0: അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ നമ്മൾ പറഞ്ഞു വെച്ചത് സാർ ഒരു ട്രിപ്പിൾ ടെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറഞ്ഞത്, മൂന്ന് ഘട്ടത്തിലായിട്ടുള്ള ടെസ്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ചികിത്സാ രീതിയിലേക്ക് പോകാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ചികിത്സകളുള്ളത്? പിന്നെ ഇതിപ്പോൾ നമുക്കൊരു ആൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് കൺഫേം ആയ സ്ഥിതിക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ചികിത്സകൾ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ?
1: ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സ പ്രധാനമായും മൂന്ന് ചികിത്സാ രീതികളാണുള്ളത്. അപ്പോൾ അതിൽ മൂന്ന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഇൻവോൾവ്മെൻറ്റ് വേണം. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് മൂന്നും കൂടി ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് മൂന്ന് ആൾക്കാരാണ് ചെയ്യേണ്ടത്. ആ ടീമാണ് ബ്രസ്റ്റ് ക്യാൻസറിനെ ഇന്ന് ഏറ്റവും ഫലപ്രദമായി ചികിത്സിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്.
0: മൂന്ന്
1: സ്പെഷ്യലിസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ നമുക്ക് വർഷങ്ങളായി നിലനിൽക്കുന്നുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ശസ്ത്രക്രിയയാണ്, സർജറിയാണ്. അപ്പോൾ അത് ചെയ്യുന്നത് സർജിക്കൽ ഓങ്കോളജിസ്റ്റ്. അപ്പോൾ എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സർജിക്കൽ ഓങ്കോളജി അഥവാ ക്യാൻസർ സർജറിയാണ്. അതിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ആളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ നൂതന സംവിധാനമായ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ഒക്കെ അറിയാവുന്ന ആളാണെങ്കിൽ ചികിത്സ ഒന്നുകൂടി നമുക്ക് ഓപ്ഷൻസ് വർദ്ധിക്കും. പിന്നെ രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മെഡിക്കൽ ഓങ്കോളജി അഥവാ മരുന്നുകൾ കൊടുത്തുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾ ഓങ്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ മെഡിക്കൽ ഓങ്കോളജിസ്റ്റിനെയാണ്. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് അത് ഒരാളല്ല, ആക്ച്വലി മൂന്ന് ഓങ്കോളജിസ്റ്റ് ഉണ്ട്. അതിൽ ഒന്ന് സർജിക്കൽ ഓങ്കോളജിസ്റ്റ്, പിന്നെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, മൂന്നാമത് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്. അതിൽ ഈ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് മരുന്നുകൾ, അപ്പോൾ പൊതുവേ കീമോതെറാപ്പി പോലുള്ള മരുന്നുകൾ കൊടുക്കും, അതിലൂടെയുള്ള ചികിത്സയാണ്. മൂന്നാമത് വരുന്നത് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയാൻ വികിരണ ചികിത്സ എന്ന് പറയാം. അത് ലൈറ്റ് അടിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ മൂന്ന് ചികിത്സാ രീതികളാണ് പൊതുവേ ഉള്ളത്. ഇതിൽ ഏതൊക്കെ ഉപയോഗിക്കണം, ഏത് ക്രമത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് അസുഖത്തിൻ്റെ സ്റ്റേജിനെയും അതിൻ്റെ ജൈവ സ്വഭാവത്തെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും.
0: ഓക്കെ, അപ്പോൾ സാർ പറഞ്ഞു വന്നത് നമുക്കൊരു മൂന്ന് ടീം അടങ്ങുന്ന ടീമാണ്, അതായത് സർജിക്കൽ ഓങ്കോളജിസ്റ്റ്, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്,
1: റേഡിയേഷൻ
0: ഓങ്കോളജിസ്റ്റ്. അപ്പോൾ ഇവ അടങ്ങുന്ന ഒരു ടീം വെച്ചിട്ടാണ് നമ്മൾ ഇത് തുടങ്ങുക. അപ്പോൾ രോഗനിർണയത്തിന് ശേഷം ഇതിൽ ഏത് ചികിത്സയാണ് നമ്മൾ ആദ്യം തുടങ്ങുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ സാറ് സൂചിപ്പിച്ചത് ക്യാൻസറിൻ്റെ സ്റ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ജൈവ സ്വഭാവം, ഇത് എത്ര കണ്ട് പ്രാധാന്യമുണ്ട്, അതിനൊന്നും കൂടി വിശദീകരിച്ച് പറയാമോ?
1: അതെ, ക്യാൻസറിൻ്റെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് ക്യാൻസർ നമ്മുടെ അസുഖത്തിൽ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേജിനെ നമ്മൾ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ അഞ്ച് സ്റ്റേജുകളുണ്ട്. സ്റ്റേജ് സീറോ, അത് പടരുന്ന ക്യാൻസർ അല്ല, അതിന് മുന്നോടിയായി നമ്മൾ കണ്ടെത്തുന്ന ഒരു സ്റ്റേജാണ്. പിന്നെ വരുന്നതാണ് ആൾക്കാർക്ക് അറിയാവുന്ന സ്റ്റേജ് 1, 2, 3, 4. ഇതിൽ സ്റ്റേജ് 4 എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജാണ്. ശരീരത്തിൻ്റെ മറ്റ് ഏതെങ്കിലും അവയവങ്ങളിലേക്ക്, ഉദാഹരണം ലങ്സ്, എല്ലുകൾ, ലിവർ തുടങ്ങിയ ഭാഗങ്ങൾ, അല്ലെങ്കിൽ ബ്രെയിനിൽ ഒക്കെ വ്യാപിച്ച ക്യാൻസർ, ആ അവസ്ഥയിൽ നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റേജല്ല. പ്രധാനമായും ചികിത്സ മിക്കവാറും മരുന്നുകൾ, അതായത് മെഡിക്കൽ ഓങ്കോളജിസ്റ്റിൻ്റെ ചികിത്സയായിരിക്കും. സർജിക്കൽ ഓങ്കോളജിസ്റ്റിനും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റിനും കുറച്ച് കാര്യങ്ങളേ ചെയ്യാനുണ്ടാവുള്ളൂ. അതാണ് ഫോർത്ത് സ്റ്റേജ്. അതിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധ്യം ആവില്ല, പക്ഷേ പേഷ്യൻറ്റിൻ്റെ ആയുസ് നമുക്ക് പരമാവധി നീട്ടിക്കൊടുക്കാൻ ശ്രമിക്കാവുന്നതാണ്. പിന്നെ അതിന് മുമ്പ് വരുന്നതാണ് ഏർലി സ്റ്റേജ്. ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് 1ഉം 2ഉം. ചുരുക്കി പറഞ്ഞാൽ 5 സെൻറ്റിമീറ്ററിൽ താഴെ സൈസുള്ള ബ്രസ്റ്റ് ക്യാൻസറുകൾ, കക്ഷത്തിലെ കഴലുകളിലേക്ക് അധികം വ്യാപിച്ചിട്ടില്ലാത്ത ബ്രസ്റ്റ് ക്യാൻസർ. ഈ സ്റ്റേജിൽ കണ്ടെത്തി കഴിഞ്ഞാലാണ് നമുക്ക് മാക്സിമം, അതായത് ഒരു 85% മുതൽ 99% വരെ ചികിത്സയിലൂടെ നമുക്ക് പരിപൂർണ രോഗമുക്തി കിട്ടാവുന്നതാണ്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ സർജറിയാണ്. കൂടാതെ ഇത് വീണ്ടും വരാതിരിക്കാൻ, അല്ലെങ്കിൽ മുഴകളുടെ വലിപ്പം കുറയ്ക്കാനൊക്കെ കീമോതെറാപ്പി മരുന്നുകൾ ഉപയോഗിക്കും. അതേപോലെ തന്നെ റേഡിയേഷൻ ചികിത്സ സർജറിക്ക് ശേഷം ഉപയോഗിക്കുന്ന ഒന്നാണ്. അത് ഇതിൻ്റെ ചെറിയ കോശങ്ങൾ മാറിലെവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ തൊലിപ്പുറത്തുണ്ടെങ്കിൽ, അതിനെയൊക്കെ നശിപ്പിക്കും. സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ ഇയർലി സ്റ്റേജിൻ്റെയും ലാസ്റ്റ് സ്റ്റേജിൻ്റെയും, അതായത് ഫോർത്ത് സ്റ്റേജിൻ്റെ ഇടയിലുള്ള ഒരു അവസ്ഥയാണ്. അത് യൂഷ്വലി 5 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള ട്യൂമറുകൾ, അല്ലെങ്കിൽ കക്ഷത്തിൽ 3ലധികം കടലുകളിലേക്ക് വ്യാപിച്ചിരിക്കുന്ന സ്റ്റേജ്. ആ സ്റ്റേജിൽ ആദ്യത്തെ ചികിത്സ പലപ്പോഴും കീമോതെറാപ്പി ആയിരിക്കും. കീമോതെറാപ്പി കൊടുത്ത് നമുക്കിതിൻ്റെ വലിപ്പം കുറയ്ക്കുക, ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കുക എന്നുള്ള രീതിയിൽ നോക്കിയതിന് ശേഷം സർജറി, അതിനുശേഷം റേഡിയേഷൻ. സ്റ്റേജ് ബേസ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മൾ സ്റ്റേജിനത്രത്തോളം, അല്ലെങ്കിൽ സ്റ്റേജിനെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് ട്യൂമറിൻ്റെ ജൈവ സ്വഭാവം. അത് മനുഷ്യരുടെ കാര്യം പറയും പോലെയാണ്. ഇപ്പോൾ വലിപ്പമുള്ള ആളെപ്പോഴും അപകടകാരി ആയിക്കൊള്ളണമെന്നില്ല ശരീര വലിപ്പമുള്ളവർ. അതേപോലെ കുള്ളനായിട്ടിരിക്കുന്ന ആൾ എപ്പോഴും നല്ല സ്വഭാവമുള്ള ആയിക്കൊള്ളണമെന്നും ഇല്ല. ക്യാൻസറിൻ്റെ സ്റ്റേജും അതുപോലെയാണ്. ഏർലി സ്റ്റേജ് ആണെങ്കിലും ചിലപ്പോൾ അപകടകാരിയായിരിക്കും ക്യാൻസർ. അപ്പോൾ അതറിയാൻ നമുക്ക് ഞാൻ നേരത്തെ ആദ്യത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ കോർണീഡിൽ ബയോപ്സിയിലൂടെ സാധിക്കും. FNAC ടെസ്റ്റിലൂടെ പറ്റില്ല. അപ്പോൾ കോർണീഡിൽ ബയോപ്സി ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം അതാണ്. അപ്പോൾ അതിലൂടെ ഇതിൻ്റെ സ്വഭാവം മോശമാണെന്ന് കണ്ടാൽ ഏർലി സ്റ്റേജ് ആണെങ്കിൽ പോലും നമ്മൾ ആദ്യമേ തന്നെ കീമോതെറാപ്പി ചെയ്തിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ക്യാൻസറുകൾ പൊതുവെ ഒരു 20% വരെയാണ് വരിക. അപ്പോൾ 80% ഏർലി സ്റ്റേജിലുള്ള ക്യാൻസറുകൾ യൂഷ്വലി ഹോർമോൺ പോസിറ്റീവ് ഒക്കെ ആയിട്ടുള്ള ട്യൂമറുകൾ, HER2 നെഗറ്റീവ് എന്ന് പറയുന്ന ടൈപ്പ് ട്യൂമറുകൾ ആദ്യമേ സർജറി, പിന്നെ ആവശ്യമെങ്കിൽ കീമോതെറാപ്പി, പിന്നെ റേഡിയേഷൻ തെറാപ്പി ആവശ്യമെങ്കിൽ. ഇങ്ങനെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് പോവുക.
0: ഇപ്പോൾ നമ്മൾ സ്തനാർബുദത്തിലെ ശസ്ത്രക്രിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പിന്നെ പൂർണ്ണമായിട്ടും ബ്രസ്റ്റ് നീക്കം ചെയ്യുന്നതാണോ അതിൻ്റെ രീതി, അല്ലെങ്കിൽ അതെങ്ങനെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാതെ പിന്നെ ആ ഭാഗം മാത്രം നീക്കം ചെയ്യലോ, എങ്ങനെയാണോ ഒന്ന് വിശദീകരിക്കാം.
1: ഈ സ്തനാർബുദത്തിൻ്റെ സർജറി ഒരു പ്രധാന ചികിത്സയായി വരുന്നത് 19th century അവസാനമാണ്. അപ്പോൾ അമേരിക്കയിലെ വില്യം ഹാൽസ്റ്റെഡ് എന്ന് പറയുന്ന മോഡേൺ സർജറിയുടെ പിതാവ് എന്ന് വാഴ്ത്തപ്പെടുന്ന ഒരു സർജനാണ് ഈ മാസ്റ്റെക്ടമി, അതായത് ബ്രസ്റ്റ് മുഴുവൻ റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ആ സമയത്ത് നമുക്ക് ഈ ക്യാൻസറിൻ്റെ ഇതിൻ്റെ ജൈവ സ്വഭാവത്തെക്കുറിച്ചും ഇതിൻ്റെ ബിഹേവിയറിനെ കുറിച്ചും ഒക്കെ ഉള്ള അറിവ് പരിമിതമായിരുന്നു. എന്നിരുന്നാലും ഈ ട്രീറ്റ്മെൻറ്റ് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ, കാരണം കീമോതെറാപ്പി മരുന്നുകളോ റേഡിയേഷൻ ചികിത്സയോ ഒന്നും വികസിച്ചിട്ടിരുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 100 വർഷത്തോളം ഇത് തന്നെയായിരുന്നു മെയിൻ ട്രീറ്റ്മെൻറ്റ്. 1980s അമേരിക്കയിലും ഇറ്റലിയിലും നടന്ന സുപ്രധാന ചില ഗവേഷണ പഠനങ്ങളുടെ ഫലമായി സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള സർജറി ഈ സ്തനം പൂർണ്ണമായി നീക്കം ചെയ്തിട്ടുള്ള സർജറിക്ക് തുല്യമാണ് എന്ന് തെളിയിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ 1000-ക്കണക്കിന് സ്ത്രീകളെ ഈ 2 ഗ്രൂപ്പായി തിരിച്ച്, ഒരു ഗ്രൂപ്പിൽ മാറു മുഴുവൻ നീക്കം ചെയ്യുകയും മറ്റൊരു ഗ്രൂപ്പിന് സ്തനം നിലനിർത്തിക്കൊണ്ട് ട്യൂമറിനെ മാത്രം നീക്കം ചെയ്തുകൊണ്ടും അതിനുശേഷം റേഡിയേഷൻ കൊടുത്തുകൊണ്ടുമുള്ള ട്രീറ്റ്മെൻറ്റ്, അതിനെ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി, സ്തന സംരക്ഷണ ശസ്ത്രക്രിയ എന്ന് പറയും, അതുമായി താരതമ്യം ചെയ്തു. താരതമ്യം ചെയ്ത് 20 വർഷത്തോളം, 1, 2, 5 20 വർഷത്തോളം ഈ 2 ഗ്രൂപ്പിൽ ഉൾപ്പെട്ട സ്ത്രീകളെയും പിന്തുടർന്ന് പഠിച്ചു. അതിൽ മനസ്സിലാക്കിയത് അസുഖം വീണ്ടും വരാനുള്ള സാധ്യത, ആ രോഗികൾ ജീവിച്ചിരിക്കാനുള്ള ആയുർദൈർഘ്യം, ഈ കാര്യങ്ങളെല്ലാം 2 ഗ്രൂപ്പിലും തുല്യമാണെന്ന് കണ്ടെത്തി. 2000 ഇതിൻ്റെ ഇത് മെഡിക്കൽ ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചത്. ഇന്ന് നമ്മൾ കാണുന്നത് അവിടുന്ന് നമ്മൾ 25 വർഷത്തോളം മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ നടന്ന പഠനങ്ങളിൽ വളരെ കൗതുകകരവും എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായ ഒരു റിസൾട്ടുമാണ് കാണുന്നത്. അതായത് ബ്രസ്റ്റ് നിലനിർത്തുമ്പോൾ ബ്രസ്റ്റ് നീക്കം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നു എന്നാണ് കഴിഞ്ഞ ദശാബ്ദത്തിൽ വന്ന ഒട്ടനവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 20% കൂടുതൽ ബെനിഫിറ്റ്, അതായത് അസുഖം വരാനുള്ള സാധ്യത കുറവ്, അതേപോലെ ആയുർദൈർഘ്യം കൂടുന്നു എന്നൊക്കെ കാണപ്പെടുന്നുണ്ട്.
0: ഈ ലാസ്റ്റ് 20 വർഷത്തെ പഠനം കൂടി
1: മുൻനിർത്തിക്കൊണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അടുത്ത ദശാബ്ദത്തിലുണ്ടായ ഞാൻ ഈ പറഞ്ഞ പഠനങ്ങൾക്കെതിരെ ഒരുപാട് നമുക്ക് എന്താ പറയുക ശാസ്ത്രീയമായ എതിർപ്പുകൾ ചില വിഭാഗങ്ങളിൽ നിന്ന് വന്നാൽ പോലും നമുക്ക് മിനിമം പറയാവുന്നത് കഴിയാവുന്ന കേസുകളിലെല്ലാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചികിത്സാ സൗഖ്യം കണക്കിലെടുത്തുകൊണ്ട്, അവരുടെ ശരീരസങ്കല്പം കണക്കിലെടുത്തുകൊണ്ട്, അവരുടെ ഇമോഷണൽ സ്റ്റാറ്റസ് കണക്കിലെടുത്തുകൊണ്ട്, വൈകാരികമായ വശങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കഴിയുമെങ്കിൽ സ്തനം നിലനിർത്തിക്കൊണ്ട് ട്യൂമറിനെ വേരുകളോടുകൂടി നീക്കം ചെയ്തുകൊണ്ടുള്ള സർജറി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്ന് പറയും.
0: താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇമോഷണൽ ഭാഗം കൂടിയാണ്, അങ്ങനെ തന്നെ നമുക്കത് പറയണം. അപ്പോൾ നിലനിർത്തുന്നതാണ് കുറച്ചുകൂടിയും അവർക്കും ഒരു മാനസികമായിട്ട് ഒരു സമാധാനവും കിട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ സർജറിയിൽ ഉണ്ടായിട്ടുള്ള നൂതന സംവിധാനങ്ങൾ, ഇപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, സ്റ്റഡീസ് വന്നു, അതിനൊക്കെ തുടർന്ന് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ എസ്പെഷ്യലി താങ്കളുടെ ഒരു സ്പെഷ്യാലിറ്റി ഓങ്കോപ്ലാസ്റ്റി ഒക്കെ പോലെയുള്ള അതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ?
1: ഈ ഓങ്കോപ്ലാസ്റ്റിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഓങ്കോപ്ലാസ്റ്റി എന്ന വാക്ക് പരിശോധിച്ചാൽ 2 വാക്കുകൾ സംയോജിപ്പിച്ചുണ്ടായതാണ്. ഓങ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം ക്യാൻസർ എന്നാണ്, അതാണ് ഓങ്കോളജി എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി, റീഷേപ്പ് ചെയ്യുക, പുനർരൂപകൽപ്പന ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വരിക, അതായത് ക്യാൻസറിനെ റിമൂവ് ചെയ്യുക, അതോടൊപ്പം മാറിനെ റീഷേപ്പ് ചെയ്യുക എന്നുള്ള രീതി ആണ് നമ്മൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രാധാന്യം, ഏറ്റവും വലിയ പ്രാധാന്യം, ഇത് 1990s യൂറോപ്പിലെ ചില സർജന്മാരുടെ ഒരു കണ്ടുപിടുത്തമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു പ്ലാസ്റ്റിക് സർജറി, ബ്രസ്റ്റിൻ്റെ പ്ലാസ്റ്റിക്, അതായത് സ്തനങ്ങളുടെ ഇപ്പോൾ വലിപ്പമുള്ള സ്തനങ്ങളുടെ വലിപ്പം കുറയ്ക്കുക, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കുകൾ ബ്രസ്റ്റ് ക്യാൻസറിന്റെ സർജറിയിൽ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാന്ന് അവർ ചിന്തിച്ചു. അങ്ങനെയാണ്
0: നോർമലി പ്ലാസ്റ്റിക് സർജറി യൂസ് ചെയ്യുന്നുണ്ട്,
1: അതെ, സൈസിനെ കുറയ്ക്കാനായിട്ട്. അപ്പോൾ ആ ടെക്നിക്കുകൾ യൂസ് ചെയ്താൽ കൂടുതൽ പേഷ്യൻസിനെ നമുക്ക് സ്തനങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള സർജറി സാധ്യമാകും എന്നുള്ള ഒരു സ്ഥിതി വന്നു. കാരണം നമ്മൾ ഈ ബ്രസ്റ്റ് റീഷേപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എത്ര വലിയ ട്യൂമറും അല്ലെങ്കിൽ ട്യൂമറിൽ ഒന്നിലധികം ട്യൂമറുകൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും സ്തനം പൂർണ്ണമായും നീക്കം ചെയ്യാതെ തന്നെ നമുക്ക് അതിനെ ഫലപ്രദമായി ട്യൂമറിനെ റിമൂവ് ചെയ്യുകയും ആ മാറിൻ്റെ ഒരു ആകാരം നിലനിർത്തിക്കൊണ്ട് നമുക്ക് ആ സർജറി കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ത്രീകൾക്ക് സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള സർജറി ചെയ്യാൻ അതൊരു മാർഗമാകുന്നു എന്നുള്ളതാണ്. പിന്നെ അത് കൂടാതെയുള്ള ബെനിഫിറ്റ്, ഈ മാറ് റീഷേപ്പ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു എലമെൻ്റ് അതിൽ വരുന്നത് കൊണ്ട് തന്നെ ആ അവർക്ക് പലപ്പോഴും സ്ത്രീകൾ വരുന്ന അവർക്ക് ഉണ്ടായിരിക്കുന്ന ആ മാറിനേക്കാളും ഓപ്പറേഷൻ കഴിയുമ്പോൾ പലപ്പോഴും ഒന്നുകൂടി മെച്ചപ്പെട്ട ഒരു ഷേപ്പിലേക്ക്, ഇപ്പോൾ ഇടിഞ്ഞു തൂങ്ങിയ മാറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവർ കുറച്ചുകൂടി ചെറുപ്പകാലത്തുണ്ടായിരുന്ന പോലെയുള്ള ഒരു ശരീരാവസ്ഥയിലേക്ക് അവരെ എത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചികിത്സ കഴിയുമ്പോൾ അവർക്ക് അവരൊരു അവശയായി എന്നുള്ള ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായി അവർ കുറച്ചുകൂടി യൗവനമായി ചെറുപ്പമായി എന്ന് തോന്നുന്ന ഹെൽത്തി ആയി എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളെക്കാൾ ഉപരി മൂന്നാമതൊരു വശം കൂടിയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓങ്കോപ്ലാസ്റ്റിക് സർജറി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു മാറ് റീഷേപ്പ് ചെയ്യും. ഇപ്പോൾ തൂങ്ങിയ മാറാണ്, വലിപ്പമുള്ള മാറുകളാണ് എങ്കിൽ നമ്മൾ ഈ ഓപ്പറേഷന് ശേഷം റേഡിയേഷൻ ചികിത്സ വരും എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ റേഡിയേഷനിൽ ഉപയോഗിക്കുന്ന വികിരണങ്ങൾ വലിപ്പമുള്ള മാറുകളിൽ പലപ്പോഴും പൊള്ളലേൽപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത് തൂങ്ങിയ മാറായതുകൊണ്ടും വലിപ്പമുള്ള മാറായതുകൊണ്ടും ഒരു പൊസിഷനിൽ തന്നെ കിടത്തിയിട്ടാണ് പേഷ്യൻസിന് പലപ്പോഴും റേഡിയേഷൻ കൊടുക്കുക. അപ്പോൾ ആ മാറ് വശങ്ങളിലേക്കൊക്കെ നീങ്ങിക്കിടക്കും, സ്റ്റേബിളായി നിൽക്കില്ല. അതുകൊണ്ട് ചില ഭാഗങ്ങളിൽ കൂടുതൽ റേഡിയേഷൻ, ചില ഭാഗങ്ങളിൽ കുറവ് റേഡിയേഷൻ അനുഭവപ്പെടാറുണ്ട്. അങ്ങനെയാണ് ചിലർക്കെങ്കിലും ഇതിൽ തൊലിപ്പുറത്ത് റിയാക്ഷൻസ് കാണപ്പെടുന്നു, ചിലർക്ക് റേഡിയേഷൻ ശേഷം മാറിൽ കട്ടിയായിട്ട് അനുഭവപ്പെടുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അധികമായി വരാറുണ്ട്, ചിലർക്ക് പൊള്ളലേൽക്കാറുണ്ട്. അപ്പോൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ചെയ്യുമ്പോൾ ഇത്തരം സൈഡ് എഫക്റ്റുകൾ നമുക്ക്, റേഡിയേഷൻ്റെ എഫക്റ്റുകൾ നമുക്ക്, സൈഡ് എഫക്റ്റുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓങ്കോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ അതിൻ്റെ ആകാരം നിലനിർത്തുന്നത് കൊണ്ട് ഈ റേഡിയേഷൻ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് മാറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ്സ്
0: ഓങ്കോപ്ലാസ്റ്റിയുടെ. ഓക്കെ, ഈ ഓങ്കോപ്ലാസ്റ്റി ശസ്ത്രക്രിയക്ക് ശേഷം അതിൻ്റെ റിക്കവറി എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ എത്ര സമയം വേണം, ഇതിന് ശേഷം ഇവർ എന്തെല്ലാം ശ്രദ്ധിക്കണം, എസ്പെഷ്യലി പിന്നീടുള്ള ജീവിതകാലം മുഴുവനും പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുകൂടി ഒന്ന് വിശദീകരിക്കാം.
1: ഓങ്കോപ്ലാസ്റ്റിക് സർജറി പൊതുവേ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വോളിയം റീപ്ലേസ്മെൻ്റ് എന്ന് പറയും, വേറൊന്ന് വോളിയം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയും. ഇപ്പോൾ വോളിയം റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ മാറുള്ള സ്ത്രീകളിൽ ഒരു മാറിൻ്റെ നല്ലൊരു ഭാഗം നമ്മൾ ട്യൂമർ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നീക്കം ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള മാറിലെ ആവശ്യത്തിന് സ്തനത്തിൻ്റെ കോശങ്ങൾ ഉണ്ടാവില്ല, നമുക്കൊരു പുതിയ മാറുണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് നിന്ന് നമ്മൾ തൊലിയും കൊഴുപ്പും അവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തുന്നി യോജിപ്പിച്ചാൽ മാത്രമേ ആ മാറിൻ്റെ ഷേപ്പ് നിലനിർത്താൻ പറ്റൂ. അപ്പോൾ അതിനെയാണ് ഇതിനെ ഫ്ലാപ്പുകൾ എന്ന് പറയും, നമ്മൾ ഈ കൊണ്ടുവരുന്ന തൊലിയും കൊഴുപ്പും. അപ്പോൾ അങ്ങനെ ഫ്ലാപ്പുകൾ ഉപയോഗിച്ച് ചെയ്യുന്നത് വോളിയം റീപ്ലേസ്മെൻറ്റ്. പിന്നൊന്ന് വോളിയം ഡിസ്പ്ലേസ്മെൻറ്റ്. വോളിയം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിപ്പമുള്ള മാറുകളിൽ വലിയ ട്യൂമറുകൾ റിമൂവ് ചെയ്താൽ വേറെ ഒരു ഫ്ലാപ്പ് ഉപയോഗിക്കാതെ ആ മാറിൻ്റെ ഭാഗങ്ങൾ തന്നെ റീഅറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ഒരു അല്പം ചെറിയ ഷേപ്പ് സൈസാണെങ്കിലും ഷേപ്പിലുള്ള ഒരു മാറുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വോളിയം റീപ്ലേസ്മെൻറ്റ് ഉപയോഗിക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് സർജറി ചെയ്യേണ്ടി വരും, ആ ഭാഗത്തൊരു മുറിവുണ്ടാകും. അത് പലപ്പോഴും ഒരു വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകാറില്ല, അവിടുത്തെ മുറിവും ഉണങ്ങിക്കിട്ടണം എന്നുള്ളതേ ഉള്ളൂ. ചില സ്ത്രീകൾക്ക് അതൊരു വിഷമമാണ്, അപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ ശ്രമിക്കും. അത്തരം സ്ത്രീകൾക്ക് ഇംപ്ലാൻറ്റുകൾ, ആർട്ടിഫിഷ്യൽ ഇംപ്ലാൻറ്റുകൾ, സിലിക്കോൺ ഇംപ്ലാൻറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതും കൂടി നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ റിക്കവറിയെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറിയുടെ റിക്കവറി എന്ന് പറയുന്നത് വാസ്തവത്തിൽ പറഞ്ഞാൽ മുറിവുണങ്ങുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിൽ ആന്തരിക അവയവത്തിൽ ചെയ്യുന്ന ഒരു സർജറി അല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ മറ്റ് ദൈനംദിന ആക്ടിവിറ്റീസിൽ വലിയ റെസ്ട്രിക്ഷൻ വരുന്നില്ല. ഈ മുറിവ് ഉണങ്ങാൻ പലപ്പോഴും നമ്മൾ അലിഞ്ഞു പോകുന്ന സ്റ്റിച്ചുകളാണ് ഓങ്കോപ്ലാസ്റ്റിക് സർജറിയിൽ ഉപയോഗിക്കുക. അപ്പോൾ പാടുകളൊക്കെ കുറഞ്ഞിരിക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് എടുക്കേണ്ടിയും വരുന്നില്ല. അപ്പോൾ ഈ മുറിവ് ഉണങ്ങിക്കിട്ടുക എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 മാസം കൊണ്ട് അത് ഉണങ്ങിക്കിട്ടും. പക്ഷേ ഈ 1.5 മാസവും പേഷ്യൻ്റ് ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ആയാലും മറ്റ് ബ്രസ്റ്റ് ക്യാൻസർ സർജറികൾ മിക്കവാറും ആയാലും ഓപ്പറേഷൻ കഴിഞ്ഞ് ഒന്നാമത്തെയോ രണ്ടാമത്തെ ദിവസം പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടാവുന്നതാണ്.
0: ഹോസ്പിറ്റലൈസേഷൻ അധികം വേണ്ട,
1: അധികം വേണ്ട, ഒന്നോ രണ്ടോ ദിവസത്തിന്റെ ആവശ്യമേ ഉള്ളൂ. ഇതിൽ ഏത് ചെയ്താലും വീട്ടിലെത്തിയതിന് ശേഷം പേഷ്യന്റിന് പരമാവധി നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് അഡ്വൈസ് ചെയ്യുന്നത്. അതായത് കട്ടിൽ കയറി സദാസമയം കിടക്കാതെ നിങ്ങൾ എണീച്ച് നടക്കുക, ചെറിയ ജോലികൾ, ഇപ്പോൾ പാചകം പോലുള്ള ചെറിയ ജോലികളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെയ്യുക, എഴുതുക, വായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക
0: എന്നുള്ളത്,
1: ആയാസമില്ലാത്ത ജോലികൾ ചെയ്യുക. അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ ഓപ്പറേഷൻ്റെ റിപ്പോർട്ട് വരും. അന്നാണ് ആദ്യത്തെ വിസിറ്റ് നമ്മൾ വെക്കുക. ആ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഓപ്പറേഷൻ്റെ സമയത്ത് ചില പേഷ്യൻസിനെങ്കിലും നമ്മൾ നീര് പോകാനായിട്ട്, ഈ വേസ്റ്റ് നീരുള്ളിൽ വരുന്ന പോകാനായിട്ട് ഡ്രെയിനേജ് ട്യൂബ് ഇടും. ആ ഡ്രെയിനേജ് ട്യൂബ് രണ്ട് ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ഊരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻ്റ് ഫുള്ളി നോർമലാണ്. അവർക്ക് ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഓഫീസിൽ പോകാം, സ്കൂളിലോ കോളേജിലോ പോകുന്നവരാണെങ്കിൽ അങ്ങനെ പോകാം, അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. പിന്നെ തുടർന്നുള്ള ചികിത്സകൾ ആവശ്യമായി വരികയാണ്. ഇപ്പോൾ ഉദാഹരണം കീമോയോ റേഡിയേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഉള്ള ഒരു വീണ്ടും ഒരു ലീവ് എടുക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ പേഷ്യൻറ്റിന് തീർച്ചയായിട്ടും അവരുടെ നോർമൽ ലൈഫിലേക്ക് പോകാൻ സാധിക്കും,
0: തിരിച്ചെത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വരുമ്പോൾ എൻ്റെ സ്വഭാവം ഒരു സംശയമാണ് ചോദിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഏത് സ്റ്റേജിലുള്ള പേഷ്യൻസിനാണ് നമ്മളിത്
1: ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു ബ്രസ്റ്റ് കൺസർവേഷൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ റേഡിയേഷൻ ചികിത്സയുടെ എഫക്റ്റ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേജ് ഒന്നിലും രണ്ടിലും മൂന്നിലും ഉപയോഗിക്കാവുന്നതാണ്, സ്റ്റേജ് സീറോയിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സീറോ മുതൽ മൂന്ന് വരെയുള്ള സ്റ്റേജുകളിൽ ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറി നമുക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ്റെ ഭാഗമായി ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ പല സ്റ്റേജുകളിലും നമുക്ക് റേഡിയേഷൻ ചികിത്സയും വേണ്ടി വരും. അപ്പോൾ അതിനും ഓങ്കോപ്ലാസ്റ്റി ഹെൽപ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ വ്യത്യാസം എന്താ വരിക എന്ന് പറഞ്ഞാൽ, സ്റ്റേജ് ത്രീയിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേജ് വണ്ണിലും ടൂയിലും ജൈവ സ്വഭാവം മോശമായിട്ട് ഉപയോഗിക്കുമ്പോൾ കീമോതെറാപ്പിക്ക് ശേഷമായിരിക്കും ഇത് ചെയ്യുക. അത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അല്ലാത്ത കേസുകളിൽ ഏർലി സ്റ്റേജിലൊക്കെ നമ്മൾ ഫസ്റ്റ് സർജറി ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റേജിനേക്കാൾ ഉപരിയായിട്ട് മാറിൻ്റെ പ്രത്യേകതകളും ബാധിക്കും. ഇപ്പോൾ ഉദാഹരണം, നമുക്കൊരു ചെറിയ ട്യൂമറാണ്, നമുക്കൊരു മുറിവുണ്ടാക്കി ഒരു 4-5 സെൻറ്റിമീറ്റർ മുറിവുണ്ടാക്കി അത് എടുക്കാൻ പറ്റും എങ്കിലും അവരതിന് ശേഷം റേഡിയേഷന് പോയി കഴിയുമ്പോൾ അവർക്ക് ആ മാറിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് ചിലപ്പോൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ആയിരിക്കും ഒന്നുകൂടി അഭികാമ്യമായിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ മറ്റ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഓങ്കോപ്ലാസ്റ്റിക് സർജറി നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ടി വരും. ഫോർത്ത് സ്റ്റേജിൽ എന്തായാലും സർജറിക്കും റോളില്ല, അതുപോലെ തന്നെ വലിയ റോളില്ല. ചില ഇപ്പോൾ പഴുത്തുലിച്ച വ്രണമൊക്കെ ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ അതിനെ പരിഹാരമായിട്ട് ചെയ്യാറുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ ഫോർത്ത് സ്റ്റേജിൽ സർജറിക്ക് വലിയ റോളില്ല, ഓങ്കോപ്ലാസ്റ്റിക്കും റോളില്ല. ബാക്കി എല്ലാ സ്റ്റേജുകളിലും ഓങ്കോപ്ലാസ്റ്റിക് സർജറി പേഷ്യൻറ്റിൻ്റെ പ്രത്യേകതകൾ, ട്യൂമറിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് ചെയ്യാവുന്നതാണ്.
0: ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞോന്ന് അറിയില്ല, ഇത് പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ പാരമ്പര്യമായിട്ട് വരാനുള്ളൊരു സാധ്യത ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: അതെ, ഞാൻ ചെറുതായി സൂചിപ്പിച്ചിരുന്നു പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യത 5 മുതൽ 10% വരെയാണ്. ഇപ്പൊ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അതിനേക്കാളും ബെറ്റർ ഒരു വാക്ക് എപ്പോഴും ജനിതകം എന്നുള്ളതാണ്. പാരമ്പര്യം എന്ന് പറയുമ്പോൾ ആൾക്കാർ ഉടനെ ചിന്തിക്കുക ഉപ്പ ഉമ്മ അല്ലെങ്കിൽ ഉപ്പുപ്പ ഉമ്മുമ്മ, അവർക്ക് ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറോ മറ്റ് ക്യാൻസറുകളോ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ഈ ജനിതകത്തിന്റെ ഘടകം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സ്വിച്ചിന്റെ കാര്യം പറയുമ്പോൾ, ഒരു ഇലക്ട്രിക് സ്വിച്ചിന്റെ കാര്യം പോലെ. അപ്പോൾ ഇതില് സ്വിച്ച് ഓൺ ആയാൽ നമുക്ക് ലൈറ്റ് കത്തും, അപ്പോഴാണ് നമ്മളത് അറിയുക. ഇപ്പോൾ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഒരു ഉപ്പക്കോ ഉമ്മക്കോ ചിലപ്പോൾ ഈ സ്വിച്ച് എന്ന് പറയുന്ന ഒരു ജീനാണ്, നമ്മുടെ ഡി എൻ എയിലുള്ള ഒരു കൊണ്ടടങ്ങിയ ഒരു ഘടകമാണ്. അപ്പോൾ ഈ ജീൻ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, അത് ഓണായാലേ അത് പ്രകടമാവുകയുള്ളൂ, എഫക്റ്റ് വരുള്ളൂ. അപ്പം തലമുറകളിലൂടെ ചിലപ്പോൾ ഈ ജീൻ കൈമാറി വരുന്നുണ്ടാകും. ആ ഏതെങ്കിലും ഒരു തലമുറയിൽ ഒരാൾക്കായിരിക്കും ഇത് പ്രകടമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രകടമാകാത്തത് കൊണ്ട് ജനിതക ഘടന ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക, ഒരു പേഷ്യൻ്റ് ഇതുമായി വന്നു കഴിഞ്ഞാൽ അവരുടെ ചില അപകട സാധ്യത ഘടകങ്ങൾ കണക്കിലെടുത്താണ് ജനിതകമുണ്ടോ എന്ന് നോക്കുക. ഒന്ന്, ഞാൻ പറഞ്ഞു 50 വയസ്സിന് മേലെയാണ് കൂടുതലും കാണുക. 40 വയസ്സിന് താഴെ ഒരു സ്ത്രീ ബ്രസ്റ്റ് ക്യാൻസറായി വന്നാൽ തീർച്ചയായും ജനിതകമുണ്ടോ എന്ന് നോക്കണം. അവരുടെ പാരമ്പര്യത്തിൽ ആർക്കും വന്നിട്ടില്ലെങ്കിൽ പോലും സംശയിക്കണം. അതേപോലെ നേരത്തെ പറഞ്ഞു മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ, പുരുഷന്മാരിൽ ആ സ്ത്രീയുടെ കുടുംബത്തിൽ ഒരു പുരുഷനെങ്കിലും, അത് അവരുടെ ഉപ്പുപ്പ ആയിക്കോട്ടെ അല്ലെ അകന്ന ബന്ധു ആയിക്കോട്ടെ, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പുരുഷനാണ് വന്നിട്ടുള്ളതെങ്കിൽ, ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ത്രീ, അവരുടെ ബന്ധത്തിലുള്ള ഒരു സ്ത്രീ ബ്രസ്റ്റ് ക്യാൻസറായി വന്നാൽ അവർക്ക് ജനിതക ഘടനം കൊണ്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ചില അപകട സാധ്യത ഘടകങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് സംശയിക്കേണ്ടതുണ്ട്.
0: ഇപ്പം നമ്മളിതിൻ്റെ ശസ്ത്രക്രിയ നടത്തി ചെയ്തു, അപ്പോൾ ഈ ചികിത്സയ്ക്ക് ശേഷം ഇത് വീണ്ടും വരാനുള്ളൊരു സാധ്യത ഉണ്ടോ? ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമോ എന്നുള്ളത്?
1: എല്ലാ പേഷ്യൻസും ചോദിക്കുന്ന ചോദ്യമാണ്. ആദ്യം തന്നെ ചോദിക്കും, പിന്നെ ചികിത്സ കഴിഞ്ഞ് ശസ്ത്രക്രിയ കഴിയുമ്പോഴും ഒക്കെ ചോദിക്കും. അപ്പോൾ എല്ലാവരുടെയും ഭയവും ഇതാണ്, വീണ്ടും വരാനുള്ള സാധ്യത. ശാസ്ത്രീയമായ സത്യം പേഷ്യൻസിനെ ഒട്ടും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എന്ത് ചികിത്സ ചെയ്താലും ഈ അസുഖം പൂർണ്ണമായും നമുക്ക് ഇപ്പം മാറ്റാൻ പറ്റിയാലും ഭാവിയിൽ ഈ ക്യാൻസർ തന്നെ തിരിച്ചു വരാനോ അല്ലെങ്കിൽ പുതിയ ഒരു ക്യാൻസർ ഉണ്ടാകും.

0: ഈ തിരിച്ചു വരുന്ന ക്യാൻസറിനെ നമുക്ക് അല്ലെങ്കിൽ പുതിയതായി ഉണ്ടാകുന്ന ക്യാൻസറിനെ പ്രാരംഭ ദിശയിൽ കണ്ടെത്താനും ചികിത്സിച്ച് വീണ്ടും പൂർണ്ണമായി ഭേദമാക്കാനുമുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്.
1: സ്വാഭാവികമായിട്ടും ചികിത്സ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തുടർ കൺസൾട്ടിങ് ഉണ്ടാവല്ലോ, ഡോക്ടറെ ഇതിൻ്റെ പരിശോധന, തുടർ പരിശോധനകളൊക്കെ ഒരു നിശ്ചിത ഇന്റർവെൽ
0: കാലയളവിൽ ഉണ്ടാകും. അപ്പൊ അതിൽ മനസ്സിലാക്കേണ്ടത് അസുഖം തിരിച്ചു വരുന്നത് ഒരു പരാജയമായി കാണേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും അത് കാണേണ്ടതില്ല. നമ്മളത് എയർലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയാൽ അപ്പോഴും അത് ചികിത്സിച്ച് സൗഖ്യമാക്കാൻ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.
1: വീണ്ടും വന്നാലും അതിനെ
0: ചികിത്സിച്ച് ഭേദമാക്കാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അതിനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ.
1: ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണെന്ന് തോന്നുന്നു. ഇൻഷാല്ലാ, നമ്മളിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു, അത് ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത് എന്താണെന്നുള്ളതൊക്കെ. അതിനുശേഷം നമ്മൾ ചികിത്സാ രീതികളെ കുറിച്ചാണ് കൂടുതൽ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞത്. എന്തായാലും ഈ ഒരു ചർച്ചയിൽ നമ്മുടെ കൂടെ പങ്കെടുത്തത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ഓങ്കോപ്ലാസ്റ്റിക് ബ്രസ്റ്റ് സർജനും അതുപോലെ തന്നെ സർജിക്കൽ ഓങ്കോളജിസ്റ്റും സീനിയർ കൺസൾട്ടൻറ്റുമായ ഡോക്ടർ ഷഫീഖ് ശംസുദ്ദീൻ സാറാണ് ഈ ചർച്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഡോക്ടർക്കും അതുപോലെ ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സ്തനാർബുദമായി ശസ്ത്രക്രിയയിൽ സ്തനം പൂർണ്ണമായും നീക്കം ചെയ്യേണ്ടതുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയായിരുന്നു. അതിനുള്ള വ്യക്തമായ മറുപടി ഡോക്ടർ നമ്മോട് നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഡോക്ടർ ഷഫീഖ് ശംസുദ്ദീനാണ് നമ്മോടൊപ്പം ചേർന്നത്. പീസ് റേഡിയോ പ്രതിനിധി മൂസ പിപിയും കൂടെ ഉണ്ടായിരുന്നു.
3: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക്കന്നുശൂർ. അല്ലാഹുവേ, നിന്റെ

0: സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
1: اللهم أنت ربي لا إله إلا أنت
0: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ, നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, രാത്രിയുടെ ഇരുണ്ട മറ നീക്കി അള്ളാഹു വീണ്ടും ഒരു പ്രഭാതം നമ്മിലേക്ക് തുറന്നിരിക്കുകയാണ്. കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ പിഴവുകളും വീഴ്ചകളും തിരുത്തി നിരാശപ്പെടാതെ പോവുക. കരുണയുടെ വാതിൽ ഇപ്പോഴും തുറന്നിരിക്കുന്നുവെന്ന് ഈ സൂര്യോദയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പീസ് റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: പ്രിയമുള്ളവരെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ വിടി അബ്ദുൽ സലാം,
1: കൂടെ സുഹൈർ പാണ്ടിക്കാട്.
0: ഇവർക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം, അൽഹംദുലില്ലാ. കാലാവസ്ഥയൊക്കെ ഒന്ന് മാറി, രാവിലെ നല്ല തണുപ്പും ചെറിയൊരു അല്ലേ.
0: അതെ അതെ അതെ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഇന്നത്തെ
1: ഇന്നൊരു ഞായറാഴ്ചയാണല്ലോ.
0: അതെ, ഇന്ന് 2026 മെയ് 10 ഞായർ,
1: ഹിജ്റ വർഷം 1447, ദുൽഖഅദ് 22,
0: കൊല്ലവർഷം 1201, മേടം 26.

0: നമുക്ക് ശ്രോതാക്കളോട് ഒരു ചോദ്യം ചോദിക്കാം.
1: യെസ്,
0: ഇപ്പോൾ നല്ല ശക്തമായ ചൂടൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി മഴ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും.
1: കേരളത്തിന്റെ പ്രദേശങ്ങളിൽ എത്തി തുടങ്ങി
0: മഴയുണ്ട്. അപ്പോ കാലാവസ്ഥക്ക് അനുസരിച്ച് മനുഷ്യന്റെ മനസ്സിലും മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നതൊന്നുമല്ല, ഈയൊരു കഴിഞ്ഞ എന്നെ വെക്കേഷനിൽ, അതായത് ഇപ്പം മെയ് ഏപ്രിൽ മെയ് സമയങ്ങളിൽ, ഇപ്പം ഈ മാസങ്ങളിൽ കൂടുതലും നമ്മൾ എന്തിനെ കുറിച്ചായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ ചിന്തിച്ച അല്ലെങ്കിൽ കൂടുതൽ കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമാവാം. അത് ആ നിൽക്കന്നെ. അപ്പം അത് ചിന്തിച്ചത്, നമ്മൾ കൂടുതൽ ആലോചിച്ച കാര്യങ്ങൾ, അങ്ങനെ അതിൻ്റെ അത് നമുക്ക് സഫലമായിട്ടുണ്ടോ, നടന്നിട്ടുണ്ടോ?
1: അവധിക്കാലം പറയുമ്പോൾ രക്ഷിതാക്കളൊക്കെ ആണെങ്കിൽ മക്കളെ
0: പല കാര്യങ്ങളുണ്ടാവും, വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും. അപ്പം മനുഷ്യനെ ഒരുപാട് എപ്പോഴാണ് കൂടുതൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണല്ലോ അവൻ്റെ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരില്ലേ, അങ്ങനെ അത് സക്സസ് ആയതുണ്ടാവാം. അപ്പം അത് കഴിഞ്ഞു, ആ മിഷൻ കഴിഞ്ഞു, പിന്നെ അടുത്ത കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒന്നിലേക്ക് ഒന്നിലേക്ക് ഇങ്ങനെ പോയിരിക്കുമല്ലോ. അപ്പം ആ നിലക്ക് റിലേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റുന്ന
1: ചിന്തിക്കട്ടല്ലേ.
0: ഇന്ന് നമ്മുടെ കൂടെ വന്നിട്ടുള്ള കുറേ ആളുകളുണ്ട്, നമുക്ക് അവരെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാൻ തോന്നുന്നില്ല അല്ലേ.
1: സലാം പറഞ്ഞിട്ട്
0: മൈമോനത്ത് പൊന്നശ്ശേരി പെരുമ്പാവൂരിൽ നിന്നും റുക്കിയ പി ചെമ്പക്കുത്ത്, ഖദീജ കടന്നമണ്ണ, നസൈബ യു കെ മണ്ണാർക്കാട്, റുഖിയ പിന്നെ മൈമൂന കരുവാരക്കുണ്ട് ചുള്ളിയോട്, അതുപോലെ ആയിഷ കെ ടി അരിപ്ര, ഇവരൊക്കെ സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. വാലൈക്കും സലാം വറഹമത്തുല്ലാഹി വബറകാത്തു. അപ്പം ഇന്നത്തെ ഈ പ്രഭാതത്തിൽ പീസ് റേഡിയോയുടെ കൂടെ ആ ഒരു ശബ്ദ സാന്നിധ്യത്തിൻ്റെ കൂടെ തന്നെ നന്മയുടെ കേൾവിക്കായി കാത് കൂർപ്പിച്ച് നമ്മളിങ്ങനെ കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ്. നമുക്കിന്നൊരുപാട് നന്മയുടെ ഒരു വലിയ പിന്നെ കുറേ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. അള്ളാഹു നമുക്ക് നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: അമീൻ. സീനത്ത് പാലക്കാട്, അതുപോലെ തന്നെ കുട്ടി മുഹമ്മദ്, സഫിയ എടപ്പാൾ. കുട്ടി മുഹമ്മദ് പേരഷ്നൂർ എന്നാണ് സ്ഥലപ്പേർ എഴുതിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ സഫിയ എടപ്പാൾ, മുഹമ്മദ് റഫീഖ്,
0: മാംഗ്ലൂർ, ആസിയ കെ തിരുവേഗപ്പുറം,
1: യെസ്,
0: അസ്മ നടുവണ്ണൂർ, ജാസ്മിൻ എ കെ പുള്ളിപ്പാടം. അപ്പൊ നമ്മുടെ സ്ഥിരം ശ്രോതാക്കളുണ്ടല്ലേ, ഓരോരുത്തരോരുത്തരിങ്ങനെ രാവിലത്തെ ഇന്നത്തെ ഷെഡ്യൂളിൻ്റെ കൂടെ ആയിരിക്കും, വീട്ടിലെ അടുക്കള ഷെഡ്യൂളിൻ്റെ കൂടെ പോകുന്ന ആൾക്കാരുണ്ടാവും, അതല്ലാത്ത നിലക്കളിൽ കൂടെ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അബു താഹ മാട്ടൂൽ മിന്ന റഹമ കുനിയിൽ, ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. സാദിഖ് മാത്തൂർ അല്ലേ, മാത്തൂർ പറഞ്ഞ എവിടെ
1: മത്തൂർ എന്നാണ് എഴുതി കാണുന്നത്, എന്താണ് അതിന്റെ ശരിക്ക് പ്രൊനൗൺസിയേഷൻ നമുക്ക്
0: ബംഗ്ലീഷ്. സാദിഖ് പറയട്ടെ അല്ലേ, സാദിഖ്, ഞാൻ ഇങ്ങനെ ഒരു പേര് അതേറ്റി കേൾക്കാണ്. ഇത് സാദിഖ് മാത്തൂർ എന്നുള്ളതാണ്, സാദിഖ് എവിടെ എന്നുള്ളത് പറയണേ. അബു ത്വാഹ തൊട്ടുപുറത്ത് മാട്ടൂലുണ്ട്, അത് പിന്നെ ഓക്കെയാണ് അല്ലേ. ഓക്കെ, നമുക്ക്
1: കുനിയിൽ നിന്ന് മിൻഹ റഹ്മ, മിന്ന റഹ്മ, അസ്മ നടുവന്നൂർ അല്ലേ, അങ്ങനെ ഒരുപാട് ശ്രോതാക്കൾ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: അപ്പം നമുക്ക് ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, മധുരം ഖുർആൻ.

0: മാഷാല്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആറാഫിൽ നിന്നും 11 മുതൽ 13 വരെയുള്ള വചനങ്ങളാണ്. നമുക്കൊക്കെ സുപരിചിതമായ ഒരു ആയത്തുകളാണിതൊക്കെ. നമ്മളത് കേട്ടത് മിഷാരി റാഷിദ് അല്ല ഫാസിയുടെ മധുരമായ ശബ്ദത്തോടു കൂടിയാണ് നമ്മളത് കേട്ടത്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഏറെ സുപരിചിതനാണ് ഈ ഒരു കാര്യം. കാരണം നമ്മൾ പല പ്രോഗ്രാമുകളിലായി ഈ ഒരു മധുരം ഖുർആനിലൂടെ തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഒരു പുതിയ ശ്രോതാവെങ്കിലും ഞായറാഴ്ച, ഒന്നല്ല ഒരുപാട് ശ്രോതാക്കൾ ഞായറാഴ്ച നമുക്ക് ഉണ്ടാവാറുണ്ട്. ഫീഡ്ബാക്കിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മിഷാരി റാഷിദ് അൽ അഫാസിയുടെ, അദ്ദേഹം സൗദി അറേബ്യയിലെ പ്രശസ്ത കാരിയാണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ പഠനങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ പിന്നെ ഒരുപാട് പഠനങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഷറിയ ബിരുദമാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ അക്കാദമിക് യോഗ്യത ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ജോലി ചെയ്യുന്നത് മസ്ജിദുൽ ഹറമിലെ ഹറമീൻ കാര്യ നിർവഹണ ചുമതലകൾ, ഇസ്ലാമിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സാമൂഹിക സേവനം, അങ്ങനെ ഹൃദയസ്പർശിയായ അതുല്യമായ പാരായണ ശൈലി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മധുരമായ ശബ്ദത്തിൽ നമ്മൾ കേട്ടത് സൂറത്ത് ആറാഫിലെ 11 മുതൽ 13 വരെയുള്ള വചനങ്ങളാണ്. ഈ ഒരു സൂറത്തിൽ നമ്മൾ കേട്ടത്, ഈ ഒരു ആയത്തിൽ നമ്മൾ കേട്ടത്, തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിക്കുകയുണ്ടായി, പിന്നീട് നിങ്ങളെ നാം രൂപപ്പെടുത്തി, പിന്നെ മലക്കുകളോട് നാം പറഞ്ഞു നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുവിൻ, എന്നിട്ട് അവർ സുജൂദ് ചെയ്തു. ഇബ്ലീസ് ഒഴികെ അവൻ സുജൂദ് ചെയ്തവരുടെ കൂട്ടത്തിലായില്ല, സുജൂദ് ചെയ്തില്ല. അടുത്ത ആയത്തിൽ അവൻ, അതായത് അള്ളാഹു പറഞ്ഞു, നിന്നോട് ഞാൻ കൽപ്പിച്ചപ്പോൾ നീ സുജൂദ് ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം നിന്നെ തടസ്സപ്പെടുത്തിയതാണ്. ആ തടസ്സപ്പെടുത്തിയത് എന്താണ് എന്നുള്ള ചോദ്യമാണ് അടുത്തൊരു ആയത്തിലൂടെ നമ്മൾ കേട്ടത്. അവൻ പറഞ്ഞു, ഞാൻ അവനെ ആദമിനേക്കാൾ ഉത്തമനാകുന്നു, എന്നെ നീ അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു, അവനെ നീ കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു, ഇതാണ് തടസ്സം. അടുത്ത 13-ാമത്തെ ആയത്തിലൂടെ നമ്മൾ കേട്ടത്, അവൻ അള്ളാഹു പറഞ്ഞു, എന്നാൽ ഇതിൽ നിന്ന് നീ ഇറങ്ങിപ്പോകുക, കാരണം ഇതിൽ വച്ച് അഹംഭാവം നടിക്കുവാൻ നിനക്ക് പാടില്ല, ആകയാൽ പുറത്തു പോകുക, നിശ്ചയമായും നീ നിസ്സാരന്മാരിൽ പെട്ടവനാകുന്നു എന്നാണ് ഈ ഒരു 3 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കുവാനും ആഴത്തിൽ മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സലാം ക,
1: യെസ്,
0: മധുരം ഖുർആനിൻ്റെ വളരെ
1: മനോഹരമായിട്ടുള്ള
0: യെസ്
1: ശബ്ദവും അതിൻ്റെ ആശയവും ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. പീസ് ടൈമിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പോവുകയാണെങ്കിൽ, ഷക്കീല PH പാത്തനാട് അവരയച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ്.
0: എന്താണ് സത്യത്തിൽ പീസ് ടൈം?
1: പീസ് ടൈം പീസ് റേഡിയോയില് ശ്രോതാക്കൾ നിരന്തരമായി അയച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളിൽ നിന്ന് നമ്മൾ ചിലത് സെലക്ട് ചെയ്തിട്ട് പീസ് ടൈമിലൂടെ പ്രസിദ്ധപ്പെടുത്താറുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, പീസ് റേഡിയോ സമാധാനം നൽകുന്നു. സ്റ്റാറ്റസ് വീഡിയോ നല്ല ഉപദേശം ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നേരിൻ്റെ വഴിയിൽ 10,000 വഴി നടത്തുന്നതിന് പ്രയത്നിക്കുന്ന ഇതിൻ്റെ പ്രവർത്തകർക്ക് അള്ളാഹുവർഹമായ പ്രതിഫലം നൽകട്ടെ എന്നതാണ് ഇന്നത്തെ ഷക്കീല PH പാത്തനാട്. അവരിന്ന് ഇത് കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല, ഏതായിരുന്നാലും മുമ്പ് അവരയച്ചിട്ടുള്ളൊരു മെസ്സേജാണ് നമ്മളിന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.
0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കൊക്കെ ഇങ്ങനെ ഒരു ഒരു ഫീഡ്ബാക്ക്, അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് എത്രത്തോളം എഫക്റ്റ് ചെയ്തു എന്നൊക്കെ വെച്ച് അല്ലേ.
1: അപ്പോൾ
0: അവർക്ക് ഈ ഒരു പ്രോഗ്രാമാണ്.
1: സുഹേർക്കാക്കേ, മാത്തൂർ എവിടെയെന്ന് അറിയില്ലെന്നല്ലേ പറഞ്ഞേ? മാത്തൂർ എവിടെയെന്ന് എനിക്കറിയാം.
0: ഇപ്പോ
1: ഷാജിദ വീട്ടിൽ വല്ലപ്പോഴാണ് പറഞ്ഞത്, മാത്തൂർ പാലക്കാടാണെന്ന്.
0: സാദിഖിന്റെ മറുപടി വേറെ ശ്രോതാവ് പറഞ്ഞല്ലേ.
1: അതെ അതെ, അറിയുന്നവര് അല്ലേ, അവർക്ക് അറിയുള്ളത് വിളിച്ചു പറഞ്ഞു.
0: സാജിദ വീട്ടിൽ എന്താ പറഞ്ഞേ, എവിടെയാണെന്ന്?
1: പാലക്കാട്, പാലക്കാട്. ഹസ്മാബി പറഞ്ഞത്, ഞാൻ വിചാരിച്ചത് ഈ ചൂടത്ത് എങ്ങനെ നോമ്പ് നോൽക്കുക എന്നായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഭൂമി നല്ല പോലെ തണുത്തു. പിന്നെ ലൈവ് മിസ്സായി, ആവാതെ കേൾക്കാൻ പറ്റുന്നു പീസ് റേഡിയോ ലൈവ്. പീസ് റേഡിയോ ഫാമിലിക്ക് അള്ളാഹു അല്ലാതെ നന്മയും നൽകട്ടെ എന്നാണ് അസ്മാബിയുടെ മെസ്സേജ്. പിന്നെ കുറേ ആളുകൾ പിന്നെ വന്നവരുണ്ട്, സലീമ ഒതുക്കുങ്കലും സാബിറായം പാലക്കാടും ആലി അക്കത്തലി കോട്ടാല കോട്ടോല പി ശ്രീഡയുടെ കൂടെയുണ്ട് എന്നാണ് ലിയാക്കത്തലി പറഞ്ഞത്. കോട്ടോലയാണോ കോട്ടാലയാണോ? കോട്ടോലയായിരിക്കും അല്ലേ. അപ്പൊ അടുത്തൊരു ചോദ്യം വീണ്ടും വരും, എന്ത് കോട്ടോല എവിടെയാണ്? കോട്ടോല എവിടെ നിങ്ങൾക്ക് അറിയോ?
0: ഇല്ല
1: ഇല്ല, നമ്മള് തുല്യ ദുഃഖിതരാണ് ഈ വിഷയത്തിൽ തോന്നുന്നുണ്ട് അല്ലേ. ഷമീലത്ത് ഒറ്റപ്പാലവും ബഷീർ ഓക്കെ മൂവാറ്റുപുഴയും
0: സാജിദൂരിൽ നിന്നുള്ള ജമീല വി കെ അയച്ചൊരു മെസ്സേജ്.
1: വായിക്കൂ വായിക്കൂ വായിക്കൂ.
0: മധുരം ഖുർആൻ കേൾക്കുമ്പോൾ തന്നെ എത്ര മനോഹരം, മനസ്സിന് നല്ല ഉണർവ് കിട്ടുന്നതാണ്. അതങ്ങനെ തന്നെയാണല്ലേ.
1: തീർച്ചയായും
0: ഖുർആൻ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു, അതും ഈ ഒരു പ്രഭാത സമയത്ത് കിട്ടുമ്പോൾ ഒരു വല്ലാത്ത ഉണർവ് തന്നെയാണ്.
1: സാദിഖ് മാത്തൂർ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് ജില്ലയിലെ മണ്ഡലം മാത്തൂർ ശാഖയാണ്.
0: യെസ്, ഇതിലേറെ അതിൻ്റെ കുറിച്ച് പറയാനില്ല.
1: ഓക്കെ, അപ്പോൾ സാദിഖ് ഇനി സ്ഥിരമായിട്ടുള്ള ഒരു ശ്രോതാവാണ് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമുക്ക് സ്ഥിരമല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലേ, നമുക്കത് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം.
0: യെസ്,
1: ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ചൂടുള്ള സമയത്ത്. വിചാരിച്ച് ഇത്രയും ചൂട് ദുനിയാവിലുണ്ടെങ്കിൽ നാളത്തെ സ്ഥിതി എന്താണെന്ന്. യുദ്ധം തുടങ്ങിയപ്പോൾ വിചാരിച്ച് കുട്ടികളെല്ലാം ഗൾഫിലാണല്ലേ, ഇനി എന്താ സംഭവിക്കുക? അൽഹംദുലില്ലാ, ഇപ്പോൾ എല്ലാത്തിനൊക്കെ ഓരോ പരിഹാരമായി. അള്ളാഹു നേരിയ സമാധാനം തന്നു. അങ്ങനെ ചൂട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറ്റി അങ്ങനെ ചിന്തിച്ചു പോയിരുന്നു എന്ന് നഫീസ പി എ താമരശ്ശേരി.
0: കാളികാവിൽ നിന്ന് ജമീല വി പി അയച്ച മെസ്സേജ് കണ്ടോ?
1: കണ്ടിട്ടില്ല.
0: അസ്സലാമു അലൈക്കും. ഈ പ്രാവശ്യത്തെ ചൂട് അനുഭവിച്ചപ്പോൾ നാളെ റബ്ബിൻ്റെ കോടതിയിൽ സൂര്യൻ ഒരു ചാണകലെ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ അവസ്ഥ എന്ന് പലപ്പോഴും ചിന്തിച്ചിരുന്നു. റബ്ബ് ചെറുതായി നമ്മളെ പരീക്ഷിക്കുക തന്നെയാണ് എന്ന് അനുഭവിച്ച് അറിഞ്ഞു എന്നാണ് ജമീല വി പി പറയുന്നത്.
1: അനീന സുൽഫി കൊട്ടാരക്കര കൊല്ലം. സാദിഖ് മാത്തൂർ പറഞ്ഞത് ഇപ്പോൾ തിരൂര് ദാഹ്വ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ആഹാ, സുലൈഖ തിരുവാലിയും ജമീല വി കെ പൊന്നൂരും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കേൾവിയുടെ മധുര മനോഹരമായ ശബ്ദങ്ങൾ അതിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥനയോടുകൂടി ഉണ്ട് എന്നറിയുന്ന വലിയ സന്തോഷമുണ്ട്. അബു വി എ നമ്മുടെ കൂടെയുണ്ട്. മിഷാരി റാഷിദ് അഫാസി കുവൈത്തിലല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നത്. അതെ, കുവൈത്തിലാണ്. നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക്, നമുക്ക് സമയമായിട്ടുണ്ട്, കൃത്യമായിട്ട് 6 മണി കഴിഞ്ഞ് ഇപ്പോൾ 15 മിനിറ്റും 34 സെക്കൻഡും പുലരിവട്ടം വാതിൽ വന്ന് നിൽക്കുന്നു. കേൾക്കാം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം. പുലരിവട്ടം.
1: മാറ്റങ്ങളെ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ പുലരിവട്ടത്തിൽ ബഹുമാനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, പീസ് റേഡിയോ സിഒ, നമ്മളോട് സംസാരിക്കുന്നു.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അസംതൃപ്തി ചിലരുടെ മുഖത്തുനിന്ന് നീങ്ങിപ്പോകാറില്ല. ജീവിതത്തിൻ്റെ അനുകൂലമായ ഒരു സാഹചര്യത്തിലും സന്തോഷം മുഖത്ത് പ്രകടിപ്പിക്കാൻ കഴിയാതെ എപ്പോഴും വിഷാദവും അസംതൃപ്തിയുമായി കഴിഞ്ഞുകൂടുന്ന ഒട്ടനവധി ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രായമായവരും അല്ലാത്തവരുമായവർ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളും ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല എന്നതാണ്. ചില പ്രതിഭാസങ്ങൾ, അതിനെ തടുത്തു നിർത്താൻ ആർക്കാണ് പറ്റുക? രാവ് പകലായി മാറുന്നതിനെ, പകല് രാവായി മാറുന്നതിനെ ആർക്കാണ് തടുത്തു നിർത്താനാവുക? അത് ഒരു പ്രാപഞ്ചിക പ്രതിഭാസമാണ്. അത് സമയബന്ധിതമായി നടക്കും. നല്ല തെളിച്ചത്തിൽ കണ്ടിരുന്ന വസ്തുക്കൾ രാത്രിയുടെ ഇരുട്ടിനുള്ളിൽ മറയും. തിരക്ക് പിടിച്ച പകൽ സമയങ്ങൾ നിശബ്ദമായ രാത്രിയായി മാറും. ഈ മാറ്റങ്ങളെ ഒരാൾക്കും തടഞ്ഞു വയ്ക്കാനാവില്ല. ഇതുപോലെ തന്നെയാണല്ലോ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളും. ല തർക്കബുന്ന തൊബക്കൻ അൻ തൊബക്ക്. തീർച്ചയായും നിങ്ങൾ ഘട്ടം ഘട്ടമായി കയറിപ്പോവുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ ആണയിട്ടുറപ്പിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. നോക്കൂ, നിങ്ങൾ ഒരു വളരെ എത്രയോ മില്ലിമീറ്റർ, വളരെ കുറഞ്ഞ തൂക്കം മാത്രമുള്ള ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ തുടക്കഘട്ടം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക്, ഘട്ടം ഘട്ടമായ പുരോഗതികൾക്ക് വിധേയമായതുകൊണ്ടാണ് അത് ഒരു ആൺകുഞ്ഞായി ഒരു പെൺകുഞ്ഞായി ജന്മം കൊണ്ടത്. ആ മാറ്റങ്ങൾ എത്ര ക്രമപ്രബുദ്ധമായും എത്ര വേഗത്തിലുമാണ് നടന്നതെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഒരു ഘട്ടത്തിലെ രൂപത്തിന് മറ്റൊരു ഘട്ടത്തിൻ്റെ രൂപവുമായി യാതൊരു സാദൃശ്യവും തോന്നാത്ത വിധത്തിൽ അത്ര വ്യത്യസ്തമായ അത്ഭുതകരമായ മാറ്റങ്ങളാണ്. ഈ മാറ്റം വന്നത് ഇതിനു മുമ്പുള്ള ആ സ്റ്റേജിൽ നിന്ന് തന്നെയാണോ എന്ന് സംശയിക്കുമാറുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ മാറ്റങ്ങളെപ്പോലെ തന്നെയാണ് മനുഷ്യൻ്റെ ഇവിടെയുള്ള ജന്മത്തിന് ശേഷവും ഉള്ള മനുഷ്യൻ്റെ മാറ്റം. ഒരു പ്രസവിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞും ഓടിച്ചാടി നടക്കുന്ന ഒരു കുട്ടിയും വിവേകവും പ്രായപൂർത്തിയുമായ ഒരു യുവാവും അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ നല്ലൊരു ഘട്ടം പൂർത്തിയാക്കിയ ഒരു വൃദ്ധനും ഇവരൊക്കെ ഒരേ ജീവിതത്തിൻ്റെ വിവിധ മുഖങ്ങളാണിത്. ഇത് ഒരേ വ്യക്തിയാണത്. പ്രസവിച്ചപ്പോൾ മറന്നു കിടന്നിരുന്ന ആ വ്യക്തി തന്നെയാണ് ഏത് സ്പോർട്സിൻ്റെയും ഗെയിംസിൻ്റെയും ഒക്കെ ട്രാക്കുകളിൽ സെക്കൻഡുകളുടെ വേഗത്തിൽ ഓടിയെത്തുന്നത്. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത, കമിഴ്ന്നു കിടക്കാൻ പറ്റാത്ത ഒരു കുഞ്ഞാണ് ഈ പരിണാമത്തിന് വിധേയമായിട്ടുള്ളത്. അതുകൊണ്ട് ലതർക്കപുന്ന തുബക്കൻ അൻതുബക്ക്, ജീവിതത്തിൻ്റെ മറ്റൊരു വശമാണ് സന്തോഷവും ദുഃഖങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കും. എന്നും സന്തോഷമാവാൻ എന്നും ദുഃഖമാകാൻ സാധ്യമല്ല. ഒരു മകളുടെ വിവാഹം കഴിയുമ്പോൾ, ഒരു മകൻ്റെ വിവാഹം കഴിയുമ്പോൾ അന്നൊരു സന്തോഷ ദിനമാണ്. പക്ഷേ അവിടെ സുഖദുഃഖങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പരിഹാരങ്ങളുടെയും എല്ലാം ഒരു സങ്കീർണമായ ജീവിതത്തിൻ്റെ തുടക്കം കൂടെയാണ്. അതുകൊണ്ട് വിവാഹദിനത്തിൻ്റെ സന്തോഷം മരണം വരെ തുടരും എന്ന് പറയാൻ എന്ത് പ്രതീക്ഷയാണ് നമുക്കുള്ളത്? ഒരു പക്ഷേ മരുമകൻ്റെ അല്ലെങ്കിൽ മകൻ്റെ മരണം രണ്ടോ മൂന്നോ കുട്ടികൾക്ക് അനാഥത്വം നൽകി അവരെ പുതിയൊരു ജീവിത വഴിയിലേക്ക് തിരിച്ചുവിടുന്ന ഒരവസ്ഥയുണ്ടാകും. നിമിഷങ്ങളെ കൊണ്ട് വരുന്ന മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളും ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. യൂട്ടേണിൽ ഒന്ന് വണ്ടി തിരിച്ചെടുത്തപ്പോൾ എതിരെ വന്ന വാഹനം തട്ടി വീണ്, രണ്ട് വശത്തുമുള്ള വാരിയല്ലുകൾ ശ്വാസകോശത്തോട് കോർത്ത് വെന്റിലേറ്ററിലായി, വെന്റിലേറ്റർ എടുത്താൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ദിവസങ്ങളോ മാസങ്ങളോ അല്ല കിടക്കുന്നത്, മസ്തിഷ്ക മരണം സംഭവിച്ചു കിടക്കുന്നവർ. പെട്ടെന്നുണ്ടാകുന്ന ഒരു അപകടം, എന്തൊരു മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്! തലച്ചോറിൽ ഒരു ചെറിയ അറ്റാക്ക്, ഒരു ബ്ലീഡിങ്, എന്തൊരു വലിയ ആഘാതത്തിലേക്കാണ് ആ വ്യക്തിയെ മാറ്റുന്നത്. എവിടെയാണ് കിടക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്ത അബോധാവസ്ഥയിലേക്ക് മാറുകയാണ്. എല്ലാവർക്കും സംരക്ഷണമായി നിന്നിരുന്നവനെ എല്ലാവരും സംരക്ഷിക്കേണ്ടി വരികയാണ്. ഇത്തരം ജീവിത മാറ്റങ്ങളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. ലതർക്കപുന്ന തുബക്കൻ അൻതുബക്ക്, ഘട്ടം ഘട്ടമായി മാറ്റങ്ങൾക്ക് വിധേയമാവുക തന്നെ ചെയ്യും എന്നുള്ളത് വളരെ വലിയൊരു പ്രസ്താവനയാണ്. ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഒക്കെ മാറ്റങ്ങളെക്കുറിച്ചും ഗതിവിഗതികളെക്കുറിച്ചുമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഫല ഉഖുസിമു ബിഷഫഖൈ വല്ലൈലി വമാ വസഖ് വൽ ഖമരി ഇദ തസഖ് ലതർക്കബുന്ന തുബക്കൻ അൻ തുബക്ക് എന്നാണ്. അസ്തമയത്തിൻ്റെ ശോഭയെ, അതേപോലെ തന്നെ രാത്രിയെ, അത് ഉൾക്കൊള്ളുന്നതിനെ, ചന്ദ്രനെ എല്ലാം സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത് ലതർക്കപുന്ന തുബക്കൻ അൻതുബക്ക്. അപ്പോൾ എന്നും യുവത്തൽ വല്ല നമുക്ക് വാർദ്ധക്യം വരാനുണ്ട്, എന്നും ആരോഗ്യമല്ല രോഗം വരാനുണ്ട്, എന്നും സാമ്പത്തികാവസ്ഥയല്ല ദരിദ്രാവസ്ഥകളെ പ്രാപിക്കേണ്ടതുണ്ട്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും ഘട്ടം ഘട്ടമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും ഏതു ഘട്ടത്തിലും നമ്മുടെ വിശ്വാസത്തെയും നമ്മളുടെ പ്രതീക്ഷകളെയും മുൻനിർത്തി പ്രാർത്ഥനകളെ അവലംബിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് പ്രതീക്ഷകൾ നഷ്ടപ്പെടാതെ നിരാശയിലേക്ക് അടിമപ്പെട്ട് വിശ്വാസത്തിന് വ്യതിചലിക്കാതെ പിടിച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: ആമീൻ. മാഷാ ഇന്നത്തെ പോലെ ഒരു വട്ടവും പതിവുപോലെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ഉപദേശമായിരുന്നു. ഒരു താക്കീതാണ് അൽഹംദുലില്ലാഹ് എന്ന് നമുക്ക് കിട്ടിയത്. മാറ്റങ്ങളെ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുക, ആ ഒരു മനസ്സിനതിനെ പ്രാപ്തമാക്കുക എന്നുള്ളൊരു സംസാരമാണ് നമ്മൾ കേട്ടത്. പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം ആയിരുന്നു നമ്മളോട് കൂടെ ഉണ്ടായിരുന്നത്.
1: ആയിഷ മേലാറ്റൂരും സൗജ കുളക്കാടും ബേബി ഷാക്കിറ ഒമാനൂർ അമീട്ടി അടുത്ത നാട്ടുകാര അൻവർ വി അടുത്ത നാട്ടുകാര അൻവർ വി അടുത്ത നാട്ടുകാര അമീട്ടി അടുത്ത നാട്ടുകാര രണ്ടുപേരും ഒരുമിച്ച് വന്നപ്പോ ബഷീർ അബു തലശ്ശേരി സക്കീന KM കുഴിപ്പുറം മലപ്പുറം ആയിഷ തോട്ടശ്ശേരി റാസീന നൂറുദ്ദീൻ ദമ്മാം സഫിയ തീരങ്ങാടി ആയിഷ മുഹമ്മദ് മുളവൂർ PO ഫാത്തിമ സ്വാലിഹ ചാത്തമുണ്ട ഇവരൊക്കെ നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. എന്തിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരുന്നു ചോദിച്ചാൽ മാഷേറെ കുറിച്ച് ചിന്തിച്ചത് കുറിച്ച് പറയുന്നുണ്ട്. ചൂടിനെ പറ്റിയുള്ളതുണ്ടായിരുന്നു, മരിച്ചു പോകുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു.
0: കൂടുതലും ഫീഡ്ബാക്കുകൾ അങ്ങനെയാണ് പോയത്.
1: ലിയാക്കത്തിൽ പറഞ്ഞതേ കോട്ടോല തിരുവാലിയാണ്, തിരുവാലി പഞ്ചായത്ത്. അത് കോട്ടോലയാണോ കോട്ടാലയല്ലേ എന്നാണ് ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത്. കോട്ടോലയാണെന്ന്
0: പറഞ്ഞത് പുതിയ അറിവാണ്.
1: അപ്പോ അങ്ങനെ ഒരു സംഗതി ഉണ്ട് കേട്ടോ, ചില സ്ഥലത്ത് നമ്മൾ ജനിച്ചു ഞാൻ കോട്ടാലാന്ന് അതുവരെ വിചാരിച്ചിരുന്നത്, കോട്ടോലയാണെന്നുള്ളത് അദ്ദേഹം പറയണത്.
0: ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഇനി വീണ്ടും പഠിക്കാനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലായത്. ജമീല വി കെ പൂനൂർ അവര് പറഞ്ഞത് വായിച്ചോ?
1: ഇല്ല, വായിച്ചോളൂ.
0: ആരിസ് മൗലവിയുടെ വാക്കുകൾ കേട്ടാൽ മതി മനുഷ്യന്റെ ഓരോ ദിവസത്തെയും ചിന്തകൾക്ക്.
1: അഫീഫ കെ മുട്ടിൽ,
0: ഈ പുലരിവട്ടത്തിന് ശേഷം വന്നൊരു മെസ്സേജ് നൽകി, പുലരിവട്ടത്തിൽ എല്ലാ ദിവസവും ഒരു ഉപദേശം ലഭിക്കുന്നു എന്നുള്ള നിലക്കാണ് അവരത് ഉദ്ദേശിച്ചത് അല്ലേ. ജമീല വി കെ,
1: അഫീഫ കെ മുട്ടിൽ വയനാട് എന്ന് പറഞ്ഞത്, വയനാട് ജില്ലയിലെ ജാലകം ക്യാമ്പ് ഈ മാസം 22, 23, 24 തീയതികളിൽ പെണങ്ങോട് പീസ് വില്ലേജിൽ വെച്ച് നടക്കും ഇൻഷാ അല്ലാഹ് എന്നാണ്.
0: പ്രോഗ്രാമുകളുടെ നോട്ടീസ് നമ്മൾ ഈ ഒരു ലൈവിൽ ഇരിക്കുമ്പോൾ എപ്പോഴും പല ശ്രോതാക്കളല്ലേ
1: അയക്കാറുണ്ടല്ലേ.
0: അതെന്താ വെച്ചാൽ അവരുടെ മനസ്സിൽ ഫുൾ അതാണ്, ഇന്നിപ്പോൾ പ്രോഗ്രാം നടക്കുക, നമ്മുടെ പരിസരത്ത് നടക്കുക, ഈവൻ ഒരു അയൽക്കൂട്ടം നടക്കുകയാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ അതുണ്ട് എന്നുള്ളതാണ്.
1: സഫിയക്ക തിരങ്ങാടി പുലരിവട്ടത്തെ കുറിച്ച് പറഞ്ഞത്, അൽഹംദുലില്ലാ, എപ്പോഴും താഴോട്ട് ചിന്തിക്കുക, നന്മയിൽ പ്രവർത്തിക്കുക, നിരാശപ്പെടാതെ പോവുക, ക്ഷമ കൈകൊള്ളുക. ഷാമില ഷംസുദ്ദീൻ സൗദ മുട്ടംസി, പിന്നെ പേരൊക്കെ അയക്കുന്ന ആളുകൾ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടങ്ങാറാക്കിയത്. ആ പിന്നെ ഈ ഇനീഷ്യലൊക്കെ കുറച്ചൊരു ഗ്യാപ്പൊക്കെ ഇടണം.
0: തുടർച്ചയായിട്ട് കൊടുക്കണല്ലേ. താമരശ്ശേരിയിൽ നിന്നേ നഫീസ പി അയച്ചൊരു മെസ്സേജേ, ഉസ്താദ് പറഞ്ഞത് എത്ര ഉപകാരപ്രദമാണ്, നമ്മുടെ ജീവിതത്തിൽ എത്ര പെട്ടെന്നാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. താങ്ങാൻ പറ്റാത്ത വിഷമങ്ങളും ബുദ്ധിമുട്ടും അള്ളാഹു നമുക്ക് ആർക്കും തരാതിരിക്കട്ടെ, ആമീൻ. സദാസമയം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്നാണ്. നല്ലൊരു മെസ്സേജാണ് താമരശ്ശേരിയിൽ നിന്ന് നഫീസ പി എ അയച്ചിട്ടുള്ളത്.
1: അത് തന്നെയാണ് ഷുഹൈബായം വളപട്ടണവും പറഞ്ഞത്. ഈ വിഷയം വളരെ നല്ല അവതരണ ശൈലിയിലാണ് ഉസ്താദ് ബഹുമാൻ നാഹിർസ് മൗലവി ഓരോ ദിവസവും അറിയിച്ചു തരുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യത്തോടെയുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കണേ. പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്.
0: പുലരിവട്ടവുമായി ബന്ധപ്പെട്ട അടുത്തൊരു മെസ്സേജ് ഇവിടെ എരഞ്ഞിമങ്ങാട് നിന്ന് സീനത്ത് സീട്ടി അയച്ചത്, ഇന്നത്തെ പുലരിവട്ടം വല്ലാതെ ചിന്തിപ്പിച്ചു, കേൾക്കുമ്പോൾ സ്വന്തം അനുഭവമാണെന്ന് എന്ന് തോന്നിപ്പോയി.
1: അത് തന്നെയാണ് റസീന ചെങ്ങാനയും പറഞ്ഞത്, ഇന്നത്തെയും പോലെ ചിന്തിപ്പിക്കുന്ന നല്ലൊരു വിഷയമാണ് പറഞ്ഞത്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ്.
0: സാർ, നമുക്ക് ഈ ഒരു സമയത്തും ഒരുപാട് ശ്രോതാക്കൾ നമ്മുടെ സലാം പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലേ.
1: നാദിറ ഇടിമുഴിക്കൽ ആ ഒരു പരിഭവമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, 6 മണി തൊട്ട് 2 പ്രാവശ്യം സലാം പറഞ്ഞു, പക്ഷേ പറഞ്ഞിരുന്നു മടക്കി കേട്ടില്ല എന്നാണ്. ഇനി മടക്കി കേട്ടില്ല എന്ന് പറയരുത്. മുഹമ്മദ് കബീർ പുള്ളിപ്പടം അയച്ചൊരു മെസ്സേജ് ഉണ്ട്, ഇന്നത്തെ പുലരിവട്ടത്തിൽ നല്ലൊരു ഓർമ്മപ്പെടുത്തലാണ്, എല്ലാ പി ആർ കുടുംബങ്ങൾക്കും മൗലവിക്കും അള്ളാഹു റഹമായ പ്രതിഫലം നൽകട്ടെ.
0: പി ആർ കുടുംബം എന്ന് പറഞ്ഞാൽ പീസ് റേഡിയോ കുടുംബം അല്ലേ.
1: യെസ്, നമ്മുടെ സ്വാലിഹ് ഒദായിൽ നിന്ന് സ്വാലിഹ് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട് കേട്ടോ.
0: സലാം പറഞ്ഞുണ്ട് അല്ലേ.
1: ഓക്കെ,
0: എനിക്ക് തോന്നുന്നത് നേരത്തെ ശ്രോതാവിന്റെ സലാം നമ്മൾ ഒരു പക്ഷേ നമ്മളിങ്ങനെ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ എല്ലാവർക്കും കൂടെയുള്ള എല്ലാവർക്കും സലാം പറയാനുള്ള വീട്ടാണല്ലോ ചെയ്തത്, അങ്ങനെ പെട്ടിട്ടുണ്ടോന്നൊരു സംശയം ഉണ്ടായില്ല കേട്ടോ.
1: അവർ കേട്ടിട്ടുണ്ടാവില്ല
0: ഒരു പക്ഷേ.
1: ഉമ്മ സൽമ പടിഞ്ഞാറ്റുമുറിയും ഹംദാൻ ചൂരക്കോട്, ആ ഹംദാനൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകണം. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വീക്കിൽ, ഈ ഒരു ആഴ്ചയിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ ചിന്തിച്ച, അങ്ങനെ നിങ്ങൾക്ക് ആ ചിന്തയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളൊന്നും അതിൽ ചിന്തിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചോദിച്ചിരുന്നു അറിയുന്ന, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്ന ആളുകളൊക്കെ മെസ്സേജ് അയക്കാം.
0: ഇതിനൊക്കെ ഇടയിലും നമ്മൾ ശ്രോതാക്കൾക്കേ നന്മ ചെയ്യാനുള്ളൊരു അവസരം ഷെയർ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ രഹസ്യമായി ഒരുപാട് വിഭാഗത്തുകൾ ചെയ്യുന്ന ആളുകളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ, അവരൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലും അതുപോലെ തന്നെ രഹസ്യമായി ചെയ്യുന്നതിൻ്റെ ആരും അറിയാതെ ചെയ്യാൻ പറ്റിയ സദക്കകൾ, ജാരിയ സദക്കകളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെറിയൊരു സമയം ഇൻഷാല്ലാഹ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ പീസ് റേഡിയോയുടെ ഈ ഒരു നന്മയുടെ പ്രവാഹത്തിൽ നിങ്ങൾക്കും പങ്കുചേരാനുള്ള ഒരു അവസരം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സലാമക്കാം.
1: ആ, നമുക്ക് പറയാം.
0: യെസ്. പീസ് റേഡിയോയിലേക്ക് ഈ ഒരു നന്മയുടെ പ്രവാഹത്തിലേക്ക് നിങ്ങൾക്കും പങ്കുചേരാം. വളരെ എളുപ്പമാണ്, പീസ് റേഡിയോ ആപ്പ് എടുക്കുക. പീസ് റേഡിയോ ആപ്പ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ കാണാം
1: ഡൊണേറ്റ് ബട്ടൺ.
0: ഡൊണേറ്റ് ബട്ടൺ, യെസ്. ഒരു മൂന്ന് സ്റ്റെപ്പിലൂടെ കാര്യം നടക്കും അല്ലേ?
1: തീർച്ചയായും.
0: അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു എന്തെങ്കിലും ഒരു സംഗതി മനസ്സിൽ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു സദക്ക ചെയ്യട്ടെ എന്നും കരുതി ആ സ്പോട്ടിൽ ഫോൺ എടുക്കുക. സ്പോട്ട് എടുത്തിട്ട് മൂന്ന് സ്റ്റെപ്പിലൂടെ ഇൻഷാല്ലാ നമുക്ക് ആ ഒരു നന്മകൾ ഒരിക്കലും പെൻഡിങ് ആക്കി ഇടാൻ
1: പാടില്ല. ഞാനത് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് പലപ്പോഴും നമുക്കൊക്കെ സംഭവിച്ചതാണ്, നമ്മളപ്പം
0: ചെയ്യണം.
1: അപ്പം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ച് വരുമ്പോൾ അതിനെ മറക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ വരും, പിന്നെ അതങ്ങനെ വിട്ടുപോകും. പിന്നെ നമ്മൾ ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട്
0: പറയാനും വിട്ടു.
1: അപ്പം നമ്മളൊരു കാര്യം നന്മ വിചാരിച്ചു കഴിഞ്ഞാൽ മാക്സിമം അപ്പം ചെയ്യാൻ തീരുമാനിക്കുക. അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടത് പോകും. അപ്പം നന്മയുടെ കാര്യത്തിൽ ധൃതി വെക്കാനും തിന്മ മനസ്സിൽ വരികയാണെങ്കിൽ അതിന്
0: ബൈ ബൈ പറയാം.
1: ആ ബൈ ബൈ പറയാം, അതിനെ പിടിച്ചു വെക്കുക. അല്ലെങ്കിൽ അതിന് സാവകാശം ഇങ്ങനെ കാരണം ധൃതിപ്പെട്ട് ചെയ്യുമ്പോഴാണ് ആ കാര്യം പലപ്പോഴും പിശാച് തിന്മ ധൃതിപ്പെട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്.
0: അപ്പോൾ ധൃതിപ്പെട്ട് ചെയ്യാൻ വളരെ മൂന്ന് സ്റ്റെപ്പിലൂടെ കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു സ്റ്റെപ്സ് പറയാം. പീസ് റേഡിയോ എടുക്കുക, എടുത്ത് ഒരു സൈഡിൽ കാണാം ഡൊണേറ്റ് എന്നുള്ളൊരു ബട്ടൺ, ആ ബട്ടൺ അമർത്തുക. പിന്നെ കാണുന്ന വിൻഡോയിൽ ഡൊണേറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുക. അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓരോ ഫിഗർ ഇങ്ങനെ കാണാം. നമ്മൾ അയക്കാൻ ഉദ്ദേശിച്ച സംഖ്യ അതിൽ കാണുന്നുണ്ടോ എന്ന് നോക്കുക. അത് 500, 10,000, 25,000, 2,500, 5,000 എത്രയും അതിൽ ഉണ്ടാവും. ഇനി അതിൽ കാണില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന സംഖ്യയിൽ കാണില്ല എന്നുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ അതിനൊരു ഓപ്ഷനും കൂടിയുണ്ട്, അതർ എമൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തിയിട്ട് പ്രൊസീഡ് ടു പേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ നമ്മളൊക്കെ ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന ആളാണല്ലോ. അപ്പോൾ വളരെ എളുപ്പം നമുക്കത് ആ ഒരു നന്മ പൂർത്തിയാക്കാൻ സാധിക്കും. അല്ലാഹു ഒരുപാട് കർമ്മങ്ങൾ അല്ലെങ്കിലും ചെറിയ ചെറിയ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗം കിട്ടുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.
1: ആരും ചോദിച്ച് കണ്ടില്ലല്ലോ, അതെന്താ ചേർക്കാം? ആരും ചോദിച്ച് കണ്ടില്ല ഇതുവരെ.
0: സമയം
1: കണ്ടു അല്ലേ? ലൈവ് ക്യൂസ് കഴിഞ്ഞോ? ഞാൻ അതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
0: സമയം അങ്ങനെ ആയിട്ടുണ്ടോ? അല്ലെ,
1: ലൈവ് ക്യൂസിന്റെ സമയമായിട്ടുണ്ട്. ലൈവ് ക്യൂസിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോ എല്ലാവരും ഒന്ന് ഒരുങ്ങിക്കോളൂ, ക്യൂസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
0: ക്യൂസിന്റെ മുമ്പ് നമുക്ക് ഈ ഒരു ഡൊണേഷനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചതുകൊണ്ട് എല്ലാവർക്കും സൗകര്യമായില്ലേ?
1: അതെ അതെ. അപ്പോ ഒരുവിധം ആളുകളൊക്കെ എപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്, ക്യൂസിൽ എങ്ങനെയാണ് അയക്കേണ്ടത്. 3 തവണ നിർബന്ധമായിട്ടും നമ്മളത് വായിച്ചു കഴിയുന്നതോടുകൂടി ബീപ്പ് സൗണ്ട് വരുന്നതോടുകൂടി ഉത്തരം അയക്കണം എന്നുള്ള കാര്യമൊക്കെ അറിയാലോ. റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ചെറിയൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, കുട്ടികൾക്കായിട്ട് ഒരുക്കുന്ന പ്രത്യേക ടെലിഗീസ് ആരംഭിക്കുന്നുണ്ട്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് അവസരങ്ങളുള്ളത്. രജിസ്ട്രേഷന് വേണ്ടി 90 20 860 840 ഒന്നുകൂടി പറയാം.
0: നമ്പർ ഒന്ന് ശ്രദ്ധിക്കണം അല്ലേ?
1: 90 20 860 840 കേൾക്കാം, ഓർമ്മിക്കാൻ പറ്റിയ നല്ലൊരു നമ്പറാണ്. 90 20 860 840
0: 90 20 860 840 ശ്രദ്ധിക്കണം.
1: ഈ നമ്പറിലേക്കാണ് വാട്സപ്പ് അയക്കേണ്ടത്.
0: നമ്മുടെ 840 840 എന്ന നമ്പറാണ് എല്ലാവർക്കും ഒരു പക്ഷേ സുപരിചിതമായ നമ്പർ.
1: യെസ്,
0: 860 840 എന്നാണ്.
1: അതെ അതെ. അപ്പോൾ കുട്ടികൾക്കായി ഒരുക്കുന്ന പ്രത്യേക ടെലിഗീസ് ആരംഭിക്കുകയാണ്. അതിലേക്ക് മുൻകൂട്ടി നമ്മുടെ മക്കളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ നല്ല അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മൾ നേരെ ക്യൂസിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ക്യൂസിൻ്റെ ചോദ്യം ഇതാണ്. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ, ഫോണൊക്കെ കയ്യിലെടുത്തല്ലോ. ചോദ്യം വായിക്കാം.
0: ഇന്നത്തെ ചോദ്യം ഇതാണ് ശ്രോതാക്കളെ, ഖുർആനിലെ സൂറത്തുൽ ഫത്ഹ് ഏത് സന്ധിയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഹുദൈബിയ സന്ധി, ഓപ്ഷൻ ബി മദീന കരാർ, ഓപ്ഷൻ സി അഖബ ഉടമ്പടി, ഓപ്ഷൻ ഡി മക്ക കരാർ.
1: ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. ഖുർആനിലെ സൂറത്തുൽ ഫത്ഹ് ഏത് സന്ധിയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഹുദൈബിയ സന്ധി, ബി മദീന കരാർ, സി അഖബ ഉടമ്പടി, ഡി മക്ക കരാർ.
0: ഇന്ന് നമ്മുടെ ശ്രോതാക്കള് ക്വിസിനായി കാത്തിരിക്കുന്ന സമയത്ത് ഇതാ ക്വിസിൻ്റെ ഒരു തവണ കൂടി നമ്മൾ അത് വായിക്കുകയാണ് ചോദ്യം. ഖുർആനിലെ സൂറത്തുൽ ഫത്ഹ് ഏത് സന്ധിയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഹുദൈബിയ സന്ധി, ഓപ്ഷൻ ബി മദീന കരാർ, ഓപ്ഷൻ സി അഖബ ഉടമ്പടി, ഓപ്ഷൻ ഡി മക്ക കരാർ.
1: ബിപ് സൗണ്ട് തീരുന്നതോടുകൂടി ഉത്തരം അയക്കാനുള്ള അവസരം
0: അവസാനിക്കും. ഇതൊക്കെ സമയമാണല്ലേ, ഉത്തരം അയക്കേണ്ട സമയമാണ് ഇതൊക്കെ.

0: നാദിറ ഇടിമുഴിക്ക് അയച്ചൊരു മെസ്സേജ് കണ്ടു. കഴിഞ്ഞ ആഴ്ച വിചാരിച്ചു മണ്ഡലം സംറൈസ് വിജ്ഞാനവേദി പരിപാടിക്ക് നടത്താനുണ്ടല്ലോ എന്ന്. ചൂടൊന്ന് കുറയട്ടെ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് നല്ല മഴ തുടങ്ങി. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ പറ്റി നമ്മൾ ചോദ്യം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എന്താ അറിയില്ല, ഏതായാലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചത്. സീനത്ത് പി ചാലിയത്തിന്റെ മെസ്സേജ് കണ്ടോ ഹസൂർക്ക? എന്താണ് പറഞ്ഞു?
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ പീസ് റേഡിയോ കേൾക്കുന്ന ഫോണിൽ ഗൂഗിൾ പേ ചെയ്യാനുള്ള അക്കൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് അതേ ഫോണിലൂടെ കാശ് അയക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. രണ്ടും ദിവസം മുമ്പ് ഒരു ശ്രോതാവ് പണം അയക്കുന്നതിനെ പറ്റി ചോദിക്കുകയും അയക്കാൻ പറ്റില്ലെന്ന് പറയുകയും ചെയ്തതുകൊണ്ട് സംശയം ചോദിച്ചതാണ്. ഓക്കെ, സീനത്ത് ചാലിയ നിങ്ങളെ ഫോണിലേക്ക് ഇൻഷാല്ലാ അതിനെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളൊരു വിവരം ഇൻഷാല്ലാ പറഞ്ഞു തരും. ഇപ്പോൾ പൊതുവേ നമുക്കെല്ലാവർക്കും ഇത്തരം ഓൺലൈൻ സംവിധാനങ്ങൾ ഉള്ളതാണല്ലോ. അതല്ലാതൊരു ഓപ്ഷൻ പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇൻഷാല്ലാ നിങ്ങളെ നേരിട്ട് വിളിച്ച് നമ്മുടെ അക്കൗണ്ട്സ് നിന്ന് ആൾ വിളിക്കും, നമുക്ക് വേണ്ട ഗൈഡ് ലൈൻസ് തരും.
0: പീസ് റേഡിയോ എൻ്റെ ജീവനാണ്, ഇതിൽ എന്നെ എത്തിച്ചത് ഹാരിസ് മൗലവിയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് സൗജ കൊളക്കാട്.
1: യെസ്,
0: ഹൈറുനിസ തെക്കിലും ആയിഷ ഫിർദൗസും ഷാമില ഷംസുദ്ദീനും ഷൈനി നവാസ് മുടിക്കൽ പെരുമ്പാവൂരും ഷൈബ എമ്പളപട്ടണവും മുഗുൽസു കള്ളിയാട്ടമുക്കൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് കണ്ണൂർ ജില്ലയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വനിതാ പ്രതിനിധി സംഗമം നടക്കുകയാണ്.
1: അതാണ്
0: ഷൈബ എമ്പളപട്ടണം.
1: ഇതൊരു നോട്ടിഫിക്കേഷനും ഇത് ഇനിയിപ്പോ നമ്മളിപ്പോ പേപ്പറിലൊക്കെ പൊതുവെ ഇന്നത്തെ പരിപാടിയാണ് കൊടുക്കലുണ്ടല്ലോ.
0: ആ അങ്ങനെ വരും.
1: അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കൾ പറഞ്ഞു തുടങ്ങും. നമ്മൾ പീസ് റേഡിയോയിൽ നോട്ടിഫിക്കേഷൻ മീറ്റിംഗിലെ പീസ് റേഡിയോയിൽ രാവിലെ ലൈവില് കൊടുക്കണം
0: കേട്ടോ. അതെ അതെ അതെ അതെ. പിന്നെ
1: നമ്മളേ
0: നമ്പർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് നമ്മൾ നേരത്തെ വായിച്ച നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ നമുക്ക് ഒരു കൂടി വായിക്കാം. ടെലിഗിസുമായി ബന്ധപ്പെട്ട നമ്പർ
1: 90 20 840 840.
0: ഞാനിപ്പോ ഇങ്ങനെ ചിന്തിക്കായിരുന്നു ഇതിപ്പോ എന്ത് പുതിയ നമ്പർ എടുത്തോ അല്ലേ, നമുക്കത് അറിയില്ല. പക്ഷേ ടെക്നിക്കൽ വിംഗിൽ നിന്ന് ഉടനെ തന്നെ വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോ ഒന്നുകൂടി ഒരു ഓർമ്മിപ്പിക്കാനുള്ള ഒരു അവസരമായിരിക്കാം ചിലപ്പോൾ ഒന്നുകൂടി. ടെലിഗിസിലേക്ക് കുട്ടികളെ രജിസ്റ്റർ ചെയ്യിക്കാനുള്ള നമ്പർ പറയാം, 90 20 840 840.
1: പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് അറിയാവുന്ന ഒരു നമ്പർ തന്നെയാണ് അതല്ലേ?
0: അതെ അതെ,
1: 90 20 840 840. പിന്നെ നമ്മുടെ നേരത്തെ ശ്രോതാവ് ചോദിച്ചല്ലോ, പിന്നെ നമുക്ക് പീസ് റേഡിയോയിലേക്ക് പൈസ അയക്കണ സമയത്ത് ഗൂഗിൾ പേ ഫോൺ പേ പോലത്തെ സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഈ ഒരു ശ്രോതാവ് മാത്രമല്ല മറ്റു പലർക്കും ഇതിൽ ആശങ്ക ഉണ്ടായേക്കാം. അപ്പോൾ പീസ് റേഡിയോ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റുമായി ഒന്ന് മെസ്സേജ് അയച്ചാൽ, ഒന്ന് വിളിച്ചാൽ നമുക്കിതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഓരോരുത്തർക്കും അവരുടേതായ രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കും. 97 46 95 00 06 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 97 46 95 00 06 എന്ന പീസ് റേഡിയോ അക്കൗണ്ട്സ് നമ്പറിലേക്ക് വിളിച്ചാൽ വ്യക്തിപരമായി ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു നന്മയുടെ യാത്രയിൽ നമുക്കും ഒരുമിച്ച് സഞ്ചരിക്കാം ഇൻഷാല്ലാ.
0: നമ്മുടെ ചോദ്യത്തെ കുറിച്ച് ഈസി ആണെന്നോ എളുപ്പമാണെന്നോ അല്ല പ്രയാസമാണെന്നോ ഒന്നും കണ്ടില്ല. ഇന്ന് എന്തു പറ്റിയെന്നറിയില്ല. പക്ഷേ സഫിയക്കെ തിരുങ്ങാടി പറഞ്ഞു എൻ്റെ ഉത്തരം തെറ്റിപ്പോയി, ഓപ്ഷൻ മാറിപ്പോയി. ഇനി 4 ഓപ്ഷൻ നമ്മൾ കൊടുത്തുകൊണ്ട് സാധാരണ 3 ഓപ്ഷൻ ഉണ്ടാവാറുണ്ടാവുള്ളൂ. 4 ഓപ്ഷൻ കണ്ടതുകൊണ്ട് കൺഫ്യൂഷൻ, ആരും അതിനെ കുറിച്ച് പറഞ്ഞു കണ്ടില്ല. സാധാരണയുള്ള പതിവ് അനുസരിച്ച് വരുന്നതാണ്. പിന്നെ അടുത്തത് മൈമൂന കരുവാരെ കൊണ്ട് പറയാണ്, ഞാനും കരുതി നമ്പർ മാറിയോ എന്ന്. ശരിയാണല്ലേ, അത് പെട്ടെന്ന് ഓർമ്മിപ്പിച്ച് നന്നായി. ഹുസൈൻ ക നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 2 ദിവസമായി വൈകിട്ട് നല്ല മഴ കിട്ടുന്നു, അൽഹംദുലില്ലാഹ്.
1: ചോദ്യം എളുപ്പമായിട്ടാണ് തോന്നിയത് എന്നാണ് ഷിഹാബ് കൽപ്പറ്റ പറയണത്.
0: ആണോ, നമ്മളെ അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകണം. ഇപ്പൊ നമ്മള് ലൈവ് ക്വിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത പ്രോഗ്രാം ഏതാ?
1: ശ്രോതാക്കളുടെ ഫീഡ്ബാക്കിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാലേ ഇങ്ങനൊരു മിസ്സിങ് വരുന്നുണ്ടല്ലേ. യെസ്, പീസ് ടൈം കഴിഞ്ഞ് നമ്മളെ പിള്ളേർ വട്ടവും കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു.
0: 1 മിനിറ്റ് ടോക്ക് ആണ് നമ്മൾ.
1: യെസ്,
0: 1 മിനിറ്റ് ടോക്കിൽ ദീനാറും ദിർഹവും ബാക്കി വെച്ചാൽ എന്ന വിഷയത്തിൽ അബ്ദുറഊഫ് അൽ ഹിക്കമിയാണ് നമ്മളോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ബഹ്മാനിറെ. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്ന മനോഹരമായ ഒരു ഹദീസ്. ഹദീസ് ഇങ്ങനെയാണ്, മൻ മാത്ത വ അലൈഹി ദീനാറുൻ ഔ ദിർഹമുൻ, ആരെങ്കിലും ദിർഹമോ ദീനാറോ ബാക്കി വെച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ, കുലിയ മിൻ ഹസനാത്തിഹി, നാളെ പരലോകത്ത് വിചാരണയുടെ നാളിൽ അവൻ്റെ നന്മകൾ കൊണ്ടായിരിക്കും അതിന് പരിഹാരമാകുക. എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ഹദീസിൻ്റെ അർത്ഥം? ആരെങ്കിലും ഈ ദുനിയാവിൽ താൻ മേടിച്ച കടം അത് കൊടുത്തുവിട്ടാതെ, അത് പൂർത്തീകരിക്കാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ, നാളെ ഈ സമ്പത്തിന് വിലയില്ലാത്ത പരലോകത്ത് നമ്മൾ നമസ്കരിച്ച നമസ്കാരങ്ങളും നമ്മുടെ നോമ്പുമൊക്കെ ആയിരിക്കും ഇതിന് പകരമായി റഹ്മാനായ റബ്ബ് കൊടുക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവം മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ആമീൻ. എത്ര ചെറിയൊരു സമയം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഹദീസ് ഇവിടെ പറഞ്ഞ്. ഇതെല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നന്മയാണ് വൺ മിനിറ്റ് ടോക്ക്. എല്ലാ ദിവസവും രാവിലെ 5:24 നമ്മൾ നേർവഴി ഇതുപോലെ കേൾക്കാറുണ്ട് അല്ലേ. ഇതിപ്പോൾ നമ്മൾ വൺ മിനിറ്റ് ടോക്കാണ് കേട്ടത്. ഇതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 5:24 നമുക്ക് പീസ് റേഡിയോയിലൂടെ ഇത് നേർവഴി കേൾക്കാം. ഇതൊക്കെ കിട്ടുന്നൊരു സ്ഥലമുണ്ടല്ലോ പീസ് റേഡിയോ, നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന ഈ പരിപാടികളൊക്കെ കിട്ടുന്നൊരു സ്ഥലമുണ്ട് സലാമക്ക, വിസ്റ്റം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിലാണ് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അതാത് സമയങ്ങളിൽ ഇപ്പോൾ വൺ മിനിറ്റ് ടോക്ക് വൈകുന്നേരങ്ങളിലാണ് വരാറുള്ളത്, നേർവഴി രാവിലെ. ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ നന്മകൾ ശ്രോതാക്കൾ കിട്ടും. ഇതൊക്കെ നമുക്ക് ഒരുവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും കൂടി ഇവിടെ നടക്കണ്ടേ സലാമക്ക.
0: അതെ അതെ അതെ അതെ.
1: നമുക്ക് കിട്ടുന്നൊരു സാധനം, നമുക്ക് കിട്ടുന്നൊരു നന്മ, അത്
0: ഷെയർ
1: ചെയ്യാനുള്ള ഒരു മനസ്സുകൂടി
0: നമ്മൾ ഓൾറെഡി ആ മനസ്സ് നമുക്ക് ഉള്ള ആളുകളാണ് അധികവും നമ്മുടെ മുമ്പിലുള്ളത്. മറ്റുള്ളവർക്ക് അത് ആ ഒരു മനസ്സ് മറ്റുള്ളവർക്കും പ്രചോദനമാവട്ടെ എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്മയുടെ നല്ലൊരു പ്രചാരകരായിട്ട് നമ്മൾ ഈ ഒരു കൂട്ടായ്മയിലൂടെ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സന്തോഷം അല്ലാഹു നിലനിർത്തി തരട്ടെ.
1: ഓക്കെ,
0: പിന്നെ സീനത്ത് സി ടി എറിഞ്ഞിമങ്ങാട് പറഞ്ഞു, ഇന്നത്തെ ക്യൂസ് കുറച്ചു ടഫായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാണ്.
1: ആണല്ലേ.
0: അത് പിന്നെ പിന്നെ ചിലപ്പോൾ അതിൽ ഈ സന്ധി എന്ന് പറയുന്നതുണ്ടല്ലോ, ഹുദൈബിയ സന്ധി, അത് പിന്നെ അവിടെ രണ്ട് ഉത്തരത്തിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കാകുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു തോന്നുന്നു. ഉത്തരം നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ.
1: ഉത്തരം പറഞ്ഞിട്ടില്ല.
0: ഉത്തരം പറയണോ?
1: ഉത്തരം പറഞ്ഞാൽ ഒന്നുകൂടി എളുപ്പമായി എന്ന് തോന്നുല്ലേ.
0: ആ അങ്ങനെയാണെങ്കിൽ ഉത്തരം ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് കഥ പറയാം. ഉത്തരം എന്തായിരുന്നു? ചോദ്യം ഖുർആനിലെ സൂറത്തുൽ ഫത്ഹ് ഏത് സന്ധിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തര ഓപ്ഷൻ
1: എല്ലാവർക്കും അറിയാവുന്ന
0: ദൈവിയ സന്ധി തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പൊ അതില് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്, ഇപ്പൊ കേട്ടപ്പോ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സിദ്ദീഖ് എന്താണ് മടത്തൊടിയിൽ പെരുമ്പലത്ത് നിന്നോ പറഞ്ഞിട്ടുണ്ടല്ലോ സുഹീർക്ക,
1: പൈസ അയക്കുമ്പോൾ റിസീവേഴ്സ് യു പി ഈസ് നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്, പണം അയക്കാൻ സാധിച്ചില്ല.
0: ഒന്ന് ടെക്നിക്കലിൽ നിന്നോ ജസ്റ്റ് ഒന്ന് സിദ്ദീഖ് മടത്തൊടിക്ക് ആയിട്ട് കോണ്ടാക്ട് ചെയ്യും വിചാരിക്കുകയാണ് അല്ലേ.
1: യെസ്, ഇൻഷാല്ലാ.
0: മുഹമ്മദ് റഫീഖ് ടൈലർ, മാംഗ്ലൂർ. ഉള്ളാളം ദർഗ പരിസരത്ത് വെച്ച് വലിയൊരു മുഖാമുഖം നടക്കാൻ പോവുകയാണ് ഇൻഷാല്ലാ. ഇന്ന് 4:30 ഫൈസൽ മൗലവിക്ക് ഉണ്ട് എന്നുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ താജുക്കയും വേറെ കുറേ പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന വിവരമാണ് റഫീഖ് ടൈലർ മാംഗ്ലൂർ അറിയിച്ചിട്ടുള്ളത്.
1: അത് ആ ഒരു പരിസരത്ത് തന്നെ ആയതുകൊണ്ട് അത് ഏറെ ശ്രദ്ധേയമായ
0: ഓൺലൈനിൽ നമുക്ക് കാണാമല്ലോ അല്ലേ.
1: ആ പരിസരത്തുള്ളവരൊക്കെ നേരിട്ട് പങ്കെടുക്കാതില്ലാത്തവരൊക്കെ ഈ മുഖാമുഖങ്ങൾക്ക് ഭയങ്കര ഒരു വെളിച്ചം കിട്ടും. കാരണം ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ. ഒരുപാട് വിഷയങ്ങൾ ആളുകളെ മനസ്സിലിപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും, അതൊക്കെ അവിടെ തീർക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ആ വിഷയത്തിൽ നമുക്കറിയുന്നൊരു കാര്യമാണെങ്കിൽ പോലും ആ വിഷയത്തിലുള്ള കുറച്ച് ഡീപ്പായിട്ട് ഇപ്പം എത്ര ജാറങ്ങളുള്ള സ്ഥലമാണ് നമ്മളെ.
0: അതെ അതെ അതെ
1: അല്ലേ. ആൾ ദൈവങ്ങളും ജാറങ്ങളും ഇങ്ങനെ ഒരുപാടുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പരിസരത്തുള്ള എല്ലാവരും, ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആ പരിസരത്തുള്ളവരൊക്കെ നേരിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുക, അതല്ലാത്തവരൊക്കെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ലിങ്കിലൂടെ ഫേസ്ബുക്ക് ലിങ്കിലൂടെ അത് പ്രോഗ്രാം നേരിട്ട് വീക്ഷിക്കണം എന്നാണ് പറയുന്നത്. 4:30 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാല്ലാ.
0: ഉള്ളടത്തരം അറിയില്ലായിരുന്നു, കറക്കി കുത്തി ശരിയായതാണെന്നാണ് അസ്മാ വി പാലക്കാഴി പറഞ്ഞിട്ടുള്ളത്. ഇത്തരം ശരിയാണ് സിസ്റ്റം പരിഗണിക്കുമോന്ന് അറിയില്ല എന്ന് ബുഷ്റ വേങ്ങരയും.
1: അതിപ്പോ സിസ്റ്റം എന്താണ് പരിഗണിക്കണമെന്ന് നമുക്കും പറയാൻ പറ്റില്ല.
0: അതെ അതെ അതെ. അപ്പോ ഏതായിരുന്നാലും നമ്മള് ഉത്തരൊക്കെ ശരിയായിട്ടുണ്ടല്ലോ.
1: അലഹമ്മദില്ല, ഉത്തരം എന്റെ ഉത്തരം ശരിയായി എന്നാണ് ഹലീമ കെ മുഹമ്മദ് പാങ് പറഞ്ഞത്.
0: കറക്കി കുത്തിയപ്പോ ശരിയായി തന്നെയാണ് മൈമൂനത്ത് പെരുമ്പാവൂരിൽ നിന്ന് പറയുന്നത്. എല്ലാവരും കറക്കി കുത്തി ശരിയാണ്. ആ കറക്കി കുത്തി എന്ന് പറയാൻ പറ്റില്ലടാ, സ്വാഭാവികമായിട്ടൊരു കണക്ഷൻ കണ്ടതുകൊണ്ട് അതന്നെയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഉള്ള ആളുകളുണ്ടാവും. ഇത്തരത്തിൽ അവ്യക്തത ഉള്ള ആളുകളാണെങ്കിൽ
1: പിന്നെ ആ ഒരു സന്ധി പൊതുവെ നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ട അല്ലെ, കേട്ട് പരിചയമുള്ളൊരു ഫെമിലിയർ ആയ ഒരു സന്ധിയാണല്ലോ.
0: ഓക്കെ, ഞാൻ കഥ പറയട്ടെ.
1: യെസ്, അതാണ് നിങ്ങൾ പറഞ്ഞത്.
0: കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാക്യങ്ങളെ ഏൽപ്പിക്കാണ്. പിന്നെ കുറച്ചുകൂടി ഒരു നർമ്മം കൂടിയുള്ള ഒരു കഥയാണ്, പക്ഷെ ചിന്തിക്കാനും ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഒരു ഈ ഡെന്റൽ ഡോക്ടർ, അപ്പോ അദ്ദേഹത്തിന്റെ ഒരു സഹായിയായിട്ട് അവരൊരു ഒരു ക്ലിനിക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സഹായിയായി കൂടെ ഒരാളും വർക്ക് ചെയ്തുകൊണ്ട് അവിടെ ഹെൽപ്പറായിട്ട് ഒരാളുണ്ട്. അപ്പോൾ വളരെ ഉഷാറായിട്ട് പിന്നെ രോഗികൾ വരുന്നു, ട്രീറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഒരു ദിവസം ഡോക്ടർ എന്തോ ഒരു ആവശ്യത്തിന് പുറത്തു പോയി. ഈ സമയത്താണ് ഒരു രോഗി പല്ലുവേദന എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പം അത് കണ്ടപ്പോൾ ഈ ഹെൽപ്പർ ഇങ്ങനെ വിചാരിച്ചു, അയാൾ കുറച്ച് ദിവസമായല്ലോ അതിങ്ങനെ കാണുന്നത്. അപ്പോൾ ഹെൽപ്പർ വിചാരിച്ചു, ഹെൽപ്പർ വേഗം അയാളെ ഡോക്ടറിൻ്റെ കുപ്പായം ഇതൊക്കെ ഇട്ടിട്ട് ആ സീറ്റിൽ വന്നിരുന്ന്, എന്നിട്ട് എന്താ പ്രശ്നം ചോദിച്ചു. അവൻ പല്ലുവേദനയാണ് പറഞ്ഞു. ആ സാറല്ല, നമുക്ക് ശരിയാക്കാം. അയാളവിടെ ഇരുന്നിട്ട് അയാളെ പല്ല് പറിച്ചു, എന്നിട്ട് പല്ല് പറിച്ച് രോഗി അവൻ കഴിഞ്ഞ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് രോഗി പോയി. പോയി കഴിഞ്ഞപ്പോൾ ഇയാളിങ്ങനെ ആലോചിച്ചു, ഡോക്ടർ ഇതുവരെ വന്നിട്ടില്ല. ഇയാൾ, ഇതാണിപ്പം ഡോക്ടർ, ഇതിപ്പോൾ എനിക്കും കഴിയുന്ന കേസല്ലേ. ഇതൊക്കെ ഇത്ര സിമ്പിളാണ്, പല്ല് പറിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ കുറേ കണ്ട് പരിചയപ്പോൾ എങ്ങനെ പറിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനപ്പോൾ ഇത്ര വലിയ പഠനത്തിൻ്റെ ഒക്കെ ആവശ്യം എന്ന് ഇങ്ങനെ സ്വയം ഇങ്ങനെ ഒരു ഇതിലായതിൽ ഇങ്ങനെ ഇരിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ആരോ തിരിച്ചിങ്ങോട്ട് വരുന്നു. അപ്പം നേരത്തെ പോയ ആൾ തന്നെയാണ് തിരിച്ചു വരുന്നത്, രോഗിയാണ്. അപ്പം അയാൾ കണ്ടപ്പോൾ ഇയാൾ ഞൊട്ടി, എന്താ? അപ്പം എന്തേ പ്രശ്നം ചോദിച്ചു. നിങ്ങൾ പല്ല് പറിച്ച പല്ല് വേദനയുള്ള പല്ലല്ല, വേറെ പല്ല പറിച്ചത് കാരണം. അപ്പോഴാണ് ഇയാൾ നേരോട്ട് നോക്കണത്. ഇതാണ് കഥ. അപ്പം ഇതിൽ നമ്മൾ കൈമാറുന്ന ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ്റെ വൈദഗ്ധ്യം എന്ന് പറയുന്നത് അതിങ്ങനെ പെട്ടെന്ന് വന്നു ചേരുന്നൊരു കാര്യമല്ല. ഒരാൾ വിദഗ്ധനാവുക എന്ന് പറയുന്നത് അത് വന്നു ചേരുന്നൊരു കാര്യമല്ല, അത് ആർജിച്ചെടുക്കുന്നതാണ്. അതുപോലെ തന്നെ വൈദഗ്ധ്യം ഒരാളുടെ കൂടെ, വൈദഗ്ധ്യമുള്ള ഒരാളുടെ കൂടെ സഹവാസം കൊണ്ട് കിട്ടുന്നതും അല്ല. അത് അയാളുടെ കൂടെ നിന്ന് വിചാരിച്ചിട്ട് അത് കിട്ടിക്കോണമെന്നില്ല. അതുമാത്രമല്ല, അങ്ങനെ കൂടെ നിന്നതുകൊണ്ട് ഒരാൾക്ക് ഒരു അടിത്തറ ഉണ്ടാകാനോ അല്ലെങ്കിൽ അത് അയാൾക്കൊരു ഒരു ആധികാരികത ഉണ്ടാവുമല്ലോ, അതൊന്നും അയാൾക്ക് അതുവഴി കിട്ടൂല. ഓരോ പ്രവൃത്തിൻ്റെയും കാര്യക്ഷമതയും ഫലപ്രാപ്തിയും തീരുമാനിക്കണം എന്താണ്? രണ്ട് അറിവുകളാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന അറിവുകൾ. അത് വർഷങ്ങളിലൂടെ ലഭിച്ച പഠനത്തിൻ്റെയും മനനത്തിൻ്റെയും പ്രാക്ടീസിൻ്റെയും അടിസ്ഥാനത്തിൽ കിട്ടുന്ന കാര്യമാണ്. അത് നോക്കി നിന്നിട്ടോ കണ്ടു നിന്നിട്ടോ കിട്ടുന്നതല്ല. അപ്പോൾ ഇതൊക്കെ ഇത്ര സില്ലി, അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കയ്യിലേ എന്ന് പറയുന്നതല്ല ഒരാൾ വിദഗ്ധനാവുന്നത് എന്നതാണ് ഇന്നത്തെ കഥ.
1: മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പൊതുവെ പറയാറുണ്ട്, പഴയ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അത് സത്യത്തിൽ ശരിയാണ്. എത്രത്തോളം ശരിയാന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെ നാട്ടിലേക്ക് ഈ ചികിത്സേൻ്റെ ആൾക്കാർ ഒരുപാട് ഇങ്ങനെ മുട്ടിന് മുട്ടിന് അവിടെയും ഇവിടെയൊക്കെ ഓരോ ചികിത്സകർ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതല്ല, വളരെ വിപുലമായി നടക്കുന്നുണ്ട്, ഇതൊരു വലിയൊരു വരുമാന മാർഗമായി ആത്മീയമായ ചികിത്സയൊക്കെ നടത്തുന്നവരുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ സലാമൊക്കെ പറഞ്ഞ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ, അവർ 5 വർഷം അവർ പഠിക്കുകയാണ്. ഒരു ശരീരത്തിൻ്റെ ഫുള്ള് പ്രവർത്തനങ്ങളും അത് ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെക്കുറിച്ച് പഠിച്ച് ആ അവയവങ്ങളെ പ്രവർത്തന രീതികളെക്കുറിച്ച് പഠിച്ച് അത് പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പഠിച്ചതിന് ശേഷമാണ് അവർ ചികിത്സിക്കാൻ അത് സർജൻസൊക്കെ കഴിഞ്ഞിട്ടേ വരുന്നത്. ഇതൊന്നും അറിയാതെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു 3 മാസം എന്തൊക്കെയോ കോഴ്സൊക്കെ പഠിച്ച് ഒരു 6 മാസം പഠിച്ച് ഈ 5 വർഷം പഠിച്ച ഒരു ഡോക്ടർ അയാൾ എഴുതിയ മരുന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ ഒരു 3 മാസം ഇതൊക്കെ പഠിച്ച ആൾക്കാരെ മരുന്നൊന്നും വേണ്ട, അതല്ലെങ്കിൽ ഈ ചികിത്സയൊക്കെ തെറ്റാണ്, ഇതാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ചികിത്സകൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രോതാക്കളായ നമ്മൾ ഇത് പറയുന്ന നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അറിവുള്ളവനും അറിവില്ലാത്തവനും സമമല്ല. അപ്പോൾ ശരിക്ക് ഓരോ വിഷയങ്ങളിൽ അറിവുള്ള ആളുകളെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. ഒരു ഡോക്ടർ അയാൾ വിഷയത്തിൽ വളരെ അറിവുള്ള ആളായിരിക്കും, അയാളിരുന്നാണ് സജഷൻ എടുക്കേണ്ടത്.
0: അയാൾക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയും.
1: യെസ്, ഇത് ഇതേപോലെ കണ്ടു നിന്ന ആൾ പോയി വല്ലെടുക്കണ അവസ്ഥയറിയില്ല. അതേപോലെ ദീനിയായ അറിവുകൾ നമ്മളൊരു ഡോക്ടറെടുത്ത് ചോദിക്കണേന് പ്രശ്നമല്ല, പക്ഷേ ആ ഡോക്ടർ ഈ അറിവുള്ള ആളാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്.
0: അത് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ദീനിയായിട്ടുള്ള അറിവിൻ്റെ കാര്യത്തിലാണെങ്കിലും പഠിച്ച് നിരന്തരമായ പഠനത്തിലൂടെയും മന്നത്തിലൂടെ അറിഞ്ഞറിച്ച് ഒരാൾ ഒരു വിഷയത്തിന് മറുപടി കൊടുക്കുന്നതും നമ്മൾ ഇങ്ങനെ പിന്നെ ജസ്റ്റ് ഒന്ന് കേട്ട് മനസ്സിലാക്കി അപ്പോൾ തന്നെ ഉത്തരം പറയണതും തമ്മിൽ
1: നല്ല മാറ്റം
0: ഉണ്ടാവും. ഈ ഉത്തരമൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാലോ, പക്ഷേ അത് ഒരാൾ പറയുമ്പോൾ അതിൻ്റെ ഉത്തരം അയാൾ പറയണ അതിൻ്റെ പിന്നിൽ ഒരുപാട് തോട്ട് പ്രോസസ്സിങ് നടന്നിട്ടും പല ഭാഗങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും, പല ദലീലുകളായിരിക്കും, തെളിവുകൾ പലതും അയാൾ ഇങ്ങനെ സ്വരുക്കൂട്ടി വന്നിട്ടായിരിക്കും ഒരു ഉത്തരം പറയണത്, യെസ് ഓർ നോ എന്ന് പറയണത്. അപ്പം അതുപോലെ തന്നെയാണ് പിന്നെ അപ്പം അത് കണ്ടിട്ട് ഒരാൾ ഇതിപ്പോൾ ഒരു ഇത്രയും സിമ്പിളല്ലേ എന്ന് പറയുന്ന രീതിയെക്കുറിച്ച് നമ്മുടെ ശ്രോതാക്കൾ എന്തൊക്കെ പറഞ്ഞാൽ നോക്കാം നമുക്ക്. പിന്നെ
1: ശ്രോതാക്കൾക്ക് ഒരുപാട് ഇതിനെ കുറിച്ച് പറയണ്ടാവും. 1 മിനിറ്റ് കൊണ്ട് വലിയൊരു അറിവ് കിട്ടി എന്നാണ് നമ്മുടെ 1 മിനിറ്റ് ടോക്കിനെ കുറിച്ച് ശ്രോതാവ് പറഞ്ഞിട്ടുള്ളത്, സഫിയ കെ തിരുവരങ്ങാടി.
0: പിന്നെ സീനത്ത് പാലക്കാട് പറഞ്ഞിട്ടുണ്ട്, ഇതെന്റെ അനുഭവമാണ്, ഞാൻ പല്ല് വേദനിച്ച് പല്ല് ഡോക്ടറെ പോയി പല്ല് എനിക്ക് പറിച്ചു വന്നു, പറിച്ച പല്ല് വേദന പറിച്ച പല്ല് വേദന ഇല്ലാത്തതായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ പല്ല് വേദനിച്ചപ്പോഴാണ് അത് മനസ്സിലായത്. ഇതൊക്കെ ഓരോരുത്തരുടെ പിന്നെ അതിനനുസരിച്ചിരിക്കും. ഏയ്, അതിൽ വേറൊരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാൻ തോന്നിയെന്ന് വെച്ചാൽ ഇത് പറഞ്ഞപ്പോഴേ

0: ഒന്നുമില്ല. ഉമ്മാക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ മതി. എന്നാൽ തന്നെ ഹജ്ജ് സ്വീകാര്യമാണ്, അത് പറയൽ സുന്നത്താണ്. ഉംറയാണെങ്കിൽ ഉംറ ചെയ്യുന്നു എന്നോ ഹജ്ജാണെങ്കിൽ ഹജ്ജ് ചെയ്യുന്നു എന്നോ മനസ്സിൽ കരുതി അങ്ങനെ പറയുന്നത് സുന്നത്താണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു ആലം.
1: ബറക്കല്ലാഹു ഫീക്. പല ഈ ഒരു ദുൽഹജ്ജ മാസത്തിനെ വരവേൽക്കുന്ന സമയത്ത് നമുക്കൊക്കെ നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇന്നത്തെ ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന സെഷനിലൂടെ നമ്മൾ കേട്ടത്. സലംക, നമ്മുടെ അസ്സലാമു അലൈക്കും. നമ്മുടെ പറപ്പൂർ ഉസ്താദ് 16-ാം തീയതിയാണ് പോകുന്നത്. അള്ളാഹു ഒരു ബുദ്ധിമുട്ടും കൂടാതെ തിരിച്ചു വരാൻ അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എൻ്റെ മരുമകൻ്റെ ഉപ്പയാണ് എന്നാണ് സഫിയ കെ തിരുരങ്ങാടി നമ്മുടെ ഫീഡ്ബാക്കിലൂടെ അറിയിച്ചിട്ടുള്ളത്.
2: ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പി ആർ കുടുംബത്തിൽ നമ്മൾ ആ ഒരു കൂട്ടായ്മയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പരസ്പരം വിശേഷങ്ങളൊക്കെ ചിലതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കിട്ടുകൊണ്ട് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ നമുക്കൊട്ടും വിരസമല്ലാതെ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള അവസരം, അതിനെ കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് കേൾക്കാനും കഴിയട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നമ്മളിവിടെ അവസാനത്തിലേക്ക് എത്തുന്നൊരു സമയമാണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ഹജ്ജിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു മുന്നൊരുക്കം എന്ന അർത്ഥത്തിലേ ദീർഘ, ഇപ്പോൾ ഒന്ന് നമ്മളെപ്പോഴും പലപ്പോഴും റേഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജുമായി ബന്ധപ്പെട്ട് ഉള്ള സന്ദർഭത്തിൽ ഒരു തവണ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞ ആളുകൾക്ക് വീണ്ടും ഹജ്ജ് ചെയ്യണമെന്നും, ചെയ്യാത്ത ആളുകൾക്ക് ഇനി അങ്ങനെ പോകണമെന്നും ഒരു ഒക്കേഷനിൽ നമ്മൾ ചിന്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട നമ്മുടെ ചിന്ത വരുന്ന ഒന്നാണ്. ഇതുൽ ഹജ്ജിലേക്ക് ആവുമ്പോൾ എനിക്കൊന്ന് ഹജ്ജിന് പോകാൻ കഴിഞ്ഞെങ്കിൽ, ചെയ്ത് കഴിഞ്ഞ ആളുകൾക്ക് ഒന്നുകൂടിയും പോകാൻ കഴിഞ്ഞെങ്കിൽ, അപ്പോൾ ആ ഒരു ചിന്ത നമ്മൾ നിലനിർത്താനും അത് തുടർച്ചയായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പണിയെടുക്കാനും എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായും ശാരീരികമായും കഴിയുന്ന ആളുകൾക്ക് പോലും തൗഫീക പലപ്പോഴും കിട്ടാതെ വരുന്നത് അവരുടെ ചിന്തകളിൽ ഇത് വർക്കൗട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്.
1: അതെ.
2: അപ്പോൾ പവിത്രമായ ആ ഒരു കർമ്മം, അത് ജീവിതത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് എന്താണ്, അതൊരു ഒരു ഒരു വലിയ എല്ലാം അടങ്ങിയിട്ടുള്ള ഒന്നാണല്ലോ. അത് ഹജ്ജിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ വേറൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, നമ്മൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരുങ്ങി അതിൻ്റെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് പല ആളുകളും അതിനെക്കുറിച്ച് പഠിക്കുക. അങ്ങനെ കാത്തിരിക്കണ്ട. ഹജ്ജിൻ്റെ എങ്ങനെയാന്നുള്ളത് ഇന്നിപ്പോൾ പഠിക്കണമെങ്കിൽ നമുക്ക് ആ സ്ഥലം പോലും നമ്മളെ മുന്നിലേക്ക് വരും. നമ്മളെ ജസതെ അവിടെ എത്താത്തുള്ളൂ. നമ്മുടെ മൈൻഡ് അടുത്തിപ്പിക്കാവുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് എങ്ങനെയാന്നുള്ളത് ഈ ഒക്കേഷനിൽ നമ്മൾ ഈ ഹജ്ജ് കഴിയുമ്പോഴേക്കും, ഈ ഇതുൽ ഹജ്ജിൻ്റെ ഇതിൽ പെരുന്നാളാകുമ്പോഴേക്കും ഹജ്ജ് എന്താന്നുള്ളത് അവിടുത്തെ സ്ഥലങ്ങളെ അത് കൃത്യമായിട്ടൊരു മൈൻഡ് മാപ്പിലൂടെ എഴുതി നമ്മളൊന്ന് പഠിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്ന വെച്ചാൽ അത് നമ്മളെ മൈൻഡിലൂടെ കയറും ആ പ്ലേസ്. പിന്നെ ബാക്കി നമ്മളെ പ്രാർത്ഥനയാണ്, ഇനി ഇതിലേക്ക് എനിക്ക് എത്തണം, എൻ്റെ ശരീരം എത്തണം. അപ്പം മനസ്സെവിടെ, നിങ്ങളുടെ മനസ്സെവിടെ എത്തി അവിടേക്ക് ശരീരം അല്ലെത്തിക്കും.
1: സമ്പത്ത് മാത്രമല്ല,
2: അതെ
1: സമ്പത്തുണ്ടായത് കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ സമ്പന്നരായ പലർക്കും നാട്ടിൽ അല്ലേ ഹജ്ജ് ചെയ്യാത്തവരാരുണ്ടാവില്ല. സമ്പന്നരായ പലരും സമ്പത്തല്ല ശരിക്കും പറഞ്ഞാൽ, ആ ഒരു സമയത്ത് അതിനായി മാറ്റിവെക്കുന്ന സമയം അതാണ് ഏറ്റവും നമ്മളെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച്.
2: വിജയികളെ പ്രഖ്യാപിച്ചോ എന്ന് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ. അത് പിന്നെ
1: വിജയികൾ നമ്മൾ നമ്മളെ ഒഫീഷ്യൽ ചാനലിലൂടെ ഇൻഷാല്ലാ അനൗൺസ് ചെയ്യുമല്ലോ അല്ലേ.
2: ഇൻഷാല്ലാ
1: പീസ് റേഡിയോ.
2: ജസ്റ്റ് ഒന്ന് എനിക്ക് തോന്നുന്നു
1: നമ്മുടെ ഹജ്ജിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഹജ്ജിൻ്റെ സമ്പത്ത് കൊണ്ട് മാത്രമല്ല മനസ്സിൽ നല്ലൊരു ചിന്ത. ഇപ്പോൾ ഫർളസ്കരിക്കാൻ നമ്മൾ വൈകിപ്പിക്കാറില്ലല്ലോ അല്ലേ. ഇപ്പോൾ ഇനിയിപ്പോൾ ഇൻഷാല്ലാ ദുഹർ ബാങ്ക് കൊടുത്ത് നമ്മൾ നിസ്കരിക്കാൻ വൈകിപ്പിക്കാറില്ലല്ലോ. അതുപോലെ തന്നെയാണല്ലോ ഹജ്ജിൻ്റെ കാര്യം. സമ്പത്തുള്ള ആൾ എന്തായാലും പോകണമെന്ന് തന്നെയാണ്. പക്ഷേ അതിനൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി എല്ലാവരും അതിന് സമയമാകുമ്പോൾ പോകണം എന്നാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ ഏറ്റവും അവസാന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ അബ്ദുൽ ഹമീദ് സീക്ക അഴിയൂരിൽ നിന്ന് അയച്ചൊരു മെസ്സേജ്, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഹജ്ജ് ചെയ്ത് അള്ളാഹു സ്വീകരിക്കട്ടെ. 2022 അദ്ദേഹം ചെയ്തത്. ജീവിതം

0: വെളിച്ചമാക്കി കൊടുക്കട്ടെ, ഉസ്താദിൻ്റെ യാത്ര നാഥൻ പൂർത്തീകരിച്ച് തരട്ടെ എന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അബ്ദുൽ ഹമീദ് സി കഴിയൂർ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ എന്ന് കൂടി.
1: നമ്മളെ മാക്സിമം നോക്കിയിട്ടുണ്ട്, പക്ഷേ ഒരു എറർ വന്നതുകൊണ്ട് നമ്മളത് ഇൻഷാല്ലാ ഇത് ലൈവ് ക്യൂസിൻ്റെ വിജയികളെ നമ്മളത് ചാനലിലൂടെ അറിയിക്കും ഇൻഷാല്ലാ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ ലൈവ് ഹുസൈൻകൊക്കെ ചോദിക്കുന്നുണ്ട്, സമയമുണ്ട്, പെട്ടെന്ന് പറയുമെന്ന് പറയുന്നത്. പക്ഷേ നമ്മളത് സിസ്റ്റം ഇവാലുവേറ്റ് ചെയ്യാനുള്ളതിൽ എന്തോ ടെക്നിക്കലായിട്ടുള്ള എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഉടനെ തന്നെ അതറിയാം. ആ ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് വേഗം വായിക്കാം. റഹീസ്, സെറീന വി പി വളാഞ്ചേരി, ഷാഹിദ കുന്നത്ത്, റംലത്ത് തോട്ടശ്ശേരിയറ, ജമീല നെന്മിനി, ജൽസി സി ടി പി ഐലാശ്ശേരി, റുഖിയ പി ചെമ്പക്കുത്ത്, ഫാത്തിമ ബി വി, സാദിഖ് പാലക്കാഴി, സഫിയ സമദ് മാംഗ്ലൂർ, മൈമൂന തെക്കേപുറം, ഷാമില ഷംസുദ്ദീൻ വയൽക്കര, ഉമ്മുസൽമ പടിഞ്ഞാറ്റുമുറി. 13 ആളുകൾ നമ്മൾ പ്രഖ്യാപിച്ചു.
0: ഓക്കെ, ഒരു തവണ കൂടി നമ്മൾ നമ്മുടെ പ്രഖ്യാപിച്ച വിജയികളുടെ പേരൊന്ന് ഒരു തവണ കൂടി വായിക്കാം. റഹീസ്, സെറീന വി പി വളാഞ്ചേരി, ഷാഹിദ കുന്നത്ത്,
1: റംലത്ത് തോട്ടശ്ശേരിയറ, ജമീല നെന്മിനി, ജൽസി സി ടി പി ഐലാശ്ശേരി, റുഖിയ പി ചെമ്പക്കുത്ത്, ഫാത്തിമ ബി വി, സാദിഖ് പാലക്കാഴി, സഫിയ സമദ് മാംഗ്ലൂർ, മൈമൂന തെക്കപ്പുറം, ഷാമില ഷംസുദ്ദീൻ വയൽക്കര, മുസൽമ പടിഞ്ഞാറ്റുമുറി.
0: നമ്മൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ സമാപിക്കുകയാണ്. ഇൻഷാല്ലാ ഇനി മോർണിംഗ് വൈബ്സിലേക്കാണ് നമ്മൾ അടുത്ത 8 മണിക്ക് ശേഷം ഇൻഷാല്ലാ സ്ട്രീമിംഗ് തുടരുന്നത്. ഇതുവരെ നിങ്ങളോടൊപ്പം ഈ ഒരു നന്മയുടെ യാത്രയിൽ ഉണ്ടായിരുന്നത് ഞാൻ ജുഹൈർ പണ്ടിക്കാട്, എൻ്റെ കൂടെ
1: പി ടി അബ്ദുൽ സലാം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബി അജ്മാഇൻ. അമ്മാബാദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ.
1: ഞാൻ അബ്ദുൽ ഷക്കൂർ വളാഞ്ചേരി. ഹനീഫ്ക, ആളുകൾ നമ്മുടെ സംസാരത്തെക്കാൾ കൂടുതൽ കാത്തിരിക്കുന്നത് ഇൻസൈറ്റിനാണ്. ലൈവ് കഴിഞ്ഞാൽ അപ്പൊ ഇൻസൈറ്റിലേക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, പ്രവേശിക്കാം അല്ലേ?
0: അതെ, ഇന്നത്തെ ഇൻസൈറ്റിൽ ബലികർമ്മം അക്രമമോ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സഫീർ അൽ ഹിക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിയമമാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ബലികർമ്മം അറവ് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കൗസറിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളോടെല്ലാം പറഞ്ഞത് ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നമസ്കരിക്കുക. ആർക്ക് വേണ്ടിയാണ്? നിൻ്റെ റബ്ബിന് വേണ്ടിയാണ്. ആ റബ്ബിന് വേണ്ടി നീ അറവ് നടത്തുകയും ബലി നടത്തുകയും ചെയ്യുക എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. നമസ്കാരത്തോടൊപ്പം ചേർത്തിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ബലികർമ്മത്തെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ബലികർമ്മം എന്നത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലികർമ്മം നടത്താൻ വേണ്ടി പ്രത്യേകം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഹജ്ജ് ചെയ്യുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹജ്ജിൻ്റെ നിർബന്ധ പ്രവൃത്തികളിൽ ഒന്നാണ് ബലി അറക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹജ്ജ് പൂർത്തിയാക്കിയപ്പോൾ ഹജ്ജിൻ്റെ സമയത്ത് 100 അറവ് നടത്തിയിരുന്നു. സ്വന്തം കൈകൾ കൊണ്ട് 100 മൃഗത്തെ അറുത്തിരുന്നു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. സ്വന്തം കൈകൾ കൊണ്ട് അറവും നടത്തുന്നത് വലിയ പ്രാധാന്യമായി തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഹാജിമാർക്ക് ഹദി എന്ന് പ്രത്യേകമായി പഠിപ്പിക്കപ്പെടുമ്പോൾ തുൽഹിജ്ജ 10 പെരുന്നാളിൻ്റെ അന്നും അതിന് തൊട്ട് ശേഷമുള്ള 3 ദിവസങ്ങളുമായി ലോകത്താകമാനമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഴിവുള്ളവർ ഉൽഹിയ ചറക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ്. അതിലേക്ക് ചേർത്താണ് നമ്മൾ പെരുന്നാളിനെ ബലി പെരുന്നാൾ, ബലി നടത്തുന്നതിൻ്റെ പെരുന്നാൾ എന്ന് നമ്മൾ പറയാറുള്ളത്. വലിയ പെരുന്നാൾ എന്നതൊക്കെ ബലി പെരുന്നാളിനെ ലോപിച്ചുകൊണ്ട് ആളുകൾ പറഞ്ഞു തുടങ്ങിയതായ വിഷയമാണ്. അപ്പോൾ ബലികർമ്മം എന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ഈ ബലികർമ്മം നടത്തേണ്ടത് എന്തിനെയാണ്? അതും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് തൻ്റെ മകനെ അറുക്കാനായി അള്ളാഹു സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പന തൻ്റെ മകനെ അറുക്കാനാണെങ്കിൽ അത് ഞാൻ നിർവഹിക്കാൻ സന്നദ്ധനാണ് എന്ന സന്നദ്ധത അറിയിക്കുകയും ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു, പക്ഷേ ഒരിക്കലും ഒരു മനുഷ്യനെ ഒന്നിൻ്റെ പേരിലും അറുക്കൽ അനുവദനീയമല്ല, അറവ് നടത്തുകയാണെങ്കിൽ ആ അറവ് ഒരു മൃഗത്തെയാണ് അറുക്കേണ്ടത്, അതാണ് ഇസ്ലാമിലെ നിയമം എന്ന് ഒരു ആടിനെ ഇറക്കി കൊടുത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പഠിപ്പിക്കുകയും അതനുസരിച്ചു കൊണ്ടാണ് വിശ്വാസികളെല്ലാവരും ബലിയായിക്കൊണ്ട് ആടിനെയോ അതല്ലെങ്കിൽ മാടിനെയോ അതല്ലെങ്കിൽ ഒട്ടകത്തെയോ ഒക്കെ ബലിയായി അറുക്കുന്നത്. അത്തരം ഒരു അറവ് ഇസ്ലാമിൽ ഇബാദത്താണ്. എന്നാൽ ഏത് ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങളെയും വിമർശന ബുദ്ധിയോടുകൂടി ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്ന ചില ആളുകൾ ബലികർമ്മം എന്ന പ്രവൃത്തിയെയും വിമർശിക്കുന്നത് കാണാൻ വേണ്ടി സാധ്യമാകും. എന്താണ് മൃഗത്തോട് ക്രൂരതയാണ് ഇസ്ലാമിനുള്ളത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ക്രൂരതയാണ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. ഒരു മൃഗത്തെപ്പോലും വെറുതെ വിടുന്നില്ല, എത്ര ആയിരക്കണക്കിന് മൃഗങ്ങളെയാണ് ഇവർ കൊന്നൊടുക്കുന്നത് എന്നിങ്ങനെയുള്ള വലിയ തോതിൽ മൃഗസ്നേഹം വിളിച്ച് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന ആളുകളുണ്ട്. ഫേസ്ബുക്കിലും അതേപോലെ തന്നെ ഇൻസ്റ്റയിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ കമൻറ്റിലൊക്കെ ഇട്ട് നടക്കാറുണ്ട്. ഒരു കൈയിലെ മൊബൈൽ ഫോണും പിടിച്ച് മറ്റേ കൈ കൊണ്ട് നല്ല ബീഫ് ചില്ലി കഴിച്ചിട്ടാണ് ഇത്തരം ആളുകൾ വിമർശനം എഴുതാറുള്ളത് എന്ന് രസകരമായ മറ്റൊരു വിഷയമാണ്. ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ചിക്കൻ വിഭവങ്ങളും അതേപോലെ തന്നെ മട്ടനും ബീഫും ഒക്കെ ഓർഡർ ചെയ്ത് അത് കഴിക്കുകയും അതിൻ്റെ വീഡിയോ യൂട്യൂബിലിട്ട് അതിൻ്റെ പിന്നെ റിവ്യൂകൾ ഇടുകയും ചെയ്യുന്ന തരച്ചിലുള്ള ആളുകൾ, അത്തരം വീഡിയോകൾക്ക് താഴെ പോയിട്ട് വെരി ഗുഡ് എക്സലൻ്റ് എന്നൊക്കെ കമൻറ്റ് കൊടുക്കുന്ന ആളുകളാണ്. നേരെ ഇപ്പുറത്ത് അതേ പ്രൊഫൈൽ തന്നെ വന്നുകൊണ്ട് ഇസ്ലാമിലൊരു കാര്യം ബലികർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം എന്തൊരു മോശപ്പെട്ട മതമാണ് എന്ന രൂപത്തിൽ അതേ ബലികർമ്മത്തെ മൃഗത്തിനെ അറിവ് നടത്തുന്ന വിമർശിക്കുകയും ചെയ്യാം. ഒരു ഭാഗത്ത് മൃഗത്തിനെ അറിവ് നടത്തുന്ന വിമർശിക്കുക, മറുഭാഗത്ത് ആ മൃഗം മാത്രം കഴിക്കുകയും ചെയ്യുക എന്ന വിരോധാഭാസമാണ് ഇത്തരം ആളുകൾ ചെയ്തു കൂട്ടുന്നത് എന്നത് അവരുടെ ബുദ്ധിയില്ലായ്മയുടെയും അല്ലെങ്കിൽ അല്പത്തരത്തിൻ്റെയും മറ്റൊരു അടയാളമാണ്. ഏതായിരുന്നാലും ഈ വിമർശനങ്ങളുടെയൊക്കെ വസ്തുത എന്താണ്? ഇസ്ലാം മുന്നോട്ട് വെച്ച അറവ് നടത്തുക, ബലികർമ്മം നടത്തുക എന്ന വിഷയം എന്നത് മോശപ്പെട്ട ഒരു കാര്യമാണോ? ഇത് ചെയ്യുമ്പോൾ തന്നെ ഇസ്ലാം ഈ വിഷയത്തിൽ പറഞ്ഞ നിലപാട് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു കൃത്യമായ ഒരു പഠനബുദ്ധിയോടുകൂടി ചിന്തയോടുകൂടി ഈ കാര്യത്തെ സമീപിക്കുമ്പോൾ ഈ വിഷയത്തിലെ നല്ല വിശാലത നമുക്ക് ബോധ്യമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൊത്തത്തിൽ പറഞ്ഞൊരു കൽപ്പനയുണ്ടല്ലോ, ലികുല്ലി അബ് ഫീ കുല്ലി അബ്ദിൻ റതുബത്തിൻ അജർ, നനുത്ത കരളുള്ള അഥവാ പച്ചക്കരളുള്ള ഏതൊരു ജീവിയോടും നിങ്ങൾ ചെയ്യുന്നത് കാരുണ്യമാണ്, നന്മയാണ്, അതിനൊക്കെ കൂലിയുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തൊരു കാര്യം ഒരു ജീവിയെ ഉപദ്രവിക്കാൻ പാടില്ല, അനാവശ്യമായി ഉപദ്രവിക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ തത്വമാണ്. ആ ഉപദ്രവം ഒരു നിലക്കും പാടില്ല, വെറുതെ ഒരു മൃഗത്തെ കൊല്ലാനും പാടില്ല, വെറുതെ ഒരു മൃഗത്തെ തല്ലാനും പാടില്ല, അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. മൂത്രമൊഴിക്കുന്ന മര്യാദ പഠിപ്പിക്കുന്നിടത്ത് പോലും ജീവികളുടെ മുകളിൽ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന്, അതുമാത്രമല്ല ജീവികളുടെ കാഷ്ടത്തിൻ്റെ മുകളിൽ പോലും മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് വരെ ഇസ്ലാം മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതേ ഇസ്ലാം തന്നെ അറവ് നടത്തുന്ന വിഷയത്തിൽ പഠിപ്പിച്ച കാര്യം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ്, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ ഇമാം ബുഖാരിയും അതേപോലെ തന്നെ അബൂദാവൂദും മറ്റാളുകളൊക്കെ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാൻ സാധ്യമാകും. ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും രണ്ടു കാര്യങ്ങൾ ഞാൻ ഹിഫലാക്കിയിട്ടുണ്ട്. ഹൈഫലാക്കിയ കാര്യം ഏതൊക്കെയാണെന്ന് പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇന്നല്ലാഹു കതബൽ ഇഹ്സാൻ അലാ കുല്ലി ഷൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിലും നന്മ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇഹ്സാനായ നന്മകൾ മാത്രമാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് ഫഇദാ ഖതൽതും ഫഅഹ്സിനൂ അൽഖിത്ല, ആരോടാണ്? ഇസ്ലാമിൻ്റെ ഭരണം നടത്തുന്ന ഖാദിമാരോട്, ഭരണകർത്താക്കളുടെ ഇസ്ലാമിൻ്റെ കൽപ്പനയാണ്, നിങ്ങൾ ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷാവിധിയായിക്കൊണ്ട് ഒരാൾക്ക് നിങ്ങൾ വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ ആ വധശിക്ഷ നിങ്ങൾ ഏറ്റവും നല്ലതാക്കണം. കൊല്ലപ്പെടുന്ന വ്യക്തി തിന്മ ചെയ്തതിനാൽ, മോശം ചെയ്തതിനാൽ, ആളുകളെ പ്രയാസപ്പെടുത്തിയതിനാൽ, ചിലപ്പോൾ ഒരാളെ കൊന്നതിന് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളെ കൊന്ന കാരണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്ത് കാരണമായിരിക്കാം, ഒരു ഇസ്ലാമിക ഗവൺമെൻറ് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ആ വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഫഅഹ്സിനൂ അൽഖിത്ല, നിങ്ങളതിന് ഏറ്റവും നല്ല രൂപത്തിലാക്കണം. ആളുകളെ പ്രയാസപ്പെടുത്തരുത്, ഷോക്കടിപ്പിച്ച് കൊല്ലുക, അല്ലെങ്കിൽ കെട്ടിയിട്ട് പ്രയാസപ്പെടുത്തിയ ഭക്ഷണം കൊടുക്കാതെ അങ്ങനെയൊക്കെ നരകിപ്പിച്ച് കൊല്ലുക, അവന് പ്രയാസപ്പെടട്ടെ എന്തെന്നൊന്നും നിങ്ങൾ ചെയ്യാനും വേണ്ടി പാടില്ല. നിങ്ങൾ ആ കൊലപാതകം നിങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും ഭംഗിയായി ചെയ്യേണ്ടതുണ്ട്. വഇദാ ദബഹ്തും ഫഅഹ്സിനൂ അദ്ബഹ്, ഇനി നിങ്ങൾ അറവ് നടത്തുകയാണെങ്കിലോ നിങ്ങൾ ആ അറവും ഏറ്റവും മികച്ച രൂപത്തിലാക്കണം, അതിനെ നിങ്ങൾ നന്നാക്കണം. എങ്ങനെയാണ് ഒരു മൃഗത്തെ അറുക്കുമ്പോൾ നല്ല കുലച്ചിലറുക്കുക? ഇതിനേക്കാൾ വിമർശിക്കണം, നിങ്ങൾ മൃഗത്തെ അറക്കണം പക്ഷേ ആ അറവ് നന്നാക്കണം, എന്തൊരു കാരുണ്യമാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. എന്താണ് പ്രവാചകൻ അവിടുത്തെ ഇഹ്സാനെ കൂടെ ഉദ്ദേശിച്ചത്? ഫൽ യുഹിദ് അഹദുക്കും ശഫ്രതഹു ഫൽ യുരിഹ് ദബീഹതഹു, നിങ്ങൾ എങ്ങനെയാണ് അറവ് മൃഗത്തിന് നിങ്ങൾ ആശ്വാസം നൽകേണ്ടത്? നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ അറുക്കുന്ന നിങ്ങളുടെ കത്തിയെ നിങ്ങൾ മൂർച്ച കൂട്ടണം, എന്നിട്ട് നിങ്ങൾ അറക്കുന്ന മൃഗത്തിന് അറവ് മൃഗത്തിന് ഫല്യുരിഹ് ദബീഹതഹു, അറവ് മൃഗം നിങ്ങൾ റാഹത്ത് ആശ്വാസം നൽകണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇനി നമുക്ക് ശാസ്ത്രീയമായ വിഷയങ്ങളിലേക്ക് കടന്നു വരാം. എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം? എന്തിനാണ് ഇങ്ങനെയൊക്കെ അറുക്കുന്നത്? അറവ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ? മാംസം നല്ലതാണോ അതല്ല വെജിറ്റേറിയൻ മാത്രമാണോ കഴിക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തുമ്പോൾ ഈ വിഷയത്തിൻ്റെ വസ്തുത നമുക്ക് ബോധ്യപ്പെടും. നിങ്ങൾ നോക്കൂ, പഠനങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ പഠനത്തിൻ്റെ റിപ്പോർട്ടുകൾ എവിടെയാണ് എന്നതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകാം. മാംസാഹാരം കഴിക്കുന്നതിന് വിമർശിക്കുന്ന ആളുകളുണ്ട്, അവരാണ് ഈ അറവിനെയും മൃഗങ്ങളെ അറക്കുന്നതിനൊക്കെ വിമർശിക്കാറുള്ളത്. അവർ പച്ചക്കറി മാത്രമാണ്, വെജിറ്റേറിയൻ മാത്രമാണ് കഴിക്കേണ്ടത്, നോൺ വെജ് കഴിക്കുന്നത് മോശമാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ നോൺ വെജ് കഴിക്കുന്നതിൻ്റെ, മാംസാഹാരം ഭക്ഷിക്കുന്നതിൻ്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണിക്കൊണ്ട് ശാസ്ത്രജ്ഞന്മാർ പഠിപ്പിച്ച് കാണാൻ സാധ്യമാകും. ഒന്നാമതായി, പോഷക സമൃദ്ധിയാണ് ഇതുകൊണ്ട് ലഭിക്കുന്നത്. പരിപൂർണമായ പ്രോട്ടീൻ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് സ്വന്തമായി നിർമ്മിക്കാൻ കഴിയാത്ത അമിനോ ആസിഡ് അടങ്ങിയ കംപ്ലീറ്റ് പ്രോട്ടീൻ മാംസാഹാരത്തിൽ നിന്ന് മാത്രമാണ് കിട്ടുക, ഒരിക്കലും അത് പച്ചക്കറികളിൽ നിന്ന് മാത്രമായി കൊണ്ട് കിട്ടുകയില്ല എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും രക്തകോശങ്ങളുടെ നിർമ്മാണത്തിനും അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ B12, ഇത് സ്വാഭാവികമായിക്കൊണ്ട് മാംസഭക്ഷണങ്ങളിൽ മാത്രമാണ് ഉണ്ടാവുക എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ അയേൺ, നോൺ ഹീം അയേൺ, സസ്യങ്ങളിൽ നിന്നുള്ള ഇരുമ്പിനേക്കാൾ കൂടുതൽ വേഗത്തിൽ മനുഷ്യ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ വേണ്ടി കഴിയുന്നത്, ഹീം അയേൺ മാംസത്തിൽ സമൃദ്ധമാണ്, അത് നമ്മുടെ വളർച്ചയെ, ശരീരത്തിൻ്റെ വളർച്ചയെ അത് വളരെയധികം പോസിറ്റീവായിക്കൊണ്ട് ബാധിക്കുന്നതാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നരവംശ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായ പ്രകാരം, എവല്യൂഷണറി പേഴ്സ്പെക്റ്റീവ് പ്രകാരം തന്നെ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വേഗത്തിലുള്ള വികാസത്തിന് ഉയർന്ന ഊർജ്ജവും പ്രോട്ടീനും അടങ്ങിയ മാംസാഹാരം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നരവംശശാസ്ത്രം അനുസരിച്ചുകൊണ്ട് തന്നെ, പരിണാമവാദം അനുസരിച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ ഉയർച്ചയിലേക്ക് എത്തിയത് എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ സാമ്പത്തികമായ നേട്ടം, ഇതുകൊണ്ട് വിൽപ്പന നടത്തുന്ന ഈ കൃഷി സാധ്യമാകാത്ത ആളുകൾ ഈ മാംസ ആഹാരത്തിനോട് ഉപയോഗിക്കുന്ന മൃഗങ്ങളെ, ആടിനെയും പോത്തിനെയും ഒക്കെ വളർത്തിക്കൊണ്ട് അത് വിൽപ്പന നടത്തിക്കൊണ്ട് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്ന ഒരുപാട് കർഷകർ, അത്തരം ആളുകൾ അവരുടെ ജീവിതോപാധി കൂടിയാണ് ഇത് എന്ന് സാമ്പത്തികമായ ആവശ്യത്തിൽ കൂടി ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും. അതേപോലെ തന്നെ പച്ചക്കറി ലഭ്യമാകാത്ത തീരപ്രദേശങ്ങളിലും അതേപോലെ തന്നെ തുറസ്സായ സ്ഥലങ്ങളിലും ഒക്കെ ജീവിക്കുന്ന ആളുകൾ, അവിടെ കൃഷി നടത്താൻ സാഹചര്യമില്ലാത്ത അവസ്ഥയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പെട്ടെന്ന് അവർക്ക് പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ അവിടെ മേഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥക്ക് ഈ മൃഗങ്ങളെ അറുത്തു ഭക്ഷിക്കുന്നത് ഏറ്റവും അനിവാര്യമാണ്. അത്തരം മൃഗങ്ങൾ അറുക്കപ്പെടാതെ, അതിനെ ആരും ഭക്ഷിക്കാതെ, അറുക്കപ്പെടാതെ മൃഗങ്ങൾ എങ്ങനെ ആരാലും അറുക്കപ്പെടാതെ ഭക്ഷിക്കപ്പെടാതെ അങ്ങനെ കഴിഞ്ഞു പോകുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർ കൃത്യമായ പഠനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മാംസാഹാരം കഴിക്കുന്നതും അറവ് നടത്തുന്നതും സ്വന്തം ശരീരത്തെയും സമ്പത്തിനെയും സമൂഹത്തെയും പരിസ്ഥിതിയെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് ഭാഗമാണ് എന്നാണ് ഇസ്ലാമല്ല പറയുന്നത്, ആധുനിക ശാസ്ത്രമാണ് ഈ കാര്യങ്ങൾ അവരുടെ പഠനങ്ങൾ നിരത്തിക്കൊണ്ട് സ്ഥാപിക്കുന്നത്. ഇനിയോ നമ്മളെ സംബന്ധിച്ച മറ്റൊരു വിഷയം, ഒരു മൃഗത്തെ തിന്നാം മാംസാഹാരം കഴിക്കണമെന്നാണ് ഈ പഠനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ഇനി ഈ മാംസാഹാരം കഴിക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും കൊന്നാൽ മതിയോ? അവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കൃത്യമായ ആശയമുള്ളത്. ഒരു ജീവിയെ അടിച്ചു കൊന്നാൽ നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല, വീണു ചത്തതിനെ നിങ്ങൾ ഭക്ഷിക്കുവാനും വേണ്ടി പാടില്ല, വെട്ടേറ്റ് ചത്തതിനെ നിങ്ങൾ ഭക്ഷിക്കുവാനും വേണ്ടി പാടില്ല, ബോധക്ഷയം സംഭവിച്ച് ചത്തതിനെ ഭക്ഷിക്കുവാനും വേണ്ടി പാടില്ല. ഏത് മൃഗത്തെ മാത്രമാണ് ഭക്ഷിക്കാൻ പറ്റുക? ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, തേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഇരകളെ പിടിക്കാത്ത സസ്യബുക്കുകളായ പിന്നെ മൃഗങ്ങളെയാണ് നിങ്ങൾ ഭക്ഷിക്കാൻ ഉപയോഗിക്കേണ്ടത്. അങ്ങനെയുള്ള മൃഗങ്ങളെ തന്നെ നിങ്ങൾ അറവ് നടത്തിയാലല്ലാതെ, അറവ് എന്ന് പറഞ്ഞാൽ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട്, പ്രവാചകനെ പഠിപ്പിച്ച ഫൽ യുരിഹ ദബീഹതഹു, കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് അറുത്ത് മാത്രമാണ് നിങ്ങൾ അതിനെ ഭക്ഷിക്കുവാനും പാടും. അതല്ലാതെ തല്ലിക്കൊന്നാലോ മറ്റൊരു ഷോക്കടിപ്പിച്ചാലോ ഒക്കെ കൊന്നു കഴിഞ്ഞാൽ അത്തരം ഭക്ഷണങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുവാനും പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ അറവ് നടത്തുമ്പോഴുള്ള നേട്ടം എന്താണ്? ഇസ്ലാം എന്തിനാണ് അറവ് നിയമമാക്കിയത്? ഹലാലാക്കുക എന്നതിനെ വലിയ വിവാദമായി കൊണ്ട് കൂടെ നടന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധ്യമാകും. ഹലാലിൻ്റെ പ്രത്യേകത എന്താണ്? അതും സയൻസ് കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. അറവ് കൃത്യമായി കൊണ്ട് നടന്നാൽ മാത്രമാണ് മനുഷ്യൻ്റെ ആ ജീവിയുടെ രക്തധമനികൾ മുറിച്ചു കഴിഞ്ഞാൽ ഹൃദയമിടിപ്പ് പെട്ടെന്ന് നിലക്കില്ല. ഇത് മനുഷ്യൻ്റെ ആ ജീവിയുടെ ശരീരത്തിലെ രക്തം പരിപൂർണമായും അല്ലെങ്കിൽ ഭൂരിഭാഗമായും പുറത്തേക്ക് തള്ളാൻ ഈ വെയിലിലൂടെ സാധ്യമാകും. കഴുത്തിനടുത്ത് നമ്മൾ ആ പിന്നെ ഞരമ്പ് നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ അതിലൂടെ കണ്ഠനാടിയിലൂടെ രക്തം ശരീരത്തിലെ പരിപൂർണമായിക്കൊണ്ട് പുറത്തേക്ക് പോകും. എന്നാൽ ഇങ്ങനെ പോകാതെ കൊന്നതിനാണെങ്കിൽ ഈ രക്തം കട്ട് ചെയ്യാതെ തല്ലിക്കൊല്ലുകയും മറ്റ് ചെയ്താൽ ഹൃദയമിടിപ്പ് കുറേ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ രക്തം ആ ജീവിയുടെ ശരീരത്തിൽ കട്ട പിടിക്കും. ആ കട്ട പിടിക്കുന്നത് ഭക്ഷിക്കുമ്പോൾ ഭക്ഷിക്കുന്ന ആളുകൾക്ക് തന്നെ പ്രയാസമുണ്ടാകും. ആ കട്ട പിടിച്ച രക്തത്തിൽ ബാക്ടീരിയകൾ പെരുകാനും കഴിക്കുന്ന വ്യക്തിക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ശാരീരികമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഈ അറവിലൂടെ അതുവഴി പുറത്തേക്ക് പോകുന്ന രക്തത്തിലൂടെ സാധ്യമാകുമെന്നാണ്. അതേപോലെ തന്നെ ശാസ്ത്രീയമായ രൂപത്തിൽ അറുക്കുമ്പോൾ ആ ജീവി പ്രയാസം കൂടാത്ത രൂപത്തിൽ തലച്ചോറിലേക്കുള്ള കണക്ഷൻ പെട്ടെന്ന് പോവുകയും അതിന് വേദനയില്ലാത്ത രൂപത്തിൽ മരണം സാധ്യമാവുകയും ചെയ്യുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ നമുക്ക് കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഭീതി കൂടാതെ ഒരു മൃഗത്തിൻ്റെ മുന്നിൽ വെച്ച് മറ്റേ നമുക്ക് തറക്കാൻ വേണ്ടി പാടില്ല. ഒറ്റയ്ക്ക് കൊണ്ടുപോയി അതിനെ പെട്ടെന്ന് അറുക്കുമ്പോൾ അറവിൻ്റെ ഭീതി അവർക്കുണ്ടാകുന്നില്ല. എന്നാൽ അതല്ലാത്ത രൂപത്തിൽ ഭീതിപ്പെടുത്തിക്കൊണ്ട് കൊന്നു കഴിഞ്ഞാൽ ആ ജീവിയുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകൾ അത് മറ്റൊരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതൊക്കെ ഭക്ഷിക്കുന്ന ആളെ ബാധിക്കുവാൻ കാരണമാകുമെന്നുമൊക്കെ ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടുന്ന ശാസ്ത്രീയമായ നേട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ വെറുതെ ഇസ്ലാമിനെ വിമർശിക്കണമെന്ന രൂപത്തിൽ മാംസാഹാരത്തെയും അറബിനെയും ഒക്കെ വിമർശിക്കുന്ന ആളുകൾ, അതിനെയൊക്കെ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെയും ഈ കാര്യങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഉലഹിയത്ത് നടക്കേണ്ട ആവശ്യമില്ല, വല്ല ഫർണിച്ചറോ മറ്റോ കൊടുത്താൽ മതി എന്ന രൂപത്തിൽ ഈ വിമർശനങ്ങളെയും ആ രൂപത്തിൽ പേടിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന മുസ്ലിം നാമധാരികളായ പണ്ഡിത വിഡ്ഢികളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധ്യമാകും. അതിലൊക്കെ മാറി ഇസ്ലാം പറഞ്ഞ കാര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നന്മ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, നമുക്കറിയാം ദുൽഖാദ് മാസത്തിലാണ് നിലകൊള്ളുന്നത്. ദുൽഹിജ്ജയിൽ നമുക്കറിയാം നമ്മൾ ബലികർമ്മം നിർവഹിക്കാറുണ്ട്. പലപ്പോഴും അതൊക്കെയും ഒരു അക്രമമായി, പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് പറയുമ്പോൾ, അതൊന്നും അക്രമമല്ല എന്നുള്ള രൂപത്തിൽ കൃത്യമായൊരു സംസാരമാണ് സഫിർ അലൈക്കമി നടത്തിയത്. ഇൻഷാല്ലാ ഇനി നമ്മൾ ഒരു സ്വരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അബ്ദുള്ള ചിരൂർക്കാടിൻ്റെ സ്വരമാണ്.
0: പൊന്നു മുസൽമാന് എന്ന് തുടങ്ങുന്ന വരികളിൽ അബ്ദുള്ള തിരൂർക്കാട് നമ്മുടെ ഒപ്പം ചേരുന്നു.

0: മഷാല്ല, നല്ല ഒരു ഗാനമായിരുന്നു അബ്ദുള്ള തിരൂർക്കാന്റെ ശബ്ദത്തിലൂടെ നാം കേട്ടത്. അതുമാത്രമല്ല, മുസ്ലിമിനെ എന്ത് ചെയ്യാ, ഒന്ന് ഉണർത്തുന്ന, നീ മരണം മറക്കല്ലേ, എന്നിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ എണ്ണി എണ്ണി എണ്ണി എണ്ണി ഒരു പ്രഭാഷണം കേൾക്കുന്നതിനേക്കാൾ ഈ ഒരു 4 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 3 മിനിറ്റിൻ്റെ പാട്ടിനും തന്നെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതാണ്.
1: ഇനി പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ അബ്ദുൾ ഹാദി, പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ഹിജാമയുമായി ബന്ധപ്പെട്ടാണ്. ഹിജാമ, ഇനി സംശയങ്ങൾ വേണ്ട. എന്താണ് ഹിജാമ, അല്ലെങ്കിൽ കൊമ്പുവെക്കൽ ചികിത്സ എന്താണ്, ഗുണങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വബിഹി അജ്മൈൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോയിലെ ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിജാമ അഥവാ കപ്പിംഗ് തെറാപ്പി എന്ന് പറയും, കൊമ്പ് ചികിത്സ എന്നൊക്കെ പറയുന്നത്. എന്താണ് ഹിജാമ എന്നുള്ളതിനെക്കുറിച്ച്, അതല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഈ ആരോഗ്യ വിചാരം എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് വലാഞ്ചിറ യുനാനി ക്ലിനിക്കിലെ ചീഫ് യുനാനി ഫിസിഷ്യൻ ഡോക്ടർ അബ്ദുൽ ഹാദിയാണ്. ഡോക്ടറെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹിജാമയെക്കുറിച്ച് പലപ്പോഴും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കൊമ്പ് കുത്തുക, കൊമ്പ് ചികിത്സ, കപ്പിംഗ് തെറാപ്പി എന്നൊക്കെയുള്ളത്. ഒരു പക്ഷേ കൂടുതൽ ആളുകൾക്ക് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ആഴത്തിൽ അറിയുന്നുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും ഈ ഹിജാമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കപ്പിംഗ് തെറാപ്പി എന്താണ് എന്ന് പറയാം?
3: ഹിജാമ അല്ലെങ്കിൽ കപ്പിംഗ് തെറാപ്പി, കൊമ്പ് ചികിത്സ, ഇങ്ങനെ 2-3 പേരിൽ അത് പൊതുവെ ആളുകൾക്കിടയിൽ പരിചിതമാണ്. ഈ ഹിജാമ തെറാപ്പി എന്ന് പറഞ്ഞാൽ യുനാനി വൈദ്യശാസ്ത്രത്തിലെ ഒരു ടൈപ്പ് ഓഫ് റെജിമിനൽ തെറാപ്പിയാണ്. അത് ശരീരത്തിൻ്റെ വിവിധ പോയിന്റുകളിൽ, ഭാഗങ്ങളിൽ കപ്പ് വെച്ചുകൊണ്ട്, പണ്ടുകാലത്ത് അത് കൊമ്പ് വെച്ചിട്ടുള്ള, കൊമ്പ് വെച്ചുകൊണ്ടാണ് അത് ബ്ലഡ് എടുത്തിരുന്നത്,
2: കൊമ്പ്
3: ചികിത്സ എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് ഡിസ്പോസിബിൾ കപ്പുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഗ്ലാസ്സുകൾ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിവിധ പോയിന്റുകളിൽ കപ്പ് വെച്ച് അതിന് വാക്വം ക്രിയേറ്റ് ചെയ്ത് ഒരു പ്രഷർ കൊടുത്തിട്ട് പിന്നീട് അത് കപ്പ് റിമൂവ് ചെയ്ത് ബ്ലഡ് ലെറ്റ് ചെയ്യുക, അതായത് ചെറുതായിട്ട് ബ്ലേഡ് കൊണ്ട്, സർജിക്കൽ ബ്ലേഡ് കൊണ്ട് പോറൽ ഇട്ടിട്ട് അതിലൂടെ ബ്ലഡ് പുറത്തേക്ക് ലെറ്റ് ചെയ്യുന്നതിനെയാണ് ഹിജാമ തെറാപ്പി എന്ന് പറയുന്നത്.
2: ഓക്കെ, ഇത് ബ്ലഡ് ലെറ്റ് ചെയ്യാത്ത തരത്തിലുള്ള, അങ്ങനെ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള,
3: അതായത് ഹിജാമ നമുക്ക് പൊതുവേ ഹിജാമ തെറാപ്പി രണ്ട് ടൈപ്പായിട്ട് നമുക്ക് പറയാം. അത് ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പി ഉണ്ട്, അതുപോലെ തന്നെ വിത്തൗട്ട് ബ്ലഡ് ലെറ്റിംഗ് ആയിട്ടുള്ള തെറാപ്പി ഉണ്ട്. അഥവാ ഒന്നാമത്തേതിൽ നമ്മൾ കപ്പ് വെച്ചിട്ട് ജസ്റ്റ് വാക്വം മാത്രം കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഓയിൽ മസാജ് ചെയ്തിട്ട് വിവിധ പോയിന്റുകളിൽ കപ്പ് വെച്ച് പ്രഷർ കൊടുത്തിട്ട് അങ്ങനെ നിർത്തും. അപ്പോൾ അതിലൂടെ
2: പുറത്തേക്ക് വരും,
3: ഇല്ല ബ്ലഡ് എടുക്കില്ല, അതായത് ബ്ലഡ് കൊണ്ട് നമുക്ക് പ്രിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പിയിൽ നമ്മൾ ചെറിയ പോറലിൽ ഇട്ടിട്ട് അതിലൂടെ പ്രിക്ക് ചെയ്ത് കപ്പ് വലിച്ചിട്ട് അതിലൂടെ ബ്ലഡ് എടുത്ത് ഒഴിവാക്കുകയും ചെയ്യും. ഇങ്ങനെ രണ്ട് ടൈപ്പ്, ഡ്രൈ കപ്പിംഗ് അതുപോലെ തന്നെ വെറ്റ് കപ്പിംഗ് എന്ന രീതിയിൽ രണ്ട് രൂപത്തിൽ നമുക്ക് ഹിജാമ ചെയ്യാവുന്നതാണ്.
2: സാധാരണയായി ആളുകളുണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, ഇപ്പോൾ ഇങ്ങനെ ഹിജാമ ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊമ്പ് ചികിത്സ ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തിക്കുണ്ടാകുന്ന ഗുണങ്ങൾ, അല്ലെങ്കിൽ ആ ശരീരത്തിലുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം.
3: ഹിജാമയുടെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിലൂടെ നടക്കുന്നത് ഇവാക്വേഷൻ ഓഫ് മോർബിഡ് ഹ്യൂമർ, അതുപോലെ തന്നെ ഡൈവേഷൻ ഓഫ് മോർബിഡ് ഹ്യൂമർ. ഇതിൽ ഡൈവേഷൻ ഓഫ് മോർബിഡ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടി നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കേട് വന്നിട്ടുള്ള കോശങ്ങൾ, അല്ലെങ്കിൽ രക്തത്തിലെ ദൂഷ്യങ്ങളുമൊക്കെ അതിനെ ഡൈവേർട്ട് ചെയ്ത് അതിൻ്റെ, അത് ഏത് അവയവത്തിലാണോ അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ എന്നുള്ളത് അതിനെ പുറമേക്ക്, സ്കിന്നിൻ്റെ പുറംപാളിയിലേക്ക് അതിനെ വാക്വം ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ പ്രഷർ കൊടുത്തിട്ട് അതിനെ ഡൈവേഷൻ, അതിൻ്റെ സ്ഥാനം മാറ്റിയിട്ട് പുറംപാളിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ. രണ്ടാമത്തത് അതിനെ ഇത് ബ്ലഡ് പ്രിക്ക് ചെയ്തിട്ട് ബ്ലഡ് പുറത്തെടുക്കുമ്പോൾ ഇവാക്വേഷൻ, അതിനെ റിമൂവ് ചെയ്യുന്ന രണ്ട് പ്രക്രിയയാണ് അതിലൂടെ നടന്ന്.
2: ബ്ലഡ് ആ രക്തത്തെ പുറത്തെടുത്ത്
3: പ്രക്രിയ, ഇതിലൂടെ ശരീരത്തിൻ്റെ, അതായത് ശരീരത്തിനൊരു എന്താ പ്യൂരിഫിക്കേഷൻ, അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള കുറേ കോശങ്ങളെയൊക്കെ പുറന്തള്ളാനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ രക്തചംക്രമണം വളരെ എളുപ്പമാക്കാനും അയനാശയമാക്കാനുമാണ് ഇത് സഹായിക്കുന്നത്.
2: ഈ രക്തത്തിലടങ്ങിയുള്ള ആവശ്യമില്ലാത്ത ഘടകങ്ങളെ, അല്ലെങ്കിൽ അശുദ്ധമായിട്ടുള്ള ഇതിനെ പുറത്തെടുക്കുക എന്നുള്ള ഒരു തിയറിയാണ് അതിൽ വരുന്നത് അല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ
3: കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും.
2: ഒക്കെ. ഇത് സാധാരണയായിട്ട് ഏതെല്ലാം രോഗങ്ങൾക്കാണ് ആളുകൾക്ക്, അല്ലെങ്കിൽ ഏതെല്ലാം രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചികിത്സയാണ്, അല്ലെങ്കിൽ ഏതെല്ലാം രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കപ്പിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കൊമ്പ് ചികിത്സ ചെയ്യുന്നത്?
3: ഇത് കപ്പിംഗ് ചികിത്സ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങളിൽ ചെയ്യാൻ പറ്റും. അതായത് അതിന് ഓരോ രോഗങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പോയിന്റ് ഉണ്ട്. ഓരോ ഓർഗൻസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ശരീരത്തിൻ്റെ പുറം ഭാഗത്ത് വിവിധങ്ങളായിട്ടുള്ള പോയിന്റുകൾ വരുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ കഴുത്തിൻ്റെ തൊട്ട് പിന്നിലായിട്ടുള്ള C7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതായത് 7-ാമത്തെ നട്ടെല്ല് വരുന്ന ആ ഭാഗത്താണ് ഒരു മെയിൻ പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ അതിൻ്റെ താഴെ 2 പോയിന്റ് അങ്ങനെയുണ്ട്. പിന്നെ അതിൻ്റെ താഴോട്ട് ഇങ്ങനെ നട്ടെല്ലിൻ്റെ 2 വശത്തായിട്ട് ആണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് വരുന്നത്. അപ്പോൾ ഓരോ അസുഖത്തിനും പ്രധാനമായിട്ടും വേദനാ രോഗങ്ങൾക്ക്, വാദസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നീര് സംബന്ധമായിട്ടുള്ള വേദനാ രോഗങ്ങൾക്ക്, ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾക്ക്, സന്ധി രോഗങ്ങൾക്ക്, മുട്ടുവേദന അല്ലെങ്കിൽ ഊരവേദന, കഴുത്ത് വേദന ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ജോയിൻറ് ഡിസോർഡറുകൾക്കൊക്കെ ഈ ജാമ പെട്ടെന്ന് തന്നെ ഫലം ചെയ്യുന്നതാണ്, നല്ല റിസൾട്ട് കിട്ടും
2: പോലെയുള്ള
3: പ്രയാസങ്ങളിൽ. പിന്നെ ആന്തരികമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾക്കാണെങ്കിലും അതിൻ്റെ ഓരോ അവയവങ്ങളെ ബാധിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പോയിന്റുകളിൽ നമുക്ക് ഹിജാമ ചെയ്ത റിസൾട്ട് കിട്ടുന്നതാണ്.
2: ഹിജാമ ചെയ്യുന്ന അതിനുള്ള പ്രായപരിധി അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശിക്കുന്നുണ്ടോ? ഇത്ര പ്രായം ഉള്ള ആളുകൾക്ക് ചെയ്യാവോ, അല്ലെങ്കിൽ ഇത്ര പ്രായം വരെ ചെയ്യാവോ, അങ്ങനെ എന്തെങ്കിലും പ്രായപരിധി?
3: പ്രായപരിധി നമുക്ക് ഹിജാമയിലുണ്ട്. ചെറിയ കുട്ടികൾക്ക് ഹിജാമ ചെയ്യാറില്ല. ഒരു ഏകദേശം ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സിൻ്റെ മുകളിലേക്കാണ്, 15 വയസ്സിൻ്റെ മുകളിലേക്കാണ് പൊതുവെ ഹിജാമ പ്രിഫർ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഒരു 65 വയസ്സിൻ്റെതായുള്ള ആളുകൾക്കും,
2: 15 to 65
3: പ്രായപരിധിയിലുള്ളവർക്കാണ്
2: കൂടുതൽ നിർദ്ദേശിക്കപ്പെടുന്നത്.
3: എന്നാൽ മറ്റുള്ളവരിൽ അത് അത്യാവശ്യം വരുന്ന സമയങ്ങളിൽ അവരിലും അത് ചെയ്യാവുന്നതാണ് എന്നും പറയുന്നുണ്ട്.
2: കോമൺ ആയിട്ട് സാധാരണയായിട്ട്
3: അനായാസം നമുക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ്, 15 വയസ്സ് മുതൽ അതുപോലെ തന്നെ 65 വയസ്സ് പ്രായങ്ങൾ. എന്നാൽ തന്നെ അതിൽ ചിലവർക്ക് അത് ചെയ്യാൻ പാടില്ല, കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകളും ഉണ്ടായിരിക്കാം. അതെല്ലാം നോക്കിയിട്ടാണ് അത് ഹിജാമ നിർദ്ദേശിക്കുക.
2: ഇതിപ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ചെയ്യാം?
3: സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ തന്നെ ചെയ്യാവുന്ന ഒരു ചികിത്സയാണ് ഹിജാമ.
2: ഇപ്പോൾ ഒരിക്കൽ നമ്മൾ ഒരു ഹിജാമ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നീട് ഹിജാമ ചെയ്യേണ്ടി വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്ര ഇടവേളകളിൽ ചെയ്യണം? അതോ അയാൾക്ക് പിന്നീട് ഹിജാമ ചെയ്യേണ്ട ആവശ്യം അത്തരമൊരു ആവശ്യം പിന്നീട് വരുന്നില്ലേ? അതിനെക്കുറിച്ച് എന്താണ് പറയുക?
3: അത് ഹിജാമ നമ്മളൊരു വെൽനെസ് എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു ആരോഗ്യ പ്രതിരോധം, ഒരു പൊതുവെയുള്ള നമ്മളെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ 6 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കലോ ഒക്കെ അത് ചെയ്താൽ മതി. നിർബന്ധമില്ല, പക്ഷെ നമുക്ക് തോന്നുകയാണ് അങ്ങനെ ഒരു എന്താണ് പ്രതിരോധം എന്ന രൂപത്തിൽ നമുക്കത് കണ്ടിന്യൂസ് ചെയ്ത് പോകാവുന്ന ഒരു ചികിത്സയാണ്. നമുക്ക് ഇപ്പോഴത്തെ പ്രധാനമായിട്ട് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിലൊക്കെ അതിൻ്റെ ബാലൻസിങ്, അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ ശരീരം അളകാത്ത ഉണ്ടാകുന്ന ധാരാളം രോഗങ്ങളുണ്ട്. പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ എന്നുള്ള ധാരാളം രോഗങ്ങൾക്കൊക്കെ ഇത് ഹിജാമയിലൂടെ ഫലപ്രദമായുള്ള ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നാൽ വെറുതെ ഒരു ചികിത്സ അല്ലെങ്കിൽ രോഗം വരാതെ സൂക്ഷിക്കുക, പ്രതിരോധം ഉണ്ടാകുക എന്നുള്ള ഉദ്ദേശത്തിൽ നമുക്ക് ചെയ്യാമെന്നാണെങ്കിൽ 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കൽ ചെയ്യാം. എന്നാൽ പ്രത്യേക രോഗം, അതിലിപ്പോൾ ഊരവേദന അല്ലെങ്കിൽ സന്ധികളിൽ മറ്റു വേദനകൾ, പ്രധാനപ്പെട്ട ഹിജാമ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന ധാരാളം രോഗങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് മാസത്തിലൊരിക്ക അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്ക, അതിലും കുറഞ്ഞ് നമുക്ക് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഹിജാമ ചെയ്യാവുന്നതാണ്.
2: അവർ ഫിസിഷ്യന്മാർ നിർദ്ദേശിക്കപ്പെടും
3: രോഗത്തിൻ്റെ അവസ്ഥക്കനുസരിച്ച് ഷോർട്ട് പീരീഡിലും ഹിജാമ ചെയ്യാവുന്നത്. പൊതുവെ നമുക്ക് വെറുതെ ചെയ്യുകയാണെങ്കിൽ 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കൽ
2: ശ്രദ്ധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ കൊല്ലത്തിൽ 1 തവണയോ അല്ലെങ്കിൽ 2 തവണയോ ഒക്കെ ചെയ്യാവുന്നതാണ് എന്നുള്ള പറ. ഇനി ഈ ഹിജാമ ചെയ്യുന്നതിന് പ്രത്യേക സമയങ്ങൾ എന്തെങ്കിലും നിർദ്ദേശിക്കപ്പെടുന്നുണ്ടോ? അതായത് ഇപ്പോൾ രാത്രികൾ കാലങ്ങളിൽ ചെയ്യണം ഉത്തമം, അല്ലെങ്കിൽ പകലിലാണ് ചെയ്യാന്ന്, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ?
3: ഹിജാമ ചെയ്യുന്ന സമയം ഏറ്റവും അത് ഒരു ദിവസത്തിൽ അത് ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഡേ ടൈമാണ്. അത് സൂര്യ ഉദയത്തിന് ശേഷമുള്ള സമയത്ത്, അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിന് മുമ്പായിട്ടുള്ള സമയത്ത് ആണ് ഏറ്റവും നല്ലത്. ഡേ ടൈമിലാണ് ഹിജാമ ചെയ്യാൻ ഏറ്റവും നല്ലത്. എന്നാൽ അത്യാവശ്യഘട്ടങ്ങളിൽ ഈ ഡേ ടൈം അല്ലാതെ നമുക്ക് ഹിജാമ ചെയ്യാവുന്നതാണ്. എന്നാൽ കൂടുതൽ ഉത്തമമായിട്ടുള്ള സമയം പകൽ സമയത്താണ്. അതുപോലെ തന്നെ ഒരു മാസത്തിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ അറബി മാസത്തിലെ പകുതി വരുന്ന സമയത്ത്, അതായത് പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുന്ന സമയത്ത് ഹിജാമ ചെയ്യുമ്പോൾ കൂടുതൽ ഫലപ്രാപ്തി കിട്ടുന്നുണ്ട്. കാരണം ആ സമയത്ത് ശരീരത്തിലെ കേടുവന്ന അണുക്കൾ, അതുപോലെ തന്നെ കേടുവന്ന വിവിധങ്ങളായിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ്, ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കൂടുതൽ പുറന്തള്ളാൻ കാരണമാകുന്നൊരു സമയമാണ് എന്നാണ് പറയുന്നത് ഈ എന്താണ് പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുന്ന സമയങ്ങളിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹിജാമ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ആ ഇമ്പ്യൂരിറ്റീസ്, ബോഡിയിലുള്ള വേസ്റ്റുകൾ നമുക്ക് പുറന്തള്ളി ഡീറ്റോക്സിഫൈ ചെയ്യാൻ പറ്റും ശരീരത്തെ.
2: ഈ ഒരു ഹിജാമ ചെയ്യുന്ന രോഗി അല്ലെങ്കിൽ ആ വ്യക്തി അതിലെ ഹിജാമയ്ക്ക് വേണ്ടി തയ്യാറായി വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേക ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
3: ഹിജാമിൻ്റെ ചെയ്യുന്നതിൻ്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, കുളിച്ച ഉടനെ തന്നെ ഹിജാമ ചെയ്യുന്നത് നല്ലതല്ല. കുളിച്ച ഉടനെ തന്നെ ശരീരം തണുത്തു പോകുമല്ലോ, അപ്പോൾ അങ്ങനെ ഹിജാമ ചെയ്യുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ നല്ല വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ഹിജാമ ചെയ്യുന്നത് നല്ലതാണ്. ഏറ്റവും നല്ലത് കാലിവയറ്റിൽ ഹിജാമ ചെയ്യുന്നതാണ്, വെറും വയറിൽ ഹിജാമ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പ്രഭാതത്തിൽ രാവിലത്തെ സമയത്താണ് ഏറ്റവും ഹിജാമ ചെയ്യാൻ നല്ലത്. പിന്നെ ശരീരം പറ്റ ക്ഷീണിച്ച അവസ്ഥയിലും ഹിജാമ ചെയ്യുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ നല്ല പെട്ടെന്ന് നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ടും ഹിജാമ ചെയ്യുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ ഹിജാമ ചെയ്യുന്നതിന് മുമ്പ് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, ശരീരം എന്താണ് ഈർപ്പമുള്ളതാക്കുക, ശരീരത്തിന് ഡ്രൈനസ്സൊക്കെ കളഞ്ഞ് നമുക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഹിജാമ ചെയ്യാൻ വരേണ്ടത്.
2: ധാരാളം വെള്ളം കുടിച്ചിട്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
3: ചെയ്ത് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ല, നമുക്ക് സാധാരണ പോലത്തെ ജീവിതശൈലിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടുതൽ
2: അതിൽ ഹോസ്പിറ്റൽ വാസം അതായത് അങ്ങനെ ആവശ്യം വരുന്നുണ്ടോ? നമ്മളവിടെ അഡ്മിറ്റ് ആവുക, ക്ലിനിക്കിൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യം വരുന്നുണ്ടോ?
3: ഇല്ല. ഹിജാമ എന്ന പ്രൊസീജിയറിന് വളരെ കുറച്ച് നേരിയ സമയം മാത്രമേ ആവശ്യമുള്ളൂ, മാക്സിമം ഒരു അരമണിക്കൂർ ഒക്കെ. കൂടുതൽ ആ കപ്പുകൾ വെക്കുന്ന എണ്ണത്തിനനുസരിച്ച് സമയം എടുത്തേക്കാം, ഒരു 20 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മാക്സിമം വരുന്ന ടൈം. എന്നാൽ അത് പ്രൊസീജിയർ കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് സാധാരണ അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി പോകുന്നതാണ്. ഒരു റെസ്റ്റോ
2: കാര്യങ്ങളോ
3: ഒബ്സർവേഷൻ്റെ ആവശ്യമൊന്നുമില്ല, അവർക്ക് എല്ലാ അവരുടെ ഡ്യൂട്ടീസും അവരുടെ വർക്കുകളൊക്കെ സാധാരണ പോലെ ചെയ്യാവുന്നതാണ്.
2: സാധാരണ ഇപ്പോൾ സാറ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പിന്നെ രണ്ട് തരത്തിലുണ്ട് എന്നുള്ളത്. അതിൽ ഒന്ന് ബ്ലഡ് ലിറ്റിങ്, അതായത് ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എടുക്കുന്ന പ്രോസസ്സിൽ ആ ഹിജാമയിൽ അവിടെ മുറിവുകൾ വരാനുള്ള സാധ്യതയില്ലേ? അങ്ങനെ അതിൻ്റെ പിന്നെ പിന്നീട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാനോ അല്ലെങ്കിൽ വേദന അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ?
3: പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, വേദന ഉണ്ടാവുമോ, പ്രയാസം ഉണ്ടാവുമോ എന്നുള്ള ഒരു ചോദ്യം. പൊതുവെ എല്ലാവരും ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഇത് ഹിജാമ ചെയ്യാൻ മടിച്ചിരിക്കാറുള്ളത്. ഇത് സത്യത്തിൽ വേദന എന്ന് വളരെ നേരിയ വേദന, നമുക്ക് വേദന പലർക്കും അത് വേദന അറിയാറില്ല, ചിലർക്ക് അത് കിക്കിളിയാക്കണമെന്ന് ഇക്കിളിപ്പെടുത്തുന്ന പോലത്തെയാണ് അനുഭവപ്പെടാറുള്ളത്. കാരണം നമ്മൾ ഇത് കപ്പ് വെച്ചിട്ട് വാക്വം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പുറംപാളി സ്കിന്ന് അവിടെ ശരിക്കൊരു എന്താ പറയുക, ഒരു നമ്മനെസ് അല്ലെങ്കിൽ അവിടെ തരിപ്പ് അവിടെ, പിന്നെ ഒരു എന്താ പറയുക, അവിടെ വേദന നമ്മളങ്ങനെ അറിയില്ല ആ ഭാഗത്ത്. അതുകൊണ്ട് അവിടെ അങ്ങനെ വാക്വം വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അവിടെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ചെറിയ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് ചെറിയ പോറൽ, അതിൻ്റെ പുറംപാളിയിൽ ചെറിയ ചെറിയ പോറൽ മാത്രമാണ് ഇടുന്നത്. അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ള വേദനയോ കാര്യങ്ങളോ
2: ആഴത്തിലുള്ള
3: മുറിവുകളൊന്നും ഉണ്ടാകുന്നില്ല.
2: പുറത്ത് വരുന്ന ചെറിയ,
3: അതെ അതെ, അത് തന്നെ രണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ആ മൂണ്ട് ആ മുറിവുകൾ ഉണങ്ങുകയും ചെയ്യും, പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഫസ്റ്റ് സമയം ഒന്ന് നമ്മൾ ഹിജാമ ചെയ്ത ഉടനെ വെള്ളം ശരീരത്തിൽ തട്ടുമ്പോൾ ഒരു നീറ്റൽ ഉണ്ടാകെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്തും തന്നെ ഇത് ആ കപ്പ് വലിച്ചു വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രഷർ, നമ്മുടെ സ്കിന്ന് ഇങ്ങനെ ടൈറ്റായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷർ, അതുപോലെ തന്നെ ബ്ലേഡ് വെക്കുന്ന സമയത്ത് ചെറിയൊരു എന്താണ് ഉറുമ്പരിക്കണ പോലത്തെ ഒരു ഒരു ഫീലിംഗ് മാത്രമാണ് ഹിജാമയിലൂടെ ഉണ്ടാവുന്നുള്ളൂ, കാര്യമായിട്ടുള്ള വേദന ഉണ്ടാകുന്നില്ല. എന്നാൽ ഇത് ഇവർ ഹിജാമയെക്കുറിച്ച് ശരിക്കും അറിയാത്തവർ, ഇത് പല ആളുകളും ഹിജാമ ഇന്നത്തെ കാലത്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചിട്ടും അല്ലാതെയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സംഭവിക്കുന്ന ഒരു അപാകത എന്ന് പറഞ്ഞാൽ അവർ ഈ സാധാരണ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഹിജാമ ചെയ്യും ചിലർ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഡീപ്പ് സർജിക്കൽ ബ്ലേഡ് അല്ലാതെ സാധാരണ ബ്ലേഡ് ഉപയോഗിച്ച് ഹിജാമ ചെയ്യുമ്പോൾ ഡീപ്പ് വൂണ്ട് ഉണ്ടാകുകയും ആ മുറി ചിലപ്പോൾ ഉണങ്ങാതെ നിൽക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ആ മുറി ഉണങ്ങിയാലും പലരിലും ആ അത് മുറി കലയായിട്ട്
2: മാറും,
3: പാടായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഹിജാമ ചെയ്യുന്ന സമയത്ത് പലപ്പോഴായിട്ട് കാണാറുള്ളതാണ്, പലരുടെ ശരീരത്തിലും മുറിപ്പാടുകൾ ഉണ്ടാവാറുണ്ട്. മുന്നേ ചെയ്തു വരുന്നവർ, സാധാരണ എവിടുന്നെങ്കിലൊക്കെ ഓതറൈസ്ഡ് അല്ലാത്ത ഭാഗത്തു നിന്നൊക്കെ ചെയ്തു വരുന്നവർ, അതിനെപ്പറ്റി ധാരണ ഇല്ലാത്തവരൊക്കെ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസമാണ് ആ മുറിപ്പാട്, ചെയ്ത മുറിപ്പാട് കാലാകാലത്തിൽ അവിടെ ഒരു വൈറ്റ് മാർക്കായിട്ട് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്.
2: ഒരു പക്ഷേ ഈ ഒരു ഇപ്പോൾ സാറ് സൂചിപ്പിച്ച ഈ വിഷയം വ്യാജന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിൽ പ്രാക്ടീസ് അല്ലാത്ത ആളുകൾ ചെയ്യുന്നത് ഇതിനെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള ഒരു
3: സാധ്യതയുണ്ട്. പൊതുവെ ആ ഇജാമ എന്നുള്ള ഒരു സമ്പ്രദായത്തിന് തന്നെ ആ ഒരു ചികിത്സാ രീതിക്ക് തന്നെ അത് കോട്ടം തട്ടുന്നതാണ്. പൊതുവെ ഇങ്ങനെ അറിവില്ലാത്തൊരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അതിന്റെ പ്രിക്കോഷൻസ് കൃത്യമായിട്ട് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ, അതായത് അണുവിമുക്തമാക്കണം എല്ലാ വസ്തുക്കളും, ഒരു മൈനർ സർജിക്കൽ പ്രൊസീജിയർ തന്നെയാണ്. സ്റ്റെറൈലായിട്ടുള്ള സംഭവങ്ങളെ ഉപയോഗിക്കാതെ തന്നെ സർജിക്കലി സ്റ്റെറിലൈസേഷൻ ചെയ്തതിന് ശേഷം മാത്രം ബോഡി പാർട്ടിൽ നമ്മൾ കൈവെക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുക. അതല്ലെങ്കിൽ മാരകമായിട്ടുള്ള ഇൻഫെക്ഷനോ മറ്റു കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ പൊതുവെ അത് ജാമയെ മൊത്തത്തിൽ അത് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയും വരുന്നുണ്ട്.
2: അത്തരം കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ജനറലി നമുക്കൊരു മൈനർ റോട്ടി ചെയ്യുന്ന പോലെയുള്ള ശ്രദ്ധ
3: അല്ലെങ്കിൽ
2: കൊടുക്കണം. അപ്പോൾ ചെയ്യാൻ പോകുന്ന ആളുകളും തന്നെ ഈ ഒരു ക്ലിനിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ചെയ്യുന്ന ആളെ കുറിച്ചോ എൻ്റെ ഒരു ഓതറൈസേഷൻ
3: അല്ലേ,
2: അങ്ങനെ ചെയ്ത് ചെയ്യുന്ന അവരാണ് എന്ന് ഉറപ്പ് വരുത്തുക, അതിലെ എക്സ്പെർട്ട് ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യാൻ പോകുന്നതായിരിക്കും
3: ഏറ്റവും നല്ല കരുതലുകളില്ലാതെ ഇങ്ങനെ ഹിജാമ ചെയ്യുമ്പോൾ ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതെല്ലാവരും സൂക്ഷിക്കുന്നത് നന്നാവും.
2: സാർ, നമ്മൾ തുടക്കത്തിൽ രണ്ട് തരത്തിലുള്ള ഹിജാമിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഒന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു ഈ ബ്ലഡ് ലിറ്റിങ്, അതായത് രക്തം പുറത്ത് കിടക്കുന്ന കാര്യത്തെക്കുറിച്ച്. ഇനി രണ്ടാമത്തെ ഒന്ന് പറഞ്ഞു ഓയിൽ മസാജ് ചെയ്തിട്ട് അത് പിന്നെ ചെയ്യുന്നത്, പക്ഷെ അതിൻ്റെ ഉപയോഗം ശരിക്കും എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്?
3: ഡ്രൈ കപ്പിംഗ് അഥവാ ബ്ലഡ് ലെറ്റിങ് ചെയ്യാതെ ബ്ലഡ് എടുക്കാതെയുള്ള കപ്പിംഗ് തെറാപ്പി അല്ലെങ്കിൽ ഹിജാമ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ പോയിന്റുകളുണ്ട്. ഓരോ ഓർഗൻസിനെ അവയവങ്ങളെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഉത്തേജിപ്പിക്കാൻ പറ്റുന്ന വിവിധ പോയിന്റുകൾക്ക് പ്രഷർ കൊടുത്തിട്ട് ആ വാക്വം ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കുക എന്നുള്ള രൂപത്തിലാണ് ഡ്രൈ കപ്പിംഗ് തെറാപ്പി ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മളത് ഏത് സമയത്തും നമുക്ക് ചെയ്യാം. ബ്ലഡ് ലെറ്റിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് ആർക്കും തന്നെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കൂടുതൽ കെയറിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഡ്രൈ കപ്പിംഗ് നമുക്ക് ചെയ്യാവുന്നതാണ്. വിവിധങ്ങളായിട്ടുള്ള പോയിന്റുകളിൽ കപ്പ് വെച്ചിട്ട് പ്രഷർ കൊടുക്കുകയും അതുപോലെ തന്നെ ഡ്രൈ കപ്പിംഗ് തന്നെ മസാജ് രൂപത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. വേദനാ രോഗങ്ങൾക്ക് പ്രത്യേകിച്ചും ഉരവേദന അല്ലെങ്കിൽ മുട്ടുവേദന,
2: നീർക്കെട്ടിൻ്റെ
3: വേദനകൾക്കൊക്കെ ആ ഭാഗത്ത് പ്രഷർ കൊടുത്തിട്ട് അവിടെ അത് മസാജ് റൗണ്ട് മസാജും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ നീർക്കെട്ട് ഇളകി അത് പോകാൻ സഹായിക്കുന്നതാണ്. ആരൂപത്തിലാണ് നമ്മൾ ഡ്രൈ കപ്പിംഗ് ചെയ്യാറുള്ളത്
2: പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് പിന്നെ എന്തെങ്കിലും മെഡിസിൻ കഴിക്കേണ്ട, അകത്തേക്ക് എന്തെങ്കിലും മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്? അപ്പോൾ മറ്റേതാണെങ്കിൽ ബ്ലഡ് പുറത്ത് കിടക്കുന്നതാണെങ്കിലും അതല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആണെങ്കിലും
3: ഇല്ല
2: മെഡിസിനും വരുന്നുണ്ടോ?
3: ഇല്ല, മെഡിസിന്റെ ആവശ്യങ്ങളൊന്നും തന്നെ ഇതിനില്ല. നമ്മൾ ഭക്ഷണ രീതിയിൽ, അതായത് ജമ ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണം അമിതമായിട്ട് കഴിക്കാതിരിക്കുക എന്നുള്ളത്,
2: ഫാസ്റ്റിംഗ്
3: ആണ് നല്ലത്, വെള്ളം കുടിക്കുക എന്നുള്ളത്, ജമ ചെയ്തു കഴിഞ്ഞാലും വെള്ളം കുടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിനായിട്ട് പ്രത്യേകിച്ച് മരുന്നോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ടതില്ല.
2: പിന്നെ
3: നമ്മൾ ആ മുറിവുള്ള ഭാഗത്ത് മുറി ഉണങ്ങാൻ ഒരു എന്താണ് ഡസ്റ്റിംഗ് പൗഡർ പോലത്തെ മുറി ഉണങ്ങാനുള്ള പൗഡർ ഇട്ടിട്ട് അത് എന്താണ് പെട്ടെന്ന് തന്നെ മുറി ഉണങ്ങാൻ സഹായിക്കുകയും ചെയ്യും.
2: അത് എക്സ്റ്റേണലി പുറത്ത്
3: അല്ലെങ്കിൽ ഒലീവ് ഓയിൽ പോലത്തെ സംഗതികളൊക്കെ ഉപയോഗിക്കുന്നത് അത് നല്ലതാണ്.
2: ഓക്കെ, എന്തായാലും നമുക്ക് ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. നമ്മളിതുവരെ ചർച്ച ചെയ്തത് ഹിജാമ അഥവാ കപ്പിംഗ് തെറാപ്പി കൊമ്പ് ചികിത്സ എന്നതിനെ കുറിച്ചായിരുന്നു. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് വലാഞ്ചിറ യുനാനി ക്ലിനിക്കിലെ ചീഫ് യുനാനി ഫിസിഷ്യൻ ഡോക്ടർ അബ്ദുൽ ഹാദിയാണ്. ഡോക്ടർക്കും ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വളരെ പിന്നെ
1: ഉപകാരപ്രദമായ ഒരു സെഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ആളുകൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണയുള്ള ഒരു ചികിത്സാ സമ്പ്രദായം, പണ്ട് മുതലേ ഉള്ള ഒരു ചികിത്സാ സമ്പ്രദായത്തെ ആധുനിക രൂപത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് ഡോക്ടർ അബ്ദുൽ ഹാദിയും മൂസ പിപിയും നമ്മുടെ ചർച്ച.
0: കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കമൻസ് നമുക്ക് ഫീഡ്ബാക്കിൽ കാണാൻ കഴിഞ്ഞു, ആളുകൾക്ക് സംശയമായിട്ട്. അപ്പോൾ അതിൻ്റെ ആ സംശയങ്ങളൊക്കെയും ആ പറയപ്പെട്ടവർ കേട്ടിട്ടുണ്ടെങ്കിൽ തീർന്നു പോയിട്ടുണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ പ്രാർത്ഥനാ പഠനത്തിലേക്കാണ്.
1: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിൽ സഫീർ അൽ ഹിക്കമി നമ്മോടൊപ്പം ചേരുന്നു.
0: ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചെല്ലേണ്ട ദിക്കറിന്റെ നാലാമത്തെ ഭാഗമാണ്. അപ്പൊ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടും ഓരോ ഭാഗവും നാം എന്ത് ചെയ്തു പഠിച്ചു. ഇന്ന് നാലാമത്തെ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളോട് ചൊല്ലാനെ പഠിപ്പിച്ച പ്രാർത്ഥനകളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ പറഞ്ഞു വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയുടെ പകുതി ഭാഗം നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി പഠിച്ചു. അതിപ്രകാരമാണ്: ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ. ഇനി അതിന്റെ ബാക്കി ഭാഗം നമുക്ക് പഠിക്കാം. വഇൻ അർസൽതഹാ ഫഹ്ഫളഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സാലിഹീൻ വഇൻ അർസൽതഹ ഫഹ്ഫളഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സാലിഹീൻ. ഇവിടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില അക്ഷരങ്ങളുണ്ട്. വ ഇൻ അർസൽതഹ, അവിടെ ശ്രദ്ധിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ തെറ്റിക്കാത്ത ഭാഗമാണ്. ഫഹ്ഫളഹ, അവിടെ ഫഹ് ഹാഇനാണ് സുക്കൂൻ, തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ഹാ പുറപ്പെടേണ്ടത്. ഫഹ്ഫളഹ, ഫഹ്ഫൽ എന്നതിൽ ലാ നമ്മുടെ നാവിന്റെ മുൻഭാഗം മുൻപല്ലുകളിൽ സ്പർശിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട വാ ആണ്. ഫഹ്ഫളഹ ഫഹ്ഫളഹ. ബിമാ തഹ്ഫദു, അവിടെ വീണ്ടും ഹാവും ലാവും വരുന്നു, അതേ ഉച്ചാരണം തന്നെയാണ്. ഫഹ്ഫളഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സാലിഹീൻ. ഇബാദക, ഐനിന് കസർ, ഐൻ എന്നത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് ഹാ പുറപ്പെട്ട അതേ സ്ഥലത്ത് നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ് ഐനിന് കസർ. ഇബാദക അസ്സാലിഹീൻ, അവിടെ രണ്ടക്ഷരങ്ങൾ, സാദി എന്ന അക്ഷരം, സാദി എന്നത് നമ്മുടെ വായ നിറച്ചുച്ചരിക്കണം, പല്ല് കടിച്ചു പിടിക്കുന്നതോടൊപ്പം വായ നിറച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. സീൻ എന്നത് നമ്മൾ പരത്തി ഉച്ചരിക്കുന്ന, ഇംഗ്ലീഷിനും മലയാളത്തിനും സമാനമായ സ എസ് എന്നീ അക്ഷരങ്ങൾ സീന് സമാനമായിട്ടുണ്ട്. പക്ഷേ സ എന്ന സാദ് എന്ന അക്ഷരത്തിന് സമാനമായി ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഇല്ല. വാവ് ചേർത്തിക്കൊണ്ട് സ്വ എന്ന് പറഞ്ഞാൽ ഉച്ചാരണം തെറ്റാകും. സ എന്നത് നമ്മൾ സീൻ ഉച്ചരിക്കുന്നത് ഈ രൂപത്തിൽ പല്ല് വെച്ച് വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ. അപ്പോൾ അവിടെ ഇബാദക സാലിഹീൻ ഹ തന്നെയാണ് വീണ്ടും വരുന്നത്. ഉച്ചാരണം ശ്രദ്ധിച്ചുകൊണ്ട് തെറ്റാതെ ഉച്ചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്? വ ഇൻ അർസൽതഹ ഫഹ്ഫളഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സാലിഹീൻ. എന്താണ് അർത്ഥം? വ ഇൻ അർസൽതഹ, അല്ലാഹുവേ എന്റെ റൂഹിനെ ഉറങ്ങുന്ന സന്ദർഭത്തിൽ നീ പിടിച്ചെടുത്ത എന്റെ റൂഹിനെ നീ തിരിച്ചയക്കുകയാണ് എങ്കിൽ, അഥവാ എനിക്ക് വീണ്ടും ഉറങ്ങി എഴുന്നേൽക്കാൻ നീ തൗഫീഖ് നൽകുകയാണ് എങ്കിൽ, ഫഹ്ഫൽഹ നീ അതിനെ പിന്നെ സംരക്ഷിക്കണമേ. എങ്ങനെ? ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ, നിന്റെ സച്ചരിതരായ അടിമകളെ നീ സംരക്ഷിച്ചതുപോലെ അള്ളാഹുവേ എന്റെ നഫ്സിനെയും നീ സംരക്ഷിക്കണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ നമ്മൾ ഇന്ന് പഠിച്ച ഭാഗത്തിന്റെ ഉദ്ദേശം. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഈ ഭാഗം ഉച്ചരിക്കാം, നിങ്ങൾ എന്റെ കൂടെ ഉച്ചരിക്കണം, ചൊല്ലണം. വ ഇൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സാലിഹീൻ. വ ഇൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സാലിഹീൻ. ഇനി ഈ പ്രാർത്ഥന തുടക്കം മുതൽ നമുക്ക് ഒരുമിച്ച് പറയാം, എന്റെ കൂടെ നിങ്ങൾ ചൊല്ലേണ്ടതുണ്ട്. ബിസ്മിക റബ്ബി وضعت جنبي وبك أرفعه إن أمسكت نفسي فارحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين. يعني ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ബിസ്മിക റബ്ബി وضعت جنبي وبك أرفعه إن أمسكت نفسي فارحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين. അല്പം വലുതാണെങ്കിലും വളരെ നല്ല അർത്ഥമുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പതിവാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
1: ബാരക്കല്ലാഹു ഫീക്കും സഫീർ അലിക്കുമി. ഇവിടെ ഒരു നല്ല ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഇവിടെ പഠിപ്പിച്ചത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കറിന്റെ ഭാഗം 4 നാം കേട്ടത്. ഇത് നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക ഇൻഷാല്ലാ.
0: ഓക്കെ, ഇനി പൂമരത്തണലിലാണ്.
1: പൂമരത്തണലിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ജൗഹർ ഒഴുകൂറാണ്.
0: കൃത്യതയോടെ നിസ്കരിക്കാം എന്ന ഒരു നല്ല വിഷയത്തിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. മക്കളുടെ നമസ്കാരങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്.
1: അതെ, പേരൻസ് എപ്പോഴും പറയുന്ന ഒരു പരാതിയാണ് കുട്ടികൾ. അപ്പോൾ അതെങ്ങനെ നിർവഹിക്കാമെന്ന് കുട്ടികളോട് സംബന്ധിച്ചുകൊണ്ട് ഇന്നത്തെ പൂമരത്തണലിൽ ജൗഹർ ഒഴുകൂർ സംസാരിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പൂമരത്തണലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പൂമരത്തണലിൻ്റെ ശ്രോതാക്കളായ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. പൂമരത്തണലിൽ ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങളോടൊപ്പമുണ്ടായിരുന്ന നിങ്ങളുടെ MS അല്ല ഇന്ന് സംസാരിക്കുന്നത്. MS-ൻ്റെ കൂടെ നിങ്ങളോടൊപ്പമുണ്ടായിരുന്ന ജൗഹർ ആണ്. കൂട്ടുകാർക്ക് എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ, ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമസ്കാരങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്, നമസ്കാരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നമ്മുടെ പൂമരത്താനിലൂടെ പറയാൻ പോകുന്നത്. കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ നമ്മൾ കേട്ടൊരു പാട്ടുണ്ടായിരുന്നു. ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ട ഒരു മനോഹരമായ ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് നമുക്ക് ഇങ്ങനെ പാടാം.

നമസ്കാരം. ഇസ്ലാം കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങളാണ് ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് ഷഹാദത്ത് കലമയാണ്. അത് പീസ് റേഡിയോ പൂമരത്തണൽ കൃത്യമായി കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഷഹാദത്ത് കലമയാണ്. രണ്ടാമത്തേത് എന്താന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയാണ്, രണ്ടാമത്തേത് എന്താണ്? അഞ്ചു നേര നമസ്കാരം. നമ്മുടെ അഞ്ചു നേരങ്ങളിലുള്ള കൃത്യമായ നമസ്കാരം. സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, നമ്മളെല്ലാവരും നല്ല കുട്ടികളാണ്. പൂമരത്താൽ കേൾക്കുന്ന നല്ല കുട്ടികളാണ്. വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും കൺകുളിർമയുള്ള മക്കളാവേണ്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ട ഒരു ആരാധനാ കർമ്മമാണ് നമ്മുടെ നമസ്കാരം. നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമസ്കാരമെന്നുള്ളത് കൃത്യമായ അഞ്ചു നേരത്തെ നമസ്കാരമെന്നുള്ളത് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. മുസ്ലിമിൻ്റെയും കാഫിറിൻ്റെയും, അതായത് സത്യനിഷേധിയുടെയും സത്യവിശ്വാസിയുടെയും തമ്മിലുള്ള വ്യത്യാസം, സത്യവിശ്വാസി കൃത്യമായി നമസ്കരിക്കുമെന്നുള്ളതും, എന്നാൽ സത്യനിഷേധി നമസ്കാരങ്ങളിൽ ശ്രദ്ധ കാണിക്കാത്തവനുമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വളരെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ മുഅ്മിനിൻ്റെയും മേലിൽ നിർബന്ധമായും സമയബന്ധിതമായി അള്ളാഹു നിശ്ചയിച്ച ഒരു ആരാധനാ കർമ്മമാണ് നമ്മുടെ അഞ്ചു നേരത്തെ നമസ്കാരം. ഈ നമസ്കാരത്തെക്കുറിച്ച് പറയുന്ന ഒരു പാട്ട് നമുക്ക് പാടിയാലോ? ഒരു പക്ഷേ ഈ പൂമരത്തണൽ കേൾക്കുന്ന ചില സുഹൃത്തുക്കളെങ്കിലും കേൾക്കാനിടയുള്ള ഒരു പാട്ടാണ് ഇൻഷാല്ല നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം.

കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കും, അഞ്ചു നേരത്തെ നമസ്കാരം മനുഷ്യ മനസ്സിന് ആശ്വാസമാണ്. തീർച്ചയായും കൂട്ടുകാർ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ദിവസം അഞ്ച് വക്ത് നമസ്കാരം കൃത്യമായിട്ട് ജമാഅത്തോടുകൂടി നമസ്കരിക്കുകയാണെങ്കിൽ അന്ന് നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരിക്കും. നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത മറ്റുള്ള ദിവസങ്ങളെക്കാൾ കൂടുതൽ സന്തോഷവും മനസ്സിന് ശക്തിയും എല്ലാ കാര്യങ്ങളിലും ഒരു ബറക്കത്തും എല്ലാം ഉണ്ടാകും. എങ്ങനെയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അഞ്ച് വക്തും നമസ്കരിക്കുകയാണെങ്കിൽ. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും നമസ്കാരം നിർബന്ധമാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം നിർബന്ധമില്ല. എന്നാൽ പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള എല്ലാ ആളുകൾക്കും നമസ്കാരം നിർബന്ധമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളുടെ മേലിൽ സമയബന്ധിതമായി ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള ഒരു ആരാധന കർമ്മമാണ് നമസ്കാരം. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ, ഏഴ് വയസ്സായാൽ മാതാപിതാക്കളോട് റസൂലുള്ള കൽപ്പിക്കുകയാണ്, ഏഴ് വയസ്സായാൽ നമസ്കാരം കൊണ്ട് നിങ്ങളുടെ മക്കളെ കൽപ്പിക്കണം. അന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഏഴ് വയസ്സായാൽ നമസ്കരിക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കണം. പത്ത് വയസ്സായാൽ നമ്മൾ നമസ്കരിച്ചിട്ടില്ലെങ്കിലോ, അവരെ അടിക്കണമെന്ന് നമ്മുടെ രക്ഷിതാക്കളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പത്ത് വയസ്സായിട്ടും നമ്മൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മെ അടിച്ചാൽ ഒരു പരാതിയും പറയാൻ പറ്റില്ല. കാരണം അത് റസൂലുള്ള അവരോട് കൽപ്പിച്ചതാണ്. നമ്മുടെ പാട്ട് നമ്മളൊന്നുകൂടെ പാടുകയാണ്. അഞ്ചു നേര നമസ്കാരം മനുഷ്യ മനസ്സിനൊരാശ്വാസം, റഹ്മാനരുളി നിർബന്ധം രാവും പകലും ചെയ്യണം. നമസ്കാരം ആർക്കൊക്കെ നിർബന്ധമെന്ന് നമ്മൾ പഠിച്ചു. നമസ്കാരത്തിൻ്റെ ഗൗരവം നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ നമസ്കരിക്കുന്ന ആളുകൾക്ക് ചില ഗുണങ്ങൾ കിട്ടാനുണ്ട്. ഈ ഭൂമിയിൽ ചില ഗുണങ്ങൾ കിട്ടാനുണ്ട്. പരലോകത്ത് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം ചെയ്തു തരും അല്ലാഹു. എന്നാൽ ഇവിടെ വെച്ച് നമുക്ക് നമസ്കരിക്കുമ്പോൾ ചില ഗുണങ്ങൾ, ഭൗതികപരമായ ചില ഗുണങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ഒന്നാമതായിട്ട്, കൃത്യമായി നമസ്കരിക്കുന്ന ഒരാൾക്ക്, കൂട്ടുകാർ ശ്രദ്ധിക്കണം, കൃത്യമായി നമസ്കരിക്കുന്ന ഒരാൾക്ക് അവൻ്റെ എല്ലാ കാര്യങ്ങളിലും പള്ളിയിൽ പോകുന്നതാവട്ടെ, പഠനത്തിലാവട്ടെ, ജോലിയിലാവട്ടെ, ഏത് കാര്യത്തിലായാലും അവന് ഒരു കൃത്യനിഷ്ഠ ഉണ്ടാകും. കാരണം അഞ്ച് വക്ത് നമസ്കാരം സമയബന്ധിതമായിട്ട് അള്ളാഹു ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ അവൻ്റെ ജോലിയും പഠനവും കളിയും കുളിയും എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് കൃത്യനിഷ്ഠമായി ചെയ്യും. അതുകൊണ്ട് അഞ്ച് വക്ത് നമസ്കരിക്കുന്ന ആളുകൾക്ക് കൃത്യനിഷ്ഠ എന്ന നല്ല സ്വഭാവത്തിൻ്റെ ആളുകളായിട്ട് മാറാൻ പറ്റും. അടുത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാ ഇവൽ മുൻകർ. റസൂലുള്ള നമ്മെ പഠിപ്പിക്കുകയാണ്, തീർച്ചയായും നമസ്കാരം എന്നുള്ളത് എല്ലാ ചീത്ത കാര്യങ്ങളിൽ നിന്നും നമ്മെ തടയും. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാ ഇവൽ മുൻകർ, വിരോധിക്കപ്പെട്ട മുൻ

കുറ്റക്കാരമാണെങ്കിൽ അവനെന്ത് ചെയ്യും? തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കും. പക്ഷേ നമ്മൾ നമസ്കരിക്കുകയും അതോടൊപ്പം തിന്മയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ നമസ്കാരങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി ഓർക്കണം, വളരെ ഗൗരവത്തോടു കൂടി ഓർക്കണം. അതോടൊപ്പം തന്നെ നമസ്കരിക്കുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ് അവർക്ക് ക്ഷമയുണ്ടാകുമെന്ന്. ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടായാലും അവർക്ക് എന്തുണ്ടാകും? ജീവിതത്തിൽ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് സ്വാഭാവികമായിട്ടും നമസ്കരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും. അത് നമ്മൾ പരീക്ഷിച്ച് അറിഞ്ഞാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക? ഇനി മുതൽ പീസ് റേഡിയോ കേൾക്കുന്ന, പൂമരത്തണൽ കേൾക്കുന്ന നല്ല കൂട്ടുകാർ എല്ലാവരും ഇന്ന് മുതൽ തീരുമാനമെടുക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാനൊരിക്കലും നമസ്കാരം പാഴാക്കൂല. അത് വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായാലും രാവിലെ നല്ല തണുപ്പുള്ള നല്ല തിമർത്ത് മഴ പെയ്യുമ്പോഴായാലും പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ ഞാൻ എണീക്കും. എൻ്റെ ഉമ്മയെ വിളിച്ചുണർത്തും, എൻ്റെ ഇക്കാക്കയെ വിളിച്ചുണർത്തും, എൻ്റെ അനിയനെ വിളിച്ചുണർത്തും, എൻ്റെ ഉപ്പയെ വിളിച്ചുണർത്തും. എന്നിട്ട് ഞാനും എൻ്റെ ഉപ്പയും കൂടെ പള്ളിയിൽ പോകും, കൂടെ എൻ്റെ ഇക്കാക്കാനെ കൂട്ടും എന്നുള്ള ഒരു തീരുമാനം നമ്മൾ സുബഹിൻ്റെ കാര്യത്തിലെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ സുബഹി നമസ്കരിച്ചു, സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ലുഹർ ബാങ്ക് കൊടുക്കുമ്പോൾ കൃത്യമായ ലഞ്ച് ബ്രേക്കിൽ നമ്മളെന്ത് ചെയ്യും? നല്ല കുട്ടിയായി പള്ളിയിൽ പോയി. സ്കൂളിനടുത്ത് പള്ളിയുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്താണോ സൗകര്യമുള്ളത് അതിനനുസരിച്ച് സ്കൂളിനടുത്തുള്ള പള്ളിയിൽ പോയിട്ട് കൃത്യമായി വുളു ചെയ്ത് ഞാൻ എൻ്റെ ലുഹർ നമസ്കരിക്കുമെന്ന് നമ്മൾ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ അസർ നമസ്കാരവും മഗ്രിബ് നമസ്കാരവും ഇശാ നമസ്കാരവും, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടായാലും, എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ സൽക്കാരമുണ്ടായാലും കല്യാണമുണ്ടായാലും എന്ത് പ്രോഗ്രാം, സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായാലും എന്തായാലും നമസ്കാരത്തിൻ്റെ സമയമായാൽ ഞാൻ പിന്നെ പീസ് റേഡിയോ പൂമരത്തണൽ കേൾക്കുന്ന കുട്ടിയാണ്, എൻ്റെ ഉമ്മക്കും ഉപ്പയ്ക്കും മാതൃകയാവേണ്ടവനാണ്, നാട്ടുകാർക്ക് മാതൃകയാവേണ്ടവനാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി നമ്മളെന്ത് ചെയ്യണം? നമസ്കാരം കൃത്യമായി നിലനിർത്തണം. അതോടൊപ്പം തന്നെ നമസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പരലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. പറയാൻ കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ 100% മാത്രമേ നമ്മുടെ ഭൂമിയിലുള്ളൂ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ 100 മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യന് വരെ അള്ളാഹു കൊടുക്കാൻ ഭൂമിയിലേക്ക് ഇറക്കിയത് 1% മാത്രമാണ്. ബാക്കി മുഴുവൻ നമസ്കരിക്കുന്ന, നല്ല ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല സ്വാലിഹുകളായ നമ്മെപ്പോലെയുള്ള നല്ല കുട്ടികൾക്കും നല്ല ആളുകൾക്കും കൊടുക്കാൻ വേണ്ടി അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ 5 നമസ്കാരം കൃത്യമായി ചെയ്യുമ്പോൾ നമുക്ക് അത് അള്ളാഹു എന്ത് ചെയ്തു തരും? പരലോകത്ത് വെച്ച് വലിയ പ്രതിഫലമായി അള്ളാഹു നമുക്ക് അത് മാറ്റിത്തരും. അതുകൊണ്ട് ആ പ്രതിഫലം, പരലോകത്ത് അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള ആ പ്രതിഫലം നിർബന്ധമായും എനിക്ക് കിട്ടിയിരിക്കണം എന്നുള്ള ഒരു ദൃഢവിശ്വാസം. നമ്മളൊക്കെ പരീക്ഷയുടെ സമയത്ത് നമ്മൾ ഒരു തീരുമാനമെടുക്കും. ഈ പരീക്ഷയിൽ എന്ത് തന്നെയായാലും ഞാൻ കൃത്യമായി പഠിച്ച് ക്ലാസ്സിൽ 1 എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കുന്നത് പോലെ തന്നെ എൻ്റെ നമസ്കാരത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് എന്നെ മറ്റു വഴികളിലേക്ക് കൊണ്ടുപോയാലും നമസ്കാരത്തിൻ്റെ സമയമായാൽ, അത് ഞാൻ എവിടെയായാലും എൻ്റെ നമസ്കാരത്തിൻ്റെ സമയം ഞാൻ കൃത്യമായി സൂക്ഷിക്കുമെന്ന് നമ്മളെല്ലാവരും ദൃഢപ്രതിജ്ഞയെടുത്താൽ നമുക്ക് അള്ളാഹു ചെയ്തു തന്ന, അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ച വമ്പിച്ച പ്രതിഫലം നമുക്ക് നേടാൻ സാധിക്കും. നമ്മുടെ പാട്ട് കൂട്ടുകാർ മറന്നിട്ടില്ല എന്ന് തോന്നുന്നു, ഒന്നുകൂടെ പാടാം. 5 നമസ്കാരം മനുഷ്യ

0: മനസ്സിനൊരാശ്വാസം, റഹ്മാനരുളി നിർബന്ധം, രാവും പകലും ചെയ്യേണം.
1: കൂട്ടുകാർ, എൻ്റെ കൂടെ പാടാൻ ശ്രമിക്കുക. ഈ പാട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ പാടിക്കൊടുക്കണം. എൻ്റെ കൂടെ പാടാൻ ശ്രമിച്ചു നോക്കൂ.

ചെയ്യണം അല്ലേ? രാവും പകലും എപ്പോഴൊക്കെ നമസ്കാരമുണ്ട്, രാത്രിയുണ്ട്, പകലുണ്ട്, പകലിൽ തന്നെ ഉച്ചക്കുണ്ട്, വൈകുന്നേരമുണ്ട്, സൂര്യൻ ഉദിക്കുമ്പോഴുണ്ട്, സൂര്യൻ അസ്തമിക്കുമ്പോഴും എല്ലാം എന്തുണ്ട്? നമുക്ക് നിർബന്ധമാക്കപ്പെട്ട 5 വക്ത് നമസ്കാരം ഉണ്ട്. ഒന്നാലോചിക്കുക, അള്ളാഹു നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് കാണാൻ കണ്ണും, കേൾക്കാൻ കാതും, സംസാരിക്കാൻ വായയും, നമുക്ക് കുടിക്കാൻ വെള്ളവും, ഭക്ഷിക്കാൻ ഭക്ഷണവും, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം ചെയ്തു തന്നു. എന്നിട്ട് അള്ള പറയാ, ചില ചെറിയ കാര്യങ്ങൾ നിങ്ങളെനിക്ക് തിരിച്ചു തരണം. അതിലൊന്നാമത് ഷഹാദത്ത് കലിമയും രണ്ടാമത്തത് നമസ്കാരവും. അതുകൊണ്ട് കൂട്ടുകാർ ശ്രദ്ധിക്കണം, കൂട്ടുകാർ ശ്രദ്ധിക്കണം. എൻ്റെ നമസ്കാരത്തിൽ കൃത്യമായ ഒരു പ്ലാനിങ് ഇന്ന് മുതൽ ഞാൻ എടുക്കും. ഇന്ന സമയത്ത് ഞാൻ എണീക്കും, ഇന്ന സമയത്ത് ഞാൻ പള്ളിയിൽ പോകും, ഇന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കും, ഇന്ന സമയത്ത് ഞാൻ പഠിക്കാനിരിക്കും എന്നുള്ള ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ പരീക്ഷകളിൽ നമുക്ക് ഉന്നത വിജയം നേടാൻ പറ്റും. അതിനേക്കാൾ ഉപരി അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ, എന്തുകൊണ്ട് നീ നമസ്കരിച്ചില്ല എന്ന് പരലോകത്ത് വെച്ച് അള്ളാഹു നമ്മെ ചോദ്യം ചെയ്യും. ആ സമയത്ത് നമുക്ക് മറുപടി പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ പാട്ടിൻ്റെ, നമ്മൾ നേരത്തെ പാടിയ പാട്ടിൻ്റെ അടുത്തൊരു വരി കൂടെയുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കാം. കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയായിരിക്കണം, കാരണം ഇത്രയും നാൾ പീസ് റേഡിയോയുടെ പൂമരത്തിനൽ കേട്ട എല്ലാ നല്ല കുട്ടികളും ഇതിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട് എന്നുള്ള നല്ല ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് നിങ്ങളാരും തെറ്റിച്ച് കളയരുത്. തെറ്റിച്ച് കളയോ? ഇല്ലല്ലോ, എല്ലാവരും നല്ല കുട്ടികളാണ്. അടുത്തൊരു വരി നമുക്ക് പാടാം.

0: ചെയ്യണം അല്ലേ.
1: ഈ വരി ശ്രദ്ധിച്ചു നോക്കൂ, തിന്മയെ തടയുന്ന സൽക്കർമ്മം. നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചു, എല്ലാ നമസ്കാരവും നമ്മുടെ നമസ്കാരങ്ങൾ എല്ലാ ചീത്തയിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്തും. എത്ര വലിയ അനുഗ്രഹം നോക്കല്ലേ. നമ്മൾ സിനിമ കാണാൻ നിൽക്കുകയാണെന്ന് വിചാരിച്ചോളൂ, അതല്ലെങ്കിൽ ഒരാളെ ചീത്ത പറയാൻ, അതല്ലെങ്കിൽ ഒരാളെ കുറ്റം പറയാൻ നമ്മളിങ്ങനെ റെഡിയായിട്ട് നിൽക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ, നമ്മൾ അതിനൊന്നും ശ്രദ്ധിക്കാതെ നല്ല കുട്ടിയായിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ തിന്മയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. അങ്ങനെ
0: തിന്മയെ തടയും സൽക്കർമ്മം, നന്മയതേകും ഈ കർമ്മം
1: അല്ലേ. നമുക്ക് ഒരുപാട് നന്മകൾ വാരിക്കൂട്ടാൻ പറ്റിയ ഒരു കർമ്മമാണ് നമ്മുടെ നമസ്കാരം. അതാണ് വരികളിലൂടെ പറയുന്നത്.
0: തിന്മയെ തടയും സൽക്കർമ്മം, നന്മയതേകും ഈ കർമ്മം.
1: അടുത്ത വരി ശ്രദ്ധിക്ക, അടുത്ത വരി ശ്രദ്ധിക്ക, എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്ക.
0: പാപം കഴുകി കളയാനായി കൃത്യതയോടെ ചെയ്യണം
1: അല്ലേ. നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ, നമ്മൾ ഒരുപക്ഷെ അറിവില്ലാത്ത കാലത്ത് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലേ? തെറ്റു പറ്റാത്ത മനുഷ്യന്മാർ ലോകത്തുണ്ടോ? ഇല്ല. പ്രവാചകന്മാരല്ലാത്ത എല്ലാവർക്കും എന്തു പറ്റും? തെറ്റ് പറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊക്കെ പറ്റിയ തെറ്റുകൾ, നമ്മളാരും പാപമുക്തരല്ല. നമുക്കൊക്കെ ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. ചിലപ്പോൾ ചില ശൈത്താനിൻ്റെ അതിയായ ഇടപെടലുകൾ കാരണം നമ്മൾ ചിലപ്പോൾ നമസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടാവും. ഉമ്മാനെ ഉപ്പാനെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം. നമ്മുടെ സഹപാഠിയെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം. അവനെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം. കളവ് പറഞ്ഞിട്ടുണ്ടാവാം. ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ നമസ്കരിക്കുന്നതിലൂടെ നമ്മുടെ ആ പാപത്തിൻ്റെ കറകളെല്ലാം നമുക്ക് എന്തുകൊണ്ട് കഴുകിക്കളയാൻ പറ്റും? നമ്മുടെ അഞ്ച് വക്ത് നിർബന്ധ നമസ്കാരങ്ങൾ കൊണ്ട് കഴുകിക്കളയാൻ പറ്റും. അതാണ് ഈ പാട്ടിലൂടെ പറയുന്നത്.
0: തിന്മ

0: ഇതിൽ അവസാനം പറഞ്ഞൊരു വരി കൂട്ടുകാർ ശ്രദ്ധിച്ചോ? കൃത്യതയോടെ ചെയ്യണം എന്നാ. കൃത്യതയോടെ ചെയ്യണം. എപ്പോഴെങ്കിലും നമസ്കരിച്ചാൽ മതിയോ? ചില നല്ല കുട്ടികളുണ്ട്, എങ്ങനെയെന്നറിയോ, അവർ അതിരാവിലെ 8 മണിക്കൊക്കെ എഴുന്നേൽക്കും നല്ല കുട്ടികളായിട്ട്. അങ്ങനത്തെ കുട്ടികൾ നല്ല കുട്ടികളാവോ? ഒരിക്കലുമില്ല. രാവിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഹയ്യാല സ്വല നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല കുട്ടിയായിട്ട് എഴുന്നേൽക്കണം. ചില കുട്ടികളെപ്പോലെ 8 മണിക്ക് എണീച്ചാൽ മതിയോ? പോരാ. 9 മണിക്ക് മതിയോ? അതും പോരാ. 7 മണിക്ക് മതിയോ? അതൊന്നും പോരാ. ബാങ്ക് വിളിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എഴുന്നേറ്റ് നല്ല കുട്ടിയായിട്ട് നമ്മൾ പീസ് റേഡിയോയുടെ പൂമരത്തണലിലൂടെ പഠിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാകുമെന്ന് തോന്നുന്നു, നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹയാന ബഅദമ അമാതന വഇലൈഹിൻ നുഷൂർ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ട് എഴുന്നേൽക്കുക അല്ലേ? പൂമരത്തണൽ കേൾക്കുന്ന എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എഴുന്നേറ്റിട്ട് കൃത്യമായിട്ട് അല്ലേ,
1: പാപം കഴുകിക്കളയാനായി കൃത്യതയോടെ ചെയ്യണം
0: അല്ലേ. നമ്മുടെ പാപം കഴുകിക്കളയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് തോന്നുമ്പോൾ നിസ്കരിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ഉമ്മ കാണുമ്പോൾ, ഉപ്പ കാണുമ്പോൾ, ഉസ്താദ്മാർ കാണുമ്പോൾ, പള്ളിയിലെ ഉസ്താദ് കാണുമ്പോൾ മാത്രം ചെയ്താൽ മതിയോ? പോരാ. അതുമാത്രം പോരാ, നമ്മൾ സമയമായാൽ നമ്മളെന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമസ്കരിക്കണം. ഇങ്ങനെ നമസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച പ്രതിഫലം സ്വർഗത്തിൽ, വമ്പിച്ച പ്രതിഫലം. അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗമുണ്ട് അല്ലേ. സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയവരാണ് അല്ലേ. നമ്മൾ പൂമരത്തണലിലൂടെ സ്വർഗത്തെക്കുറിച്ചൊരു പാട്ട് കേട്ടിരുന്നു. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ അത്? നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പാടാം, മുഴുവനായിട്ടൊന്നും പാടില്ല, ചെറുതായിട്ട് പാടാം.

ലേ സ്വർഗം സന്തോഷത്തിൻ്റെ ലോകമാണ്. സ്വർഗം സന്തോഷത്തിന് അതിരില്ലാത്ത ലോകമാണ്. ആ സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് 5 വക്ത് നമസ്കരിച്ചേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ, ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ചൂടേറിയ, ഒരുപാട് പ്രയാസങ്ങളുള്ള, ഒരുപാട് കഷ്ടപ്പാടുകളുള്ള, ഭയാനകരമായ, തീയിനാൽ ചുറ്റപ്പെട്ട, ആളിക്കത്തുന്ന തീയിനാൽ ചുറ്റപ്പെട്ട നരകമായിരിക്കും നമ്മുടെ സങ്കേതം. നമ്മൾ ആരും തന്നെ ആ നരകത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ആർക്കും അതിലേക്ക് പോകാൻ ഒരു താല്പര്യവുമില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രവർത്തനം കാണുമ്പോൾ അവനെ സ്വർഗം വേണ്ട, നരകം മതിയെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ പൂമരത്തണൽ കേൾക്കുന്ന എല്ലാ കുട്ടികളും സ്വർഗത്തിലെത്തണം. നമ്മളെല്ലാവരും എത്തണം. നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് നിരന്തരമായി, അള്ളാഹുവേ എന്നെയും എൻ്റെ ഉമ്മാനെയും ഉപ്പയെയും എല്ലാവരെയും എല്ലാവരെയും എൻ്റെ കൂട്ടുകാരെയും സഹോദരങ്ങളെയും വീട്ടുകാരെയും എന്നോട് ഇഷ്ടമുള്ള എല്ലാവരെയും എന്നെ ഇഷ്ടമുള്ള ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് നമ്മുടെ നമസ്കാരാനന്തരമുള്ള പ്രാർത്ഥനകൾ നമ്മൾ നിർബന്ധമായിട്ടും അവരെക്കുറിച്ചൊക്കെ ഓർക്കണം. അങ്ങനെ നല്ല കുട്ടിയായി വളരാൻ, നല്ല കുട്ടിയായി വളരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മുടെ പാട്ട് നമ്മൾ ഒന്നുകൂടെ പാടുകയാണ്, ഒന്നുകൂടെ പാടുകയാണ്. നമ്മുടെ പീസ് റേഡിയോ കേൾക്കുന്ന, പൂമരത്തണൽ കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, എല്ലാ കൂട്ടുകാരും എൻ്റെ കൂടെ പാടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.

0: ലേ പാപം കഴുകിക്കളയാൻ നമ്മൾ കൃത്യമായി നമസ്കരിക്കണം. ഇല്ലായെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കഠിന കഠോരമായ തീയിനാൽ ചുറ്റപ്പെട്ട പ്രയാസങ്ങൾ മാത്രമുള്ള അള്ളാഹു ഒരു മനുഷ്യൻ കത്തിക്കരിഞ്ഞ് അവൻ്റെ തൊലികളെല്ലാം കത്തിക്കരിഞ്ഞ് കഴിഞ്ഞാൽ അവൻ മരിക്കോ നരകത്തിൽ? ഒരിക്കലുമില്ല. അള്ളാഹു അവനെ വേറെ തൊലി നൽകിക്കൊണ്ട് അവനെ വീണ്ടും വീണ്ടും ശിക്ഷ ഇങ്ങനെ ആസ്വദിപ്പിച്ചുകൊണ്ടിരിക്കും. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താന്ന് കൂട്ടുകാർക്കറിയോ? കൂട്ടുകാർക്കറിയോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു ചെരുപ്പാണ് പോലും. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു ചെരുപ്പാണ് പോലും. ആ ചെരുപ്പ് ധരിച്ചാൽ ചില കൂട്ടുകാരൊക്കെ വിചാരിക്കും, എന്താ ഇപ്പോൾ ചെരുപ്പ് ധരിച്ചാൽ നമുക്ക് നരകത്തിലുള്ള കല്ലും മുള്ളും ഒന്നും തട്ടാതെ സുഖമായിട്ട് നടക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല കൂട്ടുകാരെ, ആ ചെരുപ്പ് ധരിച്ചാലുണ്ടല്ലോ നമ്മുടെ തലച്ചോറ് തിളച്ചു മറിയുമത്രേ. നമ്മുടെ തലച്ചോറ് തിളച്ച് മറിയാൻ മാത്രം ചൂടുള്ള തീയിനാലുള്ള ഒരു ചെരുപ്പ് നമ്മെ ധരിപ്പിക്കും. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ചോറ് തിളച്ച് മറിയുമ്പോൾ നമുക്കെന്താണ്, നല്ല സന്തോഷമാണ്. കുറച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നമുക്ക് വിശക്കുമ്പോൾ അത് വാരി വയറെന്ന് പറയാ തിന്നാൻ പറ്റും. എന്നാൽ ഇത് തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റൂല. അങ്ങനെ പ്രയാസകരമായ നരകമായിരിക്കും നമുക്ക് നരകത്തിൽ കിട്ടുക. എങ്ങനെയുള്ള കുട്ടികൾക്ക്? പീസ് റേഡിയോയുടെ പൂമരത്തങ്ങൾ കേൾക്കുന്ന നല്ല കുട്ടികൾക്കാണോ? അല്ല. നമസ്കരിക്കാത്ത, ഉമ്മയും ഉപ്പയും പറഞ്ഞാൽ കേൾക്കാത്ത, ആര് പറഞ്ഞാലും തർക്കുത്തരം മാത്രം പറയുന്ന ചീത്ത കുട്ടികൾക്കായിരിക്കും നരകം. എന്നാൽ നമ്മെപ്പോലെയുള്ള എന്നും പൂമരത്തങ്ങൾ കേൾക്കുന്ന, അതിൽ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന നല്ല കൂട്ടുകാർക്ക് അള്ളാഹു സ്വർഗമൊരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ മത്സരിക്കണം. നമ്മൾ പരീക്ഷ എഴുതുന്നതുപോലെ കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. കൂട്ടുകാർ ശ്രദ്ധിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ നമസ്കാരങ്ങളിൽ കൃത്യമായ ശ്രദ്ധ ചെലുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ പൂമരത്തണലിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നിങ്ങളുമായി സംവദിക്കാമെന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, വളരെയേറെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംസാരമാണ് ജൗഹർക നിർവഹിച്ചത്. കുട്ടികളെ അത് കേൾപ്പിക്കാൻ പ്രത്യേകം റിവൈൻഡ് ഓപ്ഷൻ നോക്കിയും പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും പൂമരത്താളിൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ റിവൈൻഡിൽ ഉണ്ടാവില്ല, മറിച്ച് വൈബ്സ് എന്നുള്ള ഒരു വിൻഡോ ഉണ്ടാവും. അതിൽ വൈബ്സ് 1, 2, 3 എന്നായിരിക്കും. വണ്ണിലെ ഏറ്റവും അവസാനത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബാർ ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
2: കേൾക്കാൻ പറ്റും. നാം ഇനി ഒരു ഇടവേളയിലേക്ക് പ്രവേശിക്കുന്നു.
3: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീർ സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
2: ഇനി പീസ് റേഡിയോ നുറുങ്ങുകളാണ്. നുറുങ്ങുകളിൽ അബ്ദുറഹീം മഞ്ചേരിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രബോധനം യുക്തിഭദ്രമാക്കണം എന്ന വിഷയത്തിലാണ് അദ്ദേഹം നുറുങ്ങുകളിലൂടെ നമുക്ക് അവതരിപ്പിക്കുന്നത്.
4: മനുഷ്യരെയെല്ലാം മലക്കുകളെ പോലെ കൽപ്പിക്കപ്പെടുന്നത് അപ്പടി പ്രവർത്തിക്കുന്നവരായിട്ടല്ല അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എങ്കിൽ സത്യാസത്യ വിവേചന സ്വാതന്ത്ര്യം അവന് നൽകേണ്ടതുണ്ടായിരുന്നില്ല. പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും അകന്നുമാറി നേർവഴിയിലൂടെ തീവ്ര പ്രയാണം നടത്തിയെങ്കിൽ മാത്രമേ അവന് ലക്ഷ്യസ്ഥാനത്തെത്താനാകൂ. അതിനു വേണ്ടത് ലളിതവും ഖണ്ഡിതവുമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും താക്കീതുകളുമാണ്. അത് സ്രഷ്ടാവ് കൃത്യമായി നൽകിയിട്ടുമുണ്ട്. അവനവന്റെ പരലോകരക്ഷയ്ക്ക് അവനവൻ തന്നെ നന്നായി പരിശ്രമിക്കണം. നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകപ്പെട്ട സ്ഥിതിക്ക് അള്ളാഹുവിനെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ ബോധമില്ലാത്തവർക്കും അതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോയവർക്കും ഇഷ്ടപ്രകാരം വിഹരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇവിടെ ഉണ്ടായിരിക്കണമല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന രീതിയെ സംബന്ധിച്ചും ജനങ്ങളോടുള്ള സമീപനത്തെക്കുറിച്ചും എന്തിനധികം ശത്രുക്കളോടുപോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടലുകളെ സംബന്ധിച്ചും നാം എത്ര വായിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ചിലപ്പോൾ നമ്മുടെ തന്നെ പേനയും നാവും നാം ജീവിക്കുന്ന ബഹുസ്വരതയെ ഉൾക്കൊള്ളാനും അതിന് പോറലേൽക്കാതിരിക്കാനും വേണ്ടത്ര ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. തന്നോടൊന്നിച്ച് ജീവിക്കുന്ന സഹോദരങ്ങളെല്ലാം ആത്യന്തിക വിജയം വരിക്കണമെന്ന അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തനിക്ക് മനസ്സിലായ യാഥാർത്ഥ്യം അപ്രകാരം തന്നെ മറ്റുള്ളവരും അങ്ങനെ തന്നെ ഉൾക്കൊള്ളണമെന്ന നിശ്ചയമായിരിക്കാം. രണ്ടായാലും നമ്മുടെ സമീപനം വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നഷ്ടം നമുക്കായിരിക്കുമെന്നത് വാസ്തവമാണല്ലോ. നമുക്ക് ചുറ്റും ജീവിക്കുന്നവരുടെ ധാരണയെ തിരുത്താനാവണം നമുക്ക്. അപ്പോൾ മാത്രമേ നമ്മുടെ ആഗ്രഹം സഫലമാകൂ. അതിന് അള്ളാഹു നിർദ്ദേശിക്കുന്നത് ഇതര സമുദായങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ശകാരിക്കരുത് എന്നാണ്. കാരണം വിവരമില്ലാതെ അവർ സ്രഷ്ടാവിനെ ശകാരിക്കാനുള്ള കാരണമായി അത് മാറിയേക്കാം. നമ്മൾ കാരണം അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ കെടുതി ഭയാനകമായിരിക്കും. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത്, അവർ വിവരമില്ലാതെ അതിക്രമമായി അള്ളാഹുവെ ശകാരിക്കാൻ അത് കാരണമായേക്കും. അപ്രകാരം ഓരോ വിഭാഗത്തിനും അവരുടെ പ്രവർത്തനം നാം ഭംഗിയായി തോന്നിച്ചിരിക്കുന്നു. പിന്നീട് അവരുടെ രക്ഷിതാവിങ്കലേക്കാണ് അവരുടെ മടക്കം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റിയെല്ലാം അപ്പോൾ അവൻ അവരെ അറിയിക്കുന്നതാണ്. ഓരോ സമുദായത്തിനും അവരവരുടെ പ്രവർത്തനങ്ങൾ നാം ഭംഗിയാക്കിയിരിക്കുന്നു എന്ന വാക്യത്തിൽ നിന്നും നമുക്ക് സ്രഷ്ടാവ് നൽകിയിരിക്കുന്ന മഹാഭാഗ്യത്തെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം. ആയതിനാൽ യുക്തിഭദ്രമായും സംയമനത്തോടെയും അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചയോടെയുമാണ് നാം നന്മയുപദേശിക്കേണ്ടത്. അതിനായി നമ്മുടെ ഊർജവും സമയവും ആരോഗ്യവും ചെലവഴിക്കപ്പെടുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഗമനം ആയാസരഹിതവും അതിശക്തവുമായി തീരുമെന്നതിൽ സംശയമില്ല. യുക്തിദീക്ഷയോടുകൂടിയും സദുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്റെ മാർഗം വിട്ട് പിഴച്ചുപോയവരെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനത്രേ. സന്മാർഗം പ്രാപിച്ചവരെപ്പറ്റിയും നല്ലവണ്ണം അറിയുന്നവനത്രേ.
1: മാഷാല്ലാ, നുറുങ്ങുകളിൽ ഇന്നത്തെ ശബ്ദം നൽകിയത് അബ്ദുറഹിം മഞ്ചേരിയായിരുന്നു. പ്രബോധനം യുക്തിഭദ്രമാകണം. വളരെ കാലിക പ്രസക്തമായ, അതല്ലെങ്കിൽ എന്നും നിത്യപ്രസക്തമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ഉണ്ടായിരുന്നത്. ഇൻഷാല്ലാ ഇനി നമ്മൾ കുറച്ചുകൂടെ കാര്യഗൗരവമായ ചർച്ചകളിലേക്കും വിഷയങ്ങളിലേക്കും കടക്കുകയാണ്. അസ്മാഉൽ ഹുസ്ന.
2: അബ്ദുറൌഫ് അൽഹിക്കമി തിരുവനന്തപുരം നമ്മോടൊപ്പം ചേരുന്നു. അള്ളാഹുവിൻ്റെ നാമത്തിലുള്ള അൽ ഹയ് എന്ന നാമവുമായി അദ്ദേഹം ഇന്ന് ചർച്ച ചെയ്യുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അള്ളാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങൾ നാം പഠിച്ചു വരികയാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങൾ, അത് പഠിക്കുന്നതിലൂടെ പാരത്രിക ലോകത്തുള്ള നന്മകളാണ് നാം പ്രതീക്ഷിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ തേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുക എന്നതും അതിപ്രധാനമാണ് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഹയ്യു എന്ന നാമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അൽ ഹൈ അല്ലെങ്കിൽ അൽ ഹയാത് എന്നൊക്കെ പറയുമ്പോൾ ഭാഷാർത്ഥത്തിൽ ജീവിതം എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹയാത്തുള്ളവനാണ്. എന്നാൽ നമ്മളൊക്കെയും ഇപ്പോൾ നിലവിൽ ഹയാത്തുള്ളതാണ് അല്ലേ? എന്നാൽ അള്ളാഹുവിൻ്റെ ഹയാത്തും നമ്മുടെ ഹയാത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അള്ളാഹു ജീവനുള്ളവനാണ്, നമ്മളും ജീവനുണ്ട്, ജീവിച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താണ് അല്ലാഹുവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് അല്ലാഹുവിൻ്റെ ഹയാത്ത് എന്നത്? ന്യൂനതകളില്ലാത്ത, പോരായ്മകളില്ലാത്ത, ഒരു ഇല്ലായ്മ മുൻകടക്കാത്ത, ഇനിയൊരു മരണം സംഭവിക്കാത്ത, ഇങ്ങനെ ഒരു നിലക്കും സൃഷ്ടികളുമായി കൊണ്ട് യാതൊരു നിലക്കുമുള്ള തുല്യതയില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല, അവൻ പരിപൂർണ അർത്ഥത്തിൽ ജീവനുള്ളവനാണ്, ഹയാത്തുള്ളവനാണ്. എന്നാൽ സൃഷ്ടികളോ? ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എനിക്കെത്രയാണോ വയസ്സ്, ഒരു 30 വയസ്സാണ് എങ്കിൽ, ആ 30 വർഷങ്ങൾക്കപ്പുറം ഞാനില്ല, എനിക്കൊരു ഇല്ലായ്മ കടന്നുപോയിട്ടുണ്ട്. ഈ കേൾക്കുന്ന നിങ്ങളും നിങ്ങളുടെ പ്രായം എത്രയാണോ, ആ പ്രായത്തിൻ്റെ അപ്പുറം നിങ്ങൾ ഈ ലോകത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ഇല്ലായ്മ കടന്നുപോയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ലോകത്തുള്ള സർവ്വതും, എല്ലാ ഓരോന്നിനും ഒരില്ലായ്മ കടന്നുപോയിട്ടുണ്ട്. ഇനി മാത്രമല്ല, ഈ നമുക്കൊക്കെയും ഒരുപാട് ബലഹീനതകൾ സംഭവിക്കുന്നു, ന്യൂനതകൾ വരുന്നു. ഒരാൾ എന്തെങ്കിലും രോഗത്താൽ കിടപ്പിലായി കഴിഞ്ഞാൽ അവന് ഭക്ഷണം കൊടുക്കാൻ മറ്റൊരാളുടെ സഹായം വേണം, ഗുളിക എടുത്തു കൊടുക്കാൻ ഒരാളുടെ സഹായം വേണം, വെള്ളം കൊടുക്കാൻ വേറൊരാളുടെ സഹായം വേണം. ഇനി ശാരീരികമായി തളർന്നു കിടക്കുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്താനും ശുദ്ധി വരുത്താനും വരെ മറ്റുള്ള ആളുകളുടെ സഹായങ്ങൾ വേണം. അപ്പോൾ ദുർബലത കടന്നു വരും, ന്യൂനതകൾ ഉണ്ടാകും. പിന്നെ എല്ലാവർക്കും അറിയുന്ന സത്യമാണ് ജനിച്ചാൽ മരിക്കുമെന്നുള്ളത്. അപ്പോൾ ഇനിയൊരു മരണം നമ്മെ കാത്തിരിക്കുന്നു. ഇതൊന്നുമില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഹയാത്ത് എന്ന് പറയുമ്പോൾ എല്ലാ നിലക്കും പരിപൂർണമാണ്, സമ്പൂർണമാണ്, ന്യൂനതകളില്ലാത്തതാണ്, അല്ലാഹുവിന് മരണമില്ല എന്നതും നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ, അല്ലാഹു അൽ ഹയ്യു എന്ന് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ബനു തമീം ഗോത്രക്കാർ പള്ളിയിലുണ്ടായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ട് പറയാണ്, ഇഖ്ബലുൽ ബുശ്റ യാ ബനി തമീം, ബനു തമീം ഗോത്രക്കാരെ, നിങ്ങൾ ഈ ഒരു സന്തോഷ വാർത്തയെ സ്വീകരിച്ചു കൊള്ളുക. അതായത് പ്രവാചകൻ അവിടെ ചില കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടി പോവുകയായിരുന്നു. പക്ഷേ ബനു തമീം ഗോത്രക്കാർ ഒരല്പം പരുഷ സ്വഭാവികളായതുകൊണ്ട്, അതായത് ഗ്രാമീണ അറബികളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർക്ക് ഒരല്പം പരുഷ സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നു, ബശർത്തന ഫഅതിന, ഞങ്ങൾ കുറെ നിങ്ങളുടെ സന്തോഷ വാർത്തയൊക്കെ കേട്ടവരാണ്, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും തരിക എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ ഒരു സന്ദർഭത്തിൽ, ഫദഖല നാസുൻ മിൻ അഹ്ലി യമൻ, യമന പ്രദേശത്തു നിന്നുള്ള ആളുകൾ ആ പള്ളിയിലേക്ക് പ്രവേശിച്ചു. ഇത് കണ്ട പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ, ഇവർ ഈ വിഷയം സ്വീകരിക്കാത്തത് കൊണ്ട്, ഉപദേശം കേൾക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ അവരോട് പറയുകയാണ്, ഇഖ്ബലുൽ ബുശ്റ യാ അഹ്ലിൽ യമൻ, അഹ്ലി യമനുകാരെ, യമൻ നാട്ടുകാരെ, നിങ്ങൾ ഈ ഒരു സന്തോഷ വാർത്ത സ്വീകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ, അവർ യഥാർത്ഥത്തിൽ അവിടെ വന്നത് പ്രവാചകനെ കാണാനും പ്രവാചകനിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കാനും അങ്ങനെ ഇസ്ലാമിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ അറിയാനും ഫിഖ് പഠിക്കാനുമൊക്കെയാണ് എന്ന് അവർ പറയുന്നുണ്ട്. കാനല്ലാഹ്, അവർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ സൃഷ്ടിപ്പിൻ്റെ തുടക്കം എന്ന് ചോദിക്കുന്നു. ആദ്യത്തെ ചോദ്യം അതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാനല്ലാഹ് വലം യകുൻ ഷൈഉൻ ഖബ്ലഹു, അല്ലാഹു ഉണ്ടായിരുന്നു, പക്ഷെ അതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല, അല്ലാഹുവിനെ ആരും ഉണ്ടാക്കിയതുമല്ല. അപ്പോൾ അല്ലാഹുവിന് മുൻകടന്ന അല്ലെങ്കിൽ ഒരു ഇല്ലായ്മയുടെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നിട്ടില്ല എന്ന് പ്രവാചകൻ ഇവിടെ പഠിപ്പിക്കുന്നു. വക്കാന അർഷുഹു അലൽമാ, വെള്ളത്തിന്റെ മുകളിൽ അല്ലാഹുവിന്റെ അർഷുണ്ടായിരുന്നു, തീർന്നില്ല. ഥുമ്മ ഖലഖസ് സമാവാതി വൽ അർദ്, അതിനുശേഷമാണ് അല്ലാഹു എന്ത് ചെയ്യുന്നത്, ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നത്. അല്ലാഹു സൃഷ്ടിച്ചതാൻ. വക്കതബ ഫി ദിക്രി കുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളെയും, ഈ ലോകത്തിന് വരാനിരിക്കുന്ന, സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ, ഈ ലോകത്ത് ജീവനുള്ളതെല്ലാം അതിനൊരു ഇല്ലായ്മ മുൻകടന്നിട്ടുണ്ട് എന്നത് ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലായി. മാത്രമല്ല, അല്ലാഹുവിന് ഒരു ഇല്ലായ്മ മുൻകടന്നിട്ടില്ല എന്നതും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ന്യൂനതകളില്ലാത്ത സമ്പൂർണനാണ് അല്ലാഹു മരണമില്ലാത്തവനാണ് അല്ലാഹു എന്ന്, നാശമില്ലാത്ത, മരണമില്ലാത്ത, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ, ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു ഹയ്യാണ്, അവന് ജീവനുള്ളവനാണ്, അവനൊരിക്കലും മരിക്കുകയില്ല, ഹയാത്തുള്ളവൻ, മരണമില്ലാത്തവൻ എന്ന അർത്ഥമാണ് ഹയ്യ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം സൃഷ്ടികൾ നേരെ തിരിച്ചാണ്, ഹയാത്തുണ്ട്, പക്ഷേ ആ ഹയാത്ത് എന്തല്ല, പരിപൂർണമല്ല, സമ്പൂർണമല്ല, ന്യൂനതയില്ലാത്തത് ആണ്, അതുപോലെ തന്നെ മരിക്കുന്നതുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നൊന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹു മാത്രമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ, ഈ ലോകത്ത് ആരെങ്കിലും എന്നൊന്നും ജീവിച്ചിരിക്കുന്ന, അവശേഷിച്ചിരിക്കുന്ന ആളുണ്ടായിരുന്നുവെങ്കിൽ, സൃഷ്ടികളിൽ മഹോന്നനായ, മഹാനായ, ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കണമായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പോലും പറഞ്ഞത് ഇന്നക മയ്യത്തുൻ വ ഇന്നഹും മയ്യത്തുൻ, തീർച്ചയായും പ്രവാചകരെ താങ്കൾ മരിക്കുന്നതാണ്, അവരും മരിക്കുന്നതാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത് വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക അൽ ഖുൽദ്, പ്രവാചകരെ നിങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യരും ശാശ്വതരായിക്കൊണ്ട് ഇവിടെ ജീവിച്ചിട്ടില്ല. നിങ്ങൾ മരിക്കുമെങ്കിൽ പിന്നെ വേറെ ആരാണ് ഇവിടെ എന്നൊന്നും ജീവിച്ചിരിക്കുക എന്നൊരു ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹയാത്ത് എന്നത് ന്യൂനതകളിൽ നിന്ന് മുക്തമായതും എന്നൊന്നും ജീവിച്ചിരിക്കുന്നതുമായ അല്ലാഹു, അല്ലാഹുവിൻ്റെ ഹയാത്ത് സമ്പൂർണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു അല്ലാത്ത ഏതൊരു സൃഷ്ടിക്കും ഹയാത്തുണ്ട് എന്ന് നമ്മൾ പറയുന്നുവോ, ആ ഹയാത്തുള്ളതോടൊപ്പം അവർക്ക് ന്യൂനതകളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, അവർക്ക് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്, ദുർബലതകൾ അവരെ ബാധിച്ചിട്ടുണ്ട്, ദൗർബല്യത്തിൻ്റെ ഘട്ടങ്ങൾ അവർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്, മരണം അവർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മുൻകഴിഞ്ഞ ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല, തലമുറകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ, വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. 100 വയസ്സിനുള്ളിൽ ഓരോ മനുഷ്യനും മരിച്ച് മൺമറഞ്ഞു പോവുകയാണ്. അടുത്തൊരു 100 വർഷം കഴിയുമ്പോഴേക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ ആ വർഷങ്ങളിൽ ജീവിച്ചിരിക്കുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും, ഏയ് മനുഷ്യരിൽ ഏറ്റവും മഹോന്നനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും, ഞാൻ നേരത്തെ പറഞ്ഞ ദൗർബല്യത്തിൻ്റെ ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, പ്രയാസങ്ങളുടെ ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇല്ലായ്മയുടെയും ന്യൂനതകളുടെയും ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, മരിച്ചിട്ടുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ നിമിഷങ്ങളൊന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രവാചകൻ സംസാരിക്കാൻ പോലും കഴിയാതെ അറാക്കുന്ന് വായിൽ വെച്ചൊന്ന് ഉരക്കണം എന്ന ആഗ്രഹം, പക്ഷെ പറയാൻ കഴിയുന്നില്ല, അതൊന്ന് എടുത്തു വാങ്ങി വായിൽ വെച്ചൊന്ന് ഉരയ്ക്കാൻ കഴിയുന്നില്ല, ദന്തശുദ്ധി വരുത്താൻ കഴിയുന്നില്ല. പ്രവാചകൻ ഇങ്ങനെ നോക്കാണ്, ആശ്രല്ലൻഹേ, സഹോദരൻ അബ്ദുറഹ്മാൻ വന്നു, അബ്ദുറഹ്മാൻ്റെ പോക്കറ്റിൽ അറാക്കിൻ്റെ കൊള്ളിയുണ്ട്. അറാക്കിൻ്റെ കൊള്ളിയിലേക്കും ആയിഷറുല്ലൻഹയുടെ മുഖത്തേക്കും നോക്കുമ്പോൾ ആയിഷറുല്ലൻഹയ്ക്ക് മനസ്സിലായി. അങ്ങനെ പ്രവാചകനോട് ആ വിഷയം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറാക്ക് വച്ച് ദന്തശുദ്ധീകരണം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ തലയാട്ടുന്നു. ആയിഷറുല്ലൻഹ അതിനെടുത്ത് കടിക്കാത്ത ഭാഗം, ഉപയോഗിക്കാത്ത ഭാഗം എടുത്ത് ആയിഷറുല്ലൻഹയുടെ വായിൽ വെച്ച് കടിച്ച് അതിനെ സോഫ്റ്റാക്കി പിന്നെ പ്രവാചകൻ്റെ വായിലേക്ക് വച്ച് അതിനെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവസാന നിമിഷങ്ങളിൽ ഒരറാക്കിൻ്റെ കഷ്ണം എടുത്ത് വായിലേക്ക് വച്ച് ഒന്ന് ദന്തശുദ്ധി വരുത്താൻ പോലും കഴിയാത്ത ദുർബലത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബാധിച്ചിട്ടുണ്ട്. പ്രയാസത്തിൻ്റെ ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, പ്രതിരോധത്തിൻ്റെ ഘട്ടങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പൊട്ടിയിട്ടുണ്ട്, കവൾ മുറിഞ്ഞ് രക്തങ്ങൾ വാർന്നൊലിഞ്ഞിട്ടുണ്ട്, ഒരു മാസക്കാലം അതിൻ്റെ പേരിൽ ചികിത്സ നടത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപരോധിച്ച് സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞെരിയാണിയുടെ ഭാഗത്ത് കല്ലെറിഞ്ഞിട്ട് രക്തം വന്നിട്ടുണ്ട്, തലയിലേക്ക് കല്ലെറിഞ്ഞും മറ്റും ഉപദ്രവിച്ചിട്ടും രക്തം വന്നിട്ടുണ്ട്. പ്രവാചകനും ഈ പറഞ്ഞ പോലെ പ്രയാസങ്ങൾ നേരിട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ഇത്രയും പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ, മരണം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണവേള സ്വഹാബത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്തിട്ട് പറയാണ്, എൻ്റെ പ്രവാചകൻ മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവൻ്റെ കഴുത്തു വെട്ടും എന്ന് പറഞ്ഞ് കോപാകുലനായിക്കൊണ്ട് നിൽക്കുന്ന സമയം അബൂബക്കർ റളിയല്ലാഹുഅൻഹു മിമ്പറിൽ കയറിയിട്ട് പറയാണ്, ഫമൻ കാന മിൻകും യഅബ്ദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരുന്നു ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ ദാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിരിക്കുകയാണ്. എന്നാൽ ഫമൻ കാന യഅബ്ദുല്ലാഹ്, ഇനി ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചു കൊണ്ടിരുന്നത് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അവിടെയും പറഞ്ഞത് അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ ഒരിക്കലും മരിക്കാത്തവനാണ് എന്ന് ഉമർ ലൻഹുവിനെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ പ്രവാചകന്റെ മരണത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് അബൂബക്കർ ലൻഹു പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല സൂറത്ത് ആലി ഇമ്രാനിന്റെ 144-ാമത്തെ ആയത്ത് കൂടി ഓതി ഈ വിഷയത്തെ ബോധിപ്പിക്കുകയാണ് സ്വഹാബത്തിന്. ഇതോടുകൂടി എല്ലാവരും ശാന്തമായി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വേണ്ട, ലോകത്ത് സമ്പത്ത് കൊണ്ട് അഹങ്കാരം നടിച്ച എത്രയോ ആളുകളുണ്ട്, ലോകത്ത് അധികാരങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിയ പ്രയാസപ്പെടുത്തിയ എത്രയോ വലിയ വലിയ ആളുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അബ്ബാസി ഭരണകാലത്തെ 5-ാമത്തെ ഖലീഫയായ ഹാറൂൺ റഷീദ്, അദ്ദേഹം സമ്പത്ത് കൊണ്ട് വലിയ ഉന്നതിയിലായിരുന്നു. അദ്ദേഹം അവസാന സമയം അദ്ദേഹത്തിന്റെ മരണവേളയിൽ അദ്ദേഹം രണ്ടായത്തുകൾ ഓതുന്നു, മാ അഗനി അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. ഈ രണ്ട് വാചകങ്ങൾ പറഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. എവിടെ പോയി എൻ്റെ സമ്പത്ത്? എന്നെ രക്ഷിക്കാൻ ആ സമ്പത്തിന് കഴിഞ്ഞിട്ടില്ല, എന്നെ മരണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ആ സമ്പത്തിന് കഴിഞ്ഞിട്ടില്ല, എൻ്റെ അധികാരം എന്നെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് ഈ രണ്ടായത്ത് ഓതിക്കൊണ്ട് അദ്ദേഹം മരണത്തിന് കീഴ്പ്പെടുമ്പോൾ ഒരു സമ്പത്തോ അധികാരമോ ആൾബലമോ ഒന്നും ഈ ദുനിയാവിൽ അവന് ഉപകരിക്കുകയില്ല, അവന് മരണത്തെ തടഞ്ഞു വെക്കാൻ സാധിക്കുകയില്ല എന്ന് ഈ ആയത്തൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാനാണ് ലോകത്തിൻ്റെ റബ്ബ്, അന റബ്ബുക്കുമുൽ ആല എന്ന് പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ കടന്നുപോയിട്ടുണ്ട്, ഫിറഔൻ അല്ലേ? നമുക്കറിയാം ആ ഫിറഔൻ പോലും മരിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഫിറഔനിന് സാമ്പത്തിക സഹായങ്ങൾ നൽകി ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ച ഖാറൂൺ അല്ലേ, വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു, ആ ഖാറൂൺ പോലും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹാമാൻ നമുക്കറിയാം, ഫിറഔനിൻ്റെ ആ നാട്ടിലെ എല്ലാ ബിൽഡിങ്ങുകളുടെയും എൻജിനീയറായിരുന്നു, മാത്രമല്ല ഒരു വസീറായിരുന്നു, മന്ത്രിയായിരുന്നു, അധികാരവും ആൾബലവും സമ്പത്തും നല്ല ബുദ്ധിയുമൊക്കെ ഉണ്ടായിരുന്നിട്ടും അവരും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് അഹങ്കരിച്ചവരെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വലിയ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച ആളുകൾ പോലും അവർക്കും ന്യൂനതകളും ഇല്ലായ്മകളും പോരായ്മകളും വന്നുപോയിട്ടുണ്ട് എങ്കിൽ മനുഷ്യർ, സൃഷ്ടികൾ, അവരുടെ ഹയാത്ത് വേറെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഹയാത്ത് എന്നത് ഹയ്യുൻ ലാ യമൂത്ത്, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, മരണം ബാധിക്കാത്ത, ന്യൂനതകളോ ദുർബലതകളോ പോരായ്മകളോ ഇല്ലായ്മകളോ മുൻകടക്കാത്ത, ഇല്ലാത്ത ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഈ അൽ ഹയ്യ് എന്ന് പറയുന്ന നാമം അത് നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അള്ളാഹു അത്രയും സമ്പൂർണനാണ്. അള്ളാഹു ചില വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അൽ ഹയ്യു എന്ന നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകേണ്ടതും നാം ശ്രദ്ധിക്കേണ്ടതുമായ ചില വിഷയങ്ങൾ കൂടി പഠിപ്പിക്കുകയാണ്. അള്ളാഹു പറയാണ്, ഒരു ഭരമേൽപ്പിക്കേണ്ടത് റബ്ബിനോട് മാത്രമാണ്. ആ ഭരമേൽപ്പിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. നീ ഭരമേൽപ്പിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. ജീവിച്ചിരിക്കുന്ന മരിക്കാത്ത ആളുകളിലാണ് നീ ഭരമേൽപ്പിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല ഏറ്റവും ശ്രേഷ്ഠമായ വചനം വിശുദ്ധ ഖുർആനിന്റെ വചനം എന്നുള്ളത് 2-ാം അധ്യായത്തിലെ 255-ാമത്തെ ആയത്താണ്, സൂറത്തു ബക്കറയിലെ ആയത്തുൽ കുർസി എന്നറിയപ്പെട്ട ആയത്താണ്. ആ ആയത്തിനെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന വലിയ നന്മകൾ നമുക്ക് കാണാൻ പറ്റും. അതിലെന്താ തുടക്കം? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നതാണ് ഒന്നാമതായി എടുത്തു പറയുന്നത്. അല്ലാഹുവിൻ്റെ ഒന്നാമത്തെ ഗുണം അൽ ഹയ്യു എന്നാണ് അതിലെടുത്തു പറയുന്നത്. അതിനെക്കുറിച്ച്, ആ ആയത്തിനെ കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും വലിയ ചർച്ചകൾ കാണാൻ പറ്റും. അവിടെ മഹാനായ സ്വഹാബി ഉബൈ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിശാജിന്റെ വലിയ ശല്യങ്ങൾ കാരണം, ഷെയ്ത്താനിന്റെ വലിയ ശല്യങ്ങൾ കാരണം അവസാനം ഷെയ്ത്താനോട് തന്നെ ചോദിക്കണം, നിന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന്. പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനമുണ്ട്. അവിടെ ആ പിശാജ് തന്നെ പറഞ്ഞു കൊടുക്കുന്നു, ഈ ആയത്ത് കുർസി നിന്നെ എന്നിൽ നിന്ന് സംരക്ഷിക്കും എന്ന് പിശാജ് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല, രാവിലെയും വൈകുന്നേരവും നിത്യവും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലി ഷഅ്നി കുല്ലഹു വലാ തക്കിൽനി ഇലാ നഫ്സി തറഫത ഐനി. അതിൽ യാ ഹയ്യു തുടക്കം തന്നെ വിളിക്കുന്നത് അൽ ഹയ്യു എന്ന നാമം കൊണ്ടാണ്. അള്ളാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകുന്നതാണ്. അവിടെ അൽ ഹയ്യു എന്ന് പറയുന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സർവകാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. ഇവിടെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലി ഷഅ്നി കുല്ലഹു ഈ പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു. പാപമോചന തേട്ടം പഠിപ്പിച്ചപ്പോഴും, അതായത് യുദ്ധക്കളത്തിൽ നിന്ന് ശത്രുവിന്റെ മുന്നിൽ വച്ച് പിന്മാറി ഓടിപ്പോയാലും ശരി, അങ്ങനെയുള്ളവൻ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പാപമോചനം അവന് ലഭിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈക്. അവിടെയും അള്ളാഹുവിൻ്റെ നാമം എടുത്തു പറഞ്ഞതിൽ ഒന്നാമത്തത് അൽ ഹയ്യു എന്ന നാമത്തെക്കുറിച്ചാണ്. അപ്പം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ പാപങ്ങളാണെങ്കിലും പൊറുക്കപ്പെടാൻ കാരണമാകും. കാരണം ഈ യുദ്ധവേളയിൽ പിന്തിരിഞ്ഞോടുക എന്നത് വൻപാപത്തിലാണ് പ്രവാചകൻ എണ്ണിയത്. ആ വൻപാപം പോലും പൊറുക്കപ്പെടുമെന്ന ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. മാത്രമല്ല, നമ്മൾ പലപ്പോഴായി അങ്ങാടികളിലേക്ക് ഇറങ്ങുന്നവരാണ് അല്ലേ, സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റുകളിലേക്ക് പോകുന്നു. ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന 10 ലക്ഷം പ്രതിഫലം എന്നാണ്. ആ 10 ലക്ഷം പ്രതിഫലം നേടിത്തരുന്ന ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിന്റെ അൽ ഹയ്യു എന്ന നാമമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദു വഹുവ ഹയ്യുൻ ലാ യമൂത്ത്. കണ്ടോ, അവിടെയും അൽ ഹയ്യു ലാ യമൂത്ത്, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ് എന്നുള്ള പഠിപ്പിക്കുന്നു. മാത്രമല്ല, ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അല്ലേ, ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പലരും പല രൂപത്തിലാണ് അതിനെ സമീപിക്കുക. ടെൻഷൻ മാറ്റാൻ ചില ആളുകൾ മദ്യപാനത്തിലേക്ക് പോകും, ചില ആളുകൾ വിനോദയാത്രയ്ക്ക് വേണ്ടി പോകും, ചില ആളുകൾ ഒഴിഞ്ഞിരിക്കും, ചില ആളുകൾ റീൽസുകൾ കാണും. ഇങ്ങനെ പല രൂപത്തിൽ അവരുടെ ടെൻഷൻ നീക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരുന്നുണ്ട്. അപ്പോൾ മരണമില്ലാത്ത അള്ളാഹു മാത്രമാണ് എന്ന് നാം പഠിക്കുമ്പോൾ, അൽ ഹയ്യു എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ, ന്യൂനതയില്ലാത്ത, പോരായ്മകളില്ലാത്ത, ഇല്ലായ്മ മുൻകടക്കാത്ത, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, അങ്ങനെയുള്ളവനായ അള്ളാഹു അൽ ഹയ്യാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം, നമ്മളെല്ലാവരും മരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഒരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഇവിടെ ഒരു ലോകം, ഈ ലോകത്തിൽ ജീവിക്കാൻ അവസരം തന്നു. ഈ ജീവിതം കഴിഞ്ഞ് ഇനിയൊരു നാൾ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ആ നാളിൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ച് ജീവിതത്തെ ധന്യമാക്കി മരണാനന്തര ജീവിതത്തിനുള്ള അധ്വാനങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അല്ലാഹു ജീവിതവും മരണവും സംവിധാനിച്ചത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഉത്തമമായ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ ജീവിതവും മരണവും സംവിധാനിച്ചത് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മോട് കൽപ്പിച്ചൊരു കൽപ്പന ഇപ്പുറത്തു ബാക്കിയാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ, മരണം വരെ, ആ മരണം കണ്ടുമുട്ടുന്നതുവരെ നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക എന്ന് പറയുന്ന ഈ ആഹ്വാനത്തെ, ഈ ഒരു കൽപ്പനയെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമുക്ക് മരണം സംഭവിക്കുന്നതുവരെ ഈ ഹയാത്തിനെ, നമുക്ക് അള്ളാഹു നൽകിയ ഈ ഒരു ജീവിതത്തെ ധന്യമാക്കാൻ, മരണാനന്തര ജീവിതത്തിനു വേണ്ടി പരിശ്രമിക്കാൻ, അതിനുവേണ്ടി പണിയെടുക്കാൻ നമ്മൾ അധ്വാനിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്ന അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാം, അത് ആളുകളിങ്ങനെ എന്ത് ചെയ്യുക, സ്ഥിരം കേൾക്കുന്നൊരു പ്രോഗ്രാമായി മാറിയിട്ടുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇത്രയും ഞങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്തയാണ് എന്ത് ചെയ്യുന്നത്, അവർക്കതിൽ നിന്ന് വരുന്നത്. ഒരു ക്ലാസ് കേട്ടാൽ മതി, അടുത്ത ക്ലാസ്സുകൾ നിരന്തരം കേൾക്കാനുള്ളൊരു ബറക്കല്ലാഹു ഫീ നല്ലൊരു ക്ലാസ്സായിരുന്നു. നന്നായി മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു. ജസാക്കല്ലാഹു ഖൈറ.
2: ഇനി നമ്മൾ കുട്ടികളുടെ പ്രോഗ്രാം, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. കുട്ടികളുടെ വീട്ടിൽ അങ്കിളാണ് ഇന്നത്തെ കഥ പറയാം. എന്നത്തെയും പോലെ ഇന്നും അദ്ദേഹം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. വിശ്വസ്തനായ ആട്ടിടയൻ അർഷദ് അൽഹിക്കിമി താനൂർ എഴുതി വിസ്റ്റം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗമാണ് അദ്ദേഹം ഇന്ന് അവതരിപ്പിക്കുന്നത് കഥ പറയാമിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ കുഞ്ഞുമക്കളെ, കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ചിലപ്പോൾ ചില കൽപ്പിത കഥകളൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. നമുക്കിനി ശരിക്കുള്ള കഥ കേട്ടാലോ. വിശ്വസ്തനായ ആട്ടിടയൻ. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു യാത്രയിലായിരുന്നു. ക്ഷീണം അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം അല്പനേരം വിശ്രമിക്കാനായി ഒരു മലഞ്ചെരുവിലിരുന്നു. ആ സമയം ഒരു ആട്ടിടയൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലെത്തി. ഒരു വലിയ ആട്ടിൻപറ്റവും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ ആടുകളുടെ ഇടയൻ നിങ്ങളാണോ? ആട്ടിടയനോടായി അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അതെ, അയാൾ മറുപടി നൽകി. എങ്കിൽ നിങ്ങളുടെ ആടുകളിൽ നിന്ന് ഒരാടിനെ എനിക്ക് തരുമോ? അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആട്ടിടയനോടായി ചോദിച്ചു. ഇതിൻ്റെ ഉടമസ്ഥൻ ഞാനല്ല, യജമാനൻ്റെ ഇടയൻ മാത്രമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കിത് നിങ്ങൾക്ക് തരാനോ വിൽക്കാനോ കഴിയില്ല. ഇതായിരുന്നു ആട്ടിടയൻ്റെ മറുപടി. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആട്ടിടയൻ്റെ സത്യസന്ധത പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ആട്ടിടയനോട് പറഞ്ഞു, യജമാനനോട് ആടിനെ ചെന്നായി പിടിച്ചൊന്ന് പറഞ്ഞ പോരെ. മാത്രവുമല്ല, ഈ വലിയ കൂട്ടത്തിൽ നിന്ന് ഒരാടിനെ കാണാതായ അതൊക്കെ യജമാനൻ അറിയോ? ആട്ടിടയൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു. സഹോദരാ, എനിക്ക് വേണമെങ്കിൽ യജമാനനോട് അതങ്ങനെ പറയാം. അദ്ദേഹം എന്നെ കാണുന്നില്ല, ശരിയാണ്. എന്നാൽ എന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബിനോട് നാളെ ഞാൻ എന്ത് മറുപടി പറയും? അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആട്ടിടയൻ്റെ മറുപടി കേട്ട് അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ഒരു അടിമയാണ് എന്നറിഞ്ഞപ്പോൾ ആട്ടിടയൻ്റെ ഉടമയുടെ അരികിലേക്ക് ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു പോവുകയും അദ്ദേഹത്തെ വില കൊടുത്തു വാങ്ങി മോചിപ്പിച്ച് സ്വതന്ത്രനാക്കുകയും ചെയ്തു. പിന്നീട് ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആടിനെ വാങ്ങി അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയ്ക്കുള്ള സമ്മാനമായി ആട്ടിടയന് നൽകി എന്നാണ് കഥ. ഇത് കേവലമൊരു കഥയല്ല കേട്ടോ. വിശ്വസ്തനായ ആട്ടിടയൻ്റെ ചരിത്രത്തിൽ നിന്നുള്ള ഈ കഥ കുഞ്ഞുമക്കൾ കേട്ടപ്പോൾ എന്ത് തോന്നി? നമുക്ക് ഇങ്ങനെയൊക്കെ സത്യസന്ധത കാണിക്കാൻ പറ്റുമോ? പറ്റണമെന്നാണ് കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ ചില ലാഭങ്ങൾക്ക് വേണ്ടി അവസരം കിട്ടുമ്പോൾ നമ്മൾ ആരൊക്കെയോ പറ്റിക്കാറുണ്ടോ? കളവ് പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത്തരം മോശം സ്വഭാവം ഒഴിവാക്കണം. കാരണം എന്താ? കാരണമൊന്നുമില്ല, ആരും കാണൂല്ല, ഉമ്മ കാണില്ല, ഉപ്പ കാണില്ല, ടീച്ചേഴ്സ് ആരും കാണൂല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് സാധാരണഗതിയിൽ അതൊക്കെ ചെയ്യാം. പക്ഷേ ഒരു നല്ല കുട്ടി എന്താ ചിന്തിക്കുക? ആര് കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന് ചിന്തിക്കൂലേ? അള്ളാഹു കാണാത്ത നിലക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വിശ്വസ്തനായ ആട്ടിടയൻ എന്ന ഈ കഥയിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ പറ്റണം. ഇൻഷാല്ലാഹ് കഥ പറയാൻ പരിപാടിയിൽ മറ്റൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു.
1: ഇതാണ് കഥ. മാഷാല്ലാ, ഇങ്ങനെയായിരിക്കണം കഥ പറയേണ്ടത്. നമ്മളൊക്കെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കും. ആ കുട്ടികളെ കുറച്ചിങ്ങനെ കേട്ടു തുടങ്ങുമ്പോഴത്തേന് ഇപ്പച്ചേ മതി എന്ന് പറയും. അങ്ങനെയല്ല, കഥ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ കേട്ടിരിക്കുന്നതാണ്. അതാണ് വീട്ടിയങ്കൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. നല്ല ഒരു വിഷയത്തിലുമായിരുന്നു വിശ്വസ്തനായ ആട്ടിടയൻ എന്ന വിഷയത്തിൽ. നമ്മൾ സ്ഥിരം കേട്ട് പരിചയമുള്ള ഒരു എന്താണ് ഒരു കഥ തന്നെയാണ്. പക്ഷെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അതിനൊരു ഇമ്പം കൂടി എന്നുള്ളതാണ്.
2: അതെ, നാം ഇനി ഒരു ഇടവേളയിലേക്ക് പ്രവേശിക്കുന്നു.
7: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio. Tune to reality.

0: ഇനി നാം പ്രവേശിക്കുന്നത്
1: സ്നേഹക്കൂടിലേക്കാണ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ താജുദ്ദീൻ സലാഹിയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന വിഷയത്തിലാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
3: അസ്സലാമു അലൈക്കും.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ജീവിതത്തിലെ ഒരുപാട് ദുരന്തങ്ങളെയും വേദനകളെയും എല്ലാം വിശ്വാസി അതിജീവിക്കുന്നത് അതെല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ കരുത്തിലാണ്. അപ്രതീക്ഷിതമായി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടദുഃഖത്തിൽ വിഷാദത്തിലേക്ക് മറിഞ്ഞു വീണ് ആത്മഹത്യയുടെ മുനമ്പുകളിലേക്ക് നടന്നു നീങ്ങി അങ്ങനെ തകർന്നില്ലാതെയാകുന്ന ആയിരം ആയിരം ആയിരം മനുഷ്യരെ കഴിഞ്ഞ കാലത്തു മുഴുവൻ ഈ വിശ്വാസം എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന ആത്മാർത്ഥമായ വിശ്വാസം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഭൂമിയിൽ നമ്മളായി നിർവഹിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്യാതെ ഇതെല്ലാം വിധിയാണ് എന്ന് വിശ്വസിച്ച് ഒരുപാട് വിഷയങ്ങളിൽ കരഞ്ഞിരിക്കുന്ന, സങ്കടപ്പെടുന്ന, ജീവിതം തന്നെ ഒരു ദുരന്തമായി മാറുന്ന, അതുവഴി വിധിവിശ്വാസത്തെയും അള്ളാഹുവിനെയും അടക്കം തെറ്റിദ്ധരിക്കുന്ന, എന്തിനേ എനിക്കിങ്ങനത്തെ ഒരു വിധി തന്നു എന്ന് വിചാരിക്കുന്ന ആളുകളടക്കം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് എല്ലാം വിധിയെ പഴിക്കേണ്ട കാര്യങ്ങളാണോ, പ്രശ്നങ്ങളിൽ ചിലത് നാം അഡ്രസ്സ് ചെയ്യേണ്ടതില്ലേ എന്നൊരു മേഖലയാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ആദരണീയനായ പീസ് റേഡിയോ CEO ഹാരിസ് മൗലവി നമ്മളുടെ കൂടെ അൽഹംദുലില്ലാ ഇന്നും ഈ ഡിസ്കഷനിലുണ്ട്. നമ്മൾ ഓരോ കേസ് കേസായിട്ട് എടുക്കണം. അതിലൊന്നിപ്പം ഒരു ഉമ്മ അവസാനം പറഞ്ഞു എന്ന് പറഞ്ഞ്, നല്ല ഇഷ്ടംപോലെ തോട്ടമുള്ള, തെങ്ങും തോട്ടമുള്ള ഒരു മുതലാളിയാണ്. പക്ഷെ തേങ്ങയിൽ കറി അരക്കാൻ, തേങ്ങ അരക്കാൻ ഇയാൾ സമ്മതിക്കൂല, അത്രയും പിശുക്കനാണ്. അപ്പം അപ്പാക്കുള്ളത് മുക്കിവെച്ചിട്ട് നിങ്ങളെന്ത് ചെയ്തോളീ, കറി അരച്ചോളീന്ന് പറഞ്ഞു എന്നാണ്. ഇങ്ങനത്തെ പിശുക്കിൻ്റെ പ്രശ്നം ഒരുപാട് കുടുംബങ്ങളിലുണ്ട്.
4: അതിപ്പോൾ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇയാളുകൾ ഈ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാതെ കാരണം ഇതന്നെയാണ്. എനിക്കത് വന്നു, ഇതൊരു വിധിയാണ്, ഞാനത് സഹിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള നിലക്കാണ്. സത്യത്തിൽ അങ്ങനെ കാലങ്ങളോളം മുന്നോട്ട് പോകുമ്പോഴാണ് ഇതൊരു നിസ്സാര പ്രശ്നത്തിലാണ് ഈ എല്ലാ വിഷയങ്ങളും ബന്ധപ്പെട്ട് കിടക്കണമെന്ന് പിന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളിതിൽ ആളുകൾക്ക് തിരുത്തി കൊടുക്കേണ്ട ഒരു ധാരണ ആദ്യമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വിധി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാം അള്ളാഹു തീരുമാനിച്ച് നടപ്പിലാവുകയാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അത് ശരിയാണ്. പക്ഷെ നമ്മളെന്താ വെച്ചാൽ സാധാരണ ഇപ്പം നമുക്ക് നമ്മുടെ ആയുസ് അജിൽ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ അവധി നിശ്ചയിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് ഏത് കേസും സംഭവിക്കും, ഞാനിപ്പോൾ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സക്കോ അല്ലെങ്കിൽ നമ്മൾ വല്ല അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു ആശങ്കകളോ ഒന്നും വേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ദുരന്തം നടക്കുന്നത് കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടാവും. ഒരു മരണം നടന്നെങ്കിൽ എന്തേ എന്ന് നമ്മളൊരു ചോദ്യമുണ്ട്. അവിടെ ഒരു കാരണം അതിൻ്റെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ഇഷ്ടമുള്ളവരെ ഹിദായത്തിലാക്കുന്നു, യഹ്ദിമൈ യശാ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തുണ്ടാവും, ഒരാൾ നന്മയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചോദിക്കുക എന്തെങ്കിലും മാറാൻ കാരണം, ഞാൻ അങ്ങനെ ഒരു ആയത്ത് കേട്ടു അല്ലെങ്കിൽ ഒരു പ്രസംഗം കേട്ടു, എവിടെയും ഒരു കാരണങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായി

0: ഫസനു യസ്സിറുഹുലിൽ ഉസ്ര, ഞെരുക്കമുള്ളതിലേക്ക് എളുപ്പമെത്തുന്നതാണ്. സത്യത്തിൽ എന്താ വെച്ചാൽ ഈ കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഴുവൻ സാമ്പത്തിക കാര്യങ്ങളും അയാളെ കേന്ദ്രീകരിച്ചാലുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ സാങ്ഷൻ ചെയ്യണമല്ലോ, എങ്കിലേ ബാക്കി നടക്കുള്ളൂ. അപ്പോൾ പൊതുവെ എന്താ വെച്ചാൽ ഈ പിശുക്ക് മനസ്സിലുള്ള ആളുകൾക്ക് എന്താ വെച്ചാൽ പണത്തെക്കുറിച്ച് പറയുമ്പോഴേക്ക് അവരെന്തായിത്തീരും, ഭയങ്കര വൈകാരികത, ഭയങ്കര ദേഷ്യം, അങ്ങനത്തെ കുറേ സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവർ കൊടുക്കും. പക്ഷെ അവരാദ്യം അതെന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. അപ്പോൾ സ്വാഭാവികമായും എന്താ വെച്ചാൽ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മുടെ പണം എന്തായിരിക്കും, സാമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളേക്കാരം, എന്നാ സാധനം വേണം അല്ലെങ്കിൽ സാധനം വേണം. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം കേൾക്കുമ്പോൾ ഒരു പിശുക്കുള്ള ഒരാളുടെ പെരുമാറ്റത്തിൽ എപ്പോഴും ഇവർക്ക് വളരെ മോശം പെരുമാറ്റേ സാധ്യമാവുള്ളൂ. ഇതുകൊണ്ടാകുന്നൊരു ദുരന്തം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന് ഇയാളുമായുള്ള സംസാരങ്ങൾക്ക് തന്നെ ഇവർ മടിക്കും. കാരണം അതെന്തായിരിക്കും, എപ്പോഴും പ്രശ്നിക്കാരം. അത് നമുക്ക് അങ്ങനെ എന്ത് ചെയ്യും, അടുത്ത ഘട്ടത്തിൽ ഇയാളെ അവഗണിച്ച് ഇവർ മുന്നോട്ട് പോകും. അപ്പോൾ ഇയാള് ഈ കുടുംബനാഥൻ എന്ന നിലക്കുള്ള ഒരു അംഗീകാരം അയാൾക്ക് കിട്ടില്ല. അത് അയാളെ കൂടുതൽ വീണ്ടും എന്ത് ചെയ്യും, പ്രകോപിതനാക്കും. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ ഇതിലൂടെ എന്താ ഉണ്ടാവുന്ന വെച്ചാൽ, ചിലപ്പോൾ കുട്ടികൾക്ക് നല്ല പഠന സാധ്യത ഉണ്ടാവും, പക്ഷേ സാമ്പത്തിക പിശുക്കുകൊണ്ട് അവർക്കതിൻ്റെ വഴി തുറന്നു കൊടുക്കൂല. നല്ല ജീവിത സൗകര്യങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും, പക്ഷേ എന്ത് ചെയ്യും, നല്ല കുടുംബത്തിൽ ജനിച്ചിട്ട് മറ്റുള്ളവരൊക്കെ സുഖമായി ജീവിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാന കാര്യങ്ങളാണ് ജീവിക്കുന്നതിൻ്റെ മാനസിക സംഘർഷം ഈ കുട്ടികൾ അനുഭവിച്ച് അവർ മാനസികമായി തകർന്നു പോകും. നമ്മൾ എണ്ണുകയാണെങ്കിൽ ഈ ഒരു മനസ്സ് ഒമയൂക്ക ശുഹനഫ്സിന്നല്ലേ, ആ മനസ്സിൻ്റെ പിശുക്കുന്ന ഒരാൾ രക്ഷപ്പെട്ടാൽ അത് തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഒരൊറ്റ സിംഗിളായ ഒരു പ്രശ്നം മതി ഒരു കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളും താറുമാറാവാൻ എന്നതാണ് അതിലുള്ള ഒരു ആശയം.
1: അതെ, ഇതിൽ ഇപ്പം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, അദ്ദേഹം വേണ്ടതുപോലെ തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ എടുത്തുപയോഗിക്കാൻ അനുവാദം കൊടുത്തല്ലോ. അപ്പം ശരിക്കും ഇങ്ങനെ ഒരു പിശുക്കിൻ്റെ അവസ്ഥയിൽ പോകുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ വാപ്പ ഉള്ള വീട്ടിലെ ആളുകൾ അതെങ്ങനെയാണ് മറികടക്കേണ്ടതെന്നാണ്
0: അത് പറയാം. അതിലിപ്പോൾ ആദ്യം എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പിശുക്കിൻ്റെ ഒരു അവസ്ഥ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കലാണ് ഏറ്റവും നല്ല മാർഗം. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ വെച്ചാൽ അവർക്കിത് എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും എത്ര മനസ്സിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും എന്ത് ചെയ്യൂല, ഈ പണത്തിൻ്റെ കാര്യം വരുമ്പോഴേക്കിനും ഇവരുടെ ഒരു മാനസികാവസ്ഥ മാറും. അവർക്ക് നല്ലത് എന്താ വെച്ചാൽ ഒരു നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യുക, വീടിൻ്റെ കാര്യങ്ങൾക്ക് വൈഫിനെ ഏൽപ്പിക്കാം, ഏറ്റവും നല്ല പരിഹാരം അതാണ്. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ മൊത്തത്തിൽ അവർ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ചിലവഴിക്കും, ചിലപ്പോൾ അവർക്കത് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവൾ പറയണത് ഇപ്രാവശ്യം തന്ന പൈസയിൽ എനിക്കൊരു 1500 റുപ്യ ബാക്കിയായി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കരമായ സന്തോഷമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ചിലവഴിക്കൽ ഇനി ഇവളാവട്ടെ എന്ന് തീരുമാനിക്കും. അത് അവളിലൊരു വിശ്വാസത ഉണ്ടാക്കും, പിന്നെ അവൾ ചോദിക്കുന്നതിനൊക്കെ പണം കൊടുക്കാൻ അയാൾക്ക് പ്രശ്നമില്ലാതായി മാറും. ആ വിശ്വാസം അവൾ വളരെ അവകാശപ്പെട്ടതിനെ ചിലവഴിക്കുള്ളൂ, വളരെ ശ്രദ്ധിച്ചേ ചിലവഴിക്കുള്ളൂ എന്നുള്ളൊരു ബോധം സൃഷ്ടിക്കാൻ എന്ത് ചെയ്യും, കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പറ്റും. ഇനി എന്താ വെച്ചാൽ ഇങ്ങനെ സ്വയം തിരിച്ചറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ സ്വാഭാവികമായും എന്ത് ചെയ്യുക, നമ്മൾ അവരോട് എന്ത് ചെയ്യും, പിന്നെ അവരോട് പണം വാങ്ങുന്നതിന് ഓരോ ആവശ്യങ്ങളുമായിട്ട് അപ്പപ്പോൾ ചെല്ലുന്നതിന് ഉപരി എന്ത് ചെയ്യുക, ഒരു ദിവസത്തേക്കുള്ളതോ അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതോ ആയ ഒരു സംഖ്യ ഒന്നിച്ച് വാങ്ങാൻ ശ്രമിക്കുക. അത് കഴിയുമ്പോൾ അടുത്ത സംഗതി, ഓരോ വിഷയങ്ങളും ഇങ്ങനെ വേറെ വേറെ പറയുമ്പോഴാണ് ഇവർ പ്രകോപിതരാ. അങ്ങനെ സാധിക്കും നോക്കുക. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അവസാനത്തെ വഴി എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ രണ്ട് മാർഗ്ഗമാണ്. ഒന്ന്, ചെറിയൊരു സോഴ്സ് ഇദ്ദേഹത്തെ ആശ്രയിക്കാതെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുക, അതാണ് ഒരു വഴി. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നം, ഒരു മാനസിക അസുഖം ഇയാൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ പെരുമാറുമ്പോൾ അയാളുടെ പ്രതികരണങ്ങളോ അയാളുടെ ദേഷ്യങ്ങളൊന്നും നമ്മളെ ബാധിക്കാതെ പോവും. അത് മുമ്പ് അങ്ങനെയാണ് എന്നുള്ളൊരു ധാരണയിൽ എന്തേ ഏറ്റുമുട്ടാനും പ്രശ്നത്തിനും പോവാതെ തൽക്കാലം അതൊരു രോഗത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഡീൽ ചെയ്ത് പോവുക.
1: ഖുർആൻ ശരിക്കും അങ്ങനെയാണല്ലേ പറഞ്ഞേ,
0: അതെ,
1: ഇത് മനസ്സിൻ്റെ ഒരു രോഗാവസ്ഥയാണെന്ന് തന്നെയാണ്. യൂക ശുഖ നഫ്സിഹി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കിട്ടുമല്ലോ.
0: അതെ.
1: പിന്നെ എനിക്കതിൽ തോന്നിയൊരു കാര്യം, ഇപ്പം ഒരു കൂട്ടുകുടുംബ സംവിധാനമാണെങ്കിൽ, ഇപ്പം മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മാനെ കൊണ്ട് സാധനങ്ങൾ ചോദിപ്പിക്കലും ഇതും വാപ്പാന്റെ അടുത്ത് കാവാതിരിക്കുക എന്നുള്ള നല്ലൊരു പരിഹാരമാണല്ലോ
0: അല്ലേ.
1: ഒരു മക്കളൊക്കെ വളർന്നു വന്നാൽ ഇനിയെങ്കിലും ഉമ്മാക്ക് സമാധാനം കിട്ടണം, ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കണം എന്നുള്ളടത്തേക്ക് മക്കൾ എത്തലൊരു പരിഹാരമാണല്ലോ.
0: തീർച്ചയായും മുതിർന്ന മക്കൾ ഉണ്ടാകുമ്പോൾ അതൊരു പരിഹാരം തന്നെ. അതായത് വീട് അദ്ദേഹത്തെ ആശ്രയിക്കാതെ പിന്നെ മുന്നോട്ട് പോകാനുള്ളൊരു വഴി ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ അതിവിടെ എന്താ വെച്ചാൽ ഇദ്ദേഹം എന്ത് ചെയ്യും, പൊതുവെ കുടുംബത്തിൽ നിന്ന് എന്ത് ചെയ്യും, പുറത്ത്

0: ക്കപ്പെടുന്നുള്ളതാണ് അതുകൊണ്ടുണ്ടാകുന്ന കാര്യം.
1: മൂപ്പര് ദുർബലനാകുമ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്യൂല.
0: അതെ അതെ. പിന്നെ നമുക്കിപ്പോൾ ഖുർആനികമായി മനസ്സിലാവണം എന്താ വെച്ചാൽ, ഇത് മാറിക്കിട്ടാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ചെലവഴിക്കൽ തന്നെയാണ്. നമ്മളെന്ത് ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ പണം എടുത്ത് കൊടുത്തിട്ട് തന്നെ നമ്മുടെ മനസ്സിനെന്ത് ചെയ്യുക, കീഴ്പ്പെടുത്തുക. അങ്ങനെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റും അയാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ.
1: ഇതിന് വേറൊരു വശമുള്ളത്, നല്ല കഴിവുള്ള കുറേ വിദ്യാഭ്യാസപരമായ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, സാധ്യതകളുണ്ടാകും. അതൊക്കെ ഉണ്ടെങ്കിലും ഒരു ജോലിക്കും പോകാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കും. ചിലപ്പോൾ അയാൾ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിൻ്റെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ നാട്ടിലെ എന്തെങ്കിലും ഒരു ക്ലബിൻ്റെ ആളായിരിക്കും. എന്നിട്ട് അതിൻ്റെ മേൽവിലാസത്തിൽ ഇങ്ങനെ നടക്കും. ഇവനാണെങ്കിൽ വിദ്യാഭ്യാസപരമായി ഒരുപാട് സാധ്യത ഉണ്ടാകും, ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ടാകും, ഒരു PSC എഴുതി നോക്കിയിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ ഗൾഫ് റിട്ടേൺ ആയിരിക്കും. അങ്ങനെ ഒരു തൊഴിൽ ചെയ്യാതെ ജീവിക്കുന്ന ആളുകളുടെ കാരണം കൊണ്ട് മക്കൾക്കും കുടുംബത്തിനും ഭാര്യക്കൊന്നും കിട്ടേണ്ടത് കിട്ടാതെ പോകുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. ഭാര്യമാർ വളരെ കഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ആ ഒരു പ്രശ്നം അതിൻ്റെ വിധിയാണെന്നാണ് പൊതുവെ എന്ത് ചെയ്യല് സ്ത്രീകൾ വിചാരിക്കാറുള്ളത്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ വിചാരിക്കാറുള്ളത്. അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്?
0: അതെന്താ വെച്ചാൽ, ഇതും ഇതേപോലെ തന്നെ ഒരു കുടുംബത്തിനെ ആസകലം ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇത്. എന്താ വെച്ചാൽ, ഒരു കൃത്യമായ സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായും മാനസികമായും വരുന്ന ഒരു ഒരു ഒരു ത്യാഗം, നമ്മളൊരു എഫർട്ട് ചിലവാക്കാനുള്ള ഒരു മാനസികാവസ്ഥ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഒരു ത്യാഗ സന്നദ്ധ, അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവുക. അതാണ് ഈ പേഴ്സണാലിറ്റിയിൽ നമ്മൾ കാണുന്നത്. എന്തെങ്കിലും ഒരു ഗൗരവപരമായ ഒരു കാര്യം ഏറ്റെടുക്കേണ്ട ചെയ്യേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവുക. ഇങ്ങനത്തെ ആളുകൾ ചിലപ്പോൾ ചില കോഴ്സുകൾ കംപ്ലീറ്റ് ആക്കൂല, ഒരു ജോലിക്ക് ചേർന്നാൽ ഒരു 4 ദിവസത്തിനപ്പുറം പോകില്ല. കാരണം അവർക്ക് ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഒതുങ്ങി നിൽക്കാൻ അവർക്ക് കഴിയില്ല. ഇതൊരു ഭയങ്കര ദുരന്തമാണ് ഇത്തരം ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ. ഇവർക്ക് എന്താണ്ടാവുക വെച്ചാൽ, ഇവരെല്ലാറ്റും സ്കിപ്പ് ചെയ്യും. പക്ഷെ ഈ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ഇവരെ ജീവിതത്തിന്റെ അടിത്തറകളെ ഉയർത്തിക്കൊണ്ടു പോകുന്നതെന്നാണ് ഇങ്ങനെ വഴുതി പോകുന്നത്. അവസാനം അവർക്കൊരു നല്ല ഡിഗ്രി ഉണ്ടാവില്ല, അവർക്കൊരു ജോലി ഉണ്ടാവില്ല, അവർക്കൊരു വീടുണ്ടാവില്ല, ഒരുപക്ഷെ അയാളുടെ ഭാര്യയും കുട്ടികളും തന്നെ നിന്ന് പോവില്ല. കാരണം പ്രതീക്ഷകളില്ലാതാവുമ്പോൾ അവരെന്ത് ചെയ്യും, അവഗണിക്കും. പിന്നെ ഇവരിൽ നിന്ന് കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, മറ്റുള്ളവർ ആദരിക്കപ്പെടാതെ പോകും. അപ്പോൾ ഒരു വാപ്പ എന്ന അംഗീകാരം, ഭർത്താവ് എന്ന അംഗീകാരം അവർക്ക് കിട്ടാതെ പോകും. അങ്ങനെ എന്ത് ചെയ്യും, എല്ലാ അർത്ഥത്തിലും അവർ ഒഴിവാക്കപ്പെടും. ഇനിയിപ്പോൾ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയി ഞെരുക്കുക, അവസാനം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, ഇവർക്ക് ഒരു വീട്, ജോലി ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാവില്ല. ഇതെല്ലാം കൂടെ ഒന്നിച്ച് നിർവഹിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അവരുടെ ജീവിതം എന്ത് ചെയ്യും, എത്തിച്ചേരുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനത്തെ ആളുകൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ ഒന്നുമില്ലാത്ത, ആർക്കും വേണ്ടാത്തവരായി മാറും. പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റൊരു വശം കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ പറയണം. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നില്ല, ഒരു കൃത്യമായ ജോലി ചെയ്യണില്ല, ഒരു കൃത്യമായ ടൈമിൽ അവർ അധ്വാനിക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്താ അറിയോ, ഇവർ വെറുതെ നടക്കായിരിക്കും. ഇവർ വെറുതെ നടക്കുന്ന കാണുമ്പോൾ എന്ന് വെച്ചാൽ, വേറെയുള്ളവരൊക്കെ ഇവർക്ക് പണി കൊടുക്കും, ഉപകാരമില്ലാത്ത പണികൾ. നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകാണ്ട് തിരുവനന്തപുരത്തേക്ക് നിങ്ങളൊന്ന് കൂടെ വരും വയ്ക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, പോവും. ഭയങ്കര ത്യാഗമാണത്. പക്ഷെ അവനവൻ്റെ ജോലി ചെയ്യാനുള്ള മനസ്സില്ലാത്ത, കുടുംബത്തിൻ്റെ ഒപ്പം നിൽക്കാൻ മനസ്സില്ലാത്ത ആളവിടെ പോവും. എന്നിട്ട് ഒരാഴ്ച തിരുവനന്തപുരത്ത് RCCയിലെ ഒരു രോഗിനേറ്റ് നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ആ ഞങ്ങളെ കൂടെ എന്നെ ആളാണ് വന്നതെന്ന് അവർ പറയും. അപ്പോൾ എന്ത് ചെയ്യും, അടുത്ത ആൾ വിളിക്കും. പിന്നെ നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവരുടെ ഏൽപ്പിക്കും. അങ്ങനെ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ, ഇവർക്ക് സ്വന്തം ജീവിതത്തിൽ നിർവഹിക്കുന്നതിനേക്കാളും ഇരട്ടി ഭാരം ഇവരനുഭവിക്കും. അവിടെയൊക്കെ എന്ത് ചെയ്യും, അവരെ കുടുംബം ചിന്തിക്കുമ്പോൾ എന്താ, ഞങ്ങളെ കാര്യങ്ങൾക്ക് ഒഴിവില്ല, വേറെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറെ ഇവരെന്ത് ചെയ്യും, മാനസികമായി പ്രയാസപ്പെടും. തീർച്ചയായും ഇങ്ങനത്തെ വ്യക്തിത്വങ്ങൾ ധാരാളമുണ്ട് ഈ ഒരു പുതിയ സമൂഹത്തിൽ. ഈ മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അലസമായി ഇരിക്കണ ആളുകളുണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു ചായ മക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്നും കണ്ടതാണ്, അവിടെ ഒരു പയ്യൻ, ഇപ്പോൾ ട്രൗസറാണുള്ള ആൾക്കാരുണ്ട്. എന്നാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും റെയ്ഹാന ഹയാത്തി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല വസന്തകാലത്താണ്. എല്ലാ ടൈമിലും രാവിലെ നമ്മൾ സുബ് പള്ളി കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ഉണ്ടാവും, പിന്നെ രാത്രി ദൈനിപ്പതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അയാൾ അവിടെ ഉണ്ടാവും. വെറുതെ ആ തിണ്ണയിൽ അങ്ങനെ ഇരിക്കും. അങ്ങനത്തെ എത്ര ആളുകൾ, അയാൾക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെന്നൊക്കെ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് പോയി വേറെന്തൊക്കെയോ ചെയ്ത് തൻ്റെ കുടുംബവും തൻ്റെ മക്കളുമൊക്കെ വഴിയാധാരമായി പോകുന്ന വ്യക്തിത്വം. അവരൊക്കെ വീട്ടിലുള്ള സ്ത്രീകളും കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തിലായിരിക്കും.
1: ഇതിൽ എനിക്ക് പറയുന്നത്, ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാവാൻ പാരൻസിൻ്റെ ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് അറിയുന്ന ഒരു കേസിൽ, വാപ്പാക്ക് ചെറിയൊരു പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷൻ വെച്ച് മൂപ്പര് വീടങ്ങനെ തള്ളിക്കൊണ്ടുപോകണം.
0: അതെ അതെ.
1: വാപ്പ എന്ന് അവസാനിക്കണോ അന്ന് മുതൽ അവന്റെ കാര്യം കട്ടപ്പുകയാണ്. അപ്പോ ഈ രീതിയിൽ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് രണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യും, മൂപ്പര് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും വാപ്പാരും അങ്ങളാരും ഒക്കെ കൊടുക്കണത് വെച്ചിട്ട് ആശുപത്രിയും കാര്യമൊക്കെ മാനേജ് ചെയ്ത് പോകും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വിഷയം, ഇതെന്റെ വിധിയാണെന്നുള്ളത്.
0: അപ്പൊ
1: ഇങ്ങനെ ഈ ആളുകളെ ഇതേ അവസ്ഥയിൽ നിലനിർത്തുന്ന ഇത്തരം ഘടകങ്ങൾ അതിന്റെ ഭാഗമാവുന്നവരോട് നമ്മൾ എന്ത് പറയും?
0: അതെ, അതെന്താ വെച്ചാല് അവിടെ പാരന്റ്സാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെല്ലാ കാര്യവും നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരുടെ കയ്യിൽ എന്ത് ചെയ്യും, സാമ്പത്തികമായ വരുമാനങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ അതെങ്ങനെ ചെലവഴിക്കണം എന്ന് അവരെ നമ്മളെ പഠിപ്പിക്കണം. അപ്പൊ സ്വാഭാവികമായി എന്താന്ന് ചോദിച്ചാൽ അവരുടെ ആവശ്യങ്ങൾക്ക് ഇനി മുതൽ എന്ത് ചെയ്യരുത്, നിനക്കൊരു പിന്നെ ബനിയം വാങ്ങാൻ നീ എൻ്റെ അടുത്ത് പൈസ ചോദിക്കരുത്, അതിന് നീ ഒരു വഴി കണ്ടെത്തണം. അത് എന്നല്ലേ എനിക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ എന്താ നമ്മൾ ഇത്രയും മുതിർന്ന ആളുകൾ അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ പൈസ ചോദിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു അഭിമാനമല്ലേ. അതുപോലെ പിന്നെ നാളെ നിനക്ക് വൈഫുണ്ടാവും, അപ്പോൾ നിൻ്റെ വൈഫിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീ എന്നോട് പണം ചോദിക്കുമ്പോൾ വൈഫിന് നിന്നെ ഒരു ബഹുമാനം ഉണ്ടാവില്ല, ഒരു ആദരവും ഉണ്ടാവില്ല, അവളൊരു പക്ഷേ നിൻ്റെ കൂടെ നിൽക്കാനും പോലും തയ്യാറാവില്ല. അപ്പോൾ ഇത് നമ്മൾ ജീവിതത്തിൽ ശീലിച്ചു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് സ്വയം സമ്പാദിക്കാനും സ്വയം പണം കണ്ടെത്താനും തൻ്റെ കാര്യങ്ങൾ നടക്കാത്തൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, വരും. ഇനി ഇങ്ങനെയൊന്നും തയ്യാറാവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ പണത്തിന് എന്തോ കാര്യമായൊരു പ്രശ്നം പറ്റി ഇനി ഇത് മുന്നോട്ട് പോവാത്തൊരു പ്രതിസന്ധി നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ടെങ്കിലും അവരെ രംഗത്തിറക്കാൻ പറ്റണം. അതിൽ പാരൻസ് മടി കാണിച്ചാൽ എന്താ വെച്ചാൽ ഇവർ കൊടുക്കുന്ന പണം കൊണ്ട് അയാൾ ഒരു ഈ വാപ്പൻ്റെ നിന്ന് പണം വാങ്ങിയിട്ട് ഭാര്യനെയും കുട്ടികളെയും നോക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ആ പെണ്ണിൻ്റെ ഒരു അഭിമാനം വളരെ വലുതല്ലേ, എത്ര വലിയ മാനസിക പ്രയാസമാണ് അനുഭവിക്കുക. അപ്പം അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ വളർത്തുന്ന സമയത്ത് തന്നെ അവരെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ്.
1: ഇതേപോലെ അതിൻ്റെ അനുബന്ധം തന്നെയാണ്, ചില നല്ല ബിസിനസ് ഫേമുകളൊക്കെ ഉണ്ടാകും.
0: അതെ,
1: ഇപ്പം ഈ ബിസിനസ് ഫേമിൽ ഇവനങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഇവൻ ആവശ്യമുള്ളത്ര എടുക്കാൻ
0: പറ്റുന്നുണ്ടാവും.
1: ഈ പണം വിലയില്ലാത്ത പണമായതുകൊണ്ട് അതാണ് പലപ്പോഴും
0: അതെ
1: തെറ്റായ വഴികളിലേക്കൊക്കെ പോവുക. അപ്പം ശരിക്ക് ഞാൻ വെറുതെ ഒരു സജഷൻ ചോദിക്കുകയാണ്, ഇപ്പം നല്ലൊരു ബിസിനസ് നടത്തുന്ന ഒരു വാപ്പ അവനൊരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് അതിനൊരു സാലറി കൊടുത്ത് പിന്നെ മറ്റിന്റെ പ്രോഫിറ്റ് കൊടുത്ത് അങ്ങനെ പോകലല്ലേ ഐഡിയൽ?
0: ഇനിയിപ്പോ എന്റെ ഒരു കടയാണെന്ന് വിചാരിക്ക, ഞാൻ അതിൽ നിന്ന് പണം എടുക്കുന്നതിന് പോലും എനിക്ക് എന്ത് വേണം, ഒരു വ്യവസ്ഥ വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ആ കച്ചവടം നിലനിൽക്കുമോ? അതിന്റെ ലാഭത്തിന് ഒരു പെർസെന്റേജ് ഉണ്ടാവൂലേ, അതിനൊരു കണക്ക് വേണ്ടേ? ഇപ്പം എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ നമ്മളത് ഇതിനൊക്കെ നഷ്ടമായിരുന്നോ ലാഭമായിരുന്നോ എന്നറിയണമെങ്കിൽ പോലും ഞാൻ എടുത്ത പൈസ എത്ര, അത് ഞാൻ വൗച്ചർ ചെയ്തെടുത്തില്ലെങ്കിൽ ആ കണക്ക് കിട്ടുമോ? അതുകൊണ്ട് ഒരു സംഗതിയിലും എന്ത് ചെയ്യാൻ പറ്റൂല, നിനക്ക് ആവശ്യമുള്ള പണം എടുത്തോ എന്നുള്ള ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായ എല്ലാ ക്രമങ്ങളും തെറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ സതൊക്കെ കൊടുക്കുമ്പോൾ പോലും എന്താണ് അതിൽ ഇസ്രാഫ് വേണ്ടാറിന്, നല്ല കാര്യമല്ലേ, അത് എത്ര കൊടുത്തു വെച്ചാൽ അള്ളാഹുവിൻ്റെ റിക്കാർഡ് ഉണ്ടാവൂലേ എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടതല്ല. നമ്മളെ കൊടുക്കുന്ന ആൾക്ക് അത് ആവശ്യമുണ്ടോ, അതിനത്ര വേണോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ സ്വതൊക്കെ കൊടുക്കുന്നതിലും എന്ത് വരും, ദുർവ്യയം വരും എന്ന് പഠിപ്പിക്കപ്പെട്ടതാണ്. അപ്പം അതിൽ വളരെ പ്രധാനമാണെന്ത്, നമ്മൾ അവനുണ്ടെങ്കിൽ നിനക്ക് നീ ഇതിൻ്റെ ഇന്നൊരാളാണ്, ഇതിൻ്റെ ഒരു PRO ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അസിസ്റ്റൻ്റ് മാനേജറാണ് എന്ന് പറഞ്ഞ ഒരു ചെയറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവനൊരു ബോർഡും വെച്ചിട്ട് എന്ത്
1: ചെയ്യുക,
0: അവൻ എന്ത് ചെയ്യുക, ഒരു കൃത്യ ശമ്പളം വെച്ചു കൊടുക്കുക, ആ ശമ്പളം കറക്റ്റായിട്ട് വാങ്ങുക, അതവൻ വരാത്ത ദിവസങ്ങളിൽ അതെന്ത് ചെയ്യണം, ലീവ് മാർക്ക് ചെയ്യുക, അവൻ ആ പണം കൊടുക്കാതിരിക്കുക. അതല്ലെങ്കിൽ എന്താ അറിയോ, അടുത്തൊരു സ്ഥലത്തോ ജോലിക്ക് പോകേണ്ടി വന്നാൽ അവനെ കൊണ്ട് എന്ത് ചെയ്യൂല, ആ ജോലിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല.
1: ഇതേപോലെ ഒരു ആഡിങ് കൂടി ആവശ്യമുണ്ട്.
0: അതെ,
1: അതായത് പിന്നെ നിങ്ങളിപ്പോ ഈ പറഞ്ഞൊരു പ്ലാൻ ഉണ്ടല്ലോ, ഇത് മക്കളെടുത്ത് പറയാൻ പാരന്റ്സിനുള്ള തടസ്സം ഇത് സ്നേഹക്കുറവാണെന്ന് തോന്നുന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് കല്യാണം ആലോചിക്കുന്ന പല രക്ഷിതാക്കളും അവർക്ക് അവരെ ഒരു ലൈംഗികമായ വിശുദ്ധി നിലനിർത്തുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ അവൻ്റെ അടുത്ത് ഒരു ഫീൽസും ഉണ്ടാവില്ല, ഒരു കുട്ടിയും കൂടി ഇവിടെ കയറി വന്നാൽ ഒരു ഇത്രയും കൂടി അല്ലേ അരിയിടേണ്ടതുള്ളൂ എന്നാണ് ചിന്തിക്കുക. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ശരിയും ഒരു തെറ്റും ഉണ്ടല്ലോ. അപ്പം ഇത് പിന്നെ തുറന്നു പറയാൻ കഴിയൂല. അതേപോലെ തന്നെ ഇതൊന്നും ഇല്ലെങ്കിലും ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കൊരു ശമ്പളം ഇവിടെ ഉണ്ട് എന്ന് പറയാൻ എന്ത് ചെയ്യില്ല, ഇവർക്ക് ഇവർ വളർത്തിയ രീതി അനുസരിച്ച് അത് സ്നേഹക്കുറവ് വരുമെന്ന് തോന്നുന്നു.
0: ഈ വിഷയത്തിൽ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ മക്കളുമായിട്ടുള്ള എല്ലാ സംഗതികൾക്കും എന്ത് ചെയ്യാണ് അഡ്വൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിപാടി. അഡ്വൻസ് അപ്പോൾ അവൻ വിവാഹം കഴിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവൻ്റെ മുന്നോട്ട് പോക്കിനുള്ള ചെലവുകൾ എവിടെ നിന്ന് സ്വരൂപിക്കും, അതിനെന്താണ് വഴി എന്നതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, ഒരു തീരുമാനമുണ്ടാവണം. ഇനിയിപ്പോൾ വാപ്പ കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ കൊടുക്കലിൻ്റെ രൂപം എങ്ങനെയാണ് അതെന്തായിട്ടുള്ളത്, അല്ലെങ്കിൽ ജോലി കിട്ടുമ്പോൾ നീ എനിക്ക് എന്ത് ചെയ്യുക, തിരിച്ചു തരിക, അതല്ലെങ്കിൽ ഇത്രേ ഞാൻ തരുള്ളൂ ബാക്കി നീ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നീ ഇന്നൊരു ജോലിക്ക് പോവുക, എന്തെങ്കിലുമൊക്കെ നമ്മൾ അഡ്വാൻസ് ചെയ്യണം. എന്ന് വെച്ചാൽ നേരെ ഓരോ സംഗതികൾ വരുമ്പോൾ നമ്മൾ അപ്പം പറയുമ്പോൾ എന്താ വെച്ചാൽ ഓ വാപ്പക്കത്തിരാളുടെ മടി കൊണ്ടാണ് ഇന്നെ ഇടങ്ങാറാക്കുകയാണെന്നൊക്കെ പറയും. ഏത് കാര്യവും അങ്ങനെയാണ്, കുട്ടികളോടുള്ള ഏത് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറ്റാതെ വരുന്നത് നമ്മൾ എന്ത് ചെയ്യാണ് അതൊരു വഷളാകുന്ന സന്ദർഭത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പം പറയാൻ പറ്റൂല. ഒരു മൊബൈൽ ഫോൺ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നാളെ പറഞ്ഞില്ലേ, മൊബൈൽ ഫോൺ കൊടുക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ നിന്നെ എനിക്ക് നല്ല വിശ്വാസമായതുകൊണ്ട് ഞാൻ മൊബൈൽ ഫോൺ വാങ്ങി വരുന്നില്ല. പക്ഷെ മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയാൽ മനുഷ്യന്മാരല്ലേ, നിന്റെ അടുത്തും പിഴവ് പറ്റാലോ. അതുകൊണ്ട് എന്ത് ചെയ്യും, നിന്നെ സംശയിച്ചിട്ടൊന്നുമല്ല, ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ പരിശോധിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലെന്ത് ചെയ്യുക, എന്ത് പിന്നൊരു സംശയം ചോദിക്കൂല. അത് നമ്മൾ വാങ്ങുമ്പോഴുള്ള കരാറാണ്. മാത്രമല്ല പരിശോധിച്ചിട്ട് അതിലെന്തെങ്കിലും വേണ്ടാത്തരം കാണുകയാണെങ്കിലോ എന്ത് ചെയ്യൂല, പിന്നെ മൊബൈൽ നീ ഉപയോഗിക്കൂല എന്ന് പറയുന്നതും, ഒരു മൊബൈൽ എന്തെങ്കിലും അശ്ലീലങ്ങൾ കാണുന്ന സമയത്ത് ഇനി മൊബൈൽ നിനക്ക് തരില്ല എന്ന് പറയുന്നതും തമ്മിൽ എന്തുണ്ട്,
1: വലിയ
0: വ്യത്യാസമുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി കാണണം. ഇനിയിപ്പോൾ നമ്മൾ പറയാം, അനക്ക് 24 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു സഹായം ഉണ്ടാവില്ല, നീ സ്വന്തമായി എല്ലാം നേടണം എന്ന് പറയുമ്പോൾ അവനിങ്ങനെ 22 വയസ്സാകുമ്പോൾ ആലോചിക്കും, 2 കൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം എന്തായാലും അതൊക്കെ അഡ്വൻസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ഗുണങ്ങളാണ്. അപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നേരത്തെ പറയാം. അപ്പോൾ അവർക്കും പ്രശ്നം ഉണ്ടാവില്ല, അവർക്കും പ്രശ്നം ഉണ്ടാവില്ല അന്നല്ലേ, അപ്പോഴേക്കിനെ നമ്മളൊരു വഴി കാണുന്നുള്ളതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ കാണാൻ പറ്റും. ഇത് പാരൻസിന് എന്തെങ്കിലും പാരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കും. ഇപ്പോൾ മിക്കവാറും രക്ഷിതാക്കൾ കുട്ടികൾ സംസാരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിനെ കോളേജ് പറഞ്ഞയക്കുന്ന സമയത്ത് നമ്മൾ പറയണത്, നിന്നെ നീ നല്ല പഠിക്കണം, നീ ഉയർന്ന് പഠിച്ചു പോകണം എന്നാണ് ആഗ്രഹിക്കണം. പക്ഷേ പൊതുവെ നീ ഒരു പെൺകുട്ടിയാണ്, അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, കോളേജ് പോകുമ്പോൾ ആൺകുട്ടികളുണ്ടാവും, എല്ലാ നിലക്കും എന്ത് ചെയ്യാം, മിക്സഡ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ വഴി തെറ്റാം. ഒരു കാര്യം പറയാം, കോളേജിൽ അങ്ങനത്തെ വല്ല ബന്ധങ്ങളും നിനക്കുണ്ടായാൽ ആ കോളേജിലേക്ക് പിന്നെ
1: പോകാൻ പറ്റില്ല
0: എന്ന് നമ്മൾ പറയണതും, എന്തെങ്കിലും കണ്ടുപിടിച്ച് പ്രിൻസിപ്പളിൽ വിവരം കിട്ടുമ്പോൾ ഇനി കോളേജ് പോകണ്ടെന്ന് പറയണതും തമ്മിൽ എന്തുണ്ട്
1: വ്യത്യാസം,
0: ഭയങ്കര വ്യത്യാസമുണ്ട്.
1: വിവാഹമൊക്കെ അങ്ങനെ
0: തന്നെയാണ്,
1: ഡിഗ്രി സെക്കൻഡ് ഇയർ ആകുമ്പോൾ ചെയ്യേണ്ടി വരും.
0: അതെ
1: എന്ന് പറയാലോ.
0: അതെ, എന്നിട്ട് പക്ഷേ ഡിഗ്രി ആ സമയത്ത് എത്തുമ്പോൾ ഇപ്പൊ കല്യാണം വേണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളന്നില്ല.
1: നമ്മൾ ഈ ഏരിയയിൽ നിന്ന് മറ്റേ ഏരിയയിലേക്ക് പോകണം. അതായത് ഒന്നിപ്പോ നമ്മൾ പിഷ്കനെ കുറിച്ച് പറഞ്ഞു, 2 തീരെ പണിയെടുക്കാത്തവനെ കുറിച്ച് പറഞ്ഞു. ഇനി വേറെന്താന്ന് വെച്ചാൽ, സമ്പാദിക്കാനുള്ള ആർത്തി കൊണ്ട് ആകെക്കൂടെ എല്ലാവരുടെ അടുത്തുനിന്നും പണം വാങ്ങി അങ്ങനെ പോയി പോയി അവസാനം ഇരിക്കണ പേരെ വിൽക്കേണ്ടി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോഴും ഈ പെണ്ണും ഈ കുട്ടികളും അത് വിധിയാണെന്ന് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യും, പതുക്കെ വാടക വീട്ടിലേക്ക് നീങ്ങും. എന്താണ് അതിലുള്ളൊരു,
0: അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിക്കവാറും എന്താ വെച്ചാൽ, നമ്മുടെ ചുറ്റുപാടിൽ കാണുമ്പോൾ മനുഷ്യന് അതേപോലെ ആകാനുള്ള ആഗ്രഹങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കുറേ ബിസിനസ്സുകൾ, നല്ല നല്ല വാഹനങ്ങളൊക്കെ ആകുമ്പോൾ എനിക്കും അങ്ങനെ ആവണം എന്നാണ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരാളെ പരിശോധിക്കുകയാണെങ്കിൽ, അയാളൊരു സുപ്രഭാതത്തിൽ എന്തല്ല, അയാളെ പരിചയങ്ങളും ബന്ധങ്ങളും ഉപയോഗിച്ച് കുറെ കടം വാങ്ങി ലോൺ എടുത്തിട്ട് അയാൾ പെട്ടെന്ന് കടകൾ ഉണ്ടാക്കിയതല്ല. അയാൾ ചെറിയൊരു പെട്ടിക്കടയിൽ നിന്ന് അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് നിന്ന് വന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ, നമ്മൾ എന്തിൽ പണം മുടക്കുമ്പോഴും ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, നമ്മൾ മുടക്കുന്ന പണം ബിസിനസ്സല്ലേ മുഴുവനും പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ അങ്ങനെ മുഴുവൻ പോയാലും എന്തുണ്ട്, അത് പരിഹരിക്കാൻ, അതിൻ്റെ കബറക്കോ എൻ്റെ പരലോകത്തുക്കോ എന്നെ ബാധിക്കാതെ പരിഹരിക്കാൻ എൻ്റെതായി തന്നെ ഇവിടെ എന്തുണ്ട്, ഒരു സ്വത്തുണ്ട് എന്നെന്ത് ചെയ്യണം, നമുക്ക് ബോധ്യം വേണം. അതല്ല, ഇനി പാർട്ട്ണർമാരെ ചേർക്കാം. പാർട്ട്ണർമാരെ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ, ഈ പാർട്ട്നേഴ്സ് ഇതിൽ പൂർണ്ണമായും ഇൻവോൾവ് ചെയ്യണം. ഏത് ഈ ബിസിനസ്സിൽ, അതായത് പല ആളുകളും പാർട്ട്ണർമാരെ ചേർക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ നടത്താൻ പോണ ബിസിനസ്സിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ട് നീ പൈസ തന്നോ നിനക്ക് മന്ത്രി ഇത്ര ലാഭം കിട്ടും എന്നാണ് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരാ ലാഭം മാത്രമേ പ്രതീക്ഷിക്കുള്ളൂ. പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവസാനം ഈ കച്ചവടം പരാജയപ്പെടുമ്പോൾ അവർ തന്ന പൈസ ചോദിക്കും. നേരെ മറിച്ച് അവർ ബിസിനസ്സിൻ്റെ പാർട്ട്നേഴ്സ് ആണെങ്കിൽ ചോദിക്കൂലല്ലോ, ഏയ് അത് നഷ്ടം വന്നാൽ നീ നമ്മുടെ ബിസിനസ് 25% നിനക്കുള്ളത്, അപ്പോൾ 25% ലാഭം നിനക്ക് കിട്ടും, 25% നഷ്ടവും നീ വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ബാധ്യതയില്ല. അവിടെ നമ്മളത് മാത്രമേ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുള്ളൂ, ബാക്കി നഷ്ടപ്പെടൂല. പിന്നെ മറ്റൊരു കാര്യം നമ്മളെപ്പോഴും പറയും, എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട 2, 3, 4 ആളുകളോട് അഭിപ്രായം ചോദിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. പലപ്പോഴും നമ്മുടെ സമ്പത്ത് മുഴുവൻ പോയി നമുക്ക് പറ്റുന്നൊരു അബദ്ധം ചിലപ്പോൾ നമ്മൾ പിന്നെ ഒരാളെ കാണുമ്പോൾ, ഇതെനിക്കും പറ്റിയത് തന്നെയാണ്, ഇതിങ്ങനെ തന്നെ വരുള്ളൂ, നമ്മൾ എടുക്കുന്ന ആ ലോൺ അടച്ച് തീർത്തിട്ട് നമ്മളെ പണിക്കാർക്ക് പൈസയും കൊടുത്തിട്ട് അതുമൊന്നൊരു ലാഭം കിട്ടുക എന്നുള്ളത് എന്തായാലും ഉണ്ടാവില്ല എന്ന്, അതുകൊണ്ടാണ് എൻ്റെ കച്ചവടം പരാജയപ്പെട്ടത്, പിന്നെ ആ പണിക്ക് നമ്മൾ പോകണ്ടല്ലോ. അപ്പൊ ചോദിച്ചറിയുകയും അന്വേഷിക്കുകയും ചെയ്യാന്നുള്ളത്. പിന്നെ പോകുന്ന പൈസ എന്ത് ചെയ്യണം, നമ്മളെടുത്ത് ഉണ്ടാവണം. ചില കുറച്ച് ലാൻഡോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീടെങ്കിലും എന്ത് ചെയ്യണം, അതിന് അതില്ലാതെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നതും നാട് വിട്ടു പോകുന്നതും പിന്നെ മുഴുവൻ ദീനിൽ നിന്ന് പുറത്തു പോകുന്നതും കുടുംബം അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നതൊക്കെ ഈ ആലോചന ഇല്ലാത്ത പ്രവൃത്തികളെ കൊണ്ടാണ്.
1: അതെ, ഇതിലിപ്പോൾ പലപ്പോഴും ഈ ബിസിനസ് രംഗത്തുള്ള ഇൻസ്പയറിംഗ് ടോക്കുകൾ ഉണ്ടാവും, പ്രേരണ കൊടുക്കണേ.
0: അതെ അതെ,
1: ടോക്കുകൾ ഇതിപ്പോ ഇതിപ്പോ ഏത് രംഗത്തും ഇന്നത് ഒരു അതൊരു വരുമാന മാർഗ്ഗമാണ്.
0: അതെ അതെ,
1: യൂട്യൂബ് ചാനലുകൾക്കും ബാക്കിയൊക്കെ. അപ്പൊ ഇങ്ങനെ വിജയിച്ച കഥകളാണ് പറയാം. ഈ വിജയിച്ച കഥകൾ പറഞ്ഞ് പെടുന്ന ആളുകളുണ്ടല്ലോ, ധാരാളം ആളുകളുണ്ട്, അവരുടെ അടുത്ത് ഒരു രണ്ടു വാക്ക് പറയണം തോന്നുന്നുണ്ട്.
0: അതന്നെ ഇപ്പം എന്താ വെച്ചാല്, നമ്മൾ അയാളത് പറയുമ്പോൾ പറയാത്ത എത്രയോ പരാജിതർ അപ്പുറത്ത് കിടക്കണം, മനസ്സിലായി? അവരുടെ അനുഭവങ്ങൾ ആരും അവരെ കൊണ്ട് പറയിപ്പിക്കുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒരു ഒരു ഭാഗ്യം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അവരത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും അവരൊരു സീറോയിൽ നിന്നാണ് എന്ത് ഇത് വന്നത്. ആ സീറോയിൽ തന്നെ നമ്മൾ വരണം. ഇപ്പൊ എത്തി നിൽക്കുന്നത് മാത്രം നോക്കിയാൽ പോരാ, ആ സീറോയിൽ നമുക്ക് അവരുയർന്ന അതേ പടികളിലൂടെ കയറാൻ പറ്റുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് എന്താന്ന് വിചാരിച്ചാൽ, അവർക്ക് ഇപ്പൊ നിലവിലുള്ള എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ ഇപ്പൊ അങ്ങോട്ട് കടം വാങ്ങി ലോൺ എടുത്ത് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചാൽ അതൊരു ശരിയായ രൂപമല്ലല്ലോ അത്. അതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. നല്ല ആലോചനയും ചിന്തയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോകും.
1: ശരിക്കും ഈ ഇപ്പൊ ഈ സാമ്പത്തിക കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ ബിസിനസ് വികസിപ്പിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, അതേപോലെ ഇൻകം വരാ, വരവ് ചെലവ്, ഇതിലൊക്കെ ഇപ്പോ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും അയാളുടെ പാതിയായി നിൽക്കുന്ന ഭാര്യ, ഇവര് പെട്ടെന്ന് മരിക്കുന്നതോടുകൂടെ എല്ലാ ലോഡും കൂടി അവരുടെ അടുത്തേക്ക് വരണം. അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള കുടുംബങ്ങളിലെ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ അവസാനിച്ച പിന്നെ എന്നോടാണ് ചോദിക്കുക എന്നുള്ളൊരു വിഷയം ഉണ്ടല്ലോ. അപ്പോ ശരിക്കും ഭാര്യമാർക്ക് ഏതെല്ലാം വിഷയത്തിൽ ഇവരുടെ കാര്യത്തിൽ ഇടപെടണം, അവരേതെല്ലാം രീതിയിൽ ഇവരെ ഉൾക്കൊള്ളണം, അതും കൂടി ഇതിന്റെ ഒരു ഭാഗമല്ലേ?
0: അതെ. എന്താ വെച്ചാല്, അത് നമ്മൾ പറയണത് ശരിക്കും എന്താ വെച്ചാൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഭാര്യമാരെ അറിഞ്ഞിരിക്കണം.
1: അതെ.
0: അപ്പൊ അത് അറിയാ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, അവരറിയേണ്ട ഒരു ഭാഗം അറിഞ്ഞാ മതി.
1: അതെ.
0: നമുക്കുള്ള മുഴുവൻ ടെൻഷനും അവരേറ്റെടുക്കണമെന്നില്ല. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ എന്തായിരുന്നു എന്ന് അവരറിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചാലും ആ ഭാഗത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയൊരു പരിഹാരം
1: ചെയ്യാനും
0: അതിന് തുടച്ച നാളെ വേറെ ഒരാൾ വന്ന് എന്തായിരുന്നു അദ്ദേഹം, എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായും അതിന് പരിഹാരങ്ങളുണ്ടാവും. നേരെ മറിച്ചതിലും ആൾ അറിയാതിരിക്കുമ്പോൾ പ്രശ്നമാണ്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോഴും അതിനുള്ളൊരു ധൈര്യവും ആലോചനയും പിന്തുണയും തരാൻ നമ്മുടെ ഭാര്യമാർക്കേ പറ്റുള്ളൂ. കാരണം അവരോട് നമുക്ക് തുറന്ന് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ, അവരോട് നമുക്ക് കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്കൊരു ഇടങ്ങേറ് വരുമ്പോൾ അത് സാരല്ല എന്ന് അവർക്ക് പറയണമെങ്കിൽ നമ്മളെ വിഷയം അറിയണ്ടേ, അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതേപോലെ നമുക്ക് കടങ്ങളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അറിയണം.
1: അപ്പോൾ
0: പല സ്ഥലത്തും പല അബദ്ധങ്ങളിലേക്ക് പോകുമ്പോൾ അവർ നമ്മൾ പറയും, നിങ്ങളിപ്പോൾ അത് ചെയ്യേണ്ട. അങ്ങനെ പറയാൻ ഗുണകാംക്ഷയോട് ആരുണ്ടാവുള്ളൂ? അതുകൊണ്ട് അവൾ അറിയണം, അവൾ അറിഞ്ഞ് മുന്നോട്ട് പോണം. എന്നാൽ അറിയണം എന്ന് വെക്കുമ്പോൾ അവൾക്ക് അതൊക്കെ പാടെ അറിഞ്ഞാൽ ടെൻഷനാവും എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ അവിടേക്ക് പോണ്ട, അവിടേക്ക് പോണ്ട. എന്തിൻ്റെ അടിസ്ഥാനപരമായ സംഗതികളെക്കുറിച്ചുള്ളൊരു ബോധം അവർ നമ്മുടെ കൂടെ സഞ്ചരിക്കണം. അതല്ലെങ്കിൽ എന്തായിരിക്കും, ഭാവിയിൽ അവർക്ക് ഈ പറഞ്ഞ പോലുള്ള പല ബുദ്ധിമുട്ടുകളും ഭാവിയിൽ സംഭവിക്കാം.
1: അതെ. ഇതിലിപ്പോൾ ഈ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് അറ്റ്ലസ് രാമചന്ദ്രൻ സാറ്, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം പിന്നെ അദ്ദേഹം ഒരു കെണിയിൽ കുടുങ്ങി. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജയിലിലായപ്പോൾ എൻ്റെ ഭാര്യയാണ് ഫുൾ ലീഡ് ചെയ്ത്, കടക്കാരുടെ മുഴുവൻ കട ഞങ്ങൾ കൊടുത്തു വിട്ടി, ഒരു രൂപ പോലും ഞങ്ങൾക്ക് കടല്ല, ഞങ്ങളെല്ലാ സ്ഥാപനവും വിറ്റിട്ട് കടക്കാരെ മുഴുവൻ ഞങ്ങൾ വിട്ടി, ഞങ്ങൾക്കുള്ള കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പൊ ശരിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ചതുകൊണ്ടാണല്ലോ.
0: തീർച്ചയായും.
1: അദ്ദേഹം മരിക്കുമ്പോ വളരെ ബഹുമാനപൂർവ്വം എന്ത് ചെയ്തു, അദ്ദേഹത്തെ ആളുകൾ യാത്രയാക്കി.
0: അപ്പൊ
1: ഇതിൽ ഒരു ഒരു വിശ്വാസത്തിന്റെ പരിസരത്തിലുള്ള ആളായി അല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് ആ വലിയ ദൗത്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ആളുകൾ മരിച്ചാല് വാങ്ങാനുള്ളവരൊക്കെ എന്ത് ചെയ്യും, വന്ന് വാങ്ങിപ്പോകും, പക്ഷെ കിട്ടാനുള്ളവരവസ്ഥ പോലും എന്ത് ചെയ്യൂല, അറിയണ്ടാവില്ല. അപ്പൊ ഈ ഒരു ഭാഗം പ്രധാനമാണെന്ന് തന്നെയാണ് തോന്നുന്നത്.
0: പൊതുവെ ഈ കടം, അതിലൊരു പോയിന്റ് ഉണ്ട്, അതായത് നമ്മൾ കൊടുക്കാനുള്ള സംഖ്യ, നമ്മൾ മരിച്ചാൽ പിന്നെ നമ്മളെ പിടിക്കാൻ കഴിയൂലല്ലോ.
1: അതെ.
0: ആ ഒരു ധൈര്യത്തിൽ പോണ ആളുകളുണ്ട്. പക്ഷെ അവർ ചിന്തിക്കേണ്ടത് ഒന്ന് പരലോകത്തിന്റെ അവസ്ഥ, അതോടൊപ്പം തന്നെ ഇത് തലമുറകൾ തലമുറകൾ ചർച്ചയാക്കും. ഇപ്പോ എന്റെ ഫാദറിന്റെ ഒരു 50 ലക്ഷം ഒരാള് എന്ത് ചെയ്യാൻ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തലമുറകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ 50 ഉണ്ടെങ്കിൽ നമ്മളെ വാപ്പാക്ക് ഒരു 20 കിട്ടിയിരുന്നു, അത് ഉണ്ടെങ്കിൽ നമ്മളെ പഠനം നടന്നിരുന്നു. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു പ്രതി എന്നും പ്രതിയായി എന്ത് ചെയ്യും, തലമുറകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എത്ര വലിയൊരു അഭിമാന പ്രശ്നമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതൊരു സാമ്പത്തിക ബാധ്യത, മറ്റൊരുത്തൻ്റെ ഒരു രൂപ നമ്മുടെ കയ്യിൽ വരരുതേ എന്ന നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ആലോചനകളും നടത്തിയിട്ട് ആളുകൾ ഇതിൽ മുന്നോട്ട് പോകുള്ളൂ. കാരണം പലർക്കും പറ്റുന്ന അബദ്ധം, വിജയകരമായ ഒരു കച്ചവടമായിട്ട് നിങ്ങൾ നാളെ പോവുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, ആളുകൾ വരും, ഞാനൊരു 15 ലക്ഷം തരട്ടെ, ഞാൻ 20 ലക്ഷം തരട്ടെ എന്ന് പറഞ്ഞ് നമ്മളടുത്തേക്ക് വരും. അത് ഇവിടെ ഏത് ബിസിനസ്സിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരാൾ പൈസറ്റ് വരികയല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ തൽക്കാലം അയാൾക്കൊരു ലാഭം പലിശ പോലെ ലാഭം കൊടുത്തിട്ട് ആ പണം നമ്മുടെ ബിസിനസ് ഇറക്കാനൊക്കെ ശ്രമിക്കും. അങ്ങനത്തെ ആളുകളാണ് വളരെ വലിയ വിജയിച്ചവർ പോലും പലരും വലിയ കടക്കാരനായി പോകാനുള്ള കാരണം അതാണ്. ആളുകൾ കൊടുന്ന പൈസ തരും, അപ്പോൾ നമ്മൾ അതിന് വാങ്ങാതിരിക്കും. ചെറിയൊരു 1000 രൂപ മാസം കൊടുത്താൽ 1 ലക്ഷം അയാളത് കിട്ടിയാലോ വിചാരിക്കും. പക്ഷെ അത് പിന്നെ എന്ത് ചെയ്യും, അവരൊന്നിച്ചത് വാങ്ങാൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ബുദ്ധിമുട്ടായി തീരുക.
1: ഇതിൽ ഇതേപോലത്തെ ഒരു മേഖലയാണ് ശരിക്ക് ജ്യേഷ്ഠാനിയന്മാരുടെ എമൗണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ നിന്ന് എമൗണ്ട് വാങ്ങിയിട്ടുണ്ടോ, പിന്നെ ഈ ബിസിനസ്സിൽ അതിൻ്റെ പീഡനം അങ്ങനെ അനുഭവിച്ച് ജീവിക്കും. അവസാനം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതൊക്കെ ഒരു വിധിയുടെ ഭാഗമായി വിചാരിച്ചിട്ട് അങ്ങോട്ട് ലയിച്ചു പോകും. അതും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഭാഗം.
0: തീർച്ചയായിട്ടും നമ്മളെന്താ വെച്ചാൽ ഈ കടം വാങ്ങുമ്പോഴും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ ബന്ധുക്കരുത് കടം വാങ്ങണം എന്ന് വെച്ചാൽ നമുക്ക് അഥവാ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം, കാരണം അവർ ചോദിക്കൂലല്ലോ. അവർ എപ്പോഴും അതിങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മളെ ആരത്തുനിന്ന് വാങ്ങുകയാണെങ്കിലും കടം കടമാണ്, അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് പറ്റുന്ന ഒരു അവസ്ഥയിലാണ് വാങ്ങണത്. ഈ ബിസിനസ് പരാജയപ്പെട്ടാലും ആ സംഖ്യ കൊടുക്കാൻ നമ്മളിത് വേണം. ഒരു കോടി നമ്മളിത് ഉണ്ടെങ്കിൽ ഒരു കോടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ അതിനെന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ നമ്മൾ ഒരു കോടിയുടെ കടക്കാരനാവാൻ പോവുക നാളെ. നമ്മൾ ആലോചിക്കണം,
1: ഈ ലക്ഷങ്ങൾ കോടിയാകാൻ വല്ല പണിയില്ല.
0: അതെ അതെ അതെ അതെ.
1: ഇനി നമ്മൾ വേറൊരു മേഖലയിലേക്ക് പോവാണ്. അത് ഇതേപോലെ ചില ആളുകൾക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ വിവരിക്കാൻ പറ്റാത്തത്ര കോപം ഉണ്ടാകും വീട്ടിലെ കാരണവരോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഏറ്റവും വലിയ റോള് അഭിനയിക്കുന്ന ഒരാളായിരിക്കും. ഈ കോപം കൊണ്ട് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം.
0: തീർച്ചയായും അതൊരു പ്രധാന കാര്യമാണ്. അതൊരു കുടുംബത്തിൻ്റെ പ്രശ്നമായി വരുന്നതിലൊരു പ്രധാന പങ്ക് ഈ ദേഷ്യത്തിനുണ്ട്. ലാ തഗ്ലബ് എന്നല്ലേ, ദേഷ്യം ഇല്ലെങ്കിൽ തന്നെ ഒരാളുടെ ജീവിതം എന്തായി, നന്നായി എന്നാണ്.
1: കാരണം
0: ബാക്കി ഒന്നുണ്ടെങ്കിലും ദേഷ്യപ്പെടാത്തൊരാളാണെന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, അയാളിട്ട് ആളുകൾ അടുക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എന്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനും പറ്റുന്ന ഒരവസ്ഥയിലുണ്ടാവും. ഈ ദേഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ അനാവശ്യമായി എല്ലാ സമയത്തും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചോദിച്ചാൽ, അത് അവരുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് നമ്മൾ മുന്നോട്ട് പോവല്ലാതെ അവരെ നമ്മൾ ഡീൽ ചെയ്യാനോ മറുപടി പറയാനോ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ അവരെ പോലെ നമ്മളാവും.
1: നമുക്ക്
0: എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ദേഷ്യപ്പെടുന്ന ഭർത്താവിൻ്റെ ദേഷ്യങ്ങളോട് മുഴുവൻ പ്രതികരിക്കാൻ ഒരു ഭാര്യ തീരുമാനിച്ചാൽ ആ ഭാര്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ
1: ജീവിതമല്ല.
0: അതുകൊണ്ട് വെച്ചാൽ അങ്ങനത്തെ ആളുകളെ നമ്മൾ തൽക്കാലം മാറ്റി നിർത്തുക. അത് അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമെന്നതിലേക്ക് നമ്മൾ പോവുക. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദേഷ്യപ്പെടേണ്ട ചില സന്ദർഭങ്ങളിൽ അപൂർവമായി ദേഷ്യപ്പെടുന്ന ആളുകളുടെ, നമ്മുടെ ഭർത്താവോ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനൊക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ ശരിക്ക് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഒരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, അയാൾ എന്ത് ചെയ്യാണ് ഒരു സന്ദർഭത്തിൽ, നിങ്ങളിങ്ങനെ സമയനിഷ്ഠ പാലിക്കാതിരുന്ന ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അതെന്നും പറയണതല്ല.
1: അതിനെന്ത്
0: ചെയ്യണം, നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതല്ലെങ്കിൽ ഒരു പക്ഷേ ആ തൊഴിലിടത്തിൽ നമ്മൾ ബുദ്ധിമുട്ടും. അതേപോലെ തന്നെ ഭർത്താവ് വളരെ അപൂർവമായിട്ട് എന്ത് ചെയ്യാണ് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ആ ദേഷ്യം ആ വിഷയത്തിൻ്റെ ഗൗരവവും അതിൽ നമ്മൾ കാണിക്കേണ്ട ശ്രദ്ധയും ഒക്കെ നമുക്ക് തരുന്നൊരു മെസ്സേജാണ്. അതിനെ നമ്മൾ പരിഗണിക്കണം. എല്ലാ ദേശത്തെയും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല എന്നല്ല, അത് നമ്മൾ പരിഗണിക്കണം. പിന്നെ വേറൊരു സംഗതി എന്താണെന്ന് വിചാരിച്ചാൽ, ചില സന്ദർഭങ്ങളിൽ മാത്രം ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പം നമുക്കറിയാം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട്, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മളൊരു എമർജൻസി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള പാചകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മയുടെ, അപ്പം അങ്ങനത്തെ ചില സന്ദർഭങ്ങളുണ്ട്. അത് എപ്പോഴും എന്ത് ചെയ്യണം, ഇപ്പോൾ പെരുമാറുന്ന ആളുകൾ മനസ്സിലാക്കി പെരുമാറണം. അത് പെരുമാറില്ലെങ്കിൽ ചിലപ്പോൾ അധ്യാപകന്മാരാണെങ്കിലും അവരെന്ത് ചെയ്യും, ദേഷ്യം, അപ്പോൾ അവർക്ക് ദേഷ്യം പിടിക്കാവുന്ന സന്ദർഭങ്ങളെ മനസ്സിലാക്കിയിട്ട് ഡീൽ ചെയ്താൽ കുറേ ആളുകളുടെ ദേഷ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിച്ചു പോകാൻ പറ്റും. അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ അവർ വളരെ നോർമലായിരിക്കും. ഈ ഒരു സന്ദർഭങ്ങളിൽ മാത്രമേ അവർക്കുണ്ടാവുള്ളൂ. ആ സന്ദർഭങ്ങളിൽ നമ്മൾ അവരെ പ്രകോപിപ്പിക്കാൻ പോവാതിരിക്കലാണ് ഏറ്റവും നല്ലത്, ശ്രദ്ധിക്കുക എന്നുള്ളത് നല്ലത്. പിന്നെ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, ചില ജീവിത സന്ദർഭങ്ങളിൽ ദേഷ്യം ഉണ്ടായി വരും. അതായത് നമുക്ക് ടെൻഷൻ കാലഘട്ടം, ഇപ്പൊ ഈ കച്ചവടക്കാർക്കൊക്കെ ആണെങ്കിൽ മാർച്ച് മാസത്തിൽ അവരുടെ എല്ലാ സെറ്റിൽമെന്റ് നടക്കുന്ന സമയത്ത് അവർ ഭയങ്കരമായ ഒരു ഡിപ്രഷനിലായിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ മറ്റുള്ള കാലഘട്ടങ്ങളിൽ കാണാത്ത ഒരു ദേഷ്യവും സ്വഭാവങ്ങളും ചിലപ്പോൾ കണ്ടു എന്ന് വരാം. അതേമാതിരി ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കയറി വരുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനത്തെ ചില അതെ അങ്ങനത്തെ ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പെരുമാറിയാൽ സ്വാഭാവികമായും നമുക്ക് എന്ത് ചെയ്യാൻ വരും. പിന്നെ നമ്മൾ ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ ഈ എല്ലാറ്റിനും ഇങ്ങനെ ദേഷ്യപ്പെട്ടു കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, അങ്ങനത്തെ ആളുകളായിട്ട് വെറുതെ പ്രതികരിച്ച് നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിക്കാൻ നിൽക്കണം. കാരണം അവർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം, പക്ഷെ കേൾക്കണം നമ്മൾ പിന്നെ ഇങ്ങനെ ഫീലിംഗ് ആയി ജീവിക്കണം. അപ്പോൾ അവർ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഈ ദേഷ്യപ്പെട്ടിരുന്ന ഒരു കാര്യമില്ല എന്ന് മനസ്സിലാകുമ്പോൾ സ്വാഭാവികം ചിലപ്പോൾ അവരൊന്ന് തണുത്തു വരും. ഇതൊക്കെയാണ് പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും.
1: ഇതിൽ കുറച്ചും കൂടി ഒരു സൈക്കോളജിക്കൽ ആയി തന്നെ പ്രശ്നമുള്ള മാനസികമായി തന്നെ ഒരു ഡിസോർഡർ ആയിട്ടുള്ള മെഡിക്കേഷൻ ആവശ്യമുള്ള മരുന്ന് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ഏരിയകൾ ഉണ്ടാവില്ലേ?
0: അതെ, ഉണ്ടാവും, തീർച്ചയായും അതുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഈ ദേഷ്യം എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ വിഭക്കാരാൾ കരയണ പോലെ ചിരിക്കണ പോലെ തന്നെ എന്ത് ചെയ്യാച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ ഇത്രയും ഡിപ്രഷൻ വരുന്ന ആളുകളിൽ കാണുന്ന ഒരു സിംറ്റം തന്നെയാണ് എന്ത്, ദേഷ്യം എന്നുള്ളത്. അത് മിക്കവാറും അധികവും നമുക്ക് അങ്ങനത്തെ ദേഷ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എങ്ങനെയാ വെച്ചാൽ അവരെല്ലാരോടും ദേഷ്യപ്പെടില്ല, ഏറ്റവും അടുത്ത ആളുകളേക്കാണ്, അപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഉമ്മ, ഇവരോടായിരിക്കും ഇത് കൂടുതൽ അവർ പ്രകടിപ്പിക്കുക. ശരിക്കും നമ്മൾ ഉമ്മനല്ലേ ഏറ്റവും റെസ്പെക്ട് ചെയ്യേണ്ടത്? പക്ഷെ ഇങ്ങനത്തെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരു ഉമ്മനോടായിരിക്കും ഏറ്റവും അധികം മോശമായി പെരുമാറുക. അതിൻ്റെ കാരണം വെച്ചാൽ അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു വേദനയും വിഷമവും എന്ത് ചെയ്യാണ് അവർ പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ദേഷ്യത്തിലൂടെ ചെയ്യുന്നത്. നമുക്ക് അനുഭവപ്പെടുന്ന ദേഷ്യമാണെങ്കിലും അവരുടെ ഡിപ്രഷൻ്റെ ഭാഗമായിട്ടുള്ള ആശ്വാസത്തിന് അവർ കണ്ടെത്തുന്ന ഒരു സിംറ്റമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടത് ഭാര്യ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ആളുകളുടെ ഭാര്യമാർ ഭയങ്കരമായിട്ട് പ്രയാസമനുഭവിക്കും, അതേപോലെ ഉമ്മമാർ ഭയങ്കര പ്രയാസമനുഭവിക്കും. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ അത് ഒരു പരിധിവരെ നമ്മളൊരു കൗൺസിലിങ്ങും അതേപോലെ തന്നെ മരുന്നൊക്കെ ആയിട്ട് പോകേണ്ട കാര്യങ്ങളേക്കാരം. അങ്ങനത്തെ ഒന്നും പിന്നെ നമ്മൾ വെറുതെ ദീർഘിപ്പിക്കരുത്. പിന്നെ ഇവരെ അങ്ങനെ ഒരു മരുന്നിലേക്ക് കൊണ്ടുപോകാൻ ഒരു പക്ഷേ അവർ അംഗീകരിക്കില്ല, സമ്മതിക്കില്ല. അപ്പോൾ സ്വാഭാവികമായി ഈ വിഷയം പറയാതെ മറ്റെന്തെങ്കിലും അവരുടെ രോഗകാരണങ്ങൾ പറഞ്ഞ് നമ്മൾ ആ മെസ്സേജസ് ഡോക്ടേഴ്സിന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് അവർക്ക് മരുന്ന് കൊടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകും.
1: ഞാൻ നമ്മളൊരു ഫ്രണ്ട് സർക്കിളിലെ ഒരു ഡിസ്കഷനിൽ കേട്ടത്, ഒരു രണ്ടാൾ നല്ല നിലക്ക് ജീവിക്കുന്നു, ഈ സ്ത്രീ ഒരു പ്രത്യേക കാലം മുതൽ ഭയങ്കരമായ കോപവും പ്രശ്നമായിട്ട് ഡിവോഴ്സായി. അവസാനം ഇവരെ ഹെഡേക്ക് ഇതൊക്കെ ചെക്ക് ചെയ്ത് വന്നപ്പോ ഇവർക്ക് തലയിലൊരു ട്യൂമർ ഉണ്ട്. ഇതൊക്കെ റിമൂവ് ചെയ്തപ്പോ ഒരു സാധാ ജീവിതത്തിക്ക് വന്നു. അപ്പൊ അത് ആ രോഗാവസ്ഥ കൊണ്ടായിരുന്നു എന്നുള്ളതാണ്, അയാൾ അത് തിരിച്ചെടുത്തു എന്നാണ്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളില് പിന്നെ കോപത്തിൽ ചില കോപങ്ങൾ ഒരു മെഡിക്കൽ അഡ്വൈസിന് ഒരു
0: അല്ലേ, അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈസിയാണ്. കാരണം ഇപ്പൊ നമ്മൾ രണ്ടാള് കൊറേ കാലം സഹവസിക്കും, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ പെട്ടെന്ന് വരുന്നൊരു സ്വഭാവ ചേഞ്ച് ആണല്ലോ അത്. കാരണം ഇവർക്ക് ഇപ്പോൾ മുമ്പ് നല്ലൊരവസ്ഥ ഉണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന്. അപ്പൊ ആ ഒരു മാറ്റത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട് എന്ന് കണ്ടെത്തലാണ്. ആ കാരണത്തിന് എന്താണ്, മനഃശാസ്ത്രപരമായ കാരണം അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണല്ലോ. അത് ചെറുപ്പം മുതൽ തന്നെ അങ്ങനെ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, അത് അയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണെന്ന് വിചാരിക്കാൻ പറ്റും. അത് ഈ രോഗം വന്നപ്പോഴായിരിക്കും ഇവർക്ക് ഇത് വന്നിട്ടുണ്ടായിരിക്കുക, അത് മാറിനോടുകൂടെ എന്തായിട്ടുണ്ടാവും, തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരിക്കും.
1: ഇതിന്റെ പ്ലസ് വരേണ്ടതാണ് തെറി പറയുന്ന ഒരു പ്രശ്നം.
0: അതെ അതെ,
1: പച്ച തെറി പറയും.
0: അതിപ്പോ നമ്മള് സാധാരണ കാണുകയാണ്. ഒന്നിപ്പോ നമ്മൾ ഇസ്ലാമികമായിട്ട് എന്താ വിചാരിച്ചാല് ഒരാള് ഏറ്റവും മോശം വ്യക്തിത്വമാണത്. കാരണം ആ ഒരു വാക്ക് നാവുന്ന വരുന്നോടുകൂടെ അയാളെ പറ്റിയുള്ള എല്ലാ മതിപ്പും എന്ത് ചെയ്തു, തീർന്നു. ആർക്കും അങ്ങനത്തെ ഒരാളെ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, മക്കളോ ഭാര്യയോ കുടുംബങ്ങളോ ആരും റെസ്പെക്ട് ചെയ്യൂല. അങ്ങനത്തെ ഒരു വാക്ക് വായിന്ന് വരുന്നതോടുകൂടെ ഇപ്പം ഞാനും നിങ്ങളൊക്കെ ഇപ്പോൾ എത്ര പരസ്പര ബഹുമാനത്തോടെ ജീവിച്ചാലും എപ്പോഴെങ്കിലും ഒരിക്കലും മറ്റൊരാളോട് അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് കണ്ടാൽ പോലും എന്ത് ചെയ്യും, നമ്മളെക്കുറിച്ചുള്ള എല്ലാം അതോടെ എന്ത്
1: ചെയ്യും,
0: തീർന്നു. അത് അത്രയും ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഒരു വിശ്വാസിയൊക്കെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ എന്ത് ചെയ്യൂല, കഴിയൂല എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്നില്ലെങ്കിൽ എന്താണ്, വളരെ മോശമായ ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്നും അയാൾ വന്നപ്പോൾ അയാളിൽ അവശേഷിക്കുന്ന ജാഹിലിയത്ത് അങ്ങനെ സംഭവിക്കാം. അത് അയാൾ ശ്രദ്ധിച്ചിട്ടും അയാളുടെ ശീലങ്ങളിൽ വന്നു പോകുന്ന പദപ്രയോഗങ്ങളായിരിക്കും. അത് പറഞ്ഞു കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലാവും, ഞാനത് അബദ്ധമാണല്ലോ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാവും. അതല്ലെങ്കിൽ രണ്ട് മുഖമായിട്ട് ജീവിക്കാം. അതായത് ഒരു മാന്യരായ ആളുകളോട് പെരുമാറാൻ ഒരു മാന്യതയുടെ മുഖവും, എന്നാൽ വളരെ അരാജകത്വമുള്ള ഒരു ഒരു കൂട്ടായ്മയിലും സുഹൃത്തുക്കളോടൊപ്പം അതും കീപ്പ് ചെയ്യും. അപ്പോൾ ചെന്ത് ഇവിടുത്തെ പല പദങ്ങളും അവിടെ ഉപയോഗിക്കും, അവിടുത്തെ പല പദങ്ങളും ഇവിടെ ഉപയോഗിക്കും. അങ്ങനെ വരുന്നതിൻ്റെ ഒരു സാധ്യത കൂടെ അത് കാണാൻ പറ്റും.
1: അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ ഒരു ചർച്ചയിലൂടെ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് സംസാരിച്ച കുറേ ഏരിയകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിലായിട്ട് നിങ്ങൾ എഴുതുക. ആ വിഷയങ്ങളെടുത്ത് നമുക്ക് അടുത്ത ആഴ്ചകളിലൊക്കെ ചർച്ച ചെയ്യാൻ കഴിയും. അത്തരം ചർച്ചകൾ നടക്കുന്ന സമയവും കാര്യവും ഇൻഷാല്ലാ നിങ്ങൾ അറിയിക്കുന്നൊരു സിസ്റ്റം ഇവിടെ പീസ് റേഡിയോക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻസ് അയച്ചാൽ നിങ്ങളുടെ ചോദ്യം ഇന്ന സമയത്ത് വരുന്നുണ്ട് എന്നറിയിക്കുന്ന രീതി ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന ആ ഒരു പ്രശ്നം നമ്മളൊരു കേസായിട്ടെടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ, ഒരു വിഷയമായി എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ, സ്വാഭാവികമായും സമാന അനുഭവമുള്ള ധാരാളം ആളുകൾക്ക് അത് ഉപകാരപ്പെടും. ഏതായാലും ഇന്നത്തെ ചർച്ച ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, എന്നും സ്നേഹക്കൂട് നമുക്ക് എന്താണ് നല്ല വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തരാണ്ട്, ഇന്നും അതിനൊരു എന്തില്ല മാറ്റമില്ലാതെ തന്നെ
3: സ്നേഹക്കൂടിലൂടെ ഒരുപാട് കുടുംബങ്ങൾ തിരിച്ചു വന്നത് ഫീഡ്ബാക്കിലൂടെ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഉപകാരമാണ് സ്നേഹക്കൂട്. കുടുംബങ്ങൾ വ്യക്തി തലങ്ങളിലെല്ലാം തന്നെ പല തിന്മകളിലും പിന്നെ പെട്ടുപോയവർ, അല്ലെങ്കിൽ ചതിക്കുഴിയിൽ വീണുപോയവർ, അവർക്കെന്നും മോചനമാകാൻ സ്നേഹക്കൂട് ഉപകാരപ്പെട്ടിട്ടുണ്ട് മാഷാ അല്ലാ.
2: അപ്പോൾ പിന്നെ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഭാരിച്ചതായിട്ട് ഒരു കണ്ടം തുണിയിലോ കയറിലോ അവസാനിപ്പിക്കാൻ, അത് നിങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും സ്നേഹക്കൂട്, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. ഇൻഷാല്ലാ നിങ്ങൾ അറിയിക്കേണ്ടത്. ഇനി അവസാനത്തെ ഒരു പ്രോഗ്രാമിലേക്കാണ് നാം പോകുന്നത്. അൽ ഉസൂൽ.
3: അതെ, അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: ഉസൂലുൽ ഫിഖ്, ചില അടിസ്ഥാന പാഠങ്ങൾ, അതിൻ്റെ എട്ടാമത്തെ ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അല്ലദീ വഹദ വസ്സലാത്തു വസ്സലാം അലാ മൻ ലാ നബിയ ബഅദ വആലിഹി വസ്ഹാബിഹി വമൻ വാലാ അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഫിഖ്ഹിൻ്റെ അടിസ്ഥാന പാഠങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ വിശദീകരിച്ചത്. അതിൽ അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ് എന്ന അസുലുമായി ബന്ധപ്പെട്ട മാലാ യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹു വാജിബ്, ഒരു വാജിബ് പൂർത്തിയാകാൻ ഏതൊരു കാര്യം ആവശ്യമാണോ അത് വാജിബാണ്, ഒരു സുന്നത്ത് പൂർത്തിയാകാൻ ഏതൊരു കാര്യം ആവശ്യമാണോ അത് സുന്നത്താണ്, ഒരു ഹറാമിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം, ഒരു അനുവദനീയമായ കാര്യം അത് ഹറാമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ വിശദീകരിച്ചത്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. ഹറാമായ കാര്യം അതിലേക്ക് എത്തിക്കുന്ന ഏതൊരു കാര്യമുണ്ടോ ആ കാര്യമെല്ലാം ഹറാമായിരിക്കും. കാരണം ഒരു ഹറാമിലേക്കൊരിക്കലും നല്ല വഴി ഉണ്ടാവുകയില്ല. ഒരു ചീത്ത സ്ഥലത്തേക്ക്, അതല്ലെങ്കിൽ ഒരു ചീത്തയിലേക്ക് വളഞ്ഞ വഴികളും വൃത്തികെട്ട വഴികളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുപ്രകാരം തന്നെ നല്ല വഴിയിലേക്ക്, നല്ല കാര്യത്തിലേക്ക് നല്ല വഴികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഫവാഹിശുകളെ, വ്യഭിചാരത്തെ ഹറാമാക്കിയ കൂട്ടത്തിൽ അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്കെത്തുന്ന എല്ലാ വസീലകളെയും നിഷിദ്ധമാക്കിയിട്ടുണ്ട്. കാരണം ആ വസീലകൾ സ്വീകരിക്കുമ്പോൾ അവൻ ആ ഹറാമിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വ്യഭിചാരം നിഷിദ്ധമാക്കിയ ശരീഅത്ത് വ്യഭിചാരത്തിലേക്ക് വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അടുത്തു പോകാതിരിക്കാനുള്ള മാർഗങ്ങളും അല്ലാഹു ഖുർആനിൽ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാം. ഖുൽവത്ത് പാടില്ല. ആണും പെണ്ണും ഒരുമിച്ച് സുദീർഘമായ യാത്രകൾ പാടില്ല. അതുപ്രകാരം തന്നെ ആവശ്യമില്ലാത്ത നോട്ടങ്ങൾ ഒഴിവാക്കണം. ഈ രീതിയിൽ ഹറാമിലേക്ക് എത്തുന്ന എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതെല്ലാം നാം വിടിയണം. അപ്പോഴാണ് ഈ കാര്യങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ഫലം ചെയ്യുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, മൻ വഖഅ ഫി ശുബഹാതി വഖഅ ഫിൽ ഹറാം കറാഇ ഇർഅ ഹൗല ൽഹിമാ യൂശിക്കു അൻ യഖഅ ഫീഹി അല വഇന്ന ലികുല്ലി മലികിൻ ഹിമാ അല വഇന്ന ഹിമല്ലാഹി മഹാരിമുഹു. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു അടിസ്ഥാനത്തിലേക്ക് വെളിച്ചം വീശുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഹദീസ് കൂടിയാണിത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വമൻ വഖഅ ഫി ശുബഹാതി വഖഅ ഫിൽ ഹറാം, ശുബഹാത്തുകളിൽ ആരെങ്കിലും വീണിട്ടുണ്ട് എങ്കിൽ അവൻ ഹറാമിൽ തന്നെയാണ് വീണത്. അവൻ ഹറാമിൽ വീണിരിക്കുന്നു. എന്താണ് ശുബഹാത്ത് എന്ന് പറഞ്ഞാൽ, ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗത്ത് കാണാം, അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ മുത്തശാബിഹാത്ത്. അള്ളാഹുവിൻ്റെ ദീനിൽ എന്തൊക്കെ ഹലാൽ അത് വ്യക്തമാണ്, അള്ളാഹുവിൻ്റെ ദീനിൽ എന്തൊക്കെയാണ് ഹറാം അത് വ്യക്തമാണ്. അതേസമയത്ത് ഹലാലിൻ്റെയും ഹറാമിൻ്റെയും ഇടയിൽ ചില സംഗതികൾ, അത് ഹലാലാണോ ഹറാമാണോ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായേക്കാം. ആ ഒരു അവസ്ഥയിൽ ഹറാമാണ് അല്ലെങ്കിൽ അത് ശുബഹത്താണ് എന്ന് മനസ്സിലാക്കിയിട്ടും അവൻ്റെ കൃത്യമായ വിധി അവൻ മനസ്സിലാക്കാതെ, അതിൻ്റെ കൃത്യമായ വിധി അവൻ മനസ്സിലാക്കാതെ അതവൻ സ്വീകരിക്കുകയാണെങ്കിൽ അവൻ ഹറാമിൽ ചെന്ന് ചാടും, അതിൽ സംശയമില്ല. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉദാഹരണം നോക്കൂ, ഒരു അതിർത്തിയിൽ പുല്ല് മേയ്ക്കുന്ന ഒരു റാഴിയെപ്പോലെ, ഒരു ആട്ടിടയനെപ്പോലെ, അതിർത്തിയിൽ ആടുകളെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനെപ്പോലെ, അയാൾ പുല്ല് തൻ്റെ ആടുകൾക്ക് വേണ്ടി കൊണ്ടുവന്ന് കൊടുക്കുന്നു, ആടുകളെ സ്വതന്ത്രമായി വിട്ടിരിക്കുന്നു. അപ്പോൾ ശുബഹാത്തുകൾ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു അസൽ, അത് ഈ ഒരു അൽ മസായിൽ അൽ വസായിൽ ലഹക്കാമുൽ മഖാസിദ് എന്ന് പറയുന്ന ഒരു അസലിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപ്രകാരം തന്നെ നമുക്ക് ഹലാലായ കാര്യങ്ങളുണ്ടാകും, പക്ഷെ ആ ഹലാല് കൊണ്ട് നമുക്ക് ഹറാമിലേക്ക് എത്താൻ പറ്റില്ല, നാം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു വളരെ ഐക്യത്തിൽ കഴിഞ്ഞിരുന്ന രണ്ട് സുഹൃത്തുക്കൾ, ആ ഐക്യം അവസാനിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് വേർപിരിയുകയാണ്. കാരണം അവരോട് ചോദിച്ചു, കാരണം എന്താണ്? അദ്ദേഹം തിരിച്ചു പറഞ്ഞു, എന്നെ വേദനിപ്പിക്കുന്ന, എന്നെ പ്രയാസപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അവൻ്റെ പക്കൽ നിന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഈ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇയാളുടെ പക്കിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാടില്ലാത്തതാണ്. അൽവസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്, കാരണം അതൊരു ബുഗ്ളിലേക്കും അദാവത്തിലേക്കും നയിക്കുന്ന കാര്യങ്ങളാണ്, അതിലേക്കുള്ള മാർഗങ്ങളാണ്. പരസ്പരം തെറ്റി നിൽക്കുക എന്നതിലേക്കുള്ള മാർഗമാണ്, വസീലകളാണ് കുശുമ്പും ദേഷ്യവും പകയും വിദ്വേഷവുമൊക്കെ. അതുകൊണ്ട് അതെല്ലാം ഹറാം. കാരണം ഈ ഒരു സംഗതി ഹറാമാകുമ്പോൾ അതിലേക്കുള്ള വസീലകളും ഹറാമാകും. ഈ ഒരു അസലുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ സൂചിപ്പിച്ച മറ്റൊരു കാര്യമാണ്, അൽ ഹസ്സു അല കുല്ലി മാ യജ്ലിബു സദഖാത് മിനൽ അഖ്വാലി വൽ അഫ്ആൽ ബെഹൈസുബ യുനാസിബുൽ ഹാൽ. ഒരു മനുഷ്യൻ അയാൾ ധർമ്മിഷ്ഠനാണ്, ധർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ ധർമ്മം ചെയ്യാൻ ആഗ്രഹിപ്പിക്കുന്ന രീതിയിൽ, അവൻ ആഗ്രഹമുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും വാക്കുകൾ പറയുക, എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുക, അതല്ലെങ്കിൽ അവനെ പ്രേരിപ്പിക്കുക നാക്കുകൊണ്ടോ അതല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ടോ, ഏതെങ്കിലും മുഖേനയായി ഒരു മനുഷ്യന് ഒരു സദഖ ചെയ്യാൻ, ഒരു നന്മ ചെയ്യാൻ ഒരു പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ ആ നന്മയുടെ വിധിയായിരിക്കും ഈ പ്രേരണക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ കുല്ലു സബബിൻ ബഗൈരി ഹഖിൻ യതറത്തബ് അലൈഹി തൽഫു നഫ്സിൻ ഔ മാലിൻ, അവൻ്റെ സമ്പത്ത് ധൂർത്തടിക്കുക, അവൻ്റെ ശരീരത്തിന് അപകടം സംഭവിക്കുക, ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളും, അഥവാ ഒരു ഹറാമായ കാര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അവൻ്റെ ജീവിതത്തിലും അവൻ്റെ ജീവനും ശരീരത്തിനുമെല്ലാം ഭീതിയുണ്ടാക്കുന്ന, അതല്ലെങ്കിൽ ഉപദ്രവമുണ്ടാക്കുന്ന ഏതൊരു സബബാണെങ്കിലും ആ സബബുകളെല്ലാം ഹറാം. പുകവലിച്ചാൽ ശരീരത്തിന് തകരാറുണ്ടാകും, സംശയമില്ല. ക്യാൻസർ ഉണ്ടാകാം, സംശയമില്ല. എങ്കിൽ തൻ്റെ നഫ്സിനും തൻ്റെ മാലിനും ലഹരി കൊണ്ട്, അത് വലിയാകണമെന്നില്ല, കുടിയായിരുന്നാലും ലഹരി കൊണ്ട് തനിക്കും തൻ്റെ കുടുംബത്തിനും ദോഷഫലങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയ ഒരാൾ പിന്നീട് അതിലേക്ക് പോകാൻ പാടില്ലാത്തതാണ്. ചുരുക്കത്തിൽ അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ് എന്നു പറയുന്നതിൻ്റെ വിശാലതയും അതിൻ്റെ ഒരു ഇണക്കവും അതിൻ്റെ ഒരു കോർവയുമെല്ലാം ഇതാണ് ഇത്രയും സമയങ്ങളിൽ രണ്ട് മൂന്ന് എപ്പിസോഡുകളിലായി നമ്മൾ വിശദീകരിച്ചത്. ചുരുക്കത്തിൽ വസീലകൾ ഏതിലേക്കാണോ ആ കാര്യത്തിനനുസരിച്ച് കൊണ്ടാണ് വസീലകളുടെ ഹുക്മ് സംഭവിക്കുക. ഹറാമിലേക്കാണെങ്കിൽ ഹറാം, ഹലാലിലേക്കാണെങ്കിൽ ഹലാൽ, സുന്നത്തിലേക്കാണെങ്കിൽ സുന്നത്ത്, കറാഹത്തിലേക്കാണെങ്കിൽ കറാഹത്ത്. ഈ അഞ്ച് വിധികളിൽ ഈ നിയമം ബാധകമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞ ഫദ്ദിഹാബ് ലിൽ ഇബാദ ഇബാദ, ഒരു ഇബാദത്തിലേക്ക് പോവുക അതൊരു ഇബാദത്താണ്, നമസ്കാരം എന്ന ഇബാദത്തിലേക്ക് നടന്നു പോകൽ അതൊരു ഇബാദത്താണ്, ആ ഇബാദത്തിൽ പങ്കെടുക്കൽ അതൊരു ഇബാദത്താണ്, ആ ഇബാദത്ത് കഴിഞ്ഞ് അവൻ തുടങ്ങിയിടത്തേക്കു തന്നെ തിരിച്ചു വരൽ അതും ഒരു ഇബാദത്താണ്. അപ്പോൾ ഈ തരത്തിലുള്ള നിയമങ്ങൾ, ഇത് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അതിൽ നിന്ന് നിർദ്ധരിച്ചെടുത്ത ഇസ്ലാമിൻ്റെ തനതായിട്ടുള്ള സംഗതികളും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു അസുലുമായി കൊണ്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ചത്. അപ്പോൾ ഈ അസുലിനെ സംബന്ധിച്ച് ഒന്നുകൂടി നമ്മൾ അടിസ്ഥാനപരമായി ഉറപ്പിച്ച് പഠിക്കുക. അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്, വസീലകൾക്ക് അതിൻ്റെ മഖാസിദുകളുടെ വിധിയായിരിക്കും. മാലായത്തി മുൽവാജിബ് ഇല്ലാ ബിഹി ഫഹു വാജിബ്, ഒരു വാജിബ് ഏതൊരു കാര്യം കൊണ്ടാണോ പൂർത്തിയാകുന്നത് എങ്കിൽ ആ കാര്യവും വാജിബായിരിക്കും. ഒമാലായത്തി മുൽ മസ്നൂൻ ഇല്ലാ ബിഹി ഫഹു മസ്നൂൻ, ഒരു സുന്നത്തായ കാര്യം മറ്റൊരു കാര്യം കൊണ്ടല്ലാതെ പൂർത്തിയാവുകയില്ല എങ്കിൽ അവന് ആ കാര്യം സുന്നത്തായിരിക്കും. അതുപോലെ തന്നെ ഒരു ഹറാം, ആ ഹറാമിലേക്ക് എത്തുന്ന എന്തൊക്കെ വഴികളുണ്ടോ അതെല്ലാം ഹറാമായിരിക്കും അവനതിൽ പെട്ടവനാണെങ്കിൽ. മുബാഹ്, വസീലത്തുൽ മുബാഹ്, മുബാഹ് അനുവദിക്കപ്പെട്ട കാര്യങ്ങളുടെ വഴികൾ അതും അനുവദിക്കപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ അൽ മസായിൽ അൽ വസായിൽ അഹ്കാമുൽ മഖാസിദ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഫിത്നകളും ഫസാദുകളും അക്രമങ്ങളും അനീതികളും തീവ്രവാദങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത്. യഥാർത്ഥത്തിൽ എൽമിയായി വൈജ്ഞാനികമായ ഒരു മുന്നേറ്റമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിന് ഉസൂലുകൾ അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. നമ്മുടെ പ്രബോധന രംഗത്ത് നമുക്കത് ഏറ്റവും ആവശ്യമാണ്. അതുപ്രകാരം തന്നെ നമ്മുടെ നിത്യജീവിതവുമായി കൊണ്ട് ബന്ധപ്പെടുന്ന മസ്അലകളിലും ഈ ഒരു സംഗതി നമുക്കാവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅസ്സല്ലി വഅസ്സല്ലിം അലാ റസൂലിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാഹ്, നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു.
2: ഉസൂലുൽ ഫിഖ്, ചില അടിസ്ഥാന പാഠങ്ങളുടെ എട്ടാമത്തെ ഭാഗം വളരെ സരളമായ രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അബ്ദുൽ ഷുക്കൂർ.

നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിന്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിന്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിന്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിന്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവന്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവന്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എന്റെ ആരാധനകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ റബ്ബുമായുള്ള എന്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിന്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിന്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരുപക്ഷെ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിന്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.

0: വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ശ്രോതാക്കളോടൊപ്പം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ശ്രോതാക്കളോടൊപ്പം പ്രോഗ്രാമിൽ ധാരാളം ശ്രോതാക്കൾ
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 46-47 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 46-47 എന്നീ രണ്ടായത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ 45-ാമത്തെ വചനം ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 46-47 വചനങ്ങൾ ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മുഖമൊഴി. അധ്യയന വർഷം ആരംഭിക്കും മുമ്പ്. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. അവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: അധ്യയന വർഷം ആരംഭിക്കും മുമ്പ്. പുതിയൊരു അധ്യയന വർഷം കടന്നു വരികയാണ്. കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കാനായി, ഉന്നത കലാലയങ്ങളിൽ പ്രവേശനം ലഭിക്കാനായുള്ള ഓട്ടം ആരംഭിച്ചു കഴിഞ്ഞു. മധ്യവർഗത്തിൽപ്പെട്ടവർ ലോണെടുത്തും മറ്റും പഠിപ്പിക്കാൻ പാടുപെടുമ്പോൾ ദരിദ്രരായവർ സർക്കാർ സ്ഥാപനങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. എല്ലാവരുടെയും ലക്ഷ്യം മക്കളുടെ ഭാവി ഭദ്രമാകണം എന്നതാണ്. മക്കളെ പഠിപ്പിച്ച് ഉയർന്ന ശമ്പളം പറ്റുന്ന ജോലിക്കാരാക്കി മാറ്റണം, അല്ലെങ്കിൽ നല്ല ലാഭം കൊയ്യുന്ന ബിസിനസ്സുകാരാക്കണം എന്നൊക്കെയാണ് പൊതുവെ രക്ഷിതാക്കളുടെ ആഗ്രഹം. അതിനപ്പുറമൊരു ചിന്തയും പലർക്കുമില്ല. ധാർമ്മികമോ മൂല്യപരമോ ആയ യാതൊരു സംസ്കാരവും പകർന്നു നൽകാതെയാണ് പല മാതാപിതാക്കളും കുട്ടികളെ വളർത്തുന്നത്. കുട്ടികളാണ് ഓരോ വീടും ഭരിക്കുന്നത്. അവരുടെ ആവശ്യങ്ങളാണ് മാതാപിതാക്കളുടെ ആവശ്യം. ഏത് ഭക്ഷണം കഴിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, അവധിക്ക് എവിടെ പോകണം, ഏത് വാഹനം വാങ്ങണം എന്നെല്ലാം കുട്ടികൾ തീരുമാനിക്കും. പ്രൊവിഡൻ്റ് ഫണ്ടിൽ നിന്നോ ബാങ്കിൽ നിന്നോ ലോണെടുത്താണെങ്കിലും മാതാപിതാക്കൾ മക്കളുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കും. നേർവഴി പറഞ്ഞുകൊടുക്കാൻ മാതാപിതാക്കൾക്ക് മക്കളെ പേടിയാണ്. ഭാവിയിലേക്കുള്ള സാമ്പത്തിക നിക്ഷേപം മാത്രമായിട്ടാണ് അവർ മക്കളെ കാണുന്നത്. രക്ഷിതാക്കൾ തങ്ങളുടെ കടമ യഥാവിധി നിർവഹിക്കുന്നുവെങ്കിൽ തിന്മയുടെ ഒഴുക്കിനെതിരെ നീന്താൻ മക്കൾക്ക് കഴിയുമെന്നത് കാര്യത്തിൽ സംശയമില്ല. അവർ മക്കൾക്ക് നൽകുന്ന സർവ്വസ്വാതന്ത്ര്യവും നൽകുകയാണ്. എന്നാൽ അവർക്ക് അത്യാവശ്യമുള്ളതെന്തോ അത് നൽകുന്നുമില്ല. അത് നൽകിയാലേ അവർ മനുഷ്യരാകൂ. അതാണ് ധാർമ്മിക ബോധം അഥവാ ദൈവചിന്ത. ധർമാധർമ്മവും സത്യാസത്യവും വ്യവച്ഛേദിച്ചറിയാനും ധർമ്മത്തിനും സത്യത്തിനും വേണ്ടി നിലകൊള്ളാനും സഹപാഠികളെ ഉടപ്പിറപ്പുകളായി കാണാനും മാതാപിതാക്കളെ സ്നേഹിക്കാനും ആദരിക്കാനും ഗുരുനാഥന്മാരെ ബഹുമാനിക്കാനും കഴിയണമെങ്കിൽ നന്മ തിന്മകൾക്ക് തക്കതായ രക്ഷാശിക്ഷകൾ ലഭിക്കുന്ന ഒരു ലോകമുണ്ട് എന്ന ബോധം മക്കളുടെ മനസ്സിൽ ചെറുപ്പം മുതലേ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കണം. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കും. ദൈവവും പരലോകവുമൊക്കെ സാങ്കല്പികം മാത്രമാണ് എന്നൊക്കെയാണ് പുതുതലമുറയെ യുക്തിവാദികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കെണിയിൽ വിശ്വാസികളായ യുവാക്കൾ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മരണാനന്തര ജീവിതം സത്യവും ബുദ്ധിയുമുള്ളവരുടെ തേട്ടമാണ്. നന്മ തിന്മകൾക്കുള്ള രക്ഷാശിക്ഷകൾ ഈ ലോകത്ത് പൂർണ്ണമായി ഒരു കോടതിക്കും നൽകാനാവില്ല. ഒരാളെ കൊന്നാലും നൂറുപേരെ കൊന്നാലും ഭൗതിക കോടതികൾക്ക് നൽകാനുള്ള ശിക്ഷകൾ വ്യത്യസ്തമല്ല തുടങ്ങിയ യാഥാർത്ഥ്യം പുതുതലമുറയുടെ മനസ്സിൽ വേരുറക്കേണ്ടതുണ്ട്. അതിനുള്ള കൃത്യമായ വേദിയാണ് പരലോകം. ഖുർആൻ പറയുന്നു, ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 3 വചനം 185.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മുഖമൊഴി. അധ്യയന വർഷം ആരംഭിക്കും മുമ്പ് രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കഴി. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ നബീൽ പയ്യോളി രചിച്ച ഹൃദയം നുറുങ്ങും കാഴ്ചകൾ എന്ന രചനയുടെ ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
3: ഹൃദയം നുറുങ്ങും കാഴ്ചകൾ. എഴുത്ത് നബീൽ പയ്യോളി. ഹനീൻ എന്ന 16 വയസ്സുകാരൻ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയിൽ യാത്രയായി. അഡ്വക്കറ്റ് ഹബീബ് റഹ്മാൻ എന്ന പ്രബോധന വീഥിയിലെ ജ്യേഷ്ഠ സഹോദരൻ്റെ മകൻ്റെ പെട്ടെന്നുള്ള രോഗം അറിഞ്ഞതു മുതൽ മനസ്സുവല്ലാതെ വേദനിച്ചു. അദ്ദേഹത്തെയും കുടുംബത്തെയും പലതവണയായി സന്ദർശിച്ചപ്പോഴും ആശ്വാസവാക്കുകൾ പറയുമ്പോഴും തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അനേകം ആളുകൾ അതിനായി പ്രാർത്ഥിച്ചു. എന്നാൽ വിധി മറിച്ചായിരുന്നു. 24 ദിവസത്തെ ആശുപത്രി വാസത്തിനൊടുവിൽ അവൻ യാത്രയായി. കാരണമറിയാത്ത ഹൃദയാഘാതം ആ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ചു. അതായിരുന്നു അള്ളാഹുവിൻ്റെ വിധി. കുളിച്ച് യൂണിഫോം ധരിക്കാൻ പോയ ആ കൗമാരക്കാരൻ വീണുകിടക്കുന്ന കാഴ്ചയാണ് മാതാപിതാക്കൾ കണ്ടത്. അവനെ കൂട്ടാൻ വന്ന സ്കൂൾ ബസ്സിൽ തന്നെ ആശുപത്രിയിലേക്ക് പോയി. മരണം അവനെ കൊണ്ടുപോയി. പ്രവാസലോകത്ത് അപൂർവമായി മാത്രമാണ് മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആദർശ സഹോദരങ്ങളോ കൂടെ ജോലി ചെയ്യുന്നവരോ ആയിട്ടുള്ളവരുടെ മരണങ്ങളിൽ. ഹനീൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തും തുടർന്ന് മയ്യത്ത് കാണാൻ ഒരുക്കിയ സ്ഥലങ്ങളിലും നല്ല തിരക്കായിരുന്നു. റിയാദിലെ അൽരാജി ഗ്രാൻഡ് മസ്ജിദിൽ അസർ നമസ്കാരത്തിനു ശേഷം മയ്യത്ത് നമസ്കാരത്തിനായി എഴുന്നേറ്റ ഇമാം 10 പുരുഷന്മാരുടെയും 9 സ്ത്രീകളുടെയും 1 കുട്ടിയുടെയും മയ്യത്ത് നമസ്കാരമാണ് നിർവഹിക്കാൻ പോകുന്നതെന്ന് മൈക്കിലൂടെ പറഞ്ഞപ്പോൾ ഹൃദയം പിടഞ്ഞുപോയി. വെള്ളിയാഴ്ചയും റമദാൻ മാസത്തിലും മാത്രം കണ്ടിരുന്ന ജനത്തിരക്ക് ആ പള്ളിയിൽ അപൂർവമായി കണ്ടു. സുരക്ഷാ ജീവനക്കാർ ആളുകളെ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. സ്ത്രീകളടക്കം ആയിരക്കണക്കിനാളുകൾ തിങ്ങിനിറഞ്ഞ പള്ളി. മയ്യത്ത് കുളിപ്പിക്കലും പൊതുദർശനവും കഴിഞ്ഞ് ഓരോ മയ്യത്തും പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. ചിലതിൻ്റെ കൂടെ കുറെ ആളുകളുണ്ട്, ചിലതിൻ്റെ കൂടെ അല്പമാളുകളും. പ്രവാസികൾ മരിച്ചാൽ അവസാന യാത്രയിൽ അനുഗമിക്കാൻ വിരലിലെണ്ണാവുന്നവർ മാത്രം. നമസ്കാരശേഷം ഏതാനും കിലോമീറ്റർ അകലെയുള്ള മക്കബറയിലെത്തി. നൂറുകണക്കിന് ആളുകൾ അവിടെ ഖബറടക്കത്തിനായി കാത്തുനിൽക്കുന്നു. എത്തുന്ന മയ്യത്തുകൾ ധൃതിയിൽ അടക്കം ചെയ്യപ്പെടുന്നു. മയ്യത്ത് ഖബറിൽ വെച്ച് കോൺക്രീറ്റ് പാളികൾ കൊണ്ട് മൂടി നനഞ്ഞ മണ്ണുകൊണ്ട് വിടവുകൾ അടയ്ക്കുന്നു. മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് കഴിയുമ്പോഴേക്കും ചെറിയ മണ്ണുമാന്തി യന്ത്രം വന്ന് ഖബർ പൂർണ്ണമായും മൂടുന്നു. മലയാളിയായ ഹനീൻ, ഉത്തരേന്ത്യക്കാരൻ, പാകിസ്ഥാനി, ആഫ്രിക്കക്കാരൻ, സൗദി പൗരൻ, അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 20 പേർ ഒരേപോലെ ഒരുക്കിയ ഖബറിൽ അവരുടെ ബർസഖി ജീവിതം ആരംഭിച്ചു. നമ്മളെത്ര നിസ്സഹായർ, എത്ര നിസ്സാരർ! പണിക്കാരനും പണക്കാരനും വിദ്യാർത്ഥിയുമെല്ലാം ഒരേപോലെയുള്ള വീട്ടിൽ അന്തിയുറങ്ങുന്ന കാഴ്ച. എല്ലാവരും തുല്യരാണ്. പ്രതീക്ഷയോടെ പ്രവാസത്തിലേക്ക് പറന്നവർ പലരും അവിടെ വെച്ച് മരിക്കുന്നു. പേപ്പർ വർക്കുകൾ പൂർത്തിയാകും വരെ ദിവസങ്ങളോളം ഫ്രീസറിൽ കിടക്കേണ്ടതായും വരും. ഹനീനുവേണ്ടി സാമൂഹിക പ്രവർത്തകരും ആദർശ ബന്ധുക്കളും ചേർന്ന് എല്ലാം വേഗത്തിലാക്കി. അവനുവേണ്ടി അവസാനമായി ചെയ്യേണ്ട കർമ്മങ്ങളിൽ പങ്കാളികളാകാൻ സാധിക്കുന്നവരെയൊക്കെ അവിടെ ഓടിയെത്തി. അവകാശികളുടെ അനുമതിപത്രം, മരണ റിപ്പോർട്ട്, എംബസിയിൽ നിന്നുള്ള അനുമതിപത്രം, പോലീസ് റിപ്പോർട്ട്, മയ്യത്ത് നമസ്കാരം നടക്കുന്നതും ഖബറടക്കുന്നതുമായ ഇടങ്ങളിൽ നിന്നുള്ള അനുമതി, എല്ലാറ്റിനും ഓടി നടക്കുന്ന നിസ്വാർത്ഥരായ സേവകർ പ്രവാസത്തിലെ അത്താണിയാണ്. ഒട്ടേറെ നന്മകൾ ബാക്കിയാക്കി നമുക്കും യാത്ര പോകണം ഒരിക്കൽ ഒറ്റയ്ക്ക്.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇത്രയും നേരം ശ്രവിച്ചത് നുറുങ്ങുകൾ. വ്യത്യസ്ത രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് നുറുങ്ങുകളിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് നബീൽ പയ്യോളി രചിച്ച ഹൃദയം നുറുങ്ങും കാഴ്ചകൾ എന്ന വിഷയത്തിലുള്ള രചനയുടെ ശബ്ദമാണ് നാം കേട്ടത്. ശബ്ദം നൽകിയത് അബ്ദുൽ സമദ് കല്ലടിക്കോട്.
4: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: കേരളം ജയിക്കണം, വർഗീയത തുലയണം എന്ന വിഷയത്തിൽ സുഫിയാൻ അബ്ദുസലാം രചിച്ച രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: കേരളം ജയിക്കണം, വർഗീയത തുലയണം. എഴുത്ത് സുഫിയാൻ അബ്ദുസലാം. ഏപ്രിൽ 9 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഏകദേശം 1 മാസത്തെ കാത്തിരിപ്പിന് ശേഷം പുറത്തു വന്നിരിക്കുകയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു ജനാധിപത്യ മുന്നണി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. 99 അംഗങ്ങളുണ്ടായിരുന്ന അവർക്ക് ഇപ്പോൾ ലഭിച്ചത് കേവലം 35 മാത്രമാണ്. 102 സീറ്റുകളാണ് ഐക്യ ജനാധിപത്യ മുന്നണി നേടിയത്. കേരള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം സീറ്റുകൾ ഒരു മുന്നണി നേടുന്നത്. അതോടൊപ്പം കേരളത്തിനൊട്ടും പരിചിതമല്ലാത്ത വിധത്തിൽ ഹിന്ദുത്വ വർഗീയ പാർട്ടിയായ BJP 3 സീറ്റുകൾ നേടിയതും ഏവരെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് തോറ്റു? 10 വർഷം തുടർഭരണം നടത്തിവന്ന CPM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കനത്ത പരാജയം സംഭവിച്ചതെന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. കേരളത്തിൽ മുന്നണികൾ മാറി മാറി ഭരിച്ച ചരിത്രമാണുള്ളത്. എന്നാൽ മുന്നണികൾ മാറുമ്പോൾ കേവല ഭൂരിപക്ഷത്തിൽ നിന്നും ഏതാനും സീറ്റുകൾ മാത്രമാണ് കൂടുതലായി ജയിക്കുന്ന മുന്നണിക്ക് ലഭിക്കാറുള്ളത്. വർഗീയതയോടുള്ള മൃദുഭാവം, അഹന്തയും അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ സമീപനങ്ങൾ, അഴിമതിയോടുള്ള അയഞ്ഞ നിലപാട്, ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള കാർക്കശ്യം, അവകാശ സമരങ്ങളോടുള്ള അടിച്ചമർത്തൽ മനോഭാവം, മതനിരാസ ലിബറൽ ആശയങ്ങളെ അടിച്ചേൽപ്പിക്കാനുള്ള കുൽസിത ശ്രമങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങളാണ് ഇടതുമുന്നണിയുടെ തകർച്ചയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള കാരണങ്ങളെക്കുറിച്ചൊന്നും യഥാവിധി പഠനം നടത്താതെ തങ്ങൾക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ലെന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനാണ് മുന്നണി നേതാക്കൾ ഇപ്പോഴും ശ്രമിക്കുന്നത് എന്നത് ഖേദകരമാണ്. തികച്ചും ഉദാസീനവും അരാഷ്ട്രീയവുമായ നിലപാടാണ് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് തുടങ്ങിയ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് മുതിർന്ന നേതാക്കളിൽ നിന്നും വന്നിട്ടുള്ളത്. ജനങ്ങളെ വെല്ലുവിളിക്കരുത്. ഏതൊരു സർക്കാരും കുറേ ശരികൾ ചെയ്തു കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ സർക്കാരിൻ്റെയും അടിസ്ഥാനപരമായ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതാണത്. എന്നാൽ തങ്ങൾ ചെയ്യുന്നതെന്തും ജനങ്ങൾക്കുള്ള തങ്ങളുടെ ഔദാര്യമായിട്ടാണ് ഇടതുമുന്നണി അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം എതിരായി വന്നപ്പോൾ പെൻഷനും ആനുകൂല്യങ്ങളും വാങ്ങി ശാപ്പാടും കഴിച്ച് തങ്ങൾക്കെതിരെ വോട്ട് ചെയ്തത് നന്ദികേടാണ് എന്ന് മുന്നണിയുടെ ഒരു പ്രമുഖ നേതാവ് പ്രസ്താവിച്ചത് ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിയതിന്റെ മകുടോദാഹരണമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പൗരന്റെ ജീവിക്കാനുള്ള അവകാശം, ഭക്ഷണം, പാർപ്പിടം തുടങ്ങി ഓരോ വ്യക്തിക്കും ലഭിക്കേണ്ട അവകാശങ്ങൾ തുടങ്ങിയവയൊന്നും സർക്കാരിന്റെ ആനുകൂല്യങ്ങളല്ല, മറിച്ച് സർക്കാർ ചെയ്തു കൊടുക്കേണ്ട കടമകളാണത്. കടമ നിർവഹിക്കുന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട്. എന്നാൽ തങ്ങളുടെ തിണ്ണ നിരങ്ങുന്നവർക്കെന്തെങ്കിലുമൊക്കെ എറിഞ്ഞുകൊടുക്കുന്ന പഴയ ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥിതിയിലെ ജന്മിമാരെപ്പോലെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരള സർക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഏകാധിപത്യ പ്രവണത ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകൃതമായിട്ടുള്ളതും മറ്റൊരാളെയും പരിഗണിക്കാത്തതുമായ രാഷ്ട്രീയം ഫാഷിസത്തിന് തുല്യമാണ്. പിണറായി സർക്കാരിന്റെ മുഖമുദ്രയായി പ്രധാനമായും വിമർശകർ ഉന്നയിച്ചിരുന്നത് പിണറായി എന്ന ബിംബത്തിലേക്ക് പാർട്ടിയെയും സർക്കാരിനെയും ഒതുക്കിക്കെട്ടി എന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കൂടെ പ്രവർത്തിച്ചിരുന്ന മന്ത്രിമാരുടെ പോലും മുഖങ്ങൾക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള മണ്ഡലങ്ങളിലുടനീളം മുഖ്യമന്ത്രിയുടെ തലയും ഫിഗറുമല്ലാതെ മറ്റൊരു മുഖവും കണ്ടില്ല എന്നത് എത്രമാത്രം ഏകാധിപത്യപരമായ സമീപനമാണ് സ്വീകരിക്കപ്പെട്ടിരുന്നത് എന്നത് വ്യക്തമാണ്. ഒരു ടീം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കേണ്ടിയിരുന്ന മന്ത്രിസഭയും സർക്കാരും ഒരു രാജ്യസഭയുടെ അവസ്ഥയിലേക്ക് മാറി. മന്ത്രിസഭ ചേർന്ന് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളിൽ പോലും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന അവസ്ഥയിലേക്ക് മാറി. ന്യൂനപക്ഷങ്ങളെ ആശങ്കയിലാക്കുന്ന തരത്തിൽ PM ശ്രീ പോലുള്ള പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചത് മന്ത്രിസഭയോ ബന്ധപ്പെട്ട മന്ത്രിയെപ്പോലും അറിയാതെയായിരുന്നു എന്നത് എത്രമാത്രം ഞെട്ടിപ്പിക്കുന്നതാണ്. വർഗീയതയെ പേറി നടക്കരുത്. കേരളത്തിൽ വർഗീയത ഇത്രമാത്രം കൊടിയുയർത്തി പാറിപ്പറന്ന കാലം വേറെ ഉണ്ടായിട്ടില്ല. ന്യൂനപക്ഷമെന്ന് ഭൂരിപക്ഷമെന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നീതി നടപ്പാക്കുക എന്നതാണ് ഒരു സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും കടമ. ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാൻ ഭൂരിപക്ഷത്തെയോ ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടാൻ ന്യൂനപക്ഷത്തെയോ എതിർപക്ഷത്ത് നിർത്തുന്ന സമീപനം സംസ്ഥാനത്തിന്റെ സാമൂഹിക ഘടനയിൽ എത്രമാത്രം വിള്ളലുകൾ ഉണ്ടാക്കുമെന്ന ബോധം സർക്കാരുകൾക്കുണ്ടാകണം. മുസ്ലിം സമുദായത്തെയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെയും മുസ്ലിം സംഘടനകളെയും നേതാക്കളെയുമെല്ലാം വർഗീയത പറഞ്ഞ് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർക്കെതിരെ ചെറുവിരൽ അനക്കാൻ സാധിക്കാതിരുന്നതിന്റെ പിന്നിൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കൽ അല്ലാതെ മറ്റെന്താണുണ്ടായിരുന്നത്? വെള്ളാപ്പള്ളിയെ ശ്രീനാരായണ ഗുരുവിനോട് ഉപമിച്ചുകൊണ്ട് ഗുരുനിന്ദ നടത്തിയ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ ശ്രീനാരായണീയരുടെ കൂടെ പ്രതിഷേധമാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഹൈന്ദവ ജനതയുടെ മതേതര നിലപാട്. കേരളത്തിലെ ഹൈന്ദവ ഭൂരിപക്ഷത്തെ വർഗീയത കൊണ്ട് കൂട്ടിപ്പിടിക്കാമെന്ന് വിചാരിച്ചവർക്കുള്ള ശക്തമായ താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പ്. മതനിരപേക്ഷതയെയും മതസൗഹാർദ്ദത്തെയും ഉയർത്തിപ്പിടിച്ച പാരമ്പര്യമുള്ള കേരളത്തിലെ ഹൈന്ദവ ജനത സർക്കാർ ഉയർത്തിപ്പിടിച്ച ഹൈന്ദവ പ്രീണനത്തെ അറപ്പോടും വെറുപ്പോടുമാണ് കണ്ടത്. രാജ്യത്ത് ബി ജെ പിയും സംഘപരിവാർ സംഘടനയും ഉയർത്തിപ്പിടിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളെ നെഞ്ചോട് ചേർത്തുപിടിച്ച പാരമ്പര്യമാണ് കേരളത്തിലെ ഭൂരിപക്ഷം ഹൈന്ദവ കുടുംബങ്ങൾക്കുമുള്ളത്. അവർക്കിടയിൽ മുസ്ലിം വിരുദ്ധ മനോഭാവം സൃഷ്ടിച്ച് അതിലൂടെ വോട്ട് നേടി വീണ്ടും അധികാരത്തിലെത്താമെന്ന് വിചാരിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. സർക്കാരിന്റെ ദുഷ്ടനാക്ക് മനസ്സിലാക്കിയ അവരുടെ മറുപടി കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. കാര്യം തിരിച്ചറിഞ്ഞ ക്രൈസ്തവ സമൂഹം. ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കിടയിൽ സംഘപരിവാർ സൃഷ്ടിച്ച മുസ്ലിം ഭീതിയെയും ഈ തെരഞ്ഞെടുപ്പ് മറികടന്നു. മധ്യകേരളത്തിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ആട്ടിൻതോലണിന്ന ചെന്നായെപ്പോലെ കടന്നുവന്ന ബി ജെ പിക്ക് ക്രിസ്ത്യൻ ന്യൂനപക്ഷം കൃത്യമായ മറുപടി നൽകി. മതേതര മുഖത്തോടെ രാഷ്ട്രീയത്തിൽ ആവിർഭാവം നടത്തിയ 2020 ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ബി ജെ പിയുടെ ആലയിൽ എത്തിക്കാൻ ശ്രമിച്ചത് വലിയ ഭീതിയോടെയാണ് കേരളം കണ്ടിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ എൻ ഡി എയുടെ ഭാഗമായ അവർക്കും കേരളത്തിലെ മതേതര ക്രൈസ്തവ സമൂഹം കൃത്യമായ മറുപടി നൽകി. ക്രൈസ്തവ സഭകൾക്കുള്ളിൽ പി സി ജോർജും മകൻ ഷോണും കിണഞ്ഞു ശ്രമിച്ചു നോക്കിയെങ്കിലും അവരുടെ ഉദ്ദേശത്തെ തിരിച്ചറിയാൻ സഭകൾക്കും കുഞ്ഞാടുകൾക്കും സാധിച്ചു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയും കന്യാസ്ത്രീകൾക്കെതിരെയും സംഘപരിവാർ നടത്തിയ സമാനതകളില്ലാത്ത ക്രൂരതകളെ തിരിച്ചറിഞ്ഞ അവർ ബി ജെ പിയെ അകറ്റി നിർത്തി. ക്രൈസ്തവ മേഖലകളിൽ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തുക എന്ന ബി ജെ പിയുടെ മോഹം വർഗീയതയെ കുഴിച്ചുമൂടാൻ ഈ തെരഞ്ഞെടുപ്പിന് സാധിച്ചുവെന്നത് വിലയിരുത്തുമ്പോൾ തന്നെയും കേരളത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന വിധം മൂന്ന് സംഘപരിവാറുകാർ നിയമസഭയിൽ ഇടം പിടിച്ചിരിക്കുന്നു. വിജയിച്ച മൂന്നിടങ്ങളിലും നേരിയ ഭൂരിപക്ഷമാണ് അവർക്ക് ലഭിച്ചതെങ്കിലും മൂന്നെന്ന അക്കം ആശങ്കപ്പെടുത്തുന്നതാണ്. മൂന്നിടങ്ങളിലെയും അവരുടെ വിജയം മതനിരപേക്ഷ കക്ഷികളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ജാഗ്രതക്കുറവുകൊണ്ട് മാത്രം സംഭവിച്ചതാണ്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ച നേമം മണ്ഡലം നേരത്തെ 2016 ഒ രാജഗോപാൽ വിജയിച്ച മണ്ഡലമാണെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചില്ലായിരുന്നുവെങ്കിൽ അവർക്കവിടെ വിജയിക്കാൻ സാധിക്കുമായിരുന്നില്ല. 2001 മുതൽ 2011 വരെ കോൺഗ്രസ് കൈപ്പിടിയിലൊതുക്കിയിരുന്ന മണ്ഡലം അവരുടെ ജാഗ്രത കുറവുകൊണ്ട് മാത്രമാണ് ബി ജെ പിയുടെ കരങ്ങളിൽ എത്തിപ്പെട്ടത്. മതനിരപേക്ഷ കക്ഷികളിൽ ഏതെങ്കിലുമൊന്ന് വിജയിക്കട്ടെ എന്ന നിലയ്ക്കുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ വലിയ പരാജയമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. കഴക്കൂട്ടം നേരത്തെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ്. പക്ഷെ പലതവണ ശ്രമിച്ചിട്ടും അവിടെ വിജയിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന ഭൂരിപക്ഷം നേടി അവർ ജയിച്ചു കയറിയിരിക്കുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പേരിൽ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിൽക്കെ അതേ വ്യക്തിയെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് എന്തിനുവേണ്ടിയായിരുന്നു എന്നറിയില്ല. ചാത്തന്നൂരിലെ പാഠം. ചാത്തന്നൂരിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 54,170 വോട്ടുകൾ ഇടതുമുന്നണി നേടിയപ്പോൾ 37,075 വോട്ടുകൾ മാത്രമാണ് മൂന്നാം സ്ഥാനത്തെത്തിയ ബി ജെ പിക്കുണ്ടായിരുന്നത്. 42,000 വോട്ടുകൾ യു ഡി എഫ് നേടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇടതുമുന്നണി 47,525 വോട്ടും യു ഡി എഫ് 35,276 വോട്ടുമാണ് നേടിയിരിക്കുന്നത് എന്ന കാര്യം എല്ലാ മുന്നണികളും പരിശോധിക്കുന്ന ഒന്നായിരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 17,201 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ഇടതുമുന്നണിക്കുണ്ടായിരുന്നത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15,571 വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫ് ഇവിടെ നേടിയിട്ടുണ്ട്. 4 മാസം മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 11,000+ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇടതുമുന്നണി നേടിയത്. ഇങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ 4,398 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP വിജയിച്ചത് എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത UDFനും LDFനും ഒരുപോലെയുണ്ട്. വീതം വെപ്പുകളും ഡീലുകളും ആരോപണങ്ങളുമായി മാത്രം നിലനിന്നാൽ പോരാ, മറിച്ച് കൃത്യമായ പ്രതിവിധികൾ കണ്ടെത്തി അതിനെ പ്രതിരോധിക്കുകയും വേണം. ബംഗാൾ പാഠമാവട്ടെ. BJP കേവലം 3 സീറ്റല്ലേ നേടിയിട്ടുള്ളൂ എന്ന ആശ്വാസത്തിൽ നിൽക്കുന്നത് ഭൂഷണമല്ല. 2016 തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ 3 സീറ്റ് നേടിക്കൊണ്ടാണ് BJP അവിടെ അക്കൗണ്ട് തുറന്നത്. എന്നാൽ 2021 അത് 77 വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. 2026 അത് 206 സീറ്റാക്കി 3-2 ഉയർത്താൻ BJPക്ക് സാധിച്ചുവെങ്കിൽ കേരളത്തിലെ അവരുടെ 3 സീറ്റിനെക്കുറിച്ച് പഠിക്കുകയും വരും നാളുകളിലെ അവരുടെ മുന്നേറ്റത്തെ പ്രതിരോധിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കേരളം BJPക്ക് അസാധ്യം എന്ന ധാരണ പിഴുതെറിയപ്പെടും. ഇടതുമുന്നണി നിലനിൽക്കണം. ഇടതുമുന്നണി തകരാൻ പാടില്ല. കേരളത്തിലെ നിലവിലുള്ള ഏതെങ്കിലും ഒരു മുന്നണിയുടെ സമ്പൂർണ്ണ തകർച്ച വർഗീയ വിധ്വംസക വിഭാഗങ്ങൾക്ക് തലപൊക്കാനുള്ള അവസരം സൃഷ്ടിക്കും. ഭൂരിപക്ഷ വർഗീയതയുടെ വക്താക്കളായ BJP കേരളത്തിലെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ തകർച്ച പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവരുടെ ഉജ്ജീവനം സാധ്യമാകണമെങ്കിൽ മുന്നണികൾ തകരണം. അതുകൊണ്ടുതന്നെ ഇടതുമുന്നണി തെറ്റുകൾ തിരുത്തി കേരള രാഷ്ട്രീയത്തിൽ പക്വമായ ഇടപെടലോടെ സജീവമായി നിലനിൽക്കണം. സാമ്പ്രദായികമായ പ്രതിപക്ഷ സമരങ്ങളെക്കാൾ സംസ്ഥാനം നേരിടുന്ന കടുത്ത പ്രതിസന്ധികളിൽ പുതിയ സർക്കാരുമായി യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം. ക്രിയാത്മക പ്രതിപക്ഷമായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് അവർ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടണം. അരാഷ്ട്രീയത സംസ്ഥാനത്ത് വർഗീയ സംഘടനകൾക്ക് ആക്കം കൂട്ടും. UDF ജനഹിതമനുസരിക്കണം. സംസ്ഥാനത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് UDF അധികാരത്തിൽ വന്നിട്ടുള്ളത്. ജനം നൽകിയ അധികാരമാണിത്. സംസ്ഥാനത്തെ സത്യസന്ധമായും നീതിയുക്തമായും പക്ഷപാതമില്ലാതെയും ഭരിക്കുന്നതിനു വേണ്ടിയാണ് ജനങ്ങൾ ഈ അധികാരം അവർക്ക് നൽകിയത്. ഇടതുപക്ഷ സർക്കാരിനുണ്ടായിരുന്ന മേൽപ്പറഞ്ഞ നിരവധി അപജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ UDF സർക്കാരും തയ്യാറാകണം. UDF അധികാരത്തിൽ വരുമ്പോൾ പൊതുവിലുണ്ടാകുന്ന പ്രശ്നം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കുകളും താൻ പോരുമുകയുമാണ്. ആരായിരിക്കും UDFന്റെ മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ചുള്ള പരസ്യമായ ചർച്ചകൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ജനങ്ങളാണ് അധികാരം നൽകിയത് എന്ന തിരിച്ചറിവ് UDFന് നഷ്ടപ്പെട്ടുകൂടാ. വികസനം, ധനസ്ഥിതിയുടെ കെട്ടുറപ്പ്, ആഭ്യന്തര സുരക്ഷിതത്വം, വിദ്യാഭ്യാസ വികാസത്തിന് കൃത്യമായ കാഴ്ചപ്പാട്, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള കണിശ്ചത തുടങ്ങിയ സർക്കാർ പ്രതിബദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഉദാസീനതകളില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. വിജയം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയല്ല. UDF നേടിയ തിളക്കമാർന്ന വിജയത്തെ ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെയോ ന്യൂനപക്ഷ സമുദായങ്ങളുടെയോ വിജയമായി കാണുന്നവരുണ്ട്. അതൊട്ടും ശരിയല്ല. ഇത് കേരള ജനത ഒറ്റക്കെട്ടായി കൈകോർത്തുപിടിച്ച വിജയമാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളും മതവിശ്വാസങ്ങളും മതബോധമില്ലാത്തവരും ഇടതു രാഷ്ട്രീയത്തെ നെഞ്ചേറ്റിയവരുമെല്ലാം ഒരുമിച്ച് നേടിയ വിജയമാണ്. ഭൂരിപക്ഷ വർഗീയതയോട് സന്ധി ചേരില്ലെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും ന്യൂനപക്ഷ വർഗീയതയോടും രാജിയാകില്ലെന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവവും കാണിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പല അഭിമുഖങ്ങളിലും ആവർത്തിച്ചു പറഞ്ഞ പോലെ, ഞാനും മുഖ്യമന്ത്രിയുമെല്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകും. ഞങ്ങൾ പോയാലും ഈ നാട് നിലനിൽക്കേണ്ടതുണ്ട്. ജനങ്ങൾ മതത്തിന്റെ പേരിൽ പരസ്പരം കഴുത്തറക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവാൻ പാടില്ല എന്ന ബോധം കേരളീയ സമൂഹത്തിന് പകർന്നു നൽകുന്ന തരത്തിലുള്ള സഹിഷ്ണുതയുടെ ഉന്നത മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ പുതിയ UDF സർക്കാരിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.
0: മാഷാല്ലാ, ആനുകാലിക വിഷയങ്ങളിൽ വഴി കാണിക്കുന്ന ഒരു രചനയായിരുന്നു ഇന്ന് നാം കവർ സ്റ്റോറിയിലൂടെ കേട്ടത്. കേരളം ജയിക്കണം, വർഗീയത്തെ തുലയണം എന്ന വിഷയത്തിൽ രചന നിർവഹിച്ച് സുഫിയാൻ അബ്ദുസലാം, ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ ഹലോ അറ്റ് പീസ് റേഡിയോ ഡോട്ട് കോം. ഫോൺ 9020840840. www.peaceradio.com.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ജീവിത പാഠങ്ങൾ. ജീവിത വഴിയിൽ നാം ശീലമാക്കേണ്ടുന്ന ഓരോ കാര്യങ്ങളിലൂടെയുള്ള ഉപദേശങ്ങളാണ് ജീവിത പാഠങ്ങളിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശിർക്കിനെ സൂക്ഷിക്കുക എന്ന വിഷയത്തിലാണ് ഇപ്പോൾ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമിൽ സമീർ മുണ്ടേരി നമ്മോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന പാഠങ്ങളാണല്ലോ ഈ പ്രോഗ്രാമിലൂടെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇഹലോക ജീവിതത്തിലും ഒരിക്കലും നശിച്ചുപോകാത്ത പരലോക ജീവിതത്തിലും നമ്മെ ഏറ്റവും വലിയ നഷ്ടകാരികളാക്കുന്ന ഒരു തിന്മയെക്കുറിച്ചാണ്. ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപമായിക്കൊണ്ടാണ് ആ തിന്മയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ മുസ്ലിങ്ങൾ പല ആളുകളും ഇത് ഗൗരവത്തോടെ കാണുന്നില്ല, ചിന്തിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഏതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും വലിയ പാപം? യാതൊരു സംശയവുമില്ല, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കു ചേർക്കുക, ഷിർക്ക് ചെയ്യുക എന്നതാണ്. ഷിർക്ക് ചെയ്യുന്നത് വലിയ ഒരു തെറ്റായി പല ആളുകളും കാണാതിരിക്കുകയും എന്നാൽ കൊലപാതകവും വ്യഭിചാരവും പലിശയുമൊക്കെ ഏറ്റവും വലിയ തിന്മയായി തെറ്റായി കാണുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പറഞ്ഞതിൻ്റെ അർത്ഥം വ്യഭിചാരവും കൊലപാതകവും പലിശയുമൊക്കെ തിന്മയല്ല എന്നല്ല, മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പാപം, അവൻ്റെ ജീവിതത്തിൽ ഷിർക്ക് സംഭവിച്ചാൽ അവൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ പാപം അത് ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. വിശ്വാസികൾ ഒഴിവാക്കേണ്ട വൻ പാപങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചപ്പോൾ ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഷിർക്കിനെക്കുറിച്ചാണ്. മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇജ്തനിബു സബ് അൽ മുബിഖാത്, നിങ്ങൾ ഏഴ് വൻ പാപങ്ങൾ വെടിയണം, ഒഴിവാക്കണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മളോട് പറഞ്ഞു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂൽ അല്ലാ, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, വമാ ഹുന്ന, ഏതാണ് ആ വൻ പാപങ്ങൾ? വിശ്വാസികളായ ആളുകൾ ഒഴിവാക്കേണ്ട വെടിയേണ്ട തിന്മകൾ ഏതൊക്കെയാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തെറ്റുകൾ എണ്ണി പഠിപ്പിക്കുകയാണ്. അതിലൊന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നതാണ്. നോക്കൂ, നിങ്ങൾ വിശ്വാസികളായ ആളുകൾ അവരൊഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാപം അത് ഷിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഔസാനി ഖലീലി, എനിക്കെൻ്റെ കൂട്ടുകാരൻ വസീയത്ത് നൽകി, ഉപദേശം നൽകി. എന്താണ് ഉപദേശം നൽകിയത്? അല്ലാ തുശ്രിക് ബില്ലാഹി ഷൈആ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. നിന്നെ ചുട്ടുകരിച്ചാലും ശരി, നിന്നെ കഷ്ണങ്ങളാക്കിയാലും ശരി, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് വസീയത്ത് നൽകിയെന്ന് മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൻ പാപമായി പഠിപ്പിച്ച ഷിർക്ക് എന്താണ്? ചില ആളുകൾ അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിന് തുല്യനായി ഒരാളെ നിശ്ചയിക്കുന്നതാണ് ഷിർക്ക് എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിൽ അവന് പങ്കാളിയെ നിശ്ചയിക്കുക, അതാണ് യഥാർത്ഥത്തിൽ ഷിർക്ക്. അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ അത് മൂന്നെണ്ണമാണ്. ഒന്ന്, തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മാഉ വസ്സിഫാത്ത്. ഇത് തൗഹീദിൻ്റെ മൂന്ന് ഇനങ്ങളാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്ന് വിശ്വസിച്ചാൽ, അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ അവൻ ഷിർക്ക് ചെയ്യുന്നവനായി മാറുകയാണ്. നോക്കൂ, നിങ്ങൾ ഷിർക്കിൻ്റെ ആരംഭത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തൗഹീദുർ റുബൂബിയത്ത് നമുക്കറിയാം, അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന് വിശ്വസിക്കുക. ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ അവൻ അള്ളാഹുവാണ്. അതേപോലെ തന്നെ ഉലൂഹിയത്ത്, അള്ളാഹുവിൻ്റെ ഏകത്വം, അവൻ മാത്രമാണ് ആരാധന കർഹനായിക്കൊണ്ടുള്ളത്, അവനിൽ പങ്കു ചേർക്കാതിരിക്കുക. അതേപോലെ തന്നെ അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളുമുണ്ട്, അവയിൽ പങ്കു ചേർക്കാതിരിക്കുക. അതൊക്കെ വിശാലമായി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം നോക്കൂ, നിങ്ങൾ എങ്ങനെയാണ് ഈ മൂന്ന് വിഭാഗങ്ങളിൽ, ഈ മൂന്ന് കാര്യങ്ങളിൽ എങ്ങനെയാണ് സമൂഹത്തിൽ ഷിർക്ക് വന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ നബി ആദൻ നബി അലൈഹി സ്വലാമയാണ്. ആദൻ നബി അലൈഹി സ്വലാമക്ക് ശേഷം 10 തലമുറ അവർ തൗഹീദിലായിരുന്നു, അവർ ഷിർക്ക് ചെയ്യാത്തവരായിരുന്നു. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എന്നാൽ ആദൻ നബി അലൈഹി സ്വലാമക്ക് ശേഷമുള്ള 10 തലമുറകൾ കഴിഞ്ഞപ്പോൾ ഷിർക്ക് സമൂഹങ്ങളിലേക്ക്, മനുഷ്യരിലേക്ക് ആദ്യമായി കടന്നു വരികയാണ്. എങ്ങനെയാണ് ഷിർക്ക് കടന്നു വന്നത്? ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരായിരുന്ന 5 ആളുകളെ കൊണ്ടാണ് പിശാജ് ഷിർക്കിലേക്ക് ആളുകളെ നയിച്ചത് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവർ ആളുകൾക്ക് സംശയം ദൂരീകരിച്ചു കൊടുത്തിരുന്ന, എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്ന, എല്ലാവരും ആദരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന വ്യക്തികളായിരുന്നു. അവര് അള്ളാഹുവോട് മാത്രം ദുആ ചെയ്താൽ, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്ന ആളുകളുമായിരുന്നു. അവരുടെ ദുആകൾക്ക് അള്ളാഹു ഉത്തരം നൽകിയിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഈ 5 ആളുകളുടെ പേരുകൾ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന ബദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്ര. ഈ 5 ആളുകൾ ബദ്ദിനെ കുറിച്ച്, സുവാഇനെ കുറിച്ച്, യഗൂസിനെ കുറിച്ച്, യഊഖിനെ കുറിച്ച്, നസറിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നല്ല കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട്, ഇവരെല്ലാം നൂഹ് നബി അലൈഹി സ്വലാമയുടെ സമുദായത്തിൽ ജീവിച്ചിരുന്ന നല്ല മനുഷ്യന്മാരായിരുന്നു. വദ്ദും സുവാഉം യഗൂസും യഊഖും നസറും ഒക്കെ നല്ല ആളുകളായിരുന്നു. അവർ മരണപ്പെട്ടപ്പോൾ പിശാജ് ആ ജനതക്ക് ദുർബോധനം നൽകി. ആ പുണ്യപുരുഷന്മാർ ഇരിക്കാറുണ്ടായിരുന്ന ഇരിപ്പിടങ്ങളിൽ അവരുടെ പേര് നൽകിക്കൊണ്ട് ചില പ്രതിഷ്ഠകൾ, ചില രൂപങ്ങൾ സ്ഥാപിക്കണമെന്ന് പിശാജ് മന്ത്രിച്ചു. അവർ അപ്രകാരം ചെയ്തു. അവർ ആദ്യം അവരെ ആരാധിച്ചിരുന്നില്ല. ആ തലമുറ മരണപ്പെട്ടു പോയി. അത് സംബന്ധിച്ചുള്ള അറിവില്ലാതാവുകയും ആളുകൾക്ക് അവരെ കുറിച്ചുള്ള അറിവില്ലാതെയാവുകയും തുടർന്നു വരുന്ന, പിന്നീട് വന്ന സമൂഹങ്ങൾ അവരെ ആരാധിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ടായി എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, ഷിർക്ക് വന്ന രൂപം, പുണ്യാളന്മാരായിരുന്ന, നല്ലവരായിരുന്ന, സാത്വികന്മാരായിരുന്ന മനുഷ്യർ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്ന ആളുകൾ, അവർ മരണപ്പെട്ടപ്പോൾ അവരെ ഓർക്കാൻ വേണ്ടി, അവരെ സ്മരിക്കാൻ വേണ്ടി പിശാജ് മന്ത്രിച്ചു കൊടുത്ത മന്ത്രം കേട്ട് പ്രതിഷ്ഠകൾ ഉണ്ടാക്കി, രൂപങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ആ രൂപങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ അവരവരെ ആരാധിച്ചിരുന്നില്ല, അവരെ ഓർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അവരുടെ കാലശേഷം, അവരുടെ പിൻതലമുറ, ഇവരെക്കുറിച്ചറിയാത്ത, ഇവരുടെ വിശ്വാസങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടില്ലാത്ത ആളുകൾ ഈ മഹാന്മാരെ വിളിച്ച് ആരാധിക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് ഷിർക്ക് കടന്നു വന്നത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഷിർക്കിനെ ഗൗരവമായി കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷിർക്ക് വരുന്ന വഴികൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സഫക്ക് മുകളിൽ ഉറുമ്പരിക്കുന്നതിനേക്കാൾ ഗോപ്യമാണ് എൻ്റെ ഉമ്മത്തിൽ ഷിർക്ക് സംഭവിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഉറുമ്പരിക്കുക എന്നുള്ളത് വളരെ നിസാരമായ കാര്യമാണ്. ഒരു കറുത്ത രാത്രിയിൽ കൂരിരുട്ടുള്ള രാത്രിയിൽ ഒരു കറുത്ത പാറയിലൂടെ ഉറുമ്പരിക്കുന്നത് നമുക്ക് കാണാൻ സാധ്യമല്ല. അതേപോലെ ഈ സമൂഹത്തിലേക്ക്, സമുദായത്തിലേക്ക് ഷിർക്ക് കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയത് നമ്മൾ ഗൗരവമായി കാണണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഷിർക്കില്ലാത്തതാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റണം. അള്ളാഹുവിൽ പങ്കു ചേർക്കാതെയാണ് നമ്മുടെ ജീവിതമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. എന്തുകൊണ്ട്? ഷിർക്ക് സംഭവിച്ചാൽ പരലോകത്ത് നമുക്ക് നഷ്ടമാണ്, നമ്മൾ നരകത്തിലാണ്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള കർമ്മങ്ങളൊന്നും അവനിൽ നിന്ന്, ഷിർക്ക് ചെയ്യുന്നവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷിർക്കിനെയും ഷിർക്ക് വരുന്ന വഴികളെയും കൃത്യമായി നമ്മൾ സൂക്ഷിക്കണം. പലപ്പോഴും ഷിർക്ക് കടന്നു വരുന്ന വഴിയാണ് കെട്ടി ഉയർത്തപ്പെട്ട മഖ്ബറകൾ. ഖബർ സിയാറത്ത് ഇസ്ലാമിൽ അനുവദനീയമാണ്. വിശ്വാസികളായ ആളുകൾ അവരവരുടെ ജീവിതത്തിൽ ഖബറുകൾ സന്ദർശിക്കണം. അത് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കും, പരലോകത്തെക്കുറിച്ച് ചിന്തയുണ്ടാക്കും. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പരലോക ചിന്തയുണ്ടാക്കാതെ, മരണത്തെക്കുറിച്ച് ഓർക്കാതെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പല ആളുകളും ഖബറുകൾ സന്ദർശിക്കാറുണ്ട്. പ്രധാനമായും മൂന്നു തരം ആളുകളാണ് ഖബറുകൾ സന്ദർശിക്കുന്നത്. ഒന്ന്, ഖബറാളിയോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, ഖബറിൽ കിടക്കുന്ന വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ. രണ്ടാമതായി, തങ്ങളുടെ കാര്യം അള്ളാഹുവിനോട് പറയണമേ എന്ന് ഖബറാളിയോട് പറയാൻ വേണ്ടിയാണ്. മൂന്നാമതായി, അള്ളാഹുവിൻ്റെ അടുപ്പം ലഭിക്കാനാണ്, അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാൻ. അള്ളാഹുവിൻ്റെ അടുപ്പം ലഭിക്കുന്നത് എങ്ങനെയാണ്? അത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മളും മരിക്കാൻ പോവുകയാണ്, നമ്മളും ഖബറിൽ പോയി കിടക്കേണ്ടവരാണ്, അങ്ങനെയൊക്കെയുള്ള ചിന്ത. ആ ചിന്ത നല്ലതാണ്, സംശയമില്ല. എന്നാൽ ഖബറാളിയോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് വലിയ ഷിർക്കാണ്. ഖബറാളിയോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹുവിനെ മാത്രം വിളിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. അതേപോലെ തന്നെ തങ്ങളുടെ കാര്യം അള്ളാഹുവിനോട് പറയണമെന്ന് ഖബറാളിയോട് പറയുന്നതും വലിയ അബദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാത്ത, നമ്മളെ ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖബർ സന്ദർശനത്തിൻ്റെ മേഖലയിൽ ഷിർക്ക് കടന്നു വരുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പു വരുത്തണം. ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരാൻ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. മക്കളില്ലാത്തവർ മക്കളെ ലഭിക്കാൻ ഇബ്രാഹിം നബിയുടെ പാത സ്വീകരിച്ച് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഖബറാളിക്ക് നേർച്ച നേരുകയല്ല, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതാണ് ഇസ്ലാമിൻ്റെ ചര്യ, പ്രവാചകന്റെ മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ ഷിർക്ക് കടന്നു വരുന്ന മറ്റൊരു മേഖലയാണ് മഹാന്മാരോടുള്ള സഹായത്തേട്ടം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയ ബദരീങ്ങളെയും മൊഹീദ്ദീൻ ഷേഖിനെയും വിളിച്ച് സഹായം തേടുന്ന ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്തരം സഹായതേട്ടം പ്രാർത്ഥനയാണ്. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഇത്തരം വിളികൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുക വഴി ഷിർക്കാണ് സംഭവിക്കുന്നത്. പല ആളുകളും അത് മനസ്സിലാക്കുന്നില്ല. മഹാന്മാരായ ആളുകളെ വിളിച്ച് സഹായം തേടുന്ന ആളുകൾ പല ന്യായീകരണങ്ങളും പറയാറുണ്ട്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഞങ്ങളവരെ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാഇ ശുഫഅഊനാ ഇൻദല്ലാഹ്. എന്താണ് അവർ പറയുന്ന ന്യായം? അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ്, ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ കഴിവുള്ളവരാണ് എന്ന ന്യായമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആര്, മഹാന്മാരായ ആളുകളെ ചില ആളുകൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. ഇത് ഷിർക്കിലേക്ക് നമ്മളെ എത്തിക്കുന്ന കാര്യമാണ്, ഷിർക്ക് തന്നെയായ കാര്യമാണ്. അതുകൊണ്ട് ഗൗരവമായി കാണണം. മഹാന്മാരോടുള്ള സഹായത്തേട്ടം, സഹോദരങ്ങളെ, മരിച്ചുപോയ ആളുകളെ വിളിച്ച് സഹായം തേടുന്നത് വലിയ പാപമായിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ മൂന്നാമതായി, ഷിർക്ക് വരുന്ന വഴി ബലികർമ്മമാണ്. നമ്മൾ ബലിയെറുക്കേണ്ടത് അള്ളാഹുവിനാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ബലിയെറുക്കണം. അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും അവന് വേണ്ടി ബലിയെറുക്കുകയും വേണമെന്ന് സൂറത്തുൽ കൗസറിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പല ആളുകളും മരിച്ചുപോയ ആളുകളുടെ പേരിൽ ബലിയെറുക്കുന്നത് കാണാൻ പറ്റും. അത് ഷിർക്കായ കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കുകയാണ് എങ്കിൽ അവൻ ഷിർക്ക് ചെയ്തു എന്ന ഹദീസിനെ ഗൗരവമായി കൊണ്ടാണ് നമ്മൾ കാണേണ്ടത്. അതേപോലെ തന്നെ ഷിർക്ക് വരുന്ന മറ്റൊരു മേഖലയാണ് അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട ഇബാദത്താണ് നേർച്ച. അത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ, സഹോദരങ്ങളെ, അത് വലിയ പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയ കാര്യമാണ്. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട പുണ്യവാളന്മാരുടെ ഗുണമായി അള്ളാഹു എടുത്തു പറഞ്ഞത് അവർ അള്ളാഹുവിനോടുള്ള നേർച്ചകൾ പൂർത്തീകരിക്കുന്നവരാണ് എന്നാണ്. യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്. അവർ നേർച്ചകൾ അള്ളാഹുവിനു വേണ്ടി നോറ്റ നേർച്ചകൾ അത് നിർവഹിക്കുന്ന ആളുകളാണ്. അപ്പം അള്ളാഹു അല്ലാത്ത

0: ശത്രുക്കിൽ നിന്ന് മുക്തമായ തൗഹീദ് ഉൾക്കൊണ്ട ജീവിതമായിരിക്കണം വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നയിക്കേണ്ടത്. നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട സുപ്രധാനമായ ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക്. ബാക്കിയുള്ള പാപങ്ങളൊക്കെ അള്ളാഹു പൊറുത്തു തരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്കില്ല എന്ന്, നമ്മുടെ ജീവിതം തൗഹീദ് ഉൾക്കൊണ്ടതാണ് എന്ന്, തൗഹീദിൽ അടിയുറച്ചതാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ശിർക്ക് എന്ന് പറയുന്ന മഹാപാപത്തിൽ നിന്ന് നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ജീവിത പാഠങ്ങൾ, ശിർക്കിനെ സൂക്ഷിക്കുക. സംസാരിച്ചത് സമീർ മുണ്ടേരി.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ സൂറത്തുൽ മുത്തഫഫീൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: പീസ് റേഡിയോ മക്കയുടെ തീരത്ത് സംസം എന്ന മഹാത്ഭുതത്തെക്കുറിച്ച് വിശദമാക്കിക്കൊണ്ട് നമ്മോട് സംസാരിക്കുന്നു ത്വൽഹത്ത് സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ ഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയനൽ ഹബീബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹമുള്ള ശ്രോതാക്കളെ, സംസം വെള്ളത്തിൻ്റെ പ്രാധാന്യവും മഹത്വവുമാണ് ഇൻഷാ അല്ലാ നമുക്ക് വിശദീകരിക്കാനുള്ളത്. സംസം വെള്ളം കാണാത്തവരും കുടിക്കാത്തവരുമായി നമ്മിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. എന്താണ് മാഉ സംസം, സംസം വെള്ളം എന്നത്? മക്കയിലെ മസ്ജിദുൽ ഹറമിൽ കഅബയുടെ 38 മുഴം അകലെ സ്ഥിതി ചെയ്യുന്ന കിണറിലെ അത്ഭുത വെള്ളമാണ് മാഉ സംസം. ഹജറുൽ അസ്വദിൻ്റെ കിഴക്കും മഖാമു ഇബ്രാഹിമിൻ്റെ തെക്കുമായാണ് പ്രസ്തുത കിണർ സ്ഥിതി ചെയ്യുന്നത്. സംസം വെള്ളത്തിൻ്റെ തുടക്കം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം വായിക്കുന്ന നമ്മളെല്ലാവരും പലതവണ കേട്ടവരായിരിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഭാര്യയെയും പിഞ്ചോമനെയും മക്കയിലെ ആൾപ്പാർപ്പില്ലാത്ത താഴ്വരയിൽ ആക്കുകയും കുഞ്ഞിന് വെള്ളത്തിന് ദാഹിച്ച് കരഞ്ഞപ്പോൾ മാതാവ് എല്ലാ സ്ഥലങ്ങളിലേക്കും പോയി നോക്കുകയും ചെയ്തു. ആദ്യം സഫയിൽ ചെന്ന് നോക്കുന്നു. അവിടെ ആരും സഹായിക്കാനില്ല, ഒരു വെള്ളവും കണ്ടെത്താനാകുന്നില്ല. വീണ്ടും കുട്ടിയെ കിടത്തിയ സ്ഥലത്തേക്ക് തന്നെ ഓടിവരുന്നു. പിന്നീട് മർവയിലേക്ക് ഓടിച്ചെന്ന് നോക്കുന്നു. ആ മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴും ആരെയും കാണുന്നില്ല. വെള്ളമോ തണലോ ഒന്നും തന്നെ അവിടെ ലഭിക്കുന്നില്ല. ഇത് പലതവണ ആവർത്തിക്കുകയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം മുലകുടി പ്രായത്തിലുള്ള ആ സമയത്ത് കരഞ്ഞ് വെള്ളത്തിനു വേണ്ടി അപേക്ഷിച്ചപ്പോൾ മാതാവ് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിധി എന്നോണം മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വിളി കേട്ടെത്തുകയും തൻ്റെ ചിറകുകൊണ്ട് അവിടെ വെള്ളം കുഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആ വെള്ളം ഒഴുകിപ്പോകുന്നത് കണ്ട് കെട്ടി നിർത്തുകയും പാനപാത്രത്തിൽ നിറക്കുകയും ആ വെള്ളം കുഞ്ഞിന് കൊടുക്കുകയും ചെയ്ത് ചരിത്രത്തിലെ അത്ഭുത കിണറായി അത് മാറുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി, റഹിമല്ലാഹു ഉമ്മ ഇസ്മായിൽ ലൗ തുരികത് സംസം ഔ ഖാല ലംലം തഗരിഖ് ഫിൽ മിനൽ മാ ഔ ഖാല ലം തഗരിഫ് മിനൽ മാ ലകാനത് സംസം ഉഐന മഈന. ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത പ്രസ്തുത ഹദീസിൽ നമുക്ക് കാണാം, റഹിമല്ലാഹു ഉമ്മ ഇസ്മായിൽ, ഇസ്മായിൽ നബിയുടെ ഉമ്മാക്ക് അഥവാ ഹാജറ ബീവിക്ക് അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ, ലൗ തുരികത് സംസം, ആ വെള്ളം ഒഴുകിപ്പോകുന്നത് അനുവദിച്ചിരുന്നുവെങ്കിൽ, ഔ ഖാല ലം ലൗ ലം തഗ്രിഫ് മിനൽ മാ, അതല്ലെങ്കിൽ ആ പാനപാത്രത്തിൽ ആ വെള്ളം സൂക്ഷിച്ച് ആ വെള്ളം കെട്ടി നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ലക്കാനത്ത് സംസം ഉഐന മഈന, ഒഴുകിപ്പോകുന്ന ഒരു സാധാരണ വെള്ളമായി സംസം മാറുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അന്ന് സംസം വെള്ളം അവിടെ ഉറപൊട്ടി ഒഴുകിയതോടുകൂടി ചരിത്രം ഗതിമാറി ഒഴുകുകയായിരുന്നു. മൃഗങ്ങളും പക്ഷികളുമില്ലാത്ത, മനുഷ്യരും മരങ്ങളുമില്ലാത്ത, തണലും തണ്ണീരുമില്ലാത്ത ശൂന്യ താഴ്വരയിൽ, ആ മരുഭൂമിയിൽ മനുഷ്യഹൃദയത്തെ മാടി വിളിക്കുന്ന സന്ദർശന കേന്ദ്രമായി അത് മാറിയത് സംസം വെള്ളത്തിൻ്റെ തുടക്കത്തോടുകൂടിയായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വെള്ളം തളം കെട്ടി നിൽക്കുന്നിടത്ത് പക്ഷികൾ വരാൻ തുടങ്ങി. അതിലൂടെ പോകുന്ന യാത്രക്കാർ ആ സ്ഥലം വന്ന് സന്ദർശിക്കാൻ തുടങ്ങി. ആവശ്യമുള്ള വെള്ളം അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങി. അതോടുകൂടിയാണ് മക്ക താഴ്വരയിൽ ആൾപ്പാർപ്പുണ്ടായി തുടങ്ങിയത് എന്ന് ചരിത്രം നമ്മെ അറിയിക്കുന്നു. ഇന്ന് വിശ്വാസികളുടെ പ്രഭവ കേന്ദ്രമായി മാറിയ, സന്ദർശന കേന്ദ്രമായി മാറിയ പുണ്യപ്രദേശമായി മക്ക താഴ്വര മാറിയതിനും സംസം വെള്ളം നിമിത്തമായിട്ടുണ്ട് എന്നർത്ഥം. സഹോദരങ്ങളെ, സംസം കിണർ 30 മീറ്റർ മാത്രം ആഴമുള്ളതാണെങ്കിലും ഇന്ന് സെക്കൻഡിൽ 1.5 ലക്ഷം ലിറ്റർ വെള്ളമാണ് അതിൽ നിന്ന് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസം വെള്ളത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും പഠിപ്പിക്കുന്ന ധാരാളം അധ്യാപനങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സംസം കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കഴുകി വൃത്തിയാക്കിയത് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 2 പ്രാവശ്യം നെഞ്ചു പിളർത്തിയ സംഭവമുണ്ടായിട്ടുണ്ട്. ഒന്ന്, നുബൂവത്തിന് മുമ്പ് വളരെ ചെറുപ്പത്തിൽ കൂട്ടുകാരോടൊപ്പം ആടിനെ മേച്ച് നടന്നിരുന്ന വേളയിൽ. മറ്റൊന്ന്, നുബൂവത്തിന് ശേഷം മിഅ്റാജ് വേളയിൽ. ഇങ്ങനെ 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു പിളർത്തി ഹൃദയം കഴുകിയത് സംസം വെള്ളം കൊണ്ടായിരുന്നു എന്നാണ് സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ മക്കയിലായിരുന്നപ്പോൾ വീടിൻ്റെ മേൽക്കൂര തുറന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വരികയും എൻ്റെ നെഞ്ച് പിളർക്കുകയും ചെയ്തു. പിന്നീട് സംസം വെള്ളം കൊണ്ട് അത് കഴുകി വൃത്തിയാക്കുകയും ഒരു സ്വർണത്തളിക നിറയെ വിശ്വാസവും തത്വജ്ഞാനവും കൊണ്ട് അത് എൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ വെച്ചു തരികയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. സംസം വെള്ളത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, സംസം വെള്ളം ദാഹിക്കുന്നവന് ദാഹശമനവും വിശക്കുന്നവന് ഭക്ഷണവും രോഗമനുഭവിക്കുന്നവന് ശമനവുമാണ് എന്നത്. ഹദീസിൽ നമുക്ക് കാണാം, ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർളി മാഉ സംസം, ഭൂമുഖത്ത് ഏറ്റവും നല്ല പാനീയം സംസം വെള്ളമാണ്. ഫീഹി തുആമു മിനത്തുഅം, അത് ഭക്ഷിക്കുന്നവൻ്റെ ഭക്ഷണവും. വശിഫാഉ മിനസുഖും, രോഗത്തിനുള്ള ശമനവുമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇമാം ഇബ്നു മാജ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരമാണ്, അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു യഖൂൽ സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാഉ സംസം ലിമാ ശുരിബലഹ്, സംസം വെള്ളം എന്തിനു വേണ്ടി കുടിക്കുന്നുവോ അതിനുള്ളതാണ് എന്നാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ, സംസം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഹദീസ് വിജ്ഞാനത്തിൽ ആഴത്തിൽ പഠിക്കാൻ തൗഫീഖ് നൽകണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നും, ആ പ്രാർത്ഥനയുടെ ഫലമായാണ് അദ്ദേഹം അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനായത് എന്നും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ മുബാറക, വഹിയ തുആമു തുഉമിൻ വശിഫാഉ സുഖും, അത് അനുഗ്രഹീതമായ വെള്ളമാണ്, ബറക്കത്തുള്ള വെള്ളമാണ് സംസം വെള്ളം, അത് ഭക്ഷണത്തിനു ഭക്ഷണവും രോഗത്തിന് ശമനവുമാണ് എന്നും ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശമനം ഉദ്ദേശിച്ച് കുടിക്കുന്നവർക്കത് ശമനവും, ദാഹത്തിന് കുടിച്ചാൽ ദാഹം ശമിക്കുന്നതും വിശപ്പ് അനുഭവപ്പെട്ടാൽ അത് കുടിച്ചാൽ വിശപ്പ് മാറുന്നതുമാണ് എന്നും സംസം വെള്ളത്തിൻ്റെ പ്രത്യേകതയായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, സംസം വെള്ളം കൊണ്ട് വയറ് നിറക്കൽ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും ധാരാളമായി സംസം വെള്ളം കുടിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായിരുന്നു എന്നും, സ്വഹാബത്ത് അത് അനുവർത്തിച്ചു പോന്നിരുന്നു എന്നും, പ്രത്യേകിച്ച് ഉംറയുടെയും ഹജ്ജിൻ്റെയുമൊക്കെ തവാഫുകൾ കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം കുടിച്ചുകൊണ്ട്, മാഉ സംസം, സംസം വെള്ളം കുടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വാസം കണ്ടെത്തുമായിരുന്നു എന്നും ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു പോകുന്ന സന്ദർഭത്തിൽ സംസം വെള്ളം കൊണ്ടുപോവുകയും അത് അങ്ങനെ കൊണ്ടുപോയി ഉപയോഗിക്കാൻ അനുവാദം നൽകിയതായി ആയിഷ റളിയല്ലാഹുവിന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ മാ ഉസംസം എന്നത് അത്ഭുതമായ വെള്ളമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ മാ ഉസംസം സംരക്ഷിച്ചു പോരുന്നതിലും സൗദി അറേബ്യ ഗവൺമെൻറ് വഹിക്കുന്ന പങ്ക് ചില്ലറയൊന്നുമല്ല. സംസം കിണറിൻ്റെ ഇപ്പോഴത്തെ വലുപ്പത്തിലേക്ക് അത് വികസിപ്പിച്ചെടുക്കുന്നതിൽ ഓരോ കാലങ്ങളിലും കടന്നുവന്ന രാജാക്കന്മാർ നിർവഹിച്ച പങ്ക് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. സംസം കിണറിൻ്റെ ഇപ്പോഴത്തെ വലുപ്പം എന്നത് മതാഫിനു താഴെ കിണറിൻ്റെ മുഖം ഏതാണ്ട് 2 മീറ്ററും ഈ മുഖത്ത് നിന്നുള്ള കിണറിൻ്റെ ആഴം 30 മീറ്ററും ജലനിരപ്പ് വരെയുള്ള ആഴം 4 മീറ്ററും പോഷക ഉറവകൾ ഒഴുകുന്ന സ്ഥലം വരെ 13 മീറ്ററും പോഷക ഉറവകൾ ഒഴുകിയെത്തുന്നിടത്ത് നിന്ന് കിണറിൻ്റെ അടിവരെ 17 മീറ്ററും അങ്ങനെ കിണറിൻ്റെ മൊത്തം വെള്ളം 24 മീറ്ററുമാണ് എന്ന് ഗവൺമെൻറ് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഹിജറ 1345 അബ്ദുൽ അസീസ് രാജാവ് അവിടെ വരുന്ന തീർത്ഥാടകർക്ക് സംസം വെള്ളം കുടിക്കുന്നതിന് പ്രത്യേകം സൗകര്യമൊരുക്കി. പിന്നീട് 1374 പ്രത്യേക പ്ലാൻ ഉണ്ടാക്കുകയും 1399 60 ദിവസം നീണ്ടു നിന്ന ശുദ്ധീകരണം നടത്തുകയും 1400 വീണ്ടും അത് ശുദ്ധീകരിക്കുകയും ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആവശ്യമായത്ര സംസം വെള്ളം കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അവിടെ നിന്ന് വിതരണം ചെയ്യാൻ പറ്റുന്ന സൗകര്യമൊരുക്കുകയും ചെയ്തു എന്നത് സംസം വെള്ളത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ പണ്ഡിതന്മാർ നിർവഹിക്കുന്ന പങ്കായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും അവസാനമായി ഹിജറ 1409 ഫഹദ് രാജാവിൻ്റെ കാലത്ത് ഹറമിൽ നടപ്പിലാക്കിയ വൻ വികസന പദ്ധതിക്ക് കീഴിൽ സംസം വെള്ളവും ഉൾപ്പെട്ടിരുന്നു എന്നതാണ്. സംസം ശുദ്ധീകരിക്കാനും ശീതീകരിക്കാനും നൂതന സംവിധാനങ്ങളോടുകൂടിയ കേന്ദ്രം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനായി 2500 കിലോവാട്ട് ആംബിയർ വൈദ്യുതിക്കാവശ്യമായ കേന്ദ്രവും ഒരുക്കി ഓരോ ഭാഗങ്ങളിലെയും സംസം വിതരണ സ്ഥലങ്ങളിലെ സംസം അളവ് കൂളിംഗ് എന്നിവ അറിയുന്നതിനുള്ള സംവിധാനങ്ങളോട് കൂടിയായിരുന്നു അത്. ഏകദേശം 70 ദശലക്ഷം റിയാൽ ഇതിന് ചെലവ് വന്നതായിട്ടാണ് കണക്ക്. ഹറമിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തീർത്ഥാടകർക്ക് ശീതീകരിച്ച സംസം എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് ഇതാ പൈപ്പ് ലൈനുകൾ പോലും ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുകയാണ്. സംസം സംഭരണശേഷി കൂട്ടി, കിണറിൽ കൂടുതൽ പമ്പ് സെറ്റുകൾ സ്ഥാപിച്ചു, ഹറമിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംസം നിറച്ച പാത്രങ്ങളൊരുക്കി. ഹിജറ 1420 സൗദി ജിയോളജിക്കൽ സർവേ എന്ന സ്ഥാപനം നിലവിൽ വന്നു. അതോടെ സംസം പഠനത്തിനും ഗവേഷണത്തിനും പ്രത്യേകിച്ച് സംസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പരിഹരിക്കുന്നതിനുമുള്ള കേന്ദ്രം പോലും സൗദി ഗവൺമെൻറ് സ്ഥാപിച്ചു എന്നതും സംസം വെള്ളത്തിൻ്റെ പ്രാധാന്യം നമുക്ക് വിളിച്ചോതിത്തരുന്ന കാര്യമാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ മാ ഉസംസം ലും ലിമാ ശുരിബല, സംസം വെള്ളം എന്തിനു വേണ്ടി കുടിക്കുന്നുവോ അതിനുള്ളതാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ബറക്കത്ത് ഉൾക്കൊണ്ട് അതിൻ്റെ മഹത്വത്തെ നിഷേധിക്കാതെ സ്വീകരിക്കുക എന്നതാണ് ബാധ്യതയായിട്ടുള്ളത്. അതിന് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ മക്കയുടെ തീരത്ത് സംസം എന്ന മഹാത്ഭുതത്തെ വിശദമാക്കിക്കൊണ്ട് നമുക്ക് മുൻപിൽ സംസാരിച്ചത് ത്വൽഹത് സലാഹി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: നമുക്കൊരു വളരെ അർത്ഥ ഗാംഭീര്യമുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ് ഇബ്നു അബി ദുന്യ അദ്ദേഹത്തിൻ്റെ മഖാസിദു ഷയാത്തീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചതാണ്. പക്ഷെ അതിൽ നമുക്ക് പിന്നെ ചിന്തിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കതൊന്നും ഇവിടെ പങ്കുവെക്കാമെന്ന് പറയാം. ഒരു മനുഷ്യൻ, അദ്ദേഹം നല്ല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ, ഒരു മുവഹിദ്, അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ആയിടെയായി ആളുകൾ ഒരു മരത്തെ ആരാധിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ മരം അതിനു ചുറ്റും പിന്നെ ബർക്കത്തെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സംഭവം കണ്ടത് അദ്ദേഹത്തെ തീരെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. വേഗം ആ മരം മുറിച്ചിടണം എന്നുള്ള തീരുമാനിക്കുകയാണ്. അപ്പം ആ മരം അവിടെ നിന്നാണ് നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ആളുകൾ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം പുറപ്പെടുകയാണ്. കാരണം ഷിർക്കിനോടുള്ള സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. ഒരു അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് വഴിയിൽ വെച്ച് മനുഷ്യന്റെ രൂപത്തിൽ പിശാജ് അദ്ദേഹത്തെ കണ്ടു എന്നാണ്.
4: ഈ മുറിക്കാൻ പോകുന്ന സമയത്ത്
3: അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തോട് എങ്ങോട്ടാ പോകുന്നു ചോദിക്കുന്നു. അപ്പം പറയുന്നു, ഇങ്ങനെ ഒരു മരം ഉണ്ട്, അത് മുറിച്ച് കളഞ്ഞേ പറ്റുള്ളൂ, ആളുകളൊക്കെ വഴികേടിലേക്ക് പോവാണല്ലോ. അപ്പോൾ അയാൾ, പിശാജ്, അദ്ദേഹത്തെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അതിൻ്റെ ആവശ്യം? അങ്ങനെ ആളുകൾ എന്തോ ചെയ്തോട്ടെ, നിങ്ങൾക്ക് നിങ്ങളതനുസരിച്ച് പോയാൽ പോരെ, നിങ്ങളെ ബുദ്ധിമുട്ടണം എന്തിനാണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കണം എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോഴൊന്നും ഇദ്ദേഹം പിടികൊടുക്കുന്നില്ല. കുറേ പറഞ്ഞ അവസാനം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ദീനാർ തരാം, ഓരോ ദിവസവും 2 ദീനാർ തരാം, എന്നാലെങ്കിലും നിങ്ങളൊന്നും മുറിക്കാതിരിക്കൂ,
4: ഒഴിവാക്കാൻ വേണ്ടി.
3: ആ ഒഴിവാക്കാൻ. അപ്പോൾ അയാൾ വേഗം എന്ത് ചെയ്തു, പിന്നെ വേഗം അവിടുന്ന് എന്ത് ചെയ്തു, അത് ആ ഒരു മരം പിന്നെ മുറിക്കാനുള്ള ചിന്തയിലേക്ക് അദ്ദേഹം അതിന് ഇറങ്ങിപ്പോടും. വീണ്ടും പിശാജ് അദ്ദേഹത്തെ തടയണം. എന്നിട്ട് പറഞ്ഞു, 2 ദീനാർ തരാം. അപ്പോൾ 2 ദീനാർ എങ്ങനെ കിട്ടും ചോദിക്കുന്നു. എങ്ങനെ കിട്ടും ചോദിച്ചപ്പോൾ, ഞാൻ തരും, നിങ്ങളുടെ തലയിണക്ക് അടിയിൽ എല്ലാ ദിവസവും 2 ദീനാർ കിട്ടും എന്ന് പറഞ്ഞു, കാണാൻ പറ്റും പറഞ്ഞു. അപ്പോൾ അയാൾ ആ പണത്തിൽ പ്രലോഭിതനായി പിന്തിരിഞ്ഞു പോകുന്നു. പിറ്റത്തെ ദിവസം അദ്ദേഹത്തിന് പറഞ്ഞ പോലെ 2 ദീനാർ കിട്ടി. പിറ്റത്തെ ദിവസം കിട്ടി, പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അതില്ലാതെയായി,
4: പൈസ കിട്ടാതെയായി.
3: അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് വേഗം അവിടുന്ന് അദ്ദേഹം പുറത്തിറങ്ങാണ്. പുറത്തിറങ്ങിയിട്ട് ആ മരം മുറിച്ചേ മതിയാവും എന്ന താല്പര്യത്തിൽ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പോകുമ്പം അതേ വഴിയിൽ വെച്ചിട്ട് പിശാജ് വീണ്ടും കാണുന്നു. എങ്ങോട്ടാ പോകുന്നത്? ആ മരം മുറിക്കാനാണ് പോകുന്നത്. നിങ്ങൾ പറഞ്ഞ പണം ഇവിടെ പിന്നെ കിട്ടിയില്ലല്ലോ.
4: ഇല്ല,
3: പണം കിട്ടിയിട്ടില്ല, എനിക്ക് ഞാൻ മരം മുറിച്ചേ പറ്റൂ. അപ്പോൾ പിശാജ് പറഞ്ഞു, ഇല്ല, നിങ്ങൾക്കത് മരം മുറിക്കാൻ കഴിയില്ല, എന്തുകൊണ്ട് കഴിയില്ല, ഞാൻ മുറിക്കും.
4: തർക്കായി
3: പിശാജ് അയാളെ പിടിച്ച് തള്ളിയിട്ടു, അദ്ദേഹത്തെ കൊല്ലാനാക്കുന്ന രൂപത്തിലേക്ക് പിന്നെ ഉപദ്രവിച്ചു. അവസാനം പിന്നെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പൊ, അന്ന് എന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇപ്പൊ അങ്ങനെ ചെയ്യാൻ കാരണം തന്നെ
4: ആദ്യം വന്ന സമയത്ത് തടുത്തില്ല.
3: ആ തടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ ദേഹോപദ്രവം ഒന്നും നടത്തിയില്ല ആദ്യം. അപ്പൊ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പം, അല്ല ഇപ്പൊ എനിക്ക് നിങ്ങളെ തടയാൻ കഴിയും, മുമ്പ് കഴിയില്ലായിരുന്നു, അതെന്തുകൊണ്ട്? അപ്പൊ അതിന് പിശാജ് പറഞ്ഞ മറുപടി, മുമ്പ് നിങ്ങൾ ആ മരം മുറിക്കാൻ വന്നത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇപ്പൊ വന്ന നിങ്ങൾ ആ പണത്തിന്റെ പ്രീതിയിലാണ്, അത് കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അതിന്റെ പേരിലുള്ള നിങ്ങൾ എനിക്ക് പെട്ടെന്ന് തടുത്ത് നിർത്താൻ എനിക്ക് കഴിയും എന്ന് പിശാജ് പറഞ്ഞു എന്നാണ്. ഇതൊരു കഥയാണെങ്കിലും ഇങ്ങനെ മുമ്പ് പുസ്തകത്തിൽ വന്നതാണെങ്കിലും, പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്തൊക്കെ ചില ആദ്യമുണ്ടായ നമ്മുടെ താല്പര്യങ്ങളൊക്കെ മറ്റു പല താല്പര്യങ്ങളിലേക്ക് പോയിട്ട് ലക്ഷ്യം മാറുന്നുണ്ട്. പ്രവർത്തനങ്ങൾ ഒന്നായിരിക്കാം, പക്ഷെ ആ ലക്ഷ്യം മാറുമ്പോൾ രണ്ട് പ്രവർത്തനത്തിന്റെയും കാതൽ നഷ്ടപ്പെടും അല്ലേ, അതിൽ ഒന്നിന്റെ കാതൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണല്ലോ.
4: തീർച്ചയായിട്ടും അത് നമ്മൾ പോകുന്ന വഴി എന്തിന് എന്നറിയാത്ത ഒരവസ്ഥ വരിക.
3: അതെ,
4: അതുപോലെ തന്നെ ലക്ഷ്യം മറന്നു പോവുക, മാറിപ്പോവുക, അങ്ങനത്തെ കുറേ നമ്മുടെ ഒരുപാട് പിന്നെ അനുഭവങ്ങളിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാം നമുക്ക്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയ അങ്ങനെയൊന്നുമല്ല.
3: നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്,
4: നമ്മൾ തന്നെ പറയുകയാണെങ്കിൽ
3: നമ്മളെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലോകത്ത് സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. അതിന് ശേഷമാണല്ലോ ബാക്കി ദുനിയാവിലെ ലക്ഷ്യങ്ങളൊക്കെ.
4: അപ്പം
3: ആ ലക്ഷ്യത്തിന് തടസ്സമാവുന്ന അള്ളാഹുവിന്റെ വജഹ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു പല വജഹായി പോകുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങൾ.
4: അതെ, ലക്ഷ്യമറിയാതെ ഉള്ള സഞ്ചാരം ഒന്ന്, ലക്ഷ്യം മാറിപ്പോകുന്ന സഞ്ചാരം ഉണ്ട്. ലക്ഷ്യം അറിയാതെ ഇപ്പോൾ നമ്മൾ ഒരാളിപ്പോൾ ഒരു വണ്ടി കയറി, എവിടക്ക കയറുന്ന എവിടക്കാന്ന് അറിയുന്നില്ല. അപ്പോൾ നേരത്തെ ഈ ഒരു കാര്യത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു നല്ല കാര്യമൊക്കെ നല്ല വണ്ടിയാണ്, കുഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ബസ്സിൽ കയറിയിരിക്കുന്നു. കയറിയിരുന്നപ്പം സ്വാഭാവികമായിട്ടും ബസ്സിൽ കണ്ടക്ടർ ഒന്ന് ചോദിക്കുന്നു, എവിടെ പോകണം? എവിടെ പോകണമെന്ന് തീരുമാനിച്ചില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറയുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തൽക്കാലങ്ങൾ പുറത്തിറങ്ങിക്ക് വണ്ടി പോകാനായിട്ടുണ്ട് എന്ന് പറയാമല്ലോ. വണ്ടി അവർക്ക് കണ്ട സൗകര്യമുള്ള വണ്ടി കയറി എന്നതിനപ്പുറം ലക്ഷ്യമില്ലാത്തൊരവസ്ഥ വരിക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒന്ന്, നമ്മുടെ കർമ്മങ്ങളൊക്കെയും ഫലവത്താകണമെങ്കിൽ കൃത്യമായും ഒരു ലക്ഷ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഭയങ്കര രണ്ട് ടീമുകൾ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന ടീം അത്യാവശ്യം നല്ല കളിയാണ്, പക്ഷെ അത് അതിനെ നമ്മൾ കളിയെ വിലയിരുത്തൽ അവരുടെ പാസിങ്ങിലോ അല്ലെങ്കിൽ ഡിഫെൻഡിങ്ങിലോ ഒന്നുമല്ല. അവരുടെ ലക്ഷ്യം ഒരു ഗോളടിക്കുക, ആ ഗോൾ നേടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ പോസ്റ്റ് രണ്ടുമില്ല, രണ്ട് പോസ്റ്റും ഇല്ലാതെ കളിച്ചാലുണ്ടാകുന്ന അവസ്ഥ എന്താണോ, അതേപോലെ ലക്ഷ്യമില്ലാത്ത കളി, ലക്ഷ്യമില്ലാത്ത പ്രവർത്തനം, അതല്ലെങ്കിൽ ലക്ഷ്യം മാറിയിട്ടുള്ള സഞ്ചാരം,
3: ഈ രണ്ട് കാര്യമുള്ളത്. ഒന്ന്, നിർദ്ദിഷ്ട ലക്ഷ്യം മാറിപ്പോകുന്നു, മറ്റൊന്ന് ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നു.
4: ചില ആൾക്കാർ അങ്ങനെയുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, എന്താ ചെയ്തുണ്ട്, എന്തെങ്കിലുമൊക്കെ
3: ചെയ്യുക, നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടോ, എന്താ ചെയ്യുന്നത്, എന്താ ചെയ്യണത് അറിയില്ല.
4: അറിയില്ല. ഈ യാത്രയുടെ വിഷയത്തിൽ ഈ നാൽക്കവലയിൽ ഇരിക്കുന്ന ഒരാളോട് ഒരു പിന്നെ യാത്രികൻ അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ഈ
3: സഞ്ചാരി
4: ആ ഒരു നാടോടി ചോദിക്കുന്നു, പിന്നെ ഈ റോഡ് എങ്ങോട്ടാ പോകണം,
3: ഈ റോഡുകളൊക്കെ എങ്ങോട്ടാ പോകുന്നത്,
4: അപ്പം നിങ്ങൾക്ക് എങ്ങോട്ടാ പോകണ്ടേ? അല്ല എനിക്കങ്ങനെ
3: അങ്ങനെയൊന്നുമില്ല, എങ്ങോട്ടാ പോകണമെന്ന് അറിയാം.
4: എന്നാ പിന്നെ നിങ്ങൾക്ക് എങ്ങോട്ടും പോവാം,
3: എങ്ങോട്ടും പോവാം.
4: ആ എന്ന പോലെ ലക്ഷ്യമില്ലാത്ത ഒരു പ്രവർത്തനവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവരുത്, ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ഏതൊരു ലക്ഷ്യമാണോ ആദ്യം കണ്ടത്, അത് ശരിക്കും അതൊരു പോയിന്റാണ്. ആ പോയിന്റിൽ നമുക്ക് നന്നായി എന്തുണ്ടാവും, അത് നന്മക്ക് വേണ്ടിയിട്ടുള്ളത്, നന്മക്ക് വേണ്ടി നമ്മൾ മുന്നിൽ കാണുന്ന ഒരു ലക്ഷ്യത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ നിന്നും മാറും. അപ്പോൾ ഈ ചാരിറ്റി വർക്കുകളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ അറിയാം, നല്ലൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടായിരിക്കും അവർ ഇറങ്ങിയിട്ടുണ്ടാവുക. അത് പൂർത്തിയാകുന്നതോടുകൂടെയോ അതല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, സഹകരിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നതോടുകൂടെയോ പിന്നീട് അത് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്ന അവസ്ഥ വരാറുണ്ട്. അവിടെയൊക്കെയും പൈശാചികമായിരിക്കുന്ന ഇടപെടലുകൾ ഉണ്ടാവാൻ സാധ്യത. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ കഥയിൽ തന്നെ അതൊരു കഥയല്ല, സത്യത്തിൽ അതൊരു വലിയൊരു ഗുണപാഠമുള്ളൊരു ഒരു ഒരു പിന്നെ അനുഭവമാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട. കാരണം ആദ്യം അദ്ദേഹം പോകുന്നത് അള്ളാഹുക്ക് വേണ്ടിയാണ്, അവിടെ തടുത്താൽ നിൽക്കില്ല എന്നുള്ളത് ശൈത്താനും അറിയാം, പിശാചിനറിയാം. അപ്പോൾ അവിടെ പ്രലോഭനങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവനെ എങ്ങനെയെങ്കിലും അരിക്കാക്കാൻ പറ്റുമോ എന്ന രൂപത്തിലാണ് അരിക്കാക്കി വെച്ചത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മാറിയതോടുകൂടി
3: പിന്നെ
4: കാര്യമെളുപ്പായി. അതെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ലക്ഷ്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, ലക്ഷ്യങ്ങൾ മാറിപ്പോകരുത്, ലക്ഷ്യങ്ങളില്ലാതെ ഒരിക്കലും യാത്ര ചെയ്യരുത്. ഒരു കാര്യം, യാത്ര എന്നുദ്ദേശിക്കുന്നത് നല്ല പ്രവർത്തനങ്ങൾ, ഒരു പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങരുത് ലക്ഷ്യങ്ങളില്ലാതെ. വലിയൊരു സന്ദേശം തന്നെയാണ് ആ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ശ്രുതി തരംഗം പദ്ധതി ജന്മനാ കേൾവിശക്തി കുറഞ്ഞ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയും തുടർ ചികിത്സയും ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ മാതൃകാപരമായ പദ്ധതിയാണ് ശ്രുതി തരംഗം. കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് ശസ്ത്രക്രിയയിലൂടെ കോക്ലിയർ ഇംപ്ലാന്റ് വെച്ചുപിടിപ്പിക്കുകയും അതിലൂടെ അവർക്ക് സംസാരശേഷിയും കേൾവിശക്തിയും തിരികെ നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. ശസ്ത്രക്രിയയ്ക്ക് പുറമെ കുട്ടികൾക്ക് ആവശ്യമായ സ്പീച്ച് തെറാപ്പി, ഉപകരണത്തിന്റെ അറ്റകുറ്റപ്പണികൾ എന്നിവയും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ആർക്കെല്ലാം അപേക്ഷിക്കാം? 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കാണ് മുൻഗണന. ഇരു ചെവികൾക്കും കഠിനമായ കേൾവി പരിമിതിയുള്ള കുട്ടികളായിരിക്കണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. BPL അല്ലെങ്കിൽ നിശ്ചിത വരുമാന പരിധിയിലുള്ള APL കുടുംബങ്ങൾ. സർക്കാർ നിയോഗിക്കുന്ന മെഡിക്കൽ പാനൽ ശസ്ത്രക്രിയയ്ക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തുന്ന കുട്ടികൾക്ക് സഹായം ലഭിക്കും. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കാൻ രക്ഷിതാവിന്റെ ആധാർ കാർഡ്, റേഷൻ കാർഡിന്റെ പകർപ്പ്, വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, സർക്കാർ ആശുപത്രിയിലെ ENT ഡോക്ടർ നൽകുന്ന മെഡിക്കൽ റിപ്പോർട്ടും ഓഡിയോഗ്രാമും, കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപേക്ഷാ നടപടികൾ: കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അടുത്തുള്ള ജില്ലാ പ്രോഗ്രാം ഓഫീസിലോ ICDS ഓഫീസിലോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മെഡിക്കൽ കോളേജുകളിലെ സ്ക്രീനിംഗ് കമ്മിറ്റി കുട്ടിയെ പരിശോധിച്ച ശേഷം ശസ്ത്രക്രിയയ്ക്കുള്ള അനുമതി നൽകും. ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാന കാര്യങ്ങൾ: ശസ്ത്രക്രിയ കഴിഞ്ഞാലുടൻ കേൾവി ലഭിക്കില്ല. അതിനുശേഷം നൽകുന്ന ഓഡിറ്ററി വെർബൽ തെറാപ്പി AVT വളരെ പ്രധാനമാണ്. ഇത് മുടങ്ങാതെ നൽകാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇംപ്ലാന്റ് ചെയ്ത ഉപകരണത്തിന്റെ വാറന്റി കഴിഞ്ഞ് കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് പരിഹരിക്കാനും ഈ പദ്ധതിയിലൂടെ സഹായം ലഭ്യമാണ്. നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ നൽകിയാൽ മാത്രമേ കുട്ടികൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കൂ എന്നതിനാൽ പ്രായപരിധി കൃത്യമായി ശ്രദ്ധിക്കുക.

0: പീസ് റേഡിയോ. അടുത്ത പരിപാടി ഹിഫ്ദുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ വചനങ്ങളും സൂറത്തുകളും മനഃപ്പാഠമാക്കാൻ സഹായകമാകുന്ന ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയിൽ ഇപ്പോൾ സൂറത്തു ദാരിയാത്ത് 59-ാം വചനമാണ് നാം പഠിക്കാൻ ശ്രമിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സൂറത്തു ദാരിയാത്തിലെ 59-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 55-ാമത്തെ വചനം മുതൽ നമുക്ക് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠം ആരംഭിക്കാം.

55 വചനം മുതൽ ഒന്നുകൂടി നമുക്കെല്ലാവർക്കും പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം.

0: 59-ാമത്തെ വചനം വരെയാണ് നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ സൂറത്തിൻ്റെ അവസാന ആയത്ത്, അതായത് 60-ാമത്തെ വചനം നാളെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു എല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ദാരിയാത്ത് 59-ാം വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ ശ്രവിക്കുന്നു തിരുനബിയോടൊപ്പം. ആരാധനകളിൽ മക്കളെയും കൂടെ കൂട്ടുക എന്ന വിഷയത്തിൽ സെഹൽ അരിപ്രയുടെ ക്ലാസ് കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅ്ദഹ വമൻ തബിഅഹും ബിഇഹ്സൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅ്ദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അത് കൂടുതൽ പഠിക്കാനും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും നമ്മെ തുണക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിൽ വന്ന ഒരു വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അബ്ദുൽ മലിക് ബിൻ റബീഉ ബിൻ സബറ അൻ അബീഹി അൻ ജദ്ദിഹി ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുറൂ അസ്സബിയ ബിസ്സലാ ഇദാ ബലഗ സബ്ഉ സിനീൻ ഫഇദാ ബലഗ അശ്റ സിനീൻ ഫദ്രിബൂഹു അലൈഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകൾക്കുള്ള പ്രോത്സാഹനവും പ്രേരണയും മക്കൾക്ക് നൽകണമെന്ന് സൂചിപ്പിക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന ഒരു നബിവചനം കൂടെയാണ് ഇത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ മക്കളെ, കുട്ടികളെ, സബിയ എന്ന പദമാണ്, കുട്ടികളെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. അവർക്ക് 7 വയസ്സായാൽ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക, അഥവാ 10 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ അടിക്കുകയും ചെയ്യുക എന്നാണ് ഹദീസിൻ്റെ അർത്ഥം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ തന്നെ ചിലതും കാണാം. അഥവാ ലുഖ്മാൻ അനുൽ ഹക്കീം തൻ്റെ കുഞ്ഞുമകന് യാ ബുനയ്യ, കുഞ്ഞുമകനെ എന്ന് വിളിച്ചുകൊണ്ട് ആ മക്കൾക്ക് നൽകിയ 10 ഉപദേശങ്ങൾ പറയുന്നിടത്ത് അവിടെ പ്രത്യേകം പറഞ്ഞതായി കാണാൻ പറ്റും. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത, എൻ്റെ കുഞ്ഞുമകനെ നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കണമെന്ന്. കുഞ്ഞുമകനെ എന്ന് വിളിക്കേണ്ട പ്രായത്തിൽ ആ സ്വബിയ്, ആ കുട്ടിപ്രായത്തിൽ കുട്ടികളോട് നൽകുന്ന ഉപദേശത്തിൽ കാണാം. മാത്രമല്ല ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പം, കുട്ടികളുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പം അദ്ദേഹം കൊടുത്ത മറുപടി നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്രമാത്രം നമ്മുടെ മക്കളെ, ചെറുപ്രായത്തിലുള്ള, പ്രായപൂർത്തി എത്താത്ത നമ്മുടെ കുട്ടികളെ ഈ ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നത് യദ്ഹബു ബിഹി, അഥവാ അവരെയും കൊണ്ട് പോകണമെന്നാണ്. ഇലൽ മസ്ജിദ് ലിയുറബ്ബിയഹു അല സ്വലാത്തി വഅല ഖൈർ, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവരെ പരിശീലിപ്പിക്കാനും അതിലൂടെ അവർക്ക് പരിശീലനം നൽകാനും തർബിയത്ത് അവരിൽ ഉണ്ടാക്കാനും അതുപോലെയുള്ള നന്മയുടെ കാര്യങ്ങളിലൊക്കെ അവരെ അതിലേക്കൊക്കെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഹാദിഹി തർബിയത്തു സ്വഹീഹ, ഇതാണ് ശരിക്കും ശരിയായ മക്കൾക്കുള്ള പരിപാലനം തർബിയത്ത് എന്ന് പറഞ്ഞാൽ. മാത്രമല്ല കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് അഥവാ വീട്ടിലുള്ള മുതിർന്നവർ പ്രായമായവർ ജമാഅത്തിന് സുബഹിക്കും മറ്റും പള്ളിയിലേക്ക് പോകുമ്പോൾ കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകാത്തവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് വലായെ തിറുക്കുഹു ഫി ഫിറാഷിഹി, ആ മക്കളെ അവരുടെ വിരിപ്പിൽ നിങ്ങൾ വിട്ടേച്ച് പോകരുത് എന്നാണ്. ഹാദിഹി തർബിയത്തുൻ സയ്യിഅ, ഇത് ചീത്തയായ തർബിയത്താണ്, മോശമായ പരിപാലനമാണ്. മാത്രമല്ല ഖദ് ഖഷ വലദഹു, അതായത് താൻ ബാപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ, പ്രായമെത്തിയവർ പള്ളിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ബാപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ മക്കളെ പള്ളിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകാത്തവർ, അതിന് പ്രേരണ നൽകാത്തവർ, അവർ ആ മക്കളെ അവനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. വയുരീദു അർഫ്ഖ ബിഹി വയുരീദു റഹ്മ ഖഷഹു എന്നാണ്. പലപ്പോഴും പിതാവ് പള്ളിയിലേക്ക് പോകുമ്പോൾ ചെറിയ മക്കളെ മാതാക്കൾ ഉമ്മമാർ വിളിക്കാൻ മടി കാണിക്കുന്നു, അവർക്കൊരു ഒഴിവ് കിട്ടിയതല്ലേ, അവൻ ഉറങ്ങിക്കോട്ടെ, അവനൊന്ന് ശരിക്കും ഉറങ്ങിക്കോട്ടെ എന്ന് ചിലപ്പോൾ മനസ്സിൻ്റെ ദയ കൊണ്ട് എന്ന് വിചാരിച്ചു

0: എന്ന് കിടന്നുറങ്ങിക്കോട്ടെ, അല്പം വിഷമിച്ചോട്ടെ എന്ന് സുബഹിക്ക് പള്ളിയിലേക്ക് പിതാവ് പോകുമ്പോൾ പിതാവിൻ്റെ കൂടെ ആ മകനെ വിളിച്ചുണർത്താതെ പറഞ്ഞയക്കാതെ ആ നിലക്കുള്ള സംസാരങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ ശരിക്കും നാം അവനെ വഞ്ചിക്കുകയല്ലേ? നമുക്കും അതിൻ്റെ പാപം ലഭിക്കുകയില്ലേ എന്ന് നമ്മൾ ശരിക്കും ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. എന്ന് മാത്രവുമല്ല, മതത്തെ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സന്ദർഭങ്ങളിലേക്ക് സാഹചര്യങ്ങളിലേക്ക് ഖൈറിൻ്റെ അവസരങ്ങളിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതും മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ട് എന്നും കാണാൻ പറ്റും. ഖാല ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ, ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ പറഞ്ഞത് കാണാൻ പറ്റും. وقد كان السلف اذا نشا لاحدهم ولد شغلوه بحفظ القران وسماع الحديث فيثبت الايمان في قلبه. സ്വൈദുൽ ഖാത്തിർ എന്ന ഗദത്തിൽ കാണാൻ പറ്റും. അതിലെ പറയുന്നത്, ഒരു സലഫികളായ ആളുകൾ, സലഫുകളിൽ മുൻഗാമികളായ ആളുകളിൽ ഒരാൾക്ക് ഒരു കുട്ടി വളർന്നാൽ, ഒരു കുട്ടി ആ ശൈശവ പ്രായം കഴിഞ്ഞ് വളർന്നു വന്നാൽ, അവനെ ഹദീസ് കേൾക്കുന്നതിലും ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിലും അവർ ആ കുട്ടിയെ വ്യാപൃതനാക്കുമായിരുന്നു എന്നാണ്. എന്നിട്ട് അതിലൂടെ ഫയസ്ബുത്തുൽ ഈമാൻ ഫീ ഖൽബിഹി എന്നാണ്, അതിലൂടെ അവൻ്റെ ഹൃദയത്തിൽ ഈമാൻ സ്ഥിരപ്പെടുന്നു എന്നുള്ളതുമാണ്. അപ്പോൾ പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബാദത്തുകൾ ചെയ്യാൻ, ആരാധനകൾ നിർവഹിക്കാൻ നമ്മളൊക്കെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും അത് സമയത്ത് നിർവഹിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ നിലക്ക് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ആ സമയത്തുള്ള കുട്ടികളെ, എൽ പി തലത്തിലും യു പി തലത്തിലുമൊക്കെ പഠിക്കുന്ന, ഹൈസ്കൂൾ തലത്തിലുമൊക്കെ പഠിക്കുന്ന, ആ എൽ പി യു പി തലത്തിൽ പഠിക്കുന്ന കുട്ടികളെ പ്രത്യേകിച്ചും നമ്മളതിലേക്ക് അവരെ എഴുന്നേൽപ്പിച്ച് അവരെയും ഉണർത്തേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ അവർക്ക് പ്രോത്സാഹനവും അതിലേക്കുള്ള താല്പര്യവും ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരിശ്രമം മാതാവ് പിതാവ് എന്ന നിലക്ക് നാം നൽകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഹദീസ് പ്രവാചക വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പലപ്പോഴും പേരമക്കളെ വരെ പള്ളിയിലേക്ക്, അല്ലെ, കളിപ്രായത്തിലുള്ള പേരമക്കളെ വരെ കൂട്ടി പള്ളിയിലേക്ക് പോകുന്ന പോയ സംഭവം ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് മക്കളെ അതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും അവരൊക്കെ കൂടെ കൊണ്ടുപോയി അതൊക്കെ അനുഭവിക്കുമ്പോഴാണ് അവർക്കും ഇത്തരം വിഭാഗത്തുകളിലേക്കുള്ള ആരാധനകൾ ചെയ്യാനുള്ളൊരു മനസ്ഥിതിയുമൊക്കെ അവർക്ക് ഇതിലൊക്കെ താല്പര്യവുമൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ രൂപത്തിലുള്ളൊരു ശ്രദ്ധ നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തോട് കാണിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ജീവിക്കാനും മക്കളെയും നമുക്കും ഒക്കെ ഈ രൂപത്തിൽ ശ്രദ്ധിച്ച് ഒന്നിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും മഹത്തായ ഭാഗ്യം ലഭിക്കുന്നവരെ കൂട്ടത്തിലുമൊക്കെ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ഇത്രയും നേരം നാം ശ്രവിച്ച തിരുനബിയോടൊപ്പം നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ആരാധനകളിൽ ഉണ്ടാവണം എന്ന വിഷയത്തിൽ നടത്തിയ സംസാരമാണ് തിരുനബിയിൽ നാം കേട്ടത്. നേതൃത്വം നൽകിയത് സഹൽ അരിപ്ര.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
1: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു കഥ പറയാം. കടലും കപ്പലും എന്ന പുസ്തകത്തിൽ നിന്നും എടുത്ത കഥയാണ് ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാം നാം കേൾക്കുന്നത്. കഥ പറഞ്ഞു തരുന്നത് അബ്ദുസലാം വീട്ടി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 1-2 എപ്പിസോഡിലൂടെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താ, മുബീനും മുനീറയും ഉമ്മയും ഉപ്പയും കൂടി നടത്തിയ യാത്രയുടെ കഥയാണ്. ആ കഥയുടെ അവസാന ഭാഗമാണ് കടലും കപ്പലും. വിശ്രമവും അസുര നമസ്കാരവും കഴിഞ്ഞ ശേഷം

0: എല്ലാവരും ഒന്നിച്ച് അമ്മായിയുടെ വീട്ടിലെ കാറിൽ എറണാകുളം ബോട്ട് ജെട്ടിയിലേക്ക് പുറപ്പെട്ടു. നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത് ഉപ്പാ? മൊബീൻ ചോദിച്ചു. ബോൾഗാട്ടി പാലസ് കാണാൻ പോകാം, അമ്മായിയുടെ മകൻ ഫർഹാം പറഞ്ഞു. അതെ, അങ്ങനെയാകാം, ഉപ്പ പറഞ്ഞു. എന്താണ് ഈ ബോൾഗാട്ടി പാലസ്? മുനീറ ചോദിച്ചു. ഓ, ബോൾഗാട്ടി എന്ന ചെറിയൊരു ദ്വീപ് കൊച്ചി കായലിലുണ്ട്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരെയാണത് സ്ഥിതി ചെയ്യുന്നത്. ഇക്കരെ നിന്ന് നോക്കിയാലത് കാണാം. അവിടെയുള്ള ഡച്ചുകാർ നിർമ്മിച്ചൊരു കൊട്ടാരമാണ് ബോൾഗാട്ടി പാലസ്. ഇന്ന് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പരിപാലിക്കുന്ന ഒരു പൈതൃക ഹോട്ടലാണ് അത്, ഉപ്പ വിശദീകരിച്ചു. എന്താണുപ്പ ഈ കായലെന്ന് പറയുന്നത്? അപ്പോൾ മുബീൻ ചോദിച്ചു. നദികൾ കടലുമായി കൂടിച്ചേരുന്നതിന് മുമ്പ് തീരപ്രദേശങ്ങളിൽ പരന്നൊഴുകി രൂപപ്പെട്ടിട്ടുള്ള വിശാലമായ ജലാശയങ്ങളാണ് കായലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവയ്ക്ക് ഒഴുക്ക് കുറവായിരിക്കും. നദികളിലൂടെ കായലിൽ ഒഴുകിയെത്തുന്ന ജലം അഴിമുഖങ്ങളിലൂടെ കടന്നുവരുന്ന കടൽ ജലവുമായി ചേരുന്നതിനാൽ കായലിലെ വെള്ളത്തിന് ഉപ്പുരസമുണ്ടാവും. എന്നാൽ കടൽവെള്ളത്തിൻ്റെ അത്രയും ഉപ്പുരസം കായൽവെള്ളത്തിനുണ്ടാവില്ല. അഴിമുഖമെന്ന് ഉപ്പ പറഞ്ഞല്ലോ, എന്താണ് ഈ അഴിമുഖം? മുനീറ ചോദിച്ചു. ഓ, വളരെ നല്ല ചോദ്യം. മുനിമോൾ, ഞാൻ പറയുന്നത് നന്നായി ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? കായലുകൾ കടലുമായി ചേരുന്ന ഭാഗത്തെയാണ് അഴിമുഖമെന്ന് പറയുന്നത്. കേരളത്തിൽ 47 കായലുകളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോ ഫർഹാം പറഞ്ഞു. ഓ, ഫർഹാം മിടുക്കനാണല്ലോ, മാഷാല്ലാ. ഏറ്റവും വലിയ കായൽ ഏതാണെന്നറിയാമോ? ഉപ്പ ചോദിച്ചു. ഓ, അത് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഓർമ്മ വരുന്നില്ല, ഫർഹാം പറഞ്ഞു. വേമ്പനാട്ടുകായലാണ് ഏറ്റവും വലിയ കായൽ. ആലപ്പുഴ മുതൽ അഴീക്കോട് വരെ വ്യാപിച്ചു കിടക്കുന്നതാണിത്. കൊച്ചി കായൽ അതിൻ്റെ ഭാഗമാണ്, ഉപ്പ വിശദീകരിച്ചു. കാർ ഹൈക്കോടതി ജംഗ്ഷനിലെത്തി. സുരക്ഷിതമായ സ്ഥലത്ത് കാർ പാർക്ക് ചെയ്ത് ബോട്ട് ജെട്ടി ലക്ഷ്യമാക്കി നടന്നു. കായലും അതിനു നടുവിലെ പച്ചത്തുരുത്തുകളും ബോട്ടുകളുമെല്ലാം കാണാൻ തുടങ്ങിയതോടെ കുട്ടികൾ ആവേശത്തിലായി. ബോട്ടിൽ കയറി ബോൾഗാട്ടിയിലെത്തി കുറച്ചുനേരം പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടന്ന ശേഷം കൊച്ചിയിലേക്കുള്ള ബോട്ടിൽ കയറി. ബോട്ടിൽ നിറയെ യാത്രക്കാരുണ്ട്. മുബീൻ അടുത്തു നിൽക്കുന്നവരുടെ സംസാരം ശ്രദ്ധിച്ചു. ചിലർ തമിഴ് സംസാരിക്കുന്നു, മറ്റു ചിലർ ഹിന്ദിക്കാരാണ്. ചിലരുടെ ഭാഷ ഏതാണെന്ന് പോലും അറിയില്ല. യാത്രക്കാരായി വിദേശികളുമുണ്ട്. ബോട്ടിൽ നിന്നും ഇറങ്ങി കുറച്ചു ദൂരം നടന്ന് റോട്ടിലെത്തി. നേരെ കടൽത്തീരം ലക്ഷ്യമാക്കി നടന്നു. കൊച്ചിയിലെ പ്രസിദ്ധമായ ചീനവല കണ്ടപ്പോൾ കുട്ടികൾ നിന്നു. ചീനവല ഉയർത്തുന്നതും അതിൽ അകപ്പെട്ട മത്സ്യങ്ങളെ കുട്ടയിലാക്കുന്നതും അപ്പോൾ തന്നെ ലേലം ചെയ്ത് വിൽക്കുന്നതും കുട്ടികൾക്ക് വിസ്മയകരമായ കാഴ്ചയായിരുന്നു. കടൽത്തീരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കരിങ്കല്ലുകൾക്ക് മുകളിൽ ഓരോരുത്തരായി സ്ഥലം പിടിച്ചു. മക്കളെ, കല്ലുകൾക്കിടയിൽ കാലുകുടുങ്ങുന്നത് ശ്രദ്ധിക്കണേ, ഉമ്മ ഓർമ്മപ്പെടുത്തി. അതാ വലിയൊരു ചരക്കു കപ്പൽ പതുക്കെ ഒഴുകിപ്പോകുന്നു. അത് കണ്ടപ്പോ മുനിമോൾ ചോദിച്ചു, ഉപ്പ, ആ കപ്പലിന് നല്ല ഭാരമുണ്ടാകില്ലേ? എങ്ങനെയാണത് കടലിൽ താഴ്ന്നുപോകാതെ സഞ്ചരിക്കുന്നത്? നമ്മൾ ചെറിയൊരു കല്ലിട്ട പോലെ ഇത് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നുണ്ടല്ലോ. ഓ മോളെ, അതിനു പിന്നിൽ ശാസ്ത്രീയമായൊരു തത്വമുണ്ട്. കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ആർക്കിമിഡീസ് തത്വപ്രകാരമാണ്. കപ്പലിൻ്റെ ഭാരത്തേക്കാൾ കുറഞ്ഞ സാന്ദ്രതയുള്ള പൊള്ളയായ രൂപകൽപ്പന കാരണം കപ്പൽ പുറന്തള്ളുന്ന വെള്ളത്തിൻ്റെ ഭാരം കപ്പലിൻ്റെ മൊത്തം ഭാരത്തിന് തുല്യമായിരിക്കും. അതിനാൽ കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. മനസ്സിലായില്ലപ്പാ, മുബീൻ പറഞ്ഞു. ഓ, കപ്പൽ നിർമ്മിക്കുന്നത് ഇരുമ്പ് പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണെങ്കിലും അതിൻ്റെ രൂപകൽപ്പന സവിശേഷമായ രീതിയിലാണ് എന്നർത്ഥം. അതിൻ്റെ ഉൾഭാഗം പൊള്ളയായിരിക്കും. ഇത് കാരണം കപ്പലിൻ്റെ മൊത്തം ഭാരം കുറയുകയും അതിൻ്റെ ശരാശരി സാന്ദ്രത വെള്ളത്തേക്കാൾ വളരെ കുറയുകയും അത് കാരണം കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഇപ്പൊ വിശദീകരിച്ച് ശരിക്കും മനസ്സിലായില്ലെങ്കിലും എല്ലാവരൊക്കെ ഒന്നിങ്ങനെ തലയാട്ടി. മക്കളെ, അതിനുള്ള സംവിധാനം ഒരുക്കിയത് അള്ളാഹുവാണ്. ഖുർആനിൽ സൂറത്തു ജാസിയിലെ 12-ാമത്തായത്തിലുള്ള പറയുന്നുണ്ട്, അള്ളാഹുവാകുന്നു സമുദ്രത്തെ നിങ്ങൾക്ക് അധീനമാക്കി തന്നവൻ. അവൻ്റെ കൽപ്പനപ്രകാരം അതിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുവാനും അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടുവാനും നിങ്ങൾ നന്ദി കാണിക്കുന്നവരായേക്കാനും വേണ്ടി. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം തന്നെയാണത്, ഫർഹാം പറഞ്ഞു. അതെ, സൂറത്തുൽ ഉഖ്മാനിലെ 31-ാമത്തെ ആയത്തിൽ അക്കാര്യം പറയുന്നുണ്ട്. കടലിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം നിമിത്തമാണെന്ന് നീ കണ്ടില്ലേ? അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയത്രേ അത്. ക്ഷമാശീലരും നന്ദിയുള്ളവരുമായ ഏവർക്കും തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. കടലും അതിലെ ജീവികളും അതിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുമൊക്കെ വല്ലാത്ത അത്ഭുതമാണ് മക്കളെ. എല്ലാം അള്ളാഹുവിന്റെ അപാരമായ കഴിവും അവൻ മനുഷ്യർക്കായി ഒരുക്കിവെക്കുന്ന അനുഗ്രഹങ്ങളുമാണ്. അതിനൊക്കെ നന്ദി കാണിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അള്ളാഹു നമ്മോട് അതാണ് ആവശ്യപ്പെടുന്നത്. അതുവരെയും എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഉമ്മ പറഞ്ഞു, കടലിനക്കരെ സൂര്യൻ മഞ്ഞ നിറം പൂണ്ടു. ആകാശം പല നിറങ്ങളിലുള്ള മഷിക്കുപ്പികൾ മറിഞ്ഞു വീണ് പരന്നൊഴുകിയ പോലെ വർണ്ണാഭമായി. നമുക്കിനി തിരിച്ചു പോകാം, മഗ്രിബ് വാങ്കി വിളിക്കാൻ സമയമായി. അപ്പോൾ അമ്മായി പറഞ്ഞു, കണ്ണും മനസ്സും നിറഞ്ഞ് സന്തോഷത്തോടെ എല്ലാവരും തിരികെ കാറിൽ കയറി. അപ്പോ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി പുതിയ കഥകളും വിശേഷങ്ങളുമായി കഥ പറയാൻ പരിപാടിയിൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, കുരുന്നു മക്കൾക്ക് പുതിയ അനുഭവങ്ങൾ നൽകിക്കൊണ്ട് കഥ പറയാം പ്രോഗ്രാം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ കടലും കപ്പലും എന്ന ഉസ്മാൻ പാലക്കായിയുടെ പുസ്തകത്തിൽ നിന്നുള്ള കഥയായിരുന്നു കഥ നമുക്ക് പറഞ്ഞു തന്നത്. വി ടി അബ്ദുസലാം.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
3: Peace Radio. Tune to reality.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ സ്വരം പ്രപഞ്ച സൃഷ്ടാവിനെ വാഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഗാനം. ആലാപനം അബ്ദുള്ള തിരൂർക്കാട്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മാനവരാശിക്ക് മാർഗദർശനമായി ലോകരക്ഷിതാവ് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തങ്ങളായ സന്ദേശങ്ങൾ വിവരിക്കപ്പെടുന്നു. ഖുർആൻ പാഠങ്ങൾ. ഇന്നത്തെ എപ്പിസോഡിൽ ഹാഫിസ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി വിവരിക്കുന്നത് അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കാതിരിക്കുക എന്ന വിഷയമാണ്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, ഖുർആൻ പാഠങ്ങൾ എന്ന ഈ ഒരു പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോയുടെ മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അള്ളാ, ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ 76, 78 തുടങ്ങിയ വചനങ്ങളാണ്. ഈ വചനങ്ങളിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഖാറൂൻ എന്ന് പറയുന്ന വലിയ ധനാഢ്യനായ ഒരാളുടെ ചരിത്രം പറയുന്ന വചനങ്ങളാണ്. ഈ വചനങ്ങൾ നമുക്ക് നൽകുന്ന പാഠം വളരെ വലിയ ഒരാശയമാണ്. അനുഗ്രഹങ്ങളിൽ മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കുക എന്ന ആശയമാണ് ഈ വചനം മുന്നോട്ട് വെക്കുന്നത്. കാരണം ഖാറൂൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ 76-ാമത്തെ വചനം സൂറത്തുൽ ഖസസ്, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹിം. ഖാറൂൻ മൂസ നബിയുടെ സമുദായത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അയാൾ അവർക്കെതിരെ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള ധനം, അല്ലാഹു പറയുന്നത് അവന്റെ ആ ധനത്തിന്റെ ഖജനാവുകൾ അല്ലെങ്കിൽ അതിന്റെ താക്കോലുകൾ ശക്തന്മാരായ ആളുകൾക്ക് വഹിക്കാൻ മാത്രം, അത്രയും ഒരുപാട് സ്വത്തിന്റെ ഉടമയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് സമുദായത്തിൽപ്പെട്ട വിവരമുള്ളവർ പറഞ്ഞു, ലാ തഫ്റഹ്, നീ ഒരിക്കലും അമിതമായി പുളകം കൊള്ളരുത്, അഹങ്കരിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അങ്ങനെ അമിതമായി ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന, അഹങ്കരിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല എന്ന്. അപ്പോൾ ഖാറൂനിന് നൽകപ്പെട്ട സ്വത്തിൻ്റെ ആധിക്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞത്. അവന് നൽകപ്പെട്ട ഖജാനകൾ, അതിൻ്റെ താക്കോലുകൾ എന്നും അർത്ഥം നൽകപ്പെടാം. ശക്തന്മാരായ ആളുകൾക്ക് വഹിക്കാൻ മാത്രം വലുതായിരുന്നു. അപ്പോൾ ഒരുപാട് സമ്പത്തുക്കൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നൽകി. പക്ഷേ അത് നൽകിയ അല്ലാഹുവിനെ അനുസരിക്കുവാനോ അവനോട് വിനയം കാണിച്ചുകൊണ്ട് വിനയാന്വിതനായി ജീവിക്കുവാനോ ഖാറൂൻ തയ്യാറായില്ല. പിന്നെ എന്താണ് അവന് പ്രഖ്യാപിച്ചത്? അവന് പറഞ്ഞു, 78-ാമത്തെ വചനത്തിൽ കാണാം, ഖാല, അവൻ പറഞ്ഞു, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇന്ദി, ഇതൊക്കെ എനിക്ക് നൽകപ്പെട്ടത് എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ അറിവ് കൊണ്ടാണ്, ഇതൊക്കെ എൻ്റെ കഴിവാണ്, എൻ്റെ അധ്വാനമാണ് എന്നിങ്ങനെ പറയുകയും ആ ഒരു നിഅമത്ത് നൽകിയ അല്ലാഹുവിനെ അവൻ മറക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ അല്ലാഹു ചോദിക്കുന്നത്, അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അഷദ്ദു മിൻഹു ഖുവ്വതൻ വ അക്സറു ജംഅ വലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ. അവൻ മനസ്സിലാക്കിയിട്ടില്ലേ, ഇവന് മുമ്പും ഒരുപാട് സമുദായങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെ ഇവനേക്കാൾ സമ്പത്തുള്ളവരായിരുന്നു, ഇവനേക്കാൾ ശക്തിയും ആൾബലവും എല്ലാം ഉള്ളവരായിരുന്നു. പക്ഷേ അവരെയെല്ലാം അവരുടെ ധിക്കാരം കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത്തരം മുജ്രിമീങ്ങളോട് അവരുടെ പാപത്തെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. കാരണം അള്ളാഹുവിനതെല്ലാം കൃത്യമായി അറിയാം. അങ്ങനെയുള്ള മുജ്രിമീങ്ങളായ അഹങ്കാരികളായ ആളുകളെ, ഇവനേക്കാൾ ശക്തരായ, ഇവനേക്കാൾ ധനമുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്. ഈ പാഠമൊന്നും ഖാറൂൻ ഉൾക്കൊള്ളുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, മനുഷ്യരിൽ ചില ആളുകളുണ്ട്. അവർക്ക് എന്തൊക്കെ ന്യാമത്ത് ലഭിച്ചാലും അവർ വിചാരിക്കുന്നത് അതെല്ലാം അവരുടെ കഴിവുകൊണ്ട് അവർക്ക് ലഭിച്ചതാണ് എന്നാണ്. അള്ളാഹു നൽകുന്നതാണ് എന്ന ഒരു ചിന്ത പോലും അവർക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പരിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൻ നഹലിലെ 53-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിന അല്ലാഹ്, എന്തൊരു നിഅമത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ അത് ഫമിന അല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കുക, വിനയപ്പെടുക. അവൻ നൽകിയതെല്ലാം അവന് തിരിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ഖാറൂൻ അങ്ങനെ അഹങ്കരിച്ചു. അവൻ പറഞ്ഞു, ഇതെല്ലാം എനിക്ക് എന്റെ കഴിവുകൊണ്ട് കിട്ടിയതാണ് എന്ന്. എന്നാൽ അവസാനം എന്താണ് ഉണ്ടായത്? ഫഖസഫ്ന ബിഹി വബിദാരിഹിൽ അർദ്, സൂറത്തുൽ ഖസസിൽ അല്ലാഹു അത് വിശദീകരിക്കുന്നുണ്ട്. അവനെയും അവൻ്റെ വീടിനെയും അവൻ്റെ സ്വത്തുക്കളടക്കം അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയാണ് ചെയ്തത്. അവനെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല. അപ്പോൾ ഒരിക്കലും നാം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ നിഅമത്തുകളിൽ, അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കാൻ പാടില്ല. അതൊക്കെ നമ്മുടെ കഴിവുകൊണ്ട് കിട്ടിയതാണ് എന്ന് ഒരിക്കലും നാം വിചാരിക്കാനും പാടില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ച ഏറ്റവും വലിയ ദിക്റുകളിൽ ഒന്ന് എന്താണ്? ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും മുക്തിയുമില്ല എന്ന് പറഞ്ഞാൽ, ഒരു ഉപദ്രവത്തെ തടയുവാനോ അല്ലെങ്കിൽ ഒരു നന്മയെ നേടിയെടുക്കുവാനോ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. സൂറത്തുൽ കഹഫിൽ രണ്ട് സഹോദരങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒരാൾ അഹങ്കാരിയായിരുന്നു. അയാൾ അള്ളാഹുവിനെ മതിമറന്നുകൊണ്ട് അയാളുടെ അനുഗ്രഹങ്ങളിൽ പ്രവേശിച്ചപ്പോൾ തൻ്റെ വിനയാന്യതനായ സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചത് നമുക്ക് സൂറത്തുൽ കഹഫിലെ 39-ാമത്തെ വചനത്തിൽ കാണാം. വലൗല ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ് ലാ ഖുവ്വത ഇല്ലാ ബില്ലാ, നിനക്ക് നിന്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മാഷാ അല്ലാഹ്, ഇത് അള്ളാഹു ഉദ്ദേശിച്ചതാണ്, അവനെക്കൊണ്ടല്ലാതെ ഒരു ശക്തിയില്ല, അവനെക്കൊണ്ടല്ലാതെ നിഅമത്തുകളില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമുക്കേതൊരു നിഅമത്ത് ലഭിച്ചാലും അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കഴിവുകൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നിഅമത്ത് നൽകി അള്ളാഹുവിന് വിനയപ്പെട്ട് അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ച് അവനെ അനുസരിച്ചും അവനെ ആരാധിച്ചും അഹങ്കാരം കൈവടിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. ഒരിക്കലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നാം അഹങ്കരിക്കാൻ പാടില്ല. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.
1: ജസാകല്ലാഹു ഖൈറ. ഖുർആൻ പാഠങ്ങൾ ഇതോടെ സമാപിക്കുന്നു. അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കാതിരിക്കുക, ഈ വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഹാഫിസ് സിറാജുലിസ്ലാം ബാലുശ്ശേരി നമുക്കായി വിശദീകരിച്ചത്.
0: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇന്നത്തെ ഒരു പാരൻസും മക്കളും മുമ്പത്തെ ഒരു പാരൻസും പാരൻറ്റും കുട്ടിയും ഇത് അറിയിക്കുന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾക്ക് ജീവിക്കുന്നത് 2026 നിത്ര മെയ് 2 യെസ്. അപ്പോൾ ഈ മെയ് 2 ഇതിന് മുമ്പാണെങ്കിലും നമ്മളൊരു പുതിയ തലമുറ ന്യൂ ജനറേഷനിലെ പിതാക്കളും മാതാക്കളുമായിട്ട് ഇപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ വല്യമ്മമാരും അങ്ങനെ ജീവിക്കേണ്ട അവസ്ഥ, നിർബന്ധിതമായ അവസ്ഥയാണ്. അപ്പോൾ പലപ്പോഴും മുമ്പുള്ള കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കൂടെ ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ അവധിക്കാലമൊക്കെ ആകുമ്പോൾ ഉപ്പയോ അല്ലെങ്കിൽ വല്യമ്മയോ വല്യപ്പയോ ആരാ വീട്ടിലുള്ളത് അവരൊക്കെ കൂടെ ഇരുന്ന് കുട്ടികൾക്കൊരു പിന്നെ വരക്കാനുള്ള ബുക്കൊക്കെ വാങ്ങിക്കൊടുത്ത് അതിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് വരച്ചു കൊടുത്ത് വരച്ച് കാണിച്ചു കൊടുത്ത് എഴുതി കൊടുത്ത് അങ്ങനെ ഒരു മെറ്റീരിയൽ ആയിട്ട് നോട്ട്ബുക്കോ മറ്റ് കളറിംഗ് ബുക്കോ വല്ല ചിത്രങ്ങളോ ആ നിലക്കുള്ള സംഗതികൾ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ കൂടെ ഇരുന്ന് പഠിപ്പിക്കാറുള്ളത്. വേറൊരു സ്മാർട്ട് ഉപകരണങ്ങളും നമ്മുടെ കയ്യിൽ മക്കളോടൊപ്പം ഉണ്ടാകുമ്പോൾ അന്നൊന്നും ഉണ്ടായിരുന്നില്ല, മുമ്പത്തെ കാലത്തൊന്നും. അപ്പോൾ കുട്ടികൾ എന്താണ് വളരെ ഫിസിക്കലി പിന്നെ എന്താ പറയുക മാനസികമായി അങ്ങേയറ്റം അടുപ്പം നമ്മൾ പണ്ട് പറയാനുള്ള മുത്തശ്ശിമാരോട് അല്ലേ വല്യമ്മമാരോടും പിതാക്കളോടും മാനസികമായിട്ട് വലിയൊരു അടുപ്പം ഉണ്ടായിരുന്നു, ബോധപൂർവമുള്ളൊരു അടുപ്പം ഉണ്ടായിരുന്നു. എന്ത് സംഗതിയും നേരിട്ടാണ് ചെയ്യുക, വേറൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള ഒരു സംഗതി പറയുമ്പോൾ ഇങ്ങനെ രണ്ട് ഒരു വീഡിയോയിൻ്റെ കൂടെ വരുമ്പോൾ ഒന്നുകൂടി ശ്രോതാക്കൾക്ക് എന്ത് ചെയ്യും ബോധ്യപ്പെടും. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ സ്മാർട്ട് ഉപകരണങ്ങളാണ് അത് വെച്ച് കൊടുക്കണം. അതിപ്പോൾ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ട്, അതിങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു പിക്ചർ നമ്മൾ പിന്നെ ഉപ്പ ചിത്രം വരക്കാൻ കഴിയില്ലെങ്കിലും പണ്ട് എന്ത് ചെയ്യും ഏത് വരക്കാൻ കഴിയാത്ത ഉമ്മയും ഉപ്പയൊക്കെ ചെറിയ കുട്ടികൾക്ക് വീട്ടിൽ അവധിക്കാലത്തും ഒക്കെ അല്ലാത്തപ്പോഴൊക്കെ ഒരു ചിത്രം വരച്ചു കൊടുക്കും. വരച്ചു കൊടുത്തേ പറ്റൂ, കാരണം നിർബന്ധമാണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഇന്നിങ്ങനെ ഒരു മൊബൈൽ എടുത്തിട്ട് ഗൂഗിളിൽ ഒരു പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയ പിക്ചർ, അത് കളർ ചെയ്യാത്തൊരു പിക്ചർ വേണമെന്നാണ്, എന്താ വെച്ചാൽ ആ ഇമേജിൽ പോയാണ് കിട്ടുകയാണ്. എന്നിട്ട് കുട്ടികളെ വെച്ചു ഈ ചിത്രം വരക്കൂ. അപ്പോൾ ഉപ്പ ശരിക്കും തീണില്ല, അവൻ്റെ കൂടെ ഇരുന്നിട്ട് അവിടെ ഇങ്ങനെ അടുത്തിരുന്നത് വരച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയൊന്നും അവിടെ ഇല്ല, അടുത്തിരുന്ന് എഴുതി കൊടുക്കുന്ന അവസ്ഥയല്ല. കുട്ടിക്ക് ആ സിസ്റ്റം തുറന്നിട്ട് അല്ലെങ്കിൽ മൊബൈലും എടുത്തിട്ട് ദാ ഇത് പിടിച്ചു, ഇതുപോലെ എഴുതുക, ഇതുപോലെ വരക്കുക, ഇത് കണ്ടെത്തുക. പിന്നെ ഉപ്പ വഴി മാറി. അപ്പോൾ ഇവിടെ ഈ രണ്ട് കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു രണ്ട് ദൃശ്യങ്ങളാണ്. അപ്പോൾ പിന്നെ മാനസികമായൊരടുപ്പം ഈ സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഉപകരണങ്ങൾ കൊണ്ട് നമ്മളും നമുക്കും മക്കൾക്കും ഇടയിൽ ആ സ്പേസ് കൂടുന്നുണ്ടോ എന്നുള്ളതും മുമ്പുള്ള കാലത്ത് മാനസികമായ അടുപ്പവും അടുപ്പവും കുടുംബത്തിലുള്ള കുടുംബകരമായിട്ടുള്ളൊരു ബന്ധവും ഏറ്റവും പ്രത്യേകമായിട്ട് മാതാവും പിതാവും മക്കളുമുള്ളൊരു ആത്മബന്ധം ഉണ്ടാവാനുള്ള കാരണം അതിന് വലിയൊരു സ്പേസ് ഈ സ്മാർട്ട് ഉപകരണങ്ങൾ ഇന്ന കാലത്ത് ജീവിക്കുന്ന നമുക്കിടയിൽ നമ്മുടെ മക്കൾക്കിടയിലും ആകുന്നുണ്ടോ, അതൊരു കാരണമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് ദൃശ്യങ്ങൾ കാണിക്കുന്ന അതിൻ്റെ ഒപ്പം നമ്മളവിടെ ചെയ്യുന്ന ചില ഒരു ചിന്തകളാണ് ഈ പങ്കുവെക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുള് മനസ്സിലായിട്ടുണ്ടാവും?
3: മനസ്സിലായി. ഇനി ഞാനും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് ഒന്നും കൂടെ എനിക്കും വ്യക്തമാവും.
2: അതെ.
3: അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത് നമ്മൾ മാനസികമായും ശാരീരികമായിട്ടുള്ള ഒരു അടുപ്പം നമ്മുടെ മാതാപിതാക്കളും മക്കളുമായിട്ട് കൂടുതൽ ഉണ്ടായിരുന്നു പണ്ട്. ഇന്ന് വെറും ഇമോഷണലി ചില കാര്യങ്ങളിലേക്ക് മാത്രം മതി. ഇമോഷൻ എന്ന് പറഞ്ഞാൽ അതിന് എല്ലാ വിഷയത്തിലും ഇല്ല, കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ചില കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയ രൂപത്തിലേക്ക് ആ ബന്ധങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് കുട്ടികൾ വിചാരിക്കുന്നത് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം ജീവിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരേണ്ടവർ, ആ ഒരു കൺസെപ്റ്റിലേക്ക് ഇങ്ങനെ അവർ മാറിപ്പോവുകയാണ്. തിരിച്ചങ്ങോട്ട് ഒന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് മക്കളും മാറി ചിന്തിക്കുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പണ്ട് കാലത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ ആ വിരൽ പിടിച്ച് എഴുതിപ്പിച്ച് അങ്ങനെ ആ ഒരു ബന്ധം, ആ ഒരു ബന്ധം ഇന്ന് കമ്മിയാണ്, വളരെ കുറവാണ്. കാരണം പലതിൻ്റെയും മാറ്റങ്ങൾ അവരിൽ വന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും എഴുതാനോ പറഞ്ഞതുപോലെ വരക്കാനോ വായിക്കാനോ ഹോംവർക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഫോണിലാണ് എടുത്തിട്ട് ഇതാ എഴുതിക്കോ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ ഒരുപാട് അകൽച്ച മാനസികമായിട്ടും ഒക്കെ വന്നു പോയിട്ടുണ്ട് എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ബോധപൂർവം നമ്മൾ ഒരു ബാക്കിലേക്ക് കുറച്ചെങ്കിലും പോകണമെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ഒരു പക്ഷേ അകൽച്ച കൂടിപ്പോകും. മാത്രമല്ല, ഇനിയിപ്പോൾ സംഭവിക്കാൻ പോണൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമുക്കൊക്കെ അറിയാം ഈ പിന്നെ മനുഷ്യൻ്റെ വൈകാരികത എന്ന് പറയുന്നൊരു സംഭവം, അത് മാത്രമുള്ളൂ ഡിവൈസിന് നൽകാൻ പറ്റാത്തത്. ബാക്കിയൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. പോസിറ്റീവായതും നെഗറ്റീവായതൊക്കെ നമുക്ക് വേണ്ടതും വേണ്ടാത്തതൊക്കെ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറിയത് കാരണം അകൽച്ച കൂടുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു ആത്മാർത്ഥത വളരെ നഷ്ടപ്പെടുന്ന ഒരു ജീവിതശൈലിയിലേക്ക് നമ്മൾ വഴിമാറി പോവുകയാണ്.
2: അതായത് സ്നേഹവും ഇഷ്ടവും എന്ന് പറയുന്നതൊക്കെ ഓരോ ഇമോഷൻസ് ആണല്ലോ. അതൊക്കെ നമ്മൾ അറിയാതെ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ട ഒരു കാലമാണ്. ഇപ്പോൾ പണ്ട് ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് ഉസ്താദ് നോട്ട്ബുക്കിൽ എഴുതി കൊടുത്ത അക്ഷരങ്ങളെ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ പോലെ കൈപ്പിടിച്ച് എഴുതി അത് പിന്നീട് തെറ്റുമ്പോൾ ആ കലരമായ അല്ലെങ്കിൽ കഞ്ഞുണ്ണി പിന്നെ മറ്റേ ഒരു വെള്ളത്തണ്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മായച്ച് കൊടുത്ത് വീണ്ടും എഴുതിപ്പിച്ച് വല്ലാത്തൊരു വികാരം, സന്തോഷവും അടുപ്പവുമാകുന്ന ഒരു ഇഷ്ടവുമാകുന്ന വികാരം അതിൻ്റെ ഉള്ളിലുണ്ട്. ഇന്ന് ചെറിയ പ്രായത്തിലാണെങ്കിൽ അങ്ങനെ, ഇന്ന് വലുതായാൽ എന്ത് ചെയ്യണം, പ്ലസ് ടു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ വാങ്ങിത്തരാം, അപ്പോൾ സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കും. പിന്നെ ഓരോ ഭാഗത്തുകൂടി ഇങ്ങനെ സഞ്ചരിച്ച് അകൽച്ച ഉണ്ടാവുന്ന ഭയപ്പെടല്ല, അകൽച്ച ഉണ്ടാകുന്ന ഇഷ്ടം പോലെ സംഭവങ്ങൾ നമ്മുടെ അയൽപ്പക്കത്തും നാട്ടിലൊക്കെ കാണും. അവർ സ്മാർട്ട് ഫോണിൽ അങ്ങനെ പോയിട്ട് ഏതോ ബാംഗ്ലൂരിലുള്ള ഒരാളുമായിട്ടാണ് പിന്നെ വിവാഹം അവർ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത് ഈ മാതാപിതാക്കൾ അറിയുക പോലും ചെയ്യുന്നില്ല. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹദീസുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം. അതായത് ഫിസിക്കലി ഉള്ള ഒരു അറ്റാച്ച്മെൻ്റ് അത് വേറെ തന്നെയാണ്. സ്മാർട്ട് ഫോൺ എന്നത്തെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കണം, എന്നിട്ട് ആ ഉപയോഗിക്കുന്നതിലൂടെ സ്പേസ് ഇടുന്നു മാത്രം പറഞ്ഞ് നമ്മൾ പോകാൻ പറ്റില്ലല്ലോ. അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ഒരിക്കലും അടുപ്പം വിദൂരത്താകാത്ത രീതിയിൽ കൊണ്ടുപോകാനും കൂടി ശ്രദ്ധിക്കണമെന്നാണ് ഉറപ്പെടുത്തുന്നത്. മറ്റൊന്ന്, ജിബ്രീൽ അലൈഹി സ്വലാം റസൂലിൻ്റെ അടുത്ത് വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പിന്നെന്താ പറയുക, മുട്ടോട് മുട്ട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് നേർക്ക് നേരെ പഠിപ്പിച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ അവിടെ ശരിക്ക് അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാന്നുള്ളൂ. അവിടെ ഇങ്ങനെ ആ അതിന് നേർക്ക് നേരെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോഴേ അതിൽ വേറൊരു ആ ഗുരു ശിഷ്യ ബന്ധം ആ അറ്റാച്ച്മെൻ്റ് ഒന്നും വേറെ തന്നെയാണ്. അതിപ്പോൾ ആ എന്തൊക്കെ പറഞ്ഞാലും അത് വേറെ തന്നെയാണ്. അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷെ അത് മറിച്ച് അവിടെ എന്ത് ചെയ്യണം, ഒരു പിന്നെ സ്മാർട്ട് ഒരു സാധനം കൊടുത്തിട്ട് ഇതാ കേട്ടു, അത് വേറൊരു രണ്ടും സംഗതി ഒന്നുതന്നെയാണ്, പക്ഷെ രണ്ടും രണ്ട് തലങ്ങളാണ്.
3: അതാണ് കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റമാണെങ്കിലും. ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നു, ഇപ്പോൾ നമ്മൾ ഈ ബോർഡില്ലേ, ബ്ലാക്ക് ബോർഡ്, ബ്ലാക്ക് ബോർഡൊക്കെ പണ്ട് അത് നിറം മങ്ങിയത് ബ്ലാക്ക് കുറച്ച് പോകുമ്പോൾ നമുക്ക് എന്താ ചെയ്യല് ചെമ്പരത്തി പോകേണ്ട, നമ്മൾ അത്
2: മായിച്ച്
3: സംഭവം ഉണ്ടല്ലോ.
2: നാളെ വരുമ്പോ ഒരു ചെമ്പരത്തി പോവാൻ അഞ്ചെണ്ണം, അത് എങ്ങനെയാ വെച്ചാൽ കുട്ടിയോട് പറഞ്ഞ് സെറ്റ് ആക്കണം പറയും.
3: അതേപോലെ മായ്ക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞില്ല എന്താണ് തണ്ട്, എന്തിന്
2: വെള്ളത്തണ്ട് പലതും പറയലുണ്ട്.
3: അത് പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു.
2: അതെ അതെ
3: അല്ലേ, അതൊക്കെ പോയി.
2: ഏതായാലും നമ്മൾ പറഞ്ഞു വന്നതിന്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞാല്, ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന പാരൻസും മക്കളും മുമ്പ് കാലത്ത് ജീവിക്കുന്ന പാരൻസും മക്കളും ആ ഒരു ബന്ധവും സ്നേഹവും ഇഷ്ടവും വാത്സല്യവും അനുകമ്പയും നഷ്ടപ്പെട്ടു പോകാതെ തന്നെ ഇന്ന് ഉപയോഗിക്കേണ്ട എല്ലാ ടൂൾസും ആധുനികമായ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് ആ ഒരു പാഠം നൽകുന്ന ഒരു സംഗതിയാണ് സൂചിപ്പിച്ച് വരുന്നതിൻ്റെ ഒരു
3: ഉള്ളടക്കം. സ്വാർത്ഥരാകാതിരിക്കാൻ വേണ്ടിയിട്ട് മക്കളെ സൂക്ഷ്മമായി വളർത്തുക എന്നുള്ളതാണ്.
2: എല്ലാ ടെക്നോളജിയും നമ്മുടെ മുമ്പിലുണ്ട്, മക്കൾ വഴി തെറ്റാൻ ഒരു നിമിഷം മതി. അപ്പം അത് വഴി നന്നാവാനും നമ്മുടെ ഒരു കെയറിങ് മതി. ഈ രണ്ട് വാക്കുകളൊതുക്കി നമുക്ക് അവസാനിപ്പിക്കാം, ബാക്കി ശ്രോതാക്കൾ പങ്കുവെക്കട്ടെ അല്ലേ.
3: തീർച്ചയായിട്ടും.
1: ജീവിതം വിരസമാക്കാറുണ്ടോ? നമ്മുടെ അസ്വസ്ഥതകളുടെ അടിസ്ഥാന കാരണം കുടുംബത്തിലെ താളപ്പൊരുത്തമാണോ?
4: സ്വന്തം സ്വാതന്ത്ര്യവും മുൻവിധിയില്ലാത്ത മനോഭാവവും കുടുംബത്തിന്റെ സന്തുഷ്ടിക്ക് നിദാനമല്ലേ?
1: മതതത്വങ്ങളും പാരമ്പര്യ മൂല്യങ്ങളും ഗവേഷണ ഫലങ്ങളും സമന്വയിച്ച
4: ചടുലമായ അവതരണം കൊണ്ടും നിറഞ്ഞ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായ
1: മലയാളി സമൂഹത്തിന്റെ കുടുംബകം, സ്നേഹക്കൂട്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ, റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഗ്രന്ഥത്തെ അധികരിച്ച് നടത്തുന്ന പ്രോഗ്രാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അത്തമ്മാനിൽ അക്മലാനി അലൽ മബ്ഊത് റഹ്മത്തൻ ലിൽ ആലമീൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ഹദീസ് കഅബ്, കഅബ് റളിയല്ലാഹു തആല അൻഹു തബൂക്ക് യുദ്ധത്തിന് പോകാതെ പിന്തി നിന്നതുമായി ബന്ധപ്പെട്ട ദീർഘമായ ഒരു ഹദീസാണ് നാം വായിച്ച് കഴിഞ്ഞത്. ഈ ഹദീസിൽ നിന്ന് അഖീദ, സ്വഭാവം, അതുപോലെ ഇബാദത്ത്, പ്രത്യേകിച്ച് നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില അഹ്കാമുകൾ എന്ന് തുടങ്ങി 40-ലധികം ഫായിദകൾ, പാഠങ്ങൾ ഈ ഹദീസിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുകയും മഹാനായ ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുള്ള ഫതുഹുൽ ബാരിയിൽ ഈ ഹദീസിൽ നിന്ന് 30-ഓളം ഫായിദകൾ നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള മഹാനായ ഇമാം മുസ്ലിം റഹിമഹുള്ളയുടെ സഹീഹ് മുസ്ലിമിൻ്റെ വ്യാഖ്യാതാവ് കൂടിയായ നാം പഠിച്ചുവരുന്ന റിയാലുസ്വാലിഹീൻ്റെ കർത്താവ് രണ്ടാം ഷാഫിഈ എന്ന അഭരനാമത്തിൽ അറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുള്ള ഈ ഹദീസിൽ നിന്ന് 37 പാഠങ്ങൾ, ഫായിദകൾ അദ്ദേഹവും ഇസ്തിംബാത്ത് ചെയ്തിട്ടുണ്ട്, നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാം പ്രധാനമാണ്, അതിൽ അതിപ്രധാനമായ ചില ഫായിദകളാണ് ഈയൊരു എപ്പിസോഡിലൂടെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒന്നാമതായി ഇമാം നബവി റഹിമഹുള്ള പറയുന്ന ഫായിദ, ഇബാഹത്തുൽ ഗനീമതി ലിഹാദിഗിൽ ഉമ്മ എന്നാണ്. ഈ ഉമ്മത്തിന് യുദ്ധാർജിത സമ്പത്ത് അള്ളാഹു അനുവദിച്ചു തന്നു എന്നതാണ്. ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താകുന്ന നമ്മൾ. നമുക്ക് ശത്രുക്കളുമായി ഒരു ന്യായമായ, ഇസ്ലാമികമായ ഒരു യുദ്ധം നടന്നാൽ ശത്രുക്കൾ വിട്ടേച്ചു പോകുന്ന, യുദ്ധക്കളത്തിൽ അവർ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആ സ്വത്ത് നമുക്ക് അനുവദനീയമാണ്. അത് വീതം വെക്കുന്ന രൂപം ഖുർആൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗനീമത്ത് സ്വത്ത് അനുവദിച്ചു തന്നു എന്നത് പൂർവകാല സമൂഹങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ലാത്ത അള്ളാഹു അവർക്ക് അത് ഉപയോഗിക്കുവാൻ അനുവാദം നൽകിയിട്ടില്ലാത്ത കാര്യമായിരുന്നു. മുമ്പും യുദ്ധമുണ്ടായിട്ടുണ്ട്. ആ യുദ്ധത്തിൽ അവർക്ക് ശത്രുക്കൾ വിട്ടേച്ചുപോയ സ്വത്ത് അവരുടെ കയ്യിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കുവാനുള്ള അതിൻ്റെ ഉടമാവകാശം അതൊന്നും അള്ളാഹു അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താകുന്ന നമുക്ക് മാത്രമാണ് അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ളത്. ഈ ഉമ്മത്തിൻ്റെ ധാരാളം ഫലായിലുകളിൽ, ശ്രേഷ്ഠതകളിലും വ്യതിരിക്തതകളിലും പണ്ഡിതന്മാർ ഇത്തരം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇവിടെ ഇമാം നവവി റഹിമഹുള്ള സൂചിപ്പിക്കുന്നത്. ഗനീമത്ത് സ്വത്ത്, യുദ്ധാർജിത ധനം, അത് നമുക്ക് അനുവദനീയമാണ് എന്നതിന് വേറെയും തെളിവുകളുണ്ടെങ്കിലും ഹദീസ് ഖഅബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന്, ആ ഹദീസിൽ നിന്ന് നമുക്കത് കിട്ടുന്നത്, ഈ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏതാനും അനുചരന്മാരും ഖുറൈശികളുടെ കച്ചവട സംഘത്തെ പിടികൂടാൻ പോയി. അവരുടെ കച്ചവട സംഘത്തെ പിടികൂടാനും ആ സ്വത്ത്, അത് മുസ്ലിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട സ്വത്തായതുമാണ്, അതവർ അവരുടെ പക്കൽ നിന്ന് പിടിക്കാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞ ആ ഒരു ഭാഗമാണ് ഗനീമത്ത് അഥവാ യുദ്ധാർജിത ധനം. അത് അനുവദനീയമാണ് എന്നതിന് ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവായി സ്വീകരിച്ചിട്ടുള്ളത്. വേറെ പല ഹദീസുകളിലും അത് അനുവദനീയമാണ് എന്ന് പഠിപ്പിക്കുന്ന പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റിയാദുസ്വാലിഹീനിൽ നിന്ന് തന്നെ അതിൻ്റെ മറ്റു ചില അധ്യായങ്ങളിൽ ഈയൊരു മസ്അല, ഈയൊരു വിഷയം നമുക്ക് പഠിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. രണ്ടാമതായി ഈ ഹദീസിൽ അടങ്ങിയിട്ടുള്ള പാഠം ഫളീലത്തു അഹ്ലി ബദിരിൻ വ അഹ്ലിൽ അഖബ. ബദറിൽ പങ്കെടുത്ത ആളുകൾ, ബദിരീങ്ങൾ, അവർക്ക് ഇസ്ലാമിൽ ശ്രേഷ്ഠതയുണ്ട്, അവർക്ക് ഇസ്ലാമിൽ ഫളീലുണ്ട്, ഇസ്ലാം അവരുടേതായ ശ്രേഷ്ഠതയും അവർ സഹിച്ചിട്ടുള്ള ത്യാഗത്തിന് വില കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വഹാബികളിൽ ശ്രേഷ്ഠരാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർ എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിൽ നിന്നും അത് വ്യക്തമാണ്. മഹാനായ കഅബ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ആളുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നതും ഏറ്റവും പ്രസിദ്ധിയാർജിച്ചതും ബദർ യുദ്ധമാണ്. ജനങ്ങൾ അതിനാണ് കൂടുതൽ ശ്രേഷ്ഠത കൽപ്പിച്ചിരുന്നത് എന്ന രീതിയിലുള്ള പരാമർശങ്ങളും സൂചനകളുമെല്ലാം കഅബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വാക്കിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുപോലെ അഖബയിൽ പങ്കെടുത്ത ആളുകൾക്കും ശ്രേഷ്ഠതയുണ്ട്. കഅബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അഖബയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നതിനാണ് കൂടുതൽ ശ്രേഷ്ഠ നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ വിജിഹത്തുന്നവർ കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹം പറയുന്നത് അഖബക്കാണ് ബദറിനേക്കാൾ ശ്രേഷ്ഠം എന്നതാണ്. അതിനദ്ദേഹം പറഞ്ഞ ന്യായങ്ങളും കാരണങ്ങളുമെല്ലാം ക്ലാസ്സിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതിവിടെ ആവർത്തിക്കുന്നില്ല. മൂന്നാമതായി, സത്യം ചെയ്യാൻ ആവശ്യപ്പെടാതെ തന്നെ ജഡ്ജിൻ്റെ മുന്നിൽ ദഅവയിൽ അല്ലാതെ തന്നെ സത്യം ചെയ്യാൻ ആവശ്യപ്പെടാതെ സത്യം ചെയ്യൽ അനുവദനീയമാണ് എന്ന ഒരു മസ്അല, എന്നൊരു വിഷയം ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ്. കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തബൂക്ക് യുദ്ധത്തിന് പോകാതെ പിന്തിനിന്ന വിഷയം അവതരിപ്പിക്കാൻ വന്ന സന്ദർഭത്തിൽ അദ്ദേഹം അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റസൂലുള്ളയോട് പറയുന്ന കാര്യം മുമ്പൊന്നുമില്ലാത്ത സാമ്പത്തിക ശേഷിയും വാഹന സൗകര്യവും ആരോഗ്യവും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഒരു കാരണവുമില്ലാതെയാണ് ഞാൻ തബൂക്ക് യുദ്ധത്തിന് പോരാതെ മാറി നിന്നത് എന്ന് അദ്ദേഹം പറയുന്ന ആ ഒരു പരാമർശത്തിൽ നിന്നാണ് ജവാസുൽ ഹൽഫ് മിൻ ഗൈരി ഇസ്തിഹ്ലാഫ്, സത്യം ചെയ്യാൻ ആവശ്യപ്പെടാതെ തന്നെ അത് അനുവദനീയമാണ്, അങ്ങനെ ചെയ്യാവുന്നതാണ് എന്ന ഭാഗം, എന്നൊരു മസ്അല, ഒരു വിഷയം ഇവിടെ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന, ഈ ഒരു വാചകത്തിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ടാണ്. നാലാമത് ഒരു ഫായിദയായി നാം പഠിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും, അന്നഹു യംബഗി ലി അമീരിൽ ജൈഷ് ഇദാ അറാദ ഗസ്വതൻ അൻ യുവരിയ ബിഗൈരിഹ ലിഅല്ലാ യസ്ബിഖഹു അൽ ജവാസീസു വനഹ്വുഹും ബിത്തഹ്ദീർ ഇല്ലാ ഇദാ കാനത് സഫറതൻ ബഈദതൻ فيستحب ان يعرفهم البعد ليتاهبوا. ഇതാണ് മറ്റൊരു ഫായിദയായി പറയുന്നത്. അഥവാ ഒരു സൈനിക നേതാവിന്, ഒരു സർവസൈന്യാധിപൻ അല്ലെങ്കിൽ സൈന്യത്തിന്റെ അമീറിന്, അദ്ദേഹത്തിന് താൻ യുദ്ധം ചെയ്യാൻ പോകുന്ന സ്ഥലത്തെ സംബന്ധിച്ച് തൗരിയത് വ്യംഗ്യമായി പറയൽ അത് അനുവദനീയമാണ്, ചില സമയങ്ങളിൽ അത് ആവശ്യമാകും എന്ന് ഈ ഹദീത്തിൽ നിന്ന് കിട്ടും. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ യുദ്ധത്തിന് പോകുമ്പോൾ, പോകുന്ന സ്ഥലം പ്രവാചകൻ സാധാരണഗതിയിൽ അവ്യക്തമാക്കുക, അവ്യക്തമായിട്ടാണ് സൂചിപ്പിക്കാറുണ്ടായിരുന്നത്. എന്നാൽ തബൂക്ക് യുദ്ധത്തിന് പോയ സമയത്ത് പ്രവാചകൻ അത് വ്യക്തമായി സ്പഷ്ടമായി ഇന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം യാത്ര വളരെ വിദൂരമാണ്, ദീർഘമായ യാത്രയാണ്, 770 ചില്ലാനും മൈൽ യാത്ര ചെയ്തിട്ട് വേണം അവർക്ക് മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് എത്താൻ. അത്രയും ദീർഘമായ ഒരു യാത്രയായതുകൊണ്ട് പ്രവാചകൻ പോകുന്ന സ്ഥലം കൃത്യമായി പറഞ്ഞു. അത് അവർക്ക് ഒരുങ്ങാനും, അത്രയും ദീർഘമായ യാത്രക്ക് ഒരുങ്ങാനും മുന്നൊരുക്കങ്ങൾ നടത്താനുമാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പൊതുവെ പ്രവാചകൻ അത് സാധാരണഗതിയിൽ അത് വ്യംഗ്യമായി സൂചിപ്പിക്കാറുള്ളത് ചാരന്മാർ അതുപോലെയുള്ള ആളുകൾക്ക് ഇത് ലഭിക്കാതിരിക്കാനുള്ള ജാഗ്രത എന്ന നിലക്കാണ്. ഇതാണ് ഈ ഹദീസിൽ നിന്നുള്ള നാലാമത്തെ ഫായിദയായി പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചും നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ യഥാവിധി അതാത് മേഖലകളിൽ പാലിച്ചും മുന്നോട്ടു പോകുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് റിയാലു സ്വാലിഹീൻ.
8: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തിൽ നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
6: പീസ് റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ, സൂറത്തുൽ ബക്കറയിലെ 26 മുതൽ 30 വരെയുള്ള വചനങ്ങൾ.
9: പാരായണം ചെയ്യുന്നത് അബ്ദുൽ ബാസിദ് അബ്ദുസ്സമദ് റഹിമഹുമുള്ള.
10: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 26 മുതൽ 30 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അബ്ദുൽ ബാസിത് അബ്ദുസ്സമദ് റഹിമഹുമുള്ള.
1: ആരോഗ്യ ചിന്തകൾ. ഇരുമ്പ് കുറവിന്റെ ലക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ശരീരത്തിലെ ഇരുമ്പിൻ്റെ കുറവ് അല്ലെങ്കിൽ അയേണിൻ്റെ കുറവ് നമുക്കെങ്ങനെ തിരിച്ചറിയാം? ഒന്ന്, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ചെറിയ കായികാധ്വാനം ചെയ്യുമ്പോൾ തന്നെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇത് ഇരുമ്പിൻ്റെ കുറവുള്ളവരിൽ കാണുന്ന ഒരു ലക്ഷണമാണ്. അത് കുറച്ച് നടക്കുമ്പോഴേക്ക് തന്നെ കിതക്കുക, സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ പെട്ടെന്ന് കിതക്കുന്ന ഒരവസ്ഥ. മറ്റൊന്ന്, അമിതമായ ക്ഷീണം. ഒരു കാരണവുമില്ലാതെ അനുഭവപ്പെടുന്ന അമിത ക്ഷീണം, തളർച്ച, ഉന്മേഷക്കുറവ്, ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ തുടങ്ങിയവ ചിലപ്പോൾ ഇരുമ്പിൻ്റെ കുറവ് മൂലമാകാം. മറ്റൊന്ന്, വിളറിയ ചർമ്മം. വിളറിയ ചർമ്മം ഇരുമ്പിൻ്റെ കുറവിനെ സൂചിപ്പിക്കുന്ന പ്രധാന ലക്ഷണമാണ്. നഖങ്ങൾ പെട്ടെന്ന് പൊട്ടുക. പെട്ടെന്ന് പൊട്ടുന്നതോ ആകൃതി തെറ്റിയതോ ആയ നഖങ്ങൾ ഇരുമ്പിൻ്റെ കുറവ് കൊണ്ട് കാണാം. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള തലവേദന. ഇടയ്ക്കിടയ്ക്കുള്ള തലവേദന, തലകറക്കം എന്നിവയും ഒരു അയണിൻ്റെ കുറവ് കൊണ്ട് കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന്, പിക്ക അഥവാ ദഹിക്കാൻ കഴിയാത്ത ചില ഭക്ഷണങ്ങളോടുള്ള ആഗ്രഹം. അരി വെറുതെ തിന്നാൻ തോന്നുക, അല്ലെങ്കിൽ

0: ഡയറക്റ്റ് ചില സാധനങ്ങൾ, പെൻസിൽ കഴിക്കാൻ തോന്നുക, ചുമരിലെ പെയിൻറ്റ് അങ്ങനത്തെ കടത്തി കഴിക്കാൻ തോന്നുക, ചായപ്പൊടി കഴിക്കാൻ തോന്നുക, ഒരു ലക്ഷണങ്ങൾ കൂടി ഈ ഇരുമ്പിൻ്റെ കുറവുള്ള ആളുകളിൽ കാണാം. പിന്നെ തണുത്ത കൈകൾ, എപ്പോഴും കൈകാലുകൾ തണുത്തിരിക്കുന്നത് അയണിൻ്റെ കുറവ് കൊണ്ട് കാണാം. ഇതാണ് ഇരുമ്പ് സത്തിൻ്റെ അല്ലെങ്കിൽ അയണിൻ്റെ കുറവ് കൊണ്ട് കാണാവുന്ന പ്രധാന ലക്ഷണങ്ങൾ. ഇവയിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അയൺ ചെക്ക് ചെയ്യുകയും ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യുകയും രക്തക്കുറവുണ്ടോ എന്ന് ഉറപ്പുവരുത്തി നമ്മുടെ ഭക്ഷണ രീതികളും മറ്റു കാര്യങ്ങളും കൃത്യമായ പരിശോധനകൾ ഡോക്ടറുടെ അടുത്തു പോയി എന്തുകൊണ്ടാണ് ഈ അയൺ കുറവ് വന്നത് എന്നുള്ളത് കണ്ടെത്തി അതിനു വേണ്ട ശരിയായ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും അങ്ങനെ അതുവഴി അത് ക്രമപ്പെടുത്താൻ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ആരോഗ്യ ചിന്തകൾ, ഇരുമ്പ് കുറവിൻ്റെ ലക്ഷണങ്ങൾ. അവതരിപ്പിച്ചത് ഡോക്ടർ സാദിഖ്, തിരൂർ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio. Tune to reality.

0: സ്കൂൾ അവധിക്കാലം വിരുന്നുകളുടേതാണ്. ഉമ്മയുടെ വീടാണ് പ്രധാന വിരുന്നിടം. അവസാനത്തെ പരീക്ഷ കഴിഞ്ഞെത്തുമ്പോൾ ഉമ്മയുണ്ടാകും വീട്ടിൽ. ഉടുപ്പും കളിക്കോപ്പും പെറുക്കിയെടുത്ത് ഉമ്മമ്മാൻ്റെ കൂടെ പോകും. പുസ്തകങ്ങളും പരീക്ഷകളുമൊക്കെ മറക്കുന്ന പുതിയ ജീവിതമാണ്. പിന്നെ പാടത്തും പറമ്പിലും തൊടിയിലും തോട്ടിലും ഉല്ലാസത്തിൻ്റെ കുറേ ദിവസങ്ങൾ. അങ്ങനെ ഒരു ദിവസം കളി കഴിഞ്ഞെത്തുമ്പോൾ ഇക്കാക്ക കാത്തിരിപ്പുണ്ടാവും. കളിക്കാലം കഴിഞ്ഞു തിരികെ പോകണം. കാരണം ഇത്രയുള്ളൂ, അവധിക്കാലം ചെലവിട്ട വീടല്ല ശരിക്കുള്ള വീട്. ജീവിതത്തിലേക്കുള്ള വരവും മരണത്തിലേക്കുള്ള മടക്കവും ഇത്രയുള്ളൂ. വിരുന്ന് പാർത്ത വീടല്ല ശരിക്കുള്ള വീട്. തിരികെ കൊണ്ടുപോകാൻ ആള് വരുന്നൊരു ദിവസമുണ്ട്. നിർണയിക്കാൻ നമുക്ക് അധികാരം അനുവദിക്കാത്തൊരു തീയതിയിൽ ആ മടക്കം സംഭവിക്കും. ഉപ്പ വന്നിട്ടേ ഉറങ്ങൂ എന്ന് വാശി പിടിച്ച് മക്കള് പൂമുഖത്തിരിക്കാറില്ലേ, അങ്ങനെ ഇരുന്ന് എപ്പോഴോ ഉറങ്ങിപ്പോവും. പക്ഷെ രാവിലെ ഉണരുമ്പോൾ മോൻ റൂമിലെ കിടക്കയിലായിരിക്കും. അതെങ്ങനെയാണെന്ന് മോൻ ചിന്തിച്ചിട്ടുണ്ടോ എന്നിപ്പോൾ ചോദിക്കുമ്പോൾ, വൈകി വരുന്ന ഉപ്പ നിന്നെ വാരിയെടുത്ത് റൂമിൽ കിടത്തും. ഇതൊന്നും മോൻ അറിയില്ല. നീ ഉണരാതിരിക്കാൻ ഉപ്പ അത്രയും ശ്രദ്ധിക്കാറുണ്ട്. ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്കുള്ള യാത്രയും അങ്ങനെയാണ്. ഉറക്കം പോലെയാണ് മരണം. പിന്നെ ഇതിനേക്കാൾ നല്ലൊരു ലോകവും സ്നേഹവുമുള്ളൊരു ദിവസവും സ്നേഹമുള്ളൊരു പടച്ചവനും മോനെപ്പോലുള്ള നല്ല കുട്ടികളെയും ഒക്കെ അവിടെ കാത്തിരിക്കും എന്ന് ചേർത്ത് വെക്കണം. മരണത്തെ വല്ലാതെ ഭയന്ന മകന് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് പേടിക്കാനൊന്നുമില്ലാത്തൊരു യാത്രയെക്കുറിച്ച്. പുറത്തെ മുറിയിൽ നിന്ന് അകത്തെ മുറിയിലേക്കൊരു കോരിയെടുക്കൽ. സ്നേഹനിധിയായ രക്ഷിതാവിൻ്റെ എല്ലാ കരുതലും കാരുണ്യവും സ്വീകരിച്ചൊരു യാത്ര. ആ യാത്രയ്ക്ക് വേണ്ടിയാണ് ഈ ഇടത്താവളത്തിൽ കുറച്ചു കാലം നമ്മൾ പാർത്തത്. ഇതൊരു കുറച്ച് ചിന്തകളാണ്, നമുക്ക് പല കാര്യങ്ങളും സമ്മിശ്രമായിട്ട് കൂടി വരുന്ന ഒരു കാര്യം. ഞാൻ വായിക്കാൻ കാരണം വെച്ചാൽ, നമ്മളത് കേൾക്കും സാധാരണ, നമ്മളെ അനുഭവങ്ങളും കഥകളൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ടാവുമല്ലോ. സംസാരിക്കാൻ എന്താ തോന്നിയത്
1: ഇതിൽ? പിന്നെ അതിൻ്റെ ഒരു ആ മറ്റേ ടെക്സ്റ്റിൻ്റെ പിന്നാലെയാണ് ആദ്യം പോകണമെന്ന് തോന്നുന്നത്. അതിൻ്റെ ആശയതലത്തിലേക്ക് അത് മരണവും അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ അനുഭവിച്ച ഒരു അനുഭൂതിയാണ് ഇപ്പം നമുക്ക് ലഭ്യമായത്. അതായത് നമ്മൾ പിന്നെ സ്കൂൾ അടച്ച് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പം ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് ഉപ്പ ഒരു കൊണ്ടുവരാൻ വരലുണ്ട്. അപ്പോൾ ഉപ്പ കൊണ്ടുവരാൻ വരുന്നതാണ് ഏറ്റവും അസഹനി എന്ന ഉപ്പാനോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, പക്ഷേ ആ നമ്മൾ അനുഭവിച്ച കളി, ആ പിന്നെ വിനോദങ്ങളിൽ നിന്ന് വീർപ്പിട്ട് പോരുക എന്ന് പറയുന്നത് അന്ന് പിന്നെ ഭയങ്കര സങ്കടം. അന്നൊരു മൂഡും ഉണ്ടാവില്ല. അന്ന് എന്തോ ഒരു നമ്മളിങ്ങോട്ട് വലിച്ചു കൊണ്ടുവരുന്ന പോലെയാണ് പോരുക. അപ്പം അതിൽ ആ ടെക്സ്റ്റിൻ്റെ കൂടെ അങ്ങനെ പോയപ്പോൾ അത് വല്ലാത്ത നമ്മളിങ്ങനെ ഒരു അനുഭവിച്ചൊരു സാധനമായതുകൊണ്ട് അത് ഭയങ്കര ഒരു ഹൃദ്യമായിട്ട് തോന്നി. അതാണ്
0: അല്ലേ? അതെ. അത് മാത്രമല്ല, അപ്പൊ അതിലൂടെ നമ്മൾ കണക്ട് ചെയ്യണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഇരുന്ന് വാർക്കാൻ വന്നാണ്.
1: അതെ.
0: ഇവിടുന്ന് ഉപ്പ വിളിക്കാൻ വരുന്നത് പോലെ നമ്മൾ പടച്ചം വേട ഒരു സമയത്ത് വിളിക്കാൻ വരുമ്പോൾ അല്ലേ, അപ്പൊ നമ്മൾ തിരികെ പോകുക എന്നുള്ളൊരു സംഗതി ഉണ്ട്. അവിടെ ഇനി ഇല്ലാന്ന് വേറെ ചോയ്സ് ഒന്നുമില്ല. മറ്റൊന്ന് ഉപ്പാനെ കാത്തിരിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിക്ക് അത് ഉമ്മ പറഞ്ഞു കൊടുത്തൊരു സംഭവമാണ് മോനോട്. അതിന് മോന് ഉപ്പാനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറങ്ങിപ്പോയിട്ട് അവസാനം ഉപ്പ എന്നെ അവനെ കൊണ്ടുപോയിട്ട് റൂമിലെത്തി. നേരം വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് മോന് പലപ്പോഴും ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചെറുപ്പ കുട്ടികൾ
1: ആലോചിക്കാറുണ്ട്.
0: അപ്പോൾ ഉറക്കത്തിന് ഭംഗം വരാതെ ഉപ്പ കൊണ്ടുപോയി കിടത്തിയതാണ്. ഇതുപോലെ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ മാറ്റലാണ് മരണം. മോനെ പേടിക്കാനൊന്നുമില്ല, പടച്ചവൻ നമ്മൾ തിരിച്ചു വിളിക്കലാണ്. നമ്മളെ ഭാഗം റെഡിയായി കഴിഞ്ഞാൽ നമുക്കതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വളരെ ലളിതമായി മോനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉമ്മയുടെ വാക്കുകൾ കൂടി അതിൽ ചേർത്ത് വെക്കുകയാണ്.
1: അതെ, അതെ, അതെ. നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം അതിൽ പിന്നെ നമ്മുടെയൊക്കെ മക്കൾക്കും ആ ഒരു ചിന്ത പകർന്നു കൊടുക്കാൻ നല്ലൊരു കാര്യമാണ്. അതൊക്കെ ഒരു വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതുപോലെയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ മക്കൾക്ക് ലഭ്യമാകുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നുപോയിട്ടുള്ളത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
5: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്കടക്കം. ആദ്യത്തെ ചോദ്യം,
6: ഒരാളുടെ മയ്യത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ വെച്ച് സൗകര്യപ്പെട്ടില്ലെങ്കിൽ അയാളുടെ മയ്യത്ത് അയാളുടെ വേണ്ടപ്പെട്ട ഒരാൾക്ക് മയ്യത്തിൻ്റെ അഭാവത്തിൽ വേറെ ഒരു സ്ഥലത്ത് വെച്ച് നമസ്കരിക്കാമോ? ഇതേ വിഷയത്തിൽ മറ്റൊരു ശ്രോതാവ് ചോദിച്ച ചോദ്യം കൂടി പറയാം. അതിപ്രകാരമാണ്, ഒരാൾ ഗൾഫിൽ വെച്ച് മരണപ്പെട്ടാൽ മയ്യത്ത് കബറടക്കുന്നതിന് മുമ്പ് നാട്ടിലുള്ള ഭാര്യയും മക്കളും വീട്ടിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കണോ, അതോ മക്കൾ നാട്ടിലുള്ളവർ കൂട്ടി പള്ളിയിൽ വെച്ച് നിസ്കരിക്കണോ എന്നാണ്.
7: ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, അന്യനാട്ടിൽ മരണപ്പെട്ടു പോയ ഒരു മയ്യത്തിന് വേണ്ടി മറ്റൊരു നാട്ടിൽ നമസ്കരിക്കണോ എന്ന ചർച്ചയാണ്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് രണ്ട് നിലപാടാണുള്ളത്. വായിബായ മയ്യത്തിന് നമസ്കരിക്കാം എന്നും നമസ്കരിക്കാൻ പാടില്ല എന്നും പറയുന്ന പണ്ഡിതന്മാർ ഉണ്ട്. എല്ലാവർക്കും തന്നെ അബസീനിയയിലെ രാജാവായിരുന്ന നജ്ജാഷി മരണപ്പെട്ട വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് നമസ്കരിച്ചു എന്ന രേഖയാണ് ഉള്ളത്. സഹാബിമാർ മറ്റ് രാജ്യങ്ങൾ പോയി അവിടെ രക്തസാക്ഷികളാകുകയോ മരണപ്പെടുകയോ ചെയ്തിട്ടും അവർക്കൊന്നും അവരുടെ അസാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചിട്ടില്ല എന്ന കാരണത്താൽ ഒരു നാട്ടിൽ മരണപ്പെട്ട മയ്യത്തിനു വേണ്ടി ഇസ്ലാമികമായ സംസ്കരണ മുറകൾ സ്വീകരിച്ച് നമസ്കരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അന്യനാട്ടിലുള്ള ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും മറ്റുള്ളവരും നമസ്കരിക്കേണ്ടതില്ല എന്ന പക്ഷമാണ് ഏറ്റവും ശരിയായി തോന്നുന്നത്. ഇനി ഇവിടെ ചോദ്യകർത്താവ് സ്വീകരിച്ച നിലപാട് വായിബായ രൂപത്തിൽ നമസ്കരിക്കാം എന്ന നിലപാടാണ് എങ്കിൽ, അതിനാണ് അവർ മുൻഗണന നൽകുന്നത് എങ്കിൽ, അങ്ങനെയുള്ള ആളുകൾ എപ്പോഴാണ് നമസ്കരിക്കേണ്ടത്? ഏതായിരുന്നാലും മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുന്നതിന് മുമ്പായി നമസ്കരിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അന്യനാട്ടിലുള്ള മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, നമസ്കാരം കഴിഞ്ഞ് കബറടക്കി എന്നിട്ട് നമസ്കരിക്കലായിരിക്കും അത്തരം ആളുകൾക്ക് ഏറ്റവും നല്ലത്. ഏറ്റവും ചുരുങ്ങിയത് കുളിപ്പിച്ച് കഫൻ ചെയ്യുകയെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ നിലപാടായി കാണുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ അന്യനാട്ടിൽ ഇസ്ലാമികമായ മയ്യത്ത് സംസ്കരണ മുറകൾ നടന്നിട്ടുണ്ട് എങ്കിൽ മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ വായിബായ രൂപത്തിൽ നമസ്കരിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്.
6: കുനൂത്ത് എല്ലാ വിത്ര നിസ്കാരത്തിലും ഓതാമോ എന്നാണ്.
7: ഇശാ നമസ്കാരം കഴിഞ്ഞ് സുബ്ഹി വരെയുള്ള സമയത്ത് നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തിനാണ് തറാവീഹോ തഹജ്ജുദ്, വിത്ർ, ഖിയാമുല്ലൈൽ, ഖിയാമു റമദാൻ എന്നീ വ്യത്യസ്ത പേരുകളുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കാരത്തിന് വിരമിച്ച് സുബ്ഹി ആകുന്നതിന് മുമ്പുള്ള സമയത്ത് നമസ്കരിച്ചിരുന്നത് 11 റക്അത്ത് ആണ് എന്നാണ്. യുസല്ലി അർബഅൻ ولا تسأل عن حسنهن وطولهن. നാല് റക്അത്ത് നമസ്കരിക്കും ശേഷം ഒരു വിശ്രമം, അഥവാ രണ്ടും രണ്ടും നമസ്കരിച്ച് പിന്നീട് ഒരു വിശ്രമം. ഈ രൂപത്തിലായിരുന്നു സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രി നമസ്കാരം ഈ രണ്ട് റക്അത്താണ്. അവസാനം ഒറ്റയാക്കുന്നു എന്നതുകൊണ്ടാണ് ഒറ്റ എന്ന അർത്ഥമുള്ള വിത്ർ എന്ന് അതിന് പറയുന്നത്. ഇവിടെ അവസാനത്തെ 3 റക്അത്ത് പല രൂപത്തിൽ നമസ്കരിക്കാം. അത് 2 റക്അത്ത് നമസ്കരിച്ച് പിന്നീട് 1 റക്അത്ത് നമസ്കരിക്കാം, 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടി 1 റക്അത്ത് നമസ്കരിക്കാം. അതല്ല എങ്കിൽ 3 റക്അത്തും ഒരുമിച്ച് നിർവഹിക്കാവുന്നതാണ്. ഏതായിരുന്നാലും മഗ്രിബ് നമസ്കാരം പോലെ 2-ാമത്തെ റക്അത്തിൽ തശഹ്ഹുദിലിരുന്ന് സലാം വീട്ടാതെ എഴുന്നേറ്റ് പിന്നീട് 3-ാമത്തെ റക്അത്തിൽ സലാം വീട്ടുക എന്ന ഒരു കാര്യം ചെയ്യുവാൻ പാടില്ല എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ് നേരത്തെ സൂചിപ്പിച്ചു, യുസല്ലി ഫീ മാ ബൈന അൻ യഫ്റഗ മിൻ സ്വലാത്തിൽ ഇശ, ഇശാ നമസ്കാരം കഴിഞ്ഞ് ഇലൽ ഫജ്രി, ഫജ്ർ വരെയുള്ള സമയത്ത് ഇഹ്ദ അശറക്ക, 11 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്നതാണ്. അൽ വിത്ർ ഹഖ്ഖുൻ, അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ ഹദീസ് ഉള്ളത് വിത്ർ ഹഖ്ഖാണ്. ഫമൻ അഹബ അൻ യുത്ര ബി ഖംസിൻ ഫൽയഫൽ, അഞ്ച് റകഅത്ത് നമസ്കരിച്ച് വിത്രാക്കുവാൻ ഒരാൾ ഇഷ്ടപ്പെടുന്നു അങ്ങനെ. വബൻ അഹബ അൻ യുത്ര ബി സലാത്തിൻ ഫൽയഫൽ, മൂന്ന് റകഅത്ത് വിത്ർ നമസ്കരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ അങ്ങനെ ചെയ്യട്ടെ. വമൻ അഹബ അൻ യുത്ര ബി വാഹിദത്തിൻ ഫൽയഫൽ, അതല്ല ഒരു റകഅത്ത് വിത്ർ നമസ്കരിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്നാണ്. ഇമാം ദാരിമി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീത്തിൽ മൂന്ന് റക്കാത്ത് ഒരുമിച്ച് നമസ്കരിച്ചതായി കാണുവാൻ സാധിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുത്ര ബി സലാസ, മൂന്ന് റക്കാത്തുകൾ നബി വിത്രായി നമസ്കരിച്ചിരുന്നു. ഒന്നാമത്തിൽ സബ്ഹ് ഇസ്മ റബ്ബിക്കൽ അഅല, രണ്ടാമത്തതിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, മൂന്നാമത്തതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ്. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീത്തിൽ ലാ തുത്റു ബി സലാത്തിൻ ഔ തുറു ബി ഖംസിൻ വലാ തഷബ്ബഹു ബിസ്വലാത്തിൽ മഗ്രിബ്, വിത്ര നമസ്കാരം നിങ്ങൾ മഗ്രിബ് നമസ്കാരത്തെ പോലെ ആക്കരുത്, നിങ്ങൾ അഞ്ചോ ഏഴോ ഒക്കെ ആയി വിത്ര നമസ്കരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഇതേപോലെ വിത്രിൽ ഖുനൂത്ത് ഓതാവുന്നതാണ്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി പറഞ്ഞതുപോലെ സ്ഥിരമായി ഓതാതെ, കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരങ്ങൾ പല സഹായിമാരും കണ്ടു എങ്കിലും അവരൊന്നും തന്നെ സ്ഥിരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് ഓതിയതായി ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല. മാത്രമല്ല ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നബിയുടെ വിത്രിലുള്ള പ്രാർത്ഥനയെക്കുറിച്ച് കാണുവാൻ സാധിക്കുക. ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലമനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കലിമാത്തിൻ അഖൂലുഹുന്ന ഫിൽ വിത്രി, വിത്തറിൽ പറയുവാനായി ചില വാചകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്നു. ഹദീസിൻ്റെ നിവേദകരിൽപ്പെട്ട ഒരാൾ പറയുന്നു, ഫി ഖുനൂത്തിൽ വിത്രി, വിത്തറിലെ ഖുനൂത്തിൽ എന്നാണ് ഉദ്ദേശമെന്നാണ്. അതുകൊണ്ട് ഖുനൂത്തിൽ വിത്ര ഓതാം. അതിൽ അല്ലാഹു മഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് എന്നിത്യാദി പ്രാർത്ഥനകൾ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ ഉണ്ട്. ഈ രൂപത്തിലാണ് വിത്തറിലെ ഖുനൂത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
6: മരണസമയത്ത് ശരീരത്തിൽ നിന്നും വേർപെടുന്ന റൂഹ് പിന്നീട് എവിടെ ഏതവസ്ഥയിലായിരിക്കും എന്നാണ്.
1: ഇത് ഒരു അഭൗതികമായിട്ടുള്ള കാര്യമാണ്, അഥവാ നമ്മുടെ പഠന ഗവേഷണങ്ങൾക്ക് അപ്പുറത്തുള്ള വഹയിലൂടെ മാത്രം ലഭിക്കാവുന്ന അറിവാണ് ഈ വിഷയം. അപ്പോൾ ആ വിഷയം നമ്മൾ വിശുദ്ധ ഖുർആനിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലേക്കുമാണ് നോക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ആത്മാക്കൾ തമ്മിൽ മരണശേഷം കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി ഒരു പരാമർശവും ഇല്ല, ഖുർആനിലുമില്ല ഹദീസിലുമില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയ മനുഷ്യരുടെ ആത്മാക്കൾ തമ്മിൽ മറ്റൊരു ലോകത്ത് വെച്ച് പരസ്പരം കണ്ടുമുട്ടും എന്ന് പറയുന്നതിന് പ്രമാണങ്ങളിൽ ഒരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ കണ്ടുമുട്ടുമെന്നോ കണ്ടുമുട്ടില്ല എന്നോ അത് സ്ഥിരപ്പെടുത്താനോ അല്ലെങ്കിൽ നിഷേധിക്കാനോ രണ്ടിനും തെളിവുകളില്ല എന്നതാണ് വസ്തുത. പിന്നീട് പലരും സ്വപ്നത്തിൽ കാണുന്നതും അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ആളുകളുടെ ആത്മാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതും വിവരങ്ങൾ നൽകുന്നതുമൊക്കെയായിട്ട് ഒരുപാട് സ്വപ്നങ്ങളും മറ്റുമൊക്കെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും വിശ്വസിക്കേണ്ടുന്ന ഒരു ബാധ്യത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നിഷേധിക്കുകയും വേണ്ട. അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളതാണെങ്കിൽ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതില്ല. കാരണം മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ അതുണ്ട് എന്നും ഇല്ല എന്നും പറഞ്ഞിട്ടില്ല. ഉണ്ട് എന്നും ഇല്ല എന്നും പറയാത്ത ഒരു കാര്യം പിന്നീട് ബുദ്ധിപരമായോ അതല്ലെങ്കിൽ ശാസ്ത്രീയമായോ ഒക്കെ സ്ഥിരപ്പെടേണ്ടതുണ്ട്. അങ്ങനെ സ്ഥിരപ്പെടാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് വിശ്വസിക്കേണ്ട ഒരു ബാധ്യതയുമില്ല എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതിനർത്ഥം അങ്ങനെ ഒന്ന് സംഭവിക്കുകയില്ല എന്നല്ല, മറിച്ച് സംഭവിക്കുന്നതായിട്ട് നമുക്ക് അല്ലാഹു അറിയിച്ചു തന്നിട്ടില്ല, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കേണ്ടതില്ല എന്നതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുമായി നമ്മുടെ ഗവേഷണം പോകേണ്ടതില്ല. അതിൻ്റെ ഒരു അവസാനത്തിൽ ഒരു നല്ല റിസൾട്ടിലേക്ക് എത്താൻ നമുക്ക് കഴിയുകയുമില്ല. കാരണം ഗവേഷണങ്ങൾക്കപ്പുറത്തുള്ള അഭൗതികമായ ഒരു കാര്യം, പ്രമാണങ്ങളിലൊന്നും സ്ഥിരപ്പെട്ട് ഒരു കാര്യവും വന്നിട്ടില്ലാത്ത ഒരു കാര്യം, നമുക്ക് ഒരുപാട് നിഗമനങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്നല്ലാതെ, ഒരുപാട് ഊഹാപോഹങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്നല്ലാതെ ഒരിക്കലും അതിൻ്റെ ഒരു ശരിയായ അടിസ്ഥാനത്തിലേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലുള്ള ഗവേഷണങ്ങൾ, പഠനങ്ങൾ അത് അസ്ഥാനത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. വല്ലാഹു ആലം.
6: മരണശേഷം റൂഹ് ശരീരത്തിൽ നിന്നും പോകുമല്ലോ. അപ്പോൾ ഖബർ സിയാറത്ത് സമയത്ത് നമ്മൾ സലാം പറയുന്നത് റൂഹില്ലാത്ത, ക്രമേണ മണ്ണിൽ അനിഞ്ഞില്ലാതായ ശരീരത്തിനോടല്ലേ എന്നാണ്.
8: പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ഖബറിലെ ചോദ്യോത്തരങ്ങളും ഖബറിലെ അനുഗ്രഹങ്ങളും ശിക്ഷകളുമൊക്കെ പണ്ഡിതന്മാരെണ്ണിയിട്ടുള്ളത്. പരലോക വിശ്വാസത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ നിന്നും എന്തൊന്നാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിനെ അതുപോലെ മനസ്സിലാക്കുക എന്നല്ലാതെ ഒരിക്കലും തന്നെ ഭൗതിക ലോകത്തുള്ള സംവിധാനങ്ങളെ വെച്ചുകൊണ്ട് അളക്കുകയോ ഭൗതിക ലോകത്തുള്ള വിഷയങ്ങളുമായി താരതമ്യം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യർക്ക് ബോധ്യമാകുന്ന രൂപത്തിലുള്ള ചില പദപ്രയോഗങ്ങൾ അവിടെയുള്ള രക്ഷകളെക്കുറിച്ചും ശിക്ഷകളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നു എന്നതൊഴിച്ചാൽ ദുനിയാവിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളല്ല അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല സംവിധാനിച്ചത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, മഹ്ഷറയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഘട്ടം, ഒരേ സൂര്യൻ്റെ താഴെയാണ് ഓരോരുത്തരും നിൽക്കുന്നത്. എന്നാൽ ഓരോരുത്തരുടെയും അവസ്ഥ പറഞ്ഞത് വ്യത്യസ്ത രൂപങ്ങളിലാണ്. നെരിയാണി വരെ വിയർപ്പിലുള്ളവർ, മുട്ടുവരെ വിയർപ്പിലുള്ളവർ, അതുപോലെ തന്നെ അരക്കെട്ട് വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവർ, നെഞ്ചുവരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവർ, ഇങ്ങനെ ഓരോ രൂപം പറയുമ്പോൾ തന്നെ ഒരു മഹ്ഷറയിൽ തന്നെ ഒരേ അവസ്ഥയല്ല ആളുകൾക്കുള്ളത്, വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഒരേ സമയത്തു തന്നെ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള കാര്യങ്ങളെ സംവിധാനിക്കുവാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുവാനുമൊക്കെ കഴിവുള്ളവനാണ്. അള്ളാഹു അല കുല്ലി ഷൈഇൻ ഖദീർ എന്നതാണല്ലോ നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസത്തിൻ്റെ ഭാഗമായി വിശ്വസിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളെ അതുപോലെ വിശ്വസിക്കുക മാത്രമേ ആ രംഗത്ത് നമുക്ക് വഴിയുള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കാണുന്ന രൂപത്തിലുള്ള ഭൗതിക ശരീരവുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്ത് കാണുന്ന രൂപത്തിലുള്ള ഒരു കാര്യത്തോടും ബർസഖിയായ ജീവിതത്തെയും പാരത്രിക ജീവിതത്തെയും നാം അളക്കാൻ പോകരുത്. അങ്ങനെ അളക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കടന്നു വരുന്നത്, സംശയങ്ങളൊക്കെ കടന്നു വരുന്നത് എന്നാണ് ഈ വിഷയമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം.
6: ഖുർആൻ സൂക്തം എഴുതി ഫ്രെയിം ചെയ്ത് വീട്ടിൽ തൂക്കി വയ്ക്കുന്നത് കുഴപ്പമുണ്ടോ എന്നാണ്.
7: ഖുർആനും ദിക്റിൻ്റെയും ഉദ്ദേശമെന്താണ്? എന്തിനാണ് ചുമരിൽ ഇത്തരത്തിലുള്ള ആയത്തുകൾ എഴുതി വെക്കുന്നത്? ഖുർആൻ പാരായണം ചെയ്യുവാനും അതുവഴി പ്രതിഫലം കരസ്ഥമാക്കുവാനും, ഖുർആൻ പാരായണം ചെയ്യുവാനും അതുവഴി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ചുമരിൽ അത്തരത്തിലുള്ള ഖുർആൻ എഴുത്തുകൾ അലങ്കാരമായി ഉപയോഗിക്കുവാൻ പാടില്ല. ഖുർആൻ അലങ്കാരത്തിനു വേണ്ടി ഇറങ്ങിയതല്ല. അതേപോലെ ദിക്റുകൾ അവ ചുമരിൽ ഭംഗിക്ക് വേണ്ടി എഴുതി വെക്കാനുള്ളതല്ല, അവയെല്ലാം സ്വയം ഹൃദ്യസ്ഥമാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുവാൻ വേണ്ടിയാണ്. എന്നാൽ ഒരാൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അയാളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരു ദിക്ർ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ആ ദിക്ർ മനഃപ്പാടമാക്കാൻ സാധിക്കും എന്ന കാരണത്താൽ ദിക്റുകൾ ചുമരിൽ ഒരു കടലാസിൽ എഴുതി വെക്കുകയാണ് എങ്കിൽ അതൊരു നിഷിദ്ധമാണ് എന്ന് പറഞ്ഞുകൂടാ. ഒരിക്കലും ബർക്കത്തിന് വേണ്ടിയോ അലങ്കാരത്തിനോ ഖുർആനോ ദിക്റുകളോ ചുമരിൽ എഴുതി വെക്കുവാൻ പാടില്ല. വാഹനത്തിൽ കെട്ടിത്തൂക്കുവാൻ പാടില്ല. ആയത്തിൽ കുറിച്ച് പലപ്പോഴും വാഹനത്തിൽ കെട്ടിത്തൂക്കാറുണ്ട്. ഖുർആനിൻ്റെ പ്രതി ബർക്കത്തിന് വേണ്ടി വാഹനത്തിൽ വെക്കാറുണ്ട്. ഇതൊന്നും ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളല്ല. ഖുർആനിൻ്റെ വാഹകരാകുകയാണ് വേണ്ടത്. ഖുർആൻ അലങ്കാരപ്പണികൾക്കും ഷോക്കേസിൽ ഭംഗിക്ക് വേണ്ടി വെക്കുവാനും ഉള്ള ഗ്രന്ഥമാക്കി തീർത്ത് ഖുർആൻ ഒരിക്കലും അവഗണിക്കുവാൻ പാടില്ല എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം.
6: ഖബറിൽ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും കാഴ്ചകൾ കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. റൂഹില്ലാത്ത അലിഞ്ഞില്ലാതാവുന്ന ശരീരം ഇതൊക്കെ എങ്ങനെ കാണുമെന്നാണ്
9: ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മരണശേഷം ഉയർത്തെഴുന്നേൽപ്പ് വരെ റൂഹ് എവിടെയായിരിക്കും? ചോദ്യം ചെയ്യപ്പെടലിന് ശേഷം നല്ലവർക്ക് സ്വർഗത്തിൻ്റെയും അല്ലാത്തവർക്ക് നരകത്തിൻ്റെയും ഫോട്ടോ കാണിച്ച് കിടന്നുകൊള്ളാൻ പറയും എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഖബറിൽ തന്നെയാണോ ഇവർ ഈ ആത്മാവും കിടക്കുന്നത് എന്നതാണ് ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറിയിച്ചു തന്നതും പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതും ഗൈബിയായിട്ട് നമ്മളോട് വിശ്വസിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതുമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിടത്തോളം നമ്മൾ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നു. അറിയാത്തത് അങ്ങനെയാണ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ നാം അത് അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ നിലപാട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യൻ്റെ മരണത്തിൻ്റെ സന്ദർഭമായിട്ടുണ്ട് എങ്കിൽ അവൻ്റെ അടുക്കലേക്ക് അല്ലാഹു മലക്കുകളെ പറഞ്ഞയക്കുമെന്നും ആ മലക്കുകൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് മുഅ്മിനാണ് എങ്കിൽ നല്ല മനുഷ്യനാണ് എങ്കിൽ സലാം പറഞ്ഞുകൊണ്ട് വളരെ സുമുഖന്മാരായ നല്ല മുഖത്തോടുകൂടി കടന്നു വരുമെന്നും അവരുടെ കൈകളിൽ സ്വർഗത്തിൽ നിന്നുള്ള പുടവകളും സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധങ്ങളും ഉണ്ടാകുമെന്നും അവർ അദ്ദേഹത്തോട് സലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്ന ദൂരത്ത് ഇരിക്കുമെന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം മലക്കുൽ മൗത്ത് വരികയും മലക്കുൽ മൗത്ത് അദ്ദേഹത്തോട് സലാം പറഞ്ഞ് റൂഹ് വളരെ സുഗമമായ രൂപത്തിൽ ഒരു കൂജയിൽ നിന്ന് വെള്ളമൊഴുകുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ റൂഹ് ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ പുറത്തേക്ക് വരുമെന്നും അങ്ങനെ ആ റൂഹ് ഈ വന്ന മലക്കുകളുടെ കൈകളിലുള്ള പുടവയിലേക്കും അതേപോലെ തന്നെ അവരുടെ ആ സുഗന്ധത്തിൽ പൊതിഞ്ഞ പുടവകളിലേക്ക് വെച്ചുകൊടുക്കുമെന്നും അതിനെ അവർ ഏഴാകാശത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്നും ഓരോ ആകാശത്തിലും എത്തുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള മലക്കുകൾ ഏതാണ് ഈ സുഗന്ധമുള്ള ഈ നല്ല മനുഷ്യൻ്റെ ആത്മാവ് എന്ന് ചോദിക്കുകയും ഭൂമിയിൽ അവനെ ആളുകൾ വിളിക്കാറുള്ള ഏറ്റവും നല്ല നാമം കൊണ്ട് മലക്കുകൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമെന്നും അള്ളാഹുവിൻ്റെ അടുക്കലെത്തിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ അടിമയെ അവൻ്റെ ആത്മാവിനെ എല്ലിയീനിൽ രേഖപ്പെടുത്തുകയും ശേഷം അവനിലേക്ക് തന്നെ തിരിച്ചു മടക്കുകയും ചെയ്യുക എന്ന് മലക്കുകളോട് ആവശ്യപ്പെടുകയും അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാഫിറാണ് എങ്കിൽ വളരെ ഭീകരമായ രൂപത്തിലുള്ള മലക്കുകളായിരിക്കും അവൻ്റെ അടുക്കലേക്ക് വരിക എന്നും അവർ അദ്ദേഹത്തെ ഭയപ്പെടുത്തുമെന്നും ഒരു വേള അദ്ദേഹത്തെ മുതുകിലും പാർശ്വങ്ങളിലും മുഖത്തുമൊക്കെ അടിക്കുമെന്നും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ശേഷം മലക്കുൽ മൗത്ത് വരികയും അദ്ദേഹത്തോട് റൂഹ് പുറത്തെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റൂഹ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കുമായി വലിഞ്ഞ് പോകുമെന്നും ആ റൂഹിനെ നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ കൊളുത്തുകളിട്ട് വലിക്കുന്ന രൂപത്തിൽ പുറത്തേക്ക് വലിച്ചെടുക്കുമെന്നും അതൊരു ഭീതിജനകമായ അവസ്ഥയായിരിക്കുമെന്നും അതിനുശേഷം നരകത്തിൻ്റെ പുടവകളും നരകത്തിൻ്റെ ദുർഗന്ധവും കൊണ്ട് വന്ന മലക്കുകളുടെ കൈകളിലേക്ക് ഈ ആത്മാവിനെ കൊടുക്കുമെന്നും ആ ആത്മാവ് ഓരോ ആകാശത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഈ ദുർഗന്ധം വമിക്കുന്ന ആത്മാവിൻ്റെ ഉടമ ആര് എന്ന് മലക്കുകൾ ചോദിക്കുകയും അതിന് ഇന്ന ആളാണ് ഇന്ന ആളുടേതാണ് എന്ന് മലക്കുകൾ ഉത്തരം നൽകുകയും ഏറ്റവും മോശപ്പെട്ട പേരുകൊണ്ട് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുമെന്നും അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്തിയാൽ ഇവൻ്റെ ആത്മാവിനെ സിജ്ജീനിൽ രേഖപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും തിരിച്ചു മടക്കാൻ വേണ്ടി പറയുകയും ഏഴാകാശത്തിന് മുകളിൽ നിന്നും അവൻ്റെ ആത്മാവിനെ താഴോട്ടിടുമെന്നും ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. ഇത്രയാണ് ഈ രംഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ. അതിനുശേഷം ആ ആത്മാവ് ശരീരത്തിലേക്ക് എത്തുകയും അപ്പോൾ മനുഷ്യൻ്റെ ശരീരം കബറിൽ വെക്കപ്പെട്ടിട്ടുണ്ടാകും, മറക്കപ്പെട്ടിട്ടുണ്ടാകും. ആ സമയത്ത് മലക്കുകൾ അദ്ദേഹത്തോട് ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തെ ഇരുത്തുകയും ചോദ്യത്തിൽ അള്ളാഹുവിനെപ്പറ്റി അതേപോലെ തന്നെ ദീനിനെപ്പറ്റി പ്രവാചകനെപ്പറ്റി ഒക്കെ ചോദിക്കുകയും ആ ചോദ്യത്തിന് മുഅ്മിനാണെങ്കിൽ നല്ല മറുപടി പറയുകയും മോശപ്പെട്ടവനാണ് എങ്കിൽ മറുപടി പറയാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന മലക്കുകളുടെ അടി ഏൽക്കുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നല്ല മനുഷ്യനോട് നം കനൗമത്തിലെ അറൂസ്, പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഉറങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുകയും സ്വർഗത്തിലേക്ക് ഒരു വാതിൽ അവൻ്റെ കബറിൽ നിന്നും തുറന്നുകൊടുക്കുകയും അതിലൂടെ സ്വർഗത്തിൻ്റെ പരിമളങ്ങളും അതിൻ്റെ ആസ്വാദനങ്ങളും അവന് എത്തിക്കൊണ്ടിരിക്കുമെന്നും അങ്ങനെ കഴിച്ചുകൂട്ടാൻ അവന് സാധിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ശേഷം മോശപ്പെട്ടവൻ്റേതാണ് എങ്കിൽ അവനോട് ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ പെരുമാറുകയും അങ്ങനെ അടിക്കുകയും തൊഴിക്കുകയുമൊക്കെ ചെയ്ത ശേഷം അവൻ്റെ കബറിലേക്ക് നരകത്തിൽ നിന്നുള്ള ഒരു വാതിൽ തുറന്നിടുമെന്നും അതിലൂടെ നരകത്തിൻ്റെ ജ്വാലകളും നരകത്തിൻ്റെ ഭീതിതമായ അവസ്ഥകളും അവിടെയുള്ള ശിക്ഷകളുമൊക്കെ അവൻ്റെ കബറിലേക്ക് എത്തുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ഈ ചോദ്യം ചെയ്യലിന് ശേഷം മനുഷ്യൻ്റെ ആത്മാവ് എവിടെയായിരിക്കും, കബറിൽ അനുഭവിക്കുന്ന ഈ അനുഭവങ്ങൾ അതിൽ ആത്മാവുമുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കൃത്യമായി ഒന്നും ആ വിഷയത്തിൽ വന്നിട്ടില്ല. എങ്കിലും അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ അഭിപ്രായം ഖബറിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന നിഅമത്തുകളും ഖബറിൽ അനുഭവിക്കുന്ന ശിക്ഷകളും ഇത് രണ്ടും ശരീരത്തിനും ആത്മാവിനും ഒരുമിച്ചാണ് എന്നും ഏത് രൂപത്തിലാണ് ആത്മാവ് ശരീരത്തോട് ബന്ധപ്പെടുക എന്നത് കൃത്യമായിട്ട് നമുക്കറിയില്ല എന്നും എല്ലാ സമയത്തും ആത്മാവും ശരീരവും ഒരുമിച്ചല്ല എന്നും ആത്മാവും ശരീരവും ഒരുമിച്ച് ചേരുന്നതും ഒരുമിച്ച് ചേരാത്തതുമായ അവസ്ഥകളുണ്ട് എന്നും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മുഅ്മിനുകളുടെ ആത്മാക്കൾ അവർക്ക് ഈ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ലഭിക്കുന്നത് പോലെ തന്നെ സ്വർഗത്തിലായിരിക്കുമെന്നും സ്വർഗത്തിൻ്റെ കവാടത്തിലായിരിക്കുമെന്നും മോശപ്പെട്ടവരുടേത് നരകത്തിലും നരകത്തിൻ്റെ കവാടത്തിലുമൊക്കെ ആയിരിക്കുമെന്നുമൊക്കെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും അതിനെപ്പറ്റി കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ ഈ ഒരു വിഷയം അഥവാ ഖബറിലെ ശിക്ഷ അനുഭവിക്കുന്നത് മനസ്സും ശരീരവും ആത്മാവും ശരീരവും ഒരുമിച്ചാണ്, അത് ശരീരം ഇവിടെ നിന്ന് ദ്രവിച്ച് ഇല്ലാതായി പോയിട്ടുണ്ട് എങ്കിലും അതിന് ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപ്പെട്ടിട്ടുണ്ട് എങ്കിലും ശരീരം ഇല്ലാതായി പോയിട്ടുണ്ട് എങ്കിലും ആ ശരീരവും ആത്മാവും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ദൃഷ്ടിക്കും നമ്മുടെ കഴിവിനും അനുസരിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത, സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ബന്ധം അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് മുൻഗാമികളായ പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാഹു ആലം.
4: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com.
10: പീസ് റേഡിയോ സ്വരം. യുഗാന്തരങ്ങളിൽ വെളിച്ചമേകിയ ഈ ഗാനമാണ് ഇന്ന് സ്വരത്തിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ആലപിക്കുന്നത് അബ്ദുള്ള തിരൂർക്കാട്.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം. പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച, ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിന്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിന്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
0: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين، أما بعد. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഫാമിലി ലൈവ് ടെലിഗ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഹാങ്കറിംഗ് ഡെസ്കിൽ ഞാൻ അബ്ദുള്ള മുഹസിൻ, എൻ്റെ കൂടെയുള്ളത്
1: ഞാൻ ലംഹ ബിൻത് ഷിഹാബ്.
0: ഓക്കെ ലംഹ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? എന്താണ്, വെക്കേഷനൊക്കെ ആയിട്ട് ഉഷാറായോ? അടിച്ചു പൊളിച്ചോ? ടൂറൊക്കെ പോയി? പോയി എവിടേക്കാണ് പോയത്?
1: കൊച്ചി.
0: കൊച്ചി? യാ, കൊച്ചിയിലേക്ക് പോയി. ലുലുമാളൊക്കെ കണ്ടുപോന്നോ? പിന്നെ വേറെ എവിടെ പോയി?
1: വാട്ടർ മെട്രോ.
0: വാട്ടർ മെട്രോ? ആ, അവിടെയൊക്കെ പോയി ഒന്ന്. അപ്പോൾ ഉഷാറാണിപ്പോൾ? ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ? ആ, അപ്പോൾ ലംഅ മോൾ ഇവിടെ സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ലംഅ ഇന്നിവിടെ ടെലിഗിസിൽ എൻ്റെ കൂടെ ആങ്കറിംഗ് ഡെസ്കിൽ ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ടെലിഗിസിൻ്റെ വിഷയം എന്താണ് ലംഅ? എന്താണ്?
1: കേരള നവോത്ഥാന നായകർ.
0: ആ, കേരള നവോത്ഥാന നായകന്മാർ എന്ന വിഷയമാണ് അല്ലേ? അതെ, ഒരുപാട് കേരളത്തിൻ്റെ ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ടായിട്ടുണ്ട്. കുറേ മഹാന്മാരുണ്ടായിട്ടുണ്ട് അല്ലേ? നമ്മുടെ സമൂഹത്തിന് വളരെയധികം ഉപകാരമുണ്ടായ ആളുകളാണ് അവരൊക്കെ അല്ലേ? അപ്പോൾ അവരെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ടെലിഗിസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ കോളിലേക്ക് പോവാം. ആദ്യത്തെ കോളർ ആരാ നോക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വലൈക്കും അസ്സലാം.
1: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്കസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: അസീം.
0: അസീം? അസീം എവിടെ നിന്നാ വിളിക്കുന്നത്? എവിടെ നിന്നാണ്? കോട്ടക്കൽ. ഓക്കെ, കോട്ടക്കൽ നിന്നാണ് അസീം വിളിക്കുന്നത്. അസീം ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അസീം ഓ, ഇനി ഒന്നിലേക്കാണ്. അപ്പോ ഇനി തുടങ്ങാനിരിക്കാണ് സ്കൂളിലേക്കുള്ള അല്ലേ? സ്കൂളിലേക്ക് ഇനി തുടങ്ങുകയാണ് അല്ലേ? ഓക്കെ, അപ്പോ ഒന്നാം ക്ലാസ്സിലേക്ക് ചേരാനിരിക്കാണ് നമ്മുടെ അസീം മോന്. അസീം മോനെ ടെലിഗിസിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ടോ? ഇന്നലെയും മിന്നാന്നൊക്കെ വിളിച്ചു. വിളിച്ചിട്ട് വിന്നറായോ? ഓക്കെ, വിന്നറായി, മാഷാല്ലാ. അപ്പൊ രണ്ടു പ്രാവശ്യം വിളിച്ചു, രണ്ടു പ്രാവശ്യം വിന്നറായി അല്ലേ? അപ്പൊ ഇപ്രാവശ്യം വിന്നറാവോ ഇനി? ആ, ഇൻഷാല്ലാ. അപ്പൊ വിന്നറാവണം ട്ടോ. ഇന്നത്തെ വിഷയം എന്താണ്? ഹലോ. അതാ, അതറിയില്ലേ? അങ്ങനെ പറയല്ലേ. കേരള നവോത്ഥാന നായകന്മാർ എന്ന വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ടെലിഗിസിലുള്ളത്. മനസ്സിലായോ? ആ, നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ അറിയോ? കേരളത്തിലുള്ള വലിയ വലിയ മഹാന്മാരായ ആളുകളുണ്ട്, അവരെ കുറിച്ചൊക്കെ അറിയോ മോനെ? മോന്റെ കൂടെ ആരൊക്കെ ഉണ്ട്?
2: ഉമ്മ.
0: ഉമ്മ ഉണ്ട്, പിന്നെ
2: വേറെ
0: ആരുമില്ല. ഓക്കെ, അപ്പോ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ആ, നമ്മുടെ ലം അത്താത്ത ചോദിക്കട്ടോ. ആ, ചോദിച്ചോളൂ.
1: കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്?
0: കേട്ടോ, ചോദ്യം കേട്ടോ. ഓപ്ഷൻ ഓപ്ഷൻ പറഞ്ഞുകൊടുത്തു. ഓപ്ഷനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആ,
1: ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ സി അയ്യങ്കാളി, ഓപ്ഷൻ ഡി വൈക്കം അബ്ദുൽ ഖാദർ മൗലവി.
0: അതെ, ഓപ്ഷൻസ് ഒക്കെ കിട്ടിയില്ലേ? ഇനി പറയണോ ഓപ്ഷൻസ്? ശ്രീനാരായണ ഗുരു. ഉറപ്പാണോ? ഉറപ്പാണ് എന്നാണ് പറയുന്നത് അസീം. ശരിയാണോ അല്ലേ?
1: മാഷാല്ലാ, ഉത്തരം ശരി.
0: ഉത്തരം ശരിയാണ്, മാഷാല്ലാ. അപ്പൊ ശ്രീനാരായണ ഗുരു ആണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലേ? അൽഹംദുലില്ല. അപ്പോ ഒന്നാമത്തെ ഉത്തരം ശരിയായിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ.
2: ആ
0: അതിന് മുമ്പേ നമുക്ക് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആയിട്ട് കുറേ ആയല്ലോ. വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് 1.5 മാസമായി. ടൂറൊക്കെ പോയോ?
2: ആ
0: എവിടേക്കാണ് പോയത്?
2: വയനാട്ടിലേക്ക്.
0: വയനാട്. ഓ, വയനാട്ടിലേക്കാണ് പോയത്. വയനാട് പോയിട്ട് എന്തൊക്കെ കണ്ടു ഒന്ന് പറഞ്ഞേ. ആ, റിസോർട്ടിൽ പോയി. റിസോർട്ടിൽ മാത്രം പോയിട്ടുള്ളൂ, അല്ലാതെ വേറെ എവിടെയും പോയില്ലേ? ആ, അപ്പൊ റിസോർട്ടിൽ പോയിട്ട് അവിടെ അടിപൊളിയാക്കി പോകുന്നേ. ആ ആ മാഷാല്ലാ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. മനുഷ്യന് മനുഷ്യന് ഒരു ജാതി മതി, ഒരു ദൈവം മതി, ഒരു മതം മതി. ഇതാരാണ് പറഞ്ഞത്? ഇത് ആരുടെ സന്ദേശമാണ്? ഇതാണ് ചോദ്യം. ആരാ പറഞ്ഞത്? ആ, ഓപ്ഷൻ ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ഒരാളെ പേരാണ് സഹോദരൻ അയ്യപ്പൻ. ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. ഇതിലാരാണ്? ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അസീം, ശരിയാണോ? അല്ലം ആ
1: മാഷാല്ല, ഉത്തരം ശരിയാ.
0: ഉത്തരം ശരിയാണ്, മാഷാല്ല. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അല്ലേ, ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ആ ചോദ്യത്തിലാണ് വിന്നർ ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കുക കേട്ടോ അസീം. ആ, അപ്പോ അവസാനത്തെ ചോദ്യം ചോദിക്കട്ടെ. ആ, അവസാനത്തെ ചോദ്യം നമ്മുടെ ലം വീണ്ടും ചോദിക്കും. ഓക്കെ, ലം ചോദിച്ചോ.
1: ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം.
0: അതെ, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം. അരുവിപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ്, തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥലം. ആ സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ് എന്നതാണ് ചോദ്യം. അരുവിപ്പുറം പ്രതിഷ്ഠ അറിയോ? മോനറിയോ? മോനറിയില്ലായിരിക്കും. മോനറിയില്ലെങ്കിൽ മോൻ ഉമ്മാനോട് ചോദിച്ചു നോക്ക്, പ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്. ഓപ്ഷൻ ഓപ്ഷൻ ഓപ്ഷൻ കൊടുത്തോരം. ആ, ഞാൻ കൊടുക്കണോ? ആ, ഓപ്ഷൻ എ 1888. ഓപ്ഷൻ ബി 1891. ഓപ്ഷൻ സി 1903. ഓപ്ഷൻ ഡി 1924. ഇതിലേതാണ്? വേഗം പറഞ്ഞോളൂ, വേഗം വിന്നറാവാം. വേഗം പറഞ്ഞാൽ വേഗം വിന്നറാവാം. ഓപ്ഷൻ എ. ഓപ്ഷൻ എ 1888 അതല്ലേ? ഓക്കെ, ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്, മാഷാല്ല. അപ്പോൾ മൂന്ന് ചോദ്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞു, അൽഹംദുലില്ല. അപ്പോ മൂന്നാമത്തെ വിന്നർ ട്രോഫി കിട്ടും. ആ, ട്രോഫി ഇൻഷാല്ലാ എത്തും. ഇപ്പൊ മഴയൊക്കെ എഴുന്നില്ലേ, 2 ദിവസം മഴയൊക്കെ പെയ്തതുകൊണ്ടേ ട്രോഫി എത്താൻ വേണ്ടിയാണ് കേട്ടോ. ട്രോഫി കിട്ടാത്തതിന് വിഷമിക്കണ്ട, ട്രോഫി എന്തായാലും കിട്ടും ഇൻഷാല്ല. ഓക്കെ, ആ, അപ്പോ നമ്മുടെ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് അസീം മോൻ കോട്ടക്കലിൽ നിന്ന് വിളിക്കുകയാണ്. അസീം മോൻ ഇവിടെ വിന്നർ ആയിരിക്കണം, ആദ്യത്തെ കോളറാണ് അല്ലേ? അല്ലേ ആ അല്ലേ. ഓക്കെ, അപ്പോൾ അസീം മോൻ മാഷാല്ലാ, അള്ളാഹു ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഒരു തൗഫീക്ക് നൽകട്ടെ. ഇനിയും വീണ്ടും വിളിക്കണം കേട്ടോ, സ്കൂളൊക്കെ തുറക്കുന്നത് വരെ പരിപാടി ഉള്ളതാണ്. ആ, അപ്പൊ എല്ലാ ദിവസവും ഈ സമയമാകുമ്പോൾ വിളിക്കണം ടെലിഗസിലേക്ക്. അപ്പൊ ഇന്ന് വിളിച്ചതിന് നന്ദി. ജസാകുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടെലിഗിസിൻ്റെ ഈ എപ്പിസോഡിൽ ആദ്യത്തെ കോളറ് അസീമായിരുന്നു. 1ാം ക്ലാസ്സിൽ, 1ാം ക്ലാസ്സിൽ ഇനി ചേരുകയാണ് അല്ലേ. ലം ഇപ്പോൾ 3ാം ക്ലാസ്സിലാ? 4ക്കാണ് ഇനി. ആ ആ, 4ലേക്കാണ്. അപ്പോൾ പുസ്തകങ്ങളൊക്കെ വാങ്ങി വെച്ചോ, അതോ വാങ്ങാനുണ്ടോ? വാങ്ങാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി സ്കൂളിലേക്കുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളതൊക്കെ ഒരുങ്ങിയോ? യൂണിഫോം, ബാഗ്, പുതിയ ബാഗൊക്കെ മേടിച്ചോ? ഇല്ല, പുതിയ ബാഗ് ഇല്ല, പഴയ ബാഗ് തന്നെ വാങ്ങണം. ആ ആ, വാങ്ങണം. ഇനി പുതിയ ബാഗൊക്കെ ഇനി വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫാമിലി അത് വിന്നറായിരിക്കുകയാണ്. ഇനി അടുത്ത ഫാമിലി വരും, നമുക്ക് നോക്കാം അല്ലേ. മോൾക്കറിയോ ഈ അരുവിപ്പുറം പ്രതിഷ്ഠ? അറിയില്ല. ആ അതെന്താന്ന് വെച്ചാലേ, പണ്ട് കാലത്ത് ഈ താഴ്ന്ന ജാതിക്കാർക്ക് ഹൈന്ദവ മതത്തിൽ, ഹിന്ദു മതം കേട്ടിട്ടില്ലേ, ആ അവരെ മതത്തിലൊക്കെ ഈ താഴ്ന്ന ജാതിക്കാർക്കൊന്നും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റില്ലായിരുന്നു, അമ്പലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല, അവിടെ പോയി ദൈവത്തിനോട് ആരാധിക്കാനൊന്നും അവർക്ക് പറ്റൂല. അവർക്ക് അവരെ വിശ്വാസം, നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കാറില്ലേ, അപ്പോൾ അതുപോലെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവരുടെ അമ്പലത്തിലൊന്നും പോയിട്ട് പ്രാർത്ഥിക്കാനൊന്നും പറ്റൂലായിരുന്നു, വലിയ വലിയ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളായിരുന്നു, വലിയ പണക്കാർ തറവാടികളൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളായിരുന്നു. അപ്പോൾ ആ കാലത്ത് നമ്മുടെ ശ്രീനാരായണ ഗുരു അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ട് പ്രതിഷ്ഠ നടത്തിയ ആളാണ് അദ്ദേഹം, ശ്രീനാരായണ ഗുരു. അതുകൊണ്ടൊക്കെ തന്നെ അയാൾ ഈ താഴ്ന്ന ജാതിയിലുള്ള ആളുകളൊക്കെ കൂടുതലായിട്ട് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആളുകളുടെ മനസ്സിൽ വളരെയധികം ഒരു സ്നേഹം അദ്ദേഹത്തിന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, മനസ്സിലായോ? അപ്പോൾ ആദ്യമായിട്ട് ഒരു

0: ഹലോ, റിൻഷ എന്നാണോ? ആ, റിൻഷ. റിൻഷാന്റെ വീട് എവിടെയാണ്? എവിടെയാണ്? കൊടിഞ്ഞി. കൊടിഞ്ഞിയിലാണ് റിൻഷ വിളിക്കുന്നത്. കൊടിഞ്ഞിയിൽ നിന്നാണ്. അപ്പൊ റിൻഷ എത്രാം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത്?
1: അഞ്ചാം ക്ലാസ്സിൽ
0: 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണോ അതോ ഇനി 5ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണോ?
1: അഞ്ചാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം.
0: ആ, 5ാം ക്ലാസ്സിലേക്ക് ഇനി കയറാനിരിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടെലിഗിസിൽ വിഷയം മോൾക്ക് അറിയില്ലേ? ആ, കേരള നവോത്ഥാന. ആ, പറയൂ. കേരള, ബാക്കി കിട്ടണില്ലേ. കേരള നവോത്ഥാന നായകന്മാർ, മനസ്സിലായോ? ആ, കേരള നവോത്ഥാന നായകന്മാർ. ഓക്കെ. ആ, ഒരു നവോത്ഥാന നായകന്റെ പേര് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു നവോത്ഥാന നായകന്റെ പേര് പറയൂ. അറിയില്ലേ? ആ, അപ്പൊ പഠിച്ചിട്ടില്ലേ? ആ, ആയിക്കോട്ടെ, നമുക്ക് ചോദിക്കാം. ഏതായാലും ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുമോ ഇല്ലേ എന്നുള്ള നമുക്ക് നോക്കാം അല്ലേ. ആ ആ അപ്പോ നമ്മുടെ പേരെന്താ പറഞ്ഞ? റിൻഷ അല്ലേ. അപ്പൊ റിൻഷനോട് ചോദ്യം ചോദിക്കാൻ നമ്മുടെ ലം അവിടെ ഉണ്ട്. അപ്പൊ ലം അ ചോദിക്കും. ആദ്യത്തെ ചോദ്യം ചോദിച്ചോ ലം ആ.
2: സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആര്?
0: ആ, സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? അതാണ് ചോദ്യം. സാധുജന പരിപാലന യോഗം എന്ന് പറഞ്ഞാൽ ഒരു യോഗത്തിന്റെ പേരാണ്. സാധുജന പരിപാലന യോഗം, അത് ആരാണ് സ്ഥാപിച്ചത്? പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ്. ഹലോ,
2: കട്ടായി.
0: കട്ടായോ? ഓക്കെ, അതെന്തോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ആ കോളോടെ എന്തോ ഒരു മിസ്റ്റേക്ക് കാരണം കട്ടായി പോയി. അറിയോ, മോൾക്കറിയോ, ലമ്മക്കറിയോ സാധുജന പരിപാലന യോഗം എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, പാവങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ്, ഒരു സംരംഭമാണ്, മനസ്സിലായോ? അപ്പം ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ പരിപാടി എന്ന് പറയുമ്പോൾ പണ്ട് കാലത്തുണ്ടായിരുന്ന ഹലോ
1: ഹലോ
0: ആ ഹലോ
1: അത് കൈ തട്ടി കട്ടായതാ.
0: ആ, കൈ തട്ടി കട്ടായതാണോ? ഓക്കെ സാറല്ല, മോള് ഇപ്പോ സൗണ്ട് സ്പീക്കറിലാണുള്ളത്. ഓക്കെ, സ്പീക്കറിലായതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഇവിടെ തോന്നുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ചോദിച്ച ചോദ്യം കേട്ടോ. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ് എന്നതാണ് ചോദ്യം. കേട്ടോ, ശരിക്കും കേട്ടോളൂ കേട്ടോ. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആര്? സാധുജന പരിപാലന യോഗം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഈ താഴ്ന്ന ജാതിക്കാര്, മേൽ ജാതിക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പാവപ്പെട്ട ആളുകൾ, ഈ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ട് കുറേ പോരാടിയ വ്യക്തിയുണ്ട്, അവരെ പരിപാലിച്ചിരുന്ന ഒരാളുണ്ട്. അപ്പം അയാൾ തുടങ്ങിയ ഒരു സംരംഭമാണ്, ഒരു യോഗമാണ് ഈ സാധുജന പരിപാലന യോഗം. അപ്പം അത് ആരാണ്, ഈ സ്ഥാപിച്ചത് ആരാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഓപ്ഷൻ ലം ആ ഓപ്ഷൻ കൊടുക്കുന്നുണ്ടോ? എന്നാ ലം കൊടുത്തു ഓപ്ഷൻ.
2: ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി കുമാരൻ ആശാൻ, ഓപ്ഷൻ ഡി ഡോക്ടർ പൽപ്പു.
0: ആ, കേട്ടോ, ഓപ്ഷനുകളൊക്കെ കേട്ടോ, എന്നാല് വേഗം പറഞ്ഞോളൂ. അയ്യങ്കാളി. അയ്യങ്കാളി ഉറപ്പാണോ? അയ്യങ്കാളി ആണ്. ഉമ്മ പറഞ്ഞെന്നാണല്ലേ. അപ്പോ അയ്യങ്കാളി ആണോ? ആ, ഉത്തരം ശരിയാണ്, ഉത്തരം ശരിയാണ്, മാഷാല്ല, അയ്യങ്കാളിയാണ് കേട്ടോ.
1: അൽഹംദുലില്ല.
0: അപ്പോ

0: ഈങ്കാളി സാധുജനപരിപാലന യോഗം സ്ഥാപിച്ച നമ്മുടെ നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. അയ്യങ്കാളി നവോത്ഥാന നായകനാണ് അല്ലേ? അല്ലേ മാ, അത് ഏത് വർഷമാണ് അത് സ്ഥാപിച്ചതെന്ന് അറിയോ മോന്? മൂക്ക് അത് ചോദ്യമല്ല, അത് മോന് അറിയോ ഇല്ലെന്നുള്ളത് അറിയാൻ വേണ്ടിട്ടാ. എത്ര?
1: 1907.
0: ആ 1907 ആണ് അല്ലേ? ഓക്കെ, അപ്പൊ 1907 അയ്യങ്കാളി സ്ഥാപിച്ചതാണ് സാധുജന പരിപാലന യോഗം അല്ലേ? ആ അപ്പോ ഒന്നാമത്തെ ചോദ്യം അല്ലായിരുന്നത്? ഒന്നാമത്തെ ചോദ്യം ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ആ രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ലം അത് തന്നെ ചോദിക്കും. ചോദിച്ചോ.
2: പുലയനാർ കുന്നിലെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആര്?
0: ഒന്നുകൂടി ചോദിച്ചോ.
2: പുലയനാർ കുന്നിലെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആര്?
0: ക്ലിയർ ആയോ? ആ ഒന്നുകൂടി കേട്ടോ, ഞാൻ ശരിക്ക് പറഞ്ഞു തരാം. പുലയനാർ കുന്നിലെ രാജാവ് പുലയനാർ കുന്ന് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. അവിടുത്തെ രാജാവ് രാജാവ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആരാണ്? അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. അത് ആരാണ് വിശേഷിപ്പിച്ചത് എന്നതാണ് ചോദ്യം. അയ്യങ്കാളിയെ പുലയനാർ കുന്നിലെ രാജാവ് എന്ന് ഒരാൾ വിശേഷിപ്പിച്ചു. അത് ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് എന്നതാണ് ചോദ്യം. അങ്ങനെ ആരാ വിളിച്ചത്? ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ ലമ തന്നെ തന്നോളും. ഓപ്ഷൻ കൊടുത്ത ലമ.
2: ഓപ്ഷൻ എ ഗാന്ധിജി, ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി വിവേകാനന്ദൻ.
0: ഓപ്ഷനും ആയി, ഇനി വേഗം പറഞ്ഞോ. ഹലോ, ഓപ്ഷൻ മനസ്സിലായില്ല എന്നാ ഓപ്ഷൻ ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. ഓപ്ഷൻ എ ഗാന്ധിജി. ഗാന്ധിജി അറിയില്ലേ, മഹാത്മാഗാന്ധി, ഗാന്ധിജി അപ്പൂപ്പൻ. ആ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു കേട്ടോ. ഹലോ. ആ ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി വിവേകാനന്ദൻ. ഇതിൽ ആരാണ് അയ്യങ്കാളിയെ പുലയനാർ കുന്നിലെ രാജാവ് എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചത്? ഉമ്മാനോട് ചോദിച്ചേക്ക്. മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ആണോ? ലം ആ ആണോ? ആ ഉത്തരം ശരിയാണ്, മഹാത്മാഗാന്ധിയാണ്. അപ്പൊ ഓപ്ഷൻ കൊടുത്താലേ ഉത്തരം ക്ലിയർ ആയിട്ട് പറയുന്നുള്ളൂ. ഓപ്ഷൻ കൊടുത്താൽ പറയാ, അറിയാ, പക്ഷെ ഓപ്ഷൻ ചോദിക്കണം നമ്മളോട് അല്ലേ. ആ അപ്പൊ ഇൻഷ, ആ രണ്ടാമത്തെ ചോദ്യത്തിനും ആൻസർ കറക്റ്റ് ആയിട്ടുണ്ട്. ആ അപ്പൊ ഇനി അടുത്ത ലാസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ. ആ ഇതിനു മുമ്പ് വിളിച്ചിട്ടൊക്കെ ഉണ്ടോ ടെലിവിസിലേക്ക്? രണ്ടു പ്രാവശ്യം. ഒരു വട്ടം? ആ ആ ഒരു പ്രാവശ്യം. എപ്പോഴാ വിളിച്ചത്? കൊറേ ആയോ അതോ ഈ അടുത്തണയാണോ? ഇന്നലെ. ആ ആ ഇന്നലെ വിളിച്ചതാണ്. ഇന്നലെ വിളിച്ചിട്ട് വിന്നറായോ? വിന്നറായി. ഓക്കെ, അപ്പോ ഇന്നലെ വിളിച്ച് വിന്നറായി. അപ്പൊ ഇന്നും വിന്നറാവും അല്ലേ? ആ ഇൻഷാല്ലാ. അപ്പൊ ചോദിക്കട്ടെ, അവസാനത്തെ ചോദ്യം ചോദിക്കട്ടെ. ആ അവസാനത്തെ ചോദ്യം ഞാൻ ചോദിക്കണോ അതോ അതന്നെ ചോദിച്ചാ മതിയോ? ആരാ ചോദിക്കേണ്ടത്? ആരായാലും മതി, നമ്മൾ എന്നെ ചോദിച്ചോ.
2: നന്നായി ശ്വസിക്കുക എന്ന സന്ദേശം നൽകിയ നവോത്ഥാന നായകൻ.
0: അതെ, നന്നായി ശ്വസിക്കുക എന്ന സന്ദേശം നൽകിയ നവോത്ഥാന നായകൻ ആരാ? നന്നായി ശ്വസിക്കുക അറിയോ? ആത്മവിദ്യാ സംഘം. ഓപ്ഷൻ വേണോ? ആയിക്കോട്ടെ, ഓപ്ഷൻ തരാം. ഓപ്ഷൻ ഞാൻ തരാം. ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗി, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി പൊയ്ക്കയിൽ യോഹന്നാൻ. വേഗം പറഞ്ഞോളൂ ആരാണ്. നന്നായി ശ്വസിക്കുക എന്ന ലാസ്റ്റ് പറഞ്ഞത് പൊയ്കയിൽ യോഹന്നാൻ. വേഗം പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. ഹലോ, പറയൂ, ഓപ്ഷൻ കിട്ടിയില്ലേ, ഇനി പറഞ്ഞോളൂ, വേഗം പറഞ്ഞോ. ആ ടൈമർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ കേട്ടോ, ടൈമറൊക്കെ ഉണ്ട്. ആ ടൈമർ സ്റ്റാർട്ട് ചെയ്തു, ഇനി വെറും 15 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. വേഗം പറഞ്ഞോളൂ. വാഗ്ഭടാനന്ദൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, ചട്ടമ്പി സ്വാമികൾ, പൊയ്കയിൽ യോഹന്നാൻ, ഇതിലാരാണ്? കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു, ഇനി പറയാൻ പറ്റൂല, കഴിഞ്ഞു. ചട്ടമ്പി, ചട്ടമ്പി സ്വാമികൾ എന്നാണ് പറഞ്ഞത്. സമയം കഴിഞ്ഞു, എന്നാലും നമുക്ക് പരിഗണിക്കാം അല്ലേ, പരിഗണിക്കണോ ലമ്മാ, പരിഗണിക്കാം അല്ലേ. ചട്ടമ്പി സ്വാമികൾ ശരിയാണോ ലമ്മ പറ, ശരിയാണോ? അല്ല, ഉത്തരം ശരിയല്ല. അതാ ഉത്തരം ശരിയല്ല, എന്താ ചെയ്യ? നന്നായി ശ്വസിക്കുക ആത്മവിദ്യാ സംഘം എന്ന സന്ദേശം നൽകിയ വ്യക്തി ചട്ടമ്പി സ്വാമി അല്ല, അത് വാഗ്ഭടാനന്ദന. വാഗ്ഭടാനന്ദൻ ആരാണ്? വാഗ്ഭടാനന്ദൻ അറിയോ? അറിയോ? അറിയില്ല. ആ വാഗ്ഭടാനന്ദൻ എന്ന് പറഞ്ഞാൽ ഒരു പരിഷ്കർത്താവാണ്, കുറേ കാലം മുമ്പുണ്ടായിരുന്ന ഒരു പരിഷ്കർത്താവായിരുന്നു കേട്ടോ. ഒരു 100-200 കൊല്ലം മുമ്പുള്ള ഒരാൾ, 200 അല്ല 100-100 മേലേക്ക്, മനസ്സിലായോ? അയാളെ പേര്, അയാളെ ശരിക്കുള്ള പേരെന്താ? ശരിക്കുള്ള പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു അയാളെ റിയൽ നെയിം, യഥാർത്ഥ പേര്, മനസ്സിലായോ? ആ അപ്പോൾ വാഗ്ഭടാനന്ദനാണ് നന്നായി ശ്വസിക്കുക എന്ന സന്ദേശം നൽകിയ നവോത്ഥാന നായകൻ. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ഇന്നലെ വിളിച്ചതാണ്, ഇന്നലെ വിളിച്ചിട്ട് വിന്നറായി, പക്ഷെ ഇന്ന് വിന്നറാവാൻ സാധിച്ചില്ല. സാരല്ല, പോട്ടെ, ഇനി എല്ലാ ദിവസവും ഉണ്ട്, സ്കൂൾ തുറക്കുന്നവരെ ഉണ്ട് കേട്ടോ ടെലിക്യൂസ്.
2: അപ്പോൾ
0: എല്ലാ ദിവസവും, ആ എല്ലാ ദിവസവും വിളിക്കണം ഇൻഷാ അല്ലാ കേട്ടോ, എന്നിട്ട് അതിൽ സമ്മാനമൊക്കെ നേടാൻ പരിശ്രമിക്കണം. ഓക്കെ, ആ അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ ടെലിക്യൂസിലേക്ക് വിളിച്ചതിന് നന്ദി. ജസാക്കും അല്ലാഹു ഖൈറൻ. അല്ലാഹു ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ ധാരാളം വിഷയങ്ങൾ പഠിച്ചിട്ട് അതിനെ ടെലിഗസിലേക്ക് വിളിക്കാനും അതിനനുസരിച്ച് വിന്നറാവാനൊക്കെ ഉള്ള തൗഫീക്ക് നൽകട്ടെ. അമീൻ. എന്തായാലും ശരി എന്നാ, അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ള.
0: ഓക്കെ, അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ഫാമിലി കോൾ ചെയ്ത ഫാമിലി പരാജയപ്പെട്ടു അല്ലേ, അല്ലമ്മാ പരാജയപ്പെട്ടു, എന്ത് ചെയ്യും? സാരല്ല, നാളെ വിളിച്ചോട്ടെ അല്ലേ. ആ അപ്പോൾ മോൾക്കറിയോ വാഗ്ഭടാനന്ദൻ? ഞാൻ ഇപ്പോൾ പേര് പറഞ്ഞില്ലേ, പേരെന്താ, പേര് ഓർമ്മ ഉണ്ടോ? ആ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. എന്താണ്? വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. അദ്ദേഹം കണ്ണൂർ ജനിച്ച ഒരാളായിരുന്നു, കണ്ണൂരായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം കുറേ അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു, കുറേ ആളുകൾ പണ്ട് കാലത്തൊക്കെയുള്ള ആളുകൾ ഭയങ്കര അന്ധവിശ്വാസികളായിരുന്നു. ഇത് കേട്ടിട്ടില്ലേ, കാലാട്ടാൻ പാടില്ല, കാലാട്ടിയാൽ ഉപ്പിയമ്മി മരിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. ആ അപ്പോൾ അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. അപ്പോൾ അങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു സമൂഹത്തിൽ. അപ്പോൾ അതിനൊക്കെ അതിനെതിരെ ശബ്ദിച്ച ഒരാളായിരുന്നു, അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ തെളിയിച്ച ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം എന്താണ്, നവോത്ഥാന നായകനാണ്. അപ്പോൾ ഇനി അടുത്തൊരു കോളിലേക്ക് പോയാലോ, പോലെ ആ അടുത്ത കോള് എടുക്കണം കേട്ടോ. ആ
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ഫാമിലിയിലെ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഫഹ്മി ഫറാസ്.
0: എന്താണ്? ഫഹ്മി
1: ഫറാസ്.
0: ഫറാസ് ഫറാസ് അല്ലേ? ഓക്കേ. ഫഹ്മി ഫറാസ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഒലവക്കോട്. പാലക്കാട് അല്ലേ? ആ, പാലക്കാട് ഒലവക്കോട് നിന്നാണ് വിളിക്കുന്നത്. എന്താണ് പാലക്കാടിന്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? ചൂടുണ്ടോ അതോ മഴയാണോ?
1: നല്ല ചൂടാണ്.
0: നല്ല ചൂടാ? മഴയൊന്നും പെയ്യുന്നില്ല അവിടെ? രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറച്ചൊക്കെ മഴയുണ്ട്. പക്ഷെ ഇപ്പൊ നല്ല ചൂടാണ് അല്ലേ? ഓക്കേ. അപ്പോ ഫഹ്മി ഫറാസ് അല്ലേ? ഫഹ്മി ഫറാസ് എന്നല്ലേ പേര്? ഓക്കേ. ഒലവക്കോട് നിന്ന് വിളിക്കുകയാണ്. എന്താണ്? ഫഹ്മി. ഫഹ്മി എന്ന് വിളിച്ചാ മതി അല്ലേ? ഓക്കെ, ഫഹ്മി എന്ന് വിളിക്കാം. അപ്പൊ ഫഹ്മി, ഫഹ്മി ഇപ്പോ വെക്കേഷനൊക്കെ ആയിട്ട് ഇപ്പൊ എന്താ പരിപാടി? സമ്മർ ക്വസ്റ്റിനൊക്കെ ചേർന്നിട്ടുണ്ട്. ഇപ്പൊ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഓ, പാലക്കാട് ഫസ്റ്റിലാണോ അതോ ഫസ്റ്റ് നിൽക്കുകയാണോ പാലക്കാടിന്റെ സമ്മർ ക്വസ്റ്റില്? മൂന്നാം സ്ഥാനം. മാഷല്ല, മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് ജില്ലയിൽ. മൂന്നാം സ്ഥാനത്താണ് ലം. ആ, കണ്ടോ. ആ ഫഹ്മി, എത്രാം ക്ലാസ്സിലപ്പോ പഠിക്കുന്നേ? ഇനി നാലിലേക്കാണ്. ഓക്കേ. അപ്പോ ഇനി നാലിലേക്ക് പ്രവേശിക്കണ ഒരാളും കൂടെ ഇവിടെ ഉണ്ട്, എന്റെ കൂടെ ഉണ്ട് അല്ലേ ലം. ആ, ഈ നാലിലേക്കല്ലേ? ആ, അപ്പോ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണ് ഫഹ്മി? ആ, കേരള നവോദാന നായകന്മാർ അല്ലേ? ഓക്കേ. കേരള നവോദാന നായകന്മാർ എന്ന വിഷയത്തില് മൂന്ന് ചോദ്യങ്ങളാണ് ഫഹ്മിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ആ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? അപ്പോ ആദ്യത്തെ ചോദ്യം നമ്മുടെ ലം ആ ചോദിക്കൂട്ടോ. ചോദിച്ചോ ലം. ആ,
2: ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പ്രഖ്യാപിച്ചത് ആര്?
1: ശ്രീനാരായണ ഗുരു.
0: ശ്രീനാരായണ ഗുരു. ഓ, ഭയങ്കര ഫാസ്റ്റാണല്ലോ. ഫാസ്റ്റായിട്ടാണ് ഉത്തരം പറഞ്ഞത്. പക്ഷേ ഉത്തരം ശരിയാണോ? ഉറപ്പാണോ ഫഹ്മി? ശ്രീനാരായണ ഗുരു ആണോ?
1: ഉറപ്പാണ്.
0: ഉറപ്പാണ് അല്ലേ? ഒരു മാറ്റം അതിലില്ല. ഓപ്ഷൻ വേണോ? ആ, എന്നിട്ട് എന്തെങ്കിലും ചോദിക്കാത്തപ്പോ ഓപ്ഷൻ ഉണ്ടായിട്ട് ഓപ്ഷൻ ചോദിക്കണ്ടേ? ഓപ്ഷൻ തരാ. ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ കൊടുത്തോ.
2: ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി ഓപ്ഷൻ സി
0: വാഗ്ബടാനന്ദൻ,
2: ഓപ്ഷൻ ഡി വി ഡി
0: വട്ടത്തിരിപ്പാട്. ഓപ്ഷൻ കേട്ടില്ലേ? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി വാഗ്ബടാനന്ദൻ, ഓപ്ഷൻ ഡി വി ഡി വട്ടത്തിരിപ്പാട്. ആരാണ്?
1: വേഗം.
0: സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണോ? ആ, ഉത്തരം ശരിയാണ്. ആ, മാഷാല്ലാ. അപ്പൊ ഓപ്ഷൻ ചോദിക്കാതെ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞിരുന്നെങ്കി ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ? ഫസ്റ്റ് ഗോൾ തന്നെ. ആ, ഫസ്റ്റ് ഗോൾ തന്നെ നിർത്തേണ്ടി വരുമായിരുന്നു അല്ലേ? ആ, അപ്പൊ സഹോദരൻ അയ്യപ്പനാണ് പറഞ്ഞത്. എന്ത്? ജാതിയും വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട അല്ലേ? അപ്പൊ സഹോദരൻ അയ്യപ്പനാണ് പറഞ്ഞത്. സഹോദരൻ അയ്യപ്പനെ കുറിച്ച് എന്തെങ്കിലും അറിയോ മോനെ? എന്നാ അറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞേ. യുക്തിവാദി. ആ, അത് ഇതിന്ന് കിട്ടിയതാണല്ലേ, ഈ വാക്കിന്ന് കിട്ടിയതാണല്ലേ. ആ, മാഷാല്ലാ. അപ്പൊ യുക്തിവാദിയൊക്കെ തന്നെ. എല്ലാരും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ യുക്തിവാദികൾ തന്നെയാണ്. ഓക്കെ. അപ്പൊ സഹോദരൻ അയ്യപ്പനാണ് ഈ വാക്ക് പറഞ്ഞത്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്നൊക്കെ. എന്നാ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. അപ്പോ രണ്ടാമത്തെ ചോദ്യം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഒരു നാടകത്തിന്റെ പേരാ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഈ നാടകം രചിച്ചത് ആരാണ്?
1: ഓപ്ഷൻ ഉണ്ടോ?
0: ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോ ഓപ്ഷൻ ചോദിക്കാൻ മറക്കൂല, നേരത്തതുപോലെ അല്ലേ. അപ്പൊ ഓപ്ഷൻ പറയട്ടെ. ഓപ്ഷൻ എ ഇ എം എസ്. ഓപ്ഷൻ പറയട്ടെ, ഫുള്ള് പറയട്ടെ, എന്നിട്ട് പറഞ്ഞാൽ മതി ഉത്തരം. ഓപ്ഷൻ ബി വി ഡി ഭട്ടതിരിപ്പാട്. ഓപ്ഷൻ സി പണ്ഡിറ്റ് കറുപ്പൻ. ഓപ്ഷൻ ഡി കുമാരനാശാൻ. വീട്ടി ഭട്ടതിരിപ്പാട്. ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്, മാഷാല്ല. അപ്പൊ വീട്ടി ഭട്ടതിരിപ്പാടാണ് എന്ത് എന്ത് ഈ നാടകം രചിച്ചത് അല്ലേ. ഹലോ,
1: അടുക്കളയിൽ വട്ടം തിരിയെന്ന് പറയുന്ന പോലെ
0: കേട്ടില്ല, എന്താണ്?
1: അടുക്കളയിൽ വട്ടം തിരിയുന്ന പോലെ എന്ന് പഠിച്ചു.
0: ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയൂ.
1: ടിപ്സ് അടിച്ചാണ് അടുക്കളയിൽ വട്ടം തിരിയുന്ന പോലെ.
0: ആ അങ്ങനെ, അടുക്കളയിൽ വട്ടം തിരിയുന്ന പോലെ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യവും ഇവിടെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ. ആ അപ്പോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വീട്ടി ഭട്ടതിരിപ്പാടാണ് അല്ലേ. എന്നാ ലാസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ, ലാസ്റ്റ് ചോദ്യം നമ്മുടെ വീണ്ടും ചോദിക്കട്ടോ. ചോദിക്കട്ടെ, ചോദിച്ചോ.
2: വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ആഹ്വാനം ചെയ്തത് ആര്?
0: കേട്ടില്ലേ, കേട്ടില്ലേ? ആ എന്നാ വേഗം പറഞ്ഞോളൂ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന ആഹ്വാനം ചെയ്തത് ആരാണ്? ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ തരാം. ലം തരും ഓപ്ഷൻ.
2: ഓപ്ഷൻ എ അയ്യങ്കാളി, ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ സി മഞ്ഞത്ത് പത്മനാഭൻ, ഓപ്ഷൻ ഡി കെ കേളപ്പൻ.
1: ശ്രീനാരായണ ഗുരു.
0: ശ്രീനാരായണ ഗുരു ആണോ? മാഷാല്ല. അപ്പൊ ഉത്തരം ശരിയാക്കിയിരിക്കുകയാണ്, ശ്രീനാരായണ ഗുരുവാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന ആഹ്വാനം ചെയ്ത വ്യക്തി ശ്രീനാരായണ ഗുരു അല്ലേ. അപ്പോ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? മൂന്ന് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്തു, വിന്നറായി. സന്തോഷായില്ലേ? അൽഹംദുലില്ലാ, മാഷാല്ല. അപ്പോ മൂന്ന് ചോദ്യങ്ങളും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിരിക്കുകയാണ് അല്ലേ ഫഹ്മി. ഓക്കെ, അപ്പോ ഇതിന് മുമ്പൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? കൊറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് വിളിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ഫഹ്മി, ഒലവക്കോടുന്ന്. ഒലവക്കോടല്ലേ വീട്? ആ ഒലവക്കോട് പൂച്ചിറ ഒന്നും എനിക്കറിയില്ല, ഒലവക്കോട് അറിയാം കേട്ടോ. ഓക്കെ, അപ്പോ ഇന്നത്തെ മൂന്നാമത്തെ കോളറല്ലത് അല്ലേ, മൂന്നാമത്തെ ഫാമിലിയാണ്. മൂന്നാമത്തെ ഫാമിലി ഇവിടെ വിന്നറായിരിക്കുകയാണ്. എന്തായാലും ഫഹ്മി വിന്നറായിരിക്കുകയാണ്, ട്രോഫി വേഗം എത്തുട്ടോ വീട്ടിലേക്ക്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഇറ്റലിഗിസിലേക്ക് വിളിച്ചതിന് നന്ദി. ജസാക്കും അല്ലാഹു ഖൈറൻ. അല്ലാഹു ഇനിയും വീണ്ടും വിളിക്കാനും വിന്നറാവാനൊക്കെയുള്ള തോഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ കോളറ്, മൂന്നാമത്തെ ഫാമിലി വിന്നർ ആയിരിക്കാണ് അല്ലേ. എന്താണ് ഇപ്പോ മൂന്ന് കോള് കഴിഞ്ഞു, എന്തെങ്കിലും പറയാനുണ്ടോ ഈ വിഷയത്തിൽ? ഒന്നും പറയാനില്ല. ഓക്കെ, എന്നാ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം, ഒന്നും പറയാനില്ലെങ്കിൽ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: കോളില്ല, എന്തോ സംഭവിച്ചു, എന്തൊക്കെയോ സംഭവിച്ചു. ഓക്കെ, കോളില്ലാതായിരിക്കുകയാണ്. കോൾ റെഡി ആവണ വരെ നമുക്ക് കാത്തിരിക്കാം. വീട്ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് അറിയാം നമ്മൾക്ക്?
2: അന്ന്
0: ആരെ കുറിച്ചാ പഠിച്ചത്?
2: കുമാരനാശാനെ
0: കുറിച്ച് എന്താ അറിയാ? മറന്നോ? അതാ, കുമാരനാശാന ആരായിരുന്നു അറിയോ? ആരാണ്?
2: കവിത.
0: ആ, കവിത എഴുതുന്ന ഒരാളാണ്. വലിയൊരു കവിയായിരുന്നു അല്ലേ കുമാരനാശാന? വലിയ കവിയാണ്. അതുപോലെ അദ്ദേഹം കുറെ സംരംഭങ്ങളിലൊക്കെ വലിയ നേതാവായിരുന്നു. അറിയോ SNDP? അറിയോ SNDP? SNDP എന്നൊക്കെ പറഞ്ഞാൽ SNDP ഈ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ഒരു സംരംഭമാണ്. അതായത് ഈ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ അത് ഒരു സമത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമായിരുന്നു. മനസ്സിലായോ? അതായത് എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും നടക്കണം. പണ്ട് താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ വലിയ ജാതിയിലുള്ള ആളുകളെ കാണുമ്പോൾ തലകുനിച്ച് നിൽക്കണം, അതുപോലെ നല്ല ഉഷാറായിട്ട് ഡ്രസ്സൊന്നും ധരിക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒക്കെ അവസ്ഥ ഉണ്ടായിരുന്നു പണ്ട് കുറേ കാലം മുമ്പ്. മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്നൊക്കെ മാറണം, നമ്മുടെ ലോകം സമൂഹം മാറണം. അങ്ങനൊന്നും പറ്റൂല, പാവപ്പെട്ട ആളുകൾക്കും നല്ല ഉഷാറായിട്ട് ഡ്രസ്സൊക്കെ ധരിക്കാൻ പറ്റണം, പാൻറ്റും ഷർട്ടൊക്കെ ഇടണം, തുണിയും കുപ്പായൊക്കെ ഇടണം. അല്ല, തുണി മാത്രമായിരുന്നു പണ്ട് പാവങ്ങളെ കെട്ടിയിരുന്നത്. മനസ്സിലായോ? ആ, അപ്പോൾ അതൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ആരൊക്കെ? നമ്മുടെ ഈ നവോത്ഥാന നായകന്മാരൊക്കെ. മനസ്സിലായോ? ആ, അപ്പോൾ അത്തരത്തിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് എന്ത് SNDP. അത് പിന്നെ വലിയ സംഘടനയായി, ഇപ്പോഴും വലിയ സംഘടനയായിട്ട് നിലവിലുണ്ട്. മനസ്സിലായോ?
2: ആ,
0: അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നേതാവായിരുന്നു ആര്? കുമാരനാശാൻ. കുമാരനാശാൻ എന്നാണ് നമ്മളിപ്പോൾ SNDP പോയത്. കുമാരനാശാൻ. അപ്പോൾ ഭട്ടത്തിരിപ്പാടിനെ കുറിച്ച് അറിയില്ല? ഭട്ടത്തിരിപ്പാട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ ഒരു നാടകമൊക്കെ രചിക്കുന്ന ഒരാളായിരുന്നു, നാടകത്തിൻ്റെ കഥകളൊക്കെ രചിക്കുന്ന ആള്. അപ്പം അതാണ് നമ്മൾ ചോദിച്ചത്, എന്ത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? ഭട്ടത്തിരിപ്പാട്, VD ഭട്ടത്തിരിപ്പാട്. മനസ്സിലായില്ലേ? അദ്ദേഹത്തെക്കുറിച്ച് കുറേ പറയാനൊക്കെ ഉണ്ട്. കേരളത്തിലെ പ്രശസ്തനായ ഒരു സാമൂഹിക പരിഷ്കർത്താവൊക്കെ ആയിരുന്നു അദ്ദേഹം. വലിയ കവിത എഴുതുന്ന ഒരാളാണെന്ന് തോന്നുന്നു, കവിത എഴുതാറുണ്ടെന്ന് തോന്നുന്നു. കുറേ ഉണ്ട് പഠിക്കാൻ. അതുപോലെ ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ഗുരുവൊക്കെ ഭയങ്കര നല്ലൊരു വ്യക്തിയായിരുന്നു അയാളെ ജീവിതത്തിൽ കേട്ടോ. ആളുകളോടൊക്കെ നല്ല പെരുമാറ്റമൊക്കെ ആയിരുന്നു. പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പോരാടിയിരുന്ന ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ താഴ്ന്ന ജാതിക്കാർ അവർക്കൊക്കെ വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുണ്ട്. മനസ്സിലായോ? മനസ്സിലാവണുണ്ടോ ഞാൻ പറഞ്ഞത്? മനസ്സിലായാൽ മതി. അപ്പോൾ കോള് റെഡി ആയിട്ട് ഉണ്ടോ നമുക്ക് നോക്കാം. കോള് റെഡി ആയിക്കണോ?
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: അസ്സലാമു അലൈക്കും. ഒന്നും കേൾക്കണില്ലല്ലോ. ഹലോ, പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹുദ. ഹുദ, ഹുദന്റെ വീട് എവിടെയാണ് പറയൂ.
1: കൊല്ലം.
0: കൊല്ലം. കൊല്ലത്താണ് വീട് അല്ലേ? ഓക്കെ. ഹുദ ഇപ്പോ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? അല്ലെങ്കിൽ ഇനി എത്രയിലേക്കാണ്? മൂന്നില് പഠിക്കുകയാണോ അതോ ഇനി മൂന്നിലേക്കാണോ? ഇനി മൂന്നിലേക്കാണ്. അപ്പൊ എല്ലാം എന്താണ് പേര് പറഞ്ഞത്? ഹുദ. ഹുദ മൂന്നാം ക്ലാസ്സിലേക്ക് ഇനി പ്രവേശിക്കാൻ ഇരിക്കുക അല്ലേ? അപ്പൊ ഹുദ, എന്തൊക്കെ വിശേഷങ്ങൾ? സുഖാണോ? അൽഹംദുലില്ലാ. കൊല്ലത്തൊക്കെ എന്താ വിശേഷം? അവിടെ മഴ കണ്ടോ? എന്നും മഴ തന്നെയാണ്. ഓക്കെ, അപ്പൊ മഴ കൊല്ലത്ത് നല്ല മഴയാണെന്നാണ് ഹുദ പറയണത്. എല്ലാ ദിവസവും മഴയാണ്. ഹുദന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ട് ടെലിഗിൽ പങ്കെടുക്കാൻ? ആരൊക്കെ ഉണ്ട് പറയൂ. ആ, പിന്നെ
1: അബി.
0: ആ, അനിയത്തി ഉണ്ട്, പിന്നെ അബി ഉണ്ട് അല്ലേ. ഓക്കേ. അപ്പോ എന്നാൽ ഇന്നത്തെ വിഷയം എന്താണെന്ന് അറിയോ മോൾക്ക്? നവോത്ഥാന നായകന്മാർ, കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ടെലിഗീസ്. പഠിച്ചിട്ടില്ലേ? ചോദിക്കണം, ചോദിക്കുമ്പോ ഉത്തരം കിട്ടൂലേ, ഉത്തരം പറയാൻ കിട്ടൂലേ? ആദ്യം ചോദിക്കട്ടെ അല്ലേ, എന്നിട്ട് ഉത്തരം പറയാം അല്ലേ. ഹലോ,
1: ഹലോ.
0: എന്താണ് ഹുദ, ഭക്ഷണം കഴിച്ചില്ലെന്ന്? ചോറ് കഴിച്ചില്ലേ? ആ പിന്നെന്താ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത, ശബ്ദം ഇങ്ങോട്ട് കേൾക്കണില്ലല്ലോ, എന്ത് പറ്റി? എങ്ങനെ കേട്ടില്ല? ആ എളുപ്പമുള്ളത് ചോദിക്കണേന്നോ? എളുപ്പമുള്ളത് ചോദിക്കാന്ന് പറഞ്ഞാൽ എല്ലാതും എളുപ്പമുള്ളത് തന്നെയാണ്. നമ്മളിപ്പോ ഇവിടെ എളുപ്പമല്ലാത്ത ചോദിച്ചല്ലമ്മാ, ഇല്ലല്ലോ. ആ അപ്പൊ എളുപ്പമുള്ളത് തന്നെയാണ് കേട്ടോ. ഏ ഹലോ, ആ പിന്നെ അറിയാത്തത് അബിനോടൊക്കെ ചോദിക്ക്, അബിനോട് ചോദിക്കാം, ഉമ്മിനോട് ചോദിക്കാം, വീട്ടിലുള്ള എല്ലാരോടും ചോദിക്കാട്ടോ. ആ ഇൻഷാല്ല. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ലമ്മ ചോദിക്കും. ലമ്മ ചോദിച്ചോ.
2: സമത്വ സമാജം സ്ഥാപിച്ചത് ആര്?
0: ആ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സമത്വം വേണം, ആരും വേറെ കാണാൻ പാടില്ല, ആരും താഴ്ന്ന ജാതിയായിട്ട് കാണാൻ പാടില്ല, ഇവർക്ക് കുറച്ച് ഇത്ര പ്രത്യേകത, മറ്റവർക്ക് കുറച്ച് എന്താ പ്രത്യേകത ഇല്ലായ്മ, അങ്ങനൊന്നും കാണരുത് എന്ന് പറഞ്ഞിട്ട് ഒരു സമത്വ സമാജം എന്ന പേരിൽ ഒരു സംരംഭം തുടങ്ങിയത് ആരാണ് തുടങ്ങിയത്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ ആണോ? വൈകുണ്ഠസ്വാമികളാണോ? ആ വൈകുണ്ഠസ്വാമികളാണ് എന്ത് പറഞ്ഞത്? സമത്വ സമാജം സ്ഥാപിച്ചതല്ലേ. ആ അപ്പൊ ഉത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയാണ്, മാഷാല്ല. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ക്ലിയർ ചെയ്തിരിക്കുകയാണ് അല്ലേ. ഹുദാ എളുപ്പല്ലത്? ആ എളുപ്പാണ്. അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ, ചോദിക്കട്ടെ. ആ അടുത്തതും ഇതേപോലെയുള്ള വേറൊരു ചോദ്യമാണ്. അയിത്തം ഇല്ലാത്ത കഞ്ഞി സദ്യ. അയിത്തം ഇല്ലാത്ത കഞ്ഞി സദ്യ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഇല്ല. ആ അയിത്തമില്ലാത്ത കഞ്ഞി സദ്യ എന്താന്ന് വെച്ചാല്, കഞ്ഞി സദ്യ സാധാരണ നമ്മള് കുറെ ആളുകൾ വിരിച്ചിരുത്തിയിട്ട് കഞ്ഞി കൊടുക്കുക, ഇതാണ് സംഭവം. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമത്വ സമാജം പോലെ തന്നെ വേറൊരു സംഭവമാണ്, അന്നത്തെ കാലത്ത് പണ്ട് കാലത്തൊക്കെ ഈ അയിത്തം എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ആളുകളെ വേറെ കാണുക, അതായത് കുറച്ച് ഉയർന്ന ജാതിക്കാരുണ്ടാവും, കുറച്ച് താഴ്ന്ന ജാതിക്കാരുണ്ടാവും. അപ്പൊ ഈ ഉയർന്ന ജാതിക്കാർക്ക് ഒരു പന്തിയിൽ കഞ്ഞി വിളമ്പുക, പിന്നെ താഴ്ന്ന ജാതിക്കാർക്ക് വേറെ തന്നെ ആയിട്ട് പന്തി വിളമ്പുക, കഞ്ഞി വിളമ്പുക. മനസ്സിലായോ? അപ്പൊ അതൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് അയിത്തമില്ലാത്ത കഞ്ഞി സദ്യ ആദ്യമായി നടത്തിയ ഒരാളുണ്ട്. ഒരാള് അയാളെ കീഴിൽ ഒരു കഞ്ഞി സദ്യ കൊടുത്തു. അതിൽ അവിടെ ചെറുത് വലുതെന്നൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ വിഭാഗം വലിയ വിഭാഗം ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും ഒരേപോലെ കൊടുത്തത്. അത് ആരാണ് അങ്ങനെ കൊടുത്തത് എന്നാ ചോദ്യം. ഓപ്ഷനോ? ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ തരേ. നമ്മളെ തരും ഓപ്ഷൻ, ചോദിച്ചോ. അല്ല കൊടുത്തോ, ഓപ്ഷൻ കൊടുത്തോ.
2: ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി വൈകുണ്ഠം സ്വാമികൾ, ഓപ്ഷൻ ഡി അയ്യങ്കാളി.
0: കേട്ടില്ലേ, ഓപ്ഷൻസ് കേട്ടില്ലേ? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ, ഓപ്ഷൻ ഡി അയ്യങ്കാളി. ഇതിലാരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ഉറപ്പാണോ? ശ്രീനാരായണ ഗുരു ആണ് എന്ന് ഉറപ്പാണ്, ഒരു മാറ്റമല്ല. ഇല്ല. ഹലോ, ഇല്ല. അപ്പൊ നമുക്ക് ഉത്തരം ശരിയാണോ അല്ലേന്ന് നമുക്ക് ലം ആ മോളോട് ചോദിച്ചു നോക്കാം. ലം ആ ശരിയാണോ? ഉത്തരം ശരിയാണോ? അല്ല, ശ്രീനാരായണ ഗുരു ആണോ?
2: അല്ല
0: അല്ല, ശ്രീനാരായണ ഗുരു അല്ല. ഹുദ, ഹുദമോൾ, ഹലോ ഹലോ, കോൾ കട്ടായോ? സഹോദരൻ അയ്യപ്പനാണ്. ഉത്തരം തെറ്റിപ്പോയല്ലോ. ഹലോ,
1: ഹലോ.
0: ആ, ഉത്തരം തെറ്റിയിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരു അല്ല, സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ 1917 ചേറായിൽ വെച്ചിട്ട് നടത്തിയ ഒരു പരിപാടിയാണ്. എന്ത്? ഐത്തമില്ലാത്ത കഞ്ഞിസദ്യ. മനസ്സിലായോ? വിവേചനമില്ലാത്ത കഞ്ഞിസദ്യ. മോളിതിന് മുമ്പ് വിളിച്ചിട്ടൊക്കെ ഉണ്ടോ പരിപാടിയിലേ, ടെലിവിഷനിലെ? കുറേ വിളിച്ചിട്ടുണ്ടോ? കുറേ വിളിച്ചിട്ടുണ്ട്. വിന്നറായിട്ടുണ്ടോ? സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കേ, അപ്പോൾ ഇന്നത്തെ കോള്, ഇന്നത്തെ ടെലിഗീസിൽ വിന്നറാവാൻ സാധിച്ചില്ല. സാരല്ല കേട്ടോ, നാളെ വിളിക്കണം, മറ്റന്നാൾ വിളിക്കണം, എല്ലാ ദിവസവും വിളിക്കണം. സ്കൂൾ തുടങ്ങുന്നത് വരേ പരിപാടി ഉണ്ട്, എല്ലാ ദിവസവും വിളിക്കണം കേട്ടോ. ഇൻഷാല്ലാ. അപ്പോൾ എല്ലാ ദിവസവും വിളിക്കണം. ഓരോ വിഷയത്തിലുള്ള വ്യത്യസ്ത എപ്പിസോഡുകളുണ്ട്, അപ്പോൾ എല്ലാ ദിവസവും വിളിക്കുക, അതിലൊക്കെ പങ്കെടുത്തിട്ട് വിന്നറാവണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ടെലിഗീസിലേക്ക് വിളിച്ചതിന് നന്ദി. ജസാക്കുമുല്ലാഹു ഖൈറൻ. എന്തായാലും അടുത്ത ഒരു ടെലിഗീസ് വരുന്നത് വരെ കാത്തിരിക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ ഇന്നെത്ര കോളായി? 5 കോളായി അല്ലേ. 5 ഫാമിലി വിളിച്ചു, അതിൽ 3 ആളുകൾ വിന്നറായി, 2 ആളുകളാണ് ഫെയിലായത് അല്ലേ. ഓക്കെ, അപ്പോൾ ഐത്തമില്ലാത്ത കഞ്ഞിസദ്യ ആരാണ് കൊടുത്തത്? ആരാണ്?
2: സഹോദരൻ അയ്യപ്പൻ.
0: ആ, സഹോദരൻ അയ്യപ്പൻ 1917 ചെറായി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അവർ കഞ്ഞിസദ്യ വിളമ്പിയത് അല്ലേ. അതാണ്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടതിലൊക്കെ കൂടുതൽ ആളുകളും എന്തിനു വേണ്ടിയിട്ടാണ് പോരാടിയത്? പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. ആ, പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്? അവർക്കും വേണം സ്വാതന്ത്ര്യം, പാവങ്ങൾക്ക് വേണം സ്വാതന്ത്ര്യം. മറ്റുള്ള ഉയർന്ന ആളുകളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണോണ്ട് എന്താ കുഴപ്പം അല്ലേ? എന്താ കുഴപ്പം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമല്ല അല്ലേ. അപ്പോൾ അവരൊക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, കോമൺ ആയിട്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പോരാടിയിട്ടുള്ളത്. അപ്പം ഇനി അടുത്ത ഒരു കോളിലേക്ക് പോവാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വലൈക്കും സലാം.
2: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: മുഹമ്മദ് ബിലാൽ കെ.
0: മുഹമ്മദ് ബിലാൽ കെ. മുഹമ്മദ് ബിലാൽ കെ, എവിടെയാണ് വീട്?
1: കുറ്റിപ്പുറം.
0: കുറ്റിപ്പുറം, തിരൂര് കുറ്റിപ്പുറം. ആ, അപ്പോ മുഹമ്മദ് ബിലാൽ കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണോ? നല്ല വിശേഷം, അൽഹംദുലില്ല. പറ. അൽഹംദുലില്ല പറ മോനെ. അപ്പൊ ബിലാലെ, ആ, നമ്മുടെ ടെലിഗിസിലെ ഇന്നത്തെ വിഷയം എന്താ? ഹലോ
3: ഹലോ
0: കേരളത്തിലെ നവോത്ഥാന നായകന്മാർ അല്ലേ, അതല്ലേ വിഷയം? ആ, അപ്പൊ പഠിച്ചിട്ടില്ലേ? ആ, അപ്പൊ നമ്മൾ ചോദിക്കട്ടോ. കൊറച്ചൊക്കെ കൊഴപ്പല്ല, കൊറച്ച് മതി. ആ, കൊറച്ചെന്നാണ് ചോദിക്കണേ കേട്ടോ.
3: ആ,
0: അപ്പൊ ചോദിക്കട്ടെ. ആ, ആദ്യത്തെ ചോദ്യം ലം ചോദിച്ചോ. ആദ്യത്തെ ചോദ്യം സിമ്പിൾ ചോദ്യമാണ് കേട്ടോ.
2: ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം.
0: അതെ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം ഏതാണെന്ന ചോദ്യം. അതിനൊരു ചെറിയൊരു ഷോർട്ട് നെയിം ഉണ്ട്, SNDP.
4: ചോദിക്കുന്നത്?
5: 1903 പറഞ്ഞു.
1: 1903
0: 1903 ഉത്തരം ശരിയാണോ അലം? അപ്പൊ ഉത്തരം ശരിയാണ്. എസ് എൻ ഡി പി സ്ഥാപിതമായത് 1903 അല്ലേ? അൽഹംദുലില്ല. അപ്പൊ 1903 മാസവും ഡേറ്റും അറിയോ? ഡേറ്റ് അറിയില്ല. മാസം അറിയോ? ഇല്ല. അപ്പൊ മെയ് 15 കേട്ടോ. 1903 മെയ് 15 കേട്ടോ എസ് എൻ ഡി പി സ്ഥാപിതമാണ്. അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, എസ് എൻ ഡി പിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? ഇതാണ് ചോദ്യം. എസ് എൻ ഡി പി ഇല്ലേ, നമ്മുടെ എസ് എൻ ഡി പി, അതിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു എന്നതാണ് ചോദ്യം. സെക്രട്ടറി അറിയില്ലേ? സെക്രട്ടറി ആരാണ് ചോദ്യം, അല്ല ആരാണ് സെക്രട്ടറി? കുമാരനാശാൻ. കുമാരനാശാൻ ആണോ അല്ലമ്മാ? ഉത്തരം ശരിയാണ്, കുമാരനാശാൻ ആണ്. അൽഹംദുലില്ല. ബിലാലെ പഠിച്ചിട്ടുണ്ടല്ലേ, കൊറച്ചൊക്കെ. ഒന്നുകൂടി ഉള്ളു, അത് കൂടി കിട്ടിയാലുണ്ടല്ലോ വിന്നർ ആവും. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ വിന്നർ ആവാൻ വേണ്ടിട്ട്? വിന്നർ ആയിക്കണോ? ട്രോഫി. അപ്പൊ തന്നെയല്ലേ വിന്നർ ആയിക്കണോ ചോദിച്ചത്? ട്രോഫി ആയിക്കോട്ടെ. എന്നാല് മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ, ഇന്നും കൂടി വിന്നർ ആവാട്ടോ. എന്നാ മൂന്നാമത്തെ ചോദ്യം ചോദിച്ചോ.
2: നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആര്?
0: നായർ സർവീസ് സൊസൈറ്റി, എൻ എസ് എസ്. എൻ എസ് എസ് എന്ന് പറയുമ്പോ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? അതാണ് ചോദ്യം.
5: നായർ സർവീസ് സൊസൈറ്റി, മന്നത്ത് പത്മനാഭൻ.
0: മന്നത്ത് പത്മനാഭൻ ആണോ? മന്നത്ത് പത്മനാഭൻ ആണോ? മന്നത്ത് പത്മനാഭൻ ആണ്. അപ്പൊ പഠിച്ചിട്ടുണ്ട്, പഠിച്ചു. അപ്പൊ ആ കൊറച്ചും തന്നെയാണ് ചോദിക്കാന്ന് പറഞ്ഞില്ല ഞാന്. അപ്പൊ മന്നത്ത് പത്മനാഭൻ ആണ്. 1914 ഒക്ടോബർ 31 മന്നത്ത് പത്മനാഭൻ ആണെന്ത് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്. സന്തോഷായില്ലേ, വിന്നർ ആയില്ലേ? ഹലോ. അൽഹംദുലില്ല. അപ്പൊ വിന്നർ ആയിരിക്കുകയാണ് നമ്മുടെ ബിലാൽ മോനി അല്ലേ? ഓക്കെ. അപ്പോ നമ്മുടെ ടെലിഗസിലേക്ക് വിളിച്ചതിന് നന്ദി. ജസാക്കുമുള്ളാഹു ഖൈറൻ. ഇനി എല്ലാ ദിവസവും വിളിക്കണം കേട്ടോ, എല്ലാ ദിവസവും വിളിക്കണം, വിന്നർ ആവണം ഇൻഷാല്ലാ. അപ്പോ ശരി എന്നാല്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോ ഇന്നത്തെ 6 ഫാമിലി വിളിച്ചു. 6 ഫാമിലിയില് 2 പേര് ഫെയിലായി, 4 ആളുകൾ ജയിച്ചു അല്ലേ, 4 ആളുകൾ വിന്നറായി. അപ്പോ ഓക്കെ, ഇൻഷാല്ലാ നമ്മുടെ ഇന്നത്തെ കേരള നവോത്ഥാന നായകന്മാരെന്ന വിഷയത്തിൽ ആസ്പദമാക്കിക്കൊണ്ട് ടെലിഗിസ് നടന്നു. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇനിയും എല്ലാ ദിവസവും വിളിക്കണം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: സെൻസസ് ജൂൺ 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകാം. ജനസംഖ്യ കണക്കെടുപ്പിന്റെ സെൻസസ് 2027 ആദ്യഘട്ടം ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ കേരളത്തിൽ ജൂലൈ ആദ്യവാരത്തിൽ ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ സെൻസസ് വകുപ്പിന്റെ പോർട്ടലിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ നൽകാനുള്ള സംവിധാനം വിൻഡോ തുറക്കുന്നതാണ്. പിന്നീട് ഈ വിവരങ്ങൾ എനുമിനേറ്റർമാർ വീട്ടിലെത്തി പരിശോധിക്കുകയും ചെയ്യും. രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം, ഓരോ വ്യക്തിയുടെയും സാമൂഹ്യ സാമ്പത്തിക വിശദാംശങ്ങൾ തുടങ്ങിയവ ശേഖരിക്കും. 2027 ഫെബ്രുവരിയിലാണ് രണ്ടാം ഘട്ടം ജാതി സെൻസസും ഒപ്പം നടത്തും. ആദ്യഘട്ടത്തിൽ നൽകേണ്ടത് കെട്ടിട നമ്പർ, സെൻസസ് ഹൗസ് നമ്പർ, വീടിന്റെ സ്ഥലം, ചുമരുകൾ, മേൽക്കൂര, വീടിന്റെ ഉപയോഗം തുടങ്ങിയ 33 കാര്യങ്ങളാണ്. മൊബൈൽ നമ്പറും ഇതോടൊപ്പം നൽകേണ്ടതുണ്ട്. സെൻസസ് ജൂൺ 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകി തുടങ്ങാം.

0: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചുപോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇന്ത്യക്കകത്തും പുറത്തുമായി വ്യത്യസ്ത പ്രദേശങ്ങളിലേക്കുള്ള യാത്രകളുടെ വിവരണം പീസ് റേഡിയോയിൽ ദൃശ്യം. ദൃശ്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ജാമിയ മില്ലിയ ഡൽഹിയിലേക്കുള്ള കവാടം, ജാമിയ മില്ലിയയിലെ തൻ്റെ യാത്രാനുഭവങ്ങൾ ജസീൽ കൊടിയത്തൂർ പീസ് റേഡിയോ പ്രതിനിധി നുസ്ഹാൻ രണ്ടത്താണിയുമായി പങ്കുവെക്കുകയാണ്. ഈ ഭാഗം നമുക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ദൃശ്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ദൃശ്യത്തിലുള്ളത് പ്രിയ സുഹൃത്ത് ജസീൽ കൊടിയത്തൂരാണ്. ജസീൽ മദനി അല്ലേ? ജസീൽ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിമാരിലൊരാളാണ്. ഇൻഷാല്ലാ അപ്പോൾ ജസീൽക്ക ഇന്ന് നമ്മുടെ കൂടെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് ഇരിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രൂപത്തിലാണ്, ഒരുപാട് കാലമായിട്ടുള്ള സുഹൃത്താണ്. അപ്പോൾ ഞാനിങ്ങനെ ഡൽഹിയിലേക്കുള്ളൊരു അനുഭവം ജസീൽക്കയുടെ കൂടെ യാത്ര ചെയ്തൊരു സുഹൃത്ത് പറഞ്ഞിരുന്നു. സുഹൃത്ത് ഫുഹാദ് അനുഭവം പറഞ്ഞതെന്താ വെച്ചാൽ താനുള്ളവരുള്ളത് അപ്പോൾ ബന്ധു കൂടിയാണ്. അപ്പോൾ പ്രാവശ്യം ഡൽഹിയിലേക്ക് പോയൊരനുഭവം പറഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഡൽഹിയിൽ പോയിരുന്നു എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചൊക്കെ ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ആ അനുഭവത്തിൽ നിന്ന് തുടങ്ങാൻ വിചാരിക്കുന്നുണ്ടല്ലേ? ഓക്കെ, ആ അനുഭവം എന്തായിരുന്നു എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ച് കുറച്ച് നർമ്മം നിറഞ്ഞൊരു അനുഭവമാണെന്ന് തോന്നുന്നു.
4: ഡൽഹിയിൽ പോണത് എൻ്റെ തുടക്കം ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്, ഫൈനൽ ഇയറായ സമയത്ത് നമ്മൾ പിന്നീട് ആലോചിക്കുന്നത് പി ജി എവിടെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഒരു ചർച്ച. അപ്പോൾ അന്ന് പുറത്ത് പോകണൊരു ട്രെൻഡുണ്ട്, ഹൈദരാബാദ്, ഡൽഹി, പിന്നെ ഇങ്ങനെയുള്ള ഏരിയകളിൽ.
3: ഡിഗ്രി പഠിച്ച മദീനത്താണ്?
4: അതെ, മദീനത്താണ്. പുളിക്കലാണ് പഠിച്ചത്, അവിടെ നിന്നാണ് ഫുആദ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈ ചർച്ചകളിൽ നമ്മൾ തൊട്ട് സീനിയേഴ്സൊക്കെ ഇങ്ങനെ ഹൈദരാബാദ് പോയ ആളുകളുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് പുറത്ത് പോയി പഠിക്കാം എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എൻട്രൻസിൻ്റെ സമയത്ത് ജെ എൻ യുവിൻ്റെയും അതേപോലെ ഇഫുള്ളു ജാമ്യമൊക്കെ എഴുതി. അപ്പോൾ എഴുതാനുള്ള ജാമ്യൻ്റെ എൻട്രൻസാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. നമ്മളത് അങ്ങനെ അവിടെ വിചാരിച്ചിട്ടില്ല. അന്നൊക്കെ ഒരു 2014 ഈ ഡിഗ്രീൻ്റെ അവസാന വർഷം. അപ്പോൾ അന്ന് ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് വലിയൊരു കോസ്റ്റ്, നമ്മൾ എക്സ്പെൻസ് വരുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പിന്നെ മീറ്റ് ചെയ്യോ, ഞങ്ങനെ പോകാൻ കഴിയോ ഒന്നും നമ്മൾ ചർച്ചയിലേ ഇല്ല. പക്ഷേ എൻട്രൻസ് എഴുതാൻ അവിടെ പോകണം എന്നുള്ളൊരു നിർബന്ധിത സാഹചര്യം വന്നപ്പം എല്ലാവരും പോകേണ്ടി വന്നതാണ്. അപ്പോൾ എൻട്രൻസിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ ജെ എൻ യു ഇഫ്ളു നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ എഴുതാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ജെ എൻ യു നമ്മൾ കോഴിക്കോട് തന്നെയാണ് എഴുതിയത്. ഇഫ്ളു അന്ന് എറണാകുളത്താണ് സെൻറ്റർ ഉണ്ടായിരുന്നത്. ഒക്കെ എഴുതി അറ്റൻഡ് ചെയ്തു, പിന്നെ ഡൽഹിയിൽ പോകേണ്ടി വന്നു. ജാമ്യൻ്റെത് വരാൻ. അപ്പോൾ ജാമ്യൻ്റെത് എഴുതാൻ ഡൽഹിയിൽ പോകേണ്ടി വന്നു. അതിൽ പിന്നെ ആ പോക്കാണ് യഥാർത്ഥത്തിൽ എനിക്കാണ് ഫുവാദ് എൻ്റെ 10-12 പേരുണ്ടായിരുന്നു. നമ്മൾ പുളിക്കെന്ന് പഠിച്ചവർ, റൗദത്തുനിന്ന് പഠിച്ച ആളുകൾ, സുല്ലമെന്നുള്ള ആളുകൾ 10-12 പേരുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഓർമ്മകളിങ്ങനെ നമ്മളിങ്ങനെ ഇടക്ക് ഷെയർ ചെയ്യും. അപ്പോൾ ഫുവാദ് അതിലുള്ള ഒരാളായിരുന്നു. നമ്മൾ പണ്ടത്തെ അന്നത്തെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴേ, അപ്പോൾ അന്ന് പോയ ആളുകൾ, അന്ന് എൻട്രൻസ് എഴുതിയ പിന്നെ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ, ജാമ്യൻ്റെ മുമ്പിൽ ഇരുന്ന് വട്ടം കൂടിയിരുന്നൊക്കെ ഫോട്ടോ നമ്മളിങ്ങനെ അയവിറക്കും.
3: തുടക്കം തുടങ്ങിയിരുന്നു. എനിക്ക് തോന്നുന്നു ആ സംഭവത്തിൽ നിന്ന് തുടങ്ങാന്നാണ് വിചാരിക്കുന്നത്. നമ്മളാ ഫുവാദ് സൂചിപ്പിച്ചു മറ്റേ ഒരു പള്ളിയിൽ കയറി അനുഭവം പറഞ്ഞു.
4: അത് പിന്നെ ട്രെയിൻ യാത്ര ശരിക്ക് അവിടേക്ക് എത്തുന്ന യാത്ര. പിന്നെ ഞാൻ അത്ര ദൂരം ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. നമ്മൾ ചെറിയ നാട്ടിലുള്ള കണ്ണൂർ, പരപ്പനങ്ങാടി അങ്ങനെയുള്ള ദൂരങ്ങൾ മാത്രമേ നമ്മളത്ര ട്രെയിനിൽ പോയിട്ടുള്ളൂ. അപ്പോൾ ഈ ഡൽഹിയിലേക്ക് ട്രെയിന് പോകാൻ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യാത്രകളിലും ഓരോന്നും അതിൻ്റേതായ രൂപത്തിൽ ആസ്വദിക്കേണ്ടതാണ് ഈ യഥാർത്ഥത്തിൽ യാത്ര. നമ്മൾ ദൃശ്യത്തിൻ്റെ വിവിധ എപ്പിസോഡുകളിൽ നമ്മൾ കാണുന്നുണ്ട്, പല യാത്രകളും അനുഭവങ്ങളും കേൾക്കലുണ്ട്. അപ്പോൾ ട്രെയിൻ യാത്രയിൽ എന്തൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിക്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ട്രെയിനിൻ്റെ വിഷയത്തിൽ പറയാനുള്ളത്, ഈ സമയം അറിയുക എന്നുള്ളൊരു വിഷയം. ദിവസം, കാരണം 2 ദിവസം യാത്ര ഉണ്ട്, 44 മണിക്കൂർ, 2 ദിവസത്തിനടുത്ത് നമുക്ക് ഓടാനുണ്ട്. പലപ്പോഴും ടിക്കറ്റിൻ്റെ വിഷയത്തിൽ എന്നും ഓടുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് അതാണ് എല്ലും പെട്ടെന്ന് ടിക്കറ്റ് കിട്ടാവുന്നത്. അതാണ് അതിനൊരു കാരണം. ഞാൻ എനിക്ക് ബോധ്യപ്പെട്ടത്, ഇത്രയും കാലത്തെ പരിചയത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത്, അത് ഡെയിലി ഉണ്ട് വണ്ടി. പക്ഷേ അതിനപ്പുറം അതിൻ്റെ യാത്രാ സമയം കുറച്ച് കൂടുതലാണ്. മറ്റു വണ്ടികളെ അപേക്ഷിച്ച് 45 മണിക്കൂർ വരെ അത് പോകുന്നുണ്ട്. പലപ്പോഴും ചിലപ്പോൾ ലേറ്റൊക്കെ ആവലുണ്ട്. എന്നാലും 35-39 ഒക്കെ മണിക്കൂറിൽ എത്തുന്ന വണ്ടികളുണ്ട്. കുറേ ആളുകൾ അതാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ മംഗളയിൽ യാത്ര ചെയ്യുമ്പം, പ്രത്യേകിച്ച് 2 ദിവസം വരുമ്പോൾ പലപ്പോഴും ചോദിക്കേണ്ടി വന്നൊരു സംഭവം എന്താ വെച്ചാൽ, ഇന്ന് ഏതാ ദിവസം? ട്രെയിൻ കയറിയിട്ട് നമ്മൾ യാത്ര പോയിട്ട് ഇന്ന് ഏതായിരുന്നു ദിവസം പലപ്പോഴും ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്.
3: ചിലപ്പോൾ നമുക്ക് ഈ 2-3 ദിവസം ഒരുമിച്ച് ഓഫ് ഡേ കിട്ടിയതെന്ന് നമ്മൾ ചോദിക്കില്ല. ട്രെയിൻ കയറി കഴിഞ്ഞാൽ ദിവസം
4: ഈ പത്രം വായന നാട്ടിൽ നിന്ന് കുറച്ചുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ വിട്ട് പള്ളി വിട്ട് തിരിച്ചു പോകുമ്പം എന്നും കയറിയിട്ട് ജസ്റ്റ് വായിക്കലുണ്ട്. അപ്പോൾ നമ്മൾ ഡേറ്റ് ഒരു ചെറിയൊരു ഓർമ്മ ഉണ്ടാവായിരുന്നു. പക്ഷേ ട്രെയിനിൽ എത്തുമ്പം ഇവിടുന്നൊക്കെ ചിലപ്പം രാവിലെയൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ ഇപ്പോൾ കിട്ടും സ്റ്റേഷനോ അല്ലെങ്കിൽ വണ്ടിയിൽ തന്നെ കൊണ്ട് നടക്കും. കേരളം വിടുന്ന വരെ നമുക്ക് ആ പത്രത്തിൻ്റെ ടച്ച് ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടും. അത് അതിനുവേണ്ടി അത് കിട്ടണം നിർബന്ധ ആളുകളൊക്കെ വാങ്ങലുണ്ട്. പക്ഷേ അതൊരു സംഭവ സമയത്തിൻ്റെ ഒരു വിഷയം. ഡേറ്റ് മാറണതൊക്കെ ഒരു ട്രെയിനിൻ്റെ വിഷയത്തിൽ. പിന്നെ ഓരോ പല സംഗതികളും നമ്മളിങ്ങനെ, ഞാൻ അന്ന് എനിക്കൊന്ന് ജാമ്യയിൽ പഠിക്കാൻ തുടങ്ങി സമയത്താണ് എഴുതി തുടങ്ങിയത്. യാത്രാക്കുറിപ്പും സംഗതികളൊക്കെ എഴുതി ഫേസ്ബുക്കിൽ ഇങ്ങനെ ഓരോരോ ഭാഗമായിട്ടിങ്ങനെ വിട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ള നടത്താനുള്ള എൻട്രൻസ്, അപ്പോൾ എൻട്രൻസിൻ്റെ യാത്രയിൽ ശരിക്കും

0: നോക്കണ്ട്
1: അതെ അതെ ശരിയാണ്.
0: പെട്ടെന്നുള്ള വരവിലും. പിന്നെ ചില വണ്ടികൾക്ക് ജനറലി വലിയ റിസ്ക് ഇല്ലാത്ത വണ്ടികൾ, സ്റ്റോപ്പ് കുറവുള്ള. അന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ചേർന്ന് ഫസ്റ്റ് വരവ്, ചേർന്നതിന് ശേഷം ഫസ്റ്റ് വരവ്, പിന്നെ സമ്പർക്രാന്തി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡുള്ള വണ്ടിയുണ്ട്. പത്ത് സ്റ്റോപ്പ്, അന്ന് പത്താമത്തെ സ്റ്റോപ്പ് കോഴിക്കോടാണ്. ഡൽഹിയിൽ നിന്ന് ഓരോ സ്റ്റേറ്റിലും ഒരു സ്റ്റോപ്പൊക്കെ ഉള്ളു.
1: ശരി.
0: അപ്പോൾ അതിലേക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഡൽഹിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിസാമുദ്ദീൻ, ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഓരോന്നിൻ്റെയും ഓരോന്നിനെ പറ്റിയും കുറേ പറയാനുണ്ട്. അതൊരു ദർഗയുടെ ഒരാളുടെ അന്നത്തെ മുമ്പ് കാലത്ത് ജീവിച്ച വലിയൊരു ഒരു ഒരു നേതാവ്, നെറ്റൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. അയാളുടെ പേരിലാണ് ആ ഒരു സ്റ്റേഷനുള്ളത്. ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട്, 10-17 കുറേ പ്ലാറ്റ്ഫോമുകൾ അവിടെ ഉണ്ട്. ന്യൂഡൽഹിയിലും ഉണ്ട് ഇതേപോലെ പ്ലാറ്റ്ഫോമുകൾ. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പം നമ്മളെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും, പരിചയമില്ലാത്ത കുറേ ആൾ. അവർ ടാക്സിക്കാരാണ്, എടുക്കാൻ പോകേണ്ടത്. എടുക്കാൻ പോകേണ്ടത് വെച്ച് നമ്മൾക്ക് നമ്മളെക്കാട്ടിലും താല്പര്യം ഓൽക്കായിരിക്കും നമ്മൾ പോകേണ്ടി എടുത്ത്. അത് പല സമയത്ത് നമുക്ക് പരിചയമില്ലെങ്കിൽ പറ്റിക്കപ്പെടുന്ന ഒരു ഒരു ഭാഗമാണ് അവിടെ പലപ്പോഴും. ആ ഒരു തലത്തിൽ നമ്മൾ ഉറുദു അല്ലെങ്കിൽ ഹിന്ദി അറിയാത്ത ആളുകളായിരിക്കും. അപ്പോൾ അവരെ അറിയണമെന്ന് തന്നെ, പുതിയ ആൾക്കാരാണ്, പല നാട്ടിൽ നിന്ന് വരുന്നതാണ്, കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളാണെന്നുള്ളവർക്ക് ഹിന്ദി തീരെ അറിയില്ല എന്നുള്ളവർക്ക് ഇവരെന്ത് ചെയ്യും, പിന്നെ നാടൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ നല്ലോം നമ്മളെ ഭാഷ പറഞ്ഞ് പിഴിയും, ഇല്ലാത്ത ഫീസ് കൂടുതൽ വാങ്ങും. അങ്ങനെയൊക്കെ അവർ വാങ്ങുമ്പോൾ ഇത്ര ഇത്ര നോക്കുക പറയും, ഇത്ര ഉള്ളു നോക്കുക, നമ്മളെ ലഗേജും കാര്യമൊക്കെ കയറ്റി നമ്മളങ്ങനെ ജാമ്യൻ്റെ അടുത്തേക്ക് പോവാണ്. ഒരു പ്ലാനും ഇല്ല എവിടെയാണ് താമസിക്കുക എന്താണ്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടാണ് നമ്മൾ കുറേ ടീമിനെ കോൺടാക്ട് ചെയ്യുന്നത്. അവിടെയുള്ള ഹെൽപ്പ് ഡെസ്ക്, കുറേ ടീമുകളുണ്ട്, പല ടീമുകളുണ്ടാവും. അപ്പോൾ ഹെൽപ്പ് ഡെസ്കിനെ ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ അന്നത്തെ എനിക്ക് ഓർമ്മയുള്ള പേര് നമ്മൾ കൊർഡോവ എന്ന് പറഞ്ഞ ഓരോരോ പിന്നെ അവർ നിൽക്കുന്ന സ്ഥലം ഹോസ്റ്റലിന് പുറത്ത്, അതായത് ഹോസ്റ്റലിൽ അവർ സംവിധാനമുണ്ട്, യൂണിവേഴ്സിറ്റിന് ജാമ്യ മില്യൻ്റെ ഹോസ്റ്റലുണ്ട്, പക്ഷേ അതിൽ നിൽക്കാത്ത പുറത്തുള്ള ആളുകളുണ്ട്. അവരാണ് ഇത്തരം പിന്നെ എൻട്രൻസിൽ വരുന്ന ആളുകൾക്കൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. അന്ന് എടുത്തു പറഞ്ഞ സംഗതി ഭയങ്കര ചൂടുള്ള സമയം, ഏപ്രിൽ 4 എൻ്റെ ഓർമ്മ ശരിയാണ്, ഏപ്രിൽ 4 അന്ന് 2014 നമ്മൾ എൻട്രൻസ്. അത് ഞാൻ വീണ്ടും ഓർമ്മിക്കാനുള്ള ഡേറ്റ്, കറക്റ്റ് ഓർമ്മിക്കാനുള്ള സംഗതി, ഞാൻ അന്നത്തെ നമ്മുടെ ഷൂട്ട് കേസ് ഇപ്പോഴും ഉണ്ട്, ജാമ്യൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ ഇപ്പോഴും, നമ്മൾ ഫോട്ടോ ഒട്ടിച്ച അഡ്മിറ്റ് കാർഡും എക്സാം ഡേറ്റൊക്കെ എഴുതിയ ഇതിപ്പോൾ ഇപ്പോൾ അടുത്ത് നമ്മൾ ഇങ്ങനെ എടുത്തപ്പോൾ കണ്ടിരുന്നു. അപ്പം അന്ന് ചൂട് ഭയങ്കരമാണ്. അപ്പം എ സി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെപ്പറ്റി ആലോചിക്കാൻ, ചിലവുള്ളതുകൊണ്ട് നമ്മൾ തീരെ ആലോചിക്കാൻ കഴിയില്ല. നമ്മൾ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്, മിക്ക ആളുകളും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സാമ്പത്തികമായി വളരെ വീക്കാണ്. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കൊർഡോവയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, കൊർഡോവ അതേപോലെ ബഗ്ദാദ് ഇങ്ങനത്തെ ഇസ്ലാമിക് ഹിസ്റ്ററിയിലുള്ള കുറേ പേരുകളുണ്ട്. അതാണ് ഇവർ ഇവരുടെ പിന്നെ ഹോസ്റ്റൽ ഓല് നിൽക്കണ സ്ഥലം, ഹോസ്റ്റലല്ല പുറത്ത് നിൽക്കുക, പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്, മാസം മാസം പൈസ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിൽ അൻസാരി എന്ന് പറഞ്ഞ ആളെപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ബാക്കി കുറേ ആൾക്കാരുണ്ട്, ഗഫൂർക്ക വഴിയാണ് നമുക്ക് ഈ റൂമിൻ്റെ സെറ്റപ്പ്, ഇന്ന സ്ഥലത്ത് പോയി നിൽക്കുക, അവിടെ കുഴപ്പമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ വെക്കേഷൻ സമയത്താണ് ഇത് നടക്കുക. അവിടുത്തെ വെക്കേഷൻ ചൂട് കൂടുമ്പോഴാണ് വെക്കേഷൻ ഉണ്ടാവുക, എല്ലാവരും നാട്ടിലായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് ചുരുങ്ങിയ ആളുകൾ അവിടെ നിൽക്കാൻ നിർബന്ധിതരായ ആളുകൾ, അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഇപ്പം അൻസാരി കൊച്ചിയാണ് അവരുടെ നാട്, ഇപ്പോഴും നമ്മളെ നമ്പറിൽ കോൺടാക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അൻസാരി പിന്നെ അന്ന് പറഞ്ഞൊരു ഒരു ഒരു ഒരു മോട്ടിവേഷണൽ സംസാരം ഇപ്പോഴും ഞാൻ ഇങ്ങനത്തെ എൻട്രൻസിന് പോകുന്ന എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്തിട്ട് പഠിക്കുക, കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് അള്ളാഹ് തരുന്നതാണ് തൗഫീഖ്. അപ്പം അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40+ ആണ് അന്നത്തെ ചൂട്, 42 ഒക്കെ നോർമൽ അവിടുന്ന്. പിന്നെ ഹൈ ആകുമ്പോൾ 46-47 വരെ പോയതുണ്ട്. ഭയങ്കര നമ്മൾ എന്ത് ചെയ്താലും നമ്മളിങ്ങനെ രാത്രി പോലും നമ്മൾ എന്ത് ചെയ്യണം, വീശിക്കൊണ്ടിരിക്കണം. നമ്മൾ എ സിയും കാര്യം ആ ഇവിടെ 35 കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര റിസ്ക്കാണ്. അപ്പം അന്ന് ആ അതുകൊണ്ടാണ് വെക്കേഷൻ അവിടെ കൊടുക്കണമെന്നൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലായത്. അങ്ങനെ കൊർഡോവയിൽ നമ്മളിങ്ങനെ നമ്മളെ അതിങ്ങനെ അത്ര ചൂട് അനുഭവിക്കുന്നതും പിന്നെ ഇത്ര പേര് ഒരുമിച്ച് ഒരു ഒരു സ്ഥലത്ത് പരമാവധി ആളുകൾ ഇങ്ങനെ കൊള്ളിച്ചിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. നമുക്ക് പരമാവധി ചിലവ് കുറക്കണം, പിന്നെ വേറെ സൗകര്യങ്ങൾ നമുക്ക് അറിയില്ല, കോണ്ടാക്റ്റ് ഇല്ല, അതൊക്കെ പിന്നെ അന്നത്തെ അനുഭവത്തിൽ ഇന്നും അൻസാരിൻ്റെ നമ്മളിങ്ങനെ കുറേ ആൾക്കാർ ഇരിക്കും വായിക്കാനിരിക്കും.

0: നല്ലോണം ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. മുപ്പര് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും. മുപ്പരിക്ക് നമ്മളെ അറിയില്ല, നമ്മൾക്ക് മുപ്പരെയും അറിയില്ല. പക്ഷേ ഈ ഒരു ബന്ധം പഠനം അക്കാഡമിക് വിഷയത്തിൽ അത്ര ഇപ്പോൾ നല്ല ലെവലിൽ മാഷാല്ല ലണ്ടനിലൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. മുപ്പര് ഇപ്പോഴത്തെ പ്രൊഫഷനായിട്ട് അത്യാവശ്യം നല്ലൊരു ലെവലിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ഉണ്ടാവുമെന്നുള്ള എനിക്ക് മനസ്സിലായി. അത്രയും നല്ല മാഷാല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അങ്ങനെ അവിടുന്ന് നമ്മൾ എൻട്രൻസ് എഴുതി, പിന്നെ എൻട്രൻസ് എഴുതാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ പറഞ്ഞ അനുഭവം ഏത് പള്ളിയിലേക്ക് പോയിട്ട്. ഈ ഹനഫി മദഹബിനെ പിൻപറ്റുന്ന പള്ളികളാണ് കൂടുതലായിട്ട് അവിടെ ഉണ്ടാവുക, മിക്ക ഭൂരിഭാഗം പള്ളികളും. പിന്നെ സൽഫി പള്ളിയൊക്കെ ഉണ്ട് എന്നുള്ളത് പിന്നെ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ അന്ന് പള്ളിയിൽ രാത്രി ചെന്നപ്പോൾ നമ്മളിവിടെ വലബാലീൻ കഴിയുമ്പോഴേക്കും അമീൻ എന്ന് നമ്മൾ ഉച്ചത്തിൽ പറയും, ഒരുമിച്ച് പറയും. അന്ന് ഫസ്റ്റ് അനുഭവം ഇതാണ്. അത് ശരിക്കും നമ്മൾ പെട്ടുപോയി നമുക്ക് പിന്നെ നമസ്കാരം നമ്മൾ അറിയാം. ഉറക്കെ നമ്മൾ എല്ലാവരും ആമീൻ ചൊല്ലി. അപ്പോൾ കുറച്ച് സ്ഥലത്തു നിന്ന് മാത്രം ഇങ്ങനെ ആമീൻ അടുത്ത് കേട്ട സമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരു ഒരു ഒരു നമ്മളെന്തോ എന്തോ ചെയ്തു പോയാൽ ഓൽക്കൊരു കൗതുകമായിരിക്കും, പുതുമ ഉണ്ടാവും. കാരണം അവരെ എല്ലാവരും സൈലൻ്റായിട്ട് ആമീൻ പറയുന്ന ആളുകളാണ്. അപ്പോൾ അത് വലിയൊരു ഇതായിരുന്നു. പിന്നെ ഭക്ഷണം അതിൽ പലതും എടുത്ത് പറയാം. അടുത്ത മൊത്തത്തിലെടുത്ത് പറയുമ്പോൾ ഈ ഹോസ്റ്റലുകൾ മൊത്തത്തിലെ റോഡ് സാധാ റോഡ് സെറ്റപ്പ് റോഡായിരിക്കും. ഹൈവേ ഒക്കെ വളരെ നല്ല, ഒരുപാട് വാഹനങ്ങൾക്ക് പോകാവുന്ന. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ട്രാഫിക് സിഗ്നലൊക്കെ 12 മിനിറ്റ് വെയിറ്റിംഗ് ഉള്ള ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ട് അന്ന്. വലിയ തിരക്കുള്ള സ്ഥലത്ത്, എല്ലായിടത്തുമല്ല വളരെ തിരക്കുള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ ഓട്ടോയിലൊക്കെ പോയിട്ട് സ്ക്രീനിൽ നോക്കുമ്പോൾ 12 മിനിറ്റ് വെയിറ്റിംഗ്. വണ്ടി ഓഫാക്കിയാടെ പല പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അവരപ്പോൾ പത്രം വായിക്കണമില്ല, അവിടുത്തെ പത്രം വായിക്കുന്ന ആളുകളുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റോഡ് സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ക്ലീൻ ആയിരിക്കും. പക്ഷേ ഗല്ലി എന്ന് പറയും, നമ്മൾ ഈ ഉള്ളി ഏരിയയിലേക്ക് പോയാൽ ഗല്ലി നമ്പർ എന്ന് പറയും. അപ്പോൾ ഗല്ലീൻ്റെ ഉള്ളിലോട്ട് പോയാൽ അത്യാവശ്യം നമ്മൾ നാട്ടിൽ നിന്ന് പോയ ആളുകൾക്ക് വൃത്തി നല്ലോണം ആണെന്നുള്ളവർക്കൊന്നും ചിലപ്പോൾ അത്ര സഹിക്കാൻ പറ്റാത്ത ഒരു ഒരു ഒരു അവസ്ഥയാണ് അവിടെ ഉള്ള ഗല്ലികളിലുള്ളത്. അപ്പോൾ ഗല്ലിയിൽ അതിൻ്റെ അടുത്ത് പള്ളിയും കാര്യങ്ങളും സൈഡിൽ പള്ളിയൊക്കെ ഉണ്ടാവും. പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നല്ല വൃത്തിയായിരിക്കും.
1: അപ്പോൾ നമ്മൾ ഈ ന്യൂസ് ചാനലുകളിലും റിപ്പോർട്ടുകളിലും വീഡിയോകളൊക്കെ കാണുന്നത് യഥാർത്ഥത്തിൽ ഡൽഹിയുടെ നല്ലൊരു വശമാണ്.
0: അതെ, ന്യൂ ഡൽഹി എന്ന് പറഞ്ഞ ശരിക്ക് നമ്മളിപ്പോൾ ഈ ട്രംപ് വന്ന സമയത്ത് മറച്ചു എന്നറിയില്ലേ, ഓൾഡ് ഡൽഹിയെ മറക്കാനൊരു മതിൽ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഓൾഡ് ഡൽഹിയിൽ ശരിക്ക് ന്യൂ ഡൽഹിയിൽ തന്നെ ഉള്ള ഏരിയകളിൽ ചെന്നാൽ നമുക്ക് ഇത്തരം പിന്നെ വളരെ മനസ്സിന് നമുക്ക് നമ്മളുടെ ഒരു പ്രകൃതം ഇവിടുത്തെ വൃത്തി നല്ലവണ്ണം നമ്മൾ നല്ലവണ്ണം കുളിച്ച് വെള്ളം നല്ലോണം കിട്ടണം, നല്ല വൃത്തി കീപ്പ് ചെയ്യുന്ന ആളുകളാണ് മലയാളികൾ. പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസം ഇതുണ്ടാക്കും. പിന്നെ അത് നമ്മൾ അതിനോട് താതാത്മ്യപ്പെട്ട് വരും കുറച്ച് കഴിയുമ്പോൾ.
1: ഇതിപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് എത്തിയതിൻ്റെ ഇടയിൽ വേറൊരു ട്രെയിനിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ട്രെയിനിലേക്ക് ജസ്റ്റ് ഒരു അനുഭവം ഇപ്പോൾ വൃത്തിയുമായി ബന്ധപ്പെട്ടപ്പോൾ പോവാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റേറ്റ് കടന്നിട്ടാണ് പോകുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കൾച്ചറുകളിലൂടെ മുന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ട്. പലപ്പോഴും ഡൽഹി യാത്രകളെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയാറുണ്ടത് എങ്ങനെ പോയിട്ടും കല്ല, ട്രെയിനിൽ പോയാലാണ് അതിൻ്റെ, അതൊരു ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ്സിൽ പോകണം എന്ന് പറയാറുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു അനുഭവം കിട്ടാറുള്ളതെന്ന് പറയാറുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റേറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടായ
0: അനുഭവത്തിന് വിഷയം പറയുകയാണെങ്കിൽ മംഗളയിൽ തന്നെ പോകണം. ഒരുവട്ടമെങ്കിലും ഞാൻ പറയലതാണ്, ഒരുവട്ടമെങ്കിലും മംഗളയിൽ എന്ത് ചെയ്യണം, ഡൽഹിയിലേക്ക് പോകണം. അതിൽ അന്നത്തെ എണ്ണ ഞാൻ എൻ്റെ അന്നത്തെ കണക്കാട് പറഞ്ഞത് 46 സ്റ്റോപ്പുകളുണ്ട് ഡൽഹി എത്തുമ്പോഴേക്കും. അതിനപേക്ഷിച്ച് മറ്റേ വണ്ടി 10 സ്റ്റോപ്പുള്ളൂ. അതേപോലെ സ്റ്റോപ്പ് കുറവുള്ള വണ്ടിയാണ് പിന്നെ ദുരന്തോ എക്സ്പ്രസ് പറഞ്ഞിട്ട്, ഡുറോണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ വളരെ സ്റ്റോപ്പ് കുറവാണ് അതിന്. ഇതിനെക്കാട്ടിലും 35 മണിക്കൂർ രാജധാനി ഉണ്ട്, എ സി ആണ്. അപ്പോൾ ഞാനിത് ട്രിപ്പ് പോകുന്ന പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് പറയാനുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഡൽഹിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മംഗള എടുക്കുക, അല്ലെങ്കിൽ വേറെ ട്രെയിൻ. ഇനി മംഗള റിസ്ക് ആണ് തോന്നുന്ന ആളുകളാണെങ്കിൽ നല്ലോണം എക്സ്പ്ലോർ ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഓരോ കൾച്ചർ, ഓരോ നാട്, അതിൻ്റെ സ്വഭാവം, നാടിൻ്റെ ഭംഗി കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ മംഗളയിലാണ്. കൊങ്കണിലൊക്കെ കുറേ പോകാറുണ്ട്. അപ്പോൾ ആ അങ്ങോട്ടേക്ക് മംഗള എടുക്കുക, അല്ലെങ്കിൽ ഓർ അതർ ട്രെയിൻ, ഏതെങ്കിലും മറ്റു ട്രെയിൻ എടുത്താൽ തിരിച്ച് അത്യാവശ്യം ഫിനാൻഷ്യലി കപ്പാസിറ്റി ആളുകളാണെങ്കിൽ തിരിച്ച് ഫ്ലൈറ്റ് എടുക്കണമാണ് ഏറ്റവും
1: ബെറ്റർ.
0: വൃത്തിക്ക് പോരാനും വളരെ ഈസി ആയിട്ട് ഇവിടെ എത്തും. കുറച്ച് പൈസ കൊടുത്താലും അങ്ങോട്ടുള്ള അനുഭവങ്ങളൊക്കെ ആയി എന്നാൽ തിരിച്ച് വേഗം എത്തും ചെയ്യും. നേരെ തിരിച്ചായാലും എന്താ അറിയോ, വേഗം ഡൽഹിയിലെത്തും, അധികം പ്രയാസങ്ങളും ഇവിടെയൊന്നും അറിയില്ല. അവിടെ നമ്മൾ കറങ്ങി മൊത്തത്തിൽ കുറച്ചൊക്കെ ഒന്ന് റിസ്ക് എടുത്തിട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് വിട്ടിരിക്കുകയാണ്, വീട്ടിലെത്താൻ തിരിച്ച് നല്ല പൂതി ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും. ആ സമയത്ത് വീണ്ടും ട്രെയിനിൽ പോരാറാണ് ഇത്ര
1: 40 മണിക്കൂർ.
0: ആ അത് എളുപ്പമാക്കാണ് കുറച്ചുകൂടി നല്ലത്. അതെ, അതിൽ പിന്നെ എൻട്രൻസിൻ്റെ സമയത്ത് എൻട്രൻസ് വരെ നമ്മൾ പഠിക്കുന്നുണ്ട്, അത്യാവശ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ. ജാമ്യൻ്റെ എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് പറയണം നന്നാവും തോന്നി. ഇപ്പോഴും അതേ പാറ്റേൺ ഒരു ഫീ കീപ്പ് ചെയ്യണത്. ഞാൻ എൻ്റെ ഇപ്പോൾ അളിയന് മിസ്സബ് ഇപ്പോൾ അവിടെ കയറിയിട്ടുണ്ട്, അവൻ എൻട്രൻസിന് പോയിരുന്നു. എൻട്രൻസിന് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണുള്ളത്, അതിൽ 40 മാർക്ക് OMR ആണ്, ബബ്ലിങ്, അതിൽ മൈനസ് ഉണ്ട്, നെഗറ്റീവ് മാർക്കുണ്ട്. പിന്നെ 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ഡിസ്ക്രിപ്റ്റീവാണ്, അതിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്, അറബി ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു അറബിയും, അത് രണ്ടും അന്നൊക്കെ 10-10 മാർക്കാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, 10 മാർക്ക് ഇതിനും 10 മാർക്ക് അതിനും. പിന്നെ ഹറക്കത്ത് ഇടാനുണ്ട്, തെസ്കീൽ, ആ ഒരു പാസേജ് തരും, അതിന് നമ്മൾ ഇറാബ് അനുസരിച്ച് അറബി എൻ്റെ ഇതാണ്, ആ ഇറാബ് അനുസരിച്ച് ഹറക്കത്തിടാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് വാക്യത്തിൽ പ്രയോഗിക്കുക എന്നൊരു ഒരു സാധനമുണ്ട്. നമ്മൾ സാധാരണ നാട്ടിൽ ഉപയോഗിക്കുന്നത് ഒരു വാക്ക് തിന്നിട്ട് അതിനെ വാക്യത്തിൽ പ്രയോഗിക്കുക ചെയ്യാം, ഇവർ ഒരു വാക്യ തരാം നമുക്ക്. അന്ന് എൻ്റെ അന്നത്തെ ക്വസ്റ്റ്യൻ, പിന്നീട് നമ്മൾ കുറേ പ്രശ്നം, നമ്മൾ പിന്നീട് ശേഷമുള്ള ആളുകൾക്ക് ഈ എൻട്രൻസ് ക്വസ്റ്റ്യൻ കൈ വാങ്ങിയിട്ട് സംഘടിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അന്നൊക്കെ ഇതേ പാറ്റേൺ നമ്മൾ കണ്ടിട്ടുള്ളത്. വാക്യം തരും, അത്യാവശ്യം മീനിങ് ഫുള്ളായ വാക്യം, അത് വാക്യത്തിൽ പ്രയോഗിക്കാൻ പറയുമ്പോൾ വളരെ, പിന്നെ ഭാഷ വായനയും സംഗതിയൊക്കെ ഉള്ളവർക്ക്, കുറച്ചൊക്കെ ഭാഷ ടച്ചുള്ളവർക്ക് ആ ക്വസ്റ്റ്യൻ മാർക്ക് വാങ്ങാറ്റുള്ളൂ. പിന്നെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എസ് എ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്, പക്ഷേ അതിൽ ക്വസ്റ്റ്യൻ പറയും 7 സെൻറ്റൻസിലധികം കൂടരുത്. അത് എസ് എ അന്ന് നമുക്ക് വന്നത് ലൈബ്രറി, ഒരു ഒരു വിദ്യാർത്ഥിയുടെ ലൈഫിൽ ലൈബ്രറിയുടെ റോൾ എന്നുള്ളതിലേക്കാണ് നമുക്ക് വന്ന വിഷയത്തിൻ്റെ ടൈറ്റിലിംഗ് ഓർമ്മ ഉള്ളത്.
1: എന്തായാലും ഇതിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ബാക്കി അനുഭവങ്ങളുമായിട്ട് യസീൽക്കയോടൊപ്പം എടുക്കാം. ജസാക്കുമുല്ലാ ഖൈർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ദൃശ്യം, ജാമിയ മില്ലിയ ഡൽഹി, ഇവിടേക്കുള്ള തൻ്റെ യാത്രാനുഭവങ്ങൾ, തൻ്റെ ജീവിതാനുഭവങ്ങൾ. നമ്മളുമായി പങ്കുവച്ചത് ജസീൽ കുടിയത്തൂർ, കൂടെയുണ്ടായിരുന്നത് പീസ് റേഡിയോ പ്രതിനിധി നുസ്ഹാൻ രണ്ടത്താണി.
3: പീസ് റേഡിയോ, റേഡിയോ tuned to reality, to reality, to reality, to reality, to reality. Email hello@peaceradio.com, phone 902-0840-840, www.peaceradio.com.
4: പീസ് റേഡിയോയിൽ ഇനി വോയിസ് ഓഫ് പീസ്.
5: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്. വോയിസ് ഓഫ്
6: അഭിമാനം മോർഫ് ചെയ്യപ്പെടുമ്പോൾ ഭാഗം 2, സ്പോട്ട്ലൈറ്റ് ചർച്ചയിലെ പ്രസക്ത ഭാഗമാണ് ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ.
7: പലപ്പോഴും ക്യാമ്പസുകളിലൊക്കെ കണ്ടുവരുന്നത് ചില ഗ്രൂപ്പുകൾ, ഇത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളിപ്പം കുട്ടികൾ മാത്രമുള്ള ഗ്രൂപ്പിൽ മാത്രമേ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പൊതുവായി ആഗ്രഹിക്കണില്ല. എങ്കിലും ഞങ്ങൾ മാത്രമുള്ള ഗ്രൂപ്പിൻ്റെ ഫോട്ടോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടുന്ന സംഗതികളൊക്കെ അവരെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ അവരെ സുഹൃത്തുക്കളെ പുറത്തേക്ക് കൊടുക്കുകയും ബാക്കിയും ചെയ്യുന്നതൊക്കെ ആയിട്ട് ഈ ഫോട്ടോ എവിടെ നിന്ന് ചോർന്ന് നോക്കുമ്പോൾ ആകെ ഒരു ഗ്രൂപ്പിൽ മാത്രമേ, പിന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ മാത്രമേ ഞങ്ങൾ മാത്രമുള്ള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സങ്കടങ്ങളും ബാക്കിയൊക്കെ പറയാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കുട്ടികളെല്ലാം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് സ്റ്റുഡൻസ്, അപ്പോൾ അതിൻ്റെ ജനറൽ ഭാരവാഹി തന്നെ നമ്മുടെ കൂടെ ഉള്ളത്. എന്താണ് ഈ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്?
8: ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ കുട്ടികളിയല്ല സോഷ്യൽ മീഡിയ എന്ന ടാഗ് ലൈൻ കൊടുത്ത് 16 വയസ്സിന് താഴേക്കുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ റെസ്ട്രിക്ഷൻ, അതിൻ ഇൻ എനി മീൻസ് അവർക്ക് നിയമം കൊണ്ട് തടയിടണം, രക്ഷിതാക്കൾ അത് കൊടുക്കാൻ പാടില്ല എന്നൊരു അവയർനെസ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് അറിയാമെങ്കിൽ കൂടെ ഭയങ്കര ഞെട്ടൽ അനുഭവിക്കുന്ന രൂപത്തിലാണ് ശരിക്കും ഇതിൻ്റെ ഡാറ്റകൾ ഉള്ളത്. ഇപ്പോൾ ഈ മോർഫ് ചെയ്ത് ഉപയോഗിക്കുന്ന ടെലഗ്രാം വഴിയാണ് അതിൻ്റെ വിപണനവും ഒക്കെ അധികവും നടക്കുന്നത്. എന്ത് ഇതിപ്പോൾ പിടിക്കപ്പെട്ടത് ഒരു കുട്ടിയുടെ വിഷയമാണ് നമ്മൾ കേരളനാകെ ഭയങ്കര അത്ഭുതത്തോടെ അല്ലെങ്കിൽ ഭയങ്കര ഞെട്ടലോടുകൂടെ ചർച്ച ചെയ്തത്. ഇത് എത്രയോ ആളുകൾ വളരെ സുലഭമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണെന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിൻ്റെ
9: 300 ഇതുണ്ടെന്നാണ് രാമനാട്ടുകാരിയെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തപ്പോഴാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, ഇതിപ്പോൾ
8: പുറത്തു വരുന്നത്. അപ്പം ഇത് അറിഞ്ഞതുകൊണ്ടുകൂടെയാണ് അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ അവരറിയാതെ ഇത് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് അവർക്ക് യാതൊരു ധാരണയും വരുന്നില്ലല്ലോ. അപ്പം ഇതിപ്പം ഉദാഹരണത്തിന് ഞാൻ അങ്ങനത്തെ ഒരു സാധനം വാങ്ങി അതിലെ ചിത്രം കണ്ട് എനിക്ക് പരിചയമുള്ള കുട്ടിയാണെന്ന് മനസ്സിലാകുമ്പോഴാണ് ഇത് ഇവനെ ഇവിടത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇതൊരു ഇനിയിപ്പോൾ അത് അങ്ങനെ എൻ്റെ കുടുംബത്തിലെ ഒരാളെ കണ്ടാൽ തന്നെ ഞാനിത് വാങ്ങുന്ന ഒരാളാണ് എങ്കിൽ എന്നാളുകൾ
10: മനസ്സിലാക്കുന്നത്
8: പറയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉള്ളിൽ കുരുങ്ങി കിടക്കുന്നത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത എണ്ണം ആളുകൾ ഇതിൽ ഇൻവോൾവ് ആണ് സത്യത്തിൽ. അപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇടപെടുന്നവർ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ ഞരമ്പ് രോഗികളെല്ലാവരെയും കൂടെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞാൽ നമുക്ക് കുറേ പരിമിതികളുണ്ടല്ലോ. അപ്പോൾ അത് പരിമിതികൾക്ക് അവിടേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് നമ്മുടെ ഫോട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തു പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിലൊന്നാമത്തെ സ്റ്റെപ്പ്. എന്നാൽ പിന്നെ ബാക്കിയൊന്നും സംഭവിക്കണില്ല. നേരത്തെ ശിവക പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ പോയി, അത് നമ്മൾ ക്ലോസ്ഡ് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ വൺസ് ആയിട്ടാണ് ഞാൻ ഇട്ടത് എന്നൊന്നും പറയുന്നതിന് ഈ കാലത്ത് ഒരു സെക്യൂരിറ്റിയും ഇല്ല എന്നതാണ് സത്യം. അപ്പോൾ
9: ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ ഏറ്റവും ക്ലാരിറ്റിയുള്ള ഫോട്ടോ ഇടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ക്യാമറ ഉപയോഗിച്ചൊക്കെ ഫോട്ടോ എടുക്കണം എന്നുള്ളതാണ്.
8: അതെ അതെ അതെ. അപ്പോൾ മുമ്പ് നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ഈ ഫോട്ടോ ഇടരുത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ അരികവൽക്കരിച്ച് ആറാം നൂറ്റാണ്ടും അപരിഷ്കൃത ടാഗുകളൊക്കെ നമുക്ക് തരായിരുന്നു ചെയ്യാം. ഈ പോയിന്റിൽ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് ഇതിന് പരിഹാരം. പരിഹാരം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികളും ആൺകുട്ടികളും ആൺകുട്ടികളത് ഉപയോഗിക്കും, പെൺകുട്ടികളതാണ് അതിൽ നമുക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടികൾ അവരുടെ എക്സ്പോഷർ കുറയ്ക്കുക എന്നത് തന്നെയാണ് അതിലെ പരിഹാരം. അപ്പോൾ ഇസ്ലാം അതിന് മുന്നോട്ട് വെച്ചിട്ടുള്ള അതിന് ഇസ്ലാമിൻ്റെ നിയമങ്ങളുണ്ട്. അപ്പോൾ സ്ത്രീകൾ അവരുടെ പിന്നെ സൗന്ദര്യത്തെ എക്സിബിറ്റ് ചെയ്യുന്നത് പൊതുവേ തന്നെ ഫിസിക്കലി പാടില്ലാത്തൊരു സംഗതി സോഷ്യൽ മീഡിയയിലും പാടില്ല. അത് സൗഹൃദത്തിലായാലും കാഴ്ചയിലായാലും. ഇപ്പം ഞാൻ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത, നേർക്ക് നേരെ കാണാൻ പാടില്ലാത്തൊരു സംഗതി മൊബൈൽ ഫോണിലൂടെയും കാണാൻ പാടില്ല. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഫിസിക്കലി ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം ആരോടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതന്നെ സോഷ്യൽ മീഡിയയിലും പാടുള്ളൂ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ആണ് എന്നതുകൊണ്ട് നിയമങ്ങൾ മാറുന്നില്ല. അപ്പോൾ ഇസ്ലാം ഒരു സ്ത്രീയുടെ എക്സ്പോഷർ ഉണ്ടാകേണ്ടതും ഉണ്ടാകാൻ പാടില്ലാത്തതിനെ കുറിച്ച് പറഞ്ഞ നിയമം അത് സത്യത്തിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധ്യം വരികയാണ് ചെയ്യുക. ഈ മോർഫിങ്ങിൻ്റെ കാര്യം പിന്നെ അത്ര വ്യാപകമാകുന്നതിന് മുമ്പ് നമ്മളിത് പറയുമ്പോൾ നമ്മളെ കളിയാക്കും. ഈ പോയിന്റിൽ അവർക്കത് ചിലപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനെ തന്നെയാണ് ഇസ്ലാമിൽ എല്ലാ നിയമങ്ങളും എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നില്ലായിരിക്കാം, പക്ഷേ നിയമങ്ങൾ അല അലീമും അൽ ഹക്കീമുമായ അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് നാളെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ മനോഭാവവും നമ്മുടെ സൗകര്യങ്ങളൊക്കെ എന്താകുമെന്ന് അറിയുന്ന റബ്ബിൻ്റെ നിയമങ്ങൾ അത് പൂർണ്ണമായിരിക്കും. അതിലേക്ക് നമ്മൾ വരിക എന്നത് തന്നെയാണ് നമ്മുടെ ഒരു സുരക്ഷിതത്വത്തെ എപ്പോഴും പിന്നെ പുലർത്താൻ നമുക്കുള്ള മാർഗമെന്ന് പറയുന്നത്. അതിന് ഇസ്ലാം പറയുന്ന ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു സമയത്തെ ആലോചനക്കനുസരിച്ച് വിമർശിക്കുന്നവർക്ക് പറയാൻ ഇപ്പോൾ പറയാൻ മറ്റൊരു ആൾട്ടർനേറ്റീവ് ഇല്ല എന്നതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ആ നിലക്ക് നമ്മൾ സൂക്ഷിക്കുക എന്ന് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതോടനുബന്ധിച്ച് ഇതിൻ്റെ നിയമനിർമ്മാണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഈ കുട്ടികളിയല്ല സോഷ്യൽ മീഡിയ എന്ന് ഞങ്ങളെ ക്യാമ്പയിനിൽ നമ്മൾ ഉയർത്തുന്നതും അതാണ്. ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നത് നിർബന്ധമായി നിയമനിർമ്മാണം കൊണ്ടുവരണം. അപ്പോൾ നമുക്കറിയാം ഒരു ഭരണകൂടം അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവായ പോളിസികൾ ഉണ്ടാക്കുക എന്നതോടൊപ്പം സമൂഹത്തിലെ ഡിസ്ട്രക്റ്റീവായ കാര്യങ്ങളെ തടയാൻ കൂടെ നിയമങ്ങൾ കൊണ്ടുവരൽ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ AI സംവിധാനങ്ങൾ വ്യാപകമായിട്ട് ചുരുങ്ങിയതൊരു രണ്ട് കൊല്ലമായി. ഇപ്പോൾ ഈ നമ്മൾ സംസാരിക്കുന്ന 2026 എല്ലാ കുട്ടികൾക്കും അതിൽ പ്രോംപ്റ്റ് കൊടുക്കാനും യൂസ് ചെയ്യാനൊക്കെ അറിയുന്ന കാലഘട്ടമാണ്. ഇന്ന് വരെ നമ്മുടെ രാജ്യത്ത് AIയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു നിയമനിർമ്മാണം ഒന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐരാവത് എന്ന പേരിൽ AI രാവത് എന്ന് പറയുന്ന ഒരു ഒരൊറ്റ പിന്നെ നിയമനിർമ്മാണമാണ് നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലേക്കൊക്കെ പോകുന്നതിന് നമ്മുടെ കുട്ടികളെ തടയിടാൻ പറ്റുന്ന നിയമനിർമ്മാണമാണ് ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടത്. ഇതിൻ്റെ പോസിബിലിറ്റീസൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തടയിടാൻ നമുക്ക് നിയമനിർമ്മാണം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായും ഉണ്ടാകേണ്ടത്. ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ടും അതുപോലെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ പരപ്പനങ്ങാടിയിലെ കേസിൽ തന്നെ അറസ്റ്റ് കുറേ വൈകിയാണ് നടക്കുന്നത്. എന്താ കാര്യം? പോലീസിന് അവനെ അറസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള നിയമങ്ങൾക്കനുസരിച്ചാണല്ലോ അറസ്റ്റ് ചെയ്യാൻ പറ്റുക. അത് FIR ഇടാനും പരാതി എടുക്കാനും പാകത്തിലൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് പോലീസുകാർ പറയുന്ന ന്യായം. അപ്പോൾ അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണം ഉണ്ടായിട്ടില്ല. അതൊരു ഗ്യാപ്പ് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ നിയമനിർമ്മാണത്തിലൂടെ സുരക്ഷിതത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ഇനിയും നമ്മൾ എത്രമാത്രം നമ്മൾ ലേറ്റ് ആകുന്നോ അത്രയേറെ പരിക്ക് പ്രകടമായി. ഇപ്പോൾ ഈ ഒരു കേസ് പുറത്തു വന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തൊന്നും വരാതെ എത്രയോ ആളുകളുടെ സ്വകാര്യതയെ പിന്നെ അവരുടെ അഭിമാനത്തെയും ഒക്കെ വിലക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി
7: നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇത് അറിയില്ല ആൾക്കാർക്ക്. ഒരു പോലീസ് സ്റ്റേഷനിൽ 40 പോലീസുകാരുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പോലീസുകാർക്കാണ് എന്ത് ചെയ്യുക,
8: ഈ സംവിധാനങ്ങളെ കുറിച്ച്
7: അറിയുന്നുണ്ടാവും.
8: അതൊരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ എക്സ്പോഷറിൻ്റെ വിഷയം പറയുമ്പോൾ തന്നെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ അക്കൗണ്ടുകൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. എനിക്കാണെങ്കിൽ എൻ്റെ അക്കൗണ്ട് പൈസക്ക് സബ്സ്ക്രൈബ് ചെയ്യാനൊരു ഓപ്ഷൻ വെക്കാം. അപ്പോൾ മാസത്തിലൊരു ചെറിയ പൈസ 150 രൂപയ്ക്ക് സബ്സ്ക്രിപ്ഷൻ ഞാൻ വെച്ചാൽ എന്താ അതിൻ്റെ തത്വം? വളരെ ലിമിറ്റഡായ കുറച്ച് കോണ്ടൻറ്റുകൾ ഞാൻ പോസ്റ്റ് ചെയ്യും, അതിലേക്ക് നിങ്ങൾക്ക് ആക്സസ് വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ്ഡ് യൂസർ ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇത് നമ്മുടെ മലയാളികൾ അതിനെ വളരെ വൾഗറായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പെൺകുട്ടികൾ, സ്ത്രീകൾ അവരുടെ പിന്നെ ഹാഫ് നേക്കഡായ അല്ലെങ്കിൽ അവരുടെ എക്സ്പോസ്ഡായ ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യാൻ ഈ സബ്സ്ക്രൈബ്ഡ് അക്കൗണ്ടുകൾ കൊണ്ടുവരാം. അപ്പം വെറും ഒരു 120 രൂപ എന്നൊക്കെ പറഞ്ഞാൽ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് വലിയ സംഖ്യയല്ല ഈ കാലത്ത്. അതൊരു മാസം കൊടുത്ത് ഇത്തരം അക്കൗണ്ടുകളെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന നമ്മുടെ കുട്ടികൾ അവർക്ക് എങ്ങനെയാണ് ഈ ഒരു ത്വരയിലേക്ക് അവരെത്തുന്നതെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ തന്നെയാണ്. അതിലൂടെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഏജ് റെസ്ട്രിക്റ്റഡ് അല്ലാത്ത വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ, കോണ്ടന്റുകൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ സ്വാഭാവികമായും കൂടുതൽ നേക്കഡായ, കൂടുതൽ എക്സ്പോസ്ഡായ ഇത്തരം കാര്യങ്ങൾ കാണാൻ അവരുടെ മനസ്സ് പാകപ്പെടുകയാണ്, അത് ദാഹിക്കുകയാണ്. അപ്പോൾ അതിനെ ഇതുപോലൊരു 120ഓ 300ഓ ഒക്കെ രൂപ കൊടുത്ത് മാസം സബ്സ്ക്രിപ്ഷൻ വെച്ച് അങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവർ, 100 രൂപ 120 രൂപ സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവർ നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിൽ പെൺകുട്ടികളായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പെൺകുട്ടികൾക്കും തന്നെ ഒരു പരിധി വരെ അങ്ങനെ ഇപ്പോൾ എക്സ്പോസ്ഡായ ഫോട്ടോകൾ പടം കൊടുത്ത് ഒരാൾ കാണുന്നതും കുഴപ്പമില്ല, അവർക്ക് ഏണിങ്സ് കിട്ടാണല്ലോ. ഇപ്പോൾ ഒരു മാസം ഇത്രയും സബ്സ്ക്രൈബേഴ്സുള്ള ഫോളോവേഴ്സുള്ള ഒരു ചാനലിൻ്റെ ഒരു അക്കൗണ്ടിൻ്റെ ഉടമയാവുക, മാസം അതിലൂടെ മാത്രം ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുക. അപ്പോൾ ഇതിനൊക്കെയുള്ള തടയിടുന്ന നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവുക എന്നതാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത് പോലെ തന്നെ ഡിജിറ്റൽ എത്തിക്സ് എന്താണ് എന്ന് നമ്മുടെ കുട്ടികൾക്ക് അത് സ്കൂൾ തലം മുതൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, നസീഫ്ക്ക് പറഞ്ഞതുപോലെ ഇപ്പോൾ പോലീസുകാർക്ക് അറിയണില്ല എന്നതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും അവരുടെ കയ്യിൽ കിട്ടുന്ന ഒരു മായാലോകത്തെ ഏത് രൂപത്തിൽ കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കാം, എവിടേക്ക് ഞാൻ പോകാൻ പാടില്ല എന്ന ബോധവൽക്കരണം കുട്ടികൾക്ക് സ്കൂളിൻ്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ കൊടുക്കാൻ നമ്മൾ കുറേ വൈകിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഡെവലപ്ഡായ രാജ്യങ്ങളൊക്കെ അത്തരം കാര്യങ്ങൾ ഫോർവേഡ് ചെയ്ത് അവർ പിന്നെ അത്തരം പാഠ്യപദ്ധതികളൊക്കെ രൂപീകരിച്ച് സ്കൂളുകളിലൂടെ അത് നടപ്പിലാക്കി. പക്ഷെ നമ്മളിതിലേക്ക് വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകുന്ന ഇനി എത്രമാത്രം നമ്മൾ വൈകുന്നോ അത്രയും പരിക്ക് നമ്മുടെ ഒരു അടുത്തൊരു യങ് ജനറേഷനിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ നിയമനിർമ്മാണം കൊണ്ടുവരിക, കുട്ടികളെ നന്നായി എഡ്യൂക്കേറ്റ് ചെയ്യുക, അതോടൊപ്പം പിന്നെ ഇസ്ലാം പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഇത്തരം മര്യാദകളൊക്കെ നമ്മൾ പാലിക്കുകയും ചെയ്ത് നമ്മൾ സുരക്ഷിതരാവുക എന്നതാണ് അതിൽ പ്രധാനം തോന്നുന്നത്.
7: ഈ ഇതുപോലെ ഇപ്പോൾ സാധാരണ നമ്മൾ കുട്ടികളുടെ നോട്ട്ബുക്ക് എഴുതിയിരിക്കണ, ഹോംവർക്ക് എഴുതിക്കണമെന്നൊക്കെ രക്ഷിതാക്കൾ നോക്കും. പക്ഷേ നമ്മുടെ കുട്ടികളുടെ ഇൻസ്റ്റൻ്റ് പാസ്വേഡ് എന്താണ്, ഫോണിൻ്റെ പാസ്വേഡ് എന്താണെന്നുള്ളതൊന്നും പലപ്പോഴും പല രക്ഷിതാക്കളും ആഗ്രഹിക്കണ പോലുമില്ല. അതേപോലെ തന്നെ സാധാരണ ഇപ്പോൾ എനിക്കൊരു ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ആ പാസ്വേഡ് അറിയുന്നില്ലാണ്, വലിയ ക്രെഡിറ്റ് അവർ അവർക്കും അറിയാം അവനും അറിയാം എന്നൊക്കെ പറയും. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ചെയ്താലും അത് ഞാനല്ല, അത് മറ്റേ അക്കൗണ്ടായിരിക്കും, ഈ അക്കൗണ്ട് ഇന്ന ഫോണുകളിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൈമലർത്താണ്. പക്ഷെ അപ്പോൾ തന്നെ സംഗതികൾ കൈയൊന്നും വിട്ട് പോകണ്ടാവും. ഇപ്പോൾ കുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, പക്ഷെ ഒരു രക്ഷിതാവും എൻ്റെ കുട്ടീൻ്റെ ബാങ്കിൽ എത്ര പൈസ ഉണ്ടെന്ന് പരിശോധിക്കണില്ല. അവരെ GPay-ൽ അമിതമായി പണം ഉണ്ടോ, ബാക്കിയുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ അറിയാതെ അക്കൗണ്ട് എടുത്തിക്കണോ എന്നവർ നോക്കണില്ല. ശരിക്കും അത് നോക്കണം. ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന കുട്ടികളെ നമ്മൾക്ക് വേറെ ഒന്നും ഇല്ലല്ലോ, കുട്ടീൻ്റെ പൈസ എത്രയുണ്ട് നോക്കി കാര്യങ്ങൾ നോക്കി അവരൊക്കെ മനസ്സിലാൻ പറ്റും. ഇതിനർത്ഥം റമി പറഞ്ഞ പോലെ ആ വഴിക്ക് ഡിജിറ്റലിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യില്ല, രക്ഷിതാക്കൾ ആരും ബോധവാന്മാരാത്ത അവസ്ഥ ഉണ്ട്. നമുക്കത് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ടതുണ്ട്.
10: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ് സ്പോട്ട്ലൈറ്റ് ചർച്ചയിലെ പ്രസക്ത ഭാഗം, അഭിമാനം മോർഫ് ചെയ്യപ്പെടുമ്പോൾ എന്നതിൻ്റെ രണ്ടാം ഭാഗ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ, കൂടെ സഫ്വാൻ ബറാമിയും ഡോക്ടർ നസീഫ് പി പിയും.

നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ.

0: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: ചിന്തോദീപകങ്ങളായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഞാൻ അമ്മയെ കൊന്നു, അജ്മൽ ബിൻ നാസറിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: ഞാൻ അമ്മയെ കൊന്നു, എഴുത്ത് അജ്മൽ ബിൻ നാസർ, ജാമിയ അൽ ഹിന്ദ്. സമൂഹത്തിൽ ഇന്ന് കൊലപാതകം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം മാതാപിതാക്കളെപ്പോലും ഒരു നിമിഷത്തെ ദേഷ്യത്തിനോ സുഖത്തിനോ വേണ്ടി കൊല്ലാൻ മടിക്കാത്ത മക്കളുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ അമ്മയെ കൊന്നു എന്ന് പറഞ്ഞ് അയൽവീട്ടിലെത്തിയ യുവാവ് ലഹരിയുടെ മത്തിൽ തോന്നിയത് പറയുകയാണ് എന്നാണ് ആ വീട്ടുകാർ ആദ്യം കരുതിയത്. ഞാൻ അമ്മയെ കൊന്നു, ഇനി അച്ഛനെയും കൊല്ലണം എന്നും അവൻ യാതൊരു കൂസലുമില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. 25 വയസ്സുള്ള ക്രിസ്റ്റി മാതാവിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ സംഭവം ലഹരിയെന്ന മഹാവിപത്തിൻ്റെ ഭീകരമുഖം വീണ്ടും സമൂഹത്തിനു മുന്നിൽ തുറന്നു കാട്ടുകയാണ്. വീടിനകത്ത് അമ്മയുടെ ജീവൻ കവർന്ന ശേഷം കൈകളിലും വസ്ത്രങ്ങളിലും ചോരപ്പാടുകളുമായി ക്രിസ്റ്റി അയൽവാസിയുടെ അടുത്തേക്ക് ചെന്നു. എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടൂ, ഞാൻ അമ്മയെ കൊന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അയൽവാസി വിശ്വസിച്ചില്ല. പക്ഷേ രക്തം പുരണ്ട കൈകളും ശരീരത്തിൽ നിന്നുയർന്ന ചോരമണവും പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യമായി. ബംഗളൂരുവിൽ BCA വിദ്യാർത്ഥിയായിരുന്നു അയാൾ. അവിടെ വെച്ച് ലഹരിമരുന്നിന്റെ പിടിയിലായതോടെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടതായി വന്നു. മകനെ ലഹരിയുടെ ഇരുണ്ട ലോകത്തിൽ നിന്ന് രക്ഷിക്കാനായി ആ അമ്മ നടത്തിയ പോരാട്ടം ഒടുവിൽ സ്വന്തം ജീവൻ കൊണ്ടവസാനിച്ചു. ലഹരി വാങ്ങാൻ പണം ചോദിച്ചുള്ള തർക്കങ്ങൾ വീട്ടിൽ പതിവായിരുന്നുവെന്നും അമ്മയുടെ ലഹരി ഒഴിവാക്കാനുള്ള നിരന്തര ഉപദേശങ്ങൾ മകന്റെ മനസ്സിൽ വിരോധമായി വളർന്നു എന്നാണ് വിവരം. ലഹരി മനുഷ്യനെ ഇത്രത്തോളം വിവേകശൂന്യമാക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് ഈ സംഭവം. മക്കളെ പഠനത്തിനായി ദൂരദിക്കുകളിലേക്ക് പറഞ്ഞയക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ലഹരിയുടെയും ലൈംഗികാഭാസങ്ങളുടെയും മാലിന്യങ്ങളിൽ വീണുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാതാപിതാക്കളോടുള്ള കടമകളെക്കുറിച്ചും അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യൽ അനിവാര്യമാണെന്നും അറിയാത്തവരായി മക്കൾ വളരുകയാണെന്ന്, അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളുടെയും മറ്റും അവർ മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. അവരിൽ മാതാപിതാക്കളിൽ ഒരാളോ അവർ രണ്ടുപേരും തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് നീ ചേ എന്ന് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുത്. അവരോട് നീ മാന്യമായ വാക്ക് പറയുക. അധ്യായം 17:23. മാതാപിതാക്കളോട് വെറുപ്പിൻ്റെ വാക്കുപോലും ഉച്ചരിച്ചുകൂടാ എന്ന് ഖുർആൻ നിഷ്കർഷിക്കുന്നു. അപ്പോൾ ഒരു മുസ്ലിമിനെങ്ങനെയാണ് അവരുടെ നേർക്ക് കത്തിവീശാൻ കഴിയുക? ഓരോ കൊലപാതക വാർത്തയും കേൾക്കുമ്പോൾ വായിച്ചു മറന്ന ചില കഥകളാണ് ഓർമ്മ വരുന്നത്. ഭാവനാസൃഷ്ടിയായ കഥകളെപ്പോലും തോൽപ്പിക്കും വിധമാണ് ഇന്ന് കൊലപാതകങ്ങൾ നടക്കുന്നത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ഞാൻ അമ്മയെ കൊന്നു, അജ്മൽ ബിൻ നാസറിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ പ്രവേശിക്കുന്ന ഹൃദയ വസന്തത്തിലേക്കാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആശയവിവരണത്തിൻ്റെ ഈ പ്രോഗ്രാമിൽ ജാസിൽ ജഅഫർ അലി ഹിക്കമിയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. സൂറത്ത് യൂണുസിലെ 17-18 വചനങ്ങളുടെ വിവരണം കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين. أما بعد فاتقوا الله يا عباد الله. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേയെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് യൂനുസിലെ 16 ആയത്തുകളാണ് വിശദീകരിച്ചു കഴിഞ്ഞത്. ഇൻഷാല്ലാ 17-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുക. ആദ്യം പാരായണത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാം.
6: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فَمَن أَظْلَمُ مِمَّنِ افْتَرَى عَلَى اللَّهِ كَذِبًا أَوْ كَذَّبَ بِآيَاتِهِ إِنَّهُ لَا يُفْلِحُ الْمُجْرِمُونَ. فَمَن أَظْلَمُ مِمَّنِ افْتَرَى عَلَى اللَّهِ كَذِبًا أَوْ كَذَّبَ بِآيَاتِهِ إنه لا يفلح المجرمون.
5: 16-ാമത്തെ ആയത്തിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള വഹിയാണെന്നും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ലെന്നും ഒക്കെ പറഞ്ഞു വെക്കുകയുണ്ടായി. ശേഷം അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്ന ആളുകൾ വിശുദ്ധ ഖുർആൻ അത് റസൂലുണ്ടാക്കിയതാണ് എന്ന ആരോപണം പറയുന്ന ആളുകൾ, അവരെക്കുറിച്ചാണ് പറയുന്നത് ഫമൻ അദ്ലമു, ആരാണ് ഏറ്റവും വലിയ അക്രമകാരിയായിട്ടുള്ളത്. മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദീബൻ, മിമ്മൻ ചില ആളുകളുടെ കൂട്ടത്തിൽ, എങ്ങനെയുള്ള ആളുകൾ. ഇഫ്തറ അലല്ലാഹി കദീബൻ, അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ചു. ഔ കദ്ദബ ബി ആയാതി, അല്ലെങ്കിൽ അവൻ്റെ ആയത്തുകളെ കളവാക്കി. അതിലെന്തൊരു ആശയമാണോ ഉള്ളത് അത് സ്വീകരിക്കാതെ അത് നിരാകരിച്ചു, അത് നിഷേധിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുക, ഇത്തരം ആളുകളെക്കാളും അക്രമകാരികളായ മറ്റു ആരാണുള്ളത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതായത് അവരാണ് ഏറ്റവും വലിയ അക്രമം ചെയ്തവർ എന്നല്ലാഹു നമുക്ക് പഠിപ്പിക്കുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായ സ്പഷ്ടമായ ആയത്തുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് ജനങ്ങൾ കോതി കേൾപ്പിച്ചു കൊടുത്തത്. പക്ഷെ അവരുടെ ഹൃദയത്തിലുള്ള അസൂയയും പകയും കാരണത്താൽ കളവാക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു. ആ പ്രവർത്തനത്തെയാണ്, ആ പ്രതികരണത്തെയാണ് അള്ളാഹു പറഞ്ഞത് ഏറ്റവും വലിയ അക്രമമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഏതെങ്കിലും ഒരാളെ കളവാക്കുന്നത് പോലെയല്ല അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയും കളവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ വിശ്വാസത്തിൽ നിന്ന് തന്നെ, നമ്മുടെ ആദർശത്തിൽ നിന്ന് തന്നെ നമ്മെ പുറത്താക്കുന്ന വളരെ അപകടകരമായ കാര്യമാണ് അള്ളാഹുവിനെയും റസൂലിനെയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയുമെല്ലാം കളവാക്കുക എന്ന് പറഞ്ഞാൽ. അതിനുശേഷം, തൊട്ടുശേഷം അള്ളാഹു പറയുന്നത് ഇന്നഹു ലാ യുഫ്ലിഹുൽ മുജ്രിമൂൻ, കുറ്റവാളികളായ ആളുകൾ, തെറ്റ് ചെയ്തവരായ ആളുകൾ അവർ വിജയിക്കുകയില്ല എന്നാണ്. അവർക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. കാരണം വളരെ ഭയാനകരമായ തെറ്റാണ് അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമക്കുന്ന ആളുകൾ ചെയ്തു വെക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തൊരു നിലപാട് സ്വീകരിക്കുമ്പോഴും ആ നിലപാടൊരിക്കലും അള്ളാഹുവിനോടോ റസൂലിനോടോ എതിരാകുന്ന, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ താല്പര്യത്തിനെതിരെ നിൽക്കുന്ന, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ, ആദർശത്തെ തച്ചുടക്കുന്ന, അതിനെ നിഷേധിക്കുന്ന, അതിൻ്റെ പ്രധാനപ്പെട്ട സത്തയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിൽ ഒരു നിലപാടെടുക്കുവാനോ ഒരു തീരുമാനത്തിലേക്ക് മുതിരുവാനോ പാടുള്ളതല്ല. അങ്ങനെ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളാണ് ഏറ്റവും വലിയ അക്രമകാരിയായി തീരുക എന്നാണ്. എന്നിട്ട് അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്
6: أعوذ بالله من الشيطان الرجيم ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله قُلْ أَتُنَبِّئُونَ اللَّهَ بِمَا لَا يَعْلَمُ فِي السَّمَاوَاتِ وَلَا فِي الْأَرْضِ سُبْحَانَهُ وَتَعَالَى عَمَّا يُشْرِكُونَ وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَضُرُّهُمْ وَلَا يَنْفَعُهُمْ ويقولون هؤلاء شفعاؤنا عند الله قل أتنبئون الله بما لا يعلم في السماوات ولا في الأرض سبحانه وتعالى عما يشركون.
5: കഴിഞ്ഞ ആയത്തും ഈ ആയത്തും തമ്മിലുള്ള മുനാസബ, ഈ ആയത്തും തമ്മിലുള്ള ബന്ധം, കഴിഞ്ഞ ആയത്തുകളിലായിട്ട് അവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത് ഈ വിശുദ്ധ ഖുർആനിനെ മാറ്റത്തിന് വിധേയമാക്കണമെന്നാണ്. ഇതിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയുന്നു. എന്താണ് ആ മാറ്റമെന്ന് നമ്മളവിടെ സൂചിപ്പിച്ചിരുന്നു. അവരുടെ ആരാധ്യന്മാർ, അവർ ഒന്നിനും സാധിക്കാത്ത ആളുകളാണ്. അവർക്ക് സ്വന്തത്തിനോ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മറിച്ച് അവരെക്കൊണ്ട് ഉപകാരത്തെക്കാളും കൂടുതൽ ഉപദ്രവമാണ് ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു വച്ചു. അതിനെ മാറ്റണം, അതിൽ മാറ്റം വരുത്തണം. അവരുടെ ആരാധ്യന്മാരെ ഒന്നും പറയരുത്, അവരുടെ ആരാധ്യന്മാരെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അതിനുള്ളൊരു മറുപടിയാണ് ഈ ആയത്തിലുള്ളത്. ഈ ആയത്തിൽ അത്തരം ആരാധ്യന്മാരുടെ ദുർബലത, അവരുടെ അവശതയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുകയാണ്. വയഅബുദൂന, അവർ ആരാധിക്കുന്നു, മിന്ദൂനില്ല, അള്ളാഹുവിന് പുറമേയുള്ളവരെ. അവരെങ്ങനെയുള്ള ആളുകളാണ്? മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്ക് യാതൊരു ഉപദ്രവവും വരുത്താൻ സാധിക്കാത്ത ആളുകൾ, അവർക്ക് യാതൊരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെയാണ് ആരാധിക്കുന്നത്. എന്നിട്ട് ഈ ആരാധിക്കുന്ന ആളുകൾ പറയുന്നത് വയക്കൂലൂന, അവർ പറയും, ഹ ഉലായി, ഈ കൂട്ടം ആളുകൾ, ഷുഫഅഉനാ അല്ലാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ ശുപാർശകരാണ്, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, നമ്മെ അവർ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നാണ് അവർ പറയുന്നത്. ആ സമയത്ത് അല്ലാഹു റസൂലിനോട് പറയാൻ വേണ്ടി കൽപ്പിക്കുന്നത് കുൽ നബിയെ താങ്കൾ പറയണം, അതുനബ്ബിഊന, ഹംസ ഹംസത്തുൽ ഇസ്തിഫാമാണ്, ചോദ്യത്തിന് വേണ്ടി വരുന്ന ഹംസയാണ്. നബ്ബ യുനബ്ബിഉ എന്നതാണ് ക്രിയ. തുനബ്ബിഊന, നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണോ, ആർക്ക്, അല്ലാഹുവിന്, ബിമാ ലാ യഅലമു ഫിസ്സമാവാതി വലാ ഫിൽ അർദ്, ആകാശത്തോ ഭൂമിയിലോ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അല്ലാഹുവിനെ അറിയിച്ചു കൊടുക്കുകയാണോ. സുബ്ഹാന, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. വതആല അമ്മാ യുശ്രികൂൻ, അവൻ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഉന്നതനും പരിശുദ്ധനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അവസാനിപ്പിക്കുകയാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ആയത്തുകളിൽ ഒന്നാണ് സൂറത്ത് യൂനുസിലെ 15-ാമത്തെ ആയത്ത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതും കാണാതെ പഠിച്ചു വെക്കേണ്ടതുമായ ആയത്താണ്. സൂറത്തു നഹലിൽ അല്ലാഹു പറയുന്നത് 73-ാമത്തെ വചനത്തിൽ, വയഅബുദൂന മിൻ ദൂനില്ല, അവർ അല്ലാഹുവിന് പുറമേ ഉള്ളവരെ ആരാധിക്കുന്നു, മാ ലാ യംലിക്കു ലഹും റിസ്ഖൻ മിനസ് സമാവാതി വൽ അർദി ഷൈഅൻ വലാ യസ്തതീഊൻ, അവർ അല്ലാഹുവിന് പുറമേ ഉള്ളവരെ ആരാധിക്കുന്നു, അവരാകട്ടെ ഈ പറയുന്ന ആരാധിക്കുന്ന ആളുകൾക്ക് ആകാശത്തു നിന്നോ ഭൂമിയിൽ നിന്നോ ഒരു റിസ്ഖും ഉടമപ്പെടുത്താത്ത ആളുകളാണ്, ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. വലാ യസ്തതീഊൻ, അവർക്കത് സാധിക്കുകയുമില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് ഇത്തരം മക്കയിലെ മുശ്രിക്കുകളൊക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. നമ്മുടെ നാട്ടിലും അതേ അവസ്ഥയാണ്. ഒന്നും ഉടമപ്പെടുത്താത്ത വളരെ ദുർബലരായ മനുഷ്യരിലേക്ക് കൈനീട്ടുന്ന അവസ്ഥയാണ്. എന്നാൽ അതേ സമയത്ത് എല്ലാത്തിനും കഴിവുള്ള, ഏതൊരു കാര്യത്തെയും മാറ്റിമറിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ശക്തവാനായ റബ്ബിലേക്ക് അവർ തിരിയുന്നുമില്ല എന്നതാണ് ഖേദകരം. യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആശയത്തിൽ നിന്ന് തെറ്റി അവിശ്വാസത്തിൻ്റെ, കുഫ്രിൻ്റെ ആശയമാണ് ഇത്തരം ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരായത്തിൽ സൂറത്തുൽ അഹ്ഖാഫിലെ 6-ാമത്തായത്തിൽ അല്ലാഹു പറയുന്നത്, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ല മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ മോശപ്പെട്ട നികൃഷ്ടരായ ആരാണുള്ളത് എന്ന്. അതുകൊണ്ട് ഏറ്റവും വലിയ മോശക്കാർ, ഏറ്റവും അധപ്പതിച്ചവൻ ആരെന്ന് ചോദിച്ചാൽ അവൻ അല്ലാഹുവേയല്ലാതെ മറ്റു ഇതര സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണ്, അവർക്ക് ഇബാദത്ത് ചെയ്യുന്നവനാണ്, അവർക്ക് വേണ്ടി എന്തും അവരുടെ സാന്നിധ്യത്തിനു വേണ്ടി ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും നികൃഷ്ടരായ ആളുകൾ എന്നാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത്, വൈദാ ഹുഷിറന്നാസു കാനു ലഹും അഅദാ വകാനു ബിഇബാദതിഹിം കാഫിരീൻ, ഇവരൊരിക്കലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത ആളുകളെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ഇവരാരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധരാണെന്നാണ്, ഇവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വെക്കുന്നത്, നാളെ ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവരീ ചെയ്ത പ്രവർത്തനത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന, അംഗീകരിക്കുകയില്ല എന്നാണ്. ഇവരാരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് അവർ പറയും, ഞങ്ങൾ പറഞ്ഞിട്ടില്ല റബ്ബേ, ഞങ്ങൾ ഇവരോട് ഞങ്ങളെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് നേർച്ച നേരണമെന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അവരവരുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, തൗഹീദാണ് അതിപ്രധാനം. ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. തൗഹീദില്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. എന്നാൽ തൗഹീദുണ്ടെങ്കിൽ എന്ത് നഷ്ടപ്പെട്ടാലും പ്രശ്നമല്ല എന്ന തിരിച്ചറിവും സമാധാനവും സന്തോഷവുമാണ് ഓരോ മുവഹിദിനും ഓരോ തൗഹീദുള്ള വ്യക്തിക്കും തൗഹീദ് നൽകുന്ന സംരക്ഷണവും സുരക്ഷിതയും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ആയത്ത് നിർബന്ധമായും നമ്മൾ കാണാതെ പഠിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. വയഖൂലൂന ഹാഉലാഇ ശുഫഊനാ ഇൻദല്ലാ. പ്രധാനപ്പെട്ട ഭാഗമാണ് ആയത്തിൻ്റെ ഇപ്പോൾ ഞാൻ ഓതി വച്ച ഭാഗം. അള്ളാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ പലപ്പോഴായി പറയാറുള്ള ന്യായം, നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്ത ആളുകളാണ്, ഒരുപാട് പാപങ്ങളുണ്ട്, ഒരുപാട് വീഴ്ചകളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്, ഞങ്ങളെങ്ങനെയാണ് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്നാണ്. ഞങ്ങളൊരു ഇടയാളനാക്കി സ്വീകരിക്കുകയാണ്, അങ്ങനെ ഈ ഇടയാളനോട് ഇബാദത്ത് ചെയ്ത് ഈ ഇടയാളൻ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ നേടിത്തരും എന്ന പിഴച്ച വിശ്വാസമാണ്. ഈ ആയത്തിലും അള്ളാഹു പറയുന്നത് മക്കാ മുശ്രിക്കുകൾക്കും അത്തരം വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ്. വയക്കൂലുവിന് അവർ പറയും, ഹാ ഉലാഹി, ഈ പറയുന്ന കൂട്ടം ആളുകൾ, ഷുഫഉന, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഇന്ദല്ല, അള്ളാഹിൻ്റെ അടുക്കൽ. ശുപാർശക്ക് ഷർത്താണ്. ആർക്ക് വേണ്ടിയിട്ടാണോ ശുപാർശ ചെയ്യുന്നത് ആ വ്യക്തി തൗഹീദുള്ള ആളാകണം. ആരാണോ ശുപാർശ ചെയ്യുന്നത് ആ വ്യക്തിയും തൗഹീദുള്ള ആളാകണം. അല്ല എങ്കിൽ ഒരിക്കലും ശുപാർശ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായും റബ്ബിലേക്ക് മടങ്ങുകയാണ് ചെയ്യേണ്ടത്. മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നു, ഞങ്ങൾക്ക് ശുപാർശകരെ വേണം, ഇത് ഞങ്ങളുടെ ശുപാർശകരാണ് എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള അള്ളാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളും പറയുന്നത് ഈ മൺമറഞ്ഞു പോയ അവർ ഔലിയാക്കളാണ് എന്ന് ധരിച്ചു വെക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ ശുപാർശകരാണ്, ഇവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ആ വിശ്വാസം തികച്ചും തെറ്റാണ്. ഒരിക്കലും അത്തരം ആളുകൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ്. എല്ലാവരും അവരുടെ നഫ്സിനെക്കുറിച്ച് പേടിക്കുകയും ഭയപ്പെടുകയും വേവലാതിപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമാണ് അന്നുണ്ടാവുക. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, കുൽ നബിയെ, താങ്കൾ പറയണം, അതുനബ്ബിഊനല്ലാഹ ബിമാലായ അലമു ഫിസ്സമാവാത്തി വലാ ഫില്ലർ. അള്ളാഹുവിന് അറിയാത്ത കാര്യങ്ങളാണോ നിങ്ങൾ അള്ളാഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന്. അതിങ്ങനെ ഒരു കാര്യമില്ല, അള്ളാഹുവിന് ശുപാർശകനില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല സ്ഥിരപ്പെടുത്തുകയാണ്. അത്ഭുതത്തിൽ അള്ളാഹു ചോദിക്കാൻ, നിങ്ങളീ പറയുന്നത്, നിങ്ങളീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവിന് ശുപാർശകരുണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിന് അറിയാത്ത കാര്യമാണ് എന്നാണ്. അള്ളാഹു അങ്ങനെയൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എത്ര വ്യക്തമാണ്, എത്ര സ്പഷ്ടമാണ് ആയത്തിലെ ആശയം. അള്ളാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ദുർബലരായ മനുഷ്യന്മാരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അതിനുവേണ്ടി ന്യായമായി പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയുന്നത് ശുപാർശ എന്ന വാക്കാണ്. അതൊന്നും ശരിയല്ല. പൂർണ്ണമായും റബ്ബിലേക്ക് മടങ്ങണമെന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയും വിശുദ്ധ ഖുർആനിൻ്റെ അന്തസത്തയും അതാണ്. നിന്നോട് എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ നീ പറയേണ്ടത് ഞാൻ സമീപസ്ഥനാണ്, ഞാൻ അടിമയോട് ഏറ്റവും അടുത്തുള്ളവനാണ്. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ, എന്നോട് ആരാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വാഗ്ദാനം നൽകുമ്പോൾ പിന്നെന്തിനാണ് നമ്മൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കൈനീട്ടി നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കണം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എല്ലാം ഉള്ള റബ്ബ്, അവൻ്റെ ഖജനാവിൽ ഒന്നിനും ഒരു അവസാനവുമില്ല. അങ്ങനെയുള്ള റബ്ബ് നമുക്കുണ്ടായിരിക്കെ എന്തിന് ദുർബലരായ ഇത്തരം മനുഷ്യന്മാരുടെ അടുക്കൽ പോയി നമ്മൾ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയണം? അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുക. പൂർണ്ണമായും റബ്ബിൻ്റെ അടിമയായി ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ധന്യത നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. എത്ര കണ്ട് നമ്മൾ സൃഷ്ടികളിലേക്ക് അടുക്കുന്നുവോ അത്ര കണ്ട് ജീവിതത്തിൽ ദാരിദ്ര്യവും ധന്യതയും കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ എത്ര കണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അത്ര കണ്ട് നമ്മുടെ ധന്യത വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തൗഹീദ് ഉൾക്കൊള്ളുക, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഉൾക്കൊണ്ട തൗഹീദ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: ഏറ്റവും വലിയ അക്രമകാരി എന്ന വിഷയത്തിൽ സൂറത്ത് യൂണിസിലെ 17-18 വചനങ്ങളുടെ വിവരണമാണ് ഇപ്പോൾ ഹൃദയവസന്തത്തിൽ നാം കേട്ടത്. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽഹിക്കം.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമെ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദു ലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ربي اسالك خير ما في هذه الليله وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന وبك نحيا وبك نموت وإليك المصير. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك

0: മിൻ നിഅമതിൻ ഔ ബിഅഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
1: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، وصلى الله على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട പീസ് റേഡിയോ ഈവനിങ് ലൈവ് ശ്രോതാക്കളെ, നമ്മൾ ലൈവ് ആരംഭിക്കുകയാണ്. പതിവ് പോലെ നെല്ലിക്കാപ്പറമ്പ് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ സൈനുൽ ആബിദ് മലോറം. നമ്മൾ എന്നും പറയാറുള്ളതാണ് ഈവനിങ്ങിലെ നമ്മുടെ അധികാരികളെക്കുറിച്ച് ചെല്ലാൻ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകും. എങ്കിലും ചിലപ്പോൾ മനുഷ്യരാണ് മറന്നു പോവാം, അങ്ങനെയുള്ളവർ ഓർത്തെടുത്ത് ചെല്ലുക. അതുപോലെ നമ്മുടെ ശ്രോതാക്കൾക്ക് ഫീഡ്ബാക്കിൽ ബന്ധപ്പെടാൻ അവസരങ്ങളുണ്ട്. ഫീഡ്ബാക്കിൽ എല്ലാവരും ഉണ്ടാവുക, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ മുൻപോട്ട് പോവാം. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഒരു കൊച്ചുമിടുക്കി നമ്മുടെ കൂടെ ലൈവിലുണ്ട്. അപ്പം അവളെ നമുക്കൊന്ന് പരിചയപ്പെടാം. മോളുസെ, എന്താണ് മോളുസിൻ്റെ പേര്? ഹസ്വ. സോറി, റസ്വ. റസ്വ എന്ന് മാത്രമേ ഉള്ളൂ? റസ്വ കെ. മോളെ വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: പണ്ട് ഉമ്മയുണ്ട്, ഇപ്പപ്പണ്ട് ഉമ്മമ്മണ്ട്, ഇക്കാക്കുണ്ട്, അനിയൻ.
0: അപ്പം നടുവിലുള്ള ആളാണെങ്കിൽ അല്ലേ, ഉപ്പാപ്പയും ഉമ്മമ്മയും വലിയൊരു കുടുംബമാണല്ലോ. അപ്പൊ ഉപ്പാപ്പയും ഉമ്മമ്മയൊക്കെ കഥയൊക്കെ പറഞ്ഞുതരല്ലോ. ഒരു കഥ അറിയാൻ കേൾക്കാൻ നിൽക്കല്ലേ?
1: പറയലി
0: ചോദിച്ചിട്ടുണ്ടോ ഓരോ ചെറുപ്പത്തിലുള്ള കഥകളൊക്കെ?
1: പറയലൊക്കെ ഉണ്ട്,
0: ഇടയ്ക്കൊക്കെ അല്ലേ. നമുക്ക് ഓരോ ചെറുപ്പത്തിലെ കഥകളൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ കൂടെ കുറേ ശ്രോതാക്കൾ വന്നിട്ടുണ്ട്. ആരൊക്കെ വന്നിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരത്തിലേക്ക് പോവാം. അമീർട്ടി അടുത്തനാട്ടുകര, ഷാദിയ ഒറ്റപ്പാലം, റെയ്ഹാന ബാനു തൊടശ്ശേരിയറ, സുബൈദ പുളിക്കൽ, മെഹനാസ് ഗഫൂർ, ഷംനാദ് ഖാൻ, ഇവരൊക്കെ സലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. വാലേക്കും സലാം വറഹമത്തുള്ള. നമ്മുടെ പുതിയ ശ്രോതാക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഇവർ ഈ പേരൊക്കെ വായിക്കുന്നത് എവിടെ നിന്നാണെന്നൊക്കെ. അപ്പോൾ മറ്റൊന്നുമല്ല, നമ്മുടെ പീസ് റേഡിയോയിൽ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യാം, നമ്മുടെ ടെക്സ്റ്റ് ചെയ്തിട്ട് പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഏത് പ്രോഗ്രാമിനെ കുറിച്ചാണ് നമുക്ക് ഫീഡ്ബാക്ക് അയക്കാനുള്ളത്, അത് അതിലെന്ത് ചെയ്യാം, ഫീഡ്ബാക്ക് എന്നുള്ള ഓപ്ഷനിൽ ടൈപ്പ് ചെയ്താൽ നമുക്ക് പ്രോഗ്രാം സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അതിൽ സെലക്ട് ചെയ്ത് അയച്ചാൽ, സബ്മിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ നമുക്കിവിടുന്ന് വായിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തിയാണ്. നമ്മളെ

0: റസ്വ മോളെ, മോള് ഉപ്പ എന്താ ചെയ്യുന്നത്? ഏ
1: ക്യാമറ
0: ആ സി സി ടി വി ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആളാണല്ലേ. ആ വീട്ടു സിറ്റി സി സി ടി വി വെച്ചിട്ടുണ്ടോ? ആ അത് വെച്ചിട്ടില്ലേ? ഇല്ല, എൻ്റെ ആവശ്യമില്ലല്ലേ. എവിടെയാണ് വർക്ക് ഉണ്ടാവല്? ഇപ്പൊക്ക്
1: ടൗണിലൊക്കെ ഉണ്ടാവുന്നുണ്ട്.
0: ടൗണിലൊക്കെ ആണല്ലേ. ഉമ്മയോ?
1: വീട്ടിൽ തന്നെ.
0: വീട്ടിൽ തന്നെ. മോള് എത്ര ക്ലാസ്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പോൾ?
1: ആറില്.
0: ആറില്. ഏതാ പുതിയ സ്കൂളിലേക്ക്? ആ പഴയ സ്കൂൾ തന്നെയാണല്ലോ അല്ലേ. ഏത് സ്കൂളിലാണ്?
1: പത്മ UP സ്കൂൾ, കാരാട്.
0: കാരാട്. മോളെ സ്ഥലം പറഞ്ഞില്ലല്ലേ നമ്മൾ. ആ എവിടെയാണ്? ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു.
1: തിരുത്തിയാട്.
0: തിരുത്തിയാട്. തിരുത്തിയാട് എന്ന് പറഞ്ഞാൽ ഏത് ഡിസ്ട്രിക്റ്റാ?
1: മലപ്പുറം.
0: മലപ്പുറം. കോഴിക്കോട് ബോർഡറാ?
1: മലപ്പുറം.
0: മലപ്പുറം തന്നെ അല്ലേ. ഓക്കെ. നമ്മുടെ മോള് മദ്രസയിൽ എത്ര പഠിക്കുന്നത്?
1: 5 ഇനി പിന്നെ വേറെ മദ്രസയിലേക്ക് ചേർന്നതാ. അപ്പോൾ അവിടെ 4 ഉള്ളത്. ഞാൻ 5 ഉണ്ടാക്കും. 5
0: ഏത് മദ്രസയിലേക്ക്? അപ്പോൾ പുതിയ മദ്രസയ്ക്ക് ചേർന്നത്
1: അൽഫുർഖാൻ മദ്രസ.
0: അൽഫുർഖാൻ. ആദ്യം എവിടെയായിരുന്നു?
1: ആദ്യം തിരുത്താട് സുല്ലമൽ ഹുദാ മദ്രസ.
0: ഈ വർഷം പുതിയ മദ്രസ തുടങ്ങിയതാ?
1: അല്ല, ആ ഈ വർഷം.
0: ഓക്കെ. അനിയൻ എന്താ ചെയ്യുന്നത്? എത്ര പഠിക്കുന്നത്?
1: ഓനിനി 1
0: ഒന്നിലേക്ക്. അപ്പൊ കുഞ്ഞു ബാബയാണല്ലേ. ഏയ് കാക്കയോ?
1: കാക്ക 10.
0: 10. ആ അപ്പൊ കാക്കക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയോ? അപ്പൊ നമുക്ക് നമ്മളെ സാരോപദേശത്തിനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ സാരോപദേശം കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് വരാം. സാരോപദേശം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ ഒരുപാട് ഓടി നടന്ന് ഒരുപാട് ജോലിയെല്ലാം ചെയ്ത് അങ്ങനെ വൈകുന്നേരമാകുമ്പോഴേക്ക് നമ്മൾ ക്ഷീണിച്ച് കാണും. പിന്നെ നമ്മളങ്ങനോട് ഉറങ്ങിപ്പോവും അല്ലേ. ഉറങ്ങിപ്പോയിട്ട് പിന്നെ നമ്മൾ എണീക്കുമ്പോൾ നമ്മൾ പൂർണ്ണ ഉന്മേഷവാനായി മാറുകയാണ്. ഉറക്കമില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഉറക്കം. വജാൽനാ നൗമകും സുബാത, ഉറക്കത്തെ ഞാൻ നിങ്ങൾക്ക് വിശ്രമമാക്കിയിരിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുകയാണ്. ഒരു ക്ഷീണം തോന്നുമ്പോഴേക്ക് ഒന്ന് തലചായ്ച്ച് ഒരു 10 സ്ലീപ്പാക്കിയാൽ തന്നെ നമുക്ക് ഭയങ്കര ഉന്മേഷം ഉണ്ടാവും. അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങാൻ പോയി, നേരം വെളുക്കുമ്പോൾ നമ്മൾ എണീറ്റില്ല, നമ്മൾ മരിച്ചു എന്ന് കരുതുക. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മുടെ മരണം ഒന്നുകിൽ രാത്രിയിലോ അല്ലെങ്കിൽ പകലിലോ ആണ് സംഭവിക്കുക. മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ ഏറ്റവും നല്ല സമയം ഉറങ്ങാൻ കിടക്കുമ്പോഴാണ്. അള്ളാഹു നൽകിയ ഉറക്കം എന്ന അനുഗ്രഹം, അതിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു മരം കൊമ്പ് വെട്ടി വീഴ്ത്തിയതുപോലെ നേരെ പോയിട്ട് ബെഡിലങ്ങോട്ട് വീഴല്ല, മറിച്ച് ഉറങ്ങും മുമ്പ് നമ്മൾ നന്നായിട്ട് വായ വൃത്തിയാക്കണം. കാരണം അതുവരെ നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. അതെല്ലാമായിട്ട് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വായ, നമ്മുടെ പല്ല്, നമ്മുടെ എല്ലാറ്റും അത് ഭയങ്കരമായിട്ട് പരിക്കലുണ്ടാക്കും. നമ്മുടെ പല്ലുകളെല്ലാം കേടുവന്നു പോകാൻ കാരണമാവും. മാത്രവുമല്ല വൃത്തിയില്ലാത്തവരായിരിക്കും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം സിവാക്ക് പല്ല് തേക്കുന്നവരെ പടച്ചിറവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പല്ല് തേച്ച് ബാത്റൂമിൽ പോയി വുളുവെടുത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നാണ് ബാത്റൂമിൽ പോകുന്നതിനുള്ള ഉദ്ദേശം. അത് കഴിഞ്ഞ് നമ്മൾ വുളുവെടുത്ത് ബെഡിൽ വന്ന് നമ്മൾ കിടക്കുന്ന കിടക്കപ്പായയൊക്കെ നമ്മൾ ബെഡൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കി അതിൻ്റെ ഓരത്തിരുന്ന് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകളെല്ലാം നിർവഹിച്ചതിന് ശേഷം വേണം നമ്മൾ ഉറങ്ങാനായിട്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളോട് പറഞ്ഞു, അവിടെ ഇരുന്ന് അവസാനത്തെ 3 3 പാരായണം ചെയ്ത് ശരീരം മൊത്തം ഊതി തടവി പ്രാർത്ഥനയും ചൊല്ലി വലത് ചെരിഞ്ഞ് നമ്മളെന്ത് ചെയ്യണം? കിടക്കണം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു ഉറങ്ങാൻ പോയത്? ഐഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ള വിരിപ്പിലിരുന്ന് സൂറത്തുൽ ഇഖ്ലാസും ഫലഖും നാസും പാരായണം ചെയ്യും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലേക്ക് ഊതി ശരീരം മൊത്തം തടവും. മറ്റൊരു ഹദീസിലുള്ളത് ആദ്യം കൈയിങ്ങനെ പിടിച്ചിട്ട് ഊതും, പിന്നീട് ഈ സൂറത്തുകൾ ഓതും, എന്നിട്ട് ശരീരം മൊത്തം തടവും, എന്നിട്ട് വീണ്ടും ഇതുപോലെ ചെയ്ത് അങ്ങനെ 3 തവണ ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ കുർസി ഓതിയിരുന്നു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു, അതുപോലെ തന്നെ ആമന റസൂലു ചൊല്ലിയിരുന്നു, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിരുന്നു, അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇതെല്ലാം കൂടി 100 തവണ ചൊല്ലിയിരുന്നു. വലത് ചെരിഞ്ഞ് കിടന്ന് ബിസ്മിക്കല്ലാഹു മാമൂത്തു വാഹിയ എന്ന പ്രാർത്ഥന ചൊല്ലി കിടന്ന്, അങ്ങനെ ഒരാൾ കിടന്ന് നേരം വെളുക്കും മുമ്പ് അയാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉറക്കമെന്ന അനുഗ്രഹം അള്ളാഹുവിന് ദിക്റെടുത്തും അദബുകൾ പാലിച്ചുകൊണ്ടും ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ആ രാത്രിയിൽ നമ്മൾ മരിച്ചുപോയാൽ നമുക്ക് സ്വർഗം കിട്ടുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ആ ഭാഗ്യം കിട്ടാൻ നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഈ ചിട്ടകൾ പാലിച്ചുകൊണ്ട് ഉറങ്ങാൻ തയ്യാറാവുക. എല്ലാം കൂടെ നമുക്ക് ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും ഈ സമയത്തിനും അവസ്ഥക്കൊക്കെ അനുസരിച്ച് അത്യാവശ്യമായിട്ടുള്ള ആയത്തുൽ കുർസി അവസാനത്തെ 3 സൂറത്തുകൾ ഈ ബിസ്മിക്കല്ലാഹു മാമൂത്തു വാഹിയ എന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലി നമ്മളെന്ത് ചെയ്യണം? കിടപ്പറയിലേക്ക് പോകണം. ഉറങ്ങും മുമ്പ് എല്ലാവരെയും അത് ഓർമ്മപ്പെടുത്തിയിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരെ കൊണ്ടും അത് ചെയ്യിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളെ ഉറങ്ങല്ലേ ഉണ്ടോ? എത്ര മണിക്ക് ഉറങ്ങരു മോള്?
1: രാത്രിയോ?
0: രാത്രി
1: 9 മണിക്കാവും.
0: 9 മണിയാകും പറഞ്ഞു അല്ലേ? എത്ര മണിക്ക് എന്നേൽക്കും?
1: 7 മണി.
0: ഏറെ മണിയൊക്കെ ആയിട്ട് എന്നേൽക്കല്? അപ്പൊ സുബീസ്കരിക്കാന്ന് വേണ്ടേ?
1: അല്ല, ഞാൻ ഉറങ്ങി പോവും.
0: ഉമ്മ വിളിക്കൂലേ? ഉമ്മ വിളിച്ച് കഴിഞ്ഞിട്ടാൽ എന്തൊക്കെ ചെയ്യാറുണ്ട്? നമ്മള് ഉറക്കം എന്ന് പറയുന്നത് അള്ളാഹു താല നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹം അല്ലേ. നിർഭയമായിട്ട് ഉറങ്ങാൻ കഴിയാന്നുള്ളത് അള്ളാഹു താല ചെയ്ത അനുഗ്രഹം നമുക്ക് അല്ലേ. ഗസയിലൊക്കെ ഉള്ള കുട്ടികൾക്ക് പേടിയില്ലാതെ കിടന്നുറങ്ങാൻ പറ്റും. ഉറങ്ങും നേരം വരെ ബോംബ് കൊണ്ടുവന്നിരുന്ന അവസരമില്ല, നമുക്ക് അതൊന്നുമില്ലല്ലോ. അൽഹംദുലില്ല. അപ്പോൾ നമ്മൾ ഉറക്കം എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹം അള്ളാഹു താല നമുക്ക് ചെയ്തു തന്നെ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ചിലരുടെ കുറേ അധികാരികൾ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അതൊക്കെ ചെല്ലാറുണ്ടോ? കിടക്കാൻ പോകുമ്പോഴുള്ള അധികാരികളൊക്കെ ചെല്ലാറുണ്ടോ? ആ ഓക്കെ, അതൊക്കെ നമ്മൾ പഠിക്കണം, ചെല്ലണം. അപ്പോൾ നമ്മളെ കൂടെ സീനത്ത് പാലക്കാട് സലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമീർ സാഹിബ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് വായിക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും. അള്ളാഹു മനുഷ്യൻ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഒഴിവ് സമയം. പലപ്പോഴും നാം അതിൻ്റെ വില തിരിച്ചറിയാതെ പാഴാക്കി കളയാറാണ് പതിവ്. എന്നാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലുൾ ചെയ്തതുപോലെ ആരോഗ്യവും ഒഴിവ് സമയവും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ പലരും പരാജയപ്പെട്ടു പോകാറുണ്ട്. അതിനാൽ നമ്മുടെ ഒഴിവുവേളകളെ അള്ളാഹുവിനെ സ്മരിക്കാനും ഉപകാരപ്രദമായ അറിവ് സമ്പാദിക്കാനും കുടുംബങ്ങളുമായി സ്നേഹം പങ്കുവെക്കാനും വിനിയോഗിക്കണം. അനാവശ്യമായ വിനോദങ്ങളിലും സംസാരങ്ങളും ഏർപ്പെട്ട് സമയം കളയുന്നതിന് പകരം പരലോകത്ത് ഉപകരിക്കുന്ന നന്മകൾ കൊയ്തെടുക്കാനുള്ള കൃഷിയിടമായി ഈ സമയത്തെ മാറ്റണം. ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണെന്ന ബോധ്യത്തോടെ ക്രിയാത്മകമായ കാര്യങ്ങൾ ഏർപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുക. ഓരോ ഈ സായാഹ്നം നമ്മുടെ ജീവിതത്തെ ആത്മപരിശോധന നടത്താനും നന്മയിലേക്ക് മടങ്ങാനുമുള്ള ഒരു അവസരമായി മാറട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആമീൻ അമീർ സാഹിബ്. അപ്പോഴേ നമുക്ക് ഒഴിവ് സമയം ഇപ്പോഴുള്ള വെക്കേഷൻ ഒഴിവാലേ. മദ്രസയൊക്കെ തുടങ്ങിയോ? ഇല്ല. എന്നാ തുടങ്ങുന്നത്?
1: 23-ാം തീയതി
0: മദ്രസ തുടങ്ങും. ഫുള്ള് ഫ്രീ ആണ്. ഒഴിവ് സമയങ്ങൾ എന്തിനൊക്കെ ഉപയോഗിക്കാം? എന്തിനൊക്കെ ഇനി ഉപയോഗിക്കല്? ഇപ്പോൾ വെക്കേഷനിൽ എന്തൊക്കെ ചെയ്തു? ഒന്നും ചെയ്തില്ല. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. നിസ്കാരം അതൊക്കെ നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ. അതല്ലാതെ ഒഴിവ് സമയങ്ങളിൽ കളി അല്ലാണ്ട് വേറെ എന്തെങ്കിലും പണിയെടുത്തിട്ടുണ്ടോ? എന്തൊക്കെ കളി കളിക്കാറുണ്ട്?
1: അങ്ങനെയൊന്നുമില്ല. കള്ളനും പോലീസോ എഴുതിട്ടെന്നേ കളി.
0: പുറത്ത് മുറ്റത്തിറങ്ങി കളിക്കല്ലേ? അപ്പോഴേ കളി മാത്രമല്ല, പുതിയ എന്തെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടോ വെക്കേഷനിൽ? ഏതെങ്കിലും പുസ്തകം വായിച്ചോ?
1: പത്രം
0: വായിക്കാറുണ്ട്, വേറെ ഒന്നുമില്ല അല്ലേ. ഓക്കെ, ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഏതെങ്കിലും ഒരു പുസ്തകമൊക്കെ വായിക്കുക, അതുപോലൊരു സമയം ഉണ്ടാക്കിയത് എന്തെങ്കിലുമൊക്കെ ക്രിയാത്മകമായിട്ട്. എന്തെങ്കിലും ചെടികളൊക്കെ നട്ടിട്ടുണ്ടോ വീട്ടിൽ? അങ്ങനത്തെ പണി എന്താ ചെയ്തിരുന്നോ?
1: ചെടികളുണ്ട്,
0: ഇല്ലല്ലേ, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എന്താണ് എൻ്റെ ഹോബി? ഹോബിയൊന്നുമില്ല, ഉള്ളു വെറുതെ ഇരിക്കുക. ഈ പ്രായത്തിൽ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കില്ല,
1: കുറച്ച് പണിയൊക്കെ ചെയ്യും,
0: പിന്നെ
1: എന്തെങ്കിലുമൊക്കെ സഹായിക്കും,
0: മന പിന്നെ കളിക്കും. ഓക്കെ. അതുപോലെ ആയിഷ തോട്ടശ്ശേരി അറ സലാം പറഞ്ഞിട്ടുണ്ട്, സഫിയ തിരുവങ്ങാടി സലാം പറഞ്ഞു. നമുക്കൊരു ചോദ്യം ചോദിച്ചാലോ? ചോദിക്കാം, എനിക്കറിയാം ഉത്തരം. ഞാനൊരു ചോദ്യം ചോദിക്കുക, നമ്മളെ സഫിയ കെ തിരുവങ്ങാടി ചോദിച്ചൊരു ചോദ്യമാണ്, റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യത്തെ പ്രവാചകൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അറിയോ ഉത്തരം? അറിയോ? റസൂൽ ആദനബി മുതൽ കുറേ നബിമാരുണ്ടല്ലേ, മുഹമ്മദ് നബി അടക്കം കുറേ നബിമാരുണ്ട്. എന്നാൽ അതിൽ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ മുർസലുകൾ, റസൂലുകളായിട്ടുള്ളത്. അതിലൊന്നാമത്തെ പദവി, ആദ്യത്തെ പദവി ആർക്കാണ് കിട്ടിയെന്നുള്ളതാണ് ചോദ്യം. എല്ലാ നബിമാരും എന്തല്ല, റസൂലുകളല്ല, എന്നാൽ എല്ലാ റസൂലുമാരും നബിമാരാണ്. ആരാന്നറിയോ? നമ്മളെ ശ്രോതാക്കൾ ഇപ്പം ഉത്തരവായിരിക്കും, അതിന് മുമ്പ് അറിയോ? അറിയെങ്കിൽ ഇപ്പം പറയണ്ട, അറിയോന്ന് ചോദിച്ചാൽ ഏ ഓർമ്മല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെ ഉത്തരം അയക്കുന്നുണ്ട്. അതിന് മുമ്പ് നമ്മളിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ മോളൊരു ഒരു പാട്ട് ഞാൻ പാടിയില്ല, ശ്രോതാക്കൾ ഇപ്പം നമ്മൾ കൈകാര്യം ചെയ്യും. അതിന് മുമ്പ് മോളൊരു പാട്ട് പാടുക. ഓക്കെ, നമ്മൾ പാടിക്കും.
1: പഠിച്ചു പാട്ടേ?
0: ഓ

0: മാഷാല്ലാ, നല്ല ടോപ്പ് പാട്ടായിരുന്നു കേട്ടോ. മാഷാല്ലാ, ബറക്കല്ലാ ഫീക്. അപ്പോഴേ ആ സ്വർഗം എന്തൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്?
1: പൂന്തോപ്പുകൾ,
0: കുറേ അനുഗ്രഹങ്ങൾ അള്ളാഹു തആല സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
1: നമസ്കരിക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ ചെയ്യണം.
0: അള്ളാഹു തആല എന്താണ് നമ്മോട് കൽപ്പിച്ചത് അത് പൂർണ്ണമായി കഴിവിൻ്റെ പരമാവധി ചെയ്യണം. എന്നാൽ വിരോധിച്ച കാര്യങ്ങളുണ്ട് അല്ലേ, അത് പൂർണ്ണമായിട്ട് വിട്ടൊഴിവാക്കണം. കൽപ്പിച്ചത് നമ്മളോട് പറഞ്ഞെന്താണ്? ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിൻ്റെ പരമാവധി ചെയ്യാനാണ്. എന്നാൽ തിന്മ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ തീരെ ചെയ്യാതിരിക്കുകയും വേണം. ഏ, അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് കുറേയേറെ ആളുകൾ ഉത്തരയച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ അസ്സലാമു അലൈക്കും, സാരോപദേശം നല്ല ഉപദേശമാണ് തന്നത്. നമ്മൾ ചിട്ടയോടെ ഉറങ്ങാൻ കിടക്കുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സഫിയ കെ തിരുവരങ്ങാടി, അമീർട്ടി എടുത്തനാട്ടുകര, ജമീല പി വി കാളികാവ്, നെഹ്മ ഷക്കീർ, അതുപോലെ തന്നെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ മെഹനാസ് ഗഫൂർ, ഷംനാദ് ഖാൻ, ഇവരൊക്കെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അയച്ചിട്ടുണ്ട്. അവരയച്ച ഉത്തരം ശരിയാണ്, ഇനി ആരെങ്കിലും അയക്കാൻ നോക്കാം. അതുപോലെ അമീർട്ടി എടുത്തനാട്ടുകര, മാഷാ അള്ളാഹ് ബാറക്കല്ലാഹു ഫീക്കി, നല്ല മനോഹരമായ ഗാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പാട്ട് ഏതായാലും നല്ല ഉഷാറായിട്ടുണ്ട്. ഇതാര് പഠിപ്പിച്ചെന്ന?
1: യൂട്യൂബ് നോക്കി,
0: യൂട്യൂബിൽ നോക്കിയിട്ട് അല്ലേ. ഓക്കെ, അസ്സലാമു അലൈക്കും. മാഷാല്ല, മനോഹരമായ ഗാനം, മോൾ ഉയർച്ചയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാരാണ് സഫിയ കെ തിരുരങ്ങാടി. അതുപോലെ ഷംനാദ് ഖാൻ, മാഷാല്ല സൂപ്പർ സോങ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ പാട്ട് ഉഷാറായിട്ടുണ്ട്. സ്കൂൾ മദ്രസയിലൊക്കെ പാട്ടിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? മദ്രസയിൽ സ്കൂളൊക്കെ ഏതൊക്കെ മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്?
1: സംഘഗാനം,
0: പിന്നെ
1: ഡാൻസ്, പാട്ട്.
0: പാട്ടിൽ എന്തൊക്കെ പാട്ട്, എത്ര വരെ പോയിട്ടുണ്ട്? സ്കൂൾ ലെവൽ കഴിഞ്ഞ് സബ് ജില്ലാ ലെവലൊക്കെ പോയിട്ടുണ്ടോ?
1: ആ,
0: പാട്ട് സിംഗിൾ ആയിട്ടുള്ള അല്ലേ?
1: സിംഗിളിന് അത്ര പോയില്ല, ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ.
0: അതിൽ സബ് ജില്ലയിൽ പോയി എന്തോ കിട്ടിയിരുന്നു, പ്രൈസ് കിട്ടിയിരുന്നോ?
1: ആ,
0: എത്ര, ഏത് പ്രൈസ് ആയിരുന്നു?
1: ഫസ്റ്റ്
0: ഫസ്റ്റ്, മാഷാല്ലാ. സബ് ജില്ലയിൽ ഫസ്റ്റൊക്കെ വാങ്ങിയ ആളാണല്ലേ. ആ, പിന്നെ ഗ്രൂപ്പ് സോങ്ങോ?
1: ഗ്രൂപ്പ് സോങ് ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഞാൻ ഒറ്റക്ക് പാടിയതിന് കിട്ടിയില്ലേനി.
0: ആ, ഗ്രൂപ്പ് സോങ്ങിനാണ് ഫസ്റ്റ് കിട്ടിയത്. ഓക്കെ, പിന്നെ മദ്രസയിൽ എന്തൊക്കെ പ്രോഗ്രാമിൽ എവിടെയൊക്കെ എത്തിയുണ്ട്?
1: മദ്രസയിൽ കൊണ്ടുപോവാനുണ്ട് ഇനി, പക്ഷെ റൈറ്റ് എന്താ കൂടുന്നൊക്കെ പറഞ്ഞ്. ചെറിയൊരു മദ്രസ,
0: അങ്ങനെ പോയില്ല. അതുപോലെ നമുക്കൊരു അവസരം നഷ്ടപ്പെട്ടു അല്ലേ.
1: അല്ല, അവിടുന്ന് നടത്തലുണ്ട്.
0: അവിടെ നടത്തില്ല, ജില്ലാ ലെവലൊക്കെ മത്സരിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു അല്ലേ. ഇൻഷാല്ലാ, എനിൽ മദ്രസയിൽ അതൊക്കെ നടത്താൻ കഴിയട്ടെ. അപ്പോൾ ഏതായാലും അസ്സലാമു അലൈക്കും, മാഷാല്ലാ, മനോഹരമായ ഗാനം, മോൾ ഉയർച്ചയിലെത്തട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ വായിച്ചല്ലേ. അപ്പോഴേ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി ആൾക്കാർ അയച്ചുകൊണ്ടിരിക്കും. ചോദ്യം ഒരിക്കൽ കൂടെ പറയല്ലേ. ആദ്യത്തെ റസൂൽ, അതല്ലെങ്കിൽ റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യത്തെ പ്രവാചകൻ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം. ഇനിയും ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ അയക്കാം. ആദം നബി അല്ല, ആദം നബി അല്ല,
1: ആദ്യത്തെ നബി അല്ല,
0: ആദ്യത്തെ നബി അല്ല. നബി ഉണ്ട്, എല്ലാ നബിമാരും നബിമാരാണ്. പക്ഷേ റസൂൽ എന്നുള്ള പദവി എല്ലാ നബിമാർക്കും ഇല്ല. അതൊരു ഒരു നബീൻ്റെ കാലം തൊട്ടുള്ള ചില നബിമാർക്ക് മാത്രമുള്ളതാണ് റസൂൽ എന്ന പദവി. അതെല്ലാ നബിമാർക്കും കിട്ടിയിട്ടില്ല. മുർസലുകൾ എന്ന് പറയുന്നത് അമ്പിയാക്കൾ ഉണ്ട്. എല്ലാ മുർസലുകളും എന്താണ്? അമ്പിയാക്കളാണ്. പക്ഷേ എല്ലാ അമ്പിയാക്കളും എന്തല്ല? മുർസലുകളല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഇനി ആരൊക്കെ ഉത്തരം അയക്കും എന്നുള്ളത്. മോള് പറഞ്ഞു മദ്രസ, പുതിയ മദ്രസയിലേക്ക് മാറി എന്നൊക്കെ അല്ലേ. അപ്പോഴേ മോളുസേ, ഈ സ്വർഗത്തിനെ കുറിച്ച് നമ്മൾ കേട്ടില്ലേ, സ്വർഗത്തിലെത്താനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടു. നരകം കേട്ടിട്ടില്ലേ? നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താണെന്നറിയാം? കേട്ടിട്ടുണ്ടോ? നമ്മുടെ ശ്രോതാക്കളോട് ചോദിച്ചു നോക്കുക, ആരെങ്കിലും ഉത്തരം പറയാൻ നോക്കുക. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താണ്? അതിനുത്തരം നമ്മുടെ ശ്രോതാക്കൾ പറയാൻ നോക്കുക. കുറഞ്ഞ സമയം അതിന് കൊടുക്കൂട്ടോ, കൂടുതൽ സമയം കൊടുക്കണ്ടല്ലോ. നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. അതിന് മുമ്പ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ആ ശിക്ഷൻ്റെ പ്രത്യേകത എന്താ അറിയോ? അത് പോലും മനുഷ്യന് സഹിക്കാനാവില്ല. കാരണം നരകത്തിലെ മനുഷ്യൻ്റെ വലിപ്പം അത്ര വലുതായിരിക്കുന്നതാണ്. മനുഷ്യൻ്റെ ഒരു പല്ലിൻ്റെ വലിപ്പം ഉണ്ടാകും. ഉഹ്ദ് മലേൻ്റെ എത്ര നിറഞ്ഞു റസൂൽ? 70 മുഴത്തോളം തൊലിൻ്റെ കട്ടി ഉണ്ടാകുന്നു. ഇനി നമുക്ക് ഉഹ്ദ് മലേൻ്റെ അത്ര വലിപ്പമുള്ളൊരു പല്ലാണെങ്കിൽ ആ പല്ല് കൊള്ളുന്ന തല വായത്ര വലുതായിരിക്കില്ലേ? എന്നിട്ട് ആ മനുഷ്യനെയാണ് അള്ളാഹു തആല ശിക്ഷ ആസ്വദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ആ മനുഷ്യനെ അള്ളാഹു തആല നരകത്ത് ശിക്ഷിക്കുക. അപ്പോൾ അത്രയും കഠിനമായ ശിക്ഷയുള്ള നരകം. 70 നമ്മുടെ ദുനിയാവിലുള്ള തീയിലെ 69 ഇരട്ടി തീ. റിഹാന ബാനത്തോട് ശരിയാണ്. മാഷാല്ലാ, ചോദ്യത്തിന് ഉത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ആ ചോദ്യം നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. നമുക്ക് നോക്കാം, റിഹാന ബാനത്തോട് ശരിയാണ് നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അയച്ചിട്ടുണ്ട്. അത് നമുക്ക് പറയാമല്ലേ, തീ കൊണ്ടുള്ള ചെരിപ്പാണ്, ഒരു തരം ചെരിപ്പ് ധരിപ്പിക്കുന്ന, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുക, കാലിനടിയിലൊരു ചെരുപ്പ് ധരിപ്പിക്കും. അത് ധരിച്ചാൽ തലയോട്ടിൻ്റെ ഉള്ളിലുള്ളത് വരെ എന്ത് ചെയ്യുന്ന, തളച്ചു മറയും, ഉരുകിപ്പോവും. അത്രയും ശക്തമായ തീയായിരിക്കുന്നു. ഈ ഓർത്തു നമ്മളിവിടെ എത്ര വലിയ തീയാണെങ്കിലും കാലിൻ്റെ അടിയിൽ വെച്ചാൽ തലയോട്ടി ഉരുകുമോ? അങ്ങനെ ഉരുകി കയറും. പക്ഷേലും അതിനേക്കാളൊക്കെ ദുനിയാവുള്ള തീൻ്റെ അടി 69 ഇരട്ടി തീ ശക്തി. നമുക്കിവിടെയുള്ള മെഴുകുതിരിൻ്റെ മുകളിൽ ഒരു മിനിറ്റ് കൈ വെക്കാനോ, കണക്ക് മെഴുകുതിരി കണ്ടുണ്ടോ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു മിനിറ്റ് ഇങ്ങനെ കൈ വെച്ച് നിൽക്കുമോ? കയ്യോ? ഇല്ലല്ലേ. എന്നാലും അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി ശക്തമായ തീയിലാണ് നമ്മളൊക്കെ നരകവാസികൾക്ക് പോകാനുള്ള സ്ഥലം. അതുകൊണ്ട് ആ നരകത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിലെത്തിപ്പെടാണ്ടിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നമ്മുടെ ശ്രോതാക്കൾ നമ്മളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോഴേ നമ്മൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേറൊരു അവസരമുണ്ട്. നമ്മളെ കൊച്ചു കൂട്ടുകാരായ ആൾക്കാർ, കുറേ ആളുകൾ റേഡിയോയിൽ ലൈവ് കേൾക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഇതിലേക്ക് വോയിസ് അയക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമ്പർ ഒന്നുകൂടെ പറയാം. നമ്പർ ചിലപ്പോൾ ഒക്കെ ചില ആൾക്കാരോട് മറന്നു പോയിട്ടുണ്ടാവും. വോയിസ് അയക്കാനുള്ള നമ്പർ 85 90 745 845. ഈ നമ്പറിലേക്കാണ് നിങ്ങളുടെ വോയിസുകൾ അയക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് വോയിസുകൾ അയക്കാം, നമുക്ക് ഇവിടുന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കൊച്ചു കൊച്ചു വോയിസുകൾ. ഖുർആൻ പാരായണ മൊഴികളിൽ എന്ത് പ്രോഗ്രാമുകൾ നമുക്ക് എന്ത് ചെയ്യാം, ലൈവിലേക്ക് വോയിസ് ആയിട്ട് അയക്കാം. അപ്പോൾ നോക്കുക ആരെങ്കിലുമൊക്കെ വോയിസ് അയക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ മറ്റൊരു ചോദ്യം കൂടി നമ്മൾ ചോദിച്ചിരുന്നല്ലോ, അതിൻ്റെ ഉത്തരം നമുക്ക് പറയാൻ തോന്നുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ ചോദിച്ച താഹിറ ടി കെ കാസർഗോഡ്, അമീർ ടി എടത്തനാട്ടുകര, ജമീല വി പി കാളിക, ഇവരൊക്കെ നമ്മൾ ചോദിച്ച നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ത് എന്നുള്ളതിൻ്റെ ഉത്തരം അയച്ചാണ് തീ കൊണ്ടുള്ള ചെരിപ്പാണ്. അപ്പോൾ ഒരാളയച്ചിട്ടുള്ള ടാറ് കൊണ്ടുള്ള ചെരിപ്പ് എന്നാണ്, തീ കൊണ്ടുള്ളതാണെന്നാ ശരി. അതുപോലെ മറ്റൊരു ചോദ്യം കൂടെ അമീർ ടി എടത്തനാട്ടുകര ചോദിച്ചിട്ടുണ്ട്. അത് പറയുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. നൂഹ് നബിയാണ് ഒന്നാമത്തെ റസൂൽ, ഒരു സമൂഹത്തെ മുൻപിൽ നിർത്തി പ്രബോധനം ചെയ്ത ഒന്നാമത്തെ പ്രവാചകനാരാണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അദ്ദേഹമാണ് റസൂലുകളുടെ ഒന്നാമത്തെ ആൾ. അതുപോലെ റസൂലുകളിൽ തന്നെ ശ്രേഷ്ഠതയുള്ള വേറെ അഞ്ച് പ്രവാചകന്മാരുണ്ട്. ഉലുൽ അസ്മി എന്നാണ് അവർക്ക് അറിയപ്പെടുന്നത്. ആരൊക്കെയാണെന്നറിയോ? റസൂലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വന്നൊരു ഇത് മനസ്സിൽ വന്നൊരു ചോദ്യമാണ്, ഉലുൽ അസ്മി എന്നറിയപ്പെട്ട പ്രവാചകന്മാർ ആരൊക്കെ, കേട്ടിട്ടുണ്ടോ? അപ്പോൾ നോക്കാം, നമ്മുടെ ശ്രോതാക്കൾ ഉത്തരം പറയട്ടെ. ഉലുൽ അസ്മ് എന്നറിയപ്പെടുന്ന പ്രവാചകന്മാർ ആരൊക്കെ? അതുപോലെ അള്ളാഹു തആല നേരിട്ട് പേര് വിളിച്ച പ്രവാചകൻ, പേരിട്ട പ്രവാചകൻ, അള്ളാഹു തആല വഹയിലൂടെ ഒരു പ്രവാചകൻ്റെ പേര് പറഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പ്രവാചകനോട് പറയാണ്, ഇനി അതിനു മുമ്പ് ആ പേര് ഒരാൾക്ക് വിളിച്ചിട്ടുമില്ല. വലം നജാലഹു മിൻ ഖബ്ലി സമിയ എന്ന് കാണാൻ കൈ ഖുർആനിൽ. അപ്പോൾ ആ പ്രവാചകൻ്റെ പേരാണ് ചോദ്യം. ആരെങ്കിലും ഉത്തരം പറയാൻ നോക്കാം. നമുക്ക് രണ്ട് ചോദ്യങ്ങളിപ്പോൾ ഉണ്ട്. ഒന്നെന്തായിരുന്നു? ഉലുൽ അസ്മ് അല്ലേ, മറ്റൊന്ന് അള്ളാഹു തആല നേരിട്ട് പേര് വിളി പറഞ്ഞ പ്രവാചകൻ ആരൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ ആരൊക്കെ ഉത്തരം പറയൂ നോക്കല്ലേ. എന്താണ് ആയത്തുൽ കുർസി അള്ളാഹുവിൻ്റെ എത്ര പേര് എത്ര തവണ ഉണ്ട് എന്ന്? ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിൻ്റെ പേർ എത്ര തവണ ഉണ്ട് എന്ന് ചോദിച്ചതിന് ഉത്തരം നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, അയച്ചു തരണം. എന്നാലേ നമ്മളിവിടുന്ന് അതിൻ്റെ ബാക്കിയുള്ള ഫോളോ അപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നമ്മൾ നേരത്തെ രണ്ട് ചോദിച്ച ചോദ്യങ്ങൾ ചോദിച്ചാൽ അവിടെ കിടക്കുന്നുണ്ട്. അതിന് ഉത്തരം വരുമോ നോക്കുക. അതിന് മുമ്പേ നമുക്ക് ഉലുൽ അസ്മിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഒരു പ്രവാചകൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞു. ആ പ്രവാചകൻ കുറേ പ്രായമായിട്ട് മക്കളില്ലാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ് സൂറത്തു മറിയം. ആ മറിയം തുടങ്ങുന്നത് തന്നെ കഫ് ഹായ ഐൻ സ്വാദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് തുടങ്ങുന്നത്. അതിൽ തുടങ്ങുന്ന ഈ പ്രവാചകൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മക്കളെ ലഭിക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ട കുറേ സംഭവങ്ങൾ അള്ളാഹു തആലയുടെ വഹീൻ്റെ അടിസ്ഥാന സംസാരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് യഹ്സാ നബിയെക്കുറിച്ചും മറിയം ബീവിയെക്കുറിച്ചൊക്കെ പറയുന്നൊരു സൂറത്താണ്. അപ്പോൾ നമ്മൾ പരിശുദ്ധ ഖുർആൻ നമ്മൾക്കൊക്കെ എന്ത് ചെയ്യണം, ഈ ഖുർആൻ മുതലുണ്ടോ ഡെയിലി എല്ലാ ദിവസവും എപ്പോഴാ മുതൽ?
1: നമസ്കാരം.
0: ശേഷം എത്ര പേജ് ഓതും ഒരു ദിവസം?
1: ഞാന് ബക്കറോതും പിന്നെ ബക്കറ അല്ലാഹുല അത്
0: ആ ആയത്തുൽ കുർസി
1: ആയത്തുൽ കുർസി ചെയ്തു. പിന്നെ സൂറത്തുൽ കുലു അല്ലാഹു അഹദ്,
0: ഇഖ്ലാസ്, നാസ്,
1: ഇഖ്ലാസ്,
0: ഫലക്ക്,
1: നാസ്, അതൊക്കെ ഓതും. ചെറിയ ചെറിയ സുഹൃത്തു പിന്നെ വലിയ സുഹൃത്തു.
0: വലിയ സുഹൃത്തുക്കൾ അല്ലേ, മാഷാല്ലാ. അതുപോലെ നമ്മൾ ദിവസവും നമ്മൾക്കുള്ള ഒരു പ്രൊട്ടക്ഷനാണ് എന്ത് അറിയോ, ആയത്തുൽ കുർസി. റസൂൽ പറഞ്ഞു അത് വൈകുന്നേരം കിടക്കുന്നതിന് പറ്റില്ല, ഷെയ്ത്താൻ്റെ ശരീരം ഉണ്ടാവില്ലാന്ന്. അതുപോലെ രാവിലെയും വൈകുന്നേരമുള്ള അധികാറുകൾ, പിശാചിൻ്റെ ശരീരം നമുക്കുള്ള രക്ഷയാണ്. കിടക്കാൻ പോകുമ്പോഴുള്ള ദിക്റുകളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് ഷെയ്ത്താൻ്റെ ഒരു ഷെറും നമുക്കുണ്ടാവില്ല. നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ഇത്തരം അധികാറുകളൊക്കെ ചെല്ലുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണം, അത് പഠിക്കണം. എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിക്കണ്ട്, ഏ കാണാതെ പഠിച്ചാൽ മാത്രമല്ല ആശയങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉലുൽ അസ്മ്, അതിൻ്റെ ഉത്തരം പല ആളുകൾ അയച്ചിട്ടുണ്ട്. അതുപോലെ ഈസാ നബി എന്ന് പറഞ്ഞിട്ട്, ഇത് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞല്ല, നമ്മൾ പ്രവാചകൻ്റെ പേര് അള്ളാഹു തആല പേരിട്ട് പറഞ്ഞു ഈസാ നബി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേലും ഈസ എന്നുള്ളത് അല്ല ശരി ഉത്തരം. അതുപോലെ അമീർട്ടി അടുത്ത നാട്ടുകാര ഉലുൽ അസ്മ് പ്രവാചകന്മാർ ആരൊക്കെ എന്നുള്ളതിന് 1, 2, 3, 4, 5 ആൾക്കാരുടെ പേരും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ യഹ്യ മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സക്കരിയ നബിയുടെ മകൻ യഹ്യ നബിയെക്കുറിച്ചാണ് അള്ളാഹു തആല പേരിട്ടത്. സൂറത്തു മറിയമിൽ നമ്മൾ പറഞ്ഞു യ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബി ഉലാമിൻ ഇസ്മുഹു യഹ്യ, ഞാൻ എനിക്കൊരു സന്തോഷ വാർത്ത തരികയാണ്. എന്തിന്, ഒരു കുഞ്ഞിനെക്കുറിച്ച് സന്തോഷ വാർത്ത തരുന്നു. ഉലാം ഇസ്മുഹു യഹ്യ, ആ കുട്ടിയുടെ പേരെന്താണ്, യഹ്യ എന്നാണ് അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ് പേര് വരെ. അങ്ങനെയാണ് ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമിയ, ആ പേര് ഇതിനു മുമ്പ് ഒരാൾക്കും വിളിച്ചിട്ടില്ലാണ്. യഹ്യ എന്നുള്ള പേരാണ് അള്ളാഹു തആല പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം അള്ളാഹു തആലയായിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളുണ്ട്. ഞാനെങ്ങനെ, എനിക്കെങ്ങനെ മക്കളുണ്ടാവും, എൻ്റെ ഭാര്യ മച്ചിയാണ്, പ്രായം കുറേയായി, ഞാൻ എല്ലുകൾ നിറമ്പി പ്രായം വയസ്സായിട്ടുണ്ട്. അപ്പോൾ അള്ളാഹ് പറയുന്നുണ്ട് അള്ളാഹ്ക്ക് അതൊരു പ്രശ്നമല്ല, അഖദ് ഖലഖതുക മിൻ ഖബ്ലു ശൈഅ, നിന്നെ നാം സൃഷ്ടിച്ചതൊന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നാണ്, അതുകൊണ്ട് ഇതൊന്നൊരു പ്രശ്നമല്ല. എന്നിട്ട് അള്ളാഹു തആലയോട് പറയും, എനിക്കൊരു ആയത്ത് ഒരു ദൃഷ്ടാന്തം വന്നറിയുന്ന നേരം എന്താ പറഞ്ഞതറിയോ, 3 ദിവസം മിണ്ടാതെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ദൃഷ്ടാന്തം. അങ്ങനെ അള്ളാഹു തആല അദ്ദേഹത്തിന് മക്കളെ കൊടുക്കുന്നതും പിന്നീട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന രംഗം പറയുന്നുണ്ട്. അദ്ദേഹം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന രംഗം ഖുർആനിലെ മറ്റൊരു അടുത്ത് പറയുന്നുണ്ട്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആയിരുന്നു മറിയം ബീവിയുടെ സംരക്ഷണം ഏൽപ്പിച്ചത്. മറിയം ബീവിനെ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി, പള്ളി പരിപാലിക്കാൻ വേണ്ടി ഒരു ഉമ്മ നേർച്ചയാക്കിയതാണ്. അങ്ങനെ ആ മറിയം ബീവി പള്ളിയിൽ ഇങ്ങനെ നിൽക്കുന്ന നേരം, ഇപ്പം സക്കരിയ നബി കുലമ ദഖല അലൈഹ സക്കരിയ അൽ മിഹ്റാബ്, പള്ളിയിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്ന നേരം മറിയമ്മിൻ്റെ അടുത്തുണ്ടാവും അന്ന് നാട്ടിൽ കിട്ടാത്ത പല ഭക്ഷണങ്ങളും പല ഫലവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കാണുമ്പോൾ ചോദിക്കുക, ഇത് എവിടുന്ന അന്നാലക്കി ഹാദ, ഇത് എവിടുന്ന കിട്ടിയതെന്ന് ചോദിക്കുന്നവരേ പറയും ഹൂമിൻ അന്തില്ല, ഇത് അള്ളാഹിൻ്റെ അടുക്കം കിട്ടിയത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുണ്ടെന്ന്, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എന്താ പറയുക കറാമത്തുണ്ടായാൽ, നമ്മൾ പറയുന്നുണ്ട് കുറേ ആൾക്കാർ കറാമത്ത് പറഞ്ഞാൽ നടക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ, മീൻസ് നമ്മുടെ ഒരു ലോകം നിയന്ത്രിക്കുന്നതാണ് കറാമത്തുള്ള ആളാന്നൊക്കെ പറഞ്ഞ്. അതിനാൽ മറിയം ബീവിൻ്റെ ഒരു കറാമത്ത് തന്നെയാണ്. ഇന്നത്തെ മാതിരി വാഹന സൗകര്യങ്ങളില്ലാത്തൊരു കാലം, ലോകത്തിലെ അന്ന് ആ നാട്ടിൽ കിട്ടാത്ത പല പഴവർഗ്ഗങ്ങൾ സക്കരിയ നബീൻ്റെ അല്ല മറിയം ബീവിൻ്റെ മുന്നിലുണ്ടാവും. സക്കരിയ നബി ഭക്ഷണമായി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ട് മെഹ്റാബിലേക്ക് ചെല്ലുന്ന നേരം അന്ന് നാട്ടിൽ കിട്ടാത്ത പല പഴങ്ങളും, അപ്പോൾ അതെവിടെ നല്ല ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടാൽ നമ്മളെ നാട്ടിലെ ആളുകൾ എന്ത് ചെയ്യും, ഇപ്പം ചില ആൾക്കാരുണ്ടല്ലോ അള്ളാഹല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ചില ആളുകളാണ് എന്താ ചെയ്യുക, മറിയം ബീവിനോട് അമ്മേ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മക്കളില്ല, എനിക്കൊരു മക്കളുണ്ടായി തരാണ്ടി പറയുന്ന അറിയും അല്ലേ. എന്നാൽ സക്കരിയ നബി എന്താ ചെയ്തത്, ഇത് കണ്ടപ്പോൾ ആരോടാണ് പ്രാർത്ഥിച്ചത്, അള്ളാഹുവിനോട് പ്രാർത്ഥി. ഹുനാലിക ദഅ സക്കരിയ റബ്ബ, ആ അള്ളാഹു തആല മറിയം ബീവിക്ക് ഭക്ഷണം ഇറക്കി കൊടുത്തത് കണ്ടപ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ് റബ്ബിനോട്, റബ്ബേ എനിക്ക് മക്കളില്ല, എനിക്ക് മക്കളെ വേണമെന്നുള്ള പ്രാർത്ഥന, റബ്ബി സുല്ലിയ ത്വയ്യിബ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾ ആൾ കാണാൻ എനിക്ക് നല്ലൊരു സന്താനത്തിന് തരുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മളും എന്ത് പ്രയാസം, നമുക്ക് എന്ത് പ്രയാസം വന്നാലും ഒക്കെ പറയേണ്ടത് റബ്ബിനോട് തന്നെയാണ്. ഏത് വലിയ ഔലിയ ഉണ്ടെങ്കിലും ആ ഔലിയക്ക് അയാൾക്ക് അള്ളാഹു തആല അദ്ദേഹം അള്ളാഹു തആല ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുമ്പോൾ അള്ളാഹു തആല ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ചില കറാമത്തുകളൊക്കെ നൽകും. അത് പക്ഷേ അത് അദ്ദേഹം ഉദ്ദേശിക്കുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അത് അള്ളാഹു തആല അദ്ദേഹത്തിന് ആദരിച്ചതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതായിരിക്കും. അത് എന്ന് കരുതി അദ്ദേഹത്തിന് നമ്മളെ കാര്യത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ മകളോട്, മോളെ ദുനിയാവിൻ്റെ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ, പക്ഷേ കരീ നഫ്സക്കി മിനന്നാർ, നിൻ നരകത്തിൻ്റെ കാര്യത്തിൽ നിന്ന് മോളെ നിൻ്റെ രക്ഷ ശരീരത്തെ നീ തന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യണം, നമ്മളെ നരകത്തിന് രക്ഷിക്കാൻ ഒരാൾക്കും കഴിയില്ല. അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. ഇമ്രാൻ എൻ വി ഒരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് കുമരനെല്ലൂർ, അതുപോലെ റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ യഹ്യ എന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒലുൽ അസ്മ് ആരൊക്കെയാന്നുള്ളത് ഷംനാദ് ഖാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. താഹിറ ടി കെ കാസർഗോഡ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും പറയോ നോക്കാം. അതുപോലെ റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിൻ്റെ പേര് എത്ര തവണ വന്നിട്ടുണ്ട് എന്ന്. ഉത്തരം അറിയുന്നവർക്ക് അയക്കാം, ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിൻ്റെ പേര് എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. ആരെങ്കിലുമൊക്കെ ഉത്തരം അയക്കാം അല്ലേ. അപ്പോഴേ ഒരു പാട്ടുകൂടി പാടിയാലോ. ഏ പാടിക്കോ,
1: കുറച്ച്
0: ഓ കുറച്ച് പാടിക്കോ.

0: അള്ളാഹുവിൻ്റെ കുറേ അസ്മാ സിഫാത്തുകൾ ഉണ്ട് അല്ലേ, എത്ര എണ്ണം അറിയോ? അള്ളാഹുവിൻ്റെ പേരുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് എത്ര എണ്ണമാണ്? 99 എണ്ണം. അപ്പം അതിൽപ്പെട്ട ചില പേരുകളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇന്ന് ഖാലിഖ്, പിന്നെ ഏതായും പറഞ്ഞത് റാസിഖ് പറഞ്ഞിട്ടുണ്ടോ? ഏതായാലും കുറേ പേരുകൾ ഉൾക്കൊള്ളുന്നൊരു പാട്ടാണ്, അതിൻ്റെ കുറഞ്ഞ വരികളാണ് നമ്മൾ റസ്വമോൾ പാടിയിട്ടുള്ളത് അല്ലേ. റസ്വമോൾ വേറെ പാട്ടുകൾ അറിയാം നമുക്ക്? മാപ്പിളപ്പാട്ട് അറിയോ? ഏതായാലും രണ്ട് വരി പാടാൻ. ഏ
1: കുറച്ചറി
0: എന്നാ ഒന്ന് പാട് നോക്കട്ടെ.

0: മാഷാല്ലാ, നമ്മൾ പല പാട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പാട്ടുകൾ ഒക്കെ പഠിക്കുമ്പോഴും അതൊക്കെ തന്നെ നമ്മൾക്ക് കുറേ സന്ദേശങ്ങൾ പാട്ടുകളിലൂടെ കൊടുക്കാൻ കഴിയും അല്ലേ, നല്ലതായാലും ചീത്തയായാലും ഒക്കെ. അപ്പോൾ ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സ് അതിൻ്റെ കൂടെ പോകുമ്പോൾ, ഇപ്പോൾ നേരത്തെ അള്ളാഹുവിൻ്റെ പേരിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അതുപോലെ സ്വർഗത്തിൻ്റെ പാട്ടുകൾ പാടി, നമ്മളതിൻ്റെ കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ പാടുന്ന പാട്ടുകൾ, ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, നല്ല പാട്ടുകൾ നമ്മൾ പഠിക്കണം. അതൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യും, ഒരു സമൂഹത്തിനെ നന്മയിലേക്ക് നയിക്കാൻ കഴിയും. മാഷാല്ലാ, പാട്ട് സൂപ്പർ. അതുപോലെ ആരാണ്, മെഹനാസ് ഗഫൂർ, സലീമ ഒതുക്കുങ്ങൽ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞു, അത് അമീർ ടി അടുത്തനായിട്ട് പറയാം. സർവ്വധർമ്മങ്ങൾ ഉൾപ്പെടെ 13 തവണ അള്ളാഹു എന്ന, അള്ളാഹു എൻ തവണ, അള്ളാഹു എന്നത് ഒരു തവണയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ ചോദ്യം ഒന്ന്, ഉലുൽ അസ്മ് ആരൊക്കെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ ജമീല വി പി മറ്റൊരു കാര്യം പറഞ്ഞത്, ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിൻ്റെ പേര് 6 തവണ ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഏതായാലും നോക്കാം, നമ്മളോട് ചോദിച്ച ആൾ പറഞ്ഞ ഉത്തരം ഇതൊന്നുമല്ല. ശരി, അമീർ ടി എടത്തനാട്ടുകാരെ പറഞ്ഞിട്ടുള്ളത് ഒരു എന്താ വെച്ചാൽ, സർവനാമങ്ങളുണ്ട് അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹുവ, അത് അള്ളാഹിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. ഇലാഹ് ഇങ്ങനെ കുറേ തവണ വന്നിട്ടുണ്ട്, അതിലോട് കൂട്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 13 തവണ എന്നുള്ളത്. മാഷാല്ലാ, പാട്ട് സൂപ്പർ. അപ്പോഴേ പാട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. അതുപോലെ നമ്മൾ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോഴേ, റസൂലിൻ്റെ ദാവത്തിൻ്റെ കാലത്ത് കുറേ കവികളുണ്ടായിരുന്നു. റസൂൽ മക്കയിലേക്ക് വരുമ്പോൾ കുറേ കവികളുണ്ടായിരുന്നു. അവിടെ തന്നെ മുഅല്ലഖാത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കഅബയുടെ മുകളിലേ അന്ന് കുറേ മത്സരങ്ങൾ നടക്കും. അതിലേറ്റവും നല്ല കവിതകൾ കഅബയുടെ മുകളിൽ എഴുതി തൂക്കിയായിരുന്നു. അങ്ങനെ ഇറക്കം കുറേ കവിതകളുണ്ടായിരുന്ന കാലത്ത് കവികൾ വന്നിട്ട് റസൂലിനെ പല രീതിയിൽ ആക്ഷേപിച്ച് കവിതകൾ എഴുതുമ്പോൾ റസൂൽ തിരിച്ച് കവിതകൾ കൊണ്ട് മറുപടി കൊടുക്കാൻ വേണ്ടി മഹാന ഹസാൻ ഇബ്നു സാബിത്തിനെ പോലെയുള്ള കവികളെ ഏർപ്പാടാക്കിയിരുന്നോ കാണാൻ കഴിയും. അപ്പം കവിതകളൊക്കെ നമ്മളെ ദാവത്തിന് ഉപയോഗിക്കാൻ പറ്റും, പ്രബോധനത്തിന് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഒരു നാട്ടിലെ വിപ്ലവങ്ങൾ, നമ്മൾ സ്വാതന്ത്ര്യ സമരമൊക്കെ ആയിട്ടുള്ള ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ കുറേ പാട്ടുകൾ കാണാൻ കഴിയും. സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആവേശം പകരാൻ വേണ്ടിയിട്ട് എഴുതിയ പാട്ടുകൾ, അതൊക്കെ ഒരു സമൂഹത്തിൽ വളരെയേറെ സ്വാധീനങ്ങൾ ഉണ്ടാക്കിയൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്ന് നമ്മുടെ നാട്ടിൽ കുറേ പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്, ആർക്കൊരു ഒന്നും മനസ്സിലാവാത്ത, ഒരു ഉപകാരമില്ലാത്ത, തിന്മകൾ മാത്രം ഉൾക്കൊള്ളുന്ന. അല്ലാഹു തആല സൂറത്തു ശുഅറായിൽ പറയുന്നുണ്ടല്ലോ, അശ്ശുഅറാഉ യത്തബിഉഹുമുൽ ഹവാഉന്ന്, കവിതകൾ കവികൾ ദേഹേച്ഛകളെ പിൻപറ്റുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അല്ലാഹു തആല അതിൽ നിന്ന് വിശ്വാസികളെ മാറ്റി നിർത്തുന്നുണ്ട്. അല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും ലഹരിൻ്റെ പിന്നാലേക്ക് പോയിട്ട് എന്തൊക്കെയോ എഴുതി വിടുന്ന നരകത്തിന് അവകാശികളായി മാറുന്ന ആളുകളുണ്ട്. അപ്പോൾ കവികളും കവിതകളൊക്കെ പാട്ടുകളൊക്കെ നമുക്ക് ഉപകാരമുള്ളതുണ്ട്, അതുപോലെ തന്നെ ഉപദ്രവമുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ചില വരികളൊക്കെ നമ്മൾ ആശയങ്ങൾക്ക് യോജിച്ചതാണെന്നൊക്കെ നോക്കി നമ്മൾ പഠിക്കുക. അതുപോലെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വന്ന്, ഇപ്പോൾ നമ്മൾ മാഷാല്ലാ പാട്ട് സൂപ്പർ, നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഇനിയും ഉത്തരങ്ങൾ വരാനുണ്ട്. രണ്ട് ചോദ്യം ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ, ഒന്ന് ഉലുൽ അസ്മ്, മറ്റൊന്ന് എന്തായിരുന്നു, ആയത്തുൽ കുർസിയിൽ അള്ളാഹു തആലയുടെ പേരുകൾ എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഈ രണ്ട് ചോദ്യത്തിനും ഇനി ആരെങ്കിലും ഉത്തരം അയക്കാൻ നോക്കാം. അപ്പോൾ ഉലുൽ അസ്മിൻ്റെ പേര് നമ്മൾ പ്രഖ്യാപിക്കാൻ തോന്നുന്നില്ല. ഉലുൽ അസ്മ ആരൊക്കെയാണെന്നുള്ളത് അല്ലേ എനിക്കറിയോ. ഒന്ന് നമ്മൾ പറഞ്ഞു, ആരായിരുന്നു, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. രണ്ടാമത്തത് മൂസ അലൈഹിസ്സലാം, സോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പിന്നെ മൂസ അലൈഹിസ്സലാം, പിന്നെ ഈസ അലൈഹിസ്സലാം. അവസാനത്തത് ആരായിരിക്കും പറഞ്ഞോ, പറഞ്ഞോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരുടെ ജീവിതം ഇങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ കുറേ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 കൊല്ലം പ്രബോധനം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൽ വിശ്വസിച്ച ആൾക്കാർ എത്രയാ, വളരെ കുറച്ച് ആളുകളെ വിശ്വസിച്ചിട്ടുള്ളൂ, കുറഞ്ഞ ആളുകൾ മാത്രം. അപ്പം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ പ്രയാസം ഉണ്ടായി, കാണുന്നവരൊക്കെ കളിയാക്കും, ഇല പോയാൽ ആൾക്കാർ കളിയാക്കും. നമ്മളിങ്ങനെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യുമ്പോൾ നമ്മൾ ആൾക്കാർ കളിയാക്കാൻ നമുക്ക് എത്ര വിഷമമുണ്ടാവില്ലേ, ആൾക്കാരൊക്കെ കളിയാക്കും. നൂഹ് നബിനെ കാണുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്ന, ചെവിയിൽ ഇങ്ങനെ കൈ വെച്ച് പോകുകയെന്ന്, അദ്ദേഹം പറയുന്നത് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം തിരികെ കയറ്റിയായിരുന്നു എന്നൊക്കെ ഖുർആനിൽ കാണാൻ കഴിയും. അത്രയേറെ മാനസികമായും ശാരീരികമായിട്ടൊക്കെ പ്രയാസം അനുഭവിച്ച നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമുക്കൊരു കഥ കേട്ടാലോ, നമ്മളൊരു വോയിസ് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്ന കഥ ഒട്ടകവും കുഞ്ഞലിയും പഠിപ്പിക്കുന്ന വിജയമന്ത്രം. ഒരിക്കൽ ഒരു ഒട്ടകം ഒറ്റയ്ക്കൊരു യാത്ര പോയി. യജമാനൻ അതിനെ മേയാൻ വിട്ട നേരത്തായിരുന്നു അതിൻ്റെ യാത്ര. കുറേ നേരം നടന്നപ്പോൾ ഒട്ടകത്തിന് വിശന്നു. അതിനാൽ അത് ഒരിടത്ത് പുല്ല് തിന്നാൻ നിന്നു. പുല്ലിൽ ഒരു കുഞ്ഞലി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അവൻ ചാടി ഒട്ടകത്തിൻ്റെ കഴുത്തിലെ തുകൽ വാറിൽ കയറി. യജമാനന് ഒട്ടകത്തെ പിടിച്ചു നടക്കാനായി കെട്ടിത്തൂക്കിയിരുന്നതായിരുന്നു ആ തുകൽവള്ളി. അതിൽ പിടിച്ചു തൂങ്ങി അനങ്ങാതെ ഒളിച്ചിരുന്നു നമ്മുടെ കുഞ്ഞെലിക്കുഞ്ഞ്. ഒട്ടകം അവനെ കണ്ടു. പക്ഷെ കണ്ടിട്ടും കണ്ടതായി നടിച്ചില്ല. ഒട്ടകം അങ്ങനെ യാത്ര തുടർന്നു. ഒട്ടകത്തിന് മുന്നിൽ തൂങ്ങിക്കിടന്ന തുകൽവാറിലിരുന്ന് എലിയും യാത്ര ചെയ്തു. ആടിയും കുലുങ്ങിയുമുള്ള ആ യാത്ര എലിക്കുഞ്ഞിന് നന്നായി രസിച്ചു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞെലിക്ക് ഒരു തോന്നൽ. താനാണ് ഒട്ടകത്തെ നയിക്കുന്നതെന്ന്. താനല്ലേ ഒട്ടകത്തിന് മുന്നിൽ, ഒട്ടകം തൻ്റെ പിന്നിലല്ലേ. അപ്പോൾ താനല്ലേ ഒട്ടകത്തിൻ്റെ യജമാനൻ, യജമാനനല്ലേ തുകൽവാറിൽ പിടിച്ചിരിക്കുക. അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ കുഞ്ഞെലിക്ക് ഗമ കൂടി. താൻ വലിയൊരു എലിയായതുപോലെ ഒട്ടകത്തിലും അതിനേക്കാൾ വലുതായതുപോലെ ഉള്ളിൽ അഹങ്കാരം വളർന്നപ്പോൾ കുഞ്ഞെലി ഒന്നു ചിലച്ചു. ഉച്ചത്തിൽ പറഞ്ഞു, വേഗം നടക്കടാ കുഴിമടിയാ. എലിക്കുഞ്ഞിൻ്റെ ആജ്ഞ കേട്ടിട്ടും കേൾക്കാത്ത മട്ടിൽ ഒട്ടകം നടന്നു. അഹങ്കാരം ആപത്താണ്, അത് ചെറിയവനെപ്പോലും ദുഷിപ്പിക്കും. സമയമാകട്ടെ, ഇവനെ ഒരു പാഠം പഠിപ്പിക്കാം, ഒട്ടകം നിശ്ചയിച്ചു. നടന്ന് നടന്ന് ഒട്ടകം ഒരു വലിയ പുഴയുടെ അരികിലെത്തി. പുഴ പരന്നൊഴുകുന്നു. എന്തൊരു വീതി, എത്ര ശക്തമായ ഒഴുക്ക്! കണ്ടിട്ട് തന്നെ പേടിയാകുന്നു. ഒട്ടകം പുഴയെ നോക്കി നിന്നു. പെട്ടെന്ന് അവനൊരു ബുദ്ധി തോന്നി. അഹങ്കാരിയായ എലിയെ മര്യാദ പഠിപ്പിക്കാൻ ഇത് തന്നെ അവസരം. ഒട്ടകം എലിയുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അങ്ങല്ലേ എന്നെ നയിക്കുന്ന ധീരൻ, എൻ്റെ പുതിയ യജമാനൻ. ഓ, അങ്ങ് തന്നെ എന്നെ നയിക്കൂ. ഇനിയും പുഴയിലേക്ക് ചാടി മുന്നോട്ടു പോകൂ, ഞാൻ പുറകെ വന്നുകൊള്ളാം. ഒട്ടകത്തിൻ്റെ സംസാരം കേട്ട് കുഞ്ഞെലി പേടിച്ചു വിറച്ചു. അത്ഭുതം! താൻ ഭീരുവും ദുർബലനുമായൊരു കൊച്ചു എലി മാത്രമാണ് എന്ന് ആ നിമിഷം അവന് ബോധ്യമായി. അവൻ ചാടി നിലത്തിറങ്ങി. ഒട്ടകത്തിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒട്ടകച്ചേട്ടാ, എൻ്റെ അവിവേകത്തിന് ക്ഷമിക്കണം. ഞാൻ അങ്ങേ നയിക്കാൻ കഴിവുള്ളവനല്ല. ഒരു മുഴം വെള്ളമുള്ള പുഴയിൽ പോലും ചാടാൻ പേടിയുള്ളൊരു പാവ എലിക്കുഞ്ഞാണ് ഞാൻ. എൻ്റെ അഹങ്കാരമൊക്കെ പോയി. ഇനി അങ്ങാണ് എൻ്റെ യജമാനൻ. എലിക്കുഞ്ഞിൻ്റെ മാറ്റം കണ്ട് ഒട്ടകത്തിന് സന്തോഷമായി. ദുർബലരെ രക്ഷിക്കുകയാണല്ലോ ബലവാന്മാരുടെ കടമ. ഇവനെ ഞാൻ രക്ഷിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒട്ടകം പുഴയിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. പുഴയിൽ കാലിറക്കി ആഴം നോക്കി. കുഴപ്പമില്ല, ഇറങ്ങി സൂക്ഷിച്ചു നീന്താം, അത്രയേ ആഴമുള്ളൂ. ഒട്ടകം തലചെരിച്ച് കുഞ്ഞെലിയെ സ്നേഹപൂർവ്വം നോക്കിക്കൊണ്ട് പറഞ്ഞു, കൊച്ചു സുഹൃത്തേ, ഞാൻ പുഴയിൽ ഇറങ്ങാൻ പോകുന്നു. തോൽവാറിൽ പിടിച്ചു കിടന്നാൽ നീ മുങ്ങിച്ചാവും. അതിനാൽ എൻ്റെ പുറത്തു കയറി പിടിച്ചിരിക്കൂ, നമുക്ക് പുഴ നീന്തിക്കടക്കാം. അങ്ങനെ അവർ പുഴ കടന്നു. എലിക്കുഞ്ഞിന് നല്ല ഒരു നാട്ടിലെത്താൻ കഴിഞ്ഞതിൽ സന്തോഷമായി. അവൻ ഒട്ടകത്തിന് നന്ദി പറഞ്ഞ് പിരിഞ്ഞു. ഒട്ടകം ആ നാട് കണ്ട് തിരിച്ചും പോയി. യജമാനന് അധികനേരം പിരിഞ്ഞിരിക്കാൻ ഒട്ടകത്തിന് ഇഷ്ടമായിരുന്നില്ല. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുള്ളത്? നമ്മളൊക്കെ എലിക്കുഞ്ഞിനെപ്പോലെയാണ്. മുന്നേറാൻ, വളരാൻ, ജീവിതത്തിലെ പുഴകൾ കടന്ന് വിജയിക്കാൻ നമുക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. അതിന് ശക്തരുടെയൊക്കെ സഹായം വേണം, തേടണം. പക്ഷേ അതിനിടെ സ്വയം നമ്മൾ മറക്കരുത്. വന്ന വഴി നമ്മൾ മറക്കരുത്. താൻ ആരാണ് എന്ന് മറക്കരുത്. തൻ്റെ ബലഹീനതകൾ മറക്കരുത്. സഹായിക്കുന്നവനെ ബഹുമാനിക്കണം, ആദരിക്കണം. സഹായിക്കുന്ന ആളുമായി സൗഹൃദമുണ്ടാക്കണം. ഏറ്റവും വലിയ ശക്തവാനായ പടച്ച റബ്ബിനെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, നമ്മൾ നല്ലൊരു കഥ കേട്ടല്ലേ. എന്തൊക്കെ നമ്മളിരുന്ന് പഠിച്ചത്? ഇപ്പം എന്താ മനസ്സിലായത് നിനക്ക്?
2: എന്തുണ്ടെങ്കിലും മുന്നിലേക്ക് ചാടണം.
0: നമ്മൾക്ക് അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യന് പാടില്ല അല്ലേ? ആ എലിൻ്റെ കഥയൊന്നുമല്ലേ? കാരണം എനിക്ക് തോന്നി ഞാനാണ് ഈ ഒട്ടകത്തിനെ നയിക്കുന്നത്. അപ്പോഴാണ് പുഴ കാണുന്നത്. പുഴയിൽ എത്തിയപ്പോൾ ഒട്ടകം പറഞ്ഞ് നിങ്ങൾ മുന്നിൽ ഇറങ്ങി അല്ലേ? അപ്പോൾ മനുഷ്യർ നമ്മളൊക്കെ എന്താണ് ദുർബലരാ. നമുക്കൊന്നല്ലെങ്കിൽ ഒരു കഴിവില്ലായി മനുഷ്യനുണ്ടാവും. ഏത് വലിയ ആളായാലും അവർക്കൊക്കെ ഒരു ദുർബലത ഉണ്ടാവും. എല്ലാം തികഞ്ഞ മനുഷ്യന്മാരുണ്ടാവും ഇല്ലല്ലോ. അപ്പോൾ ഏത് വലിയ ആളായാലും മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഇപ്പം നമുക്കറിയാം ഈ ഇപ്പോൾ ലോകത്ത് പല സ്ഥലത്തും യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇറാഖിലൊക്കെ തന്നെ അല്ലേ? അപ്പോൾ ഈ യുദ്ധം നടക്കുമ്പോഴേ ഇസ്രായേലും അമേരിക്കയും വിചാരിച്ച് ഒറ്റയടിക്കാൻ തീർത്ത് പോരാന്ന് വിചാരിച്ചിട്ട് ഇപ്പം ലോകം എല്ലാവരും പ്രയാസപ്പെടുകയാണ് അല്ലേ, ലോകം മുഴുവൻ. അപ്പോൾ എന്താ പറയുക, ഒരാളെ ആക്രമിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഒരാളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും എല്ലാ കാലവും വിജയിച്ചു പോകാൻ കഴിയില്ല. അതെന്ത് ചെയ്യും, തിരിച്ചടി ഉണ്ടാവും. ഏത് ദുർബലനായാലും ഏത് വലിയ ബലവാനായാലും അവർക്കൊക്കെ മറ്റുള്ളവരെ സഹായം ഇല്ലാതെ ഒരു ജീവിക്കും ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. നമ്മൾ ഇപ്പോൾ നമുക്ക് വഴികാട്ടിയേക്കാണ് നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവർ പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കണം. ഇതിനാണ് നമ്മളെ നന്മക്ക് വേണ്ടിയിട്ടാണത്. അപ്പോൾ നമുക്ക് തോന്നുന്നു ഏ ഞാൻ വലിയ ആരോ ആയിപ്പോയി, ഇനി ഞാൻ അവരെ ഒന്ന് അനുസരിക്കേണ്ടതെന്ന് വിചാരിച്ചാലോ നമ്മളെ അപകടത്ത് പോയി ചാടും. കാരണം നമ്മളെക്കാൾ കൂടുതൽ ജീവിതം പഠിച്ചവരാണ് ആര്? ഉപ്പയും ഉമ്മയും നമ്മളാടി മുതിർന്നവരൊക്കെ നമ്മളെക്കാൾ വലിയ ആൾക്കാരുണ്ടല്ലോ പ്രായം കൊണ്ടൊക്കെ. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ എന്തുണ്ട്, ലോകത്ത് ജീവിച്ചുള്ള പരിചയം ഉണ്ടാവും. അപ്പം അവരുടെ അനുഭവത്തെന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മോളുടെ പാട്ടിനെ കുറിച്ച് മെഹനാസ് ഗഫൂർ മാഷാദ സൂപ്പർ പാട്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ റെയ്ഹാന ബാൻ തൊട്ട് ശരിയല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നല്ലോ അവസാനത്തെ ഒരു പ്രവാചകൻ്റെ പേര്. അപ്പോൾ നമ്മൾ പറഞ്ഞു നൂഹ് നബിയുടെ ചരിത്രം നമ്മൾ പറഞ്ഞല്ലേ, എത്ര പ്രയാസങ്ങൾ അദ്ദേഹം സംഭവിച്ചുകൊണ്ട് അവസാനം കപ്പലുണ്ടാക്കി, അതിൽ അദ്ദേഹം വിശ്വസിച്ച കുറഞ്ഞ ആളുകളൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമെന്ന് പറഞ്ഞാരെ ഇബ്രാഹിം നബി അല്ലേ, ഉൽ അസ്മിലെ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പുള്ളവരായിരുന്നു. അതാണ് ഇബ്രാഹിം നബീൻ്റെ ജീവിതം. നമ്മളിപ്പോൾ ഇങ്ങനെ ഖുതുബകളിലും മറ്റൊക്കെ കേൾക്കാറുണ്ട്. കാരണം എന്താണ് ഇബ്രാഹിം നബീൻ്റെ ജീവിതം ഇപ്പോൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്യാൻ കാരണം എന്താണ് അറിയോ? ഇപ്പം ഇബ്രാഹിം നബിയുടെ ജീവിതം കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാലമാണ് ദുൽഹിജ്ജ മാസം, ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലേ. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബീൻ്റെ ഇസ്മായിൽ നബീൻ്റെയൊക്കെ ചരിത്രം ഉൾക്കൊള്ളുന്നൊരു ഭൂമിയാണേത്? സ്ഥല ഏതാ? ആ പറഞ്ഞോ. മക്ക. മക്കയിലെ സൊഫയും മർവയും സംസവും ഒക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ്. സൊഫ മർവ രണ്ട് മലകളാണ്. അതുപോലെ സംസം ഒരു സംസം, അതൊക്കെ ആര് ചരിത്രമാണ് അതിൽ ബന്ധപ്പെട്ടുള്ള. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ നബീൻ്റെയൊക്കെ ചരിത്രം അല്ലേ. ഇസ്മായിൽ നബീനെ ഇബ്രാഹിം നബി കൊണ്ടുവരുന്നത് ചെയ്യുന്നുണ്ട്, മക്കയിൽ നിർത്തിപ്പോരുന്നുണ്ട്. ചെറിയ കൈക്കുഞ്ഞായിരിക്കുന്ന ഹാജറബീബിനെയും ഇസ്മായിൽ നബീനെയും മക്കയിലാക്കി ഇബ്രാഹിം നബി തിരിച്ചു പോകുന്ന ചരിത്രമൊക്കെ ഉണ്ട്. അതിനു മുമ്പേ അദ്ദേഹത്തിൻ്റെ ജീവിതം തുടർന്ന് നമുക്ക് സ്വന്തം വീട്ടിൽ ഉപ്പ വിഗ്രഹാരാധകനായിരുന്നു, വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരു പുരോഹിതനായിരുന്നു. ഉപ്പനോട് ഇബ്രാഹിം നബി പറയുന്നുണ്ട്, ഉപ്പ നിങ്ങൾ എന്തിനാ ഇതിനേക്ക് ആരാധിക്കുന്നത്, ഇത് കേൾക്കുമോ? മലായസ്മ വലായു ബിസുർ വലായോനി അൻക ഷെയ്, അങ്ങേക്കൊരു ഉപകാരമോ ഉപദ്രവോ ചെയ്യാത്ത, കേൾക്കുക കാണുക ചെയ്യാത്ത ഇതിനെന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? ഉപ്പ ദിനങ്ങൾ ഒഴിവാക്കി, നിങ്ങൾക്ക് കിട്ടാത്ത ചില അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവർ. ഉപ്പ എന്താ പറഞ്ഞത്, അല്ലെ അർജുമന്നക്ക്, ഞാൻ എന്നെ എറിഞ്ഞു ഓടിക്കും ഇബ്രാഹിമേ, ഇതിൽ നീ മാറിയില്ലെങ്കിൽ. ഇബ്രാഹിം നബിനെ വീട്ടിൽ നിന്ന് ഉപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്താക്കുന്നുണ്ട്. അദ്ദേഹം ആ നാട്ടിലുള്ള പ്രബോധനം ചെയ്യുന്നുണ്ട്. അവസാനം നാട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ, അദ്ദേഹത്തിനെ തീയിലിടുന്നുണ്ട്, ഇബ്രാഹിം നബിയെ തീയിലിടുന്നുണ്ട്. അവിടെ നിന്ന് അള്ളാഹു താല അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ആ തീയിന്ന് അള്ളാഹു താല എന്താ ചെയ്തത്, അദ്ദേഹത്തിന് രക്ഷിച്ചു. ഇബ്രാഹിം നബിക്ക് ഒരു പോറൊരു പോൽക്ക് ഏൽക്കാതെ ഇബ്രാഹിം നബി എന്ത് ചെയ്തു, ആ തീയിന്ന് രക്ഷപ്പെട്ടു അല്ലേ. അങ്ങനെ പിന്നീടുള്ള ജീവിതവും അദ്ദേഹത്തിൻ്റെ മകന് ഇബ്രാഹിം നബിക്ക് ഒരു മകനുണ്ടാകുന്നുണ്ട് ഇസ്മായിൽ, അതുപോലെ യാക്കൂബ് അല്ല ഇസ്ഹാഖ് ഒക്കെ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹജ്ജുള്ളത്. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബീൻ്റെയും ഹാജിറ ബീവിൻ്റെയൊക്കെ ചരിത്രം. ഇസ്മായിൽ നബി ഇബ്രാഹിം ഇസ്മായിൽ നബിയുടെ കാലിലെടുത്ത് നിന്നാണ് ചെയ്യുന്നത് സംസം ഉണ്ടാകുന്നത്, സംസം കിണർ വരുന്നതും സഫ മറവൻ്റെ ഇടയിൽ ഹാജിറ ബീവി ഓടുന്നതൊക്കെ ചരിത്രം ഇങ്ങനെ കാണാൻ കഴിയും നമുക്ക്. അങ്ങനെ പ്രയാസം സഹിച്ച ആളായിരുന്നു ആര്? ഇബ്രാഹിം നബി. പിന്നെ അതുപോലെ തന്നെ അടുത്തതാരായിരുന്നു നമ്മൾ പറഞ്ഞു മൂസാ നബി അല്ലേ. മൂസാ നബിയുടെ പ്രത്യേകത എന്താ? പേര് വന്നിട്ടുണ്ട്. ആര് ഏത് രാജാവിൻ്റെ കാലത്തേ ജീവിച്ചതെന്നറിയോ? മൂസാ നബി പ്രബോധനം ചെയ്ത സ്ഥലത്തുണ്ടായിരുന്ന രാജാവിൻ്റെ പേരറിയോ? അയാളുടെ നൈൽ നദീൻ്റെയൊക്കെ അടുത്തുണ്ടായിരുന്ന ഈജിപ്തിലുണ്ടായിരുന്ന ആളാ അറിയോ? ഫിർഔൻ കേട്ടിട്ടുണ്ടോ? ആ ഫിർഔൻ എന്ന രാജാവിൻ്റെ അടുത്തായിരുന്നു ആര്? മൂസാനബി. അദ്ദേഹത്തിന് അവിടുന്ന് നാട് വിട്ട് പോകേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജനതയെ അത്രയേറെ ആര് പീഡിപ്പിച്ചിട്ടുണ്ട്? ഫിറൌനും അയാളുടെ കിങ്കരന്മാരും പീഡിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം നാട് വിട്ട് പോയി. പിന്നീട് പ്രവാചകതം കിട്ടിയിട്ടാണ് തിരിച്ചു വരുന്നത് മദീനയിൽ, അല്ല വെള്ളിക്ക് തന്നെ ഈജിപ്തിലേക്ക് വരികയും അവിടുന്ന് തൻ്റെ സമൂഹത്തിനെ തൻ്റെ കൂടെ വിട്ടുകയറണം പറയുകയും അങ്ങനെ കുറേ സംവാദങ്ങൾ നടക്കുകയും അവസാനം അദ്ദേഹം അവരെയും കൊണ്ട് നാട് വിട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ചരിത്രമുണ്ട്. അങ്ങനെ പ്രയാസങ്ങൾ. അതുപോലെ തന്നെ ഈസാ നബി ഉപ്പയില്ലാതെ ജനിച്ച പ്രവാചകനാണ്. അദ്ദേഹത്തിനെയും ജനിച്ചെന്ന് മുതലേ ജൂതന്മാരായ ആളുകൾ അവിടുത്തെ നാട്ടുകാരെ കളിയാക്കുകയും മാനസികമായിട്ടും കുറേയേറെ പീഡനങ്ങളുണ്ടായി. അതുപോലെ അവസാനം നമ്മൾ പറഞ്ഞു ഉസുലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ ആരാണ്? ആര് ആരായിരുന്നു പറഞ്ഞത് അവസാനത്തെ പ്രവാചകൻ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മുഹമ്മദ് നബിൻ്റെ ചരിത്രം പറയുന്നതിന് മുമ്പേ നമ്മുടെ പാഠക്കുറിപ്പിനുള്ള സമയമായിട്ടുണ്ട്. പാഠക്കുറിപ്പ് കേട്ടാലോ? പാഠക്കുറിപ്പ് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈമാൻ കാര്യങ്ങൾ ഒരു പക്ഷേ എണ്ണിപ്പടിച്ച വേളയിൽ അതിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ഖദറിലുള്ള വിശ്വാസം. ഖദറിൽ വിശ്വസിക്കൽ സഹോദരങ്ങളെ ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാണ്. എന്താണ് ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ, നമുക്ക് നന്മയും നമുക്ക് തിന്മയും അതെല്ലാം അള്ളാഹുവിൻ്റെ വിധി പ്രകാരമാണ്, അവൻ ഉദ്ദേശിക്കുന്നത് പോലെയാണ് നടക്കുക എന്ന് വിശ്വസിക്കുന്നതിനാണ് ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുക. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വലൗ കാനല കജബലു ഉഹദിൻ ഔ മിസ്ലു ജബലി ഉഹദിൻ ദഹബ, നിനക്ക് ഉഹുദ് മലയോളം അല്ല ഉഹുദ് മലയുടെ എത്ര സ്വർണമുണ്ടായിട്ടും അൻഫഖ്തഹു ഫീ സബീലില്ല, നീ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു, മാ ഖബിലഹു അല്ലാഹു മിൻക ഹത്താ തുമിന ബിൽ ഖദർ, അല്ല നിന്നിൽ നിന്നും നീ ചെലവഴിച്ച ആ ഒരു മലയോളം സമാനമായ സ്വർഗത്തെ പടച്ചറബ് സ്വീകരിക്കുക. എങ്ങനെ? ഹത്താ തുമിന ബിൽ ഖദർ, നീ ഖദറിൽ വിശ്വസിക്കുന്നതുവരെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഖദറിൽ നമ്മൾ കൃത്യമായി നമ്മുടെ വിശ്വാസം ക്ലിയർ ആക്കേണ്ടതുണ്ട്. ഖദറിലുള്ള വിശ്വാസത്തിന് നാല് തട്ടുകളാണുള്ളത്. ഒന്നാമത്തെ തട്ട് സഹോദരങ്ങളെ, അത് അള്ളാഹുവിൻ്റെ അറിവാണ്. നമ്മുടെ സൃഷ്ടാവായ ഈ ലോകത്തുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ച് അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഖാലിഖായ മാലിക്കായ റാസിഖായ മുദബ്ബറായ അള്ളാഹു തആല, ആ അള്ളാഹു തആലയുടെ അറിവാണ് ഖദറിലുള്ള വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ തട്ട് അല്ലേ. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് നമ്മളെക്കുറിച്ചുള്ള എല്ലാ അറിവും അത് കൃത്യമായിട്ടുണ്ട്. നാം എന്ത് പ്രവർത്തിക്കുമെന്നും നാം എന്ത് സംസാരിക്കുമെന്നും എല്ലാത്തരം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനറിയാം. ഹു അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം, അവനാണ് അള്ളാഹു, അവനല്ലാതെ മറ്റൊരു യാതൊരു ആരാധനയുമില്ല. ആലിമുൽ ഗൈബി വശ്ശഹാദ, അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാകുന്നു അവൻ. ഹുവർ റഹ്മാനുർ റഹീം, അവൻ പരമകാരുണ്യവനും കരുണാനിധിയുമാണ്. സഹോദരങ്ങളെ, ഖദറിൻ്റെ രണ്ടാമത്തെ തലങ്ങൾ അത് ഈ എല്ലാം അറിയുന്ന അള്ളാഹു തആല, അള്ളാഹുവിനറിയുന്ന അത്തരം കാര്യങ്ങൾ അത് രേഖപ്പെടുത്തി വെച്ചു എന്നാണ്. അള്ളാഹു സൃഷ്ടികളെക്കുറിച്ചുള്ള വിധി നിർണയങ്ങൾ ലൗഹുൽ മഹ്ഫൂദിൽ സൂക്ഷിക്കപ്പെട്ട ഈടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കതബ അല്ലാഹു മഖാദിർ അൽ ഖലായിഖ ഖബ്ൽ അൻ യഖ്ലഖ അസ്സമാവാത്തി വൽ അർദ് ബി 50 അൽഫ് സന, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് പടച്ച റബ്ബ് ഈ ലോകത്തുള്ള സൃഷ്ടികളുടെ എല്ലാം ഖദറുകൾ അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് സഹോദരങ്ങളെ ഖദറിലുള്ള വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ തലം. മൂന്നാമത്തെ തലമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മശീയത്ത് എന്ന് പറയും. എല്ലാ കാര്യവും സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹിതമനുസരിച്ചാണ്, അവൻ്റെ ഉദ്ദേശപ്രകാരമാണ് വിധി നിർണയിക്കുന്നു. അവൻ ഉദ്ദേശിച്ചത് ഉണ്ടാകും, അവൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നമ്മളോടൊക്കെ നന്മ ചെയ്യുക, എന്ത് കാര്യം നന്മ ചെയ്യാനൊക്കെ തീരുമാനിച്ചാൽ നമ്മളോട് ഇൻഷാ അള്ളാഹ് എന്ന് പറയാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമത്തെ തലമാണ് സഹോദരങ്ങളെ, അള്ളാഹു തആല അവൻ്റെ സൃഷ്ടികളെ ഈ ഒരു രീതിയിൽ സൃഷ്ടിക്കുകയും അതിനനുസരിച്ച് വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ നാല് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊക്കെ ഖദറിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി വിശ്വസിക്കുക, പടച്ചിറബ് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് സ്വർഗം നേടുവാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാകുമുല്ലാഹു ഖൈറ, ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. നമ്മൾ ഈമാൻ കാര്യം കേട്ടിട്ടില്ലേ, എത്ര എണ്ണാന്നറിയോ? അഞ്ചെണ്ണാണോ? ഇസ്ലാംകാരിയല്ലേ? ആറെണ്ണം. അതിൽ പെട്ടതാണ് എന്ത്? ഖദർ അല്ലേ. നന്മയും തിന്മയും എവിടുന്നാണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വിശ്വാസം. അതിൻ്റെ നാല് തലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നെന്താണ്? അള്ളാഹു താല മനുഷ്യനെ സൃഷ്ടിച്ചതും അള്ളാഹുവിൻ്റെ അറിവ്. രണ്ട്, അള്ളാഹു താല എന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്ന്, അള്ളാഹുവിൻ്റെ ഉദ്ദേശം. അള്ളാഹു ഉദ്ദേശിച്ചാലേ നടക്കുള്ളൂ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാലും അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഉണ്ടാകണം. നാല്, അള്ളാഹു താല ഇതിനൊക്കെ ഒരു ക്രമം വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും എന്തുണ്ട്? ഒരു സബബ്, ഒരു കാരണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ ഉൽ അസ്മിൻ്റെ പ്രവാചകന്മാരായ നാലാളുകളെ കുറിച്ച് പറഞ്ഞു. നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസ നബി, ഇസാ നബി. അവസാനത്തെ പ്രവാചകൻ്റെ പേരെന്തായിരുന്നു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്
2: എവിടെയാണ്?
0: മദീനയിലാണ് ജനിച്ചത്. മക്കയിൽ. പേടിയുണ്ടോ എനിക്ക് ഇവിടെ ഇരിക്കുന്നേരം? ചെറിയൊരു പേടിയില്ല. പോണത് നിന്ന് എല്ലാം കൂടി പറയാനൊരു ഒരു തെറ്റിപ്പോണത്. അപ്പോൾ മക്കയിലാണ് ജനിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഉപ്പ മരണപ്പെട്ടു. ആറാമത്തെ വയസ്സിൽ ഉമ്മയും മരണപ്പെട്ടു. അനാഥനായിക്കൊണ്ട് വളർന്ന പ്രവാചകൻ അല്ലേ, പട്ടിണിയായിരുന്നു റസൂലിന് പലപ്പോഴും. അതുപോലെ തന്നെ റസൂല് ജനിച്ച നാട്ടിൽ നിന്ന് മക്കയിലുള്ള ആളുകൾ റസൂലിനെ നാട് കടത്തി മദീനയിലേക്ക് പോകേണ്ടി വന്നു. റസൂല് പറയേണ്ടത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് ഇതായിരുന്നു, പക്ഷേ എൻ്റെ നാട്ടുകാരെന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്തു പോകില്ലായിരുന്നു എന്ന് പറഞ്ഞു. അത്രയും റസൂലിന് ഇഷ്ടപ്പെട്ട നാട്ടിൽ നിന്ന് പോലും റസൂലിനെ പുറത്താക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് റസൂൽ എന്ത് ചെയ്യണം? മദീനയിൽ പോയി. അവിടുന്ന് റസൂല് വീണ്ടും മക്കയിലേക്ക്, മക്ക വിജയത്തിന് വരുന്നുണ്ട്. അതിനിടയിൽ കുറേ യുദ്ധങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചിട്ടുണ്ട് റസൂൽ. ഇതൊക്കെ സഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ദീനിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്കും ഉണ്ടാവും, മുസ്ലിമായി ജീവിക്കുമ്പോൾ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഉൽ അസ്മിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്, അവരുടെ പ്രയാസങ്ങൾ അവർക്ക് ലഭിച്ചില്ല, നൂറിലൊന്നു പോലും നമ്മൾക്കില്ല. അപ്പോൾ ചെറിയ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ക്ഷമിക്കാനും അതോടൊപ്പം തന്നെ അള്ളാഹുൽ തവക്കിലാക്കാനൊക്കെ നമുക്ക് കഴിയണം. അതാണ് നമ്മൾ ഉലുൽ അസ്മ് എന്ന് പറഞ്ഞ അഞ്ച് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതുപോലെ സ്വഹാബത്തിൻ്റെ ജീവിതമൊക്കെ നമ്മൾ പഠിക്കുക. നമ്മൾ നന്മയിലൊക്കെ നമ്മൾ മുൻപേറുക, മുന്നോട്ടുണ്ടാവണം. നന്മയിലെപ്പോഴും നമ്മൾ മുന്നേറുക. അള്ളാഹു താല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ലൈവിൻ്റെ സമയം അവസാനിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിരിയല്ലേ ഇൻഷാ അള്ളാ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പൂർവകാല ഇസ്ലാഹി പണ്ഡിതന്മാരുടെ ഓർമ്മകൾ അയവിറക്കുന്ന ഓർമ്മ എന്ന പ്രോഗ്രാമിലാണ് ഇപ്പോൾ നാം ഉള്ളത്. മുസ്ലിം കൈരളിയിൽ ധർമ്മവിപ്ലവം നിർവഹിച്ച പ്രസ്ഥാനം. ഇന്നത്തെ ഓർമ്മ പുസ്തകത്തിൽ നിന്നും ശബ്ദം നൽകിക്കൊണ്ട് നമുക്കൊപ്പമുള്ളത് നസ്റുല്ലാ സലാഹി, ഒപ്പം സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാ അള്ളാ ഇവിടെ തുടങ്ങുകയാണ്. കെ എം മൗലവിയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക ചരിത്രങ്ങളെയും നമ്മൾ കേട്ടുകഴിഞ്ഞു. സലഫി പ്രസ്ഥാനവും ആ പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവനയും എത്രമേൽ വലുതായിരുന്നു എന്ന് കെ എം മൗലവിയുടെ രാഷ്ട്രീയ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. അതെ, സൽഫി പ്രസ്ഥാനത്തിൻ്റെ അമരത്തിലിരിക്കുമ്പോൾ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരു മുസൽമാൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കാണിച്ചു തന്ന മഹാനേതാവായിരുന്നു കെ എം മൗലവി. സൽഫി പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവന എന്ന ലേബലിൽ റഹീം മേച്ചേരി എഴുതിയ 2006 എം എസ് എം സംസ്ഥാന സമ്മേളന സോമനീറിലെ ഒരു ഓർമ്മയാണ് ഇപ്പോൾ ഈ എപ്പിസോഡിൽ നാം കേട്ടു തുടങ്ങുന്നത്.
4: കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ചിന്താമണ്ഡലത്തിൽ ഒരു ധർമ്മവിപ്ലവത്തിൻ്റെ തിരികൊളുത്തിയ ഇസ്ലാഹി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അർപ്പിച്ച സേവനങ്ങൾ കനപ്പെട്ടവയാണ്. അജ്ഞതയിലും അന്ധവിശ്വാസങ്ങളിലും ഒഴുകിയ ഒരു ജനസമൂഹത്തെ അന്ധകാരനിബിഡമായ ഒരന്തരീക്ഷത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അവരെ ആധുനിക വിജ്ഞാനത്തിൻ്റെ വീഥിയിലേക്ക് നയിക്കുകയും ചെയ്ത ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ ഇസ്ലാമിന് നൽകിയ സംഭാവനയോടൊപ്പം തന്നെ വിലയിരുത്തപ്പെടേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും അർപ്പിച്ച സംഭാവനകളും മാതൃഭാഷാ പഠനം പോലും ഹറാമാണെന്ന് വിശ്വസിച്ചു പോയൊരു സമൂഹത്തെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ലോകത്തേക്ക് നയിക്കുക എന്നത് പ്രയാസകരമായൊരു ദൗത്യമായിരുന്നു. ആ ദൗത്യമാണ് ഈ പ്രസ്ഥാനം നിർവഹിച്ചത്. നമ്പൂതിരിയെ മനുഷ്യനാക്കിയ വീട്ടി നമ്പൂതിരിപ്പാടും ഹിന്ദു സമാജത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും ജീർണതകൾക്കുമെതിരെ പോരാടിയ നാരായണഗുരു, ഡോക്ടർ പൽപ്പു തുടങ്ങിയവരും സാമൂഹിക പരിഷ്കർത്താക്കളായി കൊണ്ടാടപ്പെടുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ അത്തരമൊരു പരിവർത്തനം സൃഷ്ടിച്ച വക്കം മൗലവി, മക്തിത്തങ്ങൾ, ഹമദാനിത്തങ്ങൾ, കെ എം മൗലവി, ഇ കെ മൗലവി തുടങ്ങിയവർ നിർവഹിച്ച സാമൂഹിക പരിഷ്കരണ ദൗത്യത്തെക്കുറിച്ച് കാര്യമായ ഗവേഷണങ്ങളോ പഠനങ്ങളോ വിലയിരുത്തലുകളോ ഇനിയും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. മുസ്ലിം ഐക്യസംഘം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്, പ്രത്യേകിച്ചും കേരളീയ സമൂഹത്തിന് പൊതുവിലും നൽകിയ സംഭാവനകളെക്കുറിച്ച് ഗവേഷണാത്മകമായ ഒരു പഠനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇത്തരമൊരു പഠനത്തിൻ്റെ അനിവാര്യതയിലേക്ക് പ്രശസ്ത ചരിത്ര പണ്ഡിതനായ ഡോക്ടർ എം ഗംഗാധരൻ ഈയിടെ വിരൽ ചൂണ്ടുകയുണ്ടായി. രാഷ്ട്രീയം പൊതുവായി എല്ലാ വിഭാഗങ്ങളും പങ്കാളികളാവുന്ന ഒരു മേഖലയാണ്. കേരളത്തിലെ മുസ്ലിം പൊളിറ്റിക്സിനെക്കുറിച്ച് പറയുമ്പോൾ മുജാഹിദ്, സുന്നി, തബ്ലീഗ് ജമാഅത്ത് വ്യത്യാസമില്ലാതെ എല്ലാവരും അതിൽ പങ്കാളികളാവുന്നു. മതപരമായ വീക്ഷണ ഭിന്നതകൾ നിലനിൽക്കുമ്പോൾ തന്നെ പൊതുപ്രശ്നങ്ങളിൽ മുസ്ലിങ്ങൾ ഒരു ന്യൂനപക്ഷ സമൂഹം എന്ന നിലയിൽ ഒന്നിച്ചു നിൽക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഭരണഘടനാനുസൃതമായ മാർഗങ്ങളിലൂടെ പരിഹാരം കാണുകയും ചെയ്യുക എന്നതാണ് മുസ്ലിം രാഷ്ട്രീയം ലക്ഷ്യമാക്കുന്നത്. ആ നിലയ്ക്ക് ഇവിടെ മതപരമായ വീക്ഷണത്തിലുള്ള ഒരു വിഭജനത്തിന് പ്രസക്തിയില്ല. ന്യൂനപക്ഷ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾ രാഷ്ട്രീയമായി പരിഹാരം കാണാനുള്ള ശ്രമങ്ങളും വേദികളും കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല. ലോകത്ത് എവിടെയും ഈ ഒരു പ്രതിഭാസം ദൃശ്യമാണ്. എന്നാൽ ഇന്ത്യ ഒരു ഏക സാംസ്കാരിക രാഷ്ട്ര സമൂഹമാണ് എന്നതിനാൽ ന്യൂനപക്ഷത്തിൻ്റെ സാംസ്കാരികാസ്തിത്വത്തിൻ്റെ പേരിൽ സംഘടിക്കുന്നത് രാജ്യദ്രോഹമാണ് എന്ന് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വാദിക്കുന്നു. അവരുടെ ഈ ന്യൂനപക്ഷ വിരുദ്ധവാദം മറ്റൊരു തരത്തിൽ ഇസ്ലാമിക രാഷ്ട്രവാദത്തിൻ്റെ പേരിലും ഇവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രപരമായ വീക്ഷണത്തിൽ ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരിക വ്യക്തിത്വം എന്ന മുദ്രാവാക്യം അനിസ്ലാമികമായ ഒരാശയമായി ഈ ഇസ്ലാമിസ്റ്റുകൾ കാണുന്നു. എന്നാൽ ഐക്യരാഷ്ട്ര പ്രമാണങ്ങളിൽ വരെ ന്യൂനപക്ഷ പ്രശ്നങ്ങൾ സ്ഥാനം പിടിക്കുകയും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ആധുനിക രാഷ്ട്രമീമാംസയിലെ സജീവ പ്രശ്നമായി തീരുകയും മുസ്ലിം വേൾഡ് ലീഗ് തുടങ്ങിയ ആഗോള സംഘടനകൾക്ക് കീഴിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗ സെല്ലുകൾ രൂപം കൊള്ളുകയും ലോകത്തെവിടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ അസ്തിത്വം ചർച്ചാവിഷയമായിത്തീരുകയും ബാബരി മസ്ജിദ് പ്രശ്നത്തോടെ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിൻ്റെ സാംസ്കാരിക അസ്തിത്വം ലോകമാകെ ചർച്ചയ്ക്ക് വിധേയമായിത്തീരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളുടെയും വാദഗതിയുടെ അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബി ജെ പി വരെ ന്യൂനപക്ഷ സെല്ലിന് രൂപം കൊടുക്കുകയും ഇസ്ലാമിക രാഷ്ട്ര സൈദ്ധാന്തികതയുടെ പേരിൽ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ വിമർശിച്ചവർ ന്യൂനപക്ഷ പ്രശ്നങ്ങളെക്കുറിച്ച് ഏറ്റവും ഉച്ചത്തിൽ സംസാരിച്ചു തുടങ്ങുകയും ചെയ്തപ്പോൾ സത്യത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജിന്നയും അതിനുശേഷം മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ഉയർത്തിയ ന്യൂനപക്ഷ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചതായി എനിക്ക് തോന്നുന്നു. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് രാഷ്ട്രീയ നേതൃത്വം നൽകിയവരിൽ സലഫി ചിന്താഗതിയുള്ള നിരവധി ആളുകളുണ്ടായിട്ടുണ്ട്. അവരുടെ പേരുകൾ വിസ്മരിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം രചിക്കാനാവില്ല. പട്ടിക വളരെ നീണ്ടതാണ്. പ്രമുഖരായ ചില വ്യക്തികളെക്കുറിച്ച് മാത്രമാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. മുസ്ലിം കേരളത്തിൻ്റെ നവോത്ഥാന നായകരിൽ പ്രമുഖനായ വക്കമൂലവി ഒരു മതപണ്ഡിതനും ഗ്രന്ഥകാരനും എന്നതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശാഭിമാനി നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് നൽകിയ വിലപ്പെട്ട സംഭാവന ചരിത്രത്തിനൊരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതാണ്. രാമകൃഷ്ണപിള്ള എന്ന ധീരനായ പത്രാധിപരുണ്ടായത് വക്കം മൗലവിയെപ്പോലെ അതിനേക്കാൾ ധീരനായ ഒരു പത്ര ഉടമ ഉണ്ടായപ്പോഴായിരുന്നു എന്ന വസ്തുത നിർഭാഗ്യവശാൽ പലരും വിസ്മരിച്ചു പോകുന്നു. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ജീവരക്തത്തിൻ്റെ ഉശിരും ചുണയും ചൂടും പകർന്ന ജനനായകനായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഉറച്ച ദേശീയവാദിയും അടിയുറച്ച മുസ്ലിമും ആയിരുന്നു അദ്ദേഹം. മലബാറിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയത് അബ്ദുറഹ്മാനായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രമെഴുതിയ ഹിന്ദു ദേശീയ പ്രവർത്തകർ പോലും സമ്മതിച്ചതാണ്. മദ്രാസി നിയമസഭയിലെ കോൺഗ്രസ് അംഗം, ഖിലാഫത്ത് പ്രക്ഷോഭ നായകൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം ശോഭിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അൾത്താരയിൽ ആഹുതി ചെയ്യപ്പെട്ട രണ്ട് പത്രങ്ങളാണ് മലയാളത്തിലുള്ളത്. രണ്ടും മുസ്ലിം പത്രങ്ങൾ. വക്കം മൗലവിയുടെ സ്വദേശാഭിമാനിയും അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അൽ അമീനും. മറ്റു പല പത്രങ്ങളും വിട്ടുവീഴ്ചയിലൂടെ നിലനിൽപ്പിന് ശ്രമിച്ചപ്പോൾ മേധാവിത്വത്തോട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ പത്രങ്ങളാണ് ഇത് രണ്ടും. അബ്ദുറഹ്മാൻ സാഹിബ് പ്രസിഡന്റായ കെ പി സി സിയുടെ സെക്രട്ടറി ഇ എം എസ് ആയിരുന്നു.
3: മാഷാ അല്ലാ, ദീനീ നായകത്വം വഹിക്കുന്ന ഒരു മതപണ്ഡിതനെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ മേഖലകളിൽ എത്രത്തോളം പ്രശോഭിക്കാൻ കഴിയുമെന്നതിൻ്റെ ആകത്തുകയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനിയും എത്രയോ മൗലവിയെക്കുറിച്ച് ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് കേൾക്കാനുണ്ട്. എല്ലാം ഒരാവർത്തി വായിക്കുമ്പോഴോ ഒരാവർത്തി കേൾക്കുമ്പോഴോ തീരുന്നതല്ലോ. ചരിത്രം അങ്ങനെയാണ്. അതിൻ്റെ പല പ്രധാന മേഖലകൾ മാത്രമേ നമുക്ക് എഴുത്തിലൂടെയും വായനയിലൂടെയും കേൾവിയിലൂടെയും സാധ്യമാവുകയുള്ളൂ. അതിനുമപ്പുറം എന്തെല്ലാമോ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ചെയ്തു വെച്ച നന്മകൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ അവശേഷിക്കുന്നുണ്ട്. അവരോടൊപ്പം മണ്ണടിഞ്ഞു പോകാത്ത അത്തരം ഓർമ്മകളുടെ ചില ചിന്തുകൾ മാത്രമാണ് നമ്മുടെ കാതുകളിലേക്ക് ഇപ്പോൾ നാം ആവാഹിച്ചത്. അതെ, സലഫി പ്രസ്ഥാനവും കെ എം മൗലവിയും മുസ്ലിം രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവനകളെ ഇനിയും നമുക്ക് കേൾക്കാനുണ്ട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ. മുസ്ലിം കൈരളിയിൽ ധർമ്മവിപ്ലവം നിർവഹിച്ച പ്രസ്ഥാനം, കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഇന്നലകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ലേഖനത്തിന് ശബ്ദം നൽകിയത് നസ്രുല്ല സ്വലാഹി, ഒപ്പം സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബിസ്മില്ല, അൽഹംദുലില്ല. ചിരി മാനസികാരോഗ്യത്തെ എങ്ങനെ സഹായിക്കുന്നു? പുഞ്ചിരി സ്വതക്കയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചിരിക്കുമ്പോൾ അത് സന്തോഷം വർദ്ധിപ്പിക്കുന്ന ഹോർമോണുകൾ പുറത്തുവിടും. ചിരിക്കുമ്പോൾ തലച്ചോറ്, എൻഡോർഫിനുകൾ, ഡോപ്പമീൻ, സെറാട്ടോണിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് സന്തോഷം നൽകുകയും വേദന കുറയ്ക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ചിരി സഹായിക്കും. സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ ഹോർമോണുകളുടെ അളവ് കൂടും. ചിരി ഈ ഹോർമോണുകളുടെ ഉൽപ്പാദനം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം എന്നിവ ശാന്തമാക്കുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. മറ്റൊരു ഗുണം, വിഷാദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ ചിരി സഹായിക്കും. ചിരിയിലൂടെ പുറത്തു വരുന്ന നാഡീരസങ്ങൾ വിഷാദത്തെയും ഉത്കണ്ഠയെയും നേരിടാൻ സഹായിക്കുന്നു. മറ്റൊരു ഗുണമായി കൊണ്ട് പറയാവുന്നതാണ്, മറ്റുള്ളവരുമായിട്ടുള്ളൊരു ബന്ധം മെച്ചപ്പെടുത്താൻ ചിരി സഹായിക്കുന്നു. ഒരു സാമൂഹിക ബന്ധമാണ്. മറ്റുള്ളവരുമായി ചേർന്ന് ചിരിക്കുന്നത് പരസ്പരം അടുപ്പം കൂട്ടാനും നല്ല സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ ഈ ചിരി സഹായിക്കും. പിന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചിരി ഒരു സഹായകമാണ്. സമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെയും നല്ല മാനസികാവസ്ഥ നൽകുന്നതിലൂടെയും ചിരി ശരീരത്തിൻ്റെ സ്വാഭാവികമായൊരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മാനസികാവസ്ഥയും ശാരീരിക ആരോഗ്യത്തെയും മെച്ചപ്പെടുത്താൻ ചിരിക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുഞ്ചിരി ശീലമാക്കുക, നല്ല രീതിയിൽ മറ്റുള്ളവരുമായി ഇടപഴകുകയും അങ്ങനെ നല്ല ഒരു രീതിയിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നതിന് പകരം അവരോട് സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയും പെരുമാറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും വളരെ നല്ല ഒരു മാറ്റമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മാനസികാരോഗ്യത്തിനുള്ള ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ഒരു ടോണിക്കായി നമുക്ക് ചിരിയെ കൊണ്ടുവരാം. അത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ചിരി മാനസികാരോഗ്യത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് ഡോക്ടർ സ്വാദിക് തിരൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദഅൂനി ഉനാജി മൗലൻജലി.
4: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു കവർ സ്റ്റോറി. കേരളം ജയിക്കണം, വർഗീയത തുലയണം എന്ന വിഷയത്തിൽ സുഫിയാൻ അബ്ദുസലാം രചിച്ച രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: കേരളം ജയിക്കണം, വർഗീയത തുലയണം. എഴുത്ത് സുഫിയാൻ അബ്ദുസലാം. April 9 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഏകദേശം ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷം പുറത്തുവന്നിരിക്കുകയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു ജനാധിപത്യ മുന്നണി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. 99 അംഗങ്ങളുണ്ടായിരുന്ന അവർക്ക് ഇപ്പോൾ ലഭിച്ചത് കേവലം 35 മാത്രമാണ്. 102 സീറ്റുകളാണ് ഐക്യ ജനാധിപത്യ മുന്നണി നേടിയത്. കേരള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം സീറ്റുകൾ ഒരു മുന്നണി നേടുന്നത്. അതോടൊപ്പം കേരളത്തിനൊട്ടും പരിചിതമല്ലാത്ത വിധത്തിൽ ഹിന്ദുത്വവർഗീയ പാർട്ടിയായ BJP 3 സീറ്റുകൾ നേടിയതും ഏവരെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് തോറ്റു? 10 വർഷം തുടർഭരണം നടത്തിവന്ന CPM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കനത്ത പരാജയം സംഭവിച്ചതെന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. കേരളത്തിൽ മുന്നണികൾ മാറി മാറി ഭരിച്ച ചരിത്രമാണുള്ളത്. എന്നാൽ മുന്നണികൾ മാറുമ്പോൾ കേവല ഭൂരിപക്ഷത്തിൽ നിന്നും ഏതാനും സീറ്റുകൾ മാത്രമാണ് കൂടുതലായി ജയിക്കുന്ന മുന്നണിക്ക് ലഭിക്കാറുള്ളത്. വർഗീയതയോടുള്ള മൃദുഭാവം, അഹന്തയും അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ സമീപനങ്ങൾ, അഴിമതിയോടുള്ള അയഞ്ഞ നിലപാട്, ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള കാർക്കശ്യം, അവകാശ സമരങ്ങളോടുള്ള അടിച്ചമർത്തൽ മനോഭാവം, മതനിരാസ ലിബറൽ ആശയങ്ങളെ അടിച്ചേൽപ്പിക്കാനുള്ള കുൽസിത ശ്രമങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങളാണ് ഇടതുമുന്നണിയുടെ തകർച്ചയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള കാരണങ്ങളെക്കുറിച്ചൊന്നും യഥാവിധി പഠനം നടത്താതെ തങ്ങൾക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ലെന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനാണ് മുന്നണി നേതാക്കൾ ഇപ്പോഴും ശ്രമിക്കുന്നത് എന്നത് ഖേദകരമാണ്. തികച്ചും ഉദാസീനവും അരാഷ്ട്രീയവുമായ നിലപാടാണ് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് തുടങ്ങിയ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് മുതിർന്ന നേതാക്കളിൽ നിന്നും വന്നിട്ടുള്ളത്. ജനങ്ങളെ വെല്ലുവിളിക്കരുത്. ഏതൊരു സർക്കാരും കുറേ ശരികൾ ചെയ്തു കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ സർക്കാരിൻ്റെയും അടിസ്ഥാനപരമായ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതാണത്. എന്നാൽ തങ്ങൾ ചെയ്യുന്നതെന്തും ജനങ്ങൾക്കുള്ള തങ്ങളുടെ ഔദാര്യമായിട്ടാണ് ഇടതുമുന്നണി അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എതിരായി വന്നപ്പോൾ പെൻഷനും ആനുകൂല്യങ്ങളും വാങ്ങി ശാപ്പാടും കഴിച്ച് തങ്ങൾക്കെതിരെ വോട്ട് ചെയ്തത് നന്ദികേടാണ് എന്ന് മുന്നണിയുടെ ഒരു പ്രമുഖ നേതാവ് പ്രസ്താവിച്ചത് ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിയതിൻ്റെ മകുടോദാഹരണമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പൗരന്റെ ജീവിക്കാനുള്ള അവകാശം, ഭക്ഷണം, പാർപ്പിടം തുടങ്ങി ഓരോ വ്യക്തിക്കും ലഭിക്കേണ്ട അവകാശങ്ങൾ തുടങ്ങിയവയൊന്നും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളല്ല, മറിച്ച് സർക്കാർ ചെയ്തു കൊടുക്കേണ്ട കടമകളാണത്. കടമ നിർവഹിക്കുന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട്. എന്നാൽ തങ്ങളുടെ തിണ്ണ നിരങ്ങുന്നവർക്കെന്തെങ്കിലുമൊക്കെ എറിഞ്ഞുകൊടുക്കുന്ന പഴയ ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥിതിയിലെ ജന്മിമാരെപ്പോലെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരള സർക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഏകാധിപത്യ പ്രവണത, ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകൃതമായിട്ടുള്ളതും മറ്റൊരാളെയും പരിഗണിക്കാത്തതുമായ രാഷ്ട്രീയം ഫാഷിസത്തിന് തുല്യമാണ്. പിണറായി സർക്കാരിൻ്റെ മുഖമുദ്രയായി പ്രധാനമായും വിമർശകർ ഉന്നയിച്ചിരുന്നത് പിണറായി എന്ന ബിംബത്തിലേക്ക് പാർട്ടിയെയും സർക്കാരിനെയും ഒതുക്കിക്കെട്ടി എന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കൂടെ പ്രവർത്തിച്ചിരുന്ന മന്ത്രിമാരുടെ പോലും മുഖങ്ങൾക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള മണ്ഡലങ്ങളിലുടനീളം മുഖ്യമന്ത്രിയുടെ തലയും ഫിഗറുമല്ലാതെ മറ്റൊരു മുഖവും കണ്ടില്ല എന്നത് എത്രമാത്രം ഏകാധിപത്യപരമായ സമീപനമാണ് സ്വീകരിക്കപ്പെട്ടിരുന്നത് എന്നത് വ്യക്തമാണ്. ഒരു ടീം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കേണ്ടിയിരുന്ന മന്ത്രിസഭയും സർക്കാരും ഒരു രാജ്യസഭയുടെ അവസ്ഥയിലേക്ക് മാറി. മന്ത്രിസഭ ഒരു രാജ്യസഭയുടെ അവസ്ഥയിലേക്ക് മാറി. മന്ത്രിസഭ ചേർന്ന് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളിൽ പോലും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന അവസ്ഥയിലേക്ക് മാറി. ന്യൂനപക്ഷങ്ങളെ ആശങ്കയിലാക്കുന്ന തരത്തിൽ PM ശ്രീ പോലുള്ള പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചത് മന്ത്രിസഭയോ ബന്ധപ്പെട്ട മന്ത്രിയെപ്പോലും അറിയാതെയായിരുന്നു എന്നത് എത്രമാത്രം ഞെട്ടിപ്പിക്കുന്നതാണ്. വർഗീയതയെ പേറി നടക്കരുത്. കേരളത്തിൽ വർഗീയത ഇത്രമാത്രം കൊടിയുയർത്തി പാറിപ്പറന്ന കാലം വേറെ ഉണ്ടായിട്ടില്ല. ന്യൂനപക്ഷമെന്ന് ഭൂരിപക്ഷമെന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നീതി നടപ്പാക്കുക എന്നതാണ് ഒരു സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും കടമ. ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാൻ ഭൂരിപക്ഷത്തെയോ ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടാൻ ന്യൂനപക്ഷത്തെയോ എതിർപക്ഷത്ത് നിർത്തുന്ന സമീപനം സംസ്ഥാനത്തിന്റെ സാമൂഹിക ഘടനയിൽ എത്രമാത്രം വിള്ളലുകൾ ഉണ്ടാക്കുമെന്ന ബോധം സർക്കാരുകൾക്കുണ്ടാകണം. മുസ്ലിം സമുദായത്തെയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെയും മുസ്ലിം സംഘടനകളെയും നേതാക്കളെയുമെല്ലാം വർഗീയത പറഞ്ഞ് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെപ്പോലെയുള്ളവർക്കെതിരെ ചെറുവിരൽ അനക്കാൻ സാധിക്കാതിരുന്നതിന്റെ പിന്നിൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കൽ അല്ലാതെ മറ്റെന്താണുണ്ടായിരുന്നത്? വെള്ളാപ്പള്ളിയെ ശ്രീനാരായണ ഗുരുവിനോട് ഉപമിച്ചുകൊണ്ട് ഗുരുനിന്ദ നടത്തിയ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശ്രീനാരായണീയരുടെ കൂടെ പ്രതിഷേധമാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഹൈന്ദവ ജനതയുടെ മതേതര നിലപാട്. കേരളത്തിലെ ഹൈന്ദവ ഭൂരിപക്ഷത്തെ വർഗീയത കൊണ്ട് കൂട്ടിപ്പിടിക്കാമെന്ന് വിചാരിച്ചവർക്കുള്ള ശക്തമായ താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പ്. മതനിരപേക്ഷതയെയും മതസൗഹാർദ്ദത്തെയും ഉയർത്തിപ്പിടിച്ച പാരമ്പര്യമുള്ള കേരളത്തിലെ ഹൈന്ദവ ജനത സർക്കാർ ഉയർത്തിപ്പിടിച്ച ഹൈന്ദവ പ്രീണനത്തെ അറപ്പോടും വെറുപ്പോടുമാണ് കണ്ടത്. രാജ്യത്ത് ബി ജെ പിയും സംഘപരിവാർ സംഘടനയും ഉയർത്തിപ്പിടിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളെ നെഞ്ചോട് ചേർത്തുപിടിച്ച പാരമ്പര്യമാണ് കേരളത്തിലെ ഭൂരിപക്ഷം ഹൈന്ദവ കുടുംബങ്ങൾക്കുമുള്ളത്. അവർക്കിടയിൽ മുസ്ലിം വിരുദ്ധ മനോഭാവം സൃഷ്ടിച്ച് അതിലൂടെ വോട്ട് നേടി വീണ്ടും അധികാരത്തിലെത്താമെന്ന് വിചാരിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. സർക്കാരിന്റെ ദുഷ്ടലാക്ക് മനസ്സിലാക്കിയ അവരുടെ മറുപടി കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. കാര്യം തിരിച്ചറിഞ്ഞ ക്രൈസ്തവ സമൂഹം. ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കിടയിൽ സംഘപരിവാർ സൃഷ്ടിച്ച മുസ്ലിം ഭീതിയെയും ഈ തെരഞ്ഞെടുപ്പ് മറികടന്നു. മധ്യകേരളത്തിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ആട്ടിൻതോലണിന്ന ചെന്നായയെപ്പോലെ കടന്നുവന്ന ബി ജെ പിക്ക് ക്രിസ്ത്യൻ ന്യൂനപക്ഷം കൃത്യമായ മറുപടി നൽകി. മതേതര മുഖത്തോടെ രാഷ്ട്രീയത്തിൽ ആവിർഭാവം നടത്തിയ 2020 ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ബി ജെ പിയുടെ ആലയിൽ എത്തിക്കാൻ ശ്രമിച്ചത് വലിയ ഭീതിയോടെയാണ് കേരളം കണ്ടിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ NDAയുടെ ഭാഗമായ അവർക്കും കേരളത്തിലെ മതേതര ക്രൈസ്തവ സമൂഹം കൃത്യമായ മറുപടി നൽകി. ക്രൈസ്തവ സഭകൾക്കുള്ളിൽ PC ജോർജും മകൻ ഷോണും കിണഞ്ഞു ശ്രമിച്ചു നോക്കിയെങ്കിലും അവരുടെ ഉദ്ദേശത്തെ തിരിച്ചറിയാൻ സഭകൾക്കും കുഞ്ഞാടുകൾക്കും സാധിച്ചു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയും കന്യാസ്ത്രീകൾക്കെതിരെയും സംഘപരിവാർ നടത്തിയ സമാനതകളില്ലാത്ത ക്രൂരതകളെ തിരിച്ചറിഞ്ഞ അവർ BJPയെ അകറ്റി നിർത്തി. ക്രൈസ്തവ മേഖലകളിൽ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തുക എന്ന BJPയുടെ മോഹം വർഗീയതയെ കുഴിച്ചുമൂടാൻ ഈ തെരഞ്ഞെടുപ്പിന് സാധിച്ചുവെന്നത് വിലയിരുത്തുമ്പോൾ തന്നെയും കേരളത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന വിധം 3 സംഘപരിവാറുകാർ നിയമസഭയിൽ ഇടം പിടിച്ചിരിക്കുന്നു. വിജയിച്ച 3 ഇടങ്ങളിലും നേരിയ ഭൂരിപക്ഷമാണ് അവർക്ക് ലഭിച്ചതെങ്കിലും 3 അക്കം ആശങ്കപ്പെടുത്തുന്നതാണ്. 3 ഇടങ്ങളിലെയും അവരുടെ വിജയം മതനിരപേക്ഷ കക്ഷികളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ജാഗ്രതക്കുറവ് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ച നേമം മണ്ഡലം നേരത്തെ 2016 ഒ രാജഗോപാൽ വിജയിച്ച മണ്ഡലമാണെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചില്ലായിരുന്നുവെങ്കിൽ അവർക്കവിടെ വിജയിക്കാൻ സാധിക്കുമായിരുന്നില്ല. 2001 മുതൽ 2011 വരെ കോൺഗ്രസ് കൈപ്പിടിയിലൊതുക്കിയിരുന്ന മണ്ഡലം അവരുടെ ജാഗ്രതക്കുറവ് കൊണ്ടു മാത്രമാണ് BJPയുടെ കരങ്ങളിൽ എത്തിപ്പെട്ടത്. മതനിരപേക്ഷ കക്ഷികളിൽ ഏതെങ്കിലും ഒന്ന് വിജയിക്കട്ടെ എന്ന നിലയ്ക്കുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ വലിയ പരാജയമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. കഴക്കൂട്ടം നേരത്തെ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ്. പക്ഷെ പലതവണ ശ്രമിച്ചിട്ടും അവിടെ വിജയിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന ഭൂരിപക്ഷം നേടി അവർ ജയിച്ചു കയറിയിരിക്കുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പേരിൽ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിൽക്കെ അതേ വ്യക്തിയെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയില്ല. ചാത്തന്നൂരിലെ പാഠം. ചാത്തന്നൂരിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 54,170 വോട്ടുകൾ ഇടതുമുന്നണി നേടിയപ്പോൾ 37,075 വോട്ടുകൾ മാത്രമാണ് 3 സ്ഥാനത്തെത്തിയ BJPക്കുണ്ടായിരുന്നത്. 42,000 വോട്ടുകൾ UDF നേടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇടതുമുന്നണി 47,525 വോട്ടും UDF 35,276 വോട്ടുമാണ് നേടിയിരിക്കുന്നത് എന്ന കാര്യം എല്ലാ മുന്നണികളും പരിശോധിക്കുന്നതായിരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 17,201 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ഇടതുമുന്നണിക്കുണ്ടായിരുന്നത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15,571 വോട്ടിന്റെ ഭൂരിപക്ഷം UDF ഇവിടെ നേടിയിട്ടുണ്ട്. 4 മാസം മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 11,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇടതുമുന്നണി നേടിയത്. ഇങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ 4,398 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP വിജയിച്ചത് എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത UDFനും LDFനും ഒരുപോലെയുണ്ട്. വീതം വെപ്പുകളും ഡീലുകളും ആരോപണങ്ങളുമായി മാത്രം നിലനിന്നാൽ പോരാ, മറിച്ച് കൃത്യമായ പ്രതിവിധികൾ കണ്ടെത്തി അതിനെ പ്രതിരോധിക്കുകയും വേണം. ബംഗാൾ പാഠമാവട്ടെ. BJP കേവലം 3 സീറ്റല്ലേ നേടിയിട്ടുള്ളൂ എന്ന ആശ്വാസത്തിൽ നിൽക്കുന്നത് ഭൂഷണമല്ല. 2016 തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ 3 സീറ്റ് നേടിക്കൊണ്ടാണ് BJP അവിടെ അക്കൗണ്ട് തുറന്നത്. എന്നാൽ 2021 അത് 77 വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. 2026 അത് 206 സീറ്റാക്കി 3-2 ഉയർത്താൻ BJPക്ക് സാധിച്ചുവെങ്കിൽ കേരളത്തിലെ അവരുടെ 3 സീറ്റിനെക്കുറിച്ച് പഠിക്കുകയും വരും നാളുകളിലെ അവരുടെ മുന്നേറ്റത്തെ പ്രതിരോധിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കേരളം BJPക്ക് അസാധ്യം എന്ന ധാരണ പിഴുതെറിയപ്പെടും. ഇടതുമുന്നണി നിലനിൽക്കണം. ഇടതുമുന്നണി തകരാൻ പാടില്ല. കേരളത്തിലെ നിലവിലുള്ള ഏതെങ്കിലും ഒരു മുന്നണിയുടെ സമ്പൂർണ്ണ തകർച്ച വർഗീയ വിധ്വംസക വിഭാഗങ്ങൾക്ക് തലപൊക്കാനുള്ള അവസരം സൃഷ്ടിക്കും. ഭൂരിപക്ഷ വർഗീയതയുടെ വക്താക്കളായ BJP കേരളത്തിലെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ തകർച്ച പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവരുടെ ഉജ്ജീവനം സാധ്യമാകണമെങ്കിൽ മുന്നണികൾ തകരണം. അതുകൊണ്ടുതന്നെ ഇടതുമുന്നണി തെറ്റുകൾ തിരുത്തി കേരള രാഷ്ട്രീയത്തിൽ പക്വമായ ഇടപെടലോടെ സജീവമായി നിലനിൽക്കണം. സാമ്പ്രദായികമായ പ്രതിപക്ഷ സമരങ്ങളെക്കാൾ സ്ഥാനം സംസ്ഥാനം നേരിടുന്ന കടുത്ത പ്രതിസന്ധികളിൽ പുതിയ സർക്കാരുമായി യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം. ക്രിയാത്മക പ്രതിപക്ഷമായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് അവർ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടണം. അരാഷ്ട്രീയത സംസ്ഥാനത്ത് വർഗീയ സംഘടനകൾക്ക് ആക്കം കൂട്ടും. UDF ജനഹിതമനുസരിക്കണം. സംസ്ഥാനത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് UDF അധികാരത്തിൽ വന്നിട്ടുള്ളത്. ജനം നൽകിയ അധികാരമാണിത്. സംസ്ഥാനത്തെ സത്യസന്ധമായും നീതിയുക്തമായും പക്ഷപാതമില്ലാതെയും ഭരിക്കുന്നതിനു വേണ്ടിയാണ് ജനങ്ങൾ ഈ അധികാരം അവർക്ക് നൽകിയത്. ഇടതുപക്ഷ സർക്കാരിനുണ്ടായിരുന്ന മേൽപ്പറഞ്ഞ നിരവധി അപജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ UDF സർക്കാരും തയ്യാറാകണം. UDF അധികാരത്തിൽ വരുമ്പോൾ പൊതുവിലുണ്ടാകുന്ന പ്രശ്നം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കുകളും താൻ പോരുമുകയുമാണ്. ആരായിരിക്കും UDFന്റെ മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ചുള്ള പരസ്യമായ ചർച്ചകൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ജനങ്ങളാണ് അധികാരം നൽകിയത് എന്ന തിരിച്ചറിവ് UDFന് നഷ്ടപ്പെട്ടുകൂടാ. വികസനം, ധനസ്ഥിതിയുടെ കെട്ടുറപ്പ്, ആഭ്യന്തര സുരക്ഷിതത്വം, വിദ്യാഭ്യാസ വികാസത്തിന് കൃത്യമായ കാഴ്ചപ്പാട്, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള കണിശ്ചത തുടങ്ങിയ സർക്കാർ പ്രതിബദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഉദാസീനതകളില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. വിജയം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയല്ല. UDF നേടിയ തിളക്കമാർന്ന വിജയത്തെ ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെയോ ന്യൂനപക്ഷ സമുദായങ്ങളുടെയോ വിജയമായി കാണുന്നവരുണ്ട്. അതൊട്ടും ശരിയല്ല. ഇത് കേരള ജനത ഒറ്റക്കെട്ടായി കൈകോർത്തുപിടിച്ച വിജയമാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളും മതവിശ്വാസങ്ങളും മതബോധമില്ലാത്തവരും ഇടതു രാഷ്ട്രീയത്തെ നെഞ്ചേറ്റിയവരുമെല്ലാം ഒരുമിച്ച് നേടിയ വിജയമാണ്. ഭൂരിപക്ഷ വർഗീയതയോട് സന്ധി ചേരില്ലെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും ന്യൂനപക്ഷ വർഗീയതയോടും രാജിയാകില്ലെന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവവും കാണിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പല അഭിമുഖങ്ങളിലും ആവർത്തിച്ചു പറഞ്ഞ പോലെ, ഞാനും മുഖ്യമന്ത്രിയുമെല്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകും. ഞങ്ങൾ പോയാലും ഈ നാട് നിലനിൽക്കേണ്ടതുണ്ട്. ജനങ്ങൾ മതത്തിന്റെ പേരിൽ പരസ്പരം കഴുത്തറക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവാൻ പാടില്ല എന്ന ബോധം കേരളീയ സമൂഹത്തിന് പകർന്നു നൽകുന്ന തരത്തിലുള്ള സഹിഷ്ണുതയുടെ ഉന്നത മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ പുതിയ UDF സർക്കാരിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.
0: മാഷാല്ലാ, ആനുകാലിക വിഷയങ്ങളിൽ വഴികാണിക്കുന്ന ഒരു രചനയായിരുന്നു ഇന്ന് നാം കവർ സ്റ്റോറിയിലൂടെ കേട്ടത്. കേരളം ജയിക്കണം, വർഗീയത തുലയണം എന്ന വിഷയത്തിൽ രചന നിർവഹിച്ച് സുഫിയൻ അബ്ദുസ്സലാം, ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
4: സൂഫിസം എന്ന സങ്കരമതം. നമ്മോടൊപ്പം ചേരുന്നത് നാസർ സുലാഹി.
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഇസ്ലാമിക പാതയിൽ നിന്ന് എത്രയോ ഘാതം പിന്നോട്ടു പോയ ഒരു ചിന്താപ്രസ്ഥാനമാണ് സൂഫിസം. ഭക്തിയുടെ മേലങ്കി ധരിച്ചിട്ടുള്ള അതിന്റെ അകവും പുറവും ഇസ്ലാമിക ആദർശങ്ങൾക്ക് വിരുദ്ധമാണ്. ഇസ്ലാം വിലക്കിയ അബദ്ധ ചിന്താഗതികളെ അതിന്റെ തന്നെ മേൽവിലാസത്തിൽ അവതരിപ്പിക്കുന്ന വിരോധാഭാസമാണ് സൂഫിസം. പരിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലോ സൂഫിസം എന്നൊരു പദം തന്നെ പ്രയോഗിച്ചിട്ടില്ല. സൂഫിസമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ സ്വഹാബത്തിനിടയിലും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സൂഫിസം എന്ന പദവും അത് പ്രതിനിധീകരിക്കുന്ന ആശയവും പ്രസ്ഥാനവുമെല്ലാം തന്നെ പിൽക്കാലത്തുണ്ടായതാണ്. രണ്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലും മൂന്നാം നൂറ്റാണ്ടിൽ പരക്കെയും ചിലരുടെ പ്രയോഗങ്ങളിൽ പ്രസ്തുത പദം ജന്മം കൊള്ളുകയും അനന്തര നൂറ്റാണ്ടുകളിൽ അതിനു പ്രചാരം സിദ്ധിക്കുകയും ചെയ്തു. താബികളിൽപ്പെട്ട ഹസനൽ ബസറി ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് ജനിച്ചത്. ശ്രേഷ്ഠനും ഭക്തനുമായ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വധത്തിനു ശേഷം അദ്ദേഹം ബസ്രയിൽ താമസമാക്കി. മതപാണ്ഡിത്യം, ആരാധന, ഭൗതിക സുഖങ്ങളിലുള്ള വിരക്തി, അതായത് സുഹൃദ്, സൂക്ഷ്മത, വർ എന്നീ കാര്യങ്ങളിൽ പ്രസിദ്ധനായിരുന്നു അദ്ദേഹം. താബിയുകളിലും താബിയുത്താബിയുകളിലും പെട്ട ധാരാളം പേർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായും ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഗുരുവിനെ പിൻപറ്റി കൂടുതൽ ഭക്തരും ആരാധനാ തൽപരരുമായി. അങ്ങനെ മറ്റു മുസ്ലിം നാടുകളെ അപേക്ഷിച്ച് ബസ്രയിൽ പൊതുവെ ഭൗതിക കാര്യങ്ങളിലുള്ള വിരക്തിയും ദൈവഭയവും ആരാധനകളും കൂടുതൽ പ്രചരിക്കുകയും ക്രമേണ അത് അതിരു കവിഞ്ഞു തുടങ്ങുകയും ചെയ്തു. അങ്ങനെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അവർ ബഹുദൂരം സഞ്ചരിച്ചു. അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പാണ് അവരുടെ കൈകളിലുള്ളത്. സർവമത സത്യവാദം എഴുന്നള്ളിക്കുന്ന ഷേഖന്മാരുമുണ്ട്. മുഹ്ദീൻ ബിൻ അറബിയുടെ ഒരു പദ്യശകലത്തിന്റെ അർത്ഥമിങ്ങനെ: എന്റെ ഹൃദയം എല്ലാ രൂപങ്ങളും സ്വീകരിക്കുന്നതാണ്. മാൻപേടകളുടെ മേച്ചിൽപ്പുറങ്ങളും സന്യാസിയുടെ ആശ്രമവും ബിംബാലയവും പ്രദക്ഷിണം ചെയ്യപ്പെടുന്ന കഴബയും തോറയുടെ ഫലകങ്ങളും ഖുർആനിന്റെ ഏടുകളുമെല്ലാം. ഞാൻ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു. സ്നേഹമാണ് എന്റെ ഈമാനും മതവും. മൗലവി തരീഖത്തിന്റെ ഉടമയായ റൂമിയുടെ വാചകം പ്രസിദ്ധമാണ്: ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ, ഐ ആം നോട്ട് എ സൊറാസ്ട്രിയ, ഐ ആം നോട്ട് എ മുസ്ലിം. ഞാനൊരു ക്രിസ്ത്യാനിയല്ല, ഞാൻ സൊറാസ്ട്രിയനുമല്ല, ഞാൻ മുസ്ലിമല്ല. ചുരുക്കത്തിൽ സർവമത സത്യവാദം സൂഫിസത്തിൽ നമുക്ക് ദർശിക്കാം. മുസ്ലിങ്ങളിൽ സൂഫിസത്തെ കടത്തിക്കൂട്ടാൻ ബാഹ്യശക്തികളും ആന്തരിക ശക്തികളും ശ്രമിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ സൂഫികളായാൽ സർക്കാരുദ്യോഗവും ദുനിയാവും തങ്ങൾക്ക് സ്വന്തമാക്കാമെന്ന് കരുതുന്നവരാണ് ബാഹ്യശക്തികൾ. മുസ്ലിങ്ങളെ ചൂഷണം ചെയ്ത് സ്വന്തം കാര്യം ഗംഭീരമാക്കാമെന്ന് കരുതുന്ന പുരോഹിതന്മാരാണ് ആന്തരിക ശക്തികൾ. ഷിയാചിന്തകൾ മുസ്ലിങ്ങളിൽ വ്യാപിപ്പിക്കണമെന്നു കരുതുന്നവരും ഇവരുടെ പിന്നിലുണ്ട്. ഖുർആനും സുന്നത്തും നൽകുന്ന വിശ്വാസങ്ങളും ആദർശങ്ങളും അനുഷ്ഠാനങ്ങളും അവർക്ക് പുച്ഛമാണ്. അവർക്ക് ഉത്സാരങ്ങളും നവീന ആശയങ്ങളും ആരാധനകളും ദിക്കറുകളും അവർ പുതുതായി ഉണ്ടാക്കി. എല്ലാറ്റിനും അവർക്കൊരു നിഗൂഢതയുണ്ട്. ഇറാന്, ഇറാഖ്, ഇന്ത്യ, ഈജിപ്ത്, റോം, ഗ്രീസ് പോലുള്ള രാഷ്ട്രങ്ങളിലെ പൗരാണിക ദാർശനികന്മാരിൽ നിന്നും പലതും അവർ ഉൾക്കൊള്ളുകയും മേമ്പൊടിയായി കുറച്ച് ഇസ്ലാം മതവും ചേർത്തു. അബ്ദുല്ലാഹി ബിൻ സബയിന്റെ സിഇ ചിന്താഗതിയും ഇതിലുണ്ട്. സൂഫിസം ഒരു മിശ്രിത മതമാണ്. ജൂതന്മാരും ക്രൈസ്തവരും ഹിന്ദുബുദ്ധ ജൈന ദർശനങ്ങളും ആദിശങ്കരനും രാമാനുജനും ഇബിനു സബവുമൊക്കെ അവകാശവാദം ഉന്നയിക്കുന്ന രൂപത്തിലുള്ള മിശ്രിത മതം. ഇബിനു അറബിയും അബ്ദുൽ കരീം ജിയലിയും അബു യസീദുൽ ബിസ്താമിയും ജലാലുദ്ദീൻ റൂമി തുടങ്ങിയ സൂഫികളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമുക്കിത് ബോധ്യപ്പെടും. സൂഫി എന്ന നാമത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ധാരാളം അഭിപ്രായങ്ങളുണ്ട്. ഖുർആനും സുന്നത്തിലും അങ്ങനെ പ്രയോഗിച്ചതായി കാണുന്നില്ല. സ്വഹാബത്തിന്റെ കാലത്തും ഭാഷയിൽ പ്രയോഗിച്ചിട്ടില്ല. ജ്ഞാനം എന്നർത്ഥം വരുന്ന സോഫി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എന്ന വാദവും കമ്പിളി എന്നർത്ഥം വരുന്ന സോഫു എന്ന പദത്തിൽ നിന്നാണ് എന്നും പറയപ്പെടുന്നു. അഹ്ലുസുഫയിലേക്കും അള്ളാഹുവിന്റെ മുമ്പിലെ ആദ്യത്തിലെ സോഫിലേക്കും ബന്ധപ്പെടുത്തി ചിലർ പറയാറുണ്ട്. വ്യാകരണ നിയമമനുസരിച്ച് അത് തെറ്റാണ്. ഇബ്നു തൈമിയ റഹ്മഹുള്ള അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സംസ്കൃത പണ്ഡിതനായ ഡോക്ടർ എൻ വി പി ഉണ്ണിത്തിരി എഴുതുന്നു: ഗുരുഭക്തിയിലൂടെ ഈശ്വരാലയം എന്നത് മുഖ്യമായൊരു മുസ്ലിം സങ്കല്പമാണ്. അത് ഷിയാക്കൾ ആരംഭിച്ചതും പിന്നീട് അവരിൽ നിന്ന് സൂഫികൾ സ്വീകരിച്ചതുമാണ്. ഗുരുവിനോടുള്ള ഭയം, ഭക്തി, ബഹുമാനം എന്നിവയും ആചാര്യനെ ഈശ്വരന് തുല്യം കാണുക എന്നതും പ്രാചീന ഭാരത സങ്കല്പങ്ങളാണെങ്കിലും ഭക്തിപ്രസ്ഥാനകാലത്ത് ഈ സങ്കല്പം പുതിയതാണ്. ഇവിടെ ഗുരു മനുഷ്യനാണെങ്കിലും ദിവ്യനാണ്. ഗുരുപരമ്പര പീർ, ഷെയ്ഖ്, മുർഷിദ്, കുത്തുബ് ഈ കണ്ണികളിലൊക്കെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഡോക്ടർ സക്കി മുഹബാറൊക്കെ എഴുതുന്നു, ക്രിസ്ത്യാനിറ്റി, ജൂതായിസം, ഇസ്ലാം എന്നിവയുടെ സങ്കലനമാണ് തസവുഫ്. അലക്സാണ്ട്രിയൻ കോളേജിലെ പ്രൊഫസറും സൂഫി അനുഭാവിയുമായ ഡോക്ടർ അബുൽ അലായിൽ അഫീഫി എഴുതുന്നു, തസവുഫിനെക്കുറിച്ച് മൂന്ന് വീക്ഷണങ്ങളുണ്ട്. ഒന്ന്, സെമിറ്റിക് മതത്തിനെതിരായ ആര്യൻ ബുദ്ധിയുടെ പ്രതിപ്രവർത്തനം എന്നതാണ്. ഇതിന് രണ്ട് വീക്ഷണങ്ങളുണ്ട്. സൂഫി ചിന്താഗതികൾക്കും ഭാരതീയ വേദാന്തങ്ങൾക്കുമിടയിലുള്ള സമാനത. രണ്ട്, സൂഫിസം വളർച്ചയിലും പരിണാമത്തിലും പേർഷ്യൻ ഉൽപ്പന്നമാണ് എന്നതാണ്. അത്തസവുഫു ബൈനൽ ഹക്കി വൽ ഖൽക്കി. ഇബ്രാഹിമബിന് അദ്ദേഹം സൂഫികളുടെ ഇതിഹാസ പുരുഷനും മാതൃകയുമാണ്. പേർഷ്യയിലെ ബൽഹിലെ രാജാവായിരുന്നു അദ്ദേഹം. രാജ്യവും രാജഭരണവും അദ്ദേഹം ഉപേക്ഷിച്ച് സൂഫിസം സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, തഅല്ലംതുൽ മഅരിഫത മിൻ റാഹിബിൻ യുഖാലു ലഹു സംആൻ. സംആൻ എന്ന ക്രിസ്ത്യൻ പുരോഹിതനിൽ നിന്നാണ് ഞാൻ മഅരിഫത്ത് ഞാനും നേടിയത്. അതേ പുസ്തകം ഓറിയന്റലിസ്റ്റ് പണ്ഡിതൻ തോൾക്ക് പറയുന്നു, ഇസ്ലാമിക സൂഫിസം മജൂസികളിൽ നിന്നും സ്വീകരിക്കപ്പെട്ടതാണ്. അതേ പുസ്തകം സൂഫിസത്തെക്കുറിച്ച് ഒരു മലയാളി എഴുത്തുകാരൻ എഴുതുന്നത് ഇങ്ങനെ, സൂഫിസത്തിന്റെ രൂപവും ഘടനയും സമ്പൂർണമാകുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടോടുകൂടിയാണ്. പേർഷ്യ, മധ്യേഷ്യ, റോം, ഇന്ത്യ, മഗ്രിബ് അതായത് മൊറോക്കോ എന്നീ പ്രദേശങ്ങളിൽ വെച്ചാണ് അത് ഒരു മഹാപ്രസ്ഥാനമായി മാറുന്നത്. സൂഫിസം ഗുരുപരമ്പരകൾ, പേജ് 45. കൂഫക്കും ബസ്രക്കും ശേഷം പേർഷ്യ, സിറിയ, ഈജിപ്ത്, ബാഗ്ദാദ് എന്നിവിടങ്ങളിലാണ് സൂഫിസം സ്വാധീനം നേടിയത്. ബുദ്ധ സൗരാഷ്ട്രീയർ അതായത് മജൂസികൾ, ക്രിസ്ത്യൻ, യഹൂദ, ഹിന്ദു മതങ്ങൾക്കൊക്കെ സ്വാധീനമുള്ള പ്രദേശങ്ങളായിരുന്നു മേൽപ്രദേശങ്ങൾ മുഴുവൻ. അതേ പുസ്തകം സൂഫിസത്തിന്റെ ഗ്രീക്ക് റോമൻ ബന്ധത്തെക്കുറിച്ച് സൂഫിയായ അബ്ദുൽ കരീം ജിയേലിയുടെ വാചകങ്ങൾ ഇങ്ങനെ നമുക്ക് വായിക്കാം. ഞാനൊരു ദർശനത്തിൽ പ്രസിദ്ധനായ പ്ലാറ്റോയുമായി സംഗമിച്ചു. നമ്മുടെ ബാഹ്യജ്ഞാനക്കാർ അദ്ദേഹത്തെ സത്യനിഷേധികളിലാണല്ലോ എണ്ണുന്നത്. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ചക്രവാളങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ തേജസ്സാൽ നിറഞ്ഞിരുന്നു. അദൃശ്യപ്രപഞ്ചമാകെ അദ്ദേഹം ചൈതന്യവത്തായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സങ്കേതം ഞാൻ കണ്ടു. ഔലിയാക്കന്മാർക്കല്ലാതെ അത്തരം സങ്കേതം ലഭിക്കാറില്ല. നിങ്ങളായിരുന്നു ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ യുഗപുരുഷനാണ്, കുത്തുബാണ്, കാലത്തിന്റെ അച്ചുതണ്ട്. ഇതുപോലെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ, എത്രയെത്ര വിസ്മയ ദൃശ്യങ്ങൾ. ചിലത് വെളിപ്പെടുത്താൻ അനുമതിയുള്ളത്, മറ്റുള്ളവ അനുമതിയില്ലാത്തതുമാണ്. വെളിപ്പെടുത്താൻ അനുമതിയില്ലാത്തതും ഞാൻ അതിൽ ധ്വനികളിലും സൂചനകളിലുമായി പൊതിഞ്ഞുവച്ചിട്ടുണ്ട്. അൽ ഇൻസാനുൽ കാമിൽ, പേജ് 52-53. അരിസ്റ്റോട്ടിലും ഇസ്കന്ദർ രാജാവും ഖിദ്ർ നബിയും നിന്നും ധാരാളം പഠിച്ചിട്ടുണ്ട്. അതേ പുസ്തകം തന്നെ ധാരാളം മലയാള സാഹിത്യത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനായ ആനന്ദിന്റെ വാക്കുകൾ നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും. സൂഫികൾ മതത്തിന്റെ തന്നെ മതിലുകളെ പൊളിച്ചു. അതിനൊക്കെ അവർ ഉപയോഗിച്ച മീഡിയ ദൈവമായിരുന്നു. ആ ദൈവത്തെ അരൂപിയോ രൂപിയായോ പല രൂപങ്ങളിലോ വിഗ്രഹങ്ങളിലൂടെയോ അല്ലാതെയോ ദർശിക്കേണ്ടതെന്ന കാര്യത്തിൽ അവർ വഴക്കടിച്ചില്ല. ദൈവവുമായുള്ള ഭക്തിയാണോ പ്രണയമാണോ വെറും ചങ്ങാത്തമായാണോ കാണേണ്ടതെന്ന കാര്യത്തിലും മിക്കവാറും എല്ലാവരും കവികളും ഗായകന്മാരുമായിരുന്നു എന്നത് അവരുടെ ചെയ്തികളെ ജനകീയമാക്കി. ഇന്ത്യൻ സൂഫിസത്തിൽ ഹിന്ദുമതത്തിന്റെ സ്വാധീനം പല വിധത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ സ്ത്രീ പുരുഷ പ്രേമത്തിന്റെ രൂപത്തിൽ പേർഷ്യൻ സൂഫികളും ആവിഷ്കരിച്ചിരിക്കുന്നു. എന്നാൽ ഹിന്ദുക്കളുടെ മിത്തോളജിയിൽ വ്യാപകമായി അലിഞ്ഞുകിടക്കുന്ന സങ്കല്പവും സാഹിത്യത്തിലും ചിത്രകലയിലും ശില്പത്തിലും അതിരുകൾ വെക്കാതെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളതുമായ ലൈംഗികതയും തീർച്ചയായും അതിനു കൂടുതൽ മാനങ്ങൾ സഹായിച്ചിട്ടുണ്ടാവണം. വൈകാരികമായ അർഷോന്മാദവും പാരമ്പര്യവും പ്രകടിപ്പിക്കുന്ന പ്രയോഗങ്ങൾ കവിതയിലും ഗാനങ്ങളിലും സർവ്വസാധാരണമായി. പ്രതീകങ്ങളുടെ പ്രയോഗം ഹിന്ദുമത ദൈവസങ്കല്പങ്ങൾ, വ്യക്തിദൈവങ്ങൾ ഒക്കെ സാധാരണ മുസ്ലിംകൾക്ക് സ്വീകാര്യമാക്കി. പ്രവാചകനെയും കൃഷ്ണനെയും രാമനെയും റഹീമിനെയും കുറിച്ച് പാടുന്നതിൽ വൈരുദ്ധ്യം തോന്നാതായി. ആരാധനയുടെ രീതിയിലും വന്നു മാറ്റങ്ങൾ. പൂജാവിധികൾ, ഭജനം പാടൽ, കീർത്തനം, സത്സംഗ്, ജപം, വാദ്യസംഗീതം എല്ലാം. എന്നാൽ എല്ലാറ്റിലും കൂടുതൽ ഹൈന്ദവ സ്വാധീനം സൂഫികളിൽ കാണുന്നത് ദൈവത്തിനും മനുഷ്യനുമിടക്കൊരു മുർഷിദിന്, ഒരു ഗുരുവിനെ സ്ഥാപിക്കുന്നതിലാണ്. വേട്ടക്കാരനും വിരുന്നുകാരനും എന്ന പുസ്തകത്തിൽ നിന്ന് മേൽ ഉദ്ധരണികൾ. സൂഫിസം തനി ഇസ്ലാമല്ല, അതിന്റെ വേരുകൾ അനവധി മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. ഹിന്ദു, ബുദ്ധ, ജൈന, സൗരാഷ്ട്ര ദർശനങ്ങൾ, ജൂതായിസം, ക്രിസ്ത്യാനിറ്റി, ന്യൂപ്ലാറ്റോനിസം, ഷിയായിസം തുടങ്ങിയ അവയിൽ പ്രധാനമാണ്. അപ്പോൾ സൂഫിസം പഠിപ്പിക്കുന്ന ചിന്തകൾ തനി ഇസ്ലാമല്ല, അതുകൊണ്ട് അത് സ്വീകരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരുമല്ല. ഇന്ത്യൻ സൂഫിസത്തെക്കുറിച്ച് AVP ഉണ്ണിത്തിരി എഴുതുന്നതിങ്ങനെ, ഭക്തിപ്രസ്ഥാന കാലത്തെ അദ്വൈതദ്വൈത വിശിഷ്ടാദ്വൈതാദി വിവിധ വേദദർശനങ്ങളുടെയും അതിനു മുമ്പ് ഇന്ത്യയിൽ നിലവിലിരുന്ന സാംഖ്യായ ബൗദ്ധ ജൈന ദർശനങ്ങളുടെയും വിവിധ സിദ്ധാന്തങ്ങളുമായി താരതമ്യപ്പെടാവുന്ന
6: പലതും സൂഫി ദർശന സിദ്ധാന്തങ്ങളിലുള്ളതായി മേൽ ചേർത്ത ഭാഗികമായ വിവരണത്തിൽ നിന്ന് ചിന്താശീലർക്കു മനസ്സിലാക്കാൻ സാധിക്കും. മതവും മതഭ്രാന്തും എന്നുള്ള പുസ്തകത്തിൽ നിന്ന് മേൽ ഉദ്ധരണികളിൽ നിന്നും സൂഫി ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് സൂഫിസം ഇസ്ലാമിന്റെ സൃഷ്ടിയല്ല. കാരണം ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ അനുവദനീയമാക്കുന്ന തന്ത്രമന്ത്രങ്ങൾ സൂഫിസത്തിലുണ്ട്. മാത്രമല്ല പ്രവാചക വിയോഗത്തോടുകൂടി ഇസ്ലാം പൂർണ്ണമായിട്ടുണ്ട്. അതല്ല, ഇസ്ലാം മതം പൂർത്തിയാക്കിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ മരണപ്പെടുന്നത്. അല്യൗമാക്കുമൽതുലക്കും ദീനുക്കും വത്തുമാംതു അലൈക്കും നിഅമതി വറദീതുലക്കും അൽഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. മതമായി ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഖുർആനിലെ അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ സൂക്തം. ഈ ആയത്തിൽ മൂന്ന് കാര്യങ്ങളാണ് ഖണ്ഡിതമായി പഠിപ്പിക്കുന്നത്. ദീനുൽ ഇസ്ലാം അള്ളാഹുവിൻ്റേതാണ്. രണ്ട്, മഹത്തായ ഈ അനുഗ്രഹം മാനവരാശിക്ക് എത്തിച്ചുകൊണ്ടിരുന്ന അമ്പിയാക്കന്മാരുടെ പരമ്പര അവസാനിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലം അവസാനത്തെ പ്രവാചകൻ. വിശുദ്ധ ഖുർആൻ, നബിചര്യയും പ്രമാണങ്ങൾ, ഖുർആൻ അവസാനത്തെ വേദഗ്രന്ഥം. മൂന്നാമത്തേത്, ഇസ്ലാം പൂർണ്ണമാണ്. അന്ത്യപ്രവാചകനിലൂടെ അത് ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി സല്ലം പഠിപ്പിക്കുന്നു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ ഫഹുവ റദ്വൻ. നമ്മുടെ കാര്യത്തിൽ ദീനിൽ ആരെങ്കിലും അതിൽ പെടാത്തത് പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഇസ്ലാമിന്റെ ഈ തത്വങ്ങളെ മുഴുവനും ചവിട്ടി മെതിച്ച് എന്തും ആർക്കും ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാക്കാവുന്ന രൂപത്തിൽ ഇസ്ലാമിനെ വികൃതമാക്കിയവരാണ് സൂഫികൾ. അതുകൊണ്ട് ഈ സങ്കരമതത്തെ നാം തിരിച്ചറിയണം. സൂഫിസത്തെ നാം ശരിക്കറിയേണ്ടതുണ്ട്. അത് ഇസ്ലാമിന്റെ വളർച്ചയിലല്ല, ഇസ്ലാമിന്റെ തളർച്ചയിലാണ് പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്കെതിരാണ് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സൂഫിസത്തെ മനസ്സിലാക്കുക, യഥാർത്ഥ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.
4: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, സൂഫിസം എന്ന സങ്കരമതം. ഈ വിഷയം അവതരിപ്പിച്ചത് നാസർ സ്വലാഹി.
1: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പേസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് റിയാളു സ്വാലഹീൻ, ഉറക്കവും മയക്കവും ബാധിക്കാത്തവൻ. റിയാളു സ്വാലഹീനിൽ അഷ്റഫ് സൽഫി വാണിയമ്പലം സംസാരിക്കുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസ്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാളു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ കിതാബുൽ ഫദാഇൽ, ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന കിതാബിൽ 183-ാമത്തെ അധ്യായമായി നൽകിയത് ബാബുൽ ഹസ്സി അല സുവരിം വ ആയാത്തിൻ മഖ്സൂസ, പ്രത്യേകം ആയത്തുകളും സൂറത്തുകളുടെയുമൊക്കെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും വിശദീകരിക്കുന്ന അധ്യായത്തിൽ വിശുദ്ധ ഖുർആനിലെ അഅലമു ആയത്തിൻ അഫ്ളു ആയത്തിൻ, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് വചനം വിശദീകരിക്കുന്നത് ആയത്തുൽ കുർസി എന്ന മഹത്തായ സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തിനെക്കുറിച്ചാണ്. മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെയുണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട്, യാ അബൽ മുൻദിർ അതദരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅളം, നിനക്കറിയുമോ അബുൽ മുൻദിർ, അള്ളാഹുവിൻ്റെ കിതാബിൽ ഏറ്റവും മഹത്വമേറിയ ആയത്ത് ഏതാണ് എന്ന്. ആ സമയത്ത് അദ്ദേഹം അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം എന്ന സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത് ഓതിക്കൊടുക്കുകയും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഈ ആയത്തിനെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുമ്പോൾ ഏറെ ശ്രേഷ്ഠത അതിന് നൽകപ്പെടാനുള്ള കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയെ പരിചയപ്പെടുത്തുന്ന അവൻ്റെ അസ്മാഉകളും അവൻ്റെ സിഫാത്തുകളും അവൻ്റെ അഫ്ആലുകളും അള്ളാഹുവിനെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആലയെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൻ്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു അവനല്ലാതെ ആരാധ്യനില്ല, അവൻ അൽ ഹയ്യും ഖയ്യൂമുമാണ് എന്ന്. അപ്പം ഹയ്യ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ഒരിക്കലും മരിക്കാത്തവനാണ് എന്നത്. അതേപോലെ തന്നെ അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അൽ ഖയ്യൂം. ഖയ്യൂം എന്ന് പറഞ്ഞാൽ ലഹു മഅനയാനി. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ഒരു ഹദീസിനെ ഇവിടെ വിശദീകരിക്കുന്നിടത്ത് ആയത്തുൽ കുർസിയിലെ ചില കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അൽ ഖയ്യൂമിന് രണ്ട് മഅനകളുണ്ട്. ഹുമൽ ഖായിമു ബിനഫ്സിഹി, ഒന്ന് സ്വന്തം നഫ്സ് കൊണ്ട് നിലനിൽക്കുന്നവൻ, അതായത് ലാ യഹ്താജു ലി അഹദിൻ, ഒരാളെയും ആവശ്യമില്ല, ഒരാളുടെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, ഒരാളെയും ആശ്രയിക്കേണ്ടതായ ആവശ്യമില്ല, സ്വയം നിലകൊള്ളുന്നവനാണ് അൽ ഖയ്യൂമായിട്ടുള്ളവൻ. മറ്റൊന്ന് അൽ ഖായിമു അലാ ഗൈരിഹി, അതായത് കുല്ല ഷൈഇൻ യഹ്താജു ഇലല്ലാഹി അസ്സ വജൽ, എല്ലാവരും ആശ്രയിക്കുന്നവൻ, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് എല്ലാവരും. വമൻ കഫറ ഫ ഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ, ആര് സത്യനിഷേധം കാണിക്കുന്നുവോ നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല ലോകരിൽ നിന്ന് നിരാശ്രയനാണ്, അള്ളാഹുക്കൊരാളെയും ആശ്രയിക്കേണ്ടതില്ല, അള്ളാഹു അത്രയും ഗനിയാണ്, റിച്ചായിട്ടുള്ളവനാണ്. ഇൻ തക്ഫുറു ഫ ഇന്നല്ലാഹ ഗനിയുൻ അൻകും, സൂറത്തു ആലിമ്രാനിലെ 97-ൽ ഒന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം സൂറത്തു സുമറിലെ 7-ാമത്തെ ആയത്തിൽ ഇൻ തക്ഫുറു ഫ ഇന്നല്ലാഹ ഗനിയുൻ അൻകും, നിങ്ങൾ സത്യനിഷേധം കാണിക്കുക

0: ആണ്, നിഷേധിക്കുകയാണ്, അവിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല എത്രയോ ധന്യനാണ്. വലാ യർളാ ലി ഇബാദിഹിൽ കുഫർ, തൻ്റെ അടിമകളിൽ നിന്ന് സത്യനിഷേധം അവൻ തൃപ്തിപ്പെടുന്നില്ല. വൈൻ തഷ്കുറു യർളഹു ലക്കും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല തൃപ്തിപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഫഹുവ ഗനിയുൻ, അള്ളാഹു ധന്യനാണ്. അള്ളാഹു ഒരാളെയും ആശ്രയിക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്തവനാണ്. എന്നാൽ മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു എന്നതാണ് അൽ ഖയ്യൂമ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുദ്സിയായ ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, യാ ഇബാദി ഇന്നകും ലൻ തബ്ലുഗു ദുർരി ഫതദുറൂനി വലൻ തബ്ലുഗു നഫ്ഇ ഫതൻഫഊനി. എൻ്റെ അടിമകളെ, നിശ്ചയമായും നിങ്ങൾ എനിക്ക് ഉപദ്രവം നൽകിയാൽ, അതായത് എന്നെ ഉപദ്രവിച്ചാൽ നിങ്ങളുടെ ഉപദ്രവം എനിക്ക് യാതൊരു പോറലും ഏൽപ്പിക്കുകയില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ ഉപകാരവും എനിക്ക് പ്രയോജനമല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഫഹുവ ഖായിമും ബിനഫ്സിഹി ലാ യഹ്താജു ലിഅഹദിൻ, ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാതെ സ്വയം നിലനിൽക്കുന്നവനാണ്. എന്നാൽ മറ്റെല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവനാണ്. അഫമൻ ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്, സൂറത്തുർ റഅദിലെ 33-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യം. അഫമൻ ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്, അപ്പോൾ ഓരോ വ്യക്തിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിനു മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നവൻ, അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണ്. മറ്റുള്ളവർ യാതൊന്നും അറിയാത്തവരാണ്, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വയം നിലകൊള്ളുന്നവനും എല്ലാം ഉടമപ്പെടുത്തിയവനും എല്ലാം അറിയുന്നവനുമാണ്. എന്നാൽ മറ്റുള്ള ആളുകൾ ഒന്നും അറിയുന്നില്ല. അതാണ് പറഞ്ഞത്, കമല്ലാ യംലിക്കു ഷൈഅൻ, ഒന്നും ഉടമപ്പെടുത്താത്തവരെ പോലെയാണോ? അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനും എല്ലാം ഉടമപ്പെടുത്തിയവരുമാണ്, സ്വയം നിലകൊള്ളുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അൽ ഖയ്യൂം എന്നുള്ളതിൻ്റെ മഅന ഈ രണ്ട് അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല, ഈ ഒരു വാക്കുകൾ വിശുദ്ധ ഖുർആനിൽ 3 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. ഈ ഒരു നാമങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അൽ ഹയ്യ അൽ ഖയ്യൂം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ഒന്ന് സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത് ആയത്തുൽ കുർസിയിൽ, മറ്റൊന്ന് സൂറത്തു ആലു ഇമ്രാനിൻ്റെ ആദ്യ ഭാഗത്ത് അലിഫ് ലാമീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. ഇതേ ആശയം, അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ ഹയ്യും ഖയ്യൂമുമാണ് എന്ന്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും സ്വയം നിലകൊള്ളുന്നവനുമാണ് എന്ന ഈയൊരു ആയത്ത്. അതേപോലെ തന്നെ സൂറത്തു തോഹയിലെ 111-ാമത്തെ ആയത്തിലും ഈ നാമങ്ങൾ, ഈ പേരുകൾ വന്നതായി നമുക്ക് കാണാം. വഅനത്തിൽ വുജൂഹുലിൽ ഹയ്യിൽ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായിട്ടുള്ളവന് എല്ലാ മുഖങ്ങളും കീഴ്പ്പെടുന്നു എന്നത്. അപ്പോൾ സഹോദരങ്ങളെ, അതാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആ ഒരു ഭാഗത്തെക്കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ലിഅന്ന ഹാദിഹിൽ ആയ, ഈ ഒരു ആയത്തുൽ കുർസി, മുഷ്ടമിലത്തുൻ അല അശ്രി സിഫാത്തിൻ മിൻ സിഫാത്തില്ലാഹി അസ്സ വജൽ, 10 വിശേഷണങ്ങൾ, 10 ജുംലകൾ പ്രത്യേകം വന്നതായി ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത്. വാദിൽ ആയ മുഷ്ടമിലത്തുൻ അല അശ്രി ജുമലി മുസ്തഖില്ല, സ്വതന്ത്രമായ 10 ആശയങ്ങൾ ഇത് നൽകുന്നുണ്ട്. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്, 10 വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഇതിൽ പരാമർശിക്കുന്നുണ്ട് എന്നതാണ്. ഒന്നാമതായി, അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അള്ളാഹു അല്ലാതെ ആരാധനില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അന്നഹു അൽ മുതഫരിദു ബിൽ ഇലാഹിയത്തി ലിജമീഇൽ ഖലായിഖ്, മുഴുവൻ സൃഷ്ടികൾക്കും ആരാധ്യനായിക്കൊണ്ട് ഏകനായിട്ടുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് എന്നത്. രണ്ടാമത്തേത്, അൽ ഹയ്യുൽ ഖയ്യൂം എന്നത് നാം വിശദീകരിക്കുകയുണ്ടായി. അൽ ഹയ്യു ഫി നഫ്സിഹി അല്ലദീ ലാ യമൂതു അബദ, ഒരിക്കലും മരിക്കാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അതേപോലെ തന്നെ അൽ ഖയ്യൂം അൽ മുഖീമുൽ ഗൈരി ഫജമിയ ഉൽ മൗജൂദാത്ത് മുഫ്തരിഖത്തുൻ ഇലൈഹി വഹുവ ഗനിയുൻ അൻഹ, മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്, എന്നാൽ അള്ളാഹു എല്ലാവരിൽ നിന്നും ധന്യനാണ് എന്നത്. വമിൻ ആയാതിഹി അൻ തഖൂമ സമാഉ വൽ അർദു ബിഅംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ആകാശഭൂമികളെല്ലാം നിലകൊള്ളുന്നത്, അതൊക്കെ ദൃഷ്ടാന്തമാണ്. മൂന്നാമത്തെ ഒരു കാര്യം ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്, ലാ തഅഖുദുഹു സിനത്തും വലാനോ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ആ രൂപത്തിലുള്ള ഐബുകൾ കുറവുകളില്ല. ഒരു കുറവുകളും ഒരു ഗഫ്ലത്തും സെറ്റുകളിൽ നിന്ന് യാതൊരു കുറവും അള്ളാഹുനില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം കൊണ്ടും പൂർണ്ണതയിൽ നിൽക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഉറക്കം മയക്കം തുടങ്ങിയത് അള്ളാഹുവിനെ ബാധിക്കുകയില്ല. അസ്സിനത്ത് എന്നത് അന്നുആസ് ഹുവൽ മുഖദ്ദിമത്തുന്നവും ഉറക്കിൻ്റെ മുമ്പ് വരുന്നതായ ആ ഒരു തൂങ്ങിയുറക്കം, അത് വന്നൗമു മാറൂഫൻ. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഉറക്കം എന്നത് അറിയപ്പെട്ടതാണ്. അല്ലാഹു തആല ലാ തഅഖുദുഹു സിനത്തുൻ, എന്നാൽ അള്ളാഹു സുബ്ഹാന തആലക്ക് ഉറക്കമില്ല, എന്നാൽ മയക്കം പോലും അള്ളാഹു സുബ്ഹാന തആലക്കില്ല. വലാ നൗമൻ വല്ലിൻസാനു തഅഖുദുഹു സിന വയഅഖുദുഹു നൗം, മനുഷ്യന്മാർക്ക് ഉറക്കവും മയക്കവും ഒക്കെ ഉണ്ടാവും, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നില്ല. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ, മനുഷ്യനൊരു ഉറക്കല്ല മയക്കല്ല എന്ന് പറയുമ്പോൾ അതവൻ്റെ അയിബാണ്, നഖസാണ്, കുറവാണ്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതവൻ്റെ പൂർണ്ണതയാണ്, കമാലിയത്തിനെയാണ് അറിയിക്കുന്നത്. കാരണം എല്ലാം കൺട്രോൾ ചെയ്യുന്ന, എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന റബ്ബ് സുബ്ഹാനഹു വതആലയ്ക്ക് യോജിച്ചതല്ല ഒരു മയക്കം ഉറങ്ങിപ്പോവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അത് കുറവാണ്, എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണതയാണ്. മനുഷ്യന്മാർ അവൻ വിചാരിച്ചാലും ഇല്ലെങ്കിലും അവൻ ഉറങ്ങിപ്പോകും. അത് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് സംവിധാനിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല, റബ്ബ് സുബ്ഹാനഹു വതആല അവന് മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല എന്നാണ്. അത് അള്ളാഹുവിൻ്റെ ഖയ്യൂമിയത്തിൻ്റെ കമാലിയത്തിനെയാണ് അറിയിക്കുന്നത്. ഹദീസിൽ കാണാം, ഇന്ന അല്ലാഹു ലാ യനാമു വലാ യംബഗീ ലഹു അൻ യനാം, അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയമായും അവൻ ഉറങ്ങുകയില്ല, അതവന് യോജിച്ചതല്ല. മുസ്തഹീലുൻ ഗായത്തൽ ഇസ്തിഹാല, നിശ്ചയമായും അത് ഇമ്പോസിബിൾ, ഒരിക്കലും സാധ്യമല്ല. അയ്യ നാമ അസ്സ വജൽ, അള്ളാഹു ഉറങ്ങുക എന്നുള്ളത്. കാരണം ലി അന്നഹു കാമിലുൽ ഹയാത്തി കാമിലുൽ ഖയ്യൂമിയ, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്ന സ്വയം നിലനിൽക്കുന്നവനാണ്. എല്ലാ സൃഷ്ടികളും അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആശ്രയിക്കുന്നു, എന്നാൽ അള്ളാഹു ഒരാളെയും ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, ഈയൊരു മൂന്നാമത്തെ വിശേഷണം, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഒരു മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വത്തെയും അവൻ്റെ പൂർണ്ണതയെയും അവൻ്റെ എല്ലാവിധ കഴിവിനെയും ശക്തിയെയുമാണ് അറിയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. നാലാമതായി സഹോദരങ്ങളെ, ഈ ആയത്തുൽ കുർസിയിൽ പരാമർശിക്കുന്ന കാര്യം, ലഹു മാഫി സമാവാത്തി വ മാഫിൽ അർദ്, ആകാശ ഭൂമികളിലുള്ളതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലക്കുള്ളതാണ്. ഇഖ്ബാറും ബി അന്നൽ ജമീ അബീദുഹു വഫി മുൽക്കിഹി, എല്ലാം അള്ളാഹുവിൻ്റെ അടിമകളാണ്, അവൻ്റെ ഉടമസ്ഥതയിലാണ്, അവൻ്റെ സുൽത്താനിയത്തിന് കീഴിലാണ്. ഇൻ കുല്ലു മംഫി സമാവാത്തി വൽ അർദി ഇല്ലാ ആതി റഹ്മാനി അബ്ദ, റഹ്മാനായ റബ്ബിന് അടിമകളായിക്കൊണ്ടല്ലാതെ ആകാശഭൂമികളിൽ ഒന്നും വരുന്നില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല, എല്ലാം ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാണ്, അതിൻ്റെയൊക്കെ ഉടമസ്ഥൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, അഞ്ചാമത്തെ ഒരു കാര്യം, മന്ദല്ലദി യഷ്ഫഉ ഇന്ദുഹു ഇല്ലാ ബിഇദ്നി, എല്ലാം വിശദമായി വിശദീകരിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ പെർമിഷനില്ലാതെ, അനുമതിയില്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ നൽകുവാൻ ആരുണ്ട്? അതാണ് വക്കം മിൻ മലകിം ഫി സമാവാതി വലാ തുഗ്നി ശഫാഅതുഹും ഷൈഅ ഇല്ലാ മിൻ ബഅദി അൻ യഅദൻ അല്ലാഹു ലിമൻ യശാഉ വയർദ. ആകാശങ്ങളിൽ എത്ര മലക്കുകളുണ്ട്, അവരുടെ ഒന്നും ശഫാഅത്ത് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആർക്കാണോ അനുവാദം നൽകുന്നത്, അവനുദ്ദേശിക്കുന്ന, അവൻ തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് ആ ഒരു ഷഫാഅത്ത് അവിടെ ഉണ്ടാവും. ലാ യഷ്ഫഉന ഇല്ലാ ലിമൻ ഇർതള, അള്ളാഹു തൃപ്തിപ്പെടുന്ന ആളുകൾക്ക്. ഷഫാഅത്തുൽ കുബ്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നൽകപ്പെടുന്നതായ ആ ഒരു ഷഫാഅത്തിനെക്കുറിച്ച്, ഇത് അള്ളാഹുവിൻ്റെ മഹത്വത്തെയാണ് അറിയിക്കുന്നത്, അവൻ്റെ കിബിരിയായിനെയാണ് അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ ഒരാൾക്കും തന്നെ, ലിമനിൽ മുൽക്ക് ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ആർക്കാണിന്ന് അധികാരമുള്ളത്? സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ അടുക്കൽ ഒരാൾക്കും തന്നെ അങ്ങനെ അനുവാദമില്ലാതെ റെക്കമെൻഡ് പറയാൻ സാധ്യമല്ല. ഹദീസുകൾ കാണാം, ഷഫാഅത്തിൻ്റെ ഹദീസിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതി തഹ്തൽ അർശി ഫഅഖിറു സാജിദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘകാലം സുജൂദിൽ വീഴും, എന്നിട്ട് അള്ളാഹ് വിളിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇർഫഉ റാസക വഖുൽ തുസ്മഅ വഷ്ഫഉ തുഷഫഅ, എഴുന്നേൽക്കുക, തല ഉയർത്തുക, കേൾക്കാം, റെക്കമെൻഡ് ചോദിക്കുക എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തായ ആയത്തുൽ കുർസിയിലെ ഭാഗങ്ങൾ, പത്തോളം വിശേഷണങ്ങളിൽ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഉണർത്തിയത്. അത് മനസ്സിലാക്കുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റിയാളു സ്വാലിഹീൻ, ഉറക്കവും മയക്കവും ബാധിക്കാത്തവൻ എന്ന വിഷയത്തിൽ അഷ്റഫ് സലഫി വാണിയമ്പലം സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയനിവാരണ പ്രോഗ്രാമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം,
1: നോമ്പുകാരനായിക്കൊണ്ട് ഇൻഹേലർ അടിക്കാമോ എന്നാണ്.
2: ആസ്മ രോഗികൾ നോമ്പെടുത്തിട്ട് അവർ തങ്ങളുടെ വായിൽ പ്രയോഗിക്കുന്ന ഒരു സ്പ്രേയാണ് ഇവിടെ ഉദ്ദേശം, വായിലും മൂക്കിലും. അതൊരിക്കലും നോമ്പിനെ നഷ്ടപ്പെടുത്തില്ല. അത് മനുഷ്യന്മാരുടെ ഉദരത്തിൽ ചെലുത്തുന്ന ഭക്ഷണ പാനീയമല്ല എന്നതിനാൽ ഇതാണ് അതിൽ പറയാനുള്ളത്.
1: വിതൃനിസ്കാരമാണോ അവസാനം നിസ്കരിക്കേണ്ടത്? വിതൃനിസ്കാരത്തിന് ശേഷം തഹജ്ജുദ് നിസ്കരിക്കാൻ പാടില്ലേ എന്നാണ്.
3: ഇശാ നമസ്കാരം കഴിഞ്ഞ് സുബ്ഹി വരെയുള്ള സമയത്തിനുള്ളിൽ വിശ്വാസി ഒറ്റയായി നമസ്കരിക്കുന്ന നമസ്കാരത്തിനാണ് വിത്ര് എന്നും തഹജ്ജുദ് എന്നും ഒക്കെ പറയുക. എല്ലാം ഒരു നമസ്കാരം തന്നെയാണ്. പ്രസ്തുത നമസ്കാരം ഒറ്റയായി പൂർത്തീകരിക്കുന്നു എന്നതുകൊണ്ടാണ് അതിന് വിത്ര് എന്ന് പറയുന്നത്. ഒരാൾ ഇഷാ നമസ്കാരത്തിന് ശേഷം രണ്ടോ നാലോ ആറോ ഒക്കെ നമസ്കരിച്ചു, പിന്നീട് ഇഷാ നമസ്കാരത്തിന് ശേഷം ഈ സുന്നത്ത് നമസ്കരിച്ച് കിടന്നുറങ്ങി ഒറ്റയാക്കിയില്ല, പിന്നീട് സുബ്ഹിക്ക് മുമ്പ് എപ്പോഴെങ്കിലും എഴുന്നേൽക്കുകയാണ് എങ്കിൽ ബാക്കിയുള്ളത് നമസ്കരിച്ച് 11 റക്അത്ത് വരെ നമസ്കരിക്കാം, ഒറ്റയാക്കി നിർത്തുക. അതല്ല, ഇനി ഒരാൾ ഒറ്റയാക്കി തന്നെ ഇഷ നമസ്കാരത്തിന് ശേഷം നിർവഹിച്ചു, 5 റക്അത്ത് നമസ്കരിച്ചു, വീണ്ടും അയാൾ സുബ്ഹിക്ക് മുമ്പ് എഴുന്നേൽക്കുകയാണ് എങ്കിൽ അയാൾക്ക് നമസ്കരിക്കാവുന്നതാണ്. പക്ഷേ വീണ്ടും ഒരു ഒറ്റയാക്കിക്കൊണ്ടല്ല, പിന്നീട് 5 ആദ്യം നമസ്കരിച്ച് പിന്നെ 2, 4 എന്നീ രൂപങ്ങളിൽ നമസ്കരിക്കുകയാണ് വേണ്ടത്. ആ രൂപത്തിലാണ് അധിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ആ വിഷയമായി മറുപടി സൂചിപ്പിച്ചിരിക്കുന്നത്.
1: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ യാഥാസ്ഥിക വിഭാഗം മഹല്ലിലാണ് താമസം. മുജാഹിദ് പള്ളിയൊക്കെ ഒരു 3 കിലോമീറ്റർ ദൂരത്തിലാണ്. അപ്പോൾ എനിക്ക് സുന്നി പള്ളിയിൽ ജമാഅത്തിന് പോകുന്നതിലും അവരെ പിന്തുടർന്ന് നിസ്കരിക്കുന്നതിലും തെറ്റുണ്ടോ എന്നാണ്.
2: മുസ്ലിമായി അറിയപ്പെട്ട ഏതൊരാളുടെ പിന്നിലും നമസ്കരിക്കുക എന്നുള്ളത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശമാണ്. അതുകൊണ്ട് തന്നെ സുന്നി പ്രസ്ഥാനത്തിലേക്ക് ചേർക്കപ്പെടുന്ന പള്ളികളിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം സാധുവാകും. ഇതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു അലം.
1: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ ആ കോമ്പൗണ്ടിൽ തന്നെ ഉള്ള അമ്പലത്തിൽ പൂജയും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി അവർ ഞങ്ങൾക്ക് പായസം കൊണ്ടു തന്നു. അത് നമുക്ക് ഉപയോഗിക്കാമോ എന്നാണ്.
4: ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഹദിയ എന്ന് പറയുന്ന അഥവാ ഒരാൾ മറ്റൊരാൾക്ക് പാരിതോഷികമായിട്ട് നൽകുന്ന ഒരു കാര്യം ഹദിയ. ഈ ഹദിയൻ്റെ അസില് അനുവദനീയമാണ് എന്നതാണ്. അത് മുസ്ലിമിൻ്റെ ഹദിയയും സ്വീകരിക്കാം, ആ മുസ്ലിമിൻ്റെ ഹദിയയും സ്വീകരിക്കാം. ആ വസ്തു ജായിസായ ഒരു കാര്യമാണെങ്കിൽ, ഇപ്പോൾ കള്ള് പോലുള്ളതൊരു ആ മുസ്ലിം തരികയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂലല്ലോ. ഹദിയാണ് എന്ന് കരുതിയിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അനുവദനീയമായ ഭക്ഷ്യവസ്തുക്കളാകട്ടെ അല്ലാത്ത വസ്തുക്കളാകട്ടെ, അത് നൽകുന്നത് മുസ്ലിമാകട്ടെ അല്ലാത്തവനാകട്ടെ, അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇതാണ് അസ്ല്. ഈ വസ്തു ഇനി ആര് നൽകുന്നു, എന്തുമായി ബന്ധപ്പെട്ട് നൽകുന്നു, ഈ വസ്തു എന്തുമായി ബന്ധപ്പെട്ടതാണ്, ഇത് മൂന്നും പ്രധാനമാണ്. ഉദാഹരണമായിട്ട് നമുക്ക് നൽകുന്ന വസ്തു ഒരു ആരാധന, അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന ഒരു ആരാധന, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റേതല്ലാത്ത ഒരു ആരാധന, ആ ആരാധന നിർവഹിക്കുമ്പോഴുള്ള ഒരു നിവേദ്യമായി ആരാധ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അമ്പലങ്ങൾ, അതേപോലെ തന്നെ ചർച്ചുകൾ തുടങ്ങിയ ഏത് ആരാധ്യ ആരാധനാലയങ്ങളാണോ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു നിവേദ്യമാണ് എങ്കിൽ ഈ വസ്തു നമുക്ക് ഒരു ഹദിയ എന്ന നിലക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ആ സുഹൃത്ത് അല്ലെങ്കിൽ ആ വ്യക്തി നമുക്കത് നൽകുന്നത് അതൊരു പുണ്യവസ്തുവാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്തരമൊരു പുണ്യം ഈ വസ്തുക്കൾക്ക് കാണാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഉദാഹരണമായിട്ട് അരവണം. ഇത് ഒരു ആരാധന നിർവഹിക്കുന്നതുമായും ഒരു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു നിവേദ്യമാണ്. ആ നിവേദ്യം അതിൻ്റെ പുണ്യം സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ വസ്തു പുണ്യമായി കണക്കാക്കപ്പെടുന്നൊരു വസ്തു എന്ന നിലക്ക് അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അള്ള പുണ്യം നൽകിയതിനെ നമുക്കൊരു പുണ്യം കാണാൻ പറ്റൂ. ഞാനതിന് പുണ്യം കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വസ്തു പുണ്യവസ്തു അല്ലാതാകില്ല. പുണ്യം കൽപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവാണ്, നമ്മൾ അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് നമുക്കൊരാൾ ഒരു വിഗ്രഹം നൽകി എന്ന് കരുതുക. ഞാനതൊരു ഒരു രൂപം എന്ന നിലക്ക് സ്വീകരിച്ചതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് വിഗ്രഹം, നാം എന്ത് കണ്ടാലും വിഗ്രഹം വിഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള നിവേദ്യങ്ങളായിക്കൊണ്ട് ലഭിക്കുന്ന വസ്തുക്കൾ, അത് ഭക്ഷ്യവസ്തുക്കളാകട്ടെ അല്ലാത്തവയാകട്ടെ, സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹുക്കുമും ഇവിടെ ഇതും തമ്മിൽ വ്യത്യാസമായതെന്തുകൊണ്ട്? നേരത്തെ ഹദിയ നൽകുന്നത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അവൻ്റെ സന്തോഷത്തിന് നൽകുന്ന ഈ ഹദിയകൾ, അത് നമുക്ക് സ്വീകരിക്കാം എന്ന അടിസ്ഥാനത്തിലുള്ളതാണ്. രണ്ടാമത്തേത്, ഇത് നൽകുന്നത് എന്തെങ്കിലുമൊന്നുമായി ആരാധനയുമായിട്ടല്ല, എന്നാൽ അതല്ലാത്ത പ്രാദേശികമായോ സാമൂഹികമായോ മതപരമായോ ഒക്കെയുള്ള ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇവിടെ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും നമ്മൾ വേർതിരിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന് പഠിപ്പിച്ചു കൊടുത്ത രണ്ട് ആരാധനാകർമ്മങ്ങൾ, ആ രണ്ട് ആരാധനാകർമ്മങ്ങളല്ലാതെ നിർവഹിക്കാൻ പാടില്ലാത്തവനാണ്. അതുകൊണ്ട് ഒരു അമുസ്ലിം നബിദിനം കഴിക്കുന്നു, അതൊരു ആഘോഷമാണ് അവനെ സംബന്ധിച്ചിടത്തോളം. ആ ആഘോഷം കഴിക്കുന്നതിനോടുള്ള വെറുപ്പ്, ഇസ്ലാമിൽ ഉരുന്ന് കടത്തിക്കൂട്ടിയതിനോടുള്ള വെറുപ്പ്, അത് പ്രകടിപ്പിക്കേണ്ടവനാണ് ഒരു മുസ്ലിം. ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു മതത്തെ അതിൻ്റെ ചിഹ്നങ്ങളിൽ, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമങ്ങളെ അത് ഗൗരവമായി കാണേണ്ടവനാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് നൽകപ്പെടുന്ന ഹദിയകൾ സ്വീകരിക്കാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല, പാടില്ലാത്തതാണ്. അതേപോലെ തന്നെയാണ് വ്യത്യസ്തങ്ങളായ മുസ്ലിങ്ങൾക്കിടയിലുള്ള വേറെയും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത ആഘോഷകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുന്ന നിവേദ്യങ്ങൾ, അല്ലെങ്കിൽ ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ. അത് നിവേദ്യങ്ങളല്ലെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഭക്ഷണമല്ലാത്ത മറ്റു ഹദിയകൾ, പാരിതോഷികങ്ങൾ, അവ നമുക്ക് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. അത് ഇസ്ലാമിനോടുള്ള നമ്മുടെ ഇഷ്ടവും ഇസ്ലാമിലേക്ക് മറ്റു കാര്യങ്ങൾ കടന്നു കൂടുന്നതുകൊണ്ടുള്ള അതിനോടുള്ള നമ്മുടെ വെറുപ്പും അത് പ്രകടിപ്പിക്കുന്ന ഒരു രംഗമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. എന്നാൽ ഒരു അമുസ്ലിം, അവർക്ക് അവരുടെ ആഘോഷങ്ങൾ, അവരുടെ പ്രത്യേകമായ സാമൂഹികമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ആഘോഷങ്ങൾ അനുവദിക്കപ്പെട്ടതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് നിർവഹിക്കാവുന്നതാണ്. അതവർ നിർവഹിക്കുന്ന സമയത്ത് അവർ നൽകുന്ന വല്ല പാരിതോഷികങ്ങളോ മറ്റോ ഉണ്ട് എങ്കിൽ, അതിന് നേരത്തെ പറഞ്ഞ ഹദിയുടെ പാരിതോഷികങ്ങളുടെ അടിസ്ഥാനം ഹലാലാണ്, ജായിസാണ് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് നൽകുന്ന പാരിതോഷികങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ്. ഒരു വസ്തു നമുക്ക് നമ്മളുള്ളിടത്തേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ഓഫീസിലേക്ക് നമുക്ക് സ്വതന്ത്രമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി നൽകുന്ന, ആ രൂപത്തിൽ നൽകുന്നതാണ് ഹദിയ എന്ന് പറയുന്നത്. ഒരാൾ ഒരു സദ്യയുണ്ടാക്കിയിട്ട് ആ സദ്യയിലേക്ക് ക്ഷണിച്ച് ആ സദ്യ പോയി ഭക്ഷണം കഴിക്കുന്ന, ഞാൻ എൻ്റെ ഭക്ഷണം നിങ്ങൾക്ക് ഹദിയയായിട്ട് നൽകുന്നു എന്നതല്ല. അവിടെ നടക്കുന്നത് ഒരു ആഘോഷത്തിൽ പങ്കുചേരുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. ഒരാഘോഷത്തിൽ പങ്കുചേരുക എന്ന പ്രവർത്തനമാണ്, അത് വീട്ടിലാകട്ടെ സ്ഥാപനത്തിലാകട്ടെ മറ്റു രൂപങ്ങളിലാകട്ടെ, ഉണ്ടാക്കുന്ന ഒരു ആഘോഷത്തിൽ മറ്റു മതസ്ഥരുടെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റേതല്ലാത്ത ഒരു ആഘോഷത്തിൽ പങ്കുചേരുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു ഹദിയ സ്വീകരിക്കലല്ല. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ആഘോഷങ്ങളല്ലാത്ത മറ്റൊരു ആഘോഷം പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയോ മറ്റുള്ളവർ സംഘടിപ്പിക്കുന്നതിൽ പങ്കുചേരുകയോ ചെയ്യാൻ പാടില്ല എന്നതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും സദ്യകളിൽ പങ്കെടുക്കുക, ആഘോഷങ്ങളിൽ പങ്കുചേരുക, ഭക്ഷണം കഴിക്കുക എന്നതിനെ ഹദിയയുടെ വഴിയിലേക്ക് കൊണ്ടുവരികയും അത് ഹദിയ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളെ അതിലേക്ക് കൂട്ടിക്കെട്ടുകയും ചെയ്യുന്ന പ്രവണത ഇവിടെയുണ്ട്. ഹദിയ വേറെയാണ്, അഥവാ പാരിതോഷികം നൽകുക എന്ന് പറയുന്നത് വേറെയാണ്. ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക, ആഘോഷങ്ങളിൽ പങ്കെടുക്കുക തുടങ്ങിയത് വേറെ ഒന്നാണ്. ഇതിനെ രണ്ടിനെയും ഒരേ പോലെയല്ല ഇസ്ലാം കണ്ടിട്ടുള്ളത്. ആഘോഷങ്ങളുടെ അടിസ്ഥാനം അത് തഅബ്ബുദിയാണ്. അത് പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെടുകയും അള്ളാഹുവും റസൂലും നിശ്ചയിക്കുകയും ചെയ്യേണ്ടുന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ ഹദിയയുടെ പാരിതോഷികത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ജായിസാണ്, അനുവദനീയമാണ്. ഇതിനെ പരസ്പരം താരതമ്യം ചെയ്ത് ഇതിൻ്റെ തെളിവെടുത്ത് മറ്റതിന് വെച്ചുകൊടുക്കുക എന്ന് പറയുന്ന ഈ പ്രവണത ഒന്നുകിൽ അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ അറിവുണ്ടായിട്ടും തിന്മക്കു വേണ്ടി കൂട്ടുപിടിക്കുക, പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുക എന്ന് പറയുന്ന ഒരു രൂപമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ കാര്യം വേർതിരിച്ച് മനസ്സിലാക്കുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. വല്ലാഹു ആലം.
1: മിഅ്റാജിന് പ്രത്യേകം പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ്.
5: പ്രാമാണികമായി ആ വിഷയത്തിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. റജബ് മാസത്തിൽ പ്രത്യേകമായി ചൊല്ലേണ്ടുന്ന ദിക്റുകളോ ദുആകളോ നമസ്കാരങ്ങളോ നോമ്പുകളോ ഒന്നും തന്നെ സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് ഉലമാക്കൾ വ്യക്തമാക്കി തന്നിട്ടുള്ളത്.
1: കുട്ടികൾ കാർട്ടൂണുകൾ കാണുന്നതിൻ്റെ വിധി എന്താണ് ഇസ്ലാമിൽ എന്നാണ്
3: ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ട. കാർട്ടൂണുകളുടെ അവസ്ഥ എന്ത് എന്നറിയില്ല. പൊതുവെ കാർട്ടൂണുകൾ കാണുന്നതിൻ്റെ ഒരു വിധി പറയുവാനേ സാധിക്കുകയുള്ളൂ. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമയം അനാവശ്യമായി പാഴാക്കുവാൻ പാടില്ല എന്ന ബോധമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുവല്ലോ, ലാ തസൂലു ഖദമു ഇബ്നു ആദം യൗമൽ ഖിയാമ മിൻ ഇൻദി റബ്ബി, റബ്ബിങ്കിൽ നിന്നും ഒരു അടിമയുടെ കാല് നാളെ പരലോകത്ത് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടാതെ, അവൻ്റെ ആയുസിനെക്കുറിച്ച്, യുവത്വത്തെക്കുറിച്ച്, ധനത്തെക്കുറിച്ച്, എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ചെലവഴിച്ചു, അവൻ്റെ അറിവ് എന്തെല്ലാം പ്രാവർത്തികമാക്കി എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിയണം. സമയം വിലപ്പെട്ടതാണ്, ആയുസ് വിലപ്പെട്ടതാണ്, യുവത്വം വിലപ്പെട്ടതാണ്. ആ യുവത്വവും ആയുസ്സും സമയവുമൊക്കെ ആവശ്യമില്ലാത്ത ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമെങ്കിൽ അത് തീർച്ചയായും ചോദിക്കപ്പെടും. അതേപോലെ തന്നെ കാർട്ടൂണുകൾ അതിൽ ഉൾക്കൊള്ളുന്ന സന്ദേശം, മെസ്സേജ് എന്താണ് എന്നതിനനുസരിച്ച് അതിൻ്റെ വിധി വ്യത്യാസപ്പെടും. അശ്ലീലങ്ങളും നിഷിദ്ധങ്ങളും മ്യൂസിക്കുകളുമൊക്കെയുള്ള കാർട്ടൂണുകളാണ് എങ്കിൽ അത് ഹറാമു തന്നെയാണ്. അതല്ല, നല്ല സന്ദേശങ്ങൾ നൽകുന്ന, നിഷിദ്ധങ്ങളിലേക്ക് പ്രോത്സാഹിപ്പിക്കാത്ത, തിന്മക്ക് വളം വെക്കാത്ത, മ്യൂസിക്കില്ലാത്ത കാർട്ടൂണുകളാണ് എങ്കിൽ, അതിനുവേണ്ടി അമിതമായ അധികമായ സമയം ചെലവഴിക്കുന്നില്ല എങ്കിൽ അത് ഹറാമാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഒരു രൂപം, പ്രതിമ, അത്തരം വസ്തുക്കൾ കാണുന്നതിൻ്റെ അതേ വിധി തന്നെയാണ് ഇത്തരം കാർട്ടൂണുകൾ കാണുന്നതിൻ്റെയും എന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അള്ളാഹു തആല ആലം.
1: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ ഇവിടെ ഒരു സ്കൂളിൽ അറബിക് ടീച്ചറായി ജോലി ചെയ്യുകയാണ്. എൽ പി സ്കൂളിൽ നേരത്തെ ഒരു എൽ ഐ സിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അടച്ച സംഖ്യ 73,000 വരും. ശേഷം ഏതാണ്ട് 38,600 പലിശ ഇനത്തിൽ വരുന്നുണ്ട്. ഞങ്ങളുടേതല്ലാത്ത എന്തെങ്കിലും ആവശ്യത്തിന് ആ പൈസ ഉപയോഗിക്കാൻ പറ്റും. പറ്റുമെങ്കിൽ ഏതെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ്.
3: താൻ കൊടുത്ത കാശിനേക്കാൾ കൂടുതലായി ഒരു അധ്വാനമോ പ്രയത്നമോ ഇല്ലാതെ ലഭിക്കുന്ന ഈ കാശിന് തന്നെയാണല്ലോ നമ്മൾ കിമാറ് അല്ലെങ്കിൽ ചൂതാട്ടത്തിലൂടെ ലഭിക്കുന്നതെന്നോ പലിശ ഗണത്തിൽ ഉൾപ്പെടുന്നു എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് നിഷിദ്ധമാണ്, ഹറാമാണ്. അതിലൂടെ ലഭിക്കുന്ന അധിക കാശും നിഷിദ്ധമാണ്. ആരെങ്കിലും ഇത്തരത്തിൽ ചോദ്യകർത്താവിനെ പോലെ ഈ ഇൻഷുറൻസിൽ അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ താൻ കൊടുത്ത കാശിനേക്കാൾ അമിതമായി വല്ലതും ലഭിക്കുന്നുവെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ അർഹരായ ആളുകൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുക, ഇനി അതിന് സാധിക്കുകയില്ല എങ്കിൽ അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല ആലം.
1: ചോദ്യം ഇതാണ്, യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വിധി എന്താണ്? യൂട്യൂബ് ഗെയിമിംഗ് ചാനൽ തുടങ്ങൽ പറ്റുമോ? എൻ്റെ മകൻ ഒരുപാട് തവണയായി ചോദിക്കുന്നു തുടങ്ങട്ടെ എന്ന്. പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിക്കുന്നു എന്നാണ്.
3: അതിൽ വരുന്ന പരസ്യങ്ങൾ പലപ്പോഴും നമ്മളോട് ചോദിച്ചോ നമ്മളുടെ ഇഷ്ടത്തിനോ അനുസരിച്ചായിരിക്കില്ല. നമ്മുടെ ചാനലിലൂടെ ഒരു പ്രഭാഷണം നടക്കുകയാണ് എങ്കിൽ, ഒരു ക്ലാസ് എടുക്കുകയാണ് എങ്കിൽ അവർക്ക് താല്പര്യമുള്ള പരസ്യങ്ങൾ, എന്നാൽ ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ സാധിക്കാത്ത അത്തരം കാര്യങ്ങൾ ഈ പരസ്യങ്ങളിലൂടെ കടന്നു വരും, അതല്ലാത്ത പരസ്യങ്ങളും കടന്നു വരും. അതുകൊണ്ട് തന്നെ നന്മയെയും പുണ്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന, തിന്മയെയും മ്ലേച്ഛതയെയും നിരോത്സാഹപ്പെടുത്തുന്ന ഒരു മുസ്ലിം അതുവഴി വരുന്ന വരുമാനങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് യൂട്യൂബ് വഴിയുള്ള വരുമാനം സ്വീകരിക്കുന്നത് അഭികാമ്യമല്ല എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്.
1: ഇബിലീസും ഷെയ്ത്താനും ഒന്നാണോ, അല്ലെങ്കിൽ അത് രണ്ടും വേറെ വേറെ വർഗമാണോ എന്നാണ്.
3: മതശാസനകൾ നിർബന്ധമാക്കപ്പെട്ടവരാണ് ഇൻസും ജിന്നും, മനുഷ്യരും ജിന്നുകളും. മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, ജിന്നിനെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, മലക്കിനെ സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നുമാണ്. ജിന്നിനും ഇൻസിനും മതശാസനകൾ അനിവാര്യമാണ്, നിർബന്ധമാണ് അവ അനുസരിച്ച് ജീവിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നിലേക്കും ഇൻസിലേക്കും വന്ന പ്രവാചകനാണ്. എന്നാൽ ഷെയ്ത്താൻ എന്ന് പറയുമ്പോൾ, ഷെയ്ത്താൻ എന്നതിൻ്റെ മലയാള പരിഭാഷയായിട്ടാണ് പിശാജ് എന്ന് കൊടുക്കാറുള്ളത്. അപ്പോൾ പിശാജും ഷെയ്ത്താനും ഒന്ന് തന്നെയാണ്. എന്നാൽ പിശാജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷെയ്ത്താൻ എന്ന് പറയുന്നത് അത് ജിന്നു വർഗത്തിലുമുണ്ട്, മനുഷ്യവർഗത്തിലുമുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞു, മിനൽ ജിന്നത്തി വന്നാസ്, ദുർബോധനം നടത്തുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജിന്നിൽ നിന്നുമുണ്ട്, മനുഷ്യരിൽ നിന്നുമുണ്ട് എന്ന്. വസ്വാസുണ്ടാക്കി ദുർബോധനം നടത്തി പിൻവാങ്ങിക്കളയുന്നവർ. അതേപോലെ വഖദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ അദുവൻ ഷയാത്വീനൽ ഇൻസി വൽ ജിൻ യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ. ഓരോ പ്രവാചകനും മനുഷ്യരിൽ നിന്നും ജിന്നിൽ നിന്നും ശത്രുക്കളായ ഷെയ്ത്താൻമാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അവിടെ ഷെയ്ത്താൻ എന്നത് ജിന്നിൻ്റെ കൂട്ടത്തിലുണ്ടാവും, അതേപോലെ തന്നെ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടാവും. കറുത്ത നായയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അൽ കൽബുൽ അസ്വദു ഷെയ്ത്താനുൻ, കറുത്ത നായ ഷെയ്ത്താനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജിൻ എന്നത് ഇബിലീസിൻ്റെ സന്തതികളാണ്. മനുഷ്യരുടെ പിതാവ് ആദം എന്നതുപോലെ ജിന്നുകളുടെ ആദിമ പിതാവാണ് അല്ലെങ്കിൽ ആദ്യത്തെ ആളാണ് ഇബ്ലീസ്. ഖുർആൻ ചോദിച്ചു, അഫതത്തഖിദൂനഹു വദുർരിയ്യതഹു ഔലിയ മിൻദൂനി, അവനെയും അവൻ്റെ സന്തതികളെയും എനിക്ക് പുറമെ നിങ്ങൾ ഔലിയാക്കന്മാരായി രക്ഷാധികാരികളായി സ്വീകരിക്കുകയാണോ എന്ന് ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു മതശാസനകൾ അവർക്ക് അനിവാര്യമാണ്, ജിന്നിനും ഇൻസിനും. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ജിന്നിനെയും ഇൻസിനെയും സൃഷ്ടിക്കപ്പെട്ടത് എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിന്നിൽ മോട്ട് കാണിക്കുന്ന പരാക്രമികളായ വർഗം അവർക്കാണ് ഷെയ്ത്താൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഇഫ്രീത്ത് എന്ന് പറയും. മനുഷ്യരുടെ കൂട്ടത്തിലും അത്തരം ധിക്കാരികളായ ആളുകൾക്ക് ഷെയ്ത്താൻമാർ എന്ന് പറയും. മലക്കുകളെ മലക്കുകളെ രൂപത്തിൽ കാണാൻ കഴിയില്ല എന്നതുപോലെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ രണ്ട് തവണയാണ് മലക്കിൻ്റെതായ രൂപത്തിൽ കണ്ടിരിക്കുന്നത്. ഇതുപോലെ ജിന്നിനെ ജിന്നിൻ്റേതായ രൂപത്തിൽ കാണുവാൻ സാധിക്കുകയില്ല മനുഷ്യർക്ക്. നിങ്ങൾ അവരെ കാണാത്ത രൂപത്തിൽ അവർ നിങ്ങളെ കാണുന്നു എന്ന് ജിന്നുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അറിയിച്ചു തരുന്നുണ്ട്. നമ്മൾക്ക് അവരെ കാണാൻ കഴിയില്ലെങ്കിലും അവർക്ക് നമ്മളെ കാണാൻ കഴിയുന്ന രൂപത്തിൽ എന്നാണ്. ജിന്നുകളുടെ കൂട്ടത്തിൽ നല്ലവരായ ആളുകളുമുണ്ട്, അതേപോലെ ഷെയ്ത്താന്മാരുമുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ നല്ലവരായ ആളുകളുണ്ട്, അതേപോലെ തന്നെ ഷെയ്ത്താന്മാരായ ആളുകളുമുണ്ട് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഈ ജിന്നിനെ ജിന്നിൻ്റേതായ രൂപത്തിൽ ആളുകൾക്ക് കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുകൾക്ക് ഖുർആൻ ഓതിക്കൊടുത്തതും അവർ മുസ്ലിങ്ങളായതും ഒക്കെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ജിന്നിലും അതല്ലാത്ത ഭാഗങ്ങളിലുമൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷെയ്ത്താനെ പിശാചിനെ ഭയപ്പെടുക എന്നതിൻ്റെ ആവശ്യമില്ല. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് രാത്രി ഇറങ്ങുമ്പോൾ ആളുകൾക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു ഭീതി ഉണ്ടാകുന്ന പോലെ, ഒരു പാമ്പിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭീതി പോലെ, അല്ലെങ്കിൽ ഒരു കടിക്കാൻ വരുന്ന നായയെ കാണുമ്പോൾ ഒരു ഭീതി ഉണ്ടാകും, പേടിയുണ്ടാകും എന്നതുപോലെ, ഒരു പക്ഷേ ആരെങ്കിലും ആ രൂപത്തിൽ ജിന്നിനെ ഭയപ്പെടുന്നുവെങ്കിൽ അത് ഒരു ശിർക്കോ മറ്റോ അല്ല. എന്നാൽ അവനെ ഭയപ്പെട്ടുകൊണ്ട് ജിന്നിന് സേവകൾ നടത്തുന്നതും ആരാധിക്കുന്നതും ഷിർക്കാണ് എന്നതിൽ യാതൊരു സംശയവും നമുക്കുണ്ടാകുവാനും പാടില്ല. പിശാചിൽ നിന്നും ഷെയ്ത്താനിൽ നിന്നും രക്ഷ ചോദിക്കുവാനാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വസ്വാസുകളിൽ നിന്നും പിശാചിൻ്റെ നസ്ഖാത്തുകളിൽ നിന്നും രക്ഷ നേടുവാൻ ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരം വഴികൾ സ്വീകരിക്കുക, ഇസ്ലാം പറഞ്ഞ രൂപത്തിലുള്ള വഴികൾ സ്വീകരിക്കുക എന്നതിലപ്പുറം രാത്രിയാകുമ്പോൾ പുറത്തേക്കിറങ്ങാൻ ഭീതി എന്ന രൂപത്തിൽ ആകെക്കൂടെ ഭീതിയോടുകൂടി ഭയത്തോടുകൂടി ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. പലപ്പോഴും നാട്ടിലൊക്കെ കേട്ടുകേൾവിയുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോഴും ആളുകൾ ഭീതിയോടുകൂടി കാണുന്നത്. ചെങ്ങല വലിച്ചു പോകുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് ജിന്നാണ് ഷെയ്ത്താനാണ് എന്നതൊന്നും ഹദീസുകളിലോ മറ്റോ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. കുട്ടികളെ പേടിപ്പിക്കുവാൻ കോത്താമ്പി വരുന്നു എന്ന് പറഞ്ഞ പോലുള്ള ചില വാക്കുകൾ മാത്രമായിരിക്കും അത്. നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ചൊല്ലുവാനുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക, എന്നിട്ട് ധൈര്യത്തോടുകൂടി മനസ്ഥൈര്യത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക, ഇത്ര മാത്രമേ നമ്മൾ ആ വിഷയത്തിൽ കാണേണ്ടതുള്ളൂ. അല്ലാഹു തആല ആലം.
6: ഇന്നത്തെ അലിജബ പ്രോഗ്രാമിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രോതാക്കളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് ചോദ്യങ്ങൾ അയക്കേണ്ടത്. ഇക്കാര്യം ശ്രദ്ധിക്കുമല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 902-0840-840.
8: സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അല്ലിജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അല്ലിജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
7: Peace Radio. Tune to reality.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: പവർ ഗ്രിഡിൽ 668 ട്രെയിനി. പൊതുമേഖലാ സ്ഥാപനമായ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ 668 ട്രെയിൻ ഒഴിവുണ്ട്. കേരളം ഉൾപ്പെടുന്ന സതേൺ റീജിയനിൽ 128 ഒഴിവുണ്ട്. ഒരു വർഷം പരിശീലനം, തുടർന്ന് റെഗുലർ നിയമനം. May 11 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. www.powergrid.in തസ്തികയും യോഗ്യതയും. ഡിപ്ലോമ ട്രെയിനി ഇലക്ട്രിക്കൽ, 70% മാർക്കോടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടിയവർക്ക്. ഡിപ്ലോമ ട്രെയിനി, ജൂനിയർ ഓഫീസർ ട്രെയിനി, ജൂനിയർ ഓഫീസർ ട്രെയിനി FA, ജൂനിയർ ടെക്നീഷ്യൻ തുടങ്ങി നിരവധി ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 27, ശമ്പളം ജൂനിയർ ടെക്നീഷ്യൻ ട്രെയിനി പരിശീലന സമയത്ത് 21,000 മുതൽ 72,000 രൂപയും, തുടർന്ന് 21,500 മുതൽ 74,000 വരെയും. ഫീസ്: ജൂനിയർ ടെക്നീഷ്യൻ ട്രെയിനി തസ്തികയിലേക്ക് 200 രൂപ, മറ്റ് തസ്തികകളിലേക്ക് 300 രൂപ. SC ST ഭിന്നശേഷിക്കാർ, വിമുക്ത സൈനികർ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല.
2: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
3: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: Peace Radio. Tune to reality.

0: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിന്റെ സംസാരത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയോ വർഷങ്ങളായി താൻ ജീവിച്ചു വരുന്ന ചുറ്റുപാടിൽ താൻ ദിനേനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാധനാലയങ്ങൾ, അതിൽ സ്ഥാപിക്കപ്പെട്ട വിഗ്രഹങ്ങൾ, പ്രതിമകൾ, ആരാധ്യ വസ്തുക്കൾ, വർഷങ്ങളോളം അതെല്ലാം കണ്ടും കേട്ടും വളർന്നിട്ടും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഒരു ദിവസം രാത്രി, നല്ല നിലാവുള്ള ഒരു രാത്രി, അന്ന് വെറുതെ തൻ്റെ ടെറസിന് മുകളിൽ കണ്ണു തുറന്ന് ആകാശത്തേക്ക് നോക്കിക്കിടക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ മനസ്സിലൊരു ചിന്ത തോന്നി. ആകാശത്തു കാണുന്ന ഭൂമിയെക്കാളും വിശാലവും വലുപ്പമുള്ളതുമായ ഈ നക്ഷത്രങ്ങളും ഭൂമിക്ക് മുഴുവനും പ്രകാശമായി നിൽക്കുന്ന ഈ ചന്ദ്രനും സൂര്യനുമെല്ലാം സൃഷ്ടിക്കുന്നതിലും അതവിടെ കൊണ്ടുപോയി നിശ്ചയിക്കുന്നതിലും അതിനെ നിലനിർത്തുന്നതിലുമൊന്നും ഈ ആരാധിക്കപ്പെടുന്ന പ്രതിരൂപങ്ങൾക്കോ ബിംബങ്ങൾക്കോ വല്ല പങ്കുമുണ്ടാകുമോ എന്ന് പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില മാറ്റങ്ങളുണ്ടായി. ആ മാറ്റം അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളെ, സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിലേക്കും ഇസ്ലാമിൻ്റെ സുന്ദരമായ വെളിച്ചം സ്വീകരിക്കുന്നതിലേക്കും എത്തിച്ചു എന്നത് സത്യസന്ധമായും സംഭവിച്ച ഒരു സംഭവമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ് ഈ സംഭവം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇന്നമാ അഅലുക്കും ബിവാഹിദത്തിൻ, ഒരേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്. എന്തു പറയണം ഒരാളോട് വിശ്വാസത്തെ സ്വീകരിക്കാത്ത, മനസ്സ് തുറക്കാത്ത, നന്മയിലേക്ക് ജീവിതത്തെ മാറ്റാൻ തയ്യാറല്ലാത്ത ഒരാളോട് എന്തു പറയണം എന്നാണ്? ഇന്നമാ അഅലുക്കും ബിവാഹിദ, നിങ്ങളോട് ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ഉപദേശിക്കാനുള്ളൂ. ആരോടാണ് ഈ പറയണത്? വളരെ വ്യക്തമായ ഖുർആനിക സത്യവുമായി വന്ന് നല്ല ഒരു പവൻമാറ്റ ജീവിത മാതൃക കൂടെ ജീവിക്കുന്നവർക്ക് കാണിച്ചു കൊടുത്ത മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്ത തൻ്റെ അനുയായികളോട് പറയുകയാണ്, തൻ്റെ സമുദായത്തോട് പറയുകയാണ്, ഒരൊറ്റ കാര്യം, അത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യൂ. എന്താണ് ആ കാര്യം? അൻതഖൂമൂലില്ലാഹി മസ്നാ വഫുറാദാ സുമ്മ തതഫക്കറൂ. നിങ്ങൾ ഒരാളായിട്ടോ അല്ലെങ്കിൽ രണ്ടാളായിട്ടോ നിങ്ങളൊന്ന് തയ്യാറായി നിന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഒന്ന് വേറിട്ട് നിന്ന് ചിന്തിക്കൂ. നിരന്തരമായി നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വാപ്പകാരണവന്മാർ, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം അസത്യങ്ങളും അയാഥാർത്ഥ്യങ്ങളും അതേപോലെ തന്നെ നമ്മളെ വഴിതെറ്റിക്കുന്ന പല സംഗതികളുമുണ്ട്. പക്ഷെ അതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു ഒഴുക്കിൻ്റെ ഭാഗമായി സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ നന്മയിലേക്ക് നമ്മളെ തിരിച്ചുവിടാൻ ഒരു സ്പാർക്ക്, ഒരു ചെറിയ തീപ്പൊരി നമ്മുടെ ചിന്തയിൽ എവിടെയെങ്കിലും ഒന്ന് തടഞ്ഞാൽ ഒരു വ്യക്തി അത്ഭുതകരമായി മാറും. അതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കൂ, എന്നെക്കുറിച്ച് ഭ്രാന്തൻ എന്ന് ഇവിടെയുള്ള ആളുകൾ പറയുമ്പോൾ, ഭ്രാന്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, എന്നെയും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ഭ്രാന്തുള്ളവനാണോ എന്ന് നിങ്ങൾ സ്വന്തം ചിന്തിക്കൂ. 100 ആളുകൾ പറയുമ്പോൾ ഭ്രാന്തനായിരിക്കും എന്ന് വിചാരിക്കുന്നതിലുപരി ഭ്രാന്ത് എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ നിങ്ങളുടെ കൂടെയുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഉൾക്കൊണ്ട് എനിക്ക് ഭ്രാന്തുണ്ടോ നിങ്ങൾ നോക്കി എന്നാണ് സൂറത്തു സബയിലെ 46-ാമത്തെ വചനത്തിൽ പറയുന്നത്. സുഹൃത്തുക്കളെ, സത്യത്തിൻ്റെ തീരത്തേക്ക് കടന്നു വരാൻ ഒരു ചിന്ത അനിവാര്യമാണ്. നമ്മുടെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ആലോചനകളുടെയും ചിന്തകളുടെയും മാത്രമേ നമുക്ക് മാറാൻ പറ്റൂ. അല്ലാത്തിടത്തോളം കാലം ശീലിച്ചു ജീവിച്ച് മുന്നോട്ടു പോകുന്ന ഒരു ജീവിത സാഹചര്യങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകും. അതെത്ര ബുദ്ധിശൂന്യമാണെങ്കിലും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ നിങ്ങൾ, തൊട്ടിപ്പുറത്ത് പാല് കിട്ടാഞ്ഞിട്ട് വിഷമിച്ച് കിടക്കുന്ന, വയറൊട്ടിക്കിടക്കുന്ന ഒരു പിഞ്ചു പൈതൽ തനി നിലത്ത് വിരിപ്പ് പോലും വിരിക്കാതെ കിടക്കുന്നു. തൊട്ടപ്പുറത്ത് വലിയ വലിയ കുടങ്ങളിലും ബക്കറ്റുകളിലും പാല് നിറച്ച് ആ പാലുകൊണ്ട് പൂജ നടത്തുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ബലിപീഠങ്ങളിൽ പാലൊഴിച്ചുകൊണ്ട് കഴുകുകയും പാലുകൊണ്ട് എന്തു ചെയ്യുന്നു, നേർച്ച നടത്തുകയും ചെയ്യുന്ന, ബലി നടത്തുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പൂജാകർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്ന രംഗങ്ങൾ. ഇവിടെ ചിന്തിപ്പോകുന്ന, കുടിക്കാൻ വേണ്ടി പ്രകൃതിയിൽ അള്ളാഹു നമുക്ക് തന്ന ആ പാല് വെറുതെ ഒരു സ്ഥലത്ത് ഒഴിച്ചു കളയുമ്പോൾ അതിലെന്തോ ഒരു യുക്തിഹീനത ഇല്ലേ എന്നു ചിന്തിക്കുവാൻ നമ്മുടെ മനസ്സ് പര്യാപ്തമാവാത്ത എന്താണ്, ചിന്താശേഷിയും ആലോചനാശേഷിയൊന്നും മനുഷ്യനില്ലാഞ്ഞിട്ടല്ല സുഹൃത്തുക്കളെ, പക്ഷെ ചിന്തിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആലോചനക്കും ചിന്തകൾക്കും വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒന്നാമതെന്താണ്, നമ്മൾ ജീവിക്കുന്ന അതിവിശാലമായ ഈ ലോകത്തെ, ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാകുക. വമാ ഖദറുല്ലാഹ് ഹഖ്ഖ ഖദരിഹി, അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ട വിധം കണക്കാക്കുന്നില്ല. അന്ത്യനാളിൽ വലത്തെ കയ്യിൽ ഈ മഹാപ്രപഞ്ചത്തെ മുഴുവനും ചുരുട്ടിപ്പിടിക്കാൻ കഴിയുന്ന ഒരു മഹാശക്തിയാണവൻ. വസ്സമാവാത്തു മത്തുവിയാത്തും ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികുൻ. എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ വലുപ്പം, ഇതിൻ്റെ സൃഷ്ടിന്റെ മഹത്വം? സുഹൃത്തുക്കളെ, അത് ചിന്തിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും നമുക്ക് ഓർമ്മ വരിക. ചിന്തിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. മറ്റൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച്, ഈ ഭൗതിക ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തെല്ലാം ഉന്നതമായ സ്ഥാനങ്ങൾ, വലിയ വലിയ രാജാധികാരങ്ങൾ, സമൂഹത്തിൽ വലിയ ആദരവിൻ്റെ മഹത്വങ്ങൾ, വലിയ പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെ ഏതെല്ലാം തലങ്ങളിൽ എന്തെല്ലാം കഴിവുള്ള ആളുകളുടെ ചരിത്രങ്ങളും കഥകളും നമ്മൾ വായിക്കുന്നു. പക്ഷെ ഒരു നിമിഷം ആത്മാവ് വേർപെടുന്നതോടുകൂടെ അവരൊന്നുമല്ലാതാവുന്നു. ഈ ഭൗതിക ജീവിതത്തിൽ അവർ പടുത്തുയർത്തിയ എല്ലാ കോട്ടകളും നിമിഷങ്ങളെക്കൊണ്ട് തകർന്നു വീഴുന്നു. എന്ത് മനസ്സിലാക്കണം, ഈ ഭൗതിക ജീവിതത്തിൻ്റെ നിസ്സാരത. അപ്പോൾ എന്താണ് ചിന്തിക്കുക, എന്തിനാണ് ഈ ജീവിതം, എന്താണ് ഈ ജീവിതത്തിൻ്റെ പ്രയോജനം? അവിടെ ഒരു ആലോചന മനസ്സിക്ക് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വരുമ്പോൾ ജീവിക്കുന്നതിന് വേണ്ടി സമ്പാദിക്കുകയും ജീവിതത്തെ ആസ്വദിക്കുകയും അതിൻ്റെ ആസ്വാദനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വിഷമിക്കുകയും ചെയ്തിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് ഈ ദുരിയാവ് നൈമിഷികമാണെന്നും നിസ്സാരമാണെന്നും മനസ്സിലാക്കുമ്പോൾ ഈ ജീവിതം കൊണ്ട് എന്തു നേടണം, ഈ ജീവിതം കഴിഞ്ഞ് എവിടേക്ക് പോകും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു സ്വയം മാറ്റമുണ്ടാവുകയാണ്. ജീവിതം വലിയൊരു മാറ്റത്തിന് വിധേയമാകുന്നതായിട്ടാണ് നമുക്ക് ആ സന്ദർഭത്തിൽ കാണാൻ പറ്റുക. അപ്പോൾ ആലോചനകളും ചിന്തകളുമാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ ഒരു ശരിയായ വഴിയിലേക്ക് അവനെ തിരിച്ചുവിടാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ബുദ്ധിയോടുകൂടെ, നല്ല വിവേകത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാകുന്നത് കൊണ്ട് സമർത്ഥൻ ബുദ്ധിമാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ തൻ്റെ കാര്യങ്ങളെ വളരെ പെട്ടെന്നും വളരെ പിന്നെ തന്ത്രപരമായും നേടാൻ പറ്റുന്ന ആൾക്കാണ് നമ്മൾ സമർത്ഥം എന്ന് പറയാം. തൻ്റെ ഭൗതികമായ ജീവിതങ്ങളെ, കാര്യലാഭങ്ങളെ, ദേഹേച്ഛകളെ. എന്നാൽ അൽ കയ്യീസ് മെൻ ദാന നഫ്സ, ആരാണ് സമർത്ഥൻ? എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും, എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ സുഹൃ വലയത്തിൽ പെട്ടാലും, തനിക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യത്തെ ചെയ്യാതെ നിൽക്കാൻ പറ്റുന്ന ആത്മശക്തി ആർക്കുണ്ടോ അവനാ ബുദ്ധിമാൻ. കാരണം ഇപ്പൊ തൽക്കാലം അത് ചെയ്താൽ നാളെ അതുമൂലം വരാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് ഇപ്പത്തൊരു സുഖവും ഇപ്പത്തെ ചില ലാഭങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അവൻ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? അൽ കയ്യീസു മൻ ദാന നഫ്സ വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം ഉള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ആളാണ്. അപ്പൊ നമ്മൾ നോക്കുന്നു ധാരാളം ആളുകളെ കുറിച്ച്, എന്താണ് എന്തായാലും ബിസിനസ്, ലോകത്തുള്ള മുഴുവൻ ബിസിനസ് സ്ഥാപനങ്ങൾ, ലോകത്തുള്ള എല്ലാ രാജ്യത്തിലും അയാൾക്ക് വീടുകൾ, എന്തൊരു സമർത്ഥൻ, എന്തൊരു സമർത്ഥനായിട്ടുള്ള ജോലിക്കാരൻ, എന്തൊരു സമർത്ഥനായ സാങ്കേതിക വിദഗ്ധൻ എന്നൊക്കെ നമ്മൾ പറയും. സാമർത്ഥ്യമെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇത്തരം സാമർത്ഥ്യങ്ങളെല്ലാം കാണിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിജീവികൾക്കും മഹാന്മാർക്കും എല്ലാം സ്വന്തം ജീവിതത്തിൽ ഒരു സദാചാര ബോധത്തോടുകൂടെ തൻ്റെ വ്യക്തിത്വത്തിനും മനസ്സിനും ശരീരത്തിനും പ്രതികൂലമായ തിന്മകളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ വൽ ആജിസ്, അവനാണ് അശക്തൻ. മൻ അത്ബ അനഫ്സഹു ഹവാഹ, തൻ്റെ മനസ്സിൻ്റെ തേഹേച്ഛകൾ എന്തൊക്കെ ഉണ്ടോ, ഈ സമർത്ഥന്മാരൊക്കെ കള്ളുകുടിക്കുന്നു, ഈ സമർത്ഥന്മാരൊക്കെ അശ്ലീലങ്ങളെ കാണുന്നു, അങ്ങനത്തെ സമർത്ഥൻ സമർത്ഥനല്ല. തന്നെ നശിപ്പിക്കുന്ന നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും മാറി നിൽക്കാൻ പറ്റാത്ത ഒരുത്തൻ, എന്ത് ബുദ്ധിയാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രയോഗിക്കുന്നത് എന്ന് നമുക്ക് ഇത് മനസ്സിലാക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ഇനിയും മാറ്റിപ്പണിയാൻ, ഇനിയും നമ്മുടെ ജീവിതത്തിൽ പുതിയ പുരോഗതികൾ ഉണ്ടാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആലോചിക്കാൻ, ചിന്തിക്കാൻ. നമ്മുടെ കണ്ണുകൾ എവിടെ തുറന്നു വച്ചാലും പുതിയ ചിന്തകൾക്കുള്ള കാരണമാകട്ടെ ഓരോ നോട്ടവും. നമ്മുടെ കാതുകൾ എവിടെ തുറന്നു വച്ചാലും കേൾക്കുന്ന ഓരോ വാക്കുകളും നമ്മളെ പരിവർത്തിപ്പിക്കുന്ന പുതിയ ആലോചനകൾക്ക് തീക്കൊളുത്തുന്നതായിരിക്കണം നമ്മുടെ കേൾവികൾ. നാം ജീവിതത്തിൽ എവിടെയിരുന്നാലും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ആലോചനകൾക്ക് പ്രേരിപ്പിക്കണം. അങ്ങനെ ദൈവാസ്തിത്വത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ദുനിയാവിൻ്റെ നിസ്സാരതയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യങ്ങളെക്കുറിച്ചും നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ചും എല്ലാം ചിന്തിച്ചും ആലോചിച്ചും സ്വയം ഒരു മാറ്റത്തിന് വിധേയനായി എന്നും പുതിയ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച് പുതിയ പുതിയ ഒരു വ്യക്തിയായി തീരാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അതിന് അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്ന് വന്നുപോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.

0: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. സത്യനിഷേധികളുടെ അവസ്ഥകൾ വിശുദ്ധ ഖുർആനിൽ എന്ന ഭാഗം അവതരിപ്പിക്കുന്നത് അനൂസ് മഞ്ചേരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല വലൗ തറ ഇദ്, ആ രംഗം കണ്ടിരുന്നെങ്കിൽ എന്ന് പരാമർശിക്കുന്ന ഏഴോളം സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സംഗതിയിലൂടെ, ഈ ഒരു പ്രയോഗത്തിലൂടെ അക്രമികളുടെയും അതുപോലെ തന്നെ കുറ്റവാളികളുടെയും സത്യനിഷേധികളുടെയും അവസ്ഥകളെയാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തുകളിലുടനീളം ചിത്രീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ദുനിയാവിൽ നിന്നുള്ള തങ്ങളുടെ വിടവാങ്ങൽ സമയമെടുത്തുവെന്ന തിരിച്ചറിവിൽ തുടങ്ങുന്ന ആ രംഗം, പിന്നീട് അവരുടെ ആത്മാവ് പിടിക്കാൻ മലക്കുകൾ ഹാജരാകുന്നതിലൂടെയും മരണവേദനയുമായി അവർ മല്ലിടുന്നതിലൂടെയും കടന്നുപോകുന്നു. തുടർന്ന് സർവാധിനാഥനായ റബ്ബിൻ്റെ മുന്നിൽ വിചാരണക്കായിട്ട് അവരെ കൊണ്ടുപോകുന്നുണ്ട്. ഒടുവിൽ തങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമായി നരകത്തിലേക്ക് എറിയപ്പെടുന്നതിന് മുന്നോടിയായി അതിന് മുന്നിൽ നിൽക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സംഭവങ്ങളാണ് ഈ ഏഴ് സന്ദർഭങ്ങളിലായിട്ട് വന്നിട്ടുള്ള ഈ വലൗ തറ ഇദ് എന്ന് പറയുന്ന ഈ ഒരു പ്രയോഗം. പ്രസ്തുത ആയത്തിൽ ഒന്നാമത്തേത് സത്യനിഷേധികളുടെ അവസ്ഥയെ ചിത്രീകരിക്കുന്ന ഒരായത്താണ്. നമുക്കറിയാം വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായത്തിലെ 51-ാം വചനം, വലൗ തറ ഇദ് ഫസിഉ ഫലാ ഫൗത വഅഖിദു മിമ്മകാനിൻ ഖലീബ്. അവർ സത്യനിഷേധികൾ പരിഭ്രാന്തരായിപ്പോയ സന്ദർഭം നീ കണ്ടിരുന്നെങ്കിൽ, എന്നാൽ അവർ പിടിയിൽ നിന്ന് ഒഴിവാകുകയില്ല, അടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ അവർ പിടിക്കപ്പെടും എന്നുള്ളതാണ്. അതായത് അക്രമികളും സത്യനിഷേധികളും കുറ്റവാളികളും ഇപ്പോൾ ആരും കൊതിക്കാത്ത ഒരവസ്ഥയിലാണ് ഈ ഒരു സംഗതി. തങ്ങളെ കാത്തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷയില്ല. തങ്ങളിൽ വന്നനുഭവിക്കുന്ന വിധിയിൽ നിന്ന് ഓടിപ്പോകാനാവില്ല. തങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള ആ ഒരു ശിക്ഷ അവരെ പിടികൂടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവർക്കതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ആരുമില്ല എന്നുള്ളതാണ്. അവരുടെ ആത്മാവ് പിടികൂടാനും ലോകരക്ഷിതാവിൻ്റെ മുൻപിലേക്ക് അവരെ കൊണ്ടുപോകാനുമായി അള്ളാഹുവിൻ്റെ മലക്കുകൾ എത്തിക്കഴിഞ്ഞു എന്ന് പറയുന്ന ഈ ഒരു ആയത്താണ് ഒന്നാമതായി നമ്മൾ ഈ ഒരു വിഷയത്തിൽ പഠിക്കേണ്ട ഒരായത്ത്. രണ്ടാമതായിട്ട് കുറ്റവാളികളെയും അക്രമികളെയും സത്യനിഷേധികളെയും ചിത്രീകരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ സൈന്യം, അതായത് മലക്കുകൾ, അവരെ വളഞ്ഞിരിക്കുന്നു. അവർ അവരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുകയും തങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള പ്രവൃത്തികൾക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങുന്നതിനായിട്ട് അവർ കുറ്റവാളികൾ നീതിപീഠത്തിന് മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ അവരെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറു كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق. الله سبحانه وتعالى വിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ അധ്യായത്തിലെ 50-ാമത്തെ വചനത്തിൽ പറയാണ്, സത്യനിഷേധികളുടെ മുഖങ്ങളിലും പിൻവശങ്ങളിലും അടിച്ചുകൊണ്ട് മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സന്ദർഭം നീ കണ്ടിരുന്നെങ്കിൽ, അവർ മലക്കുകൾ അവരോട് പറയും, ജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്നുള്ളത്. അപ്പോൾ സത്യനിഷേധികൾക്കുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് രണ്ടാമത്തും വലൗ തറ ഇദ് എന്ന് തുടങ്ങുന്ന സന്ദർഭം വിവരിക്കുന്നത്. മറ്റൊരായത്തിൽ ഒരു പടി കൂടി മുന്നോട്ട് പോയിക്കൊണ്ട് അക്രമികളും സത്യനിഷേധികളും കുറ്റവാളികളും മരണവേദന അനുഭവിക്കുന്ന അവസ്ഥയെ നമ്മുടെ മുന്നിൽ ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മലക്കുകൾ അവരെ വളയുകയും അവരുടെ അവസ്ഥയെ പരിഹസിക്കുകയും ചെയ്യുന്നു. തങ്ങളെ വലയം ചെയ്തിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ അവരെ വെല്ലുവിളിക്കുകയും അവരെ കാത്തിരിക്കുന്ന കഠിനമായിട്ടുള്ള ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. വലൗ തറാ ഇദ് ളാലിമൂന ഫീ ഗമറാതിൽ മൗതി വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജു أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. ആ അക്രമികൾ മരണവെപ്രാളത്തിലായിരിക്കുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പുറത്തിറക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരുടെ നേരെ തങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യമല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ അഹങ്കരിച്ച് തള്ളിക്കളഞ്ഞിരുന്നതിൻ്റെയും ഫലമായി ഇന്ന് നിങ്ങൾക്ക് ഹീനമായിട്ടുള്ള ശിക്ഷ നൽകപ്പെടുന്നതാണ്.

0: എന്ന് മലക്കുകൾ പറയും. വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായത്തിലെ 93-ാമത്തെ വചനമായിക്കൊണ്ടാണ് ഇത് പഠിപ്പിക്കപ്പെട്ടുള്ളത്. 4-ാമത്തായിട്ട് വലവു തറ എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ വിശദീകരണം നമുക്ക് കാണാൻ പറ്റും. തുടർന്ന് ഖുർആൻ നമ്മെ മറ്റൊരു ചിത്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് കുറ്റവാളികളും അക്രമികളും സത്യനിഷേധികളും വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവായിട്ടുള്ള അള്ളാഹുവിൻ്റെ മുൻപിൽ ഹാജരാക്കപ്പെട്ടിരിക്കുന്നു. വലവു തറോ ഇദ് വഖിഫു അലാ റബ്ബിൻ ഖാല അലൈസ ഹാദാ ബിൽ ഹഖ് ഖാലു ബല വറബ്ബിന ഖാല ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. അവർ അവരുടെ രക്ഷിതാവിൻ്റെ മുമ്പിൽ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നെങ്കിൽ അവൻ ചോദിക്കും, ഇത് യഥാർത്ഥം തന്നെയല്ലേ? അവർ പറയും, അതെ, ഞങ്ങളുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. അവൻ പറയും, എന്നാൽ നിങ്ങൾ അവിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന നിമിത്തം ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. അപ്പോൾ സത്യനിഷേധികൾ ഇപ്പോൾ അതുപോലെ തന്നെ അക്രമികളും കുറ്റവാളികളും അള്ളാഹുവിൻ്റെ മുമ്പിലാണുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ഒരു മനുഷ്യനവിടെയല്ല, അതുപോലെ തന്നെ അവരെ സഹായിക്കാൻ അവിടെ ഒരാളുപോലുമില്ല, അവരെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും അവിടെ എന്തില്ല, ഒരാളുമില്ല എന്നുള്ളതാണ്. ഭൗതിക ലോകത്ത് അവരെ സഹായിച്ചിരുന്നവർ അവരെ അവഗണിക്കുന്ന ഒരു കാഴ്ച നമുക്ക് പരലോകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഈ സാഹചര്യത്തിന് മുമ്പിൽ കുറ്റവാളികളും അക്രമികളും സത്യനിഷേധികളും തങ്ങളുടെ കുറ്റകൃത്യങ്ങൾ തല താഴ്ത്തി നിന്ന് ഏറ്റുപറയുന്ന ഒരവസ്ഥയാണ് അടുത്തതായിട്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റുഊസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. കുറ്റവാളികൾ തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ തല താഴ്ത്തിക്കൊണ്ട് ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളിതാ നേരിൽ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു, അതിനാൽ ഞങ്ങളെ നീ തിരിച്ചയച്ചു തരയണമേ, എങ്കിൽ ഞങ്ങൾ നല്ലത് പ്രവർത്തിച്ചു കൊള്ളാം, തീർച്ചയായും ഞങ്ങളിപ്പോൾ ദൃഢവിശ്വാസമുള്ളവരാകുന്നു. അല്ലെ, സത്യനിഷേധികൾ നാളെ പരലോകത്തെത്തുന്ന സമയത്ത് അവർ തല കുനിച്ചുകൊണ്ട് പടച്ചവനോട് പറയണം, റബ്ബേ ഞങ്ങളിതാ നിന്നെ കണ്ടു ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഇനി ഞങ്ങൾ നന്നായിക്കോളം, ഞങ്ങൾക്ക് എന്താക്കണം, ഒന്നും കൂടി ജീവിതത്തിലേക്ക് മടങ്ങണം എന്നെന്താക്കണം, സത്യനിഷേധികൾ പറയണം. 6-ാമത്തായിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റും, കുറ്റവാളികളും അക്രമികളും സത്യനിഷേധികളും ലോകരക്ഷിതാവായിട്ടുള്ള അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല അവരോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ സമയത്ത് അവർ പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങുകയാണ്. വലഹു തറോ ഇദിൽ ളാലിമൂന മൗഖൂഫൂന ഇൻദ റബ്ബിഹിം യർജിഉ ബഅളുഹും ഇലാ ബഅലിൽ ഖൗൽ يقول الذين استضعفوا للذين استكبروا لولا أنتم لكنا مؤمنين. നബിയെ, ഈ അക്രമികൾ തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിർത്തപ്പെടുന്ന സന്ദർഭം നീ കണ്ടിരുന്നെങ്കിൽ അവരിൽ ഓരോ വിഭാഗവും മറുവിഭാഗത്തിൻ്റെ മേൽ കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കും. ബലഹീനരായി ഗണിക്കപ്പെട്ടവർ വലിപ്പം നടിച്ചിരുന്നവരോട് പറയും, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വാസികളായിരുന്നേനെ എന്നുള്ളത്. അപ്പോൾ മനുഷ്യനെ പരസ്പരം പഴി പറയാണ് അക്രമികളായിട്ടുള്ള ആളുകൾ പരസ്പരം എന്താക്കുന്നത്, കുറ്റപ്പെടുത്താനുണ്ടാകുന്നത്. അടുത്തൊരു അവസാനത്തെ 7-ാമത്തൊരു വിഭാഗം എന്ന് പറയുന്നത്, ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് അവർ നരകാഗ്നിക്ക് മുമ്പിൽ നിൽക്കുന്ന സന്ദർഭം. സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ നരകത്തിന് മുമ്പ് നിൽക്കുകയാണ്. അപ്പോൾ തങ്ങൾ ചെയ്തു കൂട്ടിയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമായി അതിലേക്ക് എറിയപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന സന്ദർഭം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത് കാണാൻ പറ്റും. വലൗ തറാ ഇദ് വഖിഫു അലന്നാരി ഫഖാലൂ യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബ ബിആയാതി റബ്ബിനാ വനകൂന മിനൽ മുഅ്മിനീൻ. അവർ നരകത്തിങ്കിൽ നിർത്തപ്പെടുന്ന രംഗത്ത് നീ കണ്ടിരുന്നുവെങ്കിൽ, അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഇഹലോകത്തു നിന്ന് തിരിച്ചയക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ, എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളയാതിരിക്കുകയും ഞങ്ങൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാവുകയും ചെയ്യുമായിരുന്നു എന്ന് സ്വയം പറയാണ്. അപ്പോൾ ഈ ഒരു 7 ആയത്തോളം വലവു തറാ ഇത് എന്ന് പറയുന്ന ഈ ഒരു 7 സന്ദർഭങ്ങളിൽ സത്യനിഷേധികൾ പരലോകത്ത് അവർക്ക് അനുഭവിക്കുന്ന, അവർക്കുണ്ടാവുന്ന എഫക്റ്റുകൾ, അവർക്കുണ്ടാകുന്ന ദുനിയാവിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ള തെമ്മാടിത്തരത്തിനുള്ള വിചാരണ പരലോകത്ത് എങ്ങനെയായിരിക്കും എന്നാണ് ഈ 7 സന്ദർഭങ്ങളിലായിട്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ സത്യനിഷേധം എന്ന് പറയുന്നത്, കുഫ്രി എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള പാപങ്ങളാണ് എന്ന് ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാക്കി കാണാൻ പറ്റും. അതുകൊണ്ട് ഈയൊരു കുഫർ അത്രയും ഗൗരവമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമാണ്. സത്യനിഷേധികളുടെ അവസ്ഥകൾ വിശുദ്ധ ഖുർആനിൽ എന്ന ഭാഗം ക്ലാസ് എടുത്തത് അനൂസ് മഞ്ചേരി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി പ്രാർത്ഥനാ പഠനം. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേൾക്കുന്നത്. ഇന്ന് മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ ഭാഗം 9. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന മയ്യത്ത് നിസ്കാരത്തിൽ മയ്യത്തിനു വേണ്ടി മൂന്നാമത്തെ തക്ബീറിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്ന ഫുലാന ഇബ്ന ഫുലാനിൻ ഫീ ദിമ്മതിക വഹബ്ലി ജിവാരിക ഫഖ്തിഹി മിൻ ഫിത്നത്തിൽ ഖബ്രി വഅദാബിൻ നാരി വഅൻത അഹ്ലുൽ വഫായി വൽ ഹഖ്തി فاغفر له وارحمه انك انت الغفور الرحيم. ഇതാണ് ആ പ്രാർത്ഥന. നമ്മൾ സാധാരണ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫ്വൻഹു എന്ന പ്രാർത്ഥനയാണ് ചൊല്ലാറുണ്ടാവുക. എന്നാൽ ഹദീസിൽ സ്ഥിരപ്പെട്ട മറ്റൊരു പ്രാർത്ഥനയാണിത്. അപ്പോൾ നമുക്കിതിൽ ഏതും ചൊല്ലാവുന്നതാണ്. ഇത് കുറച്ച് വലിയ പ്രാർത്ഥനയായതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് പഠിക്കാം. നമ്മൾ ഇന്ന് പഠിക്കുന്ന ഇത്രയുമാണ്: അല്ലാഹുമ്മ ഇന്ന ഫുലാന ഇബ്ന ഫുലാനിൻ ഫീ ദിമ്മതിക വഹബ്ലി ജിവാരിക. അത്രയും നമുക്ക് ഇന്ന് പഠിക്കാം. അല്ലാഹുമ്മ ഇന്ന ഫുലാന ഇബ്ന ഫുലാനിൻ ഫീ ദിമ്മതിക വഹബ്ലി ജിവാരിക്. എന്താണ് ഇതിനർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്ന ഫുലാന ഇബ്ന ഫുലാനിൻ ഇന്നവൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ, ഇന്നയാൾ, അവിടെ നമുക്ക് വേണമെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറയാം, ആ വ്യക്തിയുടെ പേര് പരാമർശിക്കാം. ഫീ ദിമ്മതിക, നിന്റെ പക്കൽ, നിന്റെ സംരക്ഷണത്തിലാണ്. അല്ലാഹുമ്മ ഇന്ന ഫുലാന ഇബ്ന ഫുലാനിൻ ഫീ ദിമ്മതിക വഹബ്ലി ജിവാരിക. അല്ലാഹുമ്മ ഇന്ന ഫുലാന ഇബ്ന ഫുലാനിൻ ഫീ ദിമ്മതിക വഹബ്ലി ജവാരിക. ഹബ്ലി ജവാരിക് എന്ന് പറഞ്ഞാൽ നിന്റെ സംരക്ഷണത്തിലാണ് എന്നർത്ഥം, നിന്റെ അഭയത്തിലാണ് എന്നർത്ഥം. ഈ പ്രാർത്ഥനയുടെ ഇനിയും കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇൻഷാല്ലാ നമുക്കത് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ ഭാഗം 9. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്നേഹക്കോട് സങ്കടങ്ങൾ പങ്കുവയ്ക്കാം. നമ്മോടൊപ്പം ചേരുന്നത് ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ ഒരു സഹോദരൻ്റെ ചോദ്യമാണ്. അദ്ദേഹത്തിന് കുറച്ച് ഭൂസ്വത്തുകൾ ധാരാളമായി ഉള്ള ഒരാളാണ്. ഉമ്മയുള്ള കാലത്ത് അത് കുറേ ആളുകൾക്ക് ദാനമായി കൊടുക്കുകയും പിന്നീട് വിലക്ക് കൊടുക്കുകയും ചെയ്ത കുറേ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്തേക്കൊക്കെ അവർക്ക് വഴികളുമുണ്ട്. പക്ഷേ അവരെ വീടിൻ്റെ മുന്നിലൂടെ ഒരു വഴിയുണ്ട് അവരെ. അപ്പോൾ അത് ഉമ്മയുള്ള കാലത്തും പിന്നെ അതിലൂടെയാണ് ആളുകൾ നടന്നു വന്നിരുന്നത്. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അതൊരു അലവസരം, അവർക്ക് മറ്റു വഴി അവരുന്നതിന് വഴിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് അപ്പുറത്തുകൂടെ കറങ്ങി വരണം എന്ന് വിചാരിച്ച് വേഗത്തിൽ വരാൻ വേണ്ടി അവരുടെ വീടിനകത്ത് മുന്നിലൂടെ അവർ കടന്നു പോകും. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. അവർ പലപ്പോഴായിട്ട് അത് പറയാറുണ്ട്. ഇപ്പോൾ ഉമ്മ മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവർ ശക്തമായിട്ട് വൈഫ് എന്ത് ചെയ്യുന്നുണ്ട്, നിർബന്ധിക്കുന്നുണ്ട് അതിലെ വഴി നടത്താൻ പാടില്ല, അത് നമ്മുടെ സ്വകാര്യ പ്രൈവസിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അതൊരു വഴിയാണല്ലോ, വഴി തടസ്സപ്പെടുത്ത വഴിയിലോ നടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു ഇസ്ലാമികമായ ഒരു മര്യാദയല്ലോ. എന്നാൽ അദ്ദേഹം തന്നെ പറയുന്നതിൻ്റെ മറ്റു വഴി അവർക്കുണ്ട്, അതിലൂടെ അവർക്ക് കടന്നു പോകാം. ഇപ്പോൾ ഭാര്യ ശക്തമായി പറയുന്നു, ഇനി നിങ്ങളതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാനത് ഇടപെട്ട് ആരെങ്കിലും കൊണ്ടൊക്കെ സംസാരിപ്പിച്ചത് വഴി തടസ്സമാക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു മനപ്രയാസം, ഒന്നത് ഉമ്മുള്ള കാലത്ത് അത് സംഭവിച്ചിട്ടില്ല, പിന്നെ ഇപ്പോൾ ഇനി അതങ്ങനെ ചെയ്താൽ അതൊരു ഇസ്ലാമികപരമായൊരു തെറ്റാകുമോ, അവരുടെ വഴി തടസ്സപ്പെടുത്തല്ലേ എന്നാണ്. എങ്ങനെയാണ് ഭാര്യ അത് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് എന്നാണ് ചോദ്യം.
2: ഇതിലെന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ എല്ലാ വശങ്ങളും ഇതിൽ പരിഗണിച്ചിട്ട് വേണം ഒരു തീരുമാനത്തിലേക്ക് പോകാൻ. ഒന്നിപ്പോൾ അവിടെ സ്ഥിരമായി താമസിക്കേണ്ടി വരുന്ന ഒരു ആളെന്നിലേക്ക് അയാളുടെ ഭാര്യ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്നുണ്ട്. കാരണം ഒരു പൊതുവഴി വീടിനടുത്തുകൂടെ അനുവദിക്കുമ്പോൾ അത് അവരുടെ പ്രൈവസിക്കും അവരുടെ കാര്യങ്ങൾക്കൊക്കെ പ്രയാസമുണ്ടാകുന്നു എന്ന് പറയുന്നത് ജനൂനായിട്ടുള്ള ശരിയായ ഒരു കാര്യം തന്നെയാണോ, അങ്ങനെ വല്ല ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടായിട്ടുണ്ടോ, വല്ല പ്രയാസങ്ങളും അവർക്ക് ഉണ്ടായിട്ടുണ്ടോ, ഇത്ര കാലം വഴി നടന്നിട്ട് അതൊരു ബുദ്ധിമുട്ടുള്ളതാണോ. കാരണം അവരവിടെ ജീവിക്കേണ്ട ഒരാളാണല്ലോ, അവരിന്നും ഈ ടെൻഷനേറ്റ് ഇങ്ങനെ ജീവിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു നിർദ്ദേശം എന്ന നിലക്ക് അതിൽ എത്രമാത്രം ന്യായമുണ്ട് എന്ന് എന്ത് ചെയ്യണം, പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത് ന്യായമാണെങ്കിൽ എന്താണ് ആ വഴി ഒഴിവാക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് മറ്റൊരു വഴിയിലൂടെ ആകുമ്പോൾ അത് പരിഹരിക്കപ്പെട്ടു പോവോ, അവർക്ക് ഇതിനേക്കാളും സൗകര്യത്തിൽ ആ വഴി ചെയ്ത് കൊടുക്കാൻ പറ്റുമോ. നിലവിലൊരു വഴി ആളുകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടല്ലോ, ഇവരുടെ ബുദ്ധിമുട്ട് പരിഗണിക്കുമ്പോൾ ആളുകൾക്കൊരു ആ ബുദ്ധിമുട്ടിന് എന്തെങ്കിലും ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. പിന്നെ ഇങ്ങനൊരു വഴി ആളുകൾക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളൊരു നിർബന്ധമായ വസീയത്ത് ഉമ്മയുടേതായിട്ടുണ്ടോ? കാരണം ഉമ്മയാണല്ലോ സ്വത്തിൻ്റെ അവകാശി. അപ്പോൾ ഉമ്മ സ്വത്തിലെന്തെങ്കിലും നിർദ്ദേശങ്ങൾ വസീയത്തായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കപ്പെട്ടു പോകേണ്ടതുണ്ട്, സംശയമില്ലാത്തത്. അപ്പോൾ ഈ വശങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടേ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ചിന്തിക്കുന്നത് ജനങ്ങൾ നടന്നു പോകുന്നൊരു വഴി തടസ്സപ്പെടുത്തുന്നതിലുള്ള മനോവേഷമാണ്. എന്തായിരുന്നാലും വഴി തടസ്സപ്പെടുത്തുക, അതേപോലെ അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കുക, ഇതൊക്കെ വളരെ ഇസ്ലാമികമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തികളാണ്. പക്ഷേ ഈ വശങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുമോ എന്നൊരു ശ്രമത്തിനായിരിക്കും പ്രധാനം. നമുക്ക് ഈ ചുറ്റുപാടും പശ്ചാത്തലമൊന്നും അറിയാത്തത് കൊണ്ട് നമുക്കൊരു തീരുമാനം ഇങ്ങനെ ചിന്തിച്ച തീരുമാനം എടുക്കണമെന്ന് നിർദ്ദേശിക്കാതല്ലാതെ ഒരു തീരുമാനം അന്തിമമായി പറയാൻ സാധ്യമല്ല.
1: അടുത്തൊരു സഹോദരിയുടെ ഒരു ചോദ്യമാണ്. അവർ പിന്നെ ഉപ്പ രോഗിയായിരുന്നു. ഉപ്പയെ ചികിത്സിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു എന്താ തിരക്കിൽ മക്കളെ ഒന്ന് നോക്കാൻ കുറച്ച് പോയി, ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഉപ്പ മരിച്ചു, ഭർത്താവ് മരിച്ചിട്ടുണ്ട്, വിധവയാണ്, ജോലിയൊക്കെ ഉണ്ട്. പക്ഷേ മക്കളെ ഒന്ന്, മക്കൾക്കൊക്കെ ഒരു തരം വാശിയും ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മക്കളെ ഒന്ന് ദീനീപരമായി അല്ലെങ്കിൽ തൻ്റെ ഒരു ഇഷ്ടത്തിന് വളർത്തിക്കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്.
2: എന്തായാലും ഈ സഹോദരിക്ക് മക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റി ഒരു തിരിച്ചറിവുണ്ടായിട്ടുണ്ടല്ലോ എന്നാണല്ലോ ഈ ചോദ്യം ഉണ്ടാകുന്നത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തായിരുന്നാലും കുറേ ഉത്തരവാദിത്തങ്ങളും കുറേ ഡ്യൂട്ടികളും ഒരാൾക്ക് വരുമ്പോൾ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് കൊണ്ടൊരു മുൻഗണനാക്രമം ഉണ്ടാക്കണം, ഒരു പ്രയോറിറ്റി ഉണ്ടാക്കണം. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോവുകയും അപ്രധാനമായ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ ഇവിടെ കുട്ടികളെ നോക്കുക എന്നുള്ളത് ഒരു ഉമ്മൻ്റെ കടമ തന്നെയാണ്. കാരണം ഉമ്മ ചെയ്യാത്തൊരു കാര്യം വേറൊരാൾ ചെയ്യാൻ വരില്ല. ചിലപ്പോൾ ഉപ്പനെ നോക്കുക എന്നുള്ളത് ഒരു കടമ തന്നെയാണ്. പക്ഷെ ഉപ്പനെ നോക്കാൻ ചിലപ്പോൾ ജ്യേഷ്ഠത്തിമാരും അനുജത്തിമാരും താഴുള്ളവരും മേലുള്ളവരും ഒക്കെ ഉണ്ടായി എന്ന് വരാം. പക്ഷേ സ്വന്തം മക്കളെ നോക്കാൻ ഉമ്മ എന്നുള്ളതിലൊക്കെ അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും മാതാപിതാക്കൾക്ക് നല്ലൊരു പ്രയോറിറ്റി ഉള്ളതുപോലെ തന്നെ മക്കളെ സംരക്ഷണത്തിൽ ഉമ്മക്ക് ഏറ്റവും അധികം ഒരു പ്രാധാന്യവും ഒരു പ്രയോറിറ്റിയും അതിന് കൽപ്പിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയ വീഴ്ച വന്നോ എന്നൊരു സംശയമാണ് അവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ഞാനെപ്പോഴും ചിന്തിക്കണം എന്താ വെച്ചാൽ ഈ മക്കളോട് നമ്മൾ കാണിക്കേണ്ട ഒരു ബന്ധവും ഒരു തർബിയത്തും ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് സാധിക്കില്ല. ചെറുപ്പത്തിൽ കുട്ടി കൊടുക്കേണ്ട സ്നേഹം നമ്മളപ്പോൾ കൊടുക്കാതെ കുട്ടിക്ക് ഒരു 10, 12, 15 വയസ്സായിട്ട് ഒന്നായിട്ട് സ്നേഹിക്കാമെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യില്ല, കുട്ടിക്കത് ഉൾക്കൊള്ളാൻ എന്തെങ്കിലും കാര്യം. കാരണം കുട്ടിയുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചൊരു സമീപനം രൂപപ്പെട്ടു വന്നു, പിന്നീട് നമ്മൾ തിരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരാത്ത രൂപത്തിൽ അവരെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ കഴിഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം, കുട്ടികളുടെ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് അവരോട് നന്നായി ഇടപഴകാനും നന്നായി സംസാരിക്കാനും അവർക്ക് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കാനും അത് നല്ല അവസരങ്ങൾ അവർക്കുണ്ടാക്കി കൊടുക്കുവാനും നല്ല ക്ലാസ്സുകളിലും ക്യാമ്പുകളിലൊക്കെ അവരെ അറ്റൻഡ് ചെയ്യിപ്പിച്ച് നമുക്ക് കഴിയാവുന്ന ഉപദേശങ്ങൾ കൊടുത്ത് സ്നേഹത്തോടെ നിന്ന് അവരെ മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാൻ പറ്റുള്ളൂ.
1: ഒരു സഹോദരൻ്റെ ചോദ്യമാണ്. അദ്ദേഹം വിവാഹത്തിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു ഭാര്യ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നു. വസ്ത്രധാരണമൊക്കെ നല്ല നിക്കാബും മഫ്തക്കെട്ട് നടക്കുന്ന രൂപം. അപ്പോൾ ഗൾഫിലായിരുന്ന സമയത്ത് ഭാര്യ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് ആ സൗദിയിലുള്ള രൂപത്തിലുള്ള നടന്നിരുന്നു. പക്ഷേ നാട്ടിലേക്ക് വന്നപ്പോൾ നാട്ടിലത്തൊരവസ്ഥയായി. പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴൊക്കെ ഒരു അദ്ദേഹം ഇഷ്ടപ്പെടാത്ത രൂപത്തിലാണ് അവർ എന്ത് ചെയ്യുന്നത്, വസ്ത്രം ധരിക്കുന്നത്. അപ്പോൾ മുപ്പര് പറഞ്ഞത് എനിക്കതിൽ വല്ലാത്തൊരു വിഷമമുണ്ട്. മുപ്പര് മൂന്ന് കാര്യങ്ങൾ മുപ്പര് ചോദിക്കുകയാണ്. ഒന്ന്, ഞാനിത് ഉപദേശിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് അവളത് എന്ത് ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് ഒരു ഉത്തരവാദിത്വ നിർവഹണം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ കാര്യത്തിൽ പരലോകത്ത് അതിന് ചോദ്യമുണ്ടാകുമോ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഭാര്യ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പെൺകുട്ടികളൊക്കെ ആ രൂപത്തിലായിരിക്കുമോ വളരുക. അങ്ങനെ മുപ്പര് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക പരിപൂർണമായി അങ്ങനെ നടക്കണമെന്നാണ്. പക്ഷേ ഭാര്യ അങ്ങനെ നടക്കുമ്പോൾ ഉമ്മ അങ്ങനെ നടക്കുമ്പോൾ പിന്നെ ഈ ഒരു അവസ്ഥ ഉണ്ടാകുക. അപ്പം പിന്നെ അതുപോലെ തന്നെ സമാധാനമുള്ള ഒരു കുടുംബജീവിതം തകരാതെ എങ്ങനെയാണ് എനിക്ക് അവളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പിന്നെ കൊണ്ടുവരേണ്ടത്, എന്തൊരു നിലപാടാണ് ഞാൻ സ്വീകരിക്കേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
2: ഈ വിവാഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ പറയുന്നുണ്ട്, എനിക്ക് വിവാഹത്തിൽ എൻ്റെ ഭാര്യ ആരായിരിക്കണമെന്ന് ചില സങ്കല്പങ്ങളും ചില കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ വിവാഹിതരാകുന്ന എല്ലാവരോടും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഇണയെ വിവാഹ സമയത്ത് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിനർത്ഥം വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ മാറ്റിക്കൊണ്ടുവരാൻ കഴിയില്ലെന്നൊന്നും അതിനർത്ഥമല്ല. എത്രയോ ആളുകൾ മാറുന്നുണ്ട്. പക്ഷേ നമുക്കങ്ങനെ ഒരു ചോയ്സ് ഉണ്ടല്ലോ. ഏത്, നമുക്ക് കാഴ്ചപ്പാടുള്ള ഒരാളെ വിവാഹം കഴിക്കാനുള്ള ഒരു ചോയ്സ്, ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ. അപ്പോൾ കഴിയുന്നതും അത്തരം പശ്ചാത്തലങ്ങളില്ല, അങ്ങനത്തെ കാഴ്ചപ്പാടുകളില്ല, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിച്ചെന്നെ അറിയാൻ പറ്റും. ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വൈഫാവുമ്പോൾ ഇനി ഇന്ന ഡ്രസ്സൊക്കെ വേണമെന്നാണ് എൻ്റെ താല്പര്യം, നിങ്ങൾക്കതൊക്കെ സാധ്യമാവുമോ എന്നൊക്കെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വിവാഹാന്വേഷണ സമയത്ത് ചോദിക്കുന്നതിന് പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനേറ്റവും നല്ല പരിഹാരം എന്താ വെച്ചാൽ, വിവാഹ സമയത്ത് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടുള്ളൊരു വൈഫിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ വൈഫ് ഒരു പ്രധാന ഘടകമാണ്. ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ എന്താണ്, ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര നല്ല ആൾക്കാരാണെങ്കിലും നമ്മളെ വൈഫ് വിചാരിക്കണത് ഈ കുട്ടികളിൽ എന്ത് ചെയ്യുള്ളൂ, ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുള്ളൂ, നടപ്പിലാക്കപ്പെടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഭയങ്കര ഹിജാബൊക്കെ വേണമെന്ന് പറഞ്ഞാലും വൈഫിന് അതിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സിലേക്ക് എന്ത് ചെയ്യുള്ളൂ, ആ കുട്ടികൾ വരുള്ളൂ. അതുകൊണ്ട് ഭാര്യ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ഈ ഇദ്ദേഹം പറഞ്ഞതൊക്കെ ന്യായമായ കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് ഗുണമല്ല. എന്താ വെച്ചാൽ ഇയാൾ നിരന്തരം എന്ത് ചെയ്യും, പുറത്തിറങ്ങുമ്പോഴൊക്കെ അവളെ ഈ കോലം കാണുമ്പോൾ നീ എന്താണ് ഇങ്ങനെ ഇങ്ങനെയല്ലല്ലോ ഞാൻ വിചാരിച്ച് എന്ന് പറഞ്ഞ് അവളിങ്ങനെ ശാസിച്ചും ഉപദ്രവിച്ചും ബുദ്ധിമുട്ടിച്ചും മുന്നോട്ട് പോകുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഏറ്റവും നല്ലത് നല്ല തന്മയത്വത്തോടുകൂടെ അവളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കുമോ എന്നതാണ് അടിസ്ഥാനപരമായി അദ്ദേഹം ശ്രമിക്കേണ്ട കാര്യം. പൊതുവെ സ്ത്രീകളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാറും. കാരണം എന്താ പറയുക, ഒരു വേഷമെന്ന് പറയുമ്പോൾ അതിൽ കുറേ ഘടകങ്ങളുണ്ട്. അതിൽ ഭർത്താക്കന്മാരൊരു സ്ട്രോങ് ആയ നിലപാട് സ്വീകരിക്കുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഭാര്യ നമ്മളിത് മാത്രമായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടല്ലോ. അപ്പോൾ അവരിങ്ങനെ ഒരു പ്രദർശന വസ്തു പോലെ നാട് മുഴുവനും എന്ത് ചെയ്യാണ്, ഒരു പിന്നെ സൗന്ദര്യങ്ങളൊക്കെ ആക്കിയിട്ട് പുറത്തിറങ്ങി അങ്ങനത്തെ ഡ്രസ്സൊക്കെ ധരിച്ച് പോകുകയെന്ന് പറഞ്ഞാൽ ഒരു പുരുഷനത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം സ്വന്തം ഭർത്താവിന് കുറേ സ്ത്രീകൾ എന്ത് ചെയ്യാണ് താല്പര്യത്തോടെ നോക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ കണ്ടു നിൽക്കാൻ ഒരു സ്ത്രീക്ക് പറ്റാത്ത പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുന്ന ഭർത്താവ് നോക്കിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭർത്താക്കന്മാർ അതിനോട് എന്ത് ചെയ്യും, പ്രതികരിക്കും. ഇനി മറ്റൊരു കാരണം എന്താ വെച്ചാൽ, നമ്മൾ കുറച്ച് ദീനിയായി ജീവിക്കുന്ന ആളാണെങ്കിൽ നമ്മളൊപ്പം കൊണ്ടുനടക്കുന്ന വൈഫ് അവിടേക്ക് എത്തുന്നില്ലെങ്കിൽ നമുക്കൊരു അപമാനമാണല്ലോ. അതുകൊണ്ട് നമ്മൾ അവരെ മാറ്റാനുള്ള കണിശമായ ശ്രമങ്ങൾ നടത്തും. മറ്റൊന്ന് പരലോകത്ത് നമ്മുടെ കൂടെ ജീവിക്കേണ്ട ആൾക്കാരല്ലേ, അവരിപ്പോൾ പരലോകത്ത് സ്വർഗത്തിൻ്റെ വാസന പോലും കിട്ടൂല എന്ന് പറഞ്ഞതാണ് ഹിജാബ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിൽ നിന്ന് അവർ വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് തന്നെ അതിനെ വിലക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നു, തയ്യാറാവേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ശരിയാണ്. പക്ഷേ നല്ലൊരു ബന്ധത്തിൽ നിന്ന് അവരെ ദീനിയായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മൊത്തത്തിലൊരു മാറ്റത്തിലേക്ക് വേണ്ടി വരുമ്പോൾ സ്വാഭാവികമായൊരു മാറ്റം സാധ്യമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഗൾഫിലൊക്കെ ആകുമ്പോൾ ഈ വേഷം സ്വീകരിച്ച ഒരാളായതുകൊണ്ട് അതിലേക്ക് വരാനൊരു ബുദ്ധിമുട്ടാവില്ല. നാട്ടിൽ നിന്ന് ഇവരിങ്ങനെ ആവാനൊരു കാരണമുണ്ട്. നാട്ടിൽ നിന്ന് ഇവരിങ്ങനെ ആകാൻ കാരണം, നാട്ടിൽ അവർക്ക് പരിചയമുള്ളവരോടൊപ്പം അവർ സ്വീകരിച്ച വേഷം ഇതാണ്, മുമ്പേ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വേഷമല്ലാത്തൊരു വേഷം സ്വീകരിക്കുമ്പോൾ ഒരു അപരിചിതത്വം ആർക്കുണ്ടാവും, കൂട്ടുകാരികൾക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ചോദിക്കും, എന്താണ് ഇങ്ങനെ, എന്താ നമുക്ക് പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ ആ ചോദ്യം ഒഴിവാക്കാൻ എന്താ നല്ലത്, അവർക്കനുസരിച്ച് ഡ്രസ്സ് ധരിക്കില്ല. അതല്ലാതെ ഇവർക്കും ഏറ്റവും നല്ലത് ഈ ഡ്രസ്സാണെന്ന് അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ ഒരു മാനസിക മാറ്റത്തിന് ഒരു കാരണമുണ്ടായാൽ തീർച്ചയായും ഉണ്ടാവും. നന്നായി പ്രാർത്ഥിച്ച് അതിനുള്ള പരിശ്രമങ്ങൾ നടത്തി നടക്കും. വെറുതെ ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കാം. പിന്നെ നിങ്ങൾ നിങ്ങളെ മാക്സിമം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു മാതരത്ത് അതിനൊരു എക്സ്ക്യൂസ് ഉണ്ടാവും എന്ന് വിചാരിക്കാം.
1: ഒരു സഹോദരിയുടെ ചോദ്യമായിരിക്കും, എൻ്റെ മകൻ എന്നാണ്. അപ്പോൾ എൻ്റെ മകൻ 10-ാം ക്ലാസ് കഴിഞ്ഞു. ഈ സമയത്ത് പിന്നെ അവൻ ചെറിയൊരു പിന്നെ എന്തൊരു ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ മതപരമായ ക്ലാസ്സുകൾ, ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് മതപരമായ ക്ലാസ്സുകൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് അതിന് പോകാൻ എന്ത് ചെയ്യുന്നില്ല, അവൻ കൂട്ടാക്കുന്നില്ല, അവൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എത്ര ഉപദേശിച്ചിട്ട് അവന് ക്ലാസ്സിന് പോകാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് അവനെ ഒന്ന് ക്ലാസ് കേൾക്കാൻ തൽപരനാക്കുക എന്നാണ് ചോദ്യം.
2: നമ്മളെ ഒരു സംശയം എന്താ വെച്ചാൽ, ഇപ്പോൾ ചെറുപ്പത്തിലേ നമ്മൾ മദ്രസയിലും വെക്കേഷൻ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുപ്പിച്ച് വരുന്നൊരു കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ പ്രായത്തിലൊരു കുട്ടി വിസമ്മതിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ കാണില്ല. കാരണം അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ളതൊക്കെ കുട്ടികൾ പോകും. അല്ലാതെ ചിലപ്പോൾ മുതിർന്ന് വരുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, സ്വയം ഇതിനോട് പ്രതിരോധിക്കാനും വേണ്ടെന്ന് പറയാനൊക്കെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ പോവില്ലെന്ന് പറയുന്നതും അങ്ങനെയും സംഭവിക്കാം. ഇപ്പം ഞാൻ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ഉമ്മയുടെ താല്പര്യം എന്താണെന്ന് നോക്കി അതനുസരിച്ച് നിൽക്കണമെന്ന് തന്നെ കുട്ടികൾ താല്പര്യപ്പെടുന്നത്. കാരണം എപ്പോഴും ഉമ്മനേറ്റൊരു നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെന്ന് കുട്ടികൾ എപ്പോഴും ആഗ്രഹിക്കും. ഉമ്മക്ക് വിഷമം ഉണ്ടാവരുത്, ഉമ്മക്ക് ഉമ്മൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ പറ്റില്ല. കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും ഉമ്മയെ ഡിപ്പെൻഡൻ്റാണല്ലോ പോണത്. അവർക്ക് ഫുഡ്, അവർക്കുള്ള എല്ലാ പരിഗണനകൾ, അവർക്ക് എന്തെങ്കിലും പോക്കറ്റ് മണികൾ, അവരുടെ ജീവിതം മുഴുവനും ഉമ്മയിൽ കേന്ദ്രീകൃതമാണ്. അതുകൊണ്ട് പൊതുവേ എന്താ വെച്ചാൽ ഉമ്മൻ്റെ കൺട്രോളിലൊരു കുട്ടി വരും, അതിന് സംശയമല്ല. പക്ഷേ നമ്മളവിടെ പാരൻറ്റിങ്ങിൽ കുട്ടികൾ നിയന്ത്രിക്കുന്നിടത്ത് വെറുതെ ചീത്ത പറഞ്ഞ് എല്ലാറ്റും തടസ്സം നിന്ന് ബുദ്ധിമുട്ടിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളൊരു പ്രതിഷേധവും ഒരു പ്രതികാരവും ആയി വരുമ്പോൾ പിന്നെ നമ്മൾക്ക് ഓപ്പോസിറ്റ് ചെയ്യാനാണ് അവരെപ്പോഴും ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ബന്ധം അവനോട് ഉണ്ടാക്കി വളരെ സ്നേഹത്തിൽ പറഞ്ഞ് അവനിങ്ങനെ പോകുന്നതിനുള്ള വിഷമമൊക്കെ അവനെ മാനസികമായി ബോധ്യപ്പെടുത്തി ഒരു നല്ലൊക്കൊന്ന് കൂട്ടിപ്പിടിച്ചാൽ എന്ത് ചെയ്യും, അവരതിന് വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ്സൊക്കെ സംഘടിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും, അവരോട് എന്ത് ചെയ്യാൻ പറയാം, മോർണിംഗിൽ ഒന്ന് വിളിക്കണം എന്ന് പറയാം. അപ്പോൾ അവരെന്ത് ചെയ്യുക, ഓനൊന്ന് ബഹുമാനിച്ച് ഒന്ന് കണ്ട് നമ്പർ കണ്ടെന്ന് കാണുന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഓൻ്റെ അതേ പ്രായത്തിലെ ആൾക്കാരൊക്കെ വന്ന് വിളിച്ചാൽ എന്ത് ചെയ്യും, ചിലപ്പോൾ അവനൊന്ന് താല്പര്യപൂർവ്വം എന്ത് ചെയ്യും, പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അവരെ സുഹൃത്തുക്കളെ ഉപയോഗിച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഉമ്മ പരിശ്രമിച്ചാൽ നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അള്ളാഹു സഹായിക്കട്ടെ.
1: പിന്നെ ഒരു സഹോദരൻ, അദ്ദേഹം പറയുന്നത്, ഭാര്യയോട് ഞാൻ പലപ്പോഴും ഉപദേശിക്കാറുണ്ട്. എന്താ, പിന്നെ ആയത്തും ഹദീസൊക്കെ വെച്ചിട്ടാണ് ഉപദേശിക്കുക, പക്ഷെ അവൾക്ക് നമ്മളെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അവർ പിന്നെ ഇപ്പം ശരിക്കും ഇസ്ലാമിക വേഷം ധരിക്കുന്നില്ല, കഴുത്തും തലമുടിയൊക്കെ അങ്ങനെ കാണിക്കുന്ന ഒരു രൂപത്തിൽ. അതുപോലെ തന്നെ കുടുംബക്കാരാണ് എന്ന് ഒക്കെ ശരിയാണ്, പക്ഷേ അവരോട് അടുത്തിടപഴകുന്നു, അടുത്തുനിന്ന് സംസാരിക്കുന്നു, കുറേ സമയം സംസാരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അവളെ ഉപദേശിക്കുന്നുണ്ട്, എങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, അവളെ ആ ഉപദേശം അവൾ സ്വീകരിക്കുന്നില്ല. എന്താണ് ഇനി അവിടെ ഒന്ന് നന്നാക്കാൻ എന്ത് പോകും വഴിയാണുള്ളത്, ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണെന്ന് അദ്ദേഹം പറയും.
2: ഏതായാലും അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപദേശങ്ങളെ കൊണ്ടും ആ ഉപദേശ രൂപങ്ങളെ കൊണ്ടും ഫലമില്ല എന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചോദ്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഫലമില്ലാത്തൊരു രീതി തുടരാതിരിക്കലാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഫലമില്ലാത്ത രീതികൾ നമ്മൾ തുടർന്നാൽ പിന്നീട് നമുക്ക് മറ്റ് ചില ഫലപ്രദമായ രീതികൾ കൂടെ പരീക്ഷിക്കുവാനുള്ള അവസരങ്ങൾ എന്തു ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തൽക്കാലം എന്ത് ചെയ്യണം, ഇതല്ലാത്ത മറ്റൊരു വഴിയുണ്ടോ, എന്തായാലും അവരെ തിരിച്ചു കൊണ്ടുവരണമല്ലോ, ഒരു വഴിയുണ്ടോ എന്ന് എന്ത് ചെയ്യണം, ചിന്തിക്കണം. ഞാൻ പൊതുവെ ആലോചിക്കണം എന്താ വെച്ചാൽ, ഒരു ഭർത്താവ് എന്ന് പറയുമ്പോൾ ഒരു ഭാര്യയുടെ സമ്പൂർണമായ സംരക്ഷകനാണ്, എല്ലാ അർത്ഥത്തിലും അവളുടെ എല്ലാ. അപ്പോൾ ശരിക്കും അവളെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ച് അവളെ സ്നേഹിച്ച് അവളെല്ലാം ചെയ്യുന്ന ഒരു സ്ത്രീ എങ്ങനെയാണ് ഭർത്താവിനെ എതിര് പ്രവർത്തിക്കുക, പ്രത്യേകിച്ച് മതപരമായ കാര്യങ്ങളിൽ എങ്ങനെ അവൾക്ക് എതിര് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾക്ക് ഒരു സമ്പൂർണ്ണമായൊരു കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം

0: ഇതൊക്കെ കൃത്യമായ നിയമങ്ങൾ ഇസ്ലാമികമായി ഉള്ളതുകൊണ്ട് ആ നിയമം ശരഅ പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, അത് വീതിക്കാൻ പറ്റുന്ന സമയത്ത് വീതിക്കാനൊന്നും പ്രയാസമില്ല, അത് അപ്പം അന്വേഷിച്ചാൽ മതി. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ത് ചെയ്യണം, ഇവരൊക്കെ ഉമ്മമാരായിട്ടും പെങ്ങന്മാരായൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണം, നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റിയ കാര്യം.
1: മറ്റൊരു സഹോദരൻ്റെ ചോദ്യം, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുമായി അദ്ദേഹം വാട്സപ്പ് ചാറ്റ് നടത്താറുണ്ടായിരുന്നു. ഇപ്പോൾ മണിക്കൂറുകളോളം ചാറ്റിയിട്ടുണ്ട്, അതിൽ ചില അശ്ലീല വാക്കുകളും പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, രണ്ടുപേർക്കും അത് ബോധ്യപ്പെട്ടു തെറ്റാണെന്ന്, രണ്ടുപേരും തൗബ ചെയ്തു. അതുപോലെ തന്നെ രണ്ടുപേരും തൻ്റെ നമ്പറുകൾ പരസ്പരം അത് ബ്ലോക്ക് ചെയ്തു. പിന്നെ വിളിയും കാര്യങ്ങളൊന്നുമില്ല, വാട്സപ്പിലില്ല, ഒന്നുമില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒരു പേടി, ആ പെൺകുട്ടീനെ ആരോടെങ്കിലുമൊക്കെ പറയുമോ, അത് അയാളിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കണം. അയാൾ തൗബ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ ഇനിയും ഭയപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്, അങ്ങനെ തന്നെയാണ് പോകേണ്ടത്, അതല്ല എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
0: എന്നാൽ ഈ തെറ്റുകൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ഭയം തന്നെയാണ്. നമ്മളെന്ത് തെറ്റ് സംഭവിച്ചാലും അത് എത്ര രഹസ്യമായി ചെയ്താലും എത്ര മറച്ചു വെച്ചാലും എന്ത് ചെയ്യും, ഈ തെറ്റുകൾ എന്ത് ഭവിഷ്യത്ത് ഇവിടെ വരും, എന്ത് ഭവിഷ്യത്ത് പരലോകത്ത് വരും എന്നുള്ളൊരു പേടി വിശ്വാസിയായ മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടാണ് നബി സ്ലാസ്മ പറഞ്ഞത്, ഒരു വിശ്വാസിക്ക് തെറ്റിലേക്ക് പോകുന്നതിന് ഭയങ്കര പരിമിതികളുണ്ട്. ഒരു വൃക്ഷത്തിൽ ഒരു പശുവിനെ കെട്ടിയിട്ട പോലെ എന്തു ചെയ്യും, ആ കയറിൻ്റെ ദൂരത്തിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈമാൻ എപ്പോഴും നമ്മുടെ എന്തു ചെയ്യും, പിറകോട്ട് വലിക്കും. അതുകൊണ്ടാണ് അയാൾക്ക് അത് മടങ്ങാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇത്തരം തെറ്റുകളിലേക്ക് ഇറങ്ങുന്ന ആൾ എന്ത് ചെയ്യും, അവസാനം സ്വന്തം ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇത് അവസാനിക്കൽ. അതിന് അള്ളാഹു അദ്ദേഹത്തെ കാത്തു രക്ഷിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭയം ഒരു തെറ്റ് ചെയ്തത് കൊണ്ടുണ്ടാകുന്ന ഭയമാണ്. അതുകൊണ്ട് അയാൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത്തരം തെറ്റുകൾ ഇനി ആവർത്തിച്ചു കൂടാ, കാരണം ആവർത്തിച്ചാൽ ഇതേപോലെയുള്ള ഭയത്തിലും പ്രതിസന്ധിയിലും ഞാൻ ജീവിക്കേണ്ടി വരും എന്ന് ചിന്തിക്കണം. പിന്നെ ഇതുവരെ അള്ളാഹു ഇത് മറച്ചു വെച്ചല്ലോ, അദ്ദേഹം തൗബ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ശുഭപ്രതീക്ഷ വേണം, അള്ളാഹു എൻ്റെ തെറ്റ്, നമ്മളെപ്പോഴും രാവിലെ ചെല്ലും അള്ളാഹു മുസ്തുർ ഔറാത്തി വ ആമിൻ റൗആത്തി, എൻ്റെ സ്വകാര്യതയിൽ എനിക്ക് മറച്ചു തരണം, എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണം എന്ന് പറയലോ, അത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണമാണല്ലോ. സ്വാഭാവികമായും ഇനി ആ തെറ്റിലേക്ക് പോവാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുക, കാരണം അള്ളാഹു കൊടുത്തൊരു അവസരമാണത്. അപ്പോൾ ആ അവസരങ്ങളെ ഒരിക്കലും തട്ടിക്കളയരുത്. നമ്മളെന്ത് ചെയ്യുക, ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇയാൾക്ക് ധൈര്യമായിട്ട് പറയാലോ, എന്ത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നു, ഇന്ന ഡേറ്റ് മുതൽ എന്തില്ല, ഞാൻ അവളെ ബ്ലോക്കാക്കി, ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് ഇപ്പം പറയാൻ പറ്റുമല്ലോ. അത് അവളും പറയും. പിന്നെ അവൾ ചെയ്തൊരു തെറ്റ് മനസ്സിലാക്കി അവർ പിൻവാങ്ങിയത് കൊണ്ടും ഇദ്ദേഹം തെറ്റ് മനസ്സിലാക്കി പിൻവാങ്ങിയത് കൊണ്ടും സ്വാഭാവികമായും അവൾ ആ തെറ്റ് ഇനി പറയാൻ സാധ്യതയല്ല. ആ ബന്ധം നിലനിൽക്കുകയും ആ വിഹിതങ്ങൾ നടക്കുകയും ചെയ്യുമ്പോഴാണത് പറയാൻ സാധ്യത. സ്വാഭാവികമായും എന്തില്ല, അത് മറച്ചു വെക്കണമെന്ന് അവളും ആഗ്രഹിക്കും, ഇയാളും ആഗ്രഹിക്കും. എന്തായിരുന്നാലും ജീവിതത്തിൽ ഇത്തരം തെറ്റുകൾ ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ അദ്ദേഹം ആലോചിക്കുകയും നന്നായി അള്ളാഹുവോട് പശ്ചാത്തപിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നിർദ്ദേശിക്കുന്നത്.
1: മറ്റൊരു സഹോദരൻ, അദ്ദേഹത്തിന് 30 വയസ്സുള്ള എഞ്ചിനീയറാണ് അദ്ദേഹം, ഒരു പ്രവാസിയായിരുന്നു. പിന്നെ കോവിഡ് കാലത്ത് പിന്നെ നാട്ടിൽ നിന്നപ്പോൾ അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല. അപ്പോൾ നാട്ടിൽ പിന്നെ നല്ലൊരു എന്തെങ്കിലുമൊക്കെ ഒരു കമ്പനി അദ്ദേഹം തന്നെ തുടങ്ങി, ഒരു കരാർ കമ്പനി തുടങ്ങി. അങ്ങനെ 5 വർഷം കൊണ്ട് അദ്ദേഹത്തിന് വലിയ കടമാണ് ഉണ്ടായത്. ഒരു വാഹനം വാങ്ങാൻ ഇഷ്ടപ്പെട്ടിട്ട് പോലും അത് പലിശ കൂടാതെ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും വാങ്ങിയിട്ടില്ല. പക്ഷേ കടം കാരണം പിന്നീട് എന്തായി, പലിശയുമായി ബന്ധപ്പെട്ടു, വലിയ കടക്കണിയിൽ പെട്ടുപോയി. ഇപ്പോൾ എനിക്ക് വലിയ മാനസികമായ പ്രയാസത്തിലാണ് ഞാൻ, എന്താണ് സ്വീകരിക്കുക എന്നുള്ളത്.
0: ഇത് നേരെ പൊതുവേ നാട് വിട്ടു പോണ ആളുകൾക്ക് തിരിച്ചു വന്നാലുണ്ടാകുന്ന ഒരു പൊതുവായൊരു ക്രൈസിസാണിത്. കാരണം നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ ഓരോ പണിയിലൂടെ അങ്ങനെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പണിയിലെത്തിപ്പെടും. അവിടുത്തെ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ നാട്ടിലെ സിറ്റുവേഷനിൽ വരുമ്പോൾ ഇവിടെ എന്ത് തുടങ്ങണം എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, എന്തെങ്കിലും തുടങ്ങണമല്ലോ, കാരണം ദിവസങ്ങൾ ഇങ്ങനെ പോവുകയാണല്ലോ. അപ്പോൾ നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനെക്കുറിച്ച് ആലോചിച്ചിട്ടോ എന്ത് ചെയ്യും, നാട്ടിലത്തെ പശ്ചാത്തലങ്ങളും കാര്യങ്ങളൊന്നും അറിയാതെ നമ്മളെന്ത് ചെയ്യും, എന്തെങ്കിലും പരിപാടി തുടങ്ങും. ഇവിടെ എന്ത് പരിപാടി തുടങ്ങുകയാണെങ്കിലും അതിന് ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് വേണം, മൂലധനം വേണം. അപ്പോൾ ഈ മൂലധനം ഇറക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ മൂലധനം പിന്നെ നമുക്ക് തിരിച്ച് കിട്ടില്ല. പക്ഷെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടാക്കണത് ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യും, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ എന്ത് ചെയ്യും, കടക്കാരനാവുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു പരിണിതിയാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അത് കടാവുക തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ എന്തും ആലോചിച്ച് തുടങ്ങുക, ചിന്തിച്ച് തുടങ്ങുക, പരിചയസമ്പന്നരായ ആളുകളുടെ അഡ്വൈസിലോ അല്ലെങ്കിൽ അവരെ കൂടെ ചേർത്തിട്ടൊക്കെ തുടങ്ങുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും?

0: എടുത്തിയാടി ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലുള്ള അവസ്ഥകൾ നമുക്കെന്ത് ചെയ്യും, ഉണ്ടാക്കും. എന്തായാലും നല്ലത് വിചാരിച്ച് തുടങ്ങിയൊരു കാര്യമാണ് കടം വന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഈ കടം സെറ്റിൽ ചെയ്യും വേണം, അതോടൊപ്പം ജീവിതം മുന്നോട്ട് പോകാനും പറ്റുന്ന ഒരു വഴി എന്താണ് നമ്മുടെ നാടിൻ്റെ ചുറ്റുപാടെന്നുള്ളത് ഒന്ന് ശരിക്കൊരു പഠനം നടത്തി അന്വേഷിച്ച് എന്ത് ചെയ്യുകയാണ്, ഇനിയൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും നോക്കാം. എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ചെരുപ്പ് കട തുടങ്ങണം എന്നാൽ നിങ്ങൾക്കൊരു ഐഡിയ എന്ന് വിചാരിച്ചു. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ പ്രവാസിയൊക്കെ ആയി വന്ന ആളാണ്, നാട്ടിലതിനെപ്പറ്റി പരിചയമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ തൽക്കാലം ഒരു ചെരുപ്പ് കടയിൽ ഒരു സെയിൽസ്മാനായിട്ട് എന്ത് ചെയ്യുക, നിൽക്കുക. അപ്പോൾ നമുക്ക് ചെറിയ ശമ്പളം ഉണ്ടാവുള്ളൂ, പക്ഷേ ആ ശമ്പളം നമുക്ക് കൃത്യമായിട്ട് കിട്ടുമല്ലോ, നമുക്ക് ജീവിതം മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ചെരുപ്പ് എങ്ങനെയാണ് ഇറക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പർച്ചേസ് എങ്ങനെ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ നിന്ന കടക്കാരൻ്റെ ബുദ്ധിമുട്ടില്ലാതെ പോകത്തെ നമ്മൾ കട തുടങ്ങിയാൽ നമുക്കതിനെ മെച്ചപ്പെടുത്താൻ പറ്റും. ചെരുപ്പിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരുത്തം വന്നൊരു സുപ്രഭാതത്തിൽ എന്താണ് ഒരു കട വിശാലമായി തുടങ്ങി, അത് അവിടെ ചെരുപ്പിൻ്റെ കച്ചവടത്തിനൊരു പ്രസക്തി ഉണ്ടോ ആ സ്ഥലത്തുനിന്ന് അറിയില്ല, മനസ്സിലാവും. കൊടുന്നത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാമെന്നറിയില്ല, എന്താണ് അതിൻ്റെ ഹോൾസെയിൽ രൂപങ്ങളെന്നറിയില്ല, ആളുകൾ ഏത് തരത്തിലെ ചെരുപ്പുകളാണ് പർച്ചേസ് ചെയ്യാമെന്നറിയില്ല. അപ്പോൾ പിന്നെ അത് എങ്ങനെയാണ് ഒരു കസ്റ്റമറെ സ്വാധീനിക്കുകയെന്നറിയില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് തകർച്ചയിലേക്ക് പോകും. അപ്പോൾ നമ്മൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മൾ നല്ല പരിചയസമ്പന്നരെന്ന അഡ്വൈസ് സ്വീകരിച്ചുകൊണ്ടാണ് ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകേണ്ടത്. ഇൻഷാല്ലാ അവർ നിരാശപ്പെടാതെ അടുത്തൊരു പരിശ്രമം, വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു പരിശ്രമം, തൽക്കാലം ഒരു ജോലിയിൽ നിൽക്കുക, എന്നിട്ടൊന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് പഠിച്ചിട്ട് പിന്നെ ഒരു ബിസിനസ്സിലേക്കൊക്കെ നീങ്ങലായിരിക്കും നന്നായിരിക്കും.
1: ഒരു സഹോദരിയാണ്, അവർ മകൻ്റെ വിഷയത്തിലാണ് അവർ പരാതിയായിട്ട് വന്നിട്ടുള്ളത്. അവർ മകൻ മാസത്തിലൊരു പ്രാവശ്യം ടൂറ് പോകണം. അപ്പോൾ വാപ്പ പറഞ്ഞു, നിൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ നീ പോയിക്കോ. അപ്പോൾ അവൻ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് എന്ത് ചെയ്തു, അവൻ സ്വന്തം നിലക്ക് ടൂറ് പോയി. അപ്പോൾ എല്ലാ മാസവും ഇതിങ്ങനെ ആവർത്തിച്ചപ്പോൾ വാപ്പ പറഞ്ഞു, അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ മകൻ പറഞ്ഞു, ഞാൻ എൻ്റെ പൈസക്കാണ് പോണത്, കാരണം ആദ്യം ചോദിച്ചാൽ വാപ്പ കൊടുത്തില്ല, സ്വന്തമായി പണം ഉണ്ടാക്കി പോയി. അങ്ങനെ അവൻ പോയി. പക്ഷെ അവൻ നല്ല ഒരു കുട്ടിയാണ്, അവനങ്ങനെ ടൂറ് പോവുകയാണെങ്കിൽ ഉമ്മ പറയണേ നല്ല കുട്ടിയാണെങ്കിൽ അവൻ വേണ്ടാത്തരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, നിസ്കരിക്കാം. അവൻ പോകുമ്പോൾ നിസ്കാരിക്കാനുള്ള മുസല്ല വരെ കൊണ്ടുപോകാറുണ്ട്, എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ വാപ്പയാണെങ്കിലോ വലിയ പിന്നെ പ്രശ്നത്തിലാണ്, ഇനിയും അവൻ അങ്ങനെ പോവുകയാണെങ്കിൽ നീയും അവൻ്റെ കൂടെ പോയിക്കോ എന്ന് ഉമ്മയോട് വാപ്പ പറഞ്ഞു. എനിക്ക് ഞാൻ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നാണ് ഈ സഹോദരി ചോദിക്കുന്നത്.
0: എന്തായാലും ഉമ്മമാർ പൊതുവേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. നമുക്ക് കുട്ടികളോട് എപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരിക്കും, അപ്പോൾ എപ്പോഴും കുട്ടികളെ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് ഉമ്മമാർ പൊതുവേ അങ്ങനെയാണ്, കുട്ടികളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ പൊതുവേ ഗുണകരമല്ലാത്ത പല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിൽ അവർ പറയുന്നൊരു ന്യായം ഉണ്ടാവും, അത് വെച്ചിട്ട് നമ്മൾ ശരിയാണ് കുഴപ്പമില്ലാന്ന് വെച്ചാൽ നമ്മളവർ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആർക്ക് പറ്റിക്കോളുന്നില്ല, അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നാടും ചുറ്റുപാടൊക്കെ ആയൊക്കെ അറിയാം. പിന്നെ ഇത്തരം ടൂറുകൾ എത്ര നല്ല ആളാണെങ്കിലും ടൂറ് പോകുമ്പോൾ കമ്പനി മോശമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആളുകൾ വഴിതെറ്റി പോകാനുള്ള ഒരു സാഹചര്യമാണ് ടൂറെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ഒരു വാപ്പ അതത്ര ഇങ്ങനെ ഒരു അമിതമായ ടൂറുകൾ വേണ്ട എന്ന് പറയാനൊക്കെ അവകാശമുണ്ട്. ആദ്യഘട്ടത്തിൽ പണം കൊടുക്കാതെ ആവും, പണം കണ്ടെത്തിയതാണെങ്കിലും വാപ്പയല്ലാതെ ആവണില്ലല്ലോ, വാപ്പ ഏത് ഘട്ടത്തിലും വാപ്പയാണ്. പിന്നെ മക്കളുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് ഈ പറയണത്, അതുകൊണ്ടൊക്കെ അയാൾക്ക് പറയാൻ അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മക്കളെ സ്വാതന്ത്ര്യം അനുസരിച്ച് പോകാൻ അനുവദിക്കണമെന്ന് ഉമ്മ പറയുന്നതിനെ ഭാഗികമായി നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം, ഇവൻ്റെ രക്ഷിതാവ് എന്ന നിലക്ക് വാപ്പക്കുള്ള ഒരു പവറും ഒരു അവകാശവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സത്യത്തിൽ എന്താണ് ഉമ്മൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് ഇവനെ അറിയാലോ, ഇങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വിരോധമല്ല. അപ്പോൾ ഉമ്മ ഇനി അവനോട് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, നീ ടൂറ് പോകുന്ന കാര്യത്തിൽ ഞാനും വാപ്പിയും തമ്മിൽ എന്തുണ്ട്, ഒരു അഭിപ്രായ ഭിന്നത ഉണ്ട്. അപ്പോൾ ഇനി നീ ടൂറ് പോയാൽ എന്തു ചെയ്യും, അത് വാപ്പ എന്നെ തെറ്റിദ്ധരിക്കാനും എനിക്കെതിരെയുള്ള ആക്ഷൻ എടുക്കാനും ഒക്കെയുള്ള കാരണങ്ങളിലേക്ക് വരും. ഇതുവരെ ഞാൻ എന്നെ മുടക്കിയിട്ടില്ല, അതുകൊണ്ട് വെറുതെ എന്നെ വാപ്പിനെയും തമ്മിൽ തെറ്റിക്കുന്ന ഒരു കുടുംബ കലഹത്തിലേക്ക് വഴി എത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നീ വിചാരിച്ചാൽ എന്ത് പറ്റും, ഈ വീട്ടിലെ ഒരു കച്ചറ ഒഴിവാക്കാൻ നിനക്ക് പറ്റും. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ എന്ത് ചെയ്യണം, തൽക്കാലം എന്ത് ചെയ്യാണ്, ഇപ്പം നമ്മുടെ ഈ കൂട്ടത്തിലാകുമ്പോൾ ഇത് ഒഴിവാക്ക്. അനക്ക് ജീവിക്കുമ്പോൾ കുറേ കാലമുണ്ടല്ലോ, നീ മുതിർന്ന് കല്യാണമൊക്കെ കഴിച്ചാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവിതകാലത്ത് എവിടെയും പോവാനും എന്തിനും പറ്റും. അതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യാണ്, അത്ര അത്യാവശ്യമുള്ള കാര്യമില്ല, പണച്ചെലവാണ്, സമയ ചിലവാണ് ഒക്കെയാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് ഒഴിവാക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നീ എന്ത് ചെയ്യും, തൽക്കാലം മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് ആണ് ഉമ്മ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് അവൻ ടൂറിന്ന് പിന്തിരിയാണെങ്കിൽ വാപ്പ സാറ്റിസ്ഫൈഡായി, സംതൃപ്തനായി, വീട്ടു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് ഇപ്പം ഉമ്മ ചെയ്യേണ്ടത്. മനസ്സിലായി. അതല്ലാതെ തൽക്കാലം വാപ്പക്കെതിരായി നിന്നാലും മകനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല ഇപ്പോൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ചെയ്യേണ്ടത് ഇതുവരെ ഞാൻ തന്നെ അനുവദിച്ചു, തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തു, ഞാൻ വാപ്പിനോട് പരമാവധി പറഞ്ഞു നോക്കി, പക്ഷെ വാപ്പ സമ്മതിക്കണില്ല. അപ്പോൾ ഇനി നീ ടൂർ പോയാൽ ഞാനും വാപ്പി തമ്മിൽ പ്രശ്നമാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊന്ന് നിർത്തി വെക്കണമെന്ന് ഉമ്മപ്പ അഭ്യർത്ഥിച്ചാൽ ഒരു പക്ഷേ ഈ പ്രശ്നം ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: തീർച്ചയായിട്ടും പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വഹർദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവയ്ക്കാം. നമ്മോടൊപ്പം ചേർന്നത് ഹാരിസുബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബലൂൺ വിൽക്കുന്ന ബലൂൺകാരൻ തന്റെ ശേഖരമെല്ലാം ഒന്ന് ഒതുക്കി വെക്കാൻ തുടങ്ങുമ്പോ കറുത്ത് മെല്ലിച്ച് പട്ടിണിക്കോലമായ ഒരു പയ്യം വന്ന് ഈ ബലൂൺകാരനോട് ചോദിച്ചു, ബലൂൺ മാമ, ബലൂൺ മാമ, കറുത്ത ബലൂൺ മാത്രം എന്താണ് മുകളിലേക്ക് ഉയരാത്തത്? അപ്പോൾ ബലൂൺകാരൻ ആകാശത്തേക്ക് നോക്കി. പലവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ ആകാശത്ത് തത്തിക്കളിക്കുന്നുണ്ട്, അതിലൊന്നും കറുത്തതായിരുന്നില്ല. ആ ബലൂൺ മാമ ഒന്നും മിണ്ടാതെ തന്റെ കൂടയിൽ നിന്ന് ഒരു കറുത്ത ബലൂൺ എടുത്ത് അതിന്റെ ഉള്ളിൽ ഹീലിയം വാതകം നിറച്ച് അതിന്റെ വാ കെട്ടി. അത് മെല്ലെ മെല്ലെ പൊങ്ങി പൊങ്ങി മറ്റു ബലൂണുകൾക്കൊപ്പം തത്തിക്കളിച്ചു. ഇത് കണ്ട് കുഞ്ഞു പയ്യന് സന്തോഷമായി. അവൻ നിറചിരിയോടെ അവനെ നോക്കി നിന്നപ്പോ ബലൂൺ മാമ അവനെ നെഞ്ചോടടുക്കി പിടിച്ച് അവനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, ബലൂണിന്റെ നിറമല്ല, ബലൂണിന്റെ രൂപമല്ല, ബലൂണിന്റെ ആകൃതിയല്ല, അത് ആരുണ്ടാക്കി എന്നുള്ളതല്ല, അത് എവിടെ ഉണ്ടാക്കി എന്നുള്ളതല്ല, അതിന്റെ ഉള്ളിലുള്ള വാതകമാണ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്.
5: വളരെ വളരെ മനോഹരമായ ഒരു ചിന്ത. ഒരു കുഞ്ഞുകുട്ടി, വളരെ ശോഷിച്ചു പോയൊരു കുട്ടി, ഒരു ബലൂണിനെ കണ്ടപ്പോൾ, കറുപ്പ് കണ്ടപ്പോൾ, ആ കറുത്തത് എന്ത് മാത്രം പൊങ്ങിപ്പോകുന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെടുമ്പോൾ അവനെപ്പോലെ കറുത്തവരും ഇതുപോലെ പൊങ്ങിപ്പോവില്ല എന്നൊരു പക്ഷെ അവൻ ചിന്തിച്ചിരിക്കാം. അറിയിൽ നമ്മളിങ്ങനെ സങ്കല്പിക്കുകയാണ്,
6: അവൻ്റെ ഉള്ളിൽ ആശങ്ക.
5: അതെ, അപ്പോഴാണ് ഹൈഡ്രജൻ ബലൂൺ, അതിലേക്ക് ഹൈഡ്രജൻ വാതകം നിറച്ചപ്പോൾ മറ്റു ബലൂണിനെ പോലെ കറുത്തതല്ല അവിടെ പ്രശ്നം, ഉള്ളിൽ അതിന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ബലൂൺ പൊങ്ങിയപ്പോൾ കുട്ടിക്ക് സന്തോഷമായി എന്നാണ് കഥ. നമ്മളിവിടെ ആലോചിക്കേണ്ടത്, പലപ്പോഴും മനുഷ്യൻ അവനവൻ്റെ ഉള്ളിൽ നിറക്കേണ്ട പലതും ഇല്ലാതെ, ഞാനൊന്നും എവിടെ എത്തിയില്ലല്ലോ, എന്നെക്കൊണ്ടാവില്ലല്ലോ, കഴിയില്ലല്ലോ എന്ന ഒരു അപകർഷതാബോധത്തിലേക്ക് താഴ്ന്നു പോകുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അത് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് അവർ നേടിയെടുത്ത ചില നെഗറ്റീവായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകളുടെ ഫലമായിട്ടായിരിക്കാം. നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഉള്ളിൽ അകമാണ് പ്രധാനമെന്ന്, ബാഹ്യ രൂപങ്ങളോ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളോ അല്ല, ഉള്ളിൽ എന്ത് എന്നുള്ളതാണ് പ്രധാനം.
6: കുട്ടികൾക്ക് ശരിക്ക് ഈയൊരു ഈ ബലൂണിൻ്റെ ഒരു കഥ വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ തന്നെ, കുട്ടികളുടെ ഉള്ളിൽ നിറയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്, ആ ചെറുപ്പത്തിൽ കിട്ടേണ്ടതായിട്ടുള്ള വിഷയം. ഈ അപകർഷതാബോധം, നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്ന് തുടങ്ങുന്നത് തന്നെ വളരെ കുട്ടിക്കാലത്ത് ചിലപ്പോൾ വന്നോളമെന്നില്ല, ഒരു 12 വയസ്സോ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ്,
5: അഡോൾസൻസിലേക്ക് എത്തുന്ന
6: സമയമാണല്ലോ. അപ്പോഴേക്ക് നമ്മൾ കുട്ടികൾക്ക് കുറേ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളെ, ഇനി അത് ഒന്നുകിൽ ചിലപ്പോൾ മദ്രസകളിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നായിരിക്കാം, അതല്ല എങ്കിൽ അവിടെ നിന്നൊന്നും കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിൽ, കൃത്യമായും ഉമ്മയിൽ നിന്നോ രക്ഷിതാവിൽ നിന്നോ അത് കുട്ടിയുടെ മനസ്സിലേക്ക് കിട്ടേണ്ടതുണ്ട്.
5: പ്രത്യേകിച്ച് ഈ സമയത്ത് ബാഹ്യരൂപങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ ജാടകൾക്ക് കൂടുതൽ പിന്നെ പരിഗണന കൊടുക്കുന്ന ഒരു കാലത്ത് ബാഹ്യരൂപങ്ങളല്ല നമ്മുടെ അകത്ത് കത്തേണ്ട ഒരു തിരിയുണ്ട്. അത് കെട്ടുപോയാൽ മറ്റൊന്നുകൊണ്ട് ഒരു ഫലമില്ല എന്ന് പറഞ്ഞു. അതെന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകേണ്ട മൂല്യം, നന്മ, അതുകൊണ്ട് വളരാൻ പറ്റണം.
6: അതെ, ഇവിടെ രണ്ട് ആംഗിളിലാണ് ഞാൻ മനസ്സിലാവുന്നത്. ഒന്ന് ഇത് ഈ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങൾ. ഇവ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പുതിയൊരു ജനറേഷൻ്റെ കടന്നുവരവിൽ അല്ലെങ്കിൽ ആ ഒരു മാറലിൽ നിങ്ങളീ പറഞ്ഞ ഈ ഒരു ജാടകളുണ്ടല്ലോ, അതൊക്കെയാണ് എന്തൊക്കെയോ എന്ന് തോന്നുന്ന കുറേ പ്രോഗ്രാമുകൾ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു ടൂറുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ, പണ്ടൊക്കെ നമ്മൾ ടൂറ് പോവുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്ന താല്പര്യം എന്തായിരുന്നു? അവിടെ പോയി കാണുന്ന ആ ഒരു സ്ഥലമോ അതല്ലെങ്കിൽ ഒരു സൂ ആണെങ്കിൽ ആ സൂയിലെ വിശേഷങ്ങൾ, അവിടുത്തെ മൃഗങ്ങളും കാര്യങ്ങളും, അതല്ലെങ്കിൽ നമ്മളൊരു പിന്നെ പട്ടണം കാണാൻ പോവുകയാണെങ്കിൽ ആ പട്ടണത്തെക്കുറിച്ച്, കടൽ കാണാൻ പോവുകയാണെങ്കിൽ ആ കടലിനെക്കുറിച്ച് ഒക്കെയുള്ള ആ ഒരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സുകളിലിങ്ങനെ. ഇപ്പം നമുക്ക് ടൂർ എന്ന് പറയുമ്പോഴേക്ക് ശരിക്ക് അതൊക്കെ പോയി. ഇവിടുന്ന് തുടക്കം മുതൽ അവിടെ എത്തുന്നത് വരെയുള്ള ആടലും പാടലും
5: കാട്ടിക്കൂട്ടലുകളാണ്.
6: നമ്മളൊക്കെ പഠിച്ച സമയത്തൊക്കെ വാപ്പമാരോ അല്ലെങ്കിൽ സാറന്മാരുടെ കൂടെയൊക്കെ പോയി വന്ന് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വരാത്ത കൂട്ടുകാരോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ നമുക്ക് വിശേഷം പറയാനുള്ളത് എന്തായിരിക്കും? അവിടെ കണ്ട ഒച്ചിൻ്റെ കഥ, അതല്ലെങ്കിൽ കടപ്പുറത്ത് നിന്ന് നമ്മൾ വാങ്ങിയ എന്തെങ്കിലും വസ്തുവിൻ്റെ കഥ, ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ആ കടലിൻ്റെ ഭംഗിയും അവിടുത്തെ ആളുകളും. ഇന്നതല്ല, ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഏത് പാട്ടാട്ടത് അല്ലെങ്കിൽ ഏതൊരു, അപ്പം മൊത്തത്തിൽ അതൊന്നും ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചാടാനും പാടാനും ഇങ്ങനെ ഈ ഒരു വൈബിലേക്ക് പോകാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആയി പോകുമോ എന്നൊരു വിഷയം കുട്ടിക്ക് എപ്പോഴേ വരുമറിയോ. നമ്മൾ അവർ പോയ സ്ഥലം പോയി കാണിച്ചു കൊടുക്കുന്നു. അഥവാ ഇപ്പം ഉദാഹരണം, ഒരു മൈസൂരിലേക്ക് പോയെന്ന് വിചാരിച്ചോളൂ, അവരെ നമ്മൾ മൈസൂരിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു. അവർ നന്നായി മൈസൂർ ആസ്വദിച്ചു, കാണേണ്ടതൊക്കെ കണ്ടു. ഒരു പക്ഷേ അവർ കാണാത്തത് പോലും ചിലപ്പോൾ നമ്മുടെ ഈ പോയ കുട്ടികൾ കണ്ടാവും. പക്ഷേ വീണ്ടും അവർക്കുള്ള പ്രശ്നം എന്തറിയോ, എന്നാലും അവരൊപ്പം പോകാൻ പറ്റിയില്ലല്ലോ. അവിടത്തേക്ക് എത്തുന്നത് വെച്ചാൽ ഈ ഒരു വിഷയമാണ്, ഈ കറുത്ത ബലൂണിൽ നിറച്ച സാധനം ഉണ്ടല്ലോ, ആ സാധനം നമ്മുടെ ഉള്ളിലേക്ക്. എന്തിനാണ് ഞാനിത് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്കതിൽ നിന്ന് കിട്ടേണ്ടത്, ഞാൻ ആരാണ് ആവേണ്ടത് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ക്യാമ്പസുകളിൽ നിന്ന് അധ്യാപകരിൽ നിന്നൊക്കെ ഒന്ന് കിട്ടണം എന്നില്ല. അത് അവർക്കൊക്കെ ചെറിയ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബോധപൂർവം ചെയ്യുന്നവരുണ്ടാവാം, അത് മറ്റൊരു വിഷയം.
5: അപ്പം നമുക്കതിനെ ഇങ്ങനെ പറയാം, അതായത് ഈ പുറമോടികൾക്കപ്പുറത്തേക്ക് ഉള്ളടക്കമാണ് ജീവിതത്തിന്റെ പ്രധാനമെന്നത്.
6: അതെ, എന്താണ് കിട്ടേണ്ടത്?
5: പുറംചട്ടകളുടെ ഭംഗിയോ ബാഹ്യരൂപങ്ങളുടെ അലങ്കാരങ്ങളോ അല്ല, അകത്തെന്ത്, ആ അകത്തുള്ളതിൻ്റെ മൂല്യത്തിനനുസരിച്ചാണ് മനുഷ്യൻ്റെ ഉയർച്ച നിലനിൽക്കുന്നത്. മറ്റേതൊക്കെ വെറും ഒരു കാഴ്ച വസ്തു മാത്രമാണ്. അപ്പം നമ്മൾ മനുഷ്യനൊരു കാഴ്ച വസ്തു ആവാനല്ല വേണ്ടത്, മറിച്ച് അവൻ്റെ ജീവിതം കൊണ്ട് ഉയരാൻ പറ്റണമെങ്കിൽ അവൻ്റെ അകം റെഡിയായിരിക്കണം. ആകർഷകമായ കവറിനേക്കാൾ പുസ്തകത്തിലെ അറിവിനാണ് പ്രധാനമെന്ന് പറയാറുണ്ടോ? അതിൻ്റെ കണ്ടന്റ് എന്താണോ,
6: പുറചട്ട നന്നായി മോഡിഫിക്കേഷൻ ചെയ്തിട്ട് കാര്യമല്ലോ.
5: അപ്പോൾ വലിയ വലിയ പ്രകടന പരതകളേക്കാൾ അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ്റെ പ്രവർത്തനത്തിലെ ആത്മാർത്ഥത, അവൻ്റെ അതിനോടുള്ള കാഴ്ചപ്പാടുകൾ, ചിന്തകൾ, മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ, അവൻ്റെ അങ്ങനെയുള്ള ഇതെല്ലാം അകത്ത് നിറയ്ക്കേണ്ട ഹൈഡ്രജൻ ബലൂണിൽ നിറച്ചപ്പോൾ പൊന്തിയതുപോലെ അങ്ങനെ പൊന്താൻ പറ്റണം. അതല്ലാതെ അകത്തൊന്നുമില്ലാതെ ബാഹ്യമായ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് വളരേണ്ടതല്ല കുട്ടികളുടെ ബാല്യവും കൗമാരവും.

സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സലഫി ദുറൂസിൽ നമ്മളിനി ഇന്ന് സംസാരിക്കുന്നത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു, അത് ഫിത്തറത്തുമായി യോജിച്ചു വരുന്നതാണ് എന്ന് പറയുകയുണ്ടായി. ആ ഭാഗം തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ചില സൂചനകളാണ് നമ്മൾ തന്നിട്ടുള്ളത്. ഇനി മറ്റൊരു അടിത്തറ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, മറ്റൊരു അടിത്തറ, അതിതാണ്: ലാ യഖുദൂന മുഅ്തഖദഹും ഇല്ലാ മിനൽ കിതാബി വസ്സുന്ന. അവർ അവരുടെ വിശ്വാസം കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ എടുക്കുകയുള്ളൂ. അത് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരടിത്തറയാണ് ഈ പറയുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങൾ പറയുമ്പോൾ പണ്ഡിതന്മാർ ഒരു നിബന്ധന വെച്ച് പറയും. അതെന്താണ്? അഹ്ലു സുന്നാവൽ ജമാഅത്തിൻ്റെ അല്ലെങ്കിൽ സലഫീയത്തിൻ്റെ, സലഫികളുടെ വിശ്വാസം, അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് അഹ്ലു സുന്നാവൽ ജമാ അവരുടെ വിശ്വാസം ലാ യഹുദൂന മുഅ്തഖദഹും ഇല്ലാ മിനൽ കിതാബി വസുന്ന, അതവർ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ എടുക്കുകയുള്ളൂ. അലാ ഫഹ്മി സലഫിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ സലഫിൻ്റെ ഫഹ്മ അനുസരിച്ചിട്ട്. അപ്പോൾ അവരുടെ വിശ്വാസം, അതിൻ്റെ തെളിവ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, അതിന് ഇന്ന ആയത്താണ് തെളിവ്, അല്ല ഇന്ന ആയത്തുകളാണ് അതിൻ്റെ രേഖ, അതില്ലെങ്കിൽ ഇന്നന്ന ഹദീസുകളാണ് അതിനുള്ള തെളിവ്, അതിൻ്റെ രേഖ എന്ന് പറയും. അവിടെ മാത്രം നിർത്താതെ അതാണ് രേഖ എന്ന് ചിലർ പറയുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല. കാരണം ഒരു പക്ഷേ അദ്ദേഹം അത് തെറ്റായി മനസ്സിലാക്കിയതാവും, അല്ലെങ്കിൽ തൻ്റെ കക്ഷിക്ക് വേണ്ടി അദ്ദേഹം തെളിവ് ഉണ്ടാക്കിയതായിരിക്കും. തെളിവുണ്ടാക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ വാദത്തിനനുസരിച്ച് അയാൾ ദുർവ്യാഖ്യാനം നടത്തി അങ്ങനെ പ്രമാണങ്ങൾ ഉണ്ട് എന്ന് വരുത്തുന്നതിനെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരം തെറ്റായി ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് ദുരുപയോഗം ചെയ്യുമ്പോൾ അത്തരം ആൾക്കാരെ പിടികൂടുന്നതാണ് ഈ ഫഹ്മു സലഫിൽ ഉമ്മ. ഈ ഉമ്മത്തിൻ്റെ പൂർവികരുടെ ഫഹ്മു കൂടി നമ്മൾ അവിടെ നിർബന്ധമായി എടുക്കണം. എന്ന് പറഞ്ഞാൽ ഈ പൂർവികർ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണോ ഈ നസ്സുകളെ കണ്ടത്? നസ്സുകൾ എന്ന് പറഞ്ഞാൽ കിതാബും സുന്നത്തും. അപ്പോൾ അവർ നിങ്ങളീ ആയത്തോതി, എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയത് തന്നെയാണോ അവർ മനസ്സിലാക്കിയത്? നിങ്ങൾ പറഞ്ഞ ഈ ആദർശത്തിന് നിങ്ങൾ ഇന്ന ഹദീസ് ഉദ്ധരിച്ചു, പക്ഷെ ആ ഹദീസിൻ്റെ ഉദ്ദേശം അങ്ങനെ തന്നെയാണോ, അങ്ങനെ തന്നെയാണോ പൂർവികർ മനസ്സിലാക്കിയത്? അപ്പോൾ അതുകൂടെ ഉറപ്പ് വരുത്തണം, അപ്പോഴേ ശുദ്ധമായ ആദർശം കിട്ടുള്ളൂ. അങ്ങനെ എല്ലാവിധ കലർപ്പുകളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള വിശ്വാസം. ഇതല്ല എങ്കിൽ പല രൂപത്തിലുള്ള വിശ്വാസം ഇസ്ലാമിൻ്റെ പേരിൽ വരും എന്നതിലൊരു സംശയമില്ല. കിതാബും സുന്നത്തും അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ വിശ്വാസം തീരുമാനിക്കാൻ മനുഷ്യരെ അങ്ങോട്ട് ഏർപ്പാടാക്കിക്കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന് അതിരുകളില്ലാത്ത ശിർക്കൻ മേഖലകളിലൂടെ, അന്ധവിശ്വാസങ്ങളിലൂടെ, കുഫറുകളിലൂടെ അതങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. കാരണം മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒരുപാട് പരിമിതിയുണ്ട്. ഒട്ടേറെ വിഷയങ്ങളിൽ മനുഷ്യർ വളരെ വളരെ ദുർബലങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മഹാവിഷയങ്ങൾ അവരുടെ ബുദ്ധിക്ക് മാത്രം വിട്ടുകൊടുത്താൽ അവരത് എവിടെയും എത്തിക്കുകയില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ മനുഷ്യരെ ബുദ്ധി വിശ്വാസം തീരുമാനിക്കാൻ വിട്ടാൽ എന്തൊക്കെ സംഭവിക്കും? പലതും സംഭവിച്ചത് നമ്മൾ കാണുന്നുണ്ട്. ചിലർ മനുഷ്യനേക്കാൾ സ്ഥാനം കുറഞ്ഞ സൃഷ്ടികളെ അവൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കും, അവർക്ക് ദിവ്യത്വം ആരോപിക്കും, അവരുടെ മുമ്പിൽ നമിക്കും, ആരാധനകൾ അർപ്പിക്കും. വളരെ നിസ്സാരമായ ജീവികളെ പോലും മനുഷ്യൻ്റെ സേവനത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒട്ടേറെ ജീവജാലങ്ങൾ ഈ ലോകത്തുണ്ട്. ഇനി വലിയ സൃഷ്ടിജാലങ്ങൾ പോലും, സൂര്യൻ, ചന്ദ്രൻ,

0: നക്ഷത്രങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ്റെ ഗുണത്തിനു വേണ്ടി, അവരുടെ സേവനത്തിനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങളാണ്. എന്നിട്ട് മനുഷ്യൻ, അതിനേക്കാളൊക്കെ റബ്ബ് ഉയർത്തിയ മനുഷ്യർ, അവരെക്കാൾ താഴെയുള്ളവരിൽ അഭയം തേടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയുടെ പോരായ്മ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. ചിലപ്പോൾ അവർ പിശാചിൻ്റെ ദുർബോധനങ്ങൾ, മനുഷ്യരെ ബുദ്ധി അങ്ങനെ തുറന്നു വിട്ടാൽ ആ ബുദ്ധിയിൽ പിശാജ് എന്ത് ചെയ്യും? പിശാജ് ദുർബോധനം നടത്തും, എന്നിട്ടവനെ അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകും, ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകും. ഉദാഹരണത്തിന്, മൂസ അലൈഹി സ്ലാമിൻ്റെ കാലഘട്ടത്തിലൊരു സാമിരി, ആ സാമിരി എന്ത് ചെയ്തു? ഒരു പശുക്കുട്ടിയെ നിർമ്മിച്ചു. അതിന് എന്തോ ചെയ്യുമ്പോൾ ഒരു ശബ്ദമുണ്ടാക്കുന്നു. ഏതൊരു കാര്യവും ആ രൂപത്തിൽ സംവിധാനിച്ചാൽ അത് നടക്കും, നമുക്കറിയാം. അതിനേക്കാളൊക്കെ എത്രയോ നല്ല നല്ല കാര്യങ്ങളാണ് പിൽക്കാലത്ത് മനുഷ്യരുണ്ടാക്കി. അന്ന് സാമിയെ നിർമ്മിച്ച പശുക്കുട്ടിയേക്കാൾ ഇന്ന് എത്രയോ നിലവാരമുള്ളത് മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ആ സാമിരി നിർമ്മിച്ച ആ പശുക്കുട്ടിൻ്റെ പ്രത്യേകത എന്തോന്ന് ചെയ്യുമ്പോൾ ഒരു ശബ്ദം അതിൻ്റെ ഉള്ളൊന്ന് പുറത്തു വരുന്നു എന്നുള്ളതാണ്. അതാണിപ്പോൾ സാമിരി സംവിധാനിച്ചത്. പക്ഷെ അതിൽ പുതുമ കാണുകയും അതിനാരാധിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാർ, അപ്പോൾ മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ സന്ദേശം വിട്ടുകഴിഞ്ഞാൽ അവരുടെ ബുദ്ധി എത്രയേറെ തരം താഴും എന്നതിൻ്റെ തെളിവാണിതൊക്കെ. അങ്ങനെ അനേകമുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനെയൊക്കെ ആരാധ്യരാക്കുന്ന. പക്ഷികളെ, മൃഗങ്ങളെ, ഇഴജന്തുക്കളെയൊക്കെ അവരുടെ മുമ്പിൽ ബുദ്ധിയുള്ള മനുഷ്യൻ സുജൂദ് ചെയ്തു വീഴുന്ന ദുരന്തങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ മനുഷ്യരെ അവരുടെ വിശ്വാസം തീരുമാനിക്കാൻ അവരുടെ ബുദ്ധിയെ വിട്ടാൽ അവർ പിന്നെ തഖ്ലീദ് ചെയ്യും. എന്ത് തഖ്ലീദ്? അവരുടെ പൂർവികരെങ്ങനെയാണ് വിശ്വസിച്ചത്, ആ വിശ്വാസം അതനുസരിച്ച് അങ്ങനെ പോവുകയാണ് എന്ന നിലക്ക് നിൽക്കും. ആ പൂർവികരുടെ വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്നൊന്നും അവരാലോചിക്കുകയില്ല. ഞങ്ങളെ പൂർവികർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു, അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ എന്നൊക്കെ പറയുന്നല്ലാതെ വ്യക്തമായ ഒരു രേഖയും അവർക്കുണ്ടാവില്ല. വാസ്തവത്തിൽ ലോകത്ത് മനുഷ്യർക്ക് അന്ധവിശ്വാസത്തിനും ചെറുക്കൻ വിശ്വാസത്തിനും അള്ളാഹു ഒരു രേഖയും അറിയിട്ടില്ല. അവർക്കൊരു സുൽത്താനും ഇല്ല എന്ന് കുറയാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വിധ തെളിവുമില്ല. പിന്നെ എന്തുകൊണ്ട് അവരങ്ങനെ എത്തുന്നു? അത് അവരുടെ ബുദ്ധിയുടെ കുറവ് കൊണ്ട്, പിന്നെ പിശാചി ഇടപെടുന്നത് കൊണ്ട്. അപ്പം ഇങ്ങനെ മനുഷ്യർ വ്യതിചലിക്കും എന്നതിലൊരു സംശയമില്ല. പഴയ കാലം മുതൽ ഇന്നത്തെ വർത്തമാന കാലം എടുത്താൽ, ഇനി വരാനിരിക്കുന്ന കാലമൊക്കെ നോക്കിയാലും, മനുഷ്യർ ഇങ്ങനെ അബദ്ധ വിശ്വാസങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അനേകം പേരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാം മനുഷ്യരുടെ വിശ്വാസം എടുക്കുമ്പോൾ അത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ എടുക്കാവൂ എന്ന് കർശനമായി പറയുന്നുണ്ട്. ഇപ്പോൾ ചില വചനങ്ങൾ ഞാനിവിടെ കേൾപ്പിക്കുകയാണ്. നമ്മുടെ വിശ്വാസം മാത്രമല്ല ഏതൊരു കർമ്മവും, അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എടുക്കുമ്പോൾ അത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ളതായിരിക്കണം, സഹീഹായ ഹദീസിൽ നിന്നുള്ളതായിരിക്കണം. അല്ലാത്തതെല്ലാം റബ്ബിൻ്റെ അടുത്ത് അസാധുവാണ്. മാത്രവുമല്ല, ഈ കിതാബിനും സുന്നത്തിനും എതിരെ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളൊക്കെ അതൊക്കെ ഇസ്ലാമിൻ്റെ എതിരാണ്, ഇസ്ലാമിനെ തകർക്കാനുള്ളതാണ് എന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ആതാകുമുർ റസൂൽ ഫഹദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണ് നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുതന്നത്, അത് നിങ്ങൾ സ്വീകരിക്കുക. എന്താണ് നബി തിരുമേനി വിലക്കിയത്, അതൊഴിവാക്കുക. അപ്പോൾ മതത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് സ്വന്തമായൊരു തീരുമാനമെടുക്കുക എന്നത് നമുക്ക് പറ്റില്ല, അത് കർശനമായി വിലക്കിയിട്ടുണ്ട്. ഈ മതത്തിൻ്റെ കർമ്മങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് എന്താണോ റസൂൽ തിരുമേനിയിലൂടെ നമുക്ക് കിട്ടിയത് അത് തന്നെ നമ്മളെടുക്കണം. അല്ലാത്തതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. സ്വീകരിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല, അത് അബദ്ധമായതുകൊണ്ട്, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിനെതിരായതുകൊണ്ട്, ഇസ്ലാം ശക്തമായി വിലക്കിയ തിന്മകളായതുകൊണ്ട് അതിന് വലിയ ശിക്ഷകൾ ഇത്തരം ആൾക്കാർ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുകൂടെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ മറ്റൊരു വചനത്തിൽ, സൂറത്ത് അഹ്സാബ് 36-ാമത്തെ വചനം, വമാ കാനലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. വമൻ യഅസില്ലാഹു വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ അള്ളാഹുവോ അവൻ്റെ ദൂതനോ ഒരു വിഷയത്തിലൊരു തീർപ്പ് കൽപ്പിച്ചാൽ പിന്നെ അവർക്കത് ഒഴിവാക്കാനുള്ള യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല. പിന്നെ അവർ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തോന്നിയത് എടുക്കാം. ഖുർആനിലെ കാര്യം അതാണെങ്കിലും നമുക്കതിൽ മാറ്റം വരുത്താൻ സ്വാതന്ത്ര്യമുണ്ട്. അതിന് വിപരീതമായി സ്വീകരിക്കാം, അല്ല അത് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല എന്നൊക്കെ പറയാനുള്ള ഒരു ഖിയറത്തും ഒരു സ്വാതന്ത്ര്യവും അല്ല നൽകിയിട്ടില്ല. മറിച്ച് മുഅ്മിനാണോ അതുപോലെ മുഅ്മിനത്താണോ അവർ യഥാർത്ഥത്തിൽ മുഅ്മിനുകളാകണമെങ്കിൽ മുഅ്മിനത്തുകളാകണമെങ്കിൽ അള്ളാഹും അവൻ്റെ ദൂതനും പറഞ്ഞത് അപ്പടി അംഗീകരിക്കണം, അത് തന്നെ ആദർശമായി സ്വീകരിക്കണം. അതിന് തയ്യാറില്ലെങ്കിൽ വമൻ യഅസില്ലാഹ് ആരെങ്കിലും അള്ളാഹുവിനെ ധിക്കരിച്ചാൽ വറസൂലു അവൻ്റെ ദൂതനെ, അപ്പോൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ആരെങ്കിലും ധിക്കരിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ അള്ളാഹു റസൂലു പറഞ്ഞത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഫഖദ് ളല്ല ളലാലൻ മുബീന, അവൻ വ്യക്തമായ വഴികേടിലായിട്ടുണ്ട് എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു സത്യവിശ്വാസി അത് മാത്രമേ സ്വീകരിക്കാവൂ, അതാണ് ശുദ്ധമായ വിശ്വാസം. അതല്ലാതെ മനുഷ്യർ നിർമ്മിച്ചുണ്ടാക്കുന്ന, അവർ ചമച്ചുണ്ടാക്കുന്ന, പടച്ചുണ്ടാക്കുന്ന അനേകം വിശ്വാസകാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതൊന്നും വഴികേടിൻ്റെ, ഇതെല്ലാം വഴികേടിൻ്റെ വഴികളാണ്. ഫഖദ് ളല്ല ളലാലൻ മുബീന, വ്യക്തമായ വഴികേടിലാണ് ഇത്തരക്കാർ എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി മറ്റൊരു വചനം, ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ നബി തിരുമേനിയുടെ കൽപ്പനകൾക്ക് വിരുദ്ധമായി നിൽക്കുന്നവർ അവർ ഭയപ്പെടട്ടെ. അൻ തുസീബഹും ഫിത്നത്തുൻ, അവർക്ക് ഫിത്ന ബാധിക്കുന്നത്. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവരെ ബാധിക്കും, അവർ ഭയപ്പെടട്ടെ. അപ്പോൾ ഇവിടെ ഏതൊരു കാര്യമാണെങ്കിലും, വിശ്വാസമാണെങ്കിലും കർമ്മമാണെങ്കിലും, അത് നബി തിരുമേനിയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നേരെ മറിച്ച് അതിന് തയ്യാറില്ല, അതിൽ നിന്ന് ഒരാൾ മാറി നിൽക്കുന്നു, എനിക്കത് ബാധകമല്ല, അല്ലെ അതിന് വിരുദ്ധമായി ആരെങ്കിലും പറഞ്ഞ് ആദർശവുമായി നടക്കുന്നു, അല്ലെ സ്വന്തമായി ആദർശങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്നു, എന്താണെങ്കിലും ചിലരൊക്കെ അവനവരുടെ ബുദ്ധി വളരെ ഉന്നതമാണ് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ചിലരൊക്കെ പ്രമാണത്തേക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതൊക്കെ എത്ര വലിയ വിവരക്കേടാണ്! മനുഷ്യൻ്റെ ഈ ദുർബലമായ കഴിവുകളിൽ അഭിമാനിക്കുന്ന, ദുരഭിമാനം നടിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. മനുഷ്യർക്ക് അള്ളാഹു സൃഷ്ടികളുടെ കൂട്ടത്തിൽ വല്ല കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നതൊക്കെ ഉറപ്പാണ്. പക്ഷേ ആ കഴിവിന് ഒരുപാട് പരിധികളുണ്ട്. പ്രത്യേകിച്ചും വൈബിയായ വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ നമ്മുടെ ബുദ്ധി എവിടെയും എത്തുകയില്ല. മറിച്ച് സകലമാന വൈബുകളും അറിയുന്ന റബ്ബ് തന്നെ പറഞ്ഞു തരണം. അപ്പോൾ ആ റബ്ബ് പറഞ്ഞു തരുന്നത് ഒരാൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരെ കാത്തു നിൽക്കുന്നത് കടുത്ത ഭീഷണികളും ശിക്ഷകളുമാണ്. ഇവിടെ ഫിത്നത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഒരുപക്ഷെ ഭൗതിക ശിക്ഷ തന്നെയായിരിക്കും. അങ്ങനെ അർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ കഴിയും. അപ്പോൾ ഭൗതികമായി അവരെ ശിക്ഷ പിടികൂടും. അപ്പോൾ ചിലപ്പോൾ ഈ ലോകത്തു നിന്ന് തന്നെ ശിക്ഷ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. അത് നിർബന്ധമായി എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലരെ ലോകത്തിനൊരു പാഠമായി, റബ്ബിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി, വിശ്വാസങ്ങൾക്ക്, അള്ളാഹു പഠിപ്പിച്ച വിശ്വാസകാര്യങ്ങൾക്ക് വിരുദ്ധമായി അന്ധവിശ്വാസങ്ങളും ചെറുക്കൻ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നവർക്ക് ഒരുപക്ഷേ ഇവിടെ വെച്ച് തന്നെ ശിക്ഷകൾ ലഭിക്കും. അതുപോലെ റസൂൽ തിരുമേനി പറഞ്ഞ കുറേ കർമ്മങ്ങളുണ്ട്, അതിനെതിരെ മത്സര്യം കാണിച്ച് അഹങ്കരിച്ച് ഞാൻ അതിനെതിരെ ചെയ്യും, വരുന്നത് വരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വരുത്തുമോ ഒന്ന് കാണട്ടെ എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇവിടെ വെച്ച് തന്നെ ചിലപ്പോൾ ചില ശിക്ഷകൾ റബ്ബ് കൊടുത്തെന്ന് വരും. അങ്ങനെ കൊടുത്ത ഒട്ടേറെ അനുഭവങ്ങൾ, ചരിത്രങ്ങളൊക്കെ മുമ്പുണ്ട്, അതിലേക്ക് ഇവിടെ പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഇവിടെ റസൂൽ തിരുമേനി പറഞ്ഞതിനെതിരെ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ ഭൗതികമായ ശിക്ഷ വരും. അതാണ് ആ ഫിത്ന കൊണ്ടൊന്നും ഉദ്ദേശിക്കണം. അതല്ലെങ്കിൽ ശിർക്കിലകപ്പെടും എന്ന് അതിനർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം ശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് എടുത്തു കഴിഞ്ഞാൽ ശിർക്കിനൊരു തെളിവും കാണൂല. അവിടെ റബ്ബിന് മാത്രം ആരാധന കൊടുക്കണമെന്നേ കാണുള്ളൂ. ഒരു സൃഷ്ടിക്കും ആരാധന കൊടുക്കുകയില്ല അത്തരക്കാര്. കാരണം ഈ സൃഷ്ടികൾക്ക് അഭൗതികമായ രൂപത്തിൽ ഉപദ്രവം ചെയ്യാനൊന്നും ഒരിക്കലും കഴിയില്ല. പക്ഷേ ചിലർ പ്രമാണങ്ങൾ ഒഴിവാക്കി അവരുടെ പൂർവികർ ചെയ്തതോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധി അവരോട് പറയുന്നതോ പിശാചിൻ്റെ ദുർബോധനം വഴിയൊക്കെ കിട്ടുന്ന ആദർശങ്ങളുടെ പിന്നാലെ പോയാൽ അവൻ ശിർക്കിലകപ്പെടും, അതിലൊരു സംശയമില്ല. അതാണ് അത്തരം ആൾക്കാർ ഫിത്നയിലകപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതുപോലെ കുഫറിലകപ്പെടും, അങ്ങനെയൊക്കെ റബ്ബിനെപ്പറ്റി റബ്ബ് പരിചയപ്പെടുത്തിയതിന് വിരുദ്ധമായി പലതും പറഞ്ഞിട്ട് കുഫറിലകപ്പെട്ട ഒട്ടേറെ കക്ഷികൾ ലോകത്തുണ്ട്. അതിൽപ്പെട്ടതാണ് ജഹ്മികൾ, അതുപോലെ റാഫിളകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ബിദ്അത്തിൻ്റെ കക്ഷികൾ. അപ്പോൾ അത്തരം ആൾക്കാരൊക്കെ പിന്നെ ശിർക്കിലകപ്പെട്ടു. അവരാണ് ഈ ഉമ്മത്തിൽ ഖബറാരാധന തുടക്കം കുറിച്ചത്. അവരാണ് ഖബറിന് കെട്ടിപ്പൊക്കാൻ തുടങ്ങിയത്. അവരാണ് മനുഷ്യരെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയത്. അവർക്ക് അള്ളാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലർ പറയാം. അത് റബ്ബിൻ്റെ പേരിൽ ആരോപിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആരോപണം നടത്തി സൃഷ്ടികൾക്ക് ആരാധനകൾ കൊടുക്കുന്ന ഒട്ടേറെ ആൾക്കാരെ കാണും. അപ്പോൾ ഇവിടെ സത്യവിശ്വാസികൾ ചെയ്യേണ്ടത് അവരുടെ വിശ്വാസം രൂപപ്പെടുത്തുമ്പോൾ, കർമ്മങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അത് അള്ളാഹു പറഞ്ഞയച്ച ദൂതനിലൂടെ എന്താണ് കിട്ടിയത് അവിടെ തന്നെ നിൽക്കണം. അങ്ങനെ നിന്നാൽ കിട്ടുന്ന ആദർശമുണ്ടല്ലോ ശുദ്ധമായ ഇസ്ലാമിൻ്റെ അഖീദ, അതാണ് യഥാർത്ഥത്തിലുള്ള അഖീദ. അത് മനുഷ്യർ അതങ്ങ് പുലുകിക്കഴിഞ്ഞാൽ രണ്ട് ലോകത്തും അവർക്ക് സമാധാനമുണ്ടാകും, രക്ഷയുണ്ടാകും എന്നതിൽ ഒരു സംശയവുമില്ല. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: ബാരക്കല്ലാഹു ഫീക്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ബഹുമാനിയനായ അബൂബക്കർ സലഫി.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
3: بسم الله الرحمن الرحيم.

0: പ്രിയ ശ്രോതാക്കൾ, ഇനി പ്രവേശിക്കുന്നത് സവിശേഷം എന്ന പ്രോഗ്രാമിലേക്കാണ്. കാഴ്ചയില്ലാത്തവരുടെ ലോകം എത്ര മനോഹരമാണ്! സവിശേഷത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷിഹാബ് മാഷ് കൂടരഞ്ഞി, ഒപ്പം ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് എന്നിവർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സവിശേഷത്തിൽ നമ്മുടെ കൂടെ ഒരു അതിഥിയാണുള്ളത്. അദ്ദേഹം ഒരു കാഴ്ച പരിമിതനായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു സവിശേഷമായ എപ്പിസോഡ് തന്നെയായിരിക്കും എന്നത് ആദ്യമേ ഉറപ്പു നൽകുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷിഹാബ് മാഷാണ്. അദ്ദേഹം പിന്നെ കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി സ്വദേശിയാണ്. താമരശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ് അധ്യാപകൻ കൂടിയാണ്. എന്നാലിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയേണ്ടതുണ്ട്. ആദ്യമായി അദ്ദേഹത്തൊന്ന് നമുക്ക് പരിചയപ്പെടാം വിശദമായിട്ട് തന്നെ. ഷിഹാബ് മാഷേ,
2: അസ്സലാമു അലൈക്കും.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ വബറകാത്തുഹു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: സുഖമാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല.
1: ഇന്നിപ്പോ ഈ ഒരു പീസ് റേഡിയോ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരത്തെ ഇറങ്ങി അല്ലേ വീട്ടിൽ?
2: അതെ അതെ അതെ.
1: ഓക്കെ, എന്നാലും മാഷെ ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് തുടങ്ങാം. ശ്രോതാക്കൾക്ക് മാഷെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും.
2: തീർച്ചയായിട്ടും. ഞാൻ ഷിഹാബ്. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലെ ഒരു പ്രദേശമാണ് കൂടരഞ്ഞി. അവിടെയാണ് ജനിച്ചു വളർന്നത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ തന്നെ, ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ, താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യശാസ്ത്രം അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ്. ഗവൺമെൻറ് സർവീസിൽ 18 വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ജന്മനാ തന്നെ കാഴ്ച ഇല്ലാത്തൊരു ആളായിട്ടാണ് വീട്ടിൽ ജനിച്ചിട്ടുള്ളത്. പഴയൊരു കാലഘട്ടം, ഒരു 1980-82 90 അങ്ങനത്തെ ഉള്ളൊരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം ആളുകളുടെ സാധ്യതയെക്കുറിച്ചൊന്നും രക്ഷിതാക്കൾക്ക് യാതൊരു ധാരണയില്ലാത്തൊരു കാലഘട്ടമാണ്. ഞാനൊക്കെ ജനിച്ചപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ വിചാരിച്ചത് ഈ ലോകത്ത് ഞാൻ മാത്രമാണ് ഇങ്ങനെ ഉള്ളത് എന്നായിരുന്നു അവരുടെയൊക്കെ വിചാരം. കാഴ്ചയില്ലാന്ന് ഇവർ തിരിച്ചറിയുന്നത് ഏതാണ്ട് 3 മാസമായ സമയത്താണ്. അതായത് ഇവരിങ്ങനെ പറയുന്നത് കേൾക്കാം, ഉമ്മയൊക്കെ പറയണത് കേൾക്കാം, പിന്നെ വിളക്കെടുത്ത് വെച്ചാൽ പിന്നെ നോക്കൂല, ചിരിക്കുന്നില്ല. അപ്പം ആദ്യമൊക്കെ ഇവർ വിചാരിച്ച ചെവി കേൾക്കൂല എന്നായിരുന്നു അവരുടെ ധാരണ. അപ്പം അങ്ങനെ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെവിക്ക് ഒരു കുഴപ്പമില്ല, ചെവി കേൾക്കുന്നുണ്ട്, കണ്ണിനാണ് പ്രശ്നം. അന്നത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ അവർ കാണിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു സാധ്യതയുമില്ല കാഴ്ച തിരിച്ചു കിട്ടാനും, ഞരമ്പിൻ്റെ പ്രശ്നമാണ്. എന്നാലും കാഴ്ചയ്ക്ക് മാത്രം സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി നോക്കാമെന്ന് പറഞ്ഞപ്പം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സയൊക്കെ നടത്തി. അപ്പോഴവിടുത്തെ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ഓപ്പറേഷനൊന്നും ചെയ്യേണ്ട, ചെറിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
1: ഒരു മാസങ്ങൾ പ്രായമുള്ള സമയത്തായിരിക്കും.
2: ആ അതെ അതെ അതെ അതെ. ഈ അങ്കമാലിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് വളർന്നിട്ടുണ്ട്. ഒരു 4 വയസ്സ് 3 വയസ്സായ ഒരു സമയത്ത് അതൊക്കെ എനിക്ക് നല്ല ചെറിയ രീതിയിലാണ്. ആ യാത്രകളും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലൊക്കെ ഓർമ്മയുണ്ട്. കണ്ണ് കാണാത്തതിന് കൊണ്ടുപോകാമെന്നുള്ള ധാരണയൊന്നും ഇല്ല. നമുക്കിങ്ങനെ ബസ്സിൽ കയറി പോവാം, ജീപ്പിൽ പോവാം എന്നുള്ള ആ ഒരു സന്തോഷമാണ്.
1: ചികിത്സ നടത്തിയില്ല അല്ലേ?
2: അല്ല, ചെറിയ ചികിത്സയൊക്കെ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ചികിത്സയൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവർ പറഞ്ഞ ഒറ്റൊരു കാര്യം ഇതാണ്, ഞരമ്പിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ കാഴ്ച തിരിച്ചു കിട്ടാൻ ഒരു സാധ്യത ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.
1: ഓക്കെ. പക്ഷേ വീട്ടിൽ വാപ്പ ഉമ്മ?
2: ആ, വാപ്പ മരിച്ചു 3 വർഷമായി. ഉമ്മയുണ്ട്, വൈഫ്, 2 മക്കള്.
1: വൈഫിൻ്റെ പേര്?
2: വൈഫിൻ്റെ പേര് ഫൗസിയ എന്നാണ്. മക്കള് അൻഷാദ്, ഡിഗ്രി ഫസ്റ്റ് ഇയറിന്, അവരുടെ കൂടെ SSCA ചെയ്യാണ് കോഴിക്കോട്.
1: വിവാഹം കഴിഞ്ഞ എത്ര വർഷമായി?
2: ഇപ്പം 18 വർഷമായി. ചെറിയ മോന് അജ്മൽ റോഷൻ, അവന് 8ാം ക്ലാസ്സിലാണ്.
1: കുടുംബമൊക്കെ എല്ലാ നിലയ്ക്കും മുഴുവൻ സപ്പോർട്ടാണ്?
2: മുഴുവൻ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വരുന്നത് പിന്നെ എൻ്റെ പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്. അത് ഒരു കഥയാണ്. അതായത് ഞാനിങ്ങനെ ചെറുപ്പത്തിൽ വീടിനടുത്തുള്ള സ്കൂളിൽ പോയിരുന്നു. അന്ന് രക്ഷിതാക്കൾക്ക് അറിയില്ല, അപ്പോൾ ഞാൻ വെറുതെ പോകും സ്കൂളിൽ പോകും. ഈ ടീച്ചർമാരൊന്നും എന്നൊന്നും പഠിപ്പിക്കില്ല, കാരണം അവർക്ക് കണ്ണ് കാണാത്തത് കൊണ്ടാണ് ഞാൻ എന്നെ പഠിപ്പിക്കാത്തതെന്നാൽ തിരിച്ചറിവ് എനിക്കില്ല. പക്ഷെ അവരൊന്നും പഠിപ്പിക്കുന്നില്ല കാര്യങ്ങളൊന്നും. പക്ഷെ ഞാൻ കുറേ കഴിയുമ്പോൾ ഉച്ചവരൊക്കെ ഇരിക്കും, ഭക്ഷണം കഴിക്കും, തിരിച്ചു പോരും, പിന്നെ പിറ്റേന്ന് പോകും, പിറ്റേന്ന് ഉച്ചവരെ. എന്നിട്ട് ടീച്ചർമാരൊന്നിനോട് ചോദിക്കില്ല എന്താ ഉച്ചയ്ക്ക് ശേഷം വരാത്തെ, സ്കൂളിൽ വരുന്ന അന്ന് ചോദിക്കൊന്നുമില്ല. പക്ഷെ ഞാനങ്ങനെ കുറച്ച് കാലം അങ്ങനെ പോയി. അങ്ങനെ അന്ന് ഞങ്ങളുടെ ഉപ്പയ്ക്ക് ഒരു ചായക്കട ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിനോട് ചേർന്ന്. അപ്പോൾ അവിടെ യാദൃശ്ചികമായിട്ടൊരു ലോറി ഡ്രൈവർ ചായ കുടിക്കാൻ വരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ കാണുന്നു. അപ്പോൾ അദ്ദേഹം ഈ കോഴിക്കോട് കുളത്തറ സ്വദേശിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, കാഴ്ച ഇല്ലാത്തവർക്ക് പഠിക്കാനൊരു സംവിധാനമുണ്ട്, ഞങ്ങളൊരു സ്കൂളൊക്കെ ഉണ്ട്, നിങ്ങൾ അവിടെ അവനെ കൊണ്ടേ വിടണം.
1: എവിടെയായിരുന്നു
2: അത്? കുളത്തറ കാലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്, CSH കുളത്തറ എന്ന് പറയും. കാലിക്കറ്റ് വികലാംഗ വിദ്യാലയം. എൻ്റെ ഉമ്മയും ഉപ്പയും അവിടെ കൊണ്ടിട്ട്, നമ്മുടെ ഉമ്മയുടെ ഒരു നിശ്ചയദാർഢ്യമാണ് ഞാൻ അവിടെ നിൽക്കാൻ കാരണം. കാരണം ഹോസ്റ്റലാക്കി, അന്ന് ഹോസ്റ്റൽ സംവിധാനമാണ്, വീട്ടിലൊന്നും വരാൻ വന്നു പോകാനൊന്നും കഴിയില്ല. അപ്പോഴും ഞാൻ പറയുന്നത് തന്നെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ പഠിപ്പിച്ചാൽ മതി, കാരണം എൻ്റെ അനിയത്തി ഇക്കാക്കൊന്നും അവരെ കാസർഗോഡ് പഠിക്കുന്നു.
1: ഇത്രയും പരിമിതിയുള്ള ആൾക്ക് എല്ലാവർക്കും ഇതിൽ ഇങ്ങനെ ചില കഥകൾ ഉണ്ടാവും.
2: അതെ അതെ,
1: തന്നെ പ്രത്യേകിച്ച് ഒരു ഉമ്മ അല്ലെങ്കിൽ ഉപ്പ വേണ്ടപ്പെട്ടവരുടെ ഒരു ഫുൾ സപ്പോർട്ട്.
2: തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ അങ്ങനെ പറയൂ, എന്നെ എന്തിനാ അവിടെ കൊണ്ടുപോയിട്ട്, അവരൊക്കെ പഠിക്കുന്ന സ്കൂളിൽ ഇൻകം പഠിച്ചാൽ പോലെ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അപ്പോഴും ഞാൻ മനസ്സിലാക്കിയില്ല കണ്ണുകാണാത്തതുകൊണ്ടാണ് എന്നുള്ളത്. നമുക്കത് തിരിച്ചറിയാനുള്ള കഴിവ് അന്ന് അറിയില്ല എന്താണ്. നമ്മളങ്ങനെ നമ്മൾ വേറിട്ട് നിർത്തുക എന്നുള്ളത് ഒരു വിചാരം മാത്രമേ ഉള്ളൂ. പക്ഷേ
1: നേരത്തെ സ്കൂളിന്റെ പേര് പറഞ്ഞല്ലോ, വികലാംഗ വിദ്യാലയം എന്നത് ഭാഷ പറഞ്ഞു. ഇന്നിപ്പോ ആ പേരല്ലല്ലോ ഉപയോഗിക്കാറുള്ളത് അല്ലേ?
2: അല്ല, അതങ്ങനെ, അതായത് വിദ്യാലയത്തിന്റെ പേര് ഇപ്പോഴും മാറിയിട്ടില്ല. വികലാംഗ
1: വിദ്യാലയം ആണല്ലോ അല്ലേ?
2: അതെ. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ആ വികലാംഗം എന്നുള്ള പദമൊക്കെ മാറി
1: മാറി,
2: ഇപ്പൊ ആളുകൾ അങ്ങനെ വിളിക്കാറില്ല. പക്ഷെ സ്കൂളിന്റെ പേര്
1: ഇപ്പൊ ഏറ്റവും അവസാനം വിളിക്കുന്ന പേര് ഒരു പരിമിതിയുള്ള ഒരാള്,
2: ഭിന്നശേഷി,
1: ഭിന്നശേഷി,
2: വ്യത്യസ്ത ശേഷിയുള്ള
1: ആളുകള്,
2: അങ്ങനെയൊക്കെയാണ് വിളിക്കുക. ആ ഒരു ലോറി ഡ്രൈവറുടെ ഒരു ഇടപെടലാണ് ഞാൻ ഈ ഒരു നിലയിൽ നിന്ന് അധ്യാപന ജീവിതത്തിലേക്ക് എത്തിയത്. അങ്ങനെ പക്ഷേ ആ ആളെ പിന്നീട് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ആ ഒറ്റൊരു നിമിഷമാണ് അദ്ദേഹത്തെ. പിന്നെ ഞങ്ങൾ തിരഞ്ഞൊക്കെ പോയി നോക്കി എന്ന് പറയാം. ഉമ്മയൊക്കെ എന്നെ പലപ്പോഴും സ്കൂളിലൊക്കെ കൊണ്ടേ വിടുമ്പം ഈ ഉമ്മയും ഉപ്പയൊക്കെ ഇങ്ങനെ കുളത്ര അങ്ങാടിയിലൊക്കെ പോയിട്ട് ഇയാളെ എങ്ങനെ അറിയുമോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് പോയിട്ടൊക്കെ ഉണ്ടെങ്കിലും ആ വ്യക്തിയെ പിന്നെ ഇതുവരെ നമ്മൾ
1: കണ്ടെത്തിയിട്ടില്ല. ആ അതെ
2: അതെ അതെ, അങ്ങനെ കഴിച്ച അങ്ങനെയാണ് ഉമ്മയൊക്കെ മനസ്സിലാക്കിയത് ലോകത്തെ ഞാൻ മാത്രമൊന്നല്ല എന്നുള്ളതും. ഇങ്ങനെ കുറെ കഴിച്ചില്ലാത്തവരും ചെവി കേൾക്കാത്തവരും ഒക്കെ ഉണ്ട് എന്ന് ആ ഒരു.
1: പക്ഷെ കുടുംബത്തിലെ ആർക്കും ഈ പരിമിതികളില്ല.
2: ഇല്ല, ഇന്നും നമ്മളെ കുടുംബത്തിൽ ഒരു ഭിന്നശേഷിക്കാരൻ ഇല്ല. അങ്ങനെ സ്പെഷ്യൽ സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ പോയി. അങ്ങനെ ആ സ്കൂൾ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് അതിൻ്റെ അടുത്ത് ഒരു ഹൈസ്കൂളുണ്ട്, ചെറുവണ്ണൂർ വൊക്കേഷണൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുവണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഫറോക്കിനടുത്ത്. അവിടെ നമ്മൾ 3 കൊല്ലം 10-ാം ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ അന്ന് PDC ആണ്, ഞങ്ങൾ ലാസ്റ്റ് PDC ബാച്ചാണ്. പ്രീ ഡിഗ്രി അതിപ്പോൾ ഇല്ലല്ലോ, പിന്നെ +2 ആയി. അപ്പോൾ പിന്നെ ഞാൻ PDC കഴിഞ്ഞു, പിന്നെ ഡിഗ്രി ഫറോക്കുളയിൽ പോയി.
1: ഏതായിരുന്നു സബ്ജക്ട്?
2: സോഷ്യോളജി പഠിച്ചു.
1: ഓക്കെ,
2: BEd ചെയ്തു. ഞാനത് കഴിഞ്ഞു, പിന്നെ പെട്ടെന്ന് തന്നെ 2024 തന്നെ ജോലി കിട്ടി. 2007 February 1 സർവീസിൽ കയറി. 2007 February 1
1: സർവീസ്, 18 വർഷം.
2: അതെ, UP ടീച്ചറായിട്ടാണ് കയറിയത്. ആദ്യത്തെ 5 മാസം UPയിലാണ് വർക്ക് ചെയ്തത്. പിന്നെ ഹൈസ്കൂളിലേക്ക് പ്രൊമോട്ടഡ് ആയി.
1: എന്നിട്ട് ഇപ്പോഴത്തെ പുതിയ സ്കൂളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
2: സ്കൂളിലൊക്കെ നല്ല സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ഉഷാറായിട്ട് ടീച്ചേഴ്സും കുട്ടികളൊക്കെ നല്ല സഹകരണമാണ്,
1: എല്ലാം സപ്പോർട്ടാണ്.
2: ഗവൺമെൻറ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് കുറേയൊക്കെ ആ കാര്യത്തിൽ, കാരണം ഗവൺമെൻറ് സ്കൂളിൽ ഇന്ന് കണ്ടവരെ നമ്മൾ നാളെ കാണൂല. അപ്പം അത് കൊണ്ട് തന്നെ സ്കൂളിൽ എപ്പോഴും പുതുപുതങ്ങൾ ഇങ്ങനെ
1: ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
2: നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല. പിന്നെ ഏതൊരു സമൂഹത്തിലും ഉണ്ടാവുന്ന ചില പരിമിതികളൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ അനുഭവപ്പെടാറുണ്ട്. പക്ഷെ അതൊന്നും വലിയൊരു പ്രയാസമാക്കി
1: എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒപ്പം ഉണ്ടാവാറുണ്ട് അല്ലേ?
2: ആ ഉണ്ടാവും.
1: പേഴ്സണൽ കാര്യങ്ങൾ അടക്കം സപ്പോർട്ട്
2: ചെയ്യാം. ആ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ടീച്ചേഴ്സ് ആയാലും കുട്ടികളായാലും ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ചില അറിവില്ലായ്മകൾ ഉണ്ടാവുക, നമ്മൾ പറഞ്ഞു കൊടുക്കും, തിരുത്തി കൊടുക്കും, അവരെ മനസ്സിലാക്കും.
1: ഒരു പരിമിതിയുള്ള കുട്ടി നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ പരിമിതി ഇല്ലാത്ത മറ്റുള്ള കുട്ടികളുമായിട്ട് എങ്ങനെയാണ് അവരൊരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക? അവർ പലപ്പോഴും ഭയങ്കരമായിട്ട് നേരത്തെ മാഷ് പറഞ്ഞാലും മാറി നിൽക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അവരെങ്ങനെയാണ് കൂട്ടി ഇണക്കുക എന്നുള്ളൊരു കാര്യം?
2: ആ തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ പരിമിതി എന്ന് പറയുമ്പം പലതരത്തിലുള്ള പരിമിതിയുള്ളവരുണ്ട്. ഇപ്പം കാഴ്ച പരിമിതി ഉള്ള കുട്ടികളുണ്ടാവാം, അതുപോലെ പഠന വൈകല്യം അനുഭവപ്പെടുന്നവരുണ്ടാവാം, പിന്നെ കേൾവി പരിമിതി അനുഭവപ്പെടുന്ന കുട്ടികളുണ്ടാവാം, അങ്ങനെ പല രീതിയിലുള്ള പരിമിതികളുണ്ടാവും. ഇപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ കാഴ്ച പരിമിതി, കേൾവരിമിതി അങ്ങനത്തെ കുട്ടികളൊക്കെ നമ്മൾ കാണുമ്പം മാക്സിമം, കാരണം ഞാനിപ്പോൾ ഒരു സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ച് വളർന്നു വന്നതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ഗുണവും സാധാ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഈ മേഖലയിലുണ്ടാവുന്ന ഗുണം എന്താണെന്ന് എനിക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം മിക്കവാറൊക്കെ ചെയ്യും, ആദ്യം തന്നെ കാഴ്ച പരിമിതി ഇങ്ങനെ കേൾപരിമിതിയുള്ള കുട്ടികളെ കണ്ടാൽ ഞാൻ വേവയുടെ രക്ഷിതാക്കളായിട്ട് കോൺടാക്ട് ചെയ്യും, രക്ഷിതാക്കളോട് പറഞ്ഞു കൊടുക്കും നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സാധ്യതകളുണ്ട്.
1: സ്പെഷ്യൽ സ്കൂൾ ഏതാണ് പറഞ്ഞു?
2: അത് പറഞ്ഞു കൊടുക്കും, അവിടെ കൊണ്ടേ വിടണം.
1: നേരത്തെ മാഷ് പറഞ്ഞ ആ ഒരു ഡ്രൈവർ പറഞ്ഞ അനുഭവം അവർക്ക് ഉണ്ടാവണല്ലോ.
2: ആ ഉണ്ടാവണം. അങ്ങനെ സ്പെഷ്യൽ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പറയുന്നത് ഡെയിലി ലിവിങ് സ്കില്ലും കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ലത് സ്പെഷ്യൽ സ്കൂളാണെന്ന് പറഞ്ഞു കൊടുക്കും. ഇതിന് വേറൊരു വശം കൂടിയുണ്ട്, നമ്മൾ രണ്ടാളും കണ്ടു. നമ്മൾ അറിയാലോ, നമ്മളെ കാഴ്ച എന്ന് പറയുന്നത് എൻവിഷന്റെ ടീച്ചേഴ്സ് പ്രോഗ്രാമിലാണ് നമ്മൾ കാണുന്നത്.
1: പ്രോഗ്രാം നമ്മൾ കണ്ടത്,
2: അതെ, അത് കണ്ടിട്ട് നിങ്ങൾ ക്ലാസ് എടുത്തു. സത്യത്തിൽ ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയിട്ടുണ്ടോ, പിന്നെ നമുക്ക് കാണാൻ വഴിയില്ല. പക്ഷെ നമ്മൾ യാദൃശ്ചിയാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വീണ്ടും
1: കണ്ടുപിടിച്ചു.
2: ബസ്സിൽ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തു. അപ്പൊ നമ്മൾ കുറെ സംസാരിച്ചപ്പോഴാണ് സത്യത്തിൽ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒരു എടുത്തോ, എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു ഇതും കിട്ടി. നിങ്ങളെ കുറിച്ച് ഞാൻ വിചാരിച്ചു നിങ്ങളൊരു PhD ഡോക്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ വേറെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ അവസരമൊന്നുമില്ല. പക്ഷെ പിന്നെ ഞങ്ങൾ
1: മെഡിക്കൽ
2: ഡോക്ടറാണ് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് ആദ്യം അത്ഭുതമാണ് ഉണ്ടായത്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, സാധാരണ ഇങ്ങനെ ഡോക്ടർമാരൊന്നും ബസ്സിൽ യാത്ര ചെയ്യുക, ആളുകളുടെ കൂടെ ഇങ്ങനെ പോകുന്നത് നമ്മളങ്ങനെ കാഴ്ചയിലില്ല. നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു ഇതില്ല. നമ്മളെ ഇതിൽ ഡെവലപ്പ് ചെയ്ത സാധാരണ ഡോക്ടർമാർ കാറൊക്കെ ഉപയോഗിച്ച്
1: ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല.
2: ഇല്ല ഇല്ല ഇല്ല ഇല്ല.
1: അപ്പം ഇതുപോലെയാണ് പലരും നമ്മൾ,
2: അതെ,
1: അറിയാം.
2: അപ്പം ഞാൻ മനസ്സിൽ നിങ്ങൾ ഇറങ്ങിയതിനു ശേഷം കുറേ ചിന്തിച്ചു, ഇങ്ങനത്തെ ഡോക്ടർമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ എന്നുള്ള സിമ്പിളായ ഡോക്ടർമാർ കുറെ ഉണ്ട് കേട്ടോ. ഞാൻ നമ്മൾ കുറെ പരിചയപ്പെട്ട അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്.
1: പക്ഷേ പറഞ്ഞ ശരിക്ക് ഡോക്ടർമാർക്ക് ഒരു ശരിക്കൊരു തിരിച്ചറിവാണ്. അതായത് എല്ലാവരും സിമ്പിൾ ആണല്ലോ, സംശയമില്ല. അപ്പോ ഇങ്ങനെ ഒരു ചിന്ത പൊതുവെ ആളുകൾക്ക് ഉണ്ട്, ഡോക്ടർമാർ അല്ലെങ്കിൽ കുറച്ചിപ്പോ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥാണെങ്കിലൊക്കെ അവരൊരു പിന്നെ ഈ പറഞ്ഞ പരിമിതിയുള്ള ആളുകൾ മാറ്റി നിർത്തപ്പെടുന്നത് പോലെ ഒരു വൈറ്റ് കോളർ ജോബ് ഉള്ള ആളുകൾ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ് പൊതുവെ ഉണ്ട്. അതും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, എല്ലാവരും ഒരുപോലെ ആണല്ലോ.
2: തീർച്ചയായിട്ടും ഞാൻ നിങ്ങള് ബസ്സിന് ടിക്കറ്റ് എടുക്കുന്ന സാധാരണ രീതിയിൽ പോകുന്നത്, പക്ഷെ ആളുകൾക്ക് ആരും കണ്ടാൽ ഡോക്ടറാന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മൾ ഞാൻ അങ്ങനെ തന്നെ കണക്കുന്ന, ഞാനിപ്പോൾ എൻ്റെ വൈഫിനോടൊക്കെ പറയാറുണ്ട്, നമ്മൾ എത്ര സാമ്പത്തികമായിട്ട് ഉയർന്നാലും നമ്മൾ ഇപ്പോഴെങ്ങനെ ജീവിക്കുന്നുവോ ആ രീതിയിൽ തന്നെയായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. നമ്മളതിൽ കൂടുതൽ മുകളിൽ വലിയ പൈസക്കാരാണ് ആ രീതിയിൽ നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ ആ രീതി നടക്കുകയും ചെയ്യരുത്. നമ്മൾ സിമ്പിളായിട്ട് അപ്പോഴേ ആളുകൾ നമ്മളെടുത്ത് വരുള്ളൂ. അത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വന്നു ഞാൻ പറയാം, അത് ഇതിലേക്ക് തന്നെ വരാം. പഠന വൈകല്യങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പം ഇവർക്കൊക്കെ നമ്മൾ സാധാരണ ഞങ്ങളൊക്കെ ചെയ്തു എൻ്റെ ഞങ്ങളുടെ പ്രയാസങ്ങളും ഉണ്ടല്ലോ, നമുക്ക് എഴുതാൻ കഴിയൂല, ബോർഡ് ഉപയോഗിക്കാൻ കഴിയില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മളെടുത്തുകൊണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കുറേ അഡാപ്റ്റേഷൻ മോഡ് ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഇപ്പം ചാർട്ട് എഴുതിക്കൊണ്ടാവാം അല്ലേ, നമുക്ക് വേണ്ട കാര്യം നമുക്ക് തോന്നുകയാണ് കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലൊരു ചാർട്ടൊക്കെ വാങ്ങി അതിലെഴുതി നല്ല വൃത്തിയിൽ എഴുതി ബോർഡിൽ കൊണ്ടുപോയി തൂക്കിയിടുന്നു.
1: ഓക്കെ,
2: പിന്നെ പേപ്പറിൽ നമ്മൾ എഴുതി കൊണ്ടുപോകും, സാധാ വെള്ള പേപ്പറിൽ എഴുതി കൊണ്ടുപോയിട്ട് നമ്മൾക്ക് അറിയാമല്ലോ ഇപ്പം നമ്മുടെ ക്ലാസ്സിലൊക്കെ മികച്ച ഒന്നോ രണ്ടോ കുട്ടികൾ എന്തായാലും ഉണ്ടാവും. അപ്പം അത്തരം കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചോക്കൊണ്ട് ബോർഡിൽ എഴുതിക്കാം.
1: ഓക്കെ,
2: ഇനി അതിനും ചിലപ്പോൾ ഒക്കെ നമുക്ക് പ്രയാസങ്ങൾ നേരിടും. അവിടെയാണ് നമ്മൾ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നത്. സത്യത്തിൽ ഈ ടെക്നോളജി വന്നപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്ന ഒരു ഭിന്നശേഷി വിഭാഗമാണ് കാഴ്ച പരിമിതർ. കാഴ്ച പരിമിതരുടെ പല പ്രയാസങ്ങളും മറികടക്കാനും ഈ ടെക്നോളജി സഹായിക്കുന്നുണ്ട്.
1: ഉദാഹരണം പറയോ.
2: ഓ, പറഞ്ഞുതരാം, ഇഷ്ടം പോലെ. അധ്യാപനത്തിൽ ഇപ്പം സാധാരണക്കാർ പോലും ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ മാത്രമല്ല. അപ്പം സാധാരണക്കാർ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഗാന്ധിജിയെ കുറിച്ചൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, ഗാന്ധിജി ആരാണ്, ഗാന്ധിജിയുടെ പ്രസംഗങ്ങൾ, ഗാന്ധിജിയുടെ സമര രീതികൾ നമുക്ക് വീഡിയോ രൂപത്തിൽ കാണിച്ചു കൊടുക്കാം. പക്ഷെ ഇവിടെയൊക്കെ കാഴ്ച പരിമിതരുടെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ അക്ഷരം വലിയൊരു പ്രശ്നമാണ്. ചില വേർഡ്സൊക്കെ പറയുമ്പോൾ ഈ അക്ഷരങ്ങളും കുട്ടികൾക്ക് തിരിയൂല. അപ്പോൾ സ്പോട്ടിൽ നമുക്ക് എഴുതാണെന്ന് ചിലപ്പോൾ ആളെ കിട്ടൂല. അപ്പോൾ ഈ സിസ്റ്റം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, ക്ലാസ്സിൽ പ്രൊജക്ടറും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഈ പരിമിതിയും മറികടക്കാൻ പറ്റും. ഞാൻ നോട്ട്സൊക്കെ പലപ്പോഴും അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, പ്രൊജക്ടറിൽ ഇട്ട് കൊടുക്കും.
1: ഓക്കെ,
2: അവരോട് പറയും, ഒഴിവുള്ള ഒരു 10 മിനിറ്റ് ഒക്കെ കൊടുത്തിട്ട് അവർ നിങ്ങൾ എഴുതി എടുക്കുകയെന്ന് പറയും. അപ്പോൾ അവർക്ക് സുഖമാണ്, നമ്മൾ വായിച്ചു കൊടുക്കേണ്ട, അവരിങ്ങനെ കണ്ട് ഒരു സംശയവും ചോദിക്കൂല നമ്മളോട്. കാരണം അവർക്ക് മറ്റേ ബോർഡ് നമ്മൾ ബോർഡിലൊക്കെ എഴുതി ചിലപ്പോൾ തിരിഞ്ഞത് എന്താ സാറേ വായിക്കാന്നൊക്കെ ചോദിക്കും. ഇത് പിന്നെ അതിൻ്റെ അവസരം ഉണ്ടാവുന്നില്ല.
1: നന്നായി ഒരുങ്ങുന്നുണ്ട്.
2: തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങൾ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്, നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരു പരിധി വരെ മറികടക്കുക.
1: അതേ ചോദ്യം ഞാൻ വേറെ ആംഗിൾ ചോദിക്കട്ടെ. ഇപ്പൊ ടെക്നോളജി ഉപയോഗിച്ചെന്ന് പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഇരിക്കുന്നത് പീസ് റേഡിയോന്റെ സ്റ്റുഡിയോയിലാണ്. ഒരു പീസ് റേഡിയോ എന്നുള്ള ഒരു ആപ്പ്, നമ്മളൊരു ഒരു റേഡിയോ ആപ്പ് ആണല്ലോ ഓൺലൈനിലുള്ള. നിലവിൽ മലയാളത്തിലുള്ള ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഇസ്ലാമിക റേഡിയോ എന്നുള്ളത് പീസ് റേഡിയോ ആണ് ഏറ്റവും മനോഹരമായിട്ട് പോകുന്നത്. ഈ പീസ് റേഡിയോ നമുക്ക് മാഷിപ്പോ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഒരു കാഴ്ച പരിമിതനായ ഒരു വ്യക്തി പീസ് റേഡിയോ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുക? മാഷെ ഫോൺ ഒന്ന് എടുത്ത് കാണിച്ചു തരാൻ പറ്റും.
2: ഞാൻ അതിനു മുമ്പ് പറഞ്ഞിട്ട് കാര്യങ്ങൾ കാണിക്കാം.
1: ഓക്കെ,
2: നമുക്ക് ഇപ്പോൾ ഫോണായിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ ഒരു പ്രയാസവും ഇല്ല.
1: തീർച്ചയായും.
2: അതായത് പിക്ചേഴ്സ് ഗ്രാഫിക്സ് ഒക്കെ വരുന്ന കാര്യങ്ങളല്ല, അതും ഒരു പരിധി വരെയൊക്കെ ഉപയോഗിക്കാൻ അതിന് വേറെ പല മാർഗ്ഗങ്ങളുമുണ്ട്. അത് ഞാൻ ആദ്യം ഇത് പറഞ്ഞതിന് ശേഷം അത് പറയും.
1: ഓക്കെ,
2: ഇപ്പം സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്.
1: ആപ്പാണോ?
2: ആപ്പല്ല,
1: എല്ലാ ഫോണിലും ഉള്ളതാണ്.
2: എല്ലാ ഫോണിലും ഉണ്ട്. ഇപ്പോൾ സാറിൻ്റെ ഫോണിലും ഈ ആപ്പ് ഉണ്ട്. പക്ഷേ സാറിന് ഇതിനെക്കുറിച്ച് അറിയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ ആവശ്യക്കാരല്ല. ആവശ്യക്കാരാണല്ലോ നമുക്ക് വേണ്ട സാധനം കണ്ടുപിടിക്കുക. ഇപ്പം ഈ ഫോണിൽ പിന്നെ ടോക്ക് ബാക്ക്, ജീഷോ സ്ക്രീൻ റീഡർ, ഇങ്ങനെ പലതരത്തിലുള്ള സ്ക്രീൻ റീഡറുകൾ ഇന്ന് ലഭ്യമാണ്. പിന്നെ ലാപ്ടോപ്പിലാണെങ്കിൽ കമ്പ്യൂട്ടറാണ് NVDA, അതിലെ ജോസ്, പിന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിനാണെങ്കിൽ ഓർക്ക സ്ക്രീൻ റീഡർ. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണല്ലോ, അവിടെ നമ്മൾ ഓർക്ക സ്ക്രീൻ റീഡറാണ് സ്കൂളുകളിലൊക്കെ ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള സ്ക്രീൻ റീഡറുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഈ സ്ക്രീൻ റീഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ നമ്മളെ പരിമിതിയെ മറികടക്കാൻ സാധിക്കും. ഇപ്പം ഞാനൊക്കെ പലപ്പോഴും പറയാം, സ്കൂളിലൊക്കെ പിടിച്ചു നിൽക്കുന്നത് ഈ ഫോണിലുള്ളതുകൊണ്ട് മാത്രം. ഫോണും കമ്പ്യൂട്ടറൊന്നും ഇല്ലെങ്കിൽ സത്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ പോലും നമ്മൾ സീറോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും അപ്ഡേ, അതായത് അധ്യാപകരുടെ ഒരു പ്രത്യേകത എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലേ. അധ്യാപകർ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം.
1: അപ്പൊ നിങ്ങള് അതെ,
2: നിങ്ങൾ നോക്കി വായിക്കുന്ന പേരെ നമ്മളിത് കേട്ട് മനസ്സിലാക്കുന്നു. ഇപ്പൊ ന്യൂസ്
1: ചാനലുകളായിരിക്കും
2: ആ വായിക്കാൻ കഴിയും, അതാണ് ഞങ്ങൾ ഈ ടോക്ക് ബാക്കിന്റെ ഒരു പ്രത്യേകത. അങ്ങനെയുണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ട് എന്റെ കയ്യിലുണ്ട്.
1: ഇപ്പൊ
2: നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാം. ഇപ്പൊ നമ്മള് ഫോണിൽ സ്ക്രീൻ റീഡർ സോഫ്റ്റ്, നമ്മള് രണ്ട് വിരല് ഒരു വിരല് ഒക്കെയാണ് ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാം. ഇപ്പൊ നമ്മളൊരു ഫോണിൽ ഇങ്ങനെ ഫോണിൽ തൊടുന്നു, വാട്സപ്പ് നിങ്ങൾ കേട്ടോ, അപ്പൊ ഇങ്ങനെ ടെലഗ്രാം, ഇപ്പൊ പേജ് 3 of 4 ഇനി അടുത്ത പേജിലേക്ക് മറിക്കാൻ അവിടെയാണ് പീസ് റേഡിയോ ഉള്ളത്. പീസ് റേഡിയോ,
1: അതെ അതെ കേട്ടു.
2: അപ്പൊ ഈ പീസ് റേഡിയോ ഞാൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഫോണിന് ഒരിക്കലും നിങ്ങളൊക്കെ സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ അതങ്ങായിട്ട് ഓപ്പൺ ആയി വരികയാണല്ലോ ചെയ്യാം.
1: പക്ഷെ
2: ഒരു കാഴ്ച മര്യാദ ഉപയോഗിക്കുന്ന സിംഗിൾ ടാപ്പ് ഓൺ ആയി വരാൻ പാടില്ല.
1: കാരണം
2: വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ചവർ താവില്ല നമ്മൾ തൊടുക.
1: അപ്പൊ
2: ഡോക്ടർ ചോദിച്ചാൽ പീസ് റേഡിയോ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പീസ് റേഡിയോ കണ്ടുപിടിക്കണം ആദ്യം. സെർച്ച് ക്യാമറ ക്രോം പീസ് റേഡിയോ കിട്ടി. ഇവിടെ നമ്മള് ഡബിൾ ടാപ്പ് ചെയ്തു, അപ്പൊ ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ചെക്ക് ചെയ്യണം. അപ്പൊ അത് ഇന്റർനെറ്റ് ഓൺ ആക്കിയിട്ടില്ല. ഞാൻ അത് ഓൺ ആക്കിയിട്ട് പിന്നെ നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കാം, നമുക്ക് അതിന്റെ ധാരണ ഉണ്ടാവും. കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പം ഇന്ന ആപ്പ് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കും.
1: കാരണം
2: എപ്പോഴും കുറെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്.
1: അപ്പൊ
2: എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി പീസ് റേഡിയോ
1: പീസ് റേഡിയോ തുറന്നു നോക്കി. ലൈവ് നടക്കുന്ന പ്രോഗ്രാം ഏതാന്ന് പറഞ്ഞു
2: ഞാൻ പറഞ്ഞുതരാം, തൊട്ടോക്കട്ടെ. പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി
1: കേൾക്കുന്നുണ്ട്.
2: അലി ജാബർ സംശയനിരാണ് ഇപ്പോഴാ നേരത്തെ വായിച്ചത്, നമ്മൾ ആദ്യം തുറന്നു വെച്ചപ്പോ അതായിരുന്നല്ലോ.
1: അതുകൊണ്ട്
2: അതത് പറഞ്ഞോളൂ. ഇപ്പൊ ലൈവുള്ള പ്രോഗ്രാം ഇതാണ്.
1: മുഹമ്മദ് സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി,
2: മനസ്സിലായില്ലേ? സ്പീഡ് കുറച്ച് വെച്ചോണ്ട്
1: ശ്രോതാക്കൾക്ക് അറിവിലേക്ക് പറയാണ്, ഇപ്പോൾ പീസ് റേഡിയോ ലൈവായി നടക്കുന്ന പ്രോഗ്രാം എന്നുള്ളത് അൽ ഇജാബ സംശയ നിവാരണമാണ്.
2: അതായത്
1: മതപരമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരമുള്ള ലൈവായിട്ടുള്ള പ്രോഗ്രാമാണത്. അതും എല്ലാ ശനിയാഴ്ച ലൈവായിട്ടുള്ള പ്രോഗ്രാമാണ്. എന്തായാലും അതും നമുക്ക് മാഷ്ക്ക് പിന്നെ കേട്ടുകൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ?
2: അതെ അതെ, കേട്ടില്ലേ? അലിജാബ സംശയ നിവാരണം ഇതാ മറുപടി നൽകുന്നത്. മുഹമ്മദ് സാലിഖ് മദീനി, ഷബീബ് സലാഹി, ഇങ്ങനെ പറയോ.
1: ഓക്കെ ഓക്കെ,
2: ഇനി പ്ലേ ബട്ടൺ കിട്ടി.
1: അപ്പൊ
2: ഇങ്ങനെ ഓരോ സാധ്യതകളും.
1: ഇതിൽ ഒരു കാര്യം ഇപ്പൊ കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോ മാഷി വളരെ പെട്ടെന്ന് ഒരു മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ശരിക്കും നമുക്ക് പീസ് റേഡിയോ തുറന്ന് ഇപ്പൊ നടക്കുന്ന പ്രോഗ്രാം കേൾക്കാനുള്ള അവസരമുണ്ട്. ഈ പീസ് റേഡിയോ ആപ്പിൽ തന്നെ നോക്കുകയാണെങ്കിൽ റിവൈൻഡ് ഓപ്ഷൻ ഉണ്ട്.
2: അതിൽ
1: പോയി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 24 മണിക്കൂർ നടന്ന പ്രോഗ്രാം ഒക്കെ കേൾക്കാൻ പറ്റും.
2: അപ്പോ
1: ഒരിക്കലും ഒരു പരിമിതി എന്നുള്ളത് ഒന്നിനും തടസ്സമല്ല.
2: ഇന്നത്തെ സമൂഹത്തില് കാഴ്ച പരിമിതർക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നമ്മുടെ ഗൂഗിൾ പേ ഉപയോഗിക്കാം, ബാങ്കിൻ്റെ ആപ്പുകൾ ഉപയോഗിക്കാം, നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം, ഇതൊക്കെ നമുക്ക് ഈ ടെക്നോളജിയിൽ നിന്നൊരു സുഖം എന്താ വെച്ചാൽ നോട്ട്. ഇന്നിപ്പോൾ ഞാൻ ബസ്സിൽ വരുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം, ഞാൻ അറിയുന്ന ഒരു കണ്ടക്ടർ തന്നെയാണ് കേട്ടോ. വന്നപ്പോൾ താമരശ്ശേരി വന്നപ്പോഴേ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉള്ള നല്ല സുഖമല്ലെന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. കാരണം ഞാൻ പറഞ്ഞ സാറേ ശരിയാണ്, നോട്ട് എത്ര നിങ്ങളോട് ചോദിക്കേണ്ട, ബാക്കി തരും നിങ്ങളോട് പറയേണ്ട, ചില്ലറുണ്ടോ നിങ്ങൾക്കും ചോദിക്കേണ്ട, എനിക്കും ചോദിക്കേണ്ട, ഇതൊക്കെ ഒരു സുഖമാണ്. അപ്പോൾ ഈ ഗൂഗിൾ, അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഇതോടൊക്കെ ഏറ്റവും കൂടുതൽ സത്യത്തിൽ നിങ്ങളെക്കാൾ ഉപയോഗം എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ. കാരണം നമ്മുടെ കാഴ്ച എന്ന പരിമിതിയെ മറികടക്കാൻ
1: തീർച്ചയായിട്ടും
2: ഇതുകൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്.
1: പക്ഷേ പോലെ നേരത്തെ പറഞ്ഞ നമ്മൾ നിർത്തിയൊരു കാര്യം തുടങ്ങാം. ഇപ്പോൾ കുട്ടികൾ, പുതിയ കാലത്തെ കുട്ടികൾ, പൊതുവെ എല്ലാവർക്കും ആശങ്കയുള്ളൊരു ഏരിയയാണ് പുതിയ കാലത്തെ കുട്ടികളുടെ വളർച്ച, അവരുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ. ഇപ്പോൾ ലഹരി ഉപയോഗം അടക്കമുള്ള കുറേ വിഷയങ്ങൾ, അത് അധ്യാപകരടക്കം പലപ്പോഴും ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരവില്ലാതെ നിൽക്കുന്നൊരു അവസ്ഥ കാണാൻ കഴിയും.
2: അതിന്
1: യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും പറയുള്ള ഈ പരിമിതിയുള്ള ആളുകളെ കണ്ടാൽ, അവരുമായിട്ട് സഹവസിച്ചാൽ, അവരുമായിട്ട് കുറച്ച് നന്മയൊക്കെ ചെയ്താൽ, അവർക്ക് കൊണ്ട് സേവനമൊക്കെ ചെയ്ത് കഴിഞ്ഞാലൊക്കെ അതാണ് ഇതിനൊരു ആൾട്ടർനേറ്റീവ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. അവർ പിന്നെ അവർ പലപ്പോഴും സ്ക്രീൻ അഡിക്ഷനിലേക്കും ലഹരിയിലെ അഡിക്ഷനിലേക്കും ഒക്കെ പോകുമ്പോൾ അതിനപ്പുറം ഒരു പാലിയേറ്റീവ് കെയർ ഹോമിലേക്ക് പോവാം, കാഴ്ച പരിമിതിയുള്ള ഒരാളെ കൂടെ സഹവസിക്കുക, അവർക്ക് വേണ്ട കാര്യം ചെയ്തു കൊടുക്കുക എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ ഒരു സാധ്യത എത്രത്തോളം ഇന്നത്തെ കാലത്ത്?
2: അതായത് ഇപ്പം നമുക്കറിയാം, നമ്മൾ കുറച്ച് മതപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ പഠിച്ചവൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓരോ സൃഷ്ടികളും നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണത്തിലുപരി നമുക്ക് പഠിക്കാനും കൂടിയാണ്.
1: അതെ.
2: ഇപ്പോൾ പഠിച്ചവൻ ഇത്തരത്തിലുള്ള കുറേ ആളുകൾ, കാഴ്ച പരിമിതരെ കേൾ വരുന്ന ആളുകളൊക്കെ ലോകത്ത് സൃഷ്ടിച്ച് മറ്റുള്ളവർക്കും കൂടി പഠിക്കാനുള്ള ഉദ്ദേശം കൂടിയാണ്. ഇവരെ കാണുമ്പോൾ അവരുടെ പരിമിതി എത്രത്തോളം ഉണ്ട്, അവർക്കുള്ള സുഖം എത്രത്തോളം ഉണ്ട് മനസ്സിലായിക്കൊണ്ട് കുറച്ച് ഇവിടെ അടുത്ത് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത്തരം ആളുകളെടുത്തൊക്കെ പോകുമ്പം നമുക്ക് നല്ലൊരു മനസ്സും കൂടി ഉണ്ടാവണം മാറാനുള്ള. ആ ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾ പറയും പോലെ ചിലപ്പോൾ സിമ്പത്തറ്റിക് ആയിട്ട് കുറച്ച് കാര്യമൊക്കെ അവർ ചെയ്യും, പിന്നെ ആ ഒരു ഇതിലൊക്കെ അവർ നടക്കും, അത്രയും സമയമൊക്കെ നടക്കും, പിന്നെ ആ സാഹചര്യത്തിൽ നിന്ന് വിട്ടുപോയിട്ട് പിന്നെ ഇവർ പഴയ രീതിയിൽ. ഇപ്പം പല അറിയാലോ ലഹരി ഇതിലൊക്കെ ഡി അഡിക്ഷൻ സെൻ്ററിൽ വരെ പോയിട്ടുള്ള ആളുകൾ തിരിച്ചു വന്ന് വീണ്ടും ഇതേ രീതിയിൽ പോകുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. ഇവിടെയൊക്കെ സുഹൃത്തുക്കളുടെ വല്ലാത്തൊരു സ്വാധീനമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നല്ലൊരു കാര്യത്തിന് വേണ്ടി ആളുകളെ കുറച്ചേ കിട്ടുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ഈ കക്ഷി കുടുംബപരമായിട്ട് വീട്ടിലൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നതായിരിക്കും. പക്ഷെ അത് സഹായിക്കാതെ ഇവരെ ഈ ഒരു മേഖലയിലേക്ക് സഹായിക്കാൻ ഇവർ തയ്യാറാവും. ഞാൻ ഉദ്ദേശിച്ച ആ ഫാമിലിയിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾക്ക് വേണ്ടി 5-10 രൂപ കൊടുത്താൽ ഇന്ന് അവരെ മാറ്റി നിർത്തുന്നതിന് പകരം വീണ്ടും ഇതിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സിന് നമുക്ക് ഇപ്പം തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞു നമ്മളതിനെ പറഞ്ഞാൽ നിൽക്കാത്തൊരു സമയമാണ് ഇപ്പം. എന്നാലും മാക്സിമം നമ്മളത് കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ അവരെ ഉപദേശിക്കുക, പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിലൂടെ കൊണ്ടുപോയിക്കൊണ്ട് ഹോം കെയറും അതേപോലെ പാലിയേറ്റീവ് കെയറിലും എല്ലായിടത്ത് കൊണ്ടുപോയി ഇത്ര ആളുകളെ കാണിച്ചു കൊടുത്തും നിങ്ങളത് കണ്ടില്ല എങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം നിങ്ങൾ അതിൽ പോവാതെ നിങ്ങളുടെ
1: കാഴ്ചയുള്ള കണ്ണുകൊണ്ട് പലതും കാണുന്ന ആളുകൾക്ക് കാഴ്ചയില്ലാത്ത കാഴ്ച പരിമിതിയുള്ള ആളുകൾ ഒരു വലിയൊരു ഒരു ഒരു പിന്നെ ഒരു ഈ പരമാശു പറഞ്ഞ അനുഭവമാണ്. അവരുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം കണ്ണ് എത്ര വലിയ
2: അനുഭവം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സവിശേഷം. കാഴ്ചയില്ലാത്തവരുടെ ലോകം എത്ര മനോഹരമാണ്. ഷിഹാബ് മാഷ് കൂടരഞ്ഞി, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് എന്നിവരാണ് സവിശേഷം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും, വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ് റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കിവെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമേ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിൻ്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
5: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പുടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കളിന് കേൾക്കുന്നത് യുഗചരിതം, വിശ്വാസത്തെ തകർക്കുന്ന കാര്യങ്ങൾ, ഭാഗം ഒന്ന്. രചന നിർവഹിച്ചത് ഫദൽ ഹക്ക് ഉമരി അമയോർ. മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന ഗ്രന്ഥത്തിൽ നിന്നും. ശബ്ദാവതരണം സിദ്ദീഖ് സുലാഹി നിലമ്പൂർ.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കുന്നത് വിശ്വാസത്തെ തകർക്കുന്ന കാര്യങ്ങൾ എന്നുള്ള വിഷയമാണ്. താഴെ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതിലൂടെ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന സാക്ഷ്യവചനം ഒരു വ്യക്തിയുടെ തകർന്നു പോകും. ഒന്ന്, സാക്ഷ്യവചനങ്ങളുടെ നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കാതിരിക്കുക, മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാതിരിക്കുക, കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുക, നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കാതിരിക്കുക, മുഹമ്മദ് നബി പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കുക തുടങ്ങിയവയൊക്കെ അതിൽപ്പെടും. തനിക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞ ശേഷവും ആരെങ്കിലും ദൈവദൂതനുമായി എതിർത്തു നിൽക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്യുന്ന പക്ഷം അവൻ തിരിഞ്ഞ വഴിക്ക് തന്നെ നാം അവനെ തിരിച്ചുവിടുന്നതും നരകത്തിലിട്ട് നാം അവനെ കരിക്കുന്നതുമാണ്. അതത്രേ മോശമായ പര്യവസാനം. സൂറത്തു നിസ 115. രണ്ട്, അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെ നിഷേധിക്കുക, മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തെ നിഷേധിക്കുക, മുഹമ്മദ് നബി മനുഷ്യനാണ് എന്ന വസ്തുതയെ നിഷേധിക്കുക, മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനാണ് എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതിരിക്കുക, മുഹമ്മദ് നബി എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ് എന്ന തത്വത്തെ നിഷേധിക്കുക, സമൂഹത്തിൽ നബിയോട് ബാധ്യതകളുണ്ട് എന്നുള്ള വിശ്വാസത്തെ അംഗീകരിക്കാതിരിക്കുക തുടങ്ങിയവയെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്രകാരം വല്ലവനും ചെയ്യുന്ന പക്ഷം അവൻ സത്യനിഷേധിയാണ്. അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും അവിശ്വസിക്കുകയും വിശ്വാസകാര്യത്തിൽ അള്ളാഹുവിനും അവൻ്റെ ദൂതന്മാർക്കുമിടയിൽ വിവേചനം കൽപ്പിക്കാൻ ആഗ്രഹിക്കുകയും ഞങ്ങൾ ചിലരെ വിശ്വസിക്കുകയും ചിലരെ നിഷേധിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയും അങ്ങനെ അതിനിടയിൽ അഥവാ വിശ്വാസത്തിനും അവിശ്വാസത്തിനുമിടയിൽ മറ്റൊരു മാർഗം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നവരാരോ അവർ തന്നെയാകുന്നു യഥാർത്ഥത്തിൽ സത്യനിഷേധികൾ. സത്യനിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷ നാം ഒരുക്കി വച്ചിട്ടുണ്ട്. സൂറത്തുന്നിസ വചനം 150-151. മൂന്ന്, വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ പ്രവാചകനെ ദ്രോഹിക്കുക, അത് പ്രവാചകന്റെ ജീവിതകാലത്താണെങ്കിലും മരണശേഷമാണെങ്കിലും ശരി. അള്ളാഹുവേയും അവന്റെ റസൂലിനെയും ദ്രോഹിക്കുന്നവരാരോ അവരെ ഇഹത്തിലും പരത്തിലും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടി അപമാനകരമായ ശിക്ഷ അവൻ ഒരുക്കിവെച്ചിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബ് വചനം 57. പ്രവാചകനെ ദ്രോഹിക്കുന്നത് അള്ളാഹുവിനെ ദ്രോഹിക്കുന്ന പോലെയാണ്. പ്രവാചകനോട് കാണിക്കുന്ന അനുസരണം അള്ളാഹുവിനോടുള്ള അനുസരണമാണ്. അള്ളാഹുവിന്റെ ദൂതനെ ആർ അനുസരിക്കുന്നുവോ തീർച്ചയായും അവൻ അള്ളാഹുവെ അനുസരിച്ചു. ആർ പിന്തിരിഞ്ഞുവോ അവരുടെ മേൽ കാവൽക്കാരനായി നിന്ന് നാം നിയോഗിച്ചിട്ടില്ല. സൂറത്തുന്നിസ വചനം 80. പ്രവാചകനെ പരിഹസിക്കുക, പ്രവാചക വ്യക്തിത്വത്തെ കുത്തിപ്പറയുക, പ്രവാചകന്റെ പരമ്പര, സത്യസന്ധത, ചിന്തകൾ, പവിത്രത, അഭിമാനം തുടങ്ങിയവയെക്കുറിച്ച് ആരോപണം പറയുക, പ്രവാചകൻ കൊണ്ടുവന്ന ദീനിനെ കുത്തിപ്പറയുക, ഏതെങ്കിലും കാര്യങ്ങൾ നിസ്സാരമാക്കുക തുടങ്ങിയവയെല്ലാം പ്രവാചകനെ ദ്രോഹിക്കുന്ന വിവിധങ്ങളായ രീതികളാണ്. നിനക്ക് മുമ്പും ദൂതന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് തങ്ങൾ നിഷേധിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്തത് നമ്മുടെ സഹായം അവർക്ക് വന്നെത്തുന്നതുവരെ അവർ സഹിച്ചു. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് അല്ലെങ്കിൽ കൽപ്പനകൾക്ക് മാറ്റം വരുത്താൻ ആരും തന്നെയില്ല. ദൈവദൂതന്മാരുടെ വൃത്താന്തങ്ങളിൽ ചിലത് നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടല്ലോ. സൂറത്തു അൻആം വചനം 34. പ്രവാചകനെ പരിഹസിക്കൽ അസഭ്യം പറയലാണ്. അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലുമുള്ള നിഷേധമാണ്. അത് തമാശക്കാണെങ്കിലും കാര്യത്തിലാണെങ്കിലും ശരി. നീ അവരോട് അതിനെപ്പറ്റി ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ തമാശ പറഞ്ഞു കളിക്കുക മാത്രമായിരുന്നു. പറയുക, അള്ളാഹുവേയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും അവന്റെ ദൂതനെയുമാണോ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഒഴിവുകഴിവുകളൊന്നും പറയേണ്ട. വിശ്വസിച്ചതിനു ശേഷം നിങ്ങൾ അവിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിൽ ഒരു വിഭാഗത്തിന് നാം മാപ്പ് നൽകുകയാണെങ്കിൽ തന്നെ മറ്റൊരു വിഭാഗത്തിന് അവർ കുറ്റവാളികളായിരുന്നതിനാൽ നാം ശിക്ഷ നൽകുന്നതാണ്. സൂറത്തു തൗബ വചനം 65-66. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും തഅലീം അഥവാ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇസ്ലാം നിലകൊള്ളുന്നത് തന്നെ. തീർച്ചയായും താങ്കളെ നാം ഒരു സാക്ഷിയായും സന്തോഷവാർത്ത നൽകുന്നവനായും താക്കീതുകാരനായും അയച്ചിരിക്കുന്നു. അള്ളാഹുവിലും അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കുവാനും അവനെ സഹായിക്കുവാനും ആദരിക്കുവാനും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവന്റെ മഹത്വം പ്രകീർത്തിക്കുവാനും വേണ്ടി. സൂറത്തു ഫത്ഹ് വചനം 8-9. 4. ഇസ്ലാമിനെ തകർത്തുകളയുന്ന ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ പ്രവാചകന്റെ കാര്യത്തിലുള്ള സാക്ഷ്യവചനത്തിന്റെയും തകർച്ചക്കത് കാരണമാകും. മറ്റുള്ളവർ കാണിച്ചു തന്ന മാർഗങ്ങൾ മുഹമ്മദ് നബി കാണിച്ചു തന്ന മാർഗത്തേക്കാൾ ഉത്തമമാണ് എന്ന് വിശ്വസിക്കൽ. മറ്റുള്ളവരുടെ നിയമങ്ങൾ മുഹമ്മദ് നബി പഠിപ്പിച്ച നിയമങ്ങളേക്കാൾ നല്ലതാണ് എന്ന് പറയൽ. മുഹമ്മദ് നബി കൊണ്ടുവന്ന ഏതെങ്കിലും കാര്യത്തോട് വെറുപ്പു കാണിക്കൽ, അത് അവൻ തന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചാലും ശരി തുടങ്ങിയവയൊക്കെ ഇതിൽ പെടുന്നതാണ്. 5. മുഹമ്മദ് നബിയുടെ കാര്യത്തിലുള്ള അതുരു കവിയൽ. ആദരവും ബഹുമാനവും കൂടിക്കൂടി അള്ളാഹുവിലേക്ക് തിരിച്ചുവിടേണ്ട കാര്യങ്ങൾ മുഹമ്മദ് നബിയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു സമീപനം പലപ്പോഴും ജനങ്ങളിൽ കണ്ടുവരാറുള്ളതാണ്. ഇത് ഏറെ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ മുഹമ്മദ് നബിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുക, പ്രാർത്ഥന, നേർച്ച, ബലി തുടങ്ങിയ കാര്യങ്ങൾ നബിയിലേക്ക് തിരിച്ചുവിടുക, മുഹമ്മദ് നബിക്ക് ഗൈബ് അറിയും എന്ന് വിശ്വസിക്കുക തുടങ്ങിയവയെല്ലാം വ്യക്തമായ ശിർക്കാണ്. തീർച്ചയായും നിനക്കും നിനക്ക് മുമ്പുള്ളവർക്കും സന്ദേശം നൽകപ്പെട്ടിട്ടുള്ളത് ഇതത്രേ. അള്ളാഹുവിന് നീ പങ്കാളിയെ ചേർക്കുന്ന പക്ഷം തീർച്ചയായും നിന്റെ കർമ്മം നിഷ്ഫലമായി പോകുകയും തീർച്ചയായും നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ആകുകയും ചെയ്യും. സൂറത്തു സുമർ വചനം 65-66. ദീനിന്റെ കാര്യത്തിലും പ്രവാചകന്റെ കാര്യത്തിലും അതിരു കവിയൽ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല. അത് എല്ലാ കാലഘട്ടത്തിലുമുള്ള നിയമം തന്നെയായിരുന്നു. വേദക്കാരെ, നിങ്ങൾ മതകാര്യത്തിൽ അതിരു കവിയരുത്. അള്ളാഹുവിന്റെ പേരിൽ വാസ്തവമല്ലാതെ നിങ്ങൾ പറയുകയും ചെയ്യരുത്. മറിയമിന്റെ മകനായ മസീഹ് ഈസ അള്ളാഹുവിന്റെ ദൂതനും മറിയമിലേക്ക് അവൻ ഇട്ടുകൊടുത്ത അവന്റെ വചനവും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ആത്മാവ് മാത്രമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുക. ത്രിത്വം എന്ന വാക്ക് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ നന്മക്കായി നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കുക. അള്ളാഹു ഏക ആരാധ്യൻ മാത്രമാകുന്നു. തനിക്ക് ഒരു സന്താനമുണ്ടായിരിക്കുക എന്നതിൽ നിന്ന് അവനെത്രയോ പരിശുദ്ധനത്രേ. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അവൻ്റേതാകുന്നു. കൈകാര്യകർത്താവായി അള്ളാഹു തന്നെ മതി. സൂറത്തുന്നിസ വചനം 171. അതിരു കവിഞ്ഞ സമൂഹങ്ങൾക്ക് അള്ളാഹു നൽകിയ താക്കീതാണിത്. ഖുർആനിൽ ആവർത്തിച്ച് ഈ ആശയം പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. പറയുക, വേദക്കാരെ, സത്യത്തിനെതിരായിക്കൊണ്ട് നിങ്ങളുടെ മതകാര്യത്തിൽ നിങ്ങൾ അതിരു കവിയരുത്. മുമ്പേ പിഴച്ചു പോകുകയും ധാരാളം പേരെ വഴിപിഴപ്പിക്കുകയും നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുകയും ചെയ്ത ഒരു ജനവിഭാഗത്തിന്റെ തന്നിഷ്ടങ്ങളെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യരുത്. ഇസ്രായേൽ സന്തതികളിലെ സത്യനിഷേധികൾ ദാവൂദിന്റെയും മറിയമിന്റെ മകൻ ഈസായുടെയും നാവിലൂടെ ശപിക്കപ്പെട്ടിരിക്കുന്നു. അവർ അനുസരണക്കേട് കാണിക്കുകയും അതിക്രമം കൈക്കൊള്ളുകയും ചെയ്തതിന്റെ ഫലമത്രേ അത്. സൂറത്തുമാഇദ വചനം 77-78. ഇൻഷാല്ലാ, വിശ്വാസത്തെ തകർക്കുന്ന കാര്യങ്ങൾ എന്നുള്ള ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് യുഗചരിതം. ഫദലുൽ ഹഖ് ഉമരി ആമയൂർ രചന നിർവഹിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിൽ നിന്നും വിശ്വാസത്തെ തകർക്കുന്ന കാര്യങ്ങൾ ഭാഗം 1 അവതരിപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
2: Peace Radio. Tune to reality.

0: സ്റ്റഡിയോയിൽ ഇനി ദൃശ്യം ബാംബു ഡ്രാഫ്റ്റിംഗ്. നമ്മോടൊപ്പം ചേരുന്നത് ഇബ്നു അലി എടത്തനാട്ടുകര, കൂടെ വീട്ടി അബ്ദുസ്സലാം.
1: കാഴ്ചകളുടെ പുതിയ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഇബ്നു അലിക്കയാണ്. പറമ്പിക്കുളത്തെ യാത്രാ വിശേഷങ്ങൾ, വിവരണങ്ങളാണ് ഈ എപ്പിസോഡിൽ. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ യാത്രയുടെ മുന്നൊരുക്കങ്ങളും പറമ്പിക്കുളത്തേക്ക്

0: ബീച്ചുകളിലാണ് കേൾക്കണമെന്ന് കൗതുകം ഉണ്ടാവും. അവിടെ എത്തി റൂമിൽ നിന്ന് ഒന്ന് ഫ്രഷായി, പിന്നെ എങ്ങനെയാണ് ആ ഒരു യാത്രയുടെ അവിടെ എത്തി കാഴ്ചകളുടെ തുടക്കം എങ്ങനെയായിരുന്നു?
1: ഒന്ന് വിശ്രമിച്ച് മേലൊക്കെ കഴുകി അവിടെ ഫുഡ് റെഡിയാവും എന്ന് പറഞ്ഞു. ഫുഡ് പാക്കേജിൻ്റെ ഭാഗമാണ്, നാടൻ ചോറും മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റി ഫുഡാണ് അവിടെ, അവരെന്നെ നമുക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്ന ഐറ്റാണ്. ഭക്ഷണം കഴിഞ്ഞാൽ അവരൊരു സമയം പറഞ്ഞു, ഒരു അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ വാഹനം വരും, അപ്പോഴേക്കും റെഡി ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. വിളിക്കുമെന്ന് ചോദിച്ചു, വിളിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവില്ല, നമ്മൾ റെഡി ആയിരിക്കും, വിളിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അവർ പിന്നെ വാഹനം എത്തി, എല്ലാവരെയും വിളിച്ചു, നമ്മൾ ഓരോരുത്തരായിട്ട് വണ്ടിയിൽ കയറി. വണ്ടി എന്ന് പറയുമ്പോൾ ഒരു പച്ച പെയിൻ്റ് അടിച്ച് കാടിൻ്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് തോന്നുന്ന പോലുള്ള ഒരു ബസ്സിൻ്റെ ചെറിയൊരു ബസ്, മിനി ബസ് പോലെ ഒരു ബസ്സാണുള്ളത്.
0: അവിടെ നമ്മുടെ ഡ്രസ് കോഡിനോ ബാക്കി കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരേണ്ടിയുണ്ടോ? കളർ മാറ്റം അല്ലെ, ഉതിപ്പുള്ള കളർ ഒഴിവാക്കണം, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ?
1: ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ യാത്രക്കുള്ള അസുഖം കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് വേണം, പിന്നെ അതേപോലെ കോട്ടനാണ് മിക്കവാറും ധരിക്കാൻ സൗകര്യം. ചൂട് ഉള്ളൊരു സമയമായിരുന്നു, അത്യാവശ്യം ചൂടൊക്കെ ഉള്ളൊരു നേരമായിരുന്നു അപ്പോൾ.
0: ആ യാത്രയിലെ അവിടുന്ന് അങ്ങോട്ട് ആദ്യമായി പറമ്പിക്കുളത്ത് കണ്ട, എനിക്ക് തോന്നുന്നു കന്നിമാരത്തേക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് തോന്നുന്നുണ്ട്. എന്താണ് ഈ കന്നിമാരത്തേക്ക്?
1: 1973 തൊട്ട് വന്യജീവി സംരക്ഷണ കേന്ദ്രമായിട്ട് ടൈഗർ റിസർവ്, പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്നാണ് ശരിക്കും എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേര്, അങ്ങനെ പ്രഖ്യാപിച്ചതാണത്. പെരുവരിപ്പള്ളം, തൂണക്കടവ്, പറമ്പിക്കുളം, ഈ മൂന്ന് റിസർവയറുകൾ ചേർന്നതാണ്. അതിൻ്റെ പിന്നെ വിസ്തൃതിയൊക്കെ പറയുന്ന 644 സംതിങ് ചതുരശ്ര കിലോമീറ്ററൊക്കെ ഉള്ളതാണ്. ഒരുപാട് റയറായിട്ടുള്ള പക്ഷികളുണ്ട്, മൃഗങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയാനില്ല.
0: കടുവ റിസർവ്, ടൈഗർ റിസർവ് നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ പ്രധാനപ്പെട്ട, പിന്നെ നേരത്തെ പറഞ്ഞ ആനകളുടെ കാര്യം.
1: അതെ അതെ അതെ. ഞങ്ങൾ ബസ്സിൽ ഞങ്ങൾ വിളിച്ച് കയറ്റുന്നു. ഈ ഇപ്പോഴത്തെ നമുക്ക് കൗതുകം ഉണ്ടാക്കുന്നൊരു സംഗതികൾ, ഫോറസ്റ്റിലെ വാച്ചർമാരൊക്കെ മിക്കവാറും അവിടുത്തെ കാടുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഗോത്രവർഗ ആളുകളൊക്കെ ആയിരിക്കും. അവർക്ക് നൈസർഗികമായി തന്നെ കാടിനോടൊരു ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, ഒരിണക്കം ഉണ്ടാവും. കാരണം കാടിനെ അവർ സ്നേഹിക്കും. നമ്മൾ ടൂറിസ്റ്റുകളാണ്, അല്ലെങ്കിൽ ചെന്നു പോരുന്നവരാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത്. വേറൊന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്, വളരെ പണ്ട് കാലത്തൊക്കെ അവർ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ വനവിഭവങ്ങളൊക്കെ കൊണ്ടാണല്ലോ ജീവിച്ചിരുന്നത്. ചിലരൊക്കെ എങ്കിലും പിന്നെ സാധനങ്ങൾ കടത്തി അങ്ങനെ ജീവിച്ചിരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നിലമ്പൂർ കാടുകളിലൊക്കെ തേക്കൊക്കെ വെട്ടിയിട്ട് കള്ളക്കടത്തൊക്കെ നടത്തിയിരുന്ന ആൾക്കാരുണ്ട്. അവരാവില്ല അത് ചെയ്യുന്നത്, വേറെ ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. പക്ഷെ അവരെയൊക്കെ വനം വകുപ്പ് എന്ത് ചെയ്തു വെച്ചാൽ, അവരൊക്കെ ഈ കാടിൻ്റെ ഭാഗമാക്കി, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാക്കി, വാച്ചർമാരായിട്ട് മറ്റൊക്കെ പണി ജോലി കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഭാഗമാണത്. ഞങ്ങളുടെ ഒരു ഗൈഡ് ബാബു എന്ന് പറഞ്ഞ ഒരാളായിരുന്നു, കുറച്ച് കറുത്ത് ചുരുണ്ട മുടിയായിട്ട് അവിടെ ഒരു രസിക്കൻ. എന്ന് വെച്ചാൽ അവരുടെ ഭാഷയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമുക്ക് തമിഴ് മിക്സ് ചെയ്തിട്ട് പറയും, മലയാളത്തിൽ പറയും, അത്യാവശ്യമുള്ള ഇംഗ്ലീഷും ആളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, പിന്നെ മുമ്പൊരു ചെറിയൊരു ഉപദേശം പോലെ പറഞ്ഞു, കാട്ടിലേക്കാണ് പോണത്, കാട് എന്ന് പറയുന്നത് നിങ്ങളുടെ അല്ല, മനുഷ്യന്മാരുടെ അല്ല, മൃഗങ്ങളുടെയാണ്, നമ്മളാണ് അവിടുത്തെ അതിഥികൾ. അപ്പോൾ അവരൊരു തരത്തിലും പ്രയാസപ്പെടുന്ന രൂപത്തിലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, കൂക്ക് വിളിക്കാനോ ബാക്കിയുള്ളതൊന്നും ചെയ്യരുത്. അവർക്കൊരു തടസ്സമില്ലാതെ അങ്ങനെ നമ്മൾ അവരുടെ കൂടെ അങ്ങനെ കടന്നു പോകണമെന്ന് പറഞ്ഞു.
0: അപ്പോൾ അവിടെ ആ കടന്നുപോക്കിൻ്റെ ഇടയിലാണെന്ന് തോന്നുന്നു ആദ്യത്തെ കാഴ്ചയായിരിക്കുമോ കന്യമാരത്തേക്ക്?
1: കന്യമാരത്തേക്കിന് മുമ്പ് നമ്മൾ പിന്നെ ഒരു ഡാം സൈറ്റിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ ഇറക്കം അവിടെയാണ്.
0: ഓ,
1: അപ്പോൾ ചൂടുള്ള ഒരു സ്ഥലത്തു നിന്ന് അങ്ങനെയാണ് പോയിട്ട് ചൂട് കുറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. എന്നാൽ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് അവിടെ. റിസർവയറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി, പിന്നെ ഡാമിലേക്ക് പ്രവേശനമല്ല, അവർ ബ്ലോക്ക് ചെയ്തിരുന്നു, അല്ല പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗത്തേക്ക് പോയി ഒന്ന് എത്തി നോക്കിയിട്ട് കുറച്ച് നേരൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ആ ഈ യാത്രയുടെ തുടക്കത്തിൽ കുറച്ചൊരു ആവേശം കൂടുമല്ലോ, കാട് ഒന്ന്, പിന്നെ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഡാമും വെള്ളവും, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയൊരു സംഗതി, ചൂട് ഉണ്ടായിരുന്നു അത്യാവശ്യം, അപ്പോൾ ദാഹം തുടങ്ങി നമുക്ക്, പിന്നെ ഊണ് കഴിച്ച് വലിയ വിശ്രമമില്ലാതെ പോരും ചെയ്താണല്ലോ. അപ്പോൾ അവർ പിന്നെ കുപ്പിയൊക്കെ എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് വെള്ളം കൊണ്ടുവന്ന് തന്നു. നമ്മൾ ധൃതിയിൽ വെള്ളം എടുക്കാൻ മറന്നുപോയിരുന്നു. വെള്ളം നോക്കുമ്പോൾ നല്ല തണുപ്പ്, ഒരു ഐസ് വാട്ടർ. ഞാനിങ്ങനെ ചോദിച്ചു, ഇവിടെ തണുപ്പിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ചോദിച്ചേ. അപ്പോൾ അയാൾ ചിരിച്ചു പറഞ്ഞു, ഇത് കാട്ടിലെ വെള്ളമാണ്,

0: ഇത് തണുപ്പിക്കേണ്ട ആവശ്യമില്ല, ഇത് നാച്ചുറലി ഇത് ഇങ്ങനെ തന്നെയാണെന്ന്. ചോലയിലേക്ക് വെള്ളമായിരിക്കും. അപ്പോൾ അങ്ങനെ സംശയിച്ചപ്പോൾ ധൈര്യമായിട്ട് കുടിച്ചോളൂ പറഞ്ഞു. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അതാണ് കുടിക്കേണ്ടത്, ഒരു പ്രശ്നമില്ല പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സ്പോട്ട് കന്യമാര തേക്കിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ഇറങ്ങി പിന്നെ ബസ്സിൽ വീണ്ടും കയറിയിട്ട് കുറച്ച് വളഞ്ഞു വളഞ്ഞ് റോഡിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ കാടുകളിൽ ഒരിക്കലും നല്ല റോഡുകൾ ഉണ്ടാവില്ല. ഒന്ന് അത്ര സുഖിക്കണ്ട എന്നുള്ളതാണ്. അങ്ങനെ പാഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കില്ല. മിക്കവാറും വളവും തിരിവും റോഡും വീതി കുറവായിരിക്കും. ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നാൽ ഒതുക്കി കൊടുത്തിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. കാട്ടിലൂടെ വളരെ പതുക്കെ പോകണം, മൃഗങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയാണ്. പിന്നെ ഇടയ്ക്കുള്ള മഴയും കാറ്റും അത് കാരണം റോഡ് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ചില വളവൊക്കെ നമ്മൾ ഇത് കൊള്ളുമോന്നൊക്കെ നോക്കും, തോന്നും പറയാം ഈ റോഡ് കൂടി നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റുമെന്നൊക്കെയുള്ള. പക്ഷെ ഡ്രൈവർ നല്ല മിടുക്കണ്ടായിരുന്നു. അവരൊക്കെ ഈ പിന്നെ ഒരു പച്ച ഫോറസ്റ്റിയുടെ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ആ യൂണിഫോമൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെയാണ് കുറച്ചുകൂടി യാത്ര ചെയ്തിട്ട് കന്യമാരത്തേക്ക് കാണാൻ പോകുന്നത്.
1: ഏകദേശം 460 വർഷം പഴക്കമുള്ള തേക്കാന്നാണ്
0: പറയുന്നത്. 500 വർഷത്തോളം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയണത്.
1: ആ ഒരു തേക്കിനെ കുറിച്ച് പറയുമ്പോഴേ അവിടെ അവിടുന്ന് ഒരു ആ സമയത്തുണ്ടായ ഒരു സംഭാഷണമുണ്ട്. അവിടുന്ന് മറ്റ് ടൂറിസ്റ്റുകളും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. തേക്കുമായി ബന്ധപ്പെട്ട് നടന്നൊരു രസകരമായ ഒരു സംഭവം ഉണ്ടല്ലോ.
0: കന്യമാരത്തേക്ക് 460 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ 40 മീറ്ററോളം ഉയരമുണ്ട്. ഒരു മഹാവൃക്ഷം എന്നൊക്കെ തന്നെ പറയുന്നു. കേന്ദ്ര സർക്കാർ അതിനൊരു ഒരു അവാർഡൊക്കെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അതിന് ഔദ്യോഗികമായിട്ട് ഒരു മഹാവൃക്ഷ പുരസ്കാരമൊക്കെ നൽകിയിട്ട് അതിനെ അനുമോദിച്ചിട്ടുണ്ട്. പടർന്ന് പന്തലിച്ച് ഉയരത്തിൽ നിൽക്കുന്ന ഒരു മഹാവൃക്ഷം തന്നെയാണത്.
1: അതേക്ക് അതിന് സംരക്ഷണ ഭിത്തി ആയിട്ട് അങ്ങനെ എന്തോ.
0: ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നിയത് പണ്ടത്തെ ഒരു കമ്പാരിസനാണ്. ഞാനൊരു 30 കൊല്ലം മുമ്പ് പോയപ്പോഴുള്ള അന്ന് ശരിക്ക് ആരാലും അറിയപ്പെടാതെ കൂട്ടത്തിലൊരു മരമായി ഒറ്റയ്ക്ക് നിന്നിരുന്ന എന്ന് പറയാം, അത്ര വലിയ ശ്രദ്ധയൊന്നുമില്ലാതെ നിന്നിരുന്നതാണ്. ഞങ്ങൾക്കന്ന് ആ കന്യമാരത്തേക്ക് കാണിച്ചു കൊടുത്ത് തന്നത് അവിടുത്തെ ഒരു ഗോത്രവർഗ ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെന്നപ്പോൾ പിന്നെ ആൾ VIP ആയിരിക്കുന്നു. സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടുണ്ട്, അതിലേക്ക് സ്റ്റെപ്പുണ്ട്. നമ്മളൊരു നമ്മൾ ഒരാളുടെ ഒരു അര ഉയരത്തിൽ ഭിത്തി കെട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അതിൽ കയറി ചുറ്റും ചെങ്ങലൊക്കെ കെട്ടിയിട്ടുണ്ട്, വല്ലാതെ ആൾക്കാരെ അതിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. ഒരു രണ്ടാൾ ഒന്ന് പിടിച്ചാൽ അതിൻ്റെ ചുറ്റും എത്തില്ല, അത്രയും വലുതാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ഞങ്ങളുടെ കൂടെ ഒരു സായിപ്പ് മാതാമി ഉണ്ടായിരുന്നു.
1: അതെ,
0: സായിപ്പ് വളരെ നല്ല രസികനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഈ മരങ്ങളുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഗതിയിൽ അയാൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആള് ഒരു 19 വയസ്സിൻ്റെ പ്രായമുണ്ട്. പിന്നെ അവരെ കൂടെ മദാമുണ്ട്, മദാമ ടീച്ചറാണെന്നാണ് പറഞ്ഞത്. അവർ എനിക്ക് തോന്നുന്നത് മലയാളികളെക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളെ അവരെയാണ് ഏറ്റവും ലൈവ്. പിന്നെ തിരക്കൊന്നും ഉണ്ടാക്കാതെ അവർ പിന്നെ ഓരോ സംഗതികൾ പതുക്കെ പോയിട്ട് അത് കാണും. പിന്നെ അത് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കും. പിന്നെ നമ്മൾ നേരെ കുപ്പായിട്ട് പോവുകയാണല്ലോ, അവരങ്ങനെയല്ല. അവർ ആ സംഗതി ആദ്യം പഠിച്ച് അത് നന്നായിട്ട് പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് റെഡി ആയിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഗതി, പിന്നെ ഒരു കുറച്ചൊരു ദേഷ്യത്തോടു കൂടിയാണ് പറഞ്ഞത്, ഈ പിന്നെ കന്യമാരത്തേക്കിനെ നിങ്ങൾ തടവറയിലാക്കിയിരിക്കുകയാണ്, അതിനെ വളരെ സ്വതന്ത്രമായി വിടണം, അത് കാറ്റും അതിന് പിന്നെ വെള്ളമൊക്കെ അത് കിട്ടിയിട്ട് അത് അതിൻ്റെ പിന്നെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. നിങ്ങളിപ്പോൾ തന്നെ തറകെട്ടി ഉയർത്തി, അപ്പോൾ അതിന് വെള്ളം കിട്ടില്ല, ആവശ്യത്തിന് വെള്ളം കിട്ടില്ല, അതിൻ്റെ വേരുകൾക്കൊക്കെ പ്രയാസം ഉണ്ടാക്കും, അപ്പോൾ അതിനൊക്കെ സ്വതന്ത്രമായിട്ട് വിടണം. അങ്ങനെ നിങ്ങൾ പിന്നെ PDP മരത്തിന് എന്നുള്ള രൂപത്തിലൊക്കെ കുറച്ച് തമാശയെ കലർത്തിയിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്കും തോന്നി ശരിയാണ്. പക്ഷേ ഈ കന്യമാരത്തേക്ക് എന്നുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു മരത്തെ നമ്മൾ അങ്ങനെ തീരെ അവഗണിക്കുന്നതും ശരിയല്ലല്ലോ.
1: അപ്പോൾ ആ തേക്കിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞ് പിന്നെ വീണ്ടും യാത്ര മുന്നോട്ട് തന്നെ പോകുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയിൽ ഒരു കരടിയെ നിങ്ങൾ അല്ലേ
0: കരടി മടങ്ങി വരുമ്പോഴാണ്
1: കാണുന്നത് അല്ലേ.
0: നമ്മൾ ആ യാത്രക്കിടയിൽ പിന്നെ കാട്ടിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും കൗതുകം പിന്നെ മൃഗങ്ങളെ കാണുന്നതാണ്. ആന ഒക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയുണ്ടെങ്കിലും ഈ ഫോറസ്റ്റിൽ ഒരു വാഹനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു ധൈര്യമൊക്കെ വരും.
1: കുട്ടിക്കുമ്മാന്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ
0: അതെ ആ ഒരു ധൈര്യം പോലെയാണ്. ആ അപ്പോൾ നമ്മൾ പിന്നെ അപൂർവം വണ്ടികൾ ക്രോസ് ചെയ്ത് വരുന്നുണ്ട്, അതായത് കുറച്ച് നമുക്ക് മുമ്പ് പുറപ്പെട്ട ആൾക്കാരായിരിക്കാം. അപ്പോൾ അവർ ഇവർക്ക് സിഗ്നൽ കൊടുക്കും, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് എന്നതുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കണ്ടത് പിന്നെ മാൻ കുട്ടികളൊക്കെയാണ്. നമ്മളങ്ങനെ കാണുമ്പോൾ അവർ ഈ കാട്ടിൽ മൃഗങ്ങൾ, പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ ഇടക്കിടെ കാണുന്ന ആൾ മൃഗങ്ങൾക്ക് നമ്മളെ വലിയ മൈൻഡൊന്നും
1: ഉണ്ടാവില്ല, നമുക്ക് കൗതുകമില്ല.
0: അവർ നമ്മളെ വാഹനത്തിൻ്റെയൊക്കെ മുന്നിലാണെങ്കിൽ ചിലപ്പോഴും ഒന്ന് മാറി തരും, അല്ലെങ്കിൽ ഒന്ന് അപ്പുറത്തൊക്കെ ഒന്ന് മാറി നിൽക്കും, അത്രയൊക്കെ ഉള്ളൂ. ദൂരത്തേക്കാണെങ്കിൽ അവർ തീരെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പിന്നെ ബാംഗ്ലൂരിൽ ആണെന്ന് തോന്നുന്നുണ്ട് ബെന്നാർഘട്ട്, അവിടെ ഇതേപോലെ മൃഗങ്ങളെ തുറന്നു വിട്ട് നമ്മൾ വാഹനത്തിൽ പോകുന്ന ഒരു സ്ഥലമുണ്ട്, സിംഹവും അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു. അതെ, അവിടെ പോയിട്ട് ഒരു സിംഹം റോഡിന് ക്രോസ് കടന്നു, എണീറ്റ് പോകുന്നില്ല, വേറെ സ്ഥലമല്ല, കുറെ ഹോണൊക്കെ അടിച്ചു നോക്കി, ഒരു കൂസലുമില്ല. പിന്നെ ഒരു 5-10 മിനിറ്റ് അവിടെ നിന്ന് അപ്പോൾ ഡ്രൈവർ ഫോട്ടോ ഒക്കെ എടുത്തോളെന്ന് പറഞ്ഞു. അങ്ങനെ ഡോറൊക്കെ പുറത്തിറങ്ങാൻ അയക്കില്ല, ജനാലെ കൂടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത്, അങ്ങനെ ആള് വിശ്രമമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വണ്ടി പോകുന്നത്. അപ്പോൾ അവർക്കറിയാം കാട് അവരുടെ എന്നുള്ളത്. നമ്മൾ ഈ വഴിയിൽ മാൻ കൂട്ടങ്ങളൊക്കെ കുറേ കണ്ടു, പിന്നെ കുറച്ച് ദൂരെ ചെറിയ ചോലകളും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചെറിയ മരങ്ങളും പുല്ലും ഒക്കെ ആ ഭാഗത്തോടെ മേയുന്ന പിന്നെ മാൻ കൂട്ടങ്ങൾ കുറേ കണ്ടു ആ സമയത്ത്. പിന്നെ കുറച്ച് ആനകളെയും കണ്ടു, ആന ഒറ്റക്ക് നിൽക്കുന്നതുണ്ട്, അതേപോലെ കൂട്ടമായിട്ട് മേയുന്നതുണ്ട്. ഒരു ആ ഗമയിൽ അവരിങ്ങനെ നടക്കണ കാണുമ്പോൾ നല്ല രസമാണ്.
1: പ്രത്യേകിച്ചും അവരുടെ ആവാസ വ്യവസ്ഥിതിക്കകത്തു നിന്ന് തന്നെ കാണുമ്പോഴുള്ള ഒരു വേറെ.
0: അതെ അതെ അതെ അതെ, ആനയൊക്കെ രാജകീയമായി ഇങ്ങനെ പതുക്കെ നടന്ന് നമ്മളിങ്ങനെ ഒന്നിങ്ങനെ പാളി നോക്കിയിട്ട് ഈ കണ്ട് നോക്കിയിട്ട് പോകണമെങ്കിൽ പോടോന്ന് പറഞ്ഞ് അല്ല. പിന്നെ മരങ്ങളുടെ ചില്ലകളൊക്കെ ഇങ്ങനെ പതുക്കെ തുമ്പിക്കൊണ്ട് താഴ്ത്തി ഒരു ഒന്ന് പൊട്ടിച്ചെടുത്ത് അതൊന്ന് അടിച്ച് അതിൻ്റെ പുല്ലൊക്കെ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞെടുത്ത് പിന്നെ അടുത്ത മരത്തിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ വളരെ ഒരു അലസ ഗമനം, നമ്മൾ ഈവനിങ് വാക്കൊക്കെ പറയില്ലെങ്കിൽ അപ്പോൾ അതൊക്കെ കുട്ടികളൊക്കെയാണ്, നമ്മളെ കുട്ടികൾക്ക് ഇപ്പോൾ അതിന് ചാൻസ് ഇല്ല, അവർ മൊബൈലൊക്കെ നോക്കി കുത്തിയിരിക്കുകയായിരിക്കും. അതേപോലെ ഇങ്ങനെ ഒരു റിലാക്സ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന നല്ല രസകരമായ കാഴ്ചയാണ്.
1: അത് ഏകദേശം എത്ര സമയം ഉണ്ടായിരുന്നു അത്, ആ ഒരു അന്നത്തെ ആ യാത്ര?
0: അന്നത്തെ യാത്ര നമ്മളൊരു 3 മണിയോടാണ് വൈകുന്നേരം 3 മണിക്കാണ് പുറപ്പെടുന്നത്. ഈ ആദ്യത്തെ ഡാമൊന്ന് കണ്ട് കന്യാമാരത്തേക്ക് കഴിഞ്ഞ് അടുത്ത് ഈ കാടിനുള്ളിലേക്ക് പോയി അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ പറമ്പിക്കുളത്തേക്ക് എത്താറാവുന്ന സമയത്തേക്ക്, അതായത് മുകളിലേക്ക് സൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ തണുപ്പ് കൂടുന്നു, കയറ്റം കൂടുന്നു, പിന്നെ വണ്ടിയുടെ ഗിയറൊക്കെ വലിയ വലിയ ഗിയർ എന്നൊക്കെ ചോർന്ന് ഫസ്റ്റും സെക്കൻഡിലൊക്കെ ഇട്ടിട്ട് വലിപ്പിച്ച് കയറ്റുന്നു. അങ്ങനെ മുകളിൽ കയറി വരുമ്പോൾ അപ്പം ശരിക്കും തണുപ്പ് തുടങ്ങി അപ്പോൾ നമ്മൾ റൂമിൽ ഇറങ്ങിയപ്പോൾ ചൂടാണ്, സ്വാഭാവികമായിട്ടും തണുപ്പുണ്ടാവില്ല എന്നുള്ള നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്ക് തണുപ്പ് തുടങ്ങി
1: ഒരു അപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങിയോ
0: അവിടെ. പിന്നെ മുകളിലേക്ക് എത്തിയപ്പോഴേക്കൊരു 5 മണിയൊക്കെ
1: 5 മണി
0: ഒരു 4 മണി ആ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും.
1: തണുപ്പ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും യാത്രയിലാവുമ്പോൾ നമുക്കൊരു ചായ കുടിക്കണം തോന്നും, ഇബ്നേലിക്കാക്കും അതുപോലെ ചായ കുടിക്കാൻ തോന്നി.
0: ചായ കുടിക്കുന്ന നിർബന്ധമാണ്. മാത്രമല്ല ഞാൻ നമ്മളെ ഗൈഡ് ബാബുവിനോട് പതുക്കെ ചോദിച്ചു ഒരു ചായക്ക് വല്ല വഴിയുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു ചായ നമ്മുടെ പാക്കേജിൻ്റെ ഭാഗമാണ്, ഇനി അടുത്ത പരിപാടി ചായയാണ് പറഞ്ഞു. അങ്ങനെ ചുരം പോലെ കയറി ചെന്ന് അവിടെ ഒരു ഒരു നാടൻ ഹോട്ടലുണ്ട്, ഹോട്ടലിൽ ചെന്നപ്പോൾ പ്രഖ്യാപിച്ചു ഒരു ചായ 1 കടി ഒരാൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വകയാണ്,
1: ഓ
0: അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ, വേറെ സാധനങ്ങളുണ്ടായി നിങ്ങൾ വേറെ കാശ് കൊടുക്കണം പറഞ്ഞു. അപ്പോൾ ചെറിയൊരു കാറ്റ് തണുപ്പിങ്ങനെ തുടങ്ങുന്നു, നമുക്ക് ഈ വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ചായ നിർബന്ധമാണല്ലോ. അതും ഒരു ചായ കുടിച്ച് പിന്നെ 2-ാമത് ചായ കുടിച്ച് കടി നല്ല നാടൻ ഐറ്റംസൊക്കെ ആയിരുന്നു, കടിയൊക്കെ എടുത്ത് പിന്നെ അവരുടെ 1-2 ഐറ്റം ജ്യൂസുകളുണ്ട്, ജ്യൂസുകളൊക്കെ വാങ്ങി കുടിച്ചിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയത്. അവരുടെ വനവിഭവങ്ങളും അതേപോലെ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പും അവിടെ ഉണ്ട്.
1: ഓ
0: അപ്പോൾ ഈ ആ ഒരു പരിസരത്ത് വളരെ കുറച്ച് പേരുള്ളൂ ഈ ടൂറിസ്റ്റ് ചെല്ലുന്ന കുറച്ച് പേര്. അതേപോലെ ഈ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാരൊന്നും കാര്യമായിട്ടൊന്നുമില്ല,
1: അല്ല ടൂറിസ്റ്റുകളുടെ തിരക്കുകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല
0: ഇല്ല. പിന്നെ ഞാൻ മിക്കവാറും പോക്ക് ഞങ്ങൾ പോവാറ് പിന്നെ വീക്കെൻഡിൽ പോകാറില്ല, പരമാവധി
1: പോവാറില്ല
0: ഇല്ല. അത് വെള്ളി ശനി ഞായർ ദിവസങ്ങളും തിരക്കായിരിക്കും, ബുക്കിംഗ് കിട്ടാൻ പ്രയാസമായിരിക്കും, മൊത്തത്തിൽ റോഡ് ബ്ലോക്ക് ആയിരിക്കും, താമസത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നല്ലത് ഒരു തിങ്കൾ ചെവ്വുധൻ വ്യാഴമൊക്കെ പോവുക,
1: അങ്ങനെ പോവുക.
0: തിരക്ക് കുറവുണ്ടാവും മിക്കവാറും, പിന്നെ പല സ്ഥലങ്ങളിലും വീക്കെൻഡിൽ റേറ്റ് കൂടും. അപ്പോൾ ലോഡ്ജാണെങ്കിലൊക്കെ അല്ലാത്ത ദിവസങ്ങളിൽ റേറ്റും കുറവുണ്ടാവും, പിന്നെ ഒന്ന് റിലാക്സ് ചെയ്ത് പോകാനും പറ്റും. അതുകൊണ്ട് അവിടുത്തെ കുറച്ച് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ.
1: പിന്നെ അതിൽ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടി നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ ബാംബു റാഫ്റ്റിംഗ് അല്ലേ? അത് അതിൻ്റെ അതല്ലാതെ വേറെ ഏതെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് വേറെ പിന്നെ കാഴ്ചകൾ വേറെ ഉണ്ടായിരുന്നോ? ഈ ചായ കുടിച്ച ശേഷം പിന്നെ ലാസ്റ്റ് കാണുന്ന ബാംബു റാഫ്റ്റിംഗ് അല്ലേ?
0: ചായ കുടിച്ചിട്ടുള്ള അടുത്തത് ബാംബു റാഫ്റ്റിംഗ് ആണ്.
1: ബാംബു റാഫ്റ്റിംഗ്
0: എന്ന് പറഞ്ഞാൽ ഒരു ചങ്ങാടത്തിലുള്ള ഒരു സ്വപ്ന സദൃശ്യമായ ഒരു യാത്രയാണ്. ചായ കുടിച്ചിട്ട് പിന്നെ റെഡിയാവാൻ പറഞ്ഞു, വിളിച്ച് കയറ്റി ഞാൻ. പിന്നെ നമ്മൾ കുന്തത്ത് കുറച്ചിങ്ങനെ താഴത്തേക്ക് ഇറങ്ങിപ്പോകണം, ഒക്കെ ഈ പറഞ്ഞ പോലെ വീതി കുറഞ്ഞ റോഡ്, ചിലയിടത്തൊക്കെ റോഡൊക്കെ പൊളിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു യാത്രയിൽ ഇടതുഭാഗത്ത് സെറ്റിലേഴ്സ് പോലെ, അതായത് അവിടെ പണിക്കൊക്കെ വന്നിട്ട് താമസിക്കുന്ന ഒരു പക്ഷേ അവിടെയുള്ള ആൾക്കാരനായിരിക്കാം, ചെറിയ ചെറിയ വീടുകളും കാര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഏതാണ്ട് ഇറങ്ങിയിട്ട് പോവുകയാണ്. അവിടെ ഇറങ്ങിയിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഈ റോട്ടിൽ നിന്ന് ഈ ഇറങ്ങുന്നത് എന്താണെന്ന് പറയുക, നമ്മൾ ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള പോലൊരു സ്ഥലം പോലെയാണ്. നമ്മൾ ഒരു ഒരു കൊച്ചു ദ്വീപ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളങ്ങനെ ഇറങ്ങിച്ചെല്ലുന്നത് വിശാലമായൊരു പുൽമൈതാനത്തേക്കാണ്. ഈ പുൽമൈതാനത്തിൻ്റെ മുന്നിൽ ഇടതും വലതും മുന്നിലും വെള്ളമാണ്. അപ്പം ഇങ്ങനെ ഈ അതിനുള്ളിലേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു പച്ച വിരിച്ച ഒരു സ്ഥലത്ത് കൂടി ഞാൻ വണ്ടി ഇങ്ങനെ പോയിട്ടാണ് പോയി നിർത്തുന്നത്. നിർത്തിയിട്ട് നമ്മളിങ്ങനെ കാണുന്നത് ദൂരെ പല അടുക്കുകളായി കാണുന്ന മലകൾ, പിന്നെ പരന്നു കിടക്കുന്ന, അതിൽ സഞ്ചാരികളെ കാത്തു നിൽക്കുന്ന എണ്ണം കുറവാണ് ബോട്ട്. ബോട്ട് എന്ന് പറയാൻ പറ്റില്ല, ചങ്ങാട. ഈ ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് മുളകൾ തലങ്ങും വലങ്ങും കെട്ടിയിട്ട് കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ടാക്കിയ ഒരു സാധനമാണ്, അതാണ് ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ.
1: എത്ര പേര് കയറുവരുത്?
0: ഞങ്ങളിൽ രണ്ട് ബോട്ടിലാണ് കയറിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരെണ്ണത്തിൽ തന്നെ ഒരു അഞ്ചെട്ടളവ് കയറുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലൊരു വ്യൂ ആണ്. പിന്നെ എൻ്റെ മനസ്സിൽ പുഴ വ്യൂ ഉണ്ട്, ഇങ്ങനെ ഒരു പച്ച മൈതാനം, അതിൽ നമ്മളൊരു പച്ച കളറിലൊരു ബസ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെള്ളം, അതിൻ്റെ പിന്നിൽ പിന്നെ കാടുണ്ട് ഒരു ഭാഗത്ത്, അതേപോലെ മലകളും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന്, ഇപ്പോൾ എല്ലായിടത്തും ക്യാമറ ഉണ്ടല്ലോ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാമെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു പിന്നെ ഫോട്ടോ വന്നിട്ട് എടുക്കാം നമുക്ക് ആദ്യത്തെ പരിപാടി, പിന്നെ യാത്രയാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഇവർ വിളിച്ചുകൊണ്ടുപോയി. വണ്ടിയിൽ തന്നെ മൂന്ന് പേരുണ്ട്, ഡ്രൈവറുണ്ട്, നമ്മുടെ പിന്നെ ഗൈഡ് ബാബു ഉണ്ട്, കൂട്ടത്തിൽ ഒരു സഹായി കൂടി ഉണ്ട്, നമ്മൾ കിളിന്നൊക്കെ പറയാൻ വേണം തോന്നുന്നു. അങ്ങനെ മൂന്ന് പേരും കൂടി നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ബോട്ട് യാത്രയ്ക്ക് ഒരുങ്ങി ഞങ്ങളോട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി.
1: എത്ര സമയം എടുക്കും അതിലൂടെ യാത്ര?
0: അപ്പോൾ അതിൽ ചെന്നപ്പോഴാണ് ആൾക്കാർക്ക് കയറാൻ മടി. കാരണം ഇതുവരെയുള്ള യാത്രയ്ക്ക് എങ്ങനെയാണ്, പിന്നെ യാത്ര മീൻസ് ബോട്ട് യാത്രയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ കപ്പലിൽ പോയ ആൾക്കാരുണ്ടാവും, പിന്നെ മോട്ടറൊക്കെ കടുപ്പിച്ചിട്ടുള്ള നല്ല കാണാനൊക്കെ ഭംഗിയുള്ള. ഇതെന്താ വെച്ചാൽ നാല് മരക്കഷ്ണങ്ങൾ കൂട്ടി കിട്ടിയിരിക്കുകയാണ്, ആ കെട്ടൊക്കെ നമുക്ക് അങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് അവർ ഈ സാധനം തള്ളിയിട്ട് ഇങ്ങോട്ട് കരയത്തേക്ക് ഇങ്ങനെ മുട്ടിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കയ്യൊക്കെ പിടിച്ചിട്ടാണ്, അവരെ കയ്യെ പിടിച്ചിട്ടാണ് നമ്മളിൽ കയറുന്നത്.
1: ഇവനിൽക്കാ നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ വളരെ ഒരു സസ്പെൻസ് ത്രില്ലൊക്കെ ഉള്ള ഒരു സന്ദർഭത്തിൽ എത്തി നിൽക്കുന്നത്. നമ്മുടെ സമയം ഇവിടെ മുന്നിൽ വന്ന് കുറച്ച് സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിവിടെ അവസാനിക്കുമ്പോൾ അടുത്ത എപ്പിസോഡിലേക്കുള്ള ഒരു വഴി തുറക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് മിഴി തുറക്കാമെന്ന് തോന്നുന്നു. പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിൽ ഇതുവരെ ഇബിനൊരിക്കയുടെ കൂടെ പറമ്പിക്കുളത്തെ ആ യാത്രാവിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്.
2: മഷാ അല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് ദൃശ്യം.

0: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: Peace Radio. Tune to reality.

0: വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ല ഉലൈക കാന അൻഹു മസ്ഊല.
1: നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിന്റെയും പിന്നാലെ നീ പോകരുത്. തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെപ്പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ ആയത്ത് നമുക്കൊരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നിന്റെ ഒരു ട്രെൻഡ് എന്നുള്ളതിനെ കിട്ടിയതെന്താണോ അത് പറയുക, കിട്ടിയതെന്താണോ അത് ഷെയർ ചെയ്യുക, കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിനോട് അർത്ഥവത്താവുന്ന രൂപത്തിലാണ് പലപ്പോഴും ഇന്നത്തെ ജീവിത രീതികൾ എന്നുള്ളതിന്. എന്ത് കിട്ടിയാലും അത് ഷെയർ ചെയ്യാനും എന്തെങ്കിലും കേട്ടാലോ അറിഞ്ഞാലോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ മനുഷ്യർ വമ്പൽ കൊള്ളുകയാണ്.
0: വാട്സപ്പിൽ തന്നെ വരുമ്പോൾ അതിനെ തമാശയായിട്ട് പറയാറുള്ള എന്താ അറിയോ, ഇതെവിടുന്നാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, കിട്ടി തട്ടി
1: രണ്ടിരട്ട് ഉണ്ടല്ലേ, കിട്ടി തട്ടി.
0: വെച്ചാല് ഇതെന്താണ്, അതിന്റെ സ്രോതസ് എന്താണ്? നമ്മള് പിന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ മതപരമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അതും ഇപ്പൊ കാല റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോഴേക്കിന് ഹദീസായിരിക്കും. പണ്ടൊക്കെ ഉണ്ട് പറഞ്ഞിരുന്നില്ലേ, പിന്നെ റജബ് മാസം ഇത്ര ആളെ അറിയിച്ചു കഴിഞ്ഞാല്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞു, പിന്നെ മുഹറം ഒന്നിന് പിന്നെ ഇന്നത് എത്രയോ തവണ ബിസ്മില്ലാ എന്നുള്ളത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള കുറേ പ്രതിഫലങ്ങൾ പറഞ്ഞിട്ട്, അതായത് പ്രവാചകൻ പഠിപ്പിക്കാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരുപാട് ആശയങ്ങൾ അത് പറയുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും അത് കേൾക്കുന്നവരെ ആ അത് ഇന്നയാൾ പറഞ്ഞതാണല്ലോ, അല്ലെങ്കിൽ അതിന് പിന്നെ ഒരു മതപരിവേഷം കാണുമ്പോൾ എന്ത് ചെയ്യുക, അത് ധാരാള കണക്കിന് ഞാനാകട്ടെ ആദ്യത്തെ ഷെയറി, അതെന്ത് ചെയ്യും, ഇഷ്ടംപോലെ
1: നമ്മൾ ആളുകളെ ചൂഷണം ചെയ്യണം. കാരണം കുറെ ഉമ്മമാർ, സഹോദരിമാർ, ഉപ്പമാർ ഇവരൊക്കെയാണ് ഇതിൽ പലപ്പോഴും അകപ്പെട്ടു പോവാലും കൂടി ഈ ഒരു വിഷയത്തിൽ. കാരണം നല്ലൊരു നന്മയാണല്ലോ, ഞാനൊന്ന് എൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടട്ടെ എന്ന് പറഞ്ഞ് നിർവഹിക്കുമ്പോൾ പലപ്പോഴും ഗഫൂർ സാഹിബ് പറഞ്ഞതുപോലെ മുൻകഥബ അലൈഹി മുതഅമ്മിദൻ ഫലിയതബ മക്കാദഹുമിനാർ, അല്ലേ, നരകത്തിലൊരു സീറ്റ് അവൻ ചെയ്യട്ടെ, ഫിന്നാർ, നരകത്തിലൊരു സീറ്റ് അവന് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിൻ്റെ മേൽ ഈ കളവ് കെട്ടിച്ചമക്കുന്നവൻ്റെ അവസ്ഥയാണ്. പലപ്പോഴും നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും പറയുമ്പോഴൊക്കെ എത്ര ഗൗരവമാണ്, നല്ല ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്.
0: ഇപ്പോൾ അത് മതപരമായൊരു വിഷയം, ഇനി ഒരാളെക്കുറിച്ചുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണെങ്കിലും അത് അതിൻ്റെ നിജസ്ഥിതി അറിയാതെ അതും അത് പരസ്യപ്പെടുത്തുന്നതിന് അതിന് ചില പരിധിയും പരിമിതികളുണ്ട്. ഓരോ വിഷയങ്ങൾ എടുത്തിടുമ്പോഴൊക്കെ ഇത് ഇന്നിപ്പോൾ പിന്നെ എല്ലാവരും പത്രപ്രവർത്തകരാണ്, ആർക്കും എന്തും എഴുതി പിടിപ്പിക്കാം, ഒരു ലിമിറ്റേഷനും ഇല്ല ആർക്കും. പിന്നെ ഇപ്പോൾ ബ്ലോഗർമാരിഷ്ടം പോലെയാണ്, യൂട്യൂബർമാരിഷ്ടം പോലെയാണ്, എന്തിനെക്കുറിച്ചും അവർക്ക് ആർക്കും കഥയുണ്ടാക്കാം, എന്തിനെ പറ്റിയും എഴുതുണ്ടാക്കാം. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അവസാനം പറഞ്ഞ വാചകമുണ്ട്, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ ഇതൊക്കെ പഠിച്ചോ ചോദ്യം ചെയ്യും,
1: ചോദിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു ആവേശത്തിൽ പറഞ്ഞതും ആവേശത്തിൽ ചെയ്തതുമായിരിക്കും. ഇപ്പം നമുക്ക് ഈ ഒരു മെസ്സേജുകളും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൽ ഇപ്പോൾ ഒരുപാട് നിയമസംഹിതകളും മറ്റുമൊക്കെ ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയെ ഒരു സംശയാസ്പദമായിട്ടൊരു വിഷയത്തിൽ ചോദ്യം ചെയ്താൽ പോലും പിന്നെ ആ വ്യക്തി എന്ത് ചെയ്തു, ചെയ്തു എന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ വ്യക്തി അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുന്ന അവസ്ഥ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അയാൾ അവിടെ പോയിട്ടുണ്ട് എന്ന് അയാളത് ചെയ്തു, അത് നമുക്ക് എന്താ പറയാൻ അധികാരം,
0: ഊഹാഭവങ്ങളായിരിക്കും
1: ഭയങ്കര പ്രശ്നം. ഇയാൾക്കും വല്ലന്നെ ഊഹത്തെ സൂക്ഷിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഊഹാഭവത്തിൻ്റെ പിന്നാലെ കടന്നിട്ട് ഒരുപാട് ആളുകൾ അതിൽ അകപ്പെട്ടിട്ട് വേദനിക്കുന്നവർ പലരുമുണ്ട് ഇന്നും. ഒരു നമ്മൾ ഒരു അറിയാതെ ആ വ്യക്തി ചെയ്തതോ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയതോ ഒക്കെ ആയ നമുക്ക് കിട്ടിയവനെ പരിചയപ്പെടുത്തലാണ്, പരസ്യപ്പെടുത്തലാണ്, ഭയങ്കര ഗൗരവം. അപ്പോൾ വ്യഭിചാരത്തിൻ്റെ വിഷയം, ഒരു വ്യക്തിയുടെ അഭിമാനം എന്നുള്ളതൊക്കെ എത്ര ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മാനദണ്ഡങ്ങൾ തന്നെ പഠിപ്പിച്ചതന്നില്ലേ, ഇത് ഉറപ്പാകണമെങ്കിൽ നമുക്ക് എന്താ കിട്ടിയാൽ മതി, ഷെയർ ചെയ്താൽ മതി.
0: ഇത് പറയുന്നിടത്തും അതുപോലെ എഴുതി പിടിപ്പിക്കുന്നിടത്തും യാതൊരു തരത്തിലുമുള്ള പിന്നെ അതിൻ്റെ പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും ചെയ്യുന്നത്. അല്ല പറഞ്ഞത് പിന്നെ നീ അറിവില്ലാത്തതിൻ്റെ കൂടെ പോകരുത് എന്നാണ്. പൂർണ്ണമായ അറിവുണ്ടെങ്കിൽ മാത്രം ഒരു വിഷയത്തെ ഫോളോ ചെയ്യുക, അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാനോ ഇടപെടാനോ. പിന്നെ അതിലൂടെ വരുന്നത് എന്താ, അതിനുശേഷം നമ്മൾ വിചാരിച്ചതോ നമ്മൾ ചിന്തിച്ചതോ ആവില്ല അതിനുശേഷമുള്ളത്, പിന്നെ ഖേദിക്കേണ്ടി വരും.
1: അപ്പം ഇതിൻ്റെ ഈ ആയത്തിൻ്റെ തഫ്സീറുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുക, ഒരാളൊരു ഖൈറാണ് പ്രവർത്തിച്ചതെങ്കിൽ എന്തെങ്കിലും കിട്ടും, എനിക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. അതിൽ ഷെറാണോ പ്രവർത്തിച്ചെങ്കിൽ അതിൻ്റെ ഇഖാബ് കിട്ടും, അവന് അതിൻ്റെ ശിക്ഷ കിട്ടും. അതാണ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ചോദിക്കുമ്പോൾ റബ്ബ് ഓരോ നിമിഷത്തെ പറ്റിയും ഓരോ സമയത്തെ പറ്റി കിട്ടും. ആ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്.
0: ആ ബോധ്യം ഉണ്ടെങ്കിലേ അങ്ങനത്തെ ആളുകൾക്ക് ഇതിൽ ശ്രദ്ധ പുലർത്താൻ കഴിയും.
1: അതെ അതെ, അതും കൂടി അതിലൂടെ ചേർത്തി പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്.
0: അതെ,
1: ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഒരു സംസാരത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഇതിനോട് ചേർത്തി പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, ഇപ്പോൾ ഒരടിമ ഒരു വാചകം സംസാരിച്ചാൽ അവനക്ക് സ്വർഗത്തിലും പോവാം, ഒരു വാചകം സംസാരിച്ചാൽ നരകത്തിലും പോകാം. ഇത് റസൂലുള്ളാഹിൻ്റെ ഹദീസാണല്ലോ. അവന് ചിന്തിക്കുപോലും ഇല്ല, അള്ളാഹ്ക്ക് കോപം ഉണ്ടാക്കുന്ന ഒരു വാക്കും സംസാരിച്ചു അവൻ ചിന്തിച്ചു പോലും, അവൻ നാളെ നരകത്തിലാണെന്നാണ്. നമ്മളറിയാതെ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന പല കാര്യങ്ങളിൽ നമ്മുടെ ഒരു അശ്രദ്ധ കാരണത്താൽ നമ്മൾ നരകം മേടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്,
0: വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുക.
1: ഓർമ്മയിൽ ഹസ്സനു ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം പറഞ്ഞു, ഒരു മുഅ്മിനായ റഹിമല്ലാഹു അബ്ദൻ, അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടിയ ഒരു അടിമ, ഒരു ഏത് കാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ആലോചിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, അവനെ കിട്ടിയതും കേട്ടതും കിട്ടി തട്ടി എന്നുള്ള രൂപം എന്തുണ്ടാവില്ല, അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. ആ വിഷയത്തിൽ നല്ലൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദഅവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: Tune to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് തിരുനബിയോടൊപ്പം തഖ്‌വയുടെ പ്രാധാന്യവും നേട്ടങ്ങളും ഭാഗം രണ്ട്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് ആദിൽ കൊല്ലം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് തഖ്‌വ എന്താണ്, തഖ്‌വയുടെ താരീഫ്, തഖ്‌വയുടെ എന്താണ് തഖ്‌വ എന്നുള്ളതാണ് നാം പഠിച്ചു വെച്ചത്. അതുപോലെ തന്നെ എന്തിന് അള്ളാഹുവിനെ നാം സൂക്ഷിക്കണം എന്നുള്ള ഓരോ കാര്യങ്ങൾ എണ്ണമിട്ടും കൊണ്ടാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്ന് കാര്യങ്ങളെ ആദ്യമായി കൊണ്ട് സൂചിപ്പിച്ചു വെച്ചു. ഒന്ന്, അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അമ്രാണ്, വസിയത്താണ്, കൽപ്പനയാണ്, ഉപദേശമാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. രണ്ട്, നാം പറഞ്ഞു വെച്ചു മരണാനന്തരം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്, അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു വെച്ചു. മൂന്നാമതായി കൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നുണ്ട്, എല്ലാം അവൻ മനസ്സിലാക്കുന്നുണ്ട്. നാം എങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളും, ഒളിച്ച് ചെയ്യുന്ന കാര്യങ്ങളും, പരസ്യമായി ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ നാം അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ നാലാമത്ത് തൊട്ട് നമുക്ക് പണ്ഡിതവൻ പറഞ്ഞു തരുന്നത് ആ ഒരു തഖ്‌വ അനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രോഫിറ്റുകളെക്കുറിച്ചാണ്. പലപ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കുള്ള അതിൻ്റെ ലാഭം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ അതിലേക്ക് ആവേശം ഉണ്ടാവാറുണ്ട്. അപ്പോൾ തഖ്‌വയുടെ ലാഭങ്ങൾ, അതാണ് ഈ ഒരു നാലാമത്തെ പോയിന്റ് തൊട്ട് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. നാലാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിനെ നന്ദി കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ശുക്ർ ചെയ്യുവാനുള്ള അവസരങ്ങളെ നമുക്കുണ്ടാക്കി തരുമെന്നുള്ളതാണ്. വത്തഖുല്ലാഹ ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊരു ഇബാദത്ത് ചെയ്യണമെങ്കിലും എന്തൊരു സൽക്കർമ്മം ചെയ്യണമെങ്കിലും നമുക്കതിന് അള്ളാഹുവിൻ്റെ തൗഫീഖ് ആവശ്യമാണ്. അല്ലാതെ നമ്മുടെ ഒരു മിടുക്ക് കൊണ്ട് മാത്രം നമുക്ക് എന്താക്കാൻ സാധിക്കില്ല, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളിന്ന് രാവിലെ ജമാഅത്തായിക്കൊണ്ട് സുബഹി നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ തൗഫീഖാണത്. ഇന്ന് 5 നേരം നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു നമുക്ക് നൽകുന്ന തൗഫീഖാണത്. ആ ഒരു തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു അമലും നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, രാപ്പകലില്ലാതെ നാം അനുഗ്രഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന് ശുക്ര ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട, വളരെ ഗൗരവത്തോടെ നാം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു ശുക്ർ ചെയ്യുവാനുള്ള അവസരം തഖ്‌വയുള്ളവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കിക്കൊടുക്കുമെന്നുള്ളതാണ്. അതാണ് പറഞ്ഞത് ഫത്തഖുല്ലാഹ ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നന്ദി ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരുമെന്നുള്ളത്. അഞ്ചാമതായിക്കൊണ്ട് വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മത്ത് വർഷിപ്പിക്കുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനോട് വളരെയധികം ആവശ്യക്കാരാണ് മനുഷ്യരെന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ സഹാബാക്കളുമായിരിക്കുന്ന സമയത്ത് സഹാബാക്കളോടായിക്കൊണ്ട് പറയുകയാണ്, ഒരു മനുഷ്യനും അവൻ ചെയ്ത അമലുകൾ മാത്രം കൊണ്ട് സ്വർഗത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് കേട്ടപ്പോൾ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, താങ്കളുടെ കാര്യം എങ്ങനെയാണ്, താങ്കളും താങ്കൾ ചെയ്ത അമലുകൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നത്, ഇല്ല, ഞാനും പ്രവേശിക്കുകയില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പുതപ്പിക്കാതെ ഞാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതല്ല എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ആരാണ് ആ പറയുന്നത്? രാത്രി കാലിൽ നീര് വരുവോളം നിന്ന് നമസ്കരിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, പ്രവാചകരെ, മുൻകഴിഞ്ഞു പോയ പാപങ്ങളും വരാതിരിക്കുന്ന പാപങ്ങളും പുറത്തു വന്ന താങ്കൾ ഇങ്ങനെ നിസ്കരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ ചോദിക്കുകയാണ്, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേയെന്ന്. ആ ഒരു പ്രവാചകനാണ് പറയുന്നത്, ഞാൻ ചെയ്ത അമൽ കൊണ്ട് ഞാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന്. അപ്പോൾ ഒരു സാധാരണക്കാരായ നമ്മൾ എത്രത്തോളം ആ ഒരു റഹ്മത്തിന് ആവശ്യക്കാരെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ ഒരു സദസ്സിലിരിക്കുന്ന സഹാബാക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇത്ര മഹാന്മാരാണവർ, ആ ഒരു ഇത്രയോ അമലുകൾ ചെയ്ത, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി ഇത്രയോ ജിഹാദുകൾ നടത്തിയ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിയ ആ ഒരു സഹാബാക്കളോടുകൂടിയാണിത് പറയുന്നതെന്ന് നമുക്കൊരു ബോധം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അത്രത്തോളം നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വളരെ അനിവാര്യമാണ്. ആ റഹ്മത്ത് കിട്ടാനുള്ള കാരണമായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. ഖുർആനിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്തെടുത്തുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് റഹ്മത്ത് നൽകുമെന്ന്. അതുപോലെ തന്നെ ഒരു ആറാമത്തെ ഒരു കാര്യമായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താണ് നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് തുറവി നൽകുമെന്നുള്ളതാണ്. വലിയൊരു പ്രയാസത്തിൻ്റെ നടുക്ക് നിൽക്കുകയാണ്, പെട്ടെന്ന് നമുക്ക് എന്തെന്നില്ലാത്തൊരാശ്വാസം ആ ഒരു പ്രയാസം നമ്മൾ നീങ്ങിപ്പോവുകയാണ്. പടച്ചറബ് സുബ്ഹാനഹു നമ്മെ സഹായിക്കുമെന്നുള്ള വാഗ്ദാനമാണ് നമുക്കിവിടെ നൽകുന്നത്. പറഞ്ഞില്ല, പറഞ്ഞു നിർത്തിയില്ല, അള്ളാഹു തുറന്നു പറയുകയാണ്, വ യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്തടുത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല എന്താക്കും, വിചാരിക്കാത്തടുത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അവന് റിസ്ക് നൽകുമെന്നുള്ള, ഉപജീവനം നൽകുമെന്നുള്ളതാണ്. അപ്പോൾ തഖ്വയോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവനൊരു എക്സിറ്റ് ഇട്ട് കൊടുക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അവന് പടച്ചറബ് സുബ്ഹാനഹു തആല റിസ്ക് നൽകും, അവന് ഉദ്ദേശിക്കാത്തിടത്ത് നിന്ന് അവൻ ഉപജീവന മാർഗം നൽകുമെന്നും പഠിപ്പിച്ചു തരികയാണ്. ഏഴാമതായി കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്നുള്ളതാണ്. ഉമയ തഖില്ലാ യുക്കഫിർ അൻഹു സയ്യാതിഹി വയുഅദിം ലഹു അജ്റ, അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ പറയുകയാണ്, ആരല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചുവോ അവൻ അള്ളാഹു സുബ്ഹാനഹു തആലന്റെ സയ്യാത്തുകൾ അവൻ്റെ തെറ്റുകുറ്റങ്ങളെ പുറത്തു കൊടുക്കുകയും അവന് അവൻ്റെ അത് അതിനുള്ള കൂലിയ പ്രതിഫലം അവന് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ എട്ടാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്, ദുനിയാവിൻ്റെ ഈ ഒരു തഖ്വ അനുസരിച്ച് വിധിവിലക്കുകൾ അനുസരിച്ച് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് നാം ജീവിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് നമ്മെ കാത്തിരിക്കുന്നത് വലിയ സൗഭാഗ്യങ്ങളാണ് എന്നുള്ളതാണ്. എന്താണ് ആ ഒരു സൗഭാഗ്യം? അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട്, സൂറത്ത് നബയിലൂടെ അതിൻ്റെ 31-ാമത്തെ ആയത്ത് മുതലുള്ള വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഇന്നൽ മുത്തഖീന മഫാസ ഹദായിഖ വഇനാബ വകവാഇബ തറാബ വകഅസൻ ദിഹാഖ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബ ജസാഅ മിൻ റബ്ബിക അതാഅൻ ഹിസാബ. തീർച്ചയായും മുത്തഖീങ്ങൾക്കാണ് വിജയം എന്നുള്ളത്. അവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു തആല തോട്ടങ്ങളും വിവിധ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും അവിടെ ഒരുക്കി വച്ചിട്ടുള്ളത്. ഏറ്റവും സൗന്ദര്യം കൂടിയ കണ്ണിലെ മഞ്ഞളിപ്പിക്കുന്ന രീതിയിലുള്ള ഇണകളെ അള്ളാഹു സുബ്ഹാനഹു തആല മുത്തഖീങ്ങൾക്ക് വേണ്ടി അവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. നിറഞ്ഞ പാനപാത്രങ്ങൾ സ്വർഗത്തിൽ നാളെ നമുക്ക് മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. പാഴ്വാക്കുകളോ കളവുകളോ ഒന്നും അവിടെ കേൾക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. ഈ ഇത്രയും ഒരു അനുഗ്രഹങ്ങളെക്കുറിച്ച് നാളെ സ്വർഗത്തിൽ മുത്തഖീങ്ങൾക്കുള്ള ഈ ഒരു സമ്മാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു അവസാനം പറയുന്നുണ്ട്, ജസാഅ മിൻ റബ്ബിക അതാഅൻ ഹിസാബ, ഇത് അള്ളാഹുവിൽ നിന്നുള്ള അവർക്കുള്ള ഒരു കണക്കൊത്ത പ്രതിഫലമാണ്. അവർ ആ തഖ്വ അനുസരിച്ച് ആ ഭൂമിയിൽ കടിച്ചു പിടിച്ച് ജീവിച്ചതിൻ്റെ കണക്കൊത്ത പ്രതിഫലമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. നമുക്കുള്ള ലാഭങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു തആല തഖ്വയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നാം നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരായത്താണ് ഇന്നമയ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു സുബ്ഹാനഹു തആല മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇന്നമ എന്ന ആ ഒരു അർഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രം, അതെന്ന് പറഞ്ഞാൽ അത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, മറ്റുള്ള മുത്തഖിയല്ലാത്ത ഒരു മനുഷ്യനിൽ നിന്ന് അതിൻ്റെ അമലുകൾ സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സഹാബാക്കളുടെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഉസ്മാനെ ഉമറിനെ കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം, അടുത്ത ഖലീഫയാക്കണമല്ലോ, ആ സമയത്ത് ചോദിക്കും ഉമറിനെ കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമറിൻ്റെ പരസ്യ ജീവിതത്തേക്കാൾ എത്രയോ നല്ലതാണ് ഉമറിൻ്റെ രഹസ്യ ജീവിതം. പ്രമുണ്ട് അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം ഉണ്ടാകേണ്ടത്. ആ ഒരു സഹാബാക്കളൊക്കെ മാതൃകയാക്കിക്കൊണ്ടായിരിക്കും നമ്മുടെ ജീവിതം ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും വളരെ നന്നാവേണ്ടതുണ്ട്. പരസ്യത്തിൽ മറ്റൊരു മനുഷ്യൻ, രഹസ്യത്തിൽ വളരെ വൃത്തികെട്ട തോന്നിവാസിയ ഒരു മനുഷ്യനുമായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് നാളെ പരലോകത്ത് വലിയ നഷ്ടങ്ങൾ ആണ് കാത്തിരിക്കുന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുള്ള സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. നാളെ മരണപ്പെട്ടു പോകുമ്പോൾ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത എല്ലാ അമൽ സ്വാലിഹാത്തുകളും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം തഖ്വയുടെ പ്രാധാന്യവും നേട്ടങ്ങളും ഭാഗം 2 വിവരിച്ചത് മുഹമ്മദ് ആദിൽ കൊല്ലം. പീസ് റേഡിയോ ശ്രോതാക്കളിന് കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹൽ. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹലിലെ 45-ാമത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. 43-ാമത്തെ വചനം മുതൽ ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവും കേൾവിയുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കുന്നതോടൊപ്പം അത് ജീവിതത്തിലുടനീളം നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇപ്പോൾ നുറുങ്ങുകൾ. ഉമ്മാൻ്റെ അടുത്തെത്തിയാൽ. മുഹ്സിന ചിറക്കൽപ്പടിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: ഉമ്മാൻ്റെ അടുത്തെത്തിയാൽ. എഴുത്ത് മുഹ്സിന ചിറക്കൽപ്പടി. ഉമ്മാൻ്റെ അടുത്തെത്തിയാൽ ഞാനും ഒരു കുട്ടിയായി മാറും, ഞാൻ പോലും അറിയാതെ. സ്കൂൾ വെക്കേഷനായപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മാൻ്റെ അടുത്ത് വന്നതാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അടുക്കളയിൽ നിന്നും ഉമ്മ വിളിക്കുന്നു. ചെന്നു നോക്കുമ്പോൾ ചൂടുള്ള ഹോർലിക്സ് ഗ്ലാസ്സിൽ ഒഴിച്ചു വച്ചിരിക്കുന്നു. അത് ആസ്വദിച്ചു കുടിക്കവേ ചില ഓർമ്മകൾ മനസ്സിൽ നുരഞ്ഞു പൊങ്ങി. ഉമ്മ, എൻ്റെ യൂണിഫോമിൻ്റെ ഷാൾ എവിടെ? ഉമ്മ, എൻ്റെ പേന കാണുന്നില്ല. മൂത്ത മോളുടെ വിളിക്കുത്തരം നൽകാൻ ഓടി ചെല്ലുമ്പോൾ ചെറിയ മോളുടെ പൊട്ടിക്കരച്ചിൽ കേൾക്കാം. കുഞ്ഞാങ്ങളയുടെ വക നല്ലൊരു അടി കിട്ടിയതാണ് കാരണം. ആ തർക്കം തീർക്കുന്നതിനിടയിൽ ചായ ഇനിയുമായില്ലേ എന്ന ഇക്കയുടെ ചോദ്യം. അത് കൊടുക്കാൻ വേഗത്തിൽ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അടുക്കള ജനലിലൂടെ ഇക്കാൻ്റെ ഉമ്മാൻ്റെ വിളി. മാളെ, ഇന്നലെ അലക്കിയിട്ടതൊക്കെ എടുത്ത് മടക്കി അലമാരയിൽ വെക്കി. ഉമ്മാക്ക് ഉത്തരം നൽകി അടുക്കളയിൽ വന്ന് ചായ ചൂടാക്കാൻ വെച്ചപ്പോഴാണ് ഗ്യാസ് സിലിണ്ടർ പണി തന്നത്. മഞ്ഞക്കളറിൽ പൂത്തിരി കത്തുമ്പോലെ പിടഞ്ഞ് പിടഞ്ഞ് തീ അണഞ്ഞു. പുതിയ സിലിണ്ടറെടുത്ത് കണക്ഷൻ കൊടുക്കവേ സിറ്റൗട്ടിൽ നിന്നും താത്ത എന്നൊരു വിളി കേട്ടു. പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ഹരിതകർമ്മ ചേച്ചിമാരാണ്. അവർക്ക് പ്ലാസ്റ്റിക് നിറച്ച ചാക്കും 50 രൂപയും കൊടുത്ത് തിരിഞ്ഞപ്പോഴുണ്ട് കുഞ്ഞാങ്ങളെയും പെങ്ങളും പൊരിഞ്ഞ അടി. തർക്കം തീർക്കാനും മദ്യം പറയാനും വീണ്ടും സമയമെടുത്തു. ഇതെല്ലാം കഴിഞ്ഞ ഒരു ഭാഗത്തിരുന്നപ്പോഴാണ് വയറ്റിൽ നിന്നൊരു വിളിയാളം. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ എന്നപ്പോഴാണ് ഓർമ്മ വന്നത്. ഇങ്ങനെ 100 കൂട്ടം ഉത്തരവാദിത്തം തലയിൽ കയറ്റി നടക്കുമ്പോഴാണ് ഉമ്മാൻ്റെ ഫോൺ വിളി. അത് വല്ലാത്തൊരു ആശ്വാസമാണ് നൽകുക. നിന്റെ കാലുവേദന മാറിയോ? ടൈൽസിൽ വെള്ളം പോയാൽ അറിയില്ല, ഓടി നടക്കുമ്പോൾ വഴിക്കു വീഴുന്നത് നോക്കണ്ടോ എന്ന ഉപദേശവും, വയ്യാണ്ടായാൽ നോക്കാൻ ആരുണ്ടാവില്ല എന്ന ഓർമ്മപ്പെടുത്തലും കൂടെ ഉണ്ടാകും. ആ വാക്കുകൾ നൽകുന്ന ഊർജവും ആശ്വാസവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സ്വന്തം ഉമ്മാൻ്റെ അടുത്തെത്തിയാൽ പിന്നെ ഞാനെന്നല്ല, എല്ലാ പെൺമക്കളും കുട്ടികളാണ്. കുളിക്കാനും ഭക്ഷണം കഴിക്കാനുമൊക്കെ ഉമ്മ എന്നെ ഓർമ്മപ്പെടുത്തണം. ഉമ്മാൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ചില ഭക്ഷണങ്ങൾക്ക് പൂതി പറഞ്ഞ് ഉണ്ടാക്കിപ്പിക്കും. ഉമ്മാൻ്റെ അടുത്തെത്തിയാലാണ് ഫോണിൽ തോണ്ടിയിരിക്കാൻ സമയം കിട്ടുക. തലയിലുണ്ടായിരുന്ന ഒരുപാട് ഭാരം ഇറക്കി വച്ചതിൻ്റെ ഒരു സുഖം. ഉമ്മമാർ ജീവിച്ചിരിക്കുന്ന കാലമത്രയും മക്കൾ കുട്ടികളാണ്. പരാതി പറയാനും സങ്കടം പറയാനും സന്തോഷം പങ്കുവയ്ക്കാനും അവരുണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അവരുടെ വില അറിയണമെന്നില്ല. ഒരു വൻ വൃക്ഷത്തെ താങ്ങി നിർത്തുന്ന വേരുപോലെയാണ് ഉമ്മമാർ. ചെറുപ്രായത്തിൽ ഉമ്മയെ നഷ്ടപ്പെട്ട തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളോടുള്ള കടമയും കടപ്പാടും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് കൽപ്പിക്കുന്നതിൻ്റെ കൂടെ മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വവും കടമയും പറയുന്നത് അതിൻ്റെ ഗൗരവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂടെയുള്ളപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക. എത്ര തിരക്കാണെങ്കിലും അവരെ വിളിക്കാനും വിശേഷമറിയാനും സന്ദർശിക്കാനും നാം സമയം കണ്ടെത്തണം. എന്നാലും ഞാൻ ആലോചിക്കുക, ഉമ്മാൻ്റെ അടുത്തെത്തിയാൽ വരുന്ന മടിയും അലസതയും കിട്ടിയോൻ്റെ വീട്ടിലെത്തുമ്പോൾ എങ്ങോട്ടാണ് ഓടി ഒളിക്കുന്നത്?
4: നുറുങ്ങുകൾ ഇതോടെ സമാപിക്കുന്നു. ഉമ്മാൻ്റെ അടുത്തെത്തിയാൽ മുഹ്സിന ചിറക്കൽപ്പടിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നൊരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവനെന്തോ ഒരു കാരണമുണ്ട്, അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിൻ്റെ ശാന്തിയും ജീവിതത്തിൻ്റെ സുഖവുമൊക്കെ.
1: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തുൽ ബക്കറയിലെ 26-27 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്ര നമുക്കൊപ്പം ചേരുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إن الله لا يستحيي أن يضرب مثلا ما بعوضة أن يضرب مثلا

0: الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിൽ നിന്നും രണ്ടാം അധ്യായമായ സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിയമങ്ങളെയും നിർദ്ദേശങ്ങളും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ഇത്തരുണത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ തുറന്നു വച്ച് പാരായണം ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ പാരായണം ചെയ്യുന്ന ആയത്തുകൾ ശ്രദ്ധിച്ച് കേട്ടും അത് കണ്ടും അതിൻ്റെ കൂടെ പാരായണം ചെയ്തുമൊക്കെ ഒരുപാട് ശ്രോതാക്കൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മോടൊപ്പമുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ 26ഉം 27ഉം വചനങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പ് സത്യവിശ്വാസികളായ ആളുകൾക്ക്, സൽക്കർമ്മികളായ ആളുകൾക്ക് പരലോകത്ത് വെച്ച് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചും അവിടെ വെച്ച് ലഭിക്കുന്ന ഉപജീവനമായി ഭക്ഷണമായി അള്ളാഹു നൽകുന്ന പ്രത്യേകമായ കായ്ക്കനികളെ സംബന്ധിച്ചും എല്ലാം സൂചിപ്പിച്ചു. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഓതിയ രണ്ട് ആയത്തുകൾ ഒന്നുകൂടെ ഓതി കേൾപ്പിക്കാം. എല്ലാവരും കൂടെ പാരായണം ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
1: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊദത ഫമാ ഫൗഖഹാ فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون.
0: ഇരുപത്തി ആറാമത്തെ ആയത്തിൽ പാരായണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് പോകാം.
1: ഇന്നല്ലാഹ ലാ യസ്തഹ്യി
0: യാ ആണ്. യസ്തഹ്യി അവിടെ മദ് മുൻഫസലാണ്, അല്പം നീട്ടി ഓതേണ്ടതുണ്ട്. അതുപോലെ തന്നെ
1: അയ്യദ്രിബ യദ്രിബ
0: എന്ന് പറയൂല.
1: أَيَضْرِبَ مَثَلًا مَا بَعُوضَةً فَمَا فَوْقَهَا فَأَمَّا الَّذِينَ آمَنُوا فَيَعْلَمُونَ أَنَّهُ الْحَقُّ مِنْ رَبِّهِمْ وَأَمَّا الَّذِينَ كَفَرُوا فَيَقُولُونَ مَاذَا أَرَادَ اللَّهُ بِهَذَا مَثَلًا بِهَذَا مَثَلًا
0: എന്ന് പറയാൻ പാടില്ല. അലാമിന് ശേഷം അലിഫുള്ള പോലെയാണ് അലിഫിലാണ് വഖഫ് ചെയ്യേണ്ടത്, അഥവാ ല ല ആ നിലക്ക്.
1: ബിഹാദ മസല
0: മസല എന്ന് ഹാത്ത ഉള്ള പോലെ വഖഫ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ
1: വയഹ്ദി ബിഹി കസീറോ
0: എന്ന് പറയാൻ പാടില്ല.
1: വയഹ്ദി ബിഹി കസീറോ
0: റോ റോ അലിഫുള്ള പോലെയാണ് വഖഫ് ചെയ്യേണ്ടത്, അലിഫിലാണ് വഖഫ്. അതുപോലെ തന്നെ
1: من بعد ميثاقه من بعد
0: اقلابا 27ാമത്തെ ആയത്തിലാണ് പറയുന്നത്.
1: ويقطعون എന്ന് പറഞ്ഞാൽ പോരാ, ويقطعون

0: ഊന യഖ്ത്വഊന എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഹുറൂഫുൽ ഖൽഖലത്താണ് ഖാഫ് സുക്കുനായി കൊണ്ടുവരുമ്പം അതിനെ ശബ്ദിച്ച് ഉച്ചരിക്കണം. വയുഫ്സിദൂന ഫിൽ അർദ്, ഫിൽ അർദ് എന്ന് പറയാൻ പാടില്ല. ഫിൽ അർദ് ആ നിലക്കാണ് അവിടെ പാരായണം ചെയ്യേണ്ട സ്ഥലങ്ങളായി പ്രത്യേകമായി സൂചിപ്പിക്കേണ്ടതായി തോന്നിയത്. ഇൻഷാല്ലാ നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക്, ആശയതലത്തിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണങ്ങൾ അഥവാ മുനാഫിക്കുകളായ ആളുകൾ സംബന്ധിച്ച് രണ്ട് ഉദാഹരണങ്ങൾ കൃത്യമായി പറഞ്ഞു. ആ ഉദാഹരണങ്ങൾ പറഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഏത് ഉദാഹരണങ്ങളും അതത്ര ചെറുതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണത്തിലൂടെ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ അല്ലാഹു ലജ്ജിക്കുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന വചനമാണ് നമുക്കിനി പാരായണം ചെയ്യേണ്ടതായിട്ടുള്ളത്. അതാണ് അല്ലാഹു പറയുന്നത്, ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസല തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യസ്തഹി ഇസ്തഹയ, ഹയ എന്ന് പറഞ്ഞാൽ ലജ്ജ, ഇസ്തഹയ എന്ന് പറഞ്ഞാൽ ലജ്ജിച്ചു എന്നാണ്. ലാ ഇസ്തഹയ ഇനി മുദാരിഅയാണ് യസ്തഹി, ലാ യസ്തഹി അവൻ ലജ്ജിക്കുകയില്ല, അല്ലാഹു തീർച്ചയായും അല്ലാഹു ലജ്ജിക്കുകയില്ല. എന്തിന്? ഐ യദ്രിബ ളറബ യദ്രിബ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, 30-ലേറെ അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഇവിടെ അയ് യദ്രിബ എന്ന് പറഞ്ഞാൽ ഉദാഹരിച്ച് തരുവാൻ. അയ് യദ്രിബ മസലൻ, ളറബ മസലൻ എന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞു എന്നാ. അയ് യദ്രിബ ആക്കുവാൻ, വിവരിക്കുന്നതിന്. മസലമ്മ എന്തൊരു ഉപമയും, മസലൻ എന്ന് പറഞ്ഞ ഉദാഹരണം, മ ഒന്ന്. അപ്പോൾ അയ് യദ്രിബ മസലൻ മ, ഏതൊരു ഉപമയും വിവരിക്കുന്നതിന് അല്ലാഹുവിന് ലജ്ജയില്ല, അല്ലാഹു അവൻ ലജ്ജിക്കുകയില്ല എന്നാണ്. എന്നിട്ട് പറയാണ് എന്താണ് ബഊദതൻ, ബഊദതൻ എന്ന കൊതുകൺ, ബഊദതൻ എന്ന കൊതുക്, അതൊരു കൊതുകിനെയാവട്ടെ, ബഊദതൻ ഒരു കൊതുകിനെയാവട്ടെ. ഫമാ ഫൗഖഹ, ഇനി കൊതുകല്ല, ഫമാ ഫൗഖഹ, ഫൗഖ എന്ന് പറഞ്ഞാൽ മീതെ, മുകളിൽ, തഹ്ത താഴെ, തഹ്ത ഫൗഖ അത് ഓപ്പോസിറ്റ് വേർഡുകളാണ്. ഫമാ ഫൗഖഹ അതിനു മീതയുള്ളതിനെയാവട്ടെ, ഒരു കൊതുകോ അതല്ലെങ്കിൽ അതിനു മീതയുള്ള എന്തുമാവട്ടെ, ഉദാഹരണമായി വിവരിച്ചു തരുവാൻ അള്ളാഹുവിന് ലജ്ജയില്ല, അള്ളാഹു ലജ്ജിക്കുകയില്ല എന്ന്. ഫ അമ്മല്ലദീന ആമനു, അപ്പോൾ ഫ അമ്മ എന്നാൽ, ഫ അപ്പോൾ അമ്മ എന്നാൽ അല്ലദീന ഒരു കൂട്ടർ, ആമനോ അവർ വിശ്വസിച്ചിരിക്കുന്നു, അല്ലദീന ആമനോ വിശ്വസിച്ചവരായവർ. ഫ യഅലമൂന, ഫ അപ്പോൾ യഅലമൂന അവരറിയും, അന്നഹുൽ ഹഖു തീർച്ചയായും, അന്നഹു അൽ ഹഖ് തീർച്ചയായും അത് അൽ ഹഖ് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിച്ചവരായ ആളുകളറിയും. മിർ റബ്ബിഹിം എവിടുന്നുള്ള, മിർ റബ്ബിഹിം അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചവരായ ആൾക്കാരറിയും. വ അമ്മല്ലദീന കഫറൂ, വ അമ്മ എന്നാലോ അല്ലദീന ഒരു കൂട്ടർ, ഒരു വിഭാഗം ആളുകൾ, കഫറു അവർ അവിശ്വസിച്ചിരിക്കുന്നു, അഥവാ അല്ലദീന കഫറു, വ അമ്മല്ലദീന കഫറു എന്നാൽ അവിശ്വസിച്ചവരായ ആളുകൾ. ഫ യഖൂലൂന, ഫ അപ്പോൾ യഖൂലൂന അവരിങ്ങനെ പറയും, അവരിങ്ങനെ ചോദിക്കും. കാല യഖൂലൂന പറയാന്നാണ് ഇവിടെ ചോദ്യമാണ്. അപ്പോൾ സന്ദർഭോചിതമായ അർത്ഥം പറയുമ്പോൾ ഫ യഖൂലൂന അവരിങ്ങനെ പറയും, അവരിങ്ങനെ ചോദിക്കും. മാദാ അറാദല്ലാഹു ബിഹാദാ മസല, മാദാ എന്താണ് അറാദല്ലാഹ് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത്, അറാദല്ലാഹു അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ്, മാദാ അറാദല്ലാഹ് അള്ളാഹു ഉദ്ദേശിച്ചത് എന്തായിരിക്കും, എന്താണ് ബിഹാദ ഇതുകൊണ്ട്, മസലൻ ഉപമയായിട്ട്, മാദാ അറാദല്ലാഹു ബിഹാദ മസല ഇതുകൊണ്ട് ഉപമയായിട്ട് ഉദാഹരണമായിട്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് അവിശ്വാസികളായ ആളുകൾ ഇങ്ങനെ പറയുന്നതാണ്. യുദുല്ലു ബിഹി കസീറ, യുദുല്ലു വഴികേടിലാക്കുന്നു, ബിഹി അതിലൂടെ, അതുകൊണ്ട് അവൻ വഴിപിഴവിലാക്കുന്നു, കസീറ ധാരാളം ആളുകളെ. വയഹദി അത് അവൻ നേർമാർഗത്തിലാക്കുന്നു, നേർവഴി കാണിക്കുന്നു, നേർവഴിയിലാക്കുന്നു, ബിഹി അതുകൊണ്ട്, അതുകൊണ്ട് അവൻ നേർമാർഗത്തിലുമാക്കുന്നു, കസീറ ധാരാളം ആളുകളെ. വമാ യുദില്ലു ബിഹി എന്നാൽ, വമാ യുദില്ലു വഴിപിഴവിലാക്കുകയില്ല, ബിഹി അതുകൊണ്ട് വഴി അവൻ വഴിപിഴവിലാക്കുകയില്ല, വഴികേടിലാക്കുകയില്ല. ഇല്ലൽ ഫാസിഖീന, ഫാസിഖീങ്ങളെയല്ലാതെ, തോന്നിവാസികളെയല്ലാതെ, തമ്മാടികളെയല്ലാതെ അതുകൊണ്ട് അവൻ വഴിപിഴവിലാക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്ക് ഇവിടെ വിശ്വാസികളായ ആളുകൾക്ക് ചെറിയ ഉദാഹരണമായാലും വലിയ ഉദാഹരണമായാലും അവരതിനെപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ അവിശ്വാസികളായ, തോന്നിവാസികളായ, തമ്മാടികളായ ആളുകൾ അവരെന്ത് തന്നെ ഉദാഹരണം പറഞ്ഞാലും എന്ത് ചെയ്യും, അവരതിനെപ്പറ്റി ഇങ്ങനെ പരിഹസിച്ച് എന്താ പഠിച്ചത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അതിനെ ഉൾക്കൊള്ളാതിരിക്കാൻ മാത്രമുള്ള വർത്തമാനങ്ങളാണ് അവർ പറയുക എന്നാണ്. ഇവിടെ ഇന്നല്ലാഹ ലാ യസ്തഹയി, ലേ അല്ലാഹു ലജ്ജിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ലാ യസ്തഹയി മിനൽ ഹഖി അൻ യദ്കുറ ശൈഅൻ മിമ്മാ ഖല്ല ഔ കസറ എന്നാണ്. ഒരു നിസാരമായ ഒരു വസ്തുവിനെ, അത് എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ, ഉദാഹരണമായി പറയാൻ, ആ സത്യത്തിൽ നിന്ന് അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അതിനുദാഹരണമായി പറയാൻ പഠിച്ചവൻ ലജ്ജിക്കുന്നില്ല എന്നാണ്. ഇന്നല്ലാഹ ഹൈന അദക്കറ ഫീ കിതാബി, അല്ലാഹു ഗ്രന്ഥത്തിൽ ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട്. അത് ദുബാബ, ഈച്ചയെ ഉദാഹരണമാക്കി പറഞ്ഞിട്ടുണ്ട്. വല്ല അങ്കബൂത്ത്, എട്ടുകാലിയെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഹ്ലു ദലാല, വഴികേടിൻ്റെ വഴിവഴവിൻ്റെ ആളുകൾ പറയും, മാതാ അല്ലാഹു മിൻ ദിക്രി ഹാദാ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് അല്ലാഹു ഉദ്ദേശിച്ചത് എന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് എന്ത്, ഇന്നല്ലാഹു ലാ യസ്തഹയി അൻ യദ്രിബ മസലം മാ ബഅദതം ഫമാ ഫൗഖഹ. അല്ലാഹു സുബ്ഹാനഹു സംബന്ധിച്ചിടത്തോളം ഒരു കൊതുകിനെയോ അല്ലെങ്കിൽ അതിനേക്കാൾ മീതയുള്ളതിനെയോ ഉദാഹരണം പറയാൻ അല്ലാഹുവിന് യാതൊരു ലജ്ജയുമില്ല. അത് വിശ്വസിക്കുന്ന ആളുകൾ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ മാത്രം ആ ഉദാഹരണം തന്നെ മതിയാകുന്നതാണ് എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ എന്ത് ചെയ്യും, കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിലേത് ചെറിയ ഉദാഹരണമായാലും വലിയ ഉദാഹരണമായാലും, അല്ല അംസാലു സഗീറുഹ വ കബീറുഹ യുഅ്മിനു ബിഹൽ മുഅ്മിനൂൻ, ആ ഉദാഹരണങ്ങളൊക്കെ ചെറുതാവട്ടെ വലുതാവട്ടെ, വിശ്വസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, അതിൽ വിശ്വസിക്കും. വയാളമൂന അന്നഹൽ ഹഖ് മിർ റബ്ബിഹിം, ആ വിശ്വാസികളായ ആളുകൾ അത് തങ്ങളുടെ റബ്ബിങ്ങിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നവർ മനസ്സിലാക്കുകയും അവർ അറിയുകയും ചെയ്യും. വയഹദീഹിം അല്ലാഹു ബിഹ, അതിലൂടെ അല്ലാഹു അവർക്ക് ഹിദായത്തിൻ്റെ വഴി, കൂടുതൽ നേർവഴി സന്മാർഗത്തിലാക്കുകയും അവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ യുദുല്ലു ബിഹി കസീറ, ധാരാളം ആളുകൾ അതുകൊണ്ട് വഴികേടിലാകുമെന്ന് പറഞ്ഞല്ലോ. യാനി ബിഹി അൽ മുനാഫിഖൂൻ അൽ മുനാഫിഖീൻ എന്നാണ്. മുനാഫിക്കുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഴികേടിലാകുക മുനാഫിക്കുകളാണ്, കപട വിശ്വാസികളായ, അവിശ്വാസികളായ, തമ്മാടികളായ ആളുകളാണ്. എന്നാൽ വയഹദി ബിഹിൽ മുഅ്മിനീൻ, അതുകൊണ്ട് ധാരാളം ആളുകൾ വയഹദി ബിഹി കസീറ എന്ന് പറഞ്ഞല്ലോ, എന്താണ്, ധാരാളം ആളുകൾ അതുകൊണ്ട് നേർവഴിയിലാകും. അത് വിശ്വാസികളെ സംബന്ധിച്ചാണ് ആ പറയുന്നത്. അപ്പോൾ വയഹദി ബിഹി കസീറ മിൻ അഹ്ലിൽ ഈമാനി വത്തസ്ദീഖ്, വിശ്വസിക്കുകയും അവിശ്വാസം മനസ്സിലുറപ്പിക്കുകയും ചെയ്ത ആളുകളാണ് എന്ത് ചെയ്യുക, അതിലൂടെ ആ ഉദാഹരണങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് ആലോചിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അവർ നേർമത്തിലാക്കുകയും ആകുകയും ചെയ്യുമെന്നാണ്. എന്നിട്ട് അവസാനം അള്ളാഹു പറഞ്ഞു, മാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, ഐ ഹും അൽ മുനാഫിഖൂൻ. ഫാസിഖീൻ എന്ന് പറഞ്ഞാൽ തമ്മാടികൾ, തോന്നിവാസികൾ എന്ന് പറഞ്ഞാൽ അൽ മുനാഫിഖൂൻ, ഇവിടെ വിശ്വാസികളായ ആളുകളാണ്. ശരിക്ക് ഫാസിഖ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഹുൽ ഖാരിജ് വൻ ഇത്വാ എന്നാണ്. അഥവാ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് തൊട്ട് പുറത്തു പോയ ആൾ. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കാതെ തോന്നിയ പോലെ ജീവിക്കുന്ന ആളുകൾ, അവരാണ് ഫാസിഖുകൾ, അതാണ് കപട വിശ്വാസികൾ അല്ലേ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയാണ് 27-ാമത്തെ ആയത്തിൽ, ആരാണ് ഫാസിഖുകൾ എന്നതാണ് അടുത്ത ആയത്തിൽ പഠിപ്പിച്ചു തരുന്നത്. ആരാണ് ഫാസിഖുകൾ? الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما امر الله به ان يوصل ويفسدون في الارض اولئك هم الخاسرون. ആരാണ് ഫാസിഖുകൾ? അല്ലാഹു പറഞ്ഞല്ലോ, തോന്നിവാസികളെ അല്ലാതെ അതുകൊണ്ട് അവൻ വഴിപിഴവിലാക്കുകയില്ല. ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് ഉദാഹരണങ്ങളെപ്പറ്റി മനസ്സിലാക്കി ചിന്തിച്ചാലോചിച്ച് അതിലൂടെ നേർവഴി കണ്ടെത്തുമെന്നാണ്, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ അവർക്ക് കാരണമാവുന്നതാണ്. എന്നാൽ തോന്നിവാസികളായ ആളുകൾ, ലേ ഇദുല്ലു ബിഹി കസീറ, ആ നിലക്കുള്ള കപടി വിശ്വാസികളായ, മുനാഫിക്കുകളായ, അവിശ്വാസികളായ ആളുകൾ, അവരത് അതുകൊണ്ട് വഴി പിഴവിലാക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ആരാണ് ഈ തോന്നിവാസികൾ? അല്ലദീന, ഒരു കൂട്ടരാണ്. അള്ളാഹു ശുദ്ധീകരിക്കുകയാണ്, അല്ലദീന, അവരൊരു കൂട്ടരാണ്. യങ്കുദൂന അവർ ലംഘിക്കുന്നവരാണ്. നഖദ യങ്കുദൂന ലംഘിക്കുക. എന്തിനെ ലംഘിക്കുക? അഹദല്ലാ അള്ളാഹുവിൻ്റെ കരാറുകൾ ലംഘിക്കുന്നവരാണ്. മിംബാദി മീസാഖിഹി അതിനെ ഉറപ്പിച്ചതിൻ്റെ ശേഷം, അള്ളാഹുവിൻ്റെ കരാറ് അത് പറഞ്ഞ് ഉറപ്പിച്ച ശേഷം. മീസാഖ് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക എന്നാണ്. മീസാഖിഹി അതിനെ ഉറപ്പിച്ചതിൻ്റെ ശേഷം, മിംബാദി മീസാഖിഹി അതിനെ ഉറപ്പിച്ചതിൻ്റെ ശേഷം, അള്ളാഹുവിൻ്റെ കരാർ ലംഘിക്കുന്നവരാണവർ. വയക്കത്തോഴൂല അവർ മുറിക്കുന്നവരാണ്. കത്തോഴ മുറിച്ചു. യക്കത്തോഴൂല അവർ മുറിക്കുകയും ചെയ്യും. മാ അമറ കൽപ്പിച്ചതിനെ, മാ ഒന്നിനെ അമറ കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹു, അള്ളാഹു സുബ്ഹാനഹു വതആല ബിഹി അതിനെപ്പറ്റി. എന്തിന് അയ്യോസ്വല ചേർക്കപ്പെടുവാൻ? അപ്പോൾ വയക്കത്തോഴൂല അവർ മുറിച്ചു കളയുകയും ചെയ്യും. മാ അമറല്ലാഹു ബിഹി അള്ളാഹു അതിനെപ്പറ്റി കൽപ്പിച്ചതെന്താ? അയ്യോസ്വല ചേർക്കപ്പെടാനാണ്. അപ്പോൾ അള്ളാഹു ചേർക്കപ്പെടുവാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതിനെ എന്ത് ചെയ്യും? അവർ മുറിച്ചു കളയുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഉത്തരവ്, അവനോടുള്ള കരാർ ഉറപ്പിച്ചതിൻ്റെ ശേഷം അതിനെ അവർ ലംഘിക്കുകയും ചെയ്യുന്നു. വയുഫ്സിദൂന ഫിൽ അർളി മാത്രമല്ല, വയുഫ്സിദൂന അവർ കുഴപ്പമുണ്ടാക്കുന്നു, നാശമുണ്ടാക്കുകയും ചെയ്യുന്നു. ഫസദ് യുഫ്സിദു ഫസാദ് ഫിൽ അർളി ഭൂമിയിൽ, അപ്പോൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യും. ഉലായിക അക്കൂട്ടർഹും അവർ തന്നെയാണ്. അൽ ഖാസിറൂന യഥാർത്ഥ നഷ്ടക്കാർ, അവർ തന്നെയാണ് നഷ്ടക്കാർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യണം? കൃത്യമായി പറഞ്ഞുതരും. അപ്പോൾ വൽ അഹദു അല്ലദീ വസഫഹ ഉലാ ഇൽഫാസിഖീന ബിനഖദിഹി അള്ളാഹുമായി പറഞ്ഞുറപ്പിച്ച കരാറുകളെ ഈ തോന്നിവാസികളായ ആളുകൾ എന്ത് ചെയ്യും? അതിനെ ലംഘിക്കുമെന്നാണ്. ഹുവ വസിയത്തുല്ലാഹി ഇലാ ഖൽഖിഹി തൻ്റെ സൃഷ്ടികളിലേക്ക്, സൃഷ്ടികളോട് അള്ളാഹുവിൻ്റെ വസിയത്ത്, ഉപദേശങ്ങൾ. വ അംറുഹു ഇയ്യാഹും ബിമാ അമറഹും ബിഹി മിൻ തഅതിഹി അള്ളാഹു തങ്ങളോട് അനുസരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ എന്ത് ചെയ്യും? അവർ ധിക്കരിക്കും. അവരൊക്കെ എന്ത് ചെയ്യും? അതിനൊക്കെ അനുസരണക്കേട് കാണിച്ച് അനുസരിക്കാതെ ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ മുനാഫിക്കുകളായ, അവിശ്വാസികളായ, നിഷേധികളായ ആളുകൾ, അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളൊക്കെ കരാറിൽ ലംഘിച്ച ആളുകളിൽപ്പെട്ട ആളുകളാണ് എന്നാണ് ഈ ആയത്ത് മുഖാന്തരം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ കപടവിശ്വാസികളുടെ, അവളെപ്പറ്റിയുള്ള തീയിൻ്റെയും മഴയുടെയും ഉപമകളൊക്കെ വിവരിച്ചു കഴിഞ്ഞ ശേഷം, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കപടവിശ്വാസി സത്യനിഷേധികളുമായുള്ളവർക്ക് അവരുടെ ദുർമാർഗവും നിഷേധവും വർദ്ധിക്കാനും, സത്യവിശ്വാസികളായുള്ള ആൾക്കാർക്ക് അവരുടെ സന്മാർഗവും വിശ്വാസവും വർദ്ധിക്കാനും ഈ അള്ളാഹു പറയുന്ന ഓരോ ഉപമകളും കാരണമായി തീരുമെന്നാണ്. ശരിക്ക് ഫാസിഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മാർഗം വിട്ട് തെറ്റിപ്പോവുക, കൽപ്പന ധിക്കരിക്കുക, തോന്നിയവാസം, തമ്മാടിത്തം, ദുർനടപ്പ് എന്നൊക്കെ ഈ അർത്ഥങ്ങളൊക്കെ ഉള്ള വാക്കാണ് ശരിക്ക് ഫിസ്ഖ്. അതിൻ്റെ കർത്തൃനാമമാണ്, ഫാഴിലാണെന്ത് ഫാസിഖ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഷാർത്ഥം നോക്കുമ്പോൾ വിശ്വാസികളിലും അവിശ്വാസികളിലും കപടവിശ്വാസികളിലും ഒക്കെ ഫാസിഖുകളുണ്ടാവാം. എല്ലാവരെക്കുറിച്ചും ഖുർആനിൽ അത് ഉപയോഗിച്ച് കാണാവുന്നതുമാണ്. അഥവാ മതത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് മതത്തിൻ്റെ അച്ചടക്കം പാലിക്കാത്തവരെ പറ്റിയാണ് പൊതുവിൽ ഈ ഫാസിഖ് എന്നുള്ള ഉപയോഗം. അതുകൊണ്ട് തോന്നിവാസികളെ അല്ലാതെ അവൻ പിഴവിലാക്കുകയില്ല എന്ന് പറഞ്ഞത് അവിശ്വാസികൾ ഉദ്ദേശിച്ചാണെന്ന് ആണ് മുഫസ്സിറുകൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. ഇപ്പോൾ ഉലായിക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ, സൂറത്തുർ റഅദ് 25-ാമത്തെ ആയത്തിൽ കാണാം. അക്കൂട്ടർ അവർക്ക് തന്നെയാണ് ശാപമുള്ളത്, അവർക്ക് തന്നെയാണ് ചീത്ത ഭവനവും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് സൂറത്തുർ റഅദ് 25-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കാണാം. അവിശ്വാസികളെ പറ്റിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തോന്നിവാസികളുടെ മൂന്ന് ദുസ്സമ്പ്രദായങ്ങളാണ് അള്ളാഹു വിവരിച്ചത്. ഒന്നെന്താണ്? ഈ 27-ാമത്തെ ആയത്തിൽ തോന്നിവാസികളായ ആൾക്കാരുടെ മൂന്ന് ദുസ്വഭാവങ്ങൾ, ദുസ്സമ്പ്രദായങ്ങൾ. ഒന്ന്, അള്ളാഹുവിൻ്റെ ഉത്തരവ് എന്ത് ചെയ്യും? അവനോടുള്ള കരാറ് അത് ലംഘിക്കുക. രണ്ട്, ചേർക്കാൻ കൽപ്പിക്കപ്പെട്ട ബന്ധം അത് മുറിച്ചു കളയാം. മൂന്ന്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക, ഭൂമിയിൽ നാശവും കുഴപ്പവും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അഹദുള്ള, അള്ളാഹുവിൻ്റെ ഉത്തരവ്, അള്ളാഹുവിനോടുള്ള കരാർ, അത് രണ്ട് നിലക്കുണ്ട്. ഒന്ന്, മനുഷ്യരിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള വിശേഷ ബുദ്ധിയും പ്രകൃതി ദൃഷ്ടാന്തങ്ങളും മുഖേനയുള്ള ഉത്തരവ്, അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, അതുപോലെ തന്നെ ആരാധ്യത മുതലായവ ഗ്രഹിക്കാനും അംഗീകരിക്കാനും മനുഷ്യൻ ഇത് മുഖേന സ്വയം ബാധ്യസ്ഥനാണ്. ഈ ബാധ്യത നിറവേറ്റാതാവുമ്പോൾ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഉത്തരവ് ലംഘിച്ചവനാകും, അവരോടുള്ള കടമ ലംഘിച്ചവനുമാകും. അപ്പോൾ എല്ലാത്തരം അവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവർ തന്നെയാണ്. രണ്ടാമത് അഹദുള്ളയെ പറ്റി, അള്ളാഹുവിൻ്റെ ഉത്തരവിനെ പറ്റി പറയുമ്പോൾ രണ്ടാമത്തെ സംഗതി, പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, അസാധാരണ ദൃഷ്ടാന്തങ്ങൾ, മുഅ്ജിസത്തുകൾ എന്നിവ മുഖേനയുള്ള ഉത്തരവ്, വേദക്കാരിലുള്ള അവിശ്വാസികളും കപടവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവരാണ്. കപടവിശ്വാസികൾ ആദ്യം ഇസ്ലാമിൻ്റെ മുദ്രാവാക്യമായിട്ട് പറഞ്ഞതോടുകൂടി തൗഹീദും പ്രവാചകത്വവും തങ്ങൾ സ്വീകരിച്ചുവെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണല്ലോ അവർ ചെയ്യുക. ഇവിടെ അഹദുള്ള, അള്ളാഹുവിൻ്റെ ഉത്തരവ് കൊണ്ടുള്ള വിവക്ഷയെ പറ്റി പല അഭിപ്രായങ്ങളുമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. നമ്മുടെ സമയത്തിൻ്റെ പരിധിയിലും പരിമിതിയിലും നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം പറഞ്ഞു, ഉലാഇക ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാണ് നഷ്ടക്കാർ, അവർക്ക് നഷ്ടം തന്നെ ബാധിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ സത്യവിശ്വാസികൾക്കാവട്ടെ ഇഹത്തിലും പരത്തിലും വിജയവും അക്കാലത്തുള്ളവരെ സംബന്ധിച്ചാണ് ഈ വചനങ്ങളുടെ പ്രസ്താവന എന്ന് വെച്ച് പിന്നീടുള്ളവർക്കിതൊന്നും ബാധകമല്ല എന്ന് നമ്മളാരും കരുതേണ്ടതില്ല. ഖുർആൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും, അത് ഖിയാമത്ത് നാൾ വരെ വിശ്വാസികളും അവിശ്വാസികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്നവർക്ക് എന്ത് ചെയ്യാണ്, ബാധകമാണ്. എല്ലാ കാലത്തുമുള്ള അവിശ്വാസികളുടെയും കപടവിശ്വാസികളുടെയും പൊതുനില ഇതേ പ്രകാരം തന്നെയാണ്. ചരിത്രവും അനുഭവവും വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, യഥാർത്ഥ ഇസ്ലാമതമനുസരിച്ച് മുസ്ലിങ്ങളായി ജീവിക്കുവാനും അതനുസരിച്ച് തന്നെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും, ഒരിക്കലും ഫിസ്ക് അഥവാ ദുർനടപ്പ്, തെമ്മാടിത്തം, തോന്നിവാസം അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാതെ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഉത്തരവ് കൃത്യമായി പാലിച്ചുകൊണ്ട് ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങൾ വിളക്കി ചേർത്തുകൊണ്ട്, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഭൂമിയിൽ നാശമുണ്ടാക്കുന്ന ആളുകളായി മാറാതെ നമ്മൾ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ നമ്മെ സംബന്ധിച്ചും ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിംകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്തുൽ ബഖറയിലെ 26-27 വചനങ്ങളാണ് നാം പഠിച്ചത്. ഒരു കൊതുകിനെപ്പോലെ നിസ്സാരമായ വല്ല വസ്തുവിനെയോ അതിനേക്കാൾ വലിയ വസ്തുവിനെയോ ഉപമയായി എടുക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നില്ല. ആരാണ് ഫാസിക്കുകൾ? ഇതായിരുന്നു ഇന്നത്തെ ഖുർആൻ വചനത്തിലൂടെ നാം മനസ്സിലാക്കിയത്.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: നമ്മൾ പ്രവേശിക്കുന്നത് മധുരം ഖുർആനിലേക്കാണ്. സൂറത്തുൽ ഫുർഖാനിൻ്റെ 72 മുതൽ 77 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്. ഖലീഫ അത്തുനൈജിയാണ് പാരായണം നിർവഹിക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم.

0: كذبتم فسوف يكون لزاما.
1: ما شاء الله. മദ്രം ഖുർആനിലൂടെ നമ്മൾ കേട്ടതിപ്പോൾ ബഹുമാനനായ ഖലീഫ അത്തുനൈജിയുടെ സൂറ അൽ ഫുർഖാനിലെ 72-77 കൂടിയ വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഒരു വചനങ്ങളിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ശ്രോതാക്കൾക്കൊക്കെ പ്രത്യേകിച്ചും ഈ ആയത്തുകൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് തന്നെ അറിയാം ഇത് ഒരു പ്രത്യേകമായ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ചില അടയാളങ്ങൾ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടുള്ള അറിയിക്കുന്ന ആയത്തുകളാണ്. അതിൽ തന്നെ ഇബാദുർ റഹ്മാൻ അല്ലെ, റഹ്മാനായ റബ്ബിൻ്റെ ദാസന്മാർ, അടിമകൾ എന്ന അർത്ഥത്തിൽ അതിനെ സംബന്ധിച്ച് പറയുന്ന ആ ഭാഗത്തിലെ ഒന്നും രണ്ടും ഭാഗങ്ങൾ കഴിഞ്ഞു മൂന്നാമത്തെ പാർട്ട് എന്ന നിലക്കാണ് ഇന്നത്തെ ഒരു ആയത്തുകൾ കൊടുത്തിട്ടുള്ളത്. ആയത്തുകൾ നമ്മൾ കേട്ടു. വല്ലദീന ലാ യഷ്ഹദൂന സൂറ വ ഇദ മറു ബില്ലഗ്വി മറു കിറാമ. അത് നമ്മളൊക്കെ സത്യവിശ്വാസികളാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ്. അടിമകൾ വ്യത്യസ്ത നിലക്കുണ്ട്. നന്നായി സൂക്ഷ്മത പാലിക്കുന്നവരുണ്ട്, ആവറേജുള്ള ആളുകളുണ്ടാവും. ഈമാൻ്റെ ദൗർബല്യം കുറവനുസരിച്ച് വ്യത്യസ്തരായ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വഇബാദുർ റഹ്മാനില്ലദീന യംഷൂന അലൽ അർദി ഹൗന എന്ന മുതൽ തുടങ്ങി അതിൻ്റെ ആ ഒരു അവസാന ഭാഗം വരെ ശരിക്ക് ഇടക്കിങ്ങനെ അർത്ഥം വെച്ച് വായിച്ചാൽ അതിലെല്ലാ ആയത്തിലും പറയുന്ന കാര്യങ്ങൾ നമ്മളിലുണ്ടോ ഇല്ലേ എന്ന് ഒന്ന് ആലോചിക്കുവാനും അതിനെപ്പറ്റി ഒന്ന് പുനരാലോചന നടത്തി അത് നമ്മളിൽ ഉണ്ടാക്കുവാനുമുള്ള ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയുന്നത് കൃത്രിമം, അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്രിമത്വ മനോഭാവം അത് ഇല്ലാതിരിക്കണമെന്നാണ്. അവർ അതിന് സാക്ഷിയാവാത്തവരാണ്. അതുപോലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ, അത് മറ്റ് എന്തുമാവട്ടെ, സംസാരമാവട്ടെ, എന്തുമാവട്ടെ, ആ നിലക്കുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർ സമയം ചെലവഴിക്കുന്നവരല്ല. മറിച്ച് അവർ വളരെ മാന്യന്മാരായ നിലയിൽ അത്യാവശ്യമുള്ള ജീവിതത്തിൽ ഇസ്ലാമികമായ കാര്യങ്ങളിൽ അനിവാര്യമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് റബ്ബിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മുഴുകിക്കൊണ്ട് ജീവിക്കുന്നവരാണ് എന്നും ഓർമ്മപ്പെടുത്തിയ ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അവർ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അഥവാ ആയത്തുകൾ, വേദവാക്യങ്ങൾ, മറ്റ് ദൃഷ്ടാന്തങ്ങളും ഒക്കെ അതുകൊണ്ട് അവർക്കൊരു ഉത്ബോധനം, അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർ പിന്നെ മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ ബദ്രന്മാരും അന്ധന്മാരുമായ നിലയിൽ അതിന്മേൽ അവർ വീഴുകയില്ല എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും മനസ്സിലാക്കിയും ശരിക്കും ഉറ്റാലോചിച്ച് അതിനനുബന്ധമായി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന സന്ദർഭമായിട്ടാണ് ആ ഒരു ദിക്റിനെ, ഉത്ബോധനത്തെ അവരെന്ത് ചെയ്യുക, ഉൾക്കൊള്ളുക എന്നും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇബാദുർ റഹ്മാൻ ആയി അഥവാ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരിൽ ജീവിക്കുന്ന അടിമകളുടെ വിശേഷണം പറയുമ്പോൾ അവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ആണ് 74-ാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. അവരിപ്രകാരം പ്രാർത്ഥിക്കും, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വ ദുർരിയാതിന ഖുർറത അഅ്യുനി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അതായത് ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ ഖുർറത അഅ്യുൻ കൺകുളിർമ പ്രദാനം ചെയ്യണേ. ഞങ്ങളെ, ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളും ഉൾപ്പെടുന്ന ഞങ്ങളുടെ കുടുംബത്തെ തഖ്വയുള്ള ഭക്തന്മാരായ ആളുകൾക്ക് ഒരു മാതൃക അല്ലെങ്കിൽ അവരിൽ മുമ്പന്മാരാക്കുകയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന അവരിൽ നിന്ന് ഉയരുന്നതാണ്. ആ നിലക്ക് പ്രാർത്ഥിക്കുന്നവർ കൂടിയാണവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഈ കഴിഞ്ഞ രണ്ട് പാർട്ടിലും ഇന്നും ഈ മൂന്നാമത്തെ പാർട്ടിലും സൂചിപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്നാണ് അതിൻ്റെ ഫലം. അവർ ഈ നിലക്ക് ക്ഷമിച്ചും സഹിച്ചും ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ, തഖ്വയോടുകൂടി ജീവിക്കുമ്പോൾ, ഈ നിലക്ക് പ്രാർത്ഥിച്ച് റബ്ബിനെ ഓർത്ത് ജീവിക്കുമ്പോൾ അവർ റിസ്ക് എടുത്തതിൻ്റെ ഫലമായി അവർക്ക് ഖുർഫത്ത യുജസൗന ഖുർഫത്ത ബിമാ സബറു എന്നാണ്. അവർ സഹിച്ചതിൻ്റെ, ക്ഷമിച്ചതിൻ്റെ ഫലമായി അവർക്ക് മണിമേടകൾ പ്രതിഫലം നൽകപ്പെടുന്നതാണ് എന്ന് മാത്രമല്ല അവിടേക്ക് അവരുടെ ഒരു അവിടെ റിസപ്ഷൻ, അവർക്ക് അവരുടെയുള്ള ഒരു സ്വീകരണം നൽകുന്നത് അഭിവാദ്യത്തോടെയും സമാധാന സന്ദേശത്തോടും കൂടി അതിൽ വെച്ച് അവർ എതിരേൽക്കപ്പെടുകയും അഥവാ സ്വീകരണം നൽകപ്പെടുകയും ചെയ്യുന്നതാണ്. അതിലവർ കുറച്ചു കാലമല്ല, അല്പനിമിഷങ്ങളല്ല, അതിലവർ നിത്യവാസികളായ നിലയിലായിരിക്കും അവിടെ താമസിക്കുക. അത് വളരെ ഹസ്നത്ത് മുസ്തഖറം മുഖാമ, വളരെ നല്ല ഭവനവും പാർപ്പിടവുമാണ്. അത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന രൂപത്തിലല്ല, അതിന്മാത്രം ഒരുക്കങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നിലക്ക് ജീവിക്കാൻ ശ്രമിച്ച ഇബാദുർ റഹ്മാനായ അടിമകളുടെ വിശേഷങ്ങളിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത്. ശരിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബാദ് റഹ്മാന്റെ സവിശേഷത പറയുന്ന കൂട്ടത്തിൽ അതിൻ്റെ അവസാനം അന്നൊക്കെ ജീവിച്ചവർക്കുള്ള പ്രതിഫലം പറയുമ്പോൾ ആ ഒരു നീതി യുക്തമല്ലാത്ത പല സാഹചര്യങ്ങളിലും ദുനിയാവിലുണ്ടാകും. പക്ഷെ അതിനൊക്കെ ശരിക്കും നീതിയുക്തമായ വളരെ പിന്നെ അനുയോജ്യമായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്ന ഒരു ലോകം, അവിടെ വിശ്വാസികൾ ലഭിക്കുന്ന പുണ്യങ്ങളും അനുഭവങ്ങളും അവിടെ ഒരുക്കിയിട്ടുള്ള അള്ളാഹു ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങളും അത് മനസ്സിലാക്കുമ്പോൾ, അത് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, ആ ഒരു ജീവിത രീതി സ്വീകരിക്കുമ്പോഴാണ് ശരിക്കും വിശ്വാസിക്ക് സമാധാനവും ആശ്വാസവും ലഭിക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ തയ്യാറാവേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ആയത്തിൻ്റെ പൊരുൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു ആ രൂപത്തിലുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ.
2: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: Peace Radio. Tune to reality.
4: Peace Radio-യിൽ നേർരേഖ. ജീവിത വഴികളിൽ വെളിച്ചം വീശുന്ന ഉപദേശ നിർദ്ദേശങ്ങളുമായി ഇന്ന് നേർരേഖയിൽ കുട്ടികളെ ഉപേക്ഷിക്കുന്നവരോട് എന്ന വിഷയമാണ് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം അവതരിപ്പിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബി അജ്മൈൻ. അമ്മാബാദ്. ഇന്ന് ഏറ്റവും ഭാരമേറിയ ഒരു ജോലി ഏതാണെന്ന് ചോദിച്ചാൽ കുട്ടികളെ നോക്കലാണ്. ഒരു കുട്ടിനെ, ഒരു 2 വയസ്സോ 3 വയസ്സോ 4 വയസ്സൊക്കെ ഒരു കുട്ടിനെ, പ്രത്യേകിച്ച് ഒരു ആൺകുട്ടിയൊക്കെ ആണെങ്കിൽ, ആ കുട്ടിനെ കൊണ്ടടക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അതൊരു വർക്ക് തന്നെയാണ്. എല്ലാ നിലക്കുമുള്ള ഒരു ജോലിയാണ്. അതിൻ്റെ ഒരു പ്രയാസം യഥാർത്ഥത്തിൽ ഉമ്മമാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ആ കുട്ടിൻ്റെ സുരക്ഷ ഉമ്മൻ്റെ കൈകളിലാണ്. കുട്ടി അവിടെ പോയി വീഴോ, ഇവിടെ പോയി വീഴോ, എന്തിനു ഭക്ഷണം കഴിക്കോ, അതെടുക്കോ ഇതെടുക്കോ, മറ്റുള്ളവരെ ഉപദ്രവിക്കോ നശിപ്പിക്കോ, ഈ ഒരു കാവൽ എല്ലാ സന്ദർഭത്തിലും വേണം. നമുക്കെന്ത് ചെയ്യണം, മറ്റൊരു വ്യക്തിയുടെ പ്രവർത്തനം അപകടകരമായി പോവാതിരിക്കാനുള്ളൊരു കാവൽ നമ്മൾ നൽകുക എന്ന് പറഞ്ഞാൽ ആ ഒരു കെയർ, അതൊരു വലിയ കാര്യം. പിന്നെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ പരാക്രമങ്ങൾ, എന്ത് വേണമെങ്കിലും ചെയ്യാനും എവിടെ ഓടാനും എവിടെ ചാടാനും എന്ത് അപകടങ്ങൾ വരുത്താനും ശ്രമിക്കുന്നൊരു കുട്ടി നമുക്ക് പലപ്പോഴും അഭിമാനത്തിൽ പ്രശ്നം ഉണ്ടാക്കും. മറ്റുള്ളവർക്കിടയിൽ ആ കുട്ടി പെരുമാറുമ്പോൾ നമുക്കത് പല പ്രതിസന്ധികളും ഉണ്ടാക്കും. ഈ കുട്ടി എന്താണ്, ഇങ്ങനെയെന്ന് ചോദിക്കും. ഈ കുട്ടി എൻ്റെ ഒരു ആരുടെ കുട്ടിയാണിതെന്ന് ചോദിക്കും. അപ്പോഴൊക്കെ നമുക്ക് നമ്മളുടേതായ നിലക്കുള്ള അഭിമാനത്തിന് പ്രശ്നം വരുന്നൊരവസ്ഥ വിശേഷം അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മുടെ കുട്ടി ഈ രൂപത്തിലായതിൻ്റെ ഒരു മനോവേദന, മാനസിക സംഘർഷം, അത് അതിലേറെ നമുക്കുണ്ടായിരിക്കും. പിന്നെ അവൻ തന്നെ അവൻ്റെ മുകളിലോ താഴേക്കുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ, ചെറിയ പ്രസവിച്ചടക്കുന്ന കുട്ടീനെ ഉപദ്രവിക്കുക, കടിക്കുക, നുള്ളുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ചിന്തിച്ചാൽ എന്താ അറിയോ, ഈ പ്രായത്തിലൊക്കെ ഉള്ള 2 വയസ്സ് മുതൽ ഒരു 5 വയസ്സ് വരെയൊക്കെയുള്ള ടൈമിൽ ഒരു കുട്ടീനെ വളർത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും വലിയ അധ്വാനങ്ങളും കാര്യങ്ങളൊന്നും ചെയ്ത് ശീലമില്ലാത്ത പുതിയ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞ് വലിയൊരു ഭാരമായി വരും. അപ്പോൾ 2, 3, 4 കുട്ടികളൊക്കെ ആകുമ്പോഴും ഈ ബുദ്ധിമുട്ടുകൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരമൊരു സന്ദർഭങ്ങളിൽ ചില തെറ്റായ നിലപാടുകളിലേക്കും തീരുമാനങ്ങളിലേക്കും നമ്മൾ എത്തിപ്പെടാനുള്ള സാധ്യത ഉണ്ട്? നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരിക്കലും എന്താവരുത് അറിയോ, നോക്കാനുള്ള പ്രയാസം കൊണ്ട് നമ്മളവിടെ അവരെ കൈവെടിയാൻ പാടില്ല. കൈവെടിയാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡേ കെയർ സെൻ്ററുകളിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രായമായ മാതാപിതാക്കളെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വല്ല റൂമിൽ നമ്മുടെ അടക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് അനങ്ങാനും ഇളകാനും പോകാനൊന്നും പറ്റാത്ത എന്തെങ്കിലുമൊക്കെ പ്രത്യേക എക്യുപ്മെൻറ്റ്സ്, ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് കുട്ടിയെ എന്ത് ചെയ്യുക, ഒതുക്കിയിടുക. ഇങ്ങനെയൊക്കെ ഇന്നത്തെ പുതിയ കാലഘട്ടങ്ങളിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ 2 പ്രധാനമായ അപകടങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ കുട്ടിയെ അവോയ്ഡ് ചെയ്യുമ്പോൾ, ആ കുട്ടിയെ നമ്മൾ നോക്കാനുള്ള റിസ്ക് ആലോചിച്ചിട്ട് നമ്മൾ ആ കുട്ടിയെ ഒഴിവാക്കുമ്പോൾ ആ കുട്ടി ഭയങ്കരമായ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു കാര്യമാണ്, എന്തോ ഒരു ചെറിയ കുട്ടി, ആ കുട്ടിക്ക് 2 വയസ്സായപ്പോഴേക്കും എന്തു ചെയ്തു, താഴെ മറ്റൊരു കുട്ടി ജനിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രസവിച്ച് കിടക്കുന്ന പച്ചു സിസ്റ്ററിനൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഉമ്മയിൽ നിന്നും ഈ 2 വയസ്സായ കുട്ടിയെ അകറ്റി നിർത്തേണ്ട ഒരു ചുറ്റുപാട് വരികയാണ്. അപ്പോൾ കുട്ടിക്ക് 1 വർഷവും ഏതാനും മാസം മാത്രമേ മുലകുടി കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തി. ഇപ്പോൾ ഈ 2 വയസ്സായ കുട്ടി ആ കുട്ടിയുടെ വല്യമ്മയുടെ അടുക്കലാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ആ കുട്ടി എന്ത് ചെയ്തു വെച്ചാൽ, രാത്രി ഉണർന്നു, അവനുമ്മനെ കാണാൻ ആഗ്രഹം തോന്നി. അപ്പോൾ അവൻ എന്താ വെച്ചാൽ, ഉമ്മനെ കാണണമെന്ന് പറഞ്ഞാൽ ഉമ്മനത്ത് കൊണ്ടുപോയി, കാരണം ഉമ്മനത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ബഹളാവും, അവിടുത്തെ ചെറിയ കുട്ടീനെ അവർ ഉപദ്രവിക്കും, പല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ചില ഒരു പ്രാവശ്യം ആ കുട്ടിയെ അവന് കടിച്ച് മുറിവാക്കി. അപ്പോൾ ഇതൊക്കെ വെച്ച് ആ കുട്ടിയെ നിന്നും ഇവനെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. അപ്പോൾ അവന് പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് വെള്ളം കുടിക്കണം. 2 വയസ്സാണെന്ന് ഓർക്കണം നമ്മൾ, എനിക്ക് വെള്ളം കുടിക്കണം എന്ന് രാത്രി. അപ്പോൾ വെള്ളം കുടിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികം വെള്ളം കൊടുക്കാൻ വേണ്ടി ഡോറ് തുറന്നപ്പോഴേക്കും ഡോറിലൂടെ അവൻ അതിവേഗത്തിൽ അവൻ്റെ ഉമ്മ പ്രസവിച്ച് കിടക്കുന്ന റൂമിലേക്ക് അവനെ ഓടി. ഒരു 2 വയസ്സായ കുട്ടി തൻ്റെ ഉമ്മയിൽ നിന്നും അനിവാര്യമായ കാരണങ്ങളാൽ അകറ്റപ്പെടുമ്പോൾ ആ കുട്ടിക്ക് ആ ഉമ്മയിലേക്ക് തിരിച്ചെത്തുവാനുള്ള ആഗ്രഹം എത്ര വലുതാണ്. ഇപ്പോൾ ഡേ കെയറിൽ കിടക്കുന്നൊരു കുട്ടി എത്രമാത്രം തൻ്റെ ഉമ്മനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് എത്ര ഉമ്മമാർ ചിന്തിക്കുന്നുണ്ടെന്ന് ആലോചിക്കുന്നുണ്ട്. വല്യമ്മയുടെ കൈകളിൽ കിടന്ന് കളിക്കുന്ന ഒരു കുട്ടി തൻ്റെ ഉമ്മയുടെ സാന്നിധ്യത്തെ എത്ര ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികളെ നോക്കാനുള്ള ബുദ്ധിമുട്ടും വികൃതികളും കാരണം ഒരിക്കലും ഡേ കെയർ സെൻറ്ററിലോ അല്ലെങ്കിൽ പ്രായമായവരെ ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ആയമാരെ ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങളിൽ ഒതുക്കിയിട്ടിട്ടോ ഒന്നും നമ്മുടെ കുട്ടികളെ മനോവേദനപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചാൽ ഒരു പക്ഷേ മനസ്സുകൊണ്ട് നമ്മളെ സ്നേഹിക്കാൻ ആ മക്കൾക്ക് പറ്റാതെ വരും. മാത്രമല്ല, അറിവും ബോധവും പക്വതയും ഇല്ലാത്ത ഒരു കുട്ടിയെ ബോധപൂർവം നമ്മൾ നകറ്റാൻ ശ്രമിക്കുന്നു എന്നത് നാം ആ കുട്ടിയോട് ചെയ്യുന്ന ചതിയാണ്. എനിക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് ഡേ കെയർ സെൻ്ററിൽ ഒരു പഠിക്കാനെന്ന ഭാവേനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യം എന്ന ഭാവേനെ കൊണ്ടുപോയിടുമ്പോൾ നമ്മൾ ആ അറിവില്ലാത്ത നമ്മളെന്തു ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കുട്ടിയെ നമ്മൾ ബോധപൂർവം പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണം. രണ്ടാമത്തൊരു ദുരന്തം എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് ആർക്കുണ്ട്? ഇവിടെ ആയക്കുണ്ട്, അതേ പ്രയാസം വല്യമ്മക്കുണ്ട്, വല്യപ്പക്കുണ്ട്, വേലക്കാരിക്കുണ്ട്. ആ പ്രയാസം അവരെന്തിൻ്റെ പേര് സഹിക്കും? ഒരു പക്ഷേ അവരൊരു ജോലിക്ക് വേണ്ടി, ഒരു കൂലിക്ക് വേണ്ടി തൽക്കാലം സഹിച്ചു എന്ന് വിചാരിക്കാം. പക്ഷെ നമുക്കറിയാൻ കഴിയില്ലല്ലോ ആ കുട്ടിയെ അവർ പീഡിപ്പിക്കുന്നുണ്ടോ, ആ കുട്ടിയോട് അവർ മോശമായി പെരുമാറുന്നുണ്ടോ. നമ്മൾ നമ്മുടെ കുട്ടിയെ നിഷ്കരണം ഒരു ഡേ കെയർ സെൻറ്ററിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ആ ഡേ കെയറിൽ ജോലി ചെയ്യുന്ന ആ ലേഡിക്ക്, ആ നേഴ്സിന്, ആ സ്ത്രീക്ക് നമ്മളത്രയും ദയുണ്ടാവില്ല ഈ കുട്ടിനോട്. അപ്പോൾ ഈ കുട്ടി അടങ്ങിയിരിക്കാൻ വേണ്ടി ചിലപ്പോൾ അടിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ കാലിലോ കയ്യിലോ വല്ല കയറിട്ട് കെട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ റൂമിലിട്ട് അടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും നമ്മളറിയാൻ കഴിയുന്നില്ല. നമ്മളറിയാത്ത ഒരു സന്ദർഭത്തിൽ ആ കുട്ടി എന്തൊക്കെ പ്രയാസം, നമുക്ക് ആ കുട്ടിയെ നിഷ്കരണം അവോയ്ഡ് ചെയ്യാൻ ഉപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ ആ ആയക്ക് അത്രയും പ്രയാസപ്പെടേണ്ട കാര്യമില്ലല്ലോ, ആ ടീച്ചർക്ക് അത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് ശമ്പളവും കാര്യങ്ങളും കിട്ടാൻ തൽക്കാലം നിങ്ങളോട് നല്ല നിലക്ക് നിന്നാൽ പോരെ. അപ്പോൾ അറിവില്ല, ബോധമില്ല എന്ന പേരിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ ഉപദ്രവിക്കാൻ മനസ്സു കാണിക്കുന്നെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് പ്രയാസം ഉണ്ടാവുക? മറ്റുള്ളവരുടെ വെറുപ്പിനും ദേഷ്യത്തിനും പാത്രമായിക്കൊണ്ട് ആ പിഞ്ചോമന പൈതങ്ങൾ ജീവിക്കുന്നതിൻ്റെ ഒരു പ്രയാസം, പ്രതിസന്ധി നമ്മൾ ശരിക്കും മനസ്സിൽ കാണേണ്ടതുണ്ട്. നമ്മൾ വളരെയധികം ഗൗരവത്തോടെ പരിഗണിക്കണം നമ്മുടെ കുട്ടികളെ നമ്മൾ ഉപേക്ഷിക്കുന്നൊരവസ്ഥയിൽ. പിന്നെ എന്താ നോക്കാൻ വേണ്ടി ചെയ്യുക? നോക്കാൻ വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, കുട്ടികൾക്കൊക്കെ ഒരു പരിധി വരെയൊക്കെ അള്ളാഹുവിൻ്റെ ഒരു കാവലുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, എൻ്റെ കുട്ടിയെ നോക്കൽ തന്നെയാണ് എൻ്റെ വലിയ ദൗത്യം എന്ന നിലക്ക് ഉമ്മ മാക്സിമം കുട്ടിക്ക് വേണ്ടി മെനക്കെട്ടിരിക്കുക. ആ സമയത്ത് തൽക്കാലം കുട്ടി വളർന്നത് വരെയുള്ള ജോലികൾ നമ്മൾ വിട്ടു നിൽക്കുക, മറ്റ് ജോലികളൊക്കെ വേറൊരു ഏൽപ്പിക്കുക. കുട്ടീനെ നോക്കല്ലാത്ത ജോലികളൊക്കെ നമുക്ക് ഏൽപ്പിക്കാം, ഭക്ഷണം ഉണ്ടാക്കാൻ വേറൊരാളെ ഏൽപ്പിക്കാം, മറ്റ് ജോലികൾ ചെയ്യാൻ, വീട് ക്ലീൻ ചെയ്യാൻ വേറൊരാളെ ഏൽപ്പിക്കാം, ഒക്കത്തിന് നമുക്ക് ഏൽപ്പിക്കാം. പക്ഷെ കുട്ടീനെ നോക്കുന്ന കാര്യം മാത്രം നമ്മൾ ഏറ്റെടുക്കുകയും അത് ഭംഗിയായി നിർവഹിക്കുകയും അത് എൻ്റെ പ്രൊഫഷനേക്കാളും എൻ്റെ മറ്റെന്തു കാര്യങ്ങളെക്കാളും എനിക്ക് ഏറ്റവും നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ നമ്മൾ തീരുമാനിക്കുക. പിന്നെ ചെറിയ ചെറിയ അപകടങ്ങളൊന്നും കുട്ടികളെ നമ്മൾ അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മളങ്ങനെ മറന്നു പോയാൽ മതി. ഒരു പ്രത്യേക പ്രായമെത്തുമ്പോൾ കുട്ടി ശരിയായി വരും. നല്ല എൻഗേജ്മെൻറ്റ്സ് കൊടുത്ത്, നല്ല കളിക്കോപ്പുകൾ കൊടുത്ത്, അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച്, അവർ നല്ല കാഴ്ചകൾ കേൾപ്പിച്ച്, നല്ല ശബ്ദങ്ങൾ കേൾപ്പിച്ച്, നല്ലൊരു മാനസികാവസ്ഥയിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് പിഞ്ചോമന പൈതങ്ങളെ എവിടെയെങ്കിലും നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ, നമ്മൾക്ക് തയ്യാറല്ലെങ്കിൽ, നമുക്ക് നോക്കാൻ മനസ്സില്ലെങ്കിൽ, മറ്റുള്ളവർക്ക് അത്രയും മനസ്സുണ്ടാവില്ലെന്ന് അറിയാനുള്ള ഒരു എളിയ ബുദ്ധിയെങ്കിലും നമ്മൾ പ്രകടിപ്പിക്കണം. നമ്മൾ കൊണ്ടുപോയി ആക്കി വന്നതിന് ശേഷം നമ്മുടെ കുട്ടി എന്തെല്ലാം അനുഭവിച്ചു എന്ന് ആർക്കറിയാം എന്നെങ്കിലും ചിന്തിച്ച് നമ്മുടെ കുട്ടികളോട് കരുണയും സ്നേഹവും കാണിച്ചാൽ അള്ളാഹു നമ്മോട് കരുണയും സ്നേഹവും കാണിക്കും. അവർക്ക് നമുക്ക് മാനസികമായ ഒരു ബന്ധം അവരുമായിട്ടുണ്ടാകും. നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുന്നിടത്ത് കൂടുതൽ അധ്വാനവും ത്യാഗവും നമ്മൾ തന്നെയാണ് സഹിക്കേണ്ടത് എന്ന ബോധത്തോടു കൂടി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാം.
4: നിങ്ങൾ കേട്ടത് നേർരേഖ. ഇന്ന് കുട്ടികളെ ഉപേക്ഷിക്കുന്നവരോട് എന്ന വിഷയമാണ് നേർരേഖയിൽ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
6: سبيل الدموع سبيل مريح.
1: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. മതങ്ങളും ഇസ്ലാമും. നമ്മോടൊപ്പം ചേരുന്നത് ഷംജാസ് കെ അബ്ബാസ്.
7: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മതങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, പൊതുവിൽ മതത്തിൻ്റെ ആശയങ്ങളെ എങ്ങനെയാണ് മനുഷ്യജീവിതത്തിൽ സ്വാധീനിക്കാറുള്ളത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ വായിക്കാറുള്ളത്. പൊതുവിൽ എല്ലാ മതങ്ങളുടെയും ആശയ അടിത്തറകൾ, അതിൻ്റെ ഗ്രന്ഥങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിയമനിർദ്ദേശങ്ങൾ എല്ലാം വളരെ സമഗ്രമായിരിക്കും. നമ്മൾ പുതിയ കാലത്തെ ഇസങ്ങളെ, അഥവാ ഓരോരോ വിഷയത്തിലും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇസങ്ങളെക്കുറിച്ച് വായിക്കുന്നിടത്ത്, അതെല്ലാം ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം അഭിസംബോധന ചെയ്യുന്നിടത്ത് മതങ്ങൾക്ക് വ്യത്യസ്തമായ ആശയങ്ങൾ സ്വാഭാവികമായി ഉണ്ട്. അത് കുറച്ചുകൂടി സമഗ്രമായിരിക്കുമെന്ന് മാത്രമല്ല, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇസ്ലാമിൽ വിശ്വസിക്കുമ്പോൾ എന്താണ് മറ്റ് മതങ്ങളിൽ നിന്നും ഇസ്ലാമിൻ്റെ വ്യതിരിക്തത എന്നും, ഒരു മുസ്ലിമായിരിക്കുമ്പോൾ മറ്റ് മതത്തിൽ നിന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതും ഇസ്ലാം സവിശേഷമായി പറയുന്നതും എന്തെല്ലാമാണ് എന്നെല്ലാം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കണമെന്നുള്ളതാണ്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാം മറ്റ് മതങ്ങളെപ്പോലെ ഒരു മതമല്ല എന്ന ചിന്ത. തീർച്ചയായിട്ടും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമായും സാധാരണ ഒരു മതങ്ങളെപ്പോലെ ഒരു മതമല്ല. ദീൻ എന്ന പദത്തിന് ജീവിത രീതി, ജീവിത വഴി എന്നെല്ലാമുള്ള അർത്ഥം നൽകാമെങ്കിലും അത് കുറച്ചുകൂടി സമഗ്രമായി വായിക്കുന്നിടത്ത് അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവ്, മനുഷ്യനെ സൃഷ്ടിച്ച അവൻ്റെ നാഥൻ കൃത്യമായും മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നൽകുന്ന വഴി നിർദ്ദേശങ്ങളെയാണ് നമ്മൾ ദീൻ, മതം എന്നെല്ലാം വിശേഷിപ്പിക്കാറുള്ളത്. സ്വാഭാവികമായിട്ടും മറ്റ് മതങ്ങളുടെയെല്ലാം അടിസ്ഥാന വിശ്വാസങ്ങളിൽ തന്നെയും ഈയൊരു വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ മറ്റ് മതങ്ങളുമായി ഒരിക്കലും താരതമ്യപ്പെടുത്താനോ അല്ലെങ്കിൽ അതുമായി ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കാനോ സാധിക്കില്ലെങ്കിലും ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും പ്രബലമായ മതങ്ങളെല്ലാം പരിശോധിക്കുന്നിടത്ത് നമുക്ക് കൃത്യമായ ചില ദൃഷ്ടാന്തങ്ങൾ, ചില തെളിവുകൾ, ഇസ്ലാമിൻ്റെ വ്യതിരിക്തതകളെല്ലാം ബോധ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അടിസ്ഥാനപരമായി മറ്റ് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദൈവം എന്നുള്ളതാണ്, ദൈവസങ്കല്പമാണ്. ദൈവസങ്കല്പം എന്നുള്ളത് ഇസ്ലാമിലും മറ്റ് മതങ്ങളിലും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇസ്ലാം മോണോതീസം അഥവാ തൗഹീദ്, ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന മതമാണ്. ഏകദൈവ വിശ്വാസം എന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അള്ളാഹു എന്നത് അവൻ്റെ എല്ലാ അർത്ഥത്തിലും അവൻ്റെ വിശേഷണങ്ങളിലെല്ലാം ഏകനായിരിക്കും എന്നുള്ളതാണ്. ഏകനാണ് എന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശദീകരണമായി സൂറത്തുൽ ഇഖ്ലാസിൽ പറയുന്ന ലം യലിദ് വലം യൂലിദ്, അവൻ ജനിച്ചിട്ടോ ജനിപ്പിച്ചിട്ടോ ഇല്ല എന്ന് മാത്രമല്ല വലം യകുൽ ലഹു കുഫുവൻ, അതുപോലെ ഒന്നും തന്നെ ഇല്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ദൈവസങ്കല്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ മറ്റ് മതങ്ങളെ പരിശോധിക്കുന്നിടത്ത് ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന സെമറ്റിക് മതങ്ങൾ അഥവാ എബ്രഹാമിക് റിലീജിയൻസ് എന്നെല്ലാം പറയുന്ന രൂപത്തിൽ നമ്മൾ ഇബ്രാഹിം അലി ഇസ്ലാമിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള വ്യത്യസ്തമായ ആശയധാരകളെ പരിശോധിക്കുന്നിടത്ത് നമുക്ക് ജുദായിസം കാണാൻ സാധിക്കും. ജൂതന്മാരെ അവർ പലപ്പോഴും തോറ എന്ന് പറയുന്ന, മൂസ അലി ഇസ്ലാമിക്ക് ലഭിച്ചു എന്ന് പറയുന്ന തൗറാത്തുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് അവരുടെ നിർദ്ദേശങ്ങളും മുന്നോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അത് പൂർണ്ണാർത്ഥത്തിൽ അതല്ല എന്ന് മാത്രമല്ല ഒരുപാട് കടത്തിക്കൂട്ടലുകൾ അത്തരം വിഷയങ്ങളിലെല്ലാം അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ വളരെ വ്യക്തമായ തെളിവുകളാണ്. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യൻസിനെ കാണുന്നു. ക്രിസ്ത്യാനികൾ അഥവാ നമ്മൾ പൊതുവിൽ ഈസാ അലി ഇസ്ലാമിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് അവർ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ഇനി ഇസ്ലാമിനെയെല്ലാം സെമറ്റിക് മതത്തിലാണ് എണ്ണാറുള്ളത് എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയെ പോലെയോ അല്ലെങ്കിൽ ജുദായിസത്തെ പോലെയോ അല്ല ഇസ്ലാമിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ലോകത്ത് കടന്നു വന്ന ഒരു പ്രവാചകൻ മാത്രമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഒരു പ്രവാചകൻ മാത്രമാണ് മൂസ അലൈഹി ഇസ്ലാം, ഒരു പ്രവാചകൻ മാത്രമാണ് ഈസാ അലൈഹി ഇസ്ലാം. സ്വാഭാവികമായിട്ടും ഈ മതങ്ങളും ഇസ്ലാമും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ വൈരുദ്ധ്യം വരുന്നത് തന്നെ ദൈവസങ്കല്പത്തിലാണ്, അള്ളാഹു എന്ന് പറയുന്ന ദൈവവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. എന്താണ് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാതലായ വിശ്വാസം? ഇലാഹ്, ദൈവം എന്ന് പറയുന്നിടത്ത് അൽ ഇലാഹ്, അള്ളാഹു എന്ന് പറയുന്ന ദ ഗോഡ്, അള്ളാഹു, അള്ളാഹുവിൻ്റെ എല്ലാ അർത്ഥത്തിലും അവൻ്റെ റുബൂബിയത്തിലും അവൻ്റെ ഉലൂഹിയത്തിലും അവൻ്റെ അസ്മാ വസ്സിഫാത്തിലും അവൻ്റെ നാമഗുണവിശേഷണങ്ങളിലും എല്ലാം ഏകത്വം ഉള്ള മനുഷ്യ, ഏകത്വമുള്ളത് എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ അള്ളാഹു എന്ന് വിശദീകരിക്കാറുള്ളത്. എന്നാൽ ഇവിടെ പൊതുവിൽ മറ്റ് മതങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന, സെമറ്റിക് മതങ്ങളിൽ കാണുന്ന ത്രിത്വം എന്ന് പറയുന്ന ചിന്ത, ഒരുപക്ഷെ ക്രിസ്ത്യാനികളെക്കുറിച്ച് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള ത്രിത്വമാണ്, ട്രിനിറ്റിയാണ്, അഥവാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു ത്രയം, ഒരു ഒരു ട്രിനിറ്റി എന്ന് പറയുന്ന ആശയം. ഈ ആശയത്തെ അവർ പലപ്പോഴും ഏകദൈവ വിശ്വാസമായി വ്യാഖ്യാനിക്കാറുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അത് ബഹുദൈവ വിശ്വാസത്തിൻ്റെ അടയാളമാണ്, അഥവാ മൂന്ന് രൂപത്തിൽ, മൂന്ന് ഗുണങ്ങളുള്ള മൂന്ന് വ്യത്യസ്തമായ എക്സിസ്റ്റൻസ്, വ്യത്യസ്തമായ നിലനിൽപ്പുകളുണ്ടെങ്കിലും ദൈവം ഏകനാണ് എന്ന വാദം, അത് യഥാർത്ഥത്തിൽ ഇസ്ലാമുമായോ അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസവുമായോ നേർക്കുനേരെ ബന്ധമുള്ള ഒന്നല്ല. ഇത് അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമാണ്. സ്വാഭാവികമായും അത്തരത്തിൽ മറ്റു വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഹിന്ദുയിസം പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഹിന്ദുയിസം എന്ന് പറയുന്ന മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതൊരിക്കലും അത് മതമല്ല എന്നുള്ളതാണ്, മറിച്ച് സനാതനധർമ്മം എന്ന പേരിൽ ഒരു പക്ഷേ വിവേകാനന്ദനൊക്കെ തൻ്റെ സാഹിത്യ സർവസ്വത്തിലൊക്കെ പറയുന്ന ഒരു ഇന്ത്യൻ കൾച്ചറിൽ നിന്നും ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്നും രൂപീകരിക്കപ്പെട്ട ഒരാശയധാരയായിട്ടാണ് ഹിന്ദുയിസത്തെ വായിക്കാറുള്ളത്. അത് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായി, ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഭാഗമായി പിന്നീട് പാശ്ചാത്യരായ ആളുകൾ വരുന്ന സമയത്ത് അവർ അവരെ സിന്ധു നദീതടത്തിലെ ആളുകൾ നിലക്ക് ഹിന്ദു എന്ന് വിളിച്ചതാണെന്നെല്ലാമുള്ള വ്യാഖ്യാനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഹിന്ദുയിസം എന്ന് പറയുന്നത് അത് ഒരു സ്ട്രക്ചേർഡ് മതമായി രൂപകൽപ്പനപ്പെട്ട ഒന്നല്ല. നേരെ മറിച്ച് സാംസ്കാരികമായി ഇന്ത്യയുടെ ചരിത്രത്തിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യത്യസ്തമായ വേദഗ്രന്ഥങ്ങളെയും ഉപനിഷത്തുകളെയും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ഒരു ഒരു സംസ്കാരമായിട്ടാണ് ഹിന്ദുയിസത്തെ നമ്മൾ വായിക്കുന്നത്. സ്വാഭാവികമായും ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള ദൈവം എന്ന് പറയുന്നത് അത് ബഹുദൈവ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടു അത് അവരെല്ലാവരും അംഗീകരിക്കുന്നതുമാണ്. എന്താണ് ബഹുദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം? വിഗ്രഹങ്ങളും ആരാധ്യ പുരുഷന്മാരും അതല്ലെങ്കിൽ വ്യത്യസ്തമായ ആരാധനാ മൂർത്തികളും വ്യത്യസ്തമായ രൂപത്തിലുള്ള അവതാരങ്ങളും എല്ലാം ദൈവസങ്കല്പത്തിന്റെ ഭാഗമായി കണക്കാക്കുന്ന രൂപത്തിലാണ് ഹിന്ദുയിസം മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും നമ്മളതിന്റെ ഏറ്റവും എളുപ്പത്തിലുള്ള വ്യാഖ്യാനമായി പറയാറുള്ളത് സംഹാരം എന്നുള്ളതിന് ശിവനെയും സൃഷ്ടി എന്നതിനെയും പിന്നീട് നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമെല്ലാം വ്യത്യസ്തമായ ശിവനെയും വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും എല്ലാം ഓരോ ഡ്യൂട്ടികൾ ഏൽപ്പിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ദൈവസങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുയിസത്തിന്റെ അടിസ്ഥാനം. അവിടെയും ബഹുദൈവ വിശ്വാസം അവിടെ കടന്നു വരുന്നുണ്ട്. പക്ഷെ ഇസ്ലാം ഏകദൈവ വിശ്വാസത്തിലാണ് മുറുകെ പിടിക്കുന്നത്. സ്വാഭാവികമായി ഇസ്ലാമിന് ദൈവത്തിന് പ്രതിരൂപങ്ങളോ അല്ലെങ്കിൽ സങ്കല്പങ്ങളോ അതിലെ അവതാരങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസത്തിന്റെ വ്യത്യാസം കൃത്യമായും മനസ്സിലാക്കാതെ നമുക്ക് ഇതിന്റെ ആശയങ്ങളെ ബോധ്യപ്പെടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇസ്ലാമിക സങ്കല്പത്തിൽ ദൈവം എന്നുള്ളത് ഏകനാണെന്ന് മാത്രമല്ല അള്ളാഹുവിന് മാത്രമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ ഓരോ നന്മ തിന്മകളെയും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മറ്റു വിശ്വാസങ്ങളിൽ ഈ മനുഷ്യനുമായി ബന്ധപ്പെട്ട അവന്റെ സമ്പർക്കങ്ങളുമായി ബന്ധപ്പെട്ട അവന്റെ ഇടപാടുകളും ഇടപഴകലുകളുമായി ബന്ധപ്പെട്ട നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ നൽകാൻ അവർക്ക് കൃത്യമായ രൂപത്തിലുള്ള ഒരു ആശയ സംഹിത ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണെന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദം അലൈഹിസ്സലാമയെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുന്ന ഒരു സമയം, അവിടെ ഖുർആൻ കൃത്യമായും പഠിപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ആശയമാണ് എന്നുള്ളതാണ്. എന്റെ അടുക്കൽ നിന്നും ഒരു വഴി നിർദ്ദേശം കടന്നു വരുന്ന സമയത്ത് ആരാണോ അതിൽ മുറുകെ പിടിക്കുന്നത് അവന് സങ്കടപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് മറ്റ് മതങ്ങളിൽ നിന്നും ഇസ്ലാം വ്യതിരിക്തമാകുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എല്ലാ നിയമങ്ങളും അള്ളാഹുവിൽ നിന്ന് മാത്രമായിരിക്കണം എന്നുള്ളതാണ്. അതല്ലാതെ ഭൗതികമായി മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുന്ന യാതൊരു അടിസ്ഥാനത്തിലുള്ള ചിന്തകൾക്കും അവിടെ പ്രസക്തിയില്ല എന്നുള്ളതാണ്. നമ്മൾ ഇത്തരത്തിൽ ഇതിനെ വായിക്കുമ്പോൾ മാത്രമാണ് ഇസ്ലാമിന്റെ മറ്റ് മതങ്ങളിൽ നിന്നുള്ള വ്യതിരക്തത നമുക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ഇനി ഇവിടെ നമ്മൾ ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മതപരമായ ചിന്തകളെ പരസ്പര സഹകരണത്തോടുകൂടി നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇവിടെ പലപ്പോഴും തെറ്റായ രണ്ടാശയങ്ങളുണ്ട്. ഒന്ന്, മതലയനമാണ്, സർവ്വമത സത്യവാദം എന്നെല്ലാം പറയുന്ന എല്ലാ മതവും ശരിയാണ് എന്നെല്ലാം പറയുന്ന വാദമാണ്. രണ്ടാമത്തേത് മത തീവ്രതയാണ്, അഥവാ എന്റെ മതം മാത്രം ഇവിടെ നിലനിന്നാൽ മതിയെന്നും മറ്റുള്ള ഒന്നും ഇവിടെ നിലനിൽക്കാൻ പാടില്ല എന്നുള്ള ചിന്തയാണ്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം എന്ന് പറഞ്ഞത് ഇസ്ലാം മാത്രമാണ് ശരിയെന്നതാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് ഒരു മതം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞത് തീവ്രതയാണ് എന്ന പുതിയ കാല ചിന്തകൾ ഇസ്ലാം പാടെ നിരാകരിക്കുന്നുണ്ട്. ഒരു കാര്യം മാത്രമാണ് ശരിയെന്നും എല്ലാം ശരിയാവാൻ പറ്റില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിലപാട്. സ്വാഭാവികമായി ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ അതല്ലാത്ത മറ്റ് മതങ്ങളെല്ലാം തെറ്റാണ് എന്നത് കൃത്യമായും ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയമാണ്. അതുകൊണ്ട് എല്ലാ മതങ്ങളും ശരിയാണ് എന്ന പുതിയ കാലത്തെ ഈ മോഡേൺ ഫിലോസഫിയിലൂടെ ഉണ്ടായിട്ടുള്ള ഹ്യൂമനിസത്തിന്റെ ചിന്തകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളും ശരിയാണ്, ഹിന്ദുക്കളും ശരിയാണ്, അവർക്ക് അവരുടെ ജീവിതത്തിൽ ജീവിച്ചു പോയിക്കോട്ടെ, അവർക്കെല്ലാം ദൈവമുണ്ടല്ലോ, എല്ലാവരും ഒരു ദൈവത്തിന് അനുയായികളല്ലേ, ദൈവമല്ലല്ലോ മതങ്ങളല്ലേ ദൈവത്തെ സൃഷ്ടിച്ചത്, മനുഷ്യരല്ലേ മതങ്ങളെ സൃഷ്ടിച്ചത് എന്നെല്ലാം പറയുന്ന തെറ്റായ ചിന്തകൾ ഒരിക്കലും അംഗീകരിക്കാവതല്ല. മാത്രമല്ല, രണ്ടാമതായി പറഞ്ഞ എന്റെ മതം മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ അവനൊരു വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ അവൻ ജീവിക്കാൻ പാടില്ല എന്നും അവൻ കൊന്നുകളയപ്പെടേണ്ടവനാണ് എന്നുമുള്ള ചിന്തകൾ അതും യഥാർത്ഥത്തിൽ തെറ്റാണ്. അവൻ ജീവിക്കാൻ അർഹതയില്ലാത്തവനാണ് എന്നോ അങ്ങനെ വിശ്വസിക്കാൻ അവൻ അവകാശമില്ല എന്നോ ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. മറിച്ച് കൃത്യമായ ഉത്ബോധനമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. പ്രബോധനത്തിലൂടെ വത്തവാസോബിൽ ഹഖ് വത്തവാസോബിൽ സബർ, ക്ഷമയോടുകൂടി ദഅവത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുകയും എല്ലാവർക്കും ഈ നന്മകൾ എത്തിച്ചു കൊടുക്കുകയും നസീഹത്തോടുകൂടി, ഇന്നത് ദീൻ എന്ന് പറയുന്ന ദീൻ നസീഹ എന്നാണ്, നസീഹത്തോടുകൂടി നല്ല ഗുണകാംക്ഷയോടുകൂടി അവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാനാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഈ മത സാഹോദര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് മതങ്ങൾ ഒരിക്കലും സഹോദരന്മാരായോ സുഹൃത്തുക്കളോ ആയോ അല്ല മുന്നോട്ട് പോകുന്നത്, അത് രണ്ടും രണ്ട് ആശയങ്ങളായിരിക്കും. പക്ഷേ മതങ്ങൾക്കപ്പുറത്തേക്ക് മാനുഷികമായ എല്ലാ വിഷയങ്ങളും നമുക്ക് സഹോദരന്മാരായും സുഹൃത്തുക്കളായും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മാനുഷികമായി നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മുടെ ചിന്തകൾ, മാനുഷികമായി നമ്മുടെ പരസ്പരമുള്ള പരിഗണനകൾക്കപ്പുറത്തേക്ക് മതപരമായി രണ്ട് വിശ്വാസങ്ങൾക്കോ രണ്ട് ആശയങ്ങൾക്കോ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള, അതാണ് മതേതരത്വത്തിൻ്റെ അടിസ്ഥാനം, മതനിരപേക്ഷതയുടെ അടിസ്ഥാനം. തീർച്ചയായും നമ്മൾ ഈ വിഷയത്തെ വളരെ ഗൗരവത്തിൽ പരിഗണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങളെയൊക്കെ പഠിക്കുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
8: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, മതങ്ങളും ഇസ്ലാമും, അവതരിപ്പിച്ചത് ഷംജാസ് കെ അബ്ബാസ്.
2: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം, ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
3: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
2: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
3: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: السلام عليكم ورحمه الله. بسم الله الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين. اما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ,
1: ഞാൻ അബ്ദുൽ ഷക്കൂർ വളാഞ്ചേരി. ഹനീഫ്ക, ആളുകൾ നമ്മുടെ സംസാരത്തെക്കാൾ കൂടുതൽ കാത്തിരിക്കുന്നത് ഇൻസൈറ്റിനാണ്. ലൈവ് കഴിഞ്ഞാൽ അപ്പം ഇൻസൈറ്റിലേക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, പ്രവേശിക്കുക അല്ലേ?
0: അതെ, ഇന്നത്തെ ഇൻസൈറ്റിൽ ബലികർമ്മം അക്രമമോ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സഫീർ അൽ ഹിക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിയമമാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ബലികർമ്മം അറവ് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കൗസറിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളോടെല്ലാം പറഞ്ഞത് ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നമസ്കരിക്കുക. ആർക്ക് വേണ്ടിയാണ്? നിൻ്റെ റബ്ബിന് വേണ്ടിയാണ്. ആ റബ്ബിന് വേണ്ടി നീ അറവ് നടത്തുകയും ബലി നടത്തുകയും ചെയ്യുക എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. നമസ്കാരത്തോടൊപ്പം ചേർത്തിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ബലികർമ്മത്തെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ബലികർമ്മം എന്നത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലികർമ്മം നടത്തി

ശേഷമുള്ള 3 ദിവസങ്ങളുമായി ലോകത്താകമാനമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഴിവുള്ളവർ ഉലഹിയ ചറക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ്. അതിലേക്ക് ചേർത്താണ് നമ്മൾ പെരുന്നാളിനെ ബലി പെരുന്നാൾ, ബലി നടത്തുന്നതിൻ്റെ പെരുന്നാൾ എന്ന് നമ്മൾ പറയാറുള്ളത്. വലിയ പെരുന്നാൾ എന്നതൊക്കെ ബലി പെരുന്നാളിനെ ലോപിച്ചുകൊണ്ട് ആളുകൾ പറഞ്ഞു തുടങ്ങിയതായ വിഷയമാണ്. അപ്പോൾ ബലികർമ്മം എന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ഈ ബലികർമ്മം നടത്തേണ്ടത് എന്തിനെയാണ്? അതും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് തൻ്റെ മകനെ അറുക്കാനായി അള്ളാഹു സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പന തൻ്റെ മകനെ അറുക്കാനാണെങ്കിൽ അത് ഞാൻ നിർവഹിക്കാൻ സന്നദ്ധനാണ് എന്ന സന്നദ്ധത അറിയിക്കുകയും ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു, പക്ഷേ ഒരിക്കലും ഒരു മനുഷ്യനെ ഒന്നിൻ്റെ പേരിലും അറുക്കൽ അനുവദനീയമല്ല, അറവ് നടത്തുകയാണെങ്കിൽ ആ അറവ് ഒരു മൃഗത്തെയാണ് അറുക്കേണ്ടത്, അതാണ് ഇസ്ലാമിലെ നിയമം എന്ന് ഒരു ആടിനെ ഇറക്കി കൊടുത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പഠിപ്പിക്കുകയും അതനുസരിച്ചു കൊണ്ടാണ് വിശ്വാസികളെല്ലാവരും ബലിയായിക്കൊണ്ട് ആടിനെയോ അതല്ലെങ്കിൽ മാടിനെയോ അതല്ലെങ്കിൽ ഒട്ടകത്തെയോ ഒക്കെ ബലിയായി അറുക്കുന്നത്. അത്തരം ഒരു അറവ് ഇസ്ലാമിൽ ഇബാദത്താണ്. എന്നാൽ ഏത് ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങളെയും വിമർശന ബുദ്ധിയോടുകൂടി ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്ന ചില ആളുകൾ ബലികർമ്മം എന്ന പ്രവൃത്തിയെയും വിമർശിക്കുന്നത് കാണാൻ വേണ്ടി സാധ്യമാകും. എന്താണ് മൃഗത്തോട് ക്രൂരതയാണ് ഇസ്ലാമിനുള്ളത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ക്രൂരതയാണ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. ഒരു മൃഗത്തെപ്പോലും വെറുതെ വിടുന്നില്ല, എത്ര ആയിരക്കണക്കിന് മൃഗങ്ങളെയാണ് ഇവർ കൊന്നൊടുക്കുന്നത് എന്നിങ്ങനെയുള്ള വലിയ തോതിൽ മൃഗസ്നേഹം വിളിച്ച് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന ആളുകളുണ്ട്. ഫേസ്ബുക്കിലും അതേപോലെ തന്നെ ഇൻസ്റ്റയിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ കമൻറ്റിലൊക്കെ ഇട്ട് നടക്കാറുണ്ട്. ഒരു കയ്യിൽ മൊബൈൽ ഫോണും പിടിച്ച് മറ്റേ കൈ കൊണ്ട് നല്ല ബീഫ് ചില്ലി കഴിച്ചിട്ടാണ് ഇത്തരം ആളുകൾ വിമർശനം എഴുതാറുള്ളത് എന്ന് രസകരമായ മറ്റൊരു വിഷയമാണ്. ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ചിക്കൻ വിഭവങ്ങളും അതേപോലെ തന്നെ മട്ടനും ബീഫുമൊക്കെ ഓർഡർ ചെയ്ത് അത് കഴിക്കുകയും അതിൻ്റെ വീഡിയോ യൂട്യൂബിലിട്ട് അതിൻ്റെ പിന്നെ റിവ്യൂകൾ ഇടുകയും ചെയ്യുന്ന തരച്ചിലുള്ള ആളുകൾ, അത്തരം വീഡിയോകൾക്ക് താഴെ പോയിട്ട് വെരി ഗുഡ് എക്സലൻ്റ് എന്നൊക്കെ കമൻറ്റ് കൊടുക്കുന്ന ആളുകളാണ് നേരെ ഇപ്പുറത്ത് അതേ പ്രൊഫൈൽ തന്നെ വന്നുകൊണ്ട് ഇസ്ലാമിലൊരു കാര്യം ബലികർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം എന്തൊരു മോശപ്പെട്ട മതമാണ് എന്ന രൂപത്തിൽ അതേ ബലികർമ്മത്തെ മൃഗത്തിനെ അറിവ് നടത്തുന്ന വിമർശിക്കുകയും ചെയ്യാം. ഒരു ഭാഗത്ത് മൃഗത്തിനെ അറിവ് നടത്തുന്ന വിമർശിക്കുക, മറുഭാഗത്ത് ആ മൃഗം മാത്രം കഴിക്കുകയും ചെയ്യുക എന്ന വിരോധാഭാസമാണ് ഇത്തരം ആളുകൾ ചെയ്തു കൂട്ടുന്നത് എന്നത് അവരുടെ ബുദ്ധിയില്ലായ്മയുടെയും അല്ലെങ്കിൽ അല്പത്തരത്തിൻ്റെയും മറ്റൊരു അടയാളമാണ്. ഏതായിരുന്നാലും ഈ വിമർശനങ്ങളുടെയൊക്കെ വസ്തുത എന്താണ്? ഇസ്ലാം മുന്നോട്ട് വെച്ച അറവ് നടത്തുക, ബലികർമ്മം നടത്തുക എന്ന വിഷയം എന്നത് മോശപ്പെട്ട ഒരു കാര്യമാണോ? ഇത് ചെയ്യുമ്പോൾ തന്നെ ഇസ്ലാം ഈ വിഷയത്തിൽ പറഞ്ഞ നിലപാട് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊരു കൃത്യമായ ഒരു പഠനബുദ്ധിയോടുകൂടി ചിന്തയോടുകൂടി ഈ കാര്യത്തെ സമീപിക്കുമ്പോൾ ഈ വിഷയത്തിലെ നല്ല വിശാലത നമുക്ക് ബോധ്യമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൊത്തത്തിൽ പറഞ്ഞൊരു കൽപ്പനയുണ്ടല്ലോ, ലികുല്ലി അബ് ഫീ കുല്ലി അബ്ദിൻ റതുബത്തിൻ അജർ, നനുത്ത കരളുള്ള അഥവാ പച്ചക്കരളുള്ള ഏതൊരു ജീവിയോടും നിങ്ങൾ ചെയ്യുന്നത് കാരുണ്യമാണ്, നന്മയാണ്, അതിനൊക്കെ കൂലിയുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തൊരു കാര്യം ഒരു ജീവിയെ ഉപദ്രവിക്കാൻ പാടില്ല, അനാവശ്യമായി ഉപദ്രവിക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ തത്വമാണ്. ആ ഉപദ്രവം ഒരു നിലക്കും പാടില്ല, വെറുതെ ഒരു മൃഗത്തെ കൊല്ലാനും പാടില്ല, വെറുതെ ഒരു മൃഗത്തെ തല്ലാനും പാടില്ല, അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. മൂത്രമൊഴിക്കുന്ന മര്യാദ പഠിപ്പിക്കുന്നിടത്ത് പോലും ജീവികളുടെ മുകളിൽ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന്, അതുമാത്രമല്ല ജീവികളുടെ കാഷ്ടത്തിൻ്റെ മുകളിൽ പോലും മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് വരെ ഇസ്ലാം മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതേ ഇസ്ലാം തന്നെ അറവ് നടത്തുന്ന വിഷയത്തിൽ പഠിപ്പിച്ച കാര്യം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ്, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ ഇമാം ബുഖാരിയും അതേപോലെ തന്നെ അബൂ ദാവൂദും മറ്റു ആളുകളൊക്കെ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാൻ സാധ്യമാകും. ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും രണ്ടു കാര്യങ്ങൾ ഞാൻ ഹിഫലാക്കിയിട്ടുണ്ട്. ഹൈഫലാക്കിയ കാര്യം ഏതൊക്കെയാണെന്ന് പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇന്നല്ലാഹു കതബൽ ഇഹ്സാൻ അലാ കുല്ലി ഷൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിലും നന്മ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇഹ്സാനായ നന്മകൾ മാത്രമാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് ഫഇദാ ഖതൽതും ഫഅഹ്സിനു അൽഖിത്ല, ആരോടാണ്? ഇസ്ലാമിൻ്റെ ഭരണം നടത്തുന്ന ഖാദിമാരോട്, ഭരണകർത്താക്കളുടെ ഇസ്ലാമിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ ഒരു കുറ്റകൃത്യത്തിന്

0: ശിക്ഷാവിധിയായിക്കൊണ്ട് ഒരാൾക്ക് നിങ്ങൾ വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ ആ വധശിക്ഷ നിങ്ങൾ ഏറ്റവും നല്ലതാക്കണം. കൊല്ലപ്പെടുന്ന വ്യക്തി തിന്മ ചെയ്തതിനാൽ, മോശം ചെയ്തതിനാൽ, ആളുകളെ പ്രയാസപ്പെടുത്തിയതിനാൽ, ചിലപ്പോൾ ഒരാളെ കൊന്നതിന് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളെ കൊന്ന കാരണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്ത് കാരണമായിരിക്കാം, ഒരു ഇസ്ലാമിക ഗവൺമെൻറ് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ആ വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഫഹ്സിനു അൽ ഖിത്ല, നിങ്ങളതിന് ഏറ്റവും നല്ല രൂപത്തിലാക്കണം. ആളുകളെ പ്രയാസപ്പെടുത്തരുത് ഷോക്കടിപ്പിച്ച് കൊല്ലുക, അല്ലെങ്കിൽ കെട്ടിയിട്ട് പ്രയാസപ്പെടുത്തിയ ഭക്ഷണം കൊടുക്കാതെ അങ്ങനെയൊക്കെ നരകിപ്പിച്ച് കൊല്ലുക, അവൻ പ്രയാസപ്പെടട്ടെ എന്തെന്നൊന്നും നിങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ആ കൊലപാതകം നിങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും ഭംഗിയായി ചെയ്യേണ്ടതുണ്ട്. വഇദാ ദബഹ്തും ഫഅഹ്സിനൂ അദ്ദിബഹ്, ഇനി നിങ്ങൾ അറവ് നടത്തുകയാണെങ്കിലോ നിങ്ങൾ ആ അറവും ഏറ്റവും മികച്ച രൂപത്തിലാക്കണം, അതിനെ നിങ്ങൾ നന്നാക്കണം. എങ്ങനെയാണ് ഒരു മൃഗത്തെ അറുക്കുമ്പോൾ നല്ല കുറച്ചിൽ അറുക്കുക? ഇതിനേക്കാൾ വിമർശിക്കാറ്, നിങ്ങൾ മൃഗത്തെ അറക്കണം പക്ഷേ ആ അറവ് നന്നാക്കണം, എന്തൊരു കാരുണ്യമാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. എന്താണ് പ്രവാചകൻ അവിടുത്തെ ഹസാനെ കൂടെ ഉദ്ദേശിച്ചത്? ഫൽ യുഹിദ് അഹദുക്കും ഷഫ്രതഹു ഫൽ യുരിഹ് ദബീഹതഹു, നിങ്ങൾ എങ്ങനെയാണ് അറവ് മൃഗത്തിന് നിങ്ങൾ ആശ്വാസം നൽകേണ്ടത്? നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ അറുക്കുന്ന നിങ്ങളുടെ കത്തിയെ നിങ്ങൾ മൂർച്ച കൂട്ടണം, എന്നിട്ട് നിങ്ങൾ അറക്കുന്ന മൃഗത്തിന് അറവ് മൃഗത്തിന് ഫല്യുരിഹ് ദബീഹതഹു, അറവ് മൃഗം നിങ്ങൾ റാഹത്ത് ആശ്വാസം നൽകണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇനി നമുക്ക് ശാസ്ത്രീയമായ വിഷയങ്ങളിലേക്ക് കടന്നു വരാം. എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം? എന്തിനാണ് ഇങ്ങനെയൊക്കെ അറുക്കുന്നത്? അറവ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ? മാംസം നല്ലതാണോ? അതല്ല വെജിറ്റേറിയൻ മാത്രമാണോ കഴിക്കേണ്ടത്? എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തുമ്പോൾ ഈ വിഷയത്തിൻ്റെ വസ്തുത നമുക്ക് ബോധ്യപ്പെടും. നിങ്ങൾ നോക്കൂ, പഠനങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ പഠനത്തിൻ്റെ റിപ്പോർട്ടുകൾ എവിടെയാണെന്നതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകാം. മാംസാഹാരം കഴിക്കുന്നതിന് വിമർശിക്കുന്ന ആളുകളുണ്ട്. അവരാണ് ഈ അറവിനെയും മൃഗങ്ങളെ അറക്കുന്നതിനൊക്കെ വിമർശിക്കാറുള്ളത്. അവർ പച്ചക്കറി മാത്രമാണ്, വെജിറ്റേറിയൻ മാത്രമാണ് കഴിക്കേണ്ടത്, നോൺ വെജ് കഴിക്കുന്നത് മോശമാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ നോൺ വെജ് കഴിക്കുന്നതിൻ്റെ, മാംസാഹാരം ഭക്ഷിക്കുന്നതിൻ്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണിക്കൊണ്ട് ശാസ്ത്രജ്ഞന്മാർ പഠിപ്പിച്ച് കാണാൻ സാധ്യമാകും. ഒന്നാമതായി, പോഷക സമൃദ്ധിയാണ് ഇതുകൊണ്ട് ലഭിക്കുന്നത്. പരിപൂർണമായ പ്രോട്ടീൻ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് സ്വന്തമായി നിർമ്മിക്കാൻ കഴിയാത്ത അമിനോ ആസിഡ് അടങ്ങിയ കംപ്ലീറ്റ് പ്രോട്ടീൻ മാംസാഹാരത്തിൽ നിന്ന് മാത്രമാണ് കിട്ടുക. ഒരിക്കലും അത് പച്ചക്കറികളിൽ നിന്ന് മാത്രമായി കൊണ്ട് കിട്ടുകയില്ല എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും രക്തകോശങ്ങളുടെ നിർമ്മാണത്തിനും അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ B12, ഇത് സ്വാഭാവികമായിക്കൊണ്ട് മാംസഭക്ഷണങ്ങളിൽ മാത്രമാണ് ഉണ്ടാവുക എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ അയേൺ, നോൺ ഹീം അയേൺ, സസ്യങ്ങളിൽ നിന്നുള്ള ഇരുമ്പിനേക്കാൾ കൂടുതൽ വേഗത്തിൽ മനുഷ്യ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഹീം അയേൺ മാംസത്തിൽ സമൃദ്ധമാണ്. അത് നമ്മുടെ വളർച്ചയെ, ശരീരത്തിൻ്റെ വളർച്ചയെ അത് വളരെയധികം പോസിറ്റീവായിക്കൊണ്ട് ബാധിക്കുന്നതാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നരവംശ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായ പ്രകാരം, എവല്യൂഷണറി പേഴ്സ്പെക്റ്റീവ് പ്രകാരം തന്നെ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വേഗത്തിലുള്ള വികാസത്തിന് ഉയർന്ന ഊർജ്ജവും പ്രോട്ടീനും അടങ്ങിയ മാംസാഹാരം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നരവംശശാസ്ത്രം അനുസരിച്ചുകൊണ്ട് തന്നെ, പരിണാമവാദം അനുസരിച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ ഉയർച്ചയിലേക്ക് എത്തിയത് എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ സാമ്പത്തികമായ നേട്ടം, ഇതുകൊണ്ട് വിൽപ്പന നടത്തുന്ന ഈ കൃഷി സാധ്യമാകാത്ത ആളുകൾ ഈ മാംസ ആഹാരത്തിനു കൂടി ഉപയോഗിക്കുന്ന മൃഗങ്ങളെ, ആടിനെയും പോത്തിനെയും ഒക്കെ വളർത്തിക്കൊണ്ട് അത് വിൽപ്പന നടത്തിക്കൊണ്ട് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്ന ഒരുപാട് കർഷകർ, അത്തരം ആളുകൾ അവരുടെ ജീവിതോപാധി കൂടിയാണ് ഇത് എന്ന് സാമ്പത്തികമായ ആവശ്യത്തിൽ കൂടി ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും. അതേപോലെ തന്നെ പച്ചക്കറി ലഭ്യമാകാത്ത തീരപ്രദേശങ്ങളിലും അതേപോലെ തന്നെ തുറസ്സായ സ്ഥലങ്ങളിലും ഒക്കെ ജീവിക്കുന്ന ആളുകൾ, അവിടെ കൃഷി നടത്താൻ സാഹചര്യമില്ലാത്ത അവസ്ഥയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പെട്ടെന്ന് അവർക്ക് പിന്നെ അവൈലബിളായിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ അവിടെ മേഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥക്ക് ഈ മൃഗങ്ങളെ അറുത്ത് ഭക്ഷിക്കുന്നത് ഏറ്റവും അനിവാര്യമാണ്. അത്തരം മൃഗങ്ങൾ അറുക്കപ്പെടാതെ, അതിനെ ആരും ഭക്ഷിക്കാതെ, അറുക്കപ്പെടാതെ മൃഗങ്ങൾ എങ്ങനെ ആരാലും അറുക്കപ്പെടാതെ ഭക്ഷിക്കപ്പെടാതെ അങ്ങനെ കഴിഞ്ഞു പോകുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർ കൃത്യമായ പഠനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മാംസാഹാരം കഴിക്കുന്നതും അറവ് നടത്തുന്നതും സ്വന്തം ശരീരത്തെയും സമ്പത്തിനെയും സമൂഹത്തെയും പരിസ്ഥിതിയെയും ഒക്കെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്നാണ് ഇസ്ലാമല്ല പറയുന്നത്. ആധുനിക ശാസ്ത്രമാണ് ഈ കാര്യങ്ങൾ അവരുടെ പഠനങ്ങൾ നിരത്തിക്കൊണ്ട് സ്ഥാപിക്കുന്നത്. ഇനിയോ നമ്മളെ സംബന്ധിച്ച മറ്റൊരു വിഷയം, ഒരു മൃഗത്തെ തിന്നാം മാംസാഹാരം കഴിക്കണമെന്നാണ് ഈ പഠനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ഇനി ഈ മാംസാഹാരം കഴിക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും കൊന്നാൽ മതിയോ? അവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കൃത്യമായ ആശയമുള്ളത്. ഒരു ജീവിയെ അടിച്ചു കൊന്നാൽ നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല, വീണു ചത്തതിനെ നിങ്ങൾ ഭക്ഷിക്കുവാനും വേണ്ടി പാടില്ല, വെട്ടേറ്റ് ചത്തതിനെ നിങ്ങൾ ഭക്ഷിക്കുവാനും വേണ്ടി പാടില്ല, ബോധക്ഷയം സംഭവിച്ച ചത്തതിനെ ഭക്ഷിക്കുവാനും വേണ്ടി പാടില്ല. ഏത് മൃഗത്തെ മാത്രമാണ് ഭക്ഷിക്കാൻ പറ്റുക? ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, തേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഇരകളെ പിടിക്കാത്ത സസ്യബുക്കുകളായ പിന്നെ മൃഗങ്ങളെയാണ് നിങ്ങൾ ഭക്ഷിക്കാൻ ഉപയോഗിക്കേണ്ടത്. അങ്ങനെയുള്ള മൃഗങ്ങളെ തന്നെ നിങ്ങൾ അറവ് നടത്തിയാലല്ലാതെ, അറവ് എന്ന് പറഞ്ഞാൽ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട്, പ്രവാചകനെ പഠിപ്പിച്ച ഫൽ യുരിഹ് ദബീഹതഹു, കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് അറുത്ത് മാത്രമാണ് നിങ്ങൾ അതിനെ ഭക്ഷിക്കുവാൻ പാടുള്ളൂ. അതല്ലാതെ തല്ലിക്കൊന്നാലോ മറ്റൊരു ഷോക്കടിപ്പിച്ചാലോ ഒക്കെ കൊന്നു കഴിഞ്ഞാൽ അത്തരം ഭക്ഷണങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ അറവ് നടത്തുമ്പോഴുള്ള നേട്ടം എന്താണ്? ഇസ്ലാം എന്തിനാണ് അറവ് നിയമമാക്കിയത്? ഹലാലാക്കുക എന്നതിനെ വലിയ വിവാദമായി കൊണ്ട് കൂടെ നടന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധ്യമാകും. ഹലാലിൻ്റെ പ്രത്യേകത എന്താണ്? അതും സയൻസ് കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. അറവ് കൃത്യമായി കൊണ്ട് നടന്നാൽ മാത്രമാണ് മനുഷ്യൻ്റെ ആ ജീവിയുടെ രക്തധമനികൾ മുറിച്ചു കഴിഞ്ഞാൽ ഹൃദയമിടിപ്പ് പെട്ടെന്ന് നിലക്കില്ല. ഇത് മനുഷ്യൻ്റെ ആ ജീവിയുടെ ശരീരത്തിലെ രക്തം പരിപൂർണമായും അല്ലെങ്കിൽ ഭൂരിഭാഗമായും പുറത്തേക്ക് തള്ളാൻ ഈ വെയിലിലൂടെ സാധ്യമാകും. കഴുത്തിനടുത്ത് നമ്മൾ ആ പിന്നെ ഞരമ്പ് നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ അതിലൂടെ കണ്ഠനാടിയിലൂടെ രക്തം ശരീരത്തിലെ പരിപൂർണമായിക്കൊണ്ട് പുറത്തേക്ക് പോകും. എന്നാൽ ഇങ്ങനെ പോകാതെ കൊന്നതിനാണെങ്കിൽ ഈ രക്തം കട്ട് ചെയ്യാതെ തല്ലിക്കൊല്ലുകയും മറ്റ് ചെയ്താൽ ഹൃദയമിടിപ്പ് കുറേ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ രക്തം ആ ജീവിയുടെ ശരീരത്തിൽ കട്ട പിടിക്കും. ആ കട്ട പിടിക്കുന്നത് ഭക്ഷിക്കുമ്പോൾ ഭക്ഷിക്കുന്ന ആളുകൾക്ക് തന്നെ പ്രയാസമുണ്ടാകും. ആ കട്ട പിടിച്ച രക്തത്തിൽ ബാക്ടീരിയകൾ പെരുകാനും കഴിക്കുന്ന വ്യക്തിക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ശാരീരികമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഈ അറവിലൂടെ അതുവഴി പുറത്തേക്ക് പോകുന്ന രക്തത്തിലൂടെ സാധ്യമാകുമെന്നാണ്. അതേപോലെ തന്നെ ശാസ്ത്രീയമായ രൂപത്തിൽ അറുക്കുമ്പോൾ ആ ജീവി പ്രയാസം കൂടാത്ത രൂപത്തിൽ തലച്ചോറിലേക്കുള്ള കണക്ഷൻ പെട്ടെന്ന് പോവുകയും അതിന് വേദനയില്ലാത്ത രൂപത്തിൽ മരണം സാധ്യമാവുകയും ചെയ്യുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ നമുക്ക് കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഭീതി കൂടാതെ ഒരു മൃഗത്തിൻ്റെ മുന്നിൽ വെച്ച് മറ്റേ നമുക്ക് തറക്കാനും വേണ്ടി പാടില്ല. ഒറ്റയ്ക്ക് കൊണ്ടുപോയി അതിനെ പെട്ടെന്ന് അറക്കുമ്പോൾ അറവിൻ്റെ ഭീതി അവർക്കുണ്ടാകുന്നില്ല. എന്നാൽ അതല്ലാത്ത രൂപത്തിൽ ഭീതിപ്പെടുത്തിക്കൊണ്ട് കൊന്നു കഴിഞ്ഞാൽ ആ ജീവിയുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകൾ അത് മറ്റൊരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതൊക്കെ ഭക്ഷിക്കുന്ന ആളെ ബാധിക്കുവാൻ കാരണമാകുമെന്നുമൊക്കെ ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടുന്ന ശാസ്ത്രീയമായ നേട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ വെറുതെ ഇസ്ലാമിനെ വിമർശിക്കണമെന്ന രൂപത്തിൽ മാംസാഹാരത്തെയും അറബിനെയും ഒക്കെ വിമർശിക്കുന്ന ആളുകൾ, അതിനെയൊക്കെ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെയും ഈ കാര്യങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഉദയത്ത് നടക്കേണ്ട ആവശ്യമില്ല, വല്ല ഫർണിച്ചറോ മറ്റോ കൊടുത്താൽ മതി എന്ന രൂപത്തിൽ ഈ വിമർശനങ്ങളെയും ആ രൂപത്തിൽ പേടിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന മുസ്ലിം നാമധാരികളായ പണ്ഡിത വിഡ്ഢികളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധ്യമാകും. അതിലൊക്കെ മാറി ഇസ്ലാം പറഞ്ഞ കാര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് നന്മ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, നമുക്കറിയാം ദുൽഖാദ് മാസത്തിലാണ് നിലകൊള്ളുന്നത്. ദുൽഹിജ്ജയിൽ നമുക്കറിയാം നമ്മൾ ബലികർമ്മം നിർവഹിക്കാറുണ്ട്. പലപ്പോഴും അതൊക്കെയും ഒരു അക്രമമായി, പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് പറയുമ്പോൾ, അതൊന്നും അക്രമമല്ല എന്നുള്ള രൂപത്തിൽ കൃത്യമായൊരു സംസാരമാണ് സഫീർ അലിക്കമി നടത്തിയത്. ഇൻഷാല്ലാ ഇനി നമ്മൾ ഒരു സ്വരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അബ്ദുള്ള തിരൂർക്കാടിൻ്റെ സ്വരമാണ്.
2: പൊന്നു മുസൽമാന് എന്ന് തുടങ്ങുന്ന വരികളിൽ അബ്ദുള്ള തിരൂർക്കാട് നമ്മോടൊപ്പം ചേരുന്നു.

0: മാഷാല്ലാ, നല്ല ഒരു ഗാനമായിരുന്നു അബ്ദുള്ള തിരൂർഖാന്റെ ശബ്ദത്തിലൂടെ നാം കേട്ടത്. അതുമാത്രമല്ല, മുസ്ലിമിനെ എന്ത് ചെയ്യാ, ഒന്ന് ഉണർത്തുന്ന, നീ മരണം മറക്കല്ലേ, എന്നിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ എണ്ണി എണ്ണി എണ്ണി എണ്ണി ഒരു പ്രഭാഷണം കേൾക്കുന്നതിനേക്കാൾ ഈ ഒരു 4 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 3 മിനിറ്റിൻ്റെ പാട്ടിന് തന്നെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതാണ്.
1: ഇനി പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ അബ്ദുൽ ഹാദി, പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി ആണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. ഹിജാമയുമായി ബന്ധപ്പെട്ടാണ്. ഹിജാമ, ഇനി സംശയങ്ങൾ വേണ്ട. എന്താണ് ഹിജാമ, അല്ലെങ്കിൽ കൊമ്പുവെക്കൽ ചികിത്സ എന്താണ്, ഗുണങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്സഹ്ബിഹി അജ്മൈൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോയിലെ ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിജാമ അഥവാ കപ്പിംഗ് തെറാപ്പി എന്ന് പറയും, കൊമ്പ് ചികിത്സ എന്നൊക്കെ പറയുന്നത്. എന്താണ് ഹിജാമ എന്നുള്ളതിനെക്കുറിച്ച്, അതല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഈ ആരോഗ്യ വിചാരം എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് വല്ലാഞ്ചിറ യുനാനി ക്ലിനിക്കിലെ ചീഫ് യുനാനി ഫിസിഷ്യൻ ഡോക്ടർ അബ്ദുൽ ഹാദിയാണ്. ഡോക്ടർ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹിജാമയെക്കുറിച്ച് പലപ്പോഴും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കൊമ്പ് കുത്തുക, കൊമ്പ് ചികിത്സ, കപ്പിംഗ് തെറാപ്പി എന്നൊക്കെയുള്ളത്. ഒരു പക്ഷേ കൂടുതൽ ആളുകൾക്ക് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ആഴത്തിൽ അറിയുന്നുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും ഈ ഹിജാമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കപ്പിംഗ് തെറാപ്പി എന്താണ് എന്ന് പറയാം.
3: ഹിജാമ അല്ലെങ്കിൽ കപ്പിംഗ് തെറാപ്പി, കൊമ്പ് ചികിത്സ, ഇങ്ങനെ 2-3 പേരിലുകൾ അത് പൊതുവെ ആളുകൾക്കിടയിൽ പരിചിതമാണ്. ഈ ഹിജാമ തെറാപ്പി എന്ന് പറഞ്ഞാൽ യുനാനി വൈദ്യശാസ്ത്രത്തിലെ ഒരു ടൈപ്പ് ഓഫ് റെജിമിനൽ തെറാപ്പിയാണ്. അത് ശരീരത്തിൻ്റെ വിവിധ പോയിന്റുകളിൽ, ഭാഗങ്ങളിൽ കപ്പ് വെച്ചുകൊണ്ട്, പണ്ടുകാലത്ത് അത് കൊമ്പ് വെച്ചിട്ടുള്ള, കൊമ്പ് വെച്ചുകൊണ്ടാണ് അത് ബ്ലഡ് എടുത്തിരുന്നത്, കൊമ്പ് ചികിത്സ എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് ഡിസ്പോസിബിൾ കപ്പുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഗ്ലാസ്സുകൾ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിവിധ പോയിന്റുകളിൽ കപ്പ് വെച്ച് അതിന് വാക്വം ക്രിയേറ്റ് ചെയ്ത് ഒരു പ്രഷർ കൊടുത്തിട്ട് പിന്നീട് അത് കപ്പ് റിമൂവ് ചെയ്ത് ബ്ലഡ് ലെറ്റ് ചെയ്യുക, അതായത് ചെറുതായിട്ട് ബ്ലേഡ് കൊണ്ട്, സർജിക്കൽ ബ്ലേഡ് കൊണ്ട് പോറൽ ഇട്ടിട്ട് അതിലൂടെ ബ്ലഡ് പുറത്തേക്ക് ലെറ്റ് ചെയ്യുന്നതിനെയാണ് ഹിജാമ തെറാപ്പി എന്ന് പറയുന്നത്.
2: ഓക്കെ, ഇത് ബ്ലഡ് ലെറ്റ് ചെയ്യാത്ത തരത്തിലുള്ള, അങ്ങനെ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള,
3: അതായത് ഹിജാമ, നമുക്ക് പൊതുവേ ഹിജാമ തെറാപ്പി രണ്ട് ടൈപ്പായിട്ട് നമുക്ക് പറയാം. അത് ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പി ഉണ്ട്, അതുപോലെ തന്നെ വിത്തൗട്ട് ബ്ലഡ് ലെറ്റിംഗ് ആയിട്ടുള്ള തെറാപ്പി ഉണ്ട്. അഥവാ
2: അതായത്
3: ഒന്നാമത്തേതിൽ നമ്മൾ കപ്പ് വെച്ചിട്ട് ജസ്റ്റ് വാക്വം മാത്രം കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഓയിൽ മസാജ് ചെയ്തിട്ട് വിവിധ പോയിന്റുകളിൽ കപ്പ് വെച്ച് പ്രഷർ കൊടുത്തിട്ട് അതങ്ങനെ നിർത്തും. അപ്പോൾ അതിലൂടെ
2: പുറത്തേക്ക് വരും,
3: ഇല്ല ബ്ലഡ് എടുക്കില്ല, അതായത് ബ്ലഡ് കൊണ്ട് നമുക്ക് പ്രിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പിയിൽ നമ്മൾ ചെറിയ പോറലിൽ ഇട്ടിട്ട് അതിലൂടെ പ്രിക്ക് ചെയ്ത് കപ്പ് വലിച്ചിട്ട് അതിലൂടെ ബ്ലഡ് എടുത്ത് ഒഴിവാക്കുകയും ചെയ്യും. ഇങ്ങനെ രണ്ട് ടൈപ്പ്, ഡ്രൈ കപ്പിംഗ് അതുപോലെ തന്നെ വെറ്റ് കപ്പിംഗ് എന്ന രീതിയിൽ രണ്ട് രൂപത്തിൽ നമുക്ക് ഹിജാമ ചെയ്യാവുന്നതാണ്.
2: സാധാരണയായി ആളുകളുണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, ഇപ്പോൾ ഇങ്ങനെ ഹിജാമ ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊമ്പ് ചികിത്സ ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തിക്കുണ്ടാകുന്ന ഗുണങ്ങൾ, അല്ലെങ്കിൽ ആ ശരീരത്തിലുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം.
3: ഹിജാമയുടെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിലൂടെ നടക്കുന്നത് ഇവാക്വേഷൻ ഓഫ് മോർബിഡ് ഹ്യൂമർ, അതുപോലെ തന്നെ ഡൈവേഷൻ ഓഫ് മോർബിഡ് ഹ്യൂമർ. ഇതിൽ ഡൈവേഷൻ ഓഫ് മോർബിഡ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടി നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കേട് വന്നിട്ടുള്ള കോശങ്ങൾ, അല്ലെങ്കിൽ രക്തത്തിലെ ദൂഷ്യങ്ങളുമൊക്കെ അതിനെ ഡൈവേർട്ട് ചെയ്ത് അതിൻ്റെ, അത് ഏത് അവയവത്തിലാണോ അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ എന്നുള്ളത് അതിനെ പുറമേക്ക്, സ്കിന്നിൻ്റെ പുറംപാളിയിലേക്ക് അതിനെ വാക്വം ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ പ്രഷർ കൊടുത്തിട്ട് അതിനെ ഡൈവേഷൻ, അതിൻ്റെ സ്ഥാനം മാറ്റിയിട്ട് പുറംപാളിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ. രണ്ടാമത്തേത് അതിനെ ഇത് ബ്ലഡ് പ്രിക്ക് ചെയ്തിട്ട് ബ്ലഡ് പുറത്തെടുക്കുമ്പോൾ ഇവാക്വേഷൻ, അതിനെ റിമൂവ് ചെയ്യുന്ന രണ്ട് പ്രക്രിയയാണ് അതിലൂടെ നടന്ന്.
2: ബ്ലഡ് ആ രക്തത്തെ പുറത്തെടുത്ത്
3: പ്രക്രിയ, ഇതിലൂടെ ശരീരത്തിന്റെ, അതായത് ശരീരത്തിനൊരു എന്താ പ്യൂരിഫിക്കേഷൻ, അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള കുറേ കോശങ്ങളെയൊക്കെ പുറന്തള്ളാനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ രക്തചംക്രമണം വളരെ എളുപ്പമാക്കാനും അയനാശയമാക്കാനുമാണ് ഇത് സഹായിക്കുന്നത്.
2: രക്തത്തിലടങ്ങിയുള്ള ആവശ്യമില്ലാത്ത ഘടകങ്ങൾ, അല്ലെങ്കിൽ അശുദ്ധമായിട്ടുള്ള ഇതിനെ പുറത്തെടുക്കുക എന്നുള്ള ഒരു തിയറിയാണ് അത് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ
3: ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും.
2: ഓക്കെ, ഇത് സാധാരണയായിട്ട് ഏതെല്ലാം രോഗങ്ങൾക്കാണ് ആളുകൾക്ക് അല്ലെങ്കിൽ ഏതെല്ലാം രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചികിത്സയാണ് അല്ലെങ്കിൽ ഏതെല്ലാം രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കപ്പിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കൊമ്പ് ചികിത്സ ചെയ്യുന്നത്?
3: ഇത് കപ്പിംഗ് ചികിത്സ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങളിൽ ചെയ്യാൻ പറ്റും. അതായത് അതിന് ഓരോ രോഗങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പോയിന്റ് ഉണ്ട്. ഓരോ ഓർഗൻസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ശരീരത്തിൻ്റെ പുറം ഭാഗത്ത് വിവിധങ്ങളായിട്ടുള്ള പോയിന്റുകൾ വരുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ കഴുത്തിൻ്റെ തൊട്ട് പിന്നിലായിട്ടുള്ള C7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതായത് 7-ാമത്തെ നട്ടെല്ല് വരുന്ന ആ ഭാഗത്താണ് ഒരു മെയിൻ പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ അതിൻ്റെ താഴെ 2 പോയിന്റ് അങ്ങനെയുണ്ട്. പിന്നെ അതിൻ്റെ താഴോട്ട് ഇങ്ങനെ നട്ടെല്ലിൻ്റെ 2 വശത്തായിട്ട് ആണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് വരുന്നത്. അപ്പോൾ ഓരോ അസുഖത്തിനും പ്രധാനമായിട്ട് വേദനാ രോഗങ്ങൾക്ക്, വാദസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നീര് സംബന്ധമായിട്ടുള്ള വേദനാ രോഗങ്ങൾക്ക്, ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾക്ക്, സന്ധി രോഗങ്ങൾക്ക്, മുട്ടുവേദന അല്ലെങ്കിൽ ഊരവേദന, കഴുത്ത് വേദന ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ജോയിൻറ് ഡിസോർഡറുകൾക്കൊക്കെ ഈ ജാമ പെട്ടെന്ന് തന്നെ ഫലം ചെയ്യുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടും
2: പോലെയുള്ള
3: പ്രയാസങ്ങളിൽ. പിന്നെ ആന്തരികമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾക്കാണെങ്കിലും അതിൻ്റെ ഓരോ അവയവങ്ങളെ ബാധിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പോയിന്റുകളിൽ നമുക്ക് ഹിജാമ ചെയ്ത റിസൾട്ട് കിട്ടുന്നതാണ്.
2: ഹിജാമ ചെയ്യുന്ന അതിനുള്ള പ്രായപരിധി അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശിക്കുന്നുണ്ടോ? ഇത്ര പ്രായം ഉള്ള ആളുകൾക്ക് ചെയ്യാവോ അല്ലെങ്കിൽ ഇത്ര പ്രായം വരെ ചെയ്യാവോ അങ്ങനെ എന്തെങ്കിലും പ്രായപരിധി?
3: പ്രായപരിധി നമുക്ക് ഹിജാമയിലുണ്ട്. ചെറിയ കുട്ടികൾക്ക് ഹിജാമ ചെയ്യാറില്ല. ഒരു ഏകദേശം ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സിൻ്റെ മുകളിലേക്കാണ്, 15 വയസ്സിൻ്റെ മുകളിലേക്കാണ് പൊതുവെ ഹിജാമ പ്രിഫർ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഒരു 65 വയസ്സിൻ്റെതായുള്ള ആളുകൾക്കും
2: 15-65
3: പ്രായപരിധിയിലാണ്
2: കൂടുതൽ നിർദ്ദേശിക്കപ്പെടുന്നത്.
3: എന്നാൽ മറ്റുള്ളവരിൽ അത് അത്യാവശ്യം വരുന്ന സമയങ്ങളിൽ അവരിലും അത് ചെയ്യാവുന്നതാണ് എന്നും പറയുന്നുണ്ട്.
2: കോമണായിട്ട് സാധാരണയായിട്ട്
3: പ്രയാസം നമുക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ്, 15 വയസ്സ് മുതൽ അതുപോലെ തന്നെ 65 വയസ്സുള്ള പ്രായങ്ങൾ. എന്നാൽ തന്നെ അതിൽ ചിലവർക്ക് അത് ചെയ്യാൻ പാടില്ല, കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകളും ഉണ്ടായിരിക്കാം. അതെല്ലാം നോക്കിയിട്ടാണ് അത് ഹിജാമ നിർദ്ദേശിക്കുക.
2: ഇതിപ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ചെയ്യാം?
3: ഇപ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ തന്നെ ചെയ്യാവുന്ന ഒരു ചികിത്സയാണ് ഹിജാമ.
2: ഇപ്പോൾ ഒരിക്കൽ നമ്മൾ ഒരു ഹിജാമ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നീട് ഹിജാമ ചെയ്യേണ്ടി വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്ര ഇടവേളകളിൽ ചെയ്യണം? അതോ അയാൾക്ക് പിന്നീട് ഹിജാമ ചെയ്യേണ്ട ആവശ്യം അത്തരമൊരു ആവശ്യം പിന്നീട് വരുന്നില്ലേ? അതിനെക്കുറിച്ച് എന്താണ് പറയുക?
3: അത് ഹിജാമ നമ്മളൊരു വെൽനെസ് എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു ആരോഗ്യ പ്രതിരോധം, ഒരു പൊതുവെയുള്ള നമ്മളെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ 6 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കലോ ഒക്കെ അത് ചെയ്താൽ മതി. നിർബന്ധമില്ല, പക്ഷെ നമുക്ക് തോന്നുകയാണ് അങ്ങനെ ഒരു എന്താണ് പ്രതിരോധം എന്ന രൂപത്തിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്ന ഒരു ചികിത്സയാണ്. നമുക്ക് ഇപ്പോഴത്തെ പ്രധാനമായിട്ട് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിലൊക്കെ അതിൻ്റെ ബാലൻസിങ് അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ ശരീരം അളകാത്ത ഉണ്ടാകുന്ന ധാരാളം രോഗങ്ങളുണ്ട്. പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ എന്നുള്ള ധാരാളം രോഗങ്ങൾക്കൊക്കെ ഇത് ഹിജാമയിലൂടെ ഫലപ്രദമായുള്ള ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നാൽ വെറുതെ ഒരു ചികിത്സ അല്ലെങ്കിൽ രോഗം വരാതെ സൂക്ഷിക്കുക, പ്രതിരോധം ഉണ്ടാകുക എന്നുള്ള ഉദ്ദേശത്തിൽ നമുക്ക് ചെയ്യാമെന്നാണെങ്കിൽ 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കൽ ചെയ്യാം. എന്നാൽ പ്രത്യേക രോഗം അതിലിപ്പോൾ ഊരവേദന അല്ലെങ്കിൽ സന്ധികളിൽ മറ്റു വേദനകൾ, പ്രധാനപ്പെട്ട ഹിജാമ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന ധാരാളം രോഗങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് മാസത്തിലൊരിക്ക അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്ക അതിലും കുറഞ്ഞ് നമുക്ക് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഹിജാമ ചെയ്യാവുന്നതാണ്.
2: അവർ ഫിസിഷ്യന്മാർ നിർദ്ദേശിക്കപ്പെടും
3: രോഗത്തിൻ്റെ അവസ്ഥക്കനുസരിച്ച് ഷോർട്ട് പീരീഡിലും ഹിജാമ ചെയ്യാവുന്നത്. പൊതുവെ നമുക്ക് വെറുതെ ചെയ്യുകയാണെങ്കിൽ ഒരു 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കൽ
2: ശ്രദ്ധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതിരോധശേഷി കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ കൊല്ലത്തിൽ 1 തവണയോ അല്ലെങ്കിൽ 2 തവണയോ ഒക്കെ ചെയ്യാവുന്നതാണ് എന്നുള്ള പറ. ഇനി ഈ ഹിജാമ ചെയ്യുന്നതിന് പ്രത്യേക സമയങ്ങൾ എന്തെങ്കിലും നിർദ്ദേശിക്കപ്പെടുന്നുണ്ടോ? അതായത് ഇപ്പോൾ രാത്രികൾ കാലങ്ങളിൽ ചെയ്യണം ഉത്തമം, അല്ലെങ്കിൽ പകലിലാണ് ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ?
3: ഹിജാമ ചെയ്യുന്ന സമയം ഏറ്റവും അത് ഒരു ദിവസത്തിൽ അത് ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഡേ ടൈമാണ്. അത് സൂര്യ ഉദയത്തിന് ശേഷമുള്ള സമയത്ത്, അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിന് മുമ്പായിട്ടുള്ള സമയത്ത് ആണ് ഏറ്റവും നല്ലത്. ഡേ ടൈമിലാണ് ഹിജാമ ചെയ്യാൻ ഏറ്റവും നല്ലത്. എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ഡേ ടൈം അല്ലാതെ നമുക്ക് ഹിജാമ ചെയ്യാവുന്നതാണ്. എന്നാൽ കൂടുതൽ ഉത്തമമായിട്ടുള്ള സമയം പകൽ സമയത്താണ്. അതുപോലെ തന്നെ ഒരു മാസത്തിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ അറബി മാസത്തിലെ പകുതി വരുന്ന സമയത്ത്, അതായത് പൂർണ്ണചന്ദ്രൻ ഉണ്ടാകുന്ന സമയത്ത് ഹിജാമ ചെയ്യുമ്പോൾ കൂടുതൽ ഫലപ്രാപ്തി കിട്ടുന്നുണ്ട്. കാരണം ആ സമയത്ത് ശരീരത്തിലെ കേടുവന്ന അണുക്കൾ, അതുപോലെ തന്നെ കേടുവന്ന വിവിധങ്ങളായിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ്, ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കൂടുതൽ പുറന്തള്ളാൻ കാരണമാകുന്ന ഒരു സമയമാണ് എന്നാണ് പറയുന്നത് ഈ എന്താണ് പൂർണ്ണചന്ദ്രൻ ഉണ്ടാവുന്ന സമയങ്ങളിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹിജാമ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ആ ഇമ്പ്യൂരിറ്റീസ് ബോഡിയിലുള്ള വേസ്റ്റുകൾ നമുക്ക് പുറന്തള്ളി ഡീറ്റോക്സിഫൈ ചെയ്യാൻ പറ്റും ശരീരത്തെ.
2: ഈ ഒരു ഹിജാമ ചെയ്യുന്ന രോഗി അല്ലെങ്കിൽ ആ വ്യക്തി അതിലെ ഹിജാമയ്ക്ക് വേണ്ടി തയ്യാറായി വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേക ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
3: ഹിജാമിൻ്റെ ചെയ്യുന്നതിൻ്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, കുളിച്ച ഉടനെ തന്നെ ഹിജാമ ചെയ്യുന്നത് നല്ലതല്ല. കുളിച്ച ഉടനെ തന്നെ ശരീരം തണുത്തു പോകുമല്ലോ, അപ്പോൾ അങ്ങനെ ഹിജാമ ചെയ്യുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ നല്ല വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ഹിജാമ ചെയ്യുന്നത് നല്ലതാണ്. ഏറ്റവും നല്ലത് കാലിവയറ്റിൽ ഹിജാമ ചെയ്യുന്നതാണ്, വെറും വയറിൽ ഹിജാമ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പ്രഭാതത്തിൽ രാവിലത്തെ സമയത്താണ് ഏറ്റവും ഹിജാമ ചെയ്യാൻ നല്ലത്. പിന്നെ ശരീരം പറ്റ ക്ഷീണിച്ച അവസ്ഥയിലും ഹിജാമ ചെയ്യുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ നല്ല പെട്ടെന്ന് നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ടും ഹിജാമ ചെയ്യുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ ഹിജാമ ചെയ്യുന്നതിന് മുമ്പ് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, ശരീരം എന്താണ് ഈർപ്പമുള്ളതാക്കുക, ശരീരത്തിന് ഡ്രൈനസ്സൊക്കെ കളഞ്ഞ് നമുക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഹിജാമ ചെയ്യാൻ വരേണ്ടത്.
2: ധാരാളം വെള്ളം കുടിച്ചിട്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
3: ചെയ്ത് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ല, നമുക്ക് സാധാരണ പോലത്തെ ജീവിതശൈലിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടുതൽ
2: അതിൽ ഹോസ്പിറ്റൽ വാസം അതായത് അങ്ങനെ ആവശ്യം വരുന്നുണ്ടോ? നമ്മളവിടെ അഡ്മിറ്റ് ആവുക, ക്ലിനിക്കിൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യം വരുന്നില്ല.
3: ഹിജാമ എന്ന പ്രൊസീജിയറിന് വളരെ കുറച്ച് നേരിയ സമയം മാത്രമേ ആവശ്യമുള്ളൂ, മാക്സിമം ഒരു അരമണിക്കൂർ ഒക്കെ. പിന്നെ കൂടുതൽ ആ കപ്പുകൾ വെക്കുന്ന എണ്ണത്തിനനുസരിച്ച് സമയം എടുത്തേക്കാം, ഒരു 20 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മാക്സിമം വരുന്ന ടൈം. എന്നാൽ അത് പ്രൊസീജിയർ കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് സാധാരണ അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നതാണ്. ഒരു റെസ്റ്റോ
2: കാര്യങ്ങളോ
3: ഒബ്സർവേഷൻ്റെ ആവശ്യമൊന്നുമില്ല, അവർക്ക് എല്ലാ അവരുടെ ഡ്യൂട്ടീസും അവരുടെ വർക്കുകളൊക്കെ സാധാരണ പോലെ ചെയ്യാവുന്നതാണ്.
2: സാധാരണ ഇപ്പോൾ സാറ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പിന്നെ രണ്ട് തരത്തിലുണ്ട് എന്നുള്ളത്. അതിൽ ഒന്ന് ബ്ലഡ് ലിറ്റിങ്, അതായത് ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എടുക്കുന്ന പ്രോസസ്സിൽ ആ ഹിജാമയിൽ അവിടെ മുറിവുകൾ വരാനുള്ള സാധ്യതയില്ലേ? അങ്ങനെ അതിൻ്റെ പിന്നെ പിന്നീട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാനോ അല്ലെങ്കിൽ വേദന അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ?
3: പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്, വേദന ഉണ്ടാവുമോ, പ്രയാസം ഉണ്ടാവുമോ എന്നുള്ള ഒരു ചോദ്യം. പൊതുവെ എല്ലാവരും ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഇത് ഹിജാമ ചെയ്യാൻ മടിച്ചിരിക്കാറുള്ളത്. ഇത് സത്യത്തിൽ വേദന എന്ന് വളരെ നേരിയ വേദന, നമുക്ക് വേദന പലർക്കും അത് വേദന അറിയാറില്ല, ചിലർക്ക് അത് കിക്കിളിയാക്കണമെന്ന് ഇക്കിളിപ്പെടുത്തുന്ന പോലത്തെയാണ് അനുഭവപ്പെടാറുള്ളത്. കാരണം നമ്മൾ ഇത് കപ്പ് വെച്ചിട്ട് വാക്വം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പുറംപാളി സ്കിന്ന് അവിടെ ശരിക്കൊരു എന്താ പറയുക, ഒരു നമ്മനെസ് അല്ലെങ്കിൽ അവിടെ തരിപ്പ് അവിടെ, പിന്നെ ഒരു എന്താ പറയുക, അവിടെ വേദന നമ്മളങ്ങനെ അറിയില്ല ആ ഭാഗത്ത്. അതുകൊണ്ട് അവിടെ അങ്ങനെ വാക്വം വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അവിടെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ചെറിയ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് ചെറിയ പോറൽ, അതിൻ്റെ പുറംപാളിയിൽ ചെറിയ ചെറിയ പോറൽ മാത്രമാണ് ഇടുന്നത്. അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ള വേദനയോ കാര്യങ്ങളോ
2: ആഴത്തിലുള്ള
3: മുറിവുകളൊന്നും ഉണ്ടാകുന്നില്ല.
2: സ്കിന്നിന്റെ പുറത്ത് വരുന്ന ചെറിയ,
3: അതെ അതെ, അത് തന്നെ രണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ആ മൂണ്ട് ആ മുറിവുകൾ ഉണങ്ങുകയും ചെയ്യും, പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഫസ്റ്റ് സമയം ഒന്ന് നമ്മൾ ഹിജാമ ചെയ്ത ഉടനെ വെള്ളം ശരീരത്തിൽ തട്ടുമ്പോൾ ഒരു നീറ്റൽ ഉണ്ടാകെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്തും തന്നെ ഇത് ആ കപ്പ് വലിച്ചു വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രഷർ, നമ്മുടെ സ്കിന്ന് ഇങ്ങനെ ടൈറ്റായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷർ, അതുപോലെ തന്നെ ബ്ലേഡ് വെക്കുന്ന സമയത്ത് ചെറിയൊരു എന്താണ് ഉറുമ്പരിക്കണ പോലത്തെ ഒരു ഒരു ഫീലിംഗ് മാത്രമാണ് ഹിജാമയിലൂടെ ഉണ്ടാവുന്നുള്ളൂ, കാര്യമായിട്ടുള്ള വേദന ഉണ്ടാകുന്നില്ല. എന്നാൽ ഇത് ഇവർ ഹിജാമയെക്കുറിച്ച് ശരിക്കും അറിയാത്തവർ, ഇത് പല ആളുകളും ഹിജാമ ഇന്നത്തെ കാലത്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചിട്ടും അല്ലാതെയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സംഭവിക്കുന്ന ഒരു അപാകത എന്ന് പറഞ്ഞാൽ അവർ ഈ സാധാരണ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഹിജാമ ചെയ്യും ചിലർ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഡീപ്പ് സർജിക്കൽ ബ്ലേഡ് അല്ലാതെ സാധാരണ ബ്ലേഡ് ഉപയോഗിച്ച് ഹിജാമ ചെയ്യുമ്പോൾ ഡീപ്പ് വൂണ്ട് ഉണ്ടാകുകയും ആ മുറി ചിലപ്പോൾ ഉണങ്ങാതെ നിൽക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ആ മുറി ഉണങ്ങിയാലും പലരിലും ആ അത് മുറി കലയായിട്ട്
2: മാറും,
3: പാടായിട്ട് വരും
2: ശരീരത്തിൽ.
3: അതെ, ഇതിപ്പോൾ നമ്മൾ ഹിജാമ ചെയ്യുന്ന സമയത്ത് പലപ്പോഴായിട്ട് കാണാറുള്ളതാണ്, പലരുടെ ശരീരത്തിലും മുറിപ്പാടുകൾ ഉണ്ടാവാറുണ്ട്. മുന്നേ ചെയ്തു വരുന്നവർ, സാധാരണ എവിടുന്നെങ്കിലൊക്കെ ഓതറൈസ്ഡ് അല്ലാത്ത ഭാഗത്തു നിന്നൊക്കെ ചെയ്തു വരുന്നവർ, അതിനെപ്പറ്റി ധാരണ ഇല്ലാത്തവരൊക്കെ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസമാണ് ആ മുറിപ്പാട്, ചെയ്ത മുറിപ്പാട് കാലാകാലത്തിൽ അവിടെ ഒരു വൈറ്റ് മാർക്കായിട്ട് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്.
2: ഒരു പക്ഷെ ഈ ഒരു ഇപ്പോൾ സാറ് സൂചിപ്പിച്ച ഈ വിഷയം വ്യാജന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിൽ പ്രാക്ടീസ് അല്ലാത്ത ആളുകൾ ചെയ്യുന്നത് ഇതിനെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള ഒരു
3: സാധ്യതയുണ്ട്. പൊതുവെ ഇജാമയ്ക്ക് ഇജാമ എന്നുള്ള ഒരു സമ്പ്രദായത്തിന് തന്നെ ആ ഒരു ചികിത്സാ രീതിക്ക് തന്നെ അത് കോട്ടം തട്ടുന്നതാണ്. പൊതുവെ ഇങ്ങനെ അറിവില്ലാത്തൊരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അതിന്റെ പ്രിക്കോഷൻസ് കൃത്യമായിട്ട് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ, അതായത് അണുവി മുക്തമാക്കണം എല്ലാ വസ്തുക്കളും, ഒരു മൈനർ സർജിക്കൽ പ്രൊസീജിയർ തന്നെയാണ്, സ്റ്റെറൈലായിട്ടുള്ള സാമഗ്രികളെ ഉപയോഗിക്കാതെ തന്നെ സർജിക്കൽ സ്റ്റെറിലൈസേഷൻ ചെയ്തതിന് ശേഷം മാത്രം ബോഡി പാർട്ടിൽ നമ്മൾ കൈവെക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുക. അതല്ലെങ്കിൽ മാരകമായിട്ടുള്ള ഇൻഫെക്ഷനോ മറ്റു കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ പൊതുവെ അത് ജാമയെ മൊത്തത്തിൽ അത് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയും വരുന്നുണ്ട്.
2: അത്തരം കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ജനറലി നമുക്കൊരു മൈനർ റോട്ടി ചെയ്യുന്ന പോലെയുള്ള ശ്രദ്ധ
3: അല്ലെങ്കിൽ
2: കൊടുക്കണം. അപ്പോൾ ചെയ്യാൻ പോകുന്ന ആളുകളും തന്നെ ഈ ഒരു ക്ലിനിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ചെയ്യുന്ന ആളെ കുറിച്ചോ എൻ്റെ ഒരു ഓതറൈസേഷൻ അല്ലേ, അങ്ങനെ ചെയ്ത് ചെയ്യുന്ന അവരാണ് എന്ന് ഉറപ്പ് വരുത്തുക, അതിലെ എക്സ്പെർട്ട് ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യാൻ പോകുന്നതായിരിക്കും
3: ഏറ്റവും നല്ലതുകളില്ലാതെ ഇങ്ങനെ ഹിജാമ ചെയ്യുമ്പോൾ ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതെല്ലാവരും സൂക്ഷിക്കുന്നത് നന്നാവും.
2: സാർ, നമ്മൾ തുടക്കത്തിൽ രണ്ട് തരത്തിലുള്ള ഹിജാമിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഒന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു ഈ ബ്ലഡ് ലിറ്റിങ്, അതായത് രക്തം പുറത്ത് കിടക്കുന്ന കാര്യത്തെക്കുറിച്ച്. ഇനി രണ്ടാമത്തെ ഒന്ന് പറഞ്ഞു ഓയിൽ മസാജ് ചെയ്തിട്ട് അത് പിന്നെ ചെയ്യുന്നത്, പക്ഷെ അതിൻ്റെ ഉപയോഗം ശരിക്കും എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്?
3: ഡ്രൈ കപ്പിംഗ് അഥവാ ബ്ലഡ് ലെറ്റിങ് ചെയ്യാതെ ബ്ലഡ് എടുക്കാതെയുള്ള കപ്പിംഗ് തെറാപ്പി അല്ലെങ്കിൽ ഹിജാമ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ പോയിന്റുകളുണ്ട്. ഓരോ ഓർഗൻസിനെ അവയവങ്ങളെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഉത്തേജിപ്പിക്കാൻ പറ്റുന്ന വിവിധ പോയിന്റുകൾക്ക് പ്രഷർ കൊടുത്തിട്ട് ആ വാക്വം ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കുക എന്നുള്ള രൂപത്തിലാണ് ഡ്രൈ കപ്പിംഗ് തെറാപ്പി ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മളത് ഏത് സമയത്തും നമുക്ക് ചെയ്യാം. ബ്ലഡ് ലെറ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് ആർക്കും തന്നെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കൂടുതൽ കെയറിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഡ്രൈ കപ്പിംഗ് നമുക്ക് ചെയ്യാവുന്നതാണ്. വിവിധങ്ങളായിട്ടുള്ള പോയിന്റുകളിൽ കപ്പ് വെച്ചിട്ട് പ്രഷർ കൊടുക്കുകയും അതുപോലെ തന്നെ ഡ്രൈ കപ്പിംഗ് തന്നെ മസാജ് രൂപത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. വേദനാ രോഗങ്ങൾക്ക്, പ്രത്യേകിച്ചും ഉരവേദന അല്ലെങ്കിൽ മുട്ടുവേദന, നീർക്കെട്ടിൻ്റെ വേദനകൾക്കൊക്കെ ആ ഭാഗത്ത് പ്രഷർ കൊടുത്തിട്ട് അവിടെ അത് മസാജ്, റൗണ്ട് മസാജും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ നീർക്കെട്ട് ഇളകി അത് പോകാൻ സഹായിക്കുന്നതാണ്. ആ രൂപത്തിലാണ് നമ്മൾ ഡ്രൈ കപ്പിംഗ് ചെയ്യാറുള്ളത്
2: പറയുന്നത്. ഓക്കെ, ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നെ എന്തെങ്കിലും മെഡിസിൻ കഴിക്കേണ്ട, അകത്തേക്ക് എന്തെങ്കിലും മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്? അപ്പോൾ മറ്റേതാണെങ്കിൽ ബ്ലഡ് പുറത്ത് കിടക്കുന്നതാണെങ്കിലും അതല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആണെങ്കിലും
3: ഇല്ലല്ല,
2: മെഡിസിനും വരുന്നുണ്ടോ?
3: ഇല്ലല്ലോ, മെഡിസിൻ്റെ ആവശ്യങ്ങളൊന്നും തന്നെ ഇതിനില്ല. നമ്മൾ ഭക്ഷണ രീതിയിൽ, അതായത് ജമ ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണം അമിതമായിട്ട് കഴിക്കാതിരിക്കുക എന്നുള്ളത്,
2: ഫാസ്റ്റിംഗ്
3: ആണ് നല്ലത്, വെള്ളം കുടിക്കുക എന്നുള്ളത്, ജമ ചെയ്തു കഴിഞ്ഞാലും വെള്ളം കുടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിനായിട്ട് പ്രത്യേകിച്ച് മരുന്നോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ടതില്ല.
2: പിന്നെ
3: നമ്മൾ ആ മുറിവുള്ള ഭാഗത്ത് മുറിവ് ഉണങ്ങാൻ ഒരു എന്താണ് ഡസ്റ്റിംഗ് പൗഡർ പോലത്തെ മുറിവ് ഉണങ്ങാനുള്ള പൗഡർ ഇട്ടിട്ട് അത് എന്താണ് പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങാൻ സഹായിക്കുകയും ചെയ്യും.
2: അത് എക്സ്റ്റേണലി പുറത്ത്
3: അല്ലെങ്കിൽ ഒലീവ് ഓയിൽ പോലത്തെ സംഗതികളൊക്കെ ഉപയോഗിക്കുന്നത് അത് നല്ലതാണ്.
2: ഓക്കെ, എന്തായാലും നമുക്ക് ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. നമ്മളിതുവരെ ചർച്ച ചെയ്തത് ഹിജാമ അഥവാ കപ്പിംഗ് തെറാപ്പി കൊമ്പ് ചികിത്സ എന്നതിനെ കുറിച്ചായിരുന്നു. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് വലാഞ്ചിറ യുനാനി ക്ലിനിക്കിലെ ചീഫ് യുനാനി ഫിസിഷ്യൻ ഡോക്ടർ അബ്ദുൽ ഹാദിയാണ്. ഡോക്ടർക്കും ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വളരെ പിന്നെ
1: ഉപകാരപ്രദമായ ഒരു സെഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ആളുകൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണയുള്ള ഒരു ചികിത്സാ സമ്പ്രദായം, പണ്ട് മുതലേ ഉള്ള ഒരു ചികിത്സാ സമ്പ്രദായത്തെ ആധുനിക രൂപത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് ഡോക്ടർ അബ്ദുൽ ഹാദിയും മൂസ പി പിയും നമ്മോട് ചർച്ച ചെയ്തത്.
0: കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കമൻസ് നമുക്ക് ഫീഡ്ബാക്കിൽ കാണാൻ കഴിഞ്ഞു, ആളുകൾക്ക് സംശയമായിട്ട്. അപ്പോൾ അതിൻ്റെ ആ സംശയങ്ങളൊക്കെയും ആ പറയപ്പെട്ടവർ കേട്ടിട്ടുണ്ടെങ്കിൽ തീർന്നു പോയിട്ടുണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ പ്രാർത്ഥനാ പഠനത്തിലേക്കാണ്.
1: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിൽ സഫീർ അൽ ഹിക്കമി നമ്മോടൊപ്പം ചേരുന്നു.
0: ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചെല്ലേണ്ട ദിക്കറിന്റെ നാലാമത്തെ ഭാഗമാണ്. അപ്പൊ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടും ഓരോ ഭാഗവും നാം എന്ത് ചെയ്തു പഠിച്ചു. ഇന്ന് നാലാമത്തെ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളോട് ചൊല്ലാനെ പഠിപ്പിച്ച പ്രാർത്ഥനകളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ പറഞ്ഞു വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയുടെ പകുതി ഭാഗം നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി പഠിച്ചു. അതിപ്രകാരമാണ്: ബിസ്മിക റബ്ബി വളഅ്തു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ. ഇനി അതിന്റെ ബാക്കി ഭാഗം നമുക്ക് പഠിക്കാം. വഇൻ അർസൽതഹാ ഫഹ്ഫളഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സാലിഹീൻ വഇൻ അർസൽതഹ ഫഹ്ഫളഹ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സാലിഹീൻ. ഇവിടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില അക്ഷരങ്ങളുണ്ട്. വ ഇൻ അർസൽതഹ, അവിടെ ശ്രദ്ധിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ തെറ്റിക്കാത്ത ഭാഗമാണ്. ഫഹ്ഫളഹ, അവിടെ ഫഹ് ഹാഇനാണ് സുക്കൂൻ, തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്നാണ് ഹാ പുറപ്പെടേണ്ടത്. ഫഹ്ഫളഹ, ഫഹ്ഫള എന്നതിൽ ലാ നമ്മുടെ നാവിന്റെ മുൻഭാഗം മുൻപല്ലുകളിൽ സ്പർശിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ലാ ആണ്. ഫഹ്ഫളഹ ഫഹ്ഫളഹ. ബിമാ തഹ്ഫളു, അവിടെ വീണ്ടും ഹാവും ലാവും വരുന്നു, അതേ ഉച്ചാരണം തന്നെയാണ്. ഫഹ്ഫളഹ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സാലിഹീൻ. ഇബാദക, ഐനിന് കസർ, ഐൻ എന്നത് തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്ന് ഹാ പുറപ്പെട്ട അതേ സ്ഥലത്തു നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ് ഐനിന് കസർ. ഇബാദക അസ്സാലിഹീൻ, അവിടെ രണ്ടക്ഷരങ്ങൾ, സാദി എന്ന അക്ഷരം, സാദി എന്നത് നമ്മുടെ വായ നിറച്ചുച്ചരിക്കണം, പല്ല് കടിച്ചു പിടിക്കുന്നതോടൊപ്പം വായ നിറച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. സീൻ എന്നത് നമ്മൾ പരത്തി ഉച്ചരിക്കുന്ന, ഇംഗ്ലീഷിനും മലയാളത്തിനും സമാനമായ സ എസ് എന്നീ അക്ഷരങ്ങൾ സീന് സമാനമായിട്ടുണ്ട്, പക്ഷേ സ എന്ന സാദ് എന്ന അക്ഷരത്തിന് സമാനമായി ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഇല്ല. വാവ് ചേർത്തിക്കൊണ്ട് സ്വ എന്ന് പറഞ്ഞാൽ ഉച്ചാരണം തെറ്റാകും. സ എന്നത് നമ്മൾ സീൻ ഉച്ചരിക്കുന്നത് ഈ രൂപത്തിൽ പല്ല് വെച്ച് വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ. അപ്പോൾ അവിടെ ഇബാദക സാലിഹീൻ ഹ തന്നെയാണ് വീണ്ടും വരുന്നത്. ഉച്ചാരണം ശ്രദ്ധിച്ചുകൊണ്ട് തെറ്റാതെ ഉച്ചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്? വ ഇൻ അർസൽതഹ ഫഹ്ഫളഹ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സാലിഹീൻ. എന്താണ് അർത്ഥം? വ ഇൻ അർസൽതഹ, അള്ളാഹുവേ എന്റെ റൂഹിനെ ഉറങ്ങുന്ന സന്ദർഭത്തിൽ നീ പിടിച്ചെടുത്ത എന്റെ റൂഹിനെ നീ തിരിച്ചയക്കുകയാണ് എങ്കിൽ, അഥവാ എനിക്ക് വീണ്ടും ഉറങ്ങി എഴുന്നേൽക്കാൻ നീ തൗഫീഖ് നൽകുകയാണ് എങ്കിൽ, ഫഹ്ഫളഹ നീ അതിനെ പിന്നെ സംരക്ഷിക്കണമേ. എങ്ങനെ? ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ, നിന്റെ സച്ചരിതരായ അടിമകളെ നീ സംരക്ഷിച്ചതുപോലെ അള്ളാഹുവേ എന്റെ നഫ്സിനെയും നീ സംരക്ഷിക്കണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ നമ്മൾ ഇന്ന് പഠിച്ച ഭാഗത്തിന്റെ ഉദ്ദേശം. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഈ ഭാഗം ഉച്ചരിക്കാം, നിങ്ങൾ എന്റെ കൂടെ ഉച്ചരിക്കണം, ചൊല്ലണം. വ ഇൻ അർസൽതഹ ഫഹ്ഫളഹ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സാലിഹീൻ. വ ഇൻ അർസൽതഹ ഫഹ്ഫളഹ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സാലിഹീൻ. ഇനി ഈ പ്രാർത്ഥന തുടക്കം മുതൽ നമുക്ക് ഒരുമിച്ച് പറയാം. എന്റെ കൂടെ നിങ്ങൾ ചൊല്ലേണ്ടതുണ്ട്. ബിസ്മിക റബ്ബി وضعت جنبي وبك أرفعه إن أمسكت نفسي فارحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين. يعني ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ബിസ്മിക റബ്ബി വളഅത്ത് ജംബി വബിക അർഫഅഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ فاحفظها بما تحفظ به عبادك الصالحين. അല്പം വലുതാണെങ്കിലും വളരെ നല്ല അർത്ഥമുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പതിവാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
1: ബാരക്കല്ലാഹു ഫീക്കും സഫീർ അലിക്കുമി. ഇവിടെ ഒരു നല്ല ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഇവിടെ പഠിപ്പിച്ചത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കറിന്റെ ഭാഗം 4 നാം കേട്ടത്. ഇത് നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക ഇൻഷാല്ലാ.
0: ഓക്കെ, ഇനി പൂമരത്തണലിലാണ്.
1: പൂമരത്തണലിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ജൗഹർ ഒഴുകൂറാണ്.
0: കൃത്യതയോടെ നിസ്കരിക്കാം എന്ന ഒരു നല്ല വിഷയത്തിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. മക്കളുടെ നമസ്കാരങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്.
1: അതെ, പേരൻസ് എപ്പോഴും പറയുന്ന ഒരു പരാതിയാണ് കുട്ടികൾ. അപ്പോൾ അതെങ്ങനെ നിർവഹിക്കാമെന്ന് കുട്ടികളോട് സംബന്ധിച്ചുകൊണ്ട് ഇന്നത്തെ പൂമരത്തണലിൽ ജൗഹർ ഒഴുകൂർ സംസാരിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. പൂമരത്തണലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പൂമരത്തണലിൻ്റെ ശ്രോതാക്കളായ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. പൂമരത്തണലിൽ ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങളോടൊപ്പമുണ്ടായിരുന്ന നിങ്ങളുടെ MS അല്ല ഇന്ന് സംസാരിക്കുന്നത്. MS കൂടെ നിങ്ങളോടൊപ്പമുണ്ടായിരുന്ന ജൗഹർ ആണ്. കൂട്ടുകാർക്ക് എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ, ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമസ്കാരങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്, നമസ്കാരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നമ്മുടെ പൂമരത്താനിലൂടെ പറയാൻ പോകുന്നത്. കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന് മുമ്പുള്ള ഒരു എപ്പിസോഡിൽ നമ്മൾ കേട്ടൊരു പാട്ടുണ്ടായിരുന്നു. ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ട ഒരു മനോഹരമായ ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് നമുക്ക് ഇങ്ങനെ പാടാം.

നമസ്കാരം. ഇസ്ലാം കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങളാണ് ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് ഷഹാദത്ത് കലമയാണ്. അത് പീസ് റേഡിയോ പൂമരത്തണൽ കൃത്യമായി കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഷഹാദത്ത് കലമയാണ്. രണ്ടാമത്തേത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയാണ്, രണ്ടാമത്തേത് എന്താണ്? അഞ്ചു നേര നമസ്കാരം. നമ്മുടെ അഞ്ചു നേരങ്ങളിലുള്ള കൃത്യമായ നമസ്കാരം. സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, നമ്മളെല്ലാവരും നല്ല കുട്ടികളാണ്, പൂമരത്താനിൽ കേൾക്കുന്ന നല്ല കുട്ടികളാണ്, വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും കൺകുളിർമയുള്ള മക്കളാവേണ്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ട ഒരു ആരാധനാ കർമ്മമാണ് നമ്മുടെ നമസ്കാരം. നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമസ്കാരമെന്നുള്ളത് കൃത്യമായ അഞ്ചു നേരത്തെ നമസ്കാരമെന്നുള്ളത് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു, മുസ്ലിമിൻ്റെയും കാഫിറിൻ്റെയും, അതായത് സത്യനിഷേധിയുടെയും സത്യവിശ്വാസിയുടെയും തമ്മിലുള്ള വ്യത്യാസം, സത്യവിശ്വാസി കൃത്യമായി നമസ്കരിക്കുമെന്നുള്ളതും, എന്നാൽ സത്യനിഷേധി നമസ്കാരങ്ങളിൽ ശ്രദ്ധ കാണിക്കാത്തവനുമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വളരെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ മുഅ്മിനിൻ്റെയും മേലിൽ നിർബന്ധമായും സമയബന്ധിതമായി അള്ളാഹു നിശ്ചയിച്ച ഒരു ആരാധനാ കർമ്മമാണ് നമ്മുടെ അഞ്ചു നേരത്തെ നമസ്കാരം. ഈ നമസ്കാരത്തെക്കുറിച്ച് പറയുന്ന ഒരു പാട്ട് നമുക്ക് പാടിയാലോ? ഒരു പക്ഷേ ഈ പൂമരത്തണിൽ കേൾക്കുന്ന ചില സുഹൃത്തുക്കളെങ്കിലും കേൾക്കാനിടയുള്ള ഒരു പാട്ടാണ് ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം.

കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കും, അഞ്ചു നേരത്തെ നമസ്കാരം മനുഷ്യ മനസ്സിന് ആശ്വാസമാണ്. തീർച്ചയായും കൂട്ടുകാർ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ദിവസം അഞ്ച് വക്ത് നമസ്കാരം കൃത്യമായിട്ട് ജമാഅത്തോടുകൂടി നമസ്കരിക്കുകയാണെങ്കിൽ അന്ന് നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരിക്കും. നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത മറ്റുള്ള ദിവസങ്ങളെക്കാൾ കൂടുതൽ സന്തോഷവും മനസ്സിന് ശക്തിയും എല്ലാ കാര്യങ്ങളിലും ഒരു ബറക്കത്തും എല്ലാം ഉണ്ടാകും. എങ്ങനെയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അഞ്ച് വക്തും നമസ്കരിക്കുകയാണെങ്കിൽ. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും നമസ്കാരം നിർബന്ധമാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം നിർബന്ധമില്ല. എന്നാൽ പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള എല്ലാ ആളുകൾക്കും നമസ്കാരം നിർബന്ധമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ മേലിൽ സമയബന്ധിതമായി ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള ഒരു ആരാധന കർമ്മമാണ് നമസ്കാരം. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? 7 വയസ്സായാൽ നമുക്കൊക്കെ 7 വയസ്സായാൽ മാതാപിതാക്കളോട് റസൂലുള്ള കൽപ്പിക്കുകയാണ്, 7 വയസ്സായാൽ നമസ്കാരം കൊണ്ട് നിങ്ങളുടെ മക്കളെ കൽപ്പിക്കണം. അന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. 7 വയസ്സായാൽ നമസ്കരിക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കണം. 10 വയസ്സായാൽ നമ്മൾ നമസ്കരിച്ചിട്ടില്ലെങ്കിലോ അവരെ അടിക്കണമെന്ന് നമ്മുടെ രക്ഷിതാക്കളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ 10 വയസ്സായിട്ടും നമ്മൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മെ അടിച്ചാൽ ഒരു പരാതിയും പറയാൻ പറ്റില്ല. കാരണം അത് റസൂലുള്ള അവരോട് കൽപ്പിച്ചതാണ്. നമ്മുടെ പാട്ട് നമ്മളൊന്നുകൂടെ പാടുകയാണ്. അഞ്ചു നേര നമസ്കാരം മനുഷ്യ മനസ്സിനൊരാശ്വാസം, റഹ്മാനരുളി നിർബന്ധം രാവും പകലും ചെയ്യേണം. നമസ്കാരം ആർക്കൊക്കെ നിർബന്ധമെന്ന് നമ്മൾ പഠിച്ചു. നമസ്കാരത്തിൻ്റെ ഗൗരവം നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ നമസ്കരിക്കുന്ന ആളുകൾക്ക് ചില ഗുണങ്ങൾ കിട്ടാനുണ്ട്. ഈ ഭൂമിയിൽ ചില ഗുണങ്ങൾ കിട്ടാനുണ്ട്. പരലോകത്ത് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം ചെയ്തു തരും അല്ലാഹു. എന്നാൽ ഇവിടെ വെച്ച് നമുക്ക് നമസ്കരിക്കുമ്പോൾ ചില ഗുണങ്ങൾ, ഭൗതികപരമായ ചില ഗുണങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ഒന്നാമതായിട്ട് കൃത്യമായി നമസ്കരിക്കുന്ന ഒരാൾക്ക്, കൂട്ടുകാർ ശ്രദ്ധിക്കണം, കൃത്യമായി നമസ്കരിക്കുന്ന ഒരാൾക്ക് എല്ലാ കാര്യങ്ങളിലും, അവൻ്റെ എല്ലാ കാര്യങ്ങളിലും, പള്ളിയിൽ പോകുന്നതാവട്ടെ, പഠനത്തിലാവട്ടെ, ജോലിയിലാവട്ടെ, ഏത് കാര്യത്തിലായാലും അവന് ഒരു കൃത്യനിഷ്ഠ ഉണ്ടാകും. കാരണം 5 വക്ത് നമസ്കാരം സമയബന്ധിതമായിട്ട് അള്ളാഹു ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ അവനവൻ്റെ ജോലിയും പഠനവും കളിയും കുളിയും എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് കൃത്യനിഷ്ഠമായി ചെയ്യും. അതുകൊണ്ട് 5 വക്ത് നമസ്കരിക്കുന്ന ആളുകൾക്ക് കൃത്യനിഷ്ഠ എന്ന നല്ല സ്വഭാവത്തിൻ്റെ ആളുകളായിട്ട് മാറാൻ പറ്റും. അടുത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ. റസൂലുള്ള നമ്മെ പഠിപ്പിക്കുകയാണ്, തീർച്ചയായും നമസ്കാരം എന്നുള്ളത് എല്ലാ ചീത്ത കാര്യങ്ങളിൽ നിന്നും നമ്മെ തടയും. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, വിരോധിക്കപ്പെട്ട മുൻകറായ എല്ലാ ചീത്ത കാര്യങ്ങളിൽ നിന്നും നമ്മെ നമസ്കാരം തടഞ്ഞു നിർത്തും. സുഹൃത്തുക്കളെ, നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമ്മുടെ നമസ്കാരങ്ങൾ കൃത്യമായി പോകുന്നില്ല എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് എന്ത് എന്നറിയോ? നമ്മൾ നമസ്കരിക്കുകയും അതോടൊപ്പം തന്നെ ചീത്ത കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ നമസ്കാരങ്ങൾ ഒരു പക്ഷേ അള്ളാഹു സ്വീകരിക്കാതെ വരും. കാരണം യഥാർത്ഥ നമസ്കാരമാണോ? റസൂലുള്ള പറയുകയാണ്, യഥാർത്ഥ നമസ്കാരമാണെങ്കിൽ അവനെന്ത് ചെയ്യും? തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കും. പക്ഷേ നമ്മൾ നമസ്കരിക്കുകയും അതോടൊപ്പം തിന്മയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ നമസ്കാരങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ
ഗൗരവത്തോടുകൂടി ഓർക്കണം, വളരെ ഗൗരവത്തോടുകൂടി ഓർക്കണം. അതോടൊപ്പം തന്നെ നമസ്കരിക്കുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ് അവർക്ക് ക്ഷമയുണ്ടാകുമെന്ന്. ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടായാലും അവർക്ക് എന്തുണ്ടാകും? ജീവിതത്തിൽ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് സ്വാഭാവികമായിട്ടും നമസ്കരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും. അത് നമ്മൾ പരീക്ഷിച്ച് അറിഞ്ഞാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. നമ്മൾ എന്തു ചെയ്യുക? ഇനി മുതൽ പീസ് റേഡിയോ കേൾക്കുന്ന, പൂമരത്തണൽ കേൾക്കുന്ന നല്ല കൂട്ടുകാർ എല്ലാവരും ഇന്ന് മുതൽ തീരുമാനമെടുക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാനൊരിക്കലും നമസ്കാരം പാഴാക്കൂല. അത് വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായാലും, രാവിലെ നല്ല തണുപ്പുള്ള നല്ല തിമർത്ത് മഴ പെയ്യുമ്പോഴായാലും, പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ ഞാൻ എണീക്കും. എൻ്റെ ഉമ്മയെ വിളിച്ചുണർത്തും, എൻ്റെ ഇക്കാക്കയെ വിളിച്ചുണർത്തും, എൻ്റെ അനിയനെ വിളിച്ചുണർത്തും, എൻ്റെ ഉപ്പയെ വിളിച്ചുണർത്തും. എന്നിട്ട് ഞാനും എൻ്റെ ഉപ്പയും കൂടെ പള്ളിയിൽ പോകും, കൂടെ എൻ്റെ ഇക്കാക്കാനെ കൂട്ടും എന്നുള്ള ഒരു തീരുമാനം നമ്മൾ സുബഹിൻ്റെ കാര്യത്തിലെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ സുബഹി നമസ്കരിച്ചു, സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ലുഹർ ബാങ്ക് കൊടുക്കുമ്പോൾ കൃത്യമായ ലഞ്ച് ബ്രേക്കിൽ നമ്മളെന്തു ചെയ്യും? നല്ല കുട്ടിയായി പള്ളിയിൽ പോയി. സ്കൂളിനടുത്ത് പള്ളിയുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്താണോ സൗകര്യമുള്ളത് അതിനനുസരിച്ച് സ്കൂളിനടുത്തുള്ള പള്ളിയിൽ പോയിട്ട് കൃത്യമായി വുളു ചെയ്ത് ഞാൻ എൻ്റെ ലുഹർ നമസ്കരിക്കുമെന്ന് നമ്മൾ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ അസർ നമസ്കാരവും മഗ്‌രിബ് നമസ്കാരവും ഇശാ നമസ്കാരവും, എൻ്റെ വീട്ടിൽ സൽക്കാരമുണ്ടായാലും, കല്യാണമുണ്ടായാലും, എന്ത് പ്രോഗ്രാം, സ്കൂളിൽ പ്രോഗ്രാമുണ്ടായാലും, എന്തായാലും നമസ്കാരത്തിൻ്റെ സമയമായാൽ ഞാൻ പിന്നെ പീസ് റേഡിയോ പൂമരത്തണൽ കേൾക്കുന്ന കുട്ടിയാണ്, എൻ്റെ ഉമ്മക്കും ഉപ്പയ്ക്കും മാതൃകയാവേണ്ടവനാണ്, നാട്ടുകാർക്ക് മാതൃകയാവേണ്ടവനാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി നമ്മളെന്ത് ചെയ്യണം? നമസ്കാരം കൃത്യമായി നിലനിർത്തണം. അതോടൊപ്പം തന്നെ നമസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പരലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. പറയാൻ കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ 100% മാത്രമേ നമ്മുടെ ഭൂമിയിലുള്ളൂ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ 100 മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യന് വരെ അള്ളാഹു കൊടുക്കാൻ ഭൂമിയിലേക്ക് ഇറക്കിയത് 1% മാത്രമാണ്. ബാക്കി മുഴുവൻ നമസ്കരിക്കുന്ന, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന, നല്ല ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല സ്വാലിഹുകളായ നമ്മെപ്പോലെയുള്ള നല്ല കുട്ടികൾക്കും നല്ല ആളുകൾക്കും കൊടുക്കാൻ വേണ്ടി അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ 5 നമസ്കാരം കൃത്യമായി ചെയ്യുമ്പോൾ നമുക്ക് അത് അള്ളാഹു എന്തു ചെയ്തു തരും? പരലോകത്ത് വെച്ച് വലിയ പ്രതിഫലമായി അള്ളാഹു നമുക്ക് അത് മാറ്റിത്തരും. അതുകൊണ്ട് ആ പ്രതിഫലം, പരലോകത്ത് അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള ആ പ്രതിഫലം നിർബന്ധമായും എനിക്ക് കിട്ടിയിരിക്കണം എന്നുള്ള ഒരു ദൃഢവിശ്വാസം. നമ്മളൊക്കെ പരീക്ഷയുടെ സമയത്ത് നമ്മളൊരു ഒരു ഒരു തീരുമാനമെടുക്കും. ഈ പരീക്ഷയിൽ എന്തു തന്നെയായാലും ഞാൻ കൃത്യമായി പഠിച്ച് ക്ലാസ്സിൽ 1 എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കുന്നത് പോലെ തന്നെ എൻ്റെ നമസ്കാരത്തിൽ ഞാനൊരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് എന്നെ മറ്റു വഴികളിലേക്ക് കൊണ്ടുപോയാലും, നമസ്കാരത്തിൻ്റെ സമയമായാൽ അത് ഞാൻ എവിടെയായാലും എൻ്റെ നമസ്കാരത്തിൻ്റെ സമയം ഞാൻ കൃത്യമായി സൂക്ഷിക്കുമെന്ന് നമ്മളെല്ലാവരും ദൃഢപ്രതിജ്ഞയെടുത്താൽ നമുക്ക് അള്ളാഹു ചെയ്തു തന്ന, അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ച വമ്പിച്ച പ്രതിഫലം നമുക്ക് നേടാൻ സാധിക്കും. നമ്മുടെ പാട്ട് കൂട്ടുകാർ മറന്നിട്ടില്ല എന്ന് തോന്നുന്നു, ഒന്നുകൂടെ പാടാം. 5 നമസ്കാരം മനുഷ്യ മനസ്സിനൊരാശ്വാസം, റഹ്മാനരുളി നിർബന്ധം രാവും പകലും ചെയ്യേണം.
കൂട്ടുകാർ എൻ്റെ കൂടെ പാടാൻ ശ്രമിക്കുക. ഈ പാട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ പാടിക്കൊടുക്കണം. എൻ്റെ കൂടെ പാടാൻ ശ്രമിച്ചു നോക്കൂ.

അല്ലേ, രാവും പകലും എപ്പോഴൊക്കെ നമസ്കാരമുണ്ട്, രാത്രിയുണ്ട്, പകലുണ്ട്, പകലിൽ തന്നെ ഉച്ചക്കുണ്ട്, വൈകുന്നേരമുണ്ട്, സൂര്യൻ ഉദിക്കുമ്പോഴുണ്ട്, സൂര്യൻ അസ്തമിക്കുമ്പോഴും എല്ലാം എന്തുണ്ട്? നമുക്ക് നിർബന്ധമാക്കപ്പെട്ട 5 വക്ത് നമസ്കാരം ഉണ്ട്. ഒന്നാലോചിക്കുക, അള്ളാഹു നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് കാണാൻ കണ്ണും, കേൾക്കാൻ കാതും, സംസാരിക്കാൻ വായയും, നമുക്ക് കുടിക്കാൻ വെള്ളവും, ഭക്ഷിക്കാൻ ഭക്ഷണവും, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം ചെയ്തു തന്നു. എന്നിട്ട് അള്ള പറയുക, ചില ചെറിയ കാര്യങ്ങൾ നിങ്ങളെനിക്ക് തിരിച്ചു തരണം. അതിലൊന്നാമത് ഷഹാദത്ത് കലിമയും രണ്ടാമത്തത് നമസ്കാരവും. അതുകൊണ്ട് കൂട്ടുകാർ ശ്രദ്ധിക്കണം, കൂട്ടുകാർ ശ്രദ്ധിക്കണം. എൻ്റെ നമസ്കാരത്തിൽ കൃത്യമായ ഒരു പ്ലാനിങ് ഇന്ന് മുതൽ ഞാൻ എടുക്കും. ഇന്ന സമയത്ത് ഞാൻ എണീക്കും, ഇന്ന സമയത്ത് ഞാൻ പള്ളിയിൽ പോകും, ഇന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കും, ഇന്ന സമയത്ത് ഞാൻ പഠിക്കാനിരിക്കും എന്നുള്ള ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ പരീക്ഷകളിൽ നമുക്ക് ഉന്നത വിജയം നേടാൻ പറ്റും. അതിനേക്കാൾ ഉപരി അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ, എന്തുകൊണ്ട് നീ നമസ്കരിച്ചില്ല എന്ന് പരലോകത്ത് വെച്ച് അള്ളാഹു നമ്മെ ചോദ്യം ചെയ്യും. ആ സമയത്ത് നമുക്ക് മറുപടി പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ പാട്ടിൻ്റെ, നമ്മൾ നേരത്തെ പാടിയ പാട്ടിൻ്റെ അടുത്തൊരു വരി കൂടെയുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കാം. കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയായിരിക്കണം. കാരണം ഇത്രയും നാൾ പീസ് റേഡിയോയുടെ പൂമരത്തിനൽ കേട്ട എല്ലാ നല്ല കുട്ടികളും ഇതിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട് എന്നുള്ള നല്ല ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് നിങ്ങളാരും തെറ്റിച്ച് കളയരുത്. തെറ്റിച്ച് കളയോ? ഇല്ലല്ലോ, എല്ലാവരും നല്ല കുട്ടികളാണ്. അടുത്തൊരു വരി നമുക്ക് പാടാം.

അല്ലേ, ഈ വരി ശ്രദ്ധിച്ചു നോക്കൂ. തിന്മയെ തടയുന്ന സൽക്കർമ്മം നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചു. എല്ലാ നമസ്കാരവും നമ്മുടെ നമസ്കാരങ്ങൾ എല്ലാ ചീത്തയിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്തും. എത്ര വലിയ അനുഗ്രഹം നോക്കല്ലേ. നമ്മൾ സിനിമ കാണാൻ നിൽക്കുകയാണെന്ന് വിചാരിച്ചോളൂ, അതല്ലെങ്കിൽ ഒരാളെ ചീത്ത പറയാൻ, അതല്ലെങ്കിൽ ഒരാളെ കുറ്റം പറയാൻ നമ്മളിങ്ങനെ റെഡിയായിട്ട് നിൽക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ, നമ്മൾ അതിനൊന്നും ശ്രദ്ധിക്കാതെ നല്ല കുട്ടിയായി

0: പാപം കഴുകി കളയാനായി കൃത്യതയോടെ ചെയ്യണം.
1: ലേ, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ നമ്മൾ ഒരുപക്ഷെ അറിവില്ലാത്ത കാലത്ത് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടോ? ലേ, തെറ്റു പറ്റാത്ത മനുഷ്യന്മാർ ലോകത്തുണ്ടോ? ഇല്ല. പ്രവാചകന്മാരല്ലാത്ത എല്ലാവർക്കും എന്തു പറ്റും? തെറ്റുപറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊക്കെ പറ്റിയ തെറ്റുകൾ, നമ്മളാരും പാപമുക്തരല്ല. നമുക്കൊക്കെ ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. ചിലപ്പോൾ ചില ഷെയ്ത്താനിൻ്റെ അതിയായ ഇടപെടലുകൾ കാരണം നമ്മൾ ചിലപ്പോൾ നമസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടാവും. ഉമ്മാനെ ഉപ്പാനെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം. നമ്മുടെ സഹപാഠിയെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം. അവനെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം. കളവ് പറഞ്ഞിട്ടുണ്ടാവാം. ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ നമസ്കരിക്കുന്നതിലൂടെ നമ്മുടെ ആ പാപത്തിൻ്റെ കറകളെല്ലാം നമുക്ക് എന്തുകൊണ്ട് കഴുകിക്കളയാൻ പറ്റും? നമ്മുടെ അഞ്ച് വക്ത് നിർബന്ധ നമസ്കാരങ്ങൾ കൊണ്ട് കഴുകിക്കളയാൻ പറ്റും. അതാണ് ഈ പാട്ടിലൂടെ പറയുന്നത്. തിന്മ

ഇതിൽ അവസാനം പറഞ്ഞൊരു വരി കൂട്ടുകാർ ശ്രദ്ധിച്ചോ? കൃത്യതയോടെ ചെയ്യണം എന്നാ. കൃത്യതയോടെ ചെയ്യണം. എപ്പോഴെങ്കിലും നമസ്കരിച്ചാൽ മതിയോ? ചില നല്ല കുട്ടികളുണ്ട്, എങ്ങനെയെന്നറിയോ, അവർ അതിരാവിലെ 8 മണിക്കൊക്കെ എഴുന്നേൽക്കും നല്ല കുട്ടികളായിട്ട്. അങ്ങനത്തെ കുട്ടികൾ നല്ല കുട്ടികളാവോ? ഒരിക്കലുമില്ല. രാവിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഹയ്യാല സ്വല നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യണം? നല്ല കുട്ടിയായിട്ട് എഴുന്നേൽക്കണം. ചില കുട്ടികളെപ്പോലെ 8 മണിക്ക് എണീച്ചാൽ മതിയോ? പോരാ. 9 മണിക്ക് മതിയോ? അതും പോരാ. 7 മണിക്ക് മതിയോ? അതൊന്നും പോരാ. ബാങ്ക് വിളിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എഴുന്നേറ്റ് നല്ല കുട്ടിയായിട്ട് നമ്മൾ പീസ് റേഡിയോയുടെ പൂമരത്തണലിലൂടെ പഠിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാകുമെന്ന് തോന്നുന്നു, നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹയാന ബഅദമ അമാതന വ ഇലൈഹിൻ നുഷൂർ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് എഴുന്നേൽക്കുക അല്ലേ? പൂമരത്തണൽ കേൾക്കുന്ന എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എഴുന്നേറ്റിട്ട് കൃത്യമായിട്ട് അല്ലേ, പാപം കഴുകിക്കളയാനായി കൃത്യതയോടെ ചെയ്യണം അല്ലേ. നമ്മുടെ പാപം കഴുകിക്കളയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് തോന്നുമ്പോൾ നിസ്കരിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ഉമ്മ കാണുമ്പോൾ, ഉപ്പ കാണുമ്പോൾ, ഉസ്താദ്മാർ കാണുമ്പോൾ, പള്ളിയിലെ ഉസ്താദ് കാണുമ്പോൾ മാത്രം ചെയ്താൽ മതിയോ? പോരാ. അതുമാത്രം പോരാ, നമ്മൾ സമയമായാൽ നമ്മളെന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമസ്കരിക്കണം. ഇങ്ങനെ നമസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച പ്രതിഫലം സ്വർഗത്തിൽ, വമ്പിച്ച പ്രതിഫലം. അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗമുണ്ട് അല്ലേ. സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയവരാണ് അല്ലേ. നമ്മൾ പൂമരത്തണലിലൂടെ സ്വർഗത്തെക്കുറിച്ചൊരു പാട്ട് കേട്ടിരുന്നു. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ അത്? നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പാടാം, മുഴുവനായിട്ടൊന്നും പാടില്ല, ചെറുതായിട്ട് പാടാം.

ലേ സ്വർഗം സന്തോഷത്തിൻ്റെ ലോകമാണ്. സ്വർഗം സന്തോഷത്തിന് അതിരില്ലാത്ത ലോകമാണ്. ആ സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് 5 വക്ത് നമസ്കരിച്ചേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ, ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ചൂടേറിയ ഒരുപാട് പ്രയാസങ്ങളുള്ള ഒരുപാട് കഷ്ടപ്പാടുകളുള്ള ഭയാനകരമായ തീയിനാൽ ചുറ്റപ്പെട്ട ആളിക്കത്തുന്ന തീയിനാൽ ചുറ്റപ്പെട്ട നരകമായിരിക്കും നമ്മുടെ സങ്കേതം. നമ്മളാരും തന്നെ ആ നരകത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ആർക്കും അതിലേക്ക് പോകാൻ ഒരു താല്പര്യവുമില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രവർത്തനം കാണും.

കേട്ടപ്പോൾ അവന് സ്വർഗം വേണ്ട, നരകം മതിയെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ പൂമരത്തണൽ കേൾക്കുന്ന എല്ലാ കുട്ടികളും സ്വർഗത്തിലെത്തണം, നമ്മളെല്ലാവരും എത്തണം. നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് നിരന്തരമായി, അള്ളാഹുവേ എന്നെയും എൻ്റെ ഉമ്മാനെയും ഉപ്പയെയും എല്ലാവരെയും എല്ലാവരെയും എൻ്റെ കൂട്ടുകാരെയും സഹോദരങ്ങളെയും വീട്ടുകാരെയും എന്നോട് ഇഷ്ടമുള്ള എല്ലാവരെയും എന്നെ ഇഷ്ടമുള്ള ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് നമ്മുടെ നമസ്കാരാനന്തരമുള്ള പ്രാർത്ഥനകൾ നമ്മൾ നിർബന്ധമായിട്ടും അവരെക്കുറിച്ചൊക്കെ ഓർക്കണം. അങ്ങനെ നല്ല കുട്ടിയായി വളരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നമ്മുടെ പാട്ട് നമ്മൾ ഒന്നുകൂടെ പാടുകയാണ് നമ്മുടെ പീസ് റേഡിയോ കേൾക്കുന്ന, പൂമരത്തണൽ കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും എല്ലാ കൂട്ടുകാരും എൻ്റെ കൂടെ പാടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.

0: ലേ പാപം കഴുകിക്കളയാൻ നമ്മൾ കൃത്യമായി നമസ്കരിക്കണം. ഇല്ലായെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കഠിന കഠോരമായ തീയിനാൽ ചുറ്റപ്പെട്ട പ്രയാസങ്ങൾ മാത്രമുള്ള അള്ളാഹു ഒരു മനുഷ്യൻ കത്തിക്കരിഞ്ഞ് അവൻ്റെ തൊലികളെല്ലാം കത്തിക്കരിഞ്ഞ് കഴിഞ്ഞാൽ അവൻ മരിക്കോ നരകത്തിൽ? ഒരിക്കലുമില്ല. അള്ളാഹു അവനെ വേറെ തൊലി നൽകിക്കൊണ്ട് അവനെ വീണ്ടും വീണ്ടും ശിക്ഷ ഇങ്ങനെ ആസ്വദിപ്പിച്ചുകൊണ്ടിരിക്കും. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താന്ന് കൂട്ടുകാർക്കറിയോ? കൂട്ടുകാർക്കറിയോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു ചെരുപ്പാണ് പോലും. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു ചെരുപ്പാണ് പോലും. ആ ചെരുപ്പ് ധരിച്ചാൽ, ചില കൂട്ടുകാരൊക്കെ വിചാരിക്കും എന്താപ്പോൾ ചെരുപ്പ് ധരിച്ചാൽ നമുക്ക് നരകത്തിലുള്ള കല്ലും മുള്ളും ഒന്നും തട്ടാതെ സുഖമായിട്ട് നടക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല കൂട്ടുകാരെ, ആ ചെരുപ്പ് ധരിച്ചാലുണ്ടല്ലോ നമ്മുടെ തലച്ചോറ് തിളച്ചു മറിയുമത്രേ. നമ്മുടെ തലച്ചോറ് തിളച്ചു മറിയാൻ മാത്രം ചൂടുള്ള തീയിനാലുള്ള ഒരു ചെരുപ്പ് നമ്മെ ധരിപ്പിക്കും. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ചോറ് തിളച്ച് മറിയുമ്പോൾ നമുക്കെന്താണ്, നല്ല സന്തോഷമാണ്. കുറച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നമുക്ക് വിശക്കുമ്പോൾ അത് വാരി വയറെന്ന് പറയാ തിന്നാൻ പറ്റും. എന്നാൽ ഇത് തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റൂല. അങ്ങനെ പ്രയാസകരമായ നരകമായിരിക്കും നമുക്ക് നരകത്തിൽ കിട്ടുക. എങ്ങനെയുള്ള കുട്ടികൾക്ക്? പീസ് റേഡിയോയുടെ പൂമരത്തങ്ങൾ കേൾക്കുന്ന നല്ല കുട്ടികൾക്കാണോ? അല്ല. നമസ്കരിക്കാത്ത, ഉമ്മയും ഉപ്പയും പറഞ്ഞാൽ കേൾക്കാത്ത, ആര് പറഞ്ഞാലും തർക്കുത്തരം മാത്രം പറയുന്ന ചീത്ത കുട്ടികൾക്കായിരിക്കും നരകം. എന്നാൽ നമ്മെപ്പോലെയുള്ള എന്നും പൂമരത്തങ്ങൾ കേൾക്കുന്ന, അതിൽ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന നല്ല കൂട്ടുകാർക്ക് അള്ളാഹു സ്വർഗമൊരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ മത്സരിക്കണം. നമ്മൾ പരീക്ഷ എഴുതുന്നതുപോലെ കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. കൂട്ടുകാർ ശ്രദ്ധിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ നമസ്കാരങ്ങളിൽ കൃത്യമായ ശ്രദ്ധ ചെലുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ പൂമരത്തണലിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നിങ്ങളുമായി സംവദിക്കാമെന്ന വിശ്വാസത്തോടുകൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, വളരെയേറെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംസാരമാണ് ജൗഹർക്ക നിർവഹിച്ചത്. കുട്ടികളെ അത് കേൾപ്പിക്കാൻ പ്രത്യേകം റിവൈൻഡ് ഓപ്ഷൻ നോക്കിയും പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും പൂമരത്താളിൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ റിവൈൻഡിൽ ഉണ്ടാവില്ല, മറിച്ച് വൈബ്സ് എന്നുള്ള ഒരു വിൻഡോ ഉണ്ടാവും. അതിൽ വൈബ്സ് 1, 2, 3 എന്നായിരിക്കും. വണ്ണിലെ ഏറ്റവും അവസാനത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബാർ ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
2: കേൾക്കാൻ
1: പറ്റും.
2: നാം ഇനി ഒരു ഇടവേളയിലേക്ക് പ്രവേശിക്കുന്നു.
3: Email hello@peaceradio.com. Phone 9020840840. www.peaceradio.com.
4: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇൻ്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേസ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
2: ഇനി പീസ് റേഡിയോ നുറുങ്ങുകളാണ്. നുറുങ്ങുകളിൽ അബ്ദുറഹീം മഞ്ചേരിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രബോധനം യുക്തിഭദ്രമാക്കണം എന്ന വിഷയത്തിലാണ് അദ്ദേഹം നുറുങ്ങുകളിലൂടെ നമുക്ക് അവതരിപ്പിക്കുന്നത്.
5: മനുഷ്യരെയെല്ലാം മലക്കുകളെപ്പോലെ കൽപ്പിക്കപ്പെടുന്നത് അപ്പടി പ്രവർത്തിക്കുന്നവരായിട്ടല്ല അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എങ്കിൽ സത്യാസത്യ വിവേചന സ്വാതന്ത്ര്യം അവന് നൽകേണ്ടതുണ്ടായിരുന്നില്ല. പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും അകന്നുമാറി നേർവഴിയിലൂടെ തീവ്ര പ്രയാണം നടത്തിയെങ്കിൽ മാത്രമേ അവന് ലക്ഷ്യസ്ഥാനത്തെത്താനാകൂ. അതിനു വേണ്ടത് ലളിതവും ഖണ്ഡിതവുമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും താക്കീതുകളുമാണ്. അത് സ്രഷ്ടാവ് കൃത്യമായി നൽകിയിട്ടുമുണ്ട്. അവനവന്റെ പരലോകരക്ഷയ്ക്ക് അവനവൻ തന്നെ നന്നായി പരിശ്രമിക്കണം. നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകപ്പെട്ട സ്ഥിതിക്ക് അള്ളാഹുവിനെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ ബോധമില്ലാത്തവർക്കും അതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോയവർക്കും ഇഷ്ടപ്രകാരം വിഹരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇവിടെ ഉണ്ടായിരിക്കണമല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന രീതിയെ സംബന്ധിച്ചും ജനങ്ങളോടുള്ള സമീപനത്തെക്കുറിച്ചും എന്തിനധികം ശത്രുക്കളോടു പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടലുകളെ സംബന്ധിച്ചും നാം എത്ര വായിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ചിലപ്പോൾ നമ്മുടെ തന്നെ പേനയും നാവും നാം ജീവിക്കുന്ന ബഹുസ്വരതയെ ഉൾക്കൊള്ളാനും അതിന് പോറലേൽക്കാതിരിക്കാനും വേണ്ടത്ര ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. തന്നോടൊന്നിച്ച് ജീവിക്കുന്ന സഹോദരങ്ങളെല്ലാം ആത്യന്തിക വിജയം വരിക്കണമെന്ന അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തനിക്ക് മനസ്സിലായ യാഥാർത്ഥ്യം അപ്രകാരം തന്നെ മറ്റുള്ളവരും അങ്ങനെ തന്നെ ഉൾക്കൊള്ളണമെന്ന നിശ്ചയമായിരിക്കാം. രണ്ടായാലും നമ്മുടെ സമീപനം വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നഷ്ടം നമുക്കായിരിക്കുമെന്നത് വാസ്തവമാണല്ലോ. നമുക്ക് ചുറ്റും ജീവിക്കുന്നവരുടെ ധാരണയെ തിരുത്താനാവണം നമുക്ക്. അപ്പോൾ മാത്രമേ നമ്മുടെ ആഗ്രഹം സഫലമാകൂ. അതിന് അള്ളാഹു നിർദ്ദേശിക്കുന്നത് ഇതര സമുദായങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ശകാരിക്കരുത് എന്നാണ്. കാരണം വിവരമില്ലാതെ അവർ സ്രഷ്ടാവിനെ ശകാരിക്കാനുള്ള കാരണമായി അത് മാറിയേക്കാം. നമ്മൾ കാരണം അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ കെടുതി ഭയാനകമായിരിക്കും. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത്. അവർ വിവരമില്ലാതെ അതിക്രമമായി അള്ളാഹുവെ ശകാരിക്കാൻ അത് കാരണമായേക്കും. അപ്രകാരം ഓരോ വിഭാഗത്തിനും അവരുടെ പ്രവർത്തനം നാം ഭംഗിയായി തോന്നിച്ചിരിക്കുന്നു. പിന്നീട് അവരുടെ രക്ഷിതാവിങ്കലേക്കാണ് അവരുടെ മടക്കം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റിയെല്ലാം അപ്പോൾ അവൻ അവരെ അറിയിക്കുന്നതാണ്. ഓരോ സമുദായത്തിനും അവരവരുടെ പ്രവർത്തനങ്ങൾ നാം ഭംഗിയാക്കിയിരിക്കുന്നു എന്ന വാക്യത്തിൽ നിന്നും നമുക്ക് സ്രഷ്ടാവ് നൽകിയിരിക്കുന്ന മഹാഭാഗ്യത്തെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം. ആയതിനാൽ യുക്തിഭദ്രമായും സംയമനത്തോടെയും അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചയോടെയുമാണ് നാം നന്മയുപദേശിക്കേണ്ടത്. അതിനായി നമ്മുടെ ഊർജവും സമയവും ആരോഗ്യവും ചെലവഴിക്കപ്പെടുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഗമനം ആയാസരഹിതവും അതിശക്തവുമായി തീരുമെന്നതിൽ സംശയമില്ല. യുക്തിദീക്ഷയോടുകൂടിയും സദുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്റെ മാർഗം വിട്ട് പിഴച്ചുപോയവരെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനത്രേ. സന്മാർഗം പ്രാപിച്ചവരെപ്പറ്റിയും നല്ലവണ്ണം അറിയുന്നവനത്രേ.
1: മാഷാല്ലാ, നുറുങ്ങുകളിൽ ഇന്നത്തെ ശബ്ദം നൽകിയത് അബ്ദുറഹീം മഞ്ചേരിയായിരുന്നു. പ്രബോധനം യുക്തിഭദ്രമാകണം, വളരെ കാലിക പ്രസക്തമായ അതല്ലെങ്കിൽ എന്നും നിത്യപ്രസക്തമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ഉണ്ടായിരുന്നത്. ഇൻഷാല്ലാ ഇനി നമ്മൾ കുറച്ചുകൂടെ കാര്യപൂർവമായ ചർച്ചകളിലേക്കും വിഷയങ്ങളിലേക്കും കടക്കുകയാണ്. അസ്മാഉൽ ഹുസ്ന.
2: അബ്ദുറൌഫ് അൽഹിക്കമി തിരുവനന്തപുരം നമ്മോടൊപ്പം ചേരുന്നു. അള്ളാഹുവിന്റെ നാമത്തിലുള്ള അൽ ഹയ് എന്ന നാമവുമായി അദ്ദേഹം ഇന്ന് ചർച്ച ചെയ്യുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ നാം പഠിച്ചു വരികയാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ, അത് പഠിക്കുന്നതിലൂടെ പാരത്രിക ലോകത്തുള്ള നന്മകളാണ് നാം പ്രതീക്ഷിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ തേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുക എന്നതും അതിപ്രധാനമാണ് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഹയ്യു എന്ന നാമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അൽ ഹയ് അല്ലെങ്കിൽ അൽ ഹയാത്ത് എന്നൊക്കെ പറയുമ്പോൾ ഭാഷാർത്ഥത്തിൽ ജീവിതം എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹയാത്തുള്ളവനാണ്. എന്നാൽ നമ്മളൊക്കെയും ഇപ്പോൾ നിലവിൽ ഹയാത്തുള്ളതാണ് അല്ലേ? എന്നാൽ അല്ലാഹുവിൻ്റെ ഹയാത്തും നമ്മുടെ ഹയാത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ലാഹു ജീവനുള്ളവനാണ്, നമ്മളും ജീവനുണ്ട്, ജീവിച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താണ് അല്ലാഹുവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ലാഹുവിൻ്റെ ഹയാത്ത് എന്നത് ന്യൂനതകളില്ലാത്ത, പോരായ്മകളില്ലാത്ത, ഒരു ഇല്ലായ്മ മുൻകടക്കാത്ത, ഇനിയൊരു മരണം സംഭവിക്കാത്ത, ഇങ്ങനെ ഒരു നിലക്കും സൃഷ്ടികളുമായി കൊണ്ട് യാതൊരു നിലക്കുമുള്ള തുല്യതയില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പരിപൂർണ അർത്ഥത്തിൽ ജീവനുള്ളവനാണ്, ഹയാത്തുള്ളവനാണ്. എന്നാൽ സൃഷ്ടികളോ? ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എനിക്കെത്രയാണോ വയസ്സ്, ഒരു 30 വയസ്സാണ് എങ്കിൽ ആ 30 വർഷങ്ങൾക്കപ്പുറം ഞാനില്ല, എനിക്കൊരു ഇല്ലായ്മ കടന്നുപോയിട്ടുണ്ട്. ഈ കേൾക്കുന്ന നിങ്ങളും നിങ്ങളുടെ പ്രായം എത്രയാണോ ആ പ്രായത്തിൻ്റെ അപ്പുറം നിങ്ങൾ ഈ ലോകത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ഇല്ലായ്മ കടന്നുപോയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ലോകത്തുള്ള സർവ്വതും, എല്ലാ ഓരോന്നിനും ഒരില്ലായ്മ കടന്നുപോയിട്ടുണ്ട്. ഇനി മാത്രമല്ല, ഈ നമുക്കൊക്കെയും ഒരുപാട് ബലഹീനതകൾ സംഭവിക്കുന്നു, ന്യൂനതകൾ വരുന്നു. ഒരാൾ എന്തെങ്കിലും രോഗത്താൽ കിടപ്പിലായി കഴിഞ്ഞാൽ അവന് ഭക്ഷണം കൊടുക്കാൻ മറ്റൊരാളുടെ സഹായം വേണം, ഗുളിക എടുത്തു കൊടുക്കാൻ ഒരാളുടെ സഹായം വേണം, വെള്ളം കൊടുക്കാൻ വേറൊരാളുടെ സഹായം വേണം. ഇനി ശാരീരികമായി തളർന്നു കിടക്കുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്താനും ശുദ്ധി വരുത്താനും വരെ മറ്റുള്ള ആളുകളുടെ സഹായങ്ങൾ വേണം. അപ്പോൾ ദുർബലത കടന്നു വരും, ന്യൂനതകൾ ഉണ്ടാകും. പിന്നെ എല്ലാവർക്കും അറിയുന്ന സത്യമാണ് ജനിച്ചാൽ മരിക്കുമെന്നുള്ളത്. അപ്പോൾ ഇനിയൊരു മരണം നമ്മെ കാത്തിരിക്കുന്നു. ഇതൊന്നുമില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഹയാത്ത് എന്ന് പറയുമ്പോൾ എല്ലാ നിലക്കും പരിപൂർണമാണ്, സമ്പൂർണമാണ്, ന്യൂനതകളില്ലാത്തതാണ്. അല്ലാഹുവിന് മരണമില്ല എന്നതും നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ, അല്ലാഹു അൽ ഹയ്യു എന്ന് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ബനു തമീം ഗോത്രക്കാർ പള്ളിയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ട് പറയാണ്, ഇഖ്ബലുൽ ബുശ്റ യാ ബനീ തമീം, ബനു തമീം ഗോത്രക്കാരെ നിങ്ങൾ ഈ ഒരു സന്തോഷ വാർത്തയെ സ്വീകരിച്ചു കൊള്ളുക. അതായത് പ്രവാചകൻ അവിടെ ചില കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടി പോവുകയായിരുന്നു. പക്ഷേ ബനു തമീം ഗോത്രക്കാർ ഒരല്പം പരുഷ സ്വഭാവികളായതുകൊണ്ട്, അതായത് ഗ്രാമീണ അറബികളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർക്ക് ഒരല്പം പരുഷ സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നു, ബശർത്തന ഫഅതിന, ഞങ്ങൾ കുറെ നിങ്ങളുടെ സന്തോഷ വാർത്തയൊക്കെ കേട്ടവരാണ്, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും തരിക എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ ഒരു സന്ദർഭത്തിൽ, ഫദഖല നാസുൻ മിൻ അഹ്ലി യമൻ, യമന് പ്രദേശത്തു നിന്നുള്ള ആളുകൾ ആ പള്ളിയിലേക്ക് പ്രവേശിച്ചു. ഇത് കണ്ട പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ, ഇവർ ഈ വിഷയം സ്വീകരിക്കാത്തത് കൊണ്ട്, ഉപദേശം കേൾക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ അവരോട് പറയുകയാണ്, ഇഖ്ബലുൽ ബുശ്റ യാ അഹ്ലിൽ യമൻ, അഹ്ലി യമനുകാരെ, യമൻ നാട്ടുകാരെ, നിങ്ങൾ ഈ ഒരു സന്തോഷ വാർത്ത സ്വീകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ യഥാർത്ഥത്തിൽ അവിടെ വന്നത് പ്രവാചകനെ കാണാനും പ്രവാചകനിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കാനും അങ്ങനെ ഇസ്ലാമിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ അറിയാനും ഫിഖ് പഠിക്കാനും ഒക്കെയാണ് എന്ന് അവർ പറയുന്നുണ്ട്. കാനല്ലാ, അവർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ സൃഷ്ടിപ്പിൻ്റെ തുടക്കം എന്ന് ചോദിക്കുന്നു. ആദ്യത്തെ ചോദ്യം അതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാനല്ലാ വലം യകുൻ ഷൈഉൻ ഖബ്ലഹു, അല്ലാഹു ഉണ്ടായിരുന്നു പക്ഷെ അതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. അള്ളാഹുവിനെ ആരും ഉണ്ടാക്കിയതുമല്ല. അപ്പോൾ അള്ളാഹുവിനെ മുൻകടന്ന അല്ലെങ്കിൽ ഒരു ഇല്ലായ്മയുടെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നിട്ടില്ല എന്ന് പ്രവാചകൻ ഇവിടെ പഠിപ്പിക്കുന്നു. വക്കാന അർശുഹു അലൽമാ, വെള്ളത്തിന്റെ മുകളിൽ അള്ളാഹുവിന്റെ അർശുണ്ടായിരുന്നു, തീർന്നില്ല. ഥുമ്മ ഖലഖസ് സമാവാതി വൽ അർദ്, അതിനുശേഷമാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നത്. അള്ളാഹു സൃഷ്ടിച്ചതാണ്. വക്കത്തബ ഫി ദിക്രി കുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളെയും, ഈ ലോകത്തിന് വരാനിരിക്കുന്ന സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതാല രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുമ്പോൾ, ഈ ലോകത്ത് ജീവനുള്ളതെല്ലാം അതിനൊരു ഇല്ലായ്മ മുൻകടന്നിട്ടുണ്ട് എന്നത് ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലായി. മാത്രമല്ല അള്ളാഹുവിനെ ഒരു ഇല്ലായ്മ മുൻകടന്നിട്ടില്ല എന്നതും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ന്യൂനതകളില്ലാത്ത സമ്പൂർണനാണ് അള്ളാഹു, മരണമില്ലാത്തവനാണ് അള്ളാഹു എന്ന്, നാശമില്ലാത്ത, മരണമില്ലാത്ത, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ. ഹയ്യുൻ ലാ യമൂത്ത്, അള്ളാഹു ഹയ്യാണ്, അവന് ജീവനുള്ളവനാണ്, അവൻ ഒരിക്കലും മരിക്കുകയില്ല. ഹയാത്തുള്ളവൻ, മരണമില്ലാത്തവൻ എന്ന അർത്ഥമാണ് ഹയ്യ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം സൃഷ്ടികൾ നേരെ തിരിച്ചാണ്, ഹയാത്തുണ്ട്, പക്ഷേ ആ ഹയാത്ത് എന്തല്ല, പരിപൂർണമല്ല, സമ്പൂർണമല്ല, ന്യൂനതയില്ലാത്തത് ആണ്, അതുപോലെ തന്നെ മരിക്കുന്നതുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നൊന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹു മാത്രമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ, ഈ ലോകത്ത് ആരെങ്കിലും എന്നൊന്നും ജീവിച്ചിരിക്കുന്ന, അവശേഷിച്ചിരിക്കുന്ന ആളുണ്ടായിരുന്നുവെങ്കിൽ, സൃഷ്ടികളിൽ മഹോന്നനായ, മഹാനായ, ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കണമായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പോലും പറഞ്ഞത് ഇന്ന കമയ്യത്തുൻ വ ഇന്നഹും മയ്യത്തൂൻ, തീർച്ചയായും പ്രവാചകരെ താങ്കൾ മരിക്കുന്നതാണ്, അവരും മരിക്കുന്നതാണ്. മറ്റൊരായത്തിൽ അല്ല പറഞ്ഞത് ഒമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക അൽ ഖുൽദ്, പ്രവാചകരെ നിങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യരും ശാശ്വതരായി കൊണ്ടിവിടെ ജീവിച്ചിട്ടില്ല. നിങ്ങൾ മരിക്കുമെങ്കിൽ പിന്നെ വേറെ ആരാണ് ഇവിടെ എന്നൊന്നും ജീവിച്ചിരിക്കുക എന്നൊരു ചോദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹയാത്ത് എന്നത് ന്യൂനതകളിൽ നിന്ന് മുക്തമായതും എന്നൊന്നും ജീവിച്ചിരിക്കുന്നതുമായ അള്ളാഹു, അള്ളാഹുവിൻ്റെ ഹയാത്ത് സമ്പൂർണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു അല്ലാത്ത ഏതൊരു സൃഷ്ടിക്കും ഹയാത്തുണ്ട് എന്ന് നമ്മൾ പറയുന്നുവോ, ആ ഹയാത്തുള്ളതോടൊപ്പം അവർക്ക് ന്യൂനതകളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, അവർക്ക് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്, ദുർബലതകൾ അവരെ ബാധിച്ചിട്ടുണ്ട്, ദൗർബല്യത്തിൻ്റെ ഘട്ടങ്ങൾ അവർക്ക് കഴിഞ്ഞുപോയിട്ടുണ്ട്, മരണം അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മുൻകഴിഞ്ഞ ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല, തലമുറകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ, വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. 100 വയസ്സിനുള്ളിൽ ഓരോ മനുഷ്യനും മരിച്ച് മൺമറഞ്ഞു പോവുകയാണ്. അടുത്തൊരു 100 വർഷം കഴിയുമ്പോഴേക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ ആ വർഷങ്ങളിൽ ജീവിച്ചിരിക്കുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും, ഏയ് മനുഷ്യരിൽ ഏറ്റവും മഹോന്നനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും, ഞാൻ നേരത്തെ പറഞ്ഞ ദൗർബല്യത്തിന്റെ ഘട്ടങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്, പ്രയാസങ്ങളുടെ ഘട്ടങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്, ഇല്ലായ്മയുടെയും ന്യൂനതകളുടെയും ഘട്ടങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്, മരിച്ചിട്ടുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ നിമിഷങ്ങളൊന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, പ്രവാചകൻ സംസാരിക്കാൻ പോലും കഴിയാതെ അറാക്കൊന്ന് വായിൽ വെച്ചൊന്ന് ഉരക്കണം എന്ന ആഗ്രഹം, പക്ഷെ പറയാൻ കഴിയുന്നില്ല, അതൊന്ന് എടുത്തു വാങ്ങി വായിൽ വെച്ചൊന്ന് ഉരയ്ക്കാൻ കഴിയുന്നില്ല, ദന്തശുദ്ധി വരുത്താൻ കഴിയുന്നില്ല. പ്രവാചകൻ ഇങ്ങനെ നോക്കാണ്, ആശ്രല്ലൻ ഹേ, സഹോദരൻ അബ്ദുറഹ്മാൻ വന്നു, അബ്ദുറഹ്മാന്റെ പോക്കറ്റിൽ അറാഖിന്റെ കൊള്ളിയുണ്ട്. അറാഖിന്റെ കൊള്ളിയിലേക്കും ആശ്രല്ലൻ ഹേയുടെ മുഖത്തേക്കും നോക്കുമ്പോൾ ആശ്രല്ലൻ ഹേക്ക് മനസ്സിലായി. അങ്ങനെ പ്രവാചകനോട് ആ വിഷയം ചോദിക്കാണ്, നിങ്ങൾക്ക് അറാഖ് വച്ച് ദന്തശുദ്ധീകരണം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ തലയാട്ടുന്നു. ആയിഷറുല്ലൻഹ അതിനെടുത്ത് കടിക്കാത്ത ഭാഗം, ഉപയോഗിക്കാത്ത ഭാഗം എടുത്ത് ആയിഷറുല്ലൻഹയുടെ വായിൽ വെച്ച് കടിച്ച് അതിനെ സോഫ്റ്റാക്കി പിന്നെ പ്രവാചകൻ്റെ വായിലേക്ക് വച്ച് അതിനെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവസാന നിമിഷങ്ങളിൽ ഒരറാഖിൻ്റെ കഷ്ണം എടുത്ത് വായിലേക്ക് വച്ച് ഒന്ന് ദന്തശുദ്ധി വരുത്താൻ പോലും കഴിയാത്ത ദുർബലത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബാധിച്ചിട്ടുണ്ട്. പ്രയാസത്തിന്റെ ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രതിരോധത്തിന്റെ ഘട്ടങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹുമേക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹുമേയുടെ പല്ല് പൊട്ടിയിട്ടുണ്ട്, കവൾ മുറിഞ്ഞ് രക്തങ്ങൾ വാർന്നൊലിഞ്ഞിട്ടുണ്ട്. ഒരു മാസക്കാലം അതിൻ്റെ പേരിൽ ചികിത്സ നടത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപരോധിച്ച് സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞെരിയാണിയുടെ ഭാഗത്ത് കല്ലെറിഞ്ഞിട്ട് രക്തം വന്നിട്ടുണ്ട്. തലയിലേക്ക് കല്ലെറിഞ്ഞും മറ്റും ഉപദ്രവിച്ചിട്ടും രക്തം വന്നിട്ടുണ്ട്. പ്രവാചകനും ഈ പറഞ്ഞ പോലെ പ്രയാസങ്ങൾ നേരിട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ഇത്രയും പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണവേള സ്വഹാബത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്തിട്ട് പറയാണ്, എൻ്റെ പ്രവാചകൻ മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവൻ്റെ കഴുത്തു വെട്ടും എന്ന് പറഞ്ഞ് കോപാകുലനായിക്കൊണ്ട് നിൽക്കുന്ന സമയം അബൂബക്കർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയിട്ട് പറയാണ്, ഫമൻ കാന മിൻകും യഅബ്ദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരുന്നു ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ, ദാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിരിക്കുകയാണ്. എന്നാൽ ഫമൻ കാന യഅബ്ദുല്ലാഹ്, ഇനി ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചു കൊണ്ടിരുന്നത് എങ്കിൽ, അവിടെയും പറഞ്ഞത് അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ഒരിക്കലും മരിക്കാത്തവനാണ് എന്ന് ഉമർ ലൻഹുവിനെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ പ്രവാചകന്റെ മരണത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് അബൂബക്കർ ലൻഹു പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല സൂറത്ത് ആലി ഇമ്രാനിന്റെ 144-ാമത്തെ ആയത്ത് കൂടി ഓതി ഈ വിഷയത്തെ ബോധിപ്പിക്കുകയാണ് സ്വഹാബത്തിന്. ഇതോടുകൂടി എല്ലാവരും ശാന്തമായി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി വേണ്ട, ലോകത്ത് സമ്പത്ത് കൊണ്ട് അഹങ്കാരം നടിച്ച് എത്രയോ ആളുകളുണ്ട്. ലോകത്ത് അധികാരങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിയ, പ്രയാസപ്പെടുത്തിയ എത്രയോ വലിയ വലിയ ആളുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അബ്ബാസി ഭരണകാലത്തെ 5-ാമത്തെ ഖലീഫയായ ഹാറൂൺ റഷീദ്, അദ്ദേഹം സമ്പത്ത് കൊണ്ട് വലിയ ഉന്നതിയിലായിരുന്നു. അദ്ദേഹം അവസാന സമയം, അദ്ദേഹത്തിന്റെ മരണവേളയിൽ അദ്ദേഹം 2 ആയത്തുകൾ ഓതുന്നു. മാ അഗനി അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, ഈ 2 വാചകങ്ങൾ പറഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. എവിടെ പോയി എൻ്റെ സമ്പത്ത്? എന്നെ രക്ഷിക്കാൻ ആ സമ്പത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നെ മരണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ആ സമ്പത്തിന് കഴിഞ്ഞിട്ടില്ല. എൻ്റെ അധികാരം എന്നെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് ഈ 2 ആയത്ത് ഓതിക്കൊണ്ട് അദ്ദേഹം മരണത്തിന് കീഴ്പ്പെടുമ്പോൾ ഒരു സമ്പത്തോ അധികാരമോ ആൾബലമോ ഒന്നും ഈ ദുനിയാവിൽ അവന് ഉപകരിക്കുകയില്ല, അവന് മരണത്തെ തടഞ്ഞു വെക്കാൻ സാധിക്കുകയില്ല എന്ന് ഈ ആയത്തൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാനാണ് ലോകത്തിൻ്റെ റബ്ബ്, അന റബ്ബുക്കുമുൽ ആല എന്ന് പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ കടന്നുപോയിട്ടുണ്ട്, ഫിറഔൻ അല്ലേ? നമുക്കറിയാം ആ ഫിറഔൻ പോലും മരിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഫിറഔനിന് സാമ്പത്തിക സഹായങ്ങൾ നൽകി ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ച ഖാറൂൺ അല്ലേ, വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു, ആ ഖാറൂണ് പോലും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹാമാൻ, നമുക്കറിയാം ഫിറഔനിൻ്റെ ആ നാട്ടിലെ എല്ലാ ബിൽഡിങ്ങുകളുടെയും എൻജിനീയറായിരുന്നു, മാത്രമല്ല ഒരു വസീറായിരുന്നു, മന്ത്രിയായിരുന്നു, അധികാരവും ആൾബലവും സമ്പത്തും നല്ല ബുദ്ധിയുമൊക്കെ ഉണ്ടായിരുന്നിട്ടും അവരും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് അഹങ്കരിച്ചവരെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വലിയ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച ആളുകൾ പോലും അവർക്കും ന്യൂനതകളും ഇല്ലായ്മകളും പോരായ്മകളും വന്നുപോയിട്ടുണ്ട് എങ്കിൽ, മനുഷ്യർ, സൃഷ്ടികൾ, അവരുടെ ഹയാത്ത് വേറെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഹയാത്ത് എന്നത് ഹയ്യുൻ ലാ യമൂത്ത്, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, മരണം ബാധിക്കാത്ത, ന്യൂനതകളോ ദുർബലതകളോ പോരായ്മകളോ ഇല്ലായ്മകളോ മുൻകടക്കാത്ത, ഇല്ലാത്ത ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഈ അൽ ഹയ്യ് എന്ന് പറയുന്ന നാമം അത് നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അള്ളാഹു അത്രയും സമ്പൂർണനാണ്. അള്ളാഹു ചില വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അൽ ഹയ്യു എന്ന നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകേണ്ടതും നാം ശ്രദ്ധിക്കേണ്ടതുമായ ചില വിഷയങ്ങൾ കൂടി പഠിപ്പിക്കുകയാണ്. അള്ളാഹു പറയാണ്, ഒരു ഭരമേൽപ്പിക്കേണ്ടത് റബ്ബിനോട് മാത്രമാണ്. ആ ഭരമേൽപ്പിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതവക്കൽ അലൽ ഹയ്യിൽ ലദി ലാ യമൂത്ത്. നീ ഭരമേൽപ്പിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. ജീവിച്ചിരിക്കുന്ന മരിക്കാത്ത ആളുകളിലാണ് നീ ഭരമേൽപ്പിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല ഏറ്റവും ശ്രേഷ്ഠമായ വചനം വിശുദ്ധ ഖുർആനിന്റെ വചനം എന്നുള്ളത് രണ്ടാം അധ്യായത്തിലെ 255 ആയത്താണ്. സൂറത്തു ബക്കറയിലെ ആയത്തുൽ കുർസി എന്നറിയപ്പെട്ട ആയത്താണ്. ആ ആയത്തിനെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന വലിയ നന്മകൾ നമുക്ക് കാണാൻ പറ്റും. അതിലെന്താ തുടക്കം? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നതാണ് ഒന്നാമതായി എടുത്തു പറയുന്നത്. അല്ലാഹുവിൻ്റെ ഒന്നാമത്തെ ഗുണം അൽ ഹയ്യു എന്നാണ് അതിലെടുത്തു പറയുന്നത്. അതിനെക്കുറിച്ച്, ആ ആയത്തിനെക്കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും വലിയ ചർച്ചകൾ കാണാൻ പറ്റും. അവിടെ മഹാനായ സ്വഹാബി ഉബൈ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിശാജിൻ്റെ വലിയ ശല്യങ്ങൾ കാരണം, ഷെയ്ത്താനിൻ്റെ വലിയ ശല്യങ്ങൾ കാരണം അവസാനം ഷെയ്ത്താനോട് തന്നെ ചോദിക്കണം, നിന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന്. പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനമുണ്ട്. അവിടെ ആ പിശാജ് തന്നെ പറഞ്ഞു കൊടുക്കുന്നു, ഈ ആയത്ത് കുറിച്ച് നിന്നെ എന്നിൽ നിന്ന് സംരക്ഷിക്കും എന്ന് പിശാജ് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല രാവിലെയും വൈകുന്നേരവും നിത്യവും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലി ഷഅ്നി കുല്ലഹു വലാ തക്കിൽനി ഇലാ നഫ്സി തറഫത ഐനി. അതിൽ യാ ഹയ്യു തുടക്കം തന്നെ വിളിക്കുന്നത് അൽ ഹയ്യു എന്ന നാമം കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകുന്നതാണ്. അവിടെ അൽ ഹയ്യു എന്ന് പറയുന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സർവകാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. ഇവിടെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലി ഷഅ്നി കുല്ലഹു, ഈ പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു. പാപമോചന തേട്ടം പഠിപ്പിച്ചപ്പോഴും, അതായത് യുദ്ധക്കളത്തിൽ നിന്ന് ശത്രുവിൻ്റെ മുന്നിൽ വച്ച് പിന്മാറി ഓടിപ്പോയാലും ശരി, അങ്ങനെയുള്ളവൻ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പാപമോചനം അവന് ലഭിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈക്. അവിടെയും അള്ളാഹുവിൻ്റെ നാമം എടുത്തു പറഞ്ഞതിൽ ഒന്നാമത്തത് അൽ ഹയ്യു എന്ന നാമത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ പാപങ്ങളാണെങ്കിലും പൊറുക്കപ്പെടാൻ കാരണമാകും. കാരണം ഈ യുദ്ധവേളയിൽ പിന്തിരിഞ്ഞോടുക എന്നത് വൻപാപത്തിലാണ് പ്രവാചകൻ എണ്ണിയത്. ആ വൻപാപം പോലും പൊറുക്കപ്പെടുമെന്ന ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. മാത്രമല്ല നമ്മൾ പലപ്പോഴായി അങ്ങാടികളിലേക്ക് ഇറങ്ങുന്നവരാണ് അല്ലേ, സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റുകളിലേക്ക് പോകുന്നു. ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന 10 ലക്ഷം പ്രതിഫലം എന്നാണ്. ആ 10 ലക്ഷം പ്രതിഫലം നേടിത്തരുന്ന ആ പ്രാർത്ഥനയിൽ അല്ലാഹുവിന്റെ അൽ ഹയ്യു എന്ന നാമമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദു വഹുവ ഹയ്യുൻ ലാ യമൂത്ത്. ഉണ്ടോ അവിടെയും അൽ ഹയ്യു ലാ യമൂത്ത്, അല്ലാഹു എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ് എന്നുള്ള പഠിപ്പിക്കുന്നു. മാത്രമല്ല ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അല്ലേ, ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പലരും പല രൂപത്തിലാണ് അതിനെ സമീപിക്കുക. ടെൻഷൻ മാറ്റാൻ ചില ആളുകൾ മദ്യപാനത്തിലേക്ക് പോകും, ചില ആളുകൾ വിനോദയാത്രയ്ക്ക് വേണ്ടി പോകും, ചില ആളുകൾ ഒഴിഞ്ഞിരിക്കും, ചില ആളുകൾ റീൽസുകൾ കാണും. ഇങ്ങനെ പല രൂപത്തിൽ അവരുടെ ടെൻഷൻ നീക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരുന്നുണ്ട്. അപ്പോൾ മരണമില്ലാത്ത അള്ളാഹു മാത്രമാണ് എന്ന് നാം പഠിക്കുമ്പോൾ, അൽ ഹയ്യു എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ, ന്യൂനതയില്ലാത്ത, പോരായ്മകളില്ലാത്ത, ഇല്ലായ്മ മുൻകടക്കാത്ത, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, അങ്ങനെയുള്ളവനായ അല്ലാഹു അൽ ഹയ്യാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം, നമ്മളെല്ലാവരും മരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഒരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ ഒരു ലോകം, ഈ ലോകത്തിൽ ജീവിക്കാൻ അവസരം തന്നു. ഈ ജീവിതം കഴിഞ്ഞ് ഇനിയൊരു നാൾ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ആ നാളിൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ച് ജീവിതത്തെ ധന്യമാക്കി മരണാനന്തര ജീവിതത്തിനുള്ള അധ്വാനങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അല്ലാഹു ജീവിതവും മരണവും സംവിധാനിച്ചത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഉത്തമമായ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ ജീവിതവും മരണവും സംവിധാനിച്ചത് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മോട് കൽപ്പിച്ചൊരു കൽപ്പന ഇപ്പുറത്ത് ബാക്കിയാണ്. വഅബുദ് റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ, മരണം വരെ, ആ മരണം കണ്ടുമുട്ടുന്നതുവരെ നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക എന്ന് പറയുന്ന ഈ ആഹ്വാനത്തെ, ഈ ഒരു കൽപ്പനയെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമുക്ക് മരണം സംഭവിക്കുന്നതുവരെ ഈ ഹയാത്തിനെ, നമുക്ക് അള്ളാഹു നൽകിയ ഈ ഒരു ജീവിതത്തെ ധന്യമാക്കാൻ, മരണാനന്തര ജീവിതത്തിനു വേണ്ടി പരിശ്രമിക്കാൻ, അതിനുവേണ്ടി പണിയെടുക്കാൻ നമ്മൾ അധ്വാനിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്ന അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാം, അത് ആളുകളിങ്ങനെ എന്ത് ചെയ്യുക, സ്ഥിരം കേൾക്കുന്നൊരു പ്രോഗ്രാമായി മാറിയിട്ടുണ്ട്. കാരണം അള്ളാഹിൻ്റെ നാമങ്ങൾ ഇത്രയും ഞങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്തയാണ് എന്ത് ചെയ്യുന്നത്, അവർക്കതിൽ നിന്നും വരുന്നത്. ഒരു ക്ലാസ് കേട്ടാൽ മതി, അടുത്ത ക്ലാസ്സുകൾ നിരന്തരം കേൾക്കാനുള്ളൊരു ബറക്കല്ലാഹു ഫീ, നല്ലൊരു ക്ലാസ്സായിരുന്നു, നന്നായി മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു. ജസാക്കല്ലാഹു ഖൈറ.
2: ഇനി നമ്മൾ കുട്ടികളുടെ പ്രോഗ്രാം, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. കുട്ടികളുടെ വീട്ടിൽ അങ്കിളാണ് ഇന്നത്തെ കഥ പറയാം. എന്നത്തെയും പോലെ ഇന്നും അദ്ദേഹം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. വിശ്വസ്തനായ ആട്ടിടയൻ അർഷദ് അൽഹിക്കിമി താനൂർ എഴുതി വിസ്റ്റം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗമാണ് അദ്ദേഹം ഇന്ന് അവതരിപ്പിക്കുന്നത് കഥ പറയാമിലേക്ക്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ കുഞ്ഞുമക്കളെ, കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ചിലപ്പോൾ ചില കൽപ്പിത കഥകളൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. നമുക്കിനി ശരിക്കുള്ള കഥ കേട്ടാലോ. വിശ്വസ്തനായ ആട്ടിടയൻ. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു യാത്രയിലായിരുന്നു. ക്ഷീണം അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം അല്പനേരം വിശ്രമിക്കാനായി ഒരു മലഞ്ചെരുവിലിരുന്നു. ആ സമയം ഒരു ആട്ടിടയൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലെത്തി. ഒരു വലിയ ആട്ടിൻപറ്റവും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ ആടുകളുടെ ഇടയൻ നിങ്ങളാണോ? ആട്ടിടയനോടായി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു ചോദിച്ചു. അതെ, അയാൾ മറുപടി നൽകി. എങ്കിൽ നിങ്ങളുടെ ആടുകളിൽ നിന്ന് ഒരാടിനെ എനിക്ക് തരുമോ? അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആട്ടിടയനോടായി ചോദിച്ചു. ഇതിൻ്റെ ഉടമസ്ഥൻ ഞാനല്ല, യജമാനൻ്റെ ഇടയൻ മാത്രമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കിത് നിങ്ങൾക്ക് തരാനോ വിൽക്കാനോ കഴിയില്ല. ഇതായിരുന്നു ആട്ടിടയൻ്റെ മറുപടി. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആട്ടിടയൻ്റെ സത്യസന്ധത പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ആട്ടിടയനോട് പറഞ്ഞു, യജമാനനോട് ആടിനെ ചെന്നായി പിടിച്ചൊന്ന് പറഞ്ഞപ്പോരെ. മാത്രവുമല്ല, ഈ വലിയ കൂട്ടത്തിൽ നിന്ന് ഒരാടിനെ കാണാതായ അതൊക്കെ യജമാനൻ അറിയോ? ആട്ടിടയൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു. സഹോദരാ, എനിക്ക് വേണമെങ്കിൽ യജമാനനോട് അതങ്ങനെ പറയാം. അദ്ദേഹം എന്നെ കാണുന്നില്ല, ശരിയാണ്. എന്നാൽ എന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബിനോട് നാളെ ഞാൻ എന്തു മറുപടി പറയും? അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആട്ടിടയൻ്റെ മറുപടി കേട്ട് അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ഒരു അടിമയാണ് എന്നറിഞ്ഞപ്പോൾ ആട്ടിടയൻ്റെ ഉടമയുടെ അരികിലേക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോവുകയും അദ്ദേഹത്തെ വില കൊടുത്തു വാങ്ങി മോചിപ്പിച്ച് സ്വതന്ത്രനാക്കുകയും ചെയ്തു. പിന്നീട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആടിനെ വാങ്ങി അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയ്ക്കുള്ള സമ്മാനമായി ആട്ടിടയന് നൽകി എന്നാണ് കഥ. ഇത് കേവലമൊരു കഥയല്ല കേട്ടോ. വിശ്വസ്തനായ ആട്ടിടയൻ്റെ ചരിത്രത്തിൽ നിന്നുള്ള ഈ കഥ കുഞ്ഞുമക്കൾ കേട്ടപ്പോൾ എന്ത് തോന്നി? നമുക്ക് ഇങ്ങനെയൊക്കെ സത്യസന്ധത കാണിക്കാൻ പറ്റുമോ? പറ്റണമെന്നാണ് കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ ചില ലാഭങ്ങൾക്ക് വേണ്ടി അവസരം കിട്ടുമ്പോൾ നമ്മൾ ആരൊക്കെയോ പറ്റിക്കാറുണ്ടോ? കളവ് പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത്തരം മോശം സ്വഭാവം ഒഴിവാക്കണം. കാരണം എന്താ? കാരണമൊന്നുമില്ല, ആരും കാണൂല്ല, ഉമ്മ കാണില്ല, ഉപ്പ കാണില്ല, ടീച്ചേഴ്സ് ആരും കാണൂല്ല, ഞാൻ ഒറ്റയ്ക്കേയുള്ളൂ, അതുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് സാധാരണഗതിയിൽ അതൊക്കെ ചെയ്യാം. പക്ഷേ ഒരു നല്ല കുട്ടി എന്താ ചിന്തിക്കുക? ആര് കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് എന്ന് ചിന്തിക്കൂലേ? അള്ളാഹു കാണാത്ത നിലക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വിശ്വസ്തനായ ആട്ടിടയൻ എന്ന ഈ കഥയിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ പറ്റണം. ഇൻഷാല്ലാ കഥ പറയാൻ പരിപാടിയിൽ മറ്റൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു.
1: ഇതാണ് കഥ. മാഷാല്ലാഹ്, ഇങ്ങനെയായിരിക്കണം കഥ പറയേണ്ടത്. നമ്മളൊക്കെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കും. ആ കുട്ടികളെ കുറച്ചിങ്ങനെ കേട്ടു തുടങ്ങുമ്പോഴത്തേന് ഇപ്പച്ചിയ മതി എന്ന് പറയും. അങ്ങനെയല്ല, കഥ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ കേട്ടിരിക്കുന്നതാണ്. അതാണ് വീട്ടിയങ്കൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. നല്ല ഒരു വിഷയത്തിലുമായിരുന്നു വിശ്വസ്തനായ ആട്ടിടെ എന്ന വിഷയത്തിൽ. നമ്മൾ സ്ഥിരം കേട്ട് പരിചയമുള്ള ഒരു എന്താണ് ഒരു കഥ തന്നെയാണ്. പക്ഷെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അതിനൊരു ഇമ്പം കൂടി എന്നുള്ളതാണ്.
2: അതെ, നാം ഇനി ഒരു ഇടവേളയിലേക്ക് പ്രവേശിക്കുന്നു.
4: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ടബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചുവസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബി ഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
1: ഇനി നാം പ്രവേശിക്കുന്നത് സ്നേഹക്കൂടിലേക്കാണ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ താജുദ്ദീൻ സലാഹിയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന വിഷയത്തിലാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
3: അസ്സലാമു അലൈക്കും.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹക്കൂടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ജീവിതത്തിലെ ഒരുപാട് ദുരന്തങ്ങളെയും വേദനകളെയും എല്ലാം വിശ്വാസി അതിജീവിക്കുന്നത് അതെല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ കരുത്തിലാണ്. അപ്രതീക്ഷിതമായി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടദുഃഖത്തിൽ വിഷാദത്തിലേക്ക് മറിഞ്ഞു വീണ് ആത്മഹത്യയുടെ മുനമ്പുകളിലേക്ക് നടന്നു നീങ്ങി അങ്ങനെ തകർന്നില്ലാതെയാകുന്ന 1000 1000 1000 മനുഷ്യരെ കഴിഞ്ഞ കാലത്ത് മുഴുവൻ ഈ വിശ്വാസം എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന ആത്മാർത്ഥമായ വിശ്വാസം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഭൂമിയിൽ നമ്മളായി നിർവഹിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്യാതെ ഇതെല്ലാം വിധിയാണ് എന്ന് വിശ്വസിച്ച് ഒരുപാട് വിഷയങ്ങളിൽ കരഞ്ഞിരിക്കുന്ന, സങ്കടപ്പെടുന്ന, ജീവിതം തന്നെ ഒരു ദുരന്തമായി മാറുന്ന, അതുവഴി വിധിവിശ്വാസത്തെയും അള്ളാഹുവിനെയും അടക്കം തെറ്റിദ്ധരിക്കുന്ന, എന്തിനേ എനിക്കിങ്ങനത്തെ ഒരു വിധി തന്നു എന്ന് വിചാരിക്കുന്ന ആളുകളടക്കം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് എല്ലാം വിധിയെ പഴിക്കേണ്ട കാര്യങ്ങളാണോ, പ്രശ്നങ്ങളിൽ ചിലത് നാം അഡ്രസ്സ് ചെയ്യേണ്ടതില്ലേ എന്നൊരു മേഖലയാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ആദരണീയനായ പീസ് റേഡിയോ CEO ഹാരിസ് മൗലവി നമ്മളുടെ കൂടെ അൽഹംദുലില്ലാ ഇന്നും ഈ ഡിസ്കഷനിലുണ്ട്. നമ്മൾ ഓരോ കേസായിട്ട് എടുക്കണം. അതിലൊന്നിപ്പം ഒരു ഉമ്മ അവസാനം പറഞ്ഞു എന്ന് പറഞ്ഞ്, നല്ല ഇഷ്ടംപോലെ തോട്ടമുള്ള, തെങ്ങും തോട്ടമുള്ള ഒരു മുതലാളിയാണ്. പക്ഷെ തേങ്ങയിൽ കറി അരക്കാൻ, തേങ്ങ അരക്കാൻ ഇയാൾ സമ്മതിക്കൂല, അത്രയും പിഷ്കനാണ്. അപ്പം നപ്പാക്കുള്ളത് മുക്കിവെച്ചിട്ട് നിങ്ങളെന്ത് ചെയ്തോളീ, കറി അരച്ചോളി എന്ന് പറഞ്ഞു എന്നാണ്. ഇങ്ങനത്തെ പിശുക്കിന്റെ പ്രശ്നം ഒരുപാട് കുടുംബങ്ങളിലുണ്ട്.
4: അതിപ്പോ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ആളുകള് ഈ പ്രശ്ന പരിഹാരങ്ങളെ കുറിച്ച് അന്വേഷിക്കാതിരിക്കാതെ കാരണം ഇതന്നെയാണ്. എനിക്കത് വന്നു, ഇതൊരു വിധിയാണ്, ഞാനത് സഹിച്ച് മുന്നോട്ട് പോവാന്നുള്ള നിലക്കാണ്. സത്യത്തിൽ അങ്ങനെ കാലങ്ങളോളം മുന്നോട്ട് പോകുമ്പോഴാണ് ഇതൊരു നിസ്സാര പ്രശ്നത്തിലാണ് ഈ എല്ലാ വിഷയങ്ങളും ബന്ധപ്പെട്ട് കിടക്കണമെന്ന് പിന്നെ മനസ്സിലാവും. അപ്പൊ നമ്മളിതിൽ ആളുകൾക്ക് തിരുത്തി കൊടുക്കേണ്ട ഒരു ധാരണ ആദ്യമുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ വിധി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാം അള്ളാഹു തീരുമാനിച്ച് നടപ്പിലാവുകയാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അത് ശരിയാണ്. പക്ഷെ നമ്മളെന്താ വെച്ചാൽ സാധാരണ ഇപ്പം നമുക്ക് നമ്മുടെ ആയുസ് അജൽ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ അവധി നിശ്ചയിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് ഏത് കേസും സംഭവിക്കും, ഞാനിപ്പോൾ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സക്കോ അല്ലെങ്കിൽ നമ്മൾ വല്ല അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു ആശങ്കകളോ ഒന്നും വേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ദുരന്തം നടക്കുന്നത് കണ്ടാൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടാവും. ഒരു മരണം നടന്നെങ്കിൽ എന്തേ എന്ന് നമ്മളൊരു ചോദ്യമുണ്ട്. അവിടെ ഒരു കാരണം അതിൻ്റെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ഇഷ്ടമുള്ളവരെ ഹിദായത്തിലാക്കുന്നു, യഹ്ദിമൈ യശാ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തുണ്ടാവും, ഒരാൾ നന്മയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക, എന്ത് നിങ്ങൾ മാറാൻ കാരണം, ഞാൻ അങ്ങനെ ഒരു ആയത്ത് കേട്ടു അല്ലെങ്കിൽ ഒരു പ്രസംഗം കേട്ടു. എവിടെയും ഒരു കാരണങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് വന്ന അനുഗ്രഹങ്ങൾക്ക് പിന്നിലും ഒരു കാരണമുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ഒരു പരിഹാരം മുന്നിൽ കാണാതിരിക്കുമ്പോൾ അതെൻ്റെ ഒരു വിധി, അങ്ങനെ വിധി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന ആ വിധിയെക്കുറിച്ച് നമ്മൾ പറയണം. അപ്പോൾ അവിടെ പരിഹാരങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ പറ്റും. ചിലപ്പോൾ ഒരു സിംഗിളായ ഒരു കാരണത്തിനായിരിക്കും ഈ നിൽക്കുന്നുണ്ടായിരിക്കാം. ഇപ്പം ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരു പിശുക്ക്, നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ പിശുക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ എന്ത് ചെയ്യും, അത് പ്രതിസന്ധികളിലേക്ക് നയിക്കും എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വമ്മാമൻ ബഖില വസ്തഗന വകദബ ബിൽ ഹുസ്ന ഫസനു യസ്സിറുഹു ലിൽ ഉസ്ര, ഞെരുക്കമുള്ളതിലേക്ക് എളുപ്പമെത്തുന്നതാണ്. സത്യത്തിൽ എന്താ വെച്ചാൽ ഈ കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഴുവൻ സാമ്പത്തിക കാര്യങ്ങളും അയാളെ കേന്ദ്രീകരിച്ചാൽ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് അയാൾ സാങ്ഷൻ ചെയ്യണമല്ലോ, എങ്കിലേ ബാക്കി നടക്കുള്ളൂ. അപ്പൊ പൊതുവെ എന്താ വെച്ചാൽ ഈ പിശുക്ക് മനസ്സിലുള്ള ആളുകൾക്ക് എന്താ വെച്ചാൽ പണത്തെക്കുറിച്ച് പറയുമ്പോഴേക്ക് അവരെന്തായിത്തീരും, ഭയങ്കര വൈകാരികത, ഭയങ്കര ദേഷ്യം, അങ്ങനത്തെ കുറെ സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവർക്ക് കൊടുക്കും. പക്ഷെ അവരാദ്യം അതെന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. അപ്പൊ സ്വാഭാവികമായും എന്താ വെച്ചാൽ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മുടെ പണം എന്തായിരിക്കും, സാമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളേക്കാർ എന്നാ സാധനം വേണം അല്ലെങ്കിൽ ഈ സാധനം വേണം. അപ്പൊ ഇതിങ്ങനെ നിരന്തരം കേൾക്കുമ്പോൾ ഒരു പിശുക്കുള്ള ഒരാളുടെ പെരുമാറ്റത്തിൽ എപ്പോഴും ഇവർക്ക് വളരെ മോശം പെരുമാറ്റേ സാധ്യമാവുള്ളൂ. ഇതുകൊണ്ടാകുന്നൊരു ദുരന്തം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന് ഇയാളുമായുള്ള സംസാരങ്ങൾക്ക് തന്നെ ഇവർ മടിക്കും. കാരണം അതെന്തായിരിക്കും, എപ്പോഴും പ്രശ്നിക്കാറും അത് നമുക്ക് വാ. അങ്ങനെ എന്ത് ചെയ്യും, അടുത്ത ഘട്ടത്തിൽ ഇയാളെ അവഗണിച്ച് ഇവർ മുന്നോട്ട് പോകും. അപ്പൊ ഇയാള് ഈ കുടുംബനാഥൻ എന്ന നിലക്കുള്ള ഒരു അംഗീകാരം അയാൾക്ക് കിട്ടില്ല. അത് അയാളെ കൂടുതൽ വീണ്ടും എന്ത് ചെയ്യും, പ്രകോപിതനാക്കും. അപ്പൊ സത്യത്തിൽ എന്താ വെച്ചാൽ ഇതിലൂടെ എന്താ ഉണ്ടാവണ വെച്ചാൽ, ചിലപ്പോൾ കുട്ടികൾക്ക് നല്ല പഠന സാധ്യത ഉണ്ടാവും, പക്ഷേ സാമ്പത്തിക പിശുക്കുകൊണ്ട് അവർക്കതിലെ വഴി തുറന്നു കൊടുക്കൂല. നല്ല ജീവിത സൗകര്യങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ എന്ത് ചെയ്യും, നല്ല കുടുംബത്തിൽ ജനിച്ചിട്ട് മറ്റുള്ളവരൊക്കെ സുഖമായി ജീവിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാന കാര്യങ്ങളാണ് ജീവിക്കുന്നതിൻ്റെ മാനസിക സംഘർഷം ഈ കുട്ടികൾ അനുഭവിച്ച് അവർ മാനസികമായി തകർന്നു പോകും. നമ്മൾ എണ്ണുകയാണെങ്കിൽ ഈ ഒരു മനസ്സ് വമൻ യൂക്ക ശുഹ നഫ്സി എന്നല്ലേ, ആ മനസ്സിൻ്റെ പിശുക്കുന്ന ഒരാൾ രക്ഷപ്പെട്ടാൽ അതന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഒരൊറ്റ സിംഗിളായ ഒരു പ്രശ്നം മതി ഒരു കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളും താറുമാറാവാൻ എന്നതാണ് അതിലുള്ള ഒരു ആശയം.
2: അതെ, ഇതിൽ ഇപ്പം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. അദ്ദേഹം വേണ്ടതുപോലെ തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ എടുത്തുപയോഗിക്കാൻ അനുവാദം കൊടുത്തല്ലോ. അപ്പൊ ശരിക്കും ഇങ്ങനെ ഒരു പിശുക്കിന്റെ അവസ്ഥയിൽ പോകുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ വാപ്പ ഉള്ള വീട്ടിലെ ആളുകൾ അതെങ്ങനെയാണ് മറികടക്കേണ്ടതെന്നാണ്
4: അത് പറയാം. അതിലിപ്പോ ആദ്യം എന്താ വെച്ചാൽ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു പിശുക്കിന്റെ ഒരു അവസ്ഥ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കലാണ് ഏറ്റവും നല്ല മാർഗം. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ വെച്ചാൽ അവർക്കിത് എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും എത്ര മനസ്സിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും എന്ത് ചെയ്യൂല, ഈ പണത്തിന്റെ കാര്യം വരുമ്പോഴേക്കിനും ഇവരുടെ ഒരു മാനസികാവസ്ഥ മാറും. അവർക്ക് നല്ല എന്താ വെച്ചാൽ ഒരു നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യുക, വീടിന്റെ കാര്യങ്ങൾക്ക് വൈഫിനെ ഏൽപ്പിക്കാം, ഏറ്റവും നല്ല പരിഹാരം അതാണ്. അപ്പൊ എന്താണെന്ന് വിചാരിച്ചാൽ മൊത്തത്തിൽ അവർ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ചെലവഴിക്കും. ചിലപ്പോൾ അവർക്കത് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അവള് പറയണെന്ത്, ഇപ്രാവശ്യങ്ങൾ തന്ന പൈസയിൽ എനിക്കൊരു 1500 rupees ബാക്കിയായിരുന്നു പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കരമായ സന്തോഷമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ചെലവഴിക്കൽ ഇനി ഇവളാവട്ടെ എന്ന് തീരുമാനിക്കും. അത് അവളിലൊരു വിശ്വാസത ഉണ്ടാക്കും. പിന്നെ അവൾ ചോദിക്കുന്നതിനൊക്കെ പണം കൊടുക്കാൻ അയാൾക്ക് പ്രശ്നമില്ലാതായി മാറും ആ വിശ്വാസം. എന്നാലും അവൾ വളരെ അവകാശപ്പെട്ടതിനെ ചിലവഴിക്കുള്ളൂ, വളരെ ശ്രദ്ധിച്ചേ ചിലവഴിക്കുള്ളൂ എന്നുള്ളൊരു ബോധം സൃഷ്ടിക്കാൻ എന്ത് ചെയ്യും, കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടത് പറ്റി. ഇനി എന്താ വെച്ചാൽ ഇങ്ങനെ സ്വയം തിരിച്ചറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ സ്വാഭാവികമായും എന്ത് ചെയ്യുക, നമ്മൾ അവരോട് എന്ത് ചെയ്യും, പിന്നെ അവരോട് പണം വാങ്ങുന്നതിന് ഓരോ ആവശ്യങ്ങളുമായിട്ട് അപ്പപ്പോൾ ചെല്ലുന്നതിന് ഉപരി എന്ത് ചെയ്യുക, ഒരു ദിവസത്തേക്കുള്ളതോ അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതോ ആയ ഒരു സംഖ്യ ഒന്നിച്ച് വാങ്ങാൻ ശ്രമിക്കുക. അത് കഴിയുമ്പോൾ അടുത്ത സംഗതി, ഓരോ വിഷയങ്ങളും ഇങ്ങനെ വേറെ വേറെ പറയുമ്പോഴാണ് ഇവർ പ്രകോപിതരാ. അങ്ങനെ സാധിക്കുമെന്ന് നോക്കുക. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അവസാനത്തെ വഴി എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ രണ്ട് മാർഗ്ഗമാണ്. ഒന്ന്, ചെറിയൊരു സോഴ്സ് ഇദ്ദേഹത്തെ ആശ്രയിക്കാതെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുക, അതാണ് ഒരു. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നം, ഒരു മാനസിക അസുഖം ഇയാൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ പെരുമാറുമ്പോൾ അയാളുടെ പ്രതികരണങ്ങളോ അയാളുടെ ദേഷ്യങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കാതെ പോവും. അത് മുമ്പ് അങ്ങനെയാണെന്നുള്ളൊരു ധാരണയിൽ എന്ത് ഏറ്റുമുട്ടാനും പ്രശ്നത്തിനും പോവാതെ തൽക്കാലം അതൊരു രോഗത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഡീൽ ചെയ്ത് പോവുക.
2: ഖുർആൻ ശരിക്കും അങ്ങനെയാണല്ലോ പറഞ്ഞേ,
4: അതെ,
2: ഇത് മനസ്സിന്റെ ഒരു രോഗാവസ്ഥയാണെന്ന് തന്നെയാണ്. യൂക്ക ശുഹ നഫ്സിഹി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കിട്ടുമല്ലോ.
4: അതെ.
2: പിന്നെ എനിക്കതിൽ തോന്നിയൊരു കാര്യം, ഇപ്പം ഒരു കൂട്ടുകുടുംബ സംവിധാനമാണെങ്കിൽ, ഇപ്പൊ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മാനെ കൊണ്ട് സാധനങ്ങൾ ചോദിപ്പിക്കലും ഇതും വാപ്പാന്റെ അടുത്ത് കാവാതിരിക്കുക എന്നുള്ളത് നല്ലൊരു പരിഹാരമാണല്ലോ
4: അല്ലേ.
2: ഒരു മക്കളൊക്കെ വളർന്നു വന്നാൽ ഇനിയെങ്കിലും ഉമ്മാക്ക് സമാധാനം കിട്ടണം, ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കണം എന്നുള്ളടത്തേക്ക് മക്കൾ എത്തലൊരു പരിഹാരമാണല്ലോ.
4: തീർച്ചയായും മുതിർന്ന മക്കൾ ഉണ്ടാകുമ്പോൾ അതൊരു പരിഹാരം തന്നെ. അതായത് വീട് അദ്ദേഹത്തെ ആശ്രയിക്കാതെ പക്ഷെ പിന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ അതിവിടെ എന്താ വെച്ചാൽ ഇദ്ദേഹം എന്ത് ചെയ്യും, പൊതുവെ കുടുംബത്തിൽ നിന്ന് എന്ത് ചെയ്യും, പുറത്താക്കപ്പെടുന്നുള്ളതാണ്. അതുകൊണ്ടുണ്ടാണ് കാര്യം,
0: മൂപ്പര് ദുർബലനാകുമ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്യൂല.
4: അതെ അതെ. നമുക്കിപ്പോൾ ഖുർആനികമായി മനസ്സിലാവണം എന്താ വെച്ചാൽ ഇത് മാറിക്കിട്ടാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ചെലവഴിക്കൽ തന്നെയാണ്. നമ്മളെന്ത് ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ പണം എടുത്ത് കൊടുത്തിട്ട് തന്നെ നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യുക, കീഴ്പ്പെടുത്തുക. അങ്ങനെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റും അയാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ.
0: ഇതിന് വേറൊരു വശം ഉള്ളത്, നല്ല കഴിവുള്ള കുറേ വിദ്യാഭ്യാസപരമായ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, സാധ്യതകളുണ്ടാകും. അതൊക്കെ ഉണ്ടെങ്കിലും ഒരു ജോലിക്കും പോകാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നടക്കും. ചിലപ്പോൾ അയാൾ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിൻ്റെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ നാട്ടിലെ എന്തെങ്കിലും ഒരു ക്ലബിൻ്റെ ആളായിരിക്കും. എന്നിട്ട് അതിൻ്റെ മേൽവിലാസത്തിൽ ഇങ്ങനെ നടക്കും. ഇവനാണെങ്കിൽ വിദ്യാഭ്യാസപരമായി ഒരുപാട് സാധ്യത ഉണ്ടാകും, ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ടാകും, ഒരു പി എസ് സി എഴുതി നോക്കിയിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ ഗൾഫ് റിട്ടേൺ ആയിരിക്കും. അങ്ങനെ ഒരു തൊഴിൽ ചെയ്യാതെ ജീവിക്കുന്ന ആളുകളുടെ കാരണം കൊണ്ട് മക്കൾക്കും കുടുംബത്തിനും ഭാര്യക്കൊന്നും കിട്ടേണ്ടത് കിട്ടാതെ പോകുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. ഭാര്യമാർ വളരെ കഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ആ ഒരു പ്രശ്നം അതിൻ്റെ വിധിയാണെന്നാണ് പൊതുവെ എന്ത് ചെയ്യല് സ്ത്രീകൾ വിചാരിക്കാറുള്ളത്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ വിചാരിക്കാറുള്ളത്. അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്?
4: അതെന്താ വെച്ചാൽ ഇതും ഇതേപോലെ തന്നെ ഒരു കുടുംബത്തിനെ ആസകലം ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇത്. എന്താ വെച്ചാൽ ഒരു കൃത്യമായ സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായും മാനസികമായും വരുന്ന ഒരു ഒരു ഒരു ത്യാഗം, നമ്മളൊരു എഫർട്ട് ചിലവാക്കാനുള്ള ഒരു മാനസികാവസ്ഥ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഒരു ത്യാഗ സന്നദ്ധ, അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവുക. അതാണ് ഈ പേഴ്സണാലിറ്റിയിൽ നമ്മൾ കാണുന്നത്. എന്തെങ്കിലും ഒരു ഗൗരവപരമായ ഒരു കാര്യം ഏറ്റെടുക്കേണ്ട, ചെയ്യേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അതിന് മുന്നിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവുക. ഇങ്ങനത്തെ ആളുകൾ ചിലപ്പോൾ ചില കോഴ്സുകൾ കംപ്ലീറ്റ് ആക്കൂല, ഒരു ജോലിക്ക് ചേർന്നാൽ ഒരു 4 ദിവസത്തിനപ്പുറം പോകില്ല. കാരണം അവർക്ക് ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഒതുങ്ങി നിൽക്കാൻ അവർക്ക് കഴിയില്ല. ഇതൊരു ഭയങ്കര ദുരന്തമാണ് ഇത്തരം ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ. ഇവർക്ക് എന്താ ഉണ്ടാവുക വെച്ചാൽ ഇവരെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യും. പക്ഷെ ഈ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ഇവരെ ജീവിതത്തിന്റെ അടിത്തറകളെ ഉയർത്തിക്കൊണ്ടുപോകുന്നതിന്നാണ് ഇങ്ങനെ വഴുതി പോകുന്നത്. അവസാനം അവർക്കൊരു നല്ല ഡിഗ്രി ഉണ്ടാവില്ല, അവർക്കൊരു ജോലി ഉണ്ടാവില്ല, അവർക്കൊരു വീടുണ്ടാവില്ല, ഒരു പക്ഷേ അയാളുടെ ഭാര്യയും കുട്ടികളും തന്നെ നിന്ന് പോവില്ല. കാരണം പ്രതീക്ഷകളില്ലാതാവുമ്പോൾ അവരെന്ത് ചെയ്യും, അവഗണിക്കും. പിന്നെ ഇവരിൽ നിന്ന് കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, മറ്റുള്ളവർ ആദരിക്കപ്പെടാതെ പോകും. അപ്പോൾ ഒരു വാപ്പ എന്ന അംഗീകാരം, ഭർത്താവ് എന്ന അംഗീകാരം അവർക്ക് കിട്ടാതെ പോകും. അങ്ങനെ എന്ത് ചെയ്യും, എല്ലാ അർത്ഥത്തിലും അവരൊഴിവാക്കപ്പെടും. ഇനിയിപ്പോൾ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയി ഞെരുക്കാം, അവസാനം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഇവർക്ക് ഒരു വീട്, ജോലി ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാവില്ല. ഇതെല്ലാം കൂടെ ഒന്നിച്ച് നിർവഹിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അവരുടെ ജീവിതം എന്ത് ചെയ്യും, എത്തിച്ചേരുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനത്തെ ആളുകൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ ഒന്നുമില്ലാത്ത, ആർക്കും വേണ്ടാത്തവരായി മാറും. പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റൊരു വശം കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ പറയണം. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നില്ല, ഒരു കൃത്യമായ ജോലി ചെയ്യണില്ല, ഒരു കൃത്യമായ ടൈമിൽ അവർ അധ്വാനിക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്താ അറിയോ, ഇവർ വെറുതെ നടക്കായിരിക്കും. ഇവർ വെറുതെ നടക്കുന്ന കാണുമ്പോൾ എന്ന് വെച്ചാൽ വേറെയുള്ളവരൊക്കെ ഇവർക്ക് പണി കൊടുക്കും, ഉപകാരമില്ലാത്ത പണികൾ. നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകാണ്ട് തിരുവനന്തപുരത്തേക്ക് നിങ്ങളൊന്ന് കൂടെ വരും വയ്ക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, പോവും. ഭയങ്കര ത്യാഗമാണത്. പക്ഷെ അവനവൻ്റെ ജോലി ചെയ്യാനുള്ള മനസ്സില്ലാത്ത, കുടുംബത്തിൻ്റെ ഒപ്പം നിൽക്കാൻ മനസ്സില്ലാത്ത ആളവിടെ പോവും. ഇട്ട് ഒരാഴ്ച തിരുവനന്തപുരത്ത് RCC ഒരു രോഗിനേറ്റ് നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ആ ഞങ്ങളെ കൂടെ എന്നാളാ വന്നതെന്ന് അവർ പറയും. അപ്പോൾ എന്ത് ചെയ്യും, അടുത്ത ആൾ വിളിക്കും. പിന്നെ നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവരുടെ ഏൽപ്പിക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഇവർക്ക് സ്വന്തം ജീവിതത്തിൽ നിർവഹിക്കുന്നതിനേക്കാളും ഇരട്ടി ഭാരം ഇവരനുഭവിക്കും. അവിടെയൊക്കെ എന്ത് ചെയ്യും, അവരെ കുടുംബം ചിന്തിക്കുമ്പോൾ എന്താ ഞങ്ങളെ കാര്യങ്ങൾക്ക് ഒഴിവില്ല, വേറെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറെ ഇവരെന്ത് ചെയ്യും, മാനസികമായി പ്രയാസപ്പെടും. തീർച്ചയായും ഇങ്ങനത്തെ വ്യക്തിത്വങ്ങൾ ധാരാളമുണ്ട് ഈ ഒരു പുതിയ സമൂഹത്തിൽ. ഈ മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അലസമായി ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്ഥിരം യാത്ര ചെയ്യുന്നൊരു സ്ഥലത്ത് ഒരു ചെറിയൊരു ചായ മക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്നും കണ്ടതാണ്, അവിടെ ഒരു പയ്യൻ, ഇപ്പോൾ ട്രൗസറാണുള്ള ആൾക്കാരുണ്ട്. എന്നാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും റീഹാന ഹയാത്തിഹി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല വസന്തകാലത്താണ്. എല്ലാ ടൈമിലും രാവിലെ നമ്മൾ സുബ് പള്ളി കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ഉണ്ടാവും, പിന്നെ രാത്രി ദൈനിപ്പതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അയാൾ അവിടെ ഉണ്ടാവും. വെറുതെ ആ തിണ്ണയിൽ അങ്ങനെ ഇരിക്കും. അങ്ങനത്തെ എത്ര ആളുകൾ, അയാൾക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് പോയി വേറെന്തൊക്കെയോ ചെയ്ത് തൻ്റെ കുടുംബവും തൻ്റെ മക്കളുമൊക്കെ വഴിയാധാരമായി പോകുന്ന വ്യക്തിത്വം. അവരൊക്കെ വീട്ടിലുള്ള സ്ത്രീകളും കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തിലായിരിക്കും.
0: ഇതിൽ എനിക്ക് പറയുന്നത്, ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാവാൻ പാരൻസിൻ്റെ ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് അറിയുന്ന ഒരു കേസിൽ വാപ്പാക്ക് ചെറിയൊരു പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷൻ വെച്ച് മൂപ്പര് വീടങ്ങനെ തള്ളിക്കൊണ്ടുപോകണം.
4: അതെ അതെ.
0: വാപ്പ എന്ന് അവസാനിക്കണോ അന്ന് മുതൽ അവൻ്റെ കാര്യം കട്ടപ്പുകയാണ്.
4: അതെ അതെ.
2: അപ്പോൾ ഈ രീതിയിൽ പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് രണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യും, മൂപ്പർ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും വാപ്പാരും ആങ്ങളാരും ഒക്കെ കൊടുക്കണത് വെച്ചിട്ട് ആശുപത്രിയും കാര്യമൊക്കെ മാനേജ് ചെയ്ത് പോകും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വിഷയം, ഇതെൻ്റെ വിധിയാണെന്നുള്ളത്. അപ്പം ഇങ്ങനെ ഈ ആളുകളെ ഇതേ അവസ്ഥയിൽ നിലനിർത്തുന്ന ഇത്തരം ഘടകങ്ങൾ അതിന്റെ ഭാഗമാവുന്നവരോട് നമ്മൾ എന്ത് പറയും?
4: അതെ, അതെന്താ വെച്ചാല് അവിടെ പാരന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെല്ലാ കാര്യവും നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കണ്ടല്ലോ. അപ്പൊ അവരുടെ കയ്യിൽ എന്ത് ചെയ്യും, സാമ്പത്തികമായ വരുമാനങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ അതെങ്ങനെ ചെലവഴിക്കണം എന്ന് അവരെ നമ്മളെ പഠിപ്പിക്കണം. അപ്പൊ സ്വാഭാവികമായി എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ആവശ്യങ്ങൾക്ക് ഇനി മുതൽ എന്ത് ചെയ്യരുത്, നിനക്കൊരു പിന്നെ ബനിയം വാങ്ങാൻ നീ എൻ്റെ അടുത്ത് പൈസ ചോദിക്കരുത്, അതിന് നീ ഒരു വഴി കണ്ടെത്തണം. അത് എന്നല്ലേ നിനക്ക് തരാൻ

0: ഒരു പ്രതിസന്ധി നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ടെങ്കിലും അവരെ രംഗത്തിറക്കാൻ പറ്റണം. അതിൽ പാരൻസ് മടി കാണിച്ചാൽ എന്താ വെച്ചാൽ, ഇവർ കൊടുക്കുന്ന പണം കൊണ്ട് അയാൾ ഒരു വാപ്പൻ്റെ നിന്ന് പണം വാങ്ങിയിട്ട് ഭാര്യനെയും കുട്ടികളെയും നോക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ, അത് ആ പെണ്ണിൻ്റെ ഒരു അഭിമാനം വളരെ വലുതല്ലേ? എത്ര വലിയ മാനസിക പ്രയാസമാണ് അനുഭവിക്കുക. അപ്പം അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ വളർത്തുന്ന സമയത്ത് തന്നെ അവരെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ്.
1: ഇതേപോലെ അതിൻ്റെ അനുബന്ധം തന്നെയാണ്, ചില നല്ല ബിസിനസ് ഫേമുകളൊക്കെ ഉണ്ടാകും.
0: അതെ,
1: ഇപ്പൊ ഈ ബിസിനസ് ഫേമിൽ ഇവനങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാകും, ഇവന് ആവശ്യമുള്ള അത്ര എടുക്കാൻ
0: പറ്റുന്നുണ്ടാവും.
1: ഈ പണം വിലയില്ലാത്ത പണമായതുകൊണ്ട് അതാണ് പലപ്പോഴും
0: അതെ
1: തെറ്റായ വഴികളിലേക്കൊക്കെ പോവുക. അപ്പൊ ശരിക്ക് ഞാൻ വെറുതെ ഒരു സജഷൻ ചോദിക്കുകയാണ്, ഇപ്പൊ നല്ലൊരു ബിസിനസ് നടത്തുന്ന ഒരു വാപ്പ അവനൊരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് അതിനൊരു സാലറി കൊടുത്ത് പിന്നെ മറ്റിന്റെ പ്രോഫിറ്റ് കൊടുത്ത് അങ്ങനെ പോകലല്ലേ ഐഡിയൽ?
0: എന്റെ ഒരു കടയാണെന്ന് വിചാരിക്ക, ഞാൻ അതിൽ നിന്ന് പണം എടുക്കുന്നതിന് പോലും എനിക്ക് എന്ത് വേണം, ഒരു വ്യവസ്ഥ വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ആ കച്ചവടം നിലനിൽക്കുമോ? അതിന്റെ ലാഭത്തിന് ഒരു പെർസെന്റേജ് ഉണ്ടാവൂലേ? അതിനൊരു കണക്ക് വേണ്ടേ? ഇപ്പൊ വെച്ചാൽ ഒരു വർഷത്തിൽ നമ്മളിത് നഷ്ടമായിരുന്നു ലാഭമായിരുന്നു എന്നറിയണമെങ്കിൽ പോലും ഞാൻ എടുത്ത പൈസ എത്ര, അത് ഞാൻ വൗച്ചർ ചെയ്തെടുത്തില്ലെങ്കിൽ ആ കണക്ക് കിട്ടുമോ? അതുകൊണ്ട് ഒരു സംഗതിയിലും എന്ത് ചെയ്യാൻ പറ്റൂല, നിനക്ക് ആവശ്യമുള്ള പണം എടുത്തോ എന്നുള്ള ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായ എല്ലാ ക്രമങ്ങളും തെറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ സതക്ക കൊടുക്കുമ്പോൾ പോലും എന്താണ് അതിൽ ഇസ്രാഫ് വേണ്ടാറിന്. നല്ല കാര്യമല്ലേ, അത് എത്ര കൊടുത്തു വെച്ചാൽ അള്ളാഹുവിന്റെ റിക്കാർഡ് ഉണ്ടാവൂലേ എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടതല്ല. നമ്മളെ കൊടുക്കുന്ന ആൾക്ക് അത് ആവശ്യമുണ്ടോ, അതിനത്ര വേണോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ സ്വതക്ക കൊടുക്കുന്നതിലും എന്ത് വരും, ദുർവ്യയം വരും എന്ന് പഠിപ്പിക്കപ്പെട്ടതാണ്. അപ്പം അതിൽ വളരെ പ്രധാനമാണ് എന്ത്, നമ്മൾ അവനുണ്ടെങ്കിൽ നിനക്ക് നീ ഇതിൻ്റെ ഇന്നൊരാളാണ്, ഇതിൻ്റെ ഒരു PRO ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അസിസ്റ്റന്റ് മാനേജറാണ് എന്ന് പറഞ്ഞ ഒരു ചെയറൊക്കെ ഇട്ടുകൊടുത്തിട്ട് അവനൊരു ബോർഡും വെച്ചിട്ട് എന്ത്
1: ചെയ്യുക,
0: അവൻ എന്ത് ചെയ്യുക, ഒരു കൃത്യ ശമ്പളം വെച്ചു കൊടുക്കുക, ആ ശമ്പളം കറക്റ്റായിട്ട് വാങ്ങുക, അതവൻ വരാത്ത ദിവസങ്ങളിൽ അതെന്ത് ചെയ്യണം, ലീവ് മാർക്ക് ചെയ്യുക, അവൻ ആ പണം കൊടുക്കാതിരിക്കുക. അതല്ലെങ്കിൽ എന്താ അറിയോ, അടുത്തൊരു സ്ഥലത്തോ ജോലിക്ക് പോകേണ്ടി വന്നാൽ അവനെ കൊണ്ട് എന്ത് ചെയ്യൂല, ആ ജോലിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല.
1: ഇതേപോലെ ഒരു ആഡിങ് കൂടി ആവശ്യമുണ്ട്.
0: അതെ,
1: അതായത് പിന്നെ നിങ്ങളിപ്പോ ഈ പറഞ്ഞൊരു പ്ലാൻ ഉണ്ടല്ലോ, ഇത് മക്കളെടുത്ത് പറയാൻ പാരൻസിനുള്ള തടസ്സം ഇത് സ്നേഹക്കുറവാണെന്ന് തോന്നുന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് കല്യാണം ആലോചിക്കുന്ന പല രക്ഷിതാക്കളും അവർക്ക് അവരെ ഒരു പിന്നെ ലൈംഗികമായ വിശുദ്ധി നിലനിർത്തുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും അങ്ങനെ ചിന്തിക്കണത്. പക്ഷെ അവൻ്റെ അടുത്ത് ഒരു ഫിൽസും ഉണ്ടാവില്ല, ഒരു കുട്ടിയും കൂടി ഇവിടെ കയറി വന്നാൽ ഒരു ഇത്രയും കൂടി എല്ലാം അരിയിടേണ്ടതുള്ളൂ എന്നാണ് ചിന്തിക്കുക. അപ്പം അതിൻ്റെ ഇടയിലൊരു ഒരു ശരിയും ഒരു തെറ്റും ഉണ്ടല്ലോ. അപ്പം ഇത് പിന്നെ തുറന്നു പറയാൻ കഴിയൂല. അതേപോലെ തന്നെ ഇതൊന്നും ഇല്ലെങ്കിലും ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കൊരു ശമ്പളം ഇവിടെ ഉണ്ട് എന്ന് പറയാൻ എന്ത് ചെയ്യില്ല, ഇവർക്ക് ഇവർ വളർത്തിയ രീതി അനുസരിച്ച് അത് സ്നേഹക്കുറവ് വരുമെന്ന് തോന്നുന്നു.
0: ഈ വിഷയത്തിൽ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ, മക്കളുമായിട്ടുള്ള എല്ലാ സംഗതികൾക്കും എന്ത് ചെയ്യാണ് അഡ്വൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിപാടി. അഡ്വൻസ് ചെയ്യുക, അപ്പോൾ അവൻ വിവാഹം കഴിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവൻ്റെ മുന്നോട്ട് പോക്കിനുള്ള ചെലവുകൾ എവിടെ നിന്ന് സ്വരൂപിക്കും, അതിനെന്താണ് വഴി എന്നതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, ഒരു തീരുമാനം ഉണ്ടാവണം. ഇനിയിപ്പോൾ വാപ്പ കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ കൊടുക്കലിൻ്റെ രൂപം എങ്ങനെയാണ്, എങ്ങനെയാണ് അത്, എന്തായിട്ടുള്ളത്, എങ്കിൽ ജോലി കിട്ടുമെന്ന് എനിക്ക് എന്ത് ചെയ്യുക, തിരിച്ചു തരിക, അതല്ലെങ്കിൽ ഇത്രേ ഞാൻ തരുള്ളൂ ബാക്കി നീ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നീ ഇന്നൊരു ജോലിക്ക് പോവുക, എന്തെങ്കിലുമൊക്കെ നമ്മൾ അഡ്വാൻസ് ചെയ്യണം. എന്ന് വെച്ചാൽ നേരെ ഓരോ സംഗതികൾ വരുമ്പോൾ നമ്മൾ അപ്പം പറയുമ്പോൾ എന്താ വെച്ചാൽ, ഓ അപകടത്തിലുള്ള മടി കൊണ്ടാണ് ഇന്നെ ഇടങ്ങാറാക്കുകയാണെന്നൊക്കെ പറയും. ഏത് കാര്യവും അങ്ങനെയാണ്, കുട്ടികളോടുള്ള ഏത് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറ്റാതെ വരുന്നത് നമ്മൾ എന്ത് ചെയ്യാണ് അതൊരു വഷളാകുന്ന സന്ദർഭത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പം പറയാൻ പറ്റൂല.
1: ഇപ്പോൾ
0: ഒരു മൊബൈൽ ഫോൺ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, മൊബൈൽ ഫോൺ കൊടുക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ നിന്നെ എനിക്ക് നല്ല വിശ്വാസമായതുകൊണ്ട് ഞാൻ മൊബൈൽ ഫോൺ വാങ്ങി വരുന്നത്. പക്ഷെ മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയാൽ മനുഷ്യന്മാരല്ലേ, നിൻ്റെ അടുത്തും പിഴവ് പറ്റാലോ, അതുകൊണ്ട് എന്ത് ചെയ്യും, നിന്നെ സംശയിച്ചിട്ടൊന്നുമല്ല ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ പരിശോധിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലെന്ത് ചെയ്യുക, എന്ത് പിന്നൊരു സംശയം ചോദിക്കൂല, അത് നമ്മൾ വാങ്ങുമ്പോഴുള്ള കരാറാണ്. മാത്രമല്ല പരിശോധിച്ചിട്ട് അതിലെന്തെങ്കിലും വേണ്ടാത്തരം കാണുകയാണെങ്കിലോ എന്ത് ചെയ്യൂല, പിന്നെ മൊബൈൽ നീ ഉപയോഗിക്കൂല എന്ന് പറയുന്നതും ഒരു മൊബൈൽ എന്തെങ്കിലും അശ്ലീലങ്ങൾ കാണുന്ന സമയത്ത് ഇനി മൊബൈൽ നിനക്ക് തരില്ല എന്ന് പറയുന്നതും തമ്മിൽ എന്തുണ്ട്,
1: വലിയ
0: വ്യത്യാസമുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി കാണണം. ഇനിയിപ്പോൾ നമ്മൾ പറയാം, അനക്ക് 24 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു സഹായം ഉണ്ടാവില്ല, നീ സ്വന്തമായി എല്ലാം നേടണം എന്ന് പറയുമ്പോൾ അവനിങ്ങനെ 22 വയസ്സാകുമ്പോൾ ആലോചിക്കും, 2 കൊണ്ട് എനിക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം എന്തായാലും അതൊക്കെ അഡ്വൻസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ഗുണങ്ങളാണ്. അപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നേരത്തെ പറയാം. അപ്പോൾ അവർക്കും പ്രശ്നം ഉണ്ടാവില്ല, അവർക്കും പ്രശ്നം ഉണ്ടാവില്ല, അന്നല്ലേ അപ്പോഴേക്കിനി നമ്മളൊരു വഴി കാണും എന്നുള്ളതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ കാണാൻ പറ്റും. ഇത് പാരൻസിന് എന്തെങ്കിലും പാരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ മിക്കവാറും രക്ഷിതാക്കൾ കുട്ടികൾ സംസാരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിനെ കോളേജ് പറഞ്ഞയക്കുന്ന സമയത്ത് നമ്മൾ പറയണത്,

0: നീ നല്ലോ പഠിക്കണം, നീ ഉയർന്ന് പഠിച്ചു പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ പൊതുവെ നീ പെൺകുട്ടിയാണ്, അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, കോളേജിൽ പോകുമ്പോൾ ആൺകുട്ടികളുണ്ടാവും, എല്ലാ നിലക്കും എന്ത് ചെയ്യാം, മിക്സഡ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ വഴിതെറ്റാം. ഒരു കാര്യം പറയാം, കോളേജിൽ അങ്ങനത്തെ വല്ല ബന്ധങ്ങളും നിനക്കുണ്ടായാൽ ആ കോളേജിലേക്ക് പിന്നെ
1: പോകാൻ പറ്റില്ല
0: എന്ന് നമ്മൾ പറയണതും, എന്തെങ്കിലും കണ്ടുപിടിച്ച് പ്രിൻസിപ്പളിൽ വിവരം കിട്ടുമ്പോൾ ഇനി കോളേജ് പോകണ്ടെന്ന് പറയണതും തമ്മിൽ എന്തുണ്ട്
1: വ്യത്യാസം,
0: ഭയങ്കര വ്യത്യാസമുണ്ട്.
1: വിവാഹമൊക്കെ അങ്ങനെ
0: തന്നെയാണ്,
1: ഡിഗ്രി സെക്കൻഡ് ഇയർ ആകുമ്പോൾ ചെയ്യേണ്ടി വരും.
0: അതെ
1: എന്ന് പറയാലോ.
0: അതെ, എന്നിട്ട് പക്ഷേ ഡിഗ്രി ആ സമയത്ത് എത്തുമ്പോൾ ഇപ്പൊ കല്യാണം വേണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളന്നില്ല.
1: നമ്മൾ ഈ ഏരിയയിൽ നിന്ന് മറ്റേരിയയിലേക്ക് പോകണം. അതായത് ഒന്നിപ്പോ നമ്മൾ പിഷ്കനെ കുറിച്ച് പറഞ്ഞു, രണ്ട് തീരെ പണിയെടുക്കാത്തവനെ കുറിച്ച് പറഞ്ഞു. ഇനി വേറെന്താന്ന് വെച്ചാ, സമ്പാദിക്കാനുള്ള ആർത്തി കൊണ്ട് ആകെക്കൂടെ എല്ലാരടുത്തുനിന്നും പണം വാങ്ങി അങ്ങനെ അങ്ങനെ പോയി പോയി അവസാനം ഇരിക്കണ പേരെ വിൽക്കേണ്ടി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോഴും ഈ പെണ്ണും ഈ കുട്ടികളും അത് വിധിയാണെന്ന് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യും, പതുക്കെ വാടക വീട്ടിലേക്ക് നീങ്ങും. എന്താണ് അതിലുള്ളൊരു,
0: അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിക്കവാറും എന്താ വെച്ചാൽ നമ്മുടെ ചുറ്റുപാടിൽ കാണുമ്പോൾ മനുഷ്യന് അതേപോലെ ആകാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കുറേ ബിസിനസ്സുകൾ, നല്ല നല്ല വാഹനങ്ങളൊക്കെ ആകുമ്പോൾ എനിക്കും അങ്ങനെ ആവണം എന്നാണ്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരാളെ പരിശോധിക്കുകയാണെങ്കിൽ, അയാളൊരു സുപ്രഭാതത്തിൽ എന്തല്ല, അയാളെ പരിചയങ്ങളും ബന്ധങ്ങളും ഉപയോഗിച്ച് കുറെ കടം വാങ്ങി ലോൺ എടുത്തിട്ട് അയാൾ പെട്ടെന്ന് കടകൾ ഉണ്ടാക്കിയതല്ല. അയാൾ ചെറിയൊരു പെട്ടിക്കടയിൽ നിന്ന് അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് നിന്ന് വന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ, നമ്മൾ എന്തിൽ പണം മുടക്കുമ്പോഴും ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, നമ്മൾ മുടക്കുന്ന പണം ബിസിനസ്സല്ലേ മുഴുവനും പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ അങ്ങനെ മുഴുവൻ പോയാലും എന്തുണ്ട്, അത് പരിഹരിക്കാൻ, അതിൻ്റെ കബറക്കോ എൻ്റെ പരലോകത്തുക്കോ എന്നെ ബാധിക്കാതെ പരിഹരിക്കാൻ എൻ്റെതായി തന്നെ ഇവിടെ എന്തുണ്ട്, ഒരു സ്വത്തുണ്ട് എന്നെന്ത് ചെയ്യണം, നമുക്ക് ബോധ്യം വേണം. അതല്ല, ഇനി പാർട്ട്ണർമാരെ ചേർക്കാം. പാർട്ട്ണർമാരെ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ, ഈ പാർട്ട്നേഴ്സ് ഇതിൽ പൂർണ്ണമായും ഇൻവോൾവ് ചെയ്യണം. ഏത് ഈ ബിസിനസ്സിൽ അതായത് പല ആളുകളും പാർട്ട്ണർമാരെ ചേർക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ നടത്താൻ പോണ ബിസിനസ്സിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ട് നീ പൈസ തന്നോ നിനക്ക് മന്ത്ലി ഇത്ര ലാഭം കിട്ടും എന്നാണ് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരാ ലാഭം മാത്രമേ പ്രതീക്ഷിക്കുള്ളൂ. പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവസാനം ഈ കച്ചവടം പരാജയപ്പെടുമ്പോൾ അവർ തന്ന പൈസ ചോദിക്കും. നേരെ മറിച്ച് അവർ ബിസിനസ്സിൻ്റെ പാർട്ട്നേഴ്സ് ആണെങ്കിൽ ചോദിക്കൂലല്ലോ, ഏയ് അത് നഷ്ടം വന്നാൽ നീ നമ്മുടെ ബിസിനസ് 25% നിനക്കുള്ളത്, അപ്പോൾ 25% ലാഭം നിനക്ക് കിട്ടും, 25% നഷ്ടവും നീ വരും എന്ന് പറഞ്ഞാൽ നമുക്ക് ബാധ്യതയില്ല. അവിടെ നമ്മളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നഷ്ടപ്പെടുള്ളൂ, ബാക്കി നഷ്ടപ്പെടൂല. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ എപ്പോഴും പറയും, എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട രണ്ടോ മൂന്നോ നാലോ ആളുകളോട് അഭിപ്രായം ചോദിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. പലപ്പോഴും നമ്മുടെ സമ്പത്ത് മുഴുവൻ പോയി നമുക്ക് പറ്റുന്നൊരു അബദ്ധം ചിലപ്പോൾ നമ്മൾ പിന്നെ ഒരാളെ കാണുമ്പോൾ, ഇതെനിക്കും പറ്റിയത് തന്നെയാണ്, ഇതിങ്ങനെ തന്നെ വരുള്ളൂ, നമ്മൾ എടുക്കുന്ന ആ ലോൺ അടച്ച് തീർത്തിട്ട് നമ്മളെ പണിക്കാർക്ക് പൈസയും കൊടുത്തിട്ട് അതുമൊന്നൊരു ലാഭം കിട്ടുക എന്നുള്ളത് എന്തായാലും ഉണ്ടാവില്ല എന്ന്, അതുകൊണ്ടാണ് എൻ്റെ കച്ചവടം പരാജയപ്പെട്ടത്, പിന്നെ ആ പണിക്ക് നമ്മൾ പോകണ്ടല്ലോ. അപ്പൊ ചോദിച്ചറിയുകയും അന്വേഷിക്കുകയും ചെയ്യാന്നുള്ളത്. പിന്നെ പോകുന്ന പൈസ എന്ത് ചെയ്യണം, നമ്മളെടുത്ത് ഉണ്ടാവണം. ചില കുറച്ച് ലാൻഡോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീടെങ്കിലും എന്ത് ചെയ്യണം, അതിന് അതില്ലാതെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നതും നാട് വിട്ടു പോകുന്നതും പിന്നെ മുഴുവൻ ദീനിൽ നിന്ന് പുറത്തു പോകുന്നതും കുടുംബം അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നതൊക്കെ ഈ ആലോചന ഇല്ലാത്ത പ്രവൃത്തികളെ കൊണ്ടാണ്.
1: അതെ, ഇതിലിപ്പോൾ പലപ്പോഴും ഈ ബിസിനസ് രംഗത്തുള്ള ഇൻസ്പയറിംഗ് ടോക്കുകൾ ഉണ്ടാവും, പ്രേരണ കൊടുക്കണേ.
0: അതെ,
1: ടോക്കുകൾ ഇതിപ്പോ ഇതിപ്പോ ഏത് രംഗത്തും ഇന്നത് ഒരു അതൊരു വരുമാന മാർഗ്ഗമാണ്, യൂട്യൂബ് ചാനലുകൾക്കും ബാക്കിയൊക്കെ. അപ്പൊ ഇങ്ങനെ വിജയിച്ച കഥകളാണ് പറയാം. ഈ വിജയിച്ച കഥകൾ പറഞ്ഞ് പെടുന്ന ആളുകളുണ്ടല്ലോ, ധാരാളം ആളുകളുണ്ട്, അവരെടുത്ത് ഒരു രണ്ടു വാക്ക് പറയണം തോന്നുന്നുണ്ട്.
0: അതിന്റെ ഇപ്പൊ എന്താ വെച്ചാല്, നമ്മൾ അയാളത് പറയുമ്പോൾ പറയാത്ത എത്രയോ പരാജിതരപ്പുറത്ത് കിടക്കണം.
1: യെസ്,
0: മനസ്സിലായി. അവരുടെ അനുഭവങ്ങൾ ആരും അവരെ കൊണ്ട് പറയിപ്പിക്കുന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒരു ഒരു ഭാഗ്യമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അവരത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും അവരൊരു സീറോയിൽ നിന്നാണ് എന്ത് ഇത് വന്നത്. ആ സീറോയിൽ തന്നെ നമ്മൾ വരണം. ഇപ്പൊ എത്തി നിൽക്കുന്നത് മാത്രം നോക്കിയാൽ പോരാ, ആ സീറോയിൽ നമുക്ക് അവരുയർന്ന അതേ പടികളിലൂടെ കയറാൻ പറ്റുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് എന്താന്ന് വിചാരിച്ചാൽ, അവർക്ക് ഇപ്പൊ നിലവിലുള്ള എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ ഇപ്പൊ അങ്ങോട്ട് കടം വാങ്ങി ലോൺ എടുത്ത് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചാൽ അതൊരു ശരിയായ രൂപമല്ലല്ലോ അത്. അതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. നല്ല ആലോചനയും ചിന്തയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോകും.
1: ശരിക്കും ഈ ഇപ്പൊ ഈ സാമ്പത്തിക കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ ബിസിനസ് വികസിപ്പിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക,
0: അതെ,
1: അതുപോലെ ഇൻകം വരിക, വരവ് ചെലവ്, ഇതിലൊക്കെ ഇപ്പോ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും അയാളുടെ പാതിയായി നിൽക്കുന്ന ഭാര്യ, ഇവര് പെട്ടെന്ന് മരിക്കുന്നതോടുകൂടെ എല്ലാ ലോഡും കൂടി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള കുടുംബങ്ങളിലെ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ അവസാനിച്ച പിന്നെ എന്നോടാണ് ചോദിക്കുക എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. അപ്പോ ശരിക്കും ഭാര്യമാർക്ക് ഏതെല്ലാം വിഷയത്തിൽ ഇവരുടെ കാര്യത്തിൽ ഇടപെടണം, അവരേതെല്ലാം രീതിയിൽ ഇവരെ ഉൾക്കൊള്ളണം, അതും കൂടി ഇതിൻ്റെ ഒരു ഭാഗമല്ലേ?
0: അതെ. എന്താ വെച്ചാല് അത് നമ്മൾ പറയണത് ശരിക്കും എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഭാര്യമാരെ അറിഞ്ഞിരിക്കണം.
1: അതെ.
0: അപ്പൊ അത് അറിയാ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, അവരറിയേണ്ട ഒരു ഭാഗം അറിഞ്ഞാൽ മതി.
1: അതെ.
0: നമുക്കുള്ള മുഴുവൻ ടെൻഷനും അവരേറ്റെടുക്കണമെന്നില്ല. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ എന്തായിരുന്നു എന്ന് അവരറിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചാലും ആ ഭാഗത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയൊരു പരിഹാരം
1: ചെയ്യാനും
0: അതിന് തുടച്ച നാളെ വേറെ ഒരാൾ വന്ന് എന്തായിരുന്നു അദ്ദേഹം, എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായും അതിന് പരിഹാരങ്ങൾ ഉണ്ടാവും. നേരം വെച്ചതിലും ആൾ അറിയാതിരിക്കുമ്പോൾ പ്രശ്നമാണ്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോഴും അതിനുള്ളൊരു ധൈര്യവും ആലോചനയും പിന്തുണയും തരാൻ നമ്മുടെ ഭാര്യമാർക്കേ പറ്റുള്ളൂ. കാരണം അവരോട് നമുക്ക് തുറന്ന് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ, അവരോട് നമുക്ക് കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്കൊരു ഇടങ്ങേറ് വരുമ്പോൾ അത് സാരല്ല എന്ന് അവർക്ക് പറയണമെങ്കിൽ നമ്മൾ വിഷയം അറിയണ്ടേ, അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതേപോലെ നമുക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അറിയണം.
1: അപ്പോൾ
0: പല സ്ഥലത്തും പല അബദ്ധങ്ങളിലേക്ക് പോകുമ്പോൾ അവർ നമ്മളോട് പറയും നിങ്ങൾ ഇപ്പം അത് ചെയ്യേണ്ട. അങ്ങനെ പറയാൻ ഗുണകാംക്ഷയോട് ആരുണ്ടാവുള്ളൂ? അതുകൊണ്ട് അവൾ അറിയണം, അവൾ അറിഞ്ഞ് മുന്നോട്ട് പോണം. എന്നാൽ അറിയണം എന്ന് വെക്കുമ്പോൾ അവൾക്ക് അതൊക്കെ പാടെ അറിഞ്ഞാൽ ടെൻഷനാവും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അവിടേക്ക് പോകണ്ട, അവിടേക്ക് പോകണ്ട. എന്തിൻ്റെ അടിസ്ഥാനപരമായ സംഗതികളെക്കുറിച്ചുള്ളൊരു ബോധം അവർ നമ്മുടെ കൂടെ സഞ്ചരിക്കണം. അതല്ലെങ്കിൽ എന്തായിരിക്കും ഭാവിയിൽ അവർക്ക് ഈ പറഞ്ഞ പോലുള്ള പല ബുദ്ധിമുട്ടുകളും ഭാവിയിൽ സംഭവിക്കാം.
1: അതെ. ഇതിലിപ്പോൾ ഈ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് അറ്റ്ലസ് രാമചന്ദ്രൻ സാറ്, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം പിന്നെ അദ്ദേഹം ഒരു കെണിയിൽ കുടുങ്ങി. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ജയിലിലായപ്പോൾ എൻ്റെ ഭാര്യയാണ് ഫുൾ ലീഡ് ചെയ്ത്, കടക്കാരുടെ മുഴുവൻ കട ഞങ്ങൾ കൊടുത്തു വിട്ടി, ഒരു രൂപ പോലും ഞങ്ങൾക്ക് കടല്ല, ഞങ്ങളെല്ലാ സ്ഥാപനവും വിറ്റിട്ട് കടക്കാരെ മുഴുവൻ ഞങ്ങൾ വിട്ടി, ഞങ്ങൾക്കുള്ള കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പൊ ശരിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ചതുകൊണ്ടാണല്ലോ അദ്ദേഹം മരിക്കുമ്പോ വളരെ ബഹുമാനപൂർവ്വം എന്ത് ചെയ്തു, അദ്ദേഹത്തെ ആളുകൾ യാത്രയാക്കി.
0: അപ്പൊ
1: ഇതിൽ ഒരു ഒരു വിശ്വാസത്തിന്റെ പരിസരത്തിലുള്ള ആളായി അല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് ആ വലിയ ദൗത്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ആളുകൾ മരിച്ചാല് വാങ്ങാനുള്ളവരൊക്കെ എന്ത് ചെയ്യും, വന്ന് വാങ്ങിപ്പോകും, പക്ഷെ കിട്ടാനുള്ളവരവസ്ഥ പോലും എന്ത് ചെയ്യൂല, അറിയണ്ടാവില്ല. അപ്പൊ ഈ ഒരു ഭാഗം പ്രധാനമാണെന്ന് തന്നെയാണ് തോന്നുന്നത്.
0: പൊതുവെ ഈ കടം അതിലൊരു പോയിന്റ് ഉണ്ട്, അതായത് നമ്മൾ കൊടുക്കാനുള്ള സംഖ്യ, നമ്മൾ മരിച്ചാൽ പിന്നെ നമ്മളെ പിടിക്കാൻ കഴിയൂലല്ലോ, ആ ഒരു ധൈര്യത്തിൽ പോണ ആളുകളുണ്ട്. പക്ഷെ അവർ ചിന്തിക്കേണ്ടത് ഒന്ന് പരലോകത്തിന്റെ അവസ്ഥ, അതോടൊപ്പം തന്നെ ഇത് തലമുറകൾ തലമുറകൾ ചർച്ചയാക്കും. ഇപ്പോ എന്റെ ഫാദറിന്റെ ഒരു 50 ലക്ഷം ഒരാള് എന്ത് ചെയ്യാൻ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തലമുറകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ 50 ഉണ്ടെങ്കിൽ നമ്മളെ വാപ്പാക്ക് ഒരു 20 കിട്ടിയിരുന്നു, അത് ഉണ്ടെങ്കിൽ നമ്മളെ പഠനം നടന്നിരുന്നു. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു പ്രതി എന്നും പ്രതിയായി എന്ത് ചെയ്യും, തലമുറകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എത്ര വലിയൊരു അഭിമാന പ്രശ്നമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതൊരു സാമ്പത്തിക ബാധ്യത, മറ്റൊരുത്തൻ്റെ ഒരു രൂപ നമ്മുടെ കയ്യിൽ വരരുതേ എന്ന നിർബന്ധമുണ്ടെങ്കിൽ നമ്മളീ പറഞ്ഞ എല്ലാ ആലോചനകളും നടത്തിയിട്ടേ ആളുകൾ ഇതിൽ മുന്നോട്ട് പോകുള്ളൂ. കാരണം പലർക്കും പറ്റുന്ന അബദ്ധം എന്നാൽ വിജയകരമായ ഒരു കച്ചവടമായിട്ട് നിങ്ങൾ നാളെ പോവുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, ആളുകൾ വരും, ഞാനൊരു 15 ലക്ഷം തരട്ടെ, ഞാൻ 20 ലക്ഷം തരട്ടെ എന്ന് പറഞ്ഞ് നമ്മളടുത്തേക്ക് വരും. അത് ഇവിടെ ഏത് ബിസിനസ്സിനോട് ചോദിച്ചാലും അറിയാൻ പറ്റും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഒരാൾ പൈസയിട്ട് വരികയല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ തൽക്കാലം അയാൾക്കൊരു ലാഭം പലിശ പോലെ ലാഭം കൊടുത്തിട്ട് ആ പണം നമ്മുടെ ബിസിനസ് ഇറക്കാനൊക്കെ ശ്രമിക്കും. അങ്ങനത്തെ ആളുകളാണ് വളരെ വലിയ വിജയിച്ചവർ പോലും പലരും വലിയ കടക്കാരനായി പോകാനുള്ള കാരണം. അതാണ് ആളുകൾ കൊടുന്ന പൈസ തരും, അപ്പോൾ നമ്മൾ അത് വാങ്ങാതിരിക്കും, ചെറിയൊരു 5000 രൂപ മാസം കൊടുത്താലോ 1 ലക്ഷം അയാളത് കിട്ടിയാലോ ആയിരിക്കും.
1: പക്ഷെ
0: അത് പിന്നെ എന്ത് ചെയ്യും, അവരൊന്നിച്ചത് വാങ്ങാൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ബുദ്ധിമുട്ടായി തീരും.
1: ഇതിൽ ഇതേപോലത്തെ ഒരു മേഖലയാണ് ശരിക്ക് ജ്യേഷ്ഠാനിയന്മാരുടെ എമൗണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ നിന്ന് എമൗണ്ട് വാങ്ങിയിട്ടുണ്ടോ, പിന്നെ ഈ ബിസിനസ്സിൽ അതിന്റെ പീഡനം അങ്ങനെ അനുഭവിച്ച് ജീവിക്കും. അവസാനം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതൊക്കെ ഒരു വിധിയുടെ ഭാഗമായി വിചാരിച്ചിട്ട് അങ്ങോട്ട് ലയിച്ചു പോകും, അതും നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു ഭാഗം.
0: തീർച്ചയായിട്ടും നമ്മളെന്താ വെച്ചാൽ ഈ കടം വാങ്ങുമ്പോഴും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ ബന്ധുക്കരുത് കടം വാങ്ങണം എന്ന് വെച്ചാൽ നമുക്ക് അഥവാ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവർ ചോദിക്കൂലല്ലോ, അവർ എപ്പോഴും അതിങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മളത് ആരുടെ നിന്ന് വാങ്ങുകയാണെങ്കിലും കടം കടമാണ്, അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് പറ്റുന്ന ഒരു അവസ്ഥയിലാണ് വാങ്ങണത്. ഈ ബിസിനസ് പരാജയപ്പെട്ടാലും ആ സംഖ്യ കൊടുക്കാൻ നമ്മളിത് വേണം. ഒരു കോടി നമ്മളിത് ഉണ്ടെങ്കിൽ ഒരു കോടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ അതിനെന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ നമ്മളൊരു കോടിയുടെ കടക്കാരനാവാൻ പോവുക നാളെ. നമ്മൾ ആലോചിക്കണം,
1: ഈ ലക്ഷങ്ങൾ കോടിയാകാൻ വല്ല പണിയില്ല.
0: അതെ അതെ അതെ അതെ.
1: ഇനി നമ്മൾ വേറൊരു മേഖലയിലേക്ക് പോവാണ്. അത് ഇതേപോലെ ചില ആളുകൾക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ വിവരിക്കാൻ പറ്റാത്തത്ര കോപം ഉണ്ടാകും വീട്ടിലെ കാരണവരോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഏറ്റവും വലിയ റോള് അഭിനയിക്കുന്ന ഒരാളായിരിക്കും. ഈ കോപം കൊണ്ട് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം.
0: തീർച്ചയായും അതൊരു പ്രധാന കാര്യമാണ്. അതൊരു കുടുംബത്തിൻ്റെ പ്രശ്നമായി വരുന്നതിലൊരു പ്രധാന പങ്ക് ഈ ദേഷ്യത്തിനുണ്ട്. ലാ തഗ്ലബ് എന്നല്ലേ, ദേഷ്യം ഇല്ലെങ്കിൽ തന്നെ ഒരാളുടെ ജീവിതം എന്തായി, നന്നായി എന്നാണ്.
1: കാരണം
0: ബാക്കി ഒന്നുണ്ടെങ്കിലും ദേഷ്യപ്പെടാത്തൊരാളാണെന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, അയാളിട്ട് ആളുകൾ അടുക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എന്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനും പറ്റുന്ന ഒരവസ്ഥയിലുണ്ടാവും. ഈ ദേഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ അനാവശ്യമായി എല്ലാ സമയത്തും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചോദിച്ചാൽ, അത് അവരുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് നമ്മൾ മുന്നോട്ട് പോവല്ലാതെ അവരെ നമ്മൾ ഡീൽ ചെയ്യാനോ മറുപടി പറയാനോ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ അവരെ പോലെ നമ്മളാവും.
1: നമുക്ക്
0: എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ദേഷ്യപ്പെടുന്ന ഭർത്താവിൻ്റെ ദേഷ്യങ്ങളോട് മുഴുവൻ പ്രതികരിക്കാൻ ഒരു ഭാര്യ തീരുമാനിച്ചാൽ ആ ഭാര്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ
1: ജീവിതമല്ല.
0: അതുകൊണ്ട് വെച്ചാൽ അങ്ങനത്തെ ആളുകളെ നമ്മൾ തൽക്കാലം മാറ്റി നിർത്തുക. അത് അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമെന്നതിലേക്ക് നമ്മൾ പോവുക. എന്നാൽ ചില സന്ദർഭങ്ങളിൽ, ദേഷ്യപ്പെടേണ്ട ചില സന്ദർഭങ്ങളിൽ അപൂർവമായി ദേഷ്യപ്പെടുന്ന ആളുകളുടെ, നമ്മുടെ ഭർത്താവോ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനൊക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ ശരിക്ക് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഒരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, അയാൾ എന്ത് ചെയ്യാണ് ഒരു സന്ദർഭത്തിൽ, നിങ്ങളിങ്ങനെ സമയനിഷ്ഠ പാലിക്കാതിരുന്ന ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അതെന്നും പറയണതല്ല.
1: അതിനെന്ത്
0: ചെയ്യണം, നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതല്ലെങ്കിൽ ഒരു പക്ഷേ ആ തൊഴിലിടത്തിൽ നമ്മൾ ബുദ്ധിമുട്ടും. അതേപോലെ തന്നെ ഭർത്താവ് വളരെ അപൂർവമായിട്ട് എന്ത് ചെയ്യാണ് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ആ ദേഷ്യം, ആ വിഷയത്തിൻ്റെ ഗൗരവവും അതിൽ നമ്മൾ കാണിക്കേണ്ട ശ്രദ്ധയും ഒക്കെ നമുക്ക് തരുന്നൊരു മെസ്സേജാണ്. അതിനെ നമ്മൾ പരിഗണിക്കണം. എല്ലാ ദേശത്തെയും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല എന്നല്ല, അത് നമ്മൾ പരിഗണിക്കണം. പിന്നെ വേറൊരു സംഗതി എന്താണെന്ന് വിചാരിച്ചാൽ, ചില സന്ദർഭങ്ങളിൽ മാത്രം ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട്, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മളൊരു എമർജൻസി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള പാചകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മയുടെ, അപ്പോൾ അങ്ങനത്തെ ചില സന്ദർഭങ്ങളുണ്ട്. അത് എപ്പോഴും എന്ത് ചെയ്യണം, ഇപ്പോൾ പെരുമാറുന്ന ആളുകൾ മനസ്സിലാക്കി പെരുമാറണം. അത് പെരുമാറില്ലെങ്കിൽ ചിലപ്പോൾ അധ്യാപകന്മാരാണെങ്കിലും അവരെന്ത് ചെയ്യും, ദേഷ്യം. അപ്പോൾ അവർക്ക് ദേഷ്യം പിടിക്കാവുന്ന സന്ദർഭങ്ങളെ മനസ്സിലാക്കിയിട്ട് ഡീൽ ചെയ്താൽ കുറേ ആളുകളുടെ ദേഷ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിച്ചു പോകാൻ പറ്റും. അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ അവർ വളരെ നോർമലായിരിക്കും. ഈ ഒരു സന്ദർഭങ്ങളിൽ മാത്രമേ അവർക്കുണ്ടാവുള്ളൂ. ആ സന്ദർഭങ്ങളിൽ നമ്മൾ അവരെ പ്രകോപിപ്പിക്കാൻ പോവാതിരിക്കലാണ് ഏറ്റവും നല്ലത്, ശ്രദ്ധിക്കുക എന്നുള്ളത് നല്ലത്. പിന്നെ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, ചില ജീവിത സന്ദർഭങ്ങളിൽ ദേഷ്യം ഉണ്ടായി വരും. അതായത് നമുക്ക് ടെൻഷൻ കാലഘട്ടം, ഇപ്പോൾ ഈ കച്ചവടക്കാർക്കൊക്കെ ആണെങ്കിൽ മാർച്ച് മാസത്തിൽ അവരുടെ എല്ലാ സെറ്റിൽമെൻറ്റ് നടക്കുന്ന സമയത്ത് അവർ ഭയങ്കരമായ ഒരു ഡിപ്രഷനിലായിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ മറ്റുള്ള കാലഘട്ടങ്ങളിൽ കാണാത്ത ഒരു ദേഷ്യവും സ്വഭാവങ്ങളും ചിലപ്പോൾ കണ്ടു എന്ന് വരാം. അതേമാതിരി ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കയറി വരുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ചില അതെ അങ്ങനത്തെ ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പെരുമാറിയാൽ സ്വാഭാവികമായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ, ഈ എല്ലാറ്റിനും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, അങ്ങനത്തെ ആളുകളായിട്ട് വെറുതെ പ്രതികരിച്ച് നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിക്കാൻ നിൽക്കണം. കാരണം അവർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം, പക്ഷെ കേൾക്കണം നമ്മൾ പിന്നെ ഇങ്ങനെ ഫീലിംഗ് ആയി ജീവിക്കണം. അപ്പോൾ അവരെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഈ ദേഷ്യപ്പെട്ടിരുന്നൊരു കാര്യമില്ല എന്ന് മനസ്സിലാകുമ്പോൾ സ്വാഭാവികം ചിലപ്പോൾ അവരൊന്ന് തടുത്തു വരും. ഇതൊക്കെയാണ് പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും.
1: ഇതിൽ കുറച്ചും കൂടി ഒരു സൈക്കോളജിക്കൽ ആയി തന്നെ പ്രശ്നമുള്ള, മാനസികമായി തന്നെ ഒരു ഡിസോർഡർ ആയിട്ടുള്ള മെഡിക്കേഷൻ ആവശ്യമുള്ള മരുന്ന് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ഏരിയകൾ ഉണ്ടാവില്ലേ?
0: അതെ, ഉണ്ടാവും. തീർച്ചയായും അതുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഈ ദേഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവ എല്ലാ വിപക്കാരാൾ കരയണ പോലെ ചിരിക്കണ പോലെ തന്നെ എന്ത് ചെയ്യാച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ ഇത്രയും ഡിപ്രഷൻ വരുന്ന ആളുകളിൽ കാണുന്ന ഒരു സിംറ്റം തന്നെയാണ് എന്ത് ദേഷ്യം എന്നുള്ളത്. അത് മിക്കവാറും അധികവും നമുക്ക് അങ്ങനത്തെ ദേഷ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാ വെച്ചാൽ അവരെല്ലാരോടും ദേഷ്യപ്പെടില്ല, ഏറ്റവും അടുത്ത ആളുകളേക്കാണ്, അപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഉമ്മ ഇവരോടായിരിക്കും ഇത് കൂടുതൽ അവർ പ്രകടിപ്പിക്കുക. ശരിക്കും നമ്മൾ ഉമ്മനല്ലേ ഏറ്റവും റെസ്പെക്ട് ചെയ്യേണ്ടത്? പക്ഷെ ഇങ്ങനത്തെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരു ഉമ്മനോടായിരിക്കും ഏറ്റവും അധികം മോശമായി പെരുമാറുക. അതിൻ്റെ കാരണം വെച്ചാൽ അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു വേദനയും വിഷമവും എന്ത് ചെയ്യാണ് അവർ പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ദേഷ്യത്തിലൂടെ ചെയ്യുന്നത്. നമുക്ക് അനുഭവപ്പെടുന്ന ദേഷ്യമാണെങ്കിലും അവരുടെ ഡിപ്രഷന്റെ ഭാഗമായിട്ടുള്ള ആശ്വാസത്തിന് അവർ കണ്ടെത്തുന്ന ഒരു സിംറ്റമാണത്. അപ്പൊ സ്വാഭാവികമായിട്ടത് ഭാര്യ. അപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ ആളുകളുടെ ഭാര്യമാര് ഭയങ്കരമായിട്ട് പ്രയാസമനുഭവിക്കും, അതേപോലെ ഉമ്മമാർ ഭയങ്കര പ്രയാസമനുഭവിക്കും. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ അത് ഒരു പരിധി വരെ നമ്മളൊരു കൗൺസിലിങ്ങും അതേപോലെ തന്നെ മരുന്നൊക്കെ ആയിട്ട് പോകേണ്ട കാര്യങ്ങളേക്കാരം. അങ്ങനത്തെ ഒന്നും പിന്നെ നമ്മൾ വെറുതെ ദീർഘിപ്പിക്കരുത്. പിന്നെ ഇവരെ അങ്ങനെ ഒരു മരുന്നിലേക്ക് കൊണ്ടുപോവാൻ ഒരു പക്ഷെ അവർ അംഗീകരിക്കൂല, സമ്മതിക്കൂല. അപ്പൊ സ്വാഭാവികമായി ഈ വിഷയം പറയാതെ മറ്റെന്തെങ്കിലും അവരുടെ രോഗകാരണങ്ങൾ പറഞ്ഞ് നമ്മൾ ആ മെസ്സേജസ് ഡോക്ടേഴ്സിന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് അവർക്ക് മരുന്ന് കൊടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകും.
1: ഞാൻ നമ്മളൊരു ഫ്രണ്ട് സർക്കിളിലെ ഒരു ഡിസ്കഷനിൽ കേട്ടത്, ഒരു രണ്ടാൾ നല്ല നിലക്ക് ജീവിക്കുന്നു, ഈ സ്ത്രീ ഒരു പ്രത്യേക കാലം മുതൽ ഭയങ്കരമായ കോപവും പ്രശ്നമായിട്ട് ഡിവോഴ്സായി. അവസാനം ഇവരെ ഹെഡേക്ക് ഇതൊക്കെ ചെക്ക് ചെയ്ത് വന്നപ്പോ ഇവർക്ക് തലയിലൊരു ട്യൂമർ ഉണ്ട്. ഇതൊക്കെ റിമൂവ് ചെയ്തപ്പോ ഒരു സാധാ ജീവിതത്തിക്ക് വന്നു. അപ്പൊ അത് ആ രോഗാവസ്ഥ കൊണ്ടായിരുന്നു എന്നുള്ളതാണ്, അയാൾ അത് തിരിച്ചെടുത്തു എന്നാണ്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളില് പിന്നെ കോപത്തിൽ ചില കോപങ്ങൾ ഒരു മെഡിക്കൽ അഡ്വൈസിന് ഒരു
0: അല്ലേ, അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈസിയാണ്. കാരണം ഇപ്പൊ നമ്മൾ രണ്ടാള് കുറെ കാലം സഹവസിക്കും, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ പെട്ടെന്ന് വരുന്നൊരു സ്വഭാവ ചേഞ്ച് ആണല്ലോ അത്. കാരണം ഇവർക്ക് ഇപ്പോൾ മുമ്പ് നല്ലൊരു അവസ്ഥ ഉണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന്. അപ്പൊ ആ ഒരു മാറ്റത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട് എന്ന് കണ്ടെത്തലാണ്. ആ കാരണത്തിന് എന്താണ്, മനഃശാസ്ത്രപരമായ കാരണം അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണല്ലോ. അത് ചെറുപ്പം മുതൽ തന്നെ അങ്ങനെ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, അത് അയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണെന്ന് വിചാരിക്കാൻ പറ്റും. അത് ഈ രോഗം വന്നപ്പോഴായിരിക്കും ഇവർക്ക് ഇത് വന്നിട്ടുണ്ടായിരിക്കുക, അത് മാറിനോടുകൂടെ എന്തായിട്ടുണ്ടാവും, തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരിക്കും.
1: ഇതിന്റെ പ്ലസ് വരേണ്ടതാണ് തെറി പറയുന്ന ഒരു പ്രശ്നം.
0: അതെ അതെ,
1: പച്ച തെറി പറയും.
0: അതിപ്പോ നമ്മള് സാധാരണ കാണുകയാണ്. ഒന്നിപ്പോ നമ്മൾ ഇസ്ലാമികമായിട്ട് എന്താ വിചാരിച്ചാല് ഒരാള് ഏറ്റവും മോശം വ്യക്തിത്വമാണത്. കാരണം ആ ഒരു വാക്ക് നാവുന്ന വരുന്നോടുകൂടെ അയാളെ പറ്റിയുള്ള എല്ലാ മതിപ്പും എന്ത് ചെയ്തു തീർന്നു. ആർക്കും അങ്ങനത്തെ ഒരാളെ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, മക്കളോ ഭാര്യയോ കുടുംബങ്ങളോ ആരും റെസ്പെക്ട് ചെയ്യൂല. അങ്ങനത്തെ ഒരു വാക്ക് വായിന്ന് വരുന്നതോടുകൂടെ ഇപ്പം ഞാനും നിങ്ങളൊക്കെ ഇപ്പോൾ എത്ര പരസ്പര ബഹുമാനത്തോടെ ജീവിച്ചാലും എപ്പോഴെങ്കിലും ഒരിക്കലും മറ്റൊരാളോട് അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് കണ്ടാൽ പോലും എന്ത് ചെയ്യും, നമ്മളെക്കുറിച്ചുള്ള എല്ലാം അതോടെ എന്ത്
1: ചെയ്യും,
0: തീർന്നു. അത് അത്രയും ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഒരു വിശ്വാസിയൊക്കെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ എന്ത് ചെയ്യൂല, കഴിയൂല എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്നില്ലെങ്കിൽ എന്താണ്, വളരെ മോശമായൊരു ജീവിത പശ്ചാത്തലത്തിൽ നിന്നും അയാൾ വന്നപ്പോൾ അയാളിൽ അവശേഷിക്കുന്ന ജാഹിലിയത്ത് അങ്ങനെ സംഭവിക്കാം. അത് അയാൾ ശ്രദ്ധിച്ചിട്ടും അയാളുടെ ശീലങ്ങളിൽ വന്നു പോകുന്ന പദപ്രയോഗങ്ങളായിരിക്കും. അത് പറഞ്ഞു കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ഞാനത് അബദ്ധാണല്ലോ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാവും. അതല്ലെങ്കിൽ രണ്ട് മുഖമായിട്ട് ജീവിക്കാം. അതായത് ഒരു മാന്യരായ ആളുകളോട് പെരുമാറാൻ ഒരു മാന്യതയുടെ മുഖവും, എന്നാൽ വളരെ അരാജകത്വമുള്ള ഒരു ഒരു കൂട്ടായ്മയിലും സുഹൃത്തുക്കളോടൊപ്പം അതും കീപ്പ് ചെയ്യും. അപ്പോൾ ചെന്ത് ഇവിടുത്തെ പല പദങ്ങളും അവിടെ ഉപയോഗിക്കും, അവിടുത്തെ പല പദങ്ങളും
1: ഇവിടെ
0: ഉപയോഗിക്കും. അങ്ങനെ വരുന്നതിൻ്റെ ഒരു സാധ്യത കൂടെ അത് കാണാൻ പറ്റും.
1: അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ ഒരു ചർച്ചയിലൂടെ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് സംസാരിച്ച കുറേ ഏരിയകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതുക, ആ വിഷയങ്ങളെടുത്ത് നമുക്ക് അടുത്ത ആഴ്ചകളിലൊക്കെ ചർച്ച ചെയ്യാൻ കഴിയും. അത്തരം ചർച്ചകൾ നടക്കുന്ന സമയവും കാര്യവും ഇൻഷാല്ലാ നിങ്ങൾ അറിയിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ പീസ് റേഡിയോ ഒക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻസ് അയച്ചാൽ നിങ്ങളുടെ ചോദ്യം ഇന്ന സമയത്ത് വരുന്നുണ്ട് എന്നറിയിക്കുന്ന രീതി ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന ആ ഒരു പ്രശ്നം നമ്മളൊരു കേസായിട്ട് എടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ, ഒരു വിഷയമായി എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും സമാന അനുഭവമുള്ള ധാരാളം ആളുകൾക്ക് അത് ഉപകാരപ്പെടും. ഏതായാലും ഇന്നത്തെ ചർച്ച ഉപകാരപ്പെട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, എന്നും സ്നേഹക്കൂട് നമുക്ക് എന്താണ് നല്ല വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തരാണ്ട്. ഇന്നും അതിനൊരു എന്തില്ല, മാറ്റമില്ലാതെ തന്നെ
3: സ്നേഹക്കൂടിലൂടെ ഒരുപാട് കുടുംബങ്ങൾ തിരിച്ചു വന്നത് ഫീഡ്ബാക്കിലൂടെ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഉപകാരമാണ് സ്നേഹക്കൂട്. കുടുംബങ്ങൾ വ്യക്തി തലങ്ങളിലെല്ലാം തന്നെ പല തിന്മകളിലും പിന്നെ പെട്ടുപോയവർ അല്ലെങ്കിൽ ചതിക്കുഴിയിൽ വീണു പോയവർ അവർക്കെന്നും മോചനമാകാൻ സ്നേഹക്കൂട് ഉപകാരപ്പെട്ടിട്ടുണ്ട് മാഷാല്ലാ.
2: അപ്പോൾ പിന്നെ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ബാധിച്ചതായിട്ട് ഒരു കണ്ടം തുണിയിലോ കയറിലോ അവസാനിപ്പിക്കാൻ, അത് നിങ്ങൾക്ക് മുന്നിൽ എന്താണ് സ്നേഹക്കൂട്, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് ഒക്കെ ഉണ്ട് ഇൻഷാല്ലാ നിങ്ങൾ അറിയിക്കേണ്ടത്. ഇനി അവസാനത്തെ ഒരു പ്രോഗ്രാമിലേക്കാണ് നാം പോകുന്നത്, അൽ ഉസൂൽ.
3: അതെ, അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: ഉസൂലുൽ ഫിഖ്, ചില അടിസ്ഥാന പാഠങ്ങൾ, അതിൻ്റെ എട്ടാമത്തെ ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അല്ലദീ വഹദഹ് വസ്സലാത്തു വസ്സലാം അലാ മൻ ലാ നബിയ ബഅദ വആലിഹി വസ്ഹാബിഹി വമൻ വാലഹ് അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഫിഖ്ഹിൻ്റെ അടിസ്ഥാന പാഠങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ വിശദീകരിച്ചത്. അതിൽ അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ് എന്ന അസുലുമായി ബന്ധപ്പെട്ട മാലാ യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹു വാജിബ്, ഒരു വാജിബ് പൂർത്തിയാകാൻ ഏതൊരു കാര്യം ആവശ്യമാണോ അത് വാജിബാണ്, ഒരു സുന്നത്ത് പൂർത്തിയാകാൻ ഏതൊരു കാര്യം ആവശ്യമാണോ അത് സുന്നത്താണ്, ഒരു ഹറാമിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം, ഒരു അനുവദനീയമായ കാര്യം അത് ഹറാമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ വിശദീകരിച്ചത്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. ഹറാമായ കാര്യം അതിലേക്ക് എത്തിക്കുന്ന ഏതൊരു കാര്യമുണ്ടോ ആ കാര്യമെല്ലാം ഹറാമായിരിക്കും. കാരണം ഒരു ഹറാമിലേക്കൊരിക്കലും നല്ല വഴി ഉണ്ടാവുകയില്ല. ഒരു ചീത്ത സ്ഥലത്തേക്ക് അതല്ലെങ്കിൽ ഒരു ചീത്തയിലേക്ക് വളഞ്ഞ വഴികളും വൃത്തികെട്ട വഴികളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുപ്രകാരം തന്നെ നല്ല വഴിയിലേക്ക്, നല്ല കാര്യത്തിലേക്ക് നല്ല വഴികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഫവാഹിശുകളെ, വ്യഭിചാരത്തെ ഹറാമാക്കിയ കൂട്ടത്തിൽ അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്കെത്തുന്ന എല്ലാ വസീലകളെയും നിഷിദ്ധമാക്കിയിട്ടുണ്ട്. കാരണം ആ വസീലകൾ സ്വീകരിക്കുമ്പോൾ അവൻ ആ ഹറാമിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വ്യഭിചാരം നിഷിദ്ധമാക്കിയ ശരീഅത്ത് വ്യഭിചാരത്തിലേക്ക് വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അടുത്തു പോകാതിരിക്കാനുള്ള മാർഗങ്ങളും അല്ലാഹു ഖുർആനിൽ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാം. ഖുൽവത്ത് പാടില്ല, ആണും പെണ്ണും ഒരുമിച്ച് സുദീർഘമായ യാത്രകൾ പാടില്ല. അതുപ്രകാരം തന്നെ ആവശ്യമില്ലാത്ത നോട്ടങ്ങൾ ഒഴിവാക്കണം. ഈ രീതിയിൽ ഹറാമിലേക്ക് എത്തുന്ന എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതെല്ലാം നാം വിടിയണം. അപ്പോഴാണ് ഈ കാര്യങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ഫലം ചെയ്യുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, മൻ വഖഅ ഫി ശുബഹാതി വഖഅ ഫിൽ ഹറാം കറാഇ ഇർഅ ഹൗല ൽഹിമാ യൂശിക്കു അൻ യഖഅ ഫീഹി അല വഇന്ന ലികുല്ലി മലികിൻ ഹിമാ അല വഇന്ന ഹിമല്ലാഹി മഹാരിമുഹു. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇമാം ബുഖാരിയും മുസ്ലിമുമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു അടിസ്ഥാനത്തിലേക്ക് വെളിച്ചം വീശുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഹദീസ് കൂടിയാണിത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വമൻ വഖഅ ഫി ശുബഹാത്തി വഖഅ ഫിൽ ഹറാം, ശുബഹാത്തുകളിൽ ആരെങ്കിലും വീണിട്ടുണ്ട് എങ്കിൽ അവൻ ഹറാമിൽ തന്നെയാണ് വീണത്. അവൻ ഹറാമിൽ വീണിരിക്കുന്നു. എന്താണ് ശുബഹാത്ത് എന്ന് പറഞ്ഞാൽ, ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗത്ത് കാണാം, അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ മുത്തശാബിഹാത്ത്. അള്ളാഹുവിൻ്റെ ദീനിൽ എന്തൊക്കെ ഹലാൽ അത് വ്യക്തമാണ്, അള്ളാഹുവിൻ്റെ ദീനിൽ എന്തൊക്കെയാണ് ഹറാം അത് വ്യക്തമാണ്. അതേസമയത്ത് ഹലാലിൻ്റെയും ഹറാമിൻ്റെയും ഇടയിൽ ചില സംഗതികൾ, അത് ഹലാലാണോ ഹറാമാണോ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായേക്കാം. ആ ഒരു അവസ്ഥയിൽ ഹറാമാണ് അല്ലെങ്കിൽ അത് ശുബഹത്താണ് എന്ന് മനസ്സിലാക്കിയിട്ടും അവൻ്റെ കൃത്യമായ വിധി അവൻ മനസ്സിലാക്കാതെ, അതിൻ്റെ കൃത്യമായ വിധി അവൻ മനസ്സിലാക്കാതെ അതവൻ സ്വീകരിക്കുകയാണെങ്കിൽ അവൻ ഹറാമിൽ ചെന്ന് ചാടും, അതിൽ സംശയമില്ല. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉദാഹരണം നോക്കൂ, ഒരു അതിർത്തിയിൽ പുല്ല് മേയ്ക്കുന്ന ഒരു റാഴിയെപ്പോലെ, ഒരു ആട്ടിടയനെപ്പോലെ, അതിർത്തിയിൽ ആടുകളെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനെപ്പോലെ, അയാൾ പുല്ല് തൻ്റെ ആടുകൾക്ക് വേണ്ടി കൊണ്ടുവന്ന് കൊടുക്കുന്നു, ആടുകളെ സ്വതന്ത്രമായി ഇട്ടിരിക്കുന്നു. അപ്പോൾ ശുബഹാത്തുകൾ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു അസൽ, അത് ഈ ഒരു അൽ മസായിൽ അൽ വസായിൽ ലഹക്കാമുൽ മഖാസിദ് എന്ന് പറയുന്ന ഒരു അസലിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപ്രകാരം തന്നെ നമുക്ക് ഹലാലായ കാര്യങ്ങളുണ്ടാകും, പക്ഷെ ആ ഹലാല് കൊണ്ട് നമുക്ക് ഹറാമിലേക്ക് എത്താൻ പറ്റില്ല, നാം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു വളരെ ഐക്യത്തിൽ കഴിഞ്ഞിരുന്ന രണ്ട് സുഹൃത്തുക്കൾ, ആ ഐക്യം അവസാനിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് വേർപിരിയുകയാണ്. കാരണം അവരോട് ചോദിച്ചു, കാരണം എന്താണ്? അദ്ദേഹം തിരിച്ചു പറഞ്ഞു, എന്നെ വേദനിപ്പിക്കുന്ന, എന്നെ പ്രയാസപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അവൻ്റെ പക്കൽ നിന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഈ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇയാളുടെ പക്കിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാടില്ലാത്തതാണ്. അൽവസായിൽ ലഹക്കാമുൽ മഖാസിദ്, കാരണം അതൊരു ബുഗ്ളിലേക്കും അദാവത്തിലേക്കും നയിക്കുന്ന കാര്യങ്ങളാണ്, അതിലേക്കുള്ള മാർഗങ്ങളാണ്. പരസ്പരം തെറ്റി നിൽക്കുക എന്നതിലേക്കുള്ള മാർഗമാണ്, വസീലകളാണ് കുശുമ്പും ദേഷ്യവും പകയും വിദ്വേഷവുമൊക്കെ. അതുകൊണ്ട് അതെല്ലാം ഹറാം. കാരണം ഈ ഒരു സംഗതി ഹറാമാകുമ്പോൾ അതിലേക്കുള്ള വസീലകളും ഹറാമാകും. ഈ ഒരു അസലുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ സൂചിപ്പിച്ച മറ്റൊരു കാര്യമാണ്, അൽ ഹസ്സു അലാ കുല്ലി മാ യജ്ലിബു സദഖാത് മിനൽ അഖ്വാലി വൽ അഫ്ആൽ ബിഹൈസു മാ യുനാസിബുൽ ഹാൽ. ഒരു മനുഷ്യൻ, അയാൾ ധർമ്മിഷ്ഠനാണ്, ധർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ ധർമ്മം ചെയ്യാൻ ആഗ്രഹിപ്പിക്കുന്ന രീതിയിൽ, അവൻ ആഗ്രഹമുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും വാക്കുകൾ പറയുക, എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുക, അതല്ലെങ്കിൽ അവനെ പ്രേരിപ്പിക്കുക നാക്കുകൊണ്ടോ അതല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ടോ, ഏതെങ്കിലും മുഖേനയായി ഒരു മനുഷ്യന് ഒരു സദഖ ചെയ്യാൻ, ഒരു നന്മ ചെയ്യാൻ ഒരു പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ ആ നന്മയുടെ വിധിയായിരിക്കും ഈ പ്രേരണക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ കുല്ലു സബബിൻ ബഗൈരി ഹഖിൻ യതറത്തബ അലൈഹി തൽഫു നഫ്സിൻ ഔ മാലിൻ, അവൻ്റെ സമ്പത്ത് ദൂർത്തടിക്കുക, അവൻ്റെ ശരീരത്തിന് അപകടം സംഭവിക്കുക, ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളും അഥവാ ഒരു ഹറാമായ കാര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അവൻ്റെ ജീവിതത്തിലും അവൻ്റെ ജീവനും ശരീരത്തിനുമെല്ലാം ഭീതിയുണ്ടാക്കുന്ന അതല്ലെങ്കിൽ ഉപദ്രവമുണ്ടാക്കുന്ന ഏതൊരു സബബാണെങ്കിലും ആ സബബുകളെല്ലാം ഹറാം. പുകവലിച്ചാൽ ശരീരത്തിന് തകരാറുണ്ടാകും, സംശയമില്ല. ക്യാൻസർ ഉണ്ടാകാം, സംശയമില്ല. എങ്കിൽ തൻ്റെ നഫ്സിനും തൻ്റെ മാലിനും ലഹരി കൊണ്ട് അത് വലിയാകണമെന്നില്ല, കുടിയായിരുന്നാലും ലഹരി കൊണ്ട് തനിക്കും തൻ്റെ കുടുംബത്തിനും ദോഷഫലങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയ ഒരാൾ പിന്നീട് അതിലേക്ക് പോകാൻ പാടില്ലാത്തതാണ്. ചുരുക്കത്തിൽ അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ് എന്നു പറയുന്നതിൻ്റെ വിശാലതയും അതിൻ്റെ ഒരു ഇണക്കവും അതിൻ്റെ ഒരു കോർവയുമെല്ലാം ഇതാണ് ഇത്രയും സമയങ്ങളിൽ രണ്ട് മൂന്ന് എപ്പിസോഡുകളിലായി നമ്മൾ വിശദീകരിച്ചത്. ചുരുക്കത്തിൽ വസീലകൾ ഏതിലേക്കാണോ ആ കാര്യത്തിനനുസരിച്ചു കൊണ്ടാണ് വസീലകളുടെ ഹുക്മ് സംഭവിക്കുക. ഹറാമിലേക്കാണെങ്കിൽ ഹറാം, ഹലാലിലേക്കാണെങ്കിൽ ഹലാൽ, സുന്നത്തിലേക്കാണെങ്കിൽ സുന്നത്ത്, കറാഹത്തിലേക്കാണെങ്കിൽ കറാഹത്ത്. ഈ അഞ്ച് വിധികളിൽ ഈ നിയമം ബാധകമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞ ഫദ്ദിഹാബു ലിൽ ഇബാദ ഇബാദ, ഒരു ഇബാദത്തിലേക്ക് പോവുക അതൊരു ഇബാദത്താണ്. നമസ്കാരം എന്ന ഇബാദത്തിലേക്ക് നടന്നു പോകൽ അതൊരു ഇബാദത്താണ്. ആ ഇബാദത്തിൽ പങ്കെടുക്കൽ അതൊരു ഇബാദത്താണ്. ആ ഇബാദത്ത് കഴിഞ്ഞ് അവൻ തുടങ്ങിയിടത്തേക്കു തന്നെ തിരിച്ചു വരൽ അതും ഒരു ഇബാദത്താണ്. അപ്പോൾ ഈ തരത്തിലുള്ള നിയമങ്ങൾ, ഇത് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അതിൽ നിന്ന് നിർദ്ധരിച്ചെടുത്ത ഇസ്ലാമിൻ്റെ തനതായിട്ടുള്ള സംഗതികളും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു അസുലുമായി കൊണ്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ചത്. അപ്പോൾ ഈ അസുലിനെ സംബന്ധിച്ച് ഒന്നുകൂടി നമ്മൾ അടിസ്ഥാനപരമായി ഉറപ്പിച്ച് പഠിക്കുക. അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്, വസീലകൾക്ക് അതിൻ്റെ മഖാസിദുകളുടെ വിധിയായിരിക്കും. മാലായത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹു വാജിബ്, ഒരു വാജിബ് ഏതൊരു കാര്യം കൊണ്ടാണോ പൂർത്തിയാകുന്നത് എങ്കിൽ ആ കാര്യവും വാജിബായിരിക്കും. ഒമാലായത്തിമുൽ മസ്നൂൻ ഇല്ലാ ബിഹി ഫഹു മസ്നൂൻ, ഒരു സുന്നത്തായ കാര്യം മറ്റൊരു കാര്യം കൊണ്ടല്ലാതെ പൂർത്തിയാവുകയില്ല എങ്കിൽ അവന് ആ കാര്യം സുന്നത്തായിരിക്കും. അതുപോലെ തന്നെ ഒരു ഹറാം, ആ ഹറാമിലേക്ക് എത്തുന്ന എന്തൊക്കെ വഴികളുണ്ടോ അതെല്ലാം ഹറാമായിരിക്കും അവനതിൽ പെട്ടവനാണെങ്കിൽ. മുബാഹ്, വസീലത്തുൽ മുബാഹ്, മുബാഹ് അനുവദിക്കപ്പെട്ട കാര്യങ്ങളുടെ വഴികൾ അതും അനുവദിക്കപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ അൽ മസായിൽ അൽ വസായിൽ അഹ്കാമുൽ മഖാസിദ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഫിത്നകളും ഫസാദുകളും അക്രമങ്ങളും അനീതികളും തീവ്രവാദങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത്. യഥാർത്ഥത്തിൽ എൽമിയായി വൈജ്ഞാനികമായ ഒരു മുന്നേറ്റമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിന് ഉസൂലുകൾ, അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. നമ്മുടെ പ്രബോധന രംഗത്ത് നമുക്കത് ഏറ്റവും ആവശ്യമാണ്. അതുപ്രകാരം തന്നെ നമ്മുടെ നിത്യജീവിതവുമായി കൊണ്ട് ബന്ധപ്പെടുന്ന മസ്അലകളിലും ഈ ഒരു സംഗതി നമുക്ക് ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين وأصلي وأسلم على رسولنا محمد صلى الله عليه وسلم والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
3: ما شاء الله നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു.
2: ഉസൂലുൽ ഫിഖ് ചില അടിസ്ഥാന പാഠങ്ങളുടെ എട്ടാമത്തെ ഭാഗം വളരെ സരളമായ രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു. ഇൻഷാല്ലാ ഇന്നത്തെ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അബ്ദുൽ ഷുക്കൂർ,
3: ഞാൻ ഹനീഫ്.

0: പീസ് റേഡിയോയിൽ ഇനി സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, 156 ഭാഗം. ഇതിലെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ 8 ഭാഗമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. സംസാരിക്കുന്നത് അബൂബക്കർ സലഫി.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ അലാ ആലിഹി വസഹ്ബി അജ്മൈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ വിശ്വാസം, അതാണ് നമ്മുടെ സംസാര വിഷയം. ഇസ്ലാമിൻ്റെ അഖീദയുടെ, വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്, ഫിത്രത്താണെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഫിത്രത്തിന് ഉണർത്താനുള്ള വഴി വിശുദ്ധ ഖുർആനെ പറ്റി ചിന്തിക്കുക, ലോകത്തെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയണ്ടേ. ഈ ഫിത്രത്തിന് ഉണർത്താൻ വേണ്ടി തന്നെയാണ് ഇർസാലുർ റുസുൽ വ ഇൻസാലുൽ കുത്തുബ്. എന്തിനാണ് മുർസലീങ്ങളെ പറഞ്ഞയച്ചത്? എന്തിനാണ് വേദഗ്രന്ഥങ്ങൾ ഇറക്കിയത്? ഇതൊക്കെ മനുഷ്യരുടെ ശുദ്ധ പ്രകൃതം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ തേട്ടം, അതുപോലെ അൽ ഇസ്ലാം, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതം. അപ്പോൾ ആ പ്രകൃതം, അതിലേക്ക് അവനെ ഊട്ടിയുറപ്പിക്കുക. മനുഷ്യൻ അതിൽ നിന്ന് തെറ്റുമ്പോൾ അതിലേക്ക് തന്നെ അവനെ തിരിച്ചു കൊണ്ടുവരിക. ഇതിനാണ് അള്ളാഹു മുർസലീങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത്, വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുള്ളത്. നബി തിരുമേനിയെ പറ്റി വിശുദ്ധ ഖുർആൻ മുദക്കിർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പല തഫ്സീറുകളിലും അതിന് അർത്ഥം കൊടുത്തത്, ഈ ഫിത്രത്തിനെ ഓർമ്മിപ്പിക്കുന്നവൻ എന്നാണ്. ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അഫല യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്, അവർ നോക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ, ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? എല്ലാം ഈ ലോകത്ത് ചിന്തക്ക് വിഷയീഭവിക്കേണ്ടതാണ്. ചില ഉദാഹരണങ്ങൾ പ്രത്യേകം പറയാണ്. മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒട്ടകം, അവിടെ ജീവിക്കാൻ പറ്റുന്ന പ്രകൃതം കൊടുത്ത റബ്ബ്, അതിൻ്റെ ഭക്ഷണം, അതിൻ്റെ വെള്ളം, മറ്റുള്ളതൊക്കെ മരുഭൂമിയിൽ എങ്ങനെയാണ് അതിന് വിഷയവുമായി മുന്നോട്ട് പോകാൻ പറ്റുക, ആ രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അത്ഭുതമാണ് ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പ്. അപ്പോൾ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയണം ഇവിടെ. ഇതുപോലെ വൈലസമ്മ കൈഫ റുഫിയത്, ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്, ഈ ആകാശത്തെപ്പറ്റി അവൻ ചിന്തിക്കുന്നില്ലേ. ഇതുപോലെ നാട്ടി സ്ഥാപിക്കപ്പെട്ട പർവ്വതങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ലേ. അതുപോലെ ഭൂമിയെപ്പറ്റി, എല്ലാ നിലക്കും അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കപ്പെട്ട ഈ ഭൂമിയെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ലേ. അതൊക്കെ പറഞ്ഞതിന് ശേഷം ഫദക്കിർ, താങ്കൾ ഓർമ്മിപ്പിക്കുക എന്ന വിശുദ്ധ ഖുർആൻ പറയുന്നു. ഓർമ്മിപ്പിക്കുക, ഇന്നമാൻ ത മുദക്കിർ, താങ്കൾ ഓർമ്മിപ്പിക്കുന്നവനാണ്, ഉത്ബോധകനാണ്. അവ മനുഷ്യർ തെറ്റി ജീവിക്കുന്നു, വഴി തെറ്റി ജീവിക്കുന്നു, അവർക്ക് യഥാർത്ഥ വഴി ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, അതിലേക്ക് അവരെ നയിക്കുകയാണ്. അപ്പം ഈ മുദക്കിർ എന്നതിന്, ഈ ഫിത്രത്തിനെ ഓർമ്മപ്പെടുത്തുക എന്ന വിശദീകരണം പല മുഫസ്സിറുകളും നൽകിയതായി കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും ശരി, ഇതിനു വേണ്ടി അമ്പിയാക്കൾ അയക്കപ്പെട്ടു, മനുഷ്യരുടെ ആ ശുദ്ധ പ്രകൃതം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ, അവൻ്റെ മനസ്സിൽ അള്ളാഹു ഇട്ടുകൊടുത്ത, അതിൽ നിന്ന് ആ ഫിത്രത്തിൽ തെറ്റുമ്പോൾ അതിലേക്ക് കൊണ്ടുപോകാൻ. ഇനി മനുഷ്യനെ ഈ ശുദ്ധ പ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന, അവൻ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് അള്ളാഹു നൽകുന്ന ഒരു ചില പരീക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. പരീക്ഷണങ്ങൾ വരുമ്പോൾ, കാരണം അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ പലരുടെയും മനസ്സ് വേറൊരു ലെവലിലാണ് സഞ്ചരിക്കുക. അവന് പിന്നെ അഹങ്കരിക്കും, വന്ന വഴി മറക്കും, അവസാന അനുഗ്രഹങ്ങളൊക്കെ അവൻ തന്നിലേക്ക് ചേർക്കും, അവൻ കുഴപ്പമില്ല എന്നവൻ സ്വയം തീരുമാനത്തിലെത്തും. പിന്നെ അവൻ റബ്ബിനെ മറക്കും, റബ്ബിൻ്റെ നിയമങ്ങൾ മറക്കും, സൃഷ്ടികളോടുള്ള ബാധ്യതകൾ മറക്കും, അഹങ്കാരിയായി അങ്ങനെ ജീവിച്ചു പോകും. അപ്പോൾ ഏതൊരു മനുഷ്യന് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നല്ലവർക്ക് പോലും അശ്രദ്ധകൾ വരും. അപ്പോൾ അവരെ വീണ്ടും വീണ്ടും ശുദ്ധമായ ഫിത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇടക്കിടെ ചില പരീക്ഷണങ്ങൾ വരും. അഹങ്കാരികൾക്കും റബ്ബിലേക്ക് മടങ്ങാനുള്ള പരീക്ഷണങ്ങൾ വരും. അതല്ല, അശ്രദ്ധ പിടികൂടുന്നവരെ വീണ്ടും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ റബ്ബ് പരീക്ഷണങ്ങൾ കൊടുക്കും. അപ്പോൾ റബ്ബ് പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അവരാ നേരെ ഫിത്രത്തിലേക്ക് മടങ്ങും. അപ്പോൾ അവർക്കുള്ളൊരു ഉണർത്തലാണ് ഇത്തരമുള്ള അപകടങ്ങൾ, പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ പറഞ്ഞ ഒരു രണ്ട് വചനം, ഹുവല്ലദി യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ, അവനത്രെ കടലിലും കരയിലും നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നവൻ. എന്തൊക്കെ വാഹനമാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്? അതിൻ്റെ പേരിലൊക്കെ അഹങ്കരിക്കുന്നവരുണ്ട്, അതൊക്കെ മനുഷ്യൻ്റെ കഴിവിലേക്ക് ചേർത്തുന്നവരുണ്ട്. എന്നാൽ ഇതിനൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും അവർക്ക് ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ ബുദ്ധി അവർക്ക് നൽകിയതൊക്കെ അള്ളാഹുവാണ്. ഹത്ത ഇദാ കുന്തും ഫിൽ ഫുൽക്കി, ഇനി അവർ അല്ലെ നിങ്ങൾ കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഒജറൈന ബീം ബിരിഹിൻ തൊയ്യബ, അങ്ങനെ അവരെയുമായി ഒരു നല്ല കാറ്റ്, ആ കാറ്റ് ഇവരെങ്ങനെ കൊണ്ടുപോവാണ്, ആ കാറ്റ് ഈ കപ്പലിനെ ആ കപ്പലിലെ ജനങ്ങളെ ഇങ്ങനെ സഞ്ചരിപ്പിക്കുന്നു, സ്വസ്ഥമായി ശാന്തമായി ഇങ്ങനെ യാത്ര പോവാണ്. അങ്ങനെ ഫരിഹു ബിഹ, അതിലവരിങ്ങനെ സന്തോഷിച്ചു നിൽക്കുന്നു. അപ്പോൾ ജാഅത്തുഹ റീഹുൻ ആസിഫ്, ആ സമയം ഒരു കൊടുങ്കാറ്റ് വന്നു ഈ കപ്പലിലേക്ക്. ഓ ജാഅഹുമുൽ അൽ മൗജു, കപ്പലിലേക്ക് കടലിലേക്ക് കൊടുങ്കാറ്റ് വന്നു. ഈ സമയം അവരുടെ അടുത്തേക്ക് തിരമാലകൾ വന്നു, മിൻകുല്ലി മക്കാൻ നാനാ ഭാഗത്തു നിന്നും വലിയ വലിയ തിരമാലകൾ. ഓ വന്നു അന്ന മുഹീത്ത ബീം, അവർക്ക് ബോധ്യമായി വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇനി രക്ഷയില്ല, ഇനി രക്ഷപ്പെടാൻ വഴിയില്ല, കടലിൻ്റെ മധ്യത്തിലാണ്, അതിശക്തമായ കാറ്റും കോളും ഭീകരമായ തിരമാലകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഈ നമ്മൾ സഞ്ചരിക്കുന്ന കപ്പലുകൾ മറിയും, എന്നേക്കുമായി മരിച്ചുപോകും. ഈ സമയം അവരുടെ ഫിത്രത്ത് ഉണരും, ശുദ്ധമായ ഫിത്രത്ത്, അതവിടെ പറയുന്നത്. അവർ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം റബ്ബിന് മാത്രമാകിയിട്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അതുവരെ അവർ പ്രാർത്ഥിച്ചിരുന്ന സൃഷ്ടികളായി അഭൗതികമായ രൂപത്തിൽ ഗുണവും ദോഷവും ചെയ്യാൻ പറ്റും സൃഷ്ടികൾക്ക് എന്നൊക്കെ വിചാരിച്ച് അവരോട് പ്രാർത്ഥിക്കുക, അവർക്ക് നേർച്ച വഴിപാടുകളൊക്കെ അർപ്പിച്ചിരുന്നവർ ഈ നേരം അതൊക്കെ ഒഴിവാക്കി ഈ പ്രതിസന്ധിൻ്റെ ഘട്ടത്തിൽ ഈ ഫിത്രത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. അപ്പം അത്തരക്കാർക്കൊരു ബോധ്യം വരുന്നത് ഇത് ഫിത്രത്തിന് ഉണർത്താനാണ്. പരീക്ഷണങ്ങൾ അത് ബുദ്ധിമുട്ടാണെങ്കിലും അതൊരു കണക്കിന് റബ്ബിൻ്റെ അനുഗ്രഹമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം മനുഷ്യന്മാർക്ക് അവർക്കൊരു തിരിഞ്ഞു നോട്ടം, അതിന് വക നൽകുന്ന വിഷയമാണിത്. അതുകൊണ്ട് മനുഷ്യർ ചിന്തിക്കും, ഈ പ്രതിസന്ധിൻ്റെ സമയമൊക്കെ നമ്മൾ ഈ ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനിലേക്ക് മാത്രം വിനയപ്പെടുകയും നമ്മളാരൊക്കെ അവനോട് പങ്കുചേർത്ത് അവരിൽ നിന്നൊക്കെ ഒഴിവാകുകയും ചെയ്യുന്നു. പക്ഷേ പ്രതിസന്ധി പോയി സുഖമാവുമ്പോൾ നമ്മളീ ശുദ്ധ പ്രകൃതത്തിൽ തെറ്റുന്നത് ശരിയല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും, ധാരാളം ഉണ്ടാവും, ഒരു സംശയമില്ല. ആ കൂട്ടത്തിലായിരുന്നു അബൂ ജഹലിൻ്റെ മകൻ ഇക്രീമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മർദ്ദിക്കുന്ന വിഷയത്തിൽ പിതാവും മകനുമൊക്കെ വളരെ മുമ്പന്തി തന്നെയായിരുന്നു. ആ നേരം മക്ക വിജയമുണ്ടായി. ആ നേരം ഇയാൾക്ക് തോന്നി, ഇക്രീമ എന്ന മനുഷ്യൻ, അബൂ ജഹലിൻ്റെ മകൻ ഇക്രീമ, ഇനി ഇവിടെ നിന്നാൽ തന്നെ മുഹമ്മദ് കഷ്ണം കഷ്ണമായി കൊന്നുകളയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇനി നാടുവിടെ വഴിയുള്ളൂ എന്നയാൾ ചിന്തിച്ചു. അയാൾ കപ്പൽ കയറി യാത്ര പോകുമ്പോൾ ഇതേ അനുഭവം ഉണ്ടായി. ശക്തമായ കാറ്റ് വന്നു, തിരമാലകൾ ഈ കപ്പലിനെ മറിച്ചിടാവുന്ന അവസ്ഥയിലെത്തിയപ്പോൾ കപ്പലുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നു. ഈ നേരം അവർ പങ്കുവെക്കുന്ന പങ്കാളികളെ ഒന്നുമില്ല, അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ സമയം ഇക്രീമ റളിയല്ലാഹുവിനെ ചിന്തിക്കുകയാണ്. എന്താ ചിന്തിക്കുന്നത്? നമുക്കെന്ത് പറ്റി? പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് മാത്രം, സുഖമുണ്ടാകുമ്പോൾ അള്ളാഹുവിനോടും മറ്റുള്ളവരോടും. അപ്പോൾ ഇതൊരു ശരിയായ സമീപനമല്ല. അതുകൊണ്ട് അള്ളാഹുവെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാനിനി എന്നും ഈ ശുദ്ധ പ്രകൃതത്തിൽ നിൽക്കും, ഇതിലേക്ക് ക്ഷണിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി ഞാൻ മുസ്ലിമാകും. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവിടെ ആളായി അദ്ദേഹം മാറി നബി തിരുമേനിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിച്ചു. അതാണ് ഇക്രീമ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മെ അറിയിക്കുന്നത്. അതിനുശേഷം ഇസ്ലാമിന് വേണ്ടി അനേകം കാര്യങ്ങൾ, യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ജാഹിലി കാലത്ത് ഇസ്ലാമിനെതിരെ ചെയ്തതൊക്കെ അതിനൊക്കെ പരിഹാരമായി അദ്ദേഹം മത്സരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുകയാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രതിസന്ധി ഉണ്ടാവുക എന്നത് മിക്കവാറും ആൾക്കാർക്ക് അതൊരു ഒരു ഗുണമായി ഭവിക്കും. എന്നാൽ പലരും ആ സമയത്ത് മാത്രം അവർക്കൊരു ശ്രദ്ധ വരികയും വീണ്ടും സുഖജീവിതം കിട്ടിയാൽ പഴയ പടിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അതാണ് പലരുടെയും അവസ്ഥ. അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈദാ മസ്സൽ ഇൻസാൻ അള്ളുർ ദ റബ്ബഹു, മനുഷ്യനൊരു ദുരിതം ബാധിച്ചാൽ തൻ്റെ റബ്ബിനോട് അവൻ പ്രാർത്ഥിക്കും. മുനീബൻ ഇലേഹി, അവനിലേക്ക് ഇങ്ങോട്ട് കീഴൊതുങ്ങിക്കൊണ്ട് പിന്നെ ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുള്ളൂ. തുമ്മ ഇതാ ഹവ്വലഹു ന്യാമത്തമ്മിനു, പിന്നെ ആ പരീക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി അവന് പകരമായി അള്ളാഹു അനുഗ്രഹം നൽകിയാലോ, നസീയമാക്കാൻ യദൂ ഇലേ, മുമ്പ് പ്രാർത്ഥിച്ചതൊക്കെ അവൻ മറക്കുന്നു, വീണ്ടും ആ അശ്രദ്ധമായ പഴയ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്നു. വജാലിലില്ല എന്ന അള്ളാഹ്ക്ക് അവൻ പങ്കുകാരെയും വെക്കുന്നു, പിന്നെ അവന് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ സൃഷ്ടികളിലേക്ക് വകവെച്ചു കൊടുക്കുന്നു. അള്ളാഹ് അല്ലാത്തവർക്ക് അവൻ ഇബാദത്ത് കൊടുക്കുന്നിടത്തേക്ക് അത് എത്തുന്നു. ഇതാണ് ഇത്തരക്കാരെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അവർ നരകത്തിൻ്റെ ആൾക്കാരാണ്. അവസാനം ആയത്ത് അവസാനിക്കുന്ന ഇന്നക്കമിൻ അസാബിന്നാർ, തീർച്ചയായും നീ നരകത്തിൻ്റെ ആൾക്കാരുടെ കൂട്ടത്തിലാണ് എന്നാണ് അത്തരക്കാരെപ്പറ്റി പരിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. പക്ഷേ പരീക്ഷണങ്ങൾ പലരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വീണ്ടു വിചാരത്തിന് കാരണമാണ്. ഒരാൾക്കും പ്രതിസന്ധികളും പരീക്ഷണവും ഇഷ്ടമല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ റബ്ബ് ഇത് നൽകുന്നത് മനുഷ്യരെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കാനാണ്, റബ്ബിലേക്കൊന്ന് മടക്കാനാണ്, അവൻ്റെ ശുദ്ധ പ്രകൃതത്തിലേക്ക് അവനെ എത്തിക്കാനാണ്. എന്നാൽ ഈ പരീക്ഷണങ്ങളുടെ വിഷയത്തിൽ മനുഷ്യരിന്ന് പല തട്ടിലാണ്. ഒരു വല്ല പരീക്ഷണം വന്നാൽ ചിലർ അതിനോട് കോപം കാണിക്കും, വെറുക്കും. അത് പല രൂപത്തിലാണ് കോപിക്കുക. ഒന്ന് ഹൃദയം കൊണ്ട് വെറുക്കും, എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷണം എന്ന റബ്ബിനോട് അവൻ വെറുക്കും. അള്ളാഹുവിൻ്റെ കലാകതർ അവന് ഇഷ്ടമല്ലാത്ത രൂപത്തിലും മനസ്സുകൊണ്ട് വെറുക്കും. അത് ചിലപ്പോൾ കുഫറിലേക്കെത്തും. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അമിനന്നാസിമായി അബ്ദുല്ലാ അലാ ഹർഫിൻ, മനുഷ്യരിലുണ്ട് ചിലർ അവർ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്ന ഒരു വക്കിൽ നിന്നിട്ടാണ്. ഫൈൻ അസാബോ ഹൈറു, അല്ല നന്മയും കിട്ടി എത്തുമാൻ നബി, അതിലൊന്നും വലിയ സമാധാനമാണ്. എന്നാൽ വൈൻ അസാബത്തു ഫിത്തന, വല്ല പരീക്ഷണവും വന്നാലോ, ഇൻഖലബ അലാ വജിഹി, അവൻ പിന്തിരിഞ്ഞു പോകുന്നു. അപ്പോൾ അവന് ദീനനുസരിച്ച് ജീവിക്കണമെങ്കിൽ അവനിങ്ങനെ നോക്കിയാണ്. അവനൊരു ഹൈറ് കിട്ടിയാൽ ഒരു പ്രശ്നമില്ല, പക്ഷെ എന്തെങ്കിലും ഷെറ് ആണ് കിട്ടിയെന്ന് നോക്കുക. അതൊരു അനുഗ്രഹത്തിനും അവൻ്റെ ഗുണത്തിനുമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം അവൻ വീണ്ടും വീണ്ടും മതനിഷേധത്തിലേക്ക്, അല്ലെ അള്ളാഹ് പറഞ്ഞ കൽപ്പനകൾ വിരുദ്ധമായി ജീവിക്കുന്ന ആ വിഷയത്തിലേക്കാണ് ഇത്തരക്കാർ പോവുക. അപ്പോൾ അവർ പരീക്ഷണങ്ങളുടെ നേരെ അവരുടെ കാഴ്ചപ്പാടിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗം, ഈ വെറുപ്പ്. ഈ വെറുപ്പ് ഒന്ന് രണ്ട് മൂന്ന് വിധമുണ്ട്. മറ്റൊരു നാവ് കൊണ്ട് ഈ വെറുപ്പ് പ്രകടിപ്പിക്കും. അത് അദ്വാ ബിൽ വൈൽ, എൻ്റെ നാശമേ, അല്ലെ ഞാൻ നശിക്കട്ടെ, ഇതെന്തൊരു പരീക്ഷണമാണ്, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ ചിലർ പറയാം. പക്ഷെ ഇതൊക്കെ ഹറാമാണ്. കാരണം പരീക്ഷണങ്ങൾ മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ കൊണ്ടായിക്കൊള്ളണമെന്നില്ല. ലോകത്തമ്പിയാക്കളൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പരീക്ഷണം ഇന്ന അശദ്ദന്നാസി ബലാൻ അലംബിയ, ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട അമ്പിയാക്കളാണ്. അവർ തെറ്റ് ചെയ്തതുകൊണ്ടല്ലോ, അവരോട് റബ്ബിന് വെറുപ്പുള്ളത് കൊണ്ടുമല്ല, മറിച്ച് ആ പരീക്ഷണങ്ങൾ വഴി അവർക്ക് ഓരോ പരീക്ഷണങ്ങൾക്കും സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ചെറിയ പരീക്ഷണം, ഒരു മനഃപ്രയാസമുണ്ടായാൽ തന്നെ അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന തിന്മകൾക്കുള്ള പരിഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹത്ത ഷൗക, എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ കാലൊരു മുള്ള് തറച്ചു എന്ന് വെക്കുക, അതന്നെ അവന് സ്വർഗത്തിൽ പദവി വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഈ പരീക്ഷണങ്ങളെപ്പറ്റി കൃത്യമായി അറിയുന്നവർക്ക് പിന്നെ ഇതിനെപ്പറ്റി ഒരു പരാതി ഉണ്ടാവില്ല. പക്ഷേ ദീൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ മനുഷ്യർക്ക് തെറ്റുപറ്റും. ഇനി ഈ കോപം അവൻ അവൻ്റെ അവയവങ്ങൾ കൊണ്ട് നിർവഹിക്കും എന്നാണ്. അള്ളാഹ് ഒരു പരീക്ഷണം കൊടുത്താൽ എങ്ങനെയൊക്കെ, കലതിമുൽ ഹുദൂദ്, അവൻ്റെ കവിളുകൾ അവൻ അടിക്കും, അവൻ്റെ മുഖത്തും സ്വന്തം തന്നെ മുഖത്തടിക്കും. ഇപ്പോൾ ഷക്കിൽ ജൂവ്, അവൻ്റെ മാറുകൾ അവൻ പിളർത്തും, കീറും, വസ്ത്രം കീറും, ശരീരത്തിൽ മുറിവാക്കും, അവൻ്റെ രോമങ്ങൾ അവൻ പറിച്ചു കളയും. എത്തുഫിഷൂർ ഒമാ അഷ്ബഹ ദാലിക്, ഇങ്ങനെയൊക്കെ പണ്ട് ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. പല പരീക്ഷണങ്ങളും വന്നാൽ അതവര് സഹിക്കാൻ കഴിയില്ല. അപ്പം അവർ നാവ് കൊണ്ട് വെറുക്കുന്നവരുണ്ട്, ഹൃദയം കൊണ്ട് വെറുക്കുന്നവരുണ്ട്, അവയവങ്ങൾ കൊണ്ടൊക്കെ പ്രതിഷേധം റബ്ബിനെ അറിയിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഹറാമായ കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ വിഷയമോ, രണ്ടാമത്തെ കൂട്ടർ പരീക്ഷണങ്ങൾ വന്നാൽ സഹിക്കുന്നവരുണ്ട്. കാരണം അത് അള്ള പറഞ്ഞ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇന്നല്ലാ മാസോബിരിൻ, തീർച്ചയായും അള്ള ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അപ്പം ക്ഷമിക്കുന്നുണ്ടോ എന്നൊക്കെ അവനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ പരീക്ഷിക്കുകയാണ് റബ്ബ്. വല്ല നബുലുവന്നക്കും ബിഷയ്ഇ മിനൽ ഖൗഫി വൽ ജുഉ്, നിങ്ങളെ നമ്മൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ശുദ്ധ ഖുർആൻ പറയാം, സൂറത്തുൽ ബഖറ. അല്പം ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, അതുപോലെ ധനനഷ്ടം കൊണ്ട്, ശരീരനഷ്ടം കൊണ്ട്, വസ്തമറാത്ത് ഫലവർഗങ്ങളുടെ നഷ്ടം കൊണ്ട്, ഇതൊക്കെ മനുഷ്യർ സ്ഥിരമായി അനുഭവിക്കുന്ന നഷ്ടങ്ങളാണ്. ഇതെന്തിനാ പരീക്ഷിക്കുന്നത്? ഇപ്പോൾ ബഷരി സ്വാബിരിൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസാബത്തും മുസീബ, ആരാണവർ? അവർക്കൊരു പ്രതിസന്ധി, ഒരു അപകടം ബാധിച്ചാൽ കാലം അവർ പറയും, ഇന്നാലില്ല, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെതാണ്. വൈന്നായിലെ റാജ്യൻ, നമ്മളവനിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. നമ്മൾ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചു, നമ്മൾ അള്ളാഹുവിലേക്ക് പോകാനുള്ളവരാണ്. ഉലായിക്കലയും സ്വലവാത്തും റബ്ബിഹിം ഉറഹ്മ, ഇത്തരക്കാർക്ക് റബ്ബിൻ്റെ അനുഗ്രഹങ്ങളുണ്ട്, അവൻ്റെ കാരുണ്യമുണ്ട്. ഓ ഉലായിക്കഹുമുൽ മുഹത്തദൂൻ, അവരത്ര നേർവഴി സിദ്ധിച്ചവർ. അപ്പോൾ ഈ ക്ഷമയുള്ളവരെ പറ്റിയാണ്, ക്ഷമിക്കുന്നവരെ പറ്റിയാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പരീക്ഷണങ്ങൾ അത് മനുഷ്യർക്ക് ഗുണത്തിനുള്ളതാണ്. അതേസമയം മോശമായി ജീവിക്കുന്നവരാണെങ്കിൽ പോലും അവർക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ എന്തുകൊണ്ട് അവർ വിനയം കാണിക്കുന്നില്ല, റബ്ബിലേക്ക് മടങ്ങുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മക്കയിലെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേൾക്കാതെ നിരന്തരമായ മർദ്ദനങ്ങളും പീഡനങ്ങളുമായി, മുസ്ലിങ്ങളെ അക്രമങ്ങളുമായി അവർ നടന്നപ്പോൾ, മുസ്ലിങ്ങളെ മർദ്ദിച്ചപ്പോൾ, പീഡിപ്പിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവർക്കെതിരെ ഒരിക്കൽ പ്രാർത്ഥിക്കുകയുണ്ടായി. എന്തിനാ? അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് അവർക്കെതിരെ പ്രാർത്ഥിച്ചത്. അതായത് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ 7 വർഷം ക്ഷാമത്തിൻ്റെ കാലം ഉണ്ടായിരുന്നു, വരൾച്ചയുടെ. അങ്ങനെ ക്ഷാമം അവർ കൊടുക്കണം, കഷ്ടപ്പാട് കൊടുക്കണം. ഇപ്പോൾ അവർ സുഖത്തിലാണ്, അതുകൊണ്ടാണ് അവർ അഹങ്കാരികളായത്, അതുകൊണ്ടാണ് അവർ സത്യം അംഗീകരിക്കാത്തത്, അതുകൊണ്ട് അവരൊന്ന് മടങ്ങിയേക്കും എന്ന നിലക്ക്. അങ്ങനെ അവർക്ക് ദുരിതം വന്നു, കഷ്ടപ്പാട് വന്നു. അപ്പോൾ അവർ നബിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അവർ റബ്ബിലേക്ക് മടങ്ങി. ആ നേരം അവർക്ക് മനസ്സിൽ, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ശുദ്ധപ്രകൃതം ഉണർന്നു. ആ നേരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നബി തിരുമേനി അടുത്ത് വന്നു. പക്ഷേ ആ പ്രശ്നം തീർന്നപ്പോഴോ അവർ വീണ്ടും പഴയ പടിയിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇവിടെ പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, അത് നമുക്ക് ശിക്ഷയല്ല, മറിച്ച്

0: reality. പീസ് റേഡിയോ ഇനി നബിചരിത്രം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. മദീനയാത്ര അവതരിപ്പിക്കുന്നത് മുൻഷിദ് ഓട്ടുമ്മൽ.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മക്കയിൽ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന പീഡനങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള കുറവ് വരാതെ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പാലായനം ചെയ്യുന്നത്. ആ പാലായന വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിൽ 3 ദിവസം തങ്ങുകയും ചെയ്തു എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു വെച്ചതാണ്. ഈ 3 ദിവസങ്ങളിൽ ഖുറൈശികൾ മക്കയുടെ തെരുവോരങ്ങളിൽ പ്രവാചകനെയും തിരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. കാരണം അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് 100 ഒട്ടകമാണ്. എന്നാൽ അവർക്ക് അവരുടെ പരിശ്രമം വൃഥയായി എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 3-ാമത്തെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാടൊന്നാകെ ശാന്തിയായ സമയത്ത് മദീനയിലേക്ക് പുറപ്പെടാൻ ഉദ്ദേശിക്കുകയാണ്. വിശ്വസ്തനായിട്ടുള്ള വൈകാട്ടിയായിട്ടുള്ള അബ്ദുല്ലാഹി ബിൻ ഉറൈഖിദ് എന്ന വ്യക്തിയാണ് ഇവരെ മദീനയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഹിജ്റ 1-ാം വർഷത്തിൻ്റെ ആദ്യ ദിവസം ആരംഭിക്കുന്നത് അന്നു മുതലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹിൻ്റെ മകൾ ആ ഒരു അവസരത്തിൽ അവിടെ വരികയും ഭക്ഷണങ്ങൾ അവർക്ക് നൽകുകയും ചെയ്തു. ഇവർക്ക് നൽകുവാനുള്ള ഭക്ഷണം ആ വാഹനത്തിൻ്റെ മീതെ ബന്ധിപ്പിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ മഹദിയായിട്ടുള്ള അസ്മ ബിൻ തബീബക്കർ റളിയല്ലാഹു അൻഹ തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം കീറിക്കൊണ്ട് ഒട്ടകപ്പുറത്ത് കെട്ടിക്കൊടുക്കുകയാണ്. അതിനിമിത്തം ആ സ്ത്രീക്കൊരു പേര് വന്നു, ദാത്തു നിത്താഖൈൻ എന്ന പേര് അന്നു മുതൽ ആ സ്ത്രീക്ക് കിട്ടുകയും ചെയ്തു. അവരുടെ യാത്ര ആരംഭിക്കുകയാണ്. മരുഭൂമിയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെങ്കടൽ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ട് ഒരു അപൂർവമായിക്കൊണ്ടുള്ള വഴി, ആരും സാധാരണയായിക്കൊണ്ട് മക്കയിലേക്ക് തിരഞ്ഞെടുക്കാത്ത ഒരു പാതയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് നീങ്ങുകയാണ്. കാരണം ശത്രുക്കളുടെ കണ്ണുകൾ ഏതു ഭാഗത്തും ഉണ്ടാകാം. അവരുടെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഉദ്ദേശം. അങ്ങനെ ചെങ്കടൽ തീരത്തിന് സമാന്തരമായിക്കൊണ്ട് അവർ യാത്ര ചെയ്യുകയാണ്. ഈ യാത്രാവേളയിൽ ഒരുപാട് അത്ഭുതം നിറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് അത് വിവരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ രാത്രി മുഴുവനും സഞ്ചരിച്ചു. രാത്രി കഴിഞ്ഞ് പിന്നീട് പകലിൻ്റെ ഒരു ഭാഗം എത്തിയപ്പോൾ അതിശക്തമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുകയും ചെയ്തു. അതിനിമിത്തം ഞങ്ങൾ വലിയ പാറക്കഷ്ണത്തിൻ്റെ സമീപത്തായിക്കൊണ്ട് വിശ്രമിക്കുകയും ഞങ്ങൾ വിശ്രമിക്കുന്നത് കണ്ടപ്പോൾ സമീപത്ത് കൂടി വന്ന ഒരു ആട്ടിടയൻ, അവരോട് ഞാൻ കുറച്ച് പാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ചോദിക്കുകയും ആ ആട്ടിടയൻ തൻ്റെ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒരാട്ടിനെ കറന്നുകൊണ്ട് പാൽ അവർക്ക് നൽകുകയും ചെയ്തു. വീണ്ടും അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണ് ഗുസാ ഗോത്രക്കാരിയായിട്ടുള്ള ഉമ്മു മഅബദിൻ്റെ വീടിനടുക്കലേക്ക് കൂടി അവർ നടന്നു പോകുന്നത്. ആ സ്ത്രീക്കൊരു പ്രത്യേകതയുണ്ട്. ആ ഭാഗത്തുകൂടെ നടന്നു പോകുന്ന സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും ഭക്ഷണം വെറുതെ നൽകുന്ന ഒരു ശീലമുള്ള സ്ത്രീയാണ്. ദാനമായിക്കൊണ്ട് അവർ നൽകും. അങ്ങനെ ആ സ്ത്രീയോട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച സമയത്ത് വളരെ പട്ടിണിയുടെ സമയത്താണ് അവർ പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീടിൻ്റെ ഒരു ഭാഗത്ത് കെട്ടിയിട്ടിരുന്ന ആടിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ ആടിനെ കറക്കുവാൻ തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞു, കറക്കുന്നതിൽ വിരോധമില്ല, പക്ഷേ ആ ആടിൻ്റെ അകിടിൽ പാലുണ്ടാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മുഅ്ജിസത്ത് അവിടെ പ്രകടമാവുകയാണ്. പ്രവാചകൻ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ആ അകിട് കറക്കുകയും സമൃദ്ധമായിട്ടുള്ള പാൽ അവർക്ക് കിട്ടുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ദാഹം തീരുവോളം കുടിക്കുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടിക്കുകയും ആ സ്ത്രീ കുടിക്കുകയും പിന്നീട് അവരുടെ ഭർത്താവിന് മാറ്റിവെക്കാൻ മാത്രം ആ പാൽ ഒരുപാടുണ്ടായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് അവരുടെ ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ വന്ന സംഭവങ്ങളൊക്കെയും ആ സ്ത്രീ ഉമ്മു മഅബദ് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. മാത്രവുമല്ല, ആ ആടിൻ്റെ അകിടിൽ നിന്ന് കറന്ന പാൽ ഭർത്താവിന് സമർപ്പിക്കുകയും ചെയ്തപ്പോൾ ഭർത്താവ് ആശ്ചര്യത്തോടുകൂടി പറയുകയുണ്ട, ഇതാണ് ആ ഖുറൈശികൾ തിരഞ്ഞു നടക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ. അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടുകയാണെങ്കിൽ അദ്ദേഹവുമായിക്കൊണ്ട് ഞാൻ സഹവസിക്കുമെന്ന് അദ്ദേഹം അവിടെ നിന്ന്

0: പ്രഖ്യാപിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വരുന്ന സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ ചരിത്രമാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചെങ്കടൽ തീരത്തുകൂടി നടന്നു പോകുന്ന പ്രവാചകനെയും അബൂബക്ർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ചില ആളുകൾ കാണാനിടയായി. ഈ വാർത്ത സുറാഖയുടെ കാതിൽ പെട്ടെന്ന് അലയടിച്ചു. ഈ വാർത്ത സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ ചെവിയിൽ വളരെ പെട്ടെന്ന് തന്നെ എത്തുകയും സുറാഖ തൻ്റെ കുതിരയെടുത്തുകൊണ്ട് പ്രവാചകൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുകയും പ്രവാചകനെ വധിക്കണമെന്ന ഉദ്ദേശത്തിൽ അദ്ദേഹം തൻ്റെ വാളുകൾ ഉയർത്തിക്കൊണ്ട് മരുഭൂമിയിലൂടെ തൻ്റെ കുതിരയുമായി കൊണ്ടുപോവുകയാണ്. പ്രവാചകൻ്റെ സമീപത്തേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കുതിര മരുഭൂമിയിൽ മറിഞ്ഞു വീഴുകയും കുതിരയുടെ കൈകാലുകൾ മരുഭൂമിയിലെ മണ്ണിൽ താഴ്ന്നു കിടക്കുകയും എണീക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ കുതിര അതീവ ദയനീയ അവസ്ഥയിലാവുകയും ചെയ്ത സന്ദർഭമാണത്. പിന്നീട് ആ കുതിരയെ വീണ്ടും ശരിപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ്റെ അടുക്കലേക്ക് വളരെ വേഗത്തിൽ അദ്ദേഹം മുന്നോട്ട് ഗമിക്കുകയും എന്നാൽ വീണ്ടും കുതിര പഴയ പടിയിലാവുകയും ചെയ്യും. അങ്ങനെ നിരന്തരമാവുകയും തൻ്റെ ഭാഗ്യം നോക്കുന്ന അമ്പെടുത്തുകൊണ്ട് അദ്ദേഹം വെച്ച് നോക്കുകയും ചെയ്തു. അഥവാ അവർക്കൊരു ശീലമുണ്ട്. ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് അറബികളുടെ വിശ്വാസത്തിൽപ്പെട്ടതായിരുന്നു ഒരമ്പെടുത്തുകൊണ്ട് പ്രതിഷ്ഠ ചെയ്യുന്നൊരു സമ്പ്രദായം. ആ പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് അവർക്ക് അനുകൂലമാകുമ്പോൾ അവർ യാത്ര തുടരുകയും പ്രതികൂലമാകുന്ന സമയത്ത് യാത്ര നിർത്തിവെക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണത്. പ്രവാചകനെ വധിക്കണമെന്ന ഉദ്ദേശത്തിൽ സുറാഖത്ത് ബിൻ മാലിക് പുറപ്പെട്ടപ്പോൾ പ്രതിഷ്ഠ വെച്ചപ്പോൾ സുറാഖയ്ക്ക് എതിരായിക്കൊണ്ടായിരുന്നു ആ അമ്പ് വന്നത്. എന്നിരുന്നാലും പ്രവാചകൻക്കെതിരെ അദ്ദേഹം വാഹനവുമായി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വീണ്ടും അദ്ദേഹം തൻ്റെ അമ്പെടുത്തുകൊണ്ട് പ്രതിഷ്ഠ വെക്കുകയും ചെയ്തു. അങ്ങനെ മൂന്നോ നാലോ തവണ അദ്ദേഹം പ്രതിഷ്ഠ വെച്ചിട്ടും അദ്ദേഹത്തിനെതിരായിട്ടും പ്രവാചകനെ വധിക്കണമെന്ന ഉദ്ദേശത്തിൽ വീണ്ടും അദ്ദേഹം മുന്നോട്ട് ഗമിച്ചതായിരുന്നു. എന്നാൽ ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പോറലേൽപ്പിക്കുവാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അങ്ങനെ പ്രവാചകൻ്റെ തൊട്ടടുക്കലെത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പ്രവാചകൻ തന്നെയാണ്, കാരണം എന്തുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്കെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ പ്രവാചകൻ്റെ പ്രവാചകത്വത്തെ അദ്ദേഹം അവിടെ അംഗീകരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്തോഷത്തോടുകൂടി തൻ്റെ ഭക്ഷണം നീട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരസിക്കുകയും ചെയ്തു. പക്ഷേ നേരെ മറിച്ച് ഇനിയൊരു കാര്യം മാത്രം ചെയ്യണം, ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്ന കാര്യം, ഈ ഒരു പ്രദേശത്തു കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് എന്ന കാര്യം മക്കാർ ഒരിക്കലും അറിയരുത്, അത് താങ്കൾ മറച്ചു വെക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖയോട് പറഞ്ഞു കൊടുക്കുകയാണ്. സുറാഖ അത് അംഗീകരിക്കുകയും ചെയ്തു. മാത്രമല്ല സുറാഖ പിന്നീട് മക്കയിലെത്തിയ സമയത്ത് പ്രവാചകനെ തിരയുന്ന സംഘത്തോട് അവരോട് അതിൽ നിന്ന് അവരെ വിലക്കുകയും അതുകൊണ്ട് കാര്യമില്ല, അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന ധാരണയിൽ സംസാരിക്കുകയും അവരുടെ ശ്രമത്തെ വിഫലമാക്കുവാനുള്ള പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചു എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കണമെന്ന ഉദ്ദേശത്തിൽ വന്ന വ്യക്തി പ്രവാചകൻ്റെ സംരക്ഷകനായിക്കൊണ്ട് മാറിയെന്ന വസ്തുത നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 8-ാം തീയതി തിങ്കളാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുബ ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. മദീന നിവാസികൾ പ്രവാചകൻ പുറപ്പെട്ട അന്നു മുതൽ അവർ മദീനയുടെ കുബായിൽ കാത്തു നിൽക്കുകയാണ്, പ്രവാചകൻ്റെ ആഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്. അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ വെയിൽ ചൂടാകുന്ന സമയത്ത് അവർ തിരിച്ചവരുടെ വീടുകളിലേക്ക് തന്നെ പോകും. അങ്ങനെ ദിനം പ്രതി ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവസാനം അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം അവരിലേക്ക് എത്തിയ സമയത്ത് അവർ ആകെ സന്തോഷം കൊണ്ട് ആഹ്ലാദിക്കുന്നൊരവസ്ഥ വിശേഷമായി മാറി. ഇതുണ്ടായിരുന്ന സാഹചര്യം എങ്ങനെയായിരുന്നു? പതിവ് പോലെ മദീന നിവാസികൾ കുബ ഗ്രാമത്തിലെ പ്രവാചകൻ്റെ ആഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ആട്ടിൻപറ്റവുമായി നടന്ന ഒരു ജൂതൻ ഒരു കുന്നിൻ്റെ മീത് കയറുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമന ദൂരെ നിന്ന് കാണുകയും ചെയ്ത ഈ വ്യക്തി ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്തു, അറബികളെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകനിതാ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം ഉറക്കെ വിളിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ വിളിനാദം കേട്ടുകൊണ്ട് പ്രവാചകൻ്റെ സമീപത്തേക്ക് ജനങ്ങൾ ഓടി എത്തുകയും അങ്ങനെ ആകെ മദീന സന്തോഷം കൊണ്ട് നിറഞ്ഞ ദിനരാത്രങ്ങളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയത്. അങ്ങനെ പ്രവാചകൻ അവിടെ എത്തുകയും ജനങ്ങൾ കൂട്ടം കൂടിക്കൊണ്ട് പ്രവാചകനെ ചുറ്റും വീർപ്പ് മുട്ടിക്കുന്ന അവസ്ഥാ വിശേഷമുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തലയുടെ മീതയായിക്കൊണ്ട് പ്രവാചകന് സംരക്ഷണമേകുന്ന തരത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വസ്ത്രം ഒരു പന്തലായിക്കൊണ്ട് വെക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുബായിൽ 3 ദിവസം തങ്ങുകയും ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അൻസാരികളുടെ സ്വീകരണമായിരുന്നു. ഓരോ അൻസാരി വീടുകളും അവർ ആഗ്രഹിച്ചിരുന്നത് പ്രവാചകൻ തങ്ങളുടെ വീട്ടിൽ താമസിക്കണമെന്ന അങ്ങേയറ്റത്തെ ആഗ്രഹമായിരുന്നു. അവർ ഓരോരുത്തരായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് തങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷത്തോടുകൂടി അവരുടെ ആഗ്രഹത്തെ നിരസിക്കുകയായിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ ദിവസം കുബായിൽ നിന്ന് മദീനയിലേക്ക് കടക്കുകയാണ്. അപ്പം അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ഉടനെ ഓരോ വീട്ടുകാരും പ്രവാചകൻ്റെ വാഹനത്തിൻ്റെ കയറ് പിടിച്ചുകൊണ്ട് തങ്ങളുടെ വീട്ടിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രവാചകൻ അവരെ നല്ല രീതിയിൽ അകറ്റി നിർത്തി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരോട്, നിങ്ങളെല്ലാവരും അതിനെ വിടുക, അതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അതെവിടെയാണ് ഇറങ്ങേണ്ടതെന്ന്. അങ്ങനെ ആ ഒട്ടകം മുന്നോട്ട് പോവുകയും ഒരു സ്ഥലത്ത് മുട്ടുകുത്തുകയും ചെയ്തു. ആ മുട്ടുകുത്തിയ സ്ഥലത്ത് നിന്ന് എണീറ്റുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോവുകയും എന്നിട്ട് മുന്നോട്ട് പോയ ശേഷം വീണ്ടും വന്ന സ്ഥലത്ത് തന്നെ അത് മുട്ടുകുത്തുകയും ചെയ്തു. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അമ്മാവന്മാരുടെ സ്ഥലമായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ അബൂ അയ്യൂബ് അൽ അൻസാരി എന്ന് പറയുന്ന സ്വഹാബി വര്യൻ പ്രവാചകൻ്റെ അടുക്കലേക്ക് വരികയും പ്രവാചകൻ്റെ വാഹനത്തെ തൻ്റെ വീട്ടിലേക്ക് അടുപ്പിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിസന്തോഷമായിക്കൊണ്ട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗമനത്തിന് ശേഷം മുസ്ലിങ്ങൾ ഓരോന്നായിക്കൊണ്ട് മദീനയിലേക്ക് എത്തുവാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പത്നിയായിട്ടുള്ള സൗദയും പ്രവാചകൻ്റെ മക്കളായിട്ടുള്ള ഫാത്തിമയും ഉമ്മു കുൽസും അതേപോലെ തന്നെ പ്രവാചകൻ്റെ വളർത്തുമകനായിട്ടുള്ള സെയ്ദും സെയ്ദിൻ്റെ മകനായിട്ടുള്ള ഉസാമയും അവിടേക്കെത്തി. പിന്നീട് ബിലാൽ ബിൻ റവാഹ് റളിയല്ലാഹു അൻഹു അവിടേക്കെത്തി. അങ്ങനെ ഓരോ സഹാബികൾ ഓരോ ഘട്ടങ്ങളിലായിക്കൊണ്ട് അവിടെ എത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അലി ബിൻ അബി ത്വലിബ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് പുറപ്പെട്ടു. അദ്ദേഹം മൂന്ന് ദിവസം വൈകുവാനുള്ള കാരണം പ്രവാചകനെ ഏൽപ്പിച്ചിട്ടുള്ള ചില അമാനത്തുകളുണ്ടായിരുന്നു. പ്രവാചകൻ്റെ വിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് മക്കയിലെ ജനങ്ങൾ പ്രവാചകനെ ഏൽപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളും അത് തിരിച്ചേൽപ്പിക്കുവാൻ വേണ്ടി പ്രവാചകനെ ഏൽപ്പിച്ചത് അലി റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അങ്ങനെ ആ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹു വളരെ സത്യസന്ധമായിക്കൊണ്ട് കാര്യങ്ങളെ ഏൽപ്പിക്കേണ്ടവർക്ക് ഏൽപ്പിച്ചതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു നടന്നുകൊണ്ട് മദീനയിലേക്ക് എത്തിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മദീനയിലെത്തിയ ഉടനെ തന്നെ സ്വഹാബികൾക്ക് ആദ്യഘട്ടത്തിൽ പനി ബാധിച്ചു. ആ പനി ബാധിച്ച അവസ്ഥയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാടി, കുല്ലു മ്രിഇൻ മുസബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. മനുഷ്യരെല്ലാം അവരുടെ വീടുകളിൽ കഴിച്ചുകൂട്ടുന്നു, പക്ഷേ മരണം അവൻ്റെ ചെരുപ്പിനേക്കാൾ സമീപസ്ഥമാണല്ലോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാടി. അത്രയും ശക്തമായിട്ടുള്ള രീതിയിൽ പനി അവരെ ബാധിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പനി മാറാൻ പ്രാർത്ഥിക്കുകയും ഈ ഒരു അസുഖത്തെ അല്ലാഹുവെ ഈ മദീന ദേശത്ത് നിന്ന് അകറ്റി നിർത്തണമേ എന്ന പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ചെയ്തു. മാത്രവുമല്ല മറ്റൊരു പ്രാർത്ഥനയും കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുവെ മദീനയെ ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ടണമാക്കി മാറ്റിത്തരണമേ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് വരും എപ്പിസോഡുകളിൽ നമുക്കിനിയും ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ നബി ചരിത്രം പ്രോഗ്രാമിലൂടെ മദീന യാത്രയാണ് ഇന്ന് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുൻഷിദ് ഓട്ടുമൽ.
2: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: Peace Radio. Tune to reality.
4: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യൂനുസിലെ 99-100 വചനങ്ങൾ കാതോർക്കാം.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ويجعل الرجس على الذين لا يعقلون.
1: خليفة محمد التنيجي അദ്ദേഹത്തിൻ്റെ ഇമ്പമാർന്ന പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ് നമ്മൾ ഇന്നത്തെ മധുരം ഖുർആനിൽ കേട്ടത്. പ്രശസ്തരായ ഖാരിഈകളിലൊരാളാണ് ഖലീഫ അൽ തുനൈജി. യുഎഇയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ളു പൂർത്തിയാക്കിയ അദ്ദേഹം പ്രശസ്തരായ ഷെയ്ഖുമാരുടെ കീഴിൽ ഉന്നത നിലവാരത്തിലുള്ള തജ്വീദ് പഠനം നടത്തുകയുണ്ടായി. അക്കാദമിക യോഗ്യതകളിലും ഏറ്റവും നല്ല പഠനം നടത്തുകയും ഖിറാഅത്ത് സനദ് അഥവാ ഇജാസ നിരവധി ഷെയ്ഖുകളിൽ നിന്ന് ദഅവ ശബ്ദപരിശീലനം പാരായണ മഖാമത്ത് എന്നിവയിൽ പ്രൊഫഷണൽ പരിശീലനം നേടിയ വ്യക്തി കൂടിയാണ് ഖലീഫ തുനൈജി. യുഎഇയിലെ പ്രശസ്ത മസ്ജിദുകളിൽ ഇമാമായും ഖാരിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായും മുഖ്യ പാരായകനായും പങ്കെടുക്കുന്നുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലനം നടപ്പിലാക്കിയ വ്യക്തിയാണ് ഖലീഫ തുനൈജി. ഓൺലൈൻ പാരായണ ക്ലാസുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഹിഫ്ൽ തജ്വീദ് കോഴ്സുകൾ എന്നിവ നയിക്കുന്നുണ്ട്. ഖലീഫ തുനൈജിയുടെ പാരായണത്തിൻ്റെ സവിശേഷതകൾ അദ്ദേഹത്തെ ആഗോളതലത്തിൽ ഏറെ പ്രിയങ്കരനാക്കിയിട്ടുണ്ട്. ശബ്ദത്തിൻ്റെ അതീവ ശുദ്ധിയും മനസ്സിലേക്ക് തൊടുന്ന മൃദുത്വവും മക്കാമുകളുടെ സമതുലിതവും നിയന്ത്രിതമായ ഉപയോഗവും അർത്ഥത്തോടുള്ള അനുയോജ്യമായ സ്വരഭാവവുമൊക്കെ അദ്ദേഹത്തെ ഏറെ പ്രസിദ്ധനാക്കി. അദ്ദേഹത്തിൻ്റെ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം ശ്രവിച്ചത്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് യൂനുസിലെ 99-100 വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്.
2: അതിൻ്റെ അർത്ഥം ഇതാണ്: നിന്റെ റബ്ബ് വേണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൂമിയിലുള്ളവരെല്ലാം മാസകലം വിശ്വസിക്കുക തന്നെ ചെയ്യുമായിരുന്നു. എന്നിരിക്കെ മനുഷ്യർ സത്യവിശ്വാസികളാകുന്നതുവരെ അവരെ നീ നിർബന്ധിക്കുകയോ ഒരാത്മാവിനും അഥവാ വ്യക്തിക്കും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ വിശ്വസിക്കാവതല്ല അഥവാ വിശ്വസിക്കുക സാധ്യമല്ല. ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കാത്തവരിൽ അവൻ മാലിന്യം ഏർപ്പെടുത്തുകയും ചെയ്യുന്നതാണ് എന്നതാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അവ വളരെ അർത്ഥവത്തായ വരികളാണ്. അതായത്, ലോകത്തിൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ലോകം മുഴുവൻ വിശ്വാസികളായി മാറുക എന്നതിനാണ് അവർ മുൻതൂക്കം കൊടുക്കുക. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആളുകൾ എന്നുള്ള നിലക്ക് പ്രവാചകന്മാരുടെ ജീവചരിത്രത്തിൽ അതെമ്പാടും നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പാരായണം ചെയ്യപ്പെടാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സൂറത്തു കഹ്ഫിലൂടെ അള്ളാഹു അത് ഓർമ്മപ്പെടുത്തുന്നില്ലേ: ഓ പ്രവാചക, അങ്ങ് ജനങ്ങളെല്ലാവരും ഈമാനികളാകാത്തതിൻ്റെ പേരിൽ ഹുസ്നിലാണോ, ദുഃഖത്തിലാണോ? അതായത്, അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അള്ളാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? എല്ലാവരും, ലോകം മുഴുവൻ ആളുകളും വിശ്വാസികളാകുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല നടപടിക്രമങ്ങളുള്ളത്. ഇപ്പം നമുക്ക് അത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. അപ്പം അത് കണ്ട ആളുകൾ തന്നെ പറഞ്ഞു, എന്ത്, ഞങ്ങൾ കണ്ടു, ചന്ദ്രൻ രണ്ടായിട്ട് മാറി നിന്നു, അത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടപ്പോഴും അവരുടെ ന്യായം എന്തായിരുന്നു? ഇതൊരു സിഹറാണ്, ഇതൊരു മായാജാലമാണ്. അങ്ങനെ എന്തെല്ലാം മുഇജിസത്തുകൾക്ക് അവർ സാക്ഷികളായി. പക്ഷെ ആ സാക്ഷികളായിട്ട് പോലും പ്രവാചകന്മാരുടെ പിന്നണിയിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണം എടുത്തു നോക്കുമ്പോൾ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ തുലവും കുറവായിരുന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ നടപടിക്രമം. അവരെന്ത് ചെയ്യും? ഇപ്പം നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം കൂടിയാണ്. ഇപ്പം നമ്മൾ കാലഘട്ടം നമ്മൾ മുന്നോട്ട് പോകും തോറും നിരവധിയായ മതപരമായ ആക്രമണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വിശ്വാസ സംഹിതകളെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ശരിതെറ്റുകളെ അല്ലെങ്കിൽ ന്യായാന്യായങ്ങളെ മുസ്ലിങ്ങളെന്ന പേരിൽ ആളുകൾ പേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ നാമധേയത്തിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന എമ്പാടും അവസരങ്ങളുണ്ട്. അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുലർത്തേണ്ടുന്ന ഒരു കാര്യമാണത്. ഒരപേക്ഷ പോലും റബ്ബിന് കൊടുക്കാതെ, അതേപോലെ തന്നെ ഒരു പണം പോലും ഒരു രസീത് പോലും അടക്കാതെ ഹിദായത്തെന്ന മഹാ അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകന് ഈ ഒരു ഹിദായത്ത് കൊടുത്തിട്ടില്ല. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യയ്ക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്തിനേറെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പിതാവിന് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയുടെ അടുത്തുനിന്ന് പറയുന്ന വർത്തമാനം, പ്രിയപ്പെട്ടവരെ, നമ്മൾ സീറയിൽ യഥേഷ്ടം കേട്ടിട്ടില്ലേ? ചൊല്ലു മൂത്താപ്പ, ലാ ഇലാഹ ഇല്ലല്ലാ. അങ്ങനെ നിർബന്ധിച്ചിട്ട് പോലും ആ പിന്നെ മൂത്താപ്പ പോലും ഹിദായത്തിലേക്ക് വന്നില്ല. അപ്പൊ നമ്മളെല്ലാവരും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാം സ്ഥാനം നിൽക്കുന്നത് അള്ളാഹു നമ്മളെ ഹിദായത്തിലാക്കി എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ഒരു തിരഞ്ഞെടുപ്പ് കിട്ടാത്ത ഒട്ടേറെ ആളുകളില്ലേ, സ്ഥാനം കൊണ്ടും കഴിവുകൊണ്ടും അതേപോലെ തന്നെ സമ്പത്ത് കൊണ്ടും ശ്രേഷ്ഠരായി എത്രയോ ആളുകൾ ലോകത്ത് ജീവിക്കുന്നില്ലേ, അവരാരും ഈമാനിന്റെ വഴികളിലേക്ക് അള്ളാഹു തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ. നമ്മൾ വിചാരിച്ചാൽ പോലും ഈമാനിലേക്ക് നമുക്ക് മെമ്പർഷിപ്പ് കിട്ടില്ല. അതല്ലേ പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, ഓ നബിയെ പറഞ്ഞുകൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നിന്റെ ഡ്യൂട്ടി. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, ഒരാളുടെ മേലിലും നിനക്കെന്തില്ല, ആധിപത്യം ചെലുത്തുക എന്നുള്ളത് നിന്റെ ഡ്യൂട്ടിയേ അല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് കൃത്യമായ ഗൈഡ് ലൈൻ വന്നു. ഈ ഹിദായത്തിലേക്ക് ജനങ്ങളെല്ലാവരും വരണം എന്ന ആഗ്രഹം നമുക്കുണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. എന്താണ് പണി? അള്ളാഹു നമ്മളിൽ ഏൽപ്പിച്ച ഇനി ഒരു നബി വരാനില്ല. പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയും വന്നുപോയി. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫല്യുബല്ലിഗു ശാഹിദുൽ ഗായിബ്, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു പോയൊരു ദൗത്യമുണ്ട്. നമുക്ക് കിട്ടിയ ഒരു ഹിദായത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുക. ആ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു ഭാഗ്യം കൊടുത്ത ആളുകൾ, ഹിദായത്തിലേക്ക് വഴി കൊടുത്ത ആളുകൾ അത് സ്വീകരിച്ച് മുന്നോട്ട് വരാം. പക്ഷേ നീ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല. കാര്യം എന്താണ്? അത് നിന്റെ പക്കലല്ല. മനുഷ്യന്മാരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ലേ സ്ഥാലിഹിം ബി മുസൈത്തിർ, അത് നിന്റെ പേരിലുള്ള ഒരു ചുമതലയല്ല. അത് ആകാശലോകത്തിൻ്റെ ചുമതല മാത്രമാണ്. നീ എന്തുമാത്രമാണ് ജനങ്ങളെ നേരിൻ്റെ വഴിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി അഹോരാത്രം റബ്ബിനോട് ദുആ ചെയ്യുക, ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവേ എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് ഹിദായത്ത് കൊടുക്കണേ, ഭാര്യയ്ക്ക് ഹിദായത്ത് കൊടുക്കണേ. പ്രവാചക ചരിത്രത്തിൽ നമ്മളത് യഥേഷ്ടം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഡ്യൂട്ടി മാത്രമാണ് നമുക്കുള്ളത്. അള്ള വിചാരിച്ചിരുന്നുവെങ്കിൽ ലോകം മുഴുവൻ വിശ്വാസത്തിൻ്റെ പാതയിലാകുമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ നടപടിക്രമം എന്താണ്? അത് കൃത്യമായിട്ട് വിശദീകരിച്ച ആയത്താണ് സൂറത്ത് യൂനുസിലെ 99-100 ആയത്തുകൾ. അതുമാത്രമല്ല, സമാനമായിട്ട് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി എടുത്തു പറഞ്ഞ ഒരു കാര്യം കൂടിയാണത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലോകം മുഴുവൻ എന്താകുമായിരുന്നു, അവർ വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരുമായിരുന്നു എന്ന ഒരു ഭാഗം അത് വിശുദ്ധ ഖുർആൻ എടുത്തെടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല, നബിമാരുടെ ഒരു പ്രകൃതം എന്താണ്? ഈ ജനങ്ങളെന്താ സ്വീകരിക്കാത്തത്? ഈ ജനങ്ങളെന്താ ഹിദായത്തിലേക്ക് വരാത്തത്? ഇങ്ങനെ ആ ഒരു സങ്കടം, അതായത് ആ സൂറത്തു കഹ്ഫിൻ്റെ ആ അക്ഷരങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ, പ്രവാചകന്റെ ശരീരത്തെ തന്നെ നഷ്ടപ്പെടുത്തി കളയുമോ എന്ന് വിചാരിക്കുമാറ് പ്രവാചകന് സങ്കടം വന്നു എന്നാണ്. ജനങ്ങളത് കേൾക്കാത്തതിൻ്റെ പേരിൽ, ഈ ദീനിലേക്ക് വരാത്തതിൻ്റെ പേരിൽ അവിടെ അള്ളാഹു സമാശ്വാസം കൊടുക്കുന്ന ഒരു കാര്യമാണ്. എന്ത്? ഓ നബിയെ, നിന്റെ ഡ്യൂട്ടി അതല്ല. നിന്റെ ഡ്യൂട്ടി എന്താണ്? ജനങ്ങളെ വിളിക്കുക. നമുക്കും അത് തന്നെയാണ്. നമ്മൾ അതുകൊണ്ടാണല്ലോ എതിർക്കുന്നത്. അതായത് ജനങ്ങളൊന്നും ഇസ്ലാമാകാത്തതിൻ്റെ പേരിൽ നമ്മൾ പോയി പൊട്ടിത്തെറിക്കുക, ഒരു ബോംബായിട്ട് പൊട്ടിത്തെറിക്കുക, അതെന്താ പാടില്ലാത്തത്? അത് നമ്മുടെ ഡ്യൂട്ടിയല്ല. അള്ളാഹുവിനാണ് ഒരു മനുഷ്യനെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും കൂടുതലുള്ള ആ ഒരു അർഹത. റബ്ബിന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പടച്ചവൻ നമുക്ക് വിധിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളെ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കുക. മാത്രമല്ല, ഇതുകൂടി നമ്മുടെ മനസ്സിൽ വേണം. എന്ത്? അള്ളാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾ മുഴുവൻ എന്തായിരുമായിരുന്നു, വിശ്വാസത്തിലേക്ക് വരുമായിരുന്നു എന്ന ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇനി ശ്രോതാക്കൾ കൂടി അതിലേക്ക് നമ്മളോട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഭാഗം പൂർത്തിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്.
1: നമ്മൾ വളരെ മനോഹരമായൊരു സ്ലോട്ടിലാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. മധുരം ഖുർആൻ എന്ന സെഷനിലെ ആ ഒരു ഖുർആൻ വചനങ്ങളുടെ പാരായണവും അതിൻ്റെ അർത്ഥവും ആശയവും വിശദീകരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.
3: Peace Radio. Tune to reality.
4: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള സംഭവങ്ങളാണ് തിരുനബിയോടൊപ്പം പ്രോഗ്രാമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. തഖ്വയുടെ പ്രാധാന്യവും നേട്ടവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് ആദിൽ, കൊല്ലം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി വകഫ, വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫ വൽ മുജ്തബ വഅല ആലിഹി വഅസ്ഹാബിഹി വമൻ വാല, അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, മഹാനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ സഹാബാക്കളുമായിക്കൊണ്ട് സംസാരിക്കവേ സഹാബാക്കൾ പ്രവാചകനോട് ചോദിക്കുന്നു, പ്രവാചകരെ, താങ്കളുടെ ഈ ഒരു സംസാരം കേട്ടിട്ട് ഒരു വിട പറയുന്ന ആളുടെ സംസാരം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് താങ്കൾ വിലപ്പെട്ട ഒരു ഉപദേശം ഞങ്ങൾക്ക് നൽകണമെന്ന് സഹാബാക്കൾ പറയുകയാണ്. ആ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. പ്രവാചകൻ പറയുകയാണ്, ഊസീക്കും ബി തഖ്വല്ലാഹ്, നിങ്ങളെ ഞാൻ വസിയത്ത് ചെയ്യും, നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നത്, നിങ്ങളെ ഞാൻ ഉപദേശിക്കുന്നത് എന്താണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ എന്താണ് ഈ തഖ്വ, എന്താണ് ഈ തഖ്വ? നമ്മൾ ഒരുപാട് വട്ടം കേട്ട കാര്യമാണ് തഖ്വ എന്നുള്ളത്. സൂക്ഷ്മത എന്നാണ് ഭാഷയിൽ അതിനെ പറയുന്നത് എങ്കിലും അതിന് വ്യക്തമായിക്കൊണ്ടുള്ള ഒരു താരീഫ് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, 4 കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് തഖ്വ അതിൻ്റെ പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തുക. എന്താണ് 4 കാര്യങ്ങൾ? അതിലൊന്ന് എന്നുള്ളത് അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കലാണ്. 2, അൽ അമലു ബിത്തൻസീൽ, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അമൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഖുർആനിലും ഹദീസിലും ഏതൊരു കാര്യമാണോ നമ്മോട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചത്, ആ ഒരു കാര്യത്തെ ജീവിതത്തിൽ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്, ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തൊരു കാര്യത്തെയാണോ ആ ഒരു ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഒക്കെ നമ്മോട് നിരോധിച്ചത്, ആ ഒരു നിരോധനങ്ങളെയെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി, ഹറാമുകളെയെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കലാണ്. അതിനെയാണ് അൽ അമലു ബി തൻസീൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3rd കൊണ്ട് അലി റളിയല്ലാഹു പറയുകയാണ്, അൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളത് കുറച്ചാണ് എങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റിലേക്കും നോക്കുകയാണെങ്കിൽ പലരും പറയുന്നത്, അവൻ ഇത്ര കൊടുത്തിട്ടുണ്ടല്ലോ, ഇവൻ ഇത്ര പടച്ചവും കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ 5 നേരം നമസ്കരിക്കുന്നവനാണ്, ഇന്ന ഇന്ന ഇബാദത്തുകൾ ചെയ്യുന്നവനാണ്, പക്ഷേ എനിക്ക് ഈ ഒരു സൗഭാഗ്യങ്ങളൊന്നും പടച്ചറബ് തന്നിട്ടില്ല. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ നോക്കേണ്ടത് അവൻ താഴെയുള്ളവരിലേക്കാണ്. ഉന്നൂറു ഇലാ മൻ ഹു അസ്ഫലു മിൻകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുമ്പോൾ, നമ്മളത്ര പോലും അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത ആളുകളിലേക്ക് നമ്മൾ നോക്കുക. പ്രിയമുള്ളവരെ, നാം 2 കൈകൾക്കും സ്വാധീനമുള്ളവരാണ്. ആ 2 കൈകൾക്കും സ്വാധീനം ഇല്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ യഥേഷ്ടം നടക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നടത്താൻ സാധിക്കാത്ത, വീൽചെയറിൽ മാത്രം സഞ്ചരിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് 2 കണ്ണുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമായ 2 കണ്ണുകൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നിട്ടുണ്ട്. ആ കണ്ണിന് കാഴ്ച നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ കണ്ണിന് കാഴ്ചയില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് തൃപ്തിപ്പെട്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. 4rd അദ്ദേഹം പറയുകയാണ്, പരലോകത്തിന് വേണ്ടി ഒരുങ്ങുക, അഥവാ അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, പരലോക യാത്രയ്ക്കായിക്കൊണ്ട് നിങ്ങൾ ഒരുങ്ങുക എന്നുള്ളതാണ്. ഈ ഒരു നാല് കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് തഖ്‌വ അതിൻ്റെ പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തുക. ഒന്നാമതായി കൊണ്ട് പറഞ്ഞത് അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. രണ്ട്, അൽ അമലു ബിത്തൻസീൽ, ഖുർആനും ഹദീസും കൊണ്ട് അമൽ ചെയ്യുക. മൂന്നാമതായി കൊണ്ട് പറഞ്ഞത് അൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളത് എത്ര കുറച്ചാണെങ്കിലും അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളത്. നാലാമതായി കൊണ്ട് പറഞ്ഞത് അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത്. ഈ ഒരു നാല് കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു തഖ്‌വ എന്നുള്ളത് എൻ്റെ പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തുക. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാന കാലഘട്ടത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് ദഅവത്തിനായിക്കൊണ്ട് അയക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ നൽകുന്ന ഒരു വിലപ്പെട്ട കനപ്പെട്ട ഒരു വസീയത്തുണ്ട്. ഇത്തഖില്ലാ ഹൈസുമാ കുൻത്, ഓ മുആദേ, നീ ലോകത്ത് എവിടെയാണ് എങ്കിലും ഏത് കോണിലാണ് എങ്കിലും നീ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണം കേട്ടോ എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകുകയാണ്. ഇനി പ്രവാചകന് മുമ്പ് കടന്നു വന്ന മറ്റേതൊരു പ്രവാചകനുമാകട്ടെ, അവരെല്ലാവരുടെയും പ്രബോധന വിഷയങ്ങളെടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അവർ ആദ്യമായിക്കൊണ്ട് പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അവനെ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നൂഹ് നബി ആവട്ടെ, ഹൂദ് നബി ആവട്ടെ, സ്വാലിഹ് നബി, ലൂത്ത് നബി, ഷുഐബ് നബി, ഈസാ നബി, ഇങ്ങനെയുള്ള പ്രവാചകന്മാരെല്ലാം തങ്ങളുടെ സമൂഹത്തോട് പറയുന്നതായിക്കൊണ്ട് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവരെന്താണ് പറഞ്ഞത്? ഫത്തഖുല്ലാഹ വഅത്തീഊൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ എന്നെ അനുസരിക്കുക എന്നുള്ള ആ ഒരു ഉപദേശമാണ്, ആ ഒരു പ്രബോധനമാണ് ആദ്യമായിക്കൊണ്ട് ഏതൊരു പ്രവാചകനും തൻ്റെ സമൂഹത്തോട് തൻ്റെ സമുദായത്തോട് നടത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായിട്ട് ഒരു മുസ്ലിമെ സംബന്ധിച്ച്, ഒരു മുഅ്മിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട വളരെ കനപ്പെട്ട, ഗൗരവപൂർവ്വം അവൻ പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ത്? തഖ്‌വ, അള്ളാഹുവിലേക്കുള്ള സൂക്ഷ്മത എന്നുള്ളത്. ഇനി എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നാം സൂക്ഷിക്കുന്നത്? ഇപ്പം നമ്മളൊരു ഈ ഒരു ചോദ്യത്തിന് വ്യക്തമായിക്കൊണ്ടുള്ള ഉത്തരം ലഭിക്കുമ്പോൾ മാത്രമാണ് എന്താക്കാൻ സാധിക്കുക, വേണ്ട വിധത്തിൽ ഗൗരവപൂർവ്വം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ ഇതിനെ എണ്ണമിട്ടുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിനെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് വസീയത്ത് നൽകിയിട്ടുണ്ട്, അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറയുന്നുണ്ട് വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വയ്യാക്കും അനിത്തഖുല്ലാ, നിങ്ങളോടും അതുപോലെ തന്നെ മുമ്പ് വേദഗ്രന്ഥം ലഭിച്ചവരോടുമായിക്കൊണ്ട് നാം വസീയത്ത് ചെയ്യുന്നത് നിങ്ങൾ തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ ലോകത്തെ ജീവിതം എന്നുള്ളത് നശ്വരമാണ്, എപ്പോൾ വേണമെങ്കിലും മരണം നമ്മയിലേക്ക് കടന്നു വരാം. മരണത്തിനൊരു പ്രായമുണ്ടായിരുന്നുവെങ്കിൽ പലരും ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതായിരുന്നു. മരണത്തിനൊരു പ്രായമില്ലാത്തത് കൊണ്ട് തന്നെ അവർ പലരും ഇന്ന് ഖബറിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഖബർ വിശാലമാക്കി നൽകുമാറാകട്ടെ. അപ്പോൾ ഈ നശ്വരമായ ജീവിതം കഴിഞ്ഞ് നാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലേക്ക് എന്താണ് ഒരുമിച്ച് കൂട്ടപ്പെടേണ്ടവരാണ്. അള്ളാഹു പറയുന്നുണ്ട് വത്തഖുല്ലാഹ വഅലമു അന്നക്കും ഇലൈഹി തുഹ്ഷറൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതുപോലെ നിങ്ങൾ അറിയണേ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കലേക്ക് കൂട്ടപ്പെടേണ്ടവരാണ്, അന്ന് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അവൻ കൂട്ടിച്ചേർക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനോട് വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സകല കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നാം ഒളിച്ച് ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും ആരും അറിയില്ല എന്ന് വിചാരിച്ച് നാം എന്ത് ചെയ്യുന്ന കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ സൂക്ഷ്മമായിക്കൊണ്ട് നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമായിക്കൊണ്ട് അതിനെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നുണ്ട് വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ ബികുല്ലി ശൈഇൻ അലീം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, വഅലമു നിങ്ങൾ അറിയണേ അന്നല്ലാഹ ബികുല്ലി ശൈഇൻ അലീം, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാം. പ്രിയമുള്ളവരെ, നാം ഒന്ന് ആലോചിച്ച് നോക്കുക, ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിടാം ചെയ്ത എത്ര എത്ര തെറ്റുകളാണ് നാളെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കോടതിയിൽ നമ്മെ കാത്തിരിക്കുന്നതെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ നാം ചെയ്തു കൂട്ടിയ എത്രയെത്ര തിന്മകൾ നമ്മുടെ മൊബൈലിൽ ആരും കാണില്ല എന്ന് ഉറപ്പ് വരുത്തി നാം പുതപ്പിനടിയിൽ കയറിയിരുന്ന് ചെയ്തു കൂട്ടിയ എത്രയെത്ര തോന്നിവാസങ്ങൾ നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ നമ്മളെ പിടികൂടാൻ നിൽക്കുന്നുണ്ട് എന്ന് നാം ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു എല്ലാ കാര്യങ്ങളെയും അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, എല്ലാം കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പടച്ചറബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ബാക്കി ഭാഗം പറയുന്നത് ഇൻഷാല്ലാ ഒരു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: മാഷാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം തഖ്വയുടെ പ്രാധാന്യവും നേട്ടങ്ങളും അവതരിപ്പിച്ചത് മുഹമ്മദ് ആദിൽ കൊല്ലം.
7: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിങ്ങിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
8: പ്രിയമുള്ളവരെ, പീസ് റേഡിയോയിൽ ഇനി കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
8: സ്പോട്ട്ലൈറ്റ് ചർച്ചയിലെ പ്രസക്ത ഭാഗമാണ് വോയിസ് ഓഫ് പീസിൽ ഇപ്പോൾ നാം കേൾക്കുന്നത്. അഭിമാനം മോർഫ് ചെയ്യപ്പെടുമ്പോൾ, ഭാഗം ഒന്ന്. വോയിസ് ഓഫ് പീസിൽ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഡോക്ടർ നസീഫ് പി പി എന്നിവർ ചേരുന്നു.
9: മോർഫ് ചെയ്ത ചിത്രങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ, പോൺസൈറ്റുകളിലും ബാക്കിയൊക്കെ അന്യാധീനമായി വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും, അതിനെതിരെ പരാതിപ്പെടുകയും അതിനനുസരിച്ച് നടപടിയായിട്ട് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടുപോയി. ഈ ഒരുപാട് ഫോട്ടോസ് സോഷ്യൽ മീഡിയയിലും ബാക്കി മറ്റുമൊക്കെ ആയി ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ പല രൂപത്തിലുള്ളത് വരുന്നത് ഈ കുടുംബങ്ങളോ ഈ ആളുകളോ ഒന്നും അറിയാതെ തന്നെ അതൊരു കച്ചവട ചരക്കായി വേണ്ടാത്ത സൈറ്റുകളിലും ബാക്കിയൊക്കെ അവരുടെ തലയും മറ്റുമൊക്കെ ഉടലൊക്കെ മാറ്റി വെച്ചിട്ട് വരുന്നു എന്നുള്ളത് ഭയങ്കര വേദനാജനകമാണ്. അത് ഭയങ്കര തെറ്റായൊരു സംഗതിയാണ്. കാര്യത്തിൽ പോയ വാരം ചർച്ച ചെയ്യപ്പെടാത്ത ഈ ഒരു വിഷയമാണ് സ്പോട്ട്ലൈറ്റിൽ എടുത്തിരിക്കുന്നത്. എന്താണ് അമിതമാഷതമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്?
1: അല്ലേ, ഈ സൈബർ ലോകത്തെ ചതിക്കുഴികൾ വ്യാപകമായി കൊണ്ടിരിക്കണം എന്നുള്ളത് നമ്മൾക്ക് അറിയാം. ഇപ്പം നമ്മളിപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു ഇത് കുറച്ച് ഉണ്ടായി. ഇതുപോലെ തന്നെ ഇപ്പോൾ ലോൺ ആപ്പുകളിൽ പെട്ടുകൊണ്ട് ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു ഒ ടി പി എന്തെങ്കിലും ഇത് പറഞ്ഞിട്ട് ഒരു ഒ ടി പി അയക്കാൻ പറഞ്ഞു, ഒ ടി പി അയച്ചാൽ എന്ത് ചെയ്യുന്നു, അക്കൗണ്ട് കാലിയാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പലതും നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഈ ലോകത്തെക്കുറിച്ചൊരു ജാഗ്രത ഇനി വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇവിടുത്തെ നമ്മൾ ഇപ്പോൾ ഈ മോർഫിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും ധാരണക്കുറവുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ഡിജിറ്റൽ ഇമേജുകൾ അത് പിന്നെ ട്രാൻസ്ഫോം ചെയ്ത് അല്ലെങ്കിൽ മാറ്റി ഒട്ടിച്ച് ചേർത്ത് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത അശ്ലീല സ്വഭാവം വരെയുള്ള നമ്മുടെ ചിത്രങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നുള്ളതാണ്. ഇതിനകത്തൂടെ ധാരാളമായിട്ട് ഈ സെക്ഷുവൽ ക്രൈമുകൾ, വയലൻസ് ഇതിനകത്തേക്കൊക്കെ എന്ത് ചെയ്യുന്നു, ഒരർത്ഥത്തിൽ അങ്ങനത്തെ ഒരു ബുള്ളിയിങ്ങിനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപ്പ് സംഭവിച്ചു വെച്ചാൽ, നേരത്തെ ഇങ്ങനെ ഈ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഉണ്ടാക്കാൻ പ്രൊഫഷണൽസിനെ കഴിഞ്ഞിരുന്നുള്ളൂ. കാരണം അതിനാ മറ്റതിൻ്റെ ടെക്നോളജി ശരിക്കും അറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനത്തെ ആപ്പുകൾ ഉപയോഗിക്കാൻ പറ്റായിരുന്നു. ഇപ്പോൾ AI വന്നതോടെ ഇത് വളരെ എളുപ്പമായിട്ടുണ്ട്, പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അപകടം ലോകത്ത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു എഡ്ജിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആനിമേഷൻസിലും മൂവീസിലുമൊക്കെ ഇത് നേരത്തെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്, ഒരു എന്താണ് സ്പെഷ്യൽ ഇഫക്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലൊരു തലം സ്പെഷ്യൽ ഇഫക്റ്റിലേക്ക്, ഒരു ക്രൈമിലേക്കാണ് ഇത് പോകുന്നത്. എന്തായാലും ഈ ഇപ്പോൾ ഈ 25-26 തന്നെ ധാരാളം കേസുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കറിയാം, ഇപ്പോൾ കോയമ്പത്തൂരിൽ കഴിഞ്ഞ വർഷം 23 തോന്നുന്നു പെൺകുട്ടികളുടെ, ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇതുപോലെ മോർഫ് ചെയ്തതിൻ്റെ പേരിൽ അതേ കോളേജിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയെ, 20 വയസ്സുള്ള ആൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് കേസായി. അപ്പോൾ എവിടെ നിന്നാണ് ഈ ചിത്രങ്ങളെടുത്തത് എന്ന് വെച്ചാൽ ഈ പെൺകുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നാണ് ഇദ്ദേഹം ഈ ചിത്രം എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ അതുപോലത്തെ തമിഴ്നാട്ടിൽ ഒരു സ്ത്രീ, അവർ തൻ്റെ സഹപ്രവർത്തകയുടെ ചിത്രം, അതൊരു തരം വിരോധത്തിൻ്റെ പേരിൽ, ഒഫീഷ്യലായിട്ടുള്ള വിരോധത്തിൻ്റെ പേരിൽ മോർഫ് ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഇതുപോലെ തന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളാണ്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ വള്ളിക്കുന്ന്, നമ്മളീ പറഞ്ഞ പരപ്പനങ്ങാടി ഉണ്ടായ സംഭവം, അതായത് അരിയല്ലൂർ സ്വദേശി നിതിൻ മോഹൻദാസ് എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ചിത്രങ്ങൾ കിട്ടിയത്? സോഷ്യൽ മീഡിയയിൽ വളരെ എന്താ പറയുക, പല രീതിയിലും പോപ്പുലറായിട്ടുള്ള അല്ലെങ്കിൽ ഇടപെടുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങൾ എടുത്തിട്ടാണ് അദ്ദേഹം മോർഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്ന വളരെ കൃത്യമായ ഒരു കാര്യം എന്താണ്, എന്തിനു വേണ്ടി ഈ സോഷ്യൽ മീഡിയ ഒരു അവനവനെ പ്രൊജക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവനവൻ്റെ ഒരു പരസ്യ പ്രചരണത്തിനുള്ള ഒരു ലോകമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നിടത്തുനിന്നാണ് ഈ അപകടം തുടങ്ങുന്നത്. പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനമ്മമാർ വരെ ചെയ്യുന്നൊരു അപകടം തങ്ങളുടെ കുട്ടികളുടെ ചെറുപ്രായം തൊട്ടുള്ള ഫോട്ടോകളിലേക്ക് ഒരു ആൽബം, ഇങ്ങനത്തെ ഡിജിറ്റൽ ആൽബമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ എല്ലാവരും കണ്ടിട്ട് ആസ്വദിച്ചോട്ടെ എന്നാണ്. പക്ഷെ ആലോചിച്ച് നോക്കുമ്പോൾ 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു മുഖവും ചിത്രവും ഉപയോഗിച്ചിട്ട് മോർഫ് ചെയ്ത് ഒരു ചിത്രം ഉണ്ടാക്കി നിൽക്കുക, ഇതാണോ അല്ലേന്ന് പോലും അവർക്കും പറയാൻ പറ്റില്ല, വേറുള്ളവർക്കും പറയാൻ പറ്റില്ല. പുതിയതൊക്കെ പക്ഷേ ഇത് വിശ്വസനീയമായി മാറും. ഇപ്പോൾ ധാരാളം നടിമാർ പരാതി, ഇപ്പോൾ ഈ അടുത്ത് ഒരു ബോളിവുഡ് നടി എന്താണ് തൻ്റെ ഒരു സങ്കടം പറഞ്ഞിരുന്നു. അവർ എന്താ വെച്ചാൽ എൻ്റെ ചിത്രങ്ങളുടെ ഞാൻ തന്നെ എന്ത് ചെയ്തു നട്ടി, എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല, കാരണം നടിയല്ലേ, അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ന രൂപത്തിലൊരു ചിന്താഗതിയുള്ളത്. അപ്പോൾ ഇതേ ചിന്താഗതി ഇത് കാണുന്ന ആളുകൾക്കിടയിലും വ്യാപകമായി മാറുന്നതാണ്. അപ്പോൾ നമ്മുടെന്ന് വെച്ചാൽ നമ്മളെന്താണ് 2-3 കാര്യങ്ങളാണ് ഇതിൽ ജാഗ്രതയായിട്ട് വേണ്ടത്. ഒന്ന്, തീർച്ചയായിട്ടും അനാവശ്യമായി നമ്മളങ്ങനെ എക്സ്പോസ്ഡ് ആകേണ്ട ഒന്നല്ല സോഷ്യൽ മീഡിയ എന്നുള്ള ഒന്ന്. രണ്ടെന്താ വെച്ചാൽ ഇത് കേൾക്കുമ്പോഴേക്ക് പാനിക്കായി മാറി ആത്മഹത്യയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവനവൊരു ബോധ്യത ഉണ്ടെങ്കിൽ ഇതെൻ്റേതല്ല, ഞാനിങ്ങനത്തെ ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് അല്ല എന്ന് 100% ധാരണയും ബോധ്യതയുണ്ടെങ്കിൽ നിർബന്ധമായും അവർ ചെയ്യേണ്ടത് എൻ്റെ മാതാപിതാക്കളെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളെ അറിയിക്കുകയും എന്നിട്ട് പരാതി കൊടുക്കണം. കാരണം ഇത് അല്ല എന്ന് തെളിയിക്കുന്നതിനൊക്കെ ഇപ്പോൾ മാർഗങ്ങളുണ്ട്, ഡിജിറ്റൽ ഫോറൻസിക്കുകളൊക്കെ എന്താണ് ധ്യാനം, അല്ലാതെ തന്നെ നോക്കിയാലും എന്ത് ചെയ്യും, ഒരു കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയാലൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഒരു ചിത്രം കാണുമ്പോഴേക്ക് തൻ്റെ അഭിമാനവും തൻ്റെ ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ തൻ്റെ തെറ്റിദ്ധരിക്കും എന്ന രൂപത്തിൽ ചിന്തിച്ച് ഉടനെ ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല, മറിച്ച് അതിനെ ഫൈറ്റ് ചെയ്യുന്നതാണ് വേണ്ടത്. മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇതിലൊരു ജാഗ്രത ആവശ്യമുണ്ട്. തങ്ങളുടെ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിൽ, അവർ ഇത്തരത്തിലുള്ള ഫോട്ടോകളും മറ്റുമൊക്കെ പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർബന്ധമായിട്ടും പിൻവലിക്കാനും അത്തരത്തിലുള്ള പ്രവണതകളെ തന്നെ തടയാനും ശ്രമിക്കണം. ഇതല്ലെങ്കിൽ എന്താ വെച്ചാൽ നാളെ ഒരപകടം സംഭവിച്ചതിന് ശേഷം ഖേദിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യം ഇല്ലാർത്ഥം. അപ്പോൾ ഈ ഡിജിറ്റൽ ഫുട് പ്രിൻ്റുകൾ എന്ന് പറയുന്നത് ഒരു കാലത്തും ഇല്ലാതെ ആവണില്ല, അതവിടെ കിടക്കുകയാണ്. നമ്മൾ നമ്മളിപ്പോൾ ഡിലീറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും പലതും, പക്ഷേ നമ്മൾ വൺസ് നമ്മളൊരു കാര്യം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നതോടൊന്നുമില്ല, കാര്യം കയ്യിന്ന് പോയി. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ജാഗ്രത എന്തായാലും നിർബന്ധമായിട്ടും വേണം എന്നുള്ളതാണ്. എന്തായാലും ശരി, പോലീസുമായിട്ട് ബന്ധപ്പെടണം. നിലവിലുള്ള നിയമങ്ങൾ അത് എന്തായാലും പിന്നെ ഉപയോഗിക്കാനും ഒക്കെയുള്ള ഒരു നിർബന്ധമായ ജാഗ്രതയാണ് നമുക്ക് ആവശ്യമുള്ളത്. എന്തായാലും ഈ ധാരാളം കേസുകൾ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു സാമൂഹ്യ ജാഗ്രത ഒരു ഭാഗത്തുണ്ടാവണം. ഇത്തരത്തിലുള്ള പ്രവണതകളിൽ ഏർപ്പെടുന്നവരെ അതിശക്തമായി തന്നെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയും അത് രണ്ടാമത്, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഒരു തവണ ചെയ്തവന് രണ്ടാമതും മൂന്നാമതും ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു തടയിടേണ്ടത് ആവശ്യമാണ്.
8: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് പീസ്, അഭിമാനം മോഫ് ചെയ്യപ്പെടുമ്പോൾ ഭാഗം 1. ഈ വിഷയത്തിൽ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഡോക്ടർ നസീഫ് പി പി എന്നിവർ നടത്തിയിട്ടുള്ള ചർച്ചയാണ് വോയിസ് ഓഫ് പീസിലൂടെ ഇപ്പോൾ നാം കേട്ടത്.
10: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
11: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാരചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
10: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
11: ദേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
10: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
11: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
10: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
11: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
10: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
11: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020-840-840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
3: പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. നേരിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, ശ്രോതാക്കൾക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നറിയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് വിളിക്കാവുന്നതാണ്, ഫോൺ നമ്പറിലൂടെ വിളിക്കാവുന്നതാണ്. മാത്രമല്ല ഫീഡ്ബാക്ക് ഓപ്ഷനിൽ, പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ടെക്സ്റ്റ് ആയിട്ടും അയക്കാവുന്നതാണ്. നമുക്ക് കോളുകൾ വരുന്നതിൻ്റെ ഇടയിലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഡോക്ടറുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാല്ലാ. അപ്പോൾ ഇപ്പം ഞാൻ തുടക്കത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഇപ്പം ചൂട് കൂടുമ്പോഴാണ് ഇങ്ങനെ പാമ്പിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ബ്രീഫ് തരവ്, എന്താണ് വിഷയം എന്നുള്ളത്?
4: പാമ്പുകൾ പൊതുവേ പാമ്പുകൾ മറ്റ് മനുഷ്യർക്കിടയിലോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കിടയിലോ അനക്കമുള്ള ഭാഗങ്ങളിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരല്ല. അവരവരുടെ സൂര്യവിഹാരം പറ്റുന്ന സ്ഥലങ്ങൾ ഏതാണോ ആ സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങാൻ താല്പര്യപ്പെടുന്നവരാണ്. പക്ഷേ ചൂട് കൂടുന്ന സമയത്ത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവര് ഒരു അടഞ്ഞ സ്ഥലങ്ങള് പറഞ്ഞുകൊണ്ട് കട്ടിലിൻ്റെ അടിയിൽ, ഷൂസിനുള്ളില്, കോർണറുകൾ, പച്ചപ്പിൻ്റെ ഇടയിലേക്കൊക്കെ ഇറങ്ങി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യർ കൂടുതലായിട്ട് പോകുന്ന സ്ഥലങ്ങളിലായിരിക്കും ഇവ പിന്നെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവയുടെ ആക്രമണങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്.
3: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് എങ്ങനെയാണ് ഈ ഒരു പാമ്പിന്റെ ഒരുപാട് സ്പീഷീസ് ഉണ്ട്, അപ്പം കേരളത്തിന്റെ ഒരു അവസ്ഥ എന്താണ് പോയിസണസ് സ്നേക്സിന്റെ കാര്യത്തിൽ?
4: പാമ്പുകളില് മെയിൻ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ളത് ബിഗ് ഫൈവ് എന്നാണ് പറയുക. അതായത് ഇന്ത്യൻ കോബ്ര, കോമൺ ക്രേറ്റ്, അതായത് ശംഖുവരയൻ, ഓക്കെ, കോബ്ര, മൂർക്കൻ, പിന്നെ അണലി, അതായത് വൈപ്പർ, റസൽസ് വൈപ്പർ, സോസ്കേൾഡ് വൈപ്പർ, അതാണ് ചുരുട്ട മണ്ഡലി എന്നൊക്കെ അറിയപ്പെടുന്നത്. അതുപോലെ ഒരു പിറ്റ്നോസ് വൈപ്പർ, ഇതാണ് മെയിനായിട്ടുള്ളത്. ഇത് തന്നെ അതായത് ഉള്ളതിൽ 70% പാമ്പുകളും വിഷമുള്ളവയല്ല, ഓക്കെ. ബാക്കി 30% പാമ്പുകൾ മാത്രമാണ് വിഷമുള്ളത്. അതുകൊണ്ടാണ് പാമ്പ് കടിയേറ്റാൽ പെട്ടെന്ന് നിങ്ങൾ ഭയക്കേണ്ടതില്ല എന്ന് പറയുന്നത്. ഈ 30% പാമ്പുകൾക്ക് തന്നെ എല്ലാ പാമ്പുകളും കടിച്ചാലും വിഷം ഉണ്ടാവുന്നില്ല. അത് നമുക്ക് വഴി ഡിസ്കസ് ചെയ്യാം.
3: ഓക്കെ ഓക്കെ. അപ്പം ഇത് ഇതിപ്പോൾ കടിച്ചു കഴിയുമ്പോൾ ഇത് ഇപ്പം ഒരു പക്ഷെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിയെന്ന് വരത്തില്ല, ആൾക്കാർ ചിലപ്പോൾ കൊണ്ടുവരാൻ ഒരു പക്ഷെ പെട്ടെന്ന് എത്തിയേക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്താൻ വൈകിയേക്കാം. അപ്പം ഇത് വിഷമുള്ള പാമ്പാണോ അല്ലയോ കടിച്ചത് എന്ന് എങ്ങനെയാണ് നമുക്കൊരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക?
4: നമ്മൾ ഒരു പാമ്പ് അത് വിഷമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ പാമ്പിൻ്റെ വിഷമുള്ള പാമ്പാണോ അല്ലയോ, അത് അതേപോലെ എത്രത്തോളം വിഷം അത് പ്രൊഡ്യൂസ് ചെയ്ത കടിയിൽ, അതിനനുസരിച്ചായിരിക്കും ആളിൽ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. കടിച്ച ഭാഗത്തുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അതേപോലെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങാം. അപ്പോൾ അതിനായി

0: ചിലപ്പം കടിച്ച പാടുകൾ പോലും ഉണ്ടാവണമെന്നില്ല, അത്രയ്ക്ക് ചെറിയ പല്ലുകളാണ് അവയ്ക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കണ്ണുകൾ തുറക്കാൻ പറ്റാതിരിക്കുക, അതേപോലെ ഉമിനീർ ഇറക്കാൻ പറ്റാതിരിക്കുക, സംസാരിക്കാൻ പറ്റാതിരിക്കുക, കൈകാലുകൾ കുഴയുക. അതിൻ്റെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉള്ളതാണ് ശ്വാസകോശം തളർന്നു പോവുക, അതായത് ശ്വാസം എടുക്കാൻ പറ്റാതിരിക്കുക, പാരാലിസിസ് ഉണ്ടാവുക. അങ്ങനെ മറ്റ് പാരാലിസിസുകളുണ്ടായി പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ന്യൂറോടോക്സിക് പാമ്പുകൾ. പിന്നൊന്ന് ഹീമോടോക്സിക് പാമ്പുകളാണ്. അത് നമ്മുടെ ശരീരത്തിനകത്ത് രക്തം കട്ടാവുന്നതിനെ ആണ് പ്രധാനമായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്. അത് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കടിച്ച ഭാഗത്ത് റിയാക്ഷൻസ് ഉണ്ടാക്കാം, അവിടെ നീര് വീക്കം തുടങ്ങാം. അപ്പം നീര് കൂടി വരുന്നതനുസരിച്ച് രോഗിക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അതായത് ശരീരത്തിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവുക, മൂത്രത്തിൻ്റെ നിറം മാറുക, അതേപോലെ ബി പി കുറഞ്ഞു പോവുക, പേഷ്യൻറ്റിൻ്റെ ബി പി കുറഞ്ഞ് പേഷ്യൻ്റ് തളർന്ന് വീഴുക, അതൊക്കെയാണ് പുറമേ കാണുന്ന ലക്ഷണങ്ങൾ. അപ്പം നമ്മൾ ഹോസ്പിറ്റലെത്തിയാൽ മറ്റ് ടെസ്റ്റുകളും ഇവാലുവേഷൻസും ഒക്കെ ചെയ്യും, അതിനനുസരിച്ച് ഈ അവയവങ്ങൾക്ക് ഡാമേജ് വന്ന് തുടങ്ങുന്നുണ്ടെന്ന് അറിയാം. അപ്പം ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത ലെവലിൽ ചികിത്സയിലേക്ക് പോകുന്നത്.
1: ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ടൈം വളരെയധികം ക്രൂഷ്യലാന്ന് തോന്നുന്നു അല്ലേ?
0: ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് പാമ്പുകൾക്കെതിരെ നമ്മുടെ നാട്ടിലുള്ളതാണ് ആൻറ്റി സ്നേക് വിനം ASV എന്ന് പറയുന്ന മരുന്ന്. അത് ഞാൻ ആദ്യം പറഞ്ഞ പാമ്പുകളിൽ ഈ ഫസ്റ്റ് പറഞ്ഞ നാല് പാമ്പുകൾക്കെതിരെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു മരുന്നാണത്. അപ്പോൾ പാമ്പുകളുടെ വിഷം ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് രക്തത്തിൽ തന്നെ നിൽക്കുന്ന സമയത്ത് മാത്രമേ ഈ മരുന്നിന് പ്രവർത്തിക്കാൻ കഴിയൂ. രക്തത്തിൽ നിന്നും അത് അവയവങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, കിഡ്നിയിലേക്ക്, ലിവറിലേക്ക്, ഹാർട്ടിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ മരുന്നിന് കാര്യമായിട്ട് അവിടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല. ബാക്കി രക്തത്തിലുള്ള പാമ്പ് വിഷത്തിന് ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ള മാത്രമേ അതിന് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
1: ഓക്കെ ഓക്കെ. അപ്പം ഈ സാധാരണ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് എന്ന നിലയ്ക്ക് നമ്മൾ കെട്ടുകയൊക്കെ ചെയ്യും, മുറുക്ക് കെട്ടുകയൊക്കെ ചെയ്യും. അപ്പം അത് ഈ പ്രാഥമിക ശുശ്രൂഷയിൽ പെടുന്ന കുറേ കാര്യങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഒരു ഐഡിയ തരാമോ?
0: ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് മിത്തുകളുണ്ട്, പല പ്രവണതകളുണ്ട്. അതിൽ ഒരു 95% അശാസ്ത്രീയമായിട്ടുള്ളതാണ്. പാമ്പ് കടിയേറ്റാൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം ASV ഈ പറഞ്ഞ മരുന്ന് അവൈലബിളായ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ഈവൻ നമ്മുടെ സർക്കാർ ഇപ്പം 108 ആംബുലൻസ് സർവീസിലേക്ക് ഇതും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 108 വിളിച്ചു കഴിഞ്ഞാൽ ASV ഉള്ള ഹോസ്പിറ്റലിലേക്ക് എത്രയും മരുന്നിട്ടൊന്ന് കൊണ്ടുചെല്ലുക എന്നുള്ളതാണ്. അത് മുന്നോടിയായിട്ട് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ആ കടിച്ച അവയവം കാലാണെങ്കിലും കൈയാണെങ്കിലും അനക്കാതെ വെക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ മെഡിക്കൽ ടൈമിൽ അതിന് സ്പ്ലിൻറ്റിങ് എന്ന് പറയും. അതായത് ഒരു കട്ടിയുള്ള ഒരു കമ്പോ കോലോ എന്തെങ്കിലും വെച്ചിട്ട് ഇപ്പം കയ്യിലാണ് കടിച്ചതെങ്കിൽ കെട്ടിവെക്കുക, കൈ അനങ്ങാതിരിക്കുക. അത് ഭയങ്കര ടൈറ്റായിട്ട് കെട്ടാനും പാടില്ല, നമുക്കൊരു വിരൽ ഉള്ളിലേക്ക് ഇടാവുന്ന ആ ഒരു ടൈറ്റ്നെസ് മതി, അങ്ങനെ കെട്ടുക. അതേപോലെ പണ്ട് കാലങ്ങളിൽ കണ്ടുവരുന്ന കാര്യമാണ് തുണി അല്ലെങ്കിൽ ചാണകമൊക്കെ ഉപയോഗിച്ച് ടൈറ്റായിട്ട് കെട്ടുക. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ആ അവയവത്തിന് കൂടുതൽ ഡാമേജ് ഉണ്ടാവാനായിരിക്കും കാരണമാവുക. കാരണം രക്തയോട്ടം പൂർണ്ണമായിട്ടും ഇല്ലാതായിപ്പോവും. അതുപോലെ മഞ്ഞൾ തേക്കുക, മറ്റ് നാടൻ മരുന്നുകൾ തേക്കുക, ഇതൊക്കെ കൂടുതൽ ആ ഭാഗത്ത് റിയാക്ഷൻ ഉണ്ടാവാനും കോംപ്ലിക്കേഷൻസ് കൂടാനും അതേപോലെ പാമ്പ് കടിച്ച ലക്ഷണങ്ങൾ പുറത്ത് വരാതെ അത് മാസ്ക് ചെയ്യപ്പെടാനും കാരണമാവും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെന്ന് വരാം, അതാണൊരു പ്രശ്നം. പിന്നെ എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിപ്പം കഴുകാം കഴുകണ്ട അങ്ങനെയല്ല, നമ്മൾ സോപ്പുകൾ ഉപയോഗിച്ച് കഴുകണമെന്ന് ചിലർ പറയും, പക്ഷേ കഴുകും തോറും അവിടെ കൂടുതൽ അമർത്തി കഴിയുമ്പോൾ വീണ്ടും വിഷം ഉള്ളിലേക്ക് ചെല്ലുകയാണ്. അപ്പം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാൻ തന്നെയാണ് പുതിയ സ്റ്റഡീസ് പറയുന്നത്.
1: ഓക്കെ ഓക്കെ. അപ്പം വേറൊരു സംഭവം കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടിയേറ്റ ഭാഗം മുറിവുണ്ടാവുമല്ലോ, അപ്പൊ അവിടെ നിന്ന് ഈ രക്തം വലിച്ചെടുത്തിട്ട് തുപ്പിക്കളയുന്ന അതൊക്കെ
0: അതൊക്കെ സ്വാഭാവികമായിട്ട് ഞാൻ ഈ പറഞ്ഞ പ്രവണതകളിൽ പെട്ടാണ്. അതൊക്കെ കൂടുതൽ കോംപ്ലിക്കേഷൻ, ഈ രക്ഷപ്പെടുത്താൻ ചെല്ലുന്ന ആളുടെ കൂടെ ജീവൻ അപകടത്തിലാക്കുന്ന പരിപാടികളാണത്, ഒഴിവാക്കുക എന്നുള്ളത്.
1: അപ്പോൾ ഉടൻ ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു പാമ്പ് കടിയേറ്റ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞു, അത് കൂടാതെ എന്തൊക്കെ
0: വെക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യമല്ല, പേഷ്യൻറ്റിനെ പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് കൂടെ ഉള്ളവർ പേടിക്കാതിരിക്കുക, അദ്ദേഹത്തെ കൂടുതൽ പേടിപ്പിച്ച് സ്ട്രെസ്സിലാക്കാതിരിക്കുക. ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞു 70% പാമ്പുകളും കടിക്കുന്നത് വിഷപ്പാമ്പുകളല്ല, ഓക്കെ 30% ഉള്ളൂ. അതിൽ തന്നെ പകുതി പാമ്പുകളും പ്രത്യേകിച്ച് എര പിടിച്ച് വിഷപ്പ് മാറിയിരുന്ന പാമ്പുകളൊക്കെ കടിച്ചാൽ പകുതി പാമ്പുകൾക്ക് മാത്രമേ അവർ വിഷം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കി പാമ്പുകൾ വെറുതെ കടിച്ചിട്ടുമാണ്. ഡ്രൈ ബൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്.

0: അതുകൊണ്ട് തന്നെ പേടിക്കണ്ട എന്ന് പറയുക, സമാധാനപ്പെടുത്തുക, നമുക്ക് മരുന്നുള്ള ഹോസ്പിറ്റലിൽ
1: കൊണ്ടുപോകാം.
0: അതെ, ഡ്രൈ ബൈറ്റുകൾ ഉണ്ടാകും, 50% ഡ്രൈ ബൈറ്റുകൾ എന്നാണ് പറയുന്നത്. ബാക്കി വരുന്ന 50%
1: മാത്രം,
0: അതെ, ഡ്രൈ ബൈറ്റുകൾ സേഫ് ആണ്. ചിലപ്പോൾ ഒരു ലോക്കൽ റിയാക്ഷൻ, അതിപ്പോ എന്തെങ്കിലും ഒരു പ്രാണിയോ മറ്റോ കടിച്ചാണ്ടോ പോലത്തെ റിയാക്ഷൻ മാത്രം ഉണ്ടായി അത് പോവാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു സ്പെഷ്യലിസ്റ്റിന്റെ കയ്യിൽ അയാളെ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട.
1: ഓക്കെ ഓക്കെ. അപ്പം ഇത് ഏത് പാമ്പാണ് കടിച്ചത് എന്നുള്ള ഒരു ഒരു ഇതുണ്ടാവുമല്ലോ, അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ?
0: നമ്മള് ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മുടെ നാട്ടില് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നത് ആ പാമ്പിന്റെ പുറകെ പോകുക എന്നുള്ളതാണ്, എങ്ങനെയെങ്കിലും അതിനെ തല്ലിക്കൊന്ന് കൊണ്ടുവരാൻ എന്നുള്ളതാണ്. പാമ്പിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിലുള്ള ഗുണം ചികിത്സ കൊടുക്കുന്നതിനേക്കാളും ചികിത്സ കൊടുക്കാതിരിക്കുന്നതിന് ഉപയോഗപ്പെടുന്നുള്ളതാണ്. അതായത് എല്ലാ പാമ്പ് കടിക്കും നമ്മൾ ഈ ASV ആൻറ്റി സ്നേക് വെനം എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ പാമ്പിനെ ഐഡന്റിഫൈ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇത് വിഷമില്ലാത്ത പാമ്പാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആ മരുന്ന് കൊടുക്കേണ്ടതെന്ന് 100% ഉറപ്പിക്കാം. പക്ഷേ ഇനി വിഷമുള്ള പാമ്പിനെ കൊണ്ടുവന്നെന്ന് വെച്ചിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുന്നില്ല. നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്ന പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ വിഷബാധയുടെ ലക്ഷണങ്ങൾ, സൈൻസ് ഓഫ് എൻവെനമേഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ASV ആൻറ്റി സ്നേക് വെനം കൊടുക്കുള്ളൂ. അതുകൊണ്ട് പാമ്പിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടാവുന്നില്ല.
1: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ചില കേസുകളിലൊക്കെ ഈ പാമ്പ് കടി ഏറ്റ ആൾക്ക് ഡയാലിസിസിനൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണ്, എല്ലാ കേസസിലും അത് ഉണ്ടാവാറുണ്ടോ അതോ ചില പാമ്പുകളിൽ മാത്രമേ ആ ഒരു വിഷയമുള്ളൂ?
0: ഞാൻ പറഞ്ഞതിൽ, ഞാൻ രണ്ടാമത് പറഞ്ഞ വിഭാഗം, അതായത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന, രക്തത്തിൻ്റെ ക്ലോട്ടിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് പാമ്പുകൾ, അണലി, ഇവയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള റിയാക്ഷൻ ശരീരത്തിലുണ്ടാവാം. ഒന്ന്, ശരീരത്തിൻ്റെ BP കുറഞ്ഞു പോവുക, അതുപോലെ ആ BP കുറയുന്ന കാരണം കിഡ്നിയിലേക്കുള്ള രക്തയോട്ടം കുറയുക, ഡയറക്റ്റ് കിഡ്നിയെ തന്നെ എഫക്റ്റ് ചെയ്യുക ഈ പോയിസൺ. അതുപോലെ റാബ്ഡോമയലോസിസ് എന്ന് പറഞ്ഞൊരു പ്രക്രിയ, അതായത് ശരീരത്തിലെ പ്രോട്ടീൻസിനെ എഫക്റ്റ് ചെയ്യുന്ന, മസിൽസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ. ഈ പ്രോട്ടീൻസ് കിഡ്നിയിലേക്ക് വന്ന് പ്രോപ്പറായിട്ട് ഫിൽട്ടർ ആവാതിരിക്കുക, അങ്ങനെ കിഡ്നിയുടെ ഒരു ഫിൽട്ടറിങ് മെക്കാനിസം ഡാമേജ് ആവുക എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ പിന്നെ ആ പേഷ്യനെ സേവ് ചെയ്യാൻ അടുത്ത സ്റ്റെപ്പ് ഡയാലിസിസ് മാത്രമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു, ASV വിഷം കിഡ്നിയിലേക്ക് എത്തുന്നതിന് മുന്നേ വരെ മാത്രമേ ASV റോളുള്ളൂ. എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡയാലിസിസ്, ആ പേഷ്യന്റിനെ സേവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ബാക്കി ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക എന്നുള്ളതാണ്.
1: അപ്പൊ അതൊരു ലോങ് ടേമിന് വേണ്ടി വരും, അതോ ഷോർട്ട് ടേമിന് മാത്രമേ മതിയാവുള്ളൂ?
0: ഡിപ്പെൻസ്, ആ പേഷ്യന്റിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുള്ളതനുസരിച്ച്. കിഡ്നിയുടെ ഫംഗ്ഷൻ പൂർണ്ണമായിട്ടും പോകുന്ന രീതിയിലാണ് ആ പേഷ്യൻ്റ് നമ്മുടെ കയ്യിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പൂർണ്ണമായും അതൊരു കിഡ്നി പേഷ്യൻ്റായി മാറുകയാണ്. പിന്നീട് ലൈഫ് ലോങ് ചിലപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ടി വന്നേക്കാം. ചിലപ്പോൾ 3-4 ഡയാലിസുകൾ കൊണ്ട് ഈ വിഷത്തിൻ്റെ എഫക്റ്റ് പൂർണ്ണമായിട്ട് പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പേഷ്യന് വലിയ കുഴപ്പമില്ലാണ്ട് പോവാം. അപ്പോൾ ടൈമാണ് ഇവിടെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്ന ഒരു ടൈമാണ്. എത്ര പെട്ടെന്ന് പേഷ്യൻ്റിനെ കൊണ്ടുവരുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഈ കാര്യങ്ങളൊക്കെ.
1: ഓക്കെ ഓക്കെ. ഇപ്പം കുട്ടികളും, കുട്ടികളുടെയാണ് ഇപ്പം കൂടുതൽ കേസുകൾ നമ്മൾ വാർത്തയിലൂടെയൊക്കെ കേട്ടത്. അപ്പം ഈ ചികിത്സയുടെ കാര്യത്തിൽ വരുമ്പം കുട്ടികൾക്കും വലിയവർക്കും അങ്ങനെ പ്രത്യേകതയുണ്ടോ?
0: ഓക്കെ, ഇവിടെ എനിക്ക് പറയാനുള്ളത്, കുറച്ചുകൂടി പറയാനുള്ളത് ASV പറ്റിയാണ്. ആൻറ്റി സ്നേക് വെനം എന്ന് പറയുന്നതേ, അത് ശരിക്കും ഒരു എന്താ പറയുക, മറുമരുന്ന് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോട്ടീനാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതൊരു ഫോറിൻ ബോഡി ഉണ്ടായാലും, അതിപ്പോൾ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും, നമ്മുടെ ശരീരം അതിനെതിരെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. ആൻറ്റിബോഡീസ് വന്നു കഴിഞ്ഞ് ഈ ഫോറിൻ ബോഡിയെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷേ പാമ്പിൻ്റെ വിഷം നമ്മുടെ ശരീരത്തിൽ വന്ന് ആൻറ്റിബോഡിയൊക്കെ വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്ത് ആ ഒരു സമയം വരുമ്പോഴത്തേക്കും പേഷ്യൻറ്റിൻ്റെ കാര്യം തീരുമാനമാകും. അതുകൊണ്ട് ആണ് നമ്മൾ ഈ ASV എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുന്നത്. ASV മരുന്ന് പാമ്പ് വിഷത്തിനെതിരായിട്ട്, പാമ്പ് വിഷത്തിൽ നിന്നും തന്നെ ഉണ്ടാക്കുന്നതാണ്. പാമ്പിൻ്റെ വിഷം മറ്റ് പരീക്ഷണ ആനിമൽസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവയുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ പ്രോട്ടീൻ എടുത്ത് അത് പാമ്പ് വിഷമായിട്ടുണ്ടാക്കി മനുഷ്യർക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. നോർമലി ഇങ്ങനെയാണ്. അപ്പോൾ 1 ml ഈ ASV കൊണ്ട് ഏതാണ്ട് 0.6 mg പോയിസണാണ് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സാധാരണ ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 60 mg പോയിസൺ ഉണ്ടാവുന്നതാണ്. അപ്പം 60 mg മുതൽ 150 mg വരെ പോയിസൺ വരാം. അപ്പം
1: സിംഗിൾ ബൈറ്റിൽ,
0: സിംഗിൾ ബൈറ്റിൽ. അപ്പം നമ്മൾ ഫസ്റ്റ് ഡോസ് എപ്പോഴും 10 vials ആണ് ഈ സ്നേക്ക് ബൈറ്റിന്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 10 vial ആണ് ഫസ്റ്റ് ഡോസ്. 10 vial മുതൽ അതോ ഈ പറഞ്ഞ പോലെ കിഡ്നി പ്രശ്നമോ അല്ലെങ്കിൽ തലച്ചോറിനകത്തെ ബ്ലീഡിങ്ങോ ഒക്കെ ആയിട്ട് പേഷ്യൻറ്റ് വരാം ഈ ഒരു പാമ്പ് കടിയോടുകൂടി തന്നെ. അപ്പം അത്ര സീരിയസ് ആയിട്ട് വരുന്നതാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ 30 vial വരെ കൊടുക്കാം. നമ്മൾ അപ്പോൾ ആദ്യം എപ്പോഴും ചെയ്യുന്നത് 10 vial കൊടുക്കുക, എന്നിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ ഒബ്സർവ് ചെയ്യുക. പേഷ്യൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ആവുന്നതെന്ന് നോക്കുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും ഈ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ടാർജറ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൽ ഈ ലക്ഷണങ്ങൾ ഇല്ലാതാവുന്ന വരെ, പേഷ്യൻറ്റ് സ്റ്റേബിൾ ആവുന്ന വരെ ഈ ആൻറ്റി സ്നേക്ക് വിനം എല്ലാ 6 മണിക്കൂറിനും കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പം ഈ പാമ്പിൻ്റെ വിഷം എത്ര ശരീരത്തിൽ ചെല്ലുന്നു അനുസരിച്ചുള്ളതാണ് ഡോസ് നോക്കുന്നത്. അപ്പം മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ശരീരത്തിൽ എത്ര വിഷം വന്നു അതിനോട് അവരെങ്ങനെ പ്രതികരിക്കുന്നു അതിൻ്റെ ലക്ഷണങ്ങൾ എന്നതനുസരിച്ചുള്ളതാണ് ഡോസ് നോക്കുന്നത്. പിന്നെ കുട്ടികളിലാവുമ്പം അവരുടെ ശരീരം ചെറുതായതുകൊണ്ട് തന്നെ കുറച്ച് വിഷം തന്നെ ആണെങ്കിൽ തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ശരിക്കും അവരിലാണ് ഡോസ് കൂടുതൽ വേണ്ടി വരിക പെട്ടെന്ന് അവർ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അപ്പം ഇത് ഈ ഈ ഒരു വിഷയം ഇപ്പം ഇപ്പം പലതരത്തിലുള്ള കോബ്ര അല്ലെങ്കിൽ അണലി ഇതൊക്കെ കടിക്കുമ്പോഴും ട്രീറ്റ്മെന്റ് സെയിം തന്നെ ആയിരിക്കും എന്നാണ് അതിന്റെ
0: എല്ലാത്തിന്റെയും
1: കേറിയ അളവിനനുസരിച്ചുള്ള
0: ട്രീറ്റ്മെന്റ്. നമുക്ക് മെയിനായിട്ട് ഇതിന്റെ 3 കാര്യങ്ങളാണ്. ഇപ്പം ഏത് കടിയിലുണ്ടാവുന്ന 1 ലോക്കൽ റിയാക്ഷനാണ്, അതായത് എവിടെ കടിച്ചു എന്നുള്ളതനുസരിച്ച്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു. നമുക്കിപ്പോൾ എന്ത് കടിച്ചാലും, ഒരു പ്രാണി കടിച്ചാലും ഒരു പൂച്ച മാന്തിയാലും ഒക്കെ ഉണ്ടാകുന്ന ലോക്കൽ റിയാക്ഷൻ, അതേപോലെ പാമ്പ് കടിച്ചാലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും വേദനയായിരിക്കും. സി അപ്പം ഈ പറഞ്ഞ അണലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും. അപ്പം വേദന കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കുക, അതേപോലെ TT എടുക്കുക, ഇതൊക്കെയാണ് ആദ്യം ചെയ്യുന്നത്. രണ്ടാമതായത് പാമ്പിൻ്റെ വിഷം കൊണ്ട് തന്നെ അല്ലാണ്ട്, അതായത് വിഷം ഏൽക്കുന്ന ലക്ഷണങ്ങളല്ലാണ്ട് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതായത് സിസ്റ്റമിക് ടോക്സിറ്റി എന്ന് പറയുന്ന. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ, കിഡ്നി എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഡയാലിസ് അതൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ്. അതിൻ്റെ കൂടെ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് ASV എന്ന് പറയുന്നത്. അപ്പം ഏത് പാമ്പ് കടിക്കുന്നതനുസരിച്ചുള്ള, ഞാൻ ആദ്യം പറഞ്ഞു ഇപ്പോൾ പാരാലിസിസ് അങ്ങനത്തെ പ്രശ്നങ്ങൾ, ശ്വാസം മുട്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നെങ്കിൽ പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നേരെ വെന്റിലേറ്ററിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഈ വിഷം ന്യൂട്രലൈസ് ചെയ്യുന്നവരെ പേഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുത്ത് നിർത്തുക എന്നുള്ളതാണ്. അതേപോലെ കിഡ്നി ഫെയിലറിലേക്ക് പോകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പം ഏത് പാമ്പ് കടിക്കുന്നു, പേഷ്യൻ്റ് വരുന്ന ലക്ഷണങ്ങൾ എന്താണ് എന്നനുസരിച്ച് ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ മാറും. പക്ഷേ ASV ഒന്നേ ഉള്ളൂ. ഈ 4 പാമ്പുകൾ ഞാൻ ആദ്യം പറഞ്ഞ 4 പാമ്പുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഒരൊറ്റ മരുന്നേ ഉള്ളൂ, ASV എന്ന് പറയുന്ന മരുന്ന് മാത്രമേ ഉള്ളൂ.
1: ഓക്കെ ഓക്കെ. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള,
0: അതെ അത് ഈ 4 പാമ്പുകളുടെ ശരീരത്തിലെ വിഷത്തിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ് പോളിവാലന്റ് എന്ന് പറയും. മറ്റു രാജ്യം ചൈന ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ ഓരോ പാമ്പുകൾക്കെതിരായിട്ടുള്ള വിഷങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓസ്ട്രേലിയയൊക്കെ പാമ്പ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത് അതിനൊരു പ്രൊഡക്ഷനും പ്രാക്ടിക്കൽ അല്ല, അതുകൊണ്ട് തന്നെ ഒരു പോളിവാലന്റ് ASVs മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ.
1: ഓക്കെ. പിന്നെ പൊതുവേ ഇങ്ങനൊരു മരുന്ന് നമ്മൾ കുത്തിവെക്കുന്നതോടുകൂടി പലർക്കും വന്നേക്കാവുന്ന ഒരു ഒരു സംശയമാണ് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റോ ഉണ്ടാവുമോ എന്നുള്ളത്.
0: തീർച്ചയായും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ASV എന്ന് പറയുന്നത് ഒരു ഇരുതല വാളാണ്, അത് ജീവൻ രക്ഷിക്കുക എന്നുള്ള തന്നെയാണ് അതിൻ്റെ പ്രധാന കടമ. പക്ഷേ നമ്മൾ ഏത് മരുന്നും, ഇപ്പം ഒരു പാരസെറ്റാമോളിന് പോലും അലർജി ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ASV എന്ന് പറഞ്ഞാൽ അലർജി ഉണ്ടാക്കാൻ വളരെ ചാൻസ് കൂടിയതാണ്. ഞാൻ പറഞ്ഞു പാമ്പിൻ്റെ വിഷം എടുത്ത് ഒരു റാറ്റിലോ അല്ലെ ഒരു ഹോഴ്സിലോ ഒക്കെ ഇഞ്ചെക്ട് ചെയ്ത് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ആൻറ്റിബോഡീസ് എടുത്ത് അത് വെച്ചിട്ടാണ് ഈ ASV എന്ന് പറയുന്ന മരുന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ ശരീരത്തിലെ ഈ ആൻറ്റിബോഡി പ്രോട്ടീൻസ് എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള കുറച്ച് പ്രോട്ടീൻസും ഇതിൻ്റെ കൂടെ വരും. എത്ര ഫിൽട്ടർ ചെയ്താലും കുറച്ച് വരാം. അപ്പം നമ്മളൊരു മീറ്റ് കഴിച്ചാൽ അലർജി ഉണ്ടാവുന്ന പോലെ അതേ എഫക്റ്റ് ഇതൊക്കെ ശരീരത്തിൽ ചെല്ലുമ്പോഴും ഉണ്ടാവാം, അലർജി ഉണ്ടാവും. അലർജി എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ ചൊറിച്ചിൽ, വേദന, തടിപ്പ് ഇതൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ സിവിയർ ഫോംസ് ഉണ്ട്, അതിനെയാണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. ശ്വാസം മുട്ട് വരിക, BP കുറഞ്ഞു പോവുക, ബോധം പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ആ കൊടുത്തുകൊണ്ടിരിക്കുന്ന ASV ഒറ്റ ഇഞ്ചക്ഷൻ അല്ല കൊടുക്കുക, അത് 1 മണിക്കൂറിലാണ് ഇത് കൊടുക്കുക, ഒരു ഡ്രിപ്പ് പോലെ പോവുകയാണ്. അത് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ട് വന്നാൽ ആ ASV ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, ഈ വന്ന ബുദ്ധിമുട്ടിനെ നമ്മൾ മാനേജ് ചെയ്യുക. ഓക്കെ, അതിന് ഒരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആയിട്ട് എടുത്ത് മാനേജ് ചെയ്യുക. ആ മാനേജ്മെൻറ്റ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വീണ്ടും ASV സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഓപ്ഷനുള്ളൂ. കാരണം പേഷ്യന്റ് ലൈഫ് സേവ് ചെയ്യാൻ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, ASV മാത്രമേ നമുക്കുള്ളൂ. അപ്പം ഇതൊരു എന്താ പറയുക, ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. പാമ്പുകടി ഏറ്റാൽ അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ ആൻഡ് എമർജൻസി കെയർ 100% നന്നായിട്ട് റൺ ചെയ്യുന്നിടത്തേക്ക് കൊണ്ടുപോയാൽ മാത്രമേ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രൈമറി കെയർ ഇന്ന് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, വെറുതെ ഒരു ASV കൊടുത്തുകൊണ്ട് മാത്രം ആവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്.
1: ഓക്കെ. അപ്പം ഈ പാമ്പിനെ പിടിക്കുന്നവർ ഉണ്ടാവുമല്ലോ, അപ്പം അവര് എങ്ങനെ ഇതിനൊക്കെ മാനേജ് ചെയ്യണ്ടാവും?
0: കടി കൊള്ളാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ തിങ്. ഒരു ടെക്നിക്സ് അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. വല പിടിക്കുക, അതിൻ്റെ മാക്സിമം കൊത്തു കൊള്ളാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് നന്നായിട്ട് അറിയാം ഇത് കടിച്ചാൽ വിഷം ഉണ്ടാവോ ഉണ്ടാവില്ലേ ഈ കാര്യങ്ങൾ അറിയാം. കടി കൊള്ളാതിരിക്കുക എന്നുള്ളതേ അതിനകത്ത് മാർഗമുള്ളൂ, അത് അവരുടെ പ്രാക്ടീസാണ്.
1: ഓക്കെ. ഇപ്പം നമ്മൾ കുറച്ച് നേരമായിട്ട് എന്താ പറയുക, ഈ ഒരു ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, ഇതിൻ്റെ ഡേഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനി ഇത് ഇത് ഇത് ഇതിനുവേണ്ടി നമ്മൾ കുറേ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം. ഇപ്പം പാമ്പ് കടി ഇപ്പം ഏതൊരു അസുഖം ആയാലും പോലും ഇപ്പം പല വശങ്ങൾ ഇതിൻ്റെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രിക്കോഷൻസ് നമുക്കിപ്പം എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് ഇതിൽ നിന്ന് നമ്മളെ തടയുന്നത്, അപ്പം ഈ ഇപ്പോൾ ഇതുവരെ കേട്ട കാര്യങ്ങൾ ഇനി ശ്രോതാക്കൾ എന്താ പറയുക ഒരു ആശങ്ക ജനിപ്പിച്ചേക്കാം. അപ്പം അത് നമുക്ക് എന്താ പറയുക, അത് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് പ്രിക്കോഷൻസ് എന്താന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും.
0: ഓക്കെ. ഒന്ന്, വേനൽക്കാലമാണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ കുട്ടികളുടെ ഡെത്തുകളൊക്കെ കട്ടിലിൽ നിന്നാണ് പാമ്പ് കടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ശംഖുവര എന്നുള്ള പാമ്പ് അത് അധികവും നമ്മുടെ വീട്ടിനകത്തു നിന്നാണ് കടി ഉണ്ടാവുക. അതുപോലെ അണലി, അണലി അധികം ഉണ്ടാവുന്നത് പാടത്തിറങ്ങുന്നവർക്കാണ് അണലിയുടെ കടിയിട്ടുക. അപ്പം ഓരോ എൻവയോൺമെൻറ്റുകൾ അനുസരിച്ച് ആണ് ഈ കടി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുന്നത്. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം വീട്ടിനകത്താണെങ്കിൽ പോലും, എസ്പെഷ്യലി ഗ്രൗണ്ട് ഫ്ലോറിലാണ് എന്നുണ്ടെങ്കിൽ വിൻഡോസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വിൻഡോസിലൂടെ പാമ്പ് കയറി വരും, കാരണം ഇപ്പം മൂർക്കനൊക്കെ ആണെങ്കിൽ തന്നെ അതിന് കയറി വരാനുള്ള കപ്പാസിറ്റി ഉള്ള പാമ്പുകളാണ്. അപ്പം വിൻഡോസ് ക്ലോസ് ചെയ്യുക, പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. പാമ്പിന് കയറി വരാനുള്ള അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാനുള്ളൊരു സ്കോപ്പ് കൊടുക്കരുത് എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഈ റീസെൻ്റ്ലി ഇപ്പോൾ അടുത്ത ഏതെങ്കിലും ഏരിയസിലൊക്കെ പാമ്പ് കടി ഏറ്റ വാർത്തകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കോൺഷ്യസ് ആവുക എന്ന് പറഞ്ഞാൽ പേടിച്ച് പരിഭ്രാന്തരാവല്ലേ. ഇപ്പോൾ ആ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ ന്യൂസ് വന്നപ്പം അതൊന്ന് കുറഞ്ഞെന്നേ ഉള്ളൂ, പക്ഷേ അടുത്ത വീണ്ടും ഒരു പാമ്പ് കടി വന്നാൽ വീണ്ടും ഇതേ പേടിയും പരിഭ്രാന്തി എല്ലാവരിലും ഉണ്ടാവും. അപ്പോൾ ഏത് പാമ്പ് കടിച്ചാലും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പരിഭ്രാന്തരാവുകയും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ ഓടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, എല്ലാ രീതിയിലും പാമ്പുകൾ വരാത്ത രീതിയിലൊരു ക്ലോഷർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം.
1: ഓക്കെ. അപ്പം ഈ ഇതുപോലെ സ്നേക്സ് വരാതിരിക്കാൻ, ഇപ്പോൾ വീട്ടിൽ കിടക്കാതിരിക്കാൻ അങ്ങനെ എന്തെങ്കിലും റിപ്പല്ലൻസോ അങ്ങനെ എന്തെങ്കിലും കെമിക്കൽ ഫീൽഡുണ്ടോ?
0: നേരത്തെ തൊട്ടേ കെറോസിൻ ഉണ്ട്, പിന്നെ പ്രൊഡക്ഷനിൽ ഇപ്പം ഇൻസെക്ട് റിപ്പല്ലൻ്റ്, സ്നേക് റിപ്പല്ലൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല.
1: ഓക്കെ.
0: ഞാൻ ഏതായാലും നമ്മൾ ഡിസ്കഷൻ കണ്ടു ചെയ്യുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളോട് പറയാം. പാമ്പുകടിയിൽ മെയിനായിട്ട് ആളുകൾക്കിടയിൽ വരുന്നൊരു സംശയം നമ്മൾ ഈ ASV കാര്യത്തിലാണ്. അപ്പം ASV എത്രയും പെട്ടെന്ന് അവൈലബിൾ ആവുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ 108 പോലുള്ള നമ്പറിൽ വിളിച്ചാൽ വേഗം എത്താം, എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും പാമ്പുകടി ആയിട്ടൊരാൾ വരുമ്പം ഡോക്ടേഴ്സ് അതിനൊരു ക്രിട്ടിക്കൽ കണ്ടീഷനായിട്ട് തന്നെയായിരിക്കും ഫസ്റ്റ് അതിനെ കാണുന്നുണ്ടാവുക. കാണുന്ന കാഴ്ചയിൽ പേഷ്യൻ്റ് സ്റ്റേബിൾ ആയിരിക്കാം, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, വിഷബാധ ഏറ്റേണ്ട ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം, ഞാൻ എപ്പോഴും നോർമലി എൻകൗണ്ടർ ചെയ്യുന്നൊരു കാര്യം, നമ്മളവരോട് അഡ്മിഷൻ പറയും. എസ്പെഷ്യലി ഒരു ബൈറ്റ് മാർക്ക് കണ്ടിട്ടുണ്ട്, അവർ പാമ്പിനെ കണ്ടിട്ടുണ്ട്, നമുക്ക് ഓൾമോസ്റ്റ് ഷുവർ ആണ് കടി കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവരോട് അഡ്മിറ്റ് ചെയ്ത് ഒബ്സർവ് പറയും. വേറെ ഒന്നും ഉണ്ടാവില്ല, പേഷ്യൻ്റിന് വലിയ വേദന ഉണ്ടാവില്ല, ബ്ലീഡിങ് ഉണ്ടാവില്ല, വേറെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അധികം ആൾക്കാരും അതിനെപ്പറ്റി അതിനൊരു ഗൗരവമായിട്ട് എടുക്കില്ല. കുറച്ച് സമയം എമർജൻസിയിൽ കിടന്നല്ലോ, ഇത്ര നേരം കുഴപ്പമുണ്ടായില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞ്. പക്ഷെ അങ്ങനെ പോയ പല കേസുകളും കോംപ്ലിക്കേഷനായിട്ട് പിന്നീട് വരുന്നുണ്ട്. അതെ. അപ്പം നമ്മൾ എല്ലാ പാമ്പുകളും കടിയേറ്റിൻ്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് ഉണ്ടാവണമെന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞു ഈ ശംഖുവര ഇതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ബൈറ്റ് മാർക്കുകൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യം അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് 24 hours ഒരു സേഫ് എൻവയോൺമെൻറ്റ്, അതാണ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ലക്ഷണങ്ങൾ. ലക്ഷണങ്ങൾ ഇപ്പം ചിലർ പറയും നമുക്ക് ലക്ഷണങ്ങൾ വീട്ടിൽ നോക്കിയാൽ പോരെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പിക്ക് ചെയ്യണമെന്നില്ല. സ്പെഷ്യലി ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ന്യൂറോ ടോക്സിക് സ്നേക്കാണ് കടിച്ചതെങ്കിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അറിയുണ്ടാവില്ല, പേഷ്യൻറ്റ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവാം, അതേപോലെ പാരാലിസിലേക്ക് പോകുമായിരിക്കാം. പക്ഷെ അടുത്തിരിക്കുന്ന ആൾ അറിയുന്ന പോലെ
1: ഉണ്ടാവില്ല
0: എന്നാ പറയുന്നത്. അത് അതെ, നമ്മൾ ഉറങ്ങ പക്ഷെ ഉറങ്ങാണ്ട് വീട്ടിൽ ഇരുന്നതുകൊണ്ട് കാര്യമില്ല, കാരണം ചിലപ്പോൾ നമുക്കിത് മനസ്സിലാവില്ല. ആ പണ്ടൊട്ടേ ഇങ്ങനെ പറയുന്നതാണ് ഉറങ്ങാതെ നോക്കണം എന്നുള്ളത്. പക്ഷേ ശാസ്ത്രീയമായിട്ട് അതിന് ഉറങ്ങാണ്ട് നോക്കേണ്ട ഒരു ഗുണമുണ്ടോ എന്നുള്ളത് എവിടെയും പറയുന്നില്ല. ആകെ ഈ പറഞ്ഞതുള്ളതാണ്, ലൈക്ക് നമുക്ക് തെറ്റിദ്ധാരണ വരാം പേഷ്യൻ്റ് ഉറങ്ങുകയാണെന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷെ പേഷ്യൻ്റ് ആക്ച്വലി ഒരു റെസ്പിറേറ്ററി ഫെയിലറിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്കിലേക്കോ പോയിക്കൊണ്ടിരിക്കാവാം, നമുക്ക് മനസ്സിലാവുണ്ടാവില്ല. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് തന്നെ വരണമെന്ന് പറയുന്നത്. അത് കടിച്ചതിൻ്റെ ലക്ഷണങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, എല്ലാവർക്കും ഒരുപോലെ വേദന വരണമെന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പം ഹോസ്പിറ്റലിലേക്ക് വരിക. ഹോസ്പിറ്റലെത്തിയാൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളിലൊന്നാണ് ഈ ASV കാര്യത്തിൽ വരുന്നത്. അതായത് പറഞ്ഞത് ASV, എല്ലാവർക്കും ഇപ്പം ഗൂഗിൾ നോക്കുമ്പം ASV ഹാസ് ഗോട്ട് ദീസ് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലിസ്റ്റുകൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ASV കൊടുക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ട്രൈ ചെയ്യുന്നൊരു കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ബാക്കി ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ പോലെ ഇത് കോംപ്ലിക്കേഷൻ ആവുമ്പോൾ നമ്മൾ ഹൈ റിസ്ക് മെഡിസിൻ ആയിട്ടാണ് കൊടുക്കുന്നത്, സൈഡ് എഫക്ട്സ് മേടിച്ചിട്ട്. സൈഡ് എഫക്ട്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്ത് വേണേലും വരാം. ഈ പാമ്പ് കടി ഏറ്റാലുണ്ടാവുന്ന അതേ പ്രശ്നങ്ങൾ ASV കൊണ്ടും വരാം. പക്ഷേ അവിടെ ആലോചിക്കേണ്ട കാര്യം, നമുക്കിപ്പം പാമ്പ് കടിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ASV മാത്രമാണ്. പക്ഷേ ഈ ASV കൊണ്ട് വരുന്നുള്ള പ്രശ്നങ്ങൾ നമുക്ക് പല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും, അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ ഇമ്മീഡിയറ്റ്ലി മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റിൽ ആവുന്നതേ ഉള്ളൂ ഏത് റിയാക്ഷൻസും, അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു ഡോക്ടറെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക, അവരോട് തർക്കിക്കുകയോ ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇപ്പം ഒരു ASV കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ മരുന്ന് കൊടുത്തുകൊണ്ടതാണ് വന്ന് എന്ന് പറഞ്ഞ് നമ്മൾ തർക്കിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അവർ അത് മാനേജ് ചെയ്യാൻ വിടുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അവർ ഈ അനാഫിലാക്സിസ്, സിവിയർ അലർജി മാനേജ് ചെയ്യുക, വീണ്ടും ASV സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പേഷ്യൻറ്റിന് രക്ഷപ്പെടുത്താനുള്ള മാർഗം. കാരണം ഞാൻ പറഞ്ഞു, അവയവങ്ങളിലേക്ക് എന്താണെങ്കിലും കുറച്ചെത്തും, പക്ഷേ മാക്സിമം ഡോസുകൾ അവയവങ്ങളിലേക്ക് എത്തുന്നതിന് മുന്നേ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ട ഡോസ് ASV കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആവും. ഓക്കെ, അപ്പം ചെയ്യുന്നത് പറഞ്ഞാൽ അതേപോലെ നമ്മൾ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ വേഗം വീട്ടിൽ കൊണ്ടുപോകാം, അതും ഒരു മണ്ടത്തരാണ്. കാരണം നമ്മളെപ്പോഴും ടാർജറ്റ് എൻപോയിൻ്റ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആവുക എന്നുള്ളതാണ്. അപ്പം ആദ്യം നമ്മൾ ASV ഒരു 10 vials കൊടുക്കും, പിന്നെ ഒരു 6 നമ്മൾ വരുമ്പോൾ തന്നെ ഒരു ഹോട്ട് ബ്ലഡ് ക്ലോട്ടിങ് ടൈം എന്ന് പറയുന്ന ടെസ്റ്റ്, അതേപോലെ ലിവറിനകത്തു നിന്ന് ഉള്ള കോയാഗുലേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയും, അതായത് നമ്മുടെ രക്തം കട്ടിയാവാൻ സഹായിക്കുന്ന കുറച്ച് പ്രോട്ടീൻ. നമുക്കൊരു മുറിവുണ്ടായാലേ രക്തം കട്ടിയാവണല്ലേ, അപ്പോൾ അതിന് സഹായിക്കുന്ന കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. ഈ പ്രോട്ടീൻസൊക്കെ ലിവറിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ശരീരത്തിലുണ്ടോ എന്ന് നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പാമ്പ് വിഷം ഇവയെ എഫക്റ്റ് ചെയ്യും, ഇവയെ ഡാമേജ് ചെയ്യും, അപ്പോൾ രക്തം കട്ടാവാതിരിക്കും. അടുത്ത 6 hours, അപ്പോൾ നമ്മൾ പാമ്പ് വിഷത്തിനെതിരെയുള്ള ASV കൊടുത്തിട്ട് 6 hours കഴിയുമ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കും, INR എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കും. ആ സമയത്ത് വീണ്ടും ഇത് നോർമൽ ആയിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ ASV കൊടുക്കും. അങ്ങനെ നമ്മൾ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര വേണോ അത്ര വരെ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിനൊരു ഓവർ ഡോസോ അണ്ടർ ഡോസോ അങ്ങനെയൊന്നുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ASV കൊടുത്ത് പേഷ്യൻ്റ് സ്റ്റേബിൾ ആയതുകൊണ്ട് വീട്ടിൽ പോകാമെന്നില്ല. കാരണം സെക്കൻഡറി ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവാം. കടിച്ച ഭാഗത്തുള്ള അണുബാധ സെല്ലുലൈറ്റിസ് എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അതായത് അവിടുത്തെ ടിഷ്യൂസിനെ ബാധിക്കുന്നതാണ്, ഇൻഫെക്ഷൻ ബാധിക്കുകയാണ്. അതേപോലെ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കൈക്കും കാലിനും കുറച്ച് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ കടി ഏറ്റ ഭാഗത്തു നിന്ന് ഉള്ളിലേക്ക് നീര് വന്ന് ആ കമ്പാർട്ട്മെൻറ്റുകളിൽ നിറഞ്ഞ് അവിടെ പ്രഷർ കൂടാം. അപ്പോൾ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ രക്തക്കുഴലുകളും നെർവുകളും ഡാമേജ് ആയിപ്പോവാം. അപ്പം ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിനെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ശരിക്കും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ക്രിട്ടിക്കൽ സ്പീഡിൽ മാനേജ് ചെയ്ത് പേഷ്യൻറ്റ് സ്റ്റേബിളായി മാത്രം വീട്ടിൽ കൊണ്ടുപോകാൻ നിൽക്കുന്നതാണ് സേഫ്. നമ്മൾ കുറച്ച് ASV കൊടുത്തല്ലോ, ഇനി കുഴപ്പമില്ല, പേഷ്യൻറ്റിനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു ഡിഎസ്കലേറ്റ് ചെയ്യാം, അതായത് ഒരു ഹയർ സെൻറ്ററിൽ നിന്ന്. പല റീസൺസ് ആവാം, ഫിനാൻഷ്യൽ റീസൺസും മറ്റു റീസൺസൊക്കെ ഉണ്ടാവാം. ഒരു ചെറിയ സെൻറ്ററിലേക്ക് കൊണ്ടുപോയി അവിടെ ഒബ്സർവേഷൻ മതിയല്ലോ എന്നുള്ള രീതിയിൽ പോവാം. പക്ഷേ നമ്മൾ ഇതുവരെ ചെയ്തൊക്കെ വെറുതെ ആയി പോവും. കോംപ്ലിക്കേഷൻസ് വരാം, കോംപ്ലിക്കേഷൻസ് വന്നാൽ വേഗം മാനേജ് ചെയ്യാനുള്ളത്. അതേപോലെ ഈ എസ് വിയുടെ അലർജിക് റിയാക്ഷൻസ് ഒരു 48 hours വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ പേഷ്യൻ്റ് ഐ സി യുവിൽ ഒബ്സർവേഷനിലായിരിക്കണം എന്നുള്ളതാണ്.
1: പ്രോട്ടോകോൾ പറയുന്ന ഒരു ടൈം പീരീഡ് നമ്മൾ സ്പെൻഡ് ചെയ്യും അല്ലേ, പിന്നെ അതിനെ നമ്മൾ,
0: അതായത് ഈവൻ 10 days കഴിഞ്ഞിട്ട് സ്നേക് ബൈറ്റുമായിട്ട് കൊണ്ടുവരുന്ന കേസുകളുണ്ട്. നമ്മുടെ നാട്ടിലധികം ഇല്ല, പക്ഷെ നോർത്തിൽ അതേപോലെ ഒരു അണ്ടർ ഡെവലപ്ഡ് ഏരിയകളിലൊക്കെ 10 days കഴിഞ്ഞിട്ട് കിഡ്നി ഫെയിലറിൽ പേഷ്യൻസ് വരുന്നുണ്ട്. ആ പേഷ്യൻസിന് പോലും ASV സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പ്രോട്ടോകോൾ ഉള്ളത്. ഓക്കെ, കാരണം അവരെ സേവ് ചെയ്യാൻ അത് മാത്രമേ മാർഗമുള്ളൂ. സ്റ്റിൽ ബാക്കിയുള്ള പോയിസൺ എങ്ങനെയെങ്കിലും ന്യൂട്രലൈസ് ചെയ്യാന്നുള്ളതാണ്.
1: സ്ലോ ആയിട്ട് കയറാനായിട്ടുള്ള കാര്യം എന്താണ്, അത് ഏതെങ്കിലും ഒരു സ്നേക്കിന്റെ പ്രത്യേകതയാണോ അതോ എന്താണ് അങ്ങനെ കാരണം അത്ര സ്ലോ ആയിട്ട് ഈ എഫക്ട് വരാൻ?
0: ഡിപ്പെൻസ്, ഒന്ന് ഡോസാണ്. ഇപ്പം വലിയൊരു ഡോസിൽ ഒറ്റ ബൈറ്റിൽ നല്ലൊരു ഡോസ് പോയിസൺ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി തന്നെ ഉണ്ടാവും. രണ്ടാമതായിട്ട് ആ പേഷ്യൻ്റെ ബോഡി അതിനോട് റിയാക്ട് ചെയ്യുന്നത്, ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, എത്ര എത്രത്തോളം ഹാർഡായിട്ടുള്ള ബൈറ്റാണ് ഏറ്റത്. പിന്നെ ചില കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വിട്ട് കളഞ്ഞ് ജീവിത പ്രശ്നങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരവരുടെ മാക്സിമം ഇഷ്യൂസ് വരുമ്പോൾ മാത്രമേ അവർ ഹോസ്പിറ്റലിലേക്ക് വരണ്ടാവുള്ളൂ. പക്ഷെ അപ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ കിഡ്നി ഫെയിലറിലൊക്കെ ആയിരിക്കും വരണ്ടാവുക, അതാണൊരു പ്രശ്നമുള്ളത്. അങ്ങനെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം നാട്ടിൽ പെട്ടെന്ന് ചെയ്യുന്ന പരിപാടിയാണ് ഈ തുണി കെട്ടുക, ടൈറ്റായിട്ട് കെട്ടുക. അപ്പോൾ ടൈറ്റായിട്ട് കെട്ടി കൊണ്ടുവരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന് ആ ഭാഗത്ത് ടിഷ്യൂ ഡാമേജ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം, അതായത് കമ്പാർട്ട്മെൻ്റൽ കവർക്ക് പ്രഷർ നിറയുക, അതേപോലെ അവിടേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് ആ അവയവത്തിന് ഡാമേജ് സംഭവിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കെട്ടിക്കൊണ്ട് വരുന്നത് നമ്മളിപ്പോൾ ചില ഹോസ്പിറ്റൽ ഇതിനെപ്പറ്റി കാര്യമായിട്ട് അറിയാത്ത ഒരു പ്രൈമറി ലെവലിലുള്ള ഹോസ്പിറ്റലാണെങ്കിൽ അധികം കേസുകൾ കണ്ടിട്ടില്ല. അതാണ് ചിലയിടത്ത് പെട്ടെന്ന് ഈ തുണി ടൈറ്റായിട്ട് കെട്ടിക്കുന്നത് ടോണിക്കെട്ട് എന്ന് വിളിക്കും. ഇത് പെട്ടെന്ന് റിലീസ് ചെയ്യും, പെട്ടെന്ന് റിലീസ് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ആ ഭാഗത്ത് ഓൾറെഡി വിഷം ഉണ്ടാവും, ഇത് പെട്ടെന്ന് ശരീരത്തിലേക്ക് കയറും. ഇമ്മീഡിയറ്റ്ലി ഒരു നിമിഷങ്ങൾക്കുള്ളിൽ പേഷ്യൻ്റ് വേഴ്സണാവുന്നുണ്ട്. അത് ഒരു ഫുൾ ലോഡ് പോയിസൺ ഒറ്റയടി ശരീരത്തിലേക്ക് ചെല്ലുന്ന എഫക്റ്റാണ് ഉണ്ടാവുന്നത്. ഇതേപോലെ തന്നെയാണ് പാമ്പ് കടിക്കുമ്പോഴും, ഒരു വലിയ ലോഡ് വിഷം ഒരുമിച്ച് ചെല്ലുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളായിട്ട് പേഷ്യൻ്റ് വരാം. പക്ഷെ ഒരു ചെറിയ ഡോസാണ്, സ്ലോ ആയിട്ടാണ് ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്, അത് കിഡ്നിയിലേക്കൊക്കെ ടൈം എടുത്താണ് എത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ലക്ഷണങ്ങൾ വരിക.
1: ഓക്കെ ഓക്കെ. ഈ തുണി ചുറ്റിയതിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ടേ, ഇപ്പോൾ ഈ തുണി ചുറ്റി നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ടാണ് വന്നെങ്കിൽ പോലും
0: സ്ലോ ആയിട്ട് മാത്രമേ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുന്നതിനകത്ത് കുറച്ച് ടെക്നിക്കുകൾ ഉണ്ട്. നമ്മളിപ്പം അതിൻ്റെ മേലെ ഒരു ബി പി കഫ് കെട്ടും, എന്നിട്ട് ബി പി കഫ് കുറച്ച് ടൈറ്റ് ആക്കും, മറ്റേ തുണി ഒന്ന് അഴിക്കും, എന്നിട്ട് ഈ ബി പി കഫ് പയ്യെ പയ്യെ നമ്മൾ പ്രഷർ റിലീസ് ചെയ്ത് കൊടുക്കുക. ഒരു ടെക്നിക്കാണ് നമ്മൾ മെഡിസിനിൽ യൂസ് ചെയ്ത് വരുന്ന ടെക്നിക്കാണ്. തുണി ചുറ്റിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഇതുവരെ സയന്റിഫിക്കലി പ്രൂവൺ അല്ല. ചില പറയും അതിന് അപ്പുറത്തേക്ക് വിഷം നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ ഉള്ളിലൂടെ ഇവ നമ്മുടെ ബോൺസിനകത്തൂടെ എല്ലുകൾക്കകത്തൂടെ തന്നെ സർക്കുലേഷൻ ഉണ്ട്. അപ്പം ഈ വിഷം അതിലെ കൂടെയും പോകും, അവിടെ ടൈറ്റ് ആവുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പ്രൂവൺ ആയിട്ടില്ല. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ടെക്നിക്കാണ് ഏറ്റവും നല്ലത്. ഒരു കമ്പോ അല്ലെങ്കിൽ ഉറപ്പുള്ളൊരു വസ്തുവോ വെച്ചിട്ട് ആ അവയവത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഇമ്മൊബിലൈസ് ചെയ്യുക. അത് കടി കിട്ടിയ ഭാഗത്തിന് മേലെയായിട്ട് തുണി ഇങ്ങനെ നന്നായിട്ട് ചുറ്റി ചുറ്റി ചുറ്റി കൊണ്ടുവന്ന് ജസ്റ്റ് വെക്കുക, ഒരു വിരൽ കയറ്റാൻ പറ്റുന്ന ടൈറ്റ്നസ് വെക്കുക, ആ ഭാഗം അനക്കാതിരിക്കുക, വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്.
1: ഓക്കെ, അപ്പോൾ അവയവം അനക്കാനും പാടില്ല.
0: കാരണം അനക്കും തോറും അവിടുത്തെ മസിൽസിൻ്റെ ആക്ഷൻ കൂടുകയും അവിടെ നിന്നുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണ്, അത് വേഗം ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കൊക്കെ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ മാക്സിമം സ്ലോ ചെയ്യുക, പേഷ്യൻ്റ് നടക്കാൻ പാടില്ല, പേഷ്യൻ്റിനെ മാക്സിമം ഇരുത്തിക്കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വലിയ വ്യത്യാസങ്ങൾ വരുത്താതിരിക്കുന്നതാണ് നല്ലത്.
1: തുടക്കത്തിൽ നെർവസ് ആവുന്നതിൻ്റെ ഒരു വിഷയം പറഞ്ഞല്ലോ, അപ്പം ഈ നെർവസ് ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും?
0: നെർവസ് ആവുമ്പം ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കുലേഷൻ ഫാസ്റ്റ് ആവും എന്നുള്ളതാണ്. ഓക്കെ, 100% പ്രൂവ് ആണല്ല, സ്റ്റിൽ ചില ലിറ്ററേച്ചേഴ്സിൽ പറയുന്നുണ്ട് ഇതിപ്പോൾ നെർവസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റ്സ് കൂടും, സർക്കുലേഷൻ കൂടുതലാവും. അപ്പം അവിടെ ഇരിക്കുന്ന വിഷം പെട്ടെന്ന് സർക്കുലേഷനിൽ കംപ്ലീറ്റ്ലി വരാം, എല്ലാ ഏരിയയിലേക്കും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് അതാണ് പെട്ടെന്ന് പേടിപ്പിക്കരുത്, സ്ട്രെസ് ആക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ അതാണ്.
1: ഓക്കെ ഓക്കെ. പിന്നെ ഈ മിത്ത് മിത്തുമായിട്ട് നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ നമ്മളിപ്പം പറയാതെ പോയ ഒരു കാര്യമാണ് ഈ പച്ചമരുന്ന് ഉപയോഗിക്കലിൻ്റെ.
0: അതൊരു അതിപ്പം നമ്മൾ പറയുമ്പോൾ ഒരു കോൺട്രവേർഷ്യൽ ടോപ്പിക്കാണ്
1: വന്നേക്കാം.
0: അതെ, എങ്കിലും ഇതിനകത്തുള്ളതേ ഞാൻ പറയുന്നു, അതിൽ പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ചോദിക്കാം, പക്ഷേ അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയല്ലോ, അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, ആ പച്ചമരുന്ന് വെച്ചു, പച്ചമരുന്ന് കെട്ടി മരുന്ന് കൊടുത്തല്ലോ, സുഖപ്പെട്ടല്ലോ, പിന്നെന്താ പ്രശ്നം? അപ്പോൾ അത് ശരിക്കും ഉള്ളതല്ലേ, ട്രീറ്റ്മെൻറ്റ് ഉള്ളതല്ലേ എന്ന് ചോദിക്കും. അതിൽ എനിക്ക് പറയാനുള്ളൊരു പോയിൻ്റ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്, അതായത് 70% പാമ്പുകളും വിഷയമില്ലാത്തതാണ്, ബാക്കി 30% പകുതി കടിക്കുന്നതും ഡ്രൈ ബൈറ്റാണ്. അപ്പോൾ ഒരു വിഷഹാരി അടുത്തേക്ക് ഒരു പേഷ്യൻ്റ് എത്തിക്കഴിഞ്ഞാൽ അവർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, അവരുടെ കയ്യിലുള്ള അതെനിക്കറിയില്ല എന്തൊക്കെയാണോ വിദ്യകൾ അത് ചെയ്യും. അപ്പം മിക്ക കേസുകളും ഈ പറയുന്ന ഡ്രൈ ബൈറ്റ് അല്ലെങ്കിൽ വിഷമില്ലാത്ത പാമ്പുകളായിരിക്കും. ഒബ്വിയസ്ലി പേഷ്യൻ്റെ രക്ഷപ്പെടും അല്ലേ, മെയിനായിട്ട് ആ ഭാഗത്ത് ഈ എന്താ തടിപ്പ് കുറയാനും വേദന കുറയാനുള്ള ആ എഫക്റ്റൊക്കെ ഈ മരുന്നുകൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആ ഭാഗത്തെ പ്രശ്നങ്ങൾ കുറയും, ആ കണ്ടില്ലേ വിഷമായിട്ടില്ല, പേഷ്യൻ്റ് സേഫായെന്ന് പറയാം. പക്ഷേ ഇതൊക്കെ കൊടുത്ത് പേഷ്യൻ്റെ കണ്ടീഷൻ മോശമായി, പേഷ്യൻ്റെ ഡെഡായി ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിൽ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു റീസെൻ്റ്ലി പല ഫേമസ് ആയ പല ആൾക്കാരെയും നെയിംസ് അതിലേക്ക് വന്നിട്ടുണ്ട് വൈദ്യുതി. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന ഒരു പ്രശ്നം ഇതാണ്, അതായത് സയൻറ്റിഫിക്കലി പ്രൂവ് ആണല്ല എന്നുള്ളതാണ്. ഇനി ഇതാ നാളെ ആരെങ്കിലും സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്താൽ ഓക്കെ നമുക്ക് എഗ്രി ചെയ്യാം, പക്ഷേ ഇതിനകത്ത് ഇതുവരെ പ്രൂവ് ആയിട്ടുള്ള കാര്യം ഇത് മാത്രമാണ്. ബാക്കി പേഷ്യൻസിൻ്റെ കണ്ടീഷൻ വേഴ്സനായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല, അവർ ആ സ്റ്റേജ് പാസ് ചെയ്തിട്ടുണ്ടാവും.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം എന്താ പറയുക, അപ്പം ഒരു കാരണവശാലും നമ്മൾ ഒരു ആശങ്കപ്പെടേണ്ടതില്ല, നമ്മൾ ഒരുപാട് നല്ല രീതിയിലുള്ള ഒരു കരുതലും അല്ലെ കെയറും ആണ് നമ്മൾ ഇതിനകത്ത് വേണ്ടതെന്നാണ് ഒരു എനിക്ക് തോന്നുന്ന ഒരു കോമൺ മെസ്സേജ്
0: ഉള്ള കാര്യമാണ്. അതായത് കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, എത്ര പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്ര ടൈമിൽ ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുക, പേഷ്യൻറ്റിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ASV ഉള്ള സെൻറ്ററിലേക്ക് എത്തിക്കുക, അവിടെ ആ പേഷ്യൻ്റ് സ്റ്റേബിൾ ആവുന്ന
1: എല്ലാ ട്രീറ്റ്മെന്റും കൂടെ എനിക്ക്
0: അതാണ് നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ പല രീതിയിലുള്ള ഡയറക്ടറീസ് ഉണ്ട്, ഇപ്പം ഒരു സ്നേക് പീഡിയ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്, പിന്നെ ഞാൻ 108 വിളിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ ഇത് ASV ഉള്ള അടുത്തേക്ക് കൊണ്ടുപോകും. പിന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വാട്സപ്പുകളിലൊക്കെ ഇപ്പോൾ ഈ ASV ഉള്ള സെൻ്ററുകളുടെ ലിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ASV ഉള്ള സ്ഥലം അറിഞ്ഞിരിക്കുക, പിന്നെ അവിടെ എവിടെയും കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി സമയം കളയാതെ എത്രയും പെട്ടെന്ന് ASV ഉള്ള സെൻറ്ററിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ASV കൊടുക്കുക മാത്രമല്ല, ASV കൊടുക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ആ ASV കൊടുക്കുന്ന മുതൽ ആ ASV ശരീരത്തിലെത്തി അതിൻ്റെ റിയാക്ഷൻസ് അതെല്ലാം മാനേജ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ളൊരു സർവീസ് ഉള്ളൊരു സെൻറ്ററിൽ എത്തിക്കുക എന്നുള്ളതാണ് പേഷ്യൻ്റിനെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. നമ്മൾ വേറെ ഈ കുറുക്ക് വഴികൾ എന്തുകൊണ്ടും കാര്യമില്ല, പിന്നെ എന്ത് കടിച്ചു എന്നുള്ള പേഷ്യൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും.
1: അപ്പൊ അത്രയും ഫെസിലിറ്റീസും അല്ലെ ട്രെയിൻഡും ആയിട്ടുള്ള സ്റ്റാഫ് അടുത്താണ് നമുക്ക് നമ്മള്
0: അതിലെ കാര്യമുള്ളത്. ഞാൻ പറഞ്ഞ ഒരു ന്യൂറോടോക്സിക് സ്നേക്ക് കടിച്ചു കഴിഞ്ഞാൽ വെന്റിലേറ്ററിലേക്ക്, അതായത് വിഷം കൂടുതലാണെങ്കിൽ അധികം ആ പേഷ്യന്റ് വെന്റിലേറ്ററിലേക്ക് പോകും. വിഷമത്തിൻ്റെ എഫക്റ്റ് ASV വഴി മാക്സിമം കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പേഷ്യൻ്റെ പാരലിസ് റിവേഴ്സലായി പേഷ്യൻ്റ് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ വന്നാൽ മാത്രമേ ഈ വെന്റിലേറ്ററിൽ നിന്ന് ഔട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ വെന്റിലേറ്റർ ചില പേഷ്യൻസ് ഇപ്പം ASV ഇല്ലാത്ത ഒരു ലിറ്ററേച്ചർ പറയുന്ന ASV ഇല്ലാത്തൊരു സ്ഥലത്താണ്, ആ ഒരു ഏരിയയിൽ എവിടെ ASV ഇല്ലെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം ആ പേഷ്യൻ്റെ വെന്റിലേറ്ററിൽ കീപ്പ് ചെയ്യുക. ഈ തനിയെ വിഷം ശരീരത്തിൽ നിന്ന് ഏത് സാധനവും ഒരു പരിധി കഴിയുമ്പോൾ മെറ്റബോളൈസ് ആയിപ്പോവും. അപ്പോൾ തനിയെ പോകുന്ന ടൈം വരെ ആ വെന്റിലേറ്ററിൽ അതിനെ കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും ആ പേഷ്യൻ്റ് ഉണ്ടാവുന്ന ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് കൊടുക്കാന്നുള്ളതാണ്.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. അതേപോലെ ഇതിനകത്ത് നമ്മൾ പറയാത്തൊരു കാര്യം, പ്രഗ്നൻറ്റ് ലേഡീസിന് പാമ്പ് കടിയേറ്റാൽ വിഷത്തിൻ്റെ ലക്ഷണങ്ങൾ വന്നാൽ എന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യമാണ്. അവർക്കും സെയിം ASVയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല, മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും പ്രഗ്നൻ്റ് ലേഡീസ് ആണെങ്കിലും ASVയുടെ ഡോസ് ഒരുപോലെ കൊടുക്കുക, അവരെ ട്രീറ്റ്
1: ചെയ്യാന്നുള്ളതാണ്
0: കോംപ്ലിക്കേഷൻസ്, കുട്ടികൾക്ക് കോംപ്ലിക്കേഷൻ. പക്ഷേ അങ്ങനത്തെ എല്ലാ സിറ്റുവേഷനും, ഇപ്പം ഒരു പ്രഗ്നൻ്റ് മദർ കാർഡിയാക് അറസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കാര്യമാണ് അവർ. അപ്പം അതേപോലെ ഏത് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി മദറിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഷീ ഈസ് ഓൾറെഡി അലൈവ് അല്ലേ, ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അവരെ സേവ് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ്. ആ കുട്ടിയെ സേവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ചെയ്യും, പക്ഷെ മദറിനെ ഇവിടെ ടേക്ക് കെയർ ചെയ്യാന്നുള്ളതാണ് പ്രൈമറി ആയിട്ടുള്ള കാര്യം. ഓക്കെ
1: ഓക്കെ ഓക്കെ. അപ്പം ഈ കുട്ടികളിൽ എന്താണ്, കുട്ടികൾ ഇപ്പം മുതിർന്നവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് ചെയ്യേണ്ടതുണ്ടോ കുട്ടികൾക്ക് കടിയേക്കുമ്പോൾ?
0: ഒന്നുമില്ല, കുട്ടികളാകുമ്പോൾ വേഗം പേടിക്കുക എന്നുള്ളതാണ്, അവരെ മാനേജ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ അവരിൽ വിഷം പെട്ടെന്ന് എത്തും, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വേഗം എത്തും, അവരുടെ ബോഡി വെയ്റ്റും ബോഡി സർഫസ് ഏരിയയും കുറവാണ്. അപ്പോൾ അതിന് മാനേജ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് എ എസ് വി തന്നെയാണ്. അങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എ എസ് വി കൊടുത്ത് മാനേജ് ചെയ്യാനുള്ളതേ അതിനകത്ത് ചെയ്യാനുള്ളൂ.
1: ഓക്കെ ഓക്കെ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇനി ഇപ്പോൾ ഈ ഒരുപാട് മറ്റ് ഓർഗൻസ് തകരാറാവുന്ന കേസുകൾ തുടർന്ന് ഇപ്പം കിഡ്നിയുടെ കാര്യം പറഞ്ഞു, ഇനിയിപ്പം അങ്ങനെ ഒരു പ്രൊലോങ്ഡ് സിറ്റുവേഷനിലോ വരാം. അപ്പം അങ്ങനെ നമുക്ക് ഇപ്പം പോകാൻ നോക്കുക എന്നുള്ളതാണ് മാക്സിമം നമ്മൾ ചെയ്യും. ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നീട് നമുക്ക് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എന്തൊക്കെ ആയിരിക്കും?
0: നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് അതായത് സ്നേക്ക് പോയിസൺ ന്യൂട്രലൈസ് ആവുന്ന എ എസ് വിയുടെ റോള് കഴിയുന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നോർമലി ആ ഓർഗൻ ഡിസ്ഫങ്ഷൻ ആയിട്ട് എങ്ങനെയാണോ പേഷ്യൻ്റ് വരുന്നത് ആ രീതി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം അല്ലേ കിഡ്നിയുടെ പ്രശ്നമായിട്ട് വന്നാൽ പിന്നെ ഡയാലിസിസ് വേണ്ടതാണെങ്കിൽ കണ്ടിന്യൂസ് പിന്നെ ഡയാലിസിസിൽ പോവുക. ചില ഹാർട്ടിന് പ്രശ്നമായിട്ട് വരും, ഒരു തവണ ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്താണ് ഉണ്ടാവുക അതേ എഫക്റ്റ് ആയിരിക്കും ചില പേഷ്യൻസ് ഉണ്ടാവുക. ഡയറക്റ്റ് കാർഡിയാക് മസിൽസിൽ എഫക്റ്റ് ചെയ്തിട്ട് അവരുടെ കാർഡിയാക് ഫംഗ്ഷൻ കോംപ്രമൈസ് ആവും. പിന്നെ ലൈഫ് ലോങ് അവരോട് കാർഡിയാക് പേഷ്യൻ്റായിട്ട് പോവാം, പിന്നെ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാന്നുള്ളത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുള്ളൊരു എന്താ ഒരു പാമ്പ് കടിച്ചാൽ ആ പാമ്പ് വിഷത്തിനേക്കാൾ ഉപരി ഒരു ലോങ് ടൈം കോംപ്ലിക്കേഷൻസിലേക്ക് പോവാം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എ എസ് പി കൊണ്ടും ലോങ് ടൈം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം.
1: ഓക്കെ ഓക്കെ. ഇപ്പോൾ എ എസ് പി ഓൾറെഡി എടുത്തു, ഇപ്പം ക്യൂർ ആയിട്ട് വീട്ടിലെത്തിയ ഒരാൾക്ക് എന്തൊക്കെ പാലിക്കേണ്ട ഫുഡ് മര്യാദകൾ അല്ലെങ്കിൽ ഡയറ്റ് മര്യാദകൾ?
0: അങ്ങനൊന്നുമില്ല, അങ്ങനത്തെ ഡയറ്റ് മര്യാദകളോ അങ്ങനെ ഒന്നുമില്ല. പേഷ്യൻറ്റിനെ ലൈക്ക് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചില പേഷ്യൻസിന് 6 weeks ഒക്കെ വരാം അത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ക്ഷീണം, പനി, തലവേദന, സെറം സിക്നെസ് എന്ന് പറയും, അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ പേഷ്യൻസിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അലർജീസ് ഉണ്ടാവാം. അപ്പോൾ ഒരു നോർമലി ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണോ ചെയ്യുന്നത് ആ രീതിയിൽ ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഒരു ലോങ് ടൈം കോംപ്ലിക്കേഷൻസ് എ എസ് വിയുടെ എ എസ് വിക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ഒരു 1 month വരെ ബുദ്ധിമുട്ടുകളൊക്കെ പേഷ്യൻറ്റിന് കാണിക്കാം, ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ്.
1: കുട്ടികളിലായാലും
0: കുട്ടികളിലാണേലും ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു എ എസ് വി ഒക്കെ കൊടുത്ത് ഒരു 3-4 weeks ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എ എസ് വി കാരണമാണ് ആ ബുദ്ധിമുട്ടെന്ന് ചിന്തിക്കുക തന്നെ വേണം. അപ്പൊ ആ രീതിയിൽ അതിനെ മാനേജ് ചെയ്യുന്നതാണ് സേഫർ സൈഡ്.
1: അപ്പൊ എ സി കൊടുത്ത് എന്താ പറയാ സേവ് ചെയ്തിട്ടുള്ളതിന്റെ ഒരു 1% തന്നെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക അല്ലേ?
0: അതെ, കൂടുതലും അങ്ങനെ തന്നെയാണ്. എ എസ് വിയുടെ സൈഡ് എഫക്ട്സ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അത് ഒരു ഹയർ സെന്ററിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ആവാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ.
1: ഓക്കെ ഓക്കെ. അപ്പൊ അതില് എന്താ പറയാ ഇപ്പം ആശങ്കപ്പെടേണ്ട ഒരു കാര്യമോ അങ്ങനെ?
0: അപ്പം നമുക്ക് എ എസ് വി കൊടുക്കുന്നതിന് ചില റെഗുലേഷൻസ് ഉണ്ട്. അപ്പം നേരത്തെ ഒരു ടി ടി എടുത്തപ്പം അല്ലെങ്കിൽ ഒരു റാബിസ് വാക്സിൻ ഒക്കെ എടുത്തപ്പം ഒരു അലർജി വന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അവരിൽ എ എസ് വി ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. ചില ലിറ്ററേച്ചേഴ്സ് പറഞ്ഞാൽ കൊടുക്കാതിരിക്കുന്നതാണ് ചില ഒരു പക്ഷേ അവർക്ക് നന്നാവുക, പകരം വെന്റിലേറ്റർ അങ്ങനത്തെ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യാന്നുള്ളതാണ്. ഇൻ കേസ് ഇനി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരിൽ ഇത് വീര്യം കുറഞ്ഞ ഡോസുകൾ ആദ്യം ടെസ്റ്റ് ഡോസുകളായിട്ട് കൊടുത്ത് പരിശോധിച്ച് അലർജി വരുന്നുണ്ടോ എന്ന് നോക്കി അതിനനുസരിച്ച് ഡോസ് കൂട്ടി കൂട്ടി കൊടുക്കുക. അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളുകളുണ്ട്. അത് നമ്മുടെ നാട്ടിൽ അധികം ഫോളോ ചെയ്യുന്നില്ല, പക്ഷേ സ്റ്റിൽ ക്രിട്ടിക്കൽ കെയറുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിൽ അവിടെയും ചെയ്യുന്നത് പറഞ്ഞാൽ എങ്ങനെങ്കിലും ഇത് കൊടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്, സ്റ്റിൽ ഏതെങ്കിലും ഒരു മാർഗത്തിൽ ഇതിനെ കൊടുക്കാൻ നോക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ചെയ്യുന്നത്.
1: സേവ് ചെയ്യുക,
0: സേവ് ചെയ്യാൻ വേറെ ഒരു ഓപ്ഷൻ നമ്മുടെ നാട്ടിലില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം, ഇപ്പോൾ നമുക്ക് പാമ്പ് കടിയേറ്റ് വരുമ്പോൾ നമ്മൾ ഒരു തുടക്കത്തിൽ പറയേണ്ട കാര്യമാണ്, പാമ്പ് കടിയേറ്റ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതായത് പാമ്പ് കടി ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ടെസ്റ്റ്? ഞാൻ പറഞ്ഞു, ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ കാലിലാണ് കടിച്ചെങ്കിൽ, ഇപ്പൊ പാദത്തിൽ കടിച്ചെങ്കിൽ പാദത്തിൽ നിന്ന് ഒരു തടിപ്പ് തുടങ്ങി അത് നീര് വന്ന് ആ ജോയിന്റിനെ ക്രോസ് ചെയ്ത് മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ ASV കൊടുക്കുക എന്നുള്ളതാണ് പ്രോട്ടോകോള്. പക്ഷെ എല്ലാവരിലും അങ്ങനെ എത്തണം എന്നില്ല. ചിലർ ഇപ്പൊ കണ്ണ് ഫുള്ളായിട്ട് തുറക്കാൻ പറ്റാതിരിക്കുക, ഒറ്റ ശ്വാസത്തിൽ സംസാരിക്കാൻ പറയും, അല്ലെങ്കിൽ നമ്മളൊരു 30 വരെ എണ്ണാൻ പറയും, അവർക്ക് പറ്റുന്നില്ല. അത് അവരുടെ റെസ്പിറേറ്ററി മസിൽസ് പാരാലിസിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നമ്മൾ ASV കൊടുക്കും. അതുപോലെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ആക്ച്വലി ആ ഒരു ടെസ്റ്റ് തന്നെയാണ് മെയിനായിട്ട് നമ്മളെപ്പോഴും ചെയ്യുക. അതായത് ഹോൾ ബ്ലഡ് ക്ലോട്ടിങ് ടൈം, നമ്മൾ വന്നു കഴിഞ്ഞാൽ ട്യൂബിൽ ഒരു 2 ml ബ്ലഡ് എടുത്ത് വെക്കും. അത് 20 മിനിറ്റിൽ ക്ലോട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കും. ഒരു നോർമൽ ഇത് ക്ലോട്ട് ആവണം. ഇത് ക്ലോട്ട് ആവുന്നില്ലെങ്കിൽ അധികം ഹീമോടോക്സിക് സ്നേക്ക്, അതായത് നമ്മുടെ രക്തം കട്ടിയാവുന്നതിനെ എഫക്റ്റ് ചെയ്യുന്ന സ്നേക്ക് കടിച്ചിട്ടുണ്ടെന്നാണ്. അപ്പം നോക്കിയിട്ട് അത് അങ്ങനെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുമ്പോഴും വരുന്നത്, പിന്നെ ASV കൊടുക്കുക എന്നാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് INR എന്ന് പറയുന്ന ടെസ്റ്റ് ഡിപ്പെൻഡ് ചെയ്ത് ഒരു 6 മണിക്കൂറും ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നാട്ടിലെ ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയുള്ളൂ. ഇതൊന്നും ഡയറക്റ്റ് പാമ്പിൻ്റെ വിഷം ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റല്ല, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 1-2 ടെസ്റ്റുകൾ ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫോർ എക്സാമ്പിൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോലെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ബാംഗ്ലൂർ, കോയമ്പത്തൂരൊക്കെ 1-2 റിസർച്ചേഴ്സ് ഡെവലപ്പ് ചെയ്ത് അവരുടെ ചെറിയ പ്രൈമറി സെൻറ്ററുകളിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും കംപ്ലീറ്റ്ലി പ്രൂവൺ ആയി നമ്മുടെ നാട്ടിലെ എല്ലാ സെൻറ്ററുകളിലേക്കും വന്നു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ആ ടെസ്റ്റിൽ പോയിസൺ വീനം ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ASV കൊടുക്കാൻ പറ്റും. ശരീരത്തിൽ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് എപ്പോഴും ഒരു ചോദ്യമായിട്ടുള്ളത്. അത് പക്ഷേ ഇമ്മീഡിയറ്റ്ലി അറിയണമെന്നില്ല എല്ലാവരും. പക്ഷേ ഇപ്പോഴത്തെ ഈ ടെസ്റ്റുകൾ പറയുന്നത് 20 മിനിറ്റിനുള്ളിൽ നമുക്ക് പോയിസൺ ഉണ്ടെങ്കിലും അറിയാൻ പറ്റുമെന്നാണ്, കടിച്ച് 20 മിനിറ്റിനുള്ളിൽ തന്നെ അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്.
1: ഹോസ്പിറ്റലില്
0: തന്നെ ചെയ്യാൻ പറ്റുണ്ടാവുള്ളൂ. അങ്ങനെയാണ്. അപ്പോ ഒരു അതാണ് ഒരു ഡെവലപ്മെന്റ് ആയിട്ടുള്ളത്. പിന്നെ ഒരു ഡെവലപ്മെന്റ് പറയുന്നത് പലയിടത്തും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മോണോവാലന്റ് വാക്സിനുകൾ. അതായത് മോണോവാലന്റ് ASV, നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞ ASV 4 പാമ്പുകൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ചുള്ളൊരു മരുന്ന് ആണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഓരോ പാമ്പുകൾക്കെതിരെയുള്ള മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പല കോൺഫറൻസുകളിലും ലിറ്ററേച്ചറിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ പ്രൊഡക്ഷൻ ഇഷ്യൂസ് ആണ്. പ്രൊഡക്ഷൻ ഇഷ്യൂസ്, കോസ്റ്റ് ഇഷ്യൂസ്, ലോങ് ടൈം സ്റ്റോറേജ്, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇതൊക്കെ നിർത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1-2 കമ്പനികൾ മാത്രമേ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ.
1: പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രിക്കോഷൻസും പറഞ്ഞു, പ്രിക്കോഷൻസിൻ്റെ കാര്യം ഏറെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പാമ്പടി കൊള്ളാതിരിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഒരു പ്രദേശത്ത് ഇങ്ങനെ സ്നേക്ക് ബൈറ്റ് ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കെയർ എടുക്കണം എന്നുള്ളൊരു വിഷയം നമ്മൾ പറഞ്ഞു. അപ്പം ഇതിൽ ഇപ്പം പൊതുവെ പല കാര്യങ്ങളും എല്ലാവരും എന്താ പറയുക, കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞ കണക്ക് കെയർലെസ് ആയി പോയിക്കാം, പിന്നെ ബോദറേഷൻ ഇല്ലാതായിക്കാം. അപ്പം അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സ് ഒന്ന് പറയാമോ? ആസ് എ ഡോക്ടർ എന്താണ് നമുക്കൊരു ഒരു പ്രിക്കോഷണറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ?
0: നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെ ഉള്ളൂ, ഒരു റിപ്പീറ്റ് ചെയ്യാന്ന് തോന്നുള്ളൂ. അതായത് പരിസരം വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ചിലർ പറയുന്നത് പൂച്ച വളർത്തിയ മതി എന്ന് പറയുന്നുണ്ട്.
1: അത് പൂച്ച പിടിച്ചുകൊണ്ട് വരുമെന്നും പറയുന്നുണ്ട്.
0: അതെ, പക്ഷേ അതാണ് പൂച്ച ജീവനോട് പിടിച്ചോണ്ട് വന്ന് നമ്മുടെ ടേബിളിൽ വെച്ച്
1: അത് അതിലും ഡേഞ്ചർ ആണെന്നാണ്.
0: സ്റ്റിൽ ലൈക്ക് ഒരു ഒരു രീതിയിലെ ഒരു പോസിറ്റീവ് കാര്യമാണ് പൂച്ചകളുള്ളടുത്ത് പാമ്പ് വരില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം സത്യം എന്നറിയില്ല, വരുന്ന സ്ഥലങ്ങളുണ്ട്. ടു ബി ഓൺ സേഫർ സൈഡ്, ഇപ്പോൾ വീടുകളിൽ പലയിടത്തും ഇപ്പോൾ ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഗ്രിൽസിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും, പാമ്പ് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ
1: സമ്മർ ആവുമ്പോൾ നമ്മൾ കൂടുതലായിട്ട്
0: ശ്രദ്ധിക്കാന്നുള്ളതാണ്. സമ്മറിനെക്കാളും ഹ്യൂമിഡിറ്റി ഡിഫറൻസ് വരുന്ന സമയത്താണ് ഇത് കൂടുതൽ ഇറങ്ങുക, അങ്ങനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിനിപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റുമോ ക്ലോസ് ചെയ്യാൻ പറ്റുമോ ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ, കുട്ടികളെ പുറത്തേക്ക് വിടുന്ന അങ്ങനത്തെ സ്ഥലങ്ങളാണെങ്കിൽ ഇപ്പം റീസെൻ്റ്ലി പാമ്പ് കടിയേറ്റൊക്കെ കുട്ടികളാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു ഡൗട്ടുണ്ട്, പാമ്പ് വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ പിന്നെ കുട്ടികളെ പുറത്തേക്ക് വിടാതിരിക്കുക എന്നുള്ളതാണ്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന സൗകര്യങ്ങൾ ചെയ്യപ്പെടുത്തിന് ശേഷം മാത്രം ഇടാന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കുട്ടികളുടെ കാര്യത്തിൽ ഈ ഒരു സ്നേക് വീനം അതിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാവുന്നത് വളരെ പെട്ടെന്നായിരിക്കും. കാരണം ചെറിയ ബോഡി വലിയ ഡോസ് ഒരു സഡൻ ആക്ഷൻ ആയിരിക്കാം പോയിസൺ ഉണ്ടാവുക. അതാണ് കുട്ടികളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഓക്കെ
1: ഓക്കെ. അപ്പോൾ സ്നേക് ബൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡോക്ടറിൽ നിന്ന് നമുക്ക് ഇന്ന് ലഭിക്കുകയുണ്ടായി. എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് വേണ്ടത്? ഇനി ഇൻ കേസ് ഒരു പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ അവിടുത്തെ സിസ്റ്റംസ് എന്തൊക്കെയാണ്? ഈ ആൻറ്റിവെനമിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്കിന്ന് നമ്മുടെ ഡോക്ടറിൽ നിന്നും കേൾക്കാൻ സാധിച്ചു. അതിന് ആദ്യമായിട്ട് ഡോക്ടറിനെ ഞാൻ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ നമ്മുടെ ഈ ഈ ഒരു പ്രയാണം ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇനിയും ഇതുപോലെ പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് ഡോക്ടറോട് ചോദിക്കാം എന്നുള്ളൊരു പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത ആഴ്ച വരെ ഇൻഷാല്ലാ നമുക്ക് കാത്തിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കളിന് കേൾക്കുന്നത് സംസ്കരണ ചിന്തകൾ, ഖുർആനും ഹൃദയവിശുദ്ധിയും ഭാഗം ഒന്ന്. ക്ലാസ് എടുക്കുന്നത് സലാഹുദ്ദീൻ അൽ ഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇമാം അഹ്മദ്, നസാഇ, ഇബ്നു മാജ റഹിമഹുമുള്ള അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, അള്ളാഹുവിൻ്റെ ചില ആളുകൾ മനുഷ്യരിൽ നിന്നുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, റസൂലെ അവരാരാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അഹ്ലുല്ലാഹി വഖാസ്സതുഹു, ഖുർആനിൻ്റെ ആളുകളാണവർ. അവരാണ് അള്ളാഹുവിൻ്റെ ആളുകൾ, അള്ളാഹുവിൻ്റെ സ്വന്തക്കാർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു പക്ഷേ നമുക്കൊക്കെ സുപരിചിതമായൊരു ഹദീസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ രണ്ട് വിഷയങ്ങളിൽ മറ്റുള്ളവർക്കുള്ള നന്മ നമുക്കും ലഭിക്കണമെന്നാഗ്രഹിക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിലൊന്ന് പറഞ്ഞത്, റജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ ഫഹുവ യത്ലൂഹു ആനാ അല്ലൈലി വആനാ അന്നഹാർ ഫസമിഅഹു ജാറുൻ ലഹു ഫഖാൽ ലൈതനി ഊതീതു മിസ്ലമാ ഊതിയ ഫുലാൻ. ഒരു മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. രാപ്പകൽ ഭേദമില്ലാതെ അദ്ദേഹം ആ ഖുർആൻ പാരായണം ചെയ്യുന്നു. അത് കേൾക്കുന്നൊരു അയൽവാസി അദ്ദേഹത്തിന് ലഭിച്ചതുപോലെ എനിക്കും ലഭിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കൽ അനുവദനീയമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. മറ്റൊരു ഹദീസിലൂടെ ഒരു വിശ്വാസിയുടെയും ഒരു കപട വിശ്വാസിയുടെയും ജീവിതത്തിൽ ഖുർആനിൻ്റെ സ്വാധീനം എന്താണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ മുഅ്മിനി അല്ലദീ യഖ്റഉൽ ഖുർആൻ മസലുൽ ഉത്റുജ റീഹുഹാ തയ്യിബുൻ വതഅമുഹാ തയ്യിബ്. ഖുർആൻ പാരായണം ചെയ്യുന്നൊരു വിശ്വാസിയുടെ ഉപമ ഓറഞ്ചിന് സമാനമാണ്. അതിൻ്റെ മണം നല്ലതാണ്, അതിൻ്റെ രുചിയും നല്ലതാണ്. വമസലുൽ മുഅ്മിനി അല്ലദീ ലാ യഖ്റഉൽ ഖുർആന മസലു തംറ എന്നാൽ ഖുർആൻ പാരായണം ചെയ്യാത്തൊരു വിശ്വാസിയാണ് എങ്കിലോ മധുരമുള്ള എന്നാൽ സുഗന്ധമില്ലാത്ത കാരക്ക പോലെ ഈത്തപ്പഴം പോലെയാണ് അവൻ്റെ ഉപമ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇനിയൊരു മുനാഫിക്കോ, ആ മുനാഫിഖ് ഖുർആൻ പാരായണം ചെയ്യുകയാണ് എങ്കിൽ നല്ല സുഗന്ധമുള്ള എന്നാൽ കയ്പ് നൽകുന്ന റൈഹാന ചെടിയെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കയ്പുള്ള സുഗന്ധമില്ലാത്ത ഒരു ചെടിയോടാണ്, ഒരു ഫലത്തോടാണ് ഖുർആൻ പാരായണം പോലും ചെയ്യാത്ത മുനാഫിക്കിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഉപമിക്കുന്നത്. ഈ നാല് ഹദീസുകൾ നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്നത്, ഒരു മനുഷ്യൻ്റെ ഹൃദയം ശരിപ്പെടുത്താൻ, അവൻ്റെ വിശ്വാസത്തിൽ വർധനവുണ്ടാവാൻ, വിശ്വാസത്തിൽ സ്ഥൈര്യമുണ്ടാവാൻ പരിശുദ്ധ ഖുർആൻ പാരായണവും ആ ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കലും ഏറെ പ്രധാനപ്പെട്ട വാതായനമാണ് എന്നുള്ളതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമകൾക്ക് സന്മാർഗമായും കാരുണ്യമായും പ്രകാശമായും സന്തോഷവാർത്ത അറിയിക്കുന്നതായും ഉണർത്തലായിട്ടുമാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. സൂറത്തുൽ അൻആമിലെ 92-ാമത്തെ വചനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തി, വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറക് മുസദ്ദിഖുൽ ലദീ ബൈന യദൈഹി, തൻ്റെ മുമ്പിൽ മുന്നോടിയായി വന്ന ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്ന അനുഗ്രഹീതമായ അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഇത് എന്ന്. സൂറത്തുൽ അൻആമിലെ 155-ാമത്തെ വചനത്തിൽ, വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ ഫത്തബിഊഹു വത്തഖു ലഅല്ലകും തുർഹമൂൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് എന്നും അതിനെ നിങ്ങൾ പിൻപറ്റണമെന്നും സൂക്ഷ്മത പാലിക്കണമെന്നും എങ്കിൽ നിങ്ങൾ കരുണ ലഭിക്കുന്നവരായേക്കാമെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തി. സൂറത്തുൽ അഅ്റാഫിലെ 52-ാമത്തെ വചനത്തിൽ പരിശുദ്ധ ഖുർആനിനെക്കുറിച്ച്, വലഖദ് ജിനാഹും ബികിതാബിൻ ഫസ്സല്ലാഹു അലാ ഇൽമിൻ ഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനതക്ക് കാരുണ്യവും സന്മാർഗവുമെന്ന നിലക്ക് വിജ്ഞാനത്താൽ നാം വിശദീകരിച്ചു തന്ന ഗ്രന്ഥം കൊണ്ടാണ് നാം അവരിലേക്ക് വന്നത്, അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തി. അപ്പോൾ അവിടെ സന്മാർഗമെന്നും കാരുണ്യമെന്നുമാണ് ഖുർആനെ വിശദീകരിച്ചത്. സൂറത്തുൻ നഹലിലെ 89-ാമത്തെ വചനത്തിൽ, വനസ്സൽന അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ശൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്രാ ലിൽ മുസ്ലിമീൻ, സന്മാർഗമെന്നും കാരുണ്യമെന്നും എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണമെന്നും അതുപോലെ തന്നെ വിശ്വാസികൾക്കുള്ള സന്തോഷ വാർത്ത എന്നും പരിശുദ്ധ ഖുർആനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. സൂറത്തു സാദിലെ 29-ാമത്തെ വചനത്തിൽ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ ലിയദബ്ബറു ആയാത്തിഹി, ആയത്തുകളെക്കുറിച്ച് ഉറ്റാലോചിക്കാൻ വേണ്ടി ഖുർആൻ താങ്കൾക്ക് അവതരിപ്പിച്ചുവെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തരുന്നു. സൂറത്തുൽ ഇസ്രായിലെ 9-ാമത്തെ വചനത്തിൽ, ഏറ്റവും ശരിയായ പാതയിലേക്ക് വഴി നടത്തുന്നതാണ്, വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നതാണ് എന്ന് ഖുർആനെക്കുറിച്ച് ഉണർത്തി. സൂറത്തുൽ ഇസ്രായിലെ തന്നെ 82-ാമത്തെ വചനത്തിൽ, ഖുർആൻ ശമനമാണ് എന്നും വിശ്വാസികൾക്ക് കാരുണ്യമാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. ഈ ആയത്തുകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹമായി നമുക്ക് അവതരിപ്പിച്ചെന്ന ഗ്രന്ഥത്തിന്, സന്മാർഗമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിന് ഒരുപാട് മഹത്വമുണ്ട് എന്നുള്ളതാണ്. രോഗങ്ങളിൽ നിന്ന് അതിൽ ശമനമുണ്ട്, ഹൃദയത്തിൻ്റെ വേദനകളിൽ നിന്ന്, ദേഹേച്ഛകളുടെ കെടുതിയിൽ നിന്ന്, ശുബഹത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ആ ഖുർആനിൽ ശമനമുണ്ട് എന്ന് ഈ ആയത്തുകൾ നമ്മെ അറിയിക്കുന്നുണ്ട്. വിശ്വാസികൾക്ക് മനുഷ്യർക്ക് സന്തോഷവാർത്തയായും കാരുണ്യമായും അവരെ തെറ്റുപറ്റുമ്പോൾ അതിൽ നിന്ന് ഉണർത്താനുള്ള ഒരു ഉണർത്തലായും ഏറ്റവും ശരിയായ പാതയിലേക്ക് നയിക്കാനുള്ള ഗ്രന്ഥമായും സന്തോഷവാർത്തയും അതുപോലെ തിന്മ ചെയ്യുന്നവർക്കുള്ള താക്കീതും വിവരിച്ചു തന്ന ഗ്രന്ഥമായുമെല്ലാം ആ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചു എന്നാണ് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതുകയും അതിലെ ആയത്തുകളെപ്പറ്റി ചിന്തിക്കുകയും അത് നൽകുന്ന മാർഗനിർദ്ദേശങ്ങളെപ്പറ്റി ഒരുപാട് നേരം സമയമെടുത്ത് ആലോചിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യന് ഖുർആനിൽ ഒരുപാട് വിജ്ഞാനങ്ങൾ കണ്ടെത്താൻ സാധിക്കും, അവൻ്റെ ഹൃദയത്തെ ശരിപ്പെടുത്തുന്ന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും, അവൻ്റെ ഈമാനിനെ ശക്തിപ്പെടുത്തുകയും അതിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന കാര്യങ്ങൾ അതിലവൻ മനസ്സിലാക്കാൻ സാധിക്കും. ലോകരക്ഷിതാവിനെ സംബന്ധിച്ച് ആ അള്ളാഹുവിൻ്റെ ആധിപത്യത്തെപ്പറ്റി, എന്തുകൊണ്ട് ആ അള്ളാഹുവിന് സർവസ്തുതിയും എന്നതിനെപ്പറ്റി, എല്ലാ കാര്യങ്ങളും റബ്ബിൻ്റെ കരങ്ങളിലാണ് എന്നതിനെപ്പറ്റി, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കാര്യവും അറിയാത്തതില്ല എന്നതിനെപ്പറ്റി, മനുഷ്യ മനസ്സിലെ ചെറുതും വലുതുമായ കാര്യങ്ങൾ അറിയുന്ന, അവൻ്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ കണ്ടെത്തുന്ന, അവൻ്റെ എല്ലാ കാര്യങ്ങളെയും ഏകനായിക്കൊണ്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, അവൻ്റെ എല്ലാം കാണുകയും കേൾക്കുകയും എല്ലാം അവൻക്ക് നൽകുകയും ഏതൊന്നിനെയും അവനിൽ നിന്ന് തടയുകയും പ്രതിഫലം നൽകുകയും അവൻ ചെയ്യുന്ന തിന്മകൾക്ക് ശിക്ഷ നൽകുകയും എല്ലാം ചെയ്യുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി ആ ഖുർആനിൽ നിന്ന് അവൻക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് പ്രവർത്തിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു മനുഷ്യന് അള്ളാഹു നൽകാൻ നിൽക്കുന്ന പ്രതിഫലം എന്തൊക്കെയാണ് എന്ന് ഖുർആൻ ആലോചിക്കുന്ന, ഖുർആനിനെക്കുറിച്ച് പഠിക്കുന്നൊരു വിശ്വാസിക്ക് ബോധ്യപ്പെടും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച് ഈ ലോകത്ത് ജീവിതം നയിക്കുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ നാളെ പരലോകത്ത് ബാധിക്കാനിരിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ്, പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആനെക്കുറിച്ച് ആലോചിക്കാൻ നാം സമയം കണ്ടെത്തണം. ഇമാം ആജുരി റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തിയതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഗ്രന്ഥത്തെക്കുറിച്ച് ആരെങ്കിലും വളരെ അധികം സമയമെടുത്ത് ആലോചിക്കുകയാണ് എങ്കിൽ അറഫർ റബ്ബ, അവൻ്റെ റബ്ബിനവൻ തിരിച്ചറിയും. ആ റബ്ബിൻ്റെ അധികാരത്തിൻ്റെ ശക്തിയുടെ വലുപ്പം അവൻ മനസ്സിലാക്കും. തൻ്റെ അടിമകൾക്ക്, വിശ്വാസികളായ അടിമകൾക്ക് അള്ളാഹു ചെയ്ത ഔദാര്യത്തിൻ്റെ വലുപ്പം എത്രയാണ് എന്ന് അവനിക്ക് ഗ്രഹിക്കാനാകും. അതുപോലെ അള്ളാഹു അവൻ്റെ മേൽ, ഒരടിമയുടെ മേൽ എന്തൊക്കെയാണ് നിർബന്ധമാക്കിയത് എന്ന് ആ മനുഷ്യന് തിരിച്ചറിയാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിൽ നിന്നൊക്കെ താക്കീത് നൽകിയെന്നത് അവനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഖുർആൻ ഓതുന്നൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഓതുന്ന സമയത്ത് അവൻ്റെ ചിന്ത എന്തായിരിക്കുമെന്നറിയോ? മത്താ അത്തഇദു ബിമാ അത്തുലു, ഞാൻ ഓതുന്ന ഈ സൂറത്തുണ്ടല്ലോ, ഈ അധ്യായങ്ങളുണ്ടല്ലോ, ആയത്തുകളുണ്ടല്ലോ, ഇത് മുഖേന ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് നന്മകൾ കൊണ്ടുവരിക, ഈ ആയത്തിന് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഞാൻ സ്വീകരിക്കുക എന്നതായിരിക്കും അവൻ്റെ ചിന്ത എന്നാണ്. അതല്ലാതെ വലം യക്കുൻ മുറാദുഹു മത്താ അഖ്തിമുസ്സൂറ, എപ്പോഴാ ഈ സൂറത്ത് അവസാനിക്കുക, എപ്പോഴാ ഈ ആയത്ത് തീരുക, ഇതൊന്നായിരിക്കില്ല അവൻ്റെ ചിന്ത എന്ന് ഇമാം ആജുരി റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്താൻ. മറിച്ച് അവൻ്റെ ചിന്ത ഈ ആയത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് ഉപകാരപ്പെടുക എന്നതായിരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ ഖുർആൻ ഓതാൻ നമുക്ക് സാധിക്കണം. അതാണല്ലോ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് കൽപ്പിച്ചത്. സൂറത്തു നിസാഇൻ്റെ 82-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അഫലായ തദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ. സൂറത്തു മുഹമ്മദിൻ്റെ 24-ാമത്തെ വചനത്തിൽ പറഞ്ഞു, അഫലായ തദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ. അം അതല്ല അലാ ഖുലൂബി നഖ്ഫാലുഹ, ഹൃദയങ്ങൾക്കുമേൽ പൂട്ടുകൾ വീണിരിക്കുകയാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. സൂറത്തു സാദിൽ 29-ാമത്തെ വചനത്തിൽ ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യമായി അള്ളാഹു പറയുന്നത് തന്നെ, ലിയദബ്ബറു ആയാത്തിഹി, അതിൻ്റെ ആയത്തുകളെക്കുറിച്ച് ഉറ്റാലോചിക്കാൻ എന്നുള്ളതാണ്. അതുപോലെ സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 66 മുതൽ 68 വരെയുള്ള വചനങ്ങളിൽ ചില ജനതക്ക് അവർ പിടച്ചു പോകാനുള്ള കാരണം പറഞ്ഞത് ഖദ് കാനത് ആയാതി തുത്ല അലൈക്കും ഫകുൻതും അലാ അഅ്ഖാബികും തൻകിസൂൻ മുസ്തക്ബിരീന ബിഹി സാമിറൻ തഹ്ജുറൂൻ അഫലം യദ്ദബ്ബറുൽ ഖൗല അം ജാഅഹും മാലം യഅതി ആബാഅഹുമുൽ അവ്വലീൻ. എൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെടാറുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾ പുറംതിരിഞ്ഞു നിന്നു. പൊങ്ങച്ചന്നടിച്ചുകൊണ്ട് ഒരു രാത്രി പറയുന്നൊരു കഥ എന്ന പോലെ അതിനെക്കുറിച്ച് നിങ്ങൾ അസംബന്ധങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് അള്ള ചോദിക്കുക, ഈ ഖുർആനിനെ പറ്റി, അതായത് ഈ വാക്കിനെ പറ്റി അവർ ആലോചിച്ചു നോക്കിയിട്ടില്ലേ? അതല്ല അവരുടെ പൂർവ്വ പിതാക്കൾക്ക് വന്നിട്ടില്ലാത്തൊരു കാര്യമാണോ അവർക്ക് വന്നു കിട്ടിയിരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കാൻ. അതുകൊണ്ട് ഖുർആൻ കേൾക്കുമ്പോൾ അത് ജീവിതത്തിലേക്ക് അതിൻ്റെ പാഠങ്ങൾ കൊണ്ടുവരിക എന്നത് ഒരു വിശ്വാസിയുടെ സ്വഭാവം.

0: ിന്റെ ഒന്നാം ഭാഗം അവതരിപ്പിച്ചത് സലാഹുദ്ദീൻ അൽഹിക്കമി.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ 6-7 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും അതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിലുമായി 5-ാമത്തെ ആയത്ത് വിശദമായി നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി. പുനരുദ്ധാനത്തെക്കുറിച്ച് സംശയമുള്ള ആളുകൾക്ക് അള്ളാഹു വ്യക്തമായ 2 തെളിവുകൾ ആയത്തുകളിലൂടെ പഠിപ്പിക്കുകയായിരുന്നു. ഒന്ന്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളും 2-ാമത്തേത് വരണ്ടുണങ്ങിയ ഒരു ഭൂമിയെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന, സജീവമാക്കുകയും ചെയ്യുന്ന ഈ 2 തെളിവുകളാണ് അള്ളാഹു ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെയുള്ള 2 ആയത്തുകൾ അഥവാ 6-ാമത്തെയും 7-ാമത്തെയും ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കതിൻ്റെ അർത്ഥമൊന്ന് പരിശോധിക്കാം. ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ ذَلِكَ അതെന്തുകൊണ്ടെന്നാൽ, അഥവാ മുമ്പ് നമ്മൾ പഠിച്ച ആയത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്, വിശദീകരിക്കാം. അതെന്തുകൊണ്ടെന്നാൽ بِأَنَّ اللَّهَ തീർച്ചയായും അല്ലാഹു ഹുവൽ ഹഖ് അവൻ തന്നെയാണ് സത്യമായുള്ളവൻ. തീർച്ചയായും അല്ലാഹു ഹുവ അവൻ തന്നെയാണ് അൽ ഹഖ് സത്യമായിട്ടുള്ളവൻ. വ അന്നഹു തീർച്ചയായും അവൻ യുഹയിൽ മൗത മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. യുഹയി അവൻ ജീവിപ്പിക്കും, അൽ മൗത മരിച്ചവരെ അവൻ ജീവിപ്പിക്കും. വ അന്നഹു തീർച്ചയായും അവൻ അലാ കുല്ലി ഷൈഇൻ ഖദീർ അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിൻ്റെ മേലും ഖദീർ കഴിവുള്ളവനാകുന്നു, ഖദീറായിട്ടുള്ളവനാകുന്നു എന്നർത്ഥം. ذلك അതെന്തുകൊണ്ടെന്നാൽ بأن الله هو الحق الله തന്നെയാണ് സത്യമായിട്ടുള്ളവൻ. وأنه يحيي الموتى അവൻ മരിച്ചവരെ ജീവിപ്പിക്കും. وأنه على كل شيء قدير എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അവൻ. وأن الساعة തീർച്ചയായും അന്ത്യനാൾ, അസ്സാഅത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യസമയം, അന്ത്യനാൾ, ആതിയതുൻ അത് വരും.

ചെയ്യുക തന്നെ ചെയ്യും, അത് വരുന്നത് തന്നെയാണ്. ലാ റൈബ ഫീഹാ, അതിൽ യാതൊരു സംശയവുമില്ല. ലാ റൈബ ഫീഹാ, അതിൽ യാതൊരു സംശയവും ഇല്ല. വഅന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യബഅസു, അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. യബഅസു, അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. മംഫിൽ കുബൂർ, ഖബറുകളിൽ ഉള്ളവരെ. മംഫിൽ കുബൂർ, ഖബറുകളിൽ ഉള്ളവരെ തീർച്ചയായും അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. വഅന്നസ്സാഅത ആതിയതുൻ ലാ റൈബ ഫീഹാ, തീർച്ചയായും അന്ത്യനാൾ വരുന്നത് തന്നെയാണ്, അതിലൊരു സംശയവും ഇല്ല. വഅന്നല്ലാഹ യബഅസു മം ഫിൽ ഖുബൂർ, തീർച്ചയായും അല്ലാഹു ഖബറുകളിൽ ഉള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഇവിടെ ദാലിക, അതെന്തുകൊണ്ടെന്നാൽ എന്നാണ് അതിനർത്ഥം. അഥവാ കഴിഞ്ഞ ആ ആയത്തിൽ, അഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞ ആ കാര്യത്തെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഓർമ്മപ്പെടുത്തുന്നത് എന്നർത്ഥം. അതായത് അൻശഅൽ ആദമി മിമ്മാ വസഫലഖും, ഒരു മനുഷ്യനെ ആ മനുഷ്യന് പറ്റുന്നതായ തരത്തിൽ അവനെ വളർത്തിക്കൊണ്ടുവന്നു, അവനെ സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടുവന്നു എന്നർത്ഥം. അതേപോലെ വാഹയൽ അർള ബഅദ മൗതിഹ, ആ മരിച്ചു കിടക്കുന്ന ഒരു ഭൂമിയെ, നിർജീവമായ ഒരു ഭൂമിയെ അല്ലാഹു സജീവമാക്കുകയും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങളാണ് ദാലിക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അതെന്തുകൊണ്ടെന്നാൽ എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച് വളർത്തി വലുതാക്കിയതും നിർജീവമായി കിടന്ന ഒരു ഭൂമിയെ അവൻ സജീവമാക്കി കൊണ്ടുവരികയും ചെയ്തത് അതെന്തുകൊണ്ടെന്നാൽ ബി അന്നല്ലാഹു വൽ ഹഖ്, തീർച്ചയായും അല്ലാഹു അവൻ തന്നെയാണ് സത്യമായിട്ടുള്ളവൻ എന്നതുകൊണ്ടാണ്. അഥവാ ഐ അൽ ഖാലിഖ്, അവനാണ് സൃഷ്ടാവ്. അൽ മുദബ്ബിർ, അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ. അൽ ഫആലു ലിമാ യശാ, അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. ഇതെല്ലാം അല്ലാഹുവാണ്. അല്ലാഹുവാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ്. അല്ലാഹുവാണ് എല്ലാറ്റിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അവനുദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ അല്ലാഹു ചെയ്യുന്നത് എന്ന് പറയുന്നത്. അഥവാ നിർജീവമായ ഭൂമിയെ സജീവമാക്കിയതും, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവന്നതുമൊക്കെ അല്ലാഹുവാണ് യഥാർത്ഥമായിട്ടുള്ളവൻ. യഥാർത്ഥമായിട്ടുള്ളവൻ അവനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്നർത്ഥം. അവനാണ് യാഥാർത്ഥ്യമായിട്ടുള്ളവൻ. ഐ അർറബ്ബുൽ മഅബൂദ്, ആരാധനക്ക് അർഹനായിട്ടുള്ള ഒരാളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അവനല്ലാതെ ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അവനല്ലാതെ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം ബാത്തില. വഇബാദതുഹു, അവന് ചെയ്യുന്ന ഇബാദത്ത്, ഹിയൽ ഹഖ്, അതാണ് ശരിയായിട്ടുള്ള ഇബാദത്ത്. വഇബാദതു ഗൈരിഹി, അവനല്ലാത്തവർക്ക് ചെയ്യുന്ന ഇബാദത്ത്, ബാത്തില, അത് ബാത്തിലാണ് എന്നർത്ഥം. ഇതൊക്കെയാണ് അതിന് നൽകിയിട്ടുള്ള വിശദീകരണം, ഹുവൽ ഹഖ് എന്ന് പറഞ്ഞതിന്റെ. പിന്നെ പറഞ്ഞെന്താ, വഅന്നഹു യുഹയിൽ മൗത, അവനാണ് മരിച്ചവരെ, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അവൻ മരിച്ചവരെ ജീവിപ്പിക്കും. ഏതുപോലെ, കമബ്തദ അൽ ഖൽഖ, ഒരു മനുഷ്യൻ ഒന്നുമില്ലായ്മയിൽ നിന്നും അല്ലാഹു അവനെ സൃഷ്ടിച്ചു, ആ സൃഷ്ടിപ്പ് ആരംഭിച്ചതുപോലെ. വഖമ അഹ്യൽ അർള ബഅദ മൗതിഹ, അതേപോലെ ഒരു ഭൂമി നിർജീവമായിട്ടതിനെ സജീവമാക്കിയതുപോലെ. ഈ തരത്തിൽ അന്നഹു യുഹ്യിൽ മൗത, അവൻ മരിച്ചവരെ ജീവിപ്പിക്കും എന്നാണ്. എന്നിട്ട് അത് ഒന്നും കൂടെ വ്യക്തമാക്കി പറയാ, വഅന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നർത്ഥം. അവൻ എല്ലാ കാര്യങ്ങൾക്കും
കഴിവുള്ളവനാണ് എന്ന് എന്ത് ചെയ്യുന്നു, അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നഹു, അത് ആ ആശയത്തിൽ ധാരാളം ആയത്തും കാണുവാൻ സാധിക്കും. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് കാണാം. അങ്ങനെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയും, അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആ വിഷയത്തിൽ വേറെയും ചില ഉപമകളൊക്കെ നൽകിയത് കാണാം. അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, മൻ യുഹയിൽ ഇലാമ വഹിയ റമീം, സൂറത്തു യാസീനിലൊക്കെ ഒരെല്ല് നുരുമ്പിപ്പോയിട്ട് പിന്നീട് ആരാണതിനെ ജീവിപ്പിക്കുക? കുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, യുഹീഹല്ലദീ അൻശഅഹ അവ്വല മറ ആദ്യ പ്രാവശ്യം അതിനെ ആരാണോ ഉണ്ടാക്കിയത് അവൻ തന്നെ അതിന് ജീവൻ നൽകുന്നതാകുന്നു എന്നാണ് പഠിപ്പിച്ചത്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെല്ലാം കഴിവുള്ളവനാകുന്നു എന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. തുടർന്ന് അല്ലാഹു പറയുന്നത്, അന്ത്യനാൾ വരിക തന്നെ ചെയ്യും, അഥവാ ഈ പ്രപഞ്ചത്തിന് ഒരന്ത്യമുണ്ട്, ആ അന്ത്യമുണ്ടാവുക തന്നെ ചെയ്യും, ആ അന്ത്യനാൾ വരിക തന്നെ ചെയ്യും. ലാ റൈബ ഫീഹ, അതിലൊരു സംശയവും വേണ്ടതില്ല, അതിനൊരു സംശയവും ഉണ്ടാവേണ്ടതില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ്. എന്നിട്ടത് സംഭവിച്ച് കഴിഞ്ഞാലുള്ള കാര്യമാണ് പിന്നീട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അഥവാ വഅന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, യബഅസു മൻ ഫിൽ ഖുബൂർ, കബറുകളിലുള്ളതിനെ അവൻ പുനരെഴുന്നേൽപ്പിക്കും എന്നാണ്. കബറുകളിലുള്ളതിനെ പുനരെഴുന്നേൽപ്പിക്കും. തഫ്സീറുകളിൽ കാണാം, ഫയുജാസീകും ബിഅമാലിക്കും ഹസ്ന വസയ്യുഹ, നന്മയും തിന്മയുമായിട്ടുള്ള അതിന് അവരുടെ നിങ്ങളുടെ കർമ്മങ്ങളുമായിട്ട്, നന്മയും തിന്മയുമായി നിങ്ങൾ ചെയ്തതായ ആ കർമ്മങ്ങളുമായിക്കൊണ്ട് നിങ്ങളുടെ കബറുകളിൽ നിന്ന് രണ്ടാമത് നിങ്ങളെ പുനരെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും അന്ത്യനാൾ വന്നു കഴിഞ്ഞാൽ എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ് എന്നർത്ഥം. അപ്പൊ കൃത്യമായിട്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് അന്ത്യനാൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ കബറുകളിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. അതിനെല്ലാം കഴിവുള്ളവനാണ് അള്ളാഹു. നിങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ, വരണ്ടുണങ്ങിയ ഒരു ഭൂമിയിലേക്ക് ഒരു തുള്ളി വെള്ളം നനയുമ്പോൾ അവിടെ പച്ച പിടിച്ച ചെടികളെ വളർത്തിക്കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ, ഒരിക്കൽ സൃഷ്ടിച്ച നിങ്ങളെ മരിച്ചതിനു ശേഷം രണ്ടാമതൊന്നുകൂടി സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല. ذلك അതെന്തുകൊണ്ടെന്നാൽ ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അവൻ യഥാർത്ഥ ശരിയായിട്ടുള്ളവൻ, യഥാർത്ഥമായിട്ടുള്ളവൻ അവനാണ് എന്നുള്ളത് കൊണ്ടാണ്. എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും മുദബ്ബിറും ഖാലിക്കും എല്ലാം അവനാണ്. അവനാണ് ആരാധനക്കർഹനായിട്ടുള്ളവൻ. അവനല്ലാത്തവർക്ക് നൽകുന്ന ഇബാദത്തുകളെല്ലാം ബാത്തിലായിട്ടുള്ളവൻ ഉള്ളതാണ് എന്നെല്ലാം പഠിപ്പിക്കുന്ന, അവൻ യാഥാർത്ഥ്യമായിട്ടുള്ളവനാണ് എന്നതുകൊണ്ടാണ് ആ കാര്യങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായിട്ട് വളരെ ഗൗരവത്തോടെ അള്ളാഹു നമ്മളെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ അന്ത്യനാളും ആ അന്ത്യനാളിന് ശേഷം നമ്മൾ ഓരോരുത്തരും രണ്ടാമത് പുനരെഴുന്നേൽപ്പിക്കപ്പെടുമെന്നുമുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നമുക്കതൊന്ന് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير.

0: പൂർണ്ണ കൃത്യമായി പഠിച്ച് അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തുൽ ഹജ്ജിലെ 6-7 വചനങ്ങൾ. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: ഇന്ത്യക്കകത്തും പുറത്തുമായി വ്യത്യസ്ത പ്രദേശങ്ങളിലേക്കുള്ള യാത്രകളുടെ വിവരണം പീസ് റേഡിയോയിൽ ദൃശ്യം. ദൃശ്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ജാമിയ മില്ലിയ ഡൽഹിയിലേക്കുള്ള കവാടം, ജാമിയ മില്ലിയയിലെ തൻ്റെ യാത്രാനുഭവങ്ങൾ ജസീൽ കൊടിയത്തൂർ പീസ് റേഡിയോ പ്രതിനിധി നുസ്ഹാൻ രണ്ടത്താണിയുമായി പങ്കുവെക്കുകയാണ്. ഈ ഭാഗം നമുക്ക് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ദൃശ്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ദൃശ്യത്തിലുള്ളത് പ്രിയ സുഹൃത്ത് ജസീൽ കൊടിയത്തൂരാണ്. ജസീൽ മദനി അല്ലേ? ജസീൽ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിമാരിലൊരാളാണ് ഇൻഷാല്ലാ. അപ്പോൾ ജസീൽക്ക ഇന്ന് നമ്മുടെ കൂടെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് ഇരിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രൂപത്തിലാണ്, ഒരുപാട് കാലമായിട്ടുള്ള സുഹൃത്താണ്. അപ്പോൾ ഞാനിങ്ങനെ ഡൽഹിയിലേക്കുള്ളൊരു അനുഭവം ജസീൽക്കയുടെ കൂടെ യാത്ര ചെയ്തൊരു സുഹൃത്ത് പറഞ്ഞിരുന്നു. സുഹൃത്ത് ഫുഹാദ് അനുഭവം പറഞ്ഞതെന്താ വെച്ചാൽ താനുള്ളവരുള്ളത് അപ്പോൾ ബന്ധു കൂടിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഡൽഹിയിലേക്ക് പോയൊരനുഭവം പറഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഡൽഹിയിൽ പോയിരുന്നു എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചൊക്കെ ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ആ അനുഭവത്തിൽ നിന്ന് തുടങ്ങാൻ വിചാരിക്കുന്നുണ്ടല്ലേ? ഓക്കെ, ആ അനുഭവം എന്തായിരുന്നു എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ച് കുറച്ച് നർമ്മം നിറഞ്ഞൊരു അനുഭവമാണെന്ന് തോന്നുന്നു.
2: ഡൽഹിയിൽ പോണത് അതിൻ്റെ തുടക്കം ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഫൈനൽ ഇയറായ സമയത്ത് നമ്മൾ പിന്നീട് ആലോചിക്കുന്നത് പി ജി എവിടെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഒരു ചർച്ച. അപ്പോൾ അന്ന് പുറത്ത് പോകണൊരു ട്രെൻഡുണ്ട്, ഹൈദരാബാദ്, ഡൽഹി, പിന്നെ ഇങ്ങനെയുള്ള ഏരിയകളിൽ.
1: ഡിഗ്രി പഠിച്ച മദീനത്താണ്?
2: അതെ, മദീനത്താണ്, പുളിക്കലാണ് പഠിച്ചത്. അവിടെ നിന്നാണ് ഫുആദ് നമ്മൾ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മളെ ഈ ചർച്ചകളിൽ നമ്മൾ തൊട്ട് സീനിയേഴ്സൊക്കെ ഇങ്ങനെ ഹൈദരാബാദ് പോയ ആളുകളുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് പുറത്ത് പോയി പഠിക്കാം എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എൻട്രൻസിൻ്റെ സമയത്ത് ജെ എൻ യുവിൻ്റെയും അതേപോലെ ഇഫുള്ളു ജാമ്യം ഒക്കെ എഴുതി. അപ്പോൾ എഴുതാനുള്ള ജാമ്യൻ്റെ എൻട്രൻസാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. നമ്മളത് അങ്ങനെ വിചാരിച്ചിട്ടില്ല. അന്നൊക്കെ ഒരു 2014 ഈ ഡിഗ്രീൻ്റെ അവസാന വർഷം. അപ്പം അന്ന് ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് വലിയൊരു കോസ്റ്റ്, നമ്മൾ എക്സ്പെൻസ് വരുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പിന്നെ മീറ്റ് ചെയ്യോ അങ്ങനെ പോകാൻ കഴിയോ ഒന്നും നമ്മൾ ചർച്ചയിലേ ഇല്ല. പക്ഷേ എൻട്രൻസ് എഴുതാൻ അവിടെ പോകണം എന്നുള്ളൊരു നിർബന്ധിത സാഹചര്യം വന്നപ്പം എല്ലാവരും പോകേണ്ടി വന്നതാണ്. അപ്പോൾ എൻട്രൻസിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ ജെ എൻ യു ഇഫ്ളു നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ എഴുതാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ജെ എൻ യു നമ്മൾ കോഴിക്കോട് തന്നെയാണ് എഴുതിയത്. ഇഫ്ളു അന്ന് എറണാകുളത്താണ് സെൻറ്റർ ഉണ്ടായിരുന്നത്. ഒക്കെ എഴുതി അറ്റൻഡ് ചെയ്തു. പിന്നെ ഡൽഹിയിൽ പോകേണ്ടി വന്നു ജാമ്യൻ്റെത് വരാൻ. അപ്പോൾ ജാമ്യൻ്റെത് എഴുതാൻ ഡൽഹിയിൽ പോകേണ്ടി വന്നു. അതിൽ പിന്നെ ആ പോക്കാണ് യഥാർത്ഥത്തിൽ എനിക്കാണ് ഫുആദ് എൻ്റെ 10-12 പേരുണ്ടായിരുന്നു. നമ്മൾ പുളിക്കെന്ന് പഠിച്ചവർ, റൗദത്തുനിന്ന് പഠിച്ച ആളുകൾ, സുല്ലമെന്നുള്ള ആളുകൾ, 10-12 പേരുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഓർമ്മകളിങ്ങനെ നമ്മളിങ്ങനെ ഇടക്ക് ഷെയർ ചെയ്യും. അപ്പോൾ ഫുആദ് അതിലുള്ള ഒരാളായിരുന്നു. നമ്മൾ പണ്ടത്തെ അന്നത്തെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴേ, അപ്പോൾ അന്ന് പോയ ആളുകൾ, അന്ന് എൻട്രൻസ് എഴുതിയ പിന്നെ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ജാമ്യൻ്റെ മുമ്പിൽ ഇരുന്ന് വട്ടം കൂടിയിരുന്നൊക്കെ ഫോട്ടോ നമ്മളിങ്ങനെ അയവിറക്കും.
1: അപ്പോൾ തുടക്കം തുടങ്ങിയിരുന്നു എനിക്ക് തോന്നുന്നു ആ സംഭവത്തിൽ നിന്ന് തുടങ്ങാന്നാണ് വിചാരിക്കുന്നത്. നമ്മളാ ഫുആദ് സൂചിപ്പിച്ചു മറ്റേ ഒരു പള്ളിയിൽ കയറി അനുഭവം പറഞ്ഞു.
2: അത് പിന്നെ ട്രെയിൻ യാത്ര ശരിക്ക് അവിടേക്ക് എത്തണ യാത്ര. പിന്നെ ഞാൻ അത്ര ദൂരം ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. നമ്മൾ ചെറിയ നാട്ടിലുള്ള കണ്ണൂർ, പരപ്പനങ്ങാടി അങ്ങനെയുള്ള ദൂരങ്ങൾ മാത്രമേ നമ്മളത്ര ട്രെയിനിൽ പോയിട്ടുള്ളൂ. അപ്പോൾ ഈ ഡൽഹിയിലേക്ക് ട്രെയിന് പോകാൻ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യാത്രകളിലും ഓരോന്നും അതിൻ്റേതായ രൂപത്തിൽ ആസ്വദിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ യാത്ര. നമ്മൾ ദൃശ്യത്തിൻ്റെ വിവിധ എപ്പിസോഡുകളിൽ നമ്മൾ കാണുന്നുണ്ട് പല യാത്രകളും അനുഭവങ്ങളും കേൾക്കലുണ്ട്. അപ്പോൾ ട്രെയിൻ യാത്രയിൽ എന്തൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിക്ചർ നമുക്ക് കിട്ടുന്നത്.